0: കാടും കാടിൻ്റെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്.
1: അതെ.
0: അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും കാടിനെക്കുറിച്ച് കണ്ടും കേട്ടും അനുഭവിച്ചും കാലം കഴിഞ്ഞുകൊണ്ട് തന്നെ കാടിനെക്കുറിച്ച് അത്രമേൽ കേട്ട് മാത്രം പരിചയമുള്ള ആളുകൾക്ക് അറിയാൻ കുറേ കൗതുകമുള്ള കാര്യങ്ങളുണ്ടാവും. അതിലേക്ക് നമുക്ക് പോകണം. എൻ്റെ മുന്നേ സാറിൻ്റെ വീട്ടിൽ ആരൊക്കെയുള്ളത്, മക്കള് കാര്യങ്ങളൊന്നും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
1: ഭാര്യ, നാല് മക്കള്,
0: നാല് മക്കൾ,
1: മൂന്ന് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ്.
0: മക്കളൊക്കെ
1: രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ചു വിട്ട് മോന് ഇവിടെ ഉണ്ട്. മോന് ചെറിയൊരു ബിസിനസ് പരിപാടിയായിട്ട് അവിടെ കൊടുക്കുന്നു. ഒരു മോള് എനിക്കൊരു സുഖലാത മോളാണ്, അവിടെ എൻ്റെ മൂത്ത മോളാണ്. ചെറിയൊരു പൾസി ബാധിച്ച്
0: തന്നെ
1: അങ്ങനെ കിടപ്പുള്ള കുട്ടി.
0: വീട്ടില്
1: കിടപ്പ് തന്നെയാണ്.
0: ഓക്കെ. നിങ്ങളെ കുടുംബത്തിൽ ഇങ്ങനെ ഗവൺമെൻറ് തസ്തികളിലുള്ള ആൾ അങ്ങനെയുള്ള, അതോ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇത്, അതോ എങ്ങനെയാണ്?
1: ഗവൺമെൻറ് സർവീസിലുള്ളത് ഞാൻ മാത്രം തന്നെ
0: മാത്രമേ ഉള്ളൂ അല്ലേ, നേരിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത സ്ഥിതിക്ക് എന്ന് വെച്ചാൽ എൻ്റെ കാർഡിനെ കുറിച്ച്, ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ആയിരുന്നല്ലോ അല്ലേ?
1: അതെ അതെ,
0: അകമ്പാടം. അപ്പോൾ വനം വകുപ്പ് എപ്പോഴും പത്രമാധ്യമങ്ങളിലൊക്കെ എപ്പോഴും വരുന്നൊരു ഒരു സംഗതിയാണ് വനത്തിൽ ആന, പുലി ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, ഫോറസ്റ്റ് ഓഫീസർമാർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു ഭാഗത്ത് അവിടെ നിന്ന് കിട്ടാം. പക്ഷേ വനം എന്ന് പറയുന്നത് ശരിക്കും ജനങ്ങളുടെ ജീവിതവുമായിട്ട് എങ്ങനെയാണ്, വനം വകുപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ദൗത്യം എന്താണ് ശരിക്കും?
1: വനം വകുപ്പിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ വനം സംരക്ഷിക്കുക. അതൊരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ എന്നല്ല എല്ലാവർക്കും ഉള്ള ബാധ്യത ഉള്ള ഒരു കാര്യമാണ്. വനത്തെ സംരക്ഷിക്കുക, വന്യജീവികളെ സംരക്ഷിക്കുക, ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് അത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു ആവശ്യമാണ്. അതുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അത് സംരക്ഷിക്കണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അതൊക്കെ അതുപോലെ ആ രീതിയിൽ കൊണ്ട് നടന്നെങ്കിൽ തന്നെ അത് വനമായിട്ട് മാറുകയുള്ളൂ, വനത്തെ സംരക്ഷിക്കാനും കഴിയുള്ളൂ. വനമില്ലെങ്കിൽ നമ്മൾ ശരിക്കും നാടില്ല. അതാണ് അതിലുള്ള മരങ്ങൾ, മുളകൾ അതിനൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ സംരക്ഷിക്കാനും വേണം.
0: അപ്പോൾ വന നശീകരണ പ്രവർത്തനത്തെ
1: തടയുക. വനം നശിപ്പിക്കരുത്. ഒരു കാരണവശാലും മരം നശിപ്പിക്കാത്ത രീതിയിൽ അതിനെ സംരക്ഷിക്കുക തന്നെ വേണം.
0: ഇപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വനംവകുപ്പുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, എങ്ങനെയാണ് അവർക്ക് കണക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്
1: കണക്ട് ചെയ്യുന്നത് വെച്ചാൽ, പിന്നെ അവർക്ക് പിന്നെ വനം വകുപ്പിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ തന്നെ, വനം വകുപ്പിൽ നിന്ന് തൈകൾ ശേഖരിക്കണമെങ്കിൽ, തൈകൾ വാങ്ങണമെങ്കിൽ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട തൈകൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മളിപ്പോൾ ഒരു മരങ്ങൾ മുറിച്ച് കൊണ്ടുപോകണമെങ്കിൽ, ഇപ്പോൾ വീട്ടാവശ്യത്തിലുള്ള ഒരു മരം, തേക്ക് മരം അല്ലെങ്കിൽ വീട്ടി ചന്ദം എന്നൊക്കെ മുറിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പാസ് നമ്മൾ വനം വകുപ്പാണ് കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വനം വകുപ്പിനെ ആശ്രയിക്കുക. അത് മരങ്ങൾ വേണമെങ്കിൽ, മറ്റുള്ള തൈകളൊക്കെ വേണമെങ്കിൽ നമ്മളെ വനം വകുപ്പിനായിട്ട് ബന്ധപ്പെട്ടാൽ അത്
0: കിട്ടും.
1: ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ലഭ്യമാകും.
0: അതാണ് ജനങ്ങളായിട്ടുള്ളൊരു ഒരു കണക്ഷൻ വരുന്നത്.
1: അതെ അതെ. പിന്നെ അതേമാതിരി പിന്നെ നമ്മൾ പിന്നെ ട്രക്കിങ്, അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വനം വകുപ്പ് ചെയ്തു
0: കൊടുക്കുന്നുണ്ട്. ഓക്കെ. നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ കേരളത്തിലാവുമ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുണ്ട്, കേരളത്തിൻ്റെ വനമുണ്ട്. അപ്പം നമ്മുടെ പ്രദേശത്ത് വനത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക?
1: നിലമ്പൂരിൻ്റെ ഒരു പിന്നെ ഒരു ശ്വാസകോശമാണ് വനം എന്നുള്ളത് നമുക്ക് പറയാം. ഇപ്പോൾ നിലമ്പൂരിനെ കുറിച്ച് പിന്നെ നിലമ്പൂർ തേക്ക് നഗരം തന്നെയാണ്, ശരിക്കും പറയാം.
0: തേക്കിൻ്റെ നാട്,
1: തേക്കിൻ്റെ നാടാണ്. തേക്കിൻ്റെ അതേമാതിരി ഏറ്റവും കൂടുതൽ പിന്നെ പ്രായം കൂടിയ ഒരു തേക്ക് കൂടെ ഉള്ളത് നമ്മളെ നാട്ടിലുള്ളത്.
0: അതെ അതെ, അതാണ്. പിന്നെ അതുപോലെ ജനങ്ങൾക്ക് ഇപ്പോൾ വനവകുപ്പിൽ ലഭിക്കുന്ന പ്രധാന സേവനങ്ങളെ കുറിച്ച് ജസ്റ്റ് സാറ് പറഞ്ഞു. ഇനി എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യുന്ന ഒന്നുകൂടിയും
1: അത് തന്നെ, നമ്മൾ സൗജന്യമായിട്ട് നമ്മൾ തൈ വിതരണം ചെയ്യും.
0: തൈൻ്റെ
1: അത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന് സോഷ്യൽ ഫോറസ്ട്രി, അതേമാതിരി തന്നെ സെൻട്രൽ നഴ്സറി എന്നുള്ള വിങ്ങിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പിന്നെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഈ തൈകൾ വിതരണം ചെയ്യും. അത് അത് നമുക്ക് നമ്മളെ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം.
0: ഇവിടെ ഇപ്പോൾ നിലമ്പൂർ വഴി നമ്മൾ പോകുമ്പോൾ അങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ തൈകൾ, അത് അത് അതിൻ്റെ ഭാഗം
1: അല്ല. ഇതിപ്പോൾ പിന്നെ
0: തൈകൾ എങ്ങനെ വിതരണം ചെയ്യുന്നത്?
1: അത് സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറഞ്ഞാൽ അതിൽ അവരുമായി ബന്ധപ്പെടുക. പിന്നെ അതിന് ചിലപ്പോൾ നമ്മൾക്ക് ആധാർ കാർഡും മറ്റുള്ള
0: സൗജന്യമായിട്ട് കിട്ടും.
1: ആണോ? സൗജന്യമായിട്ട് തന്നെ കിട്ടും. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ വി എസ് എസിൻ്റെ കീഴിലും പല കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു വി എസ് എസിൻ്റെ കാര്യങ്ങൾ.
0: ഇപ്പം നമ്മളെ നാട്ടിൽ, നമ്മൾ എൻ്റെ പറമ്പിൽ ഞാൻ ഇപ്പോൾ ഒരു തേക്ക് അല്ലെങ്കിൽ വലിയ മരട്ട്, ആ മരം വലുതായി കഴിഞ്ഞാൽ മുറിക്കണമെങ്കിൽ വനം വകുപ്പിൻ്റെ അനുമതി വേണോ?
1: അനുമതി വേണം. അനുമതി വേണമെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോകണം, കൊണ്ടുപോകണമെങ്കിലും നമ്മളെ ആവശ്യങ്ങൾക്ക് അത് മുറിക്കണമെങ്കിലും അതിന് വനം വകുപ്പിൻ്റെ അനുമതി വേണം.
0: നമ്മളെ സ്വന്തം പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും അതിന് വേണം.
1: കുറച്ച് മരങ്ങളുണ്ടതിന്, ഒരു 10 മരങ്ങൾ അതിന്റെ ലിസ്റ്റിലാണ്.
0: അതിൽപ്പെട്ടാണ് തേക്ക് അല്ലേ?
1: പ്രധാനപ്പെട്ട തേക്ക് വീട്ടി. അതേപോലെ നമ്മൾ കൂടുതൽ നാട്ടിലുള്ള മരങ്ങളില് പ്രധാനപ്പെട്ടത്, അത് മുറിക്കണമെങ്കിലും അത് കൊണ്ടുപോകണമെങ്കിലും സർക്കാരിന്റെ പാസ് വേണം.
0: പാസ് വേണം. പിന്നെ അതുപോലെ ഈ കർഷകരായിട്ടുള്ള ആളുകൾക്ക് വനം വകുപ്പ് നൽകുന്ന സേവനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ഈ തൈകൾ കൊടുക്കുന്നുള്ള തന്നെയാണ്?
1: തൈകൾ കൊടുക്കുക തന്നെയാണ് പ്രധാന ദൗത്യം.
0: എനിക്കിപ്പോൾ കാടിനെ കുറിച്ച് നന്നായിട്ട് അറിയണമെന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആണ് കുട്ടിക്കോ, അങ്ങനെയാണെങ്കിൽ എനിക്കെന്താണ് കാട്ടിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റുമോ? എനിക്ക് കാടിനൊന്ന് മനസ്സിലാക്കാൻ, കാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യങ്ങളോ അങ്ങനെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ടോ?
1: അത് വ്യക്തിപരമായിട്ട് കൊടുക്കൂല.
0: ഇല്ല,
1: പക്ഷേ നമ്മൾ സ്കൂൾ നാച്ചുറൽ ക്യാമ്പായിട്ട് ക്യാമ്പുകൾ, അതിന് നമ്മൾ DFO പിന്നെ അപേക്ഷ കൊടുത്തിട്ട് അതിന് നമ്മൾ പിന്നെ പല വിങ്ങുകളുണ്ട്. പിന്നെ സെൻട്രൽ നഴ്സറി, അതേപോലെ സോഷ്യൽ ഫോറസ്ട്രി വിങ്, പിന്നെ അത് നെടുങ്കയം സ്റ്റേഷന്റെ പരിധിയിൽ ഇപ്പോൾ നമ്മൾ ട്രക്കിങ്ങുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും നാച്ചുറൽ ക്യാമ്പുകളൊക്കെ നടത്തുന്നുണ്ട്.
0: അത് നമ്മൾ സൈറ്റിൽ നിലവിലുണ്ട്. സ്റ്റുഡൻസിന് അങ്ങനെ ഒരു ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടോ? നമ്മളെ നെൽബൂർ ഇവിടെ
1: മേഖലയിലൊക്കെ ചെയ്യുന്നുണ്ട്.
0: ചെയ്യുന്നുണ്ട്.
1: സോഷ്യൽ ഫോറസ്റ്റിന്റെ വേറുണ്ട്, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ സെൻട്രൽ നഴ്സറിന്റെ.
0: അതെങ്ങനെ, ഫീസ് ഉണ്ടോ?
1: ഫീസ് ഒന്നുമില്ല. അത് പിന്നെ അതിന് അവർക്ക് വൺ ഡേ
0: ക്യാമ്പാണ്.
1: ക്യാമ്പല്ല, നമ്മൾ ഒരു
0: ദിവസത്തെ പകൽ മാത്രമായിട്ടുള്ളത്.
1: അപ്പൊ അതിന് ചെയ്യുന്നവർ പറഞ്ഞാല് അവർക്ക് അവരുടെ ഫുഡ് വരെ അവർ കൊടുക്കും, ഡിപ്പാർട്ട്മെന്റ് കൊടുക്കും.
0: ശരി. അപ്പൊ അതിൽ എന്തൊക്കെ കാണാൻ പറ്റും? ഒന്ന് വനത്തിന്റെ ഉള്ളിലേക്ക് പോവാം.
1: ഒന്ന് ഈ വനത്തിനെ കുറിച്ച് ഒരു പിന്നെ അവർക്ക് നല്ലൊരു ക്ലാസ് കിട്ടും. അത് നമ്മള് കഴിവുള്ള ആൾക്കാർ സ്റ്റാഫിനെ കൊണ്ട് അവർ ക്ലാസ് എടുപ്പിക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഫീൽഡിൽ ഒന്ന്
0: കൊണ്ടുപോകും,
1: ചെറിയ മേഖലയിലൂടെ, അത് നെടുങ്കയം അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കൊണ്ടിട്ട് കുറച്ച് കാടിനെ കുറിച്ചൊക്കെ കാണിച്ചു കൊടുക്കും, പറഞ്ഞു കൊടുക്കുക ചെയ്യും. പിന്നെ മറ്റുള്ള വനം വകുപ്പിൽ പിന്നെ നമ്മൾ ട്രക്കിങ് പിന്നെ വലിയ വലിയ ട്രക്കിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അത് പാലക്കാട് മേഖലയൊക്കെ
0: ഉള്ളൂ.
1: ഇവിടെ നമ്മള് നിലമ്പൂര് അങ്ങനത്തെ ട്രക്കിംഗ് ഇല്ലാത്തത് കൊണ്ട്, പക്ഷെ ഇവിടെ പാലക്കാട് ഭാഗങ്ങളൊക്കെ ഉണ്ട്.
0: വയനാട്,
1: വയനാടുണ്ട്. വയനാട്, പാലക്കാട്, മുത്തങ്ങ ഭാഗങ്ങളിലൊക്കെ ചിലപ്പോ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ക്യാമ്പ് ചെയ്തിട്ടില്ല.
0: അപ്പോൾ ഓരോ ഗവൺമെൻറ് വരുമ്പോൾ പുതിയ പുതിയ പദ്ധതികൾ, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വനത്തെ അടുത്തറിയാനുള്ള പദ്ധതികൾ ഗവൺമെൻറ് തലത്തിൽ അങ്ങനെ, അതോ പഴയ തന്നെ അത് തന്നെ പുതിയ അങ്ങനെ കടന്നു പോവുകയാണോ? അങ്ങനെ പുതിയ
1: അല്ലല്ല, മാറ്റങ്ങളുണ്ട്.
0: മാറ്റങ്ങളുണ്ട്.
1: ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ തന്നെ പല പ്രാവശ്യം പല കുട്ടികൾക്കും അങ്ങനെ DFO അനുവദിത്തോടുകൂടി അങ്ങനെ എല്ലാത്തിനും മേഖലയായിരുന്നത്.
0: അപ്പോൾ
1: ഞങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ നമ്മൾ ഡിവിഷണൽ തലത്തിൽ തന്നെ നമുക്ക്
0: അറിയപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത് 2 മുമ്പ് ഗ്രീൻ വാലി സ്കൂളിലെ കുട്ടികളെ കൊണ്ട് നമ്മൾ നിലമ്പൂർ ഈ തേക്കിൻ്റെ നഴ്സറി ഉണ്ടല്ലോ, സെൻട്രൽ നഴ്സറി, അവിടേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ കാട് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഒന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അവിടുന്ന് ഒരു കുട്ടികൾ ചോദിച്ച കാര്യമാണ്, കാട്ടിനകത്തേക്ക് ഇപ്പം നമ്മൾ പോണി, നമ്മൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാടല്ലേ, എന്താ നമുക്ക് പോണി, എന്തിനാ അത് സ്വാതന്ത്ര്യത്തെ തടഞ്ഞു വെക്കലല്ലേ എന്നുള്ളൊരു സംശയം. അപ്പോൾ കാട് അതിക്രമിച്ച് പരിധി വിട്ട് കാടിൻ്റെ അകത്തേക്ക് നമുക്ക് അനുമതി ഇല്ലാതെ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിക്കണത് എന്തുകൊണ്ട്?
1: എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല? ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഏത് കാലങ്ങളിലും പിന്നെ നമ്മൾ വനത്തിൻ്റെ അകത്ത് അത് ശരിക്കും സുരക്ഷിതമല്ല. വനത്തിൻ്റെ അകത്തിൽ കൂടെ നടത്തുന്നു പറയണത്
0: സുരക്ഷിതമല്ല.
1: എപ്പോഴാണ് വന്യജീവികളെ ആക്രമണം ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ സ്റ്റാഫിന് എത്ര പേർ എത്രയും പിന്നെ ട്രെയിനിങ്ങും എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടില്ല. ഉദ്യോഗസ്ഥർ വരെ എത്രയോ പ്രാവശ്യം പിന്നെ ആന വെട്ടി കൊന്നിട്ടുണ്ട്, വന്യജീവികൾ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ അതുപോലെ ഇപ്പൊ ഈ കുട്ടികളാകുമ്പോൾ ഒരു അറിവില്ലാത്ത കുട്ടികൾ കാടിനെ കുറിച്ച് എന്താ എന്നും അറിയാതെ കാട് ഫോറസ്റ്റ് എന്ന് മാത്രം കേൾക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് ഈ കാടിന്റെ ഉള്ളിക്കകത്തേക്ക് കയറുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെ അക്രമങ്ങൾ ഉണ്ടാകും, എന്തൊക്കെ ജീവികളുള്ളതെന്ന് അവർക്കറിയില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ ഒരു സ്റ്റാഫിന്റെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റാഫിന്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരു പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും കാട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഒരുപാട് സാധ്യതകളുണ്ട്.
0: സാറിന് അങ്ങനെ എന്തെങ്കിലും വന്യജീവികളുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് എന്തെങ്കിലും?
1: എനിക്ക് നേരിട്ടുണ്ടായിട്ടുണ്ട്, ജീവമാരണ പോരാട്ടം ഉണ്ടായിട്ടുണ്ട്. യാദൃശ്ചികമായി രക്ഷപ്പെട്ടതാണ്, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. ആന വാക്കിൽ കൂടിയിട്ട്
0: നിങ്ങൾ പിന്നാലെ കൂടി
1: കൂടിയിട്ടുണ്ട്.
0: അത് എവിടെ നിന്ന് വെച്ചിട്ട്?
1: നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ചിട്ട്.
0: അത് രാത്രിയാണോ പകലാണോ?
1: പകല്. പിന്നെ നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നെല്ലിക്കുത്ത് ഔട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു OP ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാന്റേഷൻ ഉണ്ട്, ചെറിയ പ്ലാന്റേഷൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആന നിരന്തരം തോട്ടത്തിലേക്ക് വരും. അപ്പോൾ വേറെ സ്റ്റാഫുകളൊക്കെ ഉണ്ട്, പക്ഷേ ഈ ആന ഓടിക്കാൻ വേണ്ടി പടക്കം ഓടിച്ചിട്ട് നമ്മൾ ആന ഓടിക്കാം. പക്ഷെ അങ്ങനെ ചെന്ന സമയത്ത് ഈ ആനക്ക് പടക്കം പൊട്ടിച്ച ചെറിയ കുട്ടിലൊരു ആനയായിരുന്നു. ഈ പടക്കം പൊട്ടിക്കുന്നത് കണ്ടിട്ട് ആന ഞങ്ങളുടെ ബാക്കിലോടി, കൂടുതൽ ആൾക്കാർ പല ഭാഗത്തു കൂടി ഓടി.
0: പക്ഷേ
1: ഞാൻ ഒരു മുളം കൂട്ടത്തിൻ്റെ ഒരു സൈഡ് വന്നു. വെച്ചാൽ അന്ന് നമുക്ക് എല്ലാ അറിവാ ഇങ്ങനെ മുളൻ്റെ ഉള്ളിൽ എങ്ങനെയും കയറി കഴിഞ്ഞാൽ ആന ഒന്നും ചെയ്യൂല എന്നല്ലേ. പക്ഷേ ആന ബാക്കിലുണ്ട് എന്നുള്ള ധാരണത്തിന് ഞാൻ മുളം കൂട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയി. പക്ഷേ ആന കുറച്ച് കഴിഞ്ഞൊക്കെ തിരിച്ചു പോയി. പക്ഷേ ഞാൻ ആ മുളം കൂട്ടത്തിൽ നിന്ന് പേർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടു. പക്ഷേ ശരീരം മാസകലം മുറിവായിപ്പോയി.
0: ആണോ?
1: ആണ്, ആകെ മുറിവായി, ആകെ പേടിച്ചു പോയി.
0: പക്ഷേ മുളം കൂട്ടത്തിൻ്റെ അകത്ത് കയറിയപ്പോൾ ആന ഒന്ന്
1: ആന ആന കുറേ ബാക്കിലെത്തി. ആന എന്നെ ഏകദേശം അടുത്തെത്തി തിരിഞ്ഞു പോയി.
0: തിരിഞ്ഞു പോയി.
1: പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനുള്ളിൽ നിന്ന് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിവ് അങ്ങനെയായിരുന്നു. ഈ മുളൻ്റെ ഉള്ളിലാവുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ആക്രമിക്കൂല എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ അങ്ങനെ ഓടിയത്.
0: ഓ, അങ്ങനെ അപ്പോൾ ഒരുപാട്. ഇതിപ്പോൾ സാറ് ഇല്ല രക്ഷപ്പെട്ടു, അങ്ങനെ ഫോറസ്റ്റ് ഓഫീസർമാരൊക്കെ പലരും അങ്ങനെ.
1: ഓ, അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ അനുഭവമായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഒരു സുധീർ എന്ന ആൾ 2010 ഇപ്പോൾ പിന്നെ പൂത്തുകല്ല് ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു ആന ചവിട്ടിക്കൊന്നു നമ്മുടെ സ്റ്റാഫിനെ.
0: ശരി,
1: 2010.
0: അപ്പോൾ അവിടെ ഒന്നും നമുക്ക് ഒന്ന് വേറെ അടുത്തുള്ള ഒരാൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല.
1: ഒരു ആന ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അവിടേക്ക് ആ പെട്ടെന്ന് ആ സമയത്ത് ചെല്ലാനും പേടിയായിരിക്കും. എന്ന് വെച്ചാൽ ഈ ആന ഏത് രീതിയിലാണ് ഇങ്ങോട്ടും പ്രതികരിക്കുമെന്നില്ല. പക്ഷെ നമ്മൾ നല്ല ബഹളം വെക്കാനും പടക്കം പൊട്ടിക്കാനും ഇതൊക്കെ നമുക്ക്
0: പറ്റുള്ളൂ.
1: ആ സമയത്തൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവിടെ നോക്കാൻ പറ്റുള്ളൂ.
0: ആനയുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ്, ആന എപ്പോഴും ഒരു ആക്രമകാരിയായിട്ടാണോ അതോ ചില പ്രത്യേക സമയങ്ങളിലാണ് ആക്രമിക്കുക, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല?
1: ആന നേരിട്ട് വന്നിട്ട് ആക്രമിക്കാറില്ല.
0: ഇല്ല
1: ഇല്ല, അത് യാദൃശ്ചികമായിട്ട് എന്നുവെച്ചാൽ ആനെ നമുക്ക് വേണ്ടാത്ത രീതിയിൽ അവനെ വായ്പെടുത്തുക, കല്ലെടുത്തെറിയുക, ആൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുക, ഇതൊന്നും ആനെ സംബന്ധിച്ച് ഒരു ഇഷ്ട ഒരു വന്യജൃഗത്തിനെ സംബന്ധിച്ച് ഒരു ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷെ അവരെ എന്തെങ്കിലും ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ തിരിച്ചാക്രമിക്കുള്ളൂ. ഇപ്പോൾ ഞാനൊക്കെ പോയി അകമ്പാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ വന്നിട്ട് 4 വർഷത്തോളം ഞാൻ ആനയുടെ ബാക്കിൽ തന്നെ എന്ന് പറയാം. എന്ന് വെച്ചാൽ ആനല്ലാത്തൊരു ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല. എല്ലാ നമ്മുടെ സ്റ്റാഫിന് എല്ലാവർക്കും എല്ലാ ദിവസവും നമ്മൾ ആന കാണാറുണ്ട്. ആന നമ്മൾ പിന്നെ ഈ പല കൃഷിയിടങ്ങളിലും ആന ഇറങ്ങാറുണ്ട്, അവരെ തുരത്താനും ഇതിനൊക്കെ നമ്മൾ പോകാറുണ്ട്. പക്ഷേ ഒരു ആന ഇതുവരെ ഞങ്ങളുടെ അടുത്ത് തിരിഞ്ഞു വന്നിട്ടില്ല. പക്ഷേ ആനൻ്റെ ആ വഴിക്ക് അങ്ങനെ പോകും. പക്ഷേ ആൻ്റെ അടുത്തേക്ക് സാഹസികം കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ആൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആനക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ തിരിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനും കഴിയില്ല.
0: ശരി,
1: ആന ഓടുന്ന സ്പീഡിൽ നമുക്ക് ഓടാൻ
0: കഴിയില്ല. ഒന്ന് നമ്മൾ ഭയം
1: ഭയത്തോടു കൂടി. എന്താണെന്ന് വെച്ചാൽ ആനൻ്റെ സ്പീഡും ആന ഒരടി വെക്കുന്നത് നമ്മൾ 4 അടി വെക്കണം. അത്രയും വലിയ മൃഗം.
0: അതെ അതെ. പിന്നെ ആനയുടെ ആന എങ്ങനെ ഫോറസ്റ്റ് ഓഫീസർമാരായിട്ട് സ്ഥിരമായിട്ട് കാണുന്ന ആളെന്നുള്ളവർക്ക് ആ പരിചിതമായി അങ്ങനെ ഇണങ്ങുന്നുണ്ടാവില്ല.
1: ആനക്ക് ഒരു ഇപ്പൊ ഇത് ഫോറസ്റ്റാരാണെന്നും സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ അത് ആന അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ.
0: അപ്പൊ
1: നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന ഇപ്പൊ നമ്മള് ഫീൽഡ് കൂടെ പോകുന്ന സമയത്ത് യാദൃശ്ചികമായിട്ടേ ആന
0: കാണുള്ളൂ.
1: എപ്പോഴും നമ്മൾ ആന കാണുന്നില്ല. എന്നുവെച്ചാൽ ആന ഈ പിന്നെ പകൽ സമയങ്ങളിൽ പിന്നെ അതിപ്പോ നമ്മൾ നടക്കുന്ന പോലെ എല്ലാ സ്ഥലങ്ങളും കൂടി നടക്കുന്നില്ല. പകൽ സമയങ്ങളിൽ അവന് ഈ ചോല പോലുള്ള പിന്നെ അതേപോലെ പുഴയോട് ചേർന്നുള്ള അങ്ങനെ തണുപ്പുള്ള ഏരിയയിൽ മാത്രമേ ആന നിൽക്കുള്ളൂ. പക്ഷേ ഈ വെയിലുള്ള സമയത്ത് വെയിലുള്ള സ്ഥലത്ത് കൂടെ ഒന്നും ആന
0: നടക്കൂല.
1: അപ്പോൾ ആ ഏരിയയിൽ കൂടെ ഒന്ന് സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിലും ആനെ കാണുള്ളൂ. അതുണ്ടെങ്കിലും നമ്മൾ ആൻ്റെ അടുത്തേക്ക് അങ്ങനെ ചെല്ലുന്നില്ല.
0: അല്ല, പിന്നെ ചിലപ്പോൾ നമ്മൾ നിങ്ങളെ പിന്നെ ഈ താമസ സ്ഥലങ്ങളിൽ ബാക്കിയുള്ളടത്തൊക്കെ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വെള്ളം തേടിയിട്ടോ ചക്കയൊക്കെ പിന്നെ ഉള്ള സമയത്താണെങ്കിൽ ചക്ക അങ്ങനെയൊക്കെ ഇറങ്ങി സ്ഥിരമായി വന്ന് പരിചയമുള്ള നമ്മളൊന്നും കാണാതെ അതേപോലെ തിരിച്ചു പോകുന്ന അങ്ങനത്തെ ഒക്കെ ചിലവരൊക്കെ അങ്ങനെ പറയലുണ്ട്. അതെ, ചോദിച്ചു.
1: അല്ല, അങ്ങനെയല്ല, അത് അത് ഞങ്ങളിലേറെ കൂടുതൽ നാട്ടുകാർക്കേ കയറും. നാട്ടുകാരെ കയറി ആന കാണാം. കൂടുതൽ ചക്കയും പിന്നെ കൃഷിയൊക്കെ ഉള്ളത് പ്രൈവറ്റ് ഏരിയയിലാണ്. പക്ഷെ ഈ സീസണിൽ ഒന്നാമത് ഈ ചക്ക മാങ്ങൻ്റെ സീസണിലാണ് കൂടുതൽ ആന നാട്ടിലേക്ക്
0: ഇറങ്ങുന്നത്.
1: അവർക്ക് ഈ ചക്ക മാങ്ങ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. പക്ഷേ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പം എന്ത് ചെയ്യും, ചക്കകളൊക്കെ അടുത്തുള്ള മരങ്ങളിലൊക്കെ ചക്കകൾ ഒഴിവാക്കാണ്.
0: ഇത് പേടിച്ചിട്ട്. ഇപ്പോൾ നേരത്തെ ഇതിന് അറിയാൻ കാട് അറിയുക എന്നുള്ളത് പലപ്പോഴും വനവകുപ്പിൻ്റെ കീഴിൽ കുട്ടികൾക്കുള്ള പദ്ധതികളുണ്ടാണ് കാടറിയുക. അപ്പം കാടറിയണം, നാടാ നാടറിയുന്ന ഒരാൾക്ക് കാടറിയണം. കാടേത് നാടേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ പലർക്കും പല പ്രശ്നങ്ങളുണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വിദ്യാർത്ഥി അല്ലാത്ത ഒരാൾ, ഇപ്പോൾ സപ്പോസ് ഒരു ശ്രോതാവ്, കാടിനെ കുറിച്ചൊന്ന് അറിയണം. അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ ഇപ്പം നിലമ്പൂർ കാട്, നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ, അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ, എനിക്ക് ആ കാടിനെ കുറിച്ച് അറിയാൻ എന്താണ് എന്തെങ്കിലും വഴിയുണ്ടോ? ഇനി ഞാൻ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്ത് എനിക്ക് അറിയാൻ അങ്ങനെ എന്തെങ്കിലും വഴിയുണ്ടോ?
1: എങ്ങനെ വെച്ചാൽ നമ്മൾ കാടിനെ കുറിച്ച് അറിയാന്ന് പറഞ്ഞാൽ കാടിൻ്റെ ഉള്ളിൽ പോയിട്ട്
0: അറിയാൻ പറ്റില്ല.
1: പക്ഷേ കാടിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. നമ്മളെ ഉദ്യോഗസ്ഥന്മാരെടുക്കുന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും അറിവുകൾ കിട്ടിയെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കാനേ പറ്റുള്ളൂ.
0: കണ്ടുപോയി അറിയാനുള്ള അങ്ങനത്തെ അറിവ്
1: പിന്നെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു സ്കൂളിന്റെ കീഴില്
0: അങ്ങനെ പറ്റും.
1: ആ രീതിയിലൊക്കെ ഒരു പെർമിഷനൊക്കെ അവിടെ കൂടിയിട്ടാണെങ്കിൽ നമ്മൾക്ക് അതും തന്നെ ഇന്റീരിയലൊന്നും
0: കൊണ്ടുപോകില്ല.
1: അത്യാവശ്യം ചെറിയ സ്കൂളത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ കാർഡ് അറിയാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടല്ലോ, അത് പ്രകാരം നമ്മൾ ചെറിയ ഏരിയ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അത്രയും ചെയ്യുള്ളൂ.
0: പിന്നെ കാട്ടിനകത്ത് നല്ല മഴക്കാലമാകുന്ന സമയത്ത് തങ്ങൾ താമസിച്ചിട്ടുണ്ടാവുമല്ലോ ഉള്ളിൽ, ആ സമയത്ത് വേനൽക്കാലത്തും ഉള്ളൊരു വ്യത്യാസം എങ്ങനെയാണ്? മഴക്കാലത്ത് കൂടുതൽ ഈ ആനയല്ലാത്ത മറ്റ് ജീവികളെ സീസൺ അങ്ങനെ വേറെ എന്തെങ്കിലും എന്താ നമ്മളീ കാടുകളിലുള്ളത് വന്യജീവി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്
1: വന്യജീവികൾ എന്ന് പറഞ്ഞാൽ? പിന്നെ അവിടെ കടുവ, പുലി. പക്ഷേ നമ്മൾ കടുവ നേരിട്ട് കണ്ടില്ല, പക്ഷേ ഉള്ള മൃഗങ്ങളാണ്. കടുവയുണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്, പിന്നെ അതേ പാമ്പ്, പിന്നെ പന്നി, അങ്ങനെ പന്നി, പിന്നെ പുള്ളിമാൻ, കേളമാൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പേടിക്കുന്ന സാധനങ്ങൾ, പേടിപ്പിക്കുന്ന സാധനങ്ങൾ ഈ പാമ്പും ഇടജീവികളും പിന്നെ ഈ കടുവ, പുലി എന്നുള്ള സാധനങ്ങളാണ്. പക്ഷേ അത് ഇപ്പോൾ രാത്രി കാലങ്ങളിലും പകലും പിന്നെ വേനൽക്കാലത്തും മഴയത്തും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, മഴക്കാലത്തേക്ക് നമുക്ക് രാത്രിയൊക്കെ പിന്നെ അവിടെ ഫീൽഡിലെ കാട്ടിലൊക്കെ പോയിട്ടൊക്കെ നിൽക്കുന്ന നമ്മൾ കൂടുതലും നമ്മൾ പാറപ്പുറത്തും പാറിൻ്റെ അളയിലൊക്കെ നമ്മൾ താമസിക്കുക.
0: ശരി.
1: ആ ഇപ്പം നമ്മൾ പിന്നെ മഴക്കാലമൊക്കെ ആണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ടെൻറ്റൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ കിടക്കണം. അല്ലെങ്കിൽ നമ്മൾ പുല്ലിലോ മറ്റിലോ നമുക്ക് കിടക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, അതും നമ്മൾ ഉപയോഗിക്കും. സ്ലീപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ കിടക്കാറുള്ളത്. പക്ഷേ അത് പിന്നെ വേനൽക്കാലത്തും എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് അത് പകലും രാത്രിയും ഒക്കെ ഒരുപോലെ നല്ല സുഖങ്ങളായിരിക്കും. പക്ഷേ മഴയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഭീതിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരവസ്ഥയായിരിക്കും നല്ല മഴക്കാലത്തൊക്കെ കാണുള്ളൂ താമസിക്കുന്നത്.
0: എന്തായിരുന്നാലും കാടനുഭവങ്ങളെ കുറേ നമുക്ക് പകർത്തി തരികയും ഒരു കാഴ്ചയിൽ എന്ന പോലെ സംസാരത്തിലൂടെ കാടിനെ കുറിച്ച് മുസിൽ സാർ ഇതുവരെ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ജനക്ഷേമം പ്രോഗ്രാമിൽ ഇത്രവരെയും നമ്മോട് സംസാരിച്ച് സംവദിച്ച സാറിന് പ്രത്യേകമായ റേഡിയോയുടെ നന്ദി അറിയിക്കുന്നു. സാർ, നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത ഇതിൻ്റെ അനുബന്ധമായിട്ട് ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. പീസ് റേഡിയോയുടെ പ്രത്യേകമായ നന്ദി സാറിന് അറിയിക്കുന്നു. ശ്രോതാക്കൾക്കും ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാല്ലാ ജനക്ഷേമം മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജനക്ഷേമം.
3: ചർച്ചയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് മുഹ്സിൻ വി കെ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസലാം വി ടി.
4: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
5: വളരെ രസകരമായ ഒരു വാർത്തയിലേക്ക്, രസകരം എന്നതിനപ്പുറം ഒരു നല്ല വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം ഐഫോണിനൊക്കെ എത്രയാണ് വില എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാൽ പോലും അത് വാങ്ങാനുള്ള ക്യൂ ചേർത്തല്ല. നമ്മളിപ്പം ഐഫോൺ 16 ഇറങ്ങിയപ്പോൾ രാജ്യത്ത് എന്തൊരു തിരക്കാണ് ഇത് വാങ്ങാൻ. രാജ്യത്ത് മാത്രമല്ല, ലോകത്തുടനീളം വലിയ ജനപ്രീതി നേടിക്കൊണ്ട് അതിന്റെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഐഫോണൊക്കെ നമുക്ക് കളഞ്ഞു കിട്ടിയാൽ അത് തിരിച്ചു കൊടുക്കുന്നത് ഭൂരിഭാഗം ആളുകളും ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ പുഴയിൽ നിന്നും കളഞ്ഞു കിട്ടിയ ഐഫോൺ ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായിരിക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. തിരുവമ്പാടി സ്വദേശി ആകാശിന്റെ നഷ്ടപ്പെട്ട ഫോണാണ് മുക്കം സ്വദേശികളായ ഫൈസലും സുഹൃത്തുക്കളും തിരിച്ചു നൽകി മാതൃകയായത്.
6: മാതൃക തന്നെയാണ്.
7: ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള വാർത്തയാണ്. പക്ഷെ അതൊരു പിന്നെ ആ പോയിന്റിൽ ആളുകൾക്ക് തോന്നണമെങ്കിൽ അതൊരു ഒരു വിൽ പവർ തന്നെയാണ്. ഇപ്പൊ ആരും അറിയാതെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട അങ്ങനെ കിട്ടിയൊരു സംഗതി ഇനി പിന്നെ അന്വേഷിച്ച് വരാനൊന്നും സാധ്യത ഉണ്ടാവില്ല. ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാം.
6: അങ്ങനത്തെ സംഗതിയാണ്. പുഴയിലൊക്കെ നഷ്ടപ്പെട്ടു പറഞ്ഞാൽ പിന്നെ എവിടുന്ന് കിട്ടാനാണ്?
7: അതെ, മനസ്സിലെ ആളുകൾ ഒഴിവാക്കേണ്ടതാണ്. പൊതുവെ നമുക്കത് വേണമെങ്കിൽ വളരെ ചുളിവിൽ എടുക്കാം. പക്ഷെ അതൊരു ആ ഒരു മാനസികാവസ്ഥ ഞാനിങ്ങനെ ഈ സംഭവം കേട്ടപ്പോൾ ആലോചിച്ചു. ആ സുഹൃത്ത് ഒരു 100 തവണ ചിന്തിച്ചിട്ടുണ്ടാകും എന്താകണം, കൊടുക്കണോ വേണ്ട. അവസാനം കൊടുക്കണമെന്ന് തീരുമാനിച്ച ആ പോയിന്റിൽ അദ്ദേഹം വിശ്വാസി കൂടെ ആയതുകൊണ്ട് ഉറപ്പായിട്ടും വലിയൊരു പ്രതിഫലം അദ്ദേഹത്തിന് രേഖപ്പെടുത്തപ്പെടുമെന്നതിൽ തർക്കമില്ല. ഞാൻ ഈ അടുത്ത് പിന്നെ വായിച്ച ഒരു ഒരു കമന്റ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. പിന്നെ ഐഫോൺ 16 പ്രോ പ്ലസ് ഒക്കെ ഇറങ്ങിയല്ലോ. അപ്പൊ ആ സമയത്ത് പിന്നെ 4 മണി മുതൽ 6 മണി വരെ വരിയുന്നു, എന്നിട്ടും കിട്ടിയില്ല. അതെ, ഒന്നും കിട്ടിയില്ല. അപ്പൊ ഒരാൾ അടിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, ഇതെന്താ റേഷൻ കിടിയാണ് കൊടുക്കുന്നത്, ഇങ്ങനെ എത്ര നേരം വരി നിട്ടും. ഇത് ഇത്ര വാല്യൂ ഉള്ള ഒരു സംഗതിയാണ് സത്യത്തിൽ.
6: അതെ,
7: ഇടയ്ക്ക് നമ്മൾ കാണാറുണ്ട് സ്വർണവും ഒക്കെ ഇതുപോലെ നഷ്ടപ്പെട്ട് കിട്ടി അതിന്റെ എഫേർട്ട് എടുത്ത് അതിന്റെ ഉടമസ്ഥരെ കണ്ടുപിടിച്ചൊക്കെ തിരിച്ചു.
6: ചില ഓട്ടോ ഡ്രൈവർമാരും അതേപോലെ വാർത്തകളിൽ നമുക്ക് കാണാറുണ്ട്. അത് വളരെ ഇത്ര മൂല്യമേറിയൊരു സംഗതി കയ്യിൽ കിട്ടുമ്പോൾ അത് തൻ്റെതല്ല എന്ന് മനസ്സിലാകുമ്പോൾ, അല്ലെങ്കിൽ അത് വേറെ ആളുടേതാകും എന്ന് വളരെ മാതൃകാപരമാണ്. ശരിക്ക് അഡ്രസ്സൊക്കെ അന്വേഷിച്ച് തിരിച്ചു കൊണ്ടു കൊടുക്കണം. ഇപ്പം അടുത്തൊരു ഇതേപോലെ തന്നെ ഒരു ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കടം വിട്ടാനുള്ള സംഗതി ഒരു വാർത്ത കൊടുത്താണ് എന്റെ ഉപ്പ.
7: കൊറേ
6: വർഷങ്ങൾക്ക്
7: ഇന്ന വ്യക്തിക്ക് എന്റെ ഉപ്പ കടം കൊടുക്കാനുണ്ടായിരുന്നു.
6: അതൊക്കെ ശരിക്കും അത്രയും ശുദ്ധ മനസ്സിന്റെ ഉടമകളിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികളാണ്. ഇതേപോലെ തിരിച്ചു കൊടുക്കാൻ നല്ല നീയത്തുള്ള ആളുകൾക്ക്, വിശ്വാസി കൂടിയായതുകൊണ്ട് തന്നെ പ്രതിഫലാർഹമായ ഒരു സംഗതിയാണ്. ഒരുപാട് പ്രതിഫലം, അത്രയും മൂല്യമുള്ള സംഗതിയാണ്.
7: എനിക്ക് തോന്നുന്നു മൂല്യം എന്നത് അല്ല അവിടെ നമ്മൾ പരിഗണിക്കണം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു പേഴ്സ് അല്ലെങ്കിൽ ഒരു ഒരു ബാഗ് ഒക്കെ നമുക്ക് വീണ് കിട്ടുന്നു, നമുക്ക് അതിപ്പോ മൂല്യം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ അതിനുള്ളിലുള്ള സാധനങ്ങൾ അത് വളരെ മൂല്യം.
6: ചിലപ്പോ
7: നമുക്കത് നോക്കിയാൽ എന്താണെന്ന് പോലും മനസ്സിലാകാത്ത ചിലപ്പോ പേപ്പർ ഉണ്ടാകാം. ഒരു പക്ഷെ ഈ വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന, അദ്ദേഹത്തിന്റെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് ചിലപ്പോ മാറ്റാവുന്ന ഒരു രേഖയൊക്കെ ആകാം അത്. അതുകൊണ്ട് മൂല്യം എന്നത് നിർണയിക്കുക, ഇപ്പൊ ഈ ഇത്തരം വസ്തുക്കളാകുമ്പോൾ നമുക്ക് മൂല്യം നിർണയിക്കാൻ കുറെ കൂടെ എളുപ്പമാണ്. ഏതായാലും കളഞ്ഞു കിട്ടിയ ഒരു സംഗതി നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ അത് അതിന്റെ ഉടമസ്ഥരുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കാൻ തന്നെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. പ്രത്യേകിച്ചും ഇത്തരം സംഗതികൾ കൂടെ ആകുമ്പോൾ അത് നമ്മൾ അനുഭവിക്കുന്നതിന് തീർച്ചയായും പിന്നെ അന്യായമാണ്, ഭക്ഷിക്കുന്നത് ഹറാമാണ് എന്നതിനൊരു തർക്കമില്ല. ലാല്ലത്തുകൾ അങ്ങനെ വീണിട്ടുന്ന സംഗതികൾ അത് ഇസ്ലാമിക പിന്നെ കാഴ്ചപ്പാടിൽ തന്നെ ഈ പറഞ്ഞതുപോലുള്ള മൂല്യ വസ്തുക്കളാണെങ്കിൽ നിർബന്ധമായും അത് തിരിച്ചേൽപ്പിക്കണം എന്നത് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. അല്ലെങ്കിൽ കഴിക്കുന്നത് ഹറാമാണ് എന്നതിൽ സംശയമല്ല.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദാൽ യൗം വഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദാൽ യൗം വശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിൽ നാരി വഅദാബിൻ ഫിൽ ഖബർ. ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور.
2: سيد الاستغفار.
1: اللهم انت ربي لا اله الا انت.
0: اللهم انت ربي لا اله الا انت. خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. രാത്രിയുടെ ഇരുണ്ട മറനീക്കി അള്ളാഹു വീണ്ടും ഒരു പ്രഭാതം നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ പിഴവുകളും വീഴ്ചകളൊക്കെ തിരുത്തി നിരാശപ്പെടാതെ മുന്നോട്ടു പോവാൻ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ വാതിൽ എപ്പോഴും ഇങ്ങനെ ഓരോ പ്രഭാതങ്ങളിലൂടെയും നമുക്ക് തുറന്നു തന്നിരിക്കുന്നു എന്ന് ഈ സൂര്യോദയം ഈ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്ന ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ജസീൽ കുടിയത്തൂർ,
1: കൂടെ വി ടി അബ്ദുൽ സലാം.
0: ഇന്ന് 2026 ഓഗസ്റ്റ് 12 ബുധൻ,
1: ഹിജ്റ വർഷം 1448 സഫർ 28,
0: കൊല്ല വർഷം 1201 കർക്കിടകം 27.

0: അപ്പോ ഒരു ഒരു ദിവസത്തിന്റെ വൈബ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രഭാതമാണല്ലോ.
1: അതെ,
0: അതുകൊണ്ട് തന്നെയാണ് പിന്നെ മോർണിംഗ് ലൈവ് ഷോ ഏറ്റവും കൂടുതൽ അതിൻ്റെ അറിവും അതിൻ്റെ സമയവും എല്ലാം കൂടി വൈബാക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ. നമ്മളിന്ന് മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിലാണ്, സ്റ്റുഡിയോയിൽ നിന്നാണ് ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്.
1: ഒരുപാട് ആളുകൾ നമ്മൾ സലാം പറഞ്ഞ് ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും സുഖം തന്നെയാണ് വിചാരിക്കുന്നു. മഴ ഒന്ന് രണ്ട് ദിവസമായിട്ട് മഴ കുറഞ്ഞു എന്താ പറയുക, സംസാരമാണ് ആൾക്കാരുടെ ഇടയിലുള്ളത്. പിന്നെ ഇപ്പോൾ ഇന്നലെ രാത്രി ചെറുങ്ങനെ ചെറിയ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ഇന്ന് രാവിലെയും ചെറിയ രൂപത്തിലുണ്ട്. നിങ്ങളെ നാട്ടിലൊക്കെ എന്താണ് അവസ്ഥ എന്നുള്ളത് ഇപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മാഷല്ലാ. പിന്നെ ജുവൈനായൻ പറവൂർ, മുർഷിദ് പടിഞ്ഞാറങ്ങാടി, ഉമേറ തൃശൂർ, സബീല പാലക്കാട്, സാജിദ വീട്ടി വല്ലപ്പുഴ,
0: ജാസ്മിൻ സാലിം തൊടുപുഴ, ലൈല പടിയൂർ, ഹസീന നൂർദ്ദീൻ തമ്മാം,
1: നസീമ ചക്കുംകടവ്, ജമീല വി പി കാളികാവ്,
0: സുബൈദ കുഞ്ഞിമംഗലം,
1: മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, സാജിദ കാലിക്കറ്റ്,
0: ഹൈറുനീസ് അഷ്റഫ് പടിഞ്ഞാറത്തറ, ഹഫ്സ വെള്ളില, മൈമുന ചീക്കലോട്,
1: സെനിയ കെ കാഞ്ഞിരമറ്റം, ഹൈറുനീസ ആലുവ,
0: ഷീബ സിദ്ദീഖ്, റസിയ മാളിയക്കൽ അരീക്കോട്,
1: മൈമുന ചീക്കലോട്, ഹഫ്സ വെള്ളില. ഒരുപാട് ആളുകൾ മാഷല്ലാ ഈയൊരു സമയത്ത് നേരത്തെ തന്നെ നമ്മുടെ കൂടെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാവർക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പുള്ളിപ്പാടത്ത് നമ്മുടെ മുഹമ്മദ് കബീർ കൈന്നും പതിപോലെ നമ്മുടെ കൂടെയുണ്ട്.
1: യെസ്. അപ്പോൾ എല്ലാവരും ഒരു സുബഹി കഴിഞ്ഞ് അല്ലേ മോർണിംഗ് ലൈവിൻ്റെ ഒരു ഒരു ഇതിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്.
0: ഇവിടെ ഇവിടെ ചെറിയ മഴ പെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. തിരുവങ്ങാടി ഭാഗത്ത് മഴ ഉണ്ട്.
1: ഓക്കെ, അപ്പൊ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ള ചെറിയ രൂപത്തിൽ പെട്ടെന്ന് അറിയാൻ പറ്റിയൊരു ഒരു ഒരു വഴിയും കൂടിയാണ്. ഓക്കെ, നമുക്ക് പിന്നെ ഇന്ന് ചെറിയൊരു ചോദ്യം വേറെ ചോദിക്കാൻ വിചാരിച്ചത്, പിന്നെ സ്വന്തമായി വീട് എടുത്ത കുറെ ആളുകളുണ്ടാവും. പിന്നെ തറവാട്ട് വീട്ടിൽ നിന്നിട്ട് അല്ലെങ്കിൽ കുറേ കാലം വാടക വീട്ടിൽ നിന്നിട്ട് പിന്നീട് സ്വന്തമായിട്ടൊരു വീട് എടുത്ത കുറേ ആളുകൾ, അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും.
0: വീട് പണി കഴിപ്പിച്ച ആൾക്കാർ.
1: അതെ അതെ, അല്ലെങ്കിൽ പിന്നെ എടുക്കണം, പണി എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. അപ്പം നമ്മൾ ഇന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ വീട് ശരിക്ക് പിന്നെ നിങ്ങൾ നിർമ്മിച്ചതാണോ, ഞാനിപ്പം നിങ്ങൾ നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ നിർമ്മിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾ വീടെടുക്കുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആളുകൾക്ക് ഉപകാരപ്പെടും, ഇനിയുള്ള വീട് നിർമ്മാണത്തിൽ നിർമ്മിക്കാൻ പോകുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്ത കാര്യങ്ങൾ.
0: ഇതിൽ അത് പറയുന്ന ആളുകൾ ഒരു പക്ഷേ പിന്നെ വീടെടുത്ത് കഴിഞ്ഞ ആളുകളായിരിക്കാം.
1: അതെ,
0: പക്ഷെ കേൾക്കുന്ന ആളുകൾ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവും. ഇത് വീടെടുക്കാൻ വേണ്ടി
1: അതാണ് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാവും, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് പിന്നെ ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം
0: ഒന്ന് പറയാം.
1: യെസ്,
0: ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി.
1: അതെ അതെ,
0: വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ തോന്നും പക്ഷേ ഇതിവിടെ വേണ്ടിയിരുന്നില്ല. ഇന്നലെ രാത്രിയിലും ഇന്ന് 4 മണിക്കൊക്കെ നല്ല മഴയാണ് ബാലുശ്ശേരി ഭാഗത്ത്.
1: കോട്ടയത്ത് വീണ്ടും മഴ ഉണ്ടെന്നാണ് മെഹനാജ് ഇസ്മായിൽ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ രാത്രി നല്ല കാറ്റും മഴയുമായിരുന്നു
0: എന്നുള്ളതാണോ? അതുപോലെ ഇവിടെ നമ്മുടെ
1: ഷാനവാസ് പുല്ലമ്പി എവിടെയാണ്, ബാക്കി സ്ഥലം എവിടെയാണ്?
0: തലശ്ശേരി.
1: തലശ്ശേരിയാണ്. ഓക്കെ,
0: ചെറിയ ചാറ്റൽ മഴ.
1: ആ, ചെറിയ ചാറ്റൽ മഴ.
0: ദുആയിൽ ഉൾപ്പെടുത്തണേ.
1: യാത്രയിലാന്ന് പറഞ്ഞല്ലേ. യെസ്.
0: ഇവിടെ 20 വർഷം തറവാട് വീട്ടിൽ താമസിച്ചു, ഇപ്പൊ സ്വന്തം ഒരു വീട്ടിലാണ് അൽഹംദുലില്ലാ. നമ്മള് ചോദിച്ച ചോദ്യത്തിന്റെ പൾസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തമായി വീട്ടിൽ ഒരു വീടെടുത്ത് നേരെ ഇരിക്കണം മാറല്ല. നമ്മള് വീട് പണി കഴിപ്പിച്ച സമയത്ത് അവിടെ നമുക്കുണ്ടായ ചില അനുഭവത്തിൽ നിന്നും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണം ചെയ്യും. ഒരു വീട് നിർമ്മിക്കുന്ന ഇടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് അനുഭവത്തിലൂടെ മനസ്സിലായ ആളുകൾ അവരത് പറയാന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്.
1: ഇൻഷാ അല്ലാഹ് മധുരം ഖുർആൻ അല്ലേ എല്ലാ ദിവസവും നമ്മൾ ആദ്യ ഭാഗം അതിൻ്റെ ഖുർആനിൻ്റെ മാധുര്യം നുണഞ്ഞുകൊണ്ടാണ് നമ്മൾ ലൈവിൻ്റെ ഒരു തുടക്കത്തിൽ ഉണ്ടാവാറുള്ളത്. ഇൻഷാല്ലാ ഇന്ന് സൂറ യാസീനിലെ 77 മുതൽ 80 വരെയുള്ള വചനങ്ങളാണ്. ഖാരി മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്ത് നമുക്ക് കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷല്ല, ഖിറാഅത്ത് ശരിക്കും നമ്മളിങ്ങനെ അതിലേക്ക് മാത്രം ലയിച്ച് നിങ്ങൾ കേൾക്കുമ്പോഴേ, കാര്യം അയ്യൂബിൻ്റെ ആരുത ഖിറാഅത്താണെങ്കിൽ നമ്മളതിലിങ്ങനെ ഒന്ന് മുഴുകി വീണ്ടും വീണ്ടും കേൾക്കണം. ഇനിയും അടുത്ത ആയത്തും കൂടി കേൾക്കാമായിരുന്നു എന്ന് തോന്നുന്ന രൂപത്തിലാണ് നമ്മൾക്ക് ഖിറാഅത്തുള്ളതും. ആ ഒരു അർത്ഥങ്ങളിലേക്ക് പോകുമ്പോൾ സലാം സാറേ, ഭയങ്കരമായി നമ്മൾക്ക് പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഈ മതനിരാസത്തിൻ്റെയും വ്യത്യസ്ത ആളുകളുടെയും ഒക്കെ പിന്നെ ഒരുപാട് ജൽപ്പനങ്ങൾക്ക് മറുപടി പറയാൻ പറ്റിയൊരു ഏരിയയാണ് ഇന്ന് ഓതിയ ഈ ഭാഗം. അതിൽ 77-ാമത്തെ വചനം, അവലം യറൽ ഇൻസാനു അന്ന ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമു മുബീൻ. ഇത് ശരിക്ക് ഇവരെ തന്നെ പറ്റിയാണോ എന്ന് തോന്നും. മനുഷ്യൻ കണ്ടില്ലേ അവനെ നാം ഒരു ബീജഗണത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് ഫഇദാ ഹുവ ഖസീമു മുബീൻ, എന്നിട്ട് അവനതാ ഒരു പ്രത്യക്ഷമായ എതിർപ്പുകാരനായിരിക്കും. തർക്കിച്ചുകൊണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ട് എല്ലാ സംഗതിയും ഉണ്ടായിട്ട് പിന്നെ ചോദിക്കാണ്, അങ്ങനെയൊക്കെ ഒരാളുണ്ടോ, ദൈവം എന്ന് പറയുന്ന അങ്ങനെ ഒരു ശക്തി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാണ്. അപ്പം അതിനുള്ള വിശദീകരണം മറുപടി പിന്നീട് വരുന്നുണ്ട്.
1: അതുപോലെ അതിനുശേഷം ചോദിക്കുന്ന മറ്റൊന്ന്, ഇതാരാണ് പിന്നെ മൈ യുഹയ്യൽ ഇലാമോ ഹയ്യ റമീം എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രവിച്ചു പോയ അസ്ഥികളിൽ നിന്ന് വീണ്ടും ജീവൻ നൽകുന്ന ആരാ? അപ്പോൾ പുനർ ജീവിതത്തെയും സംശയത്തോടു കൂടി കാണുന്നു.
0: ശരിക്കും ആ ചോദ്യം പിന്നെ കയ്യിലെടുക്കണ ഇപ്പം അഥവാ എല്ല് ദ്രവിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു ചെറിയൊരു കോമൺ സെൻസ് ഉള്ള ഒരാൾ എന്താ ചിന്തിക്കുക, ഇതെങ്ങനെ ഉണ്ടായെന്ന് ആലോചിച്ചാൽ
1: എല്ലുണ്ടായത്.
0: അതെ അതെ, അതാണ് പിന്നീട് എൻ്റെ അടുത്ത മറുപടിയിൽ 79-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, യുഹയ്യല്ലദീ അൻശഅഹ അവ്വല മറ, അതിനെ ആദ്യ തവണ ആരാണോ സൃഷ്ടിച്ചത് അവൻ തന്നെ അവയ്ക്ക് ജീവൻ നൽകുന്നതാണ്.
1: വീണ്ടും ചിന്തിക്കാൻ പ്രാപ്തമാക്കുന്ന വചനങ്ങൾ തന്നെ വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി പച്ചയായ വൃക്ഷത്തിൽ നിന്ന് തീ ഉണ്ടാക്കുന്ന, ഉണങ്ങിയ മരം നമുക്കറിയാം, പക്ഷെ പച്ച മരത്തിൽ നിന്ന് തീ ഉണ്ടാക്കുന്നവൻ, എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് കത്തിക്കുകയും ചെയ്യുന്നു, അതിൽ ദൃഷ്ടാന്തമുണ്ട്.
0: പിന്നെ 80 ഇനി അടുത്തുള്ളതും അതിൻ്റെ ഭാഗമൊക്കെ എന്നുവെച്ചാല പിന്നെ ഇത് നോക്കുക, പരിഭാഷ നോക്കുക, വിശദീകരണം നോക്കുക, വ്യാഖ്യാനങ്ങൾ. 81-ലും ഇതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്, അവലൈസല്ലദീ ഖലഖൽ സമാവാത്തി വൽ അർദ ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവൻ അവരെപ്പോലുള്ളവരെ സൃഷ്ടിക്കാൻ കഴിയുള്ളവനല്ലേ? ബല വഹുവൽ ഖല്ലാഖുൽ അലീം, അതെ, അവനത്ര സർവവും സൃഷ്ടിക്കുന്നവനും എല്ലാം അറിയുന്നവനും. ഇതും കൂടി വരുമ്പോഴാണ് ആ ഒരു ഏരിയ പൂർത്തിയാകുന്നത്. അപ്പോൾ അവിടെ ശരിക്ക് മനുഷ്യൻ്റെ പിന്നെ നിരീശ്വരവാദത്തിൻ്റെ ഊക്കും ഇതിൻ്റെയൊക്കെ പിന്നെ ഭയങ്കര ഇത്രയും കുറേ കാലമായിട്ട് ഇവർ ലൈവായി ഒരുപാട് നാളായി ഇസ്ലാമിനെ പ്രതി ചേർത്ത് ഇസ്ലാമിനെതിരെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോൾ അത്തരം ചിന്തകൾക്ക് വളം വെക്കുന്നത്, അതിന് ഇന്ധനമായി മാറുന്നത് സ്വതന്ത്രമായി ജീവിക്കണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ മറ്റൊരു വശം എന്ന് മാത്രമുള്ളൂ. കാരണം ഇസ്ലാമിൽ നിന്ന് കുറേ പിന്നെ എന്താ പറയുക, പരിധികളുണ്ട്, അതിർത്തികളുണ്ട്, പാടി അരുതുകൾ ഒരുപാടുകളുണ്ട്, അരുതായ്മകൾ. ആ അരുതായ്മകളെ പിന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതിൻ്റെ പിന്നെ മറ്റൊരു ഒരു ഭാഗമാണ്, ഒരു ആസ്പെക്റ്റാണ് ഇസ്ലാം ഒന്നും ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ എക്സ് മുസ്ലിം ആണെന്നൊക്കെ പറഞ്ഞത് ഇതിനെ സ്വീകരിക്കാൻ കഴിയാത്ത ആളുകളാണ്. അപ്പോൾ ഈ സൂറത്തു യാസീനിലെ 77 മുതൽ 81 വരെയുള്ള ഇത്തരം വചനങ്ങൾ കൃത്യമായി വളരെ ചെറിയ പിന്നെ ഉദാഹരണങ്ങളിലൂടെ ചെറിയ വചനങ്ങളുടെ മറുപടി കൊടുക്കുന്ന ഭാഗമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും.
1: ഇവിടെ ഈ ആയത്തിൽ ഒരു ഒറ്റ കാര്യം കൂടി ഇബ്നു ഗസീർ അതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞു, മരം ആദ്യം വെള്ളത്തിൽ നിന്ന് വളർന്നത് പച്ചയായി തീരുകയും പിന്നീട് ഉണങ്ങിയ മരമായി മാറിയത് തീയിൽ കത്തി പോവുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു ഒരു ക്രമത്തെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് പറയാൻ പറ്റും. അപ്പം മൊത്തത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നും ആയാത്തിൽ കൗനിയ എന്ന അർത്ഥത്തിൽ നമുക്കത് കാണാനും ആ ദൃഷ്ടാന്തങ്ങളിലേക്കാണ് അള്ളാഹു മനുഷ്യരെ ക്ഷണിക്കുന്നത്.
0: അപ്പോ മാഷാല്ലാ, ഒരുപാട് ശ്രോതാക്കള്
1: റയ്ഹാന ബാനു തോട്ടശ്ശേരിയർ പറഞ്ഞത്, ഇവിടെ നല്ല മഴ ചോദിക്കുന്ന സമയത്തില്ലായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 29 വർഷമായി വീടെടുത്തിട്ട് ഒരു ബാഡ് മിസ്റ്റേക്ക് ഉണ്ട്, നിസ്കാര റൂമില്ല, കോമൺ ബാത്റൂമാണ്. ഇപ്പോൾ എങ്ങനെയൊന്നും പോരല്ലോ, ആർക്കും വീട്. അപ്പോൾ പഴയ പണ്ട് വീടെടുത്തതിൻ്റെ ഒരു ഇതാണ് അവിടെ പറഞ്ഞത്. ജമില വി കെ പൂനൂരാണ് പറഞ്ഞിട്ടുള്ളത്.
0: പണ്ട് പിന്നെ ഉള്ള സൗകര്യം അല്ലേ ഉള്ള സ്ഥലത്ത്.
1: ഷഹന റഷീദ് മേലാറ്റൂർ പറഞ്ഞ എന്താ വെച്ചാല്, എപ്പോഴുമുള്ളൊരു ആഗ്രഹമാണ് വീട്ടിലൊരു പ്രയർ റൂം, അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പെട്ടെന്ന് പണി കഴിഞ്ഞു, താമസിക്കാനുള്ള വിധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഹലാലായ മാർഗത്തിലൊരു വീട് എന്നുള്ള ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് ഷഹന റഷീദ് മേലാറ്റൂർ സംസാരിച്ചത്, മെസ്സേജ് അയച്ചിട്ടുള്ളത്. അമീൻ. ഒരു പുതിയ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർ ചെറുതായാലും വലുതായാലും നിസ്കാര റൂം ഒരു ഭാഗത്ത് വേണം. അത് എന്നൊരു നല്ല നീയത്തോടെ വെക്കുന്നത് അതിൽ വലിയ ഹയറുണ്ട് എന്നാണ് ജമീല
0: അഭിപ്രായം. പ്ലാനിങ്ങിൽ അതൊരു ഭാഗം പ്രത്യേകം തന്നെ എടുക്കുക.
1: പുരുഷനെ സംബന്ധിച്ചിടത്തോളം വീട് ജമാഅത്താണെങ്കിൽ, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീടിനകത്ത് അതിന് നിസ്കാര റൂം ഉണ്ടാവുമ്പോൾ എന്റെ അഭിപ്രായത്തിൽ എന്താണോ, തൽക്കാലം ആ സ്പേസ് ഒഴിവാക്കിയിടണ്ട, അവിടെ ചെറിയ നിസ്കാര റൂം ആക്കാനായിട്ട് ഒരു ഇടുങ്ങി അങ്ങനെ ചെയ്യുന്നത് ഒരു സുഖമല്ല. എന്നിട്ട് അവിടെ സൈഡിൽ ഒരു ഇടുങ്ങി ഒരാൾക്ക് മാത്രം അങ്ങനെ കുമ്പിട്ട് എണീക്കാൻ പറ്റില്ല. അപ്പൊ അതിനൊരു കുറച്ചുകൂടിയും വിരുന്നൊക്കെ വരികയാണെങ്കിലും വരുമ്പോ രണ്ട് മൂന്നാൾക്ക് നിന്നിട്ട്
0: വെറുതെ വേറെ ആവശ്യത്തിന് കുറെ സ്ഥലം വിടുന്നതിന് പകരം ഇതിന് ബോധപൂർവം കാണണം എന്നാണ് ശ്രോതാക്കളൊക്കെ മുൻ അനുഭവമുള്ളവർ അനുഭവസ്ഥരാണത് പറയുന്നത്. ഓക്കെ, അള്ളാഹു എളുപ്പമാക്കട്ടെ ഇൻഷാല്ലാ. ഇനിയും ആളുകൾ പറയും. അപ്പൊ വീട് നിർമ്മാണത്തിൽ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഏരിയ പ്രത്യേകം പ്ലാൻ ചെയ്യണമെന്നാണ് ആദ്യമായി നമുക്ക് കിട്ടിയ ഒരു ഭാഗം. യെസ്,
1: വേറെയും കുറെ ഉണ്ട് കേട്ടോ, കണ്ടോ കണ്ടോ.
0: ആ ഇരുപത്തി അടുക്കള വലുതാക്കുന്നത് നല്ലതാണ് അല്ലേ? അപ്പോൾ വന്നത് സഫിയ അടപ്പാൾ, അടുക്കള ചെറുതായിരുന്നു, പിന്നെ രണ്ടടുക്കള കൂടി ഒന്നാക്കി അപ്പോൾ വലുതായി. യെസ്, ഓക്കെ. ഡൈനിങ് ഹാളും അടുക്കളയും അടുത്താകുന്നത് വളരെ നല്ലതാണ്, അല്ലെങ്കിൽ കുറെ നടക്കേണ്ടി വരും. അതിലൊക്കെ പറയണം എന്താണ്, നല്ലൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ പിന്നെയും കുറെ പണിയെടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്.
1: പിന്നെ യാത്രാ സൗകര്യം കൂടുതലുള്ളതും പള്ളിയിലേക്ക് വേഗം പോകാൻ സൗകര്യം ഉള്ളത് ആവുകയാണെങ്കിൽ അത്രയും നല്ലതാണ്.
0: അത് വീട് നിർമ്മാണത്തിന് തുടക്കത്തിലായിരിക്കും സംഗതിയാണ്,
1: അല്ലെങ്കിൽ പിന്നെ എന്നും അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കൂലേ.
0: അബുവിയെ, പുതിയ വീട് പണിയുന്നവർ ശ്രദ്ധിക്കേണ്ടത് കൺസീൽഡ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ബ്രാൻഡഡ് ഐറ്റം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക.
1: വെരി ഗുഡ്, അബുവിയാണ് അയച്ചല്ലേ.
0: അപ്പൊ അത്രയും പിന്നെ ചിലപ്പം ആവശ്യത്തിൽ പണി പ്രയാസം വന്നതോ ഒക്കെ ഉണ്ടാകും, ആളുകൾ ഉണ്ടാകും.
1: ഓക്കെ. കുട്ടി അഹമ്മദ് പേരന്നൂർ, അംലാസ് പി സി ചിങ്ങപുരം, ഷമീറ ഷാജി പട്ടാമ്പി, ഇംതിയാസ് തിരുവമ്പാടി, ഇവരൊക്കെ നമ്മുടെ കൂടെ ഇടയ്ക്ക് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്.
0: ഫീസ കാടാമ്പുഴ, ബേബി ഷാക്കർ ഒമാനൂർ, നജിമ കെ കെ, ഷമീറ കെ എം, താനൂർ, സൈനാബി പി എൻ കാലിക്കറ്റ്, ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് പീസ് ടൈം അല്ലേ, പീസ് ടൈമിലെ ഒരു പീസ് റേഡിയോയെ കുറിച്ച് ശ്രോതാക്കൾ പങ്കുവച്ചിട്ടുള്ള ഫീഡ്ബാക്കുകളിൽ വളരെ ചെറിയൊരു വാചകം. ഇന്ന് പീസ് റേഡിയോ കേൾക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നന്മയും അറിവും സമാധാനവും ഒരുമിച്ച് സമ്മാനിക്കുന്ന ഈ റേഡിയോ എന്നും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും. അത് ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ പീസ് റേഡിയോയിൽ നിന്നും അവർക്ക് നേരിട്ട അനുഭവങ്ങൾ, അതാണ് ഈ ഫീഡ്ബാക്കിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. നന്മയും അറിവും സമാധാനവും, അത് എനിക്കിഷ്ടമായി അത്, ആ ഭാഗം. നന്മയാണ് ആ കേൾവി ലഭിക്കുന്നത്, അറിവാണ് ആ അറിവ് പഠിക്കുന്നത് വഴി എന്തുണ്ട്, ദീന് പഠിക്കുന്നത് വഴി മനസ്സിന് വളരെയധികം സമാധാനവും ഉണ്ട് എന്നാണ് പങ്കുവച്ചിട്ടുള്ളത്. മാഷാല്ല. അപ്പോൾ രാവിലെ സലാം സാറേ, ഇവരൊക്കെ വെയിറ്റ് ചെയ്യണൊരു സംഗതി അത് പുനരുവട്ടമാണ്. യെസ്. അപ്പോൾ ആ വെട്ടം അത്രമേൽ പ്രകാശപൂരിതമാണ് എന്നാണ് ഇത്രയും കാലത്ത് പുലരിവട്ടത്തെക്കുറിച്ച് ഈ ശ്രോതാക്കൾ നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. അപ്പം ഇന്നത്തെ പുലരിവട്ടം എന്നത്തെയും പോലെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉപകാരപ്രദമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത് പുലരിവട്ടത്തിലേക്ക്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: അപ്പോൾ ഇന്നത്തെ പുലരിവട്ടത്തിൽ പ്രൊഫസർ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ്ബിനു സലീം സംസാരിക്കുന്ന അവർ കുട്ടികളല്ലേ എന്നൊരു വിഷയത്തിൽ ആണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബി അജ്മൈൻ അമ്മാ ബഅദ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ ഖുതുബ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ പള്ളിയിൽ ഹിഫ്ലിന് പഠിക്കുന്ന ചെറിയ കുട്ടികൾ, 6 വയസ്സ് 7 വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾ, അവർ അവിടുത്തെ ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും അവിടെ ഖുതുബ കഴിഞ്ഞതിന് ശേഷം ആ ഖുതുബയിൽ വന്നിട്ടുള്ള പോയിൻ്റുകൾ എന്താണെന്നൊരു ഡിസ്കഷൻ അവർ നടത്തും. അപ്പോൾ അവിടെ പഠിക്കുന്നൊരു കുട്ടി 6-7 പോയിൻ്റുകൾ, അപ്പോൾ ഖുതുബ പറഞ്ഞത് ഞാനാണല്ലോ, പയ്യിലുള്ളൊരു 7 പോയിൻ്റുകൾ എഴുതി കൊടുന്ന് കാണിച്ചത്. അപ്പോൾ അത് വല്ലാത്ത ഒരു അത്ഭുതവും ആശ്ചര്യവും ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അത്. അതേ അനുഭവം തന്നെ നമ്മുടെ ലേണിംഗ് ക്ലാസ്സിലും വരുന്ന കുട്ടികൾ അവിടെ നിന്ന് വാക്കർത്ഥങ്ങൾ എഴുതി, ആശയങ്ങൾ എഴുതി, അത് പിന്നീട് വീട്ടിൽ വന്ന് പറയുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും കുട്ടികളല്ലേ എന്ന് പറയും, അത് പൊതുവെ ഒരു പ്രയോഗമാണല്ലോ, കുട്ടികളല്ലേ, കുട്ടിയല്ലേ. അതിപ്പോൾ അവരെന്തെങ്കിലും ഗുരുതരമായ തെറ്റ് ചെയ്താലും കുട്ടിയല്ലേ എന്ന് പറയും. അതേപോലെ തന്നെ അവർക്ക് നൽകേണ്ട ചില കൺസിഡറേഷൻ നൽകാതിരിക്കുമ്പോൾ നമ്മൾ കുട്ടിയല്ലേ എന്നാണ് പറയും. സത്യത്തിൽ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലിരിക്കുമ്പോൾ എല്ലാവർക്കും പ്ലേറ്റ് കൊണ്ടിരുന്ന സമയത്ത് ആദ്യം ഒരു പ്ലേറ്റ് വെക്കേണ്ടത് ആരുടെ മുന്നിലാണ്? കുട്ടീൻ്റെ മുന്നിലാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരിഗണിക്കപ്പെടില്ലെന്ന് വിചാരിക്കുന്ന ആളുകളെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. പരിഗണിക്കപ്പെടില്ലെന്ന് വിചാരിക്കുന്നവരെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ ഡ്രൈവർ പരിഗണിക്കപ്പെടാതെ പോയേക്കും. അപ്പോൾ അയാളെയാണ് പരിഗണിക്കേണ്ടത്. എല്ലാ സ്റ്റാഫിനെയും നമ്മൾ ഒരു കാര്യത്തിൽ വേണ്ടി ക്ഷണിക്കുമ്പോൾ ചിലപ്പോൾ സെക്യൂരിറ്റിയെ വിളിക്കാൻ വിട്ടുപോകും ആളുകൾ, അയാളെയാണ് ഒന്നാമത് വിളിക്കേണ്ടത്. അപ്പോൾ പരിഗണിക്കപ്പെടാൻ പാടില്ലെന്ന് വിചാരിക്കും.

അത് ചിന്തിച്ച് നോക്കി, നമ്മളൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ പള്ളിയിൽ പോയിട്ട് ഖുതുബ കേട്ടതിൻ്റെ പല ഓർമ്മകളും പല ആശയങ്ങളും ഇന്നും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെന്നതാണ് വസ്തുത. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നൽകേണ്ട കാര്യം എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ കുട്ടികളെ കുട്ടികളെന്ന് പറഞ്ഞ് നമ്മൾ അവഗണിക്കരുത്. അവരെല്ലാ കാര്യങ്ങളിലും നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി അവരെ പരിഗണിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. രണ്ടാമത്തെ, ഇത്തരം ക്ലാസ്സുകളിലും സംസാരങ്ങളിലും ഖുതുബകളിലൊക്കെ നമ്മൾ അവരെ കൊണ്ടുപോകണം. അത് ശ്രദ്ധിക്കാൻ അവരെ നമ്മൾ എന്ത് ചെയ്യണം? പ്രേരിപ്പിക്കണം. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ തന്നെ വളരെ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാവാൻ അത് കാരണമായേക്കാം. ചിലപ്പോൾ ഒരു ജുമാ ഖുതുബയിൽ പങ്കെടുത്താൽ ഒരാഴ്ച ആ കുട്ടി, ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ ഒരു അച്ചടക്കവും അതിൻ്റെ ഒരു ശാന്തതയും അതിൻ്റെ ഒരു കാഴ്ചപ്പാടൊക്കെ നമുക്ക് ഒരു പക്ഷേ കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മുടെ പരിസരത്ത് നടക്കുന്ന നമ്മുടെ ലേണിംഗ് ക്ലാസ്സുകളാണെങ്കിലും നമ്മളെ ജുമാ ഖുതുബകളാണെങ്കിലും ഒക്കെ നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. അവർക്ക് വ്യക്തമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സാന്ദർഭികമായി നൽകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായും അതിന് വലിയ ഫലങ്ങളുണ്ടാവും. ലുക്മാൻ മകനെ ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുട്ടിയോട് യാ ബുനയ്യ, കുഞ്ഞു മകനെ എന്ന് വിളിച്ച് ഉപദേശിക്കുന്നത് അത്രയും കുട്ടികൾക്ക് നൽകേണ്ട ഉപദേശങ്ങൾക്ക് അത്രയും പ്രാധാന്യമുണ്ടെന്ന് ഖുർആൻ ഒരു സൂറത്ത് തന്നെ നിശ്ചയിച്ച് പറഞ്ഞു തരുമ്പോൾ നമ്മളതിനെ ഗൗരവമായിട്ട് തന്നെ എന്ത് ചെയ്യണം? പരിഗണിക്കണം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും അതേപോലെ തന്നെ അവരെ അത്തരം അവസരങ്ങളിൽ ബോധപൂർവ്വം പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന വലിയൊരു പാഠം ഈ കാര്യത്തിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്.

0: മാഷാല്ലാ. അപ്പോ അവർ കുട്ടികളല്ലേ എന്ന് ഒരു ടൈറ്റിലൂടെ നമ്മൾ വലിയൊരു ആശയത്തെയാണ് ഹാരിസ് മൗലവി നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. മാഷാല്ലാ പ്രിയമുള്ളവരെ, അപ്പോൾ പുലരിവട്ടത്തിലൂടെ നമുക്ക് ലഭിച്ച ആശയത്തെ വളരെ ഹൃദ്യമായി എന്ന് തന്നെയാണ് നിങ്ങളുടെ മെസ്സേജുകളിലൂടെ കാണുന്നത്. ബെസ്റ്റ് മെസ്സേജായിരുന്നു ഇന്ന് ജമീല വി പി കാളിക്കാവ്. പിന്നെ കൂടെ അബു വി എ പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് കണ്ടു. സഹോദരിമാർ നോക്കേണ്ടത് കിച്ചൻ സ്ലാബ് ഉയരം, സിങ്ക്, കോക്ക് അകലം വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കിച്ചൻ്റെ സ്ലാബ് അതിൻ്റെ ഉയരം കാര്യം, അത് ഒരു ഒരു വീട്ടിലെ അടുക്കളക്കാരിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ ഒരു ഉമ്മമാരെ സഹോദരിമാരെ കുറിച്ച് പ്രധാനപ്പെട്ടതാണ്.
1: അവിടെ ഉണ്ടാവുക അവരുടെ ഹൈറ്റിനനുസരിച്ച് പ്ലാൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. മാഷാല്ലാ,
0: അത് നല്ലൊരു ആശയമാണ്. അബു വി എ എനിക്ക് തോന്നുന്നത് അബു വി എ ഈ വിഷയത്തിൽ കുറച്ചുകൂടി തിങ്കിങ് ലെവൽ ഉയർന്നതാണ്. കാരണം അതിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് മനസ്സിലാവണെ.
1: വരുന്ന നിർദ്ദേശങ്ങളൊക്കെ നല്ലവണ്ണം, അതെ, നമ്മൾ എന്താണോ കറക്റ്റ് ഉദ്ദേശിച്ചത്, നിർമ്മാണ സമയത്ത് ശ്രദ്ധിക്കാതെ പോയതോ നിർമ്മിച്ചതിന്റെ സമയത്ത് നിങ്ങൾ തന്നെ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന വിഷയങ്ങളൊക്കെയാണ് നമ്മൾ. സൽമ ഫറോക്ക് പറഞ്ഞാണല്ലേ,
0: എന്താണ് പറഞ്ഞത്,
1: കിച്ചണിന്റെ വിഷയം, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കിച്ചണിൽ സമയം ചെലവഴിക്കുന്നതിനാൽ അതെങ്ങനെയായിരിക്കണമെന്ന് അവരുടെ അഭിപ്രായം പരിഗണിക്കുക. വീട് പ്ലാൻ ചെയ്യുമ്പം അവരെയും കൂടി പരിഗണിക്കണമെന്നാണ് കിച്ചണിന്റെ വിഷയത്തിൽ. എന്നിട്ട് മാക്സിമം ഒറ്റ കിച്ചൺ, അടുപ്പ്, ഗ്യാസ് സ്റ്റവ്, ടാപ്പ് മാക്സിമം ഒരേ പ്ലേസിലാവാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഞാൻ തലവേദന അനുഭവിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അനുഭവത്തിൽ നിന്നുള്ള പാഠമാണ് അവർ പങ്കുവച്ചത്.
0: ഇന്നത്തെ പുലരിയിലും വളരെ നല്ലൊരു വിഷയം തന്നെയാണ് ഉസ്താദ് പറഞ്ഞു തന്നത്. എല്ലാവർക്കും അള്ളാഹു പി ആർ ഫാമിലി ഉസ്താദിനേക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് സിഫി അടപ്പൾ പറഞ്ഞു. നല്ലൊരു സന്ദേശം മൗലവി പറഞ്ഞു തന്നു. പലരും പറയുന്ന കാര്യമാണ് കുട്ടികളല്ലേ എന്ന്. ശൈബാം വളപട്ടണം. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ എന്താണോ കണ്ടുപഠിക്കുന്നത് അത് അവർ ജീവിതത്തിൽ പാലിക്കും. നമ്മുടെ മക്കളേക്ക് അള്ളാഹു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് നഫീസ പി എ താമരശ്ശേരി. പുലരിവട്ടം നല്ലൊരു മെസ്സേജായിരുന്നു എന്ന് ഉസ്മാൻ കൂട്ടിലങ്ങാടിയും പറഞ്ഞിട്ടുണ്ട്. ശരി, വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ലോണില്ലാതെ വീട് നിർമ്മിക്കുക എന്നുള്ളത് സമാധാനമായി കിടക്കാൻ
1: പറ്റിയിട്ടുണ്ട്.
0: നല്ലൊരു മെസ്സേജാണ്
1: അത്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്.
0: ഹൗസ് ലോൺ എടുത്ത് ഇങ്ങനെ അധികം ആളുകളും അതിലൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലേ, അങ്ങനെ പോവും. പക്ഷെ നമ്മൾ കുറച്ചുകൂടിയും ഈ ഒരു ചിന്താഗതികളും ആദർശബോധക്കുള്ള ആളുകൾ അത് ശ്രദ്ധിക്കും, അതിന്റെ ഗുണവും ലഭിക്കും.
1: അലി അക്ബർ ടി പി വലമ്പുറം പറഞ്ഞതേ, ഈ പുലരി വട്ടത്തിന് എന്തൊരു വെളിച്ചെന്നാണ്. ആ പുലരിയെ വട്ടം ഉള്ളതാക്കുക, അല്ലെങ്കിൽ കൂടുതൽ വെട്ടമുള്ളതാക്കുക എന്നുള്ള

0: ശരിക്കും ആ പേരിനെ അന്വർത്ഥമാക്കുന്ന ക്ലാസ്സുകളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ആണ് എല്ലാ ദിവസവും നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സമയത്ത് ഇങ്ങനെ കേൾക്കുമ്പോഴേ എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട് പീസ് റേഡിയോയെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വലിയൊരു അവസരം തുറന്നു കിടക്കുന്നുണ്ട്. പുതിയ ആളുകളുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ പീസ് റേഡിയോയിലെ ഡൊണേറ്റ് ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. അത് എത്ര ചെറുതാണെങ്കിലും വലിയ മനസ്സോടുകൂടി സ്വീകരിക്കുന്നതാണ്. അല്ലാഹു എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സഹായങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന മോർണിംഗ് ലൈവ് ക്വിസിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. മോർണിംഗ് ലൈവ് ക്വിസ് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിൽ പ്രത്യേകമായി പറയാണ് നമ്മുടെ പീസ് റേഡിയോ ടാബിലെ നടുവിലുള്ള സെൻറ്റർ ഭാഗത്തുള്ള ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് ക്വിസിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടത്. അതിലെ പ്രോഗ്രാം ലൈവ് ക്വിസ് എന്ന് സെലക്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈവ് ക്വിസ് തന്നെ സെലക്ട് ചെയ്യണം. പല ആളുകളും പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളടുത്ത് പോയിട്ട് ഉത്തരം ടൈപ്പ് ചെയ്യാറുണ്ട്. അത് ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരുങ്ങാനുള്ള സമയമാണ്. നിങ്ങൾക്കുള്ള ഈ ഒരു ഭാഗമാണ് ഫീഡ്ബാക്കിൽ എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഫീഡ്ബാക്കിൽ സെലക്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ലൈവ് ക്വിസ് ആണെന്ന് ഉറപ്പുവരുത്തുക. പേര്, മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പേരിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരും കൂടി ഉണ്ട് എന്ന് ശ്രദ്ധിക്കുക. നെയിം ആൻഡ് അഡ്രസ്സാണ് കാണിക്കുക. പക്ഷേ നെയിമിൻ്റെ അവിടെ തന്നെ, അഡ്രസ്സിൻ്റെ ടാബിൽ പോകാതെ തന്നെ നെയിമിൻ്റെ അവിടെ തന്നെ നിങ്ങൾ സ്ഥലപ്പേര് കൊടുക്കുക. ഒറ്റ വട്ടം കൊടുത്താൽ മതി, എല്ലാ സമയത്തും അത് പിന്നീട് അവിടെ കാണിക്കുന്നതായിരിക്കും. ഇൻഷാല്ലാ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യം, വിശുദ്ധ ഖുർആനിൽ അറബി ഭാഷയിലെ എല്ലാ അക്ഷരങ്ങളും വന്നിട്ടുള്ള രണ്ട് ആയത്തുകൾ ഏതെല്ലാമാണ് എന്നാണ് ഇന്നത്തെ ചോദ്യം. ഓപ്ഷൻസ് എ സൂറത്തുൽ ബഖറ 282, സൂറ ആലി ഇമ്രാൻ 154. രണ്ടാമത്തെ ഓപ്ഷൻ ബി സൂറ ആലി ഇമ്രാൻ 154, സൂറ ഫത്ഹ് 29. ഓപ്ഷൻ സി സൂറത്തുൽ മാഇദ 55, സൂറ ബഖറ 282.
1: ഒന്നുകൂടി ചോദ്യം വായിക്കേണ്ടി വരും.
0: യെസ്, ചോദ്യം ഒരിക്കൽ കൂടി, അറബി അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും വന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ രണ്ട് വചനങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് എ സൂറത്തുൽ ബഖറ 282, ആലി ഇമ്രാൻ 154. രണ്ടാമത്തെ ഓപ്ഷൻ ബി ഫത്ഹ് 29, ആലി ഇമ്രാൻ 154. ഓപ്ഷൻ സി അൽ മാഇദ 55, ബഖറ 282.
1: അപ്പോൾ സാധാരണ മൂന്ന് തവണ വായിക്കലുണ്ട്,
0: ഒന്നുകൂടി വായിക്കല്ലേ?
1: ഒന്നുകൂടി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി വായിക്കേണ്ടി.
0: യെസ്,
1: അങ്ങനെ ചോദിക്കും, ഒന്നുകൂടി ചോദിച്ചു.
0: അപ്പോൾ സൂറത്തുൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളിൽ എല്ലാ സൂറത്തുകളും പരിഗണിക്കുമ്പോൾ അതിൽ രണ്ട് ആയത്തുകളിലാണ് അറബി അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും വന്നിട്ടുള്ളത്. ഏതൊക്കെ ആയത്തുകളാണ് അവ എന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ സൂറത്തുൽ ബഖറ 282, ആലി ഇമ്രാൻ 154. ഓപ്ഷൻ ബി സൂറ ആലി ഇമ്രാൻ 154, സൂറ ഫത്ഹ് 29. ഓപ്ഷൻ സി സൂറത്തുൽ മാഇദ 55, സൂറത്തുൽ ബഖറ 252.
1: ഓക്കെ,

0: ഇന്നത്തെ സമയം അല്ല, ഉത്തരം അയക്കാനുള്ള സമയമൊക്കെ കൂടെ കഴിയാൻ പോകണല്ലോ. അപ്പം
1: യെസ്
0: പലരും ഇപ്പം ഇങ്ങനെ ഉണ്ടാവും, കറക്കി കുത്തിയിട്ടുള്ള ആളുകളെ എന്നുള്ള മനോഭാവമുള്ള ഉണ്ടാവും. ചില ആളുകൾ നേരത്തെ ഇത് അറിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന്
1: യെസ്
0: പ്രതികരിച്ച ആൾക്കാരുണ്ടാവും. ചില ആളുകൾക്ക് ഇതിന് ഇതൊന്നും അറിയണമല്ലോ, എന്നാലേ ഇതിൻ്റെ ഒരു ഉത്തരത്തിന്
1: ഓരോ
0: വേണ്ടി.
1: മെന്റാലിറ്റി ഉള്ള ഉണ്ടാവും അല്ലേ.
0: അതെ അതെ,
1: യെസ്
0: ചോദ്യം ഒന്ന് ചിന്തിപ്പിച്ചു എന്നാണ് അജുഹ വജീകരുമാരെ കൊണ്ട്.
1: അപ്പോ
0: ജമീല വി കെ പൊന്നൂര് പറഞ്ഞത് കൺഫ്യൂഷൻ ആയിപ്പോയി എങ്കിലും കറക്കി കുത്തിയിട്ടുണ്ട്.
1: യെസ് അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഇപ്പം ഞങ്ങൾ വരും.
0: അപ്പോ
1: നമ്മൾ ആളുകൾക്ക് ശ്രോതാക്കൾക്ക് എളുപ്പം ആവാൻ വേണ്ടി മൂന്ന് ഓപ്ഷനെ കൊടുത്തിട്ടുള്ളൂ. ഇനിയും കൺഫ്യൂഷൻ കൂട്ടണമെങ്കിൽ ഒരു ഓപ്ഷന്. യെസ് ഇന്ന് സി വരെയുള്ള ഓപ്ഷൻ.
0: അതുകൊണ്ട് തന്നെ ഇന്ന് പുതിയൊരു അറിവ് പഠിക്കും ഇൻഷാല്ലാ എന്നാണ് നഫീസ വി കാര പറഞ്ഞു.
1: യെസ് മാഷാല്ല ഒരുപാട് ആളുകൾ പിന്നെ അയച്ചിട്ടുണ്ട്. ഇന്ന് അത്ര എളുപ്പമല്ല,
0: പക്ഷേ ഈവനിങ് ലൈവ് കേൾക്കുന്ന ആളുകൾക്ക് എളുപ്പമാവുന്നതാണ് അമീർ ടി എടുത്തനട്ടേർ പറഞ്ഞത്. ഈവനിങ് ലൈവിൽ ഇത് കുറേ തവണ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഈവനിങ് ലൈവിൻ്റെ സീരിയസ് ആയിട്ട് ഒരാൾക്ക് പോകണമെങ്കിൽ ശ്രദ്ധ, എന്നാലും നമുക്ക് അതൊന്ന് ശ്രദ്ധിച്ചു. പിന്നെ വേറൊന്ന്, ഉത്തരം കിട്ടിയതിന് ശേഷം നമ്മൾ ആ നമ്പർ കറക്റ്റ് നോക്കിയിട്ട് ഉത്തരം നമ്മൾ പറയുമ്പം അതൊന്ന് എടുത്ത് നോക്കുകൂടിയും ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പതിയും. കുറാൻ എടുത്തിട്ടൊന്നും ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ അക്ഷരങ്ങളും ഉണ്ടാവും മുതലിയാ. അപ്പോൾ നമുക്ക് ആ ഒരു ആയത്തിനോട് അങ്ങനെ ഒരു കണക്ഷനായി.
1: ഓക്കെ, ഇൻഷാല്ലാ ഉത്തരത്തിലേക്കും വിജയികളിലേക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരാം ഇൻഷാല്ലാ. ഇപ്പോൾ ഇനി കുറച്ച് ആൾക്കാർ ഇപ്പോൾ വരും, ക്വിസ് കഴിഞ്ഞോ, തിരക്കിലായിരുന്നു. ഇൻഷാല്ലാ അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി പിന്നീട് പറയും അല്ലേ. നമ്മൾ ഉത്തരം പറയുന്ന സമയത്ത് ഇൻഷാല്ലാ ചോദ്യം പറയുന്നതാണ്.
0: ഇതുവരെ കേൾക്കാത്തൊരു ചോദ്യമായി ആയതുകൊണ്ട് കറക്കി കുത്തി എന്നാണ് മുസൽമ പടിഞ്ഞാറ്റ മുറയിൽ നിന്ന് പറഞ്ഞു.
1: യെസ് ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഇനി ശ്രോതാക്കളിലേക്ക് വരും അല്ലേ. വൺ മിൻ ടോക്കിലേക്കാണ് ഇപ്പോൾ പ്രവേശിക്കുന്നത്. റഷീദ് കുട്ടമ്പൂർ അവതരിപ്പിച്ച വൺ മിൻ ടോക്കാണ്, 1087-ാമത്തെ വൺ മിൻ ടോക്കാണ് നമ്മൾ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അള്ളാഹു നമുക്ക് നൽകിയ അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് കണ്ണ്. അലം നജ്അല്ലഹു ഐനൈൻ, രണ്ട് കണ്ണുകൾ നാം അവന് നൽകിയില്ലയെന്ന് റബ്ബ് ചോദിക്കുന്നുണ്ട്. ഏറ്റവും വിലപിടിച്ച ക്യാമറയെ വെല്ലുന്ന സംവിധാനമാണ് നമ്മുടെ കണ്ണുകൾക്കുള്ളത്. ഈ കണ്ണുകളെ നല്ലത് കാണാൻ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മരണാനന്തര ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യം സ്രഷ്ടാവായ റബ്ബിനെ കണ്ണുകൊണ്ട് കാണുക എന്നതാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട്, അതിലേറെയുണ്ട് എന്ന ഖുർആനിക വചനത്തിലെ ഏറെയുള്ള കാര്യം അള്ളാഹുവിനെ കാണുക എന്നതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ആ കണ്ണുകളെ നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: വളരെ ചുരുങ്ങിയ സമയം അല്ലേ,
0: ജീവിതം മുഴുവനും നോക്കാൻ പറ്റിയ അല്ലേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ണുമായി ബന്ധപ്പെട്ട്.
1: പിന്നെ അവസാനം പറഞ്ഞ ആ മനോഹരമായ കാഴ്ച എന്നുള്ളതാണ് ശരിക്ക് ഇന്നത്തെ ആ വൺ മിൻ ടോക്കിൻ്റെ ടൈറ്റിൽ അതാണ്. ആ മനോഹരമായ കാഴ്ച, ആ കാഴ്ച എത്ര മനോഹരമായിരിക്കും. അപ്പോൾ ആ മനോഹരമായ കാഴ്ച കാണാൻ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
0: ഹദിയ എം പി മലപ്പുറത്ത് നിന്ന് പറഞ്ഞത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ കേൾക്കുന്നത്. അപ്പോൾ കറക്കി കുത്തി, അങ്ങനെ ഇനി ഉത്തരത്തിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണ്. വീട് വെക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഗൃഹനാഥൻ്റെ പോക്കറ്റും ഗൃഹനാഥയുടെ ആരോഗ്യമാണ്. അള്ളാഹു എല്ലാവർക്കും റിസ്ഖും ആഫിയത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
1: വളരെ
0: മുഹമ്മദ് പണക്കാർ
1: ചുരുങ്ങിയ വാചകങ്ങളിൽ ഒരുപാട് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ, ഗൃഹനാഥൻ്റെ പോക്കറ്റ്, ഗൃഹനാഥയുടെ ആരോഗ്യം.
0: പിന്നെ അബ്ദുൽ ഹമീദ് സീക്ക് പറഞ്ഞത് വീടെടുക്കുമ്പോൾ എഞ്ചിനീയറുടെ ഉപദേശം തേടണം, എന്നാൽ സ്ഥലവും പണവും ഒക്കെ കുറെ ലാഭിക്കാൻ പറ്റും. സ്വന്തം ഇഷ്ടത്തിന് തുടങ്ങി കഴിഞ്ഞതൊക്കെ പണി പാളും.
1: യെസ്,
0: എന്ന ഒരു എഞ്ചിനീയറിംഗ് സ്കില്ല് സ്വന്തം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല.
1: അതെ
0: അല്ലേ,
1: കറക്കി കൂത്തിയതാണ്, വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്, അറിഞ്ഞാലൊരു അറിവായി. അബ്ദുൽ മജീദ് പട്ടള കാസർകോട്.
0: പിന്നെ
1: സമീറ എം കെ പറഞ്ഞതേ, സോറി സമീറ കെ എം പറഞ്ഞത് ഈവനിങ് ലൈവ് കേൾക്കാൻ കഴിയലില്ല, ആ സമയത്ത് തിരക്കാണെന്നാണ്.
0: കുഴപ്പമില്ല, ഇപ്പം മോർണിംഗ് ലൈവിലുണ്ടല്ലോ.
1: അതെ
0: അതെ. പിന്നെ കുറേ ദിവസമായിട്ട് ഈസി ആയതുകൊണ്ട് ആകെ ചടച്ചിരിക്കുകയാണ്. ഇന്നാണെന്നൊരു പവർ ജമീല പൂനൂർ ഇന്ന് കുറച്ച് കറങ്ങിപ്പോയി എന്നാണ്.
1: ഓക്കെ, ഞാൻ അയച്ച ഉത്തരം ശരിയാണ്. യെസ്, അപ്പൊ അറിയുന്ന ആളുകളുണ്ട്, അപ്പൊ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് അയച്ച ആളുകളുണ്ട്. ഉത്തരം അറിയില്ല, കറക്കി കുത്തിയതാണ് ശംസാദ് തലശ്ശേരി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കറക്കി കുത്തിയതും അറിഞ്ഞവരൊക്കെ ശരിയാണെന്നാണ് വിചാരിക്കുന്നത്.
0: യെസ്.
1: മിശിരിയ കുഞ്ചത്തൂർ പറഞ്ഞത് വൺ മിൻ ടോക്ക് മനസ്സിൽ തട്ടി എന്നാണ്. യെസ്, വൺ മിൻ ടോക്ക് ചെറിയൊരു സമയം എന്നുള്ളത്. ജമീല വിക്ക പൂനൂർ പറഞ്ഞത് ഇന്നത്തെ ഒരു മിനിറ്റ് ഒരു മണിക്കൂർ സമയം അനുഭവപ്പെട്ടു.
0: പിന്നെ നമ്മളെ ഇന്നത്തെ ചോദ്യത്തിൽ അത്രമേൽ ഉറപ്പുള്ള ആളുകൾ കുറേ ഉണ്ട്
1: കേട്ടോ.
0: അത് നേരത്തെ ആ ചോദ്യത്തെ കുറിച്ചുള്ള ഒരു ധാരണയും അതുകൊണ്ട് തന്നെ വളരെ കോൺഫിഡൻസോട് കൂടി എൻ്റെ ഉത്തരം അയക്കുകയും അത് വീണ്ടും വീണ്ടും നമുക്കിവിടെ അയച്ചുതരുകയും ചെയ്യുന്ന ആളുകളുണ്ട്.
1: ശരി,
0: അപ്പോൾ അത് വലിയ സന്തോഷമുണ്ട് മാഷാല്ലാ. അപ്പോൾ വൺ മിൻ ടോക്ക് കഴിഞ്ഞ് പുലരിവട്ടം നമ്മൾ കഴിഞ്ഞു, വൺ മിൻ ടോക്ക് കഴിഞ്ഞു, ഒക്കെ നമ്മളിങ്ങനെ ക്യൂസും കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ്. ഇനിയൊരു കുഞ്ഞു കഥ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒരു ചെറിയ കഥയാണ്, കഥയും കാര്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു കാര്യം.
1: എപിസ് റേഡിയോ മോർണിംഗ് ലൈവിലിരിക്കുന്ന അല്ലെങ്കിൽ റേഡിയോ ശ്രോതാക്കൾക്ക് കഥ എന്ന് കേൾക്കുമ്പോൾ വേറൊരു പേര് മാഷല്ല,
0: അത് വേറെ ആള് ഇനി വരുമ്പോ വരും ഇൻഷാല്ല. നമ്മളെ മക്കളെ കയ്യിൽ വരട്ടെ കഥ. അപ്പോ കഥ ഇതാണ്, ഒരു ഗുരുവിനെ കാണാനെത്തിയ രണ്ടാളുകളാണ്. അവരിങ്ങനെ വന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങളെ ലൈഫിൽ കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അപ്പം അതിൻ്റെ ഒരു കുറ്റബോധം ഞങ്ങൾക്കുണ്ട്. പക്ഷെ ആ കുറ്റബോധം ഇങ്ങനെ വേട്ടയാടുന്നതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്നുള്ള ഒരു പരിഹാരം എന്താണെന്ന് തേടിയിട്ടാണ് ഞങ്ങൾ താങ്കളുടെ അടുക്കലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഗുരു ചോദിച്ചു, നിങ്ങൾ എന്ത് തെറ്റാ ചെയ്ത്? അപ്പം ഇതിൽ വന്ന ഒന്നാമത് പറഞ്ഞു, ഞാൻ ഈ ഇടക്ക് ചെയ്ത കുറച്ച് തെറ്റുകളുണ്ട്, ഒരു തെറ്റുണ്ട്, അതാണ് എനിക്ക് വലിയൊരു പ്രശ്നം. അത് കുറച്ച് ഗൗരവമുള്ളൊരു തെറ്റാണ്, ഒരു വലിയ തെറ്റാണ്, അതാണ് എൻ്റെ മനസ്സിലുള്ള. പക്ഷെ അതെന്നെ ഇങ്ങനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാനങ്ങനെ ഗൗരവമുള്ള വലിയ തെറ്റൊന്നും ചെയ്യില്ല, പക്ഷെ ഞാനിങ്ങനെ നിസ്സാരമായ തെറ്റുകളാണ്, പക്ഷെ അതെന്നെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഗുരു പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, തെറ്റിന് പോർക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം, പക്ഷെ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഓരോരുത്തരും രണ്ടുപേരും അവരവർ ചെയ്ത തെറ്റുകൾക്കനുസരിച്ചുള്ള കല്ലുകൾ ശേഖരിച്ചിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ആൾ പോയിട്ട് അയാൾ സംഭവിച്ചിട്ടുള്ള ഒരൊറ്റ വലിയ തെറ്റാണല്ലോ, അയാൾ അതിനനുസരിച്ച് തോന്നി വലിയൊരു കല്ല് ഏറ്റിയാണ്ട് കൊണ്ടുവന്നു. ആ കല്ലും കൊണ്ടുവന്ന് ഗുരുവിൻ്റെ മുന്നിലെത്തി. രണ്ടാമത്തെ ആള് വലിയൊരു സഞ്ചിയും കൊണ്ടുവരുന്നത്, ആ സഞ്ചിക്കകത്ത് ഇങ്ങനെ കുറേ ചെറിയ ചെറിയ കല്ലുകളുടെ ഒരു കൂട്ടാണ്, അത് കൊണ്ടുവന്നിട്ട് ഗുരുവിൻ്റെ മുന്നിൽ വന്ന് നിന്നു. ഓ, അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, ഇനി നിങ്ങൾ എവിടുന്നാണോ ഈ തെറ്റ് അല്ല ഈ കല്ലെടുത്തിട്ടുള്ളത് ആ എടുത്ത അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് ഇത് വെക്ക്. അപ്പോൾ വലിയ കല്ല് കൊണ്ടുവന്ന ആളായൊക്കെ അറിയാതെ അവിടെ നിന്ന്
1: അടുത്ത്
0: അവിടെ തന്നെ കൊണ്ടുവച്ചു, അതൊക്കെ സമാധാനമായി. പക്ഷെ രണ്ടാമത്തെ ആള് ഇത് എവിടുന്നൊക്കെയാണ് ഈ കല്ലെടുത്ത് അയക്കാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ തൽസ്ഥാനത്ത് അത് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുക എന്ന് പറഞ്ഞത് അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. എവിടെ വെക്കണമെന്ന് അറിയാതെ അയാൾ അവിടെ തന്നെ നിൽക്കണം, പോണില്ല. അപ്പോൾ ഗുരു അവരെ പഠിപ്പിക്കുകയാണ്, ഈ പലപ്പോഴും മനുഷ്യന് സംഭവിക്കുന്നത് വലിയ തെറ്റുകൾ പറ്റുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം ഉണ്ടാവും ചെയ്യും, അതിന് പെട്ടെന്ന് മാറാനുള്ള ഒരു ചാൻസും ഉണ്ട്. പക്ഷേ ഈ നിസ്സാരമെന്ന് തോന്നുന്ന തെറ്റുകൾ എന്ത് ചെയ്യും, ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, അതിന് ഗൗരവം കൊടുക്കില്ല, അപ്പം അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള തെറ്റുകളുടെ ഒരു സമാഹാരം അത് കൂടിക്കൂടി വരുമ്പോൾ ചിലപ്പോൾ ഈ ഗൗരവമായ തെറ്റ് ഒരാളെപ്പോഴേലും സംഭവിച്ച അയാളേക്കാൾ കൂടുതൽ പ്രയാസത്തിലും മാനസിക പ്രശ്നത്തിലും ബുദ്ധിമുട്ടിലൊക്കെ ആയിട്ട് ഇയാൾ മാറും. അതുകൊണ്ട് രണ്ടിനെയും ശ്രദ്ധിക്കണം, പക്ഷെ നിസ്സാരമെന്ന് കരുതി തെറ്റുകൾ അവഗണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടായിന്നെ അവസ്ഥ ഉണ്ടാവുക എന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ചു എന്നാണ് ഇതാണ് കഥ.
1: ഓക്കെ, മാഷാല്ലാ, ചിന്തിക്കാൻ വക നൽകുന്ന കുഞ്ഞുകഥയാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്, മാഷാല്ലാ. അപ്പോൾ ഗൗരവത്തിൽ കാണേണ്ട വിഷയം തന്നെയാണ് അറിയാതെ പോകുന്ന അല്ലെങ്കിൽ സ്ഥിരമായി ചെയ്യുന്ന വില കൊടുക്കാതെ നമ്മൾ ചെയ്തു കൂട്ടുന്ന ചെറിയ വിഷയങ്ങൾ, അത് പരിഗണിക്കേണ്ട ഗൗരവം കൂടിയ കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് ഈ ഒരു സമയത്ത് ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ മാഷാല്ലാ, ശ്രോതാക്കൾ വളരെ ലൈവായി. മുഹമ്മദ് തോണിയിൽ കഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്, ഇൻഷാല്ല. യെസ്, വന്നു കഴിഞ്ഞു. നല്ല ഗുണപാഠമുള്ള കഥ തന്നെയാണ് വാറക്കല്ല എന്നാണ് ജമീല വി പി കാളികാവ് പറഞ്ഞിട്ടുള്ളത്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറഞ്ഞത് കുട്ടമ്പൂർ ഉസ്താദിൻ്റെ വൺ മിൻ ടോക്കിലെ സംസാരം നല്ല ഗുണപാഠമാണ് ചിന്തിക്കുന്നവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. കഥ വളരെ ചിന്തിപ്പിച്ചു, ചെറിയ തെറ്റ് ചെയ്താൽ പോലും മനസ്സിനെ വല്ലാതെ അലട്ടും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. യെസ്,
0: നമ്മളെ നാദാപുരത്ത് നിന്ന് ആയിഷ അവർ പറഞ്ഞെന്താന്നോ, എനിക്ക് ഉത്തരൊന്നും അറിയില്ലായിരുന്നു, പേരെ കുട്ടികൾ ഉടനെ ഗൂഗിൾ ഉസ്താദിൻ്റെ അടുത്ത് പോയി, ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തപ്പോൾ ഉത്തരം ഓപ്ഷൻ അയച്ചത് തെറ്റാണെന്ന് മനസ്സിലായി.
1: അപ്പൊ
0: അതിന്റെ ഒരു ആ ഒരു അപ്പൊ മനസ്സിലായത് മാത്രമല്ല, ഈ ആയത്തൊന്ന് എടുത്തു നോക്കണ കൂടി നന്നാവും അല്ലെ, ഓരോ അക്ഷരങ്ങൾ എവിടൊക്കെ വരുന്നത് ഓർഡർ അനുസരിച്ച് അലിഫ് മുതൽ യാവ് വരെ ഉള്ളത്, അത് നമ്മളെ കുറച്ചുകൂടി കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
1: കഥ ഇരുത്തി ചിന്തിപ്പിച്ചു എന്നാണ് സമീറ എറിയാട് പറഞ്ഞത്, ചിന്തനീയമായ കഥ എന്ന്. അതേപോലെ മാഷാല്ല, ആഴത്തിൽ ചിന്തിക്കാനുള്ള ഒരു കഥയാണെന്നാണ് സഫിയ വി കെ പത്തപ്പിരിയം, അതേപോലെ സഫിയ എടപ്പാള് ഒക്കെ പങ്കുവച്ചിട്ടുള്ളത്.
0: നേരത്തെ ഒരു മിനിറ്റ് കണ്ണ് നനയിപ്പിച്ചൊന്നായിരുന്നു, നാളെ റബ്ബിനെ കാണാൻ പാകത്തിന് നമ്മൾ നമ്മുടെ കണ്ണുകൾ ഒരുക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു പോയി, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്നാണ് സഫ്ന മുഹമ്മദ് പാണക്കാട് പറഞ്ഞത്.
1: ആ ഒരു ചിന്ത ഭയങ്കര അല്ലേ, ഇത്രയും പിന്നെ ഒക്കെ തന്നാൽ റബ്ബിനെ കാണാൻ എത്ര പേര്, നമ്മളെ മറ്റേ ഖുറാൻ മധുരം ഖുറാനിൽ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു ലോകമുണ്ടോ പരലോകമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളും ഇങ്ങനെ ഒരു വശത്ത് ഇതൊക്കെ തന്ന റബ്ബിനെ കാണണം എന്ന വലിയ ആശയമായി കഴിയുന്ന വലിയൊരു കൂട്ടം ആളുകൾ പുറത്തും അവിടെ ഉള്ളൊരു ഒരു ശരിക്ക് തൗഫീഖ് ഭയങ്കരം തന്നെയാണ്. അള്ളാഹു ഈ ഒരു ശരിയായ വഴിയിൽ നമ്മളെല്ലാവരും എന്നും നിലനിർത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും.
0: ഒരു ദിവസം ഞാൻ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെ എടുത്തു പോയിട്ട് ഇങ്ങനെ അവരോട് സംസാരിക്കുമ്പോൾ പഠിച്ചവനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുടെ കണ്ണിലെ കൗതുകവും മുഖത്തെ ആ ഒരു പ്രസരിപ്പും പലപ്പോഴും മുതിർന്നവരിൽ നമ്മൾ കാണൂല, കുട്ടികൾ അത്രമേൽ ഇഷ്ടത്തോടു കൂടി കേൾക്കും. അപ്പം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ അതിൽ ഓരോന്ന് അള്ളാഹിനെപ്പം എങ്ങനെ നമ്മൾ കാണുന്നൊക്കെ അറിയിച്ച് ഇപ്പോൾ കാണാൻ എങ്ങനെ അത്ഭുതം. അപ്പോൾ അവരിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പറഞ്ഞു, ഇപ്പം നമുക്ക് അള്ളാഹിനെ കാണാൻ പറ്റിയത് അള്ളാഹിൻ്റെ സൃഷ്ടികളിലൂടെയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഭൂമിയിൽ ഓരോന്നിങ്ങനെ പറയാം. അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തിന് ഓടി വന്ന് ചോദിക്കുക, നമ്മൾ എപ്പോഴും അള്ളാഹിനെ കാണുക.
1: മാഷാല്ലാ,
0: അവർ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമോ, സ്വർഗത്തു നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഭയങ്കര കൗതുകം, ശരിക്ക് കാണാൻ പറ്റുമോ സർ, ശരിക്ക് നമ്മൾ അള്ളാഹിനെ കാണോ? ആ ശരിക്ക് കാണും തന്നെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വലിയ അവൻ്റെ പിന്നെ ഒന്നും അവനും സംസാരിക്കാനല്ല, പിന്നെ അതുമായിട്ട് പതിയെ അവൻ്റെ സീറ്റിലേക്ക് ഇങ്ങനെ തിരിച്ചു
1: പോവുക,
0: ഒരു വലിയ ചിന്തയുമായിട്ടാണ് അവൻ തിരിച്ചു പോകുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ കാണാൻ പറ്റൂലേ,
1: അവർക്ക് ബോധ്യപ്പെടുന്നത്
0: അവർക്ക് അവരെ. അപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ കുട്ടികൾ നമ്മൾ ഒരുപാട് കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ മക്കൾ പോലും നമ്മളെ പല കാര്യങ്ങളും അവരുടെ പ്രവർത്തനത്തിലൂടെയും അവരുടെ അതായിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക.
1: യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ മാഷാല്ല ഒരുപാട് ഭാഗങ്ങളിലൂടെ ഇപ്പം നമ്മളിപ്പോൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് അബൂവിയ വീണ്ടും ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട്, സിങ്കുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സിങ്കിൽ നിന്നും വാട്ടർ വേസ്റ്റ് വാട്ടർ പോകുന്ന പൈപ്പ് 2 ഇഞ്ച് അല്ലെങ്കിൽ അതിലും വലുത് ഉപയോഗിക്കണം എന്നാണ് പ്രത്യേകമായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്
0: തന്നെ അബൂവിയ പറഞ്ഞേ.
1: യെസ്, അപ്പം
0: നമുക്ക് അബൂവിനെ ഈ വിഷയത്തിൽ ഒരു ഒരു
1: റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും.
0: ഇത് ഈ വിഷയം മാത്രമല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ ഫാമിലി ഒക്കെ എന്താണ് വളരെ എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്, വ്യത്യസ്തമായിട്ടുള്ള ജോലിയിൽ.
1: ഷുഹൈബ യേശി അഴീക്കൽ പറഞ്ഞത് നേരത്തെ ഖിസുമായി ബന്ധപ്പെട്ട് അറിയുന്ന ഉത്തരമാണ്, സൂറ ഫത്ഹ് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് അറിയാം. രണ്ടാമത്തത് ആല് ഇമ്രാനാണെന്ന് കേട്ടിട്ടുണ്ട്, ആയത് നമ്പർ അറിയില്ലായിരുന്നു, അങ്ങനെ ഓപ്ഷൻ രണ്ടും കൂടി ഉള്ളത് അയച്ചതാണ് എന്ന്
0: പറഞ്ഞിട്ടുണ്ട്.
1: അപ്പോൾ ഏറെക്കുറെ ഉറപ്പിച്ചു അല്ലേ, ശരി ഉത്തരമാണെന്ന്. മുമ്പ് പഠിച്ചതാണ് എങ്കിലും ചെറിയൊരു ഡൗട്ട് വന്നു എന്നാണ് ജമീല നെമ്മിനി ക്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഫാത്തിമ റിഹാന സി വി, വീട്ടിൽ താമസിക്കുന്നവരുടെ അഭിപ്രായം ഇഷ്ടവുമാണ് വീട് വെക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത്. യെസ്, അത് പലപ്പോഴും പല ആളുകളും വേറെ ആളുകളുടെ അഭിപ്രായങ്ങൾ താമസിക്കുന്ന അത് ഉപയോഗിക്കുന്ന ആളുകളല്ലേ അവിടെ കുറേ കാലം നിൽക്കണം. ഇൻഷാല്ലാ തൗഫീഖോട് കൂടി, റബ്ബിൻ്റെ തൗഫീഖോട് കൂടെ നിൽക്കാൻ പോകുന്ന ആളുകളാണ് കാര്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്, അതിനഭിപ്രായപ്പെടേണ്ടത്. പുറത്ത് പുറത്ത് പറയാൻ കുറെ ആളുകളുണ്ടാവും.
0: വീട്ടിൽ നിൽക്കുമ്പോഴേ നമ്മളധികം വീട്ടിൽ കുറവാണല്ലോ. ഞാൻ വൈഫ് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ വൈഫിനോട് പറയും, ഇതെന്റെ വീടാണ് ഇല്ല ഇവിടെ കാര്യങ്ങൾ നോക്കണ്ടേ, ഞാൻ എപ്പോഴേ വരുന്നേ.
1: അപ്പം
0: ഭർത്താക്കന്മാർ പൊതുവെ ജീവിത സന്ധാരണമായി പാഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും വീടിൻ്റെ മുക്കും മൂലയും അവിടുത്തെ എല്ലാം തൊട്ട് കടന്നു പോകുന്ന ആൾക്കാർ പിന്നെ ഭാര്യമാരായിരിക്കുമല്ലോ. ശരി, ഖദീജ തൊടുപുഴ പറഞ്ഞത്, മഴക്കാർ നീങ്ങിയ മേഘങ്ങൾക്കിടയിൽ വെയിലിൻ്റെ ചെറിയ വെട്ടം കാണുമ്പോൾ കണ്ണിന് നല്ലൊരു കുളിർമയും കൂടെ പീസ് റേഡിയോ കേൾക്കുന്ന നൽകുന്ന മനസ്സിൻ്റെ സമാധാനമൊക്കെ നല്ലൊരു അന്തരീക്ഷവും പ്രദാനം ചെയ്യുന്നു എന്നതാണ് ഖദീജ തൊടുപുഴ ഈ സമയത്ത് പറഞ്ഞത്.
1: യെസ്, സാഹിത്യപരമായിട്ട് അല്ലേ.
0: അതെ,
1: ഒരു നിമിഷം അതും സലാമാഷ് ഉണ്ടായാൽ ഒരു കഥ ഫർദാണെന്നാണ്. ഇനിയും അറിവ് വർദ്ധിപ്പിച്ചിട്ടെന്നാണ് ഷുഹൈബ എം വളപ്പെട്ടെന്ന് പറഞ്ഞിട്ടുള്ളത്.
0: നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്കൊക്കെ പോണല്ലേ, പക്ഷെ അതിന്റെ മുന്നേ നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോണ്ടേ?
1: അതെ, പക്ഷേ അത് ഉത്തരത്തിലേക്കും വിജയികളിലേക്കും നമ്മൾ വരുന്നുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ, യെസ്, സൂറത്തു അൽ ആറാഫ് 96 മുതൽ 99 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ സ്റ്റാറ്റസ് വീഡിയോയിൽ നമ്മൾ കേൾക്കുന്നത്.

0: മാഷാല്ലാ, നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ചിന്തകളെ എല്ലാം ഒരുമിച്ച് കൂട്ടി നമ്മളങ്ങനെ ഒരേ ദിശയിലേക്ക് കൊണ്ടുപോകലാണല്ലോ ഖുർആൻ്റെ കേൾവി. പിന്നെ നമുക്കൊരു ചോദ്യമുണ്ട്, ഇപ്പോൾ ഈ ഒരു ഖാരി ആരാണ്, ഈ ശബ്ദം നിങ്ങൾ വേറെ മുമ്പ് കേട്ടിട്ടുണ്ടോ, ഇതാരാണെന്ന് പറയാമോ എന്നുള്ളൊരു ചോദ്യം. സൂറത്ത് ആറാഫിലെ
1: 96 മുതൽ 99 വരെയുള്ള വചനങ്ങൾ 2467 ദിവസങ്ങളായി നമ്മൾ ഖുർആൻ സെർച്ച് വീഡിയോ പുറത്ത് വിടാൻ തുടങ്ങിയിട്ട്. മാഷാല്ലാ, അതിലെ 2444-ാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേട്ടത്.
0: നമ്മൾ പീസ് റേഡിയോയുടെ പ്രോഗ്രാമുകളെ കുറിച്ച് പറയാറുണ്ട്. പീസ് റേഡിയോ പ്രോഗ്രാമുകളൊക്കെ കേൾക്കുമ്പോൾ, ഓരോ പ്രോഗ്രാമുകളും കേൾക്കുമ്പോൾ, അത് ഞാനൊരു തവണ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രോഗ്രാമിക്ക്, അങ്ങനെ എല്ലാ പ്രോഗ്രാമുകളും പരിചയമുള്ള ആളുകൾ ഉണ്ടായേക്കാം, ഒരു പക്ഷേ ഉണ്ടാവും കുറേ ആളുകൾ. എന്നാൽ ചില പ്രത്യേക പ്രോഗ്രാമുകൾ മാത്രം പരിചയമുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, മോർണിംഗ് ലൈവ് കേൾക്കുന്ന എല്ലാവർക്കും ഓരോ പ്രോഗ്രാമുകളെയും പരിചയപ്പെടുത്തുന്ന ഒരു സെഷൻ ഉണ്ടാവാറുണ്ടല്ലോ. നമ്മളിന്ന് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് പ്രകാശതീരം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചാണ്.
1: യെസ്, പ്രകാശതീരം പ്രോഗ്രാം കേട്ട ആളുകൾ ഉണ്ടാവും അല്ലേ, കേൾക്കുന്നവരുണ്ടാകും. പ്രകാശതീരം പ്രോഗ്രാമിലെ അതിൻ്റെ സമയം വരുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം 4:15
0: പിന്നെ റിവൈൻഡിൽ കാണും.
1: യെസ്,
0: മുഹമ്മദ് സാദിഖ് മദീനിയുടെ സെഷനുകളാണ് നമ്മൾ ഇതിലൂടെ കേൾക്കുന്നത്. ഇന്നിപ്പോൾ കേൾക്കുന്നത് നിഷിദ്ധമായ വസിയത്ത് എന്ന ഒരു നല്ല കനപ്പെട്ട വിഷയത്തെ ആസ്പദമാക്കി പണ്ഡിതോചിതമായ ഒരു സംസാരം സാദിഖ് മദീനിയുടെ സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم رب زدنا علما نافعا يا رب العالمين. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ശ്രോതാക്കളെ, വസിയത്തുമായി ബന്ധപ്പെട്ട ചില ഇസ്ലാമിക വശങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചത്. വസിയത്ത് എഴുതി വെക്കുന്നതിൻ്റെ ഇസ്ലാമികമായ മതവിധി എന്ത് എന്ന ചോദ്യത്തിന് നമുക്ക് പറയാവുന്നത് ഇസ്ലാമിൻ്റെ 5 വിധികളും അതിൽ ഭാഗവാക്കാവും എന്നാണ്. അതായത്, ചിലപ്പോഴൊക്കെ വസിയത്ത് ചെയ്യൽ നിർബന്ധമായിത്തീരും. മറ്റു ചില സന്ദർഭങ്ങളിൽ വസിയത്ത് ചെയ്യൽ നിഷിദ്ധമായിത്തീരും. അനുവദനീയമായവയും കറാഹത്തായവയും ശക്തമായ സുന്നത്തായവയും ഒക്കെയുണ്ട്. നിഷിദ്ധമായ വസിയത്തിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞ അനന്തര അവകാശികൾക്ക് വസിയത്ത് എഴുതി വെക്കൽ. അത് നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്, ആ വസിയത്ത് പാലിക്കപ്പെടുകയില്ല. ഇതേപോലെ തന്നെ ഹറാമായ വസിയത്തിന് ഉദാഹരണമാണ്, ഒരാൾ ഹറാമായത് വസിയത്ത് എഴുതി വെക്കുക, അത് പൊതുവെ ഉണ്ടാകുകയില്ല. എന്നിരുന്നാലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന, ഒരു പക്ഷേ ഉണ്ടാകാം, സാധ്യതയുണ്ട് എന്നതുകൊണ്ട് പറയുന്നതാണ് നിഷിദ്ധമായ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ വസിയത്ത് ചെയ്യുക. ഒരാൾ അയാളുടെ സമ്പാദ്യം ഒരു വ്യക്തിക്ക് നിഷിദ്ധത്തിൽ ഉപയോഗിക്കുവാൻ വേണ്ടി വസിയത്ത് എഴുതി വെക്കുക. അതേപോലെ പണ്ഡിതന്മാർ ആ വിഷയമായി പറഞ്ഞു, മുസ്ലിങ്ങൾ തമ്മിൽ ആഭ്യന്തര സംഘട്ടനങ്ങൾ നടക്കുന്ന വേളയിൽ അതിലേതെങ്കിലും ഒരു വിഭാഗത്തിന് ആയുധം നൽകണം, ആയുധം വാങ്ങിക്കൊടുക്കുവാൻ സാമ്പത്തിക സഹായം ചെയ്യുക, അല്ലെങ്കിൽ വംശീയ സംഘടനകളുണ്ടാകുമ്പോൾ അതിന് സഹായം ചെയ്യുവാൻ വേണ്ടി വസിയത്ത് എഴുതി വെക്കുക. ഇതൊക്കെ നിഷിദ്ധമായ വസിയത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഹറാമായ വസിയത്തിൻ്റെ മറ്റൊരു ഇനമാണ് വസിയത്ത് ചെയ്യുന്ന വ്യക്തിയുടെ ധനത്തിൻ്റെ 1/3 വസിയത്ത് എഴുതി വെക്കുക. ഒരാൾക്ക് ആകെ എത്ര സ്വത്തുണ്ടോ അതിൻ്റെ മൂന്നിലൊന്ന് വരെ മാത്രമേറി വന്നാൽ വസ്വിയത്ത് ചെയ്യാവൂ, അതിലും കുറക്കുകയാണ് വേണ്ടത്. സ്വഹാബിമാരിൽപ്പെട്ട പലരും വസ്വിയത്ത് അഞ്ചിലൊന്ന് വരെ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ 50 സെന്റ് സ്ഥലമുണ്ട് എങ്കിൽ അതിൽ 10 സെന്റ് മാത്രമേ വസ്വിയത്ത് എഴുതി വെക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. കാരണം മുഴുവൻ വസ്വിയത്ത് ചെയ്തു കഴിഞ്ഞാൽ അനന്തരാവകാശികൾക്ക് ഒന്നും ലഭിക്കാത്ത അവസ്ഥ വരും. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പ്രസിദ്ധമാണ്. അദ്ദേഹം സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയായിരുന്നു. മക്കയിലെത്തിയപ്പോൾ അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിൽ വന്ന് ഹിജ്റ വന്നു, പിന്നെ വീണ്ടും മക്കയിലേക്കൊരാവശ്യത്തിന് വേണ്ടി അവിടെ വെച്ച് രോഗം പിടിപെടുകയും അത് മൂർധന്യാവസ്ഥയിൽ എത്തുകയും ചെയ്തു. പവേളയിൽ താൻ മരണപ്പെടുമോ എന്നൊരു ഭയം അദ്ദേഹത്തിനുണ്ടാകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവനായും വസിയത്ത് ചെയ്യട്ടെയോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമ്മതിച്ചില്ല. എന്നാൽ പകുതി വസിയത്ത് ചെയ്യട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവാദം നൽകിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം, എങ്കിൽ ഞാൻ നബിയെ മൊത്തം സമ്പത്തിൻ്റെ മൂന്നിലൊന്ന് ഞാൻ വസിയത്ത് ചെയ്യട്ടെയോ? ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വസ്തുലുസു വസ്തുലുസു കസീർ, അഥവാ മൂന്നിലൊന്ന് വരെ ചെയ്യാം, അത് തന്നെ അധികമാകുന്നു എന്നാണ്. വസ്തുലുസു കസീർ, മൂന്നിലൊന്ന് തന്നെ അധികമാകുന്നു. അതുകൊണ്ടാണ് മുൻഗാമികൾപ്പെട്ട ആൾ മൂന്നിലൊന്നാകാതെ അതിലും കുറവാകണം. ഇപ്പോൾ യുദ്ധാർജിത സ്വത്ത് ഹുംസ് അഞ്ചിലൊന്ന് എന്ന് പറഞ്ഞ പോലെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ഉപദേശം നൽകി. إنك أن تذر ورثتك أغنياء خير من أن تذرهم عالة يتكففون الناس. നിങ്ങളുടെ അനന്തരവകാശികളെ ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടുന്നവരായി യാചിക്കുന്നവരായി വിട്ടേച്ച് പോകുന്നതിനേക്കാൾ നല്ലത് അവരെ ധനികരാക്കി അവർക്ക് വല്ലതും ലഭിക്കുന്ന രൂപത്തിൽ ധന്യരാക്കി വിടുകയാണ്. وَإِنَّ كَلَنْ تُنْفِقَ نَفَقَةً تَبْتَغِي بِهَا وَجْهَ اللَّهِ إِلَّا أُجِّرْتَ بِهَا. അല്ലാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശ് എന്താണോ നിങ്ങൾ ചെലവഴിക്കുന്നത് അതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഹത്താമാ തജ്അലു ഫീ ഇംറാഅതിക, താങ്കളുടെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള പോലും പ്രതിഫലാർഹമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ അനന്തരവകാശികൾക്ക് ലഭിക്കണം, അവരെക്കാൾ കൂടുതൽ വസ്വിയത്ത് ചെയ്യാൻ പാടില്ല. ഒരാൾക്ക് 3 ഹേക്കർ സ്ഥലമുണ്ടെന്ന് വിചാരിക്കുക, അതിലേറി വന്നാൽ 1 ഹേക്കർ മാത്രം, 30 സെന്റ് ഉണ്ട് എന്ന് വിചാരിക്കുക എങ്കിൽ 10 സെന്റ് മാത്രം, 3 ലക്ഷം രൂപയാണ് അയാളുടെ കയ്യിൽ ഉള്ളതെന്ന് വിചാരിക്കുക, ഏറി വന്നാൽ 1 ലക്ഷം മാത്രമേ വസ്വിയത്ത് ചെയ്യാൻ പാടുള്ളൂ. ഇന്ന് മക്കളും പിതാക്കന്മാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണത്താൽ, ഒന്നുകിൽ വാപ്പ മക്കളെ നോക്കുന്നില്ല, മക്കൾ വാപ്പയെ നോക്കുന്നില്ല എന്ന പ്രശ്നത്തിൻ്റെ പേരിൽ അവസാനം ഒരു പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ പിതാവ് അൽഹാജിയരായിരിക്കാം, അല്ലെങ്കിൽ പള്ളിയുടെ സെക്രട്ടറി ആയിരിക്കാം, എന്തു തന്നെ ആയിരുന്നാലും മക്കൾക്ക് ഒന്നും ലഭിക്കരുത് എന്ന വിചാരത്തോടുകൂടി തൻ്റെ സമ്പത്ത് മുഴുവൻ മറ്റേതെങ്കിലും ധർമ്മസ്ഥാപനങ്ങൾക്കോ മതസ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ വസിയത്ത് ചെയ്യാറുണ്ട്. ആ വസിയത്ത് ഹറാമാണ്. കാരണം അവിടെ നീയത്ത് തന്നെ മാറി. വസിയത്ത് എന്ന് പറയുമ്പോൾ അതിൽ ലക്ഷ്യം തന്നെ അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കണം, മറ്റാളുകൾക്ക് അത് മുഖേന സഹായം ലഭിക്കണമെന്നാണല്ലോ. ഇത് വൈരാഗ്യബുദ്ധിയ പക തീർക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതി ഒരിക്കലും ഉദ്ദേശിക്കാതെ മക്കൾക്കൊന്നും ലഭിക്കരുത് എന്ന് അവരെ പ്രയാസപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യുന്ന വസിയത്താണ്. ആ വസീയത്ത് ഒരിക്കലും പ്രാവർത്തികമാകുകയില്ല, നിഷിദ്ധമായ വസീയത്താണ്.
0: മാഷാല്ലാഹ്. അപ്പോൾ പ്രകാശധീരം എന്നൊരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുത്തിയത്. കുറച്ചുകൂടി സമയമെടുത്ത് സംസാരിക്കുന്ന ഒരു പ്രോഗ്രാം, 10-20 മിനിറ്റ് ഉള്ള പ്രോഗ്രാം.
1: ശരിക്കും അത് ആഴത്തിൽ അറിയേണ്ട ഒരു വിഷയമാണ്. വസീയത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്ന ഒരു ഏരിയയാണത്. പ്രത്യേകിച്ച് ഈ അനന്തരാവകാശം പോലെയുള്ള ഇതുമായി കണക്ട് ചെയ്തിട്ട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നൊരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് നിഷിദ്ധമായ വസീയത്ത്, വസീയത്തിൽ ഹറാമായ ഭാഗങ്ങളാണ്. അതിൽ തന്നെ പൂർണ്ണമായിട്ടില്ല, കലാം സാർ പറഞ്ഞ പോലെ ഇനിയും കുറച്ചൊരു സമയം അതുണ്ട്. അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 4:15 പ്രകാശതീരം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്, ഇൻഷാല്ലാ.
0: ഇതിലൂടെ ഈ വസീയത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തന്ന അണിയറ പ്രവർത്തകർക്ക് നന്ദി, ഉസ്താദിന് നന്ദി എന്നുള്ളതാണ് റുഖ്സാന ബാലുശ്ശേരി. നേരത്തെ സുബൈദ എം മുക്കത്ത് നിന്ന് സുബൈദ പറഞ്ഞെന്താണോ, ഈ അടുക്കളയിൽ നിന്ന് വർക്കേരിയയിലേക്കുള്ള ഇറക്കം, സ്റ്റെപ്പിൻ്റെ ഉയരം പരമാവധി കുറക്കണം, മുട്ടുവേദന, ഡിസ്ക് പ്രോബ്ലം, ഇതിനൊക്കെ കുറേ പരിഹാരമാകും.
1: ഈ സാം സാറേ, ഇപ്പോൾ കയറി വരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അപ്പോൾ ഇതൊക്കെ എന്താ ഇപ്പോൾ ഇവിടെ പറയണത് എന്ന് സംശയമുള്ള ആളുകളുണ്ട്.
0: അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്.
1: അതെ അതെ, ചോദ്യം അതായിരുന്നു, വീട് നിർമ്മിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായ കുറച്ച് ഇൻസൈറ്റുകൾ അതിൽ മറ്റുള്ളവർക്ക് പങ്കുവച്ചാൽ ഉപകാരമാകുമെന്ന് തോന്നിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. മാഷാല്ലാ, ഒരുപാട് ആളുകൾ വളരെ നല്ല അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്.
0: അല്ല, ഈ വീട് എടുക്കാൻ പോകുന്ന ആളുകൾക്ക് ഇത് കേട്ടപ്പോൾ ഉപകാരമായല്ലോ, അത് അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്, പക്ഷെ അത് ഇപ്പോൾ പറയണ്ട നമ്മള്. പക്ഷെ പുറത്തുള്ള ആളുകളുണ്ടാവും, നമ്മൾ അതുകൂടി കോമൺ ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്.
1: യെസ്.
0: അപ്പോൾ അവർ കൂടി ഉണ്ടെങ്കിൽ പറയണം, ഞാൻ ആ കാര്യം ശ്രദ്ധിക്കണം, അത് നന്നായി എനിക്കത് കേട്ടതുകൊണ്ട്. അങ്ങനെ തോന്നിയ ആളുകളൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പം.
1: നേരത്തെ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു ഖിറാഅത്തിന്റെ.
0: ആ
1: അപ്പോൾ ഷാമില ശംസുദ്ദീൻ പറഞ്ഞത് മാഷാല്ലാ ഹൃദയസ്പർശിയ ഖിറാഅത്താണ് എന്ന് പറഞ്ഞു. കാര്യനെ ഒരിക്കും,
0: അതായത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയുടെ ഓഡിയോ നമ്മൾ പ്ലേ ചെയ്ത സമയത്ത് കാര്യ ആരാണെന്ന് ചോദിച്ചിരുന്നു.
1: അപ്പോൾ കാരി അഹമ്മദ് നുഫൈസ് എന്നാണ് സാജിദ ശംസു കാസർഗോഡ് പറഞ്ഞത്. അഹമ്മദ് നുഫൈസിനെ പോലെയാണ് തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നത്, പക്ഷേ ആ ശബ്ദം നല്ലോണം ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും അദ്ദേഹം അല്ലാന്ന് മനസ്സിലാവും.
0: പക്ഷേ അതിൻ്റെ ഉത്തരം ആരാ ആദ്യം പറഞ്ഞത്?
1: യെസ്, അതിൻ്റെ ഉത്തരം പറഞ്ഞത്
0: സെറീനാണ്.
1: യെസ്, സെറീന വി പി വളാഞ്ചേരി.
0: അവരത് മനസ്സിലാക്കി.
1: കാരി മുഹമ്മദ് അൽ ഖസാലി എന്ന് അവര് പിന്നെ അയച്ചിട്ടുണ്ട്, മാഷാല്ലാ. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഇതുപോലെ ഹൃദ്യമായ ഖിറാഅത്തുകൾ കേൾക്കാവുന്ന. യെസ് നസറി, നസറി പൂഞ്ചോല പറഞ്ഞത് മൂടാടി ഇന്ന് ലൈവ് ക്വിസിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ഇപ്പം നമ്മളതിൻ്റെ ചോദ്യം അല്ലേ, ഉത്തരങ്ങൾ ചില അതിലേക്ക് വരികയാണ്.
0: ഫാത്തിമത്ത് സുഹ്റ തെരുവിൻ്റെ താഴെ,
1: സ്ഥലത്തിന്റെ പേര്
0: തെരുവിന്റെ താഴെ, ഫാത്തിമത്ത് സുഹ്റ തെരുവിന്റെ താഴെ. അവര് പറഞ്ഞു നമ്മുടെ കുടുംബത്തിനടുത്ത് വീടെടുക്കുന്നതാണ് നല്ലത്, ആ ബന്ധങ്ങൾ എപ്പോഴും ഇങ്ങനെ നിലനിൽക്കും.
1: മാഷാല്ലാ. ഈ തെരുവിന്റെ താഴെ ഏത് നാട്ടിൽ, ഏത് ജില്ലയിലാണെന്ന് ജസ്റ്റ് ഒന്ന് അല്ലേ അറിയണവരെന്ന് പറയാം.
0: ഏതൊരു തെരുവിന്റെ താഴെയാണ്
1: കേട്ടവല്ലേ, ഒരു വെറൈറ്റി ഫീൽ ചെയ്തു.
0: പത്തപ്പുരത്തു നിന്നും എൻ കെ മഷ്റഫ് 2 ദിവസം മുമ്പ് സിങ്ക് പഴയത് മാറ്റാം മാറ്റാ എന്നാണ് വേണ്ടി പോയപ്പോ, കടയിൽ പോയപ്പോ അവിടുന്ന് അങ്ങനെ പറഞ്ഞു.
1: യെസ്, അത് അബു അബുക്ക നമ്മൾ ഷെയർ ചെയ്ത വിഷയം, സിങ്കിന്റെ പൈപ്പ് വീതി വേണം, ഇഞ്ച് വേണം എന്ന് പറഞ്ഞ. ഓക്കെ, ആയിഷ നാദാപുരം പറഞ്ഞത് നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഖുർആനിൽ അക്ഷരങ്ങൾ നോക്കാൻ, ഇൻഷാല്ലാ. ഓക്കെ, നമ്മൾ ഉത്തരത്തിലേക്ക് വരാം അല്ലേ.
0: കുമരനെല്ലൂരിൽ നിന്നും ഫാത്തിമ റിഹാന സി വി, നേരത്തെ നമ്മള് ഈ മക്കളുടെ കാര്യം പറഞ്ഞിരുന്നു, മക്കളുമായി മക്കളെ നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ചോദ്യങ്ങൾ ഇതിനൊക്കെ. അപ്പോൾ എൻ്റെ മക്കളും ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എന്നുള്ളത് പറഞ്ഞു.
1: യെസ്,
0: ഓക്കെ. പിന്നെ അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് പ്രോഗ്രാമിലേക്ക് പോകണം, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ചില മെസ്സേജുകൾ പുതുതായി വന്ന് കിടക്കുന്നുണ്ട്.
1: അതല്ലേ, നേരത്തെ ഒരു അടുക്കളയിൽ ഇത് പറഞ്ഞിരുന്നല്ലോ സ്റ്റെപ്പിൻ്റെ ഉയരം കുറക്കാന്ന്, അതിന് അബൂവിയ ഒരു കറക്റ്റ് മറുപടി കൊടുത്തു സൊല്യൂഷൻ, അവിടെ സ്റ്റെപ്പ് വെക്കരുത്, അവിടെ നിങ്ങൾ റാമ്പ
0: കൊടുക്കേണ്ടിയിരുന്നു.
1: അപ്പൊ ആ കയറ്റി ഇറക്കം തീരെ ഫീൽ ചെയ്യില്ല. വിഷയത്തില് യെസ്. അപ്പൊ നമ്മള് പിന്നെ ചോദ്യം ക്വിസിൽ പങ്കെടുക്കാത്ത പരിഭവം കുറെ ആളുകൾ അറിയിച്ചിട്ടുണ്ട്, നേരത്തെ മെസ്സേജ് അയച്ച ആളുകളുണ്ട്, നമ്മള് വളരെ കുറച്ച് നമ്മൾ വായിച്ചിട്ടുള്ളൂ. ഉത്തരം ഇവിടെ പറയുകയാണ്, ചോദ്യം ഇതായിരുന്നു, അറബി അക്ഷരമാലയിൽ അല്ലെങ്കിൽ അറബി ഭാഷയിലെ മുഴുവൻ അക്ഷരങ്ങളും വന്നിട്ടുള്ള ഖുർആനിക വചനങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻസ് ഇതായിരുന്നു: സൂറത്തുൽ ബഖറ 252, ആലെ ഇമ്രാൻ 154. രണ്ടാമത്തെ ഓപ്ഷൻ ആലെ ഇമ്രാൻ 154, ഫത്ഹ് 29. മൂന്നാമത്തെ ഓപ്ഷൻ അൽമാഇദ 55, ബഖറ 282. ഇന്നാകെ എ ബി സി മൂന്ന് ഓപ്ഷൻ ഉള്ളൂ. ഇനി ഓപ്ഷൻ ബി ആയിരുന്നു ശരി. ആലെ ഇമ്രാൻ 154 ഫത്ഹ് 29 ആണ്. അതിലെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അൽഇമ്രാൻ 154 ഫത്ഹ് 29 മുഴുവൻ അക്ഷരങ്ങളും വന്നിട്ടുള്ളത്.
0: അത് നോക്കിയ ആളുകൾ ആരൊക്കെയാണെന്നൊന്ന് പറയണം.
1: അപ്പൊ ആയിഷനാഥാരൻ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. യെസ്. ഓക്കെ.
0: പ്രകാശതീരം പ്രകാശപൂർണമാക്കി ഉസ്താദിന് സാദിഖ് ഉസ്താദിന് ഹൈർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മൈമോന ചിക്കലോട്
1: നഫീസത്ത മെസ്സേജ്. നഫീസ പി എ താമരശ്ശേരി: വീടെടുക്കുമ്പോൾ ആദ്യം കിണർ വെച്ചിട്ട് വെള്ളം കിട്ടുമോ നോക്കണം. അതുപോലെ തന്നെ പോകാനും വരാനുമുള്ള റോഡ് സൗകര്യം വേണം. മാഷാ അല്ലാ. അപ്പം വീടെടുക്കുന്നതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ ഒരാളുകൾ പറഞ്ഞു അല്ലേ. കുടുംബക്കാരടുത്താവണം. അതേപോലെ പള്ളി നേരത്തെ പറഞ്ഞു, പള്ളീൻ്റെ അടുത്തുള്ളതായാൽ സൗകര്യം പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു പിന്നെ കിണറും വഴിയും.
0: നിങ്ങൾ കോഴിക്കോട് ജില്ലയിലാണോ?
1: അതെ.
0: കൊടിയത്തൂർ കോഴിക്കോട് ജില്ലയല്ലേ?
1: അതെ.
0: സ്വന്തം ജില്ലയിൽ പെട്ടതാണ് ഈ തെരുവിന്റെ താഴെ. നിങ്ങൾക്കറിയാൻ പറ്റിയില്ലല്ലോ.
1: ഇല്ല,
0: ഞാൻ പിന്നെ വർക്ക് ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണെങ്കിലും എന്റെ വീട് മലപ്പുറം ജില്ലയിലാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങേ അപ്പൊ ആ ഫാത്തിമ സുഹറ അവര് പറഞ്ഞത് കോഴിക്കോട് ജില്ല എവിടെയാണ്?
1: പെരുമാൾപുറം.
0: പെരുമാൾപുറം.
1: യെസ്.
0: അതും
1: അതെവിടെയാണുള്ളത്? പക്ഷെ തെരുവിന്റെ താഴെന്ന് കേട്ടപ്പോ അറിയാതെ ചിരിച്ചു പോയതാണ് ഖദീജ തൊടുപുഴ പറഞ്ഞത്.
0: പക്ഷെ വേറെന്താ വെച്ചാല് നമ്മൾ ഈ ലൈവില് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട്
1: അത് മാഷാല്ലാ. ലൈവ് എന്താ വെച്ചാൽ ഒരുപാട് സ്ഥലം കേട്ടു, ഒരുപാട് പരിചയപ്പെട്ടു.
0: സ്വന്തം നാട്ടിലെ സ്ഥലങ്ങളെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത നമുക്ക് പല സ്ഥലങ്ങളെ കുറിച്ചും പരിചിതമാകാൻ കഴിഞ്ഞു. കാരണം സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയ എല്ലാ സ്ഥലങ്ങളും നമുക്ക് അറിയായിരിക്കും. പക്ഷെ ഓരോരുത്തർ ഇതുപോലത്തെ പേരുകൾ വെക്കുമ്പോഴേ ഇപ്പൊ തെരുവിന് താഴെ നമുക്കൊരു മനസ്സിലായല്ലോ. അങ്ങനെ ഇൻഷാല്ലാ.
1: സഫ്ന മുഹമ്മദ് പണക്കട പറഞ്ഞതേ: ചോദ്യം കേട്ടപ്പോൾ തോന്നി അവിടെ ആരോ പുതിയ വീട് എടുക്കാൻ
0: ഉദ്ദേശിക്കുന്നുണ്ട്. വീട് വെക്കുമ്പോ പരമാവധി റൂമുകൾ താഴെ നിലയിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മാളിക ഒരു ഓർമ്മയാകും അല്ലെ. മുകളില് റൂമുകൾ അധികം ഇല്ലാതാക്കാൻ നോക്കുക. മുഹമ്മദ് കബീർ പുള്ളിപ്പാടാണ്.
1: ലുബ്ന പി കൊണ്ടോട്ടി പറഞ്ഞത്: വർക്ക് ഏരിയയിലേക്ക് ചെപ്പന്നെ വേണ്ട, ഒരേ ലെവലിൽ തന്നെ തറയെടുത്താ മതിയെന്ന്. യെസ്.
0: ഓക്കെ. അപ്പോൾ ഉത്തരം ശരിയായ സന്തോഷം അറിയിച്ചുകൊണ്ട് പലരും മെസ്സേജ് അയച്ചു കണ്ടു. ഖദീജ തൊടുപുഴ, പിന്നെ സുലേഖ തിരുവാലി പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ വീട് ചെറിയ വീടാണ്, അടുക്കളയും റൂമുകളും ഒക്കെ ചെറുതാണ്, അതുകൊണ്ട് പണിയും കുറവാണ്. സുന്നിപ്പള്ളിയും മുജാഹിദ് പള്ളിയും രണ്ടും അടുത്താണ്. അവനെ
1: ഓക്കെ.
0: മാഷാല്ലാ.
1: ശംസാദ് തലശ്ശേരി പറഞ്ഞതേ: കറക്കി കുത്തി അൽഹംദുലില്ലാ ശരിയായി. വായിച്ചെടുക്കാൻ കുറച്ച്
0: ചോദ്യം കേട്ടില്ല, ആൻസർ ശരിയായി.
1: മനാ ഫാലക്കായി വളരെ പിന്നെ സങ്കടം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഉറപ്പ് പറഞ്ഞു, എന്തായാലും വിജയികളിൽ പെടൂലാന്ന്.
0: ആണോ?
1: ആ, അതിനെന്താ കാരണം അറിയോ?
0: എന്താണ്?
1: അയച്ച തെറ്റായിരുന്നു. വളരെ നർമ്മം അല്ലേ?
0: ഞാൻ വിചാരിച്ചു
1: അല്ല, സീസണെ കുറിച്ച് പറഞ്ഞു.
0: ഇതുപോലത്തെ പരിഭവമാണെന്ന് വിചാരിച്ചു.
1: കുറെ കാലമായി വിജയി ആകുന്നില്ല എന്നൊരു പരിമിതി എന്തായാലും പരാതി ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ചും ആകൂല, കാരണം ഉത്തര തെറ്റായി പോയി. വിജയികൾക്ക് ആശംസകൾ. പങ്കെടുത്ത എല്ലാവരും വിജയികൾ തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. കാരണം ക്വിസ് എന്ന് പറയുന്നത് അറിവ് നേടാനുള്ള ഒരു ഒരു ഒരു മാർഗം, ഒരു വഴി എന്നുള്ള നിലക്ക് ഏത് ചോദ്യം ഉത്തരം അറിയുന്നതാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ശരിക്ക്.
0: ജസിൽ സാറേ, നമുക്ക് കെ വിയുടെ തിരുമൊഴികളിലേക്ക് നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ട്.
1: ഓക്കെ.
0: ആ തിരുമൊഴികളിലേക്ക് ആ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്.
1: ഇൻഷാല്ലാ, തിരുമൊഴികളിലേക്ക്.
3: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
0: അഞ്ച് നേരത്തെ നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നവർക്ക് റബ്ബ് നൽകിയ കരാർ, ഇതാണ് ഇന്നത്തെ തിരുമൊഴികളിൽ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി സംസാരിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹിൽ അസീസിൽ ഗഫാർ അർറഹീമി തവ്വാബ് അൽ കരീമിൽ വഹ്ഹാബ് ഗാഫിറി ദംബി വഖാബിലി തൗബി ശദീദിൽ ഇഖാബ് അഹ്മദു വസുബ്ഹാന وصلى الله على نبينا محمد وعلى اله وصحبه اجمعين. اما بعد، عن ابي قتاده الحارث بن ربعي رضي الله عنه النبي صلى الله عليه وسلم قال الله تعالى إني فرضت على أمتك خمس صلوات وأحدت عندي أحدا أنه من جاء يحافظ عليهن لوقتهن أدخلته الجنة ومن لم يحافظ عليهن فلا أحد له عندي. ഇമാം അബൂ ദാവൂദ് തന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. അബു ഖത്താദത്തുൽ ഹാരിസ് ബിൻ റബ്ഇ അൻസാരി അൽ അൻസാരി സഹാബിയാണ് നിവേദനം. അബു ഖത്താദത്തുൽ അൻസാരി ഹിജ്റക്കുമ്പ് 16 അദ്ദേഹത്തിന്റെ ജനനം. ഹിജ്റ 54 മദീനയിൽ വെച്ച് അബു ഖത്താദ റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. ഖസ്റജ് ഗോത്രക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബദർ യുദ്ധത്തിന് ശേഷമുള്ള എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് ഫാരിസു റസൂലില്ല എന്നാണ്. റസൂലുള്ളയുടെ കുതിരപ്പടയാളി, വളരെ നന്നായി കുതിര സവാരി അറിയുന്ന, കുതിരപ്പുറത്തിരുന്ന് പട നയിക്കാൻ അറിയുന്ന മഹാനായിരുന്നു അബു ഖത്താദ റളിയല്ലാഹു അൻഹു. ചെറുപ്പത്തിലെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സേനാനായകനായി 2 സൈനിക മുന്നേറ്റത്തിൽ അതിൻ്റെ നായകനായി അദ്ദേഹത്തെ അയച്ച് ഹിജ്റ 8 കൊല്ലം അയച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കാണാം. ഇവിടെ അബു ഖത്താദ റളിയല്ലാഹു അൻഹു അറിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന ഖുദ്സിയായ ഒരു വചനമാണ്. അള്ളാഹു അറിയിച്ചത് ഇങ്ങനെയാണ്, ഇന്നി ഫറൽതു അലാ ഉമ്മത്തിക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭിസംബോധന എന്ന നിലക്ക് അള്ളാഹു പറയുന്നു, ഇന്നി ഫറൽതു അലാ ഉമ്മത്തിക് ഖംസ സലവാത്ത്, മുഹമ്മദ് നബിയെ താങ്കളുടെ സമുദായത്തിന് 5 നേരത്തെ നമസ്കാരം ഞാൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. അഹദ്തു ഇന്ദി, ഞാൻ എൻ്റെ അടുക്കൽ ഒരു കരാർ ചെയ്തിട്ടുണ്ട്. അഹദൻ, ഒരു കരാർ, അന്നഹു മൻജ യുഹാഫിദു അലൈഹിന്ന, ആരെങ്കിലും അത് കൃത്യമായി കാത്തു സൂക്ഷിച്ചു വന്നാൽ, ലിവഖ്തിഹിന്ന, അതിൻ്റെ സമയബന്ധിതമായി സമയത്ത് തന്നെ നിർവഹിച്ചുകൊണ്ട്, 5 നേരത്തെ നമസ്കാരം കൃത്യമായി കാത്തു സൂക്ഷിച്ചാൽ, അത് ഖൽതുഹുൽ ജന്ന, ഞാൻ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതാണ് ഞാൻ അവനോട് ചെയ്ത കരാർ, അതെൻ്റെ വാക്കാണ്, ഞാൻ അത് നിർവഹിക്കും. വമല്ലം യുഹാഫിദ് അലൈഹിന്ന, എന്നാൽ 5 നേരത്തെ ആ നമസ്കാരം പോലും കൃത്യമായി കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തവനാണെങ്കിൽ, ഫല അഹദലഹു ഇന്ദി, അവന് എൻ്റെ അടുത്ത് പ്രത്യേകമായി ഒരു കരാറില്ല, ഒരു വാക്ക് നൽകാൻ എനിക്ക് പറ്റില്ല എന്ന് അള്ളാഹു പറഞ്ഞതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. പ്രിയമുള്ളവർ, 5 നേരത്തെ നമസ്കാരം അത് കൃത്യമായിട്ട് തന്നെ കൊണ്ടു നടക്കേണ്ടതുണ്ട്. കാത്തു സൂക്ഷിക്കേണ്ടവർക്കുണ്ട്. അവർക്ക് റഹ്മാൻ അറബ് നൽകുന്ന വലിയ സമ്മാനത്തെക്കുറിച്ചാണ്, വലിയ സന്തോഷ വാർത്തയാണ് ഈ ഹദീസിൽ നാം മനസ്സിലാക്കുന്നത്. 5 നേരത്തെ നമസ്കാരം മുഹമ്മദ് നബിയെ താങ്കളുടെ സമുദായത്തിന് ഉമ്മത്തിന് ഞാൻ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അള്ളാഹു നിർബന്ധമാക്കിയ 5 നേരത്തെ നമസ്കാരത്തിൽ ഒരു വീഴ്ചയും ഒരു മുസ്ലിം വരുത്താൻ പാടില്ല. 50 നേരം നിർബന്ധമായി പറഞ്ഞിട്ടില്ലല്ലോ, 5 നേരം മാത്രമാണ്. അതിന് സമയമുണ്ടാകാത്തവർ, ശ്രദ്ധിക്കാത്തവർ വലിയ അപകടത്തിലേക്കാണ് എത്തുന്നത്. അങ്ങനെ നിർവഹിച്ചാൽ ഞാൻ അവന് നൽകുന്ന ഒരു കരാറാണ്, അവന് അത് കാത്തു സൂക്ഷിച്ചാൽ, അതാണ് മൻജ യുഹാഫിദു അലൈഹിന്ന ലിവഖ്തിഹിന്ന, അത് സമയത്ത് തന്നെ കൃത്യമായി കൃത്യതയോടെ അത് കാത്തു സൂക്ഷിച്ചു പോന്നാൽ അവന് ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അഹദ് നൽകിയിട്ടുണ്ട്, കരാറ് നൽകിയിട്ടുണ്ട് അവന് എന്നതാണ്. എന്നാൽ അതിന് തയ്യാറാവാത്തവൻ, വമല്ലം യുഹാഫിദു അലൈഹിൻ ഫല അഹദലഹു ഇന്ദീ, അവൻ എൻ്റെ അടുത്ത് ഒരു കരാറുമില്ല. അതിൻ്റെ വിശദീകരണത്തിൽ കാണാം, ഞാൻ ഉദ്ദേശിച്ചാൽ അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുക, ഉദ്ദേശിച്ചാൽ അവനെ ശിക്ഷിക്കും, അതല്ലെങ്കിൽ പുറത്തു കൊടുക്കാനാണ് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുക. വമല്ല യുഹാഫിദ് അലൈഹിന്ന, അത് കൃത്യമായി കാത്തു സൂക്ഷിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അത് പൂർണ്ണമായി നഷ്ടപ്പെടുത്തുകയോ ചില നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തുകയോ സമയം തെറ്റിച്ച് സമയ കൃത്യനിഷ്ഠ ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മല്ലം യുഹാഫിദ് എന്ന ആ വിഭാഗത്തിൽപ്പെടും അതിനെ കാത്തു സൂക്ഷിക്കാത്തവർ. പ്രിയമുള്ളവരെ, 5 നേരത്തെ നമസ്കാരം കൃത്യമായി കാത്തു സൂക്ഷിച്ചു പോരുക എന്നതും ഇതിൻ്റെ അടയാളമാണ്. സ്വർഗം ലഭിക്കുന്ന മുഅ്മിനീങ്ങളുടെ പ്രത്യേകതകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. സൂറത്തു മഅരിജിൽ, വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ, അവരവരുടെ നമസ്കാരത്തെ കാത്തു സൂക്ഷിച്ചു പോരുന്നവരാണ് എന്ന് പറഞ്ഞു. ഇതേ ആശയം തന്നെ സൂറത്തു മുഅ്മിനൂനിൽ, വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അനാമിൽ, വഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ എന്ന രൂപത്തിലും നമുക്ക് വചനങ്ങൾ കാണാം. അപ്പോൾ നമസ്കാരത്തിലുള്ള മുഹാഫദത്ത്, അത് വളരെ പ്രധാനമാണ്, അത് സമയബന്ധിതമാണ്, പഠിപ്പിക്കപ്പെട്ട സമയത്ത് തന്നെ അത് നിർവഹിക്കാൻ പറ്റുന്നവരൊക്കെ ആ സമയത്ത് തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമസ്കാരത്തിന് നിബന്ധനായി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഷർത്തുകൾ എന്ന് നാം പറയുന്ന കാര്യങ്ങൾ അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമസ്കാരത്തിലുള്ള റുക്കുനുകൾ, ഒഴിവാക്കാൻ പറ്റാത്ത അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതും ശ്രദ്ധയോടുകൂടി നിർവഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിലാണ് നമസ്കാരത്തിൻ്റെ കർമ്മങ്ങൾ അത് നിർവഹിച്ചത്, ആ രൂപത്തിൽ തന്നെ നിർവഹിക്കുമ്പോഴാണ് അവിടെ അത് മുഹാഫദത്ത് എന്ന, ആരാണത് കാത്തു സൂക്ഷിച്ചത് എന്ന ആ വാക്കിൽ ആ മുഹാഫദത്ത് വരൂ എന്ന് നാം തിരിച്ചറിയുക. അപ്പോൾ 5 നേരത്തെ നമസ്കാരം അത് ശ്രദ്ധയോടെ, സമയബന്ധിതമായി, വീഴ്ച വരുത്താതെ, തെറ്റുകൂടാതെ, മനസ്സാന്നിധ്യത്തോടുകൂടി നിർവഹിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ സ്വർഗം നൽകും, ഞാൻ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന റഹ്മാനായ റബ്ബിൻ്റെ വാക്ക് നമുക്ക് വലിയ സന്തോഷം നൽകുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇക്കാര്യത്തിൽ വീഴ്ച വരുത്താതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ്, സന്മനസ് ഒക്കെ നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: മാഷാല്ലാ, നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട തിരുമൊഴികളാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചത്. ഒരുപാട് വിവരങ്ങൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട്, മുഹാഫലത്തുമായി ബന്ധപ്പെട്ട് ഇന്ന് പഠിച്ചിട്ടുണ്ടാകും. മാഷാല്ലാ,
1: ഞാൻ എവിടെ പോയാലും എവിടെ ആയിരുന്നാലും എൻ്റെ നിസ്കാരം നിലനിർത്താൻ ശ്രമിക്കുമെന്നാണ് ഒരു ശ്രോതാവ് പറഞ്ഞത്. സിനിജ ആലപ്പുഴയുടെ മെസ്സേജ് കണ്ടു. പിന്നെ ജമീല വി പി കാളിക്ക, ഇന്നത്തെ ഇതുവരെ നടന്ന എല്ലാം ചിന്തനീയമായ വിഷയങ്ങളായിരുന്നു. തിരുമൊഴികൾ കൂടി ആയപ്പോൾ വളരെയേറെ പിന്നെ വിഷയം എന്താണ് വിഷമം നേരിട്ടു. റബ്ബ് ഹൈറാക്കി തരട്ടെ. ദുആയിൽ ഉൾപ്പെടുത്തനെ. ബാറക്കല്ലാഹു ഫീക്കും. ജമീല വി പി കാളിക്ക ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇല്ലല്ലോ. തിരുമൊഴികളിലൂടെ നമസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ മനസ്സിനൊരു സമാധാനമുണ്ടായി എന്ന് റുക്സാന ബാലുശ്ശേരി.
0: ശരിക്ക് ആ സമാധാനത്തിൻ്റെ ഏരിയ ഉണ്ടല്ലോ. നമ്മൾ എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ശരിക്കും ആ സമാധാനത്തിൻ്റെ കാരണം. അതിൻ്റെ ഒരു ഒരു ക്രൈറ്റീരിയ അതാണ്. നിസ്കാരം, നമ്മൾ ഖുർആൻ, അതുപോലെ അദ്ക്കാർ, ഇത് മൂന്നും ഓക്കെ ആണെങ്കിൽ വളരെ സമാധാനത്തിൽ കഴിയാൻ പറ്റും. എത്ര ടെൻഷൻ, എത്ര സംഭവങ്ങൾ വേറെ അടുത്തൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് കറക്റ്റാണ്. നിസ്കാരം ഉണ്ട്, അതുപോലെ തന്നെ നിസ്കാരം കറക്റ്റാണ്, ഖുർആൻ പാരായണമുണ്ട്, കൂടെ ഉണ്ട്, അതുപോലെ അദ്ക്കാറും ദിക്കറും അദ്ക്കാറുകളൊക്കെ ഉണ്ടെങ്കിൽ സമാധാനം എവിടുന്ന നമുക്ക് പറയാൻ കഴിയാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളൊരു നിർവൃതിയിൽ ഇങ്ങനെ പോവും. അത് എത്ര പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണെങ്കിലും ഇൻഷാല്ലാ. ചോദ്യം ചോദിച്ച സമയത്തേ
1: നമ്മൾ വായിക്കാതെ പോയ കുറച്ച് ചോദ്യങ്ങൾ,
0: അതെ, വായിക്കാതെ പോയ കുറച്ച് മെസ്സേജുകൾ. അപ്പോൾ കുറേ ആളുകൾ ആ സമയത്ത് അയച്ച മെസ്സേജ് നമ്മൾ കുറേ മുകളിലിട്ട്, കുറേ മെസ്സേജ് വന്നിട്ട് പറ്റ താഴെട്ട് പോയ കുറേ ചോദ്യങ്ങളുണ്ട്. ചോദ്യം കടുകട്ടി എന്നായിരുന്നു ബഷീർ തൂത പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കറക്കി കുത്തിയത് ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ പേര് പറയണില്ല, ആൻസർ അറിയില്ല, കറക്കി കുത്തി എന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ട്. പിന്നെ ചോദ്യം മനസ്സിലായി, പക്ഷെ ഉത്തരം അറിയില്ല. തമാശ നിറഞ്ഞ കുറേ
1: കുറച്ച് ദിവസമായിട്ട് പിന്നെ ക്വിസിൽ വളരെ ഈസി ക്വസ്റ്റ്യൻ എന്നുള്ളൊരു ഇതിലുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന്
0: മോഡ് ഈസി മോഡ് മാറി,
1: അതും മാറി കുറച്ച് ടൈറ്റ് ആയപ്പോൾ ഒന്നും ഞെട്ടി.
0: അതെ അതെ, ഞെട്ടിച്ചു.
1: അപ്പൊ അതിന്റെ ഒരു പ്രതികരണമാണ് നമ്മൾ.
0: ചോദ്യം കുഴക്കി എന്ന ഒരുപാട് മെസ്സേജുകൾ ഉണ്ട്. നമ്മൾ നേരത്തെ വായിക്കാതെ പോയ കുറെ സംഗതികളാണ്. അപ്പോൾ യെസ്, അസ്സലാമു അലൈക്കും. ഇന്ന് എനിക്ക് പുതിയൊരു അറിവ് കിട്ടിയാൽ, അറിവ് കിട്ടി എന്നുള്ളതിലൊക്കെ തന്നെയാണ് പറഞ്ഞത്. അതിൽ വന്ന ഒന്ന് രണ്ട് വിഷയങ്ങളെ, ഇന്നത്തെ ചോദ്യം കുഴക്കുന്നതായിരുന്നു, കറക്കി കുത്തുകയാണ് ചെയ്തത്, എന്നാൽ പുതിയ അറിവ് കിട്ടുമെന്നാണ്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ വിനയപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ, എനിക്ക് ഇതിൻ്റെ ഉത്തരം അറിയില്ല. ഇന്ന് ഈ കറക്കി കുത്ത് കൂടുതലായിരിക്കും എന്നാണ് മൂസിന മഞ്ചേശ്വരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് സിസ്റ്റത്തിനും അല്ലാതെ പണി ഉണ്ടാവില്ല എന്ന് ഇംതിയാസ് തിരുമ്പാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ചോദ്യം ഈസി ആണെന്ന് പറയുന്നവർ ഈ വഴിക്ക് വരൂല എന്നാണ് എൻ കെ മഷറഫ് പത്തപ്പിരി പറഞ്ഞത്.
1: സിസ്റ്റത്തിനും പണി ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം, ഒരു ദിവസം അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് പോയിരുന്നു. ഇന്ന് സിസ്റ്റം ഇത് ആകെപ്പാടെ ഇടങ്ങാറാവും. സമയത്ത് മെസ്സേജ് അയച്ചിരുന്നു.
0: പക്ഷേ ഇതുണ്ട്, ഉത്തരം ഈസിയാണ് പറഞ്ഞവരുണ്ട്. അതെ, മൈമൂന തെക്കേ പോയി, അവര് പറഞ്ഞിട്ടുണ്ട് ഉത്തരം ഈസിയാണ്. മാഷാല്ലാ.
1: സെമിയ ഉളിയിൽ കണ്ണൂർ, അവർ പറഞ്ഞു എനിക്ക് അഞ്ച് പെണ്ണോ രണ്ടാണുമാണ്, ഒരു പെണ്ണൊഴികെ ബാക്കിയുള്ളവരൊക്കെ ചുറ്റിലുമാണ്. അപ്പോ ഒരു കൂട്ടുകുടുംബത്തിലൂടെ ഇങ്ങനെ പോണതിന്റെ സന്തോഷമൊക്കെ.
0: അപ്പൊ കിണറും കുടുംബവും പള്ളിയും, അത് നേരത്തെ വന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര രാഹത്താണത്. മാഷാല്ലാ, അല്ലാഹു വർക്ക് ചെയ്യട്ടെ. ഓക്കെ, മുസ്തഫ വള്ളിത്തോട് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെറിയൊരു മസ്ജിദ് ചെയ്തിട്ടുണ്ട്. ഉമ്മ സ്ട്രോക്ക് വന്ന ഐസിയുവിലായിരുന്നു ഇന്നലെ, ഇന്നലെ ഡിസ്ചാർജായി അൽഹംദുലില്ല. എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക പറഞ്ഞിട്ട്.
1: അത് മുസ്തഫ അല്ല പറഞ്ഞു,
0: വള്ളിത്തോട്. അതെ,
1: ഉമ്മുകുൽസു ചിറമംഗലം. ഞാൻ രണ്ട് ദിവസമായി ലൈവിൽ കയറിയിട്ട് എൻ്റെ ഉമ്മ മൂന്ന് വർഷമായി തളർന്നു കിടക്കുകയാണ്. ഇപ്പോൾ ശ്വാസത്തിനൊരു മുട്ടൽ വന്നിട്ടുണ്ട്. ഉമ്മയുടെ അടുത്താണ്, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. അള്ളാഹുവേ അവരുടെ അസുഖം എത്രയും പെട്ടെന്ന് ശമനം അവർക്ക് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന
0: ആളല്ലേ.
1: ലൈവ് കേൾക്കുമ്പോൾ നമ്മൾക്ക് സന്തോഷമുണ്ടെങ്കിലും ആ ഒരു നിമിഷത്തിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ വീട്ടിനകത്ത് അവിടെ തൊട്ടടുത്ത മുറിയിൽ വേദനയോട് മല്ലിട്ട് കിടക്കുന്ന ആളുകളും അവരെ പരിചരിക്കുന്ന സാഹചര്യത്തിലൊക്കെ പോകുന്നുണ്ടാവും. മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയാണ്, ഒന്ന് ഒന്നിൽ നിന്നൊന്ന് മാറി രോഗവും ആരോഗ്യവും പ്രയാസങ്ങളും സുഖവും ദുഃഖവും സങ്കടവും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നമുക്കതിനൊന്നും തടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കതൊക്കെ സഹിക്കാനുള്ള മാനസികാവസ്ഥയും ക്ഷമയും ഒക്കെ എല്ലാവരും കിട്ടണം. ശമനം എത്രയും പെട്ടെന്ന് ലഭിക്കാനുള്ള പ്രാർത്ഥനയും ഇതൊക്കെ തന്നെയാണ് നമുക്ക് സന്തോഷകരമായിട്ടുള്ളത്. അള്ളാഹു എല്ലാവരുടെയും അസുഖങ്ങൾ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് അവർക്ക് ശമനം പ്രദാനം ചെയ്യട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മളിലുണ്ടാവുക.
0: ഓക്കെ, അപ്പോൾ അത്തരം എല്ലാവരും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ, എല്ലാവർക്കും പ്രയാസമുണ്ടാകും, അതിൻ്റെ തോതും തലങ്ങളും വ്യത്യസ്ത ഏരിയകളായിരിക്കും. പല ആളുകൾ ഇതുപോലെ രോഗങ്ങൾ കൊണ്ട്, മറ്റുള്ളവർ സാമ്പത്തികമായ വിഷയങ്ങൾ കൊണ്ട്, ജോലി, കുടുംബം, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏത് വിഷയങ്ങളാണെങ്കിലും വിശ്വാസികൾക്ക് ഖൈറാണ് എന്നുള്ള ഒരു ബോധ്യം അതുണ്ടാവുക, അതല്ല നമുക്ക് ഖൈറായതുകൊണ്ടാണ് അങ്ങനെ തരുന്നത് എന്നുള്ളൊരു ഒരു ബോധ്യം ഉണ്ടായാൽ ഏത് ഇത്തരം വിധികളെയും നമുക്ക് സ്വീകരിക്കാനും പോസിറ്റീവായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അത്തരം വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ക്ഷമയും പ്രതിഫലവും അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കിസുമായി ബന്ധപ്പെട്ട് ഉത്തരം തെറ്റിയെന്ന ഒരുപാട് ആളുകളുടെ ചെറിയ സങ്കടങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഇടക്ക് ഇത്തരം അല്ലേ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നാണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വളരെ ഈസി മോഡിലാണ്
1: നമ്മളിങ്ങനെ
0: പോകാറുള്ളത്.
1: അണ്ടർഎസ്റ്റിമേറ്റ്
0: ചെയ്യരുത്. യെസ്,
1: നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്ക് അള്ളാഹു സമാധാനവും ശിഫയും പ്രദാനം ചെയ്യട്ടെ എന്നാണ് സഫിയ കെ തിരുരങ്ങാടി പ്രാർത്ഥന ആയിട്ട് മെസ്സേജ് അയച്ചത്. ശരി,
0: അപ്പൊ നമുക്ക് ശക്തമായ കാറ്റിന്റെ
1: അത് നമ്മൾ ഇപ്പോ കുറച്ചുകൂടി നമ്മൾ കാലാവസ്ഥ ഒക്കെ എന്ത് ചെയ്യുന്നു, കുറച്ചൊക്കെ ഒന്ന് ശമനത്തിലുണ്ട് എന്നുള്ള സമാധാനത്തിലാണ് നമ്മൾ
0: തുടക്കത്തിൽ ചോദിച്ചിരുന്നല്ലോ.
1: അതെ അതെ.
0: അപ്പം ചെറിയ മഴയാണ് ചില കണ്ടിട്ടുള്ളത്. കോട്ടയം ഭാഗത്താണ് കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് കാറ്റും മഴ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്,
1: അപ്പൊ ആ കാര്യങ്ങളൊക്കെ പൊതുവെ നമ്മളെടുത്ത് പാലിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാറുണ്ട്. സാധാരണ അത് ശക്തമാകുന്ന സമയത്ത് നമ്മൾ ചില ഓഡിയോ ശ്രോതാക്കളൊക്കെ കേൾപ്പിക്കാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് അടുത്ത് തോന്നുന്ന ചില നമ്മളൊരു അപ്ഡേറ്റ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് റേഡിയോ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരിപാടികളുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സുകളേക്കും ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സിനെ കുറിച്ച് ചിലത് പറയാം.
0: യെസ്, കുട്ടികളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും

0: രക്ഷിതാവാകുന്നത് വഴി, ഒരാളൊരു ഒരു കുഞ്ഞ് ജനിക്കുന്നത് വഴി പുതിയൊരു റോളിലേക്ക് വന്നു. ആ റോളിൽ ഞാൻ എങ്ങനെ ആവണം എന്ന് ഓരോ രക്ഷിതാവും ശരിക്ക് നന്നായി അറിയണം. മുൻപ് കാലങ്ങളിൽ ഈ പ്രായം ചെന്ന ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ഷെയറിങ് സംഗതികളൊക്കെ ഉണ്ടായിരുന്നു അനുഭവങ്ങളിലൂടെ. ഇന്ന് അത് വളരെ കുറവാണ്. അപ്പോൾ പഠനം എന്നുള്ളത് ആ മേഖലയിൽ ശരിക്ക് പാരൻറ്റിങ് എങ്ങനെയാവണം എന്നുള്ളത് പുതിയ കാലത്ത് വളരെയധികം എല്ലാ പേരൻസും നമ്മളൊക്കെ ഞാനൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.
1: ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ കൂടെ ജനിക്കണ ആണല്ലോ ഉമ്മ, ഉമ്മയും കൂടി ജനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉപ്പയും കൂടി ജനിക്കുന്നുണ്ട്.
0: യെസ്.
1: അപ്പോൾ കുഞ്ഞിനെ ഉമ്മ ഉപ്പ പഠിപ്പിക്കും, അതായത് കുട്ടിയായി വളരെ മടി പഠിപ്പിക്കും കുട്ടിനെ പോ, അതായത് കുട്ടിയെ തെർബിയത്ത് കൊടുക്കാൻ എങ്ങനെയെന്നുള്ളത് ഉമ്മനിപ്പൻ ആരാ പഠിപ്പിക്കാം.
0: യെസ്, അതാണ്, അതിനാണ് നമ്മൾ ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്. യെസ്. ഓക്കെ, 500 മോഡ്യൂൾ 16 42 ക്ലാസ്സുകളും ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏതെങ്കിലും ക്ലാസ്സുകളുടെ ടെസ്റ്റുകൾക്ക്, യെസ്, ഈ ഒരു വിഷയം എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നത്. 42 ക്ലാസ്സുകൾ,
1: 42 എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഒരു നമ്മൾ ഈ ടെക്സ്റ്റിൽ ചെറിയ പ്രശ്നമുണ്ട്, 39 ഡൗട്ടുണ്ട് അവിടെ. ഓക്കെ, നമ്മൾ ഈ മദ്രസയുടെ ചില കാര്യങ്ങൾ ഈ അപ്ഡേറ്റ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഈ മദ്രസ.
0: ഈ മദ്രസ രണ്ട് കാറ്റഗറി ഉണ്ട്, ജൂനിയർ സീനിയർ കാറ്റഗറിയാണ്. പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ കോഴ്സുകളാണ് അത്. വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത് ജൂലൈ 24 അതിൻ്റെ സ്റ്റാർട്ടിങ് നടന്നു, അത് ആരംഭിച്ചു കഴിഞ്ഞു. ഫീസറുടെ ആപ്പിലെ കോഴ്സസ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ എൻറോൾ ചെയ്യാം. കുട്ടികളുടെ ഏജ് കാറ്റഗറി അനുസരിച്ച് ജൂനിയർ സീനിയർ എന്നിലേക്ക് അതിലേക്ക് പോകുന്നതാണ്. 75,000 രൂപയുടെ സ്കോളർഷിപ്പുകൾ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ട്.
1: അതുപോലെ അറബി ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട മൊഡ്യൂൾ 2 സലീം സുല്ലമി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വിജയകരമായ ഒരു പഠന പദ്ധതി ആ കോഴ്സിൻ്റെ 2 മൊഡ്യൂൾ ജൂലൈ 25 ആരംഭിച്ചു കഴിഞ്ഞു അല്ലേ. ഖുർആനും ഹദീസും കൂടുതൽ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഭാഷാപരമായ എല്ലാവിധ പ്രതിബന്ധങ്ങളും ഇല്ലാതെയൊക്കെ നമ്മൾ സഹായിക്കുന്ന വലിയൊരു പഠന പദ്ധതിയാണ് അറബി ഭാഷ പഠനം. ജൂലൈ 25 കോഴ്സ് ആരംഭിച്ചെന്ന് പറഞ്ഞു. എൻറോൾമെൻറ്റ് പീസ് റേഡിയോ ആപ്പിലെ കോഴ്സ് ഓപ്ഷനിലൂടെ അതും ആരംഭിച്ചിട്ടുണ്ട്. ഏത് സമയത്തും നമുക്കത് ജോയിൻ ചെയ്യാവുന്നതാണ്.
0: അതിൽ ചെറിയൊരു കാര്യം പറയാനുള്ളത്, അനുഭവം പങ്കുവെക്കാനുള്ളത്, അതിൻ്റെ ഒരു ഫോണിൻ വൈവ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാമല്ല, അത് ശരിക്കൊരു ടെസ്റ്റ് നടത്തേണ്ടി വന്നു. വീണ്ടും മൊഡ്യൂൾ പരീക്ഷ നടന്നപ്പോൾ ഒരേ മാർക്ക് കിട്ടിയ കുറേ ആൾക്കാർ വന്നു. അപ്പോൾ അവരിൽ ആരാണ് ടോപ്പ് എന്നുള്ളത് ഇൻ്റർവ്യൂ പോലെ നമ്മൾ ലൈവായിട്ട്
1: നടത്തി.
0: സലീം സുലൈമി ഉസ്താദിൻ്റെ കൂടെ ഇരുന്നിരുന്നു ഇവിടെ. അപ്പോൾ മനസ്സിലായി എന്താ അറിയോ, ഡോക്ടർമാർ 60-70 പ്രായം കഴിഞ്ഞ ആളുകൾ റിട്ടയർമെൻ്റ് കഴിഞ്ഞ് പഠനം, അതൊരു ഒരു ഭയങ്കര, പ്രത്യേകിച്ച് അറബി ഭാഷ പഠിക്കണം എന്നുള്ള, പിന്നെ കോളേജ് പ്രൊഫസർമാർ വേറെ വിഷയങ്ങൾ എടുക്കണ പ്രൊഫസർമാരാണ് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിച്ചത് മാത്രമല്ല, പഠിക്കണത് ഓക്കെ, ഈ പരീക്ഷ എടുത്തിട്ട് അതിലേറ്റവും മുമ്പിലെത്തിയ ആളുകളാണ്. അവരെയാണ് ശരിക്ക് പിന്നെ പിന്നെ ടീച്ചർമാരുണ്ട് വേറെ വിഷയം പഠിപ്പിക്കുന്ന സ്കൂളിൽ. ടീച്ചർമാർക്ക് ഒരു പിന്നെ റെസ്റ്റും ഉണ്ടാവില്ല, അത്രയും തിരക്കും കാര്യങ്ങളും പഠിപ്പിക്കണം, ഓൾറെഡി പഠിപ്പിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് അറബി ഭാഷ പഠനം നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് ഈ പുസ്തകം നമ്മൾ ചോദിച്ചു, നിങ്ങളിത് പഠിച്ചു തുടങ്ങിയപ്പോൾ ഈ പുസ്തകം, ഒരു മൊഡ്യൂൾ കഴിഞ്ഞല്ലോ, ഒരു മൊഡ്യൂൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന എന്തൊക്കെയാണ് മാറ്റങ്ങൾ ചോദിച്ചാൽ പറഞ്ഞത്, ഇപ്പം അറബി എഴുന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും എനിക്ക് കുറച്ചൊക്കെ അറിയും എന്നുള്ളൊരു ഒരു ഫീലിംഗ് വന്നു. ഖുറാനെ കൊതുമ്പോൾ പ്രത്യേകിച്ചും ഖുറാൻ കേൾക്കുമ്പോഴൊക്കെ നല്ല മാറ്റം ഉണ്ടെന്നാണ് കുറേ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് അറബി ഭാഷ പഠന കോഴ്സ് ഇപ്പോഴും ലഭ്യമാണ്. 1-ാമത്തെ മൊഡ്യൂൾ നമ്മൾ അവിടെ ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള പുസ്തകത്തിൻ്റെ രീതി നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു, ആ പുസ്തകത്തിൻ്റെ ഘടന എന്നുള്ളത് ഭയങ്കര എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ രൂപത്തിലാണ് ഇൻഷാല്ലാ.
1: ഈ ക്വിസ് ഈസി ആണോ ടഫ് ആണെന്നൊന്നും ഞാൻ നോക്കാറില്ല, ക്വിസ് അറ്റൻഡ് ചെയ്യണം, അറിയാത്ത ആൻസർ ആണെങ്കിൽ അത് അറിയണം എന്നേ ചിന്തിക്കാറുള്ളൂ എന്നാണ് ജമീല ബിബി കളിക്കാവ് പറഞ്ഞത്.
0: യെസ്, രോഗം കൊണ്ട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നു. അല്ലാഹു എല്ലാവർക്കും ഷിഫാവിനെ നൽകുമാറാകട്ടെ എന്നാണ് ആലിയ ഷർബിന ബിൻ തയ്യൂബ്. അമീൻ.
1: പിന്നെ ഒരു ശ്രോതാവ് പറഞ്ഞത്, ഞങ്ങളുടെ വീട് ടൗണിൽ തന്നെയാണ്, പക്ഷേ ഞങ്ങൾ 13 വീടുകൾക്ക് റോഡില്ല. ഒരു മരിച്ച, അതായത് ഒരു മയ്യത്ത് കൊണ്ടുപോകണമെങ്കിൽ, ഒരു മയ്യത്ത് കൊണ്ടുപോകണമെങ്കിൽ വളരെ റിസ്ക്കാണ്. ഇതിലൊരു വീട്ടുകാർ മാത്രം വിചാരിച്ചാൽ കിട്ടും, ഒരു വഴിയുമില്ല, എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തണം. പക്ഷേ ഞങ്ങൾക്ക് പള്ളിയും മദ്രസ സ്കൂൾ ഹോസ്പിറ്റൽ എല്ലാ സൗകര്യവും ഉണ്ട്, പക്ഷേ

0: ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്ത് കൊണ്ടുപോവാൻ വലിയ തടസ്സമായിട്ട് ഉണ്ട് എന്നുള്ളൊരു പ്രയാസം പറയുന്നുണ്ട്.
1: ശ്രോതാവ് പങ്കുവച്ചല്ലേ.
0: അതുപോലെ അബ്ദുള്ള സലഫിയും അസൻ അൻസാരിയും ഒക്കെ ഇന്നലെ നല്ല രൂപത്തിൽ പാടിയിരുന്നു, നിങ്ങൾക്ക് രണ്ടാക്കും അങ്ങനെ ഒന്ന് പാടിക്കൂടെ എന്നാ ചോദിക്കണത്.
1: അപ്പൊ
0: പിന്നെ നിർത്തിയ കുറെ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു എന്റെ പാട്ട് നല്ലതാണ്, നല്ല പാട്ട് കേട്ടപ്പോ എനിക്ക് തോന്നി ഇത് പാടാൻ പറ്റണല്ല.
1: ഞാനും പിന്നെ അങ്ങനെ പാടി.
0: നമ്മള് അതിന്റെ കൂടി ഒരു കുറവ് നമുക്ക് വേണ്ടല്ലോ.
1: ഷെഡ്യൂളിലേക്ക് വരണം. ഇനി പാട്ടന്നെ ആയിക്കോട്ടെ.
0: അതാണ് പറഞ്ഞത്, പാടിയില്ലെങ്കിലും നമുക്ക് പാടിപ്പിക്കാലോ.
1: വേണമെങ്കിൽ ഞാൻ ലാസ്റ്റ് ഒന്ന് ഞാൻ രണ്ടുപേര്
0: നോക്കാം. ഓ
1: എന്താ ഫൈൻ ഉണ്ട്,
0: നല്ല കുട്ടി ഇവിടെ
1: ഫൈൻ ഉണ്ട് പറഞ്ഞു. ഓക്കെ, നമ്മൾ സ്വരത്തിലേക്കാണ് പോകുന്നത്. സ്വരം സൂപ്പർ എന്ന കമന്റുകൾക്ക് അപ്പുറം ഇന്നത്തെ നല്ലോണം കേൾക്കണം. റബ്ബിനെ കുറിച്ചുള്ള പാട്ടാണ് ഇൻഷാ അള്ളാ. സ്വരത്തിലേക്ക്.

0: മാ ഷാ അല്ലാഹ്.
1: അർത്ഥവത്തായ സോങ് പാടിയ മൂക്ക് അഭിനന്ദനങ്ങൾ ബാറക്കല്ലാ ഫീക്കും എന്നാണ് പാട്ട്. സ്വരവുമായി ബന്ധപ്പെട്ട് ബഷീരി അബൂത്തൽശ്ശേരിയുടെ ഒരു മെസ്സേജ് കണ്ടു. അപ്പോൾ
0: അൻഷിയാണ് പാട്ട് പാടിയ
1: അൻഷിയുടെ
0: അവളുടെ പേര്.
1: പാട്ടല്ലേ. പിന്നെ ഇപ്പോൾ സ്വരവുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മൾ പറഞ്ഞ പോലെ വളരെ മനോഹരമായൊരു സ്വരം കേൾക്കാൻ പറ്റിയ സന്തോഷമാണ് പലരും പറയുന്നത്. എൻ്റെ മെസ്സേജ് വായിക്കാത്തതിൻ്റെ എന്തോന്നറിയില്ല, അതിൻ്റെ ഒരു പരിഭവമാണ് അബ്ദുസത്താർ ടി പി പരിയാരം. ഓ, അദ്ദേഹം നമ്മൾ കണ്ടോ നേരത്തെ അബ്ദുസത്താർ?
0: പേര് കണ്ടിട്ടില്ല.
1: ഇതിന് തൊട്ട്
0: അയക്കാവുന്നതാണ്, ഇനി ഇപ്പം അയക്കാം. നമ്മൾ ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ താഴോട്ട് പോകുന്നതാണ്. പുതിയ പുതിയ മെസ്സേജുകൾ മുകളിലേക്ക് വരുന്നത് കൊണ്ട് നിങ്ങൾ അയക്കുന്ന മെസ്സേജ് ഒരുപാട് ആളുകളുണ്ട്, അങ്ങനെ പരിഭവപ്പെടുന്ന ആളുകളുണ്ട്. നമ്മൾ പ്രത്യേകം ക്ഷമ ചോദിക്കണം.
1: പ്രത്യേകം പറയണം.
0: അതെ അതെ,
1: എന്താ അയച്ചിരുന്നു ഒന്ന് ഒന്ന്?
0: അതെ അതെ, നമ്മൾ അങ്ങനെയുള്ള മെസ്സേജുകൾ വായിക്കണം എന്നുള്ള മെസ്സേജുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വീണ്ടും അയക്കാൻ വേണ്ടി പറയാണ്. ഇത് ഇത് പേര് അല്ലേ, ആ പേര് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധയപ്പെട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുപോലെ നിങ്ങളുടെ മെസ്സേജ് വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പിന്നെ അയക്കാവുന്നതാണ് ഇൻഷാല്ലാ.
1: പിന്നെ ഏറെ സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന പ്രാർത്ഥനാ ഗാനമാണ്. നല്ല ഒരു പാട്ടായിരുന്നു, നല്ല ശബ്ദമാണ്. മഷാല്ലാ ബറക്കല്ലാ.
0: ഇന്നത്തെ സ്വരം വളരെ ഇഷ്ടപ്പെട്ടു ആസ്വദിച്ചു കേട്ടു എന്നാണ് പറഞ്ഞത്. അൽഹംദുലില്ലാ, ഗുഡ്.
1: നജ്മോ നിക്ബാൽ മെട്ടുപ്പാളയത്തിൽ നിന്നും ഉണ്ട്. ഇന്ന് റബ്ബിന്റെ അനുഗ്രഹത്താൽ പുലരിവട്ടത്തിൽ കൂടിയും കഥയിൽ കൂടിയും നല്ല വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ പറ്റി അൽഹംദുലില്ലാ. മേട്ടുപ്പാളയത്ത് മഴ ഇല്ല, നല്ല വെയിലറിക്കുകയാണ്. വെള്ളമില്ലാത്ത പ്രശ്നമുണ്ട്. ഇൻഷാല്ലാ പ്രാർത്ഥിക്കണം മഴ വരുവാനും നല്ല വിഷയങ്ങൾ നടക്കുവാനും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഴ കൂടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും അള്ളാഹുമ്മ ഹവാലൈന വല ആലൈന. അപ്പോൾ ഈ ഹവാലൈന എന്നുള്ളടത്ത് അല്ലേ, മഴ ഇല്ലാത്ത സ്ഥലങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് അതുകൂടി മനസ്സുകൊണ്ട് പറയല്ലോ.
0: യെസ്, നമ്മളെ ക്വിസിലെ വിജയികളെ വിജയികളെ
1: പ്രഖ്യാപിക്കാം ആണോ? റെഡിയാണ്?
0: തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, വിജയികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ.
1: ആദ്യരടി മുഴിക്കൽ പറഞ്ഞ ഞാനും രണ്ടെണ്ണം അയച്ചു, വായിക്കാതെ പോയി എന്നാണ്. ഓക്കെ, അപ്പോ ഇതൊന്നും ബോധപൂർവം അല്ല എന്ന് നിങ്ങൾക്കറിയാലോ. ടെക്നിക്കൽ ഡെസ്കിന് ഇന്ന് എന്ത് പറ്റി? വളരെ സൈലന്റ് ആണല്ലോ എന്നാണ്. ടെക്നിക്കൽ ഡെസ്കിനെ സൈലന്റ് ആക്കിയിട്ടാണുള്ളത്. അത് ഇടക്കിടക്ക് ഇങ്ങനെ പാട്ട് വരലുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോ.
0: ഓ, അതായിരിക്കും അല്ലേ,
1: അറിയില്ല. കാരണം അവർ ടെക്നിക്കൽ ഡെസ്കിനെ അവർ കേൾക്കുന്നത് എങ്ങനെയാണോ
0: ഈ ഞാൻ അയച്ച മെസ്സേജും ഇതുവരെ വായിച്ചിട്ടില്ല എന്ന് പരിഭവമുള്ള ആളുകൾ ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്.
1: നമുക്ക് നമ്മളെ ക്യൂസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട 13 ആളുകളിലേക്ക് പോകും.
0: അപ്പൊ
1: എല്ലാവരും റെഡിയാണല്ലോ, കാത്തിരുന്നോളൂ. ഇപ്പൊ ഇനിയിപ്പോ ഞാൻ ടഫ് ആണെങ്കിലും
0: ചോദ്യം അല്ലേ, ചോദ്യം ഉത്തരം മാത്രം പറയാം അല്ലേ. വിശുദ്ധ ഖുറാനിൽ അറബി ഭാഷയിലെ മുഴുവൻ അക്ഷരങ്ങളും അഥവാ അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും പ്രതിപാദിച്ചിട്ടുള്ള രണ്ട് ആയത്തുകൾ മാത്രമാണുള്ളത്. അത് ഏതൊക്കെയായിരുന്നു എന്ന ചോദ്യം. അതിലെ പിന്നെ അലുമ്ര 154, ഫത്തഹി 29 എന്നുള്ള ഓപ്ഷൻ ബി ആയിരുന്നു ഉത്തരം. വിജയികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെയാണ് വായിക്കുന്നത്. ഒന്ന്, ഫാത്തിമ റൈഹാന സി വി കുമാരനെല്ലൂർ.
1: ജംഷീന വള്ളിയഞ്ച്,
0: വെള്ളിയഞ്ചേരി
1: വെള്ളിയഞ്ചേരി.
0: ഹദിയ എം പി,
1: സീനത്ത് പാലക്കാട്.
0: സുഹൈബ എ സി അഴീക്കൽ.
1: അമൽ ഹമീദ് നോർത്ത് പറവൂർ.
0: ഫാത്തിമ സുഹറ
1: സനിയ കെ എ കാഞ്ഞിരമറ്റം.
0: ആയിഷ സൈനുദ്ദീൻ കോഴിക്കോട്.
1: ഹാജറ സുൽഫീക്കർ.
0: ആയിഷ പരപ്പനങ്ങാടി.
1: അബൂബക്കർ സുലൈമാൻ.
0: സാജിദ പി എസ് പറവന്നൂർ.
1: യാ,
0: അപ്പോ പുതിയ ആളുകളുണ്ട്, പഴയ ആളുകളുണ്ട് അല്ലേ, മിക്സഡ് ആണ്.
1: കൂടുതലും പുതിയതാണോ? അല്ല, പഴയതല്ല, മിക്സിംഗ് ആണ്.
0: യെസ്.
1: ഓക്കെ, ഫാത്തിമ റൈഹാന സി വി കുമരനെല്ലൂർ.
0: ജംഷീന വെള്ളിയാഞ്ചേരി.
1: ഹദിയ എം പി.
0: സീനത്ത് പാലക്കാട്.
1: ഹദിയാണോ ഹാദിയാണോ?
0: രണ്ടും വായിക്കാം, അത് അവര് പറയണം.
1: സീനത്ത് പാലക്കാട് പറഞ്ഞല്ലോ അല്ലേ. ഷുഹൈബ എ സി അഴീക്കൽ.
0: അമൽ ഹമീദ് നോർത്ത് പറവൂർ.
1: ഫാത്തിമ സുഹറ.
0: സനിയ കെ എ കാഞ്ഞിരമറ്റം.
1: ആയിഷ സൈനുദ്ദീൻ കോഴിക്കോട്.
0: ഹാജറ സുൽഫിക്കർ കൊട്ടാരക്കര.
1: ആയിഷ പരപ്പനങ്ങാടി.
0: അബൂബക്കർ സുലൈമാൻ.
1: സാജിദ പി എസ് പറവന്നൂർ.
0: യെസ്, അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരെയാണ്, പ്രത്യേകിച്ചും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ. ഇനിയും പുതിയ ആളുകൾ ഈയൊരു ഇതിൽ ലിസ്റ്റിൽ വരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. ഇന്ന് 13 ആളുകളിൽ പെട്ടു എന്നാണ് സീനത്ത് പാലക്കാട് പറയുന്നത്. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നുണ്ട്. ഷെഫിയടപ്പാൾ സ്ഥിരം അവരഭിനന്ദനങ്ങളുമായിട്ട് വരാറുണ്ട്, ഇന്നും വന്നിട്ടുണ്ട്. ഈ ഉത്തരം ഇനി മറക്കാൻ സാധ്യതയില്ല, അൽഹംദുലില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
1: രോഗം കൊണ്ട് പ്രയാസത്തിലായിട്ടാണുള്ളത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ എന്നാണ് ഷാദിയ
0: ഒറ്റപ്പാലം. സലാം സാർ, ഇന്നലെ ഈവനിങ്ങിലും ഉണ്ടായിരുന്നു, ഇന്ന് മോർണിംഗിലും. അൽഹംദുലില്ലാ സാർ, കഥക്കും ഗാനത്തിനും ഒക്കെ സൂപ്പറാണ്. ആ ആ ഗാനത്തിന് സൂപ്പറാണ്, മാഷാല്ലാഹ്.
1: ഒന്നിച്ചിങ്ങനെ തട്ടിവിടാലോ. സെറീന ചമൽ താമരശ്ശേരി, നേരത്തെ സ്വരം സൂപ്പറായിരുന്നു.
0: യെസ്, മനാ ഫാലക്കായ് സഹൽ അരിപ്ര ലൈവിൽ ഉണ്ടാകാറില്ലേ, സ്വരം സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അതെന്താ?
0: യെസ്
1: അല്ല, സഹൽ അരിപ്ര ലൈവിൽ ഉണ്ടാവാറില്ലേ, സ്വരം
0: പാട്ട് പാടല്ലോ എന്ന സംശയം.
1: ഞാൻ ഒന്ന് വിളിച്ചോട്ടോ, നമ്മളറിയാതെ എവിടെ പാട്ട് പാടി.
0: സിനിജ ആലപ്പുഴ പറഞ്ഞു, റജിമോൻ നജിമോൽ ഇക്മാൽ എന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ
1: ഓക്കെ. ആയിഷ ആലിയ ഷർബീന ബിൻത് അയ്യൂബ് ഇരിട്ടി, അവര് പറഞ്ഞത് അൽഹംദുലില്ലാ, ഗുഡ് സൗണ്ട് ആൻഡ് വെരി നൈസ്. ഏത് പാട്ടുമായി ബന്ധപ്പെട്ട് കേട്ടോ.
0: റൗഫ മടക്കര ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്, എന്തോ ഒരു ഒരു പിന്നെ വേറെന്തോ കളി ഉണ്ടോന്ന് ചോദിച്ചേ. ഷുഹൈബ എ സി കൈമടക്കം കൊടുത്തിട്ടുണ്ടോ, സംശയമുണ്ട്. ഇടക്കിടക്ക് വിജയികളുടെ കൂട്ടത്തിൽ പെടുന്നുണ്ട്
1: ആണോ,
0: അപ്പൊ സിസ്റ്റം പ്രത്യേകമായി പരിഗണിക്കുന്നുണ്ടോ എന്നൊരു ഒരു പരാതിയാണ്. ഓക്കെ, ഇന്നും വിജയ എന്നാണ്.
1: പിന്നെ നമ്മളെ നസീം അയച്ചൊരു മെസ്സേജ് ഉണ്ട്, എന്റെ കാർണൂറുടെ ഭാര്യ കണ്ണൂർ മിംസ് ഹോസ്പിറ്റലാണ് ഉള്ളത്, എല്ലാവരും ദുആ ചെയ്യണം, പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കാൻ വേണ്ടി ഇൻഷാല്ലാ, അല്ലാഹു ശമനം പ്രദാനം ചെയ്യട്ടെ. ഹഫ്സ വെള്ളിയിലെ ഈ സിസ്റ്റം കനിയാത്ത പരിഭവം പലരും പറഞ്ഞിട്ടല്ലേ, ഉത്തരം ശരിയാണ്, എപ്പോഴും പരിഗണിക്കാറില്ലല്ലോ, സാരല്ല ഇന്നും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പോ പരിഗണനീയമാവും ഇൻഷാ,
0: പരിഗണിക്കാതെ ശീലമായിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലേ. ലിസ്റ്റിൽ ഇന്നും വന്നിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ആയിഷ അങ്ങാടിപ്പുറം പറഞ്ഞിട്ടത്, ഇൻഷാല്ലാ വരും എന്ന് വിചാരിക്കുന്നു. ഓക്കെ,
1: നമ്മളെ ഗ്രീൻ വാലിയിലെ ടെക്നിക്കൽ ഡെസ്കിലെ ആളുകളെ ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്, എൻ കെ എം അഷ്റഫ് പത്തുപിരിയത്തിന്. അതുകൊണ്ട് അവരെ അവരെ ഒന്ന് കാണണം, അല്ലെങ്കിൽ അവരെ ഒന്ന് പരിചയപ്പെടണം എന്നുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇർഫാനും, ഇർഫാൻ കൊടിയത്തൂർ, പിന്നെ നമ്മുടെ മിസ്ഹബുമാണ് ടെക്നിക്കൽ വിങ്ങിലുള്ളത്. അപ്പോൾ പെരിന്തൽമണ്ണയിലുള്ള അത്ര വലിയൊരു ജനക്കൂട്ടമൊന്നും ടെക്നിക്കൽ വിങ്ങിൽ ഉണ്ടാവില്ല.
0: അതിൻ്റെ അല്ലേ,
1: നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഷെഡ്യൂളിലേക്ക് തിരിച്ചു പോലേ,
0: വഴിവിളക്കിലേക്കാണ് ഇനി പോകാനുള്ളത്. ഇന്നത്തെ വഴിവിളക്ക് 2622 വഴിവിളക്കാണ്. സത്യവിശ്വാസിയുടെ നിലപാട് എന്ന തലവാചകത്തോടു കൂടി വിശുദ്ധ ഖുർആനിലെ 33:36 വചനം, അതിൻ്റെ ആശയമാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ തങ്ങളുടെ കാര്യത്തിൽ സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടായിരിക്കാവുന്നതല്ല എന്ന ഖുർആനിക വചനത്തിൻ്റെ ആശയമാണ് ഇന്നത്തെ വഴിവിളക്കിൽ നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്. എല്ലാവരും ഈ ഒരു വൺമിൻ ടോക്ക്, അതേപോലെ വഴിവിളക്ക്, നേർവഴി, ഖുർആൻ സാർസ് വീഡിയോ പോലെ സ്ഥിരമായി വരുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. അതല്ലാത്തയും വരുന്ന ഒരുപാട് ദീനീയായ വിഷയത്തിൽ ഷെയർ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നിടത്ത് നമ്മളുണ്ട് എന്ന് പ്രത്യേകം ഉറപ്പിക്കുക. അപ്പോൾ മോർണിംഗ് ലൈവ് ഷോ തുടരുകയാണ്, രാവിലെ ഇവിടെ തുടക്കം മധുരം ഖുർആനോടുകൂടി തുടങ്ങി, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളിലൂടെ മുന്നോട്ട് പോയ മോർണിംഗ് ലൈവ് ഷോ അതിൻ്റെ ഏറെക്കുറെ അവസാനത്തിലേക്ക് എത്തുകയാണ്. ഇനി നമ്മൾക്ക്
1: ഒരു ഒരു ചോദ്യം ഒരു ഉത്തരവ് എന്നുള്ള പ്രോഗ്രാം ിലേക്ക് പോയാലോ നമുക്ക്.
0: ഓ ഇൻഷാല്ലാ, ഇൻഷാല്ലാ, ഒരു ചോദ്യം ഒരു ഉത്തരവ്.
2: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എഴുതുമ്പോൾ ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതണമെന്നും വെറും പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുകയും എഴുതുകയും ചെയ്യുന്നത് അവിശ്വാസികളുടെ രീതിയാണെന്നും ഒരു അന്യഭാഷാ സഹോദരൻ പറയുകയുണ്ടായി. ഹസ്രത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശം? ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു എന്നും മറ്റും കേൾക്കാറുണ്ട്, ഇക്കാര്യം ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദ്യകർത്താവ് ആവശ്യപ്പെടുന്നത്.
3: ഓരോ നാട്ടിലും ആദരവിൻ്റെ ബഹുമാനത്തിൻ്റെ വാക്കുകളായി പലതും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ ശ്രീ, ശ്രീമാൻ, ശ്രീമതി എന്നൊക്കെ പറയാറുണ്ടല്ലോ ഒരാളുടെ പേര് പറയുന്നതിന് മുമ്പ്. ഒരു പക്ഷേ വടക്കേ ഇന്ത്യയിൽ ഉറുദു സംസാരിക്കുന്ന നാട്ടിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിന് മുമ്പായി ഹസ്രത്ത്, അത് മലയാളത്തിന് ചില ആളുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അത് പറയുന്നത് അത് ഉപയോഗിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്തോടുകൂടി പറയുന്നത് കുഫറിന്റെ ലക്ഷണമാണ്, കാഫറുകളുടെ ലക്ഷണമാണ് എന്നത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു രീതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് പറയുക എന്നതാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ആ പേരിൻ്റെ മുന്നേ പ്രത്യേകിച്ച് എന്തെങ്കിലും ചേർക്കുവാൻ പറയപ്പെട്ടിട്ടില്ല. പ്രവാചകന്റെ പേരിന് മുമ്പ് ഏതെങ്കിലും ഒരു വാക്ക്, ആദരവിൻ്റെയും ബഹുമാനത്തിനെയും ഒരു വാക്ക് മുൻകടന്നിട്ടില്ല എങ്കിൽ അതൊരു അനാദരവാണ് എന്ന് നമ്മുടെ കേരളക്കരയിൽ ആളുകൾ പറയാറുമില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ തന്നെ അത് ബഹുമാനവും ആദരവും പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലലുമായി. ഒരുപക്ഷെ മറ്റ് ചില ഭാഷ സംസാരിക്കുന്ന നാടുകളിൽ അവിടെ ഹസ്രത്ത് എന്ന് പറയൽ ഒരു ബഹുമാനത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നുണ്ടായേക്കാം.
0: മാഷാല്ലാ, അപ്പോൾ ഒരുപാട് ആളുകൾക്കുണ്ടാകുന്ന സംശയമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ അങ്ങനെയുള്ളൊരു ഹസ്രത്തിൻ്റെ ചോദ്യം ഒരു വന്നിട്ടുള്ളത്, അങ്ങനെ ചേർക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പിന്നെ ശ്രോതാക്കളിലേക്ക് വരുമ്പോൾ ഷഹല കരുവാരക്കുണ്ട്, ഇന്നത്തെ ചോദ്യം മനസ്സിലായി, ഉത്തരം ഒരിക്കൽ കൂടി പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം സൂറ ആലി ഇംറാൻ 154, സൂറത്തുൽ ഫത്ഹ് 29, ഈ രണ്ട് വചനങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. പുതിയ ആളുകൾ ഉണ്ട് വിജയികളിൽ, അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ എന്നാണ് ഇമ്രാൻ എൻ വി കുമാരൻ നല്ലൂർ പറഞ്ഞത്. ഓക്കെ
1: ജസിൽ സാറേ, നിങ്ങളോടാണ് ചോദിച്ചത്, നിങ്ങൾ ഈ ഈവനിംഗിലയിൽ മാത്രമേ പാട്ട് പാടുള്ളൂ, എന്താ ഇവിടെ പാടാത്ത?
0: ഇങ്ങോട്ടാണല്ലോ. ആദ്യമായിട്ടാണ് ക്വിസിൽ പങ്കെടുത്തത്, അൽഹംദുലില്ല വിജയികളിൽ പെട്ടു എന്ന ഒരു വലിയ സന്തോഷത്തിന്റെ വാർത്തയാണ് ഫാത്തിമ റിഹാന സി വി കുമാർ. അത് വിജയമല്ല, ഒന്നാമത്തെ ഫസ്റ്റ് പേര് വന്നിട്ടുണ്ട്.
1: ജമീല വി പി കാളിക്കാവ്, അവരൊക്കെ വെച്ചാല് ഇപ്പോ നമ്മള് ഷിഫ നൽകാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ പറയാലോ, നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മള് വേറൊരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോ നമ്മൾ പേര് കേട്ടിട്ടുള്ളൂ, നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ആദർശ ബന്ധുക്കളാണ്, മുസ്ലിങ്ങളാണ്. അവർ പറഞ്ഞു നമുക്ക് വേണ്ടി മലക്കയുടെ പ്രാർത്ഥന ലഭിക്കൂലേ.
0: തീർച്ചയായും
1: ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കാം, ആരുടെ പ്രാർത്ഥനകളോ സ്വീകരിക്കാൻ അറിയാൻ പറ്റില്ലല്ലോ.
0: മുത്താസ് കാസർകോട് പറഞ്ഞത്, ഇപ്പം നമ്മൾ ഒരു ചോദ്യം ഉത്തരത്തിൽ സാദിഖ് മദീനയുടെ മറുപടിയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പ്രകാശധീരം വളരെ ഉപകാരപ്രദമായി, 500 എക്സാമിൽ കുറേ ചോദ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് ഈ ഇതുമായി ബന്ധപ്പെട്ടാണോ അല്ലേ?
1: ഉത്തരം ശരിയായി. ഇന്നും സിസ്റ്റം പരിഗണിക്കും എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു, അതൊരു വ്യാമോഹമായി. ഏതായാലും സിസ്റ്റത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഇനി പ്രത്യേകമായി കൈമടക്ക് കൊടുക്കേണ്ടി വരുമോ എന്നാണ്. ശരി, നമ്മൾ നമ്മുടെ ചിന്തയുടെ ചില ശകലങ്ങൾ കേട്ട് നമുക്ക് കുറച്ച് കാര്യം ചിന്തിച്ച് പറയാം.
4: മരണം ഉറപ്പിച്ചൊരു മനുഷ്യന് മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് നടത്തിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അങ്ങനത്തെ ഏതെങ്കിലും ഫംഗ്ഷനിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഡോക്ടർ ഏറെക്കുറെ മരണം ഉറപ്പായി എന്ന് പറഞ്ഞൊരു നിമിഷത്തില് അദ്ദേഹം സ്വന്തം മക്കളെ വിളിച്ചു വരുത്തി പറഞ്ഞു, മക്കളെ എനിക്ക് എന്റെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ ഒന്ന് വിളിച്ചു വരുത്തി, എനിക്കൊരു പരിപാടി നടത്തണം. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ മരിച്ചു കഴിഞ്ഞാല് ഞാൻ നാളെ പള്ളിക്കാട്ടിലായിരിക്കും കിടക്കുക, അപ്പയായിരിക്കും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചു പോവുക, എനിക്കത് കാണാൻ കഴിയില്ലല്ലോ, ഞാൻ പള്ളിക്കാട്ടിലല്ല ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എനിക്ക് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് ഇവരൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിച്ച് മനസ്സും വയറും നിറയുന്നത് എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് എനിക്ക് കാണണം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ജീവിതത്തിൽ അദ്ദേഹം കണക്ട് ചെയ്ത എല്ലാ ആളുകളെയും അദ്ദേഹം അന്ന് ക്ഷണിച്ചു. അന്ന് അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു, രോഗം അങ്ങ് മൂർച്ഛിച്ചെത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും അന്ന് വന്ന എല്ലാവരെയും അദ്ദേഹത്തിന് നേരിട്ട് തന്നെ കാണണമായിരുന്നു, നേരിട്ട് തന്നെ അവരെ സ്വീകരിക്കണമായിരുന്നു. എല്ലാ മനുഷ്യരെയും അദ്ദേഹം നേരിട്ട് തന്നെ സ്വീകരിച്ചു, സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി എല്ലാവരും അദ്ദേഹം യാത്ര അയച്ചു. ആ മനുഷ്യൻ നമുക്ക് തന്നൊരു പാഠമുണ്ട്, നമ്മൾ ഏറ്റവും സുന്ദരമായിട്ട് സ്വീകരിക്കാൻ പഠിക്കേണ്ടത് നമ്മുടെ മരണത്തെയാണ്.
1: വളരെ വളരെ എന്താ പറയാ, ഒരുപക്ഷെ നമ്മളിങ്ങനെ കുറെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ ഒരുപാട് ചിന്തകളിലേക്ക് എത്തിക്കുന്ന, നമ്മൾ മരിച്ചു കഴിഞ്ഞ് പല, ഇപ്പം നേരത്തെ ജസിൽ സാർ പറഞ്ഞില്ലേ, നമ്മൾ പലരും മരണാനന്തരം നമ്മളെ മരണത്തിന് ശേഷം നമ്മൾ എന്താവും, അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിക്കുന്നതിൽ ഒന്നാണ്. നമുക്ക് മരിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പം നാട്ടിൽ നടക്കില്ല, മരിച്ചു കഴിഞ്ഞ് പിന്നെ ആൾക്കാരൊക്കെ പാടെ കൂടിയിട്ട് ഭക്ഷണം കഴിച്ചു പോവും.
0: യെസ്,
1: കണ്ണൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി നടക്കലുണ്ട്, ഒരു ദുരാചാരം. ശരിക്കും മരിക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് തോക്കത്തുണ്ടെങ്കിൽ, കഴിവും സാമ്പത്തിക പ്രാപ്തി ഉണ്ടെങ്കിൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് പുണ്യം കിട്ടുന്ന കാര്യമാണ്. മരിക്കുന്നതിന് മുമ്പ് റസൂല് പുണ്യമായിട്ട് പഠിപ്പിച്ച കാര്യമല്ല, നമ്മൾ ആയുസിൻ്റെ ഇടയിൽ ആരോഗ്യം ഉണ്ടാകുമ്പം. അതുപോലെ മറ്റൊന്നാണ് തൻ്റെ മരണം ഉറപ്പായി എന്ന് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ്റെ അവസ്ഥ മാറുന്നത്. അതുവരെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ആവില്ലല്ലോ. പിന്നെ
0: നമ്മൾ യൂട്യൂബിൽ ഗിഫ്റ്റഡ് വിത്ത് ക്യാൻസർ എന്നൊരു ക്യാപ്ഷനിൽ ഒരു വീഡിയോ ഉണ്ട്. ഒരാളുകൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, അലി ബനറ്റ് എന്ന് പറഞ്ഞ
1: അലി ബനാത്ത്
0: ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ചെറുപ്പക്കാരൻ്റെ. അവിടെ ഇതാണ് സംഭവിക്കുന്നത്. ഡോക്ടർ പറയാണ് നിങ്ങൾക്ക് അധിക കാലം ഇല്ല എന്ന് പറയുമ്പോൾ ലൈഫ് ആകെ മാറി. അത് ശരിക്കും ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് എപ്പോഴും കാണിച്ചു കൊടുക്കേണ്ട ഒരു ഒരു മെസ്സേജായിട്ട് തോന്നലുണ്ട് എപ്പോഴും.
1: അപ്പോൾ ഇന്നത്തെ ഒരു ചിന്തയിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പരസ്പരം ഉൾക്കൊള്ളുന്ന കാര്യം ഇതാണ്. ഏതായാലും ഈ കാര്യം ഉറപ്പാണ്.
0: അതെ.
1: പക്ഷേ അതിനൊന്നും എന്തില്ല, ഒരുപാട് ദീർഘിച്ച ദൂരത്ത് എവിടെയോ നടക്കുന്നൊരു സംഭവത്തെ അല്ലാണ്. ഇനി എത്ര നമ്മളെ മരണം നീട്ടിക്കിട്ടിയാലും അതിനൊരു ഒരളവുണ്ട്, ആ അളവിൻ്റെ ഉള്ളിൽ നടക്കും. പക്ഷേ കൂടുതലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്ത് അടുത്തൊരു നിമിഷത്തിൽ നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയേക്കാം. അങ്ങനെ ഒരു കുഞ്ഞു ജനന മരണത്തിനിടക്കുള്ള ഒരു കുഞ്ഞു ആയുസ്സിനിടയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മപരിശോധന എപ്പോഴും നമുക്കുണ്ടാവുന്നത്. നമ്മൾ പരസ്പരം നമ്മളെ ഉപദേശിക്കുന്ന ഏറ്റവും വലിയ വയൽ അത് മരണം തന്നെ. വേറെ ഒരാൾക്കും നമ്മളെ വയൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താം, പക്ഷെ മരണം എന്നുള്ളത് അത്രമേൽ
0: നമ്മൾ കഴിയാത്ത സത്യമാണ്.
1: സത്യമാണല്ലോ.
0: എത്ര ഹുങ്കോടുകൂടി ജീവിക്കുന്ന ആളാണെങ്കിലും മരണത്തിന്റെ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. ബാക്കി എന്ത് വരുമ്പോഴും ഇവിടെ ദുനിയാവിൽ മരിക്കുന്നതിന് മുമ്പുള്ള സംഗതിയിൽ പലപ്പോഴും ചിലപ്പോൾ സ്വാധീനം ഉപയോഗിച്ച് പലതും ചെയ്യാൻ പറ്റും, പക്ഷെ അവിടെ ഒന്നുമില്ല.
1: കുറച്ചുകൂടി നമ്മൾ സ്വാർത്ഥത ഒഴിവാക്കി നമ്മളൊരു സ്നേഹവും പരസ്പരം ഉൾക്കൊള്ളലും മനസ്സൊക്കെ കുറച്ചുകൂടി വിശാലമാകും ഒരു പക്ഷേ ആ ഒരു ചിന്ത വരുമ്പോഴേ.
0: യെസ്
1: അല്ലേ. മറ്റു നമ്മൾ കുടിസായിത്തീരുന്നത് ആ ഒരു ചിന്ത നഷ്ടപ്പെടുമ്പോഴാണ് സ്വാർത്ഥത നമ്മൾ എന്നുള്ളതിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് റസൂല് പറഞ്ഞ അതിനെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാവണം എന്നുള്ളത്. മഷാല്ലാ.
0: ഓക്കെ. നേരത്തെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ ഒരുപാട് സംഗതികൾ പറഞ്ഞിരുന്നു. അപ്പോൾ റുക്സാന ബാലുശ്ശേരി നേരത്തെ പറഞ്ഞത് നിർമ്മാണത്തിൽ ഒരടുക്കള വെച്ചാൽ മതി, പിന്നെ അഥവാ വർക്ക് ഏരിയ സ്റ്റെപ്പ് വേണ്ട എന്നുള്ളത് തന്നെയാണ് മുന്നോട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. നേരത്തെ നമ്മൾ പിന്നെ ഒന്നുള്ള ആൾക്കാരുടെ പരിഭവം പറഞ്ഞിരുന്നു, എൻ്റെ മെസ്സേജ് വായിക്കണില്ല എന്ന്. ഞാനിപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് താഴോട്ട് പോയി. അപ്പോൾ അബ്ദുൽ സത്താർ ടി പി പെരിയാരം, നമ്മൾ പേര് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അവർ പറഞ്ഞത് തെരുവിൻ്റെ താഴെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കാസർഗോഡ് ജില്ലയിൽ തിരുവത്ത് എന്നൊരു സ്ഥലമുണ്ട് എന്നൊരു മെസ്സേജ് അവരയച്ചിട്ടുണ്ട്.
1: തിരുവത്ത് കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല,
0: പിന്നെ
1: നാദാപുരം ഭാഗത്ത് അവിടെ ഒരു തിരുവത്തുണ്ട്. അപ്പം പല സ്ഥലത്തും ചില പേരുകൾ അല്ലേ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കാം. ശരി. യു പി പി ഹാരിസ് ബഹ്റൈൻ, നിങ്ങൾക്കറിയോ അദ്ദേഹത്തെ?
0: ഇല്ല.
1: അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പാട്ട് രണ്ടുപേരെ പാടാൻ മറക്കണ്ട കേട്ടോ.
0: ഈ കുട്ടികൾക്ക് നമ്മൾ പ്രോമിസ് എടുക്കുമ്പോഴേ അത് കൊടുക്കുന്ന കൊടുക്കണമെന്ന് പറയലുണ്ട്.
1: സെഫി അടപ്പാൾ, ഇന്നത്തെ ചിന്ത എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇടക്ക് കട്ടായി പോകുന്നതാണ് മുഹമ്മദ് കൈപ്പമംഗലം പറയുന്നത്. പിന്നെ നേരത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് നല്ലൊരു അറിവ് കിട്ടിയ സന്തോഷമാണ് സെഫി അടപ്പാൾ പങ്കുവച്ചത്. നമ്മളിപ്പം നിങ്ങൾ പാടും എന്ന് പറഞ്ഞ പാട്ടിലേക്ക് നമുക്കൊന്ന് പോയാലോ. രണ്ടുപേരി ഏതാണ് നിങ്ങൾ പാടും എന്ന് പറഞ്ഞത്?
0: രണ്ടുപേരി ആ വാക്കിനോട് നമുക്ക് കുറവ് വരുത്തല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാടാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ നമ്മളെന്നോ പാടിയിരിക്കും. കാരണം കുറെ ആൾക്കാർ നമ്മൾക്ക് നേരത്തെ പിന്നെ ചോദിക്കലുണ്ട് പാടാൻ പോച്ച പാടാൻ പറ്റുമെന്ന്.
1: അപ്പൊ എനിക്ക് പാടാൻ കഴിവില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി.
0: അതെ.
1: ഓക്കെ.
0: ഇത് പിന്നെ മോളുണ്ടായ സമയത്തെ മോളുറക്കാൻ വേണ്ടിയിട്ട് ചെറിയ രണ്ട് വരികൾ എന്താണ് തൊട്ടിലാട്ടുമ്പോൾ പാടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറിച്ചതാണ്.
1: യെസ്.
0: അപ്പോൾ പാട്ട് ഞാൻ വീണ്ടും
1: എഴുതിയതും പാടുന്നതും ഒരാളാണ് അപൂർവ സംഗമം.
0: അതില് പിന്നെ ഇത് പറയുന്നുണ്ട് രണ്ടാൾക്കാരുടെ ശബ്ദത്തിൽ പാടണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെ ഇങ്ങോട്ട് കൂടി പാടണം എന്നാണ് പറയാനുള്ളത്.
1: ഓക്കെ.
0: അതിലേ യെസ് ബിസ്മില്ല പാടിയൊക്കെ അല്ലേ. അഹദായ റബ്ബിൻ നമറാൽ ഉദിത്തുള്ള അഗദാരിൽ നിന്നുള്ള തേട്ടത്തിൻ പൊരുളെ അഴകുറ്റ കിനാവിൻ്റെ കാതലാം പൊലിവേ അജബിൻ്റെ കാഴ്ചകൾ കാട്ടുന്ന കനിയേ ഉപ്പാൻ്റെ കരളെ ഉമ്മാൻ്റെ നിധിയേ ഹൗവ മോളെ നീ ഉറങ്ങ് ഹൗവ മോളെ നീ ഉറങ്ങ് അറിവുകളാഴത്തിൽ നേടിടണം അലിവു നിറഞ്ഞവളായിടണം അദബുകളോരോന്നും പഠിച്ചിടണം അല്ലാഹ് പ്രിയമുള്ളവളായിടണം അഹദായ റബ്ബിൻ നമറാൽ ഉദിത്തുള്ള അഗദാരിൽ നിന്നുള്ള തേട്ടത്തിൻ പൊരുളെ അഴകുറ്റ കിനാവിൻ്റെ കാതലം പൊലിവേ അജബിൻ്റെ കാഴ്ചകൾ കാട്ടുന്ന കനിയെ ഉപ്പാൻ്റെ കരളെ ഉമ്മാൻ്റെ നിധിയെ ഹൗവ മോളെ നീ ഉറങ്ങ് ഹൗവ മോളെ നീ ഉറങ്ങ്
1: ഇത് തീർന്നു
0: ആ തീർന്നു
1: ഏ അങ്ങനെ തീർക്കാൻ സമയമുണ്ടായിരുന്നു നമുക്ക് ഇനിയും മഷാല്ല ഇന്ന് ഇന്നത്തെ ലൈവ് സാർത്ഥകമായി എന്ന് പറയണ്ടാവും ചില മഷാല്ല അടിപൊളിയായി സുലൈഖ തിരുവാലി ഒന്നും പറയാനല്ല സൂപ്പർ വരികൾ അടിപൊളിയായിട്ടുണ്ട് അതാണ് നമ്മൾ പറഞ്ഞത് വരികൾ എഴുതാൻ മാത്രമല്ല പാടാൻ കൂടി അറിയാമെന്ന് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് നാസില കമ്പളക്കാട് വയനാട്ടിൽ നിന്നും പറഞ്ഞു ഓക്കെ ജമീല വി കെ പൂനൂർ ആര് പറഞ്ഞു പാടാൻ അറിയില്ല എന്ന അർത്ഥമുള്ള വരികളാണല്ലോ സൂപ്പറായി ജമീല വി കെ പൂനൂർ പിന്നെ ആദ്യമായി ക്യുസിൽ പങ്കെടുത്ത് വിന്നറാവാൻ പറ്റിയത് അത് നമ്മൾ പറഞ്ഞു ഫാത്തിമ ആ ഓക്കെ ഒരു പറഞ്ഞു ശരി മാഷാല്ലാ ജസാക്കല്ലാ യു പി പി ഹാരിസ് ബഹ്റൈൻ അദ്ദേഹത്തിന് കുറച്ചുകൂടിയും ഇപ്പോൾ ഒരു സന്തോഷം തോന്നുന്നത് നമ്മൾ പറഞ്ഞത് അനുസരിച്ചല്ലോ എന്ന അനുസരണയുള്ള പിന്നെ പ്രതികരണം വന്നതിൻ്റെ സന്തോഷമായിരിക്കാം അർത്ഥവത്തായ ഗാനമാണ് അതിമനോഹരമായി പാടി ജസാഖല്ലാ സുഫിയ എടപ്പാൾ
0: ഉബൈദുള്ള എറിയാട് വീട് നിർമ്മാണം എന്നിട്ട് പുതിയൊരു സംഗതി പറഞ്ഞിട്ടുണ്ട് വീട് പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയട്ടെ എത്രയും പെട്ടെന്ന് മുകളിൽ ഷീറ്റിടുക കുറഞ്ഞ ചിലവിൽ കൂടുതൽ സൗകര്യം മഴക്കാലത്ത് ചൊറിച്ചിൽ നിന്ന് സുരക്ഷ വേനൽ ചൂടിൽ നിന്ന് സുരക്ഷ
1: ഓക്കെ
0: മൊത്തത്തിൽ ഷീറ്റിടണ പറഞ്ഞല്ലേ മുള്ളു
1: ചിന്ത ഇതുവരെ ഉള്ള ചിന്തകൾക്ക് മുകളിൽ ചിന്തിക്കാൻ സഹായിച്ചു ഏറ്റവും കൂടുതൽ ഒരുങ്ങേണ്ട ഒരു ഒരുക്കം അതെങ്ങനെയാകണമെന്നുള്ളൊരു ചിന്തക്ക് തിരികൊളുത്തി അള്ളാഹു നമുക്കൊക്കെ ഏറ്റവും നല്ല മരണം മരണാനന്തര ജീവിതവും നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് സഫ്ന മുഹമ്മദ് പാണക്കാട് ഇന്നത്തെ ചിന്തയുമായി ബന്ധപ്പെട്ട് ചേർത്ത് മെസ്സേജ് അയച്ചത് അപ്പോൾ ഷംസാദ് തലശ്ശേരിയിൽ നല്ല പാട്ട് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഇപ്പോൾ സ്വന്തം ഉണ്ടാക്കിയുള്ള പാട്ടാണെങ്കിലും അത് നന്നായിട്ട് ഗാനം ആസ്വദിക്കാൻ പറ്റി മാഷാല്ല റിഹാന ബാനു തോട്ടശ്ശേരിയറ
0: പാടിച്ച ആളെ എല്ലാവരും മറന്നില്ലെന്നാണ് എനിക്ക് മഷറഫ് പത്തവിരിയാൻ പറഞ്ഞത്
1: അതാ പഠിച്ച ആളെ മറന്നൂലേ പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുറെ ആൾ പഠിപ്പിച്ചപ്പോൾ നമ്മൾ വിട്ടുപോയതാണ് അദ്ദേഹമാണ് തുടക്കം കുറിച്ചത് വിജയികൾ പറഞ്ഞോ കേൾക്കുന്നില്ലായിരുന്നു വിജയികൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ഹവമോൾ ഭാഗ്യവതിയാണ് ഇതുപോലൊരു പാട്ട് ഉപ്പ മോക്ക് വേണ്ടി എഴുതി പാടി ഉറക്കാറുണ്ടല്ലോ നല്ല വരിയും നന്നായി സഫ്ന മുഹമ്മദ് പാണക്കാട് ഗാനരചയിതാവ് വിത്ത് ഗായകൻ ഒന്നിനൊന്ന് മെച്ചം വെരി ഗുഡ് അപ്പോ ഇനിയിപ്പോ താരാട്ട് നമുക്ക് എന്ത് ചെയ്യണം അപ്പോ മാഷാല്ലാ അപ്പൊ ഇന്നത്തെ ലൈവിനെ അതിന്റെ അവസാനം മനോഹരമാക്കിക്കൊണ്ട് ജസീൽ സാറിന്റെ പാട്ടുകൾ കൂടി ആയപ്പോൾ ലൈവ് കുറച്ചുകൂടി വൈബായി നമുക്ക് സമാപിപ്പിക്കാം
0: നമ്മൾക്ക് ചില വെല്ലുവിളികള് ഈ ആങ്കേഴ്സ് തന്നെയാണ് പ്രശ്നം നേരത്തെ ആരോ ഒരാള് ഒരു ശ്രോതാവ് അയച്ചല്ലോ സുബീർ സൽഫി ആണെങ്കിൽ എപ്പോഴോ പാടിക്കുന്നുണ്ടാവും സുബീർ സൽഫി ആണെങ്കിൽ നേരത്തെ എപ്പോഴോ പാടിയിട്ടുണ്ടാകും എന്നാ പറഞ്ഞത്. എന്ന് ചോദിച്ചാൽ മതി, എനിക്ക് പാടാൻ അറിയില്ല എന്നെങ്കിലും പാടുമെന്ന്. എനിക്ക് പാടാൻ അറിയില്ല എന്നെങ്കിലും പാടുമെന്ന് ഹുസൈൻകണ്ണത് അയച്ചു.
1: അപ്പൊ ഇനി ഇങ്ങനെ ഇപ്പോ നല്ല വരികളാണ്, ഇനി എന്ത് പാട്ടുകൾ ഇങ്ങനെ പാടാനുള്ള അനുഗ്രഹിക്കട്ടെ എന്നാണ് നെജ്മോൻ ഇക്ബാൽ. മോക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കുന്നുണ്ട്.
0: മോക്ക് ഇപ്പൊ രണ്ടേ കാലായി.
1: യെസ്, ഓക്കെ, ശരി. നമ്മളെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ മോർണിംഗ് ലൈവ് അതിൻ്റെ അവസാന നിമിഷത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. നിങ്ങളുടെ മെസ്സേജുകൾ കണ്ടു. മൊത്തത്തിൽ നമ്മൾ ഇന്ന് ലൈവ് അവസാനിക്കുന്ന സമയത്ത് വരേണ്ടത് ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
0: യെസ്.
1: അപ്പോൾ അതൊരു നമ്മളൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ അവരെയൊക്കെ, പേരുകളൊന്നും നമുക്കറിയില്ല, പക്ഷേ നമ്മുടെ ഒരു പി ആർ ഫാമിലി, നമ്മുടെ ഒരു ആദർശ ബന്ധം മുസ്ലിമീങ്ങൾ, ആ അർത്ഥത്തിൽ അവരെയൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവട്ടെ, പ്രാർത്ഥിക്കാൻ കഴിയട്ടെ എന്നുള്ളതും, അതോടൊപ്പം നമുക്കൊക്കെ വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം.
0: യെസ്.
1: നമുക്കൊക്കെ ഇമാൻ അത് നിലനിർത്താനും അങ്ങനെ തന്നെ മരണപ്പെടാനും നല്ല മരണം ഭരിക്കാനൊക്കെ പരസ്പരം എല്ലാവരും വതവാസോ ബിൽ ഹഖ് വതവാസോ ബിസ്സബർ എന്ന് പറഞ്ഞാൽ ആ തവാസോ പരസ്പരമുള്ള ഒരു വസീയത്ത് എന്ന രൂപത്തിൽ
0: ഇസ്ലാമിൻ്റെ ഭയങ്കര ഒരു എന്താ പറയുക, അതിനൊരു നേട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് സംഗതി വെച്ചാൽ, മുസ്ലിങ്ങളാണ് എന്ന് നമ്മൾ പിന്നെ പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഗസ്റ്റുകൾ വരും, അറബികൾ ഗസ്റ്റുകൾ വരും, എത്ര നമ്മളെ സഹോദരന്മാരെ പോലെയാണ് ശരിക്ക് നമുക്ക് ഫീൽ ചെയ്യും. അള്ളാഹുവിൻ്റെ ആ ഒരു അള്ളാഹു ഇണക്കിയ ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കിയെന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ ഇനിയിപ്പോൾ ഉംറക്ക് പോയ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തതാണ്. അവിടെ കുറേ ആളുകൾ നമ്മൾ കണ്ടു, പല നാട്ടിൽ നിന്ന്. പക്ഷെ അതൊരു ഒരു ഏക സഹോദരന്മാരെ പോലെ കൂട്ടിപ്പിടിച്ച് എല്ലാത്തിനും രസകരമായി അങ്ങനെ ഒരു ഒരു മശാല പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്, ഈ ഒരു സഹോദര്യ ബന്ധം, സഹോദരം ബന്ധം, സുഹൃത്ത് ബന്ധം എന്നുള്ളത് പരലോകത്തേക്ക് നമുക്ക് മുതൽക്കൂട്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാല്ലാ അള്ളാഹു അതിന് വലിയ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാ എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടിയുള്ള ബോണസ് പ്രാർത്ഥന കൂടി മലക്കുകളെ ഇതിൽ കിട്ടുന്നതാണ് ഇൻഷാല്ലാ.
1: ഓക്കെ, അപ്പോൾ മറ്റൊരു ലൈവിൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഖൈറായിരിക്കട്ടെ, സുഖമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഇവിടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ മോർണിംഗ് സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ പീസ് റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വൈബ്സിൽ നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ബാസിൽ കുന്നപ്പള്ളി,
1: ഞാൻ അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
0: ഇന്ന് വൈബ്സിൽ നമ്മൾ ആദ്യമായി കൊണ്ട് കേൾക്കുന്നത് ഇൻസൈറ്റ്. ഇൻസൈറ്റ് അവതരിപ്പിക്കുന്നത് ഷംജാസ് കെ അബ്ബാസ്.
1: ഇസ്ലാം ഹോട്ട് ന്യൂസുകൾക്കപ്പുറം എന്ന വിഷയത്തിലുള്ള ഒരു സംസാരമാണ് നാം കേൾക്കുന്നത്.
0: സംസാരത്തിലേക്ക് കാതോർക്കാം. മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും. ഏറ്റവും നല്ല ഒരു വളരെ നല്ലൊരു വിഷയമാണ് നാം ഇപ്പോൾ കേട്ടിട്ടുള്ളത്, ഇസ്ലാം ഹോട്ട് ന്യൂസുകൾക്കപ്പുറം എന്ന വിഷയത്തിൽ ഇൻസൈറ്റിൽ നമ്മോട് സംസാരിച്ചത് ഷംജാസ് കെ അബ്ബാസ്.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുമ്പോൾ എന്തുകൊണ്ട് ഇസ്ലാം എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലെല്ലാം ഉടലെടുക്കുന്നുണ്ട്. അതിനുത്തരം യഥാർത്ഥത്തിൽ ആദ്യം കണ്ടെത്തേണ്ടത് മുസ്ലിമീങ്ങൾ തന്നെയാണ്. ഇവിടെയുള്ള മുസ്ലിം സമുദായം തന്നെയാണ് എന്തുകൊണ്ട് ഇസ്ലാം എന്നതും ഞാൻ എന്തുകൊണ്ട് മുസ്ലിം എന്നതും ഒരു ഗൗരവകരമായ ചർച്ചയായി മുന്നോട്ട് വെക്കേണ്ടത്. അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് മാത്രമേ ഇസ്സത്തുള്ള ഒരു സമുദായമായി നമുക്ക് മാറാനും സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ ഇന്നേ വരേക്കുള്ള ജൈത്രയാത്ര പരിശോധിക്കുമ്പോൾ ഒട്ടനവധി വെല്ലുവിളികൾ ഇസ്ലാം നേരിട്ടിട്ടുണ്ട്. ആധുനിക കാലത്ത് ഇസ്ലാമോഫോബിയ എന്ന ഒരു നാമകരണത്തോടുകൂടി വെറുപ്പിൻ്റെ ഉൽപ്പാദനത്തെ പോലും നമ്മൾ ഏറെ ഗൗരവത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഇന്നലകളുടെ ചരിത്രം ഒട്ടും വ്യത്യസ്തമല്ല. ഓരോ കാലഘട്ടത്തിലും ഇസ്ലാം കടന്നു വന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളെ, വെല്ലുവിളികളെ പരിശോധിക്കുമ്പോൾ ഇതിനേക്കാൾ എത്രയോ ആഴമേറിയ, ഇതിനേക്കാൾ എത്രയോ ഗൗരവമേറിയ വെല്ലുവിളികൾ ഇസ്ലാം നേരിട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുൻപും യഥാർത്ഥത്തിൽ അത്തരം വെല്ലുവിളികൾ നാം യഥേഷ്ടം കാണുന്നുണ്ട്. പലപ്പോഴും പുതിയ കാലത്ത് ഇസ്ലാമിനെക്കുറിച്ച് പൊതുവിൽ പൊതുസമൂഹത്തിനുള്ള ധാരണ എന്ന് പറയുന്നത് അത് ആറാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത ഒരു മതമാണ് എന്നതാണ്. പലപ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചേർത്ത് വെച്ചുകൊണ്ട് അത്തരം വ്യാഖ്യാനങ്ങൾ നടത്തുന്നതോടുകൂടി അത് ആറാം നൂറ്റാണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു അറേബ്യൻ ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളാണ്, അത് അറബികൾക്ക് മാത്രമുള്ളതാണ് എന്നെല്ലാമുള്ള ചിന്തകൾ പലപ്പോഴും ഉണ്ട്. അതിന് വലിയൊരു പങ്ക് വഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള യുക്തിവാദികളും അതല്ലെങ്കിൽ ഇവിടെ മതത്തിനെ എതിർത്തുകൊണ്ട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളും തന്നെയാണ്. അതിനവർക്ക് ഒട്ടേറെ അജണ്ടകളുമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യാഥാർത്ഥ്യം അതല്ലല്ലോ. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് തന്നെ നമുക്ക് മനുഷ്യരാശിയുടെ തുടക്കം മുതൽ തന്നെ ഇസ്ലാമിൻ്റെ ആദർശത്തിൻ്റെയും ആശയത്തിൻ്റെയും പ്രചരണം നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ വിശ്വാസം അനുസരിച്ച് ലോകത്തിൻ്റെ ആരംഭത്തിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആദം അലൈഹിസ്സലാമാണ്. ആദം അലൈഹിസ്സലാമയിൽ നിന്നും പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കളിലൂടെ കടന്നു വന്ന് സമുദായങ്ങളും സമൂഹങ്ങളും എല്ലാം കടന്നു വരുന്നു. ഒട്ടനവധി പ്രവാചകന്മാർ കടന്നു വരുന്നു. ആ പ്രവാചകന്മാരിലൂടെ ആ സത്യത്തിൻ്റെ മാർഗം വീണ്ടും വീണ്ടും സമൂഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനായി അവതരിക്കുന്നു. ആ പ്രവാചകനിലൂടെ ഈയൊരു സവിശേഷമായ ആദർശം ആകാശലോകത്തു നിന്നും വരൽ നിൽക്കുന്നു. ഇനി അത് ഈയൊരു ലോകത്തിൻ്റെ അവസാനം വരെയും തുടർന്നു പോകുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ പൊതു കാഴ്ചപ്പാട്. എന്നാൽ ഈ ഒരു ആശയത്തിനിടക്ക് നാം മനസ്സിലാക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അബുൽ ബഷർ ആദം അലൈഹിസ്സലാം, മനുഷ്യരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആദം അലൈഹിസ്സലാം ലോകത്ത് ഭുജാതനാവുന്ന, ലോകത്ത് ഇറക്കപ്പെടുന്ന ആ ഒരു സമയം, അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആശയത്തെക്കുറിച്ചും ആദർശത്തെക്കുറിച്ചുമെല്ലാം ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട ആശയം അത് തൗഹീദിൽ, ഏകദൈവ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടുള്ളതായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് ബഹുദൈവ വിശ്വാസം അഥവാ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഏകദൈവ വിശ്വാസത്തിൽ നിന്നും ആദ്യമായി ഈ ഒരു സമൂഹം വഴിതെറ്റുന്നത് അത് പ്രവാചകൻ നൂഹ് അലൈഹിസ്ലാമിയുടെ കാലത്താണ്. നൂഹ് അലൈഹിസ്ലാമിയുടെ കാലത്താണ് അവർ വദ്ദ്, സുആ, യഊഖ്, യഊസ് എന്നെല്ലാം പറയുന്ന ഒട്ടനവധി ആരാധനാ പാത്രങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ ആരാധനകൾ ആരംഭിക്കുന്നത്. അതിനും ചില കാരണങ്ങളുണ്ടായിരുന്നു. വർഷങ്ങളായി അവർ കണ്ടുവന്നിരുന്ന അവരുടെ പിതാക്കൾ, അവരുടെ മഹാന്മാരായ മുൻഗാമികൾ, ആ മുൻഗാമികളോടുള്ള ബഹുമാനാർത്ഥം അവർ മരണപ്പെട്ടപ്പോഴും അത്തരം വിഗ്രഹങ്ങളെയെല്ലാം അവിടെ സ്ഥാപിക്കുകയും ആ സംസ്ഥാപനത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ട് അത്തരത്തിലുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെടുകയുമാണ് ഉണ്ടായത്. പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഒട്ടനവധി ആശയങ്ങൾ അത്തരത്തിൽ കടന്നു വരുന്നതാണ്. ലോകത്ത് കടന്നു വന്ന ഇന്നേ വരെയുള്ള മതങ്ങളെയെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈയൊരു ആശയത്തിൻ്റെ പിന്മുറക്കാരാണ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ അള്ളാഹു എന്ന് പറയുന്ന പരമകാരുണികനായ, കരുണാവാരിധിയായ ഒരു രക്ഷിതാവിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും മറ്റുള്ള പലതിനെയും അവർ പങ്കുചേർത്ത് തുടങ്ങി എന്നുള്ളതാണ്. ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന ലോകത്തെ മതങ്ങളെയെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബ്രഹ്മാവി എന്ന് പറയുന്ന, അതല്ലെങ്കിൽ പിതാവ് എന്ന് പറയുന്ന ഒട്ടനവധി വാക്കുകളിൽ അറിയപ്പെടുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണമെന്ന് അവർ വിചാരിക്കുന്ന ഒരുപാട് വിശേഷണങ്ങൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാം മൊത്തത്തിൽ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഇതിനെല്ലാം ഒരു രക്ഷിതാവുണ്ട് എന്നത് തന്നെയാണ്. എന്നാൽ പലപ്പോഴും ആ ഒരു വിശ്വാസത്തിൽ കൂടിക്കലരലുകളും ആ ഒരു വിശ്വാസത്തിൽ കൈകടത്തലുകളും സംഭവിച്ചതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവർ ഇസ്ലാമിൽ നിന്നും അകന്നു പോകുന്നത്. എന്നാൽ അത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഇന്നേ വരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ചരിത്രയാത്രയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. മറിച്ച് അത് ദൈവീകമായ ആശയമാണ് എന്നത് തന്നെയാണ്. പലപ്പോഴും മനുഷ്യൻ മനുഷ്യനായി നിർമ്മിക്കുന്ന ഏതൊരു അജണ്ടയുടെയും ഏതൊരു ആശയത്തിൻ്റെയും എല്ലാം ഏറ്റവും വലിയ പോരായ്മ അത് കേവലം ചില കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ചില സമുദായത്തിന് അതല്ലെങ്കിൽ ചില സ്ഥലങ്ങൾക്ക് മാത്രം യോജിച്ചതായിരിക്കും എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന വ്യത്യസ്തമായ ആശയങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അതെല്ലാം ചെറിയ ചില ഓഡിയൻസിനെ ചെറിയ ചില സ്പേസിനെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നതാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ ഓരോ ആശയങ്ങളെയും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത് കാലികമായി എല്ലാ കാലത്തെയും സ്പർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത് അത് എല്ലാ മേഖലകളെയും മനുഷ്യനിടപെടുന്ന എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നുണ്ട് എന്നതാണ്. മൂന്നാമത്തേത് അത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന വ്യത്യസ്തമായ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചിന്തകളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുന്നുണ്ട് എന്നതാണ്. പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ആളുകൾക്കത് മനസ്സിലാവാറില്ല. എന്നാൽ നമുക്കൊരു ഉദാഹരണം മാത്രമെടുക്കാം. പലപ്പോഴും ഇസ്ലാമിനെ എതിർക്കാൻ ഇസ്ലാമിനെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മാനദണ്ഡമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. യഥാർത്ഥത്തിൽ ഇസ്ലാം സ്ത്രീകളുമായി മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് പരിശോധിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയുടെ അതിൻ്റെ കാലികതയുടെ അതിൻ്റെ ദൈവികതയുടെ എല്ലാം അടിസ്ഥാനം പരിശോധിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നതാണ്. ലോകത്ത് ഒട്ടനവധി ആശയങ്ങൾ സ്ത്രീകളെ വിമോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കടന്നു വന്നിട്ടുണ്ട്. കേവലം 19-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത ഒരു ഫെമിനിസം എന്ന് പറയുന്ന ഒരു നിയോ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകൾ മാത്രമല്ല യഥാർത്ഥത്തിൽ അത്തരത്തിൽ കടന്നു വന്നിട്ടുള്ളത്. ലോകത്ത് എക്കാലത്തും ഒരു ഹോട്ട് ടോപ്പിക്കായിക്കൊണ്ട് എല്ലാ കാലത്തും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ വിമോചനം എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ച വരാനുള്ള കാരണം? കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു പുരുഷാധിപത്യത്തിനെ അഡ്രസ്സ് ചെയ്യുകയാണ് അത്തരം ആശയങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരുപക്ഷെ രാജാധികാരവുമായി ബന്ധപ്പെട്ട് ഭരണകൂടങ്ങൾ മുൻപ് കാലത്തുണ്ടായപ്പോൾ അവിടെ സ്ത്രീകളെ വ്യാപകമായി ചൂഷണം ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ മുൻപ് വായിച്ചിട്ടുണ്ടാവാം. എന്നാൽ അതിൽ നിന്നെല്ലാം മുന്നോട്ട് വന്ന് പുതിയ കാലത്ത് പോലും ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ ശ്രമിക്കുന്നവർ അവർക്ക് സ്വാതന്ത്ര്യമാണോ നേടിക്കൊടുക്കാറുള്ളത്? ഒരിക്കലുമല്ല. പലപ്പോഴും സ്ത്രീകളെ ദുരുപയോഗിക്കാൻ മാത്രമാണ് അത്തരം ആളുകൾ ശ്രമിക്കാറുള്ളത്. നമുക്ക് ഒട്ടനവധി തെളിവുകൾ അതിന് തന്നെ നേർക്കുനേരെ കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഇന്ന് കമ്പോളത്തിൽ, ഇന്ന് പൊതുസമൂഹത്തിൽ സ്ത്രീകളെ വിമോചിപ്പിക്കണമെന്ന് പറയുന്ന ആളുകളൊന്നും സ്പർശിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു 30-ാം 40-ാം വയസ്സിന് ശേഷമുള്ള സ്ത്രീകളെക്കുറിച്ചല്ല. മറിച്ച് അവർക്കെല്ലാം വിമോചിപ്പിക്കേണ്ടത്, അവർക്കെല്ലാം സ്വാതന്ത്ര്യം നൽകേണ്ടത്, അവർക്കെല്ലാം പാറിപ്പറക്കുന്ന പറവകളായി കാണേണ്ടത് യഥാർത്ഥത്തിൽ ഒരു 15-ും 30-ും വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളെയാണ്, അതല്ലെങ്കിൽ ചെറുപ്പക്കാരികളെയാണ്. എന്താണ് അത്തരമൊരു സ്വാതന്ത്ര്യത്തിൻ്റെ, അത്തരമൊരു ചൂഷണത്തിൻ്റെ അടിസ്ഥാനം? അത് അവരുടെ സൗന്ദര്യവും അവരെ ദുരുപയോഗിക്കാനുള്ള പൂർണ്ണമായ ചിന്തകളും തന്നെയാണ്. എന്നാൽ ഇസ്ലാം എല്ലാ സ്ത്രീകൾക്കും കൃത്യമായ നിയമങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ആ നിയമങ്ങളുടെ എല്ലാം അടിസ്ഥാനം യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ സെക്യൂരിറ്റി എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ മുന്നോട്ടു പോക്കു കൂടി തന്നെയാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും സ്ത്രീകളുടെ ഹിജാബിനെക്കുറിച്ച് പറയുമ്പോൾ അത് അവർക്കുള്ള സംരക്ഷണമാണ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള യുക്തിവാദികൾ പറയാറുള്ളത്, പട്ടികളെ പേടിച്ചുകൊണ്ട് എന്തിനാണ് നമ്മൾ വീടടച്ചിരിക്കുന്നത്? അതിന് പട്ടികളെ ചങ്ങലക്കിട്ടാൽ പോരെ എന്നാണ്. എന്നാൽ ഇവിടെ ഒരു യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് കാലം ഇത്രയും അങ്ങനെ ചങ്ങലക്കിടാൻ ശ്രമിച്ച ആരും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന് കാരണം മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെയാണ്. അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ചില സൈക്കോളജികൾ, ചില വർക്കിംഗ്, ചില പ്രോസസ്സുകൾ അത് ആ രക്ഷിതാവ് തന്നെ, മനുഷ്യനെ സൃഷ്ടിച്ച രക്ഷിതാവ് തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതാണ്. അതിനെ മറികടക്കാൻ ഒരിക്കലും ഒരു മനുഷ്യനും സാധിക്കുകയുമില്ല. അതുകൊണ്ട് ആ രക്ഷിതാവ് പറഞ്ഞ മാർഗേണ അത്തരം കാര്യങ്ങൾക്കുള്ള പരിഹാരം കാണുക മാത്രമാണ് അതിനുള്ള യഥാർത്ഥ പരിഹാരം. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്ന ഏതൊരു മേഖലയെ പരിശോധിക്കുമ്പോഴും അത് മനുഷ്യനെ ഇത്തരം ചൂഷണങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റ്, ഇസ്ലാം മനുഷ്യന് ധാർമ്മികത എന്ന അടിസ്ഥാനപരമായി ശരികളും തെറ്റുകളും വിവേചിച്ച് നൽകി എന്നുള്ളതാണ്. പലപ്പോഴും അത്തരമൊരു വാക്കിൻ്റെ ആഴം നമ്മൾ എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ശരിയും തെറ്റുമെന്ന് പറയുമ്പോൾ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും അവൻ്റേതായ ശരികളും തെറ്റുകളും വിവക്ഷിക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ഇടയിൽ തന്നെ നാം 2-3 പേരോ അടങ്ങുന്ന ഒരു കുടുംബത്തിൽ പോലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എന്താണ് അഭിപ്രായങ്ങളുടെ എല്ലാം ബേസ്, അടിസ്ഥാനം? അത് രണ്ട് ശരിയും തെറ്റും വരുന്നു എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ ശരിയും നിനക്ക് നിന്റെ ശരിയും വരുമ്പോൾ അവിടെ കോൺഫ്ലിക്ട്, ക്ലാഷുകൾ സംഭവിക്കുന്നു. എന്നാൽ ഇസ്ലാം അവിടെ യഥാർത്ഥത്തിൽ ശരിയേത് തെറ്റേത് എന്ന് കൃത്യമായും വിവക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചപ്പോൾ ഏറ്റവും ആദ്യം അത് പറഞ്ഞത് ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി എന്നാണ്, അതിന് ഒരു സംശയവുമില്ലാത്ത വിധത്തിലാണ് അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്, അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അത്രത്തോളം സംശയലേശമന്യേ ഒരാൾക്ക് പിന്തുടരാൻ പറ്റുന്ന ശരിയെയും തെറ്റിനെയും ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നു. ഖുർആനിൻ്റെ മറ്റൊരു നാമം യഥാർത്ഥത്തിൽ ഫുർഖാൻ എന്നതാണ്, സത്യത്തെയും അസത്യത്തെയും വിവേചിച്ച് നൽകുന്നത് എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം കൃത്യമായും മനുഷ്യന് അവൻ്റെ ലക്ഷ്യത്തെയും അവൻ്റെ ശരിതെറ്റുകളെയും അവൻ്റെ ധാർമ്മികതയെയും അവൻ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള മേഖലകളെയും എല്ലാം പഠിപ്പിച്ചു നൽകുന്നത് തന്നെയാണ് അത് ലോകത്ത് ഇന്ന് ഏറ്റവും വേഗത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന മതമായി മാറ്റുന്നതും. ഇന്ന് ലോകത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്ന് നമ്മൾ ഒരുപാട് വിധത്തിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് ഇസ്ലാമിൻ്റെ വ്യാപനം സോഷ്യൽ മീഡിയയിലൂടെ വർദ്ധിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കേവലം കുറേ ദഅവാ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതുകൊണ്ടോ മാത്രമല്ല, മറിച്ച് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ലോകത്ത് പ്രശ്നങ്ങൾ അധികരിക്കുമ്പോൾ അതിനുള്ള പരിഹാരം തേടി മനുഷ്യൻ തന്നെ യാത്ര ചെയ്യുമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇസ്ലാമിൻ്റെ വ്യാപനം മുഴുവനും. ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ഫിത്തനകൾ, പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ വേണ്ടി മനുഷ്യൻ ഓടിയെത്തുന്ന ഓരോ അഭയ കേന്ദ്രങ്ങളും യഥാർത്ഥത്തിൽ അവനെ നിരാശപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നിരാശപ്പെടുത്താത്ത, അവനേറെ ആശ്വാസം നൽകുന്ന, യഥാർത്ഥ പരിഹാരം നൽകുന്നത് ഇസ്ലാം മാത്രമായി മാറുന്നു എന്നുള്ളതാണ്. യൂറോപ്പിൽ ഇന്ന് ഏറ്റവും ഫാസ്റ്റസ്റ്റായി ഗ്രോ ചെയ്യുന്നുവെന്ന്, വളരുന്നു എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ, യൂറോപ്പിലെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ അടിസ്ഥാനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ഇസ്ലാം സ്വീകരിക്കുന്നത് മോർ ദാൻ 70% സ്ത്രീകളാണ് എന്നതാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇസ്ലാം സ്വീകരിക്കുന്നത്? ഒരു ഭാഗത്ത് സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്നും ഹിജാബിലൂടെ അവരെ ഇല്ലാതാക്കുന്നുവെന്നും അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്നും നിഖാബിലൂടെയും ഹിജാബിലൂടെയും അവരുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുകയാണ് എന്നെല്ലാം വാദിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മറുഭാഗത്ത് ഇന്നിവർ പറയുന്ന എല്ലാ സ്വാതന്ത്ര്യവും കണ്ട് വളരുന്ന ആ സ്വാതന്ത്ര്യമെല്ലാം അനുഭവിച്ച ആളുകൾ അത്തരം സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണ്ട എന്നും ഇതല്ല യഥാർത്ഥ സ്വാതന്ത്ര്യമെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ഇസ്ലാം ആശ്ലേഷിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വ്യതിരിക്തത നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് എന്തുകൊണ്ട് ആളുകളിൽ സ്വീകാര്യമാവുന്നു എന്നും എന്തുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ഇസ്ലാം പടർന്നുകൊണ്ടിരിക്കുന്നത് എന്നും പരിശോധിക്കുമ്പോഴാണ് ആ ഇസ്ലാമിൻ്റെ ദൈവികതയും അതിൻ്റെ സമ്പൂർണ്ണതയും എല്ലാം നമുക്ക് ബോധ്യപ്പെടുന്നത്. പുതിയ കാലത്തും ലോകത്തെ വ്യത്യസ്തമായ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് ഇസ്ലാം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാനുള്ള കാരണവും അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് കേരളത്തിൽ ചർച്ച നടന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നടന്ന കളക്ഷൻ, പണം സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരിശോധിക്കുമ്പോൾ ആ ചർച്ചകളിലെല്ലാം എന്തുകൊണ്ട് ഇസ്ലാമിക് ലോ, ശരിയാ ലോ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ലോകത്ത് ഇന്നും ഏറ്റവും കൂടുതൽ പഠിപ്പിക്കപ്പെടുന്ന നിയമപുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാമിക ലോ, ഇസ്ലാമിക് ശരിയാ എന്ന് പറയുന്നത്. പലപ്പോഴും മുഹമ്മദൻ ലോ എന്നെല്ലാം അറിയപ്പെടുന്ന ആ ഇസ്ലാമിക നിയമങ്ങളുടെ ആഴം പരിശോധിക്കുമ്പോൾ അത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കേവലം സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സിലെ കേവലം അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു സമ്പൂർണമായ നിയമവ്യവസ്ഥയെ സൃഷ്ടിക്കാൻ കൂടി ഇവിടെ ഇസ്ലാം സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ചർച്ചകളുടെ അടിസ്ഥാനമോ അകക്കാമ്പുകളോ ഒന്നും തേടാതെ വളരെ പെരിഫറലായ, വളരെ ഉപരിപ്ലവമായ കേവല ചർച്ചകളിലൂടെ ഇത്തരം ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെയോ അതിൻ്റെ യഥാർത്ഥ ആഴത്തെയോ ഒന്നും സമൂഹം അറിയുന്നില്ല, അതല്ലെങ്കിൽ രുചിക്കുന്നില്ല എന്നതാണൊരു യാഥാർത്ഥ്യം. ഇസ്ലാമിക് ശരിയ നിയമത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് കേവലം ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കുറേ ആളുകളെ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന, അതല്ലെങ്കിൽ കേവലം ഒരുപാട് മത നിയമങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു നിയമവ്യവസ്ഥയല്ല. മറിച്ച് ഒരു നിയമവ്യവസ്ഥയിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ ആ കാര്യങ്ങളെല്ലാം സമ്പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്ന മറ്റൊരു നിയമവ്യവസ്ഥയാണ് ഇസ്ലാമിക് ശരിയ എന്ന് പറയുന്നത്. ഇസ്ലാമിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പല പരിധികളും പല പരിമിതികളും അതേറെ അപകടമുള്ളതാണ്. ഇസ്ലാമിൻ്റെ ചർച്ചകൾ അത് മനുഷ്യകുലത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഇസ്ലാമിൻ്റെ ചർച്ചയിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് അത് മനുഷ്യനാഗമാനം അവൻ്റെ ദൈവം നൽകിയ ചർച്ചകളായിക്കൊണ്ടാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. സ്വാഭാവികമായും പുതിയ കാലത്ത് ഇസ്ലാം വിമർശകർ ഉണ്ടാക്കുന്ന നരേഷനുകൾക്കെല്ലാം നമുക്ക് കൃത്യമായ മറുപടികൾ നൽകാൻ അത്തരമൊരു ചിന്തയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പുതിയ കാലത്ത് പലപ്പോഴും അറിവിനെ നോക്കിക്കാണുന്നതിൽ വ്യാപകമായ പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓരോ അറിവും വളരെ ചെറിയ സമയം കൊണ്ട് വളരെ ചെറിയ വായനയിലൂടെ ചെറിയ കേൾവിയിലൂടെ മാത്രം ലഭിക്കുന്ന രൂപത്തിൽ പിന്നീട് അതിനെല്ലാം അഭിപ്രായങ്ങൾ പറയുന്ന കൺക്ലൂസീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു രീതി വന്നപ്പോൾ ആ ഒരു രീതിയുടെ അടിസ്ഥാനത്തിൽ കേവലം ഒരു ഉപരിപ്ലവമായ അറിവിലൂടെ മാത്രം ആളുകൾ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രൂപം ഇന്ന് കാണുന്നുണ്ട്. അത് ഏറെ അപകടമാണ്. മറിച്ച് ഏതൊരാശയത്തെ പഠിക്കുമ്പോഴും ഏതൊരാദർശത്തെ പഠിക്കുമ്പോഴും അതിൻ്റെ ആഴവും അതിൻ്റെ വേവും എല്ലാം പരിശോധിച്ച് കൃത്യമായി അതിൻ്റെ ഇംപ്ലിക്കേഷൻ, അത് എങ്ങനെയാണ് സംസ്ഥാപിക്കപ്പെടുന്നത് എന്നെല്ലാം പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ കൃത്യമായ അറിവ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ ഇസ്ലാമിനെ പഠിക്കുക, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ലോകത്ത് ഇന്നും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയനായി ഇസ്ലാം നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ആശയത്തിൻ്റെ ആഴം തന്നെയാണ്. അത് മനുഷ്യൻ്റെ എല്ലാ മേഖലയും സ്പർശിക്കുന്നതും അത് മനുഷ്യകുലത്തിന് പരിഹാരമായിക്കൊണ്ടുമാണ് അവതരിച്ചത് എന്നത് തന്നെയാണ്. അല്ലാഹു കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദ അവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: അടുത്തതായി ഒരു ഗാനമാണ് നാം കേൾക്കുന്നത്. ഇസ്ലാം ഇസ്ലാം എന്ന ഒരു ഗാനമാണ് ആലപിക്കുന്നത്, റിഫ മോൾ.

0: മാഷാല്ല, വളരെ നല്ലൊരു ഗാനമാണ് നാം ഇപ്പോൾ കേട്ടിരിക്കുന്നത്. ഇസ്ലാം ഇസ്ലാം എന്ന ഗാനം, ആലപിച്ചിരിക്കുന്നത് റിഫ മോൾ. സ്വരത്തിന് ശേഷം ഇനി നമ്മൾ കേൾക്കാനിരിക്കുന്നത് ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ വയറുവേദനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നാം ഇനി കേൾക്കാനിരിക്കുന്നത്. ആ ഒരു സംസാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇശ്റാഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് വയറുവേദനയുമായി ബന്ധപ്പെട്ട മുൻകഴിഞ്ഞ എപ്പിസോഡുകളിൽ പ്രതിപാദിച്ച കാര്യങ്ങളുടെ മൂന്നാം ഭാഗമാണ്.
2: ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് തിരൂർ ജനറൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ മുഹമ്മദ് സലീം.
3: പീസ് റേഡിയോ.
1: ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ തവണ നാം ചർച്ച ചെയ്തത് വയറുവേദനയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ചും വയറിനകത്തുള്ള പ്രധാന അവയവങ്ങളെക്കുറിച്ചും, പിന്നീട് വിശദമായിട്ട് സംസാരിച്ചത് വയറിടിച്ചിൽ അഥവാ ഗാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ചും അതിനുശേഷം അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെയാണ്. പിന്നീടുള്ള എപ്പിസോഡിൽ നാം കൂടുതൽ വിശദമായിട്ട് ചർച്ച ചെയ്തത് മൂത്രക്കടച്ചിൽ അഥവാ മൂത്രപ്പഴുപ്പ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ്. ഇന്ന് നമുക്ക് ചർച്ചയ്ക്കെടുക്കാനുള്ളത് വയറുവേദനയുടെ മറ്റൊരു കാരണമായ യുറീട്രി കോളിക് എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ്. അഥവാ മൂത്രനാളി മൂത്ര സംബന്ധമായ മൂത്രാശയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേദനകളുടെ ചുരുക്കമായിട്ട് നമ്മൾ പറയുന്ന ഒരു ടൈമാണ് യുറീട്രി കോളിക് അല്ലേ?
4: ഓക്കെ.
1: അപ്പോൾ എന്താണ് ഈ ഒരു യുറീട്രി കോളിക് എന്ന് പറയുന്നത്? എങ്ങനെയാണ് അത് വേദന ഉണ്ടാവുക, എവിടെ വേദന ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാൻ കഴിയും.
4: യുറീട്രി കോളിക്കൊന്നും റീനൽ കോളിക്കും എന്നൊക്കെ സാധാരണ പറയാറുള്ള ഈ കോളിക്ക് പെയിൻ, അതായത് കോളിക്ക് എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ഇടവിട്ടായിരിക്കും ഈ തരത്തിലുള്ള വേദനകൾ പ്രത്യക്ഷപ്പെടുക. അതായത് കുറച്ച് സമയം വേദന ഇല്ലാത്തൊരവസ്ഥയും വീണ്ടും വേദന ഉണ്ടാകുന്നൊരവസ്ഥയും മാറി മാറി വരുന്ന ഒരു സംഗതിയാണിത്. ഈ കോളിക്കെന്ന് കൂടി കുറഞ്ഞും വരുന്ന അതിനാണ് കോളിക്കെന്ന് പറയുന്നത്. അത് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചുവല്ലോ, കിഡ്നിയിൽ നിന്നും വരുന്ന മൂത്രം വഹിച്ചുകൊണ്ടുവരുന്ന കുഴലാണ് യൂറിട്രി എന്ന് പറയുന്നത്. അത് നേരെ വന്ന്

0: വേദന അനുഭവപ്പെടുന്ന ഈ സങ്കോചത്തിന് അനുസരിച്ചായിരിക്കും ഇതിന് വേദന ഉണ്ടാകുന്നത്. ഇങ്ങനെ ഈ വേദന വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ പറയേണ്ടത് നമ്മൾ കല്ലാണ്, കിഡ്നി സ്റ്റോൺസ് എന്ന് പറയുന്നത്,
1: മൂത്രക്കല്ല്
0: എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. അതല്ലാത്തെയും കാരണങ്ങൾ ഉണ്ടാവാം. ഉദാഹരണത്തിന്, ചിലപ്പോൾ കല്ലല്ലാതെ തന്നെ ബ്ലഡിൻ്റെ ക്ലോട്ട്, ചെറിയ ക്ലോട്ടുകൾ വന്നാലും ഇതുപോലെ ഈ ഇതുപോലുള്ള പെയിൻ, യൂറിട്രി കോളിക്കുന്ന പെയിൻ ഉണ്ടാവാം. അതുപോലെ എന്തെങ്കിലും നെക്രോട്ടിക് ടിഷ്യൂ, അതായത് കോശങ്ങൾ, കലകളുടെ എന്തെങ്കിലും നിർജീവമായിട്ടുള്ള ഭാഗങ്ങൾ, അതൊക്കെ വന്നു കഴിഞ്ഞാലും ഇതുപോലുള്ള വേദനകൾ ഉണ്ടാവാം.
1: അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വേദന ഉണ്ടാകുകയാണെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് അനുഭവപ്പെടുക? പുതിയ വയറുവേദന ഇപ്പം നമ്മൾ പല തരത്തിലുള്ള വയറുവേദനയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഉണ്ടാവുന്ന വയറുവേദന എങ്ങനെയാണ് ഉണ്ടാവുക? ഒരാൾക്ക് എങ്ങനെയാണ് അത് അനുഭവപ്പെടുക?
0: ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വേദന അനുഭവിച്ചവർക്ക്, അനുഭവിച്ച ആളുകൾക്കറിയാം അത്രയും വലിയൊരു വേദന അദ്ദേഹം മറ്റൊരിക്കലും തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചിട്ടില്ല എന്ന്. അത്രയും അസഹനീയമായ ഒരു വേദനയാണ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഇത് ഈ വേദന ഉണ്ടാകുന്നത് നമ്മുടെ വാരിയല്ലിൻ്റെ തൊട്ട് താഴെ നിന്നും വേദന വരുന്നതായിട്ടും, അത് അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നതായിട്ടും, ഇരു നാഭിയുടെ വശത്തേക്ക് വരുന്നതായിട്ടും ഒക്കെ നമുക്ക് അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഈ വേദന ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തേക്ക് വരുന്നതായിട്ടും, പുരുഷന്മാരിൽ, ഇനി സ്ത്രീകളിലാണെങ്കിൽ അത് യോനിയുടെ വശങ്ങളിലേക്ക്, ലേബിയ മെജോറയിലേക്ക് വരുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടാം. ഈ പറഞ്ഞ വേദനകളെല്ലാം കല്ലിൻ്റെ പ്രത്യേകമായിട്ടുള്ള വേദനയാണ്. കല്ലുകൊണ്ടാണ് ഈ വേദന ഉണ്ടായിരിക്കുന്നതെങ്കിൽ എങ്കിൽ ഇത് ഇതിന് പുറമെ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാവുന്നത്, വയറുവേദനയ്ക്ക് പുറമെ ഛർദ്ദിക്കാൻ വരുന്ന പോലത്തെ ഒരു അവസ്ഥ, നോസിയ എന്ന് പറയുന്നത്, അതുണ്ടാവാം. അതുപോലെ മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ, അതായത് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട അതിൻ്റെ ലക്ഷണങ്ങൾ, പനി, വിറയൽ തുടങ്ങിയ തലവേദന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ കണ്ടേക്കാം.
1: ഓക്കെ, അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഒരാൾക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇത്ര ഇങ്ങനത്തെ അവസ്ഥയുമായി വരുന്നൊരു രോഗീനെ ഇതിപ്പോൾ കല്ലിൻ്റെ പ്രശ്നം തന്നെയാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ ഉറപ്പുവരുത്തുക?
0: കല്ലിൻ്റെ ഇത് നമ്മൾ ഇതിനെക്കുറിച്ച് അടുത്ത കിഡ്നി സ്റ്റോൺസിലേക്ക് നമ്മൾ പറയാനിരിക്കുകയാണ്. എങ്കിലും പറയാതെ എക്സ്റേ, അൾട്രാസൗണ്ട് എന്നുള്ള സാധാരണ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് കല്ലാണോ അല്ലേ എന്നുള്ളത്.
1: കിഡ്നിയിൽ കല്ലുണ്ടാവുന്നു എന്ന് പറയുന്നല്ലോ, എങ്ങനെയാണ് ഈ കിഡ്നിയിൽ കല്ല് ഉണ്ടാവുക? നമ്മൾ സാധാരണ പുറത്ത് കാണുന്ന കല്ല് പോലത്തെ കല്ലാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോസസ്സ് കാരണം ഉണ്ടാവുന്നതാണോ, ഭക്ഷണത്തിലൂടെ പോകുന്നതാണോ, അങ്ങനെ എന്തെങ്കിലും സ്വാഭാവിക ആളുകൾ ചോദിക്കുന്ന ഒരു സംശയം ഉണ്ടാകുന്ന ഒരു സംശയമാണത്.
0: കിഡ്നിയിലെ കല്ലുകൾ പല തരത്തിലുള്ള കല്ലുകളുണ്ട്. ഏറെയും കണ്ടുവരുന്നത് കാൽഷ്യം ഓക്സലേറ്റ് എന്ന ഇനത്തിൽപ്പെടുന്ന കല്ലാണ്. പിന്നെ കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കല്ലുകളുണ്ട്. അതുപോലെ തന്നെ യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടാവാറുണ്ട്, സ്ട്രോയിഡ് സ്റ്റോൺസ് ഉണ്ടാവാറുണ്ട്, സിസ്റ്റീൻ സ്റ്റോൺസ്, ഇതൊക്കെ ഇങ്ങനെയുള്ള കല്ലുകളൊക്കെ ആണ് സാധാരണ കാണാറുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം ഓക്സലേറ്റ് ആണ് നമ്മൾ കണ്ടുവരുന്നത്.
1: ഈ കല്ലുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതൊന്ന് ചുരുക്കി പറഞ്ഞു കഴിയാം.
0: കല്ലുണ്ടാവാനുള്ള കാരണം മൂത്രത്തിനകത്തെ കോൺസെൻട്രേഷൻ, അതായത് അതിൻ്റെ സാന്ദ്രത, കാൽഷ്യത്തിൻ്റെയും ഓക്സലേറ്റിൻ്റെയും ഫോസ്ഫറസിൻ്റെയൊക്കെ സാന്ദ്രത ഇവ കൂടി വരുമ്പോൾ അവിടെ അത് ഘനീഭവിച്ച് ക്രിസ്റ്റലൈസ് ചെയ്ത് അത് തമ്മിൽ ഒട്ടിപ്പിടിച്ച് അങ്ങനെ ക്രമേണ അതിൻ്റെ മേലെ മേലെയായി വീണ്ടും ഒട്ടിപ്പിടിച്ച് അങ്ങനെയാണ് ഇത് കല്ലായിട്ട് രൂപപ്പെടുന്നത്.
1: ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കല്ല് ഇതിൻ്റെ ഇത് കൂട്ടും നമ്മൾ സാധാരണ എല്ലാ ആളുകളിലും ഇപ്പോൾ കല്ല് ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ എല്ലാ എന്നാ വെച്ചാൽ എല്ലാവരുടെയും ഭക്ഷണത്തിൽ കാൽഷ്യം ഓക്സലേറ്റ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അല്ലേ?
0: അപ്പോൾ
1: ചില ആളുകൾ മാത്രമൊക്കെ കല്ലുണ്ടാവുന്നതിൻ്റെ കാരണം എന്താ?
0: എല്ലാവരിലും കല്ലുണ്ടാവുന്നില്ല, പക്ഷേ അത് കല്ല് വരാൻ ഉള്ള ആ ടെൻഡൻസി, ആ പ്രവണത ഉള്ള ആളുകൾക്കാണ് സാധാരണ കല്ല് ഉണ്ടായി വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അത് മനസ്സിലാക്കി ആ കല്ല് ഏതാണെന്നുള്ള അനലൈസ് ചെയ്ത് ആ കല്ലിന് എന്താണ് രീതി, എന്ത് രീതിയിലുള്ള കല്ലാണ്, എന്ത് തരത്തിലുള്ള കല്ലാണെന്ന് മനസ്സിലാക്കിയ അത് തടയാൻ എന്തൊക്കെ മാർഗങ്ങൾ വേണ്ടത് എന്ന് അയാളുടെ ജീവിതത്തിൽ അയാൾ അത് പഠിച്ച് അതിനനുസരിച്ച് അയാൾ പ്രവർത്തിക്കും.

0: കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കഴിക്കേണ്ടത് കഴിച്ചുകൊണ്ട് അങ്ങനെ ഒഴിവാക്കി അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ആ കല്ല് വരുന്ന ഉണ്ടാവുന്ന നമുക്ക് തടയാൻ പറ്റും ഒരു പരിധി വരെ.
1: ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞത് എന്റെ ഇടയിൽ എന്ത് ഭക്ഷണമാണ് ഇതിൽ ആളുകൾ ഒഴിവാക്കേണ്ടത്?
0: ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഓക്സലൈറ്റ് എന്ന് പറയുന്ന കാൽഷ്യം ഓക്സലൈറ്റ് ഏറ്റവും പ്രധാനമായി കണ്ടുവരുന്ന സ്റ്റോൺസ് അതാണല്ലോ. ഈ സ്റ്റോൺസ് ഉണ്ടാവുന്ന ആളുകൾക്ക് അവരുടെ ഭക്ഷണത്തിൽ ബീട്രൂട്ട്, അതുപോലെ പാലക്ക് എന്ന് പറയുന്ന സ്പൈനാഷ്, പിന്നെ നമ്മൾ മധുരക്കിഴങ്ങ്, അതുപോലെ ചോക്ലേറ്റ്, നട്ട്സ്, അതുപോലെ സോയാബീൻ, ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതല്ല. മാത്രമല്ല കോള, ശീതള പാനീയങ്ങൾ, അതും തന്നെ ഏറ്റവും ഒഴിവാക്കുന്നതാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് നല്ലത്. പിന്നെ ജനിതകപരമായിട്ടുള്ള അവർക്ക് ഒരു സാധ്യത ഉണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ചില ആളുകൾക്ക് ഈ പ്രവണത ഉണ്ടെന്ന് പറയാൻ കാരണം അതാണ്, അവർക്ക് അവരുടെ ജനറ്റിക് ടെൻഡൻസിയാണത്.
1: അവരുടെ ജീവിതത്തിൽ ജനിതകമായിട്ട് അവർക്കത് കൂടുതൽ ഇങ്ങനെ
0: കല്ലുണ്ടാവാനുള്ള ഒരു.
1: ഓക്കെ, അപ്പൊ ഈ യൂറേട്രി കോളിക് എന്ന് പറയുന്ന അവസ്ഥയിലെ ഒരു കാരണമാണ് കല്ല് എന്ന് പറഞ്ഞു. അപ്പൊ ഈ കല്ലിന്റെ വേദന നേരത്തെ കുറച്ച് സൂചിപ്പിച്ചു, അതിൽ ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ഈ കല്ലുമായി ബന്ധപ്പെട്ട് വേദനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവോ? ഈ യൂറേട്രി കോളിക്കിന്റെ കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമല്ല, പ്രധാനപ്പെട്ട കാരണമാണ് കല്ല് എന്ന് പറയുന്നത്. അതിന്റെ ബുദ്ധിമുട്ടുകൾ വേറെ എന്തെങ്കിലും ഇതിനോടനുബന്ധിച്ച് ഉണ്ടാകുമോ?
0: കല്ലിന്റെ പ്രത്യേകമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയേഷനാണ്. അത് വാരിയലിന്റെ താഴെ നിന്നും തുടങ്ങി ചില ആളുകൾക്ക് അത് നാവിയിലേക്ക് വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ പുരുഷന്മാരിൽ അത് കല്ല് അതിൻ്റെ വേദന ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തേക്കും വരുന്നു, പ്രത്യേകിച്ച് അത് ബ്ലാഡർ സ്റ്റോൺസിൽ. അതുപോലെ ഇതേ അവസ്ഥ സ്ത്രീകളിലാണെങ്കിൽ യോനിയുടെ വശങ്ങളിലേക്ക്, ലേവ്യ മജോറിലെ മെജോറ എന്ന് പറയുന്ന ഭാഗത്തിൽ, അങ്ങനെ അതിലെ ആ ഭാഗത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. പിന്നെ ഇതിൻ്റെ കൂടെ മൂത്രം ഒഴിക്കുമ്പോഴുള്ള കടച്ചിൽ ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ. അതുപോലെ ഇതിനെ തിരിച്ചറിയാൻ മറ്റും നമുക്ക് സഹായിക്കുന്നത് മൂത്രത്തിൻ്റെ ചുവപ്പ് നിറം ആളുകൾ സാധാരണ പറയാറെന്നുള്ളതാണ്. കാരണം ഇതിൽ RBC രക്തത്തിൻ്റെ അംശം വരുന്നതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. പിന്നെ ചില ആളുകൾക്ക് മൂത്രത്തിൻ്റെ നിറത്തിൽ ഒരു കലങ്ങിയ തരത്തിലുള്ള മൂത്രം, അതൊരു ക്ലൗഡി യൂറിൻ, ചില ആളുകൾക്ക് അതുപോലെ ഒരു ദുർഗന്ധം ഉള്ള മൂത്രം, ഇങ്ങനെയൊക്കെ സാധാരണ കംപ്ലയിൻറ്റ് ഈ ഒരു വിഷയത്തിൽ കാണാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഛർദ്ദിക്കാൻ വരുന്ന ഒരു അവസ്ഥ, ചിലർക്ക് ഛർദ്ദി തന്നെ ഉണ്ടാവും. ഈ വേദന കൂടുമ്പോൾ എന്ത് വേദന കൊണ്ടാണെങ്കിലും ചിലപ്പോൾ ഛർദ്ദി അതിൻ്റെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ മൂത്രം ഇടക്കിടക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക എന്നുള്ളത്, അതും വളരെ പ്രധാനപ്പെട്ടതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ. ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ വീണ്ടും വീണ്ടും മൂത്രമൊഴിക്കാനുള്ള ഒരു അവസ്ഥ നേരത്തെ പറഞ്ഞത്. അതുപോലെ നേരത്തെ പറഞ്ഞു നമ്മൾ പനിയും അതുപോലെ വിറയലും, ഇത് ഈ മൂത്രത്തിൽ പഴുപ്പുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ലക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്.
1: അപ്പൊ ഇതിലൊരു കാര്യം എനിക്ക് ഡൗട്ട് തോന്നിയത്, ഈ ഇടക്കിടക്ക് മൂത്രമൊഴിക്കാൻ തോന്നാന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ ഈ പ്രായമുള്ള ആളുകളൊക്കെ ഇടക്കിടക്ക് മൂത്രമൊഴിക്കാൻ, ഒരു പ്രായമുള്ള പുരുഷന്മാർ പ്രത്യേകിച്ച് ഇടക്കിടക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത് അതിങ്ങനെ കല്ല് ഉള്ളതുകൊണ്ടാണോ?
0: അല്ലല്ല, അത് മറ്റൊരു കാരണമാണ്. അത് പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ എന്ന് പറയുന്ന ഒരു അസുഖമാണത്. അതായത് മൂത്രസഞ്ചിയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന പ്രോസ്റ്റേറ്റ് എന്ന ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. ചില ആളുകൾക്കെന്നല്ല, അത് ഒരു 90 വയസ്സാകുമ്പോഴേക്കും ഏതാണ്ട് 90% ആളുകളെയും ബാധിക്കുന്ന ഒരു അസുഖമാണത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരിക, പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ. അത് ഒരു ബിനൈൻ ആയിട്ടുള്ള, അതായത് ബുദ്ധിമുട്ടില്ലാതെ, മറ്റ് ക്യാൻസർ പോലുള്ള സംഗതിയായിട്ട് ബന്ധപ്പെടാത്ത ഒരു കണ്ടീഷനാണ്. അതിന് ചികിത്സ ഓപ്പറേഷനാണ്, അത് മറ്റൊരു കാരണമാണ്. ഇതുകൊണ്ട് കല്ലുകൊണ്ട് ഉണ്ടാവുന്നതല്ല.
1: ഓക്കെ, അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളായിട്ട് വരുന്ന ഒരാൾക്ക് കല്ലാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് ഓർപ്പിക്കുന്നത്?
0: ഇതിന് നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് എക്സ്റേ, രണ്ടാമത്തേത് അൾട്രാസോണോഗ്രാം USG. ഇത് രണ്ടും തന്നെയാണ് ഇപ്പോഴും മുഖ്യമായിട്ടും എല്ലാവരും ഈ രോഗത്തിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി ആശ്രയിക്കുന്നത്. ഇത് എക്സ്റേയിൽ നമുക്ക് അതിൻ്റെ കല്ലിൻ്റെ സൈസ് എത്രയുണ്ട്, ആ കല്ല് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ മിക്കപ്പോഴും എക്സ്റേ കൊണ്ട് അതായത് എല്ലിൻ്റെ ഡെൻസിറ്റിയും കല്ലിൻ്റെയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഘട്ടങ്ങൾ വരുന്ന അവസരമുണ്ടാവാറുണ്ട്. അങ്ങനെ വരുമ്പോൾ എക്സ്റേ മാത്രം മതിയാകില്ല, അതിന് അൾട്രാസോണോഗ്രാം കൂടി വേണ്ടി വരും. മാത്രമല്ല എല്ലാ കല്ലുകളും എക്സ്റേയിൽ തെളിഞ്ഞ് കണ്ടോളണം എന്നില്ല. ഉദാഹരണത്തിന് സിസ്റ്റീൻ സ്റ്റോൺസ്, അത് എക്സ്റേയിൽ നമ്മൾ കാണാൻ സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും അൾട്രാസോണോഗ്രാം വേണ്ടി വരും അതിന്. ഇത് ഇനി ഈ പറഞ്ഞ എക്സ്റേ ആയും യു എസ് ജിയും രണ്ടും കൊണ്ടും കാണാൻ കഴിയാത്ത കല്ലുകൾ ഒരുപക്ഷെ ചിലപ്പം ഉണ്ടായെന്ന് വരാം. ഉദാഹരണത്തിന് യൂറിട്രിൻ്റെ മധ്യഭാഗത്തുള്ള സ്റ്റോൺസ് ആണെങ്കിൽ ചിലപ്പോൾ അൾട്രാസൗണ്ടോഗ്രാമിൽ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് യൂറിട്രി ആരംഭിക്കുന്ന സ്ഥലത്ത് പെൽവി യൂറിട്രിക് ജംഗ്ഷൻ, അവിടെ നിന്നിങ്ങോട്ടുള്ള കല്ല്, ആ സ്ഥലത്തുള്ള കല്ലും അതുപോലെ അത് യൂറിട്രി വന്ന് ബ്ലാഡറിനകത്ത് കയറുന്ന ആ സ്ഥലങ്ങളിലെ താഴെയുള്ള യൂറിട്രി ഭാഗത്തിൻ്റെ കല്ലുകളും വളരെ കൃത്യമായിട്ട് യു എസ് ജിയിൽ നിർണ്ണയിക്കാം. പക്ഷെ മധ്യഭാഗത്തുള്ള കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മൾക്ക് മറ്റുള്ള ഇൻവെസ്റ്റിഗേഷനെ ആശ്രയിക്കേണ്ടി വരും. ഉദാഹരണത്തിന് സി ടി സ്കാൻ, അതുപോലെ എം ആർ ഐ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ഇനി ഈ നേരത്തെ പറഞ്ഞ ഇതൊന്നുമല്ലാത്ത ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഇൻട്രാവീനസ് പൈലോഗ്രാം ഐ വി പി എന്ന് പറയുന്ന എക്സ്റേ, അതായത് മരുന്ന് കുത്തിവെച്ചിട്ടുള്ള എക്സ്റേ ഉണ്ട്. ചില അതായത് കിഡ്നിയുടെ ഫങ്ഷൻ, കിഡ്നിയുടെ പ്രവർത്തനം, ഇപ്പോഴത്തെ സ്ഥിതി അറിയാൻ ഇത് വളരെ സഹായിക്കും. കല്ല് എത്രത്തോളം ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നു, കിഡ്നി എത്രത്തോളം ബാധിക്കുന്നു എന്നെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഓരോ ആളുകൾക്ക് വേണ്ട രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. പൊതുവെ പറയാൻ എക്സ്റേയും യു എസ് ജിയും മതിയാവും.
1: അപ്പോൾ ഒരു കല്ല്, മൂത്രത്തിൽ കല്ലുമായിട്ട് വന്നൊരു രോഗി, അവർക്ക് എല്ലാം നമ്മൾ പറയണ്ട മൂത്രത്തിൽ കൂടെ പോകും എന്ന് പറയുന്നത്, എല്ലാ കല്ലും അങ്ങനെ മൂത്രത്തിൽ കൂടെ പോകും?
0: എല്ലാ കല്ലും മൂത്രത്തിലൂടെ പോകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഒരു 60-70% കല്ലും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതായത് ഒരു ചെറിയ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 5 mm വരെ വലുപ്പമുള്ള കല്ല് വലിയ പ്രയാസമൊന്നും കൂടാതെ സാധാരണ പോകാറുണ്ട്. ഇനി അതൊരു 90% അത്തരത്തിലുള്ള ഈ സൈസിലുള്ള കല്ലുകൾ പോയി കിട്ടും വെള്ളത്തിൽ മൂത്രത്തിലൂടെ. ഇനി അതിൽ കൂടുതലുള്ള കല്ലുകൾ, അത് ഏത് 9 mm മുതൽ 10 mm വരെയുള്ള കല്ലുകളെല്ലാം പോകാറുണ്ട്. പക്ഷേ പോകുന്നതിൻ്റെ പെർസെൻറ്റേജ് കുറച്ച് കുറവാണ്. അതായത് ഇടക്ക് വെച്ച് അത് പോകാത്തൊരവസ്ഥ വരാം. അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്കത് പോകുമെന്ന് കല്ലിനെ പറ്റി പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് 5 mm കൂടുതലുള്ള കല്ലുകളാണെങ്കിൽ.
1: ഓക്കെ, അപ്പോൾ ഒരു കല്ല് ഇപ്പം കല്ലുണ്ടെന്ന് സ്ഥിരീകരിച്ചു. അപ്പോൾ ഒരു രോഗി പറയാണ് എനിക്ക് കല്ലിനെ പ്രത്യേകിച്ച് ചികിത്സ ഒന്നുമുണ്ട്, കല്ല് അവിടെ നിന്നോട്ടെ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വേദന ഉണ്ടായി, ഇനി വേദന ഉണ്ടായില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ മറുപടി പറയാ?
0: കല്ല് നിന്ന് കഴിഞ്ഞാൽ അത് വേദന അപ്പോഴില്ലെങ്കിലും പിന്നെ വേദന വരാം, അതൊരു കാര്യം. ഇത് ഈ ആളുകൾ ഈ കിഡ്നിയിൽ കല്ല് അല്ലെങ്കിൽ യൂറിട്രിലെല്ലാം കല്ലുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഡോക്ടർമാരുടെ അടുത്ത് എത്തുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രധാന കാരണം വേദനയാണ്. വേദനയില്ലെങ്കിൽ ഈ ഒരുപക്ഷെ ഈ ആളുകളൊന്നും വരില്ല. അപ്പോൾ ഇനി അങ്ങനെ വേദന ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ട് എങ്കിൽ അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. കാരണം യൂറിട്രിനെ ഇത് ബ്ലോക്ക് ചെയ്യും, അതിലെ കൂടെയുള്ള മൂത്ര പ്രവാഹം തടസ്സപ്പെടും. അതുകൊണ്ട് അവിടെ നിന്നും ബാക്ക് പ്രഷർ അത് കിഡ്നിയിലേക്ക് പോവും. അവിടെ നിന്നുള്ള പ്രഷർ കൂടിയിട്ട് അത് കിഡ്നിയിലെത്തിയ കിഡ്നിക്കും ആ പ്രഷർ കിട്ടുകയും അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാലം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് കിഡ്നിയെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊന്നാണ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ. അങ്ങനെ ഒരു ബ്ലോക്ക് തടസ്സം വന്നു കഴിഞ്ഞാൽ അത് അവിടെ രോഗാണുക്കൾ പെരുകാനും ആ രോഗാണുക്കൾ കിഡ്നിയിലേക്ക് എത്തി കിഡ്നിയെ അത് സാരമായി ബാധിക്കാനും അങ്ങനെ അതിനും ഇതിന് വഴിവെക്കുന്നു. അത് ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ ബ്ലോക്ക് കൊണ്ട്. ഒബ്സ്ട്രക്ഷൻ കാരണം ഉണ്ടാവുന്നത്. അത് അത് നേരത്തെ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ അത് പൂർണ്ണമായും സുഖപ്പെടും. നേരെ മറിച്ച് അത് കിഡ്നിയെ ബാധിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കല്ലിനെ എടുത്ത് നീക്കം ചെയ്താലും ഒരു പക്ഷേ ആ ബാധിച്ച് ആ ഉണ്ടായ അസുഖം അത് അവിടെ തന്നെ കാണും. അതാണ് അതിലൊരു ബുദ്ധിമുട്ട്.
1: അതെ, അപ്പൊ അത് സ്വാഭാവികം ചികിത്സിക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കാൻ കഴിയും.
0: തീർച്ചയായിട്ടും
1: കൃത്യമായ ചികിത്സ, വിദഗ്ധ ചികിത്സ എടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയാണ്. ഇത് എന്തൊക്കെ ചികിത്സകളാണ് ഇപ്പോൾ ഒരു മൂത്രക്കല്ലിന് സാധാരണ കൊടുക്കാറുള്ളത്?
0: ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കല്ലുകളാണെങ്കിൽ നമ്മൾ അത് സ്വാഭാവികമായിട്ടും അത് അതിൻ്റെ വഴിക്ക് മൂത്രത്തിലൂടെ പോകാനുള്ള ഒരു സമയം കൊടുക്കും. ഈ പറഞ്ഞ 8-9 mm വരെയുള്ള കല്ലുകൾ. പക്ഷേ അത് പോകുന്നില്ല, അത് വീണ്ടും പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ കിഡ്നിക്ക് വീക്കം, ഹൈഡ്രോയൂറിനെഫ്രോസിസ് എന്നുള്ള പറയുന്ന ആ വീക്കം വന്ന് അതങ്ങനെ നിൽക്കുകയാണ് എങ്കിൽ പിന്നെ നമ്മളതിനെ എടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് ലിത്തോട്രിപ്സി എന്ന് പറയുന്ന കല്ല് പൊട്ടിക്കുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു ചികിത്സയുണ്ട്. അത് ഒരുവിധം വലിയ കല്ലുകളെല്ലാം പൊടിച്ച് കഷ്ണങ്ങളായി അത് കിഡ്നിയിലൂടെ മൂത്രത്തിലൂടെ താഴേക്ക് പോകുന്ന ഒരു സംവിധാനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സ ഉള്ളത്, എടുക്കുന്ന രീതി. ഇനി വേറെ നമുക്ക് ഇതുകൊണ്ട് പറ്റിയില്ല എങ്കിൽ ചെറിയ കല്ലുകളും പ്രത്യേകിച്ചും നമ്മൾ സിസ്റ്റോസ്കോപ്പ് വഴി, അതായത് മൂത്രദ്വാരത്തിലൂടെ തന്നെ ഒരു സ്കോപ്പ് കടത്തിവിട്ട് അതുവഴി ഡോർമിയോ ബാസ്കറ്റ് എന്ന് പോലുന്ന ചില ഉപകരണങ്ങൾ വെച്ച് അങ്ങനെ ഈ കല്ലിനെ പിടിച്ച് അത് താഴേക്ക് മൂത്രദ്വാരത്തിലൂടെ എടുക്കാൻ പറ്റിയ ഒരു സംവിധാനമുണ്ട്. അതുവഴിയും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇനി അതും പറ്റില്ല, വിജയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് PCNL എന്ന് പറയുന്ന സർജറിയാണ്. അതായത് തൊലിപ്പുറത്ത് തന്നെ ദ്വാരമുണ്ടാക്കി അതിനകത്തൂടെ കിഡ്നിയിലെ കല്ലും പെൽവിസിലെ കല്ലും റീനൽ പെൽവിസിലെ കല്ലും എടുക്കാൻ പറ്റിയ ഒരു സംവിധാനമാണിത്. ഇതാണ് പിന്നെ അറ്റകൈയായിട്ട് അവസാനത്തെ കൈയായിട്ട് നമ്മൾ ചെയ്യാം.
1: ഓക്കെ, അപ്പോൾ PCOD ആരോഗ്യചാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഏത് അസുഖത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ ഒരു മോട്ടോ എങ്ങനെ ആ അസുഖം വരാതെ നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ കല്ലിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു, അതിൻ്റെ ടൈപ്പുകളെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു, അത് ചികിത്സിച്ചില്ലെങ്കിലുള്ള കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അതിൻ്റെ ചികിത്സാ രീതികളും പറഞ്ഞു. ഈ കല്ല് ഉണ്ടാവാതെ വരാതെ നോക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് PCOD ശ്രോതാക്കളോട് താങ്കൾക്ക് നിർദ്ദേശിക്കാനുള്ളത്?
0: പൊതുവെ പറഞ്ഞാൽ എല്ലാവരോടും ഒരേപോലെ പറയാനുള്ളത് വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ്. അതായത് ശരാശരി ഒരാൾക്ക് ഒരു 2.5 liter മൂത്രം വരെ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കണം. അതിന് എത്രയാണോ വെള്ളം കുടിക്കേണ്ടത് അതനുസരിച്ച് വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. അത് ഓരോരുത്തരുടെയും ശരീര ഘടനയ്ക്കും അതുപോലെ അവരുടെ പ്രത്യേക ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവും, ക്ലൈമറ്റിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവാം. മൊത്തത്തിൽ പറയാം, ഒരു 2.5 liter മൂത്രം ഉൽപ്പാദിപ്പിക്കുന്ന അത്രയും വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. പ്രത്യേകിച്ച് അത് നമുക്ക് ഒരു ഏകദേശം പറയുകയാണെങ്കിൽ മൂത്രത്തിന് വലിയൊരു മഞ്ഞ കളർ വരാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു പ്രാക്ടിക്കൽ പോയിന്റ് അതിൻ്റെ. പിന്നീട് പറയാനുള്ളത് ഉപ്പിൻ്റെ അംശം കഴിയുന്നതും കുറക്കുക എന്നുള്ളതാണ്. അതുപോലെ മാംസത്തിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ, മാംസാഹാരം കഴിയുന്നതും കുറക്കുന്നതാണ് മൊത്തത്തിൽ നല്ലത്. അത് ഇതിന് കല്ലിനെന്നല്ല, മാംസം മറ്റുള്ള രീതിയിൽ നമുക്ക് ചിലപ്പോൾ അമിതമായിട്ടുള്ള ഹാനികരമാണ് എന്നുള്ളതുകൊണ്ട് ഇത് രണ്ടും കുറക്കുക, ഉപ്പും മാംസവും. പിന്നെ അതുപോലെ കുടിക്കുന്ന പാനീയങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു അത് കോള പോലുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുക കഴിയുന്നതും. പക്ഷേ നേരെ മറിച്ച് ഇളനീർ വെള്ളം, അത് നല്ലതാണ്, കല്ല് വരാതിരിക്കാൻ അത് നല്ലതാണ്. അത് കഴിയുന്നതും അങ്ങനെ വെള്ളം കുടിക്കേണ്ട സാഹചര്യം വന്നാൽ, വെളിയിൽ നിന്ന് വെള്ളം കുടിക്കേണ്ട ആവശ്യം വന്നാൽ ഇളനീർ വെള്ളത്തിലേക്ക് പോവാം. പിന്നെ പറയാനുള്ളത് കാൽഷ്യം ഉള്ള അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അത് നമ്മൾ കഴിക്കുകയാണ് വേണ്ടത്. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അത് കാൽഷ്യമുള്ള സാധനങ്ങൾ കഴിക്കാൻ പാടില്ല.
1: ഈ പോയിന്റ് കേട്ടപ്പോ എനിക്കും തോന്നിയതാണ്, കാൽഷ്യം പ്രധാനപ്പെട്ട കല്ലിലൊന്നാണ് കാൽഷ്യം കൊണ്ടുണ്ടാവുന്ന കല്ലുകൾ എന്ന് പറഞ്ഞു.
0: അതെ,
1: കാൽഷ്യം കഴിക്കാണ്ടിരിക്കല്ലേ അതിന് നല്ലതെന്ന് സ്വാഭാവികമായിട്ടും ശ്രോതാക്കൾ എല്ലാവർക്കും മനസ്സിലെ സംശയം ഉണ്ടായിണ്ടാവും.
0: അതെ അതെ അതെ, അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം. കാരണം കാൽഷ്യം കഴിക്കുന്നില്ലെങ്കിൽ അവന് കല്ലുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണിത്. ഇനി കാൽഷ്യം ഗുളികകൾ നമ്മൾ കഴിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ ഗുളികൾ കഴിക്കുന്നതിന് പോലും കുഴപ്പമില്ലാതെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ ഗുളികൾ കഴിക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ ആവണം ഈ ഗുളികൾ കഴിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അത് മറ്റൊന്ന് പറയാനുള്ളത്, കടലിൽ നിന്ന് കിട്ടുന്ന മത്സ്യ സമ്പത്ത്, മത്സ്യം അങ്ങനത്തെ സാധനങ്ങൾ അത് കഴിയുന്നതും കുറക്കുന്നതാണ് നല്ലത്. കാരണം ഈ സീ ഫുഡ്സിൽ പ്യൂറിൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉള്ളതുകൊണ്ട് അത് അങ്ങനെ യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കുറക്കുന്നത് നല്ലതാണ്. പിന്നെ അമിതവണ്ണം വണ്ണം കൂടിക്കഴിഞ്ഞാലും അത് കല്ലിനൊരു സാധ്യത കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് വണ്ണം അല്ലെങ്കിലും നല്ലതല്ലോ, വണ്ണം കഴിയുന്നതും ഒഴിവാക്കുക, അമിതവണ്ണം ഒഴിവാക്കുക.
1: ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മറ്റൊരു ധാരണയാണ് തക്കാളി കഴിച്ചു കഴിഞ്ഞാൽ കല്ലുണ്ടാവും, അതുകൊണ്ട് തക്കാളി കഴിക്കരുത് എന്ന് പറയുന്ന ഒരു ഇത് കേൾക്കാറുണ്ട്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? അങ്ങനെ തക്കാളി തിന്നുന്നവർക്കൊക്കെ കല്ലുണ്ടാവുമോ?
0: അത് ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. കാരണം തക്കാളിയിൽ ഓക്സലേറ്റിൻ്റെ അംശങ്ങളുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ. പക്ഷേ കല്ല് ഉണ്ടാക്കാൻ അത്രത്തോളം അധികം ഉള്ള ഓക്സലേറ്റ് കണ്ടൻറ് അതിലില്ല. അതുകൊണ്ട് തക്കാളി പിന്നെ കിലോ കണക്കിന് തക്കാളി വാങ്ങി കഴിക്കേണ്ടി വരും അങ്ങനെ കല്ലുണ്ടാകാൻ സാധ്യത വരുന്നെങ്കിൽ.
1: സാധാരണ ഒരു ആള് കഴിക്കുന്ന തക്കാളിയിലെ കണ്ടന്റ് അനുസരിച്ച് കല്ലുണ്ടാകാൻ മാത്രം പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു ഇത് ഈ കല്ലിനെ കുറിച്ച് പറയുമ്പോൾ യൂറിക് ആസിഡ്, യൂറിക് ആസിഡ് എന്ന് ഇടയ്ക്ക് പറഞ്ഞു. അപ്പൊ യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനം ശരീരത്തിൽ രക്തത്തിൽ കൂടിയിട്ട് വേദനകൾ, സന്ധി വേദനകളായിട്ട് ഡോക്ടറുടെ കാണാൻ പോകുന്ന ഒരു ഇതാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക. ഈ യൂറിക് ആസിഡ് സ്റ്റോണും ഇങ്ങനത്തെ ഒരു യൂറിക് ആസിഡ് എന്ന് പറയുന്ന അവസ്ഥയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: യഥാർത്ഥത്തിൽ യൂറിക് ആസിഡ് രക്തത്തിൽ കൂടി എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ രക്തത്തിൽ കൂടിയൊരവസ്ഥ ഉള്ളതുകൊണ്ട് അത് യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടാവണം എന്നില്ല. അത് സ്റ്റോൺസ് ഉണ്ടാവുന്നത് നേരെ മറിച്ച് അതൊരു യൂറിൻ്റെ അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട് അസിഡിക് യൂറിനിലാണ് സ്റ്റോൺസ് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ആ യൂറിൻ അൽക്കലൈസ് ആവാൻ ആണ് നമ്മൾ മരുന്ന് കൊടുത്ത് സിസ്റ്റമിക് അൽക്കലൈസസ് കൊടുത്ത് അത് സ്റ്റോൺ ഉണ്ടാവാതെ തടയുന്നത്. ഇതാണെങ്കിലോ ജന്തുക്കളിലുണ്ടാകുന്ന ഗൗട്ട് എന്ന് പറയുന്നത് അത് അതിൻ്റെ ബ്ലഡിലുള്ള യൂറിക് ആസിഡ് കൂടുമ്പോഴാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ്.
1: രണ്ടും തമ്മിൽ ഡയറക്റ്റ് ബന്ധം ഇല്ല,
0: നേരിയ ബന്ധമേ ഉള്ളൂ, വലിയ ബന്ധമില്ല.
1: ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ധാരാളം കാരണങ്ങൾ, വയറുവേദനയുടെ കാരണങ്� ഇനിയും കുറെ അല്ലേ, കുറെ ഡിസ്കസ് ചെയ്യാനുണ്ടല്ലേ. അപ്പൊ ഇൻഷാല്ലാഹ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിശദമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കടക്കേണ്ടതുണ്ട്. ഈ കേട്ട കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങൾ വരാതെ നോക്കാനും നമ്മുടെ കുറെ സാമ്പത്തിക അതുപോലെ തന്നെ നമ്മുടെ സമയം ഒക്കെ നമുക്ക് ലാഭകരമാക്കി തീർക്കാനും കഴിയും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾ പ്രത്യേകം ഓർക്കണം എന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ ബാറക്കല്ലാ. നാം ഇപ്പോൾ കേട്ടത് ആരോഗ്യ വിചാരം, വയറുവേദനയുമായി ബന്ധപ്പെട്ട അതിൻ്റെ മൂന്നാമത്തെ ഭാഗം നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞു.
3: വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവൻ ബന്ധപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിനോടാണ്. അള്ളാഹുമായി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു പുതിയ പ്രാർത്ഥനയുമായി പീസ് റേഡിയോ ശരീരത്തിൽ പ്രയാസമനുഭവിക്കുമ്പോൾ എന്ന വിഷയത്തിൽ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ കേൾക്കാനിരിക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുജ്തബ പി സി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കൾ, പരീക്ഷണാർത്ഥമാണ് നമ്മളെല്ലാവരെയും ഈ ഭൂമിയിൽ റബ്ബ് സുബ്ഹാനഹു തആല അയച്ചതെന്ന് നമുക്കറിയാം. പല തരത്തിലുള്ള പരീക്ഷണങ്ങളും നേരിടുന്നവരാണ് നാം ഓരോരുത്തർ. രോഗം കൊണ്ട്, വേദന കൊണ്ട്, ശാരീരിക പ്രയാസങ്ങൾ കൊണ്ട് വേദന അനുഭവിക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവർക്കെല്ലാം എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. അത്തരം വേദന അനുഭവിക്കുമ്പോൾ, ശരീരത്തിൽ വേദന അനുഭവിക്കുമ്പോൾ ചെല്ലാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന അതിപ്രകാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന അനുഭവപ്പെടുന്ന ഒരു മനുഷ്യനോട് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ശരീരത്തിൽ വേദന അനുഭവപ്പെടുന്ന ഭാഗത്ത് കൈവെക്കുകയും എന്നിട്ട് 3 പ്രാവശ്യം ബിസ്മില്ല എന്ന് ചൊല്ലുകയും ചെയ്യുക. ബിസ്മില്ല, ബിസ്മില്ല, ബിസ്മില്ല. എന്നിട്ട് തുടർന്ന് 7 തവണ ചൊല്ലുവാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥന ഇപ്രകാരമാണ്: അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശരരി മാ അജിദു വഉഹാദിറു. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശരരി മാ അജിദു വഉഹാദിറു. അഊദു ബില്ലാഹി, അള്ളാഹുവേ, ഞാൻ നിന്നിൽ നിന്ന് ശരണം തേടുന്നു. വഖുദറതിഹി, നിന്റെ കൈവിൽ ഞാൻ അഭയം തേടുന്നു. മിൻ ശരരി മാ അജിദു, എനിക്ക് ബാധിച്ചിട്ടുള്ള ഈ രോഗത്തിൽ നിന്ന്, ഈ ഉപദ്രവത്തിൽ നിന്ന്. വഉഹാദിറു, ഞാൻ ഭയക്കുന്ന രോഗത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു, നിന്നിൽ അഭയം തേടുന്നു. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശരരി മാ അജിദു വഉഹാദിറു. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശരരി മാ അജിദു വഉഹാദിറു. ദാലാണ് വഉഹാദിറു. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശരരി മാ അജിദു വഉഹാദിറു. മിൻ ശരരി മാ അജിദു വഉഹാദിറു. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശരരി മാ അജിദു വഉഹാദിറു. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശരരി മാ അജിദു വഉഹാദിറു. മിൻ ശരരി മാ അജിദു വഉഹാദിറു. ഈ പ്രാർത്ഥന 7 തവണ ചൊല്ലുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നോക്കാൻ സാധിക്കും. അപ്പോൾ വേദന ഉണ്ടാകുമ്പോൾ വേദന ഉണ്ടാകുന്ന ഭാഗത്ത് കൈകൾ വെക്കുകയും തുടർന്ന് 3 തവണ ബിസ്മില്ല, ബിസ്മില്ല, ബിസ്മില്ല എന്ന് ചൊല്ലുകയും തുടർന്ന് അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശരരി മാ അജിദു വഉഹാദിറു എന്ന ഈ പ്രാർത്ഥന 7 തവണ ചൊല്ലുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വേദനകൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ, ശരീരത്തിൽ പ്രയാസമനുഭവിക്കുന്ന, വേദനിക്കുന്ന ഭാഗത്ത് കൈകൾ വെക്കുകയും പ്രവാചകൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്യുക. റബ്ബ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായ ശിഫ നൽകുകയും അവർ അനുഭവിക്കുന്ന വേദനക്ക് തക്കതായ പ്രതിഫലം നാളെ അവൻ്റെ കോടതിയിൽ അവർക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു എല്ലാവിധ ഷെറിൽ നിന്നും, പ്രയാസത്തിൽ നിന്നെല്ലാം നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം. ശരീരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നാം ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ഇവിടെ പഠിച്ചത്, അവതരിപ്പിച്ചത് മുജ്തബ PC.
3: ഇനി നമുക്ക് കുട്ടികളുടെ ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. പൂമരത്തണലിൽ
2: അള്ളാഹുവിൻ്റെ പരീക്ഷണം മലക്കുകളിലൂടെ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അൽ ഫഹദ് പൂന്തുറ. പൂന്തുറല്ലേ,
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ കുഞ്ഞനുജന്മാരെ, കുഞ്ഞനുജത്തിമാരെ, ആരാണ് നിങ്ങൾ? പീസ് റേഡിയോയുടെ പൂമറത്തണലിൻ്റെ എൻ്റെ കുഞ്ഞു ശ്രോതാക്കളാണ് നിങ്ങൾ. കൂട്ടുകാരെ, ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ വിളിച്ചു വരുത്തുന്നു. പൂമരത്തണൽ കേൾക്കുന്നവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൂട്ടുകാരെ, എന്താ വിശേഷം? എന്തൊക്കെയുണ്ട് പറയും? നിങ്ങളുടെ നാട്ടു വർത്തമാനങ്ങൾ പറയണം, നിങ്ങളുടെ വീട്ടു വർത്തമാനങ്ങൾ പറയണം. എന്തൊക്കെയുണ്ട് ഇപ്പോൾ? എന്താ നിങ്ങളുടെ അവസ്ഥ? എന്താ ഹാല് പറയണം കൂട്ടുകാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയല്ലേ എല്ലാവർക്കും? പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ക്ലാസ്സിനിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു കുട്ടി അല്പം കറുത്തവനാണ്. അവൻ മുടി കഷണ്ടിയുള്ളവനാണ്. അതുപോലെ തന്നെ അവൻ്റെ മുഖത്തെല്ലാം പാടുള്ളവനാണ്. അങ്ങനെയുള്ള കുട്ടിയെ നമ്മളെങ്ങനെയാ അവനോട് പെരുമാറുക? ഒന്നാമത്തെ ക്വസ്റ്റ്യനാണേ. ഈ കൂട്ടുകാരെ ക്വസ്റ്റ്യൻ കേട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ സഹപാഠിയോട് നമ്മളെങ്ങനെ പെരുമാറും? എങ്ങനെ പെരുമാറും? ഈ ക്വസ്റ്റ്യൻ കേൾക്കുന്ന ഓരോ കുഞ്ഞു കൂട്ടുകാരും നിങ്ങളുടെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ എടുത്തിട്ട് അതിനകത്ത് പൂമരത്തണലിൽ എന്ന പരിപാടി സെലക്ട് ചെയ്തതിന് ശേഷം പൂമരത്തണലിൽ ഇന്ന് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ, എൻ്റെ സഹപാഠിയോട് ഞാൻ എങ്ങനെ പെരുമാറും? എന്നിട്ട് കൂട്ടുകാരെന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സഹപാഠിയോട് പെരുമാറുന്നത് എന്ന് വൃത്തിയായി വെടുപ്പോടുകൂടി അതിനകത്ത് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വോയിസ് അയക്കുകയോ ചെയ്യുക, കേട്ടോ കൂട്ടുകാരെ. ശരി കൂട്ടുകാരെ, നമ്മുടെ സഹപാഠിയോട് നമ്മൾ എന്തൊക്കെ പെരുമാറുക? അവനോട് നമ്മൾ നല്ലപോലെ സംസാരിക്കും, നമ്മൾ അവനോട് അവനക്ക് വേണ്ടതെന്നുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും. കുറച്ചും കൂടി പാവപ്പെട്ടവനാണെങ്കിലോ, നമ്മളെക്കാളും ഭക്ഷണമില്ലാത്തവനും ഉടുക്കാൻ ഉടുപ്പില്ലാത്തവനും അങ്ങനെയുള്ളൊരു കൂട്ടുകാരനാണെങ്കിലോ, നമ്മൾ കുറച്ചുകൂടി നമ്മൾ എന്തു ചെയ്യും കൂട്ടുകാരെ? കെയർ ചെയ്യും അല്ലേ കൂട്ടുകാരെ. നമ്മൾ അവനോട് നല്ലപോലെ നല്ല രീതിയിൽ അവനോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണം. അങ്ങനെ ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം എഴുതാം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു പരീക്ഷണ കഥയെ പറ്റിയാണ്. എന്ത് പറ്റിയാണ്? ഒരു പരീക്ഷണ കഥ. അതായത് ഞാൻ മുമ്പുള്ള കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിരുന്ന എൻ്റെ കുഞ്ഞു കൂട്ടുകാരോട്, അനുജന്മാരെ അനുജത്തിമാരെ ഓർമ്മയുണ്ടോ? അള്ളാഹു നമ്മെ എന്തു ചെയ്യും? എന്തു ചെയ്യും? പരീക്ഷിക്കും. എങ്ങനെയൊക്കെ പരീക്ഷിക്കും? രോഗം തന്നു പരീക്ഷിക്കേക്കാം. എങ്ങനെയൊക്കെ പരീക്ഷിച്ചേക്കാം? രോഗം തന്നു പരീക്ഷിച്ചേക്കാം, സമ്പത്ത് തന്നു പരീക്ഷിച്ചേക്കാം, സമ്പത്തില്ലാതെ പരീക്ഷിച്ചേക്കാം, അതുപോലെ ഒരു പിന്നെന്താ പറയുക, നമുക്കൊരു സ്ഥാനമാനങ്ങൾ നൽകി അള്ളാഹുവിൻ്റെ, അങ്ങനെ പല രീതിയിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിച്ചേക്കാം. കൂട്ടുകാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ജനതയിൽ ഒരു മൂന്നാളുകളെ അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കുന്ന ഒരു കഥയാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കഥയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നതായിട്ട് അദ്ദേഹം കേട്ടു. ബനു ഇസ്രായേലിൽപ്പെട്ട വെള്ളപ്പാണ്ടുകാരൻ, ആരെ? ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു വെള്ളപ്പാണ്ടുകാരൻ മൂന്നാളുകളെ പരീക്ഷിക്കുന്ന കഥയാണല്ലോ അല്ലേ? അപ്പോൾ ഒന്ന്, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു വെള്ളപ്പാണ്ടുകാരൻ, രണ്ട്, ഒരു കഷണ്ടിക്കാരൻ, അതുപോലെ മൂന്നാമത്തേത് അന്ധൻ എന്നീ മൂന്ന് പേരെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവരുടെ അടുക്കലേക്ക് അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞയച്ചു. മലക്ക് പാണ്ഡുരോഗിയെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? അപ്പോൾ പാണ്ഡുരോഗി പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു, നല്ല വർണ്ണം, ഭംഗിയാർന്ന ചർമ്മം, ജനങ്ങൾ എന്നെ വെറുക്കാൻ കാരണമായ ഈ പാണ്ഡുരോഗം മാറിക്കിട്ടണം. മലക്ക് അദ്ദേഹത്തെ സ്പർശിച്ചു, അതോടെ അദ്ദേഹത്തിൻ്റെ പാണ്ഡുരോഗം വിട്ടുമാറി ഭംഗിയാർന്ന വർണ്ണം കൈവന്നു. പിന്നീട് ചോദിച്ചു, നിനക്കേറ്റവും ഇഷ്ടമുള്ള ധനം ഏതാണ്? ഒട്ടകമെന്നോ പശുവെന്നോ? അദ്ദേഹം ഉത്തരം നൽകി. അദ്ദേഹത്തിന് പ്രസവിക്കാനായ ഒരു ഒട്ടകത്തെ നൽകി. അള്ളാഹു നിനക്കതിൽ അഭിവൃദ്ധി നൽകട്ടെയെന്ന് മലക്ക് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഒന്നാമത്തെ ആളെ കണ്ടു, അദ്ദേഹത്തിൻ്റെ രോഗം മാറ്റി. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ നൽകുകയും അവനക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് മലക്ക് എന്ത് ചെയ്തു? മലക്ക് അവിടെ നിന്ന് പോയി. അടുത്ത രണ്ടാമത് ആളിലേക്ക് പോയി. രണ്ടാമത്തെ ആളാരാണ്? കഷണ്ടിക്കാരൻ. കഷണ്ടിക്കാരനെ സമീപിച്ചുകൊണ്ട് മലക്ക് ചോദിച്ചു, നിനക്ക് ഏറ്റവും പ്രിയമുള്ളത് എന്താണ്? അപ്പോൾ മലക്ക് പറഞ്ഞു, ആ മലക്കിനോട് കഷണ്ടിക്കാരൻ പറഞ്ഞു, എനിക്ക് അഴകാർന്ന മുടി, ജനങ്ങൾ എന്നെ വെറുക്കുന്ന കഷണ്ടി എനിക്ക് മാറിക്കിട്ടണം. അദ്ദേഹം മറുപടി പറഞ്ഞു തുടർന്ന് മലക്ക് അദ്ദേഹത്തിനെ തലോടിയപ്പോൾ കഷണ്ടി നീങ്ങുകയും സുന്ദരമായ മുടി ലഭിക്കുകയും ചെയ്തു. നിനക്കിഷ്ടപ്പെട്ട ധനം ഏതാണ് എന്ന് അദ്ദേഹത്തോട് മലക്ക് ചോദിച്ചു. ഒന്നാമത്തെ ആളോട് ചോദിച്ചു പോലെ ചോദിച്ചു. അപ്പോൾ മലക്ക് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു? എനിക്ക് പശുവാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു പശു നൽകുകയും അള്ളാഹു നിനക്കതിൽ വർദ്ധനവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ശേഷം മലക്ക് ആരെ സമീപിക്കും? ഇനി ആരെ സമീപിക്കുക കൂട്ടുകാരെ? ആ അന്ധനെ സമീപിക്കും. അന്ധനെ സമീപിച്ചിട്ട് നിനക്ക് ഏറ്റവും പ്രിയങ്കരമായത് എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എനിക്ക് കാഴ്ച തിരിച്ചു നൽകി. തനിക്കേറ്റവും ഇഷ്ടമുള്ള ധനമേതെന്ന് ചോദിച്ചതിന് ആടാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന് ഗർഭിണിയായ ഒരാട് നൽകുകയും ചെയ്തു. എന്നിട്ട് പിന്നീട് മലക്ക് പാണ്ഡുരോഗിയുടെ രൂപഭാവത്തിൽ വെള്ളപ്പാണ്ഡുക്കാരനെ സമീപിച്ച് മലക്ക് പറഞ്ഞു, ആഗതൻ പരമദരിദ്രനാണ്, യാത്രയുടെ സന്നാഹങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. ഇനി ദിവസം എനിക്ക് അള്ളാഹുവും പിന്നെ നിങ്ങളുമല്ലാതെ ഒരു ഗത്യന്തരവുമില്ല. നിങ്ങൾക്ക് അഴകാർന്ന വർണ്ണവും സുന്ദരവുമായ ചർമ്മവും ധനവും നൽകി അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യാത്ര ചെയ്ത് ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് എത്താൻ ഒരു ഒട്ടകം എനിക്ക് നൽകുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. കൂട്ടുകാരെ, ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? അവിടെ അള്ളാഹു എല്ലാം നൽകിയതിനു ശേഷം, ഈ മൂന്ന് പേർക്കും ആവശ്യമായ സാധനങ്ങളെല്ലാം നൽകിയതിനു ശേഷം ആ മലക്ക് എന്ത് ചെയ്തു എന്നറിയോ? തിരിച്ച് ഒന്നാമത്തെ ആളിലേക്ക് വരികയാണ്. എങ്ങനെ വരികയാണ്? ആ പാണ്ഡുരോഗക്കാരൻ്റെ അതേ രൂപത്തിൽ, അതേ ഭാവത്തിൽ ആ ഒരു പാണ്ഡുരോഗക്കാരൻ വരുന്നത് പോലെ എന്ത് ചെയ്തു? അദ്ദേഹം വന്നു. എന്നിട്ട് മലക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ പരമദരിദ്രനാണ്, യാത്രയുടെ സന്നാഹങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. ഈ ദിവസം എനിക്ക് അള്ളാഹു ഇന്നീ ദിവസം എനിക്ക് അള്ളാഹുവും പിന്നെ നിങ്ങളുമല്ലാതെ ഒരു ഗത്യന്തരവുമില്ല, ഒരു സഹായം ചെയ്യാൻ ഒരു അവസരവുമില്ല എന്ന് പറയുമ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് അഴകാർന്ന വർണ്ണവും സുന്ദരമായ ചർമ്മവും ധനവും നൽകി അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, യാത്ര ചെയ്ത് ഉദ്ദിഷ്ട സ്ഥാനത്തേക്കെത്താൻ എനിക്കൊരു ഒട്ടകം തരുമോ? അദ്ദേഹം പറഞ്ഞു, ഒരുപാട് ബാധ്യതകളുണ്ട്. മലക്ക് പറഞ്ഞു, എനിക്ക് നിങ്ങളെ മുൻപരിചയമുള്ള പോലെ തോന്നുന്നു. നിങ്ങൾ വെള്ളപ്പാണ്ടുകാരനായിരുന്നില്ലേ? ജനങ്ങൾ വെറുത്തിരുന്ന ദരിദ്രൻ, പിന്നീട് അള്ളാഹു നിങ്ങൾക്കിതെല്ലാം നൽകിയില്ലേ? അദ്ദേഹം പറഞ്ഞു, ഈ സമ്പത്തെല്ലാം ഞാൻ പരമ്പരാഗതമായി സമ്പാദിച്ചതാണ്. മലക്ക് പറഞ്ഞു, നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ അള്ളാഹു നിന്നെ പൂർവ്വസ്ഥിതിയിലാക്കട്ടെ. നോക്കൂ കൂട്ടുകാരെ, ഒരു സഹായവുമായി ഒരാൾ മുമ്പിലേക്ക് വന്നപ്പോൾ വളരെ പ്രയാസത്തിൽ കടന്ന ആ ഒരു പാണ്ഡുകാരന് അള്ളാഹു തിരിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയതിന് ശേഷം അള്ളാഹുവിൻ്റെ മലക്ക് പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അദ്ദേഹം അവിടെ എന്തു പറഞ്ഞു? ദാനം കൊടുക്കാൻ മടിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത് കൂട്ടുകാരെ? കളവ് പറഞ്ഞു. കളവ് പറഞ്ഞത് മാത്രമാണോ? എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ സമ്പത്തെല്ലാം എനിക്ക് എങ്ങനെ കിട്ടിയതാണ്? പരമ്പരാഗതമായി എനിക്ക് കിട്ടിയ സ്വത്താണിത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, എന്നിട്ട് മലക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞെന്ത്? അങ്ങനെയാണ് എങ്കിൽ, താൻ പറഞ്ഞത് കളവാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പൂർവസ്ഥിതിയിലാക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കു കൂട്ടുകാരെ, എന്നിട്ട് മലക്ക് വീണ്ടും അടുത്ത ആരുടെ അടുക്കലയാ പോവാം? കശണ്ടിക്കാരന്റെ അടുക്കൽ. കശണ്ടിക്കാരന്റെ അടുക്കലേക്ക് ചെന്ന് പഴയ വേഷത്തിലും രൂപത്തിലും കശണ്ടിക്കാരനെ സമീപിച്ചു. ആദിത്യവനോട് പറഞ്ഞതുപോലെ ഇവനോടും പറഞ്ഞു. കശണ്ടിക്കാരനോട് മന്ത്രി എന്താ പറഞ്ഞത്? ഞാന് ഒരു യാത്രക്കാരനാണ്, ഞാൻ ഇതുപോലെ ഒരു പ്രതിസന്ധിയിൽ പെട്ടിരിക്കുന്നു, എൻ്റെ മുടികളെല്ലാം കൊഴിഞ്ഞുപോയി, ഞാൻ കശണ്ടിക്കാരനാണ്, എനിക്കുദ്ദിഷ്ട സ്ഥലത്തേക്കെത്താൻ താങ്കൾ എന്നെ സഹായിച്ചാലും എന്ന് പറഞ്ഞപ്പോ ആ കശണ്ടിക്കാരൻ പറഞ്ഞു, ആദിത്തവനെപ്പോലെ ഈ കശണ്ടിക്കാരനും മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? എനിക്ക് എന്ത് എൻ്റെ ഇതൊന്നും എനിക്ക് സമ്പത്തെല്ലാം പരമ്പരാഗതമായി സമ്പാദിച്ചാണെന്ന് ചെയ്തു. ഇദ്ദേഹവും കളവ് പറഞ്ഞു കൂട്ടുകാരെ. അങ്ങനെ അദ്ദേഹവും കളവ് പറഞ്ഞപ്പോൾ ആ മലക്കു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് കള്ളമാണ് എങ്കിൽ അള്ളാഹു നിങ്ങളെ ആദ്യത്തേതുപോലെ ആക്കട്ടെ. നോക്കൂ, ആ മലക്ക് വന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ പറയുന്നത് കള്ളമല്ലേ? താങ്കൾ മുമ്പ് ഇതുപോലെ കശണ്ടിക്കാരനായിരുന്നില്ലേ? സമ്പത്തില്ലാത്തവനായിരുന്നില്ലേ? സ്വത്തില്ലാത്തവനായിരുന്നില്ലേ? താങ്കൾക്ക് അള്ളാഹു നൽകിയതല്ലേ? അതുകൊണ്ട് അള്ളാഹുവിനെ മുൻനിർത്തി എന്നെ സഹായിച്ചാലും എന്ന് പറയുമ്പോൾ അദ്ദേഹം കളവ് പ്രചരിപ്പിച്ചത് നിമിത്തം ആ മലക്ക് ആദ്യത്തെ അവൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ അടുത്തും പറഞ്ഞു, താങ്കൾ പറഞ്ഞത് കളവാണ് എങ്കിൽ നിങ്ങളെ ആദ്യത്തേതുപോലെ ആക്കട്ടെ എന്നും മലക്ക് പ്രാർത്ഥിച്ചു കൊണ്ടുപോയി. എന്നിട്ട് പിന്നീട് മലക്ക് എവിടെയാ പോവാ? എവിടെ പോകും കൂട്ടുകാരെ പറയ്? ആ അന്ധൻ്റെ അടുക്കലേക്ക് എന്ത് ചെയ്തു? മലക്ക് വീണ്ടും പോയി, അന്ധൻ്റെ അടുക്കലേക്ക് പോയി. അന്ധൻ്റെ അടുക്കലേക്ക് പോയിട്ട് മലക്ക് പറഞ്ഞെന്താണ്? മലക്ക് പറഞ്ഞു, അന്ധൻ്റെ പഴയ വേഷവിധാനത്തിൽ അന്ധനെ സമീപിച്ചു പറഞ്ഞു, അഗതൻ പരമദരിദ്രനാണ്, ഞാൻ പരമദരിദ്രനാണ്, യാത്രയിൽ എല്ലാ മാർഗങ്ങളും അടഞ്ഞ സാധുവാണ്. ഇന്നെനിക്കല്ലാഹുവും പിന്നെ നിങ്ങളും സഹായിച്ചല്ലാതെ ഒരു അവസ്ഥയുമില്ല, ഒരു അവസരവുമില്ല, ഒരു ഗത്യന്തരവുമില്ല. നിങ്ങൾക്ക് കാഴ്ചശക്തി തിരിച്ചു തന്നവനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, എൻ്റെ യാത്രയ്ക്ക് പാതേയമായി ഒരാടിനെ തരുമോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ മുമ്പ് അന്ധനായിരുന്നു, പിന്നീട് അല്ലാഹു എനിക്ക് കാഴ്ച തിരിച്ചു തന്നു. ആയതിനാൽ നിങ്ങൾക്കിഷ്ടമുള്ളത് എടുത്തുകൊള്ളുക, അല്ലാത്തവ വിട്ടേക്കുക. അള്ളാഹുവാണേ, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ എന്തെടുക്കുകയാണെങ്കിലും ഇന്നെനിക്ക് പരാതിയേതുമില്ല. മലക്കു പറഞ്ഞു, നിങ്ങളുടെ ധനം അവിടെ വെച്ചുകൊള്ളുക, ഇത് നിങ്ങൾക്ക് കേവലം ഒരു പരീക്ഷണമായിരുന്നു. അള്ളാഹു നിങ്ങളെക്കുറിച്ച് സംതൃപ്തനാണ്. നിങ്ങളുടെ രണ്ടു കൂട്ടുകാരിൽ രോഷാകുലനുമാണ് അള്ളാഹു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്കെന്ത് പാഠമാണുള്ളത്? പടച്ചവൻ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ട് ആ അള്ളാഹുവിനോട് പടച്ചവൻ നൽകിയ നന്ദി, പടച്ചവൻ നൽകിയ ഔദാര്യം നമ്മൾ പറ്റിയിട്ട് കൂട്ടുകാരെ നമ്മൾ നന്ദി കേടുള്ളവരാകാൻ പാടുണ്ടോ? ഇല്ല. അങ്ങനെ നന്ദി കേട് കാണിച്ചതിൻ്റെ നിമിത്തം അള്ളാഹു സുബ്ഹാനഹു വതആല അവരെന്ത് ചെയ്തു? മറ്റു രണ്ടുപേരെ, ആ പാണ്ഡുകാരനെയും കശണ്ടിക്കാരനെയും അള്ളാഹു പൂർവസ്ഥിതിയിലേക്ക് മാറ്റി അല്ലേ? അള്ളാഹു നൽകിയിട്ട് അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ അവരെന്ത് ചെയ്തു? പൂർവസ്ഥിതിയിലേക്ക് മാറ്റി. ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? ഈ അന്ധനായ ആള്, അദ്ദേഹം അള്ളാഹുവെ ഭയപ്പെട്ടിരുന്നതിൻ്റെ പേരിൽ, അള്ളാഹുവെ പേടിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ എന്തെടുത്താലും എനിക്ക് വിരോധമില്ല, പടച്ചവൻ നൽകിയതാണ് എനിക്ക് ഈ സൗഭാഗ്യം, അതുകൊണ്ട് നിങ്ങൾ തന്നെ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ ആ ഒരു മനസ്സ്, ആ ഒരു ഗുണപാഠമാണ് കൂട്ടുകാരെ നമുക്ക് ഈ കഥയിൽ നിന്ന് കിട്ടേണ്ടത്. നമ്മുടെ ഈ കഥയുടെ ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ്? സ്വതക്കയുടെ പ്രാധാന്യം, ചോദിച്ചു വരുന്നവരെ അവഗണിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചല്ലോ, അമ്മസ്സാഇല ഫലാ തഖർ. നമ്മോട് ചോദിച്ചു വരുന്നവരോട് നമ്മൾ എന്ത് ചെയ്യരുത്? അവരെ വിരോധിക്കരുത്, അവരെ തിരിച്ചയക്കരുതെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ കൂട്ടുകാരെ ഖുർആനിൽ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ചോദിക്കുന്നവരെ, നമ്മുടെ സഹപാഠികളെ സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം കൂട്ടുകാരെ. അങ്ങനെ നല്ലൊരു വ്യക്തിത്വമാണ്, നല്ലൊരു സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന ഒരു തികഞ്ഞ ബോധം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള മറ്റൊരു ഗുണപാഠം എന്താണ് കൂട്ടുകാരെ? അള്ളാഹുവോട് നന്ദി കേട് കാണിച്ചാൽ പടച്ച റബ്ബ് നമ്മളോട് കോപിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. പടച്ചവൻ നമുക്ക് നൽകിയതിന് നന്ദി കേട് കാണിച്ചത് കൊണ്ടല്ലേ പടച്ചവൻ കോപിച്ചത് അല്ലേ. പാണ്ഡുകാരൻ അള്ളാഹു എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയിട്ടും തിരിച്ച് പടച്ചവൻ ചോദിക്കുമ്പോൾ പടച്ചവനോട് നന്ദി കേട് കാണിച്ചതിൻ്റെ പേരിലല്ലേ അള്ളാഹു സുബ്ഹാന തആല താങ്കൾ പറഞ്ഞത് കളവാണ് എങ്കിൽ ആ മലക്ക് മുഖേനെ അള്ളാഹു സുബ്ഹാന തആല അദ്ദേഹത്തെ അറിയിച്ചത് താങ്കൾ പറഞ്ഞത് കളവാണ് എങ്കിൽ താങ്കൾ അള്ളാഹു പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കട്ടെ എന്ന് പറഞ്ഞത് കൂട്ടുകാരെ എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹുവോട് നന്ദി കാണിക്കുന്നവരെ അള്ളാഹു സുബ്ഹാന തആല കോപിക്കുമെന്ന് സുന്ദരമായ ഒരു കഥയിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തരുമ്പോൾ പീസ് റേഡിയോ പൂമരത്തനിൽ കേൾക്കുന്ന കൂട്ടുകാരെല്ലാവരും നമ്മൾ ഓരോ നിലയിലേക്ക് ഇനി നമ്മൾ 5-ാം ക്ലാസ്സിലാകും 6-ാം ക്ലാസ്സിലാകും 7-ാം ക്ലാസ്സിലാകും അങ്ങനെ ഓരോ ക്ലാസ്സുകൾ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ പൊസിഷൻസുകൾ വളർന്നുകൊണ്ടിരിക്കും, നമ്മുടെ മേഖലകൾ അത് വളർന്നുകൊണ്ടിരിക്കും, നമ്മളുടെ മെച്യൂരിറ്റി അത് വലുതായിക്കൊണ്ടിരിക്കും. അപ്പോഴും നമ്മൾ എന്തു ചെയ്യരുത്? അള്ളാഹു നമുക്ക് നൽകിയത് എന്തോ അതിൽ നിന്ന് നമ്മൾ സഹായിക്കാനാണ് കൂട്ടുകാരെ നമ്മൾ തയ്യാറാകേണ്ടത്. അതിൽ പിശുക്ക് കാണിക്കാൻ നമുക്ക് പാടില്ല. പിശുക്കാണ് കളവ് പറയാനും അള്ളാഹുവിൻ്റെ നിഅമത്തിനെ നിഷേധിക്കുവാനും പ്രേരിപ്പിക്കുന്നത് അല്ലേ. അള്ളാഹു സുബ്ഹാന തആല നമുക്ക് നൽകിയതിന് നമ്മൾ പിശുക്ക് കാണിക്കുമ്പോഴാണ് കൂട്ടുകാരെ അത് നമുക്ക് പിശുക്ക് കാണിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്യും, അതിലൂടെ എന്തു ചെയ്യും, ആ ഒരു തെറ്റു ചെയ്യുന്നതിലൂടെ നമ്മൾ എന്തൊക്കെ ചെയ്യും, കളവ് പറയും. അതുപോലെ അള്ളാഹു നൽകിയ നിഅമത്തിനെ അത് അവഹേളിക്കാൻ, അതിനെ തള്ളിപ്പറയാനും നമ്മൾ തയ്യാറാകുമെന്നുള്ളത്. അതുപോലെ തന്നെ സമ്പത്തിൻ്റെ ആധിക്യം, ഇതിലുള്ള മറ്റൊരു ഗുണപാഠം കൂട്ടുകാരെ, സമ്പത്തിൻ്റെ ആധിക്യം അള്ളാഹുവിൻ്റെ സ്നേഹത്തിനും തെളിവല്ല, മറിച്ച് പരീക്ഷണമായി വരാം. അപ്പോൾ കൂട്ടുകാർ പഠിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉമ്മയോടും ബാപ്പയോടും പറയണം. നമുക്ക് ലഭിക്കുന്ന സമ്പത്തുകൾ, ഉമ്മ ബാപ്പ നമുക്ക് ലഭിക്കുന്ന സമ്പത്തുകൾ, അത് അള്ളാഹു നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ തെളിവല്ല, അത് പടച്ചവൻ നമ്മെ പരീക്ഷിക്കുവാനും കാരണമായേക്കാം ഉമ്മ എന്നുകൂടി പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതുപോലെ അള്ളാഹു സുബ്ഹാന തആല ഇതിലൂടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ള എന്താണ്, അള്ളാഹു എല്ലാ രോഗങ്ങളെയും മാറ്റുവാൻ കഴിവുള്ളവനാണ് അല്ലേ. ഈ രോഗങ്ങളൊക്കെ അള്ളാഹു നൽകിയിട്ട് അള്ളാഹു തന്നെ എന്ത് ചെയ്തു കൂട്ടുകാരെ, അതിനെ മാറ്റി അല്ലേ. അത് മാറ്റുവാനും കഴിവുള്ളവനാണ് ആര്, അള്ളാഹു സുബ്ഹാന തആല എന്നതിനുള്ള ഒരു കഥയാണ്, നല്ലൊരു പാഠമാണ് അള്ളാഹു നമുക്ക് ഇതിലൂടെ നൽകുന്നത്. അതുപോലെ തന്നെ പ്രത്യേകമായി പ്രധാനമായി മനസ്സിലാക്കേണ്ട മറ്റൊരു രണ്ട് കാര്യങ്ങളുണ്ട് കൂട്ടുകാരെ. മലക്കുകളെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന പണികൾ എടുപ്പിക്കും അല്ലേ. അള്ളാഹു ഉദ്ദേശിച്ചൊരു പണിയല്ലേ മനുഷ്യൻ്റെ രൂപത്തിൽ വരാനും ആ രോഗം മാറ്റാനും തിരിച്ചു രോഗിയെപ്പോലെ അഭിനയിക്കാനും അങ്ങനെ അവിടെ പ്രവർത്തിക്കാനും അള്ളാഹു ഉദ്ദേശിച്ച രീതിയിൽ മലക്കുകൾ പണിയെടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ മലക്കുകൾക്ക് രൂപമാറ്റം അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ ഉണ്ടാകുമെന്നും നമുക്ക് ഈ പാഠത്തിലൂടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ഈ എപ്പിസോഡ് വളരെയധികം അറിവുകൾ നിറഞ്ഞ, വളരെയധികം ചിന്തിക്കാൻ കൂട്ടുകാരുടെ കുഞ്ഞു മനസ്സുകളിൽ വളരെയധികം ചിന്തിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്നുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ വിടവാങ്ങുന്നത്. ഇൻഷാല്ലാം അടുത്ത പീസ് റേഡിയുടെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക്, കുഞ്ഞനുജന്മാർക്ക്, കുഞ്ഞനുജത്തിമാർക്ക് ഒരു ഇടവേള. അടുത്ത ഞായറാഴ്ചയിൽ പൂമരത്തണലിൽ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ ഇനിയും ഉണ്ടാകും ഇൻഷാല്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
3: മാഷാല്ലാ, വളരെ നല്ലൊരു ക്ലാസ്സാണ് നമ്മളിപ്പോൾ കേട്ടു കഴിഞ്ഞത്. അള്ളാഹുവിൻ്റെ പരീക്ഷണം മലക്കിലൂടെ എന്ന വിഷയം അധികരിച്ച് സംസാരിച്ചത് അൽ ഫഹദ് പൂന്തുറ.
6: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതക് തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറേ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവൾ അവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും പ്രയക്കും ഉണ്ടാകും. നമ്മുടെ സുജൂദുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി നാം കേൾക്കാനിരിക്കുന്നത് നുറുങ്ങുകൾ. പാലം പണിയുന്നവർ എന്ന തെൻസിഹ നസറിൻ കെ വിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
3: നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് തെൻസിഹ നസറിൻ കെ വി രചിച്ച പാലം പണിയുന്നവർ എന്നതിന് ശബ്ദം നൽകി സംസാരിച്ചത് മൻസൂർ മണ്ണാർക്കാട്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു തആലയെ അറിയലാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലക്ഷ്യം. ആ അള്ളാഹുവിനെ അറിയാനുള്ള മാർഗമാണ് അവൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുക. പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്നയിലൂടെ ഇനി നാം പഠിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അൽ മന്നാൻ എന്ന നാമത്തെക്കുറിച്ചാണ്. അവതരിപ്പിച്ച് സംസാരിക്കുന്നത് ഷമീർ മദീനി.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവാണ് അള്ളാഹുവിൻ്റെ നാമ വിശേഷണങ്ങളിലൂടെ അവനെ അറിയുക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനുമായി ബന്ധപ്പെട്ട കൂടുതൽ കൂടുതൽ അറിവ് നൽകി നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശിഷ്ടങ്ങളായ നാമങ്ങൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ ആ നാമങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്, ഔദാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്ന വ്യത്യസ്തങ്ങളായ നാമങ്ങൾ. അതിൽപ്പെട്ട ഒരു നാമമാണ് അൽ മന്നാൻ, കനപ്പെട്ട അനുഗ്രഹങ്ങൾ നൽകുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഈ ഒരു നാമം നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ മന്നാൻ എന്നൊരു നാമം അള്ളാഹുവിൻ്റെ നാമമായി പരിചയപ്പെടുത്തുന്നില്ല എങ്കിലും ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അവൻ്റെ കാരുണ്യത്തെയും ഔദാര്യത്തെയും നന്മയെയും ഒക്കെ കുറിക്കുന്ന വ്യത്യസ്തങ്ങളായ നാമങ്ങൾ ആ അനുഗ്രഹങ്ങളുടെ വലിപ്പവും വിശാലതയുമാണ് നമ്മെ അറിയിക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി ഇപ്രകാരം ദുആ ചെയ്യുന്നത് കേട്ടു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ്. അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും എന്നുള്ളതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാൻ, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. നീ കനപ്പെട്ട അനുഗ്രഹങ്ങൾ നൽകുന്ന അൽ മന്നാനാണ്. ബദീ ഉസ്സമാവാത്തി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനുമാണ്. ദുൽ ജലാലി വൽ ഇക്റാം, ആദരവും മഹത്വവും ഉള്ള, ആദരവുകളുടെയും മഹത്വങ്ങളുടെയും ഉടയവനായ അല്ലാഹുവേ, യാ ഹയ്യു യാ ഖയ്യൂം എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹുവേ, ഇങ്ങനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ആ സുഹാബിയെ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തൻ്റെ മറ്റ് സുഹാബത്തിനോടായി, അതദറൂന ബിമ ദഅ, എന്തുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് എന്നറിയോ. അദ്ദേഹം ചോദിച്ച ആ ചോദ്യങ്ങളുടെ, ആ പ്രാർത്ഥനാ വചനങ്ങളുടെ പ്രത്യേകത നിങ്ങൾക്കറിയോ. സഹാബത്ത് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും അവൻ്റെ ദൂതനുമാണ് കൂടുതൽ അറിയുക, അഥവാ അവർക്കറിയില്ല എന്നുള്ളത് അവർ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ പടച്ചിറപ്പ് തന്നെയാണ് സത്യം. ലഖദ് അല്ലാഹ ബിസ്മിഹിൽ അഅലം, അദ്ദേഹം അള്ളാഹുവിനോട് ചോദിച്ചത് അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. അല്ലദി ഇദാ ദുഇയ ബിഹി അജാബ്, അള്ളാഹുവിൻ്റെ മഹത്തായ ആ നാമം വെച്ചുകൊണ്ട് ആ നാമത്തിലൂടെ ഒരാൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യും. വ ഇദാ സുഇല ബിഹി അഅത്വാ, അത് മുഖേന അള്ളാഹുവിനോട് ഒരാൾ ഒരു കാര്യം തേടിയാൽ അള്ളാഹു അത് നൽകും, ചോദിച്ചാൽ നൽകും. ഇമാം അബൂദാവൂദ്, നസായി, ഇബ്നു മാജ, ഇബ്നു ഹിബ്ബാൻ, ഹാക്കിം ഇവരൊക്കെ ഉദ്ധരിച്ച പ്രബലമായൊരു ഹദീസ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ മന്നാൻ, ധാരാളമായി കനപ്പെട്ട അനുഗ്രഹങ്ങൾ തന്നെ നൽകുന്നവനാണ് എന്നൊരു ആശയം നമുക്ക് ആ ഹദീസിൽ നിന്ന്, ആ ഒരു നാമത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദുനിയാവിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത ആരാണുള്ളത്? ദുനിയാവിലെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അത് നൽകും എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ചരിത്രവും അതാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ല അല്ലാ ദുനിയാവ് കൊടുക്കുക. ഉദാഹരണം നോക്കിയാൽ ഖാറൂൻ വലിയ ധനികനായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അംഗീകരിക്കാത്ത ധിക്കാരിയായ ഒരു അഹങ്കാരിയായ മനുഷ്യനാണ്. പക്ഷേ ധാരാളം സമ്പത്ത് നൽകി അള്ളാഹു അയാൾക്ക്. ഖാറൂൻ ധാരാളം സമ്പത്ത് നൽകപ്പെട്ട ആളാണ് എങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടാത്തവനാണ് എന്നത് ആ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് നൽകിയതുമുണ്ട്. ദുനിയാവിൽ സമ്പത്ത് നൽകപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നോക്കിയാൽ ധാരാളം അള്ളാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ദുനിയാവിൽ തന്നെ നൽകിയിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം അതാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അള്ളാഹു നൽകിയിട്ടുണ്ട്, ദുനിയാവിൽ തന്നെ സമ്പത്തും സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതേപോലെ അള്ളാഹു അധികാരം നൽകിയ ആളുകളുടെ ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഫിർഔൻ, വലിയ അധികാരവും സ്വാധീനവുമുള്ള ഒരു മനുഷ്യനായിരുന്നു. അന റബ്ബുക്കുമുൽ അഅല, നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവ്, പടച്ചവൻ ഞാനാണ് എന്ന് പറയാൻ മാത്രം അഹങ്കാരിയും പോക്കരിയും ധിക്കാരിയുമായ ഫിർഔൻ. അള്ളാഹു ദുനിയാവിൽ അധികാരം നൽകി, പക്ഷെ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അധികാരം നൽകിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും അമ്പിയാക്കന്മാരിൽ പലർക്കും അള്ളാഹു സ്വാധീനവും സൗകര്യങ്ങളും അധികാരവുമൊക്കെ നൽകിയ ചരിത്രമുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അള്ളാഹു ദുനിയാവ് നൽകും. എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം നൽകുന്ന അതിമഹത്തായ അനുഗ്രഹമാണ് ദീനിയായിട്ടുള്ള അനുഗ്രഹം, നിഅമത്തുൽ ഹിദായ, ഹിദായത്ത് നൽകുക എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതേപോലെ ആ ദീനിൻ്റെ താല്പര്യമനുസരിച്ച്, തേട്ടമനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ്, ദീനുമായി ബന്ധപ്പെട്ട അറിവ്, ഇതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് പ്രത്യേകം നൽകുന്ന അനുഗ്രഹങ്ങളാണ്. ഇന്നല്ലാഹ യുഅത്തി ദുനിയാ ലിമൻ യുഹിബ്ബു വലിമൻ ലാ യുഹിബ്ബു, ദുനിയാവ് അവൻ ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും, പക്ഷേ ദീൻ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല, സത്യവിശ്വാസികൾക്ക് അല്ലാഹു പ്രത്യേകമായി കൊടുത്ത കനപ്പെട്ട അനുഗ്രഹമാണ് അവരിൽ നിന്ന് അവരിലേക്കൊരു ദൂതനെ നിയോഗിച്ചയച്ചു എന്നത്. അപ്പോൾ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ബോധമുള്ളവരും ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം അതിൻ്റേതായ ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും നിർവഹിക്കുവാൻ കടപ്പെട്ടവരാണ് എന്നുള്ളൊരു തിരിച്ചറിവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്ന നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ ചെയ്യാൻ, മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ ചെയ്തത് മറന്നേക്കണം, ചെയ്യാനുള്ള തൗഫീഖ് നൽകി അള്ളാഹുവിനെ സ്തുതിക്കുവാനും സാധിക്കണം. ഇല്ലെങ്കിലോ ആ നന്മ ഇവിടെ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കും. നമ്മൾ ഒരാളെ സഹായിച്ചു, അയാളിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ചെയ്തതെങ്കിൽ അത് കിട്ടാ

സ്തുതിക്കുവാനും നമുക്ക് സാധിക്കണം. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ കൊടുത്തത് എടുത്തു പറഞ്ഞും ശല്യപ്പെടുത്തിയും നിങ്ങൾ കൊടുത്ത ദാനധർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത്, ബാത്തിലാക്കി കളയരുത് എന്നാണ് സൂറത്തുൽ ബഖറയിലെ 264-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വിശദീകരിച്ചത്. എന്നിട്ട് അതിനൊരു ഉദാഹരണവും ഉപമയും അള്ള പറഞ്ഞു. ഒരു വലിയ കുന്നിൽ മൊട്ടപ്പാറ, കരിമ്പാറ, അതിൽ കുറേ മൺതരികൾ കുന്നുകൂടിയിട്ടുണ്ട്. ഫഅസ്വാബഹു വാബിലുൻ ഫതറഖഹു സൽദ, അവ മൊട്ടക്കുന്നിൽ കുറേ മണ്ണ് കൂടിക്കിടക്കുന്നു. ആ മണ്ണിലേക്ക് ശക്തമായൊരു പേമാരി പെയ്തിറങ്ങുമ്പോൾ ആ മൺതരികളെല്ലാം ഒലിച്ചുപോയി. ഫതറഖഹു സൽദ, ഒരു മൊട്ടക്കുന്നായി, കരിമ്പാറയായി അത് അവശേഷിച്ചു നിൽക്കും, ഒരു തരി മണ്ണും ഇല്ലാത്ത രീതിയിൽ. ഇതുപോലെ നിങ്ങൾ ചെയ്ത കുറേ നന്മകൾ, അത് റിയാവും അതേപോലെ തന്നെ മറ്റുള്ളവരെ ശല്യപ്പെടുത്തിക്കൊണ്ട് എടുത്തു പറഞ്ഞ് അവരെ വേദനിപ്പിക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ ആ നന്മകൾ നിഷ്ഫലമാവുകയാണ്, അവിടെ നിലനിൽക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആണ് നമുക്ക് ഓരോരുത്തർക്കും നന്മ ചെയ്യാനുള്ള തൗഫീക്ക് നൽകിയത്, ഔദാര്യം നൽകിയത്. അതുകൊണ്ട് പടച്ചറബിനെ സ്തുതിക്കാൻ, അള്ളാഹുവിനോട് നന്ദി പറയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചോദിക്കാതെ തന്നെ നൽകിയവനാണ്. ചോദിക്കുന്നതിന് മുമ്പേ തന്നെ നൽകിയതാണ് അള്ളാഹു നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം. വലാ യുത്വാലിബുക ശൈഅ, അതിന് പകരമായി അള്ളാഹു ഒന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല. ഞാൻ ഇത്ര തന്നില്ല, അതുകൊണ്ട് നീ ഇത്ര തരണം എന്ന രീതിയിൽ. യുത്വഇമു വലാ യുത്വഅം, അള്ളാഹുവാണ് നമ്മളെ തീറ്റിയവൻ, നമ്മൾ അള്ളാഹുവിനെ തീറ്റിപ്പോറ്റേണ്ട ആവശ്യമില്ല. പടച്ചറബിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് ധാരാളമായി ഓർക്കുക എന്നത് അള്ളാഹുവിന് ദിക്ര് ചെയ്യുന്ന ദിക്റിൻ്റെ ഒരു ഇനമായി പണ്ഡിതന്മാർ പ്രത്യേകം പറയാറുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ നമ്മൾ ജാഗ്രതയുള്ളവരാകുമ്പോൾ, ഓർമ്മയുള്ളവരാകുമ്പോൾ, നന്ദിയുള്ളവരാകാൻ നമുക്ക് സാധിക്കും. ഫദ്കുറു ആലാ അല്ലാഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കുക, എങ്കിൽ നിങ്ങൾ വിജയം വരിച്ചേക്കാം എന്ന് ഖുർആൻ സൂറത്ത് അൽ അഅ്റാഫിലെ 69-ാമത്തെ ആയത്തിൽ പറഞ്ഞു. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, ഭൂമിയിൽ നിങ്ങൾ ധിക്കാരികളായി വിഹരിക്കരുത്, അങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നവരായി നിങ്ങൾ മാറരുത്. പടച്ചറബിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത്, അനുഗ്രഹദാതാവായ റബ്ബിനെ തിരിച്ചറിഞ്ഞ് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനുള്ള മനസ്സുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാൻ നമുക്ക് സാധിക്കും. നാവുകൊണ്ടും അതേപോലെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടുമൊക്കെ പടച്ചറബിനെ സദാ സ്മരിച്ചുകൊണ്ട് ദിക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ സാധിക്കും. വ ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, സൂറത്ത് ഇബ്രാഹീമിലും സൂറത്ത് നഹലിലുമൊക്കെ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞതാണ്. നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ, അത് ക്ലിപ്തപ്പെടുത്താൻ, കണക്കാക്കാൻ പോലും നിങ്ങൾ അശക്തരാണ്, നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ അത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള അള്ളാഹുവിനെ സംബന്ധിച്ച് നാം ബോധവാന്മാരാണെങ്കിൽ, മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ ആ പടച്ചറബിലേക്കാണ് കൈകൾ നീട്ടുക, അവരുടെ സങ്കടങ്ങളും ആവനാദികളും ബോധിപ്പിക്കുക. ആ പടച്ചറബിനെ മറന്നുകൊണ്ട് അവനോട് ചോദിക്കേണ്ട ഒരു കാര്യം മറ്റാരോടെങ്കിലും ചോദിക്കുക എന്നത് ഏറ്റവും വലിയ നന്ദികേടാണ്. പടച്ചറബിനെ അപഹസിക്കുന്നതിനും അവനെ നിന്ദിക്കുന്നതിനും തുല്യമാണ്. സൂറത്തു സുമറിൽ അള്ളാഹു പറഞ്ഞതുപോലെ, നീ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അവനോട് മാത്രം നീ ചോദിക്കുക. വക്കും മിന അശ്ശാഖിരീൻ, അതുവഴി നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുക. അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു കാര്യം അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് നന്ദികേടാണ്, ശിർക്കാണ്. അപ്പോൾ പടച്ചറബിനോട് നന്ദിയുള്ളവരാകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ബോധവാന്മാരാകണം. ധാരാളമായി നൽകുന്നവനാണ് അള്ളാഹു എന്നത് നമ്മൾ തിരിച്ചറിയുമ്പോൾ അവനോട് ചോദിക്കാൻ യാതൊരു മടിയും നമുക്ക് വേണ്ടതില്ല. രോഗം മാറാൻ, സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങാൻ, മാനസികമായ വ്യഥകളും സങ്കടങ്ങളും നീങ്ങാൻ

0: എന്ന് വേണ്ട എന്തും അള്ളാഹുവിനോട് നമുക്ക് പറയാം, ചോദിക്കാം. അള്ളാഹുവിനോട് ചോദിക്കുന്നതിൻ്റെ പേരിൽ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടക്കേടമൊന്നും ഉണ്ടാവുകയില്ല. ചോദിക്കാത്തവരോട് അള്ളാഹ്ക്ക് ദേഷ്യമുണ്ടാകും. മല്ലം യസ് അലില്ലാഹ യഗളബ് അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഒരാൾ അള്ളാഹിനോട് ചോദിക്കുന്നില്ലെങ്കിൽ അള്ളാഹ്ക്ക് ദേഷ്യമുണ്ടാകും, അയാളോട് വെറുപ്പുണ്ടാകും. നേരെ മറിച്ച് അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളോട് അള്ളാഹ്ക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ അൽ മന്നാൻ, ധാരാളമായി അനുഗ്രഹങ്ങൾ നൽകുന്ന, കനപ്പെട്ട അനുഗ്രഹങ്ങൾ നൽകുന്ന അള്ളാഹുവിനെ നാം അറിയണം. അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: പീസ് റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ അൽ മന്നാൻ എന്ന നാമത്തെ വിശദീകരിച്ച് സംസാരിച്ചത് ഷമീർ മദീനി.
2: ശ്രോതാക്കളെ, ഇനി നമ്മൾ കുട്ടികളുടെ പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിൻ്റെ 13-ാം എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് അബ്ദുസ്സലാം വീട്ടി.
3: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 13. വിചാരിക്കാതെ ഒരു വിനോദയാത്ര. ശർക്കരയും തേങ്ങയും ഉള്ളിയും ചേർത്ത് കുഴച്ച അവിലും ചായയും മക്കളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് ഷാഹിദ തലേ ദിവസത്തെ പത്രമെടുത്ത് വരാന്തയിലേക്ക് പോയി. ശങ്കുണ്ണി നായരുടെ വീട്ടിൽ നിന്ന് അജ്മൽ വാങ്ങിക്കൊണ്ടുവന്നതാണത്. എല്ലാ ദിവസവും രാവിലെ തലേ ദിവസത്തെ പത്രം എടുത്തുകൊള്ളാൻ ശങ്കുണ്ണി നായർ സമ്മതിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഷാഹിദക്കും അജ്മലിനും തോന്നിയത്. പത്രത്തിലെ മുൻപേജ് വാർത്തകൾ വായിച്ചു തീരും മുമ്പേ അജ്മലും സെൽവയും വരാന്തയിലെത്തി. ഷാഹിദ് അവരോട് പറഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, സ്കൂളും മദ്രസയുമില്ല, ഇനി 11 മണിക്ക് വല്ലതും തിന്നാനുണ്ടാക്കുള്ളൂ. ഞാനീ പത്രം ഒന്ന് ഫുള്ളായിട്ട് വായിക്കട്ടെ. ഉമ്മ വായിച്ചോളി, ഞാനും സെൽവയും കുറച്ച് കളിക്കട്ടെ. അജ്മൽ കളിയെപ്പറ്റി പറഞ്ഞപ്പോൾ സെൽവയ്ക്ക് വല്ലാത്ത സന്തോഷമായി. അവൾ ചോദിച്ചു, എന്ത് കളിയായിക്കാക്കാ? നീ 10 ഇല പറിച്ചു കൊണ്ടുവാ, കളി ഞാൻ കാണിച്ചു തരാം. സെൽവ കുപ്പയിൽ നിന്ന് ഇലകൾ പറിച്ചുകൊണ്ടുവന്നു. അജ്മൽ പറഞ്ഞു, കളി തുടങ്ങാം. അവൻ ഇലകൾ വാങ്ങി വരാന്തയുടെ താഴെ ചവിട്ടുപടിക്കടുത്ത് മുറ്റത്ത് ഒരില വെച്ചു. പിന്നെ അടുത്ത ചവിട്ടുപടിയുടെ വക്കിൽ, നടുവിൽ, പിന്നെ വരാന്തയിലെ ചൂടിപ്പടത്തിൽ, പിന്നെ വാതിൽപ്പടിയിൽ. ഇതാപ്പോ ഇത്ര വലിയ കളി, ഒരു രസമല്ല. എടി, ഈ കളിയിലൊരു കാര്യമുണ്ട്. വെയിലിൻ്റെ യാത്ര മനസ്സിലാക്കാനാണ് ഈ ഇലകൾ കൊണ്ട് അടയാളം വെക്കുന്നത്. അത് കാണാൻ നല്ല രസമാണ്. സെൽവ കുറച്ചുനേരം കസേരയിലിരുന്ന് വെയിലിൻ്റെ യാത്ര ശ്രദ്ധിച്ചു. ഇക്കാക്ക പറഞ്ഞ പോലെ അത് അടയാളം വെച്ച ഇലകൾ പിന്നിട്ട് തൻ്റെ നേരെ വരാൻ തുടങ്ങിയിരിക്കുന്നു. അവൾ ചോദിച്ചു, ഇക്കാക്ക, വെയിലിന് ബുദ്ധിയുണ്ടോ? അത് ഇക്കാക്ക പറഞ്ഞ മാതിരി തന്നെയാണല്ലോ വരുന്നത്. വെയിലിന് ബുദ്ധിയുണ്ടായതുകൊണ്ടല്ല, സൂര്യൻ്റെ റൂട്ട് നേരത്തെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. അതിന് റൂട്ട് മാറാൻ സ്വാതന്ത്ര്യമില്ല. സൂര്യൻ്റെ യാത്രക്കനുസരിച്ച വെയിലിൻ്റെ യാത്ര. രാവിലെ നമ്മുടെ നിഴലിന് നമ്മളേക്കാൾ നീളണ്ടാവും. സൂര്യൻ പൊന്തുന്നതിനനുസരിച്ച് നിഴലിൻ്റെ നീളം കുറയും. നീ മുറ്റത്തിറങ്ങി പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നു നോക്ക്. സെൽവ മുറ്റത്തിറങ്ങി പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നു. ഇക്കാക്ക പറഞ്ഞ പോലെ തൻ്റെ നിഴലിന് ശരീരത്തേക്കാൾ നീളമുണ്ട്. ഇനി ഉച്ചയാവുമ്പോൾ അതേ സ്ഥലത്തു തന്നെ നിന്നു നോക്ക്, നിഴലിന് ശരീരത്തേക്കാൾ നീളം കുറയും. നട്ടുച്ചയായാൽ തീരെ നിഴലുണ്ടാകൂല. ഇതെല്ലാം സംഭവിക്കുന്നത് പടച്ചോൻ സൂര്യനെ സഞ്ചരിപ്പിക്കുന്നതുകൊണ്ടാ. അത് പറഞ്ഞ് അജ്മൽ അകത്തേക്ക് പോയി. സെൽവ പടിഞ്ഞാറോട്ട് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് തൻ്റെ പിന്നിൽ നിന്ന് രണ്ട് നിഴൽ തല കാണിക്കുന്നതായി അവൾക്ക് തോന്നി. തിരിഞ്ഞു നോക്കി. അത്ഭുതം! പൊന്നമ്മ ടീച്ചറും ഹസീന ടീച്ചറുമാണ്. അവരവളുടെ തലയിൽ തൊട്ടു. സന്തോഷം കൊണ്ടും അത്ഭുതം കൊണ്ടും സെൽവയ്ക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ടീച്ചർ വന്നത് ഉമ്മ അറിഞ്ഞിട്ടേയില്ല. ഉമ്മയുടെ കണ്ണുകൾ പത്രത്തിലാണ്. സെൽവ വിളിച്ചു, ഉമ്മാ, ഇക്കാക്കാ, ഇതാ രണ്ടാൾ വന്നിരിക്കുന്നു. ഷാഹിദ മുറ്റത്തേക്ക് നോക്കി. ഓടിയിറങ്ങി പൊന്നമ്മ ടീച്ചറെ കെട്ടിപ്പിടിച്ചു. ശേഷം ഹസീന ടീച്ചറുടെ കൈപിടിച്ചു. അവർ വരാന്തയിലേക്ക് കയറി. സെൽവ ചിന്തിച്ചു, ഉമ്മയെന്താ പൊന്നമ്മ ടീച്ചറെ കെട്ടിപ്പിടിക്കുകയും ഹസീന ടീച്ചറെ കെട്ടിപ്പിടിക്കാതിരിക്കുകയും ചെയ്തത്? ഹസീന ടീച്ചറുടെ കൈക്ക് പിടിക്കുക മാത്രമാണല്ലോ ചെയ്തത്. എടീ പൊന്നമ്മേ, നിനക്കിപ്പോഴെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ, സന്തോഷായി. ഹസീന ടീച്ചറെ, ഞാനും ഈ പൊന്നമ്മയും അഞ്ചിലും ആറിലും ഏഴിലും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചോരാ. ഇരിക്കി, ഞാൻ ചായ എടുക്കട്ടെ? ഇരിക്കടി അവിടെ. ചായയേക്കാൾ രസം നിന്റെ വർത്താനത്തിനാ. സെൽവേ, നിന്റെ ഉമ്മ നല്ല തമാശ പറയായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പം. ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോ ഞങ്ങൾ പിരിഞ്ഞു. ഞാൻ പഠിച്ച് ടീച്ചറായി, ദൂരെ ഒരു സ്കൂളിൽ ജോലിക്ക് ചേർന്നു. ഇപ്പോഴാണ് എന്റെ കൂട്ടുകാരിയുടെ മക്കളായ നിന്റെയും അജ്മലിന്റെയും സ്കൂളിലെത്തിയത്. ഷാഹിദ ചായ എടുക്കാൻ വീണ്ടും എഴുന്നേറ്റു. ഹസീന ടീച്ചർ അവളുടെ കൈപിടിച്ച് അവിടെ തന്നെ ഇരുത്തി. ചായ കുടിച്ചിട്ടേ ഞാനും പൊന്നമ്മ ടീച്ചറും പോകുള്ളൂ. ഇപ്പോ ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. ഹസീന ടീച്ചർ നിർത്തിയപ്പോൾ പൊന്നമ്മ ടീച്ചർ വിഷയമെടുത്തിട്ടു. നാളെയാണ് സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോകുന്നത്. മലമ്പുഴയിലേക്കാ. അതിന് അജ്മലിനെയും സെൽവയും പറഞ്ഞേക്കണം. പൈസ ഒന്നും വേണ്ട. നിന്റെ മക്കളുടെ യാത്ര എന്റെയും ഹസീന ടീച്ചറുടെയും ചെലവിൽ. ഒന്നും എതിർത്തു പറയരുത്. നാളെ ഏഴു മണിക്ക് സ്കൂളിലെത്തിക്കണം. പൊന്നമ്മ ടീച്ചർ സെൽവയുടെ മുഖത്തേക്ക് നോക്കി. ആ കുഞ്ഞുമുഖത്ത് സന്തോഷത്തിന്റെ ഒരു നിറപ്പൂക്കൽ വിരിയുന്നത് കണ്ടു. ഇനി നീ ചായ എടുത്തോ, പൊന്നമ്മ ടീച്ചർ ഷാഹിദയുടെ ചുമലിൽ തട്ടിക്കൊണ്ടു പറഞ്ഞു. ഷാഹിദയോടൊപ്പം അവർ അകത്തേക്ക് കടന്നു. സെൽവ ഓടിച്ചെന്ന് കുളിമുറിയുടെ വാതിൽക്കൽ ശക്തിയായി മുട്ടി. ഇക്കാക്കാ, വേഗം വരി, വിരുന്നുകാർ വന്നിട്ടുണ്ട്. അജ്മൽ കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് കടന്നപ്പോൾ ചിരിക്കുന്ന രണ്ട് മുഖങ്ങൾ അവനെ സ്വാഗതം ചെയ്തു. പൊന്നമ്മ ടീച്ചറുടെയും ഹസീന ടീച്ചറുടെയും മുഖങ്ങൾ.
2: വളരെ നല്ലൊരു സെഷനാണ് നാം ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. അജ്മലും കുഞ്ഞുപങ്ങളും എന്നതിൻ്റെ 13-ാം എപ്പിസോഡ് നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത് അബ്ദുസലാം വീട്ടി. മനോഹരമായ പല ദൃശ്യങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ പലരും. പലപ്പോഴും പല കാരണങ്ങളാൽ ആ ദൃശ്യങ്ങൾ അത് നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ് പലരും. അവർക്ക് വേണ്ടി പീസ് റേഡിയോയിലൂടെ ഒരു പുതിയ ദൃശ്യം ഒരുക്കുകയാണ്. ദാൽ തടാകത്തിലെ ശിക്കാരകൾ അവതരിപ്പിച്ച് സംസാരിക്കുന്നത് മുഹമ്മദ് അലി, കൂടെ അദ്നാനുൽ ഫാരിസ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ദൃശ്യം, നയനമനോഹര കാഴ്ചകളുടെ ശ്രവ്യാനുഭവം. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടുവരുന്ന ദൃശ്യം, പലരുടെയും യാത്രാ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പീസ് റേഡിയോ ദൃശ്യം എപ്പിസോഡിൽ ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി മുഹമ്മദ് അലി പോത്തുകാടൻ, പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര സ്വദേശി, അസിസ്റ്റന്റ് GST കമ്മീഷണർ മലപ്പുറം. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സുപരിചിതൻ കൂടിയാണ്. കുറേ നല്ല പ്രോഗ്രാമുകൾ പീസ് റേഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള ആളുകൂടിയാണ്. കൂടാതെ മുഹമ്മദ് അലിക്ക ഒരു നല്ലൊരു യാത്രികൻ കൂടിയാണ്. ഇന്ന് നമ്മോടൊപ്പം ഏതൊരു യാത്രികനും കാണാൻ കൊതിക്കുന്ന, പോയി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ജമ്മു ആൻഡ് കാശ്മീർ. അതിലെ കാശ്മീർ യാത്രയിലെ അനുഭവങ്ങളാണ് പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി നമ്മോടൊപ്പം മുഹമ്മദ് അലിക്ക പങ്കുവെക്കുന്നത്. അസ്സലാമു അലൈക്കും.
5: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
4: മുഹമ്മദ് അലിക്ക, എങ്ങനെയാണ് കാശ്മീർ യാത്രയെ ഒന്ന് ചുരുക്കി കാണുന്നത്? എങ്ങനെ എത്തിപ്പെട്ടു ഈ ഒരു ആഗ്രഹത്തിലേക്ക്? ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ?
5: കാശ്മീർ എന്നതൊരു വികാരമായിരുന്നു. കുട്ടിക്കാലത്ത് പുസ്തകങ്ങളിൽ വായിച്ചത് തൊട്ട് മനസ്സിൽ കാശ്മീർ ഉണ്ടായിരുന്നു. ഒരു 3 വർഷത്തിന് മുമ്പ് വഴുതി മാറിയതാണ് ഈ യാത്ര.
4: അപ്പോൾ ഇതിനു മുമ്പ് മറ്റു പല യാത്രകളും പോയിട്ടുണ്ടാകും, ചെറിയ ചെറിയ യാത്രകൾ, വലിയ യാത്രകളല്ല. എന്നാൽ തന്നെ യാത്ര ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്, താങ്കളുടെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണാം. അപ്പോൾ ഇതിനു മുമ്പ് വേറെ വല്ല യാത്രകളും ചെയ്തിട്ടുണ്ടോ, ഒറ്റയ്ക്കോ ഫാമിലി ആയിട്ടോ ഒക്കെ? അതൊന്ന് പറയാം. ആദ്യം
5: ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, ഫാമിലിയായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്, മറ്റു കൂട്ടുകാരുമായി യാത്ര ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, അടുത്ത സംസ്ഥാനങ്ങളിൽ ഒക്കെ പോയിട്ടുണ്ട്.
4: അതിൽ ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ പറ്റിയ ഇടങ്ങൾ ഏതൊക്കെയാണ്?
5: ദുബായിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്, സൗദി അറേബ്യയിൽ രണ്ട് തവണ.
4: സിംഗപ്പൂരിൽ എങ്ങനെയാണ്, ഫാമിലി ആയിട്ടാണോ അതോ വെറുതെ വിസിറ്റിംഗ് പോയതാണോ അതോ ടൂറായി തന്നെ പോയതാണോ?
5: സിംഗപ്പൂരിലും ഫാമിലി ആയിട്ടാണ് പോയത്, ഞാനും ഭാര്യയും രണ്ട് മക്കളും ഉണ്ടായിരുന്നു.
4: ഓക്കെ, അപ്പം ഇപ്രാവശ്യം നമ്മൾ കാശ്മീരിലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ഒറ്റക്കായിരുന്നോ അതോ ഫാമിലി ആയിട്ടാണോ, ഒന്ന് പറയാം.
5: കാശ്മീരിൽ പോയത് ഫാമിലി ആയിട്ടാണ്, ഭാര്യയും രണ്ട് മക്കളും ഉണ്ടായിരുന്നു, പുറമെ ഭാര്യയുടെ സഹോദരിയും ഭർത്താവും ഉണ്ടായിരുന്നു.
4: പൊതുവെ കാശ്മീർ എന്ന യാത്ര യുവാക്കളുടെയും അതുപോലെ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മാത്രമാണ് അധികം പോയി കാണാറ്. അപ്പോൾ കൂട്ടത്തിൽ ഫാമിലിയെയും കൂട്ടിപ്പോയി, അപ്പോൾ അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് കാശ്മീരിലേക്ക് എത്തിയത്? ഏത് യാത്രാമാർഗം കൂടിയാണ്? ഇതെല്ലാം കൂടെ ഒന്ന് ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്താം.
5: 3 വർഷം മുമ്പ് ഒന്ന് പ്രോഗ്രാം ചെയ്തതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ വിമാന ടിക്കറ്റ് വരെ എടുത്തിരുന്നു, പക്ഷേ ബൈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. ഞങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരും ഓഫീസർമാരും ഫാമിലിയായിട്ടാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാശും പോയി കുറച്ച്. പിന്നീട് കാശ്മീർ എന്നൊരു മോഹം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അതേപോലെ മക്കൾ ഇടക്ക് പറഞ്ഞിരുന്നു, കുട്ടികളോടൊക്കെ പറഞ്ഞു, സഹപ്രവർത്തകരോടൊക്കെ പറഞ്ഞു, അപ്പോൾ അവർ കളിയാക്കുന്നു, അപ്പം അങ്ങനെ നമുക്കൊരു വാഗ്ദാനം തന്നിട്ട് മുടങ്ങിയല്ലോ എന്നുള്ള. അടുത്ത കാലത്താണ് ഒത്തു വന്നു എന്നുള്ളതാണ് സത്യത്തിൽ. ഞാൻ പോയത് സിംഗപ്പൂരിൽ പോയത് ഒരു ട്രാവൽസ് വഴിയാണ്. അതേപോലെ ഇത്തവണയും അവരുടെ നല്ലൊരു സർവീസായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഇത്തവണയും അവരെ തന്നെയാണ് ഉദ്ദേശിച്ചത്. എൻ്റെ സഹ സീനിയർ ഓഫീസറായിരുന്ന ഒരു CM തോമസ് ഉണ്ട്. അദ്ദേഹം ഒരു വലിയ യാത്രക്കാരനായിരുന്നു. ഓരോ വർഷവും ഓരോ രാജ്യങ്ങളിലേക്കാണ് ഫാമിലിയായിട്ട് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. സമ്പന്നനും കൂടിയാണ് അദ്ദേഹം. ഈ ട്രാവൽസ് റോയൽ ഒമാനിയ ടൂറിസം ട്രാവൽസ്, എറണാകുളത്ത് ആണ് ആസ്ഥാനം. ഇസ്രയേലിലെ അടക്കം ഇന്ത്യക്ക് പുറത്തും കേരളത്തിനും അകത്തുമായിട്ട് വേറെയും കുറേ ഓഫീസുകളൊക്കെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അദ്ദേഹം ഓപ്പറേഷൻസ് അതേപോലെ ഓർഗനൈസേഷൻ്റെ ചാർജുള്ള ഡേവിഡുമായി എന്നെ കണക്ട് ചെയ്തു. പിന്നെ എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് കാണേണ്ടത്, എത്ര ദിവസമാണ് എന്നുള്ളൊരു ഏതാണ്ടൊരു ചർച്ച ഞങ്ങൾ ചെയ്തു. അതിനുശേഷം അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഇന്ന ദിവസം പോകുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു ഐറ്റിനറി നമുക്ക് അയച്ചു തന്നു. അത് ഡിസ്കസ് ചെയ്തോ തീരുമാനമാക്കി. പിന്നെ എങ്ങനെ എത്തുന്നു എന്നുള്ള ചോദ്യമാണ് നമുക്ക്. ഞാൻ സർവീസിലുള്ളതുകൊണ്ട് ഒരുപാട് ലീവ് എടുക്കൽ പ്രശ്നമാണ്. അപ്പോൾ വിമാനമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങോട്ട് പോയത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കുമാണ് വിമാനത്തിൽ പോയത്. തിരിച്ച് ശ്രീനഗറിൽ നിന്ന് ബോംബെയിലേക്കും തുടർന്ന് നെടുമ്പാശ്ശേരിയിലേക്കുമാണ് യാത്രയായിട്ട് വന്നത്.
4: അപ്പോൾ ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഡൽഹിയിലേക്ക്. ഡൽഹിയിൽ യാത്രകൾ ചെലവഴിച്ചോ അതോ നേരെ ശ്രീനഗറിലേക്ക് പോയതാണോ?
5: ഇൻഡിഗോ എയർലൈൻസ് വഴിയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഡയറക്റ്റ് ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. നേരത്തെ ബോംബെ വഴിയാണ് ഉദ്ദേശിച്ചിരുന്നത്, ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ കോവിഡ് പ്രശ്നം കാരണം ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഡൽഹിയിൽ ഇറങ്ങി ഒരു ടെർമിനലിൽ ഇറങ്ങി അടുത്ത ടെർമിനലിലേക്ക് മാറി അടുത്ത ചിക്കൻ കഴിഞ്ഞു പോകുന്നു എന്നുള്ളൂ. അപ്പോൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല.
4: സ്വാഭാവികമായിട്ടും ശ്രോതാക്കൾക്ക് ഉള്ളൊരു ചോദ്യമായിരിക്കും, ഈ ഒരു കാലം അത് കോവിഡ് കാലമാണല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട യാത്രകളിലേക്ക് വന്ന ബുദ്ധിമുട്ടുകളോ പ്രോട്ടോക്കോളുകളോ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞാലും.
5: സത്യത്തിൽ കോവിഡ് യാത്ര ഒരു പ്രശ്നം തന്നെയാണ്. കോവിഡ് ചെക്ക് പരിശോധന ഉണ്ടാകും എന്നുള്ളൊരു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളുടെയും ഒരു ആശങ്ക, എങ്ങാനും ഈ 6 പേരിൽ ഒരാൾക്ക് പോസിറ്റീവ് ആയാൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, അത് ഒരാശങ്ക ഉടനീളം ഉണ്ടായിരുന്നു. നമ്മൾ ചില ഡിക്ലറേഷൻസൊക്കെ കൊടുക്കണം, കോവിഡ് ഇല്ല, കോവിഡ് വീട്ടിൽ ആൾക്കും കോവിഡ് ഇല്ല, വിദേശയാത്രകളൊന്നും അടുത്ത് നടത്തിയിട്ടില്ല എന്നുള്ള ഡിക്ലറേഷൻസ് കൊടുക്കണം. അതിന് പുറമെ ശ്രീനഗറിൽ ഇറങ്ങിയിട്ട് ഒരു കോവിഡ് ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ മൂക്കിലുള്ള സ്രവം അവരെടുക്കും, എന്നിട്ട് അത് പരിശോധിക്കും. നമ്മുടെ നിന്ന് ഫോം ഫില്ലപ്പ് ചെയ്ത് വാങ്ങിക്കും, കുറേ ഡീറ്റെയിൽസൊക്കെ അവർ ചോദിക്കും. പരിശോധന കുറച്ച് ക്രൂരായിരുന്നു, മൂക്കിലൊക്കെ കുത്തിയിട്ട് വേദനയൊക്കെ ഉണ്ടായി. എന്തായാലും അവരെ സാമ്പിള് ശേഖരിച്ചു, നമ്മുടെ ഫോൺ നമ്പർ വാങ്ങി വെച്ചതിന് ശേഷം അറിയിക്കാം വിളിക്കാമെന്നാണ് പറഞ്ഞത്. ഭാഗ്യവശാൽ ഞങ്ങൾ 6 പേരെയും വിളിച്ചില്ല, അതായത് നെഗറ്റീവായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഡൽഹിയിൽ ഇറങ്ങിയപ്പോൾ താപനില 0°C ആണെന്ന് അറിയിപ്പ് കിട്ടി. ഒരു വിമാനത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത ടെർമിനലിലേക്ക് വരുമ്പോഴേക്കും തണുത്തിരുന്നു സത്യത്തിൽ. ശ്രീനഗറിലേക്കുള്ള വിമാനം കയറി ഏതാണ്ട് ഒരു മണിക്കൂർ യാത്രയാണുള്ളത്. പക്ഷെ അതൊരു നമ്മളൊരു സ്വപ്നലോകത്തിലേക്ക് പറന്നിറങ്ങുന്ന ഒരു അനുഭവതിയായിരുന്നു, ഒരു അനുഭവമായിരുന്നു, ഒരു അനുഭൂതിയായിരുന്നു. ഉയരമുള്ള മലകളുടെ മുകളിലൂടെ വിമാനം പറക്കുകയാണ്. അതിൻ്റെ ഏറ്റവും മുകളിൽ വെള്ള നിറമുണ്ട്, അത് മഞ്ഞ് കട്ടിയായതാണ്. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ മരത്തിൻ്റെ വേരുകൾ വരക്കുന്ന പോലെയുള്ള ചില വരകളുണ്ട്, അത് ഈ മലയുടെ ഇടുക്കുകളിലൂടെ ഇങ്ങനെ മഞ്ഞ് കട്ടിയായിട്ടാണ്. പിന്നെ ഇടയ്ക്ക് സൂര്യപ്രകാശം തട്ടുമ്പോഴുള്ള അതിൻ്റെ ഒരു ഭംഗി. എന്തായാലും നമ്മളൊരു സ്വപ്നലോകത്തിലേക്ക് ഇങ്ങനെ പറന്നിറങ്ങുന്നൊരു അനുഭൂതിയാണ് ശ്രീനഗറിൽ ഇറങ്ങിയപ്പോൾ ഉണ്ടായത്. ശ്രീനഗറിലെ സീസൺ എന്ന് പറയുന്നത് ഏപ്രിൽ തൊട്ടുള്ള രണ്ട് മൂന്ന് മാസങ്ങളാണ്. അതാണ് അവിടുത്തെ ബെസ്റ്റ് സീസൺ. അതായത് മഞ്ഞൊന്നും ഉണ്ടാവില്ല, തണുപ്പ് കൂടുതലുണ്ടാവും, മൊത്തത്തിലൊരു ഗ്രീനറി അതുപോലെ ബ്ലോസം അതായത് പച്ചപ്പും പൂക്കളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു സീസണാണത്. എന്തുകൊണ്ട് ഈ സമയം എന്ന് പറഞ്ഞാൽ അതൊരു യാദൃശ്ചികമായി വന്നതാണ്. മോൻ്റെ എക്സാമിൻ്റെയൊക്കെ ഒരു ഡേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ സമയമാണ് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാശ്മീരിൻ്റെ ഒരു മുഖം. നല്ല തണുപ്പാണ്, പലപ്പോഴും രാത്രിക്ക് മൈനസ് ആവുന്നു. നമ്മൾ ഞാനൊന്ന് മനസ്സിൽ വിചാരിച്ച ഒരു തണുപ്പല്ല. അതായത് ഒരു കോട്ടും ഒരു പാൻറ്റും ഒരു ജീൻസും ഒരു ഷൂ ഒക്കെ ഇട്ടാൽ ഒതുങ്ങുമെന്ന് വിചാരിച്ചിരുന്ന തണുപ്പ് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ ശ്രീനഗറിൽ ഇറങ്ങുമ്പോൾ ശ്രീനഗറിലെ കാശ്മീരിലെ നമ്മുടെ ഏജൻറ്റ് ഒരു ഫോൺ നമ്പറും ഒരാളുടെ പേരും വാട്സപ്പും എസ് എം എസും തന്നിരുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പ്രീപെയ്ഡ് സിമ്മുകളൊന്നും വർക്ക് ചെയ്യില്ല, പോസ്റ്റ് പെയ്ഡ് സിമ്മുകളെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് അഡ്വാൻസായിട്ട് എൻ്റെ ഒരു സിം ഞാൻ മാറ്റിയിട്ട് പോസ്റ്റ് പെയ്ഡ് ആക്കിയിരുന്നു. അപ്പോൾ അവർക്ക് മെസ്സേജ് വന്നിരുന്നു. ചെക്ക് ഇൻ പരിപാടികളും ബാക്കിയുള്ള ചെക്കൗട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കോവിഡ് ടെസ്റ്റും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ എൻ്റെ പേര് എഴുതിയിട്ടുള്ള ബോർഡുമായിട്ട് ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്. മുന്നാജി അദ്ദേഹമായിരുന്നു നമ്മുടെ ഡ്രൈവർ. ഒരു ഇന്നോവ കാറിൽ ഞങ്ങൾ ആറുപേരും കയറി അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങുകയാണ്. അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ പറയേണ്ടതില്ല, നല്ല തണുപ്പാണ്. എയർപോർട്ടിൽ നിന്ന് കാറിലേക്ക് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ശൈത്യം ശരിക്ക് അനുഭവിച്ചു. തുടക്കത്തിൽ എയർപോർട്ടിൻ്റെ ചില മൂലകളിലൊക്കെ ഇങ്ങനെ മഞ്ഞുകട്ടകൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ആദ്യമായിട്ടാണ്. പക്ഷേ ഓർത്തിരുന്നില്ല ഇനി മുഴുവൻ മഞ്ഞാണെന്നുള്ളത്, 100% മഞ്ഞിലേക്കാണ് പോകുന്നതെന്നുള്ളത്. ഞങ്ങൾ അതിരാവിലെയാണ് യാത്ര തുടങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം വേണ്ടത്ര ശരിയായിരുന്നില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, 10 രൂപയ്ക്ക് പുറത്ത് ചായ കുടിക്കുന്നത് നമ്മൾ ഫ്ലൈറ്റിലും എയർപോർട്ടിലും 100 രൂപക്കാണ് ചായ കുടിക്കുന്നത്. സ്വാഭാവികമായിട്ടും മാനസികമായി വേണ്ടാന്നുള്ളൊരു ചിന്തയും വരും. അതിറങ്ങിയപ്പോൾ തന്നെ വിശക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹത്തോട്. അദ്ദേഹം നമ്മൾ അവിടെ ഓൺ ദ വേ വഴിയിലുള്ളൊരു കൃഷ്ണ ധാബയിൽ നിർത്തി നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ഫുഡ് അതായത് ചപ്പാത്തിയും ആലു അങ്ങനെയുള്ള സംഭവങ്ങൾ നല്ലൊരു ഭക്ഷണമാണ് കിട്ടിയത്. എല്ലാവർക്കും വളരെ ഹാപ്പിയായി. അതായത് നമ്മൾ കേരളത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഒരു തമിഴ്നാട്ടിലാണുള്ളൊരു ഫീലാണ് വന്നത്. പിന്നീട് ഞങ്ങളെയും കൂട്ടി അദ്ദേഹം ഞങ്ങളുടെ ഒന്നാമത്തെ ദിവസത്തെ താമസം ഒരു ഹൗസ് ബോട്ടിലായിരുന്നു.
4: ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ
5: നമ്മൾ സാധാരണ ഇവിടെ ആലപ്പുഴയിലൊക്കെ കാണുന്ന ബോട്ട് പറയുമ്പോൾ സഞ്ചരിക്കുന്ന ഒരു ബോട്ടാണ്. അത് രാത്രി ഒരു സ്ഥലത്ത് ഹാൾട്ട് ചെയ്യും, അവിടെ അതിനകത്ത് താമസിക്കും, സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. കാശ്മീരിലുള്ള ഹൗസ് ബോട്ടുകൾ എന്ന് പറയുന്നത് കണ്ടതൊന്നും സഞ്ചരിക്കുന്ന ഒന്നല്ല. തടാകത്തിൻ്റെ തീരത്ത് അതൊരു സ്ഥിരം സ്ട്രക്ചറായിട്ട് ഒരു ബോട്ടാണ്, പക്ഷെ അത് സഞ്ചരിക്കാത്തൊരു സാധനമാണ്. അതായത് പിന്നെ വെള്ളത്തിലൊരു വീട് എന്ന് പറയാം. അതിൽ ഇങ്ങനെ കേടുവരാതെ എങ്ങനെയാണ് അവിടെ കിടക്കുക ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ദേവദാരു മരത്തിൻ്റെ തടികൾ കൊണ്ടാണ് അത് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ താഴേക്ക് കാലുകളൊക്കെ നമുക്ക് കാണാം. അതായത് ദാൽ തടാകത്തിൻ്റെ തീരത്ത് വെള്ളത്തിൽ സദാ പൊങ്ങിക്കിടക്കുന്ന ഒരു വീട്, മനോഹരമായ വീട്, അതാണ് ഹൗസ് ബോട്ട്.
4: എത്ര ദിവസമായിരുന്നു ശ്രീനഗറിലെ താമസം?
5: ശ്രീനഗറിൽ മൊത്തം ഞങ്ങളുടെ മൊത്തം പ്രോഗ്രാം 6 പകലുകളും 5 രാത്രികളും ആയിരുന്നു. അതിൽ ഒരു തവണ ഒരു ദിവസം മാത്രമാണ് പെഹൽഗാമിലേക്ക് ഗുൽമാർഗിലേക്ക് പോയിട്ട് താമസിച്ചത്. ബാക്കിയുള്ള 4 രാത്രികളും ഞങ്ങൾ ശ്രീനഗറിൽ തന്നെ ആയിരുന്നു.
4: അപ്പോൾ ഈ 4 രാത്രികളും ഈ ഹൗസ് ബോട്ടിലായിരുന്നു താമസം?
5: ഹൗസ് ബോട്ടിൽ ചെന്ന ദിവസം താമസിക്കുന്നു.
4: ഓക്കെ.
5: പിറ്റേ ദിവസം ഒരു യാത്ര കഴിഞ്ഞ് വീണ്ടും ഹൗസ് ബോട്ടിൽ തന്നെ താമസിക്കുന്നു. അടുത്ത ദിവസം വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. പിന്നീട് തിരിച്ച് വരുന്നത് മറ്റൊരു ഹോട്ടലിലേക്കാണ്. അപ്പോൾ ഹൗസ് ബോട്ടിലേക്ക് 2 രാത്രിയാണ് നമ്മൾ താമസിച്ചിട്ടുള്ളത്.
4: ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്താണ്?
5: അതിനുമുമ്പ് നേരത്തെ ചോദിച്ചൊരു ഷിക്കാര പറയേണ്ടതുണ്ട്. വാഹനത്തിൽ ഇന്നോവ കാറിൽ അകത്ത് ഹീറ്ററൊക്കെ വർക്ക് ചെയ്ത് ചൂട് പിടിപ്പിച്ച് ഞങ്ങൾ ഭക്ഷണത്തിന് ശേഷം യാത്ര തുടരുന്നു.
4: സാധാരണ നമ്മൾ നാട്ടിലൊക്കെ എ സി ഓണാക്കുന്നതിന്
5: പകരം
4: നേരെ തിരിച്ച് ഹീറ്ററാണ് ഓണാക്കുന്നത്.
5: പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കൊരു 20 ഡിഗ്രി താഴ്ന്ന ടെമ്പറേച്ചർ ഒന്നും താങ്ങാൻ പറ്റില്ല. അപ്പം തന്നെ നമുക്ക് ഭയങ്കരമായി കുളിർ തോന്നും. ഇത് ഇറങ്ങുന്ന സമയത്ത് മൈനസ് ഒക്കെയാണ്, 1-2 ഒക്കെയാണ് വരുന്നത്. അപ്പം നല്ല നമുക്ക് പെട്ടെന്ന് അതിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ വാഹനം ദാൽ തടാകത്തിൻ്റെ തീരത്ത് ഇറങ്ങുന്നു, നമ്മുടെ ലഗേജുകളൊക്കെ ഇറക്കുന്നു. പിന്നെ ഡ്രൈവർ മുന്നാജി ചൂണ്ടിക്കാണിച്ചു, ആ ഭാഗത്താണ് നമ്മുടെ ഹൗസ് ബോട്ട്. അവരൊക്കെ ഇറക്കി തന്ന് ഈ മുന്ന എന്ന് പറയുന്ന ആളെ കുറിച്ച് പറയുമ്പോൾ ഒരു 10-60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു ഉയരം കുറഞ്ഞ ഒരു ഗൗരവക്കാരനായിട്ടുള്ള ഒരാൾ. പക്ഷേ അയാൾ നമുക്ക് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. കാര്യം മാത്രം പ്രസക്തമായ കാര്യങ്ങൾ മാത്രം പറയും. അയാൾ സീനിയറായത് കാരണം അയാൾ എല്ലാവർക്കും ബഹുമാനമായിരുന്നു. അപ്പോൾ ഇയാൾ ഇറങ്ങുമ്പോഴേ തന്നെ ബാക്കിയുള്ള ആൾക്കൊക്കെ അറ്റൻഷനായി നിന്നു. ഷിക്കാരയിലാണ് പിന്നീട് നമ്മുടെ ഹൗസ് ബോട്ടിലേക്ക് പോകുന്നത്. ഒരു എനിക്ക് തോന്നുന്നു ഒരു 3-4 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുന്നതാണ്. വളഞ്ഞൊക്കെയാണ് പോയിരുന്നത്.
4: ഷിക്കാര ഒരുവിധം എല്ലാവർക്കും അറിയാം. എന്നാലും ഷിക്കാരയുടെ സ്ട്രക്ചർ, ഷിക്കാര എന്താണ് ഈ ഷിക്കാര എന്ന് ശ്രോതാക്കൾക്കൊന്ന് പറഞ്ഞാൽ.
5: ഷിക്കാര എന്ന് പറഞ്ഞാൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ബോട്ടാണ്. 3 പേർക്ക് ഇത് സഞ്ചരിക്കാം, അല്ലെങ്കിൽ 6 പേർക്കൊക്കെ സഞ്ചരിക്കാം. ഈ മഞ്ഞ സമയമൊക്കെ ആയത് കൊണ്ട് ഒരു മേൽക്കൂര കൂടി ഉണ്ട്. മൊത്തത്തിലൊരു കളർഫുള്ളായ ഒരു സംഭവം,
4: നമ്മളെ തോണി പോലെ ഒരു മുകളിലൊരു ഷീറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു
5: നാടൻ തോണി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് വർണ്ണ ശബളിമയാർന്നതായിരിക്കും. അത് കുത്തുന്ന കളറൊക്കെ അവർ അടിച്ചിട്ടുണ്ടാവും. അതിൽ വിരിച്ചിട്ടുള്ള നമ്മുടെ വിരിപ്പുകളൊക്കെ അതേപോലെ തന്നെ മനോഹരമായിരിക്കും. ആ കാശ്മീർ പട്ടിൻ്റെ ആയിട്ടുള്ള ഒരു ലെങ്കലും ഒക്കെ അതിലുണ്ടാവും.
4: അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീനഗറിലെത്തി ഈ ഷിക്കാര പോലുള്ള ബോട്ട് തോണികളിൽ യാത്ര തുടങ്ങി. അതിനോടൊപ്പം തന്നെ അവിടുത്തെ നാട്ടുകാരുടെ ഇടപഴകി കാണും. അപ്പോൾ അവിടുത്തെ നാട്ടുകാരുടെ സംസ്കാരവും അവരുടെ ഡ്രസ്സും ഒക്കെ എങ്ങനെയായിരിക്കുന്നു?
5: മൊത്തത്തിൽ തണുപ്പ് കാലമാണ്. ആ ഒരു ആറ്റയർ ഡ്രസ്സാണ് അവരുടെ മൊത്തത്തിലുള്ളത്. അതായത് ഏതാണ്ട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മിക്കവാറും മുഖവും കൈയും മാത്രമേ പുറത്ത് കാണാവുന്നുള്ളൂ. പുരുഷന്മാരൊക്കെ തൊപ്പിയുണ്ടാവും, അതേപോലെ ചിലരും ഒക്കെ ഷാളുകൾ ധരിച്ചിട്ടുണ്ടാവും. അതിങ്ങനെ ചെവിയുടെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് ഒന്നുകൂടിയും പിണച്ചിട്ട് തോളിലൂടെ തൂക്കിയിട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നിസ്കാരക്കുപ്പായൊക്കെ പറഞ്ഞ പോലെ ഒരു മുട്ടിന് വരെ എത്തുന്ന ഒരു തരം അപായ, അതാണ് കൂടുതൽ ആളുകളും ധരിച്ചിട്ടുണ്ടാവുക. കൈകളിൽ നമുക്കൊന്നും കയ്യുറ ധരിക്കാതെ നടക്കാൻ പറ്റില്ല സമയത്ത്. പക്ഷെ അവർ മിക്കവാറും അവരുടെ കൈകൾ അവരുടെ കോട്ടിനുള്ളിൽ ഈ വലിയ ഡ്രസ്സിനുള്ളിൽ ഇങ്ങനെ പൊഴുത്തിട്ടിരിക്കുകയും ചെയ്യുക. ഷിക്കാരയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ എനിക്ക് തോന്നുന്നുണ്ട്, ബാക്കിയുണ്ട്. ഷിക്കാര ഒരു മനോഹരമായ ഒരു സംഗതി തന്നെയാണ്. ദാൽ തടാകത്തിലൂടെ അതിലെ ഷിക്കാരയിൽ സഞ്ചരിക്കുക പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ബ്രഹ്മാത്മകമായ ഒരു സ്വപ്നലോകത്താണ് തോന്നിപ്പോകും. ഞങ്ങൾ ചെന്ന സമയത്ത് ദാൽ തടാകത്തിൻ്റെ മുകൾ ഭാഗം ഏതാണ്ട് മഞ്ഞിൽ കട്ടി പിടിച്ച് കിടക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കാറിൻ്റെയൊക്കെ ഒരു ഗ്ലാസിൻ്റെ കട്ടിയിൽ ദാൽ തടാകത്തിൻ്റെ മുകളിൽ ഐസ് കട്ടകൾ ഐസായിട്ട് ഇങ്ങനെ വലിയ പാളികൾ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വള്ളക്കാരൻ അതിലിങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ ഇടയ്ക്ക് പൊട്ടാത്ത ചെറിയ കഷ്ണങ്ങളിങ്ങനെ കിരികിരി ശബ്ദത്തോടി പൊട്ടുന്ന ശബ്ദം കേൾക്കാം. അതല്ലെങ്കിൽ പൊട്ടാത്തുണ്ടെങ്കിൽ അയാൾ അയാളുടെ തുഴ കൊണ്ടൊന്ന് കുത്തിപ്പൊട്ടിക്കും. അപ്പോൾ അത് ഈ ദാൽ തടാകത്തിലൂടെ ഷിക്കാരയിൽ നമ്മൾ ഹൗസ് ബോട്ടിലെ യാത്ര തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ കാശ്മീരിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഹൗസ് ബോട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഹൗസ് ബോട്ടിൽ ഒരു 4 റൂമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഡൈനിങ് ഹാള്, ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു സിറ്റിംഗ് റൂം പോലെ ഒന്ന്, ഒരു എൻട്രൻസും, അതാണ്. അത്രയേ അതിനകത്തുള്ളൂ. റൂമുകൾ അത്യാവശ്യം വിശാലമാണ്. ഡബിൾ ബെഡ് സെപ്പറേറ്റ് വേറെ ബെഡ്, പിന്നെ ചൂടുവെള്ളം കിട്ടാനുള്ള സൗകര്യം, മനോഹരമായ സൗകര്യങ്ങളുള്ള ബാത്റൂമുകൾ ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴേ തണുപ്പ് തുടങ്ങി. പിന്നെ ഹൗസ് ബോട്ട് ഈ ഒരു സീസണിൽ ഫെബ്രുവരി ആദ്യ വാരത്തിലാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. ആ സമയത്ത് അവിടെ ഒരു എന്താണെന്നാ പറയുക, നമുക്കൊക്കെ പറയുമ്പോൾ അസഹനീയമായ തണുപ്പാണ്. പ്രത്യേകിച്ച് ഹൗസ് ബോട്ട് പറയുമ്പോൾ അത് കിടക്കുന്നത് വെള്ളത്തിലാണ്, വെള്ളത്തിൽ തന്നെ ഐസുണ്ട്. പിന്നെ ഹൗസ് ബോട്ടിൻ്റെ 2 വശങ്ങളിലും തലേന്ന് അല്ലെങ്കിൽ ദിവസങ്ങളായി പെയ്ത മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട്, മഞ്ഞിൻ്റെ കട്ടകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫ്രീസറിനകത്ത് കിടക്കുന്നൊരു ഫീലാണ് നമുക്ക് ആദ്യം ഉണ്ടാകുക. ഞങ്ങളവിടെ ചെന്നപ്പോഴേ വിറക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ മുന്ന ഒരു ജൂനിയർ മുന്നുണ്ട്, മുന്ന മുനീബ് എന്ന് പറയുന്നൊരു ഒരു നല്ല പയ്യൻ, ഒരു 23-കാരൻ. അവൻ കഹുവ വേണോ അതോ ചായ വേണോ ചോദിച്ചു. കഹുവ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോഴോട് ഫീല് വരുന്നില്ല, ചായയുടെ ഒരു മോഹമാണ്. ചായ വേണം പറഞ്ഞു. അവർ ചായ, ചൂട് ചായ കൊണ്ടുവന്നു, അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ വിറക്കുന്ന അയാൾ കണ്ടു സ്വാഭാവികമായിട്ടും. അവിടെ നമ്മുടെ സിറ്റിംഗ് റൂമിൽ നിരിപ്പോടുണ്ട് എന്ന് വെച്ചാൽ ചൂടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ചായക്കടയിലൊക്കെ കാണുന്ന സമാവറിൻ്റെ രൂപത്തിൽ ഒരു വട്ടത്തിലുള്ള ഒരു ലോഹനിർമ്മിതമായൊരു സാധനം, അതിലേക്ക് അതിന്ന് പുകവള്ളികളൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. അയാൾ തുറന്ന് അതിലേക്ക് വിറകിൻ്റെ കഷ്ണങ്ങൾ മനോഹരമായി ചെത്തി പൊളിച്ചിട്ട പീസ് പീസുകളായിട്ട് അതിലിട്ടു. പിന്നെ ഡീസലോ മണ്ണെണ്ണ എന്തോ ഒഴിച്ചിട്ട് അതിൽ തീപിടിപ്പിച്ചു. ഞങ്ങൾ ചുറ്റും അതിൻ്റെ ആ ഒരു പരിസരത്ത് ഞങ്ങൾ പിന്നെ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം.
4: ഓക്കെ, അപ്പോൾ ഈ ഹൗസ് ബോട്ടിലെ ഭക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഈ എന്താ ചായയുടെ കൂടെ വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞു, അതുപോലെയുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു ഹൗസ് ബോട്ടിൽ?
5: ചായയുടെ കൂടെ പറഞ്ഞത് കഹുവ എന്നുള്ള ഒരു പാനീയമാണ്. കഹുവ ഞങ്ങൾക്ക് അന്ന് ചായ മതിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നില്ല, പിറ്റേ ദിവസം കഹുവ വേണമെന്ന് പറഞ്ഞു. കഹുവ എന്ന് പറയുമ്പോൾ നമ്മളൊരു കട്ടൻ ചായയുടെ രൂപത്തിലുള്ളൊരു സാധനം, ഒരു ഇളം മഞ്ഞ നിറമായിരിക്കും, അതിൽ കുങ്കുമം ചേർക്കും, അതേപോലെ ബദാം അവർ അരിഞ്ഞിടും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കട്ടൻ ചായയിൽ തേങ്ങ ചവയ്ക്കുന്നത് പോലെ അങ്ങനെ ഒരു ഫീലിൽ അങ്ങനെ കുടിക്കാം, ഒരു രസമാണ്. അത് അവിടെ സാധാരണ കടകളിൽ മിനിമം ഒരു 30 രൂപയൊക്കെയാണ് കഹുവയ്ക്ക് ഒരു ഗ്ലാസ്സിന് അവർ ചാർജ് ചെയ്യുന്നത്. അത് 50, 60, 100 വരെയൊക്കെ പോകും പല റേറ്റിലും. മറ്റുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെത്തിയത് വൈകുന്നേരമാണ്. പിന്നെ ഈ നെരിപ്പോടിന് ചുറ്റും ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ മുറിയിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല, തണുപ്പുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് മുറികളിൽ ഞങ്ങൾ, ഞാനും വൈഫും പിന്നെ മക്കൾ വേറെ റൂമിൽ, പിന്നെ മറ്റൊരു വേറെ റൂം, അങ്ങനെ 3 റൂമിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ആ മുറികളിൽ ചൂടാക്കാനുള്ള വേറെ സംവിധാനങ്ങളുണ്ട്. അത് ഒരു ഇലക്ട്രിക്കലാണെന്ന് തോന്നുന്നു ചൂടാക്കാനുള്ള വേറെ സംവിധാനം. അത് 2-3 മണിക്കൂറാകുമ്പോഴേക്കും മുറിയിൽ ശരിക്കും ചൂട് നല്ല ഹെവി ചൂടാവും. പിന്നെ ഓരോ ബെഡും ചൂടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അതിലൊരു ഇലക്ട്രിക് സംവിധാനമാണ്. അപ്പോൾ ബെഡ് ഒരു ഇളം ചൂടിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ മുറി ആദ്യം ചൂടാക്കിയിടാൻ അവർ ഓഫാവും, ഓഫാക്കും. എന്ന് വെച്ചാൽ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അഥവാ ചൂട് കൂടിയാലും എന്തെങ്കിലും അപകടം ഉണ്ടാവും, അത് ഓഫാക്കും. പിന്നെ രാത്രി മുഴുവൻ അവർ ഈ ബെഡ് ചൂടാക്കാനുള്ള സംവിധാനം ചെയ്യണം, അതല്ലെങ്കിൽ നമുക്ക് അവിടെ കിടക്കാൻ പറ്റില്ല. പിന്നെ കക്കൂസിൽ പോലും ഉതുകൊടുക്കലൊക്കെ ഒരു പ്രയാസമാണ്, കാരണം അതിൽ ചൂടുവെള്ളം ഉണ്ടെങ്കിലും അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ഐസ് ആണ് ചൂടാക്കിയിട്ട് ചൂടുവെള്ളമാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കിട്ടാൻ കുറച്ച് സമയമെടുക്കും, അതുകൊണ്ട് സഹകരിക്കാൻ പറഞ്ഞു. പലപ്പോഴും തേമം ചെയ്തിട്ടാണ് നിസ്കരിച്ചത്. ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞത് എന്താണ് വേണ്ടത് ചോദിച്ചു. ഇവൻ ഓണും വെജും രണ്ടും ആയിക്കോട്ടെ പറഞ്ഞു. അവർ നല്ല ഭക്ഷണമാണ് കൊണ്ടുവന്നത്, പല ദിവസങ്ങളിൽ പല ഇതായിരുന്നു. ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട, അതിൻ്റെ ഒരു വേറൊരു സ്റ്റൈൽ ആലു പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെജും കറികളും ചിക്കൻ കറിയും അങ്ങനെയുള്ള നല്ല രസമായിരുന്നു. അതിനേക്കാൾ അവിടെ നമുക്ക് രസകരമായി തോന്നിയത് ചൂടുള്ള സൂപ്പ് ഉണ്ടായിരുന്നു, വെജും അല്ലാത്തൊക്കെ ആയിട്ടുള്ള. അപ്പോൾ സൂപ്പൊക്കെ കുടിച്ച് ഈ നെരിപ്പോടിന് അടുത്തിരുന്ന് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നത് വരെ നെരിപ്പോടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു പറഞ്ഞു. ഭക്ഷണം പ്ലേറ്റിലെടുത്ത് തന്നെ ചുറ്റും തന്നെയാണ് കഴിച്ചത്.
4: ഇപ്പോൾ നമ്മൾ ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടിലാണ്.
5: അതെ,
4: ഇൻഷാല്ലാ നമുക്ക് ഇനി കൂടുതൽ കാശ്മീർ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പങ്കുവെക്കാം. ശ്രോതാക്കളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ പ്രോഗ്രാമിനെ പറ്റി അയക്കുക. ഇതുപോലെ നിങ്ങളുടെ അറിവിലുള്ള യാത്രകളെ സ്നേഹിക്കുന്ന നല്ല നല്ല അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിവുള്ളവരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ അറിയിക്കുക. ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മനോഹരമായ ദൃശ്യത്തിലൂടെയാണ് നാം സഞ്ചരിച്ചത്. ദാൽ തടാകത്തിലെ ശിക്കാരകൾ, അവിടുത്തെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് മുഹമ്മദ് അലി അദ്നാനുൽ ഫാരിസ്.
6: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. എന്നാൽ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. കുടുംബത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുകയാണ് പീസ് റേഡിയോ സ്നേഹക്കൂടിലൂടെ. ഇന്ന് നമ്മുടെ കൂടെ സ്നേഹക്കൂടിലുള്ളത് പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം, കൂടെ അബ്ദുറഹ്മാൻ ചുങ്കതറ.
1: വിഷയം: ഭാരമാകുന്ന മരുമകൻ.
2: ഓരോ കുടുംബത്തിലേക്കും തൻ്റെ മകൾ വിവാഹം കഴിക്കുന്ന ഒരു പുരുഷൻ അയാൾ കടന്നു വരുമ്പോൾ അയാളെക്കുറിച്ച് ധാരാളം പ്രതീക്ഷകളുണ്ടാവും. മകൾക്ക് അതൊരു സഹായകരമായിരിക്കും, അവളുടെ കുടുംബജീവിതം മനോഹരമാകും, ഞങ്ങളുടെ കുടുംബത്തിന് ഇതൊരു താങ്ങാകും, തണലാകും, അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ. ഇനി തങ്ങളുടെ കുടുംബങ്ങൾക്ക് അത് വലിയ ഉപകാരം ചെയ്തിട്ടില്ല എങ്കിലും മകളുടെ ഭാവി അത് സുരക്ഷിതമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഓരോ വിവാഹവും ഓരോ കുടുംബങ്ങളിലും നടക്കുന്നത്. പക്ഷേ ചില കുടുംബങ്ങളിലെങ്കിലും മരുമക്കൾ ഭാരമായി മാറാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത്തരം ചില പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചർച്ച തുടരുകയാണ്. മുലി, വിവിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രതിസന്ധികൾ, അവരുടെ മനോവേദനകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ മരുമകൻ എന്ന ഒരു ആണിനെ മാത്രം പ്രത്യേകമായി നമ്മൾ ചർച്ചക്കെടുക്കുകയാണ്. എന്തായിരിക്കും പൊതുവിൽ മരുമക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് കുടുംബങ്ങൾക്ക് ഭാരമായി മാറുന്നത്?
3: ഇപ്പം നമ്മൾ മരുമകൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ മരുമകനെക്കുറിച്ച് പറയേണ്ടത് ആരാണ്? അയാൾ കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ വാപ്പയോ ഉമ്മയോ, അവർക്കല്ലേ ഇയാൾ മരുമകനാവുന്നത്. അപ്പോൾ അവർക്കും ചിലത് പറയാനുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ വിഷയം എടുക്കാനുള്ള ഒരു കാരണം. എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടെ എന്നുള്ളതിലുപരി എന്താണ്, ഒരു ഏൽപ്പിച്ചു കൊടുക്കലാണല്ലോ. അതായത് ഇനിയിപ്പോൾ നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർന്നു, എനിക്കുള്ളതിപ്പോൾ 4 പെൺകുട്ടികളാണ്, ഓരോ 4 കല്യാണം കഴിഞ്ഞു എന്നതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മക്കളുടെ കാര്യത്തിലൊന്നും ടെൻഷനായി മരുന്ന് കഴിക്കുക ഗുളിക കഴിക്കേണ്ടെന്നും വരാത്ത എത്രയോ സഹോദരിമാർ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു നല്ല ജീവിതം കിട്ടിയില്ലല്ലോ എന്ന വേദന പങ്കുവെക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ആ വേദന ശക്തമാവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളാണല്ലോ വിവാഹം കഴിച്ചു കൊടുത്തത്. ഇപ്പം എൻ്റെ കുട്ടിക്ക് ഒരു പിന്നെ ഒരു ഭർത്താവിനെ തിരഞ്ഞെടുത്തെടുത്ത് ഞങ്ങൾക്ക് ചില അപാകതകൾ സംഭവിച്ചു. അതുകൊണ്ട് എൻ്റെ കുട്ടി ഇനി ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ടു പോകും. അതിൽ ഞങ്ങളാണല്ലോ ഉത്തരവാദികൾ എന്ന നിലക്കുള്ള ഒരു വേദന. അതിലുപരി എന്താന്ന് വെച്ചാൽ, ഈ മരുമകൻ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ വരുമ്പോൾ ആ ഭാരം മുഴുവനും ആരിലാണ് വരിക? ഈ ഉമ്മയിലും ഉപ്പയിലുമാണ് വരിക. കാരണം അയാൾ കുട്ടികളെ നോക്കണില്ലെങ്കിൽ ഇവർ നോക്കണം, ഇവളുടെ മാനസിക സന്തോഷങ്ങൾ അവർ നടത്തുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അതൊക്കെ ഇവർ നടത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എന്ത് ചെയ്യും എന്ന് വിചാരിച്ചാൽ, ഈ മരുമകൻ്റെ എല്ലാ ഭാരങ്ങളും എനിക്ക് തോന്നുന്നത് മകളെക്കാളും ആ ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നതും അതിൽ കൂടുതൽ പ്രയാസപ്പെടേണ്ടി വരുന്നതും യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ്. കാരണം ഇവളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇവനോടൊരു ഇഷ്ടം ഉണ്ടാവും. ഇനി എത്ര മോശപ്പെട്ട ആളാണെങ്കിലും ശരി, ഭർത്താവ് നിലക്കൊരു ഇഷ്ടം ഉണ്ടാവും, കുറേ പ്രതീക്ഷകളുണ്ടാവും, മാറി വരുന്നൊക്കെ ഉള്ള ചില സമാധാനങ്ങളുണ്ടാവും. എന്നാൽ അയാളെപ്പറ്റി വളരെ കൃത്യമായി അറിയുമ്പോൾ ഇവൻ ശരിയായി വരൂല എന്ന നിലക്കുള്ള ഒരു നിരാശ ഇവരിലുണ്ടായിരിക്കും. പിന്നെ ഇവൾ ഓരോ സമയത്തും വന്ന് ഇവനെക്കുറിച്ചുള്ള അപ്ഡേഷൻ കൊടുക്കും, എന്നെ അങ്ങനെ ചെയ്തു, എന്നെ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഒരു ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കുന്നില്ല. ഈ പരാതികൾ മുഴുവനും നിരന്തരമായി കേൾക്കേണ്ടി വരുന്നത് ആരാണ്? മാധവരാണ്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം അതുവരെ ഇല്ലാത്ത കുറേ ഭാരങ്ങളും കുറേ സാമ്പത്തിക ചെലവുകളും കുറേ മനപ്രയാസങ്ങളും മാത്രമാണ് ഉത്തരവാദിത്തമില്ലാത്ത മരുമക്കളിൽ നിന്നുണ്ടാവുന്നത്. അപ്പോൾ ഒന്നിൻ്റെ മോൾ വിവാഹം കഴിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇവൾക്കൊരു കുഞ്ഞാകുന്നതിന് മുമ്പ് ഈ ബന്ധം വേർപ്പെടുത്താമായിരുന്നു ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ വളരെ വലിയൊരു പ്രയാസമാണ് എന്ത് ചെയ്യണത് ഇവരനുഭവിക്കുന്നത്. അപ്പോൾ ചില മക്കൾ അപ്പനോടും ഉമ്മനോടും ചോദിക്കുന്ന ചെയ്യും, നിങ്ങൾ എന്തിനാണ് എന്നെ കെട്ടിച്ചത്, നിങ്ങൾ എന്തിനാണ് എൻ്റെ വിവാഹം നടത്തിയത്, ഞാൻ എത്ര സമാധാനത്തിൽ ജീവിക്കായിരുന്നു, ഇവനിക്ക് എന്നും ഇപ്പം ഞാൻ എന്തെനിക്ക് ഇനി എന്തെങ്കിലും ഒരു രക്ഷ ഉണ്ടോ, ഒരു മോചനമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാതാപിതാക്കൾ അത് എത്രമാത്രം തളർത്തും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചർച്ച വെക്കുമ്പോൾ എന്താണ് ഈ മരുമക്കളോടുള്ള സമീപനങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാൽ ആ മരുമക്കളെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ചില സൂചനകൾ നമ്മുടെ ചർച്ചയിൽ നിന്ന് ലഭിക്കാം. ഇങ്ങനെയൊക്കെ വേദനകൾ അനുഭവിക്കുന്നുണ്ടോ എൻ്റെ ഭാര്യയുടെ ഉമ്മയും വാപ്പയും എന്ന് യാദൃശ്ചികമായി നമ്മുടെ സംസാരം കേൾക്കാനിടയാവുന്ന ഏതെങ്കിലും പുരുഷന്മാർ ചിന്തിച്ചാൽ അവർക്കൊരു മനമാറ്റം വന്നാൽ ഒരു കുടുംബത്തിൻ്റെയെങ്കിലും പ്രയാസം നീങ്ങിക്കിട്ടുമല്ലോ എന്നതാണ് നമ്മൾ ഇത്തരം ഒരു വിഷയം ചർച്ചക്കെടുക്കുന്നതിൻ്റെ ഉദ്ദേശം.
2: മൊലി, വന്ന ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് നേരെ കടക്കാം. മരുമകൻ ഗൾഫിലായിരുന്നു, ഇപ്പോൾ നാട്ടിലാണ്. സ്വന്തമായ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, നഷ്ടമില്ലാതെ കച്ചവടം പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് സ്റ്റാറ്റസിന് പറ്റിയതല്ല എന്ന് പറഞ്ഞ് അവൻ്റെ പാരൻസ് അത് ഒഴിവാക്കിച്ചു. ഉമ്മക്കും ഉപ്പക്കും ഗൾഫിൽ പോകണം, എന്നാൽ മകൾക്ക് ഗൾഫിൽ പോകുന്നത് ഇഷ്ടമല്ല. അത് അവനോട് പറയുമ്പോൾ, നിനക്ക് ഞാൻ നരകിച്ചു കഴിയുന്നത് കാണണം, അള്ളാഹു തരും എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ, ഇത് പറയുമ്പോൾ മകൾക്ക് ടെൻഷനാവുകയാണ്. മോൾ അള്ളാഹുവിൽ തവക്കുലാക്കുകയാണ്. അവൾക്ക് ഒന്നിച്ചു നിൽക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ മരുമോനെ അതിന് കിട്ടുന്നില്ല. എന്താണ് ഒരു പോം വഴി എന്നാണ്
3: ഇതാണത്. പിന്നെ ഇത് തന്നെയാണ് അടിസ്ഥാന പ്രശ്നം. അതായത് നമ്മളിപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുമ്പോൾ അവരുടെ പ്രശ്നങ്ങളിൽ അവരിൽ തീരണമല്ലോ. അത് തീരാതിരിക്കുമ്പോഴാണ് അത് ആരിലേക്ക് എത്തുന്നത്? മാതാപിതാക്കളിലേക്ക് എത്തുന്നത്. അവിടെ എന്തുകൊണ്ടാണ് അത് തീരാത്തത് എന്ന് ചോദിച്ചാൽ, തൻ്റെ ഭാര്യയുടെ ഒരാവശ്യം, അതായത് നമ്മുടെ മകളൊരാവശ്യം പറയുമ്പോൾ അത് നിർവഹിക്കാൻ മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ എത്ര കണ്ട് ശ്രമിക്കുന്നുവോ അതിനേക്കാളും താല്പര്യം എന്ത് ചെയ്യണം, ഭാര്യ ഒരു വിഷമം പറയുമ്പോൾ ഭർത്താവിനുണ്ടാവണം, എനിക്ക് നിങ്ങളെ കൂടെ കിട്ടണം, നമുക്ക് ഒന്നിച്ച് ജീവിക്കണം, നിങ്ങളൊപ്പം വേണം എന്നൊക്കെ പറയുമ്പോൾ, നമ്മുടെ മകളിൽ ഒരു വിഷമം വന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ എന്ന നിലക്ക് നമുക്ക് എന്ത് തോന്നുന്നുവോ ഇതേ ഒരു സ്നേഹവും ഒരു വികാരവും ഒരു വിഷമവും തോന്നുന്നില്ല ഭർത്താവിന് എന്നതല്ലേ. അതുകൊണ്ടല്ലേ അതിൽ മാതാപിതാക്കൾ ഇടപെടേണ്ടി വരുന്നത്. അവളുടെ പ്രശ്നത്തിന് ശരിക്കുള്ള പരിഹാരം എന്താണ്? ഇദ്ദേഹം കൂടെ നിന്ന് ഒപ്പം ജീവിക്കുക എന്നുള്ളതല്ലേ. അതിനിപ്പോൾ ആരെ കൊണ്ടാ പറ്റുക? അത് അയാൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അയാൾ അതിന് ചെയ്യാറാവാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യണത്, ഈ കാര്യം വേറൊരാൾ പറയേണ്ടി വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ ന്യായമായ ആവശ്യങ്ങളെയും പ്രശ്നങ്ങളെയും നിർവഹിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം, ഭർത്താക്കന്മാർ മാനസികമായി വരണം. അത് അവരുടെ ഒരു അമാനത്താണ്, അത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്, അത് പരലോകത്ത് അല്ലാഹു ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ മാന്യമായ താമസം, ഇങ്ങനത്തെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവർ വകവെച്ച് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ ചെയ്യാത്തൊരു ഭർത്താവിനെ എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യമാണ്. ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും ഭർത്താവ് എന്ന് പറയുമ്പോൾ അയാൾ ബഹുമാനിക്കേണ്ട ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റും, നമ്മുടെ താഴെയാണ് നിൽക്കുന്നത്. എന്നാൽ നമ്മളിൽ മുകളിൽ നമ്മൾ ആദരിക്കേണ്ട ഒരു വ്യക്തിനെ കൊണ്ട് എങ്ങനെ ഒരു സംഗതി ചെയ്യിപ്പിക്കാം എന്നത് അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ്. അങ്ങനെ ചെയ്യിപ്പിക്കാൻ പെൺകുട്ടികൾക്ക് പറ്റാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം അവരുടെ വീട്ടിലേക്ക് എത്താനുള്ള കാരണം. അപ്പോൾ അവരുടെ തലത്തിൽ നിന്ന് പരിഹരിക്കാനുള്ള വഴികൾ എന്താണെന്നാണ്. ഒന്നാമത്തൊരു വഴി എന്ന് പറഞ്ഞാൽ ഭർത്താവും അവരും തമ്മിലുള്ള അങ്ങേയറ്റത്തൊരു മാനസിക സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. അപ്പോൾ പൊതുവേ എന്താണ്, പ്രശ്നങ്ങളുള്ളൊരു ഭർത്താവുമായി അങ്ങനെ ഒരു മാനസികമായ ഒരു വലിയ അറ്റാച്ച്മെൻറ്റ് പൊതുവേ സ്ത്രീകൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായും അവരുടെ കാര്യങ്ങൾ ഇവരോട് സാധിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ സഹോദരിമാരെപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നമുക്കുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ തടയപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സ്നേഹിച്ചും പരിഗണിച്ചും ബഹുമാനിച്ചും അയാളെ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു വരിധിയിൽ നിർത്താൻ നമുക്ക് പറ്റും. അതിന് സ്നേഹത്തിന് അതിന് പറ്റും. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്ക് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവരും സ്ത്രീകളുടെ അണ്ടറിലാണ് ജീവിക്കുന്നത്. അങ്ങനെയാണ് വസ്തുത. നമ്മൾ പറയുമ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറയും പെൺകുട്ടികളൊക്കെ പറയും എന്ത്, എന്താ പറയുക, ഭർത്താവിൻ്റെ അടിമയാണെന്നൊക്കെ പറയുമെങ്കിലും നേരെ തിരിച്ചാണ്. കാരണം സ്നേഹവതിയായ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്ന ഒരു സ്ത്രീയിൽ നിക്ഷിപ്തമാണ് നമ്മുടെ ജീവിതം. ഒരു കാര്യവും നമുക്ക് അവളില്ലാതെ നടക്കൂല. നമ്മുടെ ഡ്രസ്സാവട്ടെ, നമ്മുടെ ഭക്ഷണമാവട്ടെ, നമ്മുടെ ഉറക്കാവട്ടെ, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാവട്ടെ. ഞാൻ പലപ്പോഴും ഈ ചെറുപ്പക്കാരോട് ചോദിക്കലുണ്ട്, നിങ്ങൾ എന്ത് സ്ഥാപനം നടത്തുകയാണെങ്കിലും അവിടുത്തെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്കാണ് പോകാൻ പറ്റൂ. ഇപ്പോൾ നിങ്ങൾക്കൊരു കച്ചവട സ്ഥാപനമുണ്ട്, ഇതൊക്കെ പണിക്കാർ നോക്കിക്കൊള്ളു വെച്ചെങ്കിൽ പോകാൻ പറ്റൂ എന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെങ്ങനെ പോകണത്? നമുക്ക് ഒരു ബേജാറുമില്ലല്ലോ. മുഴുവൻ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത്. നമുക്ക് കിട്ടുന്ന മുഴുവൻ പൈസ അവിടെ കൊണ്ടേ കൊടുത്താലും നമ്മൾ എന്ത് ചെയ്താലും എന്ത് ചെയ്യും, ആ വീട്ടിൽ ഒരു വീഴ്ചയില്ലാതെ ഒരു കരട് പോലും മുറ്റത്തോ ഉള്ളിലോ ഇല്ലാതെ അവർ നോക്കും. എന്താണ് അങ്ങനെ വീട് കൺട്രോൾ ചെയ്യുന്ന ഒരാളെ കൺട്രോളിൽ നമ്മൾ നിൽക്കേണ്ടി വരൂലേ? സ്വാഭാവികമല്ലേ അത്? ഇപ്പം നിങ്ങളൊരു സ്ഥാപനത്തിൽ, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു മാനേജറുണ്ട്, അയാൾക്ക് അവിടുത്തെ എ ടു സെഡ് കാര്യങ്ങൾ അറിയുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആ സ്ഥാപനം പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അയാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, അയാളോട് ചോദിക്കാതെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല സ്ഥാപനത്തിൽ. അതിനേക്കാളും നമ്മൾ ആശ്രയിക്കേണ്ട ആളാണ് ആര്? ഭാര്യ. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പലപ്പോഴും പല സഹോദരിമാർക്കും പറ്റാം. ഒരു ചത്തു പണിയെടുക്കും. പക്ഷെ ആ പണിയെടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഭർത്താവ് നമ്മളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഖവും സന്തോഷവും എല്ലാം നമ്മളിൽ നിക്ഷിപ്തമാണെന്നും അത് നമ്മൾ കൂടെ നിന്ന്, അപ്പം അയാൾക്ക് പോകണമെങ്കിൽ, പുറത്തു പോകണമെങ്കിൽ ഇവൾ വേണ്ടി വരും. വല്ലാതെ പോയാൽ നടക്കില്ല. എന്ത് കാര്യത്തിനും അപ്പം ഫോൺ വിളിക്കണം, വീട്ടിൽ വിളിക്കണം. ഇപ്പം ഭർത്താവ് വിളിക്കണില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല. മനസ്സിലായി? എല്ലാ കാര്യങ്ങളും ഇവളിൽ നിക്ഷിപ്തമായിരിക്കും. അവനവൻ്റെ തൊഴിൽ സ്ഥാപനത്തിൻ്റെയും കാര്യങ്ങൾ പോലും, നമുക്കൊരു സർട്ടിഫിക്കറ്റ് വേണം. പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് വേണം. അത് വീട്ടിൽ വിളിച്ചാൽ അത് ഫോട്ടോ സെറ്റ് എടുത്ത് നമുക്ക് പറഞ്ഞയച്ചേരുന്ന ആരാ? എത്രമാത്രം നമുക്ക് ഭാര്യമാരെ ആശ്രയിക്കണം? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ്, എന്താണ് ഭാര്യയുടെ അഭിപ്രായത്തിന് വ്യത്യസ്തമായി ന്യായമായ ഒരു കാര്യത്തിൽ ഭർത്താവ് നിലപാട് സ്വീകരിക്കുക? അപ്പോൾ നമ്മുടെ സഹോദരിമാർ ആ സ്നേഹത്തിൽ അവരെ കൺട്രോൾ ചെയ്യുന്നതിൽ എന്ത് ചെയ്യണം? വിജയിക്കണം. അതൊരു അയാളെ ദ്രോഹിക്കാനല്ല, നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് സാധിക്കണം. പിന്നെന്താ വെച്ചാൽ, ചില ഭർത്താക്കന്മാരൊക്കെ എന്താണ്, ഇങ്ങനെയൊക്കെ പോയാലും എൻ്റെ കുടുംബം പ്രശ്നമില്ലാതെ പോകും, ഇവൾ ഇവിടെ തന്നെ ഉണ്ടാകും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തും എന്ന തെറ്റായ ധാരണ കുറേ പുരുഷന്മാർക്കുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഒരു ഉത്തരവാദിത്തം അത് ജീവിക്കും. ഒരു പക്ഷേ വീട്ടിലുള്ളത് പോലും കൊണ്ടുപോയി വിറ്റ് തുലച്ച് ഇങ്ങനൊരു മക്കളും ഭാര്യയും ഒന്നും ജീവിക്കണ്ടെന്ന് പോലും അറിയാതെ അത്രയും നിരുത്തരവാദപരമായിട്ട് ജീവിക്കും. അതിന് വളരെ കണിശമായ ഒരു തടസ്സം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മരണം വരെ ഈ നിരുത്തരവാദിയായ ആളെ കൂടെ ജീവിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ അതിനെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, വളരെയധികം എന്തിനു തീരുമാനം, സ്റ്റേണായ തീരുമാനം എടുക്കാൻ പറ്റും. നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂല. ഇന്നിന്ന കാര്യങ്ങളൊക്കെ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്തേ പറ്റൂ, എങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വളരെ ശക്തമായൊരു തീരുമാനമെടുക്കാൻ അവൾക്ക് പറ്റുമെങ്കിൽ മാറും. അങ്ങനെ പറ്റാത്തവർ ജീവിതകാലം മുഴുവൻ ഇത് അനുഭവിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഭർത്താവിൻ്റെ ഒരു പ്രശ്നം വീട്ടിൽ പറയാതെ, ഉമ്മയോട് പറയാതെ, വാപ്പയോട് പറയാതെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നമ്മുടെ സഹോദരിമാർ ആർജിച്ചെടുക്കുമ്പോൾ മരുമക്കൾ എന്നൊരു ചർച്ച തന്നെ ആവശ്യമുണ്ടാവും. കാരണം അവിടെ എന്തില്ല, ഈ പ്രശ്നം ഉമ്മ പറയണ്ടല്ലോ, വാപ്പ പറയണ്ടല്ലോ, അത് ഇവിടെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. പിന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടി തൻ്റെ വാപ്പനോടും ഉമ്മനോടും പോയിട്ട് ഭർത്താവിൻ്റെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, അത് അയാളെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം മോശമാണ്. അയാൾക്ക് ആ ഒരു വിലയെ എന്ത് ചെയ്യുള്ളൂ, ആ വീട്ടിലുണ്ടാവുള്ളൂ, അവളുടെ അടുക്കലുണ്ടാവുള്ളൂ. അതുകൊണ്ട് പുരുഷന്മാർ അവിടെ എന്ത് ചെയ്യണം, ഒരു പുരുഷനായി മാറുന്നതിനെ പറ്റി.
2: അസ്സലാമു അലൈക്കും. ഞാൻ ഒരു എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അവളുടെ മകളുടെ പ്രശ്നമാണ് ഇവിടെ പറയുന്നത്. അവളുടെ മകൾ വിവാഹം കഴിച്ചിട്ടുണ്ട്, മക്കളുണ്ട്. മരുമകൻ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ മകളുടെ അസുഖം, പേരക്കുട്ടികളുടെ അസുഖം, അവരുടെ പഠനച്ചിലവ്, മറ്റു സ്വന്തം ആവശ്യങ്ങൾ എല്ലാം സ്വന്തം വീട്ടിൽ ചിലവഴിക്കാനാണ് പറയാറുള്ളത്. ഉദാഹരണം, അവൾക്കോ കുട്ടികൾക്കോ അസുഖമാകുമ്പോൾ വീട്ടിലോട്ട് പറഞ്ഞുവിടും. ആദ്യമൊക്കെ അവരുടെ കാര്യങ്ങൾ പ്രയാസമില്ലാതെ നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അവളുടെ ഭർത്താവ്, അതായത് മകളുടെ ഉപ്പ, പ്രവാസം അവസാനിപ്പിച്ചു നാട്ടിലാണ്. ഇപ്പോൾ അവരുടെ ആവശ്യങ്ങളും വീട്ടിലെ ആവശ്യങ്ങളും നിറവേറ്റാൻ പ്രയാസമാണ്. ഇതിൻ്റെ പരിഹാരവും ഇതിനെ എങ്ങനെയാണ് ഇസ്ലാമിൽ നോക്കിക്കാണേണ്ടതും.
3: ഇതെന്താ, ഇത് നമ്മൾ തുടക്കം മുതൽ തന്നെ ഇതൊക്കെ പുരുഷനെ കൊണ്ട് തന്നെ ചെലവഴിപ്പിച്ച് ശീലിക്കണം. ഇത് പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. ഇതിൽ രണ്ട് പ്രതികളുണ്ട്. അതായത്, വിവാഹം കഴിച്ച ഒരുത്തൻ അയാളുടെ ഭാര്യയ്ക്കും അയാളുടെ കുട്ടികളെയും മര്യാദക്ക് സാമ്പത്തികമായി ചെലവ് കൊടുത്ത് സംരക്ഷിക്കുക എന്നുള്ളത് ഒബിമാ അംഫക്കുമിൻ അംവാലി, അതുപോലെ വാലൽ മൗലൂദി ലഹു റിസ്ഖുന വകിസ്വത്ത് എന്നൊക്കെ ഖുർആൻ പറഞ്ഞതാണ്. അത് അയാളുടെ തന്നെ ബാധ്യതയാണ്. ഇനി ഒരു പെണ്ണിന് എത്ര തന്നെ സമ്പത്തും വരുമാനവും സ്വന്തമായും വീട്ടിലുമുണ്ടെങ്കിലും അത് നിർവഹിക്കേണ്ടത് ആരെന്നെയാണ്?
2: പുരുഷനാണ്.
3: അത് അവൻ്റെ അടുത്തുനിന്ന് ഒന്നാം തീയതി മുതൽ എന്ത് ചെയ്യണം, വാങ്ങി ശീലിക്കണം. എന്തുകൊണ്ടത് ഇങ്ങനെ ആവണം അറിയോ? തുടക്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പെൺകുട്ടികൾ വന്നിട്ട് പറയും എനിക്കൊരു മാക്സി വാങ്ങി തന്നിട്ടില്ല, എനിക്കൊരു ഉടുപ്പ് വാങ്ങി തന്നിട്ടില്ല, കുട്ടികളെ സുന്നത്ത് കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ കുട്ടികളെ അക്കേക്ക് അറുത്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ അതുപോലെ മരുമകനോട് പറയുന്ന ഒരു വിഷമം ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, അതൊക്കെ ഇവർ ചെയ്യും. ഇപ്പം ഇവർ ചെയ്യുമ്പോൾ എന്തുള്ളൂ, ഇവർ തൽക്കാലം ഒരു പ്രസവത്തിൻ്റെ ചിലവോ ഒക്കെ ആലോചിക്കുന്നുള്ളൂ. പക്ഷേ ഈ മേജർ ചിലവുകളൊക്കെ വഹിച്ചാൽ ഇയാൾ മനസ്സിലാക്കണം എന്താണ്, ഞാൻ കൊടുത്തില്ലെങ്കിൽ അത് അവിടെ പരിഹരിക്കും. പിന്നെ കല്യാണം കഴിച്ച ഈ പെൺകുട്ടീനെ മുഴുവൻ എന്ത് ചെയ്യും, ഇപ്പോൾ രക്ഷാവിനോട് പറഞ്ഞു മോൻ 5 വയസ്സായി, അവരിപ്പോൾ വാടക താമസിക്കുന്നു, ആ ഫ്ലാറ്റിൻ്റെ വാടക ഞാനാണ് കൊടുക്കണം, മോൻ്റെ സ്കൂളിൻ്റെ ഫീസ് ഞാനാണ് കൊടുക്കണം. അപ്പോൾ അവസാനം എൻ്റെ മോളിനോട് ചോദിക്കുകയാണ്, എന്ത് എന്തിനാണോ വാപ്പ എനിക്കൊരു ഭർത്താവ് എന്നാണ്. ഒരു സ്നേഹമോ ഒരു ശാരീരികമായ ഒരു ബന്ധങ്ങളൊന്നും നടക്കണില്ല, പിന്നെ ചിലവ് മുഴുവൻ നിങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇപ്പം ഇനിയും കുട്ടിനെയും അയാളെയും നോക്കണേ നിങ്ങൾക്ക്, നിങ്ങൾ അയാളെ എൻ്റെ അടുത്ത് ഒഴിവാക്കി തന്നാൽ നിങ്ങൾക്ക് പിന്നെ ഇനിയും കുട്ടി നോക്കിയാൽ പോരെ, എന്നാലും നിങ്ങൾക്ക് ലാഭമല്ലേ എന്ന് ചോദിക്കുന്നൊരു സ്ഥിതിവിശേഷാച്ചു. അപ്പം അങ്ങനെ പെൺവീട്ടിൽ ചെയ്യരുത്. ഇത് പഴയ കാലം മുതലുള്ളൊരു സമ്പ്രദായമാണ്, പെണ്ണുങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കും. ഇത് ഈ പെണ്ണുങ്ങൾക്കാണ് ഇത് മനസ്സിലാവാത്തത്. അതായത് ഇപ്പോൾ ഒരു പെണ്ണിന് നമ്മൾ ആഭരണം കൊടുത്താൽ അത് ആരെടുക്കൽ, ആ അതെ, ആദ്യം മഹർ മേടിക്കും, പിന്നെ മഹർ അയാൾ കൊടുത്താണല്ലോ, അയാൾ മേടിക്കും, പിന്നെ ഓരോന്ന് മേടിക്കും, പിന്നെ 60-70 കൊടുക്കുന്ന അത് ഇവരെ ഒരു പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴേക്കിന് ഇവളെ മോതിരം, ഇവളെ ചെയിന്, ഇവിടെ കമ്മലെ ഓർമ്മ വരുള്ളൂ. അപ്പോൾ പിന്നെ പഴയ കാലത്താണെങ്കിൽ സ്ത്രീധനം അത് വാങ്ങും, അതും അല്ലെങ്കിൽ എന്താണ് ഈ കടത്തിന് ആവശ്യം ഉണ്ടാകുമ്പോഴൊക്കെ പെൺവീട്ടിലോട് ചോദിക്കാം, കാരണം അവർക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റില്ലല്ലോ, മകളവിടെ അല്ലേ, എന്നിട്ട് അവരിന്ന് കടം വാങ്ങാം. ഇങ്ങനെ പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യും. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ എന്ത് ചെയ്യുക, അപ്പോൾ പെണ്ണുങ്ങൾക്ക് ജോലി ഉണ്ടാവും, ആ ജോലിയിലെ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കുക, എന്നിട്ട് അവരുടെ അക്കൗണ്ട് പോലും നമ്മുടെ അക്കൗണ്ടാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ആ പൈസ ഉപയോഗിച്ചിട്ട് അങ്ങനെ നടക്കുക, ഇവൾ പണിയെടുക്കുക, ഈ പണം പോയി കൈകാര്യം ചെയ്യുക. ഇതിന് തികച്ചും മാറ്റം വരള അനിവാര്യമാണ്. അപ്പോൾ അപ്പോൾ ഒന്ന് ഈ പെൺവീട്ടുകാരെന്ത് ചെയ്യും, പൈസ കൊടുക്കും, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവൻ എന്ത് ചെയ്യും, അതൊരു ശീലമാകും. അതില്ലെങ്കിൽ ഈ പെൺകുട്ടി എന്ത് ചെയ്യും, ഇത് ചോദിക്കാനുള്ള മടി കൊണ്ട് ഭർത്താക്കനോട് ഇങ്ങനെ ചോദിച്ചിട്ട് കിട്ടൂല, അപ്പോൾ അതിങ്ങനെ ഒരു യാചനയായി തോന്നുമ്പോൾ അവർ സ്വയം ജോലി കണ്ടെത്തും. അപ്പോൾ ഇതുവരെ PSC എഴുതും, PSC എഴുതും, ഡിഗ്രി പൂർത്തിയാക്കാത്തൊരു ഡിഗ്രി പൂർത്തിയാക്കും, പ്രീ പ്രൈമറി സ്കൂൾ ടെസ്റ്റിന് പോകും, എന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി കയറും, എന്നിട്ട് എന്ത് ചെയ്യണം, ഇവനെ എന്ത് ചെയ്തു, ഇവന് സ്വസ്ഥമായല്ലോ, ഇതുവരെ ഇവനൊരു വിഷമം ഉണ്ടായിരുന്നു, എന്ത് ഞാനൊന്നും കൊടുക്കണില്ല, അവളടുത്തൊന്നുമില്ല എന്നൊരു, ഇപ്പോൾ അവനൊരു പ്രശ്നമില്ല, ഞാനൊന്നും കൊടുക്കണില്ല, അവളോ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുക, സാധാരണ എല്ലാവരും വായ്പ വാങ്ങണമാരും എന്ത് ചെയ്യും, ഭാര്യൻ്റെ പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, വായ്പിട്ടുമല്ലോ, അങ്ങനെ അവളെ നിന്ന് പോക്കറ്റ് മണി വാങ്ങി ജീവിച്ചു പോവുക. ഈ ഒരവസ്ഥ ഉണ്ടാവരുത്. അവൻ ഭർത്താവായി നിലനിൽക്കുന്നുണ്ടോ, അവൻ ചിലവാക്കേണ്ടത് അവൻ ചിലവാക്കണം, അത് ഭാര്യ വീട്ടിലും കൊടുക്കാൻ പാടില്ല, ഇവളും കൊടുക്കാൻ പാടില്ല. ഇനി ഇവൾ ജോലി കണ്ടെത്തിയാൽ പോലും അവൻ കുട്ടികളെ നോക്കേണ്ട കാര്യങ്ങളും ഒക്കെ അവൻ്റെ അടുക്കു തന്നെ വാങ്ങണം. ഇപ്പം നമ്മൾ ജോലിക്കെതിരാന്ന് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ജോലിക്കെതിരല്ല, അതായത് പെൺ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവളുടെ പൂർണ്ണമായ സംരക്ഷണം ആരെ ചുമതലയാണ്, അവളുടെ പൈസ ഉണ്ടായിക്കോട്ടെ സ്വതക്ക് കൊടുക്കാമല്ലോ, അവൾ ജോലി ചെയ്തോട്ടെ, ആ പണം കൊണ്ട് എന്ത് ചെയ്യാം, ഇയാൾ ചിലവഴിക്കാത്ത മറ്റു പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ സന്തോഷങ്ങൾ അനുഭവിക്കണം. ഒരു നല്ല കാറ് വാങ്ങി, എന്താ പ്രശ്നം, നമുക്കൊരു സഞ്ചരിച്ചൂടെ, ഞാൻ പറഞ്ഞ എക്സ്ട്രാ കിട്ടുന്ന പണം കൊണ്ട് നമ്മുടെ പേരിൽ വെച്ച് സ്ഥലം വാങ്ങിയിട്ടു, അല്ലെങ്കിൽ സ്ഥിര വരുമാനം ഉണ്ടാക്കി, അതിനൊന്നും പ്രശ്നമുണ്ടോ. ഞാൻ പറഞ്ഞ ഇയാൾ കൊടുക്കേണ്ട ചിലവ് എന്ത് ചെയ്യണം, അയാൾ തന്നെ കൊടുക്കണം. അത് കൊടുക്കാതെ ശീലിപ്പിച്ചാൽ ആ ശീലങ്ങൾക്ക് അവസാനം ഉണ്ടാവില്ല.
2: എൻ്റെ മരുമകൻ ഒരു ആദർശ സ്നേഹിയാണ്, പക്ഷേ കുടുംബത്തോടുള്ള ബാധ്യത നിറവേറ്റുന്നില്ല, അദ്ദേഹത്തെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അതുപോലെ തന്നെ സമാനമായ വേറൊരു വിഷയം വന്നിട്ടുള്ളത്, ദീനീ പ്രവർത്തനങ്ങളും മറ്റു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഒക്കെ മുഴുകി അതിൽ മാത്രം ശ്രദ്ധ, കുടുംബങ്ങളുടെ കൂടെ ഒരു കുട്ടികളൊരു വിരുന്നിന് കൊണ്ടുപോകാനോ സ്വന്തം വീട്ടിൽ കൊണ്ടേ ആക്കി കൊടുക്കാനോ ഒരു പാർക്കിൽ കൊണ്ടുപോകാനോ പോലും സമയം കിട്ടാത്ത ആൾ, അതൊക്കെ നിർവഹിക്കേണ്ടി വരുന്നത് ഭാര്യയുടെ മാതാപിതാക്കളാണ്.
3: എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാന്നല്ലേ ചോദിച്ച്, പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവത്തിൽ വരുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ തെറ്റാനോ പിണങ്ങാനോ കച്ചറക്കൊന്നും പോകണ്ട, മരുമകനോട് നല്ല നിലയ്ക്ക് പറയാം, കുട്ടിയെ ചിലവൊക്കെ ഞങ്ങളല്ലേ വഹിക്കണത്, എല്ലാ കാര്യങ്ങളും നമ്മളാണ് ചെയ്യുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഓൾ ഇവിടെ നിന്നോട്ടെ, ഇനിയിപ്പോൾ തന്നെ അങ്ങോട്ട് പോയി, ഒന്ന് ഇങ്ങോട്ട് പോയി, പിന്നെ അവിടെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴും നമ്മൾ ഇവിടുന്ന് ചിലവ് കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, അവിടെ തൽക്കാലം ഉള്ളു, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നീ വാ, എന്നിട്ട് അവളെ കൊണ്ടുപോയി നോക്കാം, നിനക്ക് നോക്കാനൊരു കപ്പാസിറ്റി ഉണ്ടാകുമ്പോൾ കൊണ്ടുപോയി നോക്കിക്കോറണം, ഒരു പ്രശ്നവുമല്ല. അവൻ എന്ത് ചെയ്യും, ഒരു പെൺകുട്ടി എന്നൊരു അനുഭവം പറഞ്ഞു, അപ്പോൾ അവളെ ഭർത്താവ് അപ്പോൾ കല്യാണം കഴിഞ്ഞു, അവനൊരു വിചാരമല്ല, ഒരു പെണ്ണെട്ടി എന്നുള്ളൊരു വിചാരമല്ല, ഒരു കുട്ടിയായി അപ്പോഴും ചിന്തയല്ല. അവസാനം ആ പെൺകുട്ടി പറഞ്ഞൊരു ഇങ്ങനെ ജീവിക്കാൻ താല്പര്യം, എനിക്കും എൻ്റെ കുട്ടിക്കും ചിലവ് കൊടുക്കാൻ കഴിയുന്ന ഒരു ജോലിയും ചുറ്റുപാടും ആകുമ്പോൾ നിങ്ങൾ വേരി, അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം, ഒന്നിച്ച് ജീവിക്കാം എന്നൊരു വാക്കാണ് പറഞ്ഞു. അതിന് സാക്ഷികളായ ആളുകൾ പറയണം അതൊരു മാറ്റമായിരുന്നു. അവനിപ്പം ഗൾഫിലാണ്, അവൻ ഉടനെ ഗൾഫിലേക്ക് കയറി വളരെ കൃത്യമായി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു വീടുണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. അതെന്തറിയോ, അത് നമ്മൾ അങ്ങനെ പറയുമ്പോഴുള്ളൂ. ഇത് പെൺകുട്ടികളുടെ സമ്മതത്തോടെ പറയണം. ഇപ്പൊ പെൺകുട്ടിക്ക് സമ്മതമല്ലാതെ നമ്മൾ പറഞ്ഞാൽ എന്ത് ചെയ്യും, എനിക്കിപ്പോൾ അതിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല, നിങ്ങൾ വെറുതെ ഇല്ല ബന്ധം ഒഴിവാക്കി അയാൾ വരുന്നില്ല. അത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം, അവർക്കത് മനസ്സിലാക്കി കൊടുക്കണം. ജീവിതകാലം മുഴുവനും ഈ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. ഇതിപ്പം മാന്യമായ വർത്തമാനല്ലേ, അല്ലേ? നമ്മുടെ മകളെ നമ്മൾ വേറൊരാളെ വീട്ടിൽ കൊടുത്തയക്കുമ്പോൾ അവൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാകണം. അതില്ലെങ്കിൽ എന്ത് വേണം, എന്നാണോ നിനക്ക് സംരക്ഷിക്കാൻ പറ്റുക അന്ന് കൊണ്ടേക്കോ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് നോക്കിയാൽ മതിയല്ലോ, നീ നോക്കുകയാണെങ്കിൽ അല്ലുള്ളൂ, നിൻ്റെ ഒരു അധീനത്തിൽ കൊണ്ടുപോയി നോക്കണ്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറേണ്ടി വരും. അവിടെ കുറേ ചോദ്യങ്ങളുണ്ട്, എന്താ ഭാര്യ പെണ്ണ് വരാത്തത്, അതിന് അയാളൊരു മറുപടി പറയണം. നമ്മൾ പറയണ്ട, അയാൾ മറുപടി പറയണം. മനസ്സിലേ, ഒരു പെണ്ണും കുട്ടി ഉണ്ടായിട്ട് ഓളെ കൊണ്ടുവരാതെ നീ എവിടെ ഇങ്ങനെ നടക്കണേ. ഇപ്പം തരുമോ ഒരു അഡ്രസ്സിൽ നല്ല ഉഷാറായിട്ട് കുട്ടികളൊക്കെ, ഇപ്പോൾ കുട്ടികളെ ഉഷാറ് കാണുമ്പോൾ ഇതൊക്കെ ഇയാളെ ചിലവിലാണ് നടക്കുന്നത് എന്നാണ് സമൂഹം അറിയണത്. അത് അമ്മായിമ്മ കൊടുക്കുകയാണെങ്കിൽ അമ്മോശം കൊടുക്കുകയാണെന്നുള്ളതൊന്നും അവിടെ അറിയില്ലല്ലോ. അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടായാലേ ഒപ്പം ജീവിക്കൂ എന്നൊരു തീരുമാനത്തിലേക്ക് വരണം. അത് അവരുടെ അന്യായമായ അവകാശം. ആ അവകാശത്തിന് വേണ്ടിയുള്ള ഒരു സമരം ചിലപ്പോൾ ചെയ്യേണ്ടി വരും.
2: മറ്റൊരു വിഷയം, മകളുടെ പ്രസവ സമയത്ത് അവളുടെ കൂടെ നിൽക്കാൻ വേണ്ടി വീട്ടിലുള്ള മറ്റൊരു മകളെ കൂടി പറഞ്ഞയച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഭർത്താവും മകളുടെ ഭർത്താവും മറ്റേ അനിയത്തിയുമായി അടുപ്പത്തിലാവുകയും ഇപ്പോൾ മകൾ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന വാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവക്കും ഇതിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ല എന്നതാണ് പ്രശ്നം.
3: ഞാൻ ഈ പടുത്ത് വായിച്ചപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസിനോടൊരു സ്ത്രീ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ മരുമകൻ എന്ന് പറയുമ്പോൾ അവന് ഭാര്യയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ മഹറമല്ലേ? അപ്പോൾ ഉമ്മഹാത്തു നിസാഇക്കും എന്ന് പറയണ്ടല്ലോ ഖുർആൻ. നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാരും എന്ന് പറയുന്നിടത്ത് മഹറമിൻ്റെ കൂടത്തെ അവർ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ മഹറം തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ കാണുന്ന എന്താന്ന് വിചാരിച്ചാൽ, ഈ സ്ത്രീ മരുമകനിൽ നിന്ന് വളരെ ഒരു ഡിസ്റ്റൻസ്, ഒരു അകലം പാലിക്കുന്നതാണ്. മരുമകൻ്റെ മുന്നിൽ ഫുൾ ഡ്രസ്സിലേ നിൽക്കുള്ളൂ, കൂടെ ഇരുന്ന് രണ്ടാൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വിസമ്മതിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുള്ള പറയുന്നുണ്ട്, നിങ്ങൾ കൂടെ ഭക്ഷണം കഴിച്ചോളിയും, അതൊക്കെ നല്ലൊരു ബന്ധം ഉണ്ടാവാൻ നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഹിജാബ് പാലിച്ചിട്ട് നിന്നാൽ മതി എന്ന് പറയുന്നത്. ഈ മഹ്റം എന്ന വാക്ക് വരുന്നതോടുകൂടെ നമ്മുടെ പല സഹോദരിമാരും തെറ്റിദ്ധരിച്ച എന്താന്ന് വിചാരിച്ചാൽ, ഇപ്പം നമ്മൾ മക്കളെയൊക്കെ മുന്നിൽ നിൽക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, ആവാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിലേറെ അപകടം എന്താ വെച്ചാൽ, ഈ പിന്നെ ഭാര്യയുടെ സഹോദരിമാരാണ് ഈ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ അവൾക്ക് തീർത്തും ഇയാൾ അന്യനാണ്. ഇപ്പം നിങ്ങളുടെ ഇളയച്ചി നമ്മൾ പറയും അല്ലേ, ഭാര്യൻ്റെ അനുജത്തിക്ക്, അവൾക്ക് നിങ്ങൾ അന്യനാണ്. പക്ഷെ നമ്മൾ നാട്ടിൽ അളിയാക്കാന്നോ എന്തോ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഭയങ്കര റെസ്പെക്റ്റിലാണ്. അത് പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നു, നമ്മളൊരു വാപ്പനെ പോലെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു.

0: സാധ്യതകളില്ലേ? അപ്പം അത് കഴിയണ്ടേ? ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തണ്ടേ? എത്ര സാധ്യതകളൊന്നുമില്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ, സാധാരണ ഒരു പ്രേമാണെങ്കിൽ അത് ആരിലും സംഭവിക്കും. ഒരു അന്യ ജാതിക്കാരനാവാം, അന്യ മതസ്ഥനെയാവാം, കുട്ടികളുള്ള ആവാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു അടുപ്പത്തിനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഭയാനകമാണ്. അവിടെയൊക്കെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇവരൊരു അന്യനായി കാണുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇളയച്ചിമാരൊക്കെ അളിയൻ്റെ ബൈക്കുമ്പോൾ കയറിപ്പോവും, കാറിലൊറ്റക്ക് പോവും, അവരൊട്ട് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. വീട്ടിൽ ചിലപ്പോൾ അവരൊറ്റ കാണുന്ന സാഹചര്യം ഉണ്ടായിരിക്കും, ഹോസ്റ്റലിൽ ഒറ്റക്ക് കൊണ്ടുപോയാക്കും. അപ്പോൾ അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയൊക്കെ നമ്മൾ അന്യരാണ് ഇവർ എന്നുള്ളൊരു വിചാരം മറന്നു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് നമുക്ക് കിട്ടുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ പെൺകുട്ടീനെ കൺവിൻസ് ചെയ്താൽ തീരേണ്ട കാര്യമുള്ളത്. സാധാരണ നമ്മൾ പ്രേമുണ്ടാവുമ്പോൾ കൺവിൻസ് ചെയ്യൂലേ, അതേമാതിരി കൺവിൻസ് ചെയ്ത് മനസ്സിലാക്കി കൊടുത്താൽ അവളെ ഇന്ന് രക്ഷപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. അതൊരു അതിൻ്റെ പരിഹാര പത്രമേ ഉള്ളൂ. പക്ഷേ ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. അതായത് നമ്മുടെ മരുമക്കളോട് നമ്മൾ എന്ത് ചെയ്യണം, ഒരകലത്തിൽ നിൽക്കണം. ഇതിപ്പോൾ ചിലപ്പോൾ തിരിച്ചും കേസുകൾ വരുന്നുണ്ട്. അതായത് അമ്മായിയും അതൊക്കെ തന്നെ എൻ്റെ അപകടം തന്നാലിപ്പോൾ പിന്നെ എങ്ങനെയാണ് അവരൊന്നിച്ച് പോവുക? പിന്നെ ഈ മോളെ എങ്ങനെ അയാളിത് താമസിക്കുക? ഉമ്മനോട് തെറ്റായ രൂപത്തിൽ പെരുമാറുന്നുണ്ട് എന്ന് മോള് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കവിടെ ജീവിക്കാൻ പറ്റുമോ? എൻ്റെ അനുജത്തിയോട് എൻ്റെ ഭർത്താവ് മോശമായി പെരുമാറുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളെ ഭർത്താവായി സ്വീകരിക്കാൻ പറ്റുമോ? ഇതൊക്കെ തന്നെ കുടുംബം വിളക്കി ചേർക്കാൻ പറ്റാത്ത വിധം ചിന്ന ഭിന്നമായി പോകുന്ന പ്രശ്നങ്ങളാണ് ഈ ബന്ധം. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമുക്ക് പറയാനുള്ള എന്താ, ചിലപ്പോൾ ഈ പൊതുവേ ഇളയച്ചിമാരാണെങ്കിൽ പ്രത്യേകിച്ചും എന്ത് ചെയ്യണം, പൂർണ്ണ ഹിജാബോടെ ഇയാളൊരു അന്യ പുരുഷനാണെന്നുള്ള 100% ബോധത്തോടുകൂടെ തന്നെ വീട്ടിൽ നിൽക്കേണ്ടത്. അത് കുറച്ചൊക്കെ അമ്മായിമ്മമാർ അല്ലെങ്കിൽ ഉമ്മമാരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ നല്ലത് വിചാരിക്കും, അപ്പുറത്താൾ നല്ലത് വിചാരിച്ചു കൊള്ളണമെന്നില്ല. അപൂർവങ്ങളിൽ അപൂർവമായി പോലും അങ്ങനത്തെ ഒരു തെറ്റായ ബന്ധമുണ്ടായിപ്പോയാൽ നമ്മുടെ മകളുടെ ഭാവി അനാഥമായി പോകും. സമൂഹത്തിൽ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ ചെല്ലുമ്പോഴും അതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ അതൊരു തിരിച്ചറിവുണ്ടാവാൻ ഈ ക്വസ്റ്റ്യൻ ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഈ നമ്മുടെ മകളും ഉമ്മയും എന്നുള്ള എപ്പിസോഡിൽ അത്തരമൊരു ചോദ്യം നമ്മളിതിൽ വന്നിരുന്നു. നമുക്ക് സമയപരിമിതി മൂലം അത് എടുക്കാൻ പറ്റിയിട്ടില്ല.
0: ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
1: എൻ്റെ മരുമകൻ വിദേശത്താണ്, മോള് നന്നായി പഠിച്ചിട്ടുണ്ട്, മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ദുശീലങ്ങളുമില്ല. പക്ഷേ നാട്ടിലെത്തിയാലും അയാൾ വീട്ടിൽ തന്നെ ഇരിക്കും, പള്ളിയിൽ പോകും, തിരിച്ചു വരും. ഭാര്യ വീട്ടിൽ വരികയാണെങ്കിലും അവിടെ ഇരിക്കും, പള്ളിയിൽ പോകും, തിരിച്ചു വരും. അതല്ലാതെ പുറത്തു പോകുന്നൊരവസ്ഥ, ഭാര്യയെ കൊണ്ട് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ അയാൾ അത് വലിയ തെറ്റായി കണക്കാക്കുന്നു, അതൊന്നും വേണ്ട എന്നും, നമ്മൾ വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയേണ്ടവരാണെന്നുമാണ് അയാളുടെ ചിന്ത. അതെൻ്റെ മകൾക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നു, കുടുംബജീവിതവുമായി മുന്നോട്ട് പോകാൻ തന്നെ പ്രയാസപ്പെടുന്നുണ്ട്. ഇയാളെ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും?
0: അത് നമുക്ക് അയാളെ പറ്റി അറിയണം. ഇപ്പോൾ ഈ ഒരു പരിമിതമായ ചോദ്യത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അയാളൊരു മതപരമായ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ, ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒരു മഹ്റം വേണം പറയണില്ലേ? അതിന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, ഒരു മഹ്റമിൻ്റെ കൂടെ യാത്ര ചെയ്യാന്നല്ലേ? അതായത് ഇത് മനസ്സിലായിക്കൂടെ. പിന്നെ ഏറ്റവും വിശിഷ്ടമായ യാത്രയാണ് ഹജ്ജിനുള്ള യാത്ര. അതിപ്പോൾ പെണ്ണുങ്ങൾക്ക് പോകണമല്ലോ ഹജ്ജ്. ഈ പെണ്ണുങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമല്ല എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കും ന്യായമായി സംശയിക്കാമായിരുന്നത് ഒരു സ്ത്രീ
1: ഒരു കാര്യം
0: പുറത്തു പോകേണ്ടതില്ല എന്ന്. ഒരു സ്ത്രീക്ക് ഹജ്ജ് ഒഴിവാക്കിക്കാൻ അള്ളാഹുക്ക് പറ്റുമല്ലോ. ഹജ്ജ് ഒരു സ്ത്രീക്ക് നിർബന്ധമല്ലേ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ? അതിനർത്ഥം എന്താ, ഒരു മാസം യാത്ര ചെയ്ത് അവിടെ പോയി തിരിച്ചു വരണം എന്നല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിന് മതപരമായൊരു തെറ്റിദ്ധാരണയാണെങ്കിൽ നമുക്ക് തെളിവ് പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ മാറ്റാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല ഇതൊരു മതപരമായ തെറ്റിദ്ധാരണയാണോ എന്ന്. മറിച്ച് എന്താ, ചിലപ്പോൾ ഒരു എക്സ്ക്യൂസ് ആവാം. എന്ത്, ഇതൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളായിട്ട് പുറത്തു പോകാന്ന് പറയുമ്പോൾ ഒരു അതിൻ്റെതായ ചിലവും സമയവും എനക്കോടൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം, അതിനൊരു ഒരു കാരണം പറയാം, അങ്ങനെ സംഭവിക്കാം. ഇതെന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെ എന്ത് ചെയ്യാം, പറഞ്ഞതാവാം. അതുമല്ലെങ്കിൽ എന്താണ്, പൊതുവെ ഒരു അലസത, ഒരു മടി, അതിനെന്ത് ചെയ്യാണ് ഒരു ന്യായം പറയാന്നുള്ളിൽ കവിഞ്ഞ് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഇസ്ലാമോ ദീനോ ഒന്നും ഇതിന് പ്രതിയല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പുറത്ത് കാണുന്ന ഈ സ്ത്രീകളൊക്കെ എന്താണ്, അവരൊക്കെ തെറ്റായ നിലക്ക് പുറത്തിറങ്ങിയവരാണ് എന്ന് പറയാൻ നമുക്കൊരിക്കലും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹിജാബുകളൊക്കെ പാലിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ കൂടെ പുറത്തു പോകുക എന്നുള്ളത് അവളുടെ ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ഇനി വേറൊരു ഭർത്താവ് വരുമില്ലല്ലോ. ആ ആഗ്രഹം ഇയാൾ തന്നെ നിറവേറ്റി കൊടുക്കണ്ടേ? അപ്പോൾ അത് അദ്ദേഹം നിറവേറ്റി കൊടുക്കേണ്ടതുണ്ട്.
1: ഇയാളൊരു ഇൻട്രോവേർട്ടായ ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു സാധ്യത ഉണ്ട്.
0: അങ്ങനെ ഉണ്ടാകും. പക്ഷെ അത് നമുക്ക് വേറെ, അതാ പറഞ്ഞ നേരത്തെ പല വിഷയങ്ങളിലും നോക്കാം.

0: മനസ്സിലായി. അയാൾ എന്നെ പുറത്തു പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാന്നാ ഈ പറയണത്.
1: അതാണ്,
0: അതായിരിക്കാം അയാള് ഇവളെ കൂടെ കൊണ്ടുപോകാൻ,
1: പള്ളിയിൽ പോവാ തിരിച്ചു വരാ, അതന്നെ ഉള്ളൂ പണി.
0: അതെ, കുറച്ചധികം ആളുകളുടെ സ്ഥലത്ത് പോവാനോ അല്ലെങ്കിൽ പൊതുവെ ജനങ്ങളോട് പെരുമാറാനോ ആളുകൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കര ഭയമായിരിക്കും. പുറത്തിറങ്ങിയ ആളുകൾ എന്തെങ്കിലും ചോദിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇവളെ കൊണ്ടാകാത്ത മാത്രമാവില്ല, അയാളിഞ്ഞ് ജോലിക്കും കാര്യങ്ങൾക്കും ഒന്നും പോവാതെ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ വിശേഷം വന്നേക്കാം.
1: എൻ്റെ കുടുംബം ഒരു മുജാഹിദ് കുടുംബമാണ്. എന്നാൽ മകളെ കല്യാണം കഴിച്ച വീട്ടിൽ അവനവൻ്റെ ഇഷ്ടമാണുള്ളത്. പിന്നെ മർദവളുടെ ഭർത്താവ് ഒരു എ പി സുന്നിക്കാരനാണ്. ഈ മരുമോനാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാലുള്ള 3, 7, 40 ആണ്ട് എന്നിവ നടത്തുന്നതിൽ മുൻകൈ എടുക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്കാർക്കും അതിലൊരു താല്പര്യവുമില്ല. ഞങ്ങളിതൊന്നും ചെയ്യാത്തതിന് മോളെ ഓരോന്ന് പറഞ്ഞ് ഇതിൻ്റെ പേര് വഴക്ക് പറയും. അപ്പോൾ എനിക്കും മാങ്ങളമാർക്കും പെങ്ങളുടെ കാര്യത്തിൽ ഇടങ്ങാറാണ്. പെങ്ങൾക്ക് ബുദ്ധിമുട്ട് വേണ്ട എന്ന് പറഞ്ഞ് അവർ ഈ മാമൂലുകളൊക്കെ അളിയന് വേണ്ടി ചെയ്യും. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണെന്ന് അറിയാനുള്ളൊരു താല്പര്യമുണ്ട്. നമ്മൾക്ക് ദീനിലില്ലാത്തൊരു കാര്യം കൂട്ടിച്ചേർക്കുന്നതിൽ വിഷമമുണ്ട്. നിങ്ങളിൽ നിന്നും നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.
0: അതെ അതെ അതെ അതെ, ഇതെന്താണെന്നറിയോ, നമ്മുടെ ആദർശത്തോട് യോജിക്കാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മുടെ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പാഠം. കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ആളുകൾ പറയും അവരങ്ങനെ ഒരു കണിശമായ യാഥാസ്ഥിതികത്വമൊന്നുമില്ല എന്ന് പറയും. അത് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ എന്ന് പറഞ്ഞാലിപ്പോൾ ഒരു ശരിയായ സുന്നത്ത് പാലിക്കുന്ന ഒരാളും അതിനെക്കുറിച്ച് ബോധമില്ലാത്തൊരു യാഥാസ്ഥിതികരും തമ്മിൽ എല്ലാ വിഷയവും വ്യത്യസ്തമാണ്, കംപ്ലീറ്റ് വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, എവിടെ എന്ത് കാര്യങ്ങൾ ഇടപെടണമെങ്കിലും ബുദ്ധിമുട്ടാണ്. ഒന്ന് വീട്ടിൽ പോയി ഒന്നിച്ചൊരു ജമാഅത്ത് നിസ്കരിക്കാൻ പോലും പറ്റില്ല. നമ്മളെല്ലാവരും കൂടെ കൂടി ചേരുന്നിടത്ത് ഒരാൾ 2 മിനിറ്റ് ഒരു ഉത്ബോധനം നടത്തിക്കോട്ടെ എന്ന ഒരാളെ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഒരു മരണ വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടുത്തെ ഒന്നിലും ഒരു കാര്യത്തിലും. നമ്മളിപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാരെ കുളിപ്പിക്കുക, മറ്റേ ഇപ്പോൾ പൊതുവേ എന്തായിരിക്കും, പൊതുവായ ആൾക്കാർ വരിക ചെയ്യുക. നമുക്ക് ഒരിക്കലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ, പിന്നെ അവിടെ ഉള്ള കൂട്ടുപ്രാർത്ഥനകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, 7, 3, 14 എന്തൊക്കെയാണ്, ഇനി ഒരു പിന്നെ ഈ ഒരു കുട്ടീനെ ഒരു അക്കേക്ക് അറുക്കുകയാണെങ്കിൽ അതിനെന്നെ എന്തൊക്കെ തെറ്റായ നിയമങ്ങളാണ് അതിലുള്ളത്. പശുവിനോട് അറുക്കണ ഒരുവിനെ അറുക്കുമ്പോൾ കഴുത്തിൽ കത്തി വെക്കുന്ന അതേ സമയത്ത് ഇവിടെ തലയിൽ കത്തി വെക്കണം, അത് കുറച്ച് അങ്ങോട്ടും കൊണ്ട് മാറാൻ പറ്റില്ല. അങ്ങനെ എന്തൊക്കെ ആചാരങ്ങളാണ്. ഒരു കുടിയിരിക്കുകയാണെങ്കിലോ എന്തൊക്കെ ഉണ്ടാവും അവിടെ. നമുക്ക് നമ്മുടെ മകൾക്കൊരു വീടുണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചാൽ അന്ന് അവിടെ മൗലൂദ് കേൾക്കാറും. അപ്പോൾ എങ്ങനെയാണ് യോജിച്ച് പോവുക? അപ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാതിരിക്കുക എന്നിട്ടാണ്. ഇനി വിവാഹം കഴിച്ച് കൊടുത്തു പോയി, ഇനിയിപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞത്, ഇനി എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ, നമ്മൾ എന്തായിരുന്നാലും ഈ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ അത് നേരെ നിരകത്തേക്കുള്ള കാര്യമാണ്. മറ്റ് തിന്മകളെ പോലെ കുല്ലു ബിദഅത്തിൻ ദലാല കുല്ലു ദലാലത്തിൻ ഫിന്നാറാണ്. അപ്പം നമ്മക്കതിൽ എന്തായിരുന്നാലും പങ്കെടുക്കാൻ പറ്റൂല. അപ്പം അതിപ്പോൾ മോളുടെ ഒരു മനസ്സ് കണ്ടും അവൾക്കൊരു വിഷമം വരാതിരിക്കാൻ വേണ്ടി പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം പങ്കെടുക്കും, എത്രത്തോളം പങ്കെടുക്കും? ഇപ്പോൾ ഒരു സിയാറത്ത് പോകണം, ഒരു ഷേഖിൻ്റെ മക്ബറിൽ പോകണം, എന്തൊക്കെ പറഞ്ഞാലൊക്കെ പോകേണ്ടി വരില്ലേ? അല്ലെങ്കിൽ കുട്ടിൻ്റെ പേരിടാൻ വേണ്ടി ഞങ്ങൾ അങ്ങടെ കൊണ്ടുപോകണം, മമ്പറത്ത് കൊണ്ടുപോവുകയാണ്, നിങ്ങൾ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞാൽ ഈ തൗഹീദിൽ അടിവച്ചിട്ടൊക്കെ പറ്റൂ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് ചെയ്യാം, ദീനിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങൾക്കൊരു വിട്ടുവീഴ്ച ഇല്ല എന്നുള്ള നിലപാടിൽ അവർ സ്വീകരിക്കണം. അത് അവളും അതേ നിലപാട് തന്നെയാണ് അവിടെ സ്വീകരിക്കേണ്ടത്. അതിനുള്ളൊരു സ്വാതന്ത്ര്യം ഭർത്താവിന് അവൾ വാങ്ങണം. ഞാൻ ജീവിച്ച ആദർശത്തിൽ ഞാൻ മുജാഹിദാന്ന് അറിഞ്ഞുകൊണ്ടല്ലേ എൻ്റെ കല്യാണം കഴിച്ചത് അല്ലേ, അറിഞ്ഞുകൊണ്ടാണല്ലോ കല്യാണം കഴിക്കണത്. അപ്പോൾ അവൾ അതുവരെ അനുഷ്ഠിച്ച കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ അയാൾ സ്വാതന്ത്ര്യം കൊടുക്കണം. ഞാനിതൊക്കെ ഈ ആദർശമൊക്കെ വിട്ടെറിഞ്ഞ് വരുന്നുള്ളൊരു കരാർ അവൾ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അവൾക്കുടെ അവകാശമാണത് ചെയ്യാൻ അനുവദിക്കണം. അത് ഭർത്താവിന് അതിന് തടസ്സപ്പെടുത്താൻ അവകാശമല്ല, അധികാരമല്ല.
1: ഇതിൽ വേറൊരു ടൈപ്പ് ചോദ്യമാണ് പോലെ, ഇത് ആൺമരുമക്കൾക്ക് ഭർത്തൃ വീട്ടുകാരെ സാമ്പത്തികമായി സഹായിക്കൽ നിർബന്ധമുണ്ടോ? ആൺമരുമക്കൾക്ക് ഭാര്യ വീട്ടുകാരെ സാമ്പത്തികമായി സഹായിക്കൽ നിർബന്ധമുണ്ടോ? ഭാര്യ ഈ കാര്യത്തിൽ ഭർത്താവിനെ നിർബന്ധിച്ചാൽ അത് തെറ്റായ കാര്യമല്ലേ? എൻ്റെ വീട്ടിൽ ഞങ്ങൾ 2 പെൺമക്കളായതിനാൽ എൻ്റെ കുടുംബക്കാർ എൻ്റെ ഭർത്താവിനെ കൊണ്ട് എൻ്റെ വീട്ടിൽ സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുകയാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്.
0: നമുക്ക് ഈ ബാധ്യത എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതായത് ഇപ്പോൾ നമുക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റാത്തത് ആർക്കാണ്? നമ്മൾ നേരിട്ട് ചിലവഴിക്കാൻ ബാധ്യതകൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല, എൻ്റെ വാപ്പക്കും ഉമ്മക്കും എന്ത് ചെയ്യാണ്, ഒരു സാധാരണഗതി പറ്റില്ല. ഒരു പ്രത്യേകമായ കടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുന്ന സന്ദർഭത്തിൽ, ചില സന്ദർഭങ്ങളിൽ പറ്റിയേക്കാം. പക്ഷെ സാധാരണഗതിയിൽ എന്താണ്, ഞാൻ ചിലവ് കൊടുക്കാൻ ബാധ്യത ഉള്ളവർക്ക് കൊടുക്കേണ്ടതില്ല. ഇവിടെ ഒരിക്കലും എന്തല്ല, മരുമകനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭാര്യൻ്റെ വാപ്പനെയും ഉമ്മനെയും നോക്കണം എന്നുള്ള ഒരു ബാധ്യതയില്ല. പക്ഷെ നമ്മൾക്ക് ഇതിനൊരു ബാധ്യത നിർണ്ണയിക്കേണ്ട കാര്യമില്ല. അതിൽ എന്ന് വെച്ചാൽ നമ്മളപ്പനെയും ഉമ്മനെയും ഇപ്പോൾ അവൾ നോക്കണില്ലേ? ഇപ്പം എല്ലാ മരുമക്കളുടെയും പണി ഇപ്പം എന്താണ്, ഭർത്താവിൻ്റെ വാപ്പനെയും ഉമ്മനെയും നോക്കില്ല, അതുപോലെ ജീവിതകാലം മുഴുവൻ അത് നോക്കാനാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായത്, അത് ബാധ്യതയായിട്ടാ? രാവും പകലും എപ്പോഴും നോക്കിയാൽ പോരാ? അതേപോലെ തന്നെയാണ് എന്ത്, ഇപ്പോൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പെൺകുട്ടികളുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് അവളുടെ വാപ്പിയും എന്ന് പറഞ്ഞാൽ അതിവിടെ നാട്ടിലെവിടെയും ആചാരമില്ല, നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഭാര്യ തന്നെയാണ് പരാതിപ്പെടുന്നത്, അവളമ്മനെയും വാപ്പനെയും നോക്കണം എന്നല്ലേ അവർ പറയേണ്ടത്. ആ സ്ഥാനത്ത് ഇങ്ങനെയാണ് പറയണത്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, എന്തോ അനാവശ്യമായ നിലക്കുള്ള നിർബന്ധിപ്പിക്കലുകൾ ഇയാളെ പേരിൽ കുടുംബങ്ങൾ ചെലുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. അതിനെ നമ്മൾ തന്ത്രപരമായി വളരെ നല്ല ഒരു കുടുംബ ബന്ധത്തിന് പ്രശ്നം വരാത്ത രൂപത്തിൽ ഡീൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് അതിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ബാധ്യതകൾ എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വെറുതെ നമ്മൾ തൊട്ടയൽ പക്കത്ത് ഒരു വൃദ്ധനായ ഒരു മനുഷ്യനോ ഒരു വൃദ്ധനായ സ്ത്രീയോ ആരും നോക്കാനില്ലാതെ കിടക്കണുണ്ടെങ്കിലോ നമ്മൾ നോക്കണ്ടേ? അത് നമ്മളടുത്ത് വന്നാൽ നമുക്ക് ബാധ്യതയായി. ഇവരെ നോക്കാൻ ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവരെ നോക്കണം.
1: മകളുടെ സാലറി മുഴുവൻ വരുന്നത് ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്കാണ്. മകളുടേത് എന്തോ അക്കൗണ്ടിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് അതിൽ സൂചിപ്പിക്കുന്നത്. മകൾക്ക് എന്തെങ്കിലുമൊക്കെ പണം ചെലവഴിക്കണമെങ്കിൽ എല്ലാ കണക്കും ഭർത്താവിനെ ബോധ്യപ്പെടുത്തി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, അങ്ങനെ വെറുതെ ജോലിക്ക് പോകണമെന്ന് മാത്രമേ ഉള്ളൂ എന്നതാണ്.
0: ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ ഇവർ ശീലിപ്പിക്കുന്നത്, അതൊന്നും ഇത് അക്കൗണ്ട് ആകെ കിട്ടണമെങ്കിൽ ഇവർ അക്കൗണ്ട് ആക്കി കൊടുക്കണ്ടേ?
1: അങ്ങനെ വേണം. അതെ,
0: അല്ല അവർ ഒരു ഒ ടി പി എങ്കിലും അടിച്ചു കൊടുക്കാതെ എൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് പൈസ ഇട്ടു, ഇനിയിപ്പോൾ അക്കൗണ്ട് മാറ്റണം വിചാരിച്ചോളൂ. ഒരു പുതിയ അക്കൗണ്ട് അതേ ബാങ്കിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പിന്നെ ദേശസാൽകൃത ബാങ്കിലോ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇനി മുതൽ സാലറി അക്കൗണ്ട് ഇതാണെന്ന് പറഞ്ഞ് നമ്മളൊരു അപ്ലിക്കേഷൻ കൊടുത്താൽ എന്ത് ചെയ്യും, നമ്മളെ അക്കൗണ്ട് മാറ്റിക്കിട്ടും, ഇതല്ലാത്തൊരു അക്കൗണ്ട് മാറ്റിക്കിട്ടും. അത് ചേഞ്ച് ചെയ്യാനൊന്നൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ആദ്യം ഇത് സമ്മതിച്ചു, പിന്നെ ഇത് തടസ്സപ്പെടുത്താറിനാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ സ്ത്രീകളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ജോലി നേടുന്നത് നമുക്കൊരു പിന്നെ സ്വയം പര്യാപ്തതയൊക്കെ ഉണ്ടാവാനായിരിക്കാം, പക്ഷേ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുഴുവൻ അധ്വാനം നമുക്കും അതിൻ്റെ ബെനിഫിറ്റ് മുഴുവനും ഭർത്താവിനും കിട്ടും. ഭർത്താവിന് കിട്ടിയെ നമുക്ക് വിഷമമുണ്ടായിട്ടല്ല, പക്ഷേ ഇത് ഈ അവരൊരു പണിയും ചെയ്യാതെ ഇത് മാത്രം ജീവിച്ച് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ തരും, ഭാര്യയും ഭർത്താവുമ്പോൾ ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ബന്ധങ്ങളെ ബാധിക്കും. ബന്ധങ്ങളെ ബാധിക്കാത്ത രൂപത്തിൽ പരിഹരിക്കേണ്ടത് തന്നെയാണ് അത് മനസ്സിലാക്കുന്നത്.
1: ഞാൻ വളരെയധികം മാനസിക വിഷമത്തിലാണ്. മകളുടെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി, കുട്ടിയുണ്ട്. ആദ്യമൊക്കെ ഭർത്താവിന് നമസ്കാരമുണ്ടായിരുന്നു, കൃത്യമായിട്ടല്ലെങ്കിലും നമസ്കരിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ നിസ്കാരം പാടെ ഒഴിവാക്കിയിരിക്കുന്നു. നിസ്കരിക്കേണ്ടേ, സ്വർഗത്തിൽ പോകണ്ടേ എന്നൊക്കെ അവൾ ചോദിക്കാറുണ്ട്. നിനക്ക് നിൻ്റെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ എന്നാണ് പറയുന്നത്. അവർ തമ്മിൽ ഇപ്പോൾ ശാരീരിക ബന്ധവും ഇല്ല. അങ്ങനത്തെ ഒരാളുമായിട്ട് അങ്ങനത്തെ ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു നിൽക്കുകയാണ്. സ്ഥിരമായി പ്രശ്നങ്ങളാണ്. ഇപ്പം അത് വീട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങി എന്നാണ്, മിണ്ടാതിരിക്കണതൊക്കെ ആൾക്കാർ കണ്ടു തുടങ്ങി. പിന്നെ എന്നാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, പുതിയ ഫോണ് വാങ്ങിച്ചു കൊടുക്കും, ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ ദീൻ്റെ കാര്യത്തിൽ ആണ് ഇങ്ങനെ പ്രയാസമുള്ളത്. ഇതിൽ ഇവരുടെ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ, മകളുടെ ഒന്നാമത്തെ വിവാഹമല്ല അത്, മുമ്പത്തെ വിവാഹങ്ങൾ ഇതേ അവസ്ഥയിൽ പിരിയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്.
0: അല്ല, നമുക്കിപ്പോൾ ഇതിലൊരു വിധി ചോദിക്കുമ്പോൾ നമസ്കാരത്തിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ കൂടെ ജീവിക്കണം എന്ന് ഇസ്ലാം ഒരിക്കലും പറയണില്ല. അപ്പോൾ അവർക്കിപ്പോൾ ഒരു ഡൈവേഴ്സ് ചോദിക്കാനൊന്നും ഇപ്പോൾ ഇതിലൊരു തടസ്സമില്ല. പക്ഷേ ജീവിച്ചു തുടങ്ങിയവർക്ക് എന്താണ് അത് വഴിയിൽ വെച്ച് പിരിയുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ദീന പറഞ്ഞാൽ ആർക്കും നമുക്ക് വേണമെങ്കിൽ ഒരു പരിശ്രമം നടത്തി ഉണ്ടായി വരാവുന്നുള്ളൂ. അപ്പോൾ ഇയാൾ നിസ്കരിക്കാനൊക്കെ തുടങ്ങിയ പ്രശ്നം വരച്ചില്ല, ബാക്കിയൊക്കെ നിലക്ക് അയാൾ നല്ലൊരു ഭർത്താവാണ്. അപ്പോൾ അയാൾ നിസ്കരിക്കണം എന്നൊരു നിബന്ധന എന്ത് ചെയ്യണം, വളരെ സ്ട്രോങ് ആയിട്ട് ഇവർക്ക് പറയാൻ പറ്റണം.
1: അപ്പൊ അയാൾക്ക് ചോദ്യത്തിലുള്ളത് ആ വേറെ വിവാഹങ്ങൾ മുമ്പ് കഴിഞ്ഞത് ഡൈവോഴ്സ് ആയതാണ്, അത് ഇതേ വിഷയത്തിലാണ് ഡൈവോഴ്സ് ആയത്. ഇയാൾ നല്ലതാണ് മറ്റു കാര്യങ്ങളൊക്കെ, പക്ഷേ ഇപ്പോൾ മറ്റു രണ്ടാളുകളെക്കാൾ കൂടുതൽ പ്രയാസം ഇയാളെ കൊണ്ടാണ് എന്നാണ് ഇതിൽ നിസ്കരിക്കാത്തതിന് മെയിൻ വിഷയം.
0: അപ്പോൾ എങ്ങനെയെങ്കിലും ദീനിയായ നിസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്ത് അതിലേക്ക് മാറാൻ അയാളെ നിർബന്ധിതനാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പരിഹാരം. പറഞ്ഞു നിർബന്ധിതനാകുമ്പോൾ ചെയ്യും, അപ്പോൾ അയാൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും, അതല്ലാതെ ഇപ്പോൾ അയാൾ മടങ്ങി വരുമെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഇവർക്ക് രണ്ട് ഗുണമുണ്ട്, ഒന്നൊരു വളരെ ശക്തമായൊരു തീരുമാനമെടുത്താൽ ഒന്നില്ലെങ്കിൽ അയാളൊരു ഹിതായത്തിലേക്ക് വരും, അതല്ലെങ്കിൽ എന്ത് ചെയ്യും, സ്വതന്ത്രമായി സമാധാനത്തോടെ എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റും, അതേ ഉള്ളൂ. ഇത് നമുക്ക് ഇങ്ങനെ ഒരു വിശദ വിവരങ്ങൾ ചോദിച്ച് അയാളെക്കുറിച്ച് മനസ്സിലാക്കി അയാളെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ടൊക്കെ നമുക്കിതിലൊരു തീരുമാനം പറയാൻ പറ്റുള്ളൂ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളോട് സൂചിപ്പിക്കാനുള്ള നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് നമ്മിൽ നിന്നൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ.
2: അൽഹംദുലില്ലാ, വളരെ നല്ല വിഷയം തന്നെയാണ് നാം കേട്ടത്. സ്നേഹക്കൂടിലൂടെ ഭാരമാകുന്ന മരുമകൻ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഹാരിസ് ബിനു സലീം, കൂടെ അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
3: ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യതയാണ്. ദീനിൻ്റെ പല ഉസൂലുകളും വിശദീകരിക്കുന്നു ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി. സഹീഫത്തു സഹീഹ എന്ന ഹദീസ് ഗ്രന്ഥത്തിലെ വിശദീകരിച്ച് അല്ലുസൂലൂടെ അവതരിപ്പിക്കുന്നു അബ്ദുൽ മാലിക് സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബത്തിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ അസ്സഹീഫത്തു അസ്സഹീഹ എന്നു പറയുന്ന താബഈ പണ്ഡിതനായ ഹമ്മാം ബിൻ മുനബ്ബഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഗ്രന്ഥത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അസ്സഹീഫത്തു സ്വാദിഖ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന പ്രഥമ ഹദീസ് ഗ്രന്ഥത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിശദമായി മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ അഥവാ ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തു തന്നെ എഴുതി സൂക്ഷിച്ച് അത് ക്രോഡീകരിച്ച് ഗ്രന്ഥരൂപത്തിലാക്കിയിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ചരിത്ര രേഖയായി ഇന്നും അവശേഷിക്കുന്ന ഒന്നാണ് അസ്സഹീഫത്തു അസ്സാദിഖ. അതുപ്രകാരം തന്നെ സ്വഹാബത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത തലമുറയായി കടന്നുവരുന്ന താബിഉകൾ, ആ താബിഉകളും ഈ ഒരു പ്രക്രിയ അഥവാ ഹദീസുകൾ ക്രോഡീകരിക്കുകയും അത് എഴുതി സൂക്ഷിച്ച് ഗ്രന്ഥ രൂപത്തിലാക്കി വെക്കുന്ന ഒരു പ്രവണത, അത് താബിഉകളിലും കാണപ്പെട്ടിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വഹാബത്തിൽ നിന്ന് കേട്ടു പഠിച്ച് എഴുതി സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു മഹാനായ താബിഈയാണ് ഹമ്മാം റഹ്മത്തുള്ളാഹി അലൈഹി. ഹിജ്റ 40 അദ്ദേഹത്തിന്റെ ജനനം. സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് ഹിജ്റ 40. നമുക്കറിയാം മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് അതിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ച, അല്ലെങ്കിൽ അതിനന്ത്യം കുറിച്ചു എന്ന് പറയാവുന്ന കാലഘട്ടമാണത്. ഒരുപാട് സഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. ഹിജ്റ 131 അദ്ദേഹത്തിന്റെ മരണം ഉണ്ടായിട്ടുള്ളത്. ഇമാം ഹമ്മാം റഹ്മത്തുള്ളാഹി അലൈഹി ഏറ്റവും കൂടുതൽ ഹദീസുകൾ ശ്രവിച്ചിട്ടുള്ളത് മഹാനായ സ്വഹാബി അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെയാണ്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 4 വർഷത്തോളം രാവിലും പകലിലും നിരന്തരം പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവാചക സ്വഹാബിമാരിൽ പ്രമുഖനായ പ്രവാചകന്റെ ഹദീസുകളെക്കുറിച്ച് കൂടുതൽ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിയ, പ്രവാചകന്റെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹീതനായ, പ്രവാചകന്റെ മരണശേഷം ഒരുപാട് കാലം ഹദീസുകളുടെ വിജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ട് അത് ജനങ്ങൾക്ക് പകർന്നുകൊടുത്തിട്ടുള്ള ഒരു മഹാനായ സ്വഹാബി. ആ സ്വഹാബിയിൽ നിന്നാണ് ഹമ്മാം ബിൻ മുനബ്ബഹ് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകൾ ശ്രവിച്ചിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. ഇദ്ദേഹം അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേൾക്കുന്ന ഹദീസുകൾ അപ്രകാരം തന്നെ എഴുതി സൂക്ഷിക്കാറുണ്ടായിരുന്നു. ആ എഴുതി സൂക്ഷിക്കുക മാത്രമല്ല, അത് ഒരു സഹീഫയിൽ ആക്കുകയും അതിന് അസ്സഹീഫത്തു അസ്സഹീഹ എന്ന പേര് നൽകുകയും ചെയ്തിട്ടുണ്ട്. അസ്സഹീഫത്തു സ്വാദിഖ എന്ന് അബ്ദുല്ലാഹി ബിൻ അംറുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹീഫ മുമ്പുണ്ടായിട്ടുണ്ട്. അദ്ദേഹം സഹാബിയാണ്. ഇദ്ദേഹം താബിഈയായിരിക്കാണ് ഹമ്മാം. അദ്ദേഹം തന്റെ സഹീഫക്ക് പേര് വെച്ചത് അസ്സഹീഫ അസ്സഹീഹ എന്നതാണ്. എല്ലാ അർത്ഥത്തിലും പൂർണമായും സഹീഹായ ഹദീസുകൾ മാത്രമാണ് അതിലുള്ളത്. അതുകൊണ്ടുതന്നെ അസ്സഹീഹ എന്ന നാമം അതിന് ഏറ്റവും കൂടുതൽ യോജിക്കുന്നതാണ്. അതല്ലാത്ത നാമങ്ങൾ അതിന് യോജിക്കുകയുമില്ല. മുസ്തലഹുൽ ഹദീസിന്റെ ഒരു വശത്തിലൂടെ നോക്കുകയാണെങ്കിൽ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു വ്യക്തി മാത്രം അകലെയുള്ള ഹദീസുകളാണ് അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുള്ളത്. പ്രവാചകന്റെയും അദ്ദേഹത്തിന്റെയും ഇടയിൽ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് പ്രമുഖനായ സ്വഹാബിയായ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവും ആണ്. ഇദ്ദേഹത്തിന്റെ അസ്സഹീഫത്തു അസ്സഹീഹ ഇന്നു നമുക്ക് പൂർണമായും ലഭ്യമാണ്. ദക്തൂർ മുഹമ്മദ് ഹമീദുള്ള റഹിമഹുള്ള ഹദീസ് വിജ്ഞാനീയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം കരഗതമാക്കുകയും ഒരുപാട് ഗ്രന്ഥങ്ങൾക്ക് തഹ്ഖീഖ് നടത്തുകയും ചെയ്തിട്ടുള്ള മഹാപണ്ഡിതനാണ് ഹമീദുള്ള ദക്തൂർ. അദ്ദേഹത്തിന്റെ തഹ്ഖീഖോടുകൂടി ഈ ഗ്രന്ഥങ്ങൾ പുറത്തുവരുകയും ദിമശ്കലും അതുപോലെ തന്നെ ബർലിനുമൊക്കെയുള്ള ലൈബ്രറികളിൽ ഇന്നും ഈ സ്വഹീഫയുടെ മഹ്തൂത്തകൾ കയ്യെഴുത്ത് കോപ്പികൾ നിലവിലുണ്ട് എന്നും ഡോക്ടർ മുഹമ്മദ് ഹമീദുള്ള അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിന്റെ തഹ്ഖീഖിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഈ സഹീഫയെ പൂർണമായും എടുത്തു ഉദ്ധരിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഈ ഹമ്മാമിന്റെ സഹീഫയിൽ കൊടുത്തിരിക്കുന്ന ഹദീസുകൾ അദ്ദേഹത്തിന്റെ സനദിലൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സഹീഹുൽ ബുഖാരിയിലും പല അധ്യായങ്ങളിലായി ഈ ഹമ്മാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹീഫയിൽ നിന്ന് ഹദീസുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു സഹീഫയാണിത്, അഥവാ ഹദീസ് ഗ്രന്ഥമാണിത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എഴുതി സൂക്ഷിക്കപ്പെട്ടത് അതല്ലെങ്കിൽ എഴുതപ്പെട്ടത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് എന്ന വിമർശകരുടെ ആരോപണത്തിന്റെ നട്ടലൊടിക്കുന്ന, അതിന്റെ മുനയൊടിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ഇതൊരു വ്യക്തമായ സുവ്യക്തമായ തെളിവാണ്, ചരിത്രപരമായ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളാകുന്ന ഹദീസുകൾ പ്രവാചകന്റെ അനുയായി വൃന്ദം എഴുതി വച്ചിട്ടുണ്ട്, അതവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനു പുറമെ അവരിൽ നിന്ന് മതം പഠിച്ചിട്ടുള്ള താബിഉകൾ അത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്, അതവർ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്, അതവർ ഗ്രന്ഥ രൂപത്തിലാക്കി സമൂഹത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അതിന്റെ ആദ്യ ഭാഗത്തു തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വസ്തുത. മഹാനായ ഹമ്മാം റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ കണ്ടുമുട്ടുന്നു. ഒരുപാട് ഹദീസുകൾ അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് മനഃപ്പാഠമാക്കി പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി അഥവാ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലാണ് അത് ക്രോഡീകരിച്ചതെങ്കിൽ, തന്റെ സഹീഫ ക്രോഡീകരിച്ചതെങ്കിൽ, ഇവിടെ ഒന്നാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ തന്നെ ഈ ഹദീസ് ഗ്രന്ഥം നിലവിൽ വരികയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഹദീസ് ക്രോഡീകരണത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, ഹദീസ് കിതാബുകൾ തന്നെ നിലവിലുണ്ട് എന്നു പറയാൻ ഉള്ള കാരണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ചെയ്തത് ഈ ഒരു പ്രക്രിയക്ക് ഔദ്യോഗികമായ ഗവൺമെന്റ് തലത്തിലുള്ള ഒരു നിർദ്ദേശം നൽകുക എന്നതു മാത്രമാണ്. അതോടൊപ്പം അദ്ദേഹം ആ വിഷയത്തിൽ ഏറെ ജാഗരൂകനായിരുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ ഹമ്മാം റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയപ്പെട്ടിട്ടുള്ള ഹദീസുകൾ മുഴുവനും എന്നു പറയാവുന്ന തരത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന് പ്രത്യേകമായ ഹദീസിന്റെ സദസ്സുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ആ സദസ്സുകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ശിഷ്യന്മാർ ഇദ്ദേഹത്തിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുകയും മറ്റുള്ള ആളുകൾക്ക് നിവേദനം ചെയ്തു കൊടുക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു മഅമർ ബിൻ റാഷിദ്, അതുപോലെ അബ്ദുർ റസാഖ്, ഇവരൊക്കെ തന്നെയും ഈ ആളുകളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഹമാം റഹ്മത്തുള്ളാഹി അലൈഹി ഏകദേശം 140 ഹദീസുകളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരേ സനദിൽ, ഒരു പരമ്പരയിൽ, ഒരു സനദിൽ 140 ഹദീസുകൾ ഹമ്മാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ശ്രവിച്ചിട്ടുണ്ട് എന്ന് ഇബ്ൻ ഹജ്ജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 138 ഹദീസുകൾ അദ്ദേഹത്തിന്റെ അസ്സഹീഫത്തു സ്വഹീഹയിൽ നമുക്ക് ദർശിക്കാനാവും. അതുകൊണ്ടുതന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഹദീസിന്റെ ഗ്രന്ഥത്തിന്റെ ഔന്നിത്യവും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അടുത്തു നിൽക്കുന്നതിന്റെ മഹത്വവുമൊക്കെ നമുക്ക് കാണാനാവുന്ന സംഗതിയാണ്. ഈ ഗ്രന്ഥത്തിന്റെ മഹത്വം അതുമൂലം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ, ഇങ്ങനെയുള്ള ഒരുപാട് സ്വഹീഫകൾ എഴുതപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഒന്നാമത്തെ കാലഘട്ടം. അതുകൊണ്ടുതന്നെ ഹദീസുകൾ രണ്ടാം നൂറ്റാണ്ടിന് ശേഷം വന്ന മനുഷ്യ സൃഷ്ടിയാണ് എന്ന വാദത്തിന് യാതൊരു കഴമ്പുമില്ല, യാതൊരു അടിസ്ഥാനവുമില്ല. അത് തീർത്തും മനുഷ്യ നിർമ്മിതമായ മനുഷ്യ മസ്തിഷ്കങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു പിഴച്ച ചിന്താധാരയാണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇന്ന് നാം പഠിച്ചത് അസ്സഹീഫത്തു അസ്സഹീഹയെക്കുറിച്ചാണ്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ട് കഴിഞ്ഞത് അൽ ഉസൂൽ, സഹീഫത്തു സഹീഹ എന്ന ഹദീസ് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ദീനിന്റെ പല അടിസ്ഥാനങ്ങളും നമുക്ക് പകർന്നു നൽകിയത് അബ്ദുൽ മാലിക് സലഫി.
5: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ,
2: ഇന്നത്തെ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്.

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു അൽ ഹിജ്റിലെ 39 മുതൽ 41 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൂറ അൽ ഹിജ്റിലെ 38 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ മനഃപ്പാഠമാക്കിയത്. ഇന്ന് 39, 40, 41 രണ്ട് മൂന്ന് ചെറിയ ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗം ഒന്ന് പാരായണം ചെയ്ത് പുതിയ ഭാഗം നമുക്ക് ആരംഭിക്കാം.

0: അൽഹംദുലില്ല. സൂറ അൽഹിജ്റിലെ 41 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് വരെ നാം പഠിച്ചത്. ആവർത്തിച്ച് കേൾക്കുക, ആവർത്തിച്ച് പാരായണം ചെയ്യുക. ആദ്യം മുതൽ സൂറ ഫാത്തിഹ ഏതു മുതലാണോ നമ്മൾ ഹിഫ്ള ആരംഭിച്ചത്, മുഴുവൻ ഭാഗങ്ങളും നന്നായി കേൾക്കാൻ അവസരമൊരുക്കുക. കേൾക്കുകയും അതിനോടൊപ്പം കൂടെ ചേർന്ന് പാരായണം ചെയ്ത് നമ്മുടെ മനസ്സിലുള്ള ഹിഫ്ളിനെ അത് അണിഞ്ഞു പോവാത്ത രൂപത്തിൽ, അതെപ്പോഴും പ്രകാശിക്കുന്ന രൂപത്തിൽ നമുക്കത് മനസ്സിലെ ഏത് സമയത്ത് എടുത്തോതുന്ന സമയത്തും അത് മനസ്സിലേക്കിങ്ങനെ തെളിഞ്ഞു വരാവുന്ന രൂപത്തിൽ അതിനെ സ്വീകരിക്കുക. അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും അതിൻ്റെ ആശയം പഠിക്കാൻ കൂടി നമ്മൾ തുടർന്നുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫുൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ ഹിജ്റിൽ നിന്നും 39 മുതൽ 41 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: റെയിൽവേയിൽ 119 സെക്ഷൻ കൺട്രോളർ വിജ്ഞാപനമായി. റെയിൽവേയിലെ 119 സെക്ഷൻ കൺട്രോൾ ഒഴിവുകളിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ്, യോഗ്യതാ ബിരുദം, തത്തുല്യം, പ്രായം 20 മുതൽ 33 വരെ, ശമ്പളം 35,400, ഫീസ് 500 രൂപ. ഒന്നാംഘട്ട CBT ഹാജരാകുന്നവർക്ക് 400 രൂപ തിരികെ നൽകും. തിരഞ്ഞെടുപ്പ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയായിരിക്കും. റെയിൽവേയിൽ 119 സെക്ഷൻ കൺട്രോളർ ഇതു സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.rrbthiruvananthapuram.gov.in.
2: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
3: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
4: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
3: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
4: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
3: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
4: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
3: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
4: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
3: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
4: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
5: Peace Radio. Tune to reality.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിന് നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നത് നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. മതിലുകൾക്കപ്പുറത്തെ കുടുംബം, സമീർ മുണ്ടേരി എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു.
0: മതിലുകൾക്കപ്പുറത്തെ കുടുംബം, എഴുത്ത് സമീർ മുണ്ടേരി. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും അനാഥകളോടും കരുണ കാണിക്കാൻ കൽപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇസ്ലാം എടുത്തു പറയുന്ന ഒന്നാണ് അയൽവാസികളോടുള്ള ബാധ്യത. നമ്മുടെ വീടിന്റെ ജനലുകൾ തുറക്കുമ്പോൾ കാണുന്ന ആ മുഖങ്ങളോട് നാം കാണിക്കുന്ന പുഞ്ചിരിയും കാരുണ്യവും നമ്മുടെ വീടിന്റെ കൺകുളിർമ വർദ്ധിപ്പിക്കും. വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നു, അടുത്ത അയൽവാസിയോടും അകന്ന അയൽവാസിയോടും നിങ്ങൾ നന്മയോടെ വർദ്ധിക്കുക. അധ്യായം അന്നിസാ, വചനം 36. നമ്മുടെ വീട് ഒരു തുരുത്തല്ല, അത് ചുറ്റുമുള്ള വീടുകളുമായി സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട ഒന്നായിരിക്കണം. മക്കൾ വളരുന്നവർ ഇത്തരം സുരക്ഷിതമായ അയൽപക്കങ്ങളിലാകുമ്പോൾ അവർക്ക് മനുഷ്യത്വത്തിന്റെ വലിയ പാഠങ്ങൾ ലഭിക്കുന്നു. അയൽപക്കം ധന്യമാക്കാനും അവിടെ സ്നേഹത്തിന്റെ കൺകുളിർമ നിലനിർത്താനും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. വിഭവങ്ങൾ പങ്കുവെക്കലും പട്ടിണി മാറ്റലും. നമ്മുടെ വീട്ടിൽ സന്തോഷങ്ങളും വിഭവങ്ങളും ഉണ്ടാകുമ്പോൾ അതിലൊരു പങ്ക് അയൽപ്പക്കത്തുള്ളവർക്കും നൽകുന്നത് ബന്ധങ്ങളെ ദൃഢമാക്കും. അവൻ ആഹാരമുണ്ടോ എന്നന്വേഷിക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ എന്നിൽ വിശ്വസിച്ചിട്ടില്ല. മറ്റൊരു ഹദീസ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനോട് പറഞ്ഞു, അബൂദർ, നീ കറി വയ്ക്കുകയാണെങ്കിൽ അതിൽ അല്പം വെള്ളം കൂട്ടി ദ്രാവകം വർദ്ധിപ്പിക്കുകയും നിന്റെ അയൽക്കാരെ കൂടി പരിഗണിക്കുകയും ചെയ്യുക. മുസ്ലിം. ഉപദ്രവിക്കാതിരിക്കുക. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കരുത്. നമ്മുടെ വീടിന്റെ ഒച്ചയോ മാലിന്യങ്ങളോ പെരുമാറ്റമോ അവർക്ക് ശല്യമാകുന്നുണ്ടോ എന്ന് നാം എപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തന്റെ അയൽക്കാരനെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ബുഖാരി. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, അവൻ വിശ്വാസിയാകില്ല. അനുചരന്മാർ ചോദിച്ചു, ആരാണത് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെ ഉപദ്രവങ്ങളിൽ നിന്നാണോ തന്റെ അയൽവാസി നിർഭയനല്ലാത്തത്, അവൻ. ആദ്യമെത്തുന്ന സഹായഹസ്തങ്ങൾ. അയൽക്കാർക്കൊരാപത്തോ രോഗമോ വരുമ്പോൾ ഓടിയെത്തുന്ന ആദ്യത്തെ ആൾ നമ്മളായിരിക്കണം. ദൂരെയുള്ള ബന്ധുക്കളിലെത്തുന്നതിനേക്കാൾ മുമ്പേ സഹായമെത്തിക്കാൻ കഴിയുക തൊട്ടടുത്തുള്ള അയൽവാസിക്കാണ്. ഈ കരുതലാണ് ഒരു സമൂഹത്തിന്റെ കൺകുളിർമ. ഇമാം ഗസാലി തന്റെ ഹിയാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അയൽക്കാരനോട് ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നത് മാത്രമല്ല അയൽപക്കമര്യാദ, മറിച്ച് അവൻ ചെയ്യുന്ന ഉപദ്രവങ്ങളെ ക്ഷമിക്കലും അവന് സഹായം ചെയ്യലുമാണ്. വിട്ടുവീഴ്ച മനോഭാവം. ചെറിയ അതിരുകളെച്ചൊല്ലിയോ മറ്റു നിസാര കാര്യങ്ങളെച്ചൊല്ലിയോ ഉള്ള തർക്കങ്ങൾ ഒഴിവാക്കി വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുക. നന്മയോട് പെരുമാറുന്ന അയൽവാസി ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായ അയൽക്കാരൻ തന്റെ അയൽക്കാരന് നന്മ ചെയ്യുന്നവനാണ്. തിർമിതി. ഈ സുദിനത്തിൽ നമുക്കെന്തു ചെയ്യാം? അയൽക്കാരൻ സംതൃപ്തനാണെങ്കിൽ നമ്മുടെ വീടിന് ഐശ്വര്യം കൂടും. അതിനാൽ നമുക്കിന്ന് തന്നെ ചില ചെറിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാം. ഒരു പങ്ക് കൈമാറാം. നിങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടാക്കിയ വിഭവങ്ങളിൽ നിന്ന് ഒരു ചെറിയ പങ്ക് അയൽവാസിക്ക് നൽകുക. സുഖവിവരങ്ങൾ അന്വേഷിക്കാം. തിരക്കുകൾക്കിടയിലും വെറുതെ അവരെ കണ്ട് ഒന്ന് സുഖവിവരങ്ങൾ അന്വേഷിക്കാം. പിണക്കങ്ങൾ മറക്കാം. പണ്ടെന്തെങ്കിലും പിണക്കങ്ങളോ അകൽച്ചയോ ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായും മറന്ന് ഒരു പുഞ്ചിരിയോടെ ഇന്നവരോട് സംസാരിക്കുക. അയൽപ്പക്ക ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം, അയൽക്കാരന് അനന്തരാവകാശം ലഭിക്കുമോ എന്ന് ഞാൻ ശങ്കിക്കുവോളം ജിബ്രീൽ അലഹിസ്സലാം എന്നോട് അയൽക്കാരന്റെ കാര്യത്തിൽ വസീയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ബുഖാരി.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. മതിലുകൾക്കപ്പുറത്തെ കുടുംബം. സമീർ മുണ്ടേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: പീസ് റേഡിയോ ഐ ടി ജാലകം. വാട്സപ്പ് സ്റ്റോറേജ് ഫുള്ളാകുന്നുണ്ടോ? ഭാഗം രണ്ട്. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ അഹദ് ചുങ്കത്തറ.
4: അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വാട്സപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പ് ക്യാമറ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വാട്സപ്പിലെ സ്റ്റോറേജ് നിയന്ത്രിക്കാൻ വേണ്ടി വാട്സപ്പ് മീഡിയ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ഫോട്ടോ വീഡിയോ എന്നിവ ഏതൊക്കെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതേ രൂപത്തിൽ നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റോറേജ് നിയന്ത്രിക്കാനും ഒക്കെ ഉള്ള അടുത്ത ഒരു കാര്യം, ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത്. വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വരുന്ന സമയത്ത് ചില ഗ്രൂപ്പുകളിലൊക്കെ ഒരു ദിവസം തന്നെ 500, 1000 ഒക്കെ മെസ്സേജ് വരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു മാർഗമാണ് പറയാൻ പോകുന്നത്. ഒന്നാമതായിക്കൊണ്ട് അങ്ങനെ വരുന്ന ആ ഗ്രൂപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള ചാറ്റ് മുഴുവനായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ചാറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ അറ്റത്തായിക്കൊണ്ട് 3 ഡോട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് വരും. അതിൽ ഏറ്റവും അവസാനത്തായിട്ട് മോർ എന്നൊരു ഓപ്ഷൻ കാണാം. അങ്ങനെ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ റിപ്പോർട്ട്, എക്സിറ്റ് ഗ്രൂപ്പ് എന്നതിന് ശേഷം 3rd ക്ലിയർ ചാറ്റ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ക്ലിയർ ചാറ്റ് എന്നുള്ളത് നമ്മൾ ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അതിൻ്റെ വലതുവശത്തായിക്കൊണ്ട് അവിടെ 3 ഡോട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഇൻഫോ എന്നിങ്ങനെ വന്നിട്ട് ഏറ്റവും അടിയിൽ മോർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ റിപ്പോർട്ട്, എക്സിറ്റ് ഗ്രൂപ്പ്, ക്ലിയർ ചാറ്റ് എന്നിങ്ങനെ ഓപ്ഷൻ കാണാം. അതിൽ 3rd ഓപ്ഷനാണ് ക്ലിയർ ചാറ്റ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിയർ ദിസ് ചാറ്റ് എന്നുള്ളൊരു മെസ്സേജ് വരും. അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ടാവും ഈ ഫോണിലുള്ള ചാറ്റുകൾ ക്ലിയർ ചെയ്യും, പുതിയ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഈ ഫോണിലുള്ള മെസ്സേജാണ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് വരും. അതിൻ്റെ താഴെ ഓൾസോ ഡിലീറ്റ് മീഡിയ റിസീവ്ഡ് ഇൻ ദിസ് ചാറ്റ് ഫ്രം ദ ഡിവൈസ് ഗ്യാലറി എന്നൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ നേരെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിലെ ഫോട്ടോ, വീഡിയോ തുടങ്ങിയവ അതുകൂടി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. അല്ല, ആ ഫോട്ടോസൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, വീഡിയോയും ഒന്നും ഡിലീറ്റ് ചെയ്യണ്ട, ഈ ചാറ്റ് മാത്രം ക്ലിയർ ചെയ്താൽ മതി എന്നാണെങ്കിൽ അത് ടിക്ക് ചെയ്യാതിരിക്കുക. ടിക്ക് ചെയ്യുമ്പോൾ ആ മെസ്സേജിലെ ആ ഗ്രൂപ്പിൽ വന്ന മീഡിയ ഫോട്ടോസും വീഡിയോസും ഒക്കെ ചെയ്യും. എന്നിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ ആ ഗ്രൂപ്പിലെ ചാറ്റുകൾ നമുക്ക് ക്ലിയർ ആയി കിട്ടും. ഒരുപാട് മെസ്സേജുകൾ നമുക്കൊരു ഗ്രൂപ്പിലേത് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കാം. ഇനി നമ്മൾ ഒരു ഗ്രൂപ്പിലെ വരുന്ന മെസ്സേജുകൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. അതിനായിക്കൊണ്ട് നമ്മൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. ഗ്രൂപ്പിൻ്റെ ഏറ്റവും മുകളിലായി പേര് വരുന്ന ഭാഗത്ത് ടാപ്പ് ഹിയർ ഫോർ ഗ്രൂപ്പ് ഇൻഫോ എന്ന് കാണും, അല്ലെങ്കിൽ അവിടെ ഈ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പേരുകൾ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അവിടെ വരും.

0: കഴിഞ്ഞ മെസ്സേജുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ആയി പോകുന്ന ഒരു സംവിധാനം വെക്കാം. അല്ലെങ്കിൽ 7 ദിവസം, ഒരാഴ്ച കഴിഞ്ഞ മെസ്സേജുകൾ ഡിലീറ്റ് ആയി പോകുന്ന ഓപ്ഷൻ വെക്കാം. അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോകുന്ന ഓപ്ഷൻ വെക്കാം. നമ്മൾക്ക് എങ്ങനെയാണോ സൗകര്യം, ആ രൂപത്തിൽ നമുക്ക് ഈ ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഡിസപ്പിയറിംഗ് മെസ്സേജസ് ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അവിടെ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഓപ്ഷൻ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിലവിൽ വാട്സപ്പ് അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അവിടെ ആ ഡിസപ്പിയറിംഗ് മെസ്സേജ് നമുക്ക് ഒഴിവാക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ കാണിക്കുന്ന മെസ്സേജ് ആ രൂപത്തിൽ അഡ്മിൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച ഡിസപ്പിയറിംഗ് മെസ്സേജ് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് വാട്സപ്പിൽ ഇപ്പോൾ കാണിക്കുന്നത്. ഇനി ഒരു പക്ഷേ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രൂപ്പിലെ ചാറ്റുകൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അവിടെയുള്ള 3 ഡോട്ടിൽ മോർ എന്നുള്ളതിൽ ക്ലിയർ ചാറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് ചാറ്റ് മുഴുവനായിട്ട് ക്ലിയർ ചെയ്യണോ അതിൻ്റെപ്പം മീഡിയ ക്ലിയർ ചെയ്യണോ എന്ന് ചോദിക്കും. ഫോട്ടോയും വീഡിയോ ഒക്കെ വേണമെങ്കിൽ അവിടെ ആ കോളത്തിൽ ടിക്ക് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുത്താൽ ചാറ്റുകൾ ക്ലിയറാവും. ഓട്ടോമാറ്റിക്കായിട്ട് ചാറ്റുകൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൻ്റെ പേര് വരുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ താഴേക്ക് ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണും. അത് ക്ലിക്ക് ചെയ്ത് ഒരു ദിവസത്തേക്കാണോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കാണോ ഒരു ആഴ്ചയിലേക്ക് 7 ദിവസത്തേക്കാണോ 30 ദിവസം 3 മാസത്തേക്ക് കൂടുമ്പോഴാണോ മെസ്സേജുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകേണ്ടത് എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ 7 ദിവസം കഴിഞ്ഞ മെസ്സേജുകൾ മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്നൊരു സംവിധാനമുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റോറേജിൽ ഒരുപാട് മെസ്സേജ് വരുന്നത് നമുക്ക് ഈ രൂപത്തിൽ തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഐടി ജാലകത്തിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ കൂടുതൽ ഐടി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഐടി ജാലകം. ക്ലാസ് എടുത്തത് അബ്ദുൽ അഹദ് ചുങ്കത്തറ. വാട്സ്ആപ്പ് സ്റ്റോറേജ് ഫുള്ളാകുന്നുണ്ടോ? ഭാഗം 2.
2: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളികളുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 4 ലക്ഷത്തിൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000 ശ്രോതാക്കൾ, 60-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ, 50-ൽ ഏറെ സ്ഥിരം അവതാരകർ, 100-ൽ പരം പിന്നണി പ്രവർത്തകർ, ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐടി ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രകളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട് സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840, മെയിൽ hello@peaceradio.com, www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം

മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്താദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.

0: തന്നെ വിഴുങ്ങാൻ വന്ന പാമ്പിനെ കണ്ടപ്പോൾ മിന്നാ മിനുങ്ങ് പാമ്പിനോട് ചോദിച്ചു, പാമ്പേ ഞാനൊരു മൂന്ന് കാര്യം ചോദിച്ചോട്ടെ? ആ ഓക്കെ, ചോദിച്ചോ, എന്തൊക്കെയാ നിനക്ക് അറിയേണ്ടത്? ഒന്ന്, ഞാൻ നിന്റെ ഭക്ഷണ ശൃംഖലയിൽ പെട്ടതാണോ? അല്ലല്ലോ, പാമ്പ് മറുപടി പറഞ്ഞു. രണ്ട്, ഞാൻ നിന്നെ എപ്പോഴെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? പാമ്പ് പറഞ്ഞു, ഇല്ലല്ലോ. അപ്പൊ തിരിച്ച് മിന്നാമിനുങ്ങ് ചോദിച്ചു, നീ പിന്നെ എന്തിനാണ് എന്നെ വിഴുങ്ങാൻ നിൽക്കുന്നത്? അപ്പൊ പാമ്പ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നീ ഈ ഇരുട്ടത്ത് പോലും തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല, അത് മാത്രമേ കാരണമുള്ളൂ.
1: ചിന്തയിൽ നമ്മളിപ്പോ കേട്ടത് കുറഞ്ഞൊരു ഒരു ക്ലിപ്പാണ്, പക്ഷെ അതില് നമ്മൾ ഒരുപാട് കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇതൊരു പാമ്പിന്റെ ഒരു ഒരു ഒരു കഥയുടെ ഒരു ഭാഗം ശകലമായിട്ടുള്ളതാണ്. എന്താണ് നീ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ എനിക്ക് കഴിയുന്നില്ല? ചുരുക്കി പറഞ്ഞാൽ അസൂയ. അതാണ് നമ്മൾ തുടക്കം മുതലേ നമ്മളിന്ന് കേട്ടുവരുന്നൊരു ഭാഗമാണ്, മനസ്സിൻ്റെ ഒരു മറ്റുള്ളവരുടെ ഒരു ചെറിയ ഗുണങ്ങളിൽ പോലും സംതൃപ്തിയില്ലാത്ത അസ്വസ്ഥമാകുന്ന മനസ്സ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? നമ്മൾ അന്ന് ആ ഒരു കഴിഞ്ഞ പുലരിവട്ടം മുതൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ആളുകളുടെ അപ്പോഴേ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന ഗുണങ്ങളിൽ അസ്വസ്ഥരാകുന്നത്? അതിൻ്റെ അസ്വസ്ഥമാവുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം?
2: ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രവാചക വചനം ഉണ്ടല്ലോ, എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ താഴെയുള്ളവരിലേക്കാണ്, നമ്മൾ മുകളിലേക്കവരല്ല എന്നുള്ള ഒരു ആ ഒരു പ്രവാചക വചനത്തെ വിസ്മരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ചിന്ത മനസ്സിൽ വല്ലാതെ കയറി വരിക എന്ന് എനിക്ക് തോന്നുന്നു.
1: അല്ല, താഴെയുള്ളവരിലേക്ക് ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്ന് വെച്ചാൽ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സംതൃപ്തി അല്ലേ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധ്യം ഉണ്ടാവും. അപ്പം അവിടെയാണ് അതിൻ്റെ പ്രധാന പ്രശ്നം കിടക്കുന്നത്. അവനവൻ്റെ കാര്യങ്ങളിൽ സംതൃപ്തി അനുഭവപ്പെടാത്ത ആളുകൾക്ക് മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ അസംതൃപ്തി ഉണ്ടാവും. അതാണ് ഹാരിസ് മൗലി അവിടുന്ന് തന്നെ പറഞ്ഞു വെച്ചൊരു കാര്യം, നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി അല്ലേ ശ്രോതാക്കളോട്, നമുക്കതാണ് പറയേണ്ടത്. പിന്നെ ഒരു അവനവൻ്റെ ജീവിതത്തിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക എല്ലാം, കാരണം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഒരു പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റേത് എപ്പോഴാണ് പൂർത്തിയാവുള്ളൂ, ലൈഫിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, ലൈഫിൻ്റെ വിജയങ്ങൾ, ഗുണങ്ങളൊക്കെ കുറേ കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ, അത് എനിക്ക് ഒരുപാട് ദൂരം ഇനിയും പോകണ്ട, അവിടെ എത്തിയിട്ടേ പൂർത്തിയാവുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകൾ എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമ്പോൾ അസ്വസ്ഥത. പിന്നെ ഇതൊരു ഷെയ്ത്താനിയത്താണ്, പിശാജ് മനസ്സിൽ തോന്നിപ്പിക്കുന്ന അസംതൃപ്തിയുള്ള മനസ്സുണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒന്ന്, നമ്മുടെ ഉള്ളിലുള്ള ഒരു സെൽഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം അത് മറ്റുള്ളവരായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുക, അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ വേറെ തന്നെ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു അഭിപ്രായ ദാരിദ്ര്യം ഉണ്ടാവുക ചില ആളുകൾക്ക്, എന്താണ് നമ്മൾ പിന്നെ മറ്റുള്ള ഓരോ വിഷയങ്ങളിലും അത് അതിന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു കാഴ്ചപ്പാട് കുറഞ്ഞു പോവുക. പിന്നെ അഹന്ത, അഹങ്കാരം, കിബറുള്ള ഒരാൾക്ക് വേറെ ഉൾക്കൊള്ളാൻ, അൽ കിബറു ബത്തറുൽ ഹഖ് വഗം തുന്നാസ്, സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ നിസ്സാരമായി കാണലും. വേറുള്ള പോലെ എന്തെങ്കിലും കാണുമ്പോൾ ആകെപ്പം എന്താ, അതിലൊന്നും ഒരു മെച്ചല്ല കണ്ടോ, അത് അതിൽ അസംതൃപ്തിയാണ്, അത് പോരാ, ആരുടെ ഗുണവും കാണാൻ പറ്റുന്നില്ല, ദോഷം കാണാൻ ഭയങ്കര താല്പര്യം അല്ലേ, ഈ മനസ്ഥിതി ഉണ്ടാവുക.
2: ശരിക്കും മറിച്ചാണ് വേണ്ടത്,
1: ആ മറിച്ചാണ് വേണ്ടത്,
2: വേറൊരാള് കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോ
1: അതെ
2: അദ്ദേഹത്തിന്റെ സങ്കടം കാണണ്ടല്ലോ, രക്ഷപ്പെട്ടല്ലോ എന്നല്ലേ നമ്മൾ
1: അങ്ങനെ ചിന്തിക്കേണ്ടത്. പിന്നെ ചില ആളുകൾക്ക് അവരുടെ മുൻകാല അനുഭവങ്ങൾ ഉണ്ടാവും, പരാജയങ്ങൾ ഉണ്ടെങ്കിൽ ആ മുൻകാല അനുഭവങ്ങൾ, എനിക്ക് നഷ്ടപ്പെട്ടത് അത് വേറൊരാൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക. പിന്നെ അപ്പൊ ഈ സ്വാർത്ഥ ചിന്താഗതികൾ ഉണ്ടാവുക. ഇപ്പൊ ഇതിനൊക്കെ വേണ്ട ഒന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിഹാരം ശരിക്കുള്ളൊരു വിശ്വാസിയാവുക എന്നുള്ളതിന്, അല്ലാത്തവൻ്റെ ഉള്ളിൽ ഇത് വരും, ഈമാ ശരിക്ക് കയറുമ്പോൾ ഇതെല്ലാം നിസ്സാരമാണെന്നും ഏറ്റവും നല്ല പ്യൂറായ മൈൻഡ് പടച്ചവനിലേക്ക് ഹൃദയത്തെ സമർപ്പിക്കാൻ കഴിയുമ്പോൾ, കൽബുൻ സലീം ഇല്ലാമന്ന തല്ലാഹബി കൽബിൻ സലീം, അതാണ് ആ ഒരു ചിന്തയിൽ നിന്നാണ്. അപ്പൊ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, അതുവഴി നന്ദിയുള്ള മനസ്സുണ്ടാകുക, മറ്റുള്ളവരോടുള്ള സിമ്പതിയും അതുപോലെ തന്നെ അനുകമ്പയൊക്കെ ഉണ്ടാവുക, സ്വയം പഠിക്കാൻ തയ്യാറാവുക, അവനവൻ്റെ കാര്യങ്ങളിലുള്ള ശ്രദ്ധയും മറ്റുള്ളവരുടെ കാര്യങ്ങളിലുള്ള ശ്രദ്ധയുമൊക്കെ എന്ത് ചെയ്യുക, നമ്മളിൽ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. അപ്പം ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട്
2: നമ്മൾ ദുനിയാവിനോടുള്ളൊരു ഇഷ്ടമാണ് ഇത് അതിന്ന് വരുന്നതാണ് ഇതെല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു യാത്ര ചെയ്യുമ്പോൾ ഇടയിലുള്ളൊരു വിശ്രമത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരവും മരത്തിൻ്റെ തണലും അതുപോലെയാണല്ലോ ഈ ദുനിയാവിൻ്റെ വിഷയം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മള് ആ ഒരു കുറഞ്ഞ സമയത്തിലെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് നമ്മളെപ്പോഴും പല വിഷയങ്ങളിലും അസൂയപ്പെടാറുള്ളത് മറ്റുള്ളവരുടെ കാര്യത്തിൽ. മറിച്ച് പരലോകത്തിന് വേണ്ടിയിട്ടും അസൂയപ്പെട്ടോട്ടെ, അത് നല്ല കാര്യമല്ലേ. അടുത്ത പിന്നെ എൻ്റെ സുഹൃത്ത് ആഴ്ചയിൽ ഒരു ദിവസമാണ് നോമ്പെടുക്കണമെങ്കിൽ ഞാൻ ഇൻഷാല്ലാ രണ്ട് നോമ്പെടുക്കും, അങ്ങനെ അസൂയപ്പെടാം. പക്ഷേ മറിച്ച് ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് അസൂയപ്പെട്ടുണ്ട് അല്ലേ. അങ്ങനെ ഒരു ചിന്ത കൂടി എന്നോട് ചേർത്ത് വെക്കാൻ തോന്നുന്നുണ്ട് അല്ലേ.
1: അപ്പം ഏതായിരുന്നാലും നമ്മൾ പാമ്പ് പറഞ്ഞ പോലുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടോന്ന് നമ്മളൊക്കെ ഞാനും നിങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കാം അല്ലെ. നമ്മളെല്ലാവരും
2: ആത്മവിമർശനം നടത്താം.
1: നീ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാണാൻ എനിക്കൊരു സുഖമല്ല, അവിടെ കിടക്കട്ടെ, പോണ്ട, വേണ്ട, അവൻ അങ്ങനെ നന്നാവണ്ട അല്ലേ. അവനങ്ങനെ നന്നാവണ്ടെന്ന് പുറത്തേക്ക് പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൽ ചിലവർ പുറത്തേക്ക് പറയും, ചിലരുടെ ഉള്ളിലുണ്ടോ, ഉള്ളിലുണ്ടോ എന്ന് നമ്മുടെ ഉള്ളിനോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കാം.
3: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രെയ്റ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
4: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ.
5: രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യം വിശദമാക്കിക്കൊണ്ട് നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു സമീർ മുണ്ടേരി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ ജിബ്രിൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദെ, ഇഷ്മാ ഷിഅത, നീ ഉദ്ദേശിക്കുന്ന യത്ര നീ ജീവിക്കുക. പക്ഷെ നീ അറിയണം, ഫഇന്ന കമയ്യുത്തുൻ, നീ മരിക്കും. നീ സ്നേഹിക്കുക, നീ ഇഷ്ടപ്പെടുക, പക്ഷെ നീ അറിയണം, നീ സ്നേഹിക്കുന്നവരുമായി നിനക്കൊരു വേർപാടുണ്ട്. നീ പ്രവർത്തിക്കുക, പ്രവർത്തനങ്ങളുടെ പ്രതിഫലം നിനക്ക് നൽകും. നീ അറിയണം, അന്ന ഷറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ, തീർച്ചയായും സത്യവിശ്വാസിയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ അവൻ്റെ രാത്രി നമസ്കാരമാണ്. പ്രിയ ശ്രോതാക്കളെ, രാത്രി നമസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാധാന്യം മനസ്സിലാക്കി നമസ്കരിച്ച വ്യക്തിയാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവരുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കാലിൽ നീരുകെട്ടുവോളം നമസ്കരിക്കുമായിരുന്നു. മഹദി ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു താങ്കൾക്ക് പുറത്തു തന്നിട്ടില്ലേ? എന്നിട്ടും എന്തിനാണ് താങ്കൾ ഇങ്ങനെ സുദീർഘമായി ഇത്രമാത്രം പ്രയാസപ്പെട്ട് നമസ്കാരം നിർവഹിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, അഫല ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ഷകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടേ എന്ന ചോദ്യമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി, അതിൻ്റെ മഹത്വം അറിഞ്ഞു, അത് നമ്മളെ പഠിപ്പിച്ചു, തൻ്റെ ജീവിതത്തിൽ അത് നിർവഹിച്ചുകൊണ്ട് നമുക്ക് മാതൃക കാണിക്കുകയും ചെയ്തു. സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ള നമസ്കാരമാണ് രാത്രിയിലെ നമസ്കാരം. ആ നമസ്കാരം നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ കൽപ്പിക്കുന്നുണ്ട്. അതിനുള്ള സൂചനകൾ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. യാ അയ്യുഹൽ മുസമ്മിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, പുതപ്പിട്ട് മൂടിയവനെ, നീ എഴുന്നേൽക്ക്, ഖുമില്ലൈല ഇല്ലാ ഖലീല, രാത്രി അല്പസമയമൊഴിച്ച് എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക. നിസ്ഫഹു അവിൻ ഖുസ്മിൻഹു ഖലീല, രാത്രിയുടെ പകുതി അല്ലെങ്കിൽ അതിൽ നിന്നും അല്പം കുറച്ചുകൊള്ളുക, അല്ലെങ്കിൽ അതിനേക്കാൾ വർദ്ധിപ്പിച്ചു കൊള്ളുക. ഖുർആൻ സാവകാശം പാരായണം നടത്തുകയും ചെയ്യുക. രാത്രി നമസ്കരിക്കാനുള്ള കൽപ്പനയാണ് ഖുർആനിൻ്റെ. ഈ ആയത്ത് അവതരിച്ചപ്പോൾ സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ ഒരു വർഷക്കാലം നിർബന്ധമെന്ന നിലക്ക് ഈ നമസ്കാരത്തെ നിലനിർത്തിയിരുന്നതായി ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ഇതേ സൂറത്തിലെ തന്നെ 20-ാമത്തെ ആയത്ത് അവതരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളുമൊക്കെ ഇത് ഐച്ഛികമായി കണക്കാക്കുകയും ഇതൊരു സുന്നത്തായ നമസ്കാരമായി കണക്കാക്കുകയും അങ്ങനെ ലഘൂകരിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ രാത്രി നമസ്കാരം അത് നിർവഹിക്കാൻ ഖുർആനിൽ കൽപ്പനയുണ്ട്. ഇബാദുർ റഹ്മാന്റെ, അള്ളാഹുവിൻ്റെ നല്ലവരായ ദാസന്മാരുടെ അടയാളങ്ങൾ പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹു പറഞ്ഞത്, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, തങ്ങളുടെ രക്ഷിതാവിന് പ്രണാമം ചെയ്യുന്നവരായിക്കൊണ്ടും നിന്നു നമസ്കരിക്കുന്നവരായിക്കൊണ്ടും രാത്രി കഴിച്ചുകൂട്ടുന്നവരുമാകുന്നു അവർ. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ നല്ലവരായ ദാസന്മാർ, അവർക്കൊരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളിലെ ഒരു ഗുണമെന്താണ്? അവർ രാത്രിയിൽ നിന്ന് നമസ്കരിക്കും, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ അടയാളം നമുക്ക് പറഞ്ഞു തന്നു. ഇബാദുർ റഹ്മാന്റെ വിശേഷം നമുക്ക് പഠിപ്പിച്ചു, അതിൽ രാത്രി നമസ്കാരമുണ്ട്. ഫർള് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അത് രാത്രി നമസ്കാരമാണ് എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അയ്യു സ്വലാത്തി അഫ്ളു ബഅദൽ മക്തൂബതി, നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ്? അവൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരം എന്നാണ്. രാത്രി നമസ്കാരം, അപ്പൊ രാത്രി നമസ്കാരമാണ് നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം 5 നേരങ്ങളിലായി 17 റക്അത്ത് നമസ്കരിക്കും. അത് നിർബന്ധമാണ്. ആ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അതേതാ? അത് രാത്രി നമസ്കാരം. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിലായാൽ പോലും ഈ നമസ്കാരം ഉപേക്ഷിക്കാറില്ല എന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2 സുന്നത്ത് നമസ്കാരങ്ങൾ. ഒന്ന് സുബഹിയുടെ സുന്നത്താണ്, സുബഹിയുടെ മുൻപുള്ള റവാത്തിബുകളിൽപ്പെട്ട 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. ആ നമസ്കാരവും രാത്രി നമസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല. കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് ആ നമസ്കാരം നിലനിർത്താൻ ശ്രദ്ധിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, സ്വഹാബികളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ രാത്രി നമസ്കാരം നിങ്ങൾ പതിവാക്കണം, രാത്രി നമസ്കാരം നിങ്ങൾ സ്ഥിരമാക്കണം. എന്തുകൊണ്ടാണ്? രാത്രി നമസ്കാരം നിങ്ങൾക്ക് മുമ്പുള്ള സ്വാലിഹീങ്ങളുടെ ശീലമായിരുന്നു. അവരൊക്കെ രാത്രി നമസ്കാരം നിർവഹിച്ച ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യണം? അത് പതിവാക്കണം. അത് അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കലാണ്. നിങ്ങൾ രാത്രി നമസ്കരിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ തിന്മകളിൽ നിന്നും തടയുന്ന സുരക്ഷയാണ് രാത്രി നമസ്കാരം. പാപങ്ങൾ മായ്ച്ചു കളയുന്ന പ്രായശ്ചിത്തമാണ് രാത്രി നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന കർമ്മമാണ് രാത്രി നമസ്കാരമെന്ന് ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 2 ആളുകളെ കുറിച്ച് നബി പറഞ്ഞു, ഒരു ഭാര്യയെയും ഭർത്താവിനെയും. ഭാര്യയും ഭർത്താവ് എന്ത് ചെയ്യാണ്? രാത്രി നമസ്കാരം, ആ നമസ്കാരത്തിന്റെ സമയത്ത് ഭർത്താവ് ഉറങ്ങി അല്ലെങ്കിൽ ഭാര്യ ഉറങ്ങി, ഭാര്യയെ വിളിച്ചുണർത്താണ്, മുഖത്ത് വെള്ളം തെളിച്ച്, അല്ലെങ്കിൽ ഭർത്താവ് ഉറങ്ങിയപ്പോൾ ഭർത്താവിനെ വെള്ളം തെളിച്ച് എന്ത് ചെയ്യാണ്? അവരെ വിളിച്ചുണർത്താണ്. എന്നിട്ട് അവർ നമസ്കരിക്കുകയാണ് എങ്കിൽ അള്ളാഹു അവരുടെ മേൽ റഹ്മത്ത് നൽകും, കാരുണ്യം ചെയ്യുമെന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിലുള്ളത്, ഒരു മനുഷ്യൻ, അയാൾ എന്ത് ചെയ്യാണ്, അയാൾക്ക് സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്, ഉറങ്ങാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട്, അങ്ങനെ ഉറങ്ങാനുള്ള സൗകര്യവും നല്ല ഭാര്യയുമൊക്കെ ഉള്ള മനുഷ്യൻ രാത്രിയിൽ അദ്ദേഹം എഴുന്നേറ്റു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാണ്. അങ്ങനെ നമസ്കരിക്കുമ്പോൾ അള്ളാഹു പറയുന്നതാണ്, അവൻ അവന്റെ വികാരം വെടിയുന്നു, എന്നെ സ്മരിക്കുകയും ചെയ്യുന്നു, ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവന് വേണമെങ്കിൽ ഉറങ്ങാമായിരുന്നു, എന്നിട്ട് ആളോട് അള്ളാഹു ചിരിക്കുമെന്ന്, അവനെ സ്നേഹിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചവ കാണാൻ പറ്റും. രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാണ്, അള്ളാഹു നമ്മോട് പുഞ്ചിരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഹദീസുകളിൽ നിന്ന് കൃത്യമായിക്കൊണ്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് പറഞ്ഞു. രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ പറ്റും. അതേപോലെ തന്നെ സമാധാനത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന കർമ്മമാണ് രാത്രി നമസ്കാരം. അള്ളാഹു റസൂൽ പറയുന്നു, നഫ്ഷു സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം. അതേപോലെ തന്നെ ദരിദ്രന്മാരായ പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം. വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കണം. രാത്രിയിൽ എല്ലാവരും ഉറങ്ങും, ആ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് മഹത്തായ കർമ്മമാണ്. അങ്ങനെയാണെങ്കിൽ തദ്ഖുലൂനൽ ജന്നത ബിസലാമിൻ, സമാധാനത്തോടുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായിക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാത്രി നമസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കുക, അതിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുക, കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. തോന്നുമ്പോൾ നിസ്കരിക്കുന്ന ഒരു നമസ്കാരമാക്കി രാത്രി നമസ്കാരത്തെ മാറ്റരുത്. രാത്രി നമസ്കാരം പതിവാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അബ്ദുല്ലാഹി ബിൻ അംറ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അല്ലയോ അബ്ദുല്ലാ, രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ടായതിനു ശേഷം അത് ഉപേക്ഷിച്ച ഒരാളെ പോലെ നീ ആകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലയെ, മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുല്ലയെ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് വായിക്കാൻ പറ്റും. നോക്കൂ, നിങ്ങൾ രാത്രി നമസ്കാരം പതിവാക്കണമെന്നാണ്, അതെന്നും നിലനിർത്തുക. എല്ലാ ദിവസവും 11 റക്അത്തിന് നമസ്കരിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല, എത്രയാണ് നമുക്ക് പറ്റുന്നത് ആ പറ്റുന്ന അത്രയും റക്അത്ത് അത് സ്ഥിരമായിക്കൊണ്ട് നമസ്കരിക്കുന്ന ഒരു ശീലം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തിയെടുക്കുക. സഹോദരങ്ങൾ, രാത്രിയിൽ ഒരു സമയമുണ്ട്, ആ സമയത്ത് അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നാണ്. ആ സമയത്താണ് ഒരാൾ ചോദിക്കുന്നത് എങ്കിൽ ആ സമയവും നമ്മുടെ പ്രാർത്ഥനയും യോജിച്ചു വന്നാൽ അള്ളാഹു ഉത്തരം നൽകുന്നു. ഏത് സമയം നമുക്ക് പറയാൻ പറ്റൂല, എല്ലാ രാത്രിയിലും ഉണ്ട് അങ്ങനെ ഒരു സമയം. അള്ളാഹു രാത്രിയിൽ ഇറങ്ങി വരുമെന്നാണ്. ചോദിക്കുന്നവരുണ്ടോ? പാപം പുറത്തു കൊടുക്കാൻ, ആവശ്യങ്ങൾ ചോദിക്കുന്നവർക്ക് അവരുടെ ആവശ്യങ്ങൾ നൽകാൻ അള്ളാഹു ഇറങ്ങി വരുമെന്നൊക്കെ പഠിപ്പിച്ച എത്രയോ ഹദീസുകളുണ്ട്. രാത്രിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാത്രികളിലെ എല്ലാ പ്രത്യേകതകളും നേടിയെടുക്കാൻ സാധിക്കുന്ന വലിയ മഹത്തായ ഒരു കർമ്മമാണ് രാത്രി നമസ്കാരം. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വീട്ടുകാരൊക്കെ വിളിച്ചുണർത്തണം, ഭർത്താവ് ഭാര്യയെ വിളിച്ചുണർത്തണം, ഭാര്യ ഭർത്താവിനെ വിളിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിലെ ജീവിപ്പിക്കുമായിരുന്നു, 10 ദിവസങ്ങൾ. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബങ്ങളെ വിളിച്ചുണർത്തുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അവരെയൊക്കെ വിളിച്ചുണർത്തി പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ നമസ്കരിക്കും. രാത്രിയിൽ ഒരാൾ ഉറങ്ങി അയാൾ എഴുന്നേറ്റ് നമസ്കരിക്കാൻ തുടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും നമസ്കാരം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ 2 റക്കാത്ത് അത് ലഘുവായിക്കൊണ്ട് നമസ്കരിക്കാം, വളരെ പെട്ടെന്ന് നമസ്കരിക്കാം. ബാക്കിയുള്ളതിൽ സുദീർഘമായി ഓതി നമസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1 റക്അത്തിൽ തന്നെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ബക്കറ ഓതി, സൂറത്തു ആലി ഇമ്രാൻ ഓതി എന്നൊക്കെ ഹദീസുകൾ നമുക്ക് വായിക്കാൻ പറ്റും. സുദീർഘമായി നിന്ന് നമസ്കരിച്ചിരുന്നു. മഹാനായ ബിലാൽ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഒരു വീട്ടിലേക്ക് ചെന്ന ചരിത്രമുണ്ട്. മറ്റൊരു വീട്ടിലേക്ക് അവരെത്തിയതാണ്. അങ്ങനെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് രാത്രി കഴിച്ചു കൂട്ടുന്നത് എന്ന് ആ കുടുംബനാഥൻ ഉദ്ധരിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ ഭാര്യയും അവരുടെ ഒരു ഭൃത്യനും ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെങ്ങനെ രാത്രി കഴിച്ചു കൂട്ടിയെന്നറിയോ, ഇവർ രാത്രിയെ 3 ആക്കി വിഭജിച്ചു, തുല്യമായ 3 ഭാഗങ്ങളാക്കി. എന്നിട്ട് ആദ്യം ഒരാൾ നമസ്കരിക്കും, അപ്പൊ ബാക്കിയുള്ള 2 പേരും ഉറങ്ങും. അതേപോലെ തന്നെ ഇയാളുടെ സമയം അവസാനിക്കുമ്പോൾ അയാൾ 2-ാമത്തെ ആളെ വിളിക്കും, എന്നിട്ട് ഇയാൾ പോയി ഉറങ്ങും. അപ്പൊ 2-ാമത്തെ ആൾ നമസ്കരിക്കും. 2-ാമത്തെയാളുടെ ഭാഗം അവസാനിക്കുമ്പോൾ, സമയം അവസാനിക്കുമ്പോൾ അയാൾ 3-ാമത്തെ ആളെ വിളിക്കും, എന്നിട്ട് അയാൾ പോയിട്ട് ഉറങ്ങും. അങ്ങനെ 3-ാമത്തെ ആൾ എഴുന്നേറ്റ് നമസ്കരിക്കും. നോക്കൂ, നിങ്ങളൊരു കുടുംബത്തിൽ അവർ ചിട്ടയുണ്ടാക്കിയിരിക്കുകയാണ്. രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ഒരു രീതിയാണ്. അത്രമാത്രം പ്രാധാന്യം അവരാ നമസ്കാരത്തിന് കൽപ്പിച്ചിരുന്നു എന്നാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. മുൻഗാമികളായ ആളുകൾ വളരെ പ്രാധാന്യത്തോടു കൂടെയാണ് രാത്രി നമസ്കാരത്തെ കണ്ടത്. മഹാനായ ഹസൻ അൽ ബസരി റഹിമഹുല്ലയോട് ഒരാൾ രാത്രി നമസ്കാരം നിർവഹിക്കാൻ പറ്റാത്ത വിഷമം പറയുന്നുണ്ട്. അപ്പോൾ ഹസൻ അൽ ബസരി റഹിമഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞത്, നിന്റെ പാപങ്ങൾ നിന്നെ കിടക്കയിൽ, നിന്റെ ബെഡിൽ നിന്നെ തളച്ചിട്ടിരിക്കുകയാണ്, നിനക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത നിന്റെ പാപങ്ങളാണ്. അതുകൊണ്ട് എന്ത് വേണം, പാപങ്ങൾ കുറക്കണം, തെറ്റുകൾ കുറക്കണം, നന്മകൾ വർദ്ധിപ്പിക്കുക. രാത്രി നമസ്കാരം നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരെന്ത് വേണം, അവര് തെറ്റുകളൊക്കെ കുറച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ല അദ്ദേഹം യുവാക്കളായ ആളുകളെ വിളിച്ചു പറയുന്ന, അല്ലയോ യുവസമൂഹമേ, അല്ലയോ യുവാക്കളെ, നിങ്ങൾ രാത്രിയിൽ നമസ്കരിക്കൂ, നിങ്ങൾ രാത്രിയിൽ നിസ്കരിക്കൂ. ഇപ്പം നിങ്ങൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾ നിസ്കരിക്കുക എന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു എന്നാണ്. ഇപ്പൊ രാത്രി നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. അത്ര പ്രാധാന്യത്തോടു കൂടെയാണ് മുൻഗാമികളായ ആളുകൾ ഈ രാത്രി നമസ്കാരത്തെ കണ്ടത്. മഹാനായ അബുദർദിയല്ലാഹു അദ്ദേഹം പറഞ്ഞൊരു വാചകണ്ട്, നിങ്ങൾ രാവിന്റെ ഇരുളിൽ 2 റക്അത്ത് നമസ്കരിക്കുകയും, ഖബറിലെ ഇരുളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് വെളിച്ചമേകും, രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ രാവിന്റെ ഇരുളിൽ 2 റക്അത്ത് നിസ്കരിച്ചോളൂ. ആരും അറിയാതെ ഞാൻ വലിയൊരു നിസ്കാരക്കാരനാണ് എന്ന് ബോധ്യപ്പെടുത്താനല്ല, മനസ്സിലായില്ലേ, ഞാൻ വലിയൊരു നിസ്കാരക്കാരനാണ്, ഞാൻ നല്ല ആബിദാണ്, അതിനല്ല സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടണം, അള്ളാഹുവിന്റെ വജീഹ ആഗ്രഹിച്ച്, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് ഒരുപാട് മഹത്വമുള്ള ഈ നമസ്കാരത്തെ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ പറ്റണം, മനസ്സിലായില്ലേ. അതുകൊണ്ട് തന്നെ രാത്രി നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുന്ന ഗുണം നമ്മൾ നേടിയെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ നന്മകൾ ഉണ്ടാക്കിത്തരും, പരലോകത്ത് നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും. എൻ്റെ ഈ സംസാരം കേൾക്കുന്ന ധാരാളം സഹോദരങ്ങളും സഹോദരികളും ഉണ്ടാകും. സ്വയം ആലോചിക്കുക, നമ്മുടെ രാത്രി നമസ്കാരത്തിന്റെ വിഷയത്തിൽ എങ്ങനെയാണ്. റമദാനിൽ മാത്രമാണ് പല ആളുകളും രാത്രി നമസ്കാരം നിർവഹിക്കുന്നത്, റമദാനിൽ മാത്രം അല്ലേ. തറാവീഹ്, സ്വലാത്തു തറാവീഹ്, ഏത് പേരിൽ പറഞ്ഞാലും, ഖിയാമുല്ലൈൽ എന്നോ തഹജ്ജുദ് എന്നോ സ്വലാത്തു തറാവീഹ് എന്ന ഏത് പേരിൽ പറഞ്ഞാലും രാത്രിയിലെ നമസ്കാരം, ഇഷാ നമസ്കാരത്തിന്റെ ജമാഅത്ത് കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് സുബഹി വരെയുള്ള സമയം, ആ സമയത്തിന്റെ ഇടയിലാണല്ലോ. അതുകൊണ്ട് തന്നെ റമദാനിൽ മാത്രമുള്ള നിസ്കാരമല്ല. മകാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ ഇഹ്ദ അശറ റകഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലും അല്ലാത്ത കാലഘട്ടങ്ങളിലും 11 റക്അത്ത് നമസ്കരിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്ന ഹദീസ് ഉണ്ട്. അതിന്റെ റക്അത്തുകളുടെ തർക്കമല്ല, 11 ആണ് നബി നിസ്കരിച്ചത്, അതിൽ സംശയമൊന്നുമില്ല. നബിയുടെ ചരിത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി 11 റക്അത്ത് ആയിരുന്നു. എന്നാൽ നബി 11 നിസ്കരിച്ചു എപ്പോ, റമദാനിലും അല്ലാത്ത കാലഘട്ടങ്ങളിലും. നമ്മളോ റമദാനിൽ തന്നെ തട്ടിയും മുട്ടിയുമാണ് ആ 11 റക്അത്ത് നിസ്കാരം അല്ലെങ്കിൽ രാത്രി നമസ്കാരം നമ്മൾ കൊണ്ടു നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രാത്രി നമസ്കാരം എന്ന് പറയുന്ന മഹത്തായ കർമ്മം അതൊരു ശീലമാക്കി മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. രാത്രി നമസ്കാരത്തിൻ്റെ മേന്മയും മഹത്വവും വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സമീർ മുണ്ടേരി.

0: സൗന്ദര്യം ആപേക്ഷികമാണ്, എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒന്നല്ല സൗന്ദര്യബോധം. ഒരാൾക്ക് മനോഹരമായി തോന്നുന്ന വ്യക്തിയോ വസ്തുവോ മറ്റൊരാൾക്ക് മനോഹരമായി തോന്നണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും എല്ലാവരുടെ ഹൃദയത്തിലും ഒരുപോലെ സൗന്ദര്യം അനുഭവപ്പെടുന്ന അഞ്ചു കാര്യങ്ങളാണ് ഇന്നത്തെ ചിന്തയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ദ ബ്യൂട്ടി ഓഫ് ദ മൈൻഡ് ഈസ് ഇൻ ഗുഡ് തോട്ട്സ്. ഏറ്റവും നല്ല ബുദ്ധി എന്നുള്ളത് നല്ല നല്ല ചിന്തകളാണ്. ദ ബ്യൂട്ടി ഓഫ് ദ ടങ് ഈസ് ഇൻ സൈലൻസ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള നാവ് മൗനമുള്ള നാവാണ്. ദ ബ്യൂട്ടി ഓഫ് വേർഡ്സ് ഈസ് ഇൻ ട്രൂത്ത്സ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള വാക്ക് സത്യസന്ധതയാണ്. ദ ബ്യൂട്ടി ഓഫ് ഫേസ് ഈസ് ഇൻ വേർഷിപ്പ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള മുഖം നന്മയുള്ള മുഖമാണ്. ഏറ്റവും അവസാനത്തെ അഞ്ചാമത്തെ സൗന്ദര്യം, ദ ബ്യൂട്ടി ഓഫ് ഹേർട്ട് ലൈസ് ഇൻ ഫ്രീ ഫ്രം എൻവി. അസൂയകളിൽ നിന്ന് മുക്തമായ ഒരു ഹൃദയം ആണ് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഹൃദയം.
1: അപ്പൊ അഞ്ച് സൗന്ദര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് മനസ്സിന്റെ സൗന്ദര്യം അല്ലേ,
0: മുഖത്തിന്റെ സൗന്ദര്യം, വാക്കിന്റെ സൗന്ദര്യം, അതേപോലെ തന്നെ നാവിന്റെ സൗന്ദര്യം, ബുദ്ധിയുടെ സൗന്ദര്യം. ഈ അഞ്ച് സൗന്ദര്യങ്ങൾ ആണൊരു മനുഷ്യന്റെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുമിക്കപ്പെടേണ്ടത് എന്നതാണ് ഇന്ന് പകർന്നു നൽകാനുള്ള ചിന്ത.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇൻഷാല്ലാ, നമ്മൾ പെട്ടെന്ന് അടുത്ത ഒരു ലൈവ് പ്രോഗ്രാമിലേക്ക് പോകുന്നു. മധുരം ഖുർആൻ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. സൂറത്തു ഇബ്രാഹിമിലെ 13 മുതൽ 23 വരെയുള്ള വചനമാണ് നമ്മൾ കേൾക്കുന്നത്, ഷെയ്ഖ് അഹമ്മദ് അൽ ഹമ്മാദിയുടെ ശബ്ദത്തിൽ.

0: بهم تحيتهم فيها سلام.
1: ما شاء الله. വിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹിമിലെ 13 മുതൽ 23 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ ഹമ്മാദി.
2: അടുത്തതായി പീസ് റേഡിയോയിൽ കൂടിക്കാഴ്ച. മതീയ വിദ്വേഷത്തെയും അനീതിയെയും നേരിട്ട് വെല്ലുവിളിക്കുന്നത് ധൈര്യവും പ്രതിബദ്ധതയും ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഇസ്ലാമോഫോബിയയെ തുറന്നും വ്യക്തമായും വിമർശിച്ച് അതിൻ്റെ സംഭവങ്ങൾ രേഖപ്പെടുത്തിയും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കായി ഉറച്ച നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് ബാബുരാജ് ഭഗവതി. അദ്ദേഹവുമായി പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സ്വലാഹി നടത്തിയ കൂടിക്കാഴ്ചയാണ് അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. മലബാർ എക്സ്പ്രസിൻ്റെ അപ്പർ ബർത്തിലിരുന്ന് ആ ചെറുപ്പക്കാരൻ തൻ്റെ കമ്പ്യൂട്ടറിൽ എന്തെല്ലാമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോട്ടയത്തെ മാമൻ മാപ്പിള ഹാളിൽ രാവിലെ അയാൾക്കൊരു പ്രൊഫഷണൽ കോൺഫറൻസിൽ, പ്രൊഫ്കോൺ എന്ന പേരിൽ എല്ലാവർക്കും പരിചയമുള്ള പ്രൊഫഷണൽ കോൺഫറൻസിൽ അയാൾക്കൊരു വിഷയം അവതരിപ്പിക്കാനുണ്ട്. താഴെ ബർത്തിൽ അദ്ദേഹത്തെ തന്നെ നിരീക്ഷിച്ചും എണീറ്റും നടന്നും ആരെയൊക്കെയോ ഫോൺ ചെയ്തൊക്കെയുള്ള ആ വ്യക്തിയെ കണ്ടപ്പോൾ സമൂഹത്തിലെ ഇത്തരം ചില മനോഗതങ്ങളെക്കുറിച്ച്, നമ്മളതിന് ഇസ്ലാമോഫോബിയ എന്ന് വിളിക്കും, ധാരണയുള്ളത് കൊണ്ട് എഞ്ചിനീയറായ സുഹൃത്ത് അയാളടുത്ത് വന്നു ഹായ് ഷേക്കാൻ്റെ കൊടുത്തു. ഉടനെ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു, വാട്ട് ആർ യു ഡൂയിങ് മാൻ, നിങ്ങൾ എന്താണ് മനുഷ്യ ചെയ്യുന്നത് എന്നായിരുന്നു. അപ്പോൾ അയാളുടെ സിസ്റ്റം കാണിച്ചു കൊടുത്തു. സിസ്റ്റത്തിലെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ റിലാക്സ് ചെയ്തു. ആ കൂട്ടുകാരൻ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞത്, പിന്നെ അയാൾ സ്വസ്ഥമായി ഉറങ്ങി, അയാളുടെ കൂർക്കം വലി എൻ്റെ അപ്പർ ബർത്തിൽ കേൾക്കാമായിരുന്നു എന്നാണ്. ഞാനിന്ന് വളരെ ഉന്നതനായ ഒരു വ്യക്തിത്വവുമായി നിങ്ങളോടൊപ്പം ചേരുകയാണ്. ബാബുരാജ് ഭഗവതി, പേരിന് കൂടുതൽ ഡെസിഗ്നേഷൻ ആവശ്യമില്ലാത്ത, കേരളത്തിലെ ഒരുപക്ഷെ ഇസ്ലാമോഫോബിയ അറ്റംപ്റ്റുകളെ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിൽ ഒരു വരും തലമുറക്ക് വായിക്കാവുന്ന വിധം ഈ വിഷബീജങ്ങൾ എവിടെ നിന്ന് ജനിക്കുന്നു, ഇതെവിടെ അണ്ടം പ്രാപിക്കുന്നു, ഇതെവിടെ ബീജഗണങ്ങളായി മാറുന്നു, ഇത് രണ്ടും എവിടെ കൂടിച്ചേരുന്നു, അതെവിടെ കലാപങ്ങളായി രൂപപ്പെടുന്നു എന്നതൊക്കെ വൃത്തിക്ക് മനോഹരമായി ഇസ്ലാമോഫോബിയ റിപ്പോർട്ട് എന്ന ഒരു ലോകം തന്നെ സൃഷ്ടിച്ച വലിയൊരു വ്യക്തിത്വവുമായിട്ടാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഓഗസ്റ്റ് 15-ന് ഈ വേദനയും സന്തോഷവും ഒക്കെ അനുഭവിക്കുന്ന ഒരു സമ്മിശ്ര മനോഗതമുള്ള ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ചേരുന്നത്. സ്വാഗതം ബാബുജർ സർ. ഓക്കെ, വളരെ സന്തോഷം പീസ് റേഡിയോയിൽ എത്തിയതിൽ, ഈ ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കുന്നതിൽ. വളരെ ദൂരത്ത് നിന്ന് താങ്കളെ നിരന്തരം കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ്, ഭരണഘടനയിൽ തന്നെ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട്, ആ രേഖപ്പെടുത്തിയതിനോട് വലിയ രീതിയിൽ തന്നെ കൂറുപാലിച്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങിയൊരു ഒരു രാജ്യമാണ്. എന്നാൽ സമകാലിക പ്രവണതകൾ, പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
4: ഇസ്ലാമോഫോബിയ, ഞാൻ ഇസ്ലാമോഫോബിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇസ്ലാമോഫോബിയ അടിസ്ഥാനപരമായി ഒരു മുസ്ലിങ്ങൾക്കെതിരെയുള്ള മുസ്ലിം വിരുദ്ധ വംശീയതയാണത്. സാധാരണ ഇസ്ലാമോഫോബിയയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ഒരു ആക്രമണം നടക്കുന്നു, മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു, പലതരത്തിലുള്ള വർഗീയ കലാപങ്ങൾ, ഞാനൊരു ടാഗിലാണ് പറയുന്നത്, ഒരു കോട്ടിലാണ് പറയുന്നത്, വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നു, ഇതിനൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിവേചനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ ഇസ്ലാമോഫോബിയയെക്കുറിച്ചുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് കുറേയും കൂടി ആഴത്തിലുള്ള നമ്മുടെ സമൂഹം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതിൻ്റെ ചില പ്രത്യേകതകളിൽ നിന്നാണ് അത് രൂപം കൊള്ളുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, ചില കാഴ്ചപ്പാടുകൾ, യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയയുടെ പ്രശ്നം ദേശീയതയുടെ ഒരു പ്രശ്നമാണ്. ദേശീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇസ്ലാമോഫോബിയ നമ്മുടെ സമൂഹത്തിൽ രൂപം കൊള്ളുന്നതും ശക്തി പ്രാപിക്കുന്നതും ദേശീയതയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഈ ദിനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, 1947 വലിയ പ്രത്യേകതകൾ, അതായത് മതത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചുള്ള ദേശീയതയെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ നമുക്ക് ഇന്ത്യൻ സമൂഹത്തിനുണ്ടാകുന്നുണ്ട്. ഈ ആശങ്കകളുടെ കൂടി ഭാഗമായിട്ടാണ് പിന്നീട് നാം ഇന്നിപ്പോൾ ഇസ്ലാമോഫോബിയ തിരിച്ചറിയുന്ന പലതും ഉണ്ടാകുന്നു. അതിനർത്ഥം ഇസ്ലാമോഫോബിയ ഇപ്പോൾ രൂപം കണ്ടൊരു കാര്യമാണെന്ന് അതിനർത്ഥമില്ല. മറിച്ച് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് നമ്മളത് ഇസ്ലാമോഫോബിയായി മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, മറിച്ച് ഇസ്ലാമോഫോബിക ആയിട്ടുള്ള ടെൻഡൻസീസ്, വിവേചനങ്ങൾ, രീതിശാസ്ത്രങ്ങൾ, ഭരണഘടന നടപടികൾ ഒക്കെ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമോഫോബിയയുടെ ശക്തി കുറേ കൂടി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ തന്നെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അത് പഴയതിനേക്കാൾ അത് രൂക്ഷമായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിനർത്ഥം ഇസ്ലാമോഫോബിയ ഇപ്പോൾ രൂപം കൊണ്ടൊരു കാര്യമൊന്നുമല്ല, മറിച്ച് അതിന് വളരെ ദീർഘകാലമായിട്ട് കൊളോണിയലിസം ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുള്ളൊരു പ്രശ്നമാണ് ഇസ്ലാമോഫോബിയ. ഇന്ത്യയെക്കുറിച്ച് നമുക്കൊരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിലും ഇതിന് ഈ പറഞ്ഞ പോലെ കൊളോണിയലിസമായിട്ട് അതിൻ്റെ ബന്ധമുള്ളത്. മറിച്ച് നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറേയും കൂടി 47 അതിൻ്റെ ചില രൂപങ്ങളിൽ ചില പരിണാമങ്ങളുള്ളതായിട്ട് കാണാൻ പറ്റും.
3: ഈ ഇസ്ലാമോഫോബിയ എന്നുള്ളത് ഒരുതരം ഇരവാദമാണ് എന്ന നിലക്ക് ഉള്ള ഒരു ഒരു ഒരു ക്യാമ്പയിനുകൾ വളരെ വ്യാപകമാണ്. ശരിക്കും ഇതിനൊരു ഇപ്പോൾ ഒരു നമ്മുടെ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൻ്റെ പുറത്തൊരു ഗ്ലോബൽ അവസ്ഥ ഇതിനുണ്ടല്ലോ. അപ്പോൾ ഒന്നുകൂടി ഈ വളരെ സാധാരണക്കാരെ മുന്നിൽ കണ്ടിട്ട് ഇസ്ലാമോഫോബിയ എന്താണ്, അതിനൊരു ഒരു പദ അനുപദം പറയുകയാണെങ്കിൽ അതെന്താണ്, അതിൻ്റെ ഒരു ഗ്ലോബൽ തലം എന്താണ്, അതല്ലെങ്കിൽ അത് രൂപപ്പെടുന്ന ഒരു സാഹചര്യം എന്താണ്? സാർ പറഞ്ഞു കൊളോണിയൽ കാലം മുതൽ അതിന് വേരുകളുണ്ട് എന്ന്. അതിന് ആ ഒരു ചരിത്രത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി പോയിക്കൂടെ?
4: തീർച്ചയായിട്ടും. അതായത് ഇത് പല തിയറികൾ ആളുകൾ പറയാറുണ്ട്. ഉദാഹരണത്തിന് ഒറിയലിസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രീതികളുണ്ട്, 200 വർഷത്തെ ചരിത്രം പറയുന്നവരുണ്ട്, 500 വർഷത്തെ ചരിത്രം പറയുന്നവരുണ്ട്. എങ്കിലും പൊതുധാരണ അനുസരിച്ച് ഒരു അടിസ്ഥാനപരമായി മനുഷ്യർക്ക് ഇപ്പോൾ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾക്കൊരു രാഷ്ട്രീയം ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണം. ഏതൊരു മനുഷ്യനും രാഷ്ട്രീയം ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണം. പ്രശ്നങ്ങളെക്കുറിച്ച് അയാളുടെ അഭിപ്രായങ്ങൾ പറയാൻ, അവർക്ക് ഒന്നുചേരാനായിട്ട്, കൂടിച്ചേരാനായിട്ട്, സംഘടിക്കാനുള്ള, ഇങ്ങനെ പലതരം അവകാശങ്ങളെല്ലാം മനുഷ്യർക്കുണ്ട്. ആ സംഘടിക്കുക എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കാം, ഒറ്റ രീതിയിലായിരിക്കും എന്നല്ല ഈ സംഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഘടനത്തിനും അതുപോലെ തന്നെ അവർക്ക് പൊതുവിൽ നമുക്കതിനെ രാഷ്ട്രീയം ചെയ്യാമെന്ന് പറയാം. ഇപ്പോൾ വിവിധ സമുദായങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതിന് നമുക്ക് രാഷ്ട്രീയം ചെയ്യാമെന്ന്, അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത് നമുക്ക് രാഷ്ട്രീയം ചെയ്യാമെന്ന് പറയാം. ഇപ്പോൾ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടേതായിട്ടുള്ള സമുദായ സംഘടനകൾ ഉണ്ടാക്കേണ്ട അവകാശമുണ്ടെങ്കിൽ രാഷ്ട്രീയം ചെയ്യാനുള്ള അവകാശം ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ പറയാം നമുക്ക്. അപ്പോൾ രാഷ്ട്രീയം ചെയ്യാനുള്ള അവകാശം എന്നുള്ള രീതിയിലാണ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് സാധാരണ മനുഷ്യപദവി നമ്മൾ അനുവദിച്ച് നൽകുക. ഇപ്പോൾ രാഷ്ട്രീയം ചെയ്യാനുള്ള ഈ മനുഷ്യപദവിയെക്കുറിച്ച് നമ്മൾ സങ്കല്പം എന്ന് വെച്ചാൽ രാഷ്ട്രീയം ചെയ്യാൻ അവകാശമുള്ള ആളുകൾക്കൊക്കെ മനുഷ്യപദവി ലഭിച്ചതായിട്ട് നമ്മൾ കരുതും. എന്നാൽ രാഷ്ട്രീയം ചെയ്യാനുള്ള അവകാശമില്ലാത്ത ആളുകളെക്കുറിച്ച് നമ്മുടെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ കരുതപ്പെടുന്നത്, അവർക്ക് മനുഷ്യപദവി തന്നെയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു മനുഷ്യനെക്കുറിച്ചുള്ള പൊതുസങ്കല്പം രാഷ്ട്രീയം ചെയ്യാനുള്ള അവകാശമുള്ള ആളുകൾക്കൊക്കെ മനുഷ്യപദവി ലഭിക്കുന്ന എന്നൊരു സങ്കല്പമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ ആക്രമിക്കപ്പെടുന്നത് അവർക്ക് രാഷ്ട്രീയം ചെയ്യാനുള്ള അവകാശത്തിലാണ്. രാഷ്ട്രീയം ചെയ്യാനുള്ള അവകാശം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മനുഷ്യപദവി തന്നെ നഷ്ടപ്പെടും. അപ്പോൾ സംഘാടനത്തിനുള്ള, മുസ്ലിം സംഘാടനത്തിനുള്ള ഈ പ്രതിബന്ധങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. അപ്പോൾ ഇസ്ലാമോഫോബിയ ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധ, മുസ്ലിങ്ങൾക്കെതിരെയുള്ള വംശീയതയാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു കാര്യം ആദ്യം പറയേണ്ടത് എന്താണ് വംശീയത എന്ന് പറയുന്നത് പറയേണ്ടത്. അപ്പോൾ നമുക്കറിയാം മുസ്ലിങ്ങളൊരു വംശമല്ല, മുസ്ലിങ്ങൾ ഒരു വംശമായിട്ടില്ല, പലതരം വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, പല രാജ്യങ്ങളിൽ നിന്നുള്ള പല പ്രവിശ്യകളിൽ നിന്നുള്ള മനുഷ്യരുണ്ട്, ഒക്കെ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെയാണ് എങ്ങനെയാണ് വംശീയത രൂപം കൊള്ള വംശീയത. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ലോകത്തിൽ വംശമല്ല ആദ്യം ഉണ്ടാകുന്നത്, വംശീയതയാണ് ആദ്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം, പൊതുവേ നമ്മൾ പറയുന്ന ഒരു ഉദാഹരണം, നമ്മുടെ നാട്ടിൽ ബംഗാളികൾ എന്ന് നമുക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ബംഗാളികൾ. യഥാർത്ഥത്തിൽ ഈ ബംഗാളികളൊന്നും ബംഗാളി എന്ന് വന്നവരല്ല, പലരും യു പിന്ന് വന്നവരാണ്, ചിലർ ഒറീസയിൽ നിന്ന് വന്നവരാണ്, ജാർഖണ്ഡിൽ നിന്നുണ്ട്, ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഇവരൊക്കെ നമ്മുടെ നാട്ടിലറിയപ്പെടുന്നത് ബംഗാളികളെന്നാണ്. ഈ ബംഗാളി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു മലയാളി സമൂഹത്തിന് ഒരു പുച്ഛമുണ്ട്, അത് കൊണ്ടുവരുന്നൊരു മാതൃകയുണ്ട്. ഈ ബംഗാളികൾക്ക് അവർ, നമുക്കൊരു സംശയമുണ്ട്, അവർക്കൊരു മണമുണ്ടോ എന്നൊക്കെ സംശയമുണ്ട്, അവർക്ക് വൃത്തിയുണ്ടോ എന്നൊക്കെ സംശയമുണ്ട്, അവർ കുറേ ആളുകൾ ക്രിമിനലുകളാണെന്നൊക്കെ സംശയമുണ്ട്. ഇതൊക്കെ നമ്മൾ ബംഗാളി എന്ന് പറയുന്ന ഒരു രൂപത്തിൽ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, ഒരു മാതൃക ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബംഗാളി യഥാർത്ഥത്തിൽ റിയാലിറ്റി ആയിട്ടൊരു ബന്ധമൊന്നുമില്ല അതിന്, മറിച്ച് അത് ബംഗാളി നിന്നല്ല എന്നുള്ളത് നമുക്കറിയാം, റിയാലിറ്റി ആയിട്ടൊരു ബന്ധമില്ല. പക്ഷേ റിയാലിറ്റി ആയിട്ട് ബന്ധമില്ലാത്ത ബംഗാളികളിലൂടെ നമ്മളൊരു വംശീയ ചിന്ത രൂപം കൊടുക്കുകയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, വംശീയ ചിന്ത രൂപം നൽകിയിരിക്കുകയാണ് ബംഗാളിക്കൊരു മാതൃക. ഈ മാതൃകയിലൂടെ നമ്മൾ നമ്മുടെ മനസ്സിൽ കുറേ കാര്യം, ബംഗാളി എന്ന് പറയുമ്പോൾ തന്നെ സ്വിച്ചിട്ട പോലെ കുറേ കാര്യങ്ങൾ വരും. ഇനി ഇതൊക്കെ ഈ പറഞ്ഞൊക്കെ അതിൻ്റെ ഒപ്പം വരുന്നതാണ്, സ്വിച്ചിട്ട പോലെ വരുന്ന കാര്യങ്ങൾ അതൊക്കെ. ഇത് പണ്ട് മദ്രാസികളിൽ നിന്ന് ബോംബെയിലുള്ള ആളുകളൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്, മദ്രാസ് എല്ലാവരും മദ്രാസികളിൽ നിന്നാണ് വിളിക്കുക,
3: മലയാളികളെ
4: മദ്രാസ്. നമ്മൾ മദ്രാസികളല്ലല്ലോ, വേണമെങ്കിൽ പറയാം നമ്മൾ മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ കേരളത്തിലെ മലബാർ ജില്ല മാത്രമാണ് മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗം. അപ്പോൾ കേരളത്തിൽ ഉത്തരേന്ത്യക്കാർ മുഴുവൻ ദക്ഷിണേന്ത്യക്കാരെ പൊതുവെ മദ്രാസിൽ നിന്നാണ് വിളിക്കുക. ഈ മദ്രാസി എന്ന് പറയുന്ന വിളിയുടെ ഉള്ളിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വംശീയതയുടെ ഒരു ചിഹ്നങ്ങൾ ഒളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗാളി എന്ന് പറയുന്ന പ്രയോഗത്തിലും വംശീയ ചിന്ത രൂപങ്ങൾ. അപ്പോൾ ബംഗാളി എന്ന് പറയുന്ന ഈ വംശീയതയ്ക്ക് ഒരു വംശമായിട്ട് ബന്ധമൊന്നുമില്ല. അല്ലാതെ തന്നെ ബംഗാളി എന്ന് പറയുന്ന ഒരു വംശീയത രൂപം കൊള്ളാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വംശമുണ്ടാവുന്നത് വംശീയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ മുസ്ലിങ്ങൾ വംശീയവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങൾക്ക് ചില പൊതു രൂപങ്ങളുണ്ട്, വ്യത്യസ്ത. നമുക്കറിയാം എല്ലാ മുസ്ലിങ്ങൾക്കും അവരുടേതായുള്ള പ്രത്യേകതകളുണ്ട്. എൻ്റെ കൂടി കറുത്തിട്ടാണ്, വേറൊരാൾ മുടി വെളുത്തിട്ടാണ്, വേറൊരാൾ ചുവന്നിട്ടാണ്, പല വ്യത്യാസങ്ങളുണ്ടാവും. സ്കിൻ ടോണുകളിൽ വ്യത്യാസം ഉണ്ടാവും, കണ്ണുകളിൽ വ്യത്യാസം ഉണ്ടാവും, മൂക്കിൽ വ്യത്യാസം ഉണ്ടാവും, പലതരം വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഈ വ്യത്യാസങ്ങളൊന്നും പരിഗണിക്കാതെ മുസ്ലിങ്ങളെ ഒരൊറ്റ അച്ചിലുള്ള ഒരു പെർട്ടിക്കുലർ വംശമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങുമെന്നുണ്ടാകുന്ന വെച്ചാൽ, ഒരു കുറ്റം ചെയ്യുന്ന ഒരു മുസ്ലിമിൻ്റെ, എവിടെയെങ്കിലും ഒരു മുസ്ലിം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം മുഴുവൻ എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമായിട്ട് മാറും. എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ മുഴുവൻ ഇതേ മുസ്ലിമിൻ്റെ ഭാഗമായിട്ട് മാറും. ഇപ്പോൾ ഒരു മതം മാറാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കേട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ അയാളായിട്ട് ഇവിടെ ഇരിക്കുന്ന സാധാരണ മുസ്ലിങ്ങൾക്ക് അയാൾ അറിയ പോലും ചെയ്യില്ല. പക്ഷേ അയാൾ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് പോലും ഇന്ന് നമ്മൾ മറുപടി പറയേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇത് മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന മുസ്ലിങ്ങളെ വംശീയവൽക്കരണത്തിന് വിധേയമാക്കുക. ഇങ്ങനെ വംശീയവൽക്കരിക്കപ്പെട്ട എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, അയാൾ ഒരു മനുഷ്യനല്ലാണ്ടായിട്ട് മാറും. അയാളെക്കുറിച്ചുള്ള മനുഷ്യ എന്ന രീതിയിൽ അയാൾ പരിഗണിക്കാതാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് വംശീയതയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വംശീയതയ്ക്ക് എവിടെയൊക്കെ വിധേയമാവുന്നു അവിടെയൊക്കെ ഇതുണ്ടാവാം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വംശീയവൽക്കരണത്തിന് വിധേയമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് കാണുന്ന പലതരത്തിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള രൂപകങ്ങൾ. ഞാൻ രൂപകങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം ചെയ്യുന്നത് എല്ലാവർക്കും ബാധകമാവുന്ന തരത്തിൽ ഉള്ള ചില രൂപകങ്ങൾ, മാതൃകകൾ ഒക്കെ രൂപം കൊള്ളുകയും അതിന് ചില അർത്ഥങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം അറിയാം. ഇപ്പോൾ ഇസ്ലാമോഫോബിയുടെ രീതിയിൽ പരിശോധിച്ചാൽ, ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമുണ്ട്. മുസ്ലിങ്ങൾ ഇസ്ലാം എന്ന് പറയുന്നതിലൂടെ അത് എല്ലാ മുസ്ലിങ്ങളും ഒരേ കാര്യമായിരിക്കില്ല പറയണമെന്ന്, അതുകൊണ്ടാണല്ലോ വിവിധ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകുന്നതും പല ചിന്താധാരകളും ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള വേർതിരിവുകളും പലതരത്തിലുള്ള സംവാദങ്ങളൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ കുറിച്ച് തന്നെ നിലവിലുണ്ട്. പക്ഷേ ഇസ്ലാമോഫോബിയ ഇസ്ലാമിനെ കാണുന്നത് അങ്ങനെയല്ല. ഇസ്ലാമോഫോബിക്കായിട്ട് ഉള്ള ഒരാൾ ഇസ്ലാമിന് കാണുന്നതും ഒരു മുസ്ലിം ഇസ്ലാമിനെ കാണുന്നതും ഒരുപോലെയല്ല. മുസ്ലിമിനെ ഇസ്ലാമിനെ കാണുന്നതിന് കുറിച്ച് പലതരം ധാരണകളും ചർച്ചകളും ചിന്തകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇസ്ലാമോഫോബിയ ഇസ്ലാമിനെ കാണുന്നത് അത് ഇസ്ലാമോഫോബിയ നിർവചിക്കുന്ന ഒരു ഇസ്ലാമാണ്. അപ്പം നമ്മൾ അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ, ഇസ്ലാമോഫോബിയയ്ക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല ഇസ്ലാമോഫോബിയ, മറിച്ച് ഇസ്ലാമിന് പുറത്തുള്ളൊരു കാര്യമാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള മറ്റൊരാളുടെ ഒരു ചിന്തയാണ് ഇസ്ലാമോഫോബിയ രൂപം കൊള്ളുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇസ്ലാമോഫോബിയ ഒരു വംശീയ ചിന്തയാണ്.
3: ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ മൊത്തം ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു തരം നരേഷൻ, ഇങ്ങനത്തെ ഒരു തരം ഒരു സാറ് പറഞ്ഞതുപോലത്തെ ഒരു തരം ചിന്ത അത് രൂപപ്പെടുത്തിയെടുക്കുന്നത്, അത് അത് അതിൻ്റെ ഒരു സീസൺ ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവർ ആദ്യം ഇത്തരം ഒരു മേഖലയിൽ ചിന്തിച്ചവർ അതിന് കണ്ട റീസൺ എന്താണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഡാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമോ?
4: ഇപ്പം നമ്മൾക്ക് ഇന്ത്യ രൂപം കൊള്ളുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ആ ഒരു കാലം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. 1947 ഇന്ത്യ സ്വതന്ത്രമാവുന്ന സമയത്ത് വിവിധ തരത്തിലുള്ള ഞങ്ങൾ ഇസ്ലാമോഫോബിയ പഠനങ്ങൾ, ഒരു കാര്യം പറയട്ടെ, ആമുഖത്തിൽ പറഞ്ഞെന്ന് വ്യത്യസ്തമായിട്ട് ഇത് വ്യക്തിപരമായി ചെയ്യുന്നൊരു കാര്യമല്ല. ഇസ്ലാമോഫോബിയ റിപ്പോർട്ട് ധാരാളം ആളുകൾ, ധാരാളം വിവിധ വിഭാഗങ്ങളായിട്ടുള്ള തരത്തിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് ചേർന്ന് നടക്കുന്ന ഒരു റിപ്പോർട്ടാണ്. യുക്തിവാദികൾ മുതൽ യുക്തിവാദികളും ഇസ്ലാം ഫോബിയ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ഭാഗമാണ്. യുക്തിവാദിയായിട്ടുള്ള ആളുകൾ പോലും ഇതിൻ്റെ ഉള്ളിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, സവർണരുണ്ട്, അവർണരുണ്ട്, ദലിതരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, മുസ്ലിം സ്ത്രീകളുണ്ട്. അങ്ങനെ ഒരു വലിയൊരു വിഭാഗം ആളുകളെ ഉൾപ്പെടുന്ന ഒരു അങ്ങനെയാണ് ഇസ്ലാം ഫോബിയ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ 47 ഇന്ത്യ സ്വതന്ത്രമാവുന്ന സമയത്ത് നമുക്കറിയാം മതത്തെക്കുറിച്ചുള്ള മതം, വർഗീയത, അങ്ങനെ കുറേ ടേമുകൾ നമ്മളുടെ ധാരണയിലേക്ക് കടന്നു വരുന്നു. ദേശീയത കടന്നു വരുന്നുണ്ട്. അപ്പോൾ 47 ഇന്ത്യ സ്വതന്ത്രമാവുമ്പോൾ നമുക്കറിയാം ഇന്ത്യ യഥാർത്ഥത്തിൽ സമുദായങ്ങളുടെ ഒരു ഐക്യമാണ്, സമുദായങ്ങളുടെ ഒരു കൂട്ടമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ കൊളോണിയൽ കാലം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം സമുദായങ്ങൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിന് കാണാൻ പറ്റും. ദളിതരുണ്ട്, അന്ന് അധകൃത വിഭാഗങ്ങളായിട്ട് എന്നാണ്, ഡിപ്രസ് ക്ലാസ് എന്നാണ് അതിനെ നിർവഹിച്ചിരുന്നത്. പിന്നീട് അതിൻ്റെ പേരുകൾ മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിവിധ സമുദായങ്ങൾ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നു ചേരുകയും അവരെ ഒരു അത്തരം സംഘർഷങ്ങളിൽ ഏർപ്പെടുകയാണ് ചെയ്തിരുന്നത്. 47 ശേഷം സമുദായങ്ങളായി യോജിക്കപ്പെടുന്ന ആളുകൾ, ഒന്നു ചേരുന്ന ആളുകൾക്കെതിരെ ഒരു അതൊരു ശരിയല്ലാത്തൊരു കാര്യമായിട്ടാണ് പിന്നീട് കാണാൻ തുടങ്ങി. അപ്പം 47 കരുതുന്നത് ഇന്ത്യ ഒരു രാഷ്ട്രമായി കഴിഞ്ഞു, ഇനി ഇന്ത്യയിൽ സമുദായങ്ങൾക്കൊരു പ്രാധാന്യമില്ല, പൗരന്മാർക്കാണ് പ്രാധാന്യം എന്നുള്ള രീതിയിലൊരു ചിന്ത കടന്നു വരാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ദളിത് അതൊരു സമുദായമാണ്, ദളിതൊരു സമുദായമാണ്, ഈഴവർ ആ കാലഘട്ടത്തിൽ സമുദായമാണ്, മുസ്ലിങ്ങളൊരു സമുദായമാണ്. അപ്പോൾ ഇതിനുള്ളിൽ അപ്പോൾ ആ കാലഘട്ടത്തിൽ 47 ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഇന്ത്യയിൽ ധാരാളം സമുദായ സംഘടനകളും സമുദായ മുന്നേറ്റങ്ങളൊക്കെ നല്ലൊരു കാലമാണ്. അപ്പോൾ ഈ കാലത്ത് ദേശീയത, ഇപ്പോൾ കേരളത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ ദേശീയത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഉദാഹരണത്തിന് നല്ല സമുദായങ്ങളുണ്ട്, മോശം സമുദായങ്ങളുണ്ട്, അങ്ങനെ ഒരു ചർച്ച ആരംഭിച്ചു. 47 ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം തൊട്ടടുത്ത ആഴ്ചയിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കെ കേളപ്പൻ ഒരു തരംതിരിവ് നടത്തുന്നുണ്ട്. കേരളത്തിൽ ഇന്ത്യയിലൊക്കെ വിവിധ സമുദായങ്ങളുണ്ട്, അതിൽ ചില സമുദായങ്ങൾ, സമുദായ സംഘടനകളുണ്ട്, അതിൽ ചില സമുദായ സംഘടനകൾ മോശം സമുദായ സംഘടനകളും ചില സമുദായ സംഘടനകൾ നല്ല സമുദായ സംഘടനകളാണ്. അപ്പോൾ അദ്ദേഹം ഒരു തരംതിരിവ് വരുത്തണം. എന്താ നല്ല സമുദായ സംഘടന? ദേശീയതയോട് യോജിക്കുന്ന സമുദായ സംഘടനകളൊക്കെ നല്ല സമുദായ സംഘടനകളാണ്, ദേശീയതയോട് വിയോജിക്കുന്ന സമുദായ സംഘടനകളൊക്കെ മോശം സമുദായ സംഘടനകളാണ്. അപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ആ കാലഘട്ടത്തിൽ കേരളത്തിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവരൊക്കെ ഇന്ത്യ ഉണ്ടാവണമെന്നുള്ള കാര്യത്തിൽ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ തിരുവിതാംകൂറിൽ SNDP എടുത്ത സമീപനം തിരുവിതാംകൂർ ഇന്ത്യൻ ദേശീയതയിൽ ചേരാം എന്നുള്ള കാര്യത്തിൽ SNDPയുടെ പൊസിഷൻ അതൊരു റെഫറൻഡത്തിലൂടെ ചെയ്യണമെന്നാണ്. എല്ലാവരും ഇന്ത്യയിൽ ചേരണമെന്ന് പറഞ്ഞ സമയത്ത് SNDP ഈഴവരുടെ ഒരു പ്രധാനപ്പെട്ട ശബ്ദമായ SNDP പറഞ്ഞിരുന്നു, ഞാൻ അവരെ കുറ്റം പറയാനല്ല പറയുന്നത്, അവർ പറയുന്നത് ഇന്ത്യൻ ദേശീയതയിൽ ചേരണമെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ്. അതാണ് അവരുടെ പൊസിഷനായത്. അപ്പോൾ ദേശീയത എന്ന് പറയുന്നത് ഒരു ഏക ഓപ്ഷനായിട്ടല്ല അവർ കണ്ടിരുന്നത്, അങ്ങനെ ഒരുപാട് ഓപ്ഷനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് ഈഴവരായ സമയത്ത് കണ്ടിരുന്നത്. അപ്പോൾ എന്നാൽ NSS അങ്ങനെയല്ല. NSS കരുതിയിരുന്നത് ദേശീയത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, അപ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ ഒരു സ്വഭാവം, അതിനൊരു സവർണ സ്വഭാവം എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. ഇന്ത്യൻ ദേശീയത ഒരു സവർണ സ്വഭാവത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. അതിനെക്കുറിച്ചാണ് സഹോദരൻ ഏവൻ പണ്ട് പറഞ്ഞിട്ടുള്ളത്, യഥാർത്ഥത്തിൽ ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവർണൻ്റെ സാമുദായികതയാണ് ദേശീയത എന്നാണ് സഹോദരൻ അയ്യപ്പൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അതായത് സവർണൻ്റെ സാമുദായികതയെക്കുറിച്ചാണ് നമ്മൾ ദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ അവർണൻ്റെ സാമുദായികതയോ അതാണ് വർഗീയത. അപ്പോൾ 47 നമ്മളൊരു തീരുമാനമെടുത്തു, അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയവാദികൾ പറഞ്ഞു, ദേശീയതയോട് ഒട്ടി നിൽക്കുന്ന ആളുകളുടെ സാമുദായികത നല്ലതാണെന്നും ദേശീയതയോട് നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അതൊക്കെ വർഗീയതയാണെന്നും അവർ തീരുമാനമെടുത്തു. അപ്പോൾ ആ സമയത്ത് വർഗീയവാദികൾ ആരൊക്കെയാണ്? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആരൊക്കെയാണ് വർഗീയവാദികൾ? വർഗീയവാദി എന്ന് പറയുന്നത് അവർണരുടെ മിക്കവാറും സംഘടനകളാണ് വർഗീയവാദികളാണ്. കാരണം അവർക്ക് ദേശീയതയോട്, സവർണ ദേശീയതയോട് വലിയ വിയോജിപ്പുണ്ട്. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ അങ്ങനെ പറയുന്നത്. മൂപ്പര് പലപ്പോഴും പറഞ്ഞിരുന്നു നമ്മൾ ഇന്ത്യൻ ദേശീയതയിൽ ചേരുന്നതിനെ കുറിച്ചുള്ള വളരെ വ്യത്യസ്തമായ അഭിപ്രായം മൂപ്പര് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ സവർണ ദേശീയതയോട് രാജിയാകാൻ എല്ലാ ആളുകളും വർഗീയവാദികളായി ചിത്രീകരിക്കപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് ഈഴവർ, കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈഴവർ വർഗീയവാദികളാണ്. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികം അങ്ങനെ പല സംഘടനകളും വർഗീയവാദികളാണ്. NSS വർഗീയവാദികളല്ല, കാരണം അവർ ദേശീയതയോട് ഒട്ടി നിൽക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും മുസ്ലിങ്ങൾ എന്താവണം? മുസ്ലിങ്ങൾക്ക് നമുക്കറിയാം, മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ്

0: ചില ഘട്ടങ്ങളിൽ ഒരു ഒരു പ്രതിസന്ധി ഉണ്ടാകും, കമ്മ്യൂണിസ്റ്റുകൾക്കും പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ നേരത്തെ പറഞ്ഞ സമുദായം, കീഴാള സമുദായങ്ങൾക്കും ഇതേ പ്രതിസന്ധി ഉണ്ട്, നമുക്കറിയാലോ. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ദേശീയതയെക്കുറിച്ചുള്ള ഒരു സാമുദായികതയെക്കുറിച്ചുള്ള സങ്കല്പം ഉണ്ടാകുന്നത്. ഈ സാമുദായികതയെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ കൂടിയാണ് വർഗീയത എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ടേമിൽ ആ കാലഘട്ടത്തിൽ ഈഴവരൊക്കെ ഉൾപ്പെട്ടിരുന്നെങ്കിലും, മുസ്ലിങ്ങളുടെ ഒപ്പം ഈഴവരൊക്കെ ഉൾപ്പെട്ടിരുന്നെങ്കിലും, കുറേ കഴിയുമ്പോൾ ദേശീയതയോട് കീഴാള സമുദായങ്ങളിൽ പലരും രാജിയാവാൻ തുടങ്ങി. ദേശീയതയുമായിട്ട് അവർ കണക്റ്റഡ് ആവുകയും വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവരിലൊരു ഹിന്ദു ആണെന്നുള്ളൊരു ബോധം രൂപം കൊള്ളുന്നു. പല കീഴാള ജാതികളിലും തങ്ങൾ ഹിന്ദുക്കളാണെന്നുള്ള ബോധം കടന്നു വരുന്നു. ഇതിലൊക്കെ ദേശീയതയും കൂടി കണക്റ്റഡാണ്. ഈ കീഴാള സമുദായങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറയുന്നതിൽ ദേശീയതയും കൂടി കണക്റ്റഡ് ആയിട്ടാണ് അവരങ്ങനെ ആവുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവശേഷിക്കുന്ന മുസ്ലിങ്ങളാണ്, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ആകാൻ കഴിയില്ല. അപ്പോൾ എന്താ സംഭവിക്കുക, ബാക്കി ആൾക്കാരൊക്കെ ദേശീയതയുടെ ആ വലിയൊരു വണ്ടിയുടെ ഭാഗമാണ്, വലിയ തീവണ്ടിയുടെ ഭാഗമാണ്, ഭാഗമായിട്ട് മാറുന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വർഗീയത എന്ന ടൈമിന് നേരത്തെ 1932 മാതൃഭൂമി ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, നമ്മളൊക്കെ വർഗീയ ഉൽക്കർഷയച്ചുള്ള ആളുകളായിരിക്കണം എന്നാണ് പറയുന്നത്. വർഗീയ ഉൽക്കർഷ, നമുക്ക് നല്ല വർഗീയവാദം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. കാരണം വർഗീയത വളരെ പോസിറ്റീവായിട്ടുള്ള ടേം ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. നമുക്കറിയാം അത് കൊളോണിയൽ കാലഘട്ടത്തിൽ കീഴാളരുടെ ഒരു അവകാശങ്ങളുമായി ബന്ധപ്പെട്ടാണ് കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവരുന്നത്. ഒരു ഭരണ നിർവഹണ രീതി എന്ന രീതിയിലാണ് വർഗീയത കടന്നു വരുന്നത്, വർഗീയ ടേം കടന്നു വരുന്നത്, ആ ഒരു അവകാശം കടന്നു വരുന്നത്. അതാണ് പിൽക്കാലത്ത് നാം ഈ പറയുന്ന പരിണാമങ്ങൾക്ക് വിധേയമാവുകയും അവസാനം കീഴാള വിഭാഗങ്ങളൊക്കെ ഹൈന്ദവതയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ, അതിൻ്റെ ഭാഗമായി ദേശീയതയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ, അങ്ങനെ നടന്നു നീങ്ങാൻ പറ്റാത്ത ഒരു വിഭാഗമായിട്ട് സ്വാഭാവികമായ മുസ്ലിങ്ങൾ അവശേഷിക്കുമല്ലോ. കാരണം ന്യൂനപക്ഷങ്ങൾ അവശേഷിക്കുമല്ലോ, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഹിന്ദു ആവാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ദേശീയതയ്ക്ക് ഒരു ഹൈന്ദവ രൂപം കടന്നു വരുന്നു. അപ്പോൾ ഹൈന്ദവതയും ദേശീയത എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ അതിൻ്റെ ഉള്ളിലൊരു പാർട്ടാണ് കീഴാള വിഭാഗങ്ങൾ. പക്ഷേ ഈ അതിനർത്ഥം അവർ കീഴാള വിഭാഗങ്ങൾ എല്ലാ കാലത്തും ഈ സവർണ ദേശീയതയോട് ഒട്ടിനിൽക്കുന്നർത്ഥല്ല, മറിച്ച് അവരതിനുള്ളിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും അതിലൊരു വിഭാഗം ഇതിനോടൊപ്പം ചേരി, അല്ലെങ്കിൽ ഒരു വിഭാഗം അതുമായി ഒരു ചാർച്ച ഉണ്ടാകുന്നതോടുകൂടി ഇതിനെ മുസ്ലിങ്ങൾ പുറത്താവുകയാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങൾ പുറത്താവുന്നു, അത് മുസ്ലിങ്ങൾ മാത്രമല്ല പുറത്താവുന്നത്, പല വിഭാഗങ്ങൾ പുറത്താവുന്നുണ്ട്. അങ്ങനെ പുറത്താവുന്നതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങൾ ദേശീയതയുടെ അപരന്മാരായി ചിത്രിക്കപ്പെടുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രോസസ്സാണ്. ദേശീയത കടന്നു വരുന്നു, വർഗീയത എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാകുന്നു, ഈ വർഗീയതയിൽ നിന്ന് പിന്നാക്കക്കാരെയും ദളിതരെയും എടുത്തു മാറ്റുന്നു, പകരം ഈ വർഗീയത എന്ന് പറയുന്ന ഇതിൻ്റെ ഉള്ളിലേക്ക്, ആ ഒരു ടേമിലേക്ക് മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുവരുന്നു. ഇന്ത്യൻ ദേശീയതയുടെ അപരന്മാരായിട്ട് മുസ്ലിങ്ങൾ മാറുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ ഉള്ളിലാണ് മുസ്ലിങ്ങൾ അപരവൽക്കരിക്കപ്പെടുകയും ഈ അപരവൽക്കരണം തന്നെയാണ് ഇസ്ലാമോഫോബിയായിട്ട് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ദേശീയതയുടെ 1947 ഈ ഒരു പ്രോസസ്സ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രക്രിയ, ഈ പ്രക്രിയയിലൂടെയാണ് ഇത് കടന്നു വരുന്നത്. ഇതിൽ ഞാൻ വേറൊരു ഒരു കാര്യം കൂടി പറയാം. അതായത് 1947 ശേഷം കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം മുസ്ലിം ലീഗ് ഏറ്റവും വലിയ സമരം നടത്തിയത് എന്താണ് വർഗീയത നിങ്ങൾ നിർവചിക്കണമെന്നുള്ളതാണ്. അതായത് ദേശീയതയെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിനെ വർഗീയവാദി എന്നാണ്, വർഗീയ സംഘടന എന്നാണ് വിശകലനം ചെയ്തിരുന്നത്, പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. ആ സമയത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ,
1: കോൺഗ്രസ് ഉൾപ്പെടെ
0: ഈ സമയത്ത് ദേശീയോഗ്രഥന സമിതിയിലെ 1960s ദേശീയോഗ്രഥന സമിതിയിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞു, നിങ്ങളിങ്ങനെ വർഗീയത എന്ന് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കരുത്, വർഗീയത എന്താണെന്ന് നിങ്ങൾ നിർവചിക്കണം. അപ്പൊ നിങ്ങൾക്ക് നിർവചിക്കാത്തിടത്തോളം കാലം ഞങ്ങൾ എന്ത് ചെയ്താലും അത് വർഗീയതയാണ്. അതായത് മുസ്ലിം ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്താലും അതിനെ വിളിക്കുന്ന ഒരു പേരാണ് വർഗീയത. കാരണം വർഗീയതയ്ക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, മുസ്ലിം എന്താ ചെയ്യുന്നത് അതിനെ വർഗീയത എന്ന് വിളിക്കാം. ഏത് രീതിയിലൊരു കാഴ്ചപ്പാട് വരുമ്പോൾ 1960s മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ വർഗീയതയെ നിർവചിക്കണം. ആ നിർവചിക്കാതിരിക്കുന്നത് മുസ്ലിങ്ങളെ, എന്താ പറയുക, മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നതിന്, മുസ്ലിങ്ങളുടെ എല്ലാ പ്രവൃത്തിയെയും മോശമായി ചിത്രിക്കുന്ന ഒരു ഭാഗമാണെന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ആ സമയത്ത് കടന്നു വരും. അപ്പം ഇങ്ങനെ ഒരു വലിയൊരു പ്രോസസ്സിലൂടെയാണ് ഇസ്ലാമോഫോബിയ ഇന്ത്യൻ ദേശീയതയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നത്.
1: ഓക്കെ, ഒരു വളരെ പിന്നോട്ട് പോയി ചരിത്രത്തെ അപഗ്രഥിച്ച് വിഷയത്തിന് നല്ലൊരു ക്ലാരിറ്റി വന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ബാബുരാജ് ഭഗവതി സാറുമായുള്ള നമ്മുടെ സംഭാഷണം ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട് എന്നൊരു ചിന്തയാണ് ഇപ്പോൾ എന്നെ തീർച്ചയായും നയിക്കുന്നത്.

0: ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇസ്ലാമോഫോബിയ ഒരിക്കലും ഒരു മുസ്ലിം ഇഷ്യൂ അല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിലെ ഏറ്റവും പിൻചെയ്തെൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നത്, മുസ്ലിം സംഘടനകൾക്ക് ഇതിൽ എന്ത് റോളുണ്ടെന്ന് ചോദിച്ചപ്പം, മുസ്ലിം സംഘടനകൾക്ക് മാത്രം പ്രത്യേകിച്ച് എന്തെങ്കിലും റോൾ ആൻഡ് എഫേർട്ട് കൊടുക്കേണ്ട ഒന്നല്ല, ഇരകളെന്ന നിലക്ക് അവർ സംസാരിച്ചോട്ടെ, എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹത്തിൻ്റെ മെസ്സേജിനെ നമ്മളെടുക്കുന്നു. യു എൻ അടക്കം ആൻറ്റി ഇസ്ലാമോഫോബിയ ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യാഘാതം എന്ന് പറയുന്നത്, അദ്ദേഹം നമ്മെ അനുസ്മരിപ്പിച്ചതുപോലെ, ഇവിടുത്തെ കീഴാളന്മാർക്കും ദളിതർക്കും അടക്കം അവരുടെ സംവരണത്തിൻ്റെ ഉൾപ്പെടെയുള്ള അവകാശങ്ങളെ നുള്ളിയെ എടുത്ത് പുറത്തെറിയുന്ന ഒരു ചോറ് വേവിച്ചെടുക്കുന്നതിനിടക്ക് മുട്ട പുഴുങ്ങിയെടുക്കുന്ന ലാഘവത്തോടെ അവരുടെ കൂടെ അവകാശങ്ങളെ നുള്ളിയെടുത്തെറിയുന്ന കാര്യങ്ങളിതിൽ നടക്കുന്നു. രാജ്യത്തെ തകരുന്ന സാമ്പത്തിക സാഹചര്യങ്ങളും കുതിച്ചുയരുന്ന വിലയുമൊക്കെ ഇസ്ലാമോഫോബിയ ടൂളുകൾ കാണിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തി കൂടെ നിർത്തുന്നൊരു രീതി ഇതിൽ നടക്കുന്നു. അതോടൊപ്പം ഇത് കലാപത്തിൻ്റെ വംശഹത്യകളുടെ വലിയ ഒരു പിന്നെ ഇരുണ്ട വഴിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനെതിരെയുള്ള ശബ്ദങ്ങൾ അതിശീഘ്രം, അതിവേഗം, അതിശക്തം ഉയരേണ്ടതുണ്ട്. ബാബുരാജ് സാറിന് വളരെ വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് കൂടുതൽ അദ്ദേഹത്തോട് ഇരിക്കണം, കൂടുതൽ കാര്യങ്ങൾ സമൂഹത്തോട് പറയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് കൂടിക്കാഴ്ച ബാബുരാജ് ഭഗവതിയുമായി പീസ് റേഡിയോയുടെ ഡയറക്ടർ കെ താജുദ്ദീൻ സൊലാഹി നടത്തിയ കൂടിക്കാഴ്ചയാണ്. ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്
2: മുമ്പിലുള്ള മത്സ്യം ചൂണ്ടയിൽ കുടുങ്ങി പിടഞ്ഞ് പിടഞ്ഞ് അപ്രത്യക്ഷമാകുന്നത് കണ്ടാലും അടുത്ത ചൂണ്ടയിൽ കടിച്ചു തൂങ്ങാൻ പിറകിലുള്ള മത്സ്യങ്ങൾ മത്സരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ചില മനുഷ്യരുമുണ്ട്. മെസഞ്ചറിൽ ഹായ് എന്ന രണ്ടക്ഷരത്തിൽ തുടങ്ങുന്ന പല സൗഹൃദങ്ങളും കുറഞ്ഞ വാക്കുകളും കാലവും കൊണ്ട് പിരിയാൻ കഴിയാത്ത ബന്ധങ്ങളായി മാറുന്നതും ശരിയായ ഊരും പേരും തമ്മിലറിയില്ലെങ്കിലും ഒന്ന് നേരിൽ കാണണമെന്ന് പറയുമ്പോഴേക്ക് മക്കളെയും എന്നും കൂടെ നിൽക്കുന്ന മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിപ്പോകുന്നതും അവസാനം പ്രൊഫൈൽ പിക്ചറിൽ കണ്ട സുന്ദരനെയും സുന്ദരിയെയുമല്ല നേരിൽ കാണുന്നതെന്ന് അറിയുമ്പോഴേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ട്രാപ്പിലകപ്പെട്ടു പോകുന്നതും അയാൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടുതന്നെ ഭാര്യയും മക്കളുമൊക്കെയായി സമാധാനത്തോടെ ജീവിക്കുന്ന അയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെയൊന്നും പോകാൻ പാടില്ലായിരുന്നു. എന്നിട്ടും അതാരാണെന്നും എന്താണെന്നും അറിയാൻ അയാൾക്ക് വെറുതെ ഒരു ക്യൂരിയോസിറ്റി.
3: ഒരു പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്.
4: ഒരു ട്രാപ്പ് പോലെ അല്ലേ?
3: ഈ ഇൻസ്റ്റയിലാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ, ഇൻസ്റ്റാഗ്രാം. പക്ഷേ ഇന്ന് ഇന്നത്തെ യുവത്വം അല്ലെങ്കിൽ കുട്ടികളൊക്കെ കൂടുതലും അതിലാണ്. നമ്മളൊക്കെ നമ്മൾ കുറച്ച് മുതിർന്ന ആളുകൾ നമുക്ക് ആ ഇൻസ്റ്റയോട് അത്ര താല്പര്യം ഇല്ല എങ്കിലും കുട്ടികളൊക്കെ അതിൽ തന്നെയാണ്. അപ്പൊ അതിലെ ഫ്രണ്ട്സുകൾ
4: നമുക്കറിയാത്ത കുറേ ലോകങ്ങൾ അതിൽ അവർ അല്ലേ സൃഷ്ടിച്ചെടുക്കുന്നു.
3: അപ്പൊ അതിൽ പരിചയപ്പെടുന്ന ചില പരിചയങ്ങൾ അതാരാണെന്ന് അറിയില്ല.
4: സാധാരണ വഴിവക്കിലും ബസ്സിന്റെ യാത്രയിലും അതേപോലെ തന്നെ ഓഫീസ് മീറ്റിങ്ങുകളിലും ഒക്കെ ഉള്ള പരിചയങ്ങൾ ഇന്ന് തീർത്തും ഓൺലൈനിലേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ കൂട്ടുകാര്, അവരുടെ ബന്ധങ്ങള് ഒക്കെ ഇൻസ്റ്റാ,
3: ഫേസ്ബുക്ക്,
4: അറിയില്ല.
3: അങ്ങനത്തെ ചില സൗഹൃദ വലയങ്ങളിൽ അകപ്പെട്ടു പോയ,
4: അതെ അതെ,
3: ആ സൗഹൃദ വലയങ്ങളിൽ ചാറ്റ് ചെയ്ത് സംസാരിച്ച് ആ ചാറ്റുകൾ അതിരി കടന്ന് അവർക്കിടയിലുള്ള സൗഹൃദം വളർന്ന് അത് മറ്റൊരു തലത്തിലേക്ക് എത്തി പിന്നെ ഒക്കെ വലിച്ചെറിഞ്ഞ്
4: തീർച്ചയായും
3: കുടുംബത്തെ.
4: അതായത് ഒരു ഹായ് വിടുന്ന ആളുടെ മനസ്സ് എന്താണ് എന്ന് ഇപ്പുറത്തെ സ്ക്രീനിന്റെ അപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നില്ലല്ലോ. എന്റെ അപ്പുറത്തുള്ള നേരെ മറിച്ച് നമ്മൾ കണ്ട് സംസാരിച്ച് നമ്മൾ യാത്രയിൽ ഒരാളെ പരിചയപ്പെടുന്നത് പോലെയല്ല.
3: കണ്ട് സംസാരിക്കുമ്പോ പോലും ചിലപ്പോ നമുക്ക് അത് കിട്ടൂല, മനസ്സ് കിട്ടൂല.
4: അതെ അതെ അതെ,
3: കാണുന്നില്ല എന്നുള്ളത്
4: അതെ അതെ,
3: അത്ര വലിയ ഒരു ആഘാതം ഉണ്ടാക്കുന്നത്.
4: അതെ അതെ,
3: അതിനകത്ത് ഒരുപാട് വാർത്തകള് സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
4: നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും ഒക്കെ അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
5: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
6: മില്ലുടമകളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു. സപ്ലൈകോയ്ക്ക് വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കാൻ താൽപ്പര്യമുള്ള സംസ്ഥാനത്തെ മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർ ഈ രംഗത്ത് ചുരുങ്ങിയത് 3 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. സപ്ലൈകോ നിഷ്കർഷിക്കുന്ന മാനദണ്ഡപ്രകാരം പ്രവർത്തിക്കണം. താൽപര്യപത്രം എറണാകുളം കടവന്ത്ര സപ്ലൈകോ ഹെഡ് ഓഫീസിൽ ഓഗസ്റ്റ് 5 മുമ്പ് സമർപ്പിക്കേണ്ടതാണ്. മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിക്കുന്നു. വിശദവിവരങ്ങൾക്ക് www.supplycopaddy.in സന്ദർശിക്കേണ്ടതാണ്.

0: പണ്ടൊരു ചൈനീസ് കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുതിരയുണ്ട്. അപ്പം ആ കുതിര ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആലയിൽ നിന്നും കയറ് പൊട്ടിച്ച് കാട്ടിലേക്ക് പോയി. ഇത് കണ്ടപ്പോൾ ആളുകൾ, അയൽവാസികളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്തോ ഒരു നല്ല കുതിരയായിരുന്നു, അത് കയറ് പൊട്ടിച്ച് പോയല്ലോ, ഭയങ്കര കഷ്ടം തന്നെ, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഭാഗ്യക്കേട് തന്നെയാണല്ലോ, അങ്ങനെ പോകാൻ എന്ത് അങ്ങനെ സംഭവിച്ചു, അങ്ങനെ പോകാറില്ലല്ലോ കർഷകനോട്. അപ്പം കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുതിര കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടെ 7 കുതിരകളുമുണ്ട്. 7 കുതിരകളായിട്ടാണ് തിരിച്ചു വരും. ഇത് വന്ന് നിൽക്കുന്ന കണ്ട പയൽവാസികളെല്ലാം ഒരുമിച്ച് കൂടി, ഓ ഭയങ്കര ഭാഗ്യം തന്നെയാണല്ലോ നിങ്ങൾക്ക് ഒന്ന് പോയി എന്ന് വിചാരിച്ചു കൊടുത്തപ്പോൾ 8 എണ്ണമായി. അപ്പം നിങ്ങൾക്ക് വല്ലാത്ത ഭാഗ്യമാണല്ലോ കിട്ടിയത്. അപ്പോളയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുതിരകളൊക്കെ ആയി. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഏക മകനാണുള്ളത്. മകൻ ഈ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ മാറിക്കയറി 7 എണ്ണമുണ്ടല്ലോ, 8 എണ്ണമുണ്ടല്ലോ. അങ്ങനെ അതിലൊരു കുതിരപ്പുറത്ത് കയറിയ സമയത്ത് അത് വിരളി പിടിച്ചു, അതിൻ്റെ പുറത്തുനിന്ന് മകൻ വീണ് കാല് പൊട്ടി. അപ്പോൾ ആളുകൾ വന്ന് പറഞ്ഞു, ഓ ആ കുതിര വന്നതിപ്പോൾ ആകെ ഇപ്പയല്ലേ, മോൻ ഇങ്ങനെയൊക്കെ കാല് പിടിച്ചൊന്നും ഇപ്പം നേരാൻ പോകുന്നില്ല, പെട്ടെന്നൊന്നും അത്രക്ക് പൊട്ട വന്നത്, നിങ്ങളൊരു കഷ്ടകാലം തന്നെയാണ്. അപ്പം അയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ മകൻ കിടപ്പിലായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചൈനയിലെ രാജാവിൻ്റെ പട്ടാളക്കാർ ഗ്രാമത്തിലേക്ക് വന്നു. പട്ടാളക്കാർ വന്നിട്ട് ഓരോ വീട്ടിൽ നിന്നും യുവാക്കളായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ഒരു കൗമാരക്കാരായ കുട്ടികളെ നിർബന്ധിത സൈനിക സേവനത്തിന് പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും, അവർക്ക് ഇഷ്ടമല്ലല്ലോ മക്കളെ പറഞ്ഞത്, പക്ഷെ പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകണം. ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി ഇയാളെ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ മകനുണ്ടെന്ന് പറഞ്ഞു, ചെറുപ്പക്കാരനാണല്ലോ. മകനെ അടുത്ത് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ മകന് കാല് പൊട്ടി കിടക്കണം. അപ്പം അത് കണ്ടവർ പറഞ്ഞു, കാല് പൊട്ടിയാളെ കൊണ്ടുപോയിട്ട് കാര്യം,
1: ആകൊരു മകനേ ഉള്ളൂ,
0: ആ ഒരു മകനേ ഉള്ളൂ, കാല് പൊട്ടിയത് പറ്റൂല, വേണ്ട എന്ന് അവർ ഇറങ്ങിപ്പോയി. എല്ലാം കഴിഞ്ഞപ്പോൾ അയൽവാസികൾ വന്ന്, നിങ്ങളെ മകനെ, ആ നിങ്ങളെ മകനെ കൊണ്ടുപോയില്ല, ഓ നിങ്ങളൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ആയിരിക്കാം. ഇതാണ് കഥ. നമ്മൾ പല കാര്യങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കുന്ന പല വിഷയങ്ങളുണ്ടാവും.
1: അതെ,
0: ഇതൊരു കഥയാണെങ്കിലും കണ്ട മാത്രയിൽ കേട്ട മാത്രയിൽ ചില നിലപാടുകളെടുത്ത് നമ്മൾ വിധി പറയുന്ന അവസ്ഥ നമുക്കൊന്ന് വേണ്ട. ഒന്ന് കാത്തിരുന്നാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു മറുവശം വന്നേക്കാം.
1: വിധി പറയുക എന്നതിനും അപ്പുറം ഒന്ന് ഉണ്ട്. ഒന്ന്, നിങ്ങൾ സംഭവം കറക്റ്റാണ്, എന്തെങ്കിലും കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ കേൾക്കുമ്പോഴേക്ക് അറിയുമ്പോഴേക്ക് അതിനൊരു വിധി പറയുകയും ചാടിപ്പുറപ്പെടുകയും ചെയ്യുക. രണ്ടാമത്തൊരു വിഷയമുണ്ട്, മിക്കവാറും ആളുകൾ ഈ ഒരു നഷ്ടത്തിൻ്റെ വിഷയം വരുമ്പോഴാണ് കൂടുതൽ ടെൻഷനാകുന്നു. രണ്ട്, അതിനെക്കുറിച്ച് ആലോചിച്ച് ടൈം കളയുക. അതല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ തീരുമാനിച്ച പല ജോലികളും ഇതിൻ്റെ പേരിൽ എടുക്കാൻ കഴിയാതെയാവുക, നമ്മുടെ ടൈം നഷ്ടപ്പെടുക, യാത്രകളില്ലാതെയാവുക, നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാതെയാവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക.
0: ഒന്ന് കലങ്ങിയിട്ട് തെളിയുമ്പോൾ എന്താന്നുള്ളതൊന്ന് കാത്തിരിക്കാൻ അത് കഴിയില്ല. അപ്പോഴേക്ക് തന്നെ തീരുമാനം എടുത്ത് കഴിഞ്ഞു പോയി.
1: അതല്ലേ, അതെ, കലങ്ങിത്തെളിയാൻ അല്പം സമയം കൊടുക്കുമ്പോൾ തീർച്ചയായും അവിടെ ആ തെളിച്ചത്തിന് കൂടുതൽ ഭംഗിയുണ്ടാകും, ആശ്വാസമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
0: ഇതൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ആ ഒരു കാത്തിരിപ്പ് എന്നുള്ളതിൻ്റെ വിധിയിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഒരു കരുത്തുണ്ടല്ലോ, അതുകൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ചിത്രം നമുക്ക് പൂർത്തിയായി കിട്ടുക.
1: അവിടെ അതിനാണ് ഒന്ന് ഒന്ന് എന്തിനും നമുക്കൊരു നന്മയായിരിക്കാം. റസൂലിൻ്റെ ഒരു ഹദീസ് തന്നെ അവിടെ ഉണ്ടല്ലേ, അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്നാമ്രഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണല്ലോ, അവനുണ്ടാകുന്ന ഏത് പ്രയാസത്തിലും ഏത് സന്തോഷത്തിലും അവന് ഒരു എൻഡ് അള്ളാഹുവിലേക്കായിരിക്കും, അതവന് ഖൈറായിരിക്കും എന്ന് റസൂലിൻ്റെ വചനം നമ്മളോട്
2: കൂട്ടിവെക്കാം.
3: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളിൽ ഖുർആൻ കേൾക്കാം. ഖുർആൻ ഹൃദിസ്ഥമാക്കൽ വേണ്ട രീതിയിൽ നടക്കാതെ പോയവർക്കും പാരായണ പഠനം തുടരാൻ ആഗ്രഹിക്കുന്നവർക്കും ഹിഫ്ളിൽ ഖുർആൻ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ ഫത്ഹിലെ 15-ാമത്തെ ആയത്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ 16-ാം ആയത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇന്ന് മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായി അവസാനം വരെ കേട്ട് മനഃപ്പാഠമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ആയത്തിൻ്റെ പാരായണത്തിലേക്ക് നമുക്ക് കടക്കാം.

0: قل للمخلفين من الأعراب
1: قل للمخلفين قل എന്നതിലെ ലാമും ലിൽ എന്നതിലെ ആദ്യത്തെ ലാമും അത് രണ്ടു കൂടി ഒന്നാവണം. അങ്ങനെ ഇദ്ഗാം ചെയ്ത് കുല്ലിൽ ഒറ്റ ലാമായിട്ട് ശബ്ദ കൊടുത്താണ് ഉച്ചരിക്കേണ്ടത്.

താൽക്കാലികമായി അവിടെ നിർത്താൻ വേണ്ടിയാണ് ഷദീദ് എന്ന് പറഞ്ഞ് നിർത്തിയത്. ചേർത്ത് ഓതുമ്പോൾ ഷദീദിൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാം, തൽക്കാലം നമ്മളവിടെ നിർത്താൻ വേണ്ടി, നിർത്താൻ പ്രത്യേകിച്ച് പിന്നെ അടയാളങ്ങളോ നിയമങ്ങളോ ഒന്നുമില്ല, പക്ഷെ നമ്മളെ പഠനത്തിന് വേണ്ടി മാത്രമാണ് അവിടെ അങ്ങനെ നിർത്തുന്നത്.

0: ആയത്തിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ പഠനം അവസാനിച്ചു. പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ഉടൻ ആരംഭിക്കും. കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വ്യഭിചാരത്തിലേക്കുള്ള മുന്നറിയിപ്പുകൾ. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ബാസിൽ കുന്നപ്പള്ളി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിൻ്റെ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നതായി കാണാം. യാ യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ, നിങ്ങൾ ശൈത്വാൻ്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത്. വമൻ യത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ, ആരാണോ ആ കാലടികളെ പിൻപറ്റുന്നത്, ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ഷാഇ വൽ മുൻകർ, തീർച്ചയായും അവൻ നമ്മോട് കൽപ്പിക്കുന്നത് നീചവൃത്തിയും അതേപോലെ തന്നെ ദുരാചാരങ്ങളുമെല്ലാം, അതിനുവേണ്ടിയാണ് അവൻ കൽപ്പിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതായി കാണാൻ സാധിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിശാച് ഏറ്റവും കൂടുതൽ അവനിലേക്ക് തിന്മകളുമായി വരുന്ന ഒരു സാഹചര്യം, അത് പണ്ഡിതന്മാർ ഏറെ ഓർമ്മപ്പെടുത്തിയൊരു വിഷയമാണ് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയം. ഈ പറയപ്പെട്ട സൂറത്തു നൂറിൻ്റെ ധാരാളം ആയത്തുകളിലൂടെ ആ വ്യഭിചാരത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളും അതുമായി അതിൻ്റെ ആ വ്യഭിചാരത്തിൻ്റെ ഗൗരവവും ശിക്ഷയുമെല്ലാം ഓർമ്മപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൻ്റെ ആ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. വ്യഭിചാരിണിയും വ്യഭിചാരിയുമായ ആളുകളെ, അവർക്ക് 100 അടി നൽകാനാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീയെയും പുരുഷനെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് 100 അടി നൽകാനാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അതതിൻ്റെ ഗൗരവമാണ്. അത്രയും വലിയ ഒരു തെറ്റാണ് നിങ്ങളിൽ വന്നുപോയിട്ടുള്ളത്. ഒരിക്കലും അതാവർത്തിക്കാതിരിക്കാൻ കഠിനമായ ശിക്ഷകൾ ഇസ്ലാം നൽകിയിരിക്കുന്നു. കേവലം ശിക്ഷകൾ, അതിൻ്റെ കാഠിന്യം ഒരിക്കലും അത് സത്യവിശ്വാസികളോടുള്ള ദേഷ്യമായിക്കൊണ്ടല്ല അവതരിപ്പിക്കുന്നത്. കാരണം ഇത് മുൻകൂട്ടി അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ ശിക്ഷ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് മാറി നിന്നേക്കാം. അതുകൊണ്ടാണ് ആ ശിക്ഷ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ അതിനുവേണ്ടിയാണ് കഠിനമായ ശിക്ഷകൾ അള്ളാഹു സുബ്ഹാനഹു തആല ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു ചില ഭാഗത്ത് ഹദീസുകളിലൂടെയും മറ്റും കാണാൻ സാധിക്കും, അവർ വിവാഹിതരാണ് എങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലണം എന്നുള്ള ശിക്ഷയും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് വ്യഭിചാരത്തിലേക്ക്, വ്യഭിചാരം ചെയ്യുന്നതുപോലെ തന്നെയാണ് ചില ആളുകൾ ഇന്ന് ആ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങൾ നടത്തുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ തുടർന്ന് 4-ാമത്തെ ആയത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു ചാരിത്രവതികളായ സ്ത്രീകളുടെ മേൽ ആരോപണം ഉന്നയിക്കുകയും പിന്നീട് 4 സാക്ഷികളെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്യാത്ത പക്ഷം അവരെ 80 അടി അടിക്കണമെന്നാണ്. ഇസ്ലാമിൽ ഇത്തരത്തിൽ ചില ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. ഒരു സഹാബിയെ സംബന്ധിച്ചിടത്തോളം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ വന്ന് വ്യഭിചാരം ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ 3 ആളുകൾ അതിനെ ശരിവച്ച് അദ്ദേഹം വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ 4-ാമത്തെ വ്യക്തി അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നത്, അതെനിക്ക് ഉറപ്പില്ല, അദ്ദേഹം വ്യഭിചരിക്കുകയായിരുന്നോ എന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്മാറിയപ്പോൾ ഈ 3 പേരെ സംബന്ധിച്ചിടത്തോളം 80 അടി വിധിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു അവിടെ അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, കഠിനമായ ശിക്ഷ ഇതിന് ഓർമ്മപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ്? ഏകദേശം 100 അടി വ്യഭിചരിച്ച ആൾക്കും, അത് വിവാഹിതരാണ് എങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലണം എന്ന ആ ശിക്ഷ, ആ ശിക്ഷയോളം പോരുന്ന 80 അടി അവരെ അടിക്കണമെന്ന് പറഞ്ഞാൽ അത് ഗൗരവമാണ്. പല ആളുകളും വ്യഭിചരിച്ചിട്ടില്ലാത്ത ഏറ്റവും മാന്യരായ ആളുകളുടെ മേലെല്ലാം ഇത്തരത്തിലുള്ള വ്യഭിചാരങ്ങൾ ആരോപിക്കുമ്പോൾ ഇന്ന് പൊതുവെ അത് രാഷ്ട്രീയ മേഖലയിലും സാമൂഹിക മേഖലയിലും ഏറ്റവും നല്ല തിളങ്ങി നിൽക്കുന്ന ആളുകളുടെ മേൽ അസൂയ മൂലം അവരുടെ മേൽ ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം പറയുമ്പോൾ അത് പിന്നീട് അത് വ്യഭിചാരത്തിലേക്ക് കോപ്പുകൂട്ടുന്ന വിഷയങ്ങളായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇസ്ലാം കഠിനമായിക്കൊണ്ട് നിഷേധിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഒരിക്കലും സാക്ഷികളില്ലാതെ പറയാൻ പാടില്ല എന്ന് ഇസ്ലാം അനുവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് വിശ്വാസികളൊരിക്കലും ഇത്തരത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണ് ഈ വ്യഭിചാര ആരോപണം ഉണ്ടാകുന്നത് എങ്കിൽ അവർ സ്വയം സാക്ഷ്യപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ മേൽ സത്യപ്പെടുത്തി ലഅനത്തിൻ്റെ പ്രാർത്ഥന നടത്തുകയാണ് എന്നെല്ലാം 6-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. എന്നാൽ അതുപോലെ തന്നെയാണ് വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആ സൂറത്തിൻ്റെ 27-ാമത്തെ ആയത്തിൽ പിന്നീട് പറയുന്നത് ഇത് കൃത്യമായിക്കൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് പ്രവേശിക്കരുത്, ഹത്താ തസ്തഇനിസൂ, നിങ്ങൾ അവിടെ അനുവാദം ചോദിച്ചിട്ടല്ലാതെ പ്രവേശിക്കാൻ പാടില്ല, വതുസല്ലിമു അലാ അഹ്ലിഹ, അവിടെയുള്ള വീട്ടുകാർക്ക് നിങ്ങൾ സലാം പറഞ്ഞുകൊണ്ടായിരിക്കണം അവിടെ പ്രവേശിക്കേണ്ടത് എന്നാണ്. ഇന്ന് പലപ്പോഴും പല ആളുകളും വീട്ടിലേക്ക് എത്തിയാൽ ആരും കാണുന്നില്ല, ബെല്ലടിച്ചിട്ടും അവിടെ ആരെയും കാണുന്നില്ല എങ്കിലൊന്ന് പുറകു വശത്തോടുകൂടി ഒന്ന് പോയി നോക്കാം, അതല്ലെങ്കിൽ ആ ജനൽപാളി ഒന്ന് തുറന്നുകൊണ്ട് ഒന്ന് നോക്കി നോക്കാം എന്നെല്ലാം പറയുന്നത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അവിടെ ആരെയും കാണുന്നില്ല എങ്കിൽ തിരിച്ചു പോരണമെന്നാണ്. അൽ ഇസ്തിഇദാനു സലാഥുൻ, 3 തവണയാണ് അനുവാദം ചോദിക്കൽ. ആ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല എങ്കിൽ തിരിച്ചു പോരണം, അവിടെ ഇടയിലൂടെ ഒന്ന് പാളി നോക്കിയാൽ, അതല്ല എങ്കിൽ അടുക്കള ഭാഗത്തോടുകൂടി അല്ലെങ്കിൽ മറ്റു ഭാഗത്തുകൂടി പോകുമ്പോൾ അനർത്ഥമായ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരാൻ, അവിടെ പതിയാൻ അത് കാരണമാകും. അത് മറ്റു വ്യഭിചാര ചിന്തയിലേക്കും മറ്റുമുണ്ടാകാൻ കാരണമാകും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇത്തരത്തിൽ ഒരിക്കലും അനുവാദമില്ലാതെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ചില ആളുകളെല്ലാം ഇവിടെ ആളില്ല എന്ന് പറയുമ്പോൾ അവിടെ കുഴപ്പമില്ല, ഞാനിവിടെ കാത്തിരിക്കാം എന്ന് പറയുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല. ചില ആളുകളെല്ലാം അവരുടെ മടി കാരണം, അതല്ലെങ്കിൽ വന്ന ആളുടെ ബഹുമാനം കാരണം ഇത്തരത്തിൽ പറയുമ്പോൾ ആ ആളുകളത് കൃത്യമായി മനസ്സിലാക്കണം. അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള ഒരു മറുപടിയാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു പോകാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ആ സമയത്ത് മറ്റൊരാൾ ഇത് കാണുകയും ആളില്ലാത്ത നേരത്താണല്ലോ ഇയാളിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മറ്റൊരു അപവാദ പ്രചരണത്തിന് കാരണമാകും. ഇതെല്ലാം കൃത്യമായിക്കൊണ്ട് അറിയുന്ന അള്ളാഹുവാണ് ആ നിയമം ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. നിങ്ങൾക്കവിടെ ആളില്ല എന്നറിഞ്ഞാൽ, അനുവാദം കിട്ടിയിട്ടില്ല എന്നറിഞ്ഞാൽ നിങ്ങളവിടെ നിന്ന് തിരിച്ചു പോകണം എന്ന് പറയപ്പെട്ടിട്ടുള്ളതും. അതുപോലെ തന്നെയാണ് കൃത്യമായിക്കൊണ്ട് പറഞ്ഞു, നമ്മുടെ കണ്ണുകളെ താഴ്ത്താൻ, ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും, നിങ്ങളുടെ ഗുഹ്യഭാഗത്തെയും കണ്ണുകളെയും താഴ്ത്തിക്കൊണ്ട് നടക്കണം, അത് നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. നിങ്ങളെല്ലാം പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, സഹോദരങ്ങളെ, ആ കണ്ണുകൾ പല നോട്ടങ്ങളാണ് പിന്നീട് പല വ്യഭിചാരത്തിലേക്കും അതുപോലെയുള്ള അതിൻ്റെ പല വകകളിലേക്കും പോകുന്നത്. അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് ആ നോട്ടത്തെ താഴ്ത്തിക്കൊണ്ട് നടക്കാൻ, മറ്റുള്ള വീടുകളിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല പിന്നീട് സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ഒരാൾ സ്വന്തം വീട്ടിലുള്ള ആളുകൾ തമ്മിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, നിങ്ങൾ നിങ്ങളുടെ വലതുകൈ ഉടമപ്പെടുത്തി അഥവാ അടിമകൾ, അവരും അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തവരും 3 സന്ദർഭങ്ങളിൽ നിങ്ങളോട് അനുവാദം ചോദിച്ചു കൊള്ളട്ടെ എന്നാണ്. വീട്ടിലുള്ള ആളുകൾ പോലും നമ്മുടെ റൂമിലേക്ക്, അടച്ചിട്ട റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ 3 സന്ദർഭത്തിൽ അനുവാദം ചോദിക്കണമെന്നാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആ 3 സന്ദർഭങ്ങൾ ഓർമ്മപ്പെടുത്തി. മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, അത് പ്രഭാത നമസ്കാരത്തിൻ്റെ മുമ്പുള്ള സമയം. അതുപോലെ തന്നെയാണ് മിൻ അല്ലഹീറ, ലുഹ്റിൻ്റെ സമയത്ത്, ആ ഒരു സമയത്ത്. വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാഇന് ശേഷം. ഈ 3 സമയങ്ങളിൽ വീട്ടിലുള്ള ആളുകളാണെങ്കിൽ ഉപ്പയും ഉമ്മയും കിടക്കുന്ന റൂമിലേക്ക്, അതല്ലെങ്കിൽ മറ്റുള്ള വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാർ അവർ കിടക്കുന്ന സമയത്ത് അവിടെയെല്ലാം അനുവാദം ചോദിച്ചിട്ടേ ആ റൂമിലേക്ക് കയറി പോകാൻ പാടുള്ളൂ എന്നാണ്. കാരണം ഇത് പലപ്പോഴും ചെറിയ മക്കളും അവരുടെ എല്ലാം മനസ്സിലേക്ക് അവിടേക്ക് അവിടെയുള്ള കാഴ്ചകൾ പതിയാൻ കാരണമായാൽ, അതവൻ്റെ കൂട്ടുകാരുമായി ചർച്ച ചെയ്താൽ, അതെല്ലാം പിന്നീട് പല അപവാദ പ്രചരണങ്ങളിലേക്കും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുർചിന്തകളിലേക്കും വരാൻ കാരണമാകുമെന്നാണ്. അതുകൊണ്ട് കൃത്യമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളും കൃത്യമായി പാലിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും കൃത്യമായി കൊണ്ട് പാലിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. വ്യഭിചാരത്തിലേക്കുള്ള മുന്നറിയിപ്പുകൾ. ക്ലാസ് എടുത്തത് ബാസിൽ.
5: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു നബി ചരിത്രം. പ്രവാചക കുടുംബത്തിലെ അറിയപ്പെട്ടവർ. നമ്മോട് സംസാരിക്കുന്നു മുനീർ ഷറഫി ഉണ്ണിയാൽ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. കഴിഞ്ഞ സംസാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര കുറ്റമറ്റതാണ് എന്നും ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ചേർന്ന് നിൽക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയെ സംബന്ധിച്ചുകൊണ്ട് നമ്മൾ പറയുകയുണ്ടായി. ഈ പിതാക്കന്മാരുടെ വിഷയത്തിൽ ചില ചരിത്രങ്ങൾ നാം അറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിൽ അഞ്ചാമത്തെ വ്യക്തിയാണ് ഖുസൈ എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹം പിതൃപരമ്പരയിൽ പ്രസിദ്ധനാണ്, പ്രമുഖനാണ്. കാരണം ഈ ഖുസൈയാണ് ഛിന്നഭിന്നമായി കിടന്നിരുന്ന അറേബ്യൻ ഗോത്രങ്ങളെ ഏകീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് മുജ്മിഉ എന്നൊരു പേരുണ്ട്, ഏകോപിപ്പിച്ചവൻ എന്നൊരു അർത്ഥത്തിൽ വരുന്ന നാമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിൽ മറ്റൊരു നാമമാണ് പന്ത്രണ്ടാമത്തെ വ്യക്തിയായ ഫിഹുർ. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഇതാണെങ്കിലും പ്രസിദ്ധമായ നാമം ഖുറൈഷ് എന്നുള്ളതാണ്. അറബികളിലേറെ സമർത്ഥനായിരുന്നു അദ്ദേഹം. സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു ഫിഹുർ എന്ന് പറയുന്ന, ഖുറൈഷ് എന്ന് പറയുന്ന പേരുള്ള വ്യക്തി. ആളുകൾ ഇദ്ദേഹത്തെ ആദരിക്കുന്നതോടൊപ്പം തന്നെ പേടിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാം. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇയാൾക്ക് ഖുറൈഷ് എന്ന പേര് വരാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാക്കൾ തൻ്റെ ഗോത്രത്തിന് സ്വീകരിച്ച പേരും ഇയാളുടെ പേര് തന്നെയായിരുന്നു, ഖുറൈശികൾ. ഖുറൈഷ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു മത്സ്യത്തിൻ്റെ പേരാണ്. ഇബ്ൻ ഹജർ അസ്ഖലാനി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം, ഖുറൈശുൻ ഹിയല്ലത്തി തസ്കുനുൽ ബഹർ ലിദാ സുമിയ ഖുറൈശുൻ ഖുറൈഷ. ഖുറൈഷ് സമുദ്രത്തിലെ ഒരു മത്സ്യമാണ്. ഖുറൈഷ് എന്ന് പേര് വരാൻ കാരണം അതിൻ്റെ സ്വഭാവം അങ്ങനെയായതുകൊണ്ടാണ്. എന്താണ് ഖുറൈഷ് എന്ന് പറയുന്ന മത്സ്യത്തിൻ്റെ പ്രത്യേകത? തഅ്കുലു ഗസ്സ വസ്സമീന വലാ തസ്റുക് ദി ജനാഹി ഹിരീഷ. ആ മത്സ്യം തടിയുള്ളതിനെയും മെലിഞ്ഞതിനെയും എല്ലാം തന്നെ തിന്ന് നിസ്സാരമായി അകത്താക്കുന്ന ഒരു മത്സ്യമായതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണമെന്ന് പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാം. ഈ പ്രത്യേകത ഖുറൈഷ് ഗോത്രത്തിനുണ്ട്. അതുകൊണ്ടാണ് ആ നാമം അവർ സ്വീകരിക്കാൻ കാരണം. ഫിഹർ എന്ന് മറ്റുള്ളവരുടെ മേൽ വലിയ സ്വാധീനമുള്ളതുകൊണ്ട് അദ്ദേഹത്തിനും ആ പേര് വരാൻ അതായിരുന്നു കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാക്കളിൽ എടുത്തു പറയേണ്ടുന്ന മറ്റൊരാളാണ് ഹാഷിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള, അവരുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അവരുടെ ഉപ്പ ഹാഷിം. ഹാഷിമിൻ്റെ യഥാർത്ഥ പേര് ചരിത്രത്തിൽ അംറ് എന്നാണ്. അദ്ദേഹത്തിന് ഹാഷിം എന്ന പേര് വരാൻ ഒരു കാരണമുണ്ട്. ഇദ്ദേഹം വളരെയധികം ദാന സ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ജാഹിലിയത്തിൽ മക്കയിലേക്ക് ആളുകൾ ഹജ്ജിന് വന്നാൽ അവർക്ക് വിലപിടിപ്പുള്ള മാവ് കൊണ്ട് ഭക്ഷണം നൽകുമായിരുന്നു. അതുകൊണ്ട് ഹാഷിം എന്ന പേര് അംറിനുണ്ടായത് അതുകൊണ്ടാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ഇയാളുടെ പിതാവാണ് അബ്ദു മനാഫ്. ഇയാൾക്ക് നാല് മക്കളുണ്ടായിരുന്നു, നൗഫൽ, മുത്തലിബ്, അബ്ദുഷംസ് ഹാഷിം എന്നാണ് ആ മക്കളുടെ പേര്. ഇയാൾ ഈ ഹാഷിം എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല കച്ചവടക്കാരൻ കൂടിയായിരുന്നു. മക്കയിൽ നിന്നും സിറിയയിലേക്കുള്ള കച്ചവട സംഘത്തെ നയിച്ച് ഹാഷിം ഒരു ദിവസം പോയത് ചരിത്രത്തിൽ നമുക്ക് കാണാം. യാത്രയിൽ മദീനയിലെ യസ്രിബ് ബനു നജ്ജാർ ഗോത്രക്കാരിൽ നിന്നും സിൽമ എന്ന് പറയുന്നൊരു സഹോദരിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹം കഴിച്ച് വീടുകൂടി അദ്ദേഹത്തിൻ്റെ യാത്ര അദ്ദേഹം തുടരുകയാണ്. ആ യാത്രയിൽ അദ്ദേഹം സിറിയയിൽ വെച്ചുകൊണ്ട് മരണപ്പെടുകയാണ്. മദീനയിൽ വെച്ച് വിവാഹം കഴിച്ച സിൽമ ഗർഭിണിയായി ഹാഷിമിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ആ കുഞ്ഞിന് സിൽമ പേര് നൽകിയത് ഷെയ്ബ എന്നുള്ളതായിരുന്നു, ഷെയ്ബത്തുൽ ഹമദ്. ഹാഷിം തൻ്റെ കാലശേഷം സഹോദരൻ മുത്തലിബിനെ കച്ചവട കാര്യങ്ങൾ നോക്കി നടത്താൻ ഏൽപ്പിച്ചിരുന്നു. ഹാഷിമിൻ്റെ മദീനയിലെ കുടുംബമായ സിൽമയുടെ കുട്ടിയെ ഷെയ്ബയെ ബനു നജ്ജാർക്കാരോട് സംസാരിച്ച് മുത്തലിബ് മക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മക്കയിലെത്തിയപ്പോൾ മക്കാർ വിചാരിച്ചത് മുത്തലിബ് വാങ്ങിയ അടിമയാണ് ഈ കുട്ടി എന്നുള്ളതാണ്. മക്കാർ ആ കുട്ടിയെ മുത്തലിബിൻ്റെ അടിമ എന്നർത്ഥം വരുന്ന അബ്ദുൽ മുത്തലിബ് എന്ന് പേരിട്ട് വിളിച്ചതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബിൻ്റെ യഥാർത്ഥ പേര് ഷെയ്ബത്തുൽ ഹമദ് എന്നാണ്. ഈ പേരുമായി ചരിത്രങ്ങളിൽ ഒരുപാട് മസ്അലുകളും ഭാഗങ്ങളും നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇൻഷാല്ലാ തുടർന്നുള്ള എപ്പിസോഡുകളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിൽ ഇവരൊക്കെ സ്വാധീനിച്ച സ്വാധീനങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മാഷാ അല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബി ചരിത്രം, പ്രവാചക കുടുംബത്തിലെ അറിയപ്പെട്ടവർ. ഇന്നത്തെ നബി ചരിത്രത്തിൽ ക്ലാസ് എടുത്തത് മുനീർ ഷറഫി ഉണ്ണിയാൽ.

ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിനു വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലും

0: നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി പീസ് റേഡിയോയിൽ ഖുർആൻ പാഠങ്ങൾ. ജീവിതത്തെ വിമലീകരിക്കാൻ പര്യാപ്തമായ ഖുർആനികാധ്യാപനങ്ങളുമായി ഖുർആൻ പാഠങ്ങളിൽ ഇന്ന് പ്രതീക്ഷയും ഭയപ്പാടും എന്ന വിഷയത്തിലുള്ള സംസാരമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന വഹബീബിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദ്. ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, പീസ് റേഡിയോയുടെ മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ അറിവ് നേടുമ്പോഴാണ് ജീവിതത്തിൽ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൃഷ്ടികൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് മനസ്സിലാക്കൽ അനിവാര്യമായ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു ഖുർആൻ പാഠങ്ങളിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജർ. സൂറത്തുൽ ഹിജറിലെ 49-50 വചനങ്ങൾ നമുക്ക് പരിശോധിക്കാം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? 49-ൽ അല്ലാഹു പറയുന്നത്, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. എന്റെ അടിമകളെ, നബിയെ, താങ്കൾ അറിയിക്കണം. എന്താണ് അറിയിക്കേണ്ടത്? അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ പാപങ്ങൾ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് ജനങ്ങളെ അറിയിക്കണം. അൽഹംദുലില്ലാ, വളരെ വലിയ ആശ്വാസം നൽകുന്ന ഒരു വാക്യമാണത്. എന്താണത്? പാപികളായ ഒരുപാട് ആളുകളുണ്ട്. മനുഷ്യരെല്ലാം തെറ്റുകൾ ചെയ്യുന്നവരാണ്. അവർ അല്ലാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നുമുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നത്, അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അതൊരു വലിയ പ്രതീക്ഷയാണ്. അതേപോലെ തന്നെ അവൻ കാരുണ്യവാനാണ്. അതും നമുക്ക് വളരെ വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ പ്രതീക്ഷയുടെ മേൽ പ്രതീക്ഷയാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്. സൃഷ്ടികളോട് പറയേണ്ടതെന്താണ്? അടിമകളോട് പറയേണ്ടതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ഗഫൂർ, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അർറഹീം, കാരുണ്യവാനുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പാപികളായ ആളുകൾക്ക്, തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ ഒരു വചനം പ്രതീക്ഷയാണ്. എന്നാൽ ഈ ഒരു പ്രതീക്ഷയിൽ മാത്രം കഴിഞ്ഞുകൂടുകയും അല്ലാഹു പുറത്തു തരും, അല്ലാഹു കാരുണ്യം കാണിക്കും, അതുകൊണ്ട് ഞാൻ തോന്നിയതുപോലെ ജീവിക്കും എന്ന് ഒരാൾ പ്രഖ്യാപിച്ചാലോ, തൊട്ടടുത്ത വചനം നമുക്ക് അതിലേക്ക് സൂചന നൽകുന്നു. 50-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഅന്ന അദാബി, അതേ സന്ദർഭത്തിൽ എന്റെ ശിക്ഷ എന്നത്, ഹുവൽ അദാബുൽ അലീം, അത് വേദനയേറിയ ശിക്ഷയാണ് എന്നും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിൽ ഭയപ്പാട് അല്ലാഹു ഇട്ടു തന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അവന്റെ ശിക്ഷയെന്നത് വേദനയേറിയ ശിക്ഷയാണ് എന്നുള്ള ശക്തമായ ഒരു താക്കീതും 50-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി. തീർച്ചയായും ഇത് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന വാക്യം തന്നെയാണ്. അപ്പോൾ 49-ാമത്തെ വചനത്തിൽ അല്ലാഹു നമുക്ക് പ്രതീക്ഷ നൽകി. 50-ാമത്തെ വചനത്തിൽ അല്ലാഹു നമ്മെ ഭയപ്പെടുത്തുകയും ചെയ്തു. ഈ രണ്ട് വികാരങ്ങളും ഒരേപോലെ സൃഷ്ടികളിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് കാര്യങ്ങളും നമ്മെ അറിയിച്ചത്. ഇല്ലെങ്കിൽ ചില ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന് ശിക്ഷിക്കുന്നവനാണ് എന്ന് പേടിച്ച് പിന്നീട് ജീവിതത്തിലുടനീളം പശ്ചാത്തപിക്കാതെ പൊറുക്കലിനെ ചോദിക്കാതെ അവർ തിന്മ ചെയ്തുകൊണ്ട് ജീവിക്കും. കാരണം അവർ കരുതുന്നത് അള്ളാഹു ഇനി എനിക്കെൻ്റെ പാപങ്ങൾ പുറത്തു തരികയില്ല, അവൻ എന്നോട് കരുണ കാണിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കാര്യമില്ല, ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കട്ടെ എന്ന് കരുതി അവൻ വളരെ വലിയ അപകടത്തിൽ ചെന്ന് ചാടും. അപ്പോൾ അവന് വേണ്ടത് യഥാർത്ഥത്തിൽ പ്രതീക്ഷയാണ്. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ്. ചെയ്തുപോയ പാപങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ മുന്നിൽ തുറന്നു പറയുകയും പശ്ചാത്തപിക്കുകയും ചെയ്താൽ അവൻ പാപങ്ങൾ പുറത്തു തരും എന്നുള്ള ഒരു പ്രതീക്ഷ അള്ളാഹു സുബ്ഹാനഹു വതാല അടിമകൾക്ക് നൽകുകയാണ്. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, അള്ളാഹു പൊറുക്കുന്നവനല്ലേ, കാരുണ്യവാനല്ലേ എന്ന് കരുതി അവർ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അവർ ഒരിക്കലും പശ്ചാത്തപിക്കാൻ തയ്യാറാവുന്നില്ല. അതല്ലെങ്കിൽ അവർ അള്ളാഹു കാരുണ്യവാനായതുകൊണ്ട് ഞങ്ങളിതൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന് ധരിക്കുന്നവരാണ്. അത്തരം ആളുകളെ ശക്തമായി അള്ളാഹു താക്കീത് ചെയ്യുന്നു. അറിയുക, അദാബുൽ അലീം, എൻ്റെ ശിക്ഷ കഠിനമായ ശിക്ഷയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അമിതമായ പ്രതീക്ഷ കാരണത്താൽ തെറ്റുകൾ ചെയ്യുന്നവരായി സൃഷ്ടികൾ മാറാൻ പാടില്ല. അമിതമായ പേടി കാരണം പശ്ചാത്തപിക്കുന്നൊരവസ്ഥയിൽ നിന്ന് വിട്ടുനിൽക്കാനും പാടില്ല. മറിച്ച് തിന്മകൾ സംഭവിച്ചാൽ പശ്ചാത്തപിച്ചുകൊണ്ട് നന്മയിലേക്ക് മുന്നേറണം. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും വേണം. ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു രണ്ട് വികാരമുണ്ടാവേണ്ടതുണ്ട്. ഒന്ന് പ്രതീക്ഷയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഭയപ്പാടുമുണ്ടാകണം, അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ചുള്ള പേടിയും ഉണ്ടാകണം. സൂറത്തുൽ അംബിയായിൽ മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുന്നിടത്ത്, അതേപോലെ തന്നെ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമയെ പോലെയുള്ള മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ചും അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ചുമെല്ലാം പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അംബിയായിലെ 90-ാമത്തെ വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്തി, തീർച്ചയായും അവർ, അഥവാ അംബിയാക്കൾ, പ്രവാചകന്മാർ, യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ പുണ്യങ്ങളിൽ മത്സരിച്ചു മുന്നേറുന്നവരായിരുന്നു. വയദുഊനന റഗബൻ വറഹബ, അവർ നമ്മോട് പ്രതീക്ഷയോടുകൂടിയും ഭയപ്പാടോടുകൂടിയും നമ്മെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും നമുക്ക് ഇബാദത്ത് ചെയ്യുന്നവരുമായിരുന്നു. വക്കാനുലന ഖാശിഈൻ, അവർ നമ്മെ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അംബിയാക്കളുടെ ഒരു ക്വാളിറ്റിയായി പറയുന്നത് വയദുഊനന, അവർ നമ്മോട് ദുആ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവർ നമുക്ക് ഇബാദത്ത് ചെയ്തിരുന്നു. റഗബൻ, പ്രതീക്ഷയോടുകൂടി. വറഹബ, അതോടൊപ്പം ഭയപ്പാടോടുകൂടിയും. അപ്പോൾ പ്രതീക്ഷയും ഭയപ്പാടും അവർക്കുണ്ടായിരുന്നു എന്നർത്ഥം. അതേപോലെ തന്നെ സൂറത്തുൽ അറാഫിലെ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരോട് പറയുന്നത് വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹ, ഭൂമിയിൽ നിങ്ങൾ അതിൻ്റെ നന്മയ്ക്ക് ശേഷം ഫസാദുണ്ടാക്കരുത്. വദുഊഹു, നിങ്ങൾ അവനോട് ദുആ ചെയ്യണം, അല്ലെങ്കിൽ അവന് ഇബാദത്ത് ചെയ്യണം. ഖൗഫൻ, പേടിയോടുകൂടിയും. വതമഅൻ, പ്രതീക്ഷയോടുകൂടിയും. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, സുഹൃതം ചെയ്യുന്നവരുടെ കൂടെയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം. അപ്പോൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ടത് പേടിയോടുകൂടിയുമായിരിക്കണം, അതോടൊപ്പം പ്രതീക്ഷയും ഉണ്ടാകണം. പേടി മാത്രമുണ്ടായാലും പിഴച്ചുപോകും, പ്രതീക്ഷ മാത്രമുണ്ടായി പേടിയില്ലാത്ത അവസ്ഥയാണെങ്കിലും പിഴച്ചുപോകും. ഇത് രണ്ടുമില്ലാതെ, ഈ രണ്ട് വികാരങ്ങളുടെയും സമ്മിശ്രമായ ഭാവം ഒരേപോലെ സത്യവിശ്വാസികളുടെ ഹൃദയത്തിലുണ്ടാകണം. ഒന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചും അവനിൽ നിന്നുള്ള മഗ്ഫിറത്തിനെ സംബന്ധിച്ചുമുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷ ഉണ്ടാകണം. അതേ സന്ദർഭത്തിൽ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നും അവനുദ്ദേശിക്കുന്നവരെ അവന് ശിക്ഷിക്കുമെന്നും എനിക്കും ആ ശിക്ഷ വന്നേക്കാമെന്നുമുള്ള പേടിയും ഉണ്ടാകണം. ഇതാണ് സത്യവിശ്വാസികളുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന വികാരം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വആലിഹി വസഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകുമുല്ലാഹു ഖൈറ. പ്രതീക്ഷയും ഭയപ്പാടും എന്ന വിഷയത്തിലുള്ള സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ സംസാരമാണ് ഖുർആൻ പാഠങ്ങളിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. ഖുർആൻ പാഠങ്ങൾ സമാപിക്കുന്നു.
4: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്കയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം, പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവുമൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്ക്

0: രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ. ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

മകൻ തൻ്റെ വാഹനത്തിലൊരു ബൈക്കിൽ കയറ്റിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് തൻ്റെ ഉമ്മയെയും അച്ഛനെയും അമ്മയെയും ഇറക്കുകയാണ്. നമ്മളിങ്ങനെ ഇറക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്താണ്, അവിടെ ഇറക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ ഇറക്കിയതാവും എന്ന് വിചാരിക്കും. പക്ഷേ അവരുടെ സെഞ്ചിയും ബാഗും ഒക്കെ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ആ ഒരു സീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.

0: നമുക്ക് ഒരുപാട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് ഈ ഫ്ലോറിൽ നിന്ന് പലരുടെയും സംസാരങ്ങളും അനുഭവങ്ങളും ചിന്തകളും ഒക്കെ നമ്മൾ കേട്ടവരാണ്. എന്നിരുന്നാലും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ നമുക്ക് കേൾക്കുകയാണെങ്കിൽ നമ്മൾ അധികം ചെയ്യാറില്ല, ഇത്ര സംഭവങ്ങൾ അവിടെ നടന്നു ഇവിടെ നടന്നു. ചില കാഴ്ചകൾ നമ്മുടെ കൺമുമ്പിൽ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം, അതൊരു റീൽസിന് വേണ്ടി ആര് ചെയ്തതൊന്നുമല്ല, റിയലി അത് നമുക്കങ്ങനെ അതിന് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു വിഷയം നമ്മളൊക്കെ പിന്നെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ്.
1: അല്ല, ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ഒരു സർക്കാർ വന്നതിന് ശേഷം തുടങ്ങിയൊരു വലിയൊരു പ്രൊജക്റ്റാണ് വയോജനങ്ങൾക്കുള്ള പുതിയൊരു ഡിപ്പാർട്ട്മെൻ്റ് വകുപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയും. പലരും വളരെയധികം പ്രതീക്ഷയിലാണ് അത് കണ്ടത്. പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ട് ഒരു ആശങ്കയിൽ കൂടിയാണ് കാണുന്നത്. എന്താച്ചാൽ വയോജനങ്ങൾക്ക് എത്ര വകുപ്പ് ഉണ്ടായെന്നൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു ഒരു ഉപ്പയെയും ഒരു ഉമ്മയെയും ഒരു അച്ഛനെയും ഒരു അമ്മയെയും മകൻ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നതാണ്. എന്നാൽ പുതിയ കാലഘട്ടത്തിലെ കേരളത്തിലെ വീടുകൾ വൃദ്ധസദനങ്ങളായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം പുതിയ കാലഘട്ടത്തിൽ യൂറോപ്പിലേക്കും അതുപോലെ തന്നെ ഒരു വെസ്റ്റേൺ കൺട്രീസിലേക്കുള്ള കുത്തൊഴുക്ക് കൂടുതലായിട്ട് വരുന്നൊരു സമയം നമുക്കറിയാം. കാരണം ട്രെൻഡ് മാറി. കാരണം അവിടെ പോവുക, അവിടെ സെറ്റിൽഡ് ആവുക, അവിടെ പഠിക്കാൻ പോവുക, പിന്നെ അവിടെ സെറ്റിൽഡ് ആവുക, അവിടെ ജോലിയാവുക, പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഗൾഫിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും പോയ പോലെയല്ല. കാരണം പണ്ട് കാലത്ത് ഗൾഫിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ആളുകൾ പോയിരുന്നില്ല. പിന്നെ ഇപ്പം എന്താ യൂറോപ്പിലേക്കും ജർമ്മനിയിലേക്കും പോകുന്നത് കൊണ്ട് എന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. യൂറോപ്പിനും ജർമ്മനിയും എടുത്തു പറയുന്നില്ല, പൊതുവേ അത്തരം വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പം അതുപോലെയല്ല എന്ത് ഇത്. ആ രാജ്യത്തിൻ്റെ ഒരു നിയമം വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാക്കുന്ന റെമിറ്റൻസിൻ്റെ, അവിടെ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. ബാക്കി പണം അവിടെ ചെലവഴിക്കണം എന്നുള്ളതാണെന്ത്, ആ നാട്ടിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി അവരുണ്ടാക്കിയിട്ടുള്ള നിയമം. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ ഉപ്പ ഗൾഫുകാരനായിരുന്നു, നമുക്കറിയാം. അപ്പോൾ ഉപ്പ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന പണം ഇനിയിപ്പോൾ ഒരു രൂപ പോലും നമുക്ക് എടുത്തു വെക്കാതെ നാട്ടിലേക്ക് അയക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പ്രവാസികളെന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പോയ ആളുകൾ എന്ത് ചെയ്യും, തിരിച്ചും കൊണ്ടുവരുമായിരുന്നു. അവിടെ സെറ്റിൽഡ് ആകുന്ന അവസ്ഥ ന്യൂനാലൂലപക്ഷം ആയിരുന്നു അന്ന്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കാരണം ഇത്രയും ഉണ്ടാക്കിയ പണത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് മാത്രം നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നതോടുകൂടി ബാക്കി പണം അവിടെ ചിലവഴിക്കണം എന്ന് പറയുമ്പോൾ അവരവിടെ വീട് വാങ്ങുകയാണ്, അവിടെ കാറ് വാങ്ങുകയാണ്, അവിടെ സെറ്റിൽഡ് ആവുകയാണ്, അവിടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവരവിടുത്തെ റെസിഡൻസായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു വൃദ്ധന്മാരായി നമ്മുടെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ അച്ഛൻ ഉപ്പാനി ഉമ്മാനി ഇങ്ങനെ ഉപേക്ഷിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു വീട് നമ്മളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ സമകാലീന സാഹചര്യത്തിലെ വൃദ്ധസദനങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരമൊരു ഡിപ്പാർട്ട്മെൻ്റ് വന്നപ്പോൾ പ്രതീക്ഷയോടൊപ്പം തന്നെ എന്ത് വന്നു,
0: ആശങ്കയും
1: വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
0: ഈ വകുപ്പിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് പല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ കഴിയില്ല.
1: തീർച്ചയായും.
0: കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ പ്രായം ചെന്ന ആളുകൾ, ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വിഷയം തന്നെ, ഈ വിദേശത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടിൽ വീട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നൊരു സാഹചര്യമുണ്ട്. അവർക്കെതിരെയുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും എത്രത്തോളം എന്ന് വെച്ചാൽ, പ്രായം ചെല്ലുന്ന അമ്മമാരെ അടുക്കൽ പോലും പോയിട്ട് ലൈംഗികമായിട്ടുള്ള അക്രമങ്ങൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും ഇവർ ഒറ്റപ്പെട്ട് ഇരിക്കുമ്പോൾ അവരെ പരിചരിക്കാൻ കൂടുതലൊരു കെയർ നൽകുക എന്നതാണ് ഈ ഒരു വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അവർക്കെതിരെയുള്ള പീഡനങ്ങളും അക്രമങ്ങളും അവർക്ക് ജീവിക്കേണ്ട ജീവിത സാഹചര്യങ്ങളും കൃത്യമായൊരു വകുപ്പ് കെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. പിന്നെ അവരുടെ മാതാപിതാക്കളെ നോക്കാത്ത മക്കളുടെ സ്വത്ത് വരെ ഇവർക്ക് കണ്ട് കെട്ടിക്കൊടുക്കും എന്ന് പറയുന്ന ചില നിലപാടുകളൊക്കെ ഈ ഒരു വകുപ്പ്
1: രൂപീകരിക്കുന്ന സംഭവങ്ങൾ.
0: അതെ, അവ നിർബന്ധമായിട്ടും ഇത് ഓരോ പൗരൻ്റെയും ബോധ്യവും ബാധ്യതയുമാണ് എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടി കൂടി ഒരു വകുപ്പ് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു ഈ വ്യക്തിപരമായ ഒരു അഭിപ്രായം.
1: അല്ല, ഞാൻ പറഞ്ഞു വെച്ചാലേ പ്രതീക്ഷയുണ്ട്, പക്ഷേ ഇത്തരം ഒരു അവസരത്തിലേക്ക് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും എത്തിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉള്ളൊരു ആശങ്കയാണ് ഞാൻ വ്യക്തിപരമായിട്ട് പങ്കുവച്ചത്.
0: അതിൽ വിശ്വാസികളായ അല്ലെങ്കിൽ ഒരു മുസ്ലിമായി ജീവിക്കുന്ന നമ്മൾ ആ വിഷയത്തിൽ മറ്റുള്ളവരെക്കാളും ഏറെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമുണ്ട്. കാരണം നമുക്ക് ഇസ്ലാമിക അധ്യാപനങ്ങൾ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്ന് മാത്രമല്ല, അതുമായി നമുക്ക് വലിയ ഒരു ബന്ധം, നമ്മുടെ സ്വർഗം പോലും അല്ലെങ്കിൽ പാരത്രികമായൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമുക്ക് അവിടെ നമുക്ക് തീർച്ചയായും രക്ഷ ശിക്ഷ വരാനുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം തീർച്ചയായും അത് നമ്മെ മരണാനന്തര ജീവിതത്തെ കൂടി ബാധിക്കുന്നൊരു വിഷയമാണെന്ന ഗൗരവത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്.
1: നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉപ്പയും ഉമ്മയും എങ്ങനെ നോക്കിക്കാണണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു കാരണവശാലും അത്തരം ഒരവസ്ഥ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെന്ത് ചെയ്യരുത്, വരുത്തരുത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ സൂക്ഷിക്കേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ എന്തുവരെ ഇപ്പോൾ ഉപ്പയുമായി ബന്ധപ്പെട്ട ചില അധ്യാപനങ്ങൾ ഇസ്ലാം പറയുമ്പോൾ പോലും എന്ത് ചോദിച്ചാൽ സ്വന്തം മകന്റെ പോക്കറ്റിൽ നിന്ന് ചോദിക്കാതെ പണമെടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഉപ്പാക്കുണ്ട് അല്ലേ? അവന് എത്ര കോടികൾ സമ്പാദിച്ചാലും അത് ചോദിക്കാടുക്കാനുള്ള അവകാശം ഉണ്ട്. പക്ഷെ ആ പുതിയ കാലഘട്ടത്തിൽ മക്കള് വലുതാവുമ്പോ എന്ത് ചോദിച്ചാൽ അതൊക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. എന്ത്
0: വെറും വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ചുരുങ്ങും
1: ചുരുങ്ങും. പക്ഷെ അവർ തിരിച്ചറിയണമെന്ന് വെച്ചാൽ, ഇന്ന് ഞാനൊരു കഥ കേട്ടൊരു ഓർമ്മയുണ്ട്. വീട്ടിലെ വല്യപ്പ മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ ഉപ്പാക്ക് ഭക്ഷണം കൊടുത്തിരുന്ന പ്ലേറ്റ് മകനെടുത്ത് വലിച്ചെറിയാണ്. അപ്പോൾ ആ മകൻ്റെ കൊച്ചുമകൻ ആ തൊടുവിൽ പോയിട്ട് ആ പ്ലേറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ അത്ഭുതത്തോടു കൂടി ഈ കുട്ടിയുടെ ഉപ്പ ചോദിക്കുകയാണ്, എന്തേ എടുത്തു കൊണ്ടുവന്നിക്കണമെന്ന്. അപ്പോൾ മകൻ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ഉപ്പാക്ക് കൊടുത്ത ഭക്ഷണം കൊടുക്കാൻ ഉപയോഗിച്ച പ്ലേറ്റാണിത്, ഇത് ഞാൻ എടുത്തു വെക്കുന്നത് നിങ്ങൾ വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ പ്ലേറ്റ് വേണ്ടേ? നിഷ്കളങ്കമായ ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും നമ്മൾ പെരുമാറുന്നത് കാണുന്നത്, അതായിരിക്കും അവരൊക്കെ എന്ത് ചെയ്യുക,
0: തിരിച്ചും
1: തരിക എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും, അവനല്ല അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ. ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വല്ലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലസ്സാലിമീൻ. വസ്സലാത്തു വസ്സലാമു അൽതമ്മാനി അൽഅക്മലാനി അലൽ മബ്ഊസി റഹ്മത്തുൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബാബു സിദ്ഖിലെ അവസാനത്തെ ഹദീസാണ് എന്ന് നാം പഠനവിധേയമാക്കുന്നത്. അബുൽ ഖാലിദ് ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് പറഞ്ഞു തരുന്നത്. അദ്ദേഹം അസ്ലമ ആമൽ ഫത്ഹ്, മക്കാ വിജയം നടന്ന വർഷമാണ് അദ്ദേഹം ഇസ്ലാമതം ആശ്ലേഷിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് മിൻ സാദത്തി ഖുറൈഷ്, ജാഹിലിയത്തൻ വ ഇസ്ലാമൻ, ഇസ്ലാമിലും ജാഹിലിയത്തിലും അദ്ദേഹത്തിൻ്റെ പിതാവ് ഖുറൈശി നേതാക്കളിൽപ്പെട്ട ആളാണ്. ഹക്കീമു ബിൻ ഹിസാം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബിന്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയുടെ സഹോദര പുത്രനാണ്. ആമുൽ ഫീലിൻ്റെ മുമ്പ്, ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ഗജവർഷം, അത് നടക്കുന്നതിന് മുമ്പാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി പറയുന്നത് അദ്ദേഹം ആലിമും ബിൽ അൻസാബ്, അറബികളുടെ വംശപരമ്പര നന്നായി അറിയുന്ന ആളായിരുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ വംശപരമ്പരയെ സംബന്ധിച്ച് നല്ല പരിജ്ഞാനമുള്ള ആളായിരുന്നു അദ്ദേഹം. ബദർ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹം ശത്രുക്കളോടൊപ്പം ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മക്കം പത്തിലാണ് അദ്ദേഹം ഇസ്ലാമതം സ്വീകരിച്ചത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ബദർ യുദ്ധമൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ശത്രുപക്ഷത്താണ്. ഇസ്ലാമിനെതിരെ പടപൊരുതാൻ അദ്ദേഹം ശത്രുക്കളുടെ പക്ഷത്തണിനിരന്നിട്ടുണ്ട്. ഈ സംഭവം അദ്ദേഹം അനുസ്മരിച്ചുകൊണ്ട് പറയാറുണ്ട്, ബദറിൽ അല്ലാഹു തആല എന്നെ വധിക്കാതെ വീണ്ടും എനിക്ക് ജീവിക്കാൻ അവസരം നൽകിയ അല്ലാഹുവിനെ അദ്ദേഹം പലപ്പോഴും സ്തുതിച്ചു പറയാറുണ്ട്. പല വിഷയത്തിലും സത്യം ചെയ്യേണ്ടി വന്നാൽ അദ്ദേഹം ഇങ്ങനെയായിരുന്നു അത്രേ സത്യം ചെയ്തിരുന്നത്. വല്ലദീ നജ്ജാനി യൗമ ബദർ മിനൽ ഖത്ൽ, കൊലപാതകത്തിൽ നിന്ന് വധിക്കപ്പെടുന്നതിൽ നിന്ന് ബദർ യുദ്ധ ദിനത്തിൽ എന്നെ രക്ഷപ്പെടുത്തിയവൻ അവൻ തന്നെയാണ് സത്യം, അഥവാ അല്ലാഹു തന്നെയാണ് സത്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനദ്ദേഹം സ്വീകരിക്കുന്ന ഒരു പ്രയോഗം ഇങ്ങനെയാണ്, ബദർ യുദ്ധത്തിൽ വധിക്കപ്പെടാതെ എന്നെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവിന് സർവസ്തുതിയും എന്ന്. അത് വലിയൊരു നിഅമത്തായി അദ്ദേഹം കാണുന്നു, അതൊരു നിഅമത്ത് തന്നെയുമാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ദാറുന്നദുവ എന്ന് പറയുന്ന ഖുറൈശികൾ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മറ്റുമൊക്കെയായി ഒരുമിച്ചു കൂടുന്ന അവരുടെ ഒരു കേന്ദ്രമാണ് ദാറുന്നദുവ എന്ന് പറയുന്നത്. ആ ദാറുന്നദുവ മഹാനായ ഹക്കീം ബിൻ ഹിസാം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പക്കൽ നിന്ന് 100,000 നൽകി അദ്ദേഹം അത് വാങ്ങി. അപ്പം അദ്ദേഹത്തോട് ഈ സന്ദർഭത്തിൽ അബ്ദുല്ലാഹുബിൻ സുബൈർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഖുറൈശികളുടെ ഏറ്റവും ആദരണീയമായിരുന്ന അവിടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്ന ദാറുന്നദുവ നിങ്ങൾ കാശ് കൊടുത്തു വാങ്ങിയോ, അതും നിങ്ങൾ വാങ്ങിയോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അങ്ങനെയുള്ള സുപ്രധാനമായ കേന്ദ്രങ്ങൾ മഹത്വം എന്നതൊക്കെ ഇല്ലാതെയായിട്ടുണ്ട്, മഹത്വം തഖ്വയിൽ അധിഷ്ഠിതമായ മഹത്വം മാത്രമേ ഉള്ളൂ, തഖ്വക്ക് മാത്രമേ ഇനി മഹത്വമുള്ളൂ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. തുടർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തി ഞാനിതാ അത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞത് ദീനിന് വേണ്ടി അദ്ദേഹം ധർമ്മം ചെയ്തു എന്ന ചരിത്രത്തിൽ കാണാം. വളരെ കുറഞ്ഞ ഹദീസുകളാണ് അദ്ദേഹത്തിൽ നിന്ന് റിവായത് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഹദീസ് പണ്ഡിതന്മാർ പറയുന്നതനുസരിച്ച് 40 ഹദീസുകളാണ് അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മദീനയിൽ വെച്ച് ഹിജ്റ 54 അദ്ദേഹം മരണപ്പെട്ടത്. 120 വയസ്സുവരെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 120 60 അദ്ദേഹം ഇസ്ലാമിനെതിരും 60 അദ്ദേഹം മുസ്ലിമായിട്ടുമാണ് ജീവിച്ചിട്ടുള്ളത്. പാതി ജാഹിലിയത്തിലും അഥവാ അവിശ്വാസത്തിലും ശേഷിച്ച പാതി ദീനിലുമായിരുന്നു, ഇസ്ലാമിലുമായിരുന്നു എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ ഖാലിദ് ബിൻ അബു ഖാലിദ് എന്നാണ് അദ്ദേഹം വിളിക്കപ്പെടാറുള്ളത്. ആ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അബു ഖാലിദ് ഹക്കീം ബിൻ ഹിസാം അദ്ദേഹമാണ് അദീത് പറയുന്നത്. അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബയ്യാനി ബിൽ ഖിയാർ മാലം ഉഫർഖ മാലം മതഫർഖ. അൽ ബയ്യാൻ എന്ന് പറഞ്ഞാൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവർ എന്നാണ്. വിൽക്കുന്നവനും കച്ചവടം ചെയ്യുന്നവനും വസ്തു വാങ്ങുന്നവനും രണ്ടാളെയും ഉദ്ദേശിച്ചാണ് അൽ ബയ്യാനി എന്ന് പറയുന്നത്. വിൽപ്പന നടത്തുന്നവനും അത് വസ്തു വാങ്ങുന്നവനും. ഈ രണ്ടാളുകൾ അവർക്ക് ബിൽ ഖിയാർ, അവർക്ക് ഖിയാറുണ്ട്. ഖിയാർ എന്ന് പറഞ്ഞാൽ ഈ കച്ചവടം അത് ദുർബലപ്പെടുത്തണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് രണ്ടുപേർക്കുമുണ്ട്. കച്ചവടം ചെയ്തു, ആ കച്ചവടത്തിൽ നിന്ന് പിന്മാറുവാനും അല്ല കച്ചവടം നടപ്പാക്കുവാനുമുള്ള സ്വാതന്ത്ര്യം വാങ്ങുന്ന ആൾക്കുമുണ്ട്, വിൽക്കുന്നവനുമുണ്ട്. അതാണ് ഖിയാർ എന്ന് പറയുന്നത്. പക്ഷെ അതിന് നിബന്ധനയുണ്ട്. ആ നിബന്ധനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാലം യതഫറഖ, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഈ രണ്ട് വ്യക്തികൾ, അവ രണ്ടുപേരും ശാരീരികമായി വേർപിരിയാത്ത കാലത്തോളം, ശാരീരികമായി കച്ചവടം നടന്ന സ്ഥലത്ത് നിന്ന് അവർ വേർപിരിയാത്ത കാലത്തോളം അവർക്ക് ഖിയാറുണ്ട്. ശാരീരികമായി പിരിയാത്ത കാലത്തോളം എന്ന് പറഞ്ഞതിൽ നിന്ന് അവർ ഒന്നിച്ച് എത്ര സമയമുണ്ടെങ്കിലും ശരി, ആ ഒരു ഖിയാറിൻ്റെ സമയം വേർപിരിയുന്നത് വരെ ശേഷിക്കും. ഉദാഹരണമായി പറയുന്നത്, ഒരാൾ ഫ്ലൈറ്റിൽ വെച്ച് ഒരു കച്ചവടം ചെയ്തു, ആ ഫ്ലൈറ്റിൽ അവർ യാത്ര ചെയ്യുകയാണ്, ഒരു 10 അല്ലെങ്കിൽ ഒരു 18 ആ യാത്രയിൽ അവർ ഒന്നിച്ചുണ്ടായിരുന്നാലും ആ സമയത്തൊക്കെ വേണമെങ്കിൽ ഈ രണ്ടിൽ ഒരാൾ, രണ്ടു പേർക്കും വേണമെങ്കിൽ എന്ത് പറയാം, ഞാൻ ആ കച്ചവടത്തിൽ നിന്ന് പിന്മാറി എന്ന് പറയാം. രണ്ടു ആൾക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർ ശാരീരികമായി വേർപിരിയാത്ത കാലത്തോളം, ഒന്നിച്ചവരുള്ള കാലത്തോളം അവർക്ക് ഈ ഖിയാർ ഉണ്ടായിരിക്കുന്നതാണ് എന്ന്. ഇനി ചില സമയങ്ങളിൽ അവർ, ചില ആളുകൾ നിബന്ധന പറയും, ഖിയാറില്ല എന്ന് നിബന്ധന പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടാൾക്കും ഖിയാറില്ലട്ടോ, സ്വാതന്ത്ര്യ യഥേഷ്ടം ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല, ഇവിടുന്ന് പിരിഞ്ഞ് ഇത് കച്ചവടം നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് നടന്നത് തന്നെയാണ്. അങ്ങനെ ഇരുകൂട്ടരും ഷർത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അവിടെ രണ്ടാൾക്കും ഖിയാർ ഉണ്ടായിരിക്കില്ല. വാങ്ങുന്നവൻ പറയാണ്, എനിക്ക് ഖിയാറിൻ്റെ ആവശ്യമില്ല. മുഷ്തരി പറയാണ്, വിൽക്കുന്നവൻ പറയാണ്, എനിക്ക് ഖിയാറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അയാൾക്കുണ്ടാവില്ല. വാങ്ങുന്ന ആൾ പറയാണ്, എനിക്കത് വേണം. അങ്ങനെ ഷർത്ത് വെച്ചാൽ ആരാണോ ഷർത്ത് വെക്കുന്നത് അവന് ആ നിയമമുണ്ടാവുന്ന ഖിയാറിനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈൻ സദഖ വബയ്യന ബൂരികലഹുമ ഫീ ബൈഇഹിമ. അവർ രണ്ടുപേരും സത്യം പറഞ്ഞാൽ, അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ വിൽക്കുന്നവനും വാങ്ങുന്നവനും, അവരണ്ടുപേരും സത്യസന്ധരായി കാര്യം നിർവഹിച്ചാൽ,
6: ഒബയ്യന, അവ രണ്ടുപേരും ന്യൂനതകൾ വ്യക്തമാക്കിയാൽ വിൽക്കുകയും വിൽക്കുന്ന സാധനം അല്ലെങ്കിൽ വാങ്ങുന്ന സാധനം ഇതിന് വല്ല ന്യൂനതകളും ഉണ്ടെങ്കിൽ ആ ന്യൂനതകൾ വ്യക്തമാക്കുകയും ചെയ്ത് ഇന്ന ഇന്ന ന്യൂനതകൾ, ഇന്ന ഇന്ന കുഴപ്പങ്ങൾ ഈ സാധനത്തിനുണ്ട് എന്ന് സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെ സത്യസന്ധത അവരുടെ ഇടപാടുകളിൽ അവർ സ്വീകരിച്ചാൽ സുലത പറഞ്ഞു ബൂരിക്കലഹുമാ ഫീ ബൈഇഹിമാ, അവർക്ക് രണ്ടുപേർക്കും അവരുടെ ഈ കച്ചവടത്തിൽ ഈ ഇടപാടിൽ അള്ളാഹു ബറക്കത്ത് ചൊരിയുന്നതാണ്, ബറക്കത്തുണ്ടാകും ആ കച്ചവടത്തിന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അസ്സിയാദത്തു ഫിൽ ഖൈർ, നന്മയിലുള്ള വർദ്ധനവാണ്. പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധമായി നിർവഹിച്ചുകൊണ്ട് കിട്ടുന്ന ഒരു ദിനാർ, ഒരു രൂപ, അതാണ് കളവ് പറഞ്ഞിട്ട് കിട്ടുന്ന ആയിരത്തേക്കാൾ നിനക്ക് എന്തുകൊണ്ടും ഇരുലോകത്തും ഖൈർ. കാരണം സത്യസന്ധത പാലിക്കുമ്പോൾ അതിൽ ബറക്കത്തുണ്ടാകും. ഇതിൻ്റെ റസൂലുള്ള അതിൻ്റെ മറുവശം പറഞ്ഞിട്ടുണ്ട്, വയിൻ ഖദബ, രണ്ടുപേരും കളവ് പറഞ്ഞാൽ, വയിൻ ഖതമാ, മറച്ചുവെക്കുകയും ചെയ്താൽ, വയിൻ ഖതമാവ കദബാണ്, രണ്ടുപേരും മറച്ചുവെച്ചു, ന്യൂനതകൾ മറച്ചുവെച്ചു, രണ്ടുപേരും കളവും പറഞ്ഞു ഇടപാടിൽ, കളവും പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് വരാൻ പോകുന്നത്, അതുകൊണ്ടുള്ള ദോഷം. റസൂലുള്ള പറഞ്ഞു മുഹിഖത് ബറക്കത്തു ബൈഇഹിമാ, രണ്ടുപേരുടെയും ഇടപാടിൻ്റെ ഈ കച്ചവടത്തിൻ്റെ ബറക്കത്ത് അത് നിർമാർജനം ചെയ്യപ്പെടുന്നതാണ്, നീക്കം ചെയ്യപ്പെടുന്നതാണ് എന്നാണ്. സാധാരണ മഹക്ക് എന്ന് പറയാറുള്ളത് ചന്ദ്രൻ അതതിൻ്റെ പൂർണ്ണത പ്രാപിച്ച് അഥവാ പതിനാലാരാവായി കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ചെറുതായി ചെറുതായി വന്ന് പിന്നെ പാടെ മാസാവസാനം പാടെ അപ്രത്യക്ഷമാകുന്ന അവസ്ഥയാണല്ലോ ഉണ്ടാകാറുള്ളത്. ഇതിനാണ് സാധാരണ മഹക്ക് എന്ന് പറയാറുള്ളത്. അപ്പോൾ അവിഹിതമായ രീതിയിൽ സമ്പാദിച്ച ഒരാൾ ചിലപ്പോൾ തുടക്കത്തിലൊക്കെ വലിയ സമ്പാദ്യവും നേട്ടവുമൊക്കെ അയാൾക്കുണ്ടെങ്കിലും ആത്യന്തികമായത് ഇല്ലാതെയാകും, അയാൾ തുലഞ്ഞ് നശിച്ച് ഒന്നുമല്ലാതെ പാപ്പരായി മാറുന്ന അവസ്ഥയുണ്ടാകും. ഇതിനൊക്കെയുള്ള യഥേഷ്ടം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സത്യസന്ധത ഈ രംഗങ്ങളിലെല്ലാം വളരെ കൃത്യമായി പാലിക്കൽ അനിവാര്യമാണ് എന്നതാണ് ഈ ഹദീസ് നൽകുന്ന ഏറ്റവും വലിയ പാഠം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യബീഅ സിൽഅതൻ യഅലമു അന്ന ബിഹാ ദാഅൻ ഇല്ലാ അഖ്ബറഹു. ഒരു മുസ്ലിമിനും ഹലാലല്ല ഒരു ചരക്ക് വിൽക്കൽ, അതിന് ന്യൂനതകളുണ്ട് എന്നറിഞ്ഞുകൊണ്ടത് വിൽക്കുക, ഇല്ലാ അഖ്ബറഹു, അത് തൻ്റെ അടുക്കൽ നിന്ന് വാങ്ങുന്ന ആളോട് പറയാതെ, വാങ്ങുന്ന ആളോട് ആ വിവരം പറയാതെ ഈ രീതിയിൽ വഞ്ചന നടത്തുന്നത് ഹലാലല്ല എന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ മുത്തഖികളും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റിയാദു സ്വാലിഹീൻ, ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 9020840840,
7: എല്ലാ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇതിലേക്ക് മാത്രം ഒന്ന് ശ്രദ്ധ
8: കൊടുക്കുക.
7: 5 മിനിറ്റ് മാത്രമാണ് നമുക്ക് ഉള്ളത്. അപ്പം ഇൻഷാല്ലാ ഒരു മധുരം ഖുർആനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അധ്യായം 17 സൂറത്തു ഇസ്റാഇന്റെ 89 മുതൽ 100 വരെയുള്ള വചനങ്ങളാണ്. ഖാലിദുൽ ജലീൽ ഖിറാത്താണ്. ഇൻഷാല്ലാ അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
3: أعوذ بالله من الشيطان الرجيم.

0: إذن لأمسكتم خشية الإنفاق وكان الإنسان قتورا.
1: ما شاء الله നല്ലൊരു ഖുർആൻ പാരായണമായിരുന്നു അല്ലേ?
2: അതെ, ഖാലിദ് അൽ ജലീൽ ഹഫിളയുടെ.
1: അതെ, ചില ആളുകളുടെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ അതിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ കയറിപ്പോയി ഇറങ്ങണ പോലെയാണ്.
2: അതെ അതെ,
1: ഒരു വേറെ തന്നെ ഒരു രസമാണ് അതിങ്ങനെ കേട്ടിരിക്കാൻ.
2: പക്ഷെ
1: അതിന് നമ്മൾ സമയം കണ്ടെത്താറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കുറേ റീൽസ് കാണാറുണ്ട്, യൂട്യൂബിൽ കുറേ ഷോർട്സ് കാണാറുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യുന്നത് പോലെ ഒരു റീലെങ്കിലും ഖുർആനിൻ്റെ റീല് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കാനുള്ള ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്.
2: അതെ അതെ, അതിനായിട്ട് പ്രത്യേകം ചില സമയങ്ങൾ
1: കണ്ടെത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ഓതുക എന്നുള്ളത്, അതിനു വേണ്ടി ഒരു സമയം നമ്മൾ കണ്ടെത്തണം.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് ആരോഗ്യചിന്തകൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. കുട്ടികളിൽ കാഴ്ചക്കുറവ് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ, അമ്മാ ബഅദ്. കുട്ടികളിലെ കാഴ്ചക്കുറവ് എല്ലാവർക്കും യഥാർത്ഥത്തിൽ ഭീതി ഉണ്ടാക്കുന്നതും, പ്രത്യേകിച്ച് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ കണ്ണട വെക്കേണ്ട അവസ്ഥ വരും എന്നുള്ള ഒരു ഭീതി എല്ലാവർക്കും കാണാറുണ്ട്. യഥാർത്ഥത്തിൽ കാഴ്ചക്കുറവ് വരാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം. ഇതിൻ്റെ കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കാഴ്ചക്കുറവിൻ്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാഴ്ചക്കുറവിന് ഉള്ള കാരണങ്ങൾ യഥാർത്ഥത്തിൽ, ഒന്ന്, പാരമ്പര്യമായി രക്ഷിതാക്കൾക്കോ അതല്ലെങ്കിൽ കുടുംബത്തിലോ കാഴ്ചക്കുറവ് ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് കാഴ്ചക്കുറവ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ സംഗതി നമ്മളെ സംബന്ധിച്ചിടത്തോളം മോഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ലോ. നമ്മുടെ രക്ഷിതാക്കൾക്ക് കാഴ്ചക്കുറവ് ഉണ്ടെങ്കിൽ മക്കൾക്ക് കാഴ്ചക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി അല്ല. രണ്ടാമത്തെ ഒരു കാരണം, അമിതമായ അടുത്ത വർക്ക്, അതായത് വായനയാവട്ടെ എഴുത്താവട്ടെ മൊബൈലാവട്ടെ കമ്പ്യൂട്ടറാവട്ടെ ടാബാവട്ടെ, ഈ സാധനങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, ഏതൊരു പിന്നെ അവയവത്തിൻ്റെയും അമിതമായ ഉപയോഗം എന്തായാലും അതൊരു പിന്നെ പ്രശ്നത്തിലേക്ക് നയിക്കുമല്ലോ. അതുകൊണ്ട് അമിതമായ മൊബൈൽ ഉപയോഗം, അമിതമായ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗം തീർച്ചയായിട്ടും നമുക്ക് കാഴ്ചക്കുറവിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ എന്താണ്? നമുക്ക് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത സംഗതികൾ ഒഴിവാക്കുക. ഇപ്പോൾ കുട്ടികളെല്ലാവരും മൊബൈൽ അഡിക്റ്റാണ്, അല്ലെങ്കിൽ ടാബും ഇലക്ട്രോണിക് ഡിവൈസിന് അഡിക്റ്റാണ്. പ്രത്യേകിച്ചും ലോക്ക്ഡൗൺ സമയത്ത് ഉണ്ടാക്കിയ ഒരേ പ്രയാസങ്ങൾ നമുക്കിപ്പോഴും കുട്ടികളെ കാണാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കാഴ്ചക്കുറവ് വന്ന കുട്ടികളെ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏതൊരു വർക്ക് നമ്മൾ അടുത്ത വായനയാണെന്നുണ്ടെങ്കിലും എഴുത്താണെന്നുണ്ടെങ്കിലും നമ്മളെ അടുത്ത് ചെയ്യുന്ന വർക്കുകൾ ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക. ഇനി നിർബന്ധമായിട്ടുള്ള സംഗതികളുണ്ടാവും, നമുക്കതിനെന്ത് ചെയ്യാം, ഇടയ്ക്ക് നിർത്തി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഒരു മണിക്കൂർ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗം അത്യാവശ്യമാണ്, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമുക്ക് ഒറ്റയടിക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ചെറിയ ബ്രേക്ക് കൊടുക്കാം, ഇടയ്ക്ക് ദൂരത്തേക്ക് നോക്കാം. ഇങ്ങനത്തെ സംഗതികളാണ് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോഴും അതുപോലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോഴും നമ്മളെ വായനയ്ക്കും നമ്മളെ എഴുത്തിനും അല്ലെങ്കിൽ ബാക്കിയുള്ള എന്ത് അടുത്തുള്ള കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾക്ക് റൂമിൻ്റെ വെളിച്ചം, അതായത് വെളിച്ചമില്ലാത്ത സ്ഥലത്ത് ഇരുന്ന് കുത്തിയിരുന്ന് വായിക്കുന്ന, കണ്ണിന് സ്ട്രെയിൻ കൊടുത്ത് വായിക്കുന്ന സ്വഭാവം, അതായത് കണ്ണിന് ക്ഷീണം വരുമ്പോൾ, കണ്ണിൻ്റെ ഓവറായിട്ട് ലോഡ് കൊടുക്കുമ്പോൾ കാഴ്ച കുറയാനുള്ള സാധ്യതകൾ ഉണ്ട്. പിന്നെ ഒരു സംഗതി, ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളിലാണല്ലോ കളികൾ, എല്ലാവരും പിന്നെ മൊബൈലാണ്, ഫുട്ബോൾ കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കൊക്കെ മൊബൈലാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പുറത്തേക്ക് ഇറങ്ങണം. പുറത്തുള്ള കാഴ്ച കാണുന്നത് നമ്മുടെ കണ്ണുകളുടെ വികസനത്തിനും നമ്മളുടെ കാഴ്ച വികസിക്കുന്നതിനും വേണ്ടി ആവശ്യമാണ്. അപ്പോൾ പുറത്ത് കളിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലുള്ള അങ്ങനത്തെ പുറത്തുള്ള കുട്ടികളിൽ കാഴ്ചക്കുറവ് താരതമ്യേന കുറവായിട്ടാണ് കാണുന്നത്. എന്നാൽ ഗൾഫിലുള്ള അതല്ലെങ്കിൽ ഫ്ളാറ്റുകളിൽ മാത്രം ജീവിക്കുന്ന ഒതുങ്ങിക്കൂടുന്ന കുട്ടികളിൽ കാഴ്ചക്കുറവ് കൂടുതലായിട്ടും കാണുന്നു. അപ്പോൾ ഇതിന് നമുക്കൊരു വിരാമം ഇടാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പിന്നെ കാഴ്ചക്കുറവ് വരുന്നത് തടയാനും കഴിയും. പിന്നെ നമുക്ക് കാഴ്ചക്കുറവ് ഉള്ള ആളുകൾ, പ്രത്യേകിച്ചും എന്ത് ചെയ്യണം, കറക്റ്റ് പവറുള്ള കണ്ണട ഉപയോഗിക്കണം. അതല്ലെങ്കിൽ വീണ്ടും അതിന് കണ്ണിന് സ്ട്രെയിൻ വരാനും ഭാവിയിൽ വീണ്ടും വീണ്ടും കാഴ്ച നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതികൾ, ഒന്ന്, നമ്മുടെ അമിതമായിട്ടുള്ള കണ്ണിൻ്റെ ഉപയോഗം തീർച്ചയായും തടയേണ്ടതാണ്. അത് കണ്ണിന് ഇടയ്ക്ക് റെസ്റ്റ് കൊടുക്കുക, ഇടയ്ക്ക് പുറത്തേക്ക് നോക്കുക, അതുപോലെ പുറത്തുള്ള കാഴ്ചകൾ കാണുന്നതിനുള്ള അവസരങ്ങളോട് ഒരുക്കുക. കണ്ണിനും ശരീരത്തിനും ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകളും ബാക്കിയുള്ള സാധനങ്ങളും തീർച്ചയായിട്ടും ഫലം ചെയ്യും. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: നാം ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. കുട്ടികളിൽ കാഴ്ചക്കുറവ് വരാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമെന്നതായിരുന്നു ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ടൈമിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെ ശ്രോതാക്കളുടെ വിലയേറിയ നിർദ്ദേശങ്ങളെ എടുത്ത് വായിക്കുന്ന മനോഹരമായ ഒരു സ്ലോട്ട് തന്നെയാണ് പീസ് ടൈം. ഇന്നത്തെ പീസ് ടൈമിൽ നമ്മുടെ ഒരു ശ്രോതാവിൻ്റെതായി വന്ന ഒരു ഫീഡ്ബാക്ക് വായിക്കുകയാണ്. സമയം ഫലപ്രദമായി ഉപയോഗിക്കാൻ പഠിപ്പിച്ച റേഡിയോ ആണ് പീസ് റേഡിയോ. കേൾക്കുന്ന ഓരോ നിമിഷവും പ്രയോജനകരമാകുന്നു. പീസ് റേഡിയോയുടെ അവതരണ ശൈലി വളരെ മനോഹരമാണ്. ലളിതവും ഗൗരവമുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് ഇന്നത്തെ പീസ് ടൈമിൽ ഒരു ശ്രോതാവ് നമ്മളോട്.
7: മാഷാല്ലാ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള നിങ്ങളുടെ ഒരു സ്ലോട്ട് കൂടിയാണ് പീസ് ടൈം എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ അനുഭവങ്ങൾ പീസ് റേഡിയോയുടെ സഞ്ചാരത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മധുരങ്ങൾ അതൊക്കെ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു പ്രത്യേക അവസരമാണ്. നിങ്ങളത് ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്.
8: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
9: ഖത്തമുൽ ഖുർആൻ ദുആ എന്ന് പറഞ്ഞ് എല്ലാ ഖുർആനിൻ്റെയും അവസാനത്തിൽ കാണുന്ന ദുആക്ക് വല്ല അടിസ്ഥാനവും ഉണ്ടോ എന്നാണ്.
10: ഖുർആൻ മുഴുവനായിക്കൊണ്ട് ഓതി തീർന്നാൽ ഖത്തമുൽ ഖുർആൻ എന്ന പേരിൽ പ്രാർത്ഥനകൾ പല ഖുർആനിൻ്റെയും പിറകിൽ പ്രിന്റ് ചെയ്തതായി കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ഒരു സമയമാണ് ഖുർആൻ പാരായണം ചെയ്ത് അതിനുശേഷം നടത്തുന്ന പ്രാർത്ഥനകൾ. ഇതിൻ്റെ അർത്ഥത്തിലാണ് ഖത്തം തീർത്തു കഴിഞ്ഞാൽ ഉള്ള പ്രാർത്ഥനകളുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഖുർആൻ മുഴുവനായ ഒരു ആവർത്തി ഓതിക്കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്റുകൾ പ്രാർത്ഥനകൾ എന്ന പേരിൽ പ്രത്യേകമായി പ്രാർത്ഥനകളൊന്നും വന്നിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമെന്നുള്ള നിലക്ക് ഒരാൾക്ക് ഏത് രൂപത്തിലുള്ള പ്രാർത്ഥനയും ആ സമയത്ത് നിർവഹിക്കാവുന്നതാണ് എന്നതൊഴിച്ചാൽ അതിനുവേണ്ടി പ്രത്യേക ലഫ്ളുകളോ അതിനുവേണ്ടി പ്രത്യേക ദുആകളോ ഒന്നും തന്നെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നതായി കാണുവാൻ സാധിക്കുന്നില്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
9: ഖുർആൻ ഖത്തം ഓതി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്
2: നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരിച്ച ആളുകൾക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, സദഖ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രാർത്ഥന അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മരിച്ച ആളുകൾക്ക് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ജീവിച്ചിരിക്കുന്നവർ ചെയ്താൽ മരിച്ചവർക്ക് കിട്ടുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് ഇതൊക്കെ. അപ്പോൾ മരിച്ച ആളുകൾക്ക് വേണ്ടി സദഖകൾ ചെയ്യാം. പ്രത്യേകിച്ച് യത്തീംഖാനകളിലും മറ്റുമൊക്കെയുള്ള സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ മതസ്ഥാപനങ്ങൾ, അവിടെയൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന, ദീനീ വിജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ കുട്ടികളുണ്ടാവും. പള്ളി ദർസുകളിലും ആകട്ടെ, അതേപോലെ തന്നെ അറബി കോളേജുകളെപ്പോലുള്ള, ശരിയ കോളേജുകളെപ്പോലുള്ള സ്ഥാപനങ്ങൾ, അവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ആ ഭക്ഷണം കൊടുക്കുന്നത് തന്നെ എൻ്റെ വാപ്പയ്ക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടണം, എൻ്റെ ഉമ്മക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടണം എന്ന ഉദ്ദേശത്തിലാവുമ്പോൾ തന്നെ അതിൻ്റെ പ്രതിഫലം കിട്ടും. പോരാത്തതിന് അവരുടെ കൂടി പ്രാർത്ഥന കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതിപ്പോൾ പിന്നെ നിങ്ങൾ നമസ്കരിച്ചതിന് ശേഷം പ്രാർത്ഥിക്കണമെന്ന് പറയാം, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞിട്ട് ആ സൽക്കർമ്മം മുൻനിർത്തി പ്രാർത്ഥിക്കണമെന്ന് പറയാം. അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ അർഹമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ സൽക്കർമ്മങ്ങളായിട്ട് എന്തും ചെയ്തിട്ട്, ഇപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ള ഒരു സൽക്കർമ്മമാണല്ലോ, ആ സൽക്കർമ്മം മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, അതൊക്കെ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതുക എന്നതല്ല, അവർ
11: ഖുർആൻ ഓതുന്നു. ആ ഖുർആൻ ഓതിയത് മുൻനിർത്തിയിട്ട് പഠിച്ചോനെ, അള്ളാഹു നിൻ്റെ മാർഗത്തിലാണ് ഞാൻ ഈ ഖുർആൻ പാരായണം ചെയ്തത്, എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടണം, ഈ സൽക്കർമ്മം മുൻനിർത്തിക്കൊണ്ട് നീ അയാൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഒരാൾ ഒരു കുട്ടിക്ക് പറയുന്നതിന്, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അതൊരു തവസ്സുലാണ്, അനുവദിക്കപ്പെട്ട തവസ്സലുകളിൽപ്പെട്ടതാണ് സൽക്കർമ്മങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഇയാൾക്ക് വേണ്ടിയല്ല ഇവർ ഓതുന്നത്, മറിച്ച് അവർക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി ഓതുന്നു. ആ സൽക്കർമ്മം മുന്നിൽ വെച്ചുകൊണ്ട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ശരിയായ രൂപമായി നമുക്ക് കാണാൻ കഴിയുന്നത്. വല്ലാഹു അഅലം.
9: റജബ് മുതൽ ശവ്വാൽ 6 വരെ 96 നോമ്പ് എന്ന പേരിൽ നോമ്പ് നോറ്റു വരുന്നത് കാണാറുണ്ട്. അത് ഇസ്ലാമികമാണോ എന്നാണ്.
12: അങ്ങനെ ഒരു നോമ്പ്, 96 നോമ്പ് നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതേ അല്ല. നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസത്തിൽ പ്രത്യേകം നോമ്പെടുത്തിയിരുന്നു എന്നുള്ളത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. റജബിൽ പ്രത്യേകം നോമ്പെടുത്തിയിരുന്നു എന്നുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഷാബാനിൽ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഏറെക്കുറെ നോമ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്, മുഴുവൻ നോമ്പെടുത്തിയിരുന്നു എന്നുള്ളതില്ല. കാന യസൂമു ഷാബാന കുല്ലഹു എന്ന് ഹദീസുണ്ട്, പക്ഷേ അതിൻ്റെ ഉദ്ദേശം ജുല്ലഹു എന്നുള്ളതാണ്. അധികവും നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഷാബാനിൽ നോമ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുഴുവനായിട്ട് ഷാബാൻ നോമ്പെടുത്തു എന്നുള്ളതില്ല. തുടർച്ചയായി 2 മാസം നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തിയിരുന്നു ഷാബാനിലും റമദാനിലും എന്നറിയിക്കുന്നതും, അതും ഷാബാനിൽ കൂടുതൽ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്നുള്ള ഒരു ആശയത്തിലാണ്. റമദാൻ മാസത്തിൽ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുഴുവനും നോമ്പെടുത്തിയിരുന്നു, അത് റമദാനിൽ നിർബന്ധ നോമ്പാണ്. ശവ്വാൽ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അതും റമദാനോട് തുടർന്നല്ല, അതിനിടയിൽ ഈദുൽ ഫിത്തർ ഇല്ലേ, റമദാൻ കഴിഞ്ഞാൽ ഈദുൽ ഫിത്തറുണ്ട്, പിന്നെ ശവ്വാലിൽ 6 നോമ്പാണ്. ആ നോമ്പിനെ കുറിച്ച് നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വസിത്ത മിൻ ശവ്വാൽ എന്നാണ്, ശവ്വാലിൽ നിന്ന് 6 എന്നാണ്. അതതിൻ്റെ തുടക്കത്തിലാവാം മധ്യത്തിലാവാം ഒടുക്കത്തിലാവാം. ഏതായാലും ഈ റജബ്, ഷാബാൻ, റമദാൻ എന്നീ 3 മാസങ്ങളും ശവ്വാലിൽ നിന്ന് 6 കൂട്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു കണക്കിൽ ഒരു നോമ്പ് നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല.
9: വാടക വസ്തുക്കളുടെ അഡ്വാൻസ് കൈവശമുള്ള ആളാണോ അതോ അഡ്വാൻസ് കൊടുത്ത ആളാണോ സക്കാത്ത് കൊടുക്കേണ്ടത്?
13: നമ്മുടെ നാടുകളിൽ സാധാരണഗതിയിൽ ഉള്ള ഒരു അവസ്ഥയാണല്ലോ, കച്ചവടത്തിനും മറ്റുമായി നമ്മളൊരു ഷോപ്പ് വാടകയ്ക്കെടുക്കുന്ന സമയത്ത് ഒരു ലൊമാൻ, ഒരു ഗ്യാരണ്ടി എന്നുള്ള നിലക്ക് അഡ്വാൻസ് തുകകൾ നമ്മൾ നൽകാറുണ്ട്. ഈ അഡ്വാൻസ് തുകയുമായി ബന്ധപ്പെട്ട് അതിന് സക്കാത്തു നൽകേണ്ടത് ആരാണ് എന്നതാണ് സഹോദരൻ്റെ ചോദ്യം. അഡ്വാൻസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഗ്യാരണ്ടി ആയിക്കൊണ്ട്, ലൊമാനായിക്കൊണ്ട് ആണ് നമ്മൾ നൽകാറുള്ളത്. അദ്ദേഹത്തിൻ്റെ കെട്ടിടം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുതൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതിന് വല്ല കേടുപാടുകളോ മറ്റോ സംഭവിക്കുകയാണെങ്കിൽ അതിലേക്ക് മാറ്റിവെക്കുവാനും, അതല്ലെങ്കിൽ വാടക കൊടുക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് എടുക്കുക എന്നൊക്കെ ഉദ്ദേശത്തോടുകൂടിയാണ് സാധാരണഗതിയിൽ ഇത് നൽകാറുള്ളത്. യാതൊരു പ്രയാസവും കൂടാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ സ്വാഭാവികമാണ് ഇത് നമ്മുടെ ബാങ്കുകളിലെല്ലാം പണം ഡെപ്പോസിറ്റ് ചെയ്തതുപോലെയുള്ള ഒരു ഡെപ്പോസിറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കച്ചവടമോ മറ്റോ ഒഴിവാക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വസ്തു ഒഴിവാക്കിക്കൊണ്ട് തിരിച്ചു പോരുന്ന സമയത്ത് നമ്മൾ അടച്ച അഡ്വാൻസ് തുക നമുക്ക് ലഭിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഗണിക്കാൻ കഴിയുക ബാങ്കിലൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത രൂപത്തിലുള്ള പണത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആരാണോ അഡ്വാൻസ് കൊടുത്തത് അയാൾ തന്നെയാണ് അതിൻ്റെ സക്കാത്തു നൽകേണ്ടത്, അതല്ലാതെ അഡ്വാൻസ് സ്വീകരിച്ചയാളല്ല സക്കാത്തു നൽകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ആ സ്വത്തിൻ്റെ തസറുഫും മിൽക്കിയത്തുമെല്ലാം, അഥവാ അത് ക്രയവിക്രയം ചെയ്യുവാനുള്ള അധികാരവും അതുപോലെ തന്നെ അതിൻ്റെ മിൽക്കിയത്ത് ഉടമാവകാശവുമെല്ലാം യഥാർത്ഥത്തിൽ ആരാണോ നൽകിയത് അയാൾക്കു തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ തസറുഫും മിൽക്കിയത്തുമെല്ലാം ആരിലാണോ അവശേഷിക്കുന്നത് അയാൾ തന്നെയാണ് അതിൻ്റെ സക്കാത്ത് നൽകാൻ അവകാശിയായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, പലപ്പോഴും നമ്മുടെ നാടുകളിലെല്ലാം അഡ്വാൻസായി നൽകുന്ന തുകകളെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതും കാണാൻ സാധിക്കും. അത് ഒരു ശരിയായ നിലപാടല്ല. കാരണം ഒരാൾ തൻ്റെ സൂക്ഷിപ്പ് മുതലായിക്കൊണ്ട് നൽകിയതാണ്. സൂക്ഷിപ്പ് മുതലായിക്കൊണ്ട് നൽകിയ മുതൽ ഒരിക്കലും തന്നെ നമ്മൾ അത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ മറ്റോ വേണ്ടി ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. അത് ഒരർത്ഥത്തിൽ പലിശയുടെ ഇനത്തിൽ പോലും കടന്നു വരുമെന്നതുകൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അഅലം.
9: നോമ്പ് എടുക്കുമ്പോൾ ഇടയ്ക്ക് ബ്ലഡ് സ്പോട്ട് കാണാറുണ്ട്, അങ്ങനെ ചെറുതായി രക്തം കാണുമ്പോൾ നോമ്പ് പൂർത്തിയാക്കാൻ പറ്റുമോ, അതോ അത് ആർത്തവമാണോ, നിസ്കരിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെയാണ് സംശയം.
14: ആർത്തവ രക്തം സംഭവിച്ചാൽ നമസ്കാരവും നോവും നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായും അവയെക്കുറിച്ചുള്ളൊരു ബോധം സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കണം. ഇസ്ലാം നിരോധിച്ച വേളയിൽ ആരാധനാകർമ്മങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ. ഒരാൾ ജനാപത്തുകാരനാകുമ്പോൾ നമസ്കരിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെയാണ് ആർത്തവകാരികളായ അവസ്ഥയിലും നമസ്കരിക്കാൻ പാടില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്ത്രീകൾക്ക് നൽകിയ ഒരു പ്രത്യേക പ്രക്രിയ എന്നുള്ള നിലയിൽ എല്ലാ സ്ത്രീകൾക്കും ഒരു ഇതിലൊരു കൃത്യനിഷ്ഠ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില സ്ത്രീകൾക്ക് കൃത്യമായും 6 ദിവസം 7 ദിവസം അത് ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ കൃത്യമായും അങ്ങനെ തന്നെ സംഭവിക്കാം. എന്നാൽ പല സ്ത്രീകളിലും ഇതിലേറ്റ വ്യത്യാസങ്ങളുണ്ടാകും. ദിവസത്തിൻ്റെ എണ്ണം കൂടുക കുറയുക, ഇങ്ങനെ അവരുടെ മനസ്സിലുള്ള പിന്നെ പ്രയാസത്തിൻ്റെ പേരിൽ ഒക്കെ ഇതിലേറ്റ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് കൃത്യമായും ശുദ്ധിയായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആണ് അവർ ആർത്തവ വിരാമമാകുക. എങ്ങനെയാണ് അറിയുക? ഉമ്മു ആതിയ റളിയല്ലാഹു അൻഹ വളരെ പ്രസിദ്ധയായ സ്വഹാബി വനിതയാണ്. അവർ പറയുന്നു, കുന്ന ലാ നഉദ്ദുൽ അൽ ഖുദ്റത വസ്സുഫ്ര, ഞങ്ങൾ ആർത്തവിരാമത്തിന് ശേഷം വരുന്ന മഞ്ഞ നിറത്തിൽ വല്ലതും വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഞങ്ങൾ ആർത്തവമായി പരിഗണിക്കാറില്ലായിരുന്നു എന്നാണ്. കലങ്ങിയ രൂപത്തിലോ മഞ്ഞ നിറത്തിലോ വന്നു കഴിഞ്ഞാൽ അത് വരുന്നത് കൃത്യമായും ശുദ്ധിയായതിനു ശേഷമാണ് എങ്കിൽ അതിനെ ഞങ്ങൾ പരിഗണിക്കാറില്ലായിരുന്നു. അപ്പോൾ ശുദ്ധിയായി എന്നറിയുവാനുള്ള മാനദണ്ഡം രണ്ടാണ്. ഒന്ന്, രക്തം പരിപൂർണമായും അവസാനിക്കുക, അതിൻ്റെ ഒരു പാടും ഇല്ലാത്ത രൂപത്തിൽ അവസാനിക്കുക. രണ്ട്, ആർത്തവിരാമത്തിൻ്റെ അടയാളമായി ഒരു വെളുത്ത ദ്രാവകം പുറപ്പെടുക. ഇത് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നീട് വല്ല അടയാളങ്ങളും വന്നാൽ അത് ആർത്തവമായി പരിഗണിക്കേണ്ടതില്ല എന്നാണ്. അതേപോലെ തന്നെ ആർത്തവം അത് 7 ദിവസം ഒരു പക്ഷേ 15 ദിവസം വരെ അങ്ങനെ നീണ്ടു നിൽക്കാവുന്നതാണ്. ഇവിടെ ചോദ്യം ഉന്നയിച്ച സ്ത്രീ, അവർ പറയും 2 ദിവസം ഉണ്ടാകും, പിന്നീട് കുറച്ച് ദിവസം ഉണ്ടാകാറില്ല, അതൊരു 15 ദിവസം വരെ നീണ്ടു നിൽക്കും, പിന്നീടുള്ള ദിവസങ്ങളിൽ യാതൊരു പ്രശ്നവുമില്ല, സാധാരണ പോലെ തന്നെയാണ് എന്നാണ്. എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നു, അത് ഒരു വൃത്തിയായി ശുദ്ധിയായി എന്ന തോന്നൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ ഈ പറയപ്പെട്ട ദിവസങ്ങൾ ആർത്തവ പീരീഡായി പരിഗണിച്ചുകൊണ്ട് ഉള്ള കർമ്മങ്ങളാണ് അവർ ചെയ്യേണ്ടത്. ആർത്തവ സമയത്ത് ആരാധനാ കർമ്മങ്ങൾ പെട്ട ഖുർആൻ സ്പർശിക്കുക, അതേപോലെ തന്നെ നമസ്കരിക്കുക, നോമനുഷ്ഠിക്കുക, ഇതൊന്നും അനുഷ്ഠിക്കുവാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.
15: ഇത് ശുദ്ധിയായതിനു ശേഷം ആണ് ഇങ്ങനെ കണ്ടതെങ്കിൽ 2 ദിവസമോ മറ്റോ 2-3 ദിവസമോ മറ്റോ ശുദ്ധിയായി എന്നാണ് ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത്. അത് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വിധി
14: അതെ. ശുദ്ധിയായി ഞാൻ പറഞ്ഞു, ശുദ്ധിയായി എന്നതിന്റെ അടയാളം ഒന്ന് ഒരു വെളുത്ത ദ്രാവകം, ചില സ്ത്രീകൾക്ക് അങ്ങനെയായിരിക്കും, അതല്ലെങ്കിൽ പരിപൂർണമായി ഒരു അടയാളവും ഇല്ലാത്ത രൂപത്തിൽ പരിപൂർണമായി വൃത്തിയായി വരണ്ട രൂപത്തിലായിരിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വൃത്തിയായി എന്നറിയാവുന്നതാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടും ഏറ്റവും ചുരുങ്ങിയ സ്ത്രീകൾക്ക് 7 ദിവസം വരെയൊക്കെ ഒരു മീഡിയം അവസ്ഥയിൽ 7 ദിവസം വരെ ഉണ്ടാകാറുണ്ടല്ലോ, ആ അവസ്ഥയിലൊക്കെ ഉണ്ടാകുന്ന ഇതിനെ ആർത്തവമായി പരിഗണിക്കുക തന്നെയാണ് വേണ്ടത്.
9: ഇമാമിൻ്റെ കൂടെ റുക്കു പൂർണ്ണമായി കിട്ടി, ആ റക്കാത്തിൽ ഫാത്തിഹ ഓതാൻ പറ്റിയില്ല എങ്കിൽ ഇമാം സലാം വീട്ടുമ്പോൾ നമ്മൾ സലാം വീട്ടണോ അതോ ഒരു റക്കാത്ത് കൂടി നിസ്കരിക്കണോ എന്നാണ്.
1: ഒരാൾ ജമാഅത്ത് നിസ്കാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇമാം റുക്കുവിലാണ്. റുക്കുഴിലായി നിൽക്കുന്ന ഇമാമിനെയാണ് മഅ്മൂമിന് ലഭിച്ചത്. അദ്ദേഹം ഇമാമിൻ്റെ കൂടെ റുക്കുഴ് ചെയ്തു, ശേഷം എഴുത്തിദാലിലേക്ക് വരികയും ചെയ്താൽ അദ്ദേഹത്തിന് ആ റക്കായത്ത് കിട്ടിയെന്ന കർമ്മശാസ്ത്ര അഭിപ്രായമാണ് പ്രമാണങ്ങളോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നത്. മഹാനായ അബൂദാവൂദ് റഹിമഹുല്ല ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മൻ അദറക്കർ റുക്കുഅ അദറക്കർ റക്കഅ, ആർക്കെങ്കിലും റുക്കുഴ് ലഭിച്ചു കഴിഞ്ഞാൽ അവന് റക്കായത്ത് ലഭിച്ചു എന്നതാണ്. അതിനാൽ തന്നെ അങ്ങനെ റക്കായത്ത് ലഭിച്ച ഒരാൾ വീണ്ടും ആ റക്കായത്ത് മടക്കി നിസ്കരിക്കേണ്ടതോ അതല്ലെങ്കിൽ
13: ഫാത്തിഹ ലഭിച്ചില്ല എന്നതിൻ്റെ പേരിൽ ആ റക്കായത്ത് ലഭിച്ചിട്ടില്ല എന്ന് കണക്ക് കൂട്ടി വീണ്ടും ഒരു റക്കായത്ത് കൂടി നിസ്കരിച്ച് ആ ഫാത്തിഹ ഓതേണ്ടതോ ഇല്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
9: ആൺകുട്ടികൾക്ക് നോമ്പ് നിർബന്ധമാകുന്നതിൻ്റെ മാനദണ്ഡം എങ്ങനെയാണ് എന്നാണ്?
16: കുട്ടികൾക്ക് പ്രായപൂർത്തി ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നോമ്പ് നിസ്കാരം പോലുള്ളവ അവർക്ക് നിർബന്ധമാകുക. അഥവാ പ്രായപൂർത്തിയാകുന്ന അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കുട്ടികളിൽ പ്രകടമായാൽ അവർക്ക് നിസ്കാരം നോമ്പ് പോലുള്ള ഇബാദത്തുകൾ നിർബന്ധമാവും. ലിംഗത്തിന് ചുറ്റും പരുപരുത്ത, അതായത് ഗുഹ്യരോമം മുളക്കുക, ഇന്ദ്രിയ സ്ഖലനം ഉണ്ടാവുക, അല്ലെങ്കിൽ കുട്ടിക്ക് 15 വയസ്സ് പൂർത്തിയാകുക, ഇതിൽ ഏതെങ്കിലും ഒന്ന് കുട്ടികളിൽ പ്രകടമായാൽ അവർക്ക് പ്രായപൂർത്തിയാവും. അതോടുകൂടി അവർക്ക് നിസ്കാരം നോമ്പ് ഇതൊക്കെ നിർബന്ധമാവുകയും ചെയ്യും. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ആർത്തവം ഉണ്ടാവുക എന്നുള്ള നാലാമതൊരു കാര്യം കൂടി ഉണ്ടാവും. അത് ആർത്തവം ഉണ്ടായാൽ പെൺകുട്ടികൾക്കും നിസ്കാരം നോമ്പ് പോലുള്ള ഇബാദത്തുകൾ നിർബന്ധമാവും. എന്നാൽ അതോടൊപ്പം തന്നെ നിസ്കാരത്തെ പോലെ തന്നെ കുട്ടികൾക്ക് വകതിരിവ് എത്തുമ്പോൾ 7 വയസ്സാകുമ്പോൾ കുട്ടികളോട് നോമ്പെടുക്കാൻ ശീലിപ്പിക്കുക, അതേപോലെ തന്നെ അതിനുള്ള ഒരു പരിശീലനം എന്നുള്ള നിലക്ക് അവർക്ക് നമ്മൾ മുൻകൂട്ടി അവരോട് കൽപ്പിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
9: നിൽക്കാൻ കഴിയാത്തവർ ഇരുന്നും ഇരിക്കാൻ കഴിയാത്തവർ കിടന്നും നിസ്കരിക്കണമെന്നാണല്ലോ. കിടന്ന് നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നാണ്?
11: സാധിക്കുമെങ്കിൽ നിന്ന് നമസ്കരിക്കണം, അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇരുന്ന് നമസ്കരിക്കണം, അതിനും സാധിക്കണം.

0: നമസ്കരിക്കാൻ നമസ്കരിക്കുമ്പോൾ നിൽക്കാനും ഏതെങ്കിലും ചില പൊസിഷനുകൾ മാത്രം ഇരുന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ സാധിക്കുകയും ചെയ്യുമെങ്കിൽ ആ നിൽക്കാൻ പറ്റുന്ന അത്രയും സമയം അത്രയും പ്രവർത്തനങ്ങൾ നിന്നുകൊണ്ട് നിർവഹിക്കണം. അങ്ങനെയാണ് നമസ്കാരത്തിൽ, അതാണ് ഫത്തഖുല്ലാഹ മസ്തതഅത്തും, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾക്ക് കഴിയും വിധം സൂക്ഷിക്കുക, അവൻ്റെ കൽപ്പനകൾ നിറവേറ്റുക എന്നതാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം നേരെ നിൽക്കാൻ കഴിയും, തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ച് കൈകെട്ടി നിന്ന് ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് നിന്ന് പിന്നീട് റുക്കുഉം സുജൂദും ഒന്നും ഇരുത്തവുമൊന്നും നിർവഹിക്കാൻ കഴിയില്ല എങ്കിൽ ആ സമയത്ത് കിടക്കാം. വെറും നിൽക്കാൻ മാത്രം കഴിയുമെങ്കിൽ അത്രയെങ്കിലും ചെയ്യണം എന്നതാണ് നമുക്ക് ഹദീസുകളിൽ നിന്ന് വിശുദ്ധ ഖുർആനിൻ്റെ പൊതുവായ കൽപ്പനകളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇനി സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. അതിനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ അവർ കിടന്നുകൊണ്ട് തന്നെയാണ് നമസ്കരിക്കേണ്ടത്. അപ്പോൾ കിടന്നിട്ടുള്ള നമസ്കാരം എങ്ങനെയാണ്? വലതുഭാഗം ആ നമസ്കാരത്തിൻ്റെ സമയത്ത് ചെരിഞ്ഞ് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ടാണ്, അതും ഖിബിലയിലേക്ക് മുഖം തിരിയുന്ന രൂപത്തിൽ കിടന്നുകൊണ്ടാണ്. അപ്പോൾ നേരത്തെ തന്നെ കട്ടിലതിനനുസരിച്ച് ക്രമീകരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് മുഖം ഖിബിലയുടെ ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ കിടന്നുകൊണ്ടാണ് നമസ്കരിക്കേണ്ടുന്നത്. കർമ്മങ്ങൾ അഥവാ റുക്കുഉ്, സുജൂദ്, അതുപോലെ തന്നെ ഇരുത്തം പോലുള്ള കാര്യങ്ങളൊക്കെ ആംഗ്യം കാണിച്ചുകൊണ്ട് കഴിയുന്നത്ര ഒന്ന് വളഞ്ഞോ കുനിഞ്ഞോ ചെയ്യുക, ഇല്ല എങ്കിൽ അങ്ങനെ തന്നെ കിടന്ന് മനസ്സിൽ മാത്രം കരുതിയാൽ മതി റുക്കുഉ്ലാണ് സുജൂദിലാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന അത്ര നമ്മൾ ചെയ്യുക എന്നതാണ് നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി നൽകുമാറാകട്ടെ.
1: സക്കാത്തിൻ്റെ പൈസ പള്ളിപ്പണിക്ക് കൊടുക്കാൻ കഴിയുമോ എന്നാണ്
2: ആദ്യം മനസ്സിലാക്കേണ്ടത്. ഏതൊരു കർമ്മത്തിനും നിയ്യത്ത് ആവശ്യമാണ്. സക്കാത്ത് കൊടുക്കുമ്പോൾ ഇതെൻ്റെ സക്കാത്താണ് എന്ന നിയ്യത്ത് വേണം. നിയ്യത്തില്ലെങ്കിൽ അമലുകൾ ശരിയാകൂല, സ്വീകരിക്കപ്പെടില്ല. ഇന്നമേൽ അമാലു ബിന്നിയാത്ത് വ ഇന്നമാലി കുലിംബ്രി ഇമ്മാനവ. കർമ്മങ്ങളൊക്കെ നിയ്യത്തിനനുസരിച്ചാണ്, അതിൻ്റെ സ്വീകാര്യതയും അതിൻ്റെ സാധുതയും. നിയ്യത്തില്ലെങ്കിൽ ശരിയാവില്ല, നിയ്യത്ത് വേണം. പക്ഷേ സക്കാത്ത് കൊടുക്കുമ്പോൾ പള്ളി പണിയുക, മദ്രസ പണിയുക എന്നതിന് കൊടുക്കാൻ പറ്റുമോ? സക്കാത്തിന് അള്ളാഹു 8 അവകാശികളെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നമ സദഖാതുൽ ഫുഖറ ഇവൽ മസാകീന വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫതി ഖുലൂബുഹു വഫിർ റിഖാബ് വഫി സബീലില്ലാഹി വബിനിസ് സബീൽ എന്ന് തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വതആല 8 ആളെ പറഞ്ഞില്ലേ? ആ 8 പേർക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടത്. അതിൽ പള്ളി പണിയുക, മദ്രസ നടത്തിപ്പ്, അതൊന്നും അതിൽ ഉൾപ്പെടുമോ? അത് ഫീ സബീലില്ല എന്നത് വിശാലമാണ്, ആ വകുപ്പിൽ ഉൾപ്പെടും എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫീ സബീലില്ല എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം ഇസ്ലാമിക ജിഹാദാണ്. അള്ളാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉന്നതമാകാൻ ജിഹാദ് നിലവിലുണ്ടെങ്കിൽ അതിനാണ് സക്കാത്ത്. അതാണ് ഫീ സബീലില്ല കൊണ്ട് ഉദ്ദേശം. പള്ളി പണിയുക, മദ്രസ നിർമ്മിക്കുക എന്നുള്ളതൊക്കെ വിശാലാർത്ഥത്തിൽ ഫീ സബീലില്ലയിൽപ്പെടുമെങ്കിലും ഇവിടെ ഉദ്ദേശിച്ച ഫീ സബീലില്ലയിൽ പെടുകയില്ല എന്നാണ് വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ പക്ഷം. ശരിയോടടുത്തും അതാണ് കിടക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, 8 അവകാശികളെ പറഞ്ഞതിൽ അതിലെ വലിയൊരു അവകാശികൾ ലോകത്ത് ഇവിടെ ഉണ്ട്. മിസ്കീന്മാരായി, ഫക്കീറന്മാരായി, കടം കൊണ്ട് വലയുന്നവരായിട്ട് ഒരുപാട് ഉണ്ട്. അപ്പോൾ അത്തരം ആളുകൾ നമ്മുടെ സക്കാത്ത് അർഹിക്കുന്നവരാണ്. ആ അർഹരായവർ ലോകത്ത് എവിടെ ഉണ്ട്, അവിടേക്ക് ഈ സക്കാത്ത് കൊടുക്കാം. അവരുണ്ടായിരിക്കെ അർഹതയുണ്ടോ ഇല്ലേ എന്നതിൽ സംശയം നിലനിൽക്കുന്നൊരു വിഷയത്തിലേക്ക് സക്കാത്ത് മാറ്റുക എന്നുള്ളത് ഒരിക്കലും പാടുള്ളതല്ല. അർഹർക്ക്, മിസ്കീന്മാരായ ഫക്കീറന്മാരായ ആളുകൾക്ക് നൽകുകയാണ് വേണ്ടത്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്.
3: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴി

0: യിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ. പീസ് റേഡിയോ 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ. ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ. ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ. നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും. കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ. കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇരുകിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.
3: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
0: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
3: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
0: അതേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
3: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
0: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
3: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
0: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
3: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
0: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ശ്രോതാക്കളുടെ അടുത്തതായി പ്രവേശിക്കുന്നത് സ്വരം എന്ന പ്രോഗ്രാമിലേക്കാണ്.

0: മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവക്കാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർകോസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി. പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലി സുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നൊരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്, അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിന്റെ ശാന്തിയും ജീവിതത്തിന്റെ സുഖവും ഒക്കെ.
3: أعوذ بالله من الشيطان الرجيم.

0: السلام عليكم ورحمة الله. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. തൗഹീദ്, വിശ്വാസത്തിൻ്റെ ജീവൻ എന്ന വിഷയത്തിലാണല്ലോ നമ്മുടെ പ്രോഗ്രാമുള്ളത്. ഒരുപാട് കൂട്ടുകാർ പ്രോഗ്രാമുകൾ അയച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. മികച്ച പ്രോഗ്രാമുകൾ തന്നെയാണ് നമ്മുടെ കൂട്ടുകാർ അയച്ചിട്ടുള്ളത്. തൗഹീദ് എന്ന് പറയുമ്പോൾ ഏകദൈവ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എല്ലാ കൂട്ടുകാർക്കും തൗഹീദിനെ പറ്റി എന്തെങ്കിലും ഒന്ന് അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അൽഹംദുലില്ലാ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലെ ഒന്നാമത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് പ്രിയ കൂട്ടുകാരി ഹിജാബ അബ്ദുസ്സലാമാണ്, നാലാം ക്ലാസ് വിദ്യാർത്ഥിനി, ALP സ്കൂൾ, അരീക്കോട്. നമുക്ക് ഹിജാബ അബ്ദുസ്സലാമിൻ്റെ ഇമ്പമാർന്ന ഗാനത്തിന് കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്. വളരെ ഉഷാറായിട്ടാണ് ഹിജാബ് അബ്ദുസ്സലാമ ഗാനം നമുക്ക് മുന്നിൽ ഇവിടെ അവതരിപ്പിച്ചത്. ആ വിഷയം കൃത്യമായിക്കൊണ്ട് ആ ഗാനത്തിൽ നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവുന്ന രൂപത്തിൽ ഉഷാറായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഹിജാബ് അബ്ദുസ്സലാമിനെ പോലെയുള്ള കുട്ടികളുടെ പ്രോഗ്രാമുകൾക്ക് വേണ്ടി പീസ് റേഡിയോ കാത്തിരിക്കുന്നു. കൂട്ടുകാരും ഇതുപോലെയുള്ള പ്രോഗ്രാമുകളുമായി അവസരങ്ങളുണ്ടാകുന്ന സമയങ്ങളിൽ തീർച്ചയായും നമ്മുടെ പീസ് റേഡിയോയുമായി ബന്ധപ്പെടണം, അതുപോലെ തന്നെ പങ്കെടുക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും നമുക്ക് അടുത്ത പ്രോഗ്രാം ആരാണ് നമുക്ക് നോക്കാം. ഫർഹാൻ കെ എഫ് നോർത്ത് പറവൂർ ഇസ്ലാമിക് യു പി സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഫർഹാന്റെ ഗാനത്തിൽ നമുക്ക് കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും. മതി മതി ആരാധ്യൻ സൃഷ്ടാവായൊരുവൻ,

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫർഹാൻ ഉഷാറായിട്ട് മതി മതി ആരാധന, അള്ളാഹു സുബ്ഹാനഹു വതആല മതി നമുക്ക് എന്നുള്ള ആ ഒരു പ്രഖ്യാപനമാണ് ഫർഹാൻ്റെ പാട്ടിലൂടെ നമ്മൾ കേട്ടത്. വളരെ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഫർഹാൻ പാടിയിട്ടുണ്ട്. ഇൻഷാ അള്ളാ, ഇനി ഇതുപോലെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുമ്പോൾ ഉഷാറായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ അവതരിപ്പിക്കാൻ കൂട്ടുകാരെ നമുക്കെല്ലാവർക്കും കഴിയും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ അതിന് തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും ഇതുപോലെ അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോവാം. കൊല്ലം പള്ളിമുക്ക് എൽ ബി എം സി ബി എസ് ഇ സ്കൂൾ വിദ്യാർത്ഥിനിയായ റുഖ്സാന റിയാസിന്റെ പ്രസംഗമാണ്. നമുക്ക് പ്രസംഗം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന വിഷയം തൗഹീദ് എന്നുള്ളതാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം എന്നുള്ളതാണ്. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കർഹൻ മറ്റാരുമില്ല എന്നുള്ളതാണ് തൗഹീദ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് തൗഹീദ് എന്നുള്ളത്. അതിനേക്കാൾ പ്രധാനമുള്ള ഒരു വിഷയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെയും ജിന്നിനെയും സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നത് കാണുക, വമ

ആരാധിക്കുക വേണ്ടിയല്ലാതെ എന്നെ സൃഷ്ടിച്ചിട്ടില്ല. ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഅഅത്താല നമ്മുടെ അറിയിക്കുന്നതും ഈ ലോകത്തേക്ക് നമ്മെ സൃഷ്ടിച്ചയച്ച അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഅഅത്താല ഒരിക്കലും പുറത്തു തരാത്ത ഒരു പാപമാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത്. അതായത് ആരാധനയിൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റുള്ളവരെ ഉൾക്കൊള്ളുക എന്നത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഅഅത്താല ഈ വിഷയം പറയുന്നത്, ഇന്നല്ലാഹ ലാ യഗ്ഫിർ അൻ

0: بالله فقد افترى اسما عظيم. തീർച്ചയായും അള്ളാഹു അവനിൽ പങ്കു ചേർക്കുന്നതിനെ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. അതല്ലാത്ത പാപങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും വലിയ പാപം എന്താണെന്ന് ഒരു സഹാബി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ എന്നുള്ളതാണ് മാത്രമേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏഴ് മഹാപാപങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം. ആ ഏഴ് മഹാപാപങ്ങളിൽ നിന്ന് ഒന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഒരാളുടെയും നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മുടെ എല്ലാ പ്രാർത്ഥനയും അള്ളാഹുവിനോട് മാത്രം ആകാൻ പാടുള്ളൂ. മരിച്ചു പോയവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ ഒരാളോടും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട സഹായങ്ങൾ ചോദിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ ചെയ്യുന്ന ആളുകളെ ശാശ്വതമായി നരകത്തിൽ പ്രവേശിക്കുമെന്നാണ് ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന ആളുകളെ അള്ളാഹു ശാശ്വതമായി സ്വർഗം നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ എടുത്തു നോക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നോക്കിയാൽ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക പ്രാർത്ഥനകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ നമ്മൾ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം നമ്മൾ രാത്രി ഉറങ്ങുന്നത് വരെ ഉള്ള എല്ലാ ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിലുള്ള പ്രാർത്ഥനയും അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഖുർആന്റെയും പ്രവാചക വചനങ്ങളിലും ഒക്കെയും എല്ലാ പ്രാർത്ഥനയും അള്ളാഹുമ്മ എന്നോ റബ്ബി എന്നോ അർത്ഥത്തിലാണ് മുഴുവൻ പ്രാർത്ഥനകളും തുടങ്ങുന്നത്. അതായത് അള്ളാഹുവെ എന്നോ റബ്ബി എന്നോ റബ്ബന എൻ്റെ റബ്ബെ എന്നോ വിളിച്ചു കൊണ്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനോട് മാത്രം ആരാധിക്കുകയും ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: وعليكم السلام ورحمة الله وبركاته. ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ റുക്സാന റിയാസിൻ്റെ പ്രസംഗമാണ് നമ്മൾ കേട്ടത്. തൗഹീദിൻ്റെ മർമ്മ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന വിവരണമാണ് റുക്സാന റിയാസിൻ്റെ പ്രസംഗത്തിലൂടെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചത്. കൂട്ടുകാരെ, പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുന്നവരാകണം നമ്മൾ, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാകണം നമ്മൾ. എങ്കിൽ മാത്രമാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാം തുടരുകയാണ്. അടുത്തൊരു പ്രോഗ്രാം നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു ഫറാഷ തിഷ്രീൻ. തിരൂർ വാരാണക്കര സ്കൂൾ ഓഫ് ഖുർആനിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നല്ലൊരു ഗാനം നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും.

ശത്രു മനസ്സിൽ പേടി കൊടുത്തവനല്ലാഹു, ആയിരമല്ലോ മലക്കു വന്നു പോരാടാൻ. ശത്രു മനസ്സിൽ

മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്. ഫറാഷത്തി ശിരീൻ ഉഷാറായിട്ട് ആ ഗാനം നമുക്ക് മുന്നിലിവിടെ അവതരിപ്പിച്ചു. എല്ലാവർക്കും തൗഹീദിൻ്റെ കാതൽ, അതിൻ്റെ കാമ്പ് റബ്ബ് സുബ്ഹാനഹു വതആലയിൽ അടിയുറച്ച് വിശ്വസിക്കണമെന്നും, അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള ആ ഒരു പാഠവുമാണ് ഈ ഗാനത്തിലൂടെ ഫറാഷത്തി ശിരീൻ നമ്മിലേക്ക് നൽകുന്ന സന്ദേശം. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൽ തവക്കുലാക്കുന്ന ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടുകാരെ, നമ്മുടെ പ്രോഗ്രാം തുടരുകയാണ്. ഒരുപാട് പ്രോഗ്രാമുകൾ കൂട്ടുകാർക്ക് വേണ്ടി പീസ് റേഡിയോ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഈ മദ്രസ പോലത്തെ പരിപാടികൾ, അതുപോലെ തന്നെ വൈവിധ്യങ്ങളായ പ്രോഗ്രാമുകൾ ഉൾക്കൊള്ളുന്ന ജമീൽ ആപ്പ്, ഇതൊക്കെ കൂട്ടുകാർ കൃത്യമായിക്കൊണ്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതുമായിക്കൊണ്ട് ബന്ധപ്പെടുകയും ആവശ്യമുള്ള പ്രോഗ്രാമുകൾ നമ്മൾ കേൾക്കുകയും ചെയ്യണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് തുടരുന്നു. പരപ്പനങ്ങാടി ജി എം എൽ പി സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഫ്രീദ് അഹമ്മദ് പ്രസംഗവുമായി നമ്മോടൊപ്പം ചേരുന്നു. അഫ്രീദ് അഹമ്മദിന്റെ പ്രസംഗം നമുക്ക് കേൾക്കാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, അഫ്രീദ് അഹമ്മദിൻ്റെ ഒരു കിഡിലൻ പ്രസംഗം തന്നെയാണ് നമ്മൾ കേട്ടത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നല്ല പ്രോഗ്രാമുകൾ നമ്മൾ അവതരിപ്പിക്കുക മാത്രമല്ല, അതിൻ്റെ അവതരണത്തിൻ്റെ സമയത്ത് അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം നല്ല ഒരു അന്തരീക്ഷത്തിൽ ശബ്ദങ്ങളൊന്നുമില്ലാത്ത നിലക്ക് നമ്മൾ പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഒരു മികച്ച ശബ്ദത്തോടു കൂടി തന്നെ നമുക്കത് പ്രക്ഷേപണം ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൂട്ടുകാർ ഓർക്കുക. എന്തായാലും അഫ്രീദ് അഹമ്മദിനെ പോലുള്ള ഭാവി വാഗ്ദാനങ്ങളാണ് നമുക്ക് സ്റ്റാർ ക്വസ്റ്റിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അൽഹംദുലില്ലാ. പ്രിയ കൂട്ടുകാരെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ വളരെ നല്ല പ്രോഗ്രാമുകളാണ് ലഭിച്ചത്. കൂട്ടുകാർക്ക് വേണ്ടി രണ്ടു വരി ഒരു തൗഹീദ് ഗാനം മൂളാൻ ആഗ്രഹിക്കുന്നു.

പ്രിയ കൂട്ടുകാരെ, പീസ് റേഡിയോ സ്റ്റാർക്വസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡിൽ വളരെ നല്ല പ്രോഗ്രാമുകളുമായി നമ്മോടൊപ്പം ചേർന്ന കൂട്ടുകാർക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ ഇൻഷാല്ലാ പുതിയ വിഭവങ്ങളുമായി മറ്റ് കൂട്ടുകാരുമായി നമുക്ക് വീണ്ടും ഒരുമിച്ചിരിക്കാം. എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യന്തം എല്ലാവരും ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് കൂട്ടുകാർ പങ്കെടുക്കാൻ അതിലേക്ക് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. എല്ലാവർക്കും അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും, അഹ്സനല്ലാഹു ഇലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം.
1: ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം.
0: പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
1: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
0: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
1: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
0: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
1: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
0: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
1: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
0: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
1: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
0: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം,
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പ്രാമാണികമായ പഠനം,
1: പ്രായോഗികമായ പഠനക്രമം,
0: പണ്ഡിതോചിതമായ പ്രതിപാദനം,
1: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
0: ലളിത സുന്ദരമായ അവതരണം.
1: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
1: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
0: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
1: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
0: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
1: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
0: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
1: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അൽമിംബർ. പ്രമുഖരുടെ ജുമാ ഖുതുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് മഞ്ചേരി 22-ാം മൈൽ സലഫി ജുമാ മസ്ജിദിൽ പീസ് റേഡിയോ ഡയറക്ടർ കൂടിയായ കെ താജുദ്ദീൻ സുലാഹി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്.
1: ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരു ചെറുപ്പക്കാരനെ തന്റെ ജീവിതത്തിലേക്ക് ചേർത്തു വെച്ച ആ പെൺകുട്ടി, അവര് ഇസ്ലാം പുൽകിയിട്ടില്ലാത്ത ഭർത്താവിന്റെ അമ്മയെ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയുമാണ്. എന്നാലൊരു ശത്രുതാ മനോഭാവത്തോടുകൂടെ അവരോട് പെരുമാറുന്ന ആ സ്ത്രീ, അവര് കിടക്കണ കിടക്കയിൽ തന്നെ മലവും മൂത്രവും ഒക്കെ ആ കിടപ്പിൽ തന്നെ അങ്ങനെ ചെയ്തു പോവുകയാണ്. പിന്നീടാണ് ഈ സ്ത്രീക്ക് മനസ്സിലാകുന്നത് ഇതെന്നോടുള്ള വിരോധത്തിന്റെ ഭാഗമാണ്. പെങ്ങളെ വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, കറക്റ്റ് ടോയ്ലറ്റ് പോകുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ഫ്രഷ് ആകുന്നുണ്ട്, ഇതെന്നെ ബുദ്ധിമുട്ടാകാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് എന്നറിയുമ്പോഴും ആ സ്ത്രീ എല്ലാം സബറോടുകൂടെ ക്ഷമയോടുകൂടെ നിർവഹിക്കുന്നതിന്റെ പിന്നിലെ മനോഗതം എന്തായിരിക്കും? ആരോടും പരാതി പറയാതെ, ഭർത്താവിനോട് പോലും സങ്കടം പറയാതെ, എല്ലാം ഉള്ളിലൊതുക്കി, ഇത് ബോധപൂർവം ടോയ്ലറ്റിൽ പോയി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ടും ഇതിവിടെ നിർവഹിക്കുകയാണ് എന്നറിഞ്ഞിട്ടും അവരെ ആ ഒരു കാര്യത്തിൽ ക്ഷമാപൂർവം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനം എന്തായിരിക്കും? അവരുടെ വാചകത്തിൽ വന്ന എന്താണെന്നറിയാം? എന്തായാലും വയസ്സായ ഒരു സ്ത്രീയാണല്ലോ, അവർക്ക് അവരുടെ പ്രായത്തിൻ്റെതായ വാശിയും ബഹളമൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളത് ചെയ്താൽ നമുക്ക് അള്ളാഹു സ്വർഗം തരാൻ വേണ്ടി തീരുമാനിച്ചത് ചിലപ്പോൾ ഇതിലൂടെയൊക്കെ ആയിരിക്കും. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനെ ഇസ്ലാമികമായി മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരുതരം നിർവൃതിയുണ്ട്, ഒരുതരം ആശ്വാസമുണ്ട്, ഒരുതരം സംതൃപ്തിയുണ്ട്, സമാധാനമുണ്ട്, തുടർച്ചയുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞത് അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങളിലും നിർവഹിക്കുന്ന ആരാധനകളിലും ജീവിതത്തിൽ എടുക്കുന്ന നിലപാടുകളിലും ആസ്വാദനവും സമാധാനവും സന്തോഷവും കിട്ടാനുള്ള വഴികളെ കുറിച്ചാണ്. ആ വഴികൾ ഇന്ന് നമ്മൾ പറഞ്ഞു പൂർത്തീകരിക്കുകയാണ്. ഒന്നാമത് പറഞ്ഞിരുന്നത്, നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംതൃപ്തിയോടും സമാധാനത്തോടും മനസാന്നിധ്യത്തോടൊക്കെ ചെയ്യാനുള്ള വഴി എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം ശരിയായ അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ്. മതത്തെക്കുറിച്ച് ശരിയായ അറിവ് സമ്പാദിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന നിലപാടുകളിലും നമ്മുടെ അനുഷ്ഠാനങ്ങളിലും ആരാധനകളിലും ഒക്കെ നമുക്കൊരു വല്ലാത്ത തൃപ്തി കിട്ടും. എന്തൊക്കെ തന്റെ മുന്നിൽ എങ്ങനെയൊക്കെ സംഭവിച്ചാലും അയാൾക്ക് ആശ്വാസപൂർവം അതിൽ നിലനിൽക്കാൻ പറ്റും. കൊച്ചു കൊച്ചു അറിവുകളായിരിക്കും. കുഞ്ഞിനെ കാണാനില്ലാതെ വീട്ടുകാരെല്ലാവരും കൂടി ഒരു കുഞ്ഞിനെങ്ങനെ തെരയാണ്, 3 വയസ്സ് 4 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെങ്ങനെ തെരയാണ്, പാടത്തും പറമ്പിലൊക്കെ തെരഞ്ഞ് അവസാനം ഈ ഉമ്മ നോക്കുമ്പോ ഈ കുട്ടി കുളത്തിൽ ഇങ്ങനെ മരിച്ച് കമഴ്ന്ന് കിടക്കുന്നതാണ് കാണുന്നത്. നേരെ അവരിറങ്ങി ആ കുഞ്ഞിനെടുത്തു, വയറ്റത്ത് ഞെക്കി, വെള്ളമൊക്കെ കളഞ്ഞു, മരിച്ചു എന്നുറപ്പാണ്. ഞങ്ങളുടെ കൊണ്ടോണ്ടാത്ത വിധം കാര്യം ബോധ്യമാണ്. അവളെ കാലൊക്കെ നീല നിറമായിട്ടുണ്ട്, അവൾ അവളുടെ ശ്വാസം നിലച്ചിട്ടുണ്ട്. എന്റേതാണെങ്കിൽ ആ കുഞ്ഞ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, എന്റേതാണെങ്കിൽ ആ കുഞ്ഞ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സ്ത്രീ പക്ഷെ മയ്യത്തൊക്കെ കൊണ്ടുവന്ന് കഫം ചെയ്ത് അവരെന്നെ കഫം ചെയ്ത് അവരെന്നെ നിസ്കരിച്ച് ഈ കുഞ്ഞിനെ എടുത്തു കൊടുത്തു. എന്നിട്ട് അവര് നമസ്കാര കൂപ്പാത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ ഉമ്മ എന്നെ പേഴ്സണലായിട്ട് വിളിക്കണേ, 2 ദിവസമായി ഉസ്താദെ എന്റെ മോള് ഒന്ന് കരഞ്ഞിട്ട് പോലുമില്ല, അവൾക്ക് എന്തോ മാനസികമായി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവളോടൊന്ന് സംസാരിച്ച് അവൾക്കൊരു ആശ്വാസം കിട്ടണം, അവളൊന്ന് കരഞ്ഞാൽ ചിലപ്പോ ഒരു ആശ്വാസം ഉണ്ടാകുമല്ലോ. അപ്പൊ ആ വീട്ടില് നമ്മൾ പോയി ആ സ്ത്രീയോട് സംസാരിക്കണം. അപ്പൊ പറഞ്ഞു, ഉമ്മ ആരോടോ സംസാരിക്കണത് കേട്ട് ഞാന് ഉമ്മാന്റെ ഫോണ് നോക്കിയപ്പോ നിങ്ങളെ നമ്പറാന്ന് മനസ്സിലായി. മൗലവി ഞാന് എനിക്ക് സങ്കടങ്ങളില്ലായിട്ടൊന്നുമല്ല, പക്ഷേ ഞാൻ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൽ നിന്ന് പീസ് റേഡിയോയിൽ നിന്നൊക്കെ ഞാനൊരു ഹദീസ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഹദീസ്? കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ ആ നഷ്ടത്തിന്റെ നേരത്ത് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അൽഹംദുലില്ലാ എന്ന് പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബൈത്തുൽ ഹംദ്, സ്തുതിക്കുന്നവർക്കുള്ള പ്രത്യേക വീട് സ്വർഗത്തിൽ ഒരുക്കി വെക്കുന്നതാണ്. പരലോകം ഉണ്ട് എനിക്ക് ഉറപ്പാണ്. ആ ഹദീസ് സ്വഹീഹ് തന്നെയല്ലേ? അപ്പൊ ഞാനത് നഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും എന്റെ കുഞ്ഞിനെ കൊണ്ട് പരലോകത്താണ് എനിക്ക് ഉപകാരമെന്ന് റബ്ബ് തീരുമാനിച്ചതെങ്കിൽ ഞാൻ എന്തിനാണ് നഷ്ടപ്പെടുത്തണതെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മള് മതത്തിന്റെ കൊച്ചു കൊച്ചു അറിവുകളായിരിക്കും. നമ്മളിങ്ങനെ മെമ്പറിലും ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിലും പ്രഭാഷണ പരിപാടികളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുന്ന അറിവുകളായിരിക്കും. പക്ഷെ അത് നമ്മളുടെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടുന്ന ഒരു പെയിൻ കില്ലറിനെക്കാളും ശക്തമായ ഉപകരണമായി അത് മാറുന്ന, ഉപകാരമായി അത് മാറുന്ന ഒരു നേരമുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, അറിവും പഠനവുമാണ് ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ ഈ ആസ്വാദനവും ഈ തിരിച്ചറിവും കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഖുർആൻ അത് കൃത്യമായി പറഞ്ഞു. ഞാനിവിടെ ഓതി വെച്ച ആയത്ത് അതാണ്, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമ, നിശ്ചയമായും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നവരാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നവർക്ക് അള്ളാഹുവിനോടൊരു ഭയമുണ്ടാകും. ആ ഭയം പാമ്പിനെ പേടിക്കണ പോലെയോ പട്ടിനെ പേടിക്കണ പോലെയോ അല്ല. എനിക്ക് ഇത്ര ഇത്ര ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് എന്റെ റബ്ബ് എന്നുള്ള അങ്ങേറ്റത്തെ ഒരു കടപ്പാട്. നമ്മളെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരാൾ സഹായിച്ചാൽ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യും നമ്മള്, അല്ലേ? അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാകും. ഒരു മാവിന്റെ ചോട്ടിൽ ഇങ്ങനെ ഒരാൾ നിൽക്കുകയാണ്, അപ്പൊ വേറെ ആളാണ് അങ്ങനെ പോയി, അയാളുടെ നൃത്തം കണ്ടപ്പോ അയാൾക്ക് മനസ്സിലായി നൃത്തം അത്ര നല്ല ആൾക്കല്ല. ഈ സമയത്ത് അയാള് ആ മനുഷ്യനെ, ആ മുസ്ലിമായ മനുഷ്യനെ ബൈക്കിലേക്ക് കയറ്റിയിട്ട് അയാളെ കടയിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി, എന്താ എനക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്താ എന്റെ വിഷയം എന്ന് വെച്ചപ്പോ ഇയാളോട് കരഞ്ഞു, അരയിന്ന് കയറെടുത്തു, അരയിന്ന് കയറെടുത്ത് ഇതുകൊണ്ട് അവസാനിപ്പിക്കേണ്ട ആളാണ് ഞാൻ എന്ന് പറഞ്ഞു. ഈ ആശ്വസിപ്പിച്ച മനുഷ്യന്റെ കിടിനി പോയപ്പോ ഇവിടുന്ന് മഞ്ചേരിയിൽ നിന്ന് കോട്ടക്കൊക്കെ പോണ വഴിയിലുള്ള ഒരു എന്റെ എനിക്ക് വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ഒരു വീട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ മനുഷ്യന്റെ കിടിനി പോയപ്പോ അയാള് പുത്തനാശയക്കാരനാണെന്ന് പറഞ്ഞ അയാളുടെ കുടുംബം മുഴുവൻ ബഹിഷ്കരിച്ചപ്പോ ഈ ആശാരിയായ മനുഷ്യൻ കയറി വന്നു, എന്നിട്ട് പറഞ്ഞു, ഞാൻ കൊടുക്കാം മൂപ്പരിക്ക് കിഡ്നി, ഞാൻ കൊടുത്തോളാം മൂപ്പരിക്ക് കിഡ്നി, എനിക്ക് ജീവിതം തന്ന ആളാണ് മൂപ്പര്, മനസ്സിലായില്ലേ, എനിക്ക് ജീവിതം തന്ന ആളാണ് മൂപ്പര്, അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുന്ന നിലപാടുകൾ അള്ളാഹുവിനെ ബോധ്യപ്പെട്ടെടുക്കുന്ന നിലപാടുകൾ അല്ലെ, ആ നിലപാടുകൾക്ക് വലിയ സമ്മാനങ്ങൾ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. അറിവ് വർദ്ധിക്കുമ്പോ മനുഷ്യൻ എന്താണ് സംഭവിക്കുക എന്ന് റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട്, ലൗ തഅലമൂന മാഅലം, എനിക്കറിയുന്നതൊക്കെ നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ, ലളഹത്തും ഖലീല, നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുള്ളായിരുന്നു, വല ബഖയ്തും കസീറ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു, വലമ്മാ തലദ്ദത്തും ബിന്നിസാഇ അലൽ ഫുറുഷ് വലഖറജ്തും ഇല സുഉദാതി തജ്അറൂന ഇല അല്ലാഹ്, നിങ്ങൾ ബെഡ്റൂമിൽ നിങ്ങളുടെ ഇണകളോടൊപ്പം ഇങ്ങനെ സ്വസ്ഥതയിൽ മയങ്ങുകയല്ല ചെയ്യുക, നിങ്ങൾ ആളൊഴിഞ്ഞ ഇടങ്ങളിലേക്ക് ഓടിക്കയറി നിങ്ങളുടെ രക്ഷിതാവിനോട് ഉച്ചത്തിൽ നിലവിളിച്ച് മാപ്പപേക്ഷിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ മതപരമായ തത്വങ്ങളും നിയമങ്ങളും ശരികളും ശരിയാം വിധം പഠിച്ച് ഉൾക്കൊണ്ട് പോകുമ്പോ നമ്മളെ നെഞ്ചത്ത് കൈവച്ചിങ്ങനെ അല്ലെ നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിന് വല്ലാത്തൊരു സുഖം കിട്ടും. ആ നിസ്കാരത്തിൽ ഓരോ അദ്കാറുകളുടെയും അർത്ഥവും ആശയവും ഒക്കെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി അത് നിർവഹിക്കാൻ പറ്റുമ്പോ. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, ഫകുല്ലമാ കാന അൽഅബ്ദു ബില്ലാഹി ആറഫ കാന ലഹു അഹബ്ബ വഇലൈഹി അഖറബ വലിഇബാദതിഹി അലദ്ദ, മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ടാകുമ്പോ അവൻ അള്ളാഹുവിനെ കൂടുതൽ അറിയും. അവൻ എന്താണ്, അവൻ എത്രത്തോളം അള്ളാഹു അലീമാണെന്ന് പറയുമ്പോ അള്ളാഹുവിനെ എത്രത്തോളം അറിയാം, എന്റെ കൂടെ എന്റെ റബ്ബ് ഉണ്ടല്ലോ പിന്നെന്താ എനിക്ക് പ്രശ്നം എന്നുള്ള ഒരു മനോനിലയിലേക്ക് അവൻ എത്തും. അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടത് റബ്ബായി മാറും, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ റബ്ബാണ്, മറ്റാരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് എന്റെ റബ്ബാണ്, എന്റെ രക്ഷിതാവാണ് എന്ന മനോനിലയിലേക്ക് അവൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യും, ഓരോ മേഖലയിലും കൃത്യമായി നിഷ്ഠയുള്ള ഒരു വിശ്വാസിയായി അവൻ മാറണ ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മളെ പള്ളിയിൽ എന്തെല്ലാം പഠന സദസ്സുകളുണ്ട്, ഇൻഷാല്ലാ ഈ ചൊവ്വാഴ്ച മജ്ലിസിൽ ഇൽമ് നടക്കുന്നുണ്ട്. മുഅ്ജിസത്തും കറാമത്തും എന്നുള്ളതാണ് വിഷയം. മുഅ്ജിസത്തും കറാമത്തും ഒക്കെ ശരിക്കും അതിലൂടെ അങ്ങനെ നമ്മളിങ്ങനെ പഠിച്ചു പോയാൽ പടച്ചവന്റെ സഹായങ്ങള് പെയ്തിറങ്ങുന്നത് നമുക്കിങ്ങനെ മനസ്സിലാവും. പടച്ച റബ്ബിന്റെ സഹായങ്ങൾ പെയ്തിറങ്ങുന്നത് നമുക്കിങ്ങനെ മനസ്സിലാകും. ഏത് വ്യക്തിക്കും അള്ളാഹുവോട് അയാൾ അടുക്കുമ്പോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ സഹായങ്ങൾ അയാൾക്ക് കിട്ടും. അതിനാണ് കറാമത്ത് എന്ന് പറയുന്നത്. അയാൾ പോലും അറിയണില്ലത്, അയാൾക്ക് പോലും അറിയില്ലത്. അപ്പോ ആ ഒരു പരിപാടി ഞാൻ ഇതിന്റെ അനുബന്ധമായി ഉണർത്തുകയാണ്. അതേപോലെ മതപരമായി നമുക്ക്, നമ്മൾ ഭയങ്കര തിരക്കുള്ള ആളുകൾ, അതുകൊണ്ടാണ് പലപ്പോഴും പഠിക്കാൻ പറ്റാത്തത് അല്ലേ. രാവിലെ നേരത്തെ ഇറങ്ങും, രാത്രി വൈകി വീട്ടിലെത്തും, പിന്നെ തളർച്ചയായിരിക്കും. പലപ്പോഴും അതല്ലേ നമ്മളെ പ്രശ്നം. നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തിന്റെ പോലും അർത്ഥം നമുക്ക് അറിയാത്തതിന്റെ കാരണം എന്താ, പഠിക്കാൻ നേരമല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ബോധപൂർവം ഒരു സമയം നിശ്ചയിച്ച് കാര്യങ്ങൾക്ക് ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പൊ പീസ് റേഡിയോ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ടീം വർക്കാണ്, ഒരുപാട് ആളുകൾ അത് ഉപയോഗപ്പെടുത്താറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാറിൽ ഓൺ ആക്കിയിട്ടിടാം, സെമീല്, ഓൺലൈൻ ലൈബ്രറി, ഇഷ്ടംപോലെ സ്പീച്ചുകൾ, ഓരോ സന്ദർഭത്തിനനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്കിങ്ങനെ കിട്ടും. അത് നിങ്ങൾക്ക് 1.5 വേണമെങ്കിൽ അങ്ങനെ കേൾക്കാം, 2x വേണമെങ്കിൽ അങ്ങനെ കേൾക്കാം, നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കേൾക്കാം. അവിടെ ബുക്ക് മാർക്ക് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൈൻഡർ സെറ്റ് ചെയ്യാം. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും. അതുകൊണ്ട് സഹോദരന്മാരെ, എത്ര തിരക്കുള്ള വ്യക്തിക്കും ദീനെ ലളിതമായി പഠിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇന്നുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇന്നത്തെ ഒരു മനോനില ആകില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇപ്പോൾ നമ്മൾ കറണ്ട് ഇല്ലാത്ത സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു, ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ പതുക്കെ ഇങ്ങനെ തണുക്കുമ്പോൾ ഒരു എസിന്റെ സുഖം കിട്ടും. ഈ എസി എന്താണെന്ന് അറിയാത്ത ഒരാളെ നമ്മൾ എസി കുഴിച്ച് എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ എന്താ മനുഷ്യ പറയണു, മൊത്തം ജനലും വാതിലൊന്നും ഇല്ലാത്ത ബിൽഡിംഗിക്ക് ഞാൻ വരികയെന്ന് ചോദിക്കാം. ശരിക്കും ദീന് അതിന്റെ യഥാർത്ഥ സ്രോതസ് എന്നറിഞ്ഞ് അത് സ്വീകരിച്ച് നിലപാടാക്കി പോകുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു തണുപ്പായിരിക്കും, ഒരു വല്ലാത്ത ധൈര്യമായിരിക്കും. നമ്മളെന്ന വ്യക്തി സമൂഹത്തിന് കൂടുതൽ ഉപകാരപ്പെടും. നമ്മൾ എടുക്കുന്ന തൊഴിൽ മുതൽ എല്ലായിടത്തും നമ്മൾക്ക് പടച്ചോനെ പേടിയുണ്ടാവും. പടച്ചോനെ, ഇത് ഞാൻ വൃത്തിക്ക് ചെയ്തിട്ടില്ലെങ്കിലേ ഞാൻ എടങ്ങറാകുമല്ലോ എന്നുള്ളൊരു ഒരു മാനസിക, ഒരു ചില്ലി കാശ് വാങ്ങുമ്പോൾ അതിലെ നമ്മൾ കാര്യം നോക്കും. എനിക്ക് ഓർമ്മ എടുക്കും, ഈ കോവിഡ് കാലത്ത് ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഒരാൾക്ക് ഒരു വോയിസ് അയച്ചു. ഇങ്ങനെ ഒരു വളരെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബമുണ്ട്, അവരുടെ അടുത്തേക്ക് ഒരിക്കലും

നിങ്ങൾക്ക് ഹറാമാണെന്ന് തോന്നുന്ന ആ സമ്പാദ്യം ഒരു അക്കൗണ്ട് കാക്കുക, അത് വേഗം കൊടുത്തു തീർക്കുക. കച്ചവടത്തിലാണല്ലോ, പണമിടപാടാണ്, അതിന്റെ അർഹരിക്ക് ഓരോരുത്തർക്കും കൊണ്ടേ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റൂല. അപ്പോഴാണ് എന്ത് ചെയ്യണത്, അയാൾ അതിനെ ശുദ്ധീകരിക്കണത്. എന്നാൽ എന്നോട് പറഞ്ഞ വാചകം തരും, ഒലുവി ഞാനത് ശുദ്ധീകരിച്ചപ്പോ തന്നെ എന്റെ അടുത്ത് എത്ര കാലം പൈസ ഉണ്ട്, ഞാൻ ഈ പൈസ കൊണ്ടൊക്കെ കൂടെ എന്താ ചെയ്യാൻ പോണത്. ഈ നിലയിലേക്ക്, ഈ മാനസികാവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അതിന് പഠിച്ചവന്റെ ഒരു തോഫിയൊക്കെ വേണം. എന്നാലും നമ്മൾ ടൈറ്റ് ആകുന്നില്ല, നമ്മൾ കുടുംബമൊന്നുമില്ല. ഹലാലായ സമ്പാദ്യം കൊണ്ട് ജീവിക്കുമ്പോ തന്നെ ആശ്വസിച്ചും ആസ്വദിച്ചും ജീവിക്കാൻ നമുക്ക് പറ്റും. കാരണം അതിനൊരു വല്ലാത്ത ബർക്കത്ത് ഉണ്ടാകും, അതിന് വല്ലാത്തൊരു റഹ്മത്ത് ഉണ്ടാകും. ഇനി സഹോദരന്മാരെ, രണ്ടാമത്തെ കാര്യം എന്താ അറിയോ, നമ്മള് നിഷ്ഠയുള്ള ആളുകളായി ആരാധനകൾ അനുഷ്ഠാനങ്ങളൊക്കെ അതിന്റെ ആസ്വാദനത്തോടെ, നിസ്കരിക്കുമ്പോ, നോമ്പ് നോൽക്കുമ്പോ, ഖുർആൻ ഓതുമ്പോ ഒക്കെ അതിന്റെ ഒരു ആസ്വാദനം, അതിന് നിശ്ചയിച്ചൊരു ഭംഗി കിട്ടാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കഠിനാധ്വാനമാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിരുന്നു. എന്താ കഠിനാധ്വാനം എന്ന് പറഞ്ഞ, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമസ്കാരങ്ങളൊക്കെ ജമാഅത്തായിട്ട് നിർവഹിക്കാനാണ് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ജമാഅത്തായി നിസ്കരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തിക്ക് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടില്ല. ഒന്ന്, അയാൾ യാത്രക്കാരനാണെങ്കിൽ അയാൾക്ക് ജംഇന്റെ അവസ്ഥയോ അല്ലെങ്കിൽ ഖസറിന്റെ അവസ്ഥയോ ഉണ്ട്. ജംഇ യാത്രയുമായി ബന്ധപ്പെട്ടതേ അല്ല, അല്ലെ? ജംഇ യാത്രയുമായി ബന്ധപ്പെട്ടതേ അല്ല, അത് ഏത് ഘട്ടത്തിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ജംഇ നിർവഹിക്കാൻ പറ്റും. അത് നമ്മള് അതിന്റെ ഒരു പശ്ചാത്തലം പരിഗണിച്ച് നിർവഹിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ, ഒക്കെ സാധിക്കും. 15 വർഷമായിട്ട് ഓട്ടോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, അയാളെ യാദൃശ്ചികമായ വാചകത്തിന് എന്തറിയോ, എനിക്ക് ഈ 15 വർഷത്തിനിടക്ക് ഒരു ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഈ തൊഴിൽ ഞാൻ എടുക്കുന്നത് എന്നാണ്. ഒരാളുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു തീരുമാനമുണ്ടെങ്കിൽ പഠിച്ചവൻ അത് നടപ്പിലാക്കാനൊക്കെ സഹായം ചെയ്തു കൊടുക്കും. അല്ലെന്താ സംശയമുള്ളത്? ഇന്ന് ഇഷ്ടംപോലെ പള്ളികളുണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന വഴികളിലൊക്കെ, സ്ഥിരമായി യാത്ര ചെയ്യുന്ന വഴികളിലൊക്കെ ഉള്ള ആ പള്ളികളിൽ എത്തുമ്പോ ജമാഅത്തായി നിർവഹിച്ചു തുടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു തൃപ്തിയുണ്ട്, അത് വേറെ തന്നെയാണ്. നമ്മളെ വഖ്തിന്റെ അവസാനം ഒരു പള്ളിയിൽ പാഞ്ഞു കയറി അതിന്റെ ഏറ്റവും അവസാനത്തെ സൊഫില് ഒരു മറയൊന്നുമില്ലാതെ അവിടെ ഇങ്ങനെ നിന്ന് കുത്തിമറിഞ്ഞ് എണീറ്റ് പോകുമ്പോ നമുക്ക് നിസ്കരിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നല്ലാതെ അതുകൊണ്ട് കിട്ടേണ്ട ഉപകാരങ്ങൾ പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഇനി ഇങ്ങനെ നോക്ക്, വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു, വല്ലദീന ജാഹദൂഫീന ലനഹ്ദിയന്നഹും സുബുലന. നമ്മുടെ മാർഗത്തിൽ ആരാണോ പരിശ്രമിച്ച് മുന്നോട്ട് വരുന്നത് അവർക്ക് അവരുടെ വഴി നമ്മൾ എളുപ്പാക്കി കൊടുക്കും, അവർക്ക് അവരുടെ വഴി നമ്മൾ എളുപ്പാക്കി കൊടുക്കും. കൊച്ചു കൊച്ചു കൊച്ചു തടസ്സങ്ങൾ പറഞ്ഞ് നമ്മൾ പലതിനും പോകുന്നില്ല. നിങ്ങൾ നോക്കി, ഇസ്ലാമിൽ കൊച്ചു കൊച്ചു തടസ്സങ്ങൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ബദർ ഉണ്ടാകുമോ? ബദറിലേക്ക് ആരെങ്കിലും പുറപ്പെടുമോ? അവർക്ക് പുറപ്പെടാനാവശ്യമായ ഒന്നും അവരുടെ കയ്യിലില്ല, ഒന്നും അവരുടെ കയ്യിലില്ല. യാത്രാവാഹനങ്ങളില്ല, സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. പക്ഷേ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അവർ പുറപ്പെട്ടു. പുറപ്പെട്ട് ചെന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വലിയ വിജയം കൊടുക്കുന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം, ശക്തമായ പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനെ മാത്രം എടുത്തു നോക്ക്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം കാഴ്ച പരിമിതനായ ഒരു വ്യക്തിയാണ്. നമ്മൾ പൊതുവെ കാഴ്ച പരിമിതരെയും ഭിന്നശേഷിക്കാരെയൊക്കെയാണ് മാറ്റി നിർത്തലാണ് അല്ലെ. ഒരു കാഴ്ച പരിമിതി നമ്മൾ ഓഫീസിൽ ജോലി കൊടുക്കുവോ? നമ്മുടെ ഓഫീസിലെ ഒരു കാഴ്ച പരിമിതി നമ്മൾ ജോലി കൊടുക്കുവോ? ഇന്നലെ ഒരു ഉമ്മ എനിക്ക് വോയിസ് അയച്ചിരുന്നു, മോനെ ആരും എവിടെയും സംസാരിക്കാൻ കഴിയൂല, മോനെ ആരും മലവി എവിടെയും ജോലി കൊടുക്കണില്ല, ഭയങ്കര പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോലി എടുക്കാൻ പറ്റുമെങ്കിൽ പറയും, ആളെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരും. ഞാൻ പറയണത് ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭിന്നശേഷിക്കാരെ കൊണ്ട് ചെയ്തത് എന്താ? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു എത്ര ആവേശത്തോടെയാണ് ഇസ്ലാമിൽ ഓരോ കാര്യത്തിലും പങ്കെടുത്ത്, എത്ര ആവേശത്തിലാണ് പങ്കെടുത്ത്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിക്കണേ കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഏയ്, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മുഴുവൻ ആളുകളെയും ദ്രോഹിച്ചിട്ടുണ്ട്. ആ ദ്രോഹങ്ങൾക്കിടയിലും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. മുഅദ്ദീനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരിക്കലും നബിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്, നബിയെ എനിക്ക് പള്ളിയിൽ വരാൻ വലൈസലി ഖാഇദുനി ഖുദുനി ലൽ മസ്ജിദ്, എന്നെ പള്ളിയിലേക്ക് കൂട്ടാൻ ആരുമില്ലട്ടോ. അതേപോലെ തന്നെ ഞാൻ വരുന്ന വഴിയിൽ ഞാൻ മരത്തിലൊക്കെ മുട്ടി വീഴുകയാണ്, തേളും പാമ്പൊക്കെ ഉള്ള വഴികളിലൂടെയാണ് വരുന്നത്, ഞാൻ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് അനുകൂലമായി പ്രതികരിച്ചു. നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ച കുഴപ്പമില്ല എന്നുള്ള നിലക്ക് അനുകൂലമായി പ്രതികരിച്ചു. അത് കഴിഞ്ഞ് റസൂലുള്ളാഹിക്ക് വഹി വരികയാണ്. വഹി വരുമ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക, അതസ്മഉ നിദ, നിങ്ങൾ ബാങ്ക് കേൾക്കലുണ്ടോ? ഉണ്ട് നബി, എന്നാ നിങ്ങൾ വരണം. അദ്ദേഹം ചോദിച്ചോ, നിങ്ങൾ എന്ത് മനുഷ്യനാ, ഇത്രയും ബുദ്ധിമുട്ടുള്ള എന്നോട് വരാനാണോ പറയണതെന്ന് ചോദിച്ചോ? എനിക്കും നിങ്ങൾക്കും അതിൽ പാടുണ്ട്, നമുക്ക് വണ്ടിയുണ്ട്, സൗകര്യമുണ്ട്, പള്ളി അടുത്തുണ്ട്. എന്നാലും പലപ്പോഴും പള്ളിയിലേക്കും ജമാഅത്തിലേക്കും എത്തിപ്പെടാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അതൊരു മുഖ്യ വിഷയമേ അല്ല. ഇന്നലെ രാത്രി എടുത്ത അതേ തുണിയിൽ അല്ലേ, ഇന്നലെ രാത്രി എടുത്ത അതേ തുണിയിൽ നമ്മളെ ബെഡിന്റെ അപ്പുറത്ത് നല്ലൊരു മുസല്ലൻ വിരിച്ചിട്ട് കുത്തിമറിഞ്ഞ് എണീറ്റ് അവിടെ തന്നെയാണ് കടന്ന് നമ്മളെ നിസ്കാരമായി. ഇത് പടച്ചോ എടുക്കുമോ നമ്മൾ നല്ലോണം ആലോചിക്കണം, ഇത് പടച്ചോ സ്വീകരിക്കുമോ നമ്മൾ നല്ലോണം ആലോചിക്കണം.

0: അദ്ദേഹം എന്താ ചെയ്തത്? പിന്നെ ആ പള്ളിയിൽ ഒന്നാമത്തെ ബാങ്ക് കൊടുത്തിരുന്ന ആൾ അദ്ദേഹമാണ് എന്നാണ്. ആളുകളെ വിളിച്ചുണർത്തുന്ന ബാങ്ക് ഉണ്ട്, ആ ബാങ്ക് കൊടുത്തിരുന്നത് അദ്ദേഹമാണ് എന്നാണ്. റമദാനിലാണെങ്കിൽ ബിലാലിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ നിങ്ങൾ അത്തായം കഴിക്കുക, ഉമ്മു മക്തൂമിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ നിങ്ങൾ അത്താഴം നിർത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല, ഈ വ്യക്തിയെ പ്രവാചകൻ 13 തവണ പ്രവാചകൻ ഉണ്ടായിരിക്കെ, പ്രവാചകൻ പുറത്തുപോയ സമയത്ത് മദീനയുടെ ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെന്നാണ്. ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ജിഹാദിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു. റസൂലുള്ള കാലത്ത് അദ്ദേഹത്തിന് അനുവാദം കിട്ടിയില്ല, കാഴ്ചപരിമിതനായതുകൊണ്ട്. ഖാദിസിയ യുദ്ധത്തിൽ പിന്നീട് പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണാൻ പറ്റുക. അല്ലെ, ഇപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമുക്കെന്താ ആസ്വാദനത്തിലേക്കും നിർവൃതിയിലേക്കും എത്താൻ പറ്റാത്ത, അതിനെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നതിൽ ഏറ്റെടുക്കാത്ത എന്താ, ചെറിയ ചെറിയ റിസ്കുകളൊക്കെ എടുക്കേണ്ടി വരും. നമ്മളങ്ങനെ നമുക്ക് എല്ലാ ദിവസവും 2 പേജ് ഖുർആൻ ഓതണമെങ്കിൽ, എല്ലാ വക്തും കൃത്യമായി നിസ്കരിക്കണമെങ്കിൽ, നിസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ 12 റക്അത്ത് നിസ്കരിക്കുന്ന വ്യക്തിക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്നാണ്. ഇത്ര വലിയ പണിയുണ്ടോ? സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാന്, ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കാന്, അല്ലേ, മഗ്രിബിന്റെ ശേഷമുള്ള, ഇശാഇന്റെ ശേഷമുള്ള നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ അത്ര സമയം വേണം. അതിലേക്ക് നമ്മൾ എത്താത്ത എന്തുകൊണ്ടാ? അതിനൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കി നമ്മൾ അതിനെ സമീപിക്കണില്ല. അതിനെ ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കി സമീപിച്ച് ഇതിലൂടെ ജീവിച്ചു പോകുമ്പോൾ, ഞാൻ പറയുന്ന ഒരു 42 ദിവസം നമ്മൾ സാധാരണ പറയാം, ഒരു കാര്യം ശീലമായി മാറണമെങ്കിൽ ഒരേ ടൈമിലും ഒരേ കൃത്യതയിലും ഒരേ ലെവലിലും ഒരു 42 ദിവസങ്ങൾ തുടർച്ചയായിട്ട് ചെയ്ത സ്വാഭാവികമായിട്ടും അത് പിന്നെ നിങ്ങളെ ബയോളജിക്കൽ ക്ലോക്ക് നിങ്ങളെ റിമൈൻഡ് ചെയ്യും, നിങ്ങളെ മനസ്സ് നിങ്ങളത് ഓർമ്മിപ്പിക്കും. എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കൃത്യ ഷെഡ്യൂൾ ഉണ്ട്. എന്താ ഷെഡ്യൂള്? സുബഹി കഴിഞ്ഞതിന്റെ ശേഷം ഒരാൾ പള്ളിയിൽ ഇരിക്കുകയാണ്, തൊലൂഴ് വരെ ഇരിക്കുകയാണ്, ഉദയം വരെ ഇരിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രതിഫലം എന്താ? അവിടെ ഇരുന്ന് ദിക്റൊക്കെ ചൊല്ലി ഇരുന്ന ഹജ്ജിന്റെയും ഉംറന്റെയും പോലുണ്ട് എന്നാണ്. അപ്പൊ ചില ആളുകൾക്ക് തോന്നുന്നത് ദൈക്കൂല പെട്ടെന്ന്, എന്താ ഇയാൾ പറയുന്നത്, വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാ അല്ലേ. പടച്ചോൻ റഹ്മാനും റഹീമാണ് സഹോദരന്മാരെ. എല്ലാ ആളുകൾക്കും ഒരേപോലെ വിവാദത്തെടുക്കാനും അമല് ചെയ്യാനും എന്നുള്ള മനോഗതങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കുറെ മനുഷ്യന്മാർ ചിന്തിക്കുന്നു റസൂലുള്ളാഹിക്ക് അറിയണോണ്ട് തന്നെ, പടച്ചോനെ അറിയണോണ്ട് തന്നെ 3 വട്ടം നബി ആവർത്തിച്ചു പറഞ്ഞു, പൂർണ്ണമായ പ്രതിഫലം എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്ത് ഹജ്ജും ഉംറയും സ്വപ്നം കാണുന്ന എത്ര മനുഷ്യന്മാരുണ്ട്? അവർക്ക് ഒരിക്കലും പോകാൻ കഴിയൂല. അവർക്ക് വേണ്ടി പടച്ചോൻ, അവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും, ബാക്കിയുള്ളവർക്ക് പരീക്ഷണം, അവർക്കുള്ള അവസരവും അല്ലേ, ബാക്കിയുള്ളവർക്ക് പരീക്ഷണം അവർക്കുള്ള അവസരമാക്കി കൊടുത്തതാണ്. ഞാൻ പറയുന്നത് എല്ലാ ദിവസവും കഴിഞ്ഞോളന്നില്ല, ആഴ്ചയിലെ നിശ്ചിത ദിവസം നമ്മൾ അത് ചെയ്യുന്നു, കുറച്ചു നേരം ഖുർആൻ ഓതുന്നു, അദ്കാറു സുബാഹ് ചൊല്ലുന്നു. ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു ടൈം ഇട്ട് പരമാവധി മൊബൈൽ ഫോൺ നമുക്ക് പോകാതെ നിങ്ങളൊന്ന് ശീലാക്കി നോക്ക്. അതിനെ പറഞ്ഞ കഠിന പ്രയത്നം വേണ്ടി വരും. 80 കിലോ വെയിറ്റ് ഉള്ള ഒരാള് 40 കിലോ ആക്കി ചുരുക്കാൻ വേണ്ടി അയാൾ ജിമ്മ് പോയിട്ട് എന്തൊക്കെ പരിപാടി എടുക്കണ്, എന്തൊക്കെ സാധനം പൊക്കണ്, വെക്കണ്, താഴ്ത്തണ്. പറഞ്ഞിട്ട് അർത്ഥം പോണ്ടെന്നല്ല, ജിമ്മ് പോണം, ശരീരം ശരിയാക്കണം, അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമല്ല കേട്ടോ, അതിലൊന്നും അഭിപ്രായ വ്യത്യാസമല്ല. അതൊക്കെ അതിന്റെ കോലത്തിലും ചെയ്യലും, നിർവഹിച്ച് പോണവർക്ക് അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവും, വേറെ വിഷയമാണ്. ഞാൻ പറയണത് അയാൾ എന്തൊക്കെ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന്. വെള്ളിയാഴ്ചയിലെ ജുമഴയും അതേപോലെ തന്നെ ഓടിക്കയറി നിസ്കരിച്ച് പാഞ്ഞിറങ്ങണേ മറ്റേ നിസ്കാരം അല്ലാതെ വേറെ എന്തൊക്കെ ഉണ്ട് നമ്മൾ ശരിക്കാലോചിക്കണം. എന്നെ കേൾക്കണേ, ഇനി മുതൽ എന്നെ ഈ സമയം മുതൽ ഈ പള്ളിയിൽ വരുന്ന കുട്ടികളുണ്ടല്ലോ, ഓരോടും കൂടി ഞാൻ പറയണത്, ഒരു ദിവസം പോകും സഹോദര, ഒരു സംശയമല്ല. നമ്മൾ ഈ പറയുന്ന സെറ്റപ്പും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ തീർന്നു ഒന്നും അല്ലാതാകാൻ ഒരു പണിയില്ല. നമ്മൾ ഒന്നും അല്ലാതാകാൻ അല്ലേ, നമ്മൾ ഏതെങ്കിലും ഒരൊറ്റ ഷോർട്ട് സർക്യൂട്ട് മതി, ചെല്ലുമ്പോൾ കംപ്ലീറ്റ് കത്തി ചാമ്പലായി കിടക്കണ്ടാവും. അത്ര നിസ്സാരമാണ് ദുനിയാവ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി പാഞ്ഞിട്ട് അവസാനം നമ്മുടെ മയ്യത്വം കൊണ്ട് ആൾക്കൂട്ടം എങ്ങനെ പോകുമ്പോ, ആൾക്കൂട്ടത്തിന്റെ അങ്ങേ തലക്കൽ ഒരു മയ്യത്താടി ഉലഞ്ഞ് അത് ഖബറിലേക്ക് ഇറക്കി വെക്കപ്പെടുമ്പോ, വലിയ ഒരുപാട് സ്വത്തും പറമ്പും ഒക്കെ അതൊക്കെ വേറുള്ളവരിതായി, നമ്മളതല്ലത്. ഈ ഓർമ്മ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം, ഈ ഓർമ്മ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. അപ്പൊ നമുക്ക് കഠിനമായ പ്രയത്നങ്ങൾക്കുള്ള അവസരം കിട്ടും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താ അറിയും? സുന്നത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സുന്നത്ത് വർദ്ധിപ്പിച്ചുള്ള ഗുണം എന്താ? സുന്നത്ത് വർദ്ധിപ്പിച്ച അല്ലാഹു പറഞ്ഞ ഓഫറാണ്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫർദ്ദു അലൈഹി. എന്റെ അടിമ എന്നോട് ഏറ്റവും കൂടുതൽ അടുക്കപ്പെടാ ഫർളോണ്ട് തന്നെ അടുക്കുക. ഫർള് വൃത്തിക്ക് ചെയ്ത അതുകൊണ്ട് അടുക്കണമായിരി, വേറെ ഒന്നുകൊണ്ട് എടുക്കൂല. ഫർളാണ് ഒന്നാമത്തെ. ഏറ്റവും വലിയ ദിക്കർ എന്താ? ഹറാം ഒഴിവാക്കല ഏറ്റവും വലിയ ദിക്കർ. അള്ളാഹനുണ്ട് ഓർത്തിട്ട് ഹറാമുണ്ട് ഒഴിവാക്കുക. ജീവിതത്തിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില തിന്മകളുണ്ടാവും ചില ആൾക്കാർക്ക്, പ്രത്യേകിച്ച് സ്വകാര്യതയിൽ വേറെ വ്യക്തിയായി മാറിയിട്ടുണ്ടാകും അയാള്. അതാണ്ട് അവസാനിപ്പിച്ചു, അയാൾക്ക് സ്വർഗം കൊടുക്കാൻ പടച്ചോ സ്വർഗം കൊടുക്കാതെ മതിയാകും. അപ്പോ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഫർളുകളെ കൂടുതൽ വൃത്തിയാക്കിയിട്ട്, ഫർളുണ്ടല്ലോ ഫർളായി ചെയ്യേണ്ട കാര്യങ്ങൾ അതുകൂടി ഒന്നുകൂടി കൃത്യതയോടെ വൃത്തിയോടെ ചെയ്യലാണ്. പിന്നെന്താണ്, പിന്നെ പറയാ ഒമാ യസാലു അബദി അതഖറബയിലയ്യ എന്ന അടിമ എന്നിലേക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കും. പിന്നെ വാഫിലി സുന്നത്തുണ്ട്, ഓരോ സുന്നത്ത് ജീവിതത്തിലേക്ക് ഇങ്ങനെ വെക്കുമ്പോ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കും. എങ്ങനെ അടുക്കും? ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ അവന്റെ കാതുകൊണ്ടവൻ മോശമായതൊന്നും കേൾക്കൂല, അവന്റെ നാവ് കൊണ്ടവൻ മോശമായതൊന്നും പറയൂല, അവന്റെ കൈകൾ കൊണ്ടവൻ മോശമായതൊന്നും പിടിക്കൂല, അവന്റെ കാലുകൾ കൊണ്ടവൻ മോശമായതിലേക്കൊന്നും പോകൂല. പടച്ചവനൊരു സ്പെഷ്യൽ ചെങ്ങലിടും, നമ്മളെ കൈയുണ്ട് വേണ്ടാത്തതൊന്നും സംഭവിക്കൂല. നമ്മൾ സുന്നത്ത് വർദ്ധിപ്പിക്കുമ്പോൾ കിട്ടുന്ന കൂടാണത്. ഈ സുന്നത്ത് വർദ്ധിപ്പിക്കാന് ഒരുപാട് പണിയൊന്നുമില്ല സഹോദരന്മാരെ, ഞാൻ പറഞ്ഞല്ലോ അതിനൊക്കെ ഒരു ക്രമം ഉണ്ടാക്കി വെച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ യാത്രയിൽ ചെയ്യാൻ പറ്റിയ അത്ര സുന്നത്തുകളുണ്ട്. എന്ത് രസാ ശരിക്ക് യാത്രയിലെ ദിക്കറ് അല്ലെ. നമ്മൾ വണ്ടിക്കണ കയറിയിട്ട് താക്കോലം കൊടുത്തിട്ട് സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്തരിനീൻ ചൊല്ലിയൊക്കെ, നിങ്ങള് പടച്ചോനെ ഈ വാഹനം എനിക്ക് ഉണ്ടാക്കി തന്ന നീ എത്ര സൗഭാഗ്യവാനാണ്. നമ്മളിങ്ങനെ പോകുമ്പോ കാണാ, നമ്മളെ ഭാര്യനെയും മക്കളെ കൊണ്ട് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ കാണാ, ഒരു കുട്ടിനെ ഒക്കത്തും മറ്റൊരു കുട്ടിനെ കയ്യിലും മറ്റൊരു കുട്ടിനെ നോക്കിയിട്ടൊക്കെ ഒരു ഒരു സഹോദരി ഇങ്ങനെ പോകണ്ടാവും. അവർക്ക് ഇങ്ങനത്തെ വണ്ടിയില്ല, സൗകര്യമില്ല. നമ്മളെ മുന്നിൽ കാണാ ബൈക്ക് പോണ ഒരാള് മുന്നിലൊരു കുട്ടിനെയും ഭാര്യനെയും ഒക്കെ കൂടെ, അൽഹംദുലില്ല പടച്ചോനെ എനിക്കൊരു വണ്ടി കിട്ടിയാലോ, എനിക്കൊരു സുരക്ഷിതമായ വണ്ടി കിട്ടിയാലോ, അങ്ങനെ ഒരു നന്ദി, അങ്ങനെ ഒരു ഫീലിംഗ് നമുക്കുണ്ടോ? എനിക്ക് ആഗ്രഹമുള്ള വണ്ടി എനിക്ക് പറ്റുമ്പോ എനിക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇനി നിങ്ങൾ നോക്കി മൂന്നാമത്തെ കാര്യം, മറ്റൊരു ദുആയാണ് എന്താ അറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ദുആയാണ്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫറിനാ ഹാദാ അൽബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർദാ. എന്തൊരു ദുആയാണ് അത് പഠിച്ചോനെ. ഞാൻ പോണ യാത്രയിൽ തഖ്വക്ക് യോജിച്ചതൊക്കെ സംഭവിപ്പിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ ബസ്സിലൊക്കെ പോകുമ്പോ ഓരോരുത്തരും ഒരുത്തിനെ തോണ്ടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ എന്ത് ജാതി അപമാനത്തിലേക്കാ പോകല്. അയാളുടെ അപ്പത്തൊരു തോന്നലോ അയാളുടെ ഒരു ഡിസോർഡർ ആണത്. സിറ്റുവേഷനിൽ ഡിസോർഡറുകൾ ഉണ്ടാകും, ചില കോണ്ടെക്സ്റ്റിൽ എത്തുമ്പോ ചില സ്ഥലത്ത് എത്തുമ്പോ നമുക്ക് ചില ഡിസോർഡർ ഉണ്ടാകും. മെന്റൽ ഡിസോർഡറുകളുടെ വലിയ പട്ടികയുണ്ട്. നിങ്ങളൊന്ന് ചെറുത് ഇതൊക്കെ അറിയണ ആളുകൾ ഇവിടെ ഉണ്ട്, ഒന്ന് ഗൂഗിൾ ചെയ്തൊക്കെ കിട്ടും. നൂറുകണക്കിന് ഡിസോർഡറുകൾ ഉണ്ട്. ഒന്ന് തലന്റെ ഉള്ളിൽ കുടുങ്ങിയാൽ മതി. അള്ളാഹു നമ്മളെ അപമാനങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. പിന്നെ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫറിനാ ഹാദാ അൽബിർറ വത്തഖ്വ മിനൽ അമലി മാ തർദാ. പിന്നെ അല്ലാഹുമ്മ ഹവ്വിന അലൈനാ സഫറനാ. പടച്ചോനെ യാത്ര എളുപ്പാക്കിക്കൊണ്ട, യാത്ര എളുപ്പാക്കിക്കൊണ്ട. ഒരു മരം വീണാ മതി നടക്കുവോ, ഒരു നല്ല ബ്ലോക്ക് കിട്ടിയാൽ മതി. പിന്നെ യാത്രാദൂരം ചുരുക്കിക്കൊണ്ട, വീട്ടിലേക്കും കുടുംബത്തിലേക്കും നീ സന്തോഷപൂർവ്വം മടങ്ങണ അവസ്ഥ കൊണ്ട. ബഹളമുണ്ടാക്കാത്ത ഒരു ആംബുലൻസ്, സൈറൺ മുഴക്കാത്ത ഒരു ആംബുലൻസ്, അതിൽ ഞാൻ തിരിച്ച് കയറി വരുന്ന ഒരു അവസ്ഥ എനിക്ക് നീ തരല്ലേ എന്നൊക്കെയാണ് ആ ദിക്റിന്റെ അർത്ഥം. എന്ത് രസാണ് ആ ദിക്റ്. പക്ഷെ അതെന്തുകൊണ്ടാ? അത് നമ്മളൊരു ശീലമാക്കി. അത് ആസ്വദിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? അത് ആസ്വദിക്കാൻ പറ്റാത്തത് അങ്ങനെ ഒരു നീയത്തോടു കൂടെ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ, അങ്ങനെ ഒരു നീയത്തോടു കൂടെ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്താ അറിയോ, തിന്മ തടയലാണ്. തിന്മല്ലാത്ത ജീവിതം വേണം, തിന്മുള്ള ജീവിതം. ഞാൻ അതൊന്ന് ഡീറ്റെയിൽ ആയി പറയണില്ല, മറ്റൊരു സമയത്ത് വിശദമായി പറയാം. എന്താണ് പിന്നെ വഹബുവിനും പിന്നെ മുനബ്ബ അദ്ദേഹം പറയാം, യജിദു ലദ്ദത ത്വഅതി ഐ യജിദു ലദ്ദത ത്വഅതി മയ്യസി. ഒരുപാട് മോശമായ കാര്യങ്ങൾ സ്വകാര്യ ജീവിതത്തിലൊക്കെ ഉള്ള വ്യക്തികൾക്ക്, അധർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ആരാധനയുടെ ആസ്വാദനം കിട്ടുമെന്ന് ചോദിച്ചപ്പോ ഇല്ല, കിട്ടൂല എന്ന് മാത്രമല്ല, വലാമൻ ഹമ്മ ബിമഅസിയത്തിൻ, മോശം കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ച് നടക്കണമെന്നും കിട്ടൂല. അയാൾ വ്യഭിചരിക്കുന്നുണ്ടാവില്ല, പക്ഷേ ഒരു പെണ്ണയാളുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടാവും, ചേത്തട്ടെടുത്തിട്ടുണ്ടാവും. അയാൾ അവൾ തിരിച്ചൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ച് നടക്കുന്നുണ്ടാവും. ചാൻസ് കിട്ടിയാൽ അത് നടക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാകും അല്ലേ. അവനും ആരാധനയിൽ ലദ്ദത്ത് കിട്ടൂല, ആരാധനന്റെ ആസ്വാദനം കിട്ടൂല. തിന്മ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ എന്താണോ പടച്ചോൻ ആരാധനക്ക് നിശ്ചയിച്ച ആസ്വാദനം, അത് കിട്ടാത്ത സാഹചര്യമായിരിക്കും ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വതാല തിന്മകളില്ലാതെ ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ മുഖ്ലിസുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ, മഞ്ചേരി 22-ാം മൈൽ സലഫി ജുമാ മസ്ജിദിൽ കെ താജുദ്ദീൻ സ്വലാഹി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇതുവരെ കേട്ടത്. ആരാധനകൾ ആസ്വാദനത്തോടെ നിർവഹിക്കാൻ 5 മാർഗങ്ങൾ.
2: أعوذ بالله من الشيطان الرجيم.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: റെയിൽവേയിൽ 119 സെക്ഷൻ കൺട്രോളർ വിജ്ഞാപനമായി. റെയിൽവേയിലെ 119 സെക്ഷൻ കൺട്രോൾ ഒഴിവുകളിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ്, യോഗ്യതാ ബിരുദം, തത്തുല്യം, പ്രായം 20 മുതൽ 33 വരെ, ശമ്പളം 35,400, ഫീസ് 500 രൂപ. ഒന്നാംഘട്ട CBT ഹാജരാകുന്നവർക്ക് 400 രൂപ തിരികെ നൽകും. തിരഞ്ഞെടുപ്പ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയായിരിക്കും. റെയിൽവേയിൽ 119 സെക്ഷൻ കൺട്രോളർ ഇതു സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.rrbthiruvananthapuram.gov.in.
2: ഇന്ന് നമ്മൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പഠനത്തിൻ്റെ ഒരു അവസാന സമയത്ത് ഈ RMB ഷെമിൽ കേട്ടിട്ടുണ്ടോ? RMB എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഭാഗമാണ്, മണി ചെയിൻ ആണ്. അത് പല പേരുകളിൽ ഇന്നും ഉണ്ട്, ഇടക്കിടക്ക് ഇങ്ങനെ വരും, അതിങ്ങനെ പോവും, അങ്ങനെയുള്ളതാണ്. അപ്പോൾ RMB എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുപോലെ തന്നെ ഒരു മണി ചെയിൻ്റെ കമ്പനിയുടെ ഒരു അങ്ങനെ പ്രചാരം ശ്രദ്ധിച്ച സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് നിരന്തരമായിട്ട് എന്നെ ഉപദേശിച്ചു, അങ്ങനെ അതിലൊന്ന് ഒരു പ്രൊഡക്റ്റ് സാധനം മേടിച്ചിട്ട് എന്ത് ചെയ്യണം, അതൊന്ന് പിന്നെ അതിൽ സഹകരിക്കണം, അല്ലെങ്കിൽ ആ ഒരു വിഷയം. അപ്പം അതിൻ്റെ കുറേ ഗൗരവങ്ങളൊക്കെ നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ല, നമ്മളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യാം, ശ്രോതാക്കൾക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മുടെ ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പിന്നെ എന്താ, എത്ര ആൾ നമ്മുടെ വലത് ഭാഗത്ത് ഇടത് ഭാഗത്ത് ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ടോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ തന്നെ എന്ത് ചെയ്യും, പൈസ കിട്ടും എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതിനു വേണ്ടി നിരന്തരമായിട്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹം എന്നെ നിർബന്ധിക്കുകയും, എന്നിട്ട് ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു, പിന്നെ ആ ഒരു അവരുടെ ഒരു ക്ലാസ്സിന് ഞാൻ പോവുകയും, കുറേ ആളുകളുള്ള ഒരു ക്ലാസ്സിനാണ്. പക്ഷെ അതിലൊരു ഇസ്ലാമികമായ ചില വശങ്ങൾ നമുക്ക് പിന്നെ അതിനോട് യോജിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളതിൽ പ്രതികാര മനോഭാവത്തോടെ എന്ത് ചെയ്തു, അതിൽ നമ്മുടെ നിഷേധക്കുറിപ്പ് നമ്മൾ അറിയിക്കുകയും നമ്മൾ പോരുകയും ചെയ്തു. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്തു, അന്ന് അവരുടെ വീട്ടിലെ പെങ്ങളുടെയൊക്കെ സ്വർണം പണയം വെച്ചിട്ടാണ് ഇതിൽ ചേർന്നത്. ഈ പ്രൊഡക്റ്റ് മേടിച്ച് എന്ത് ചെയ്യണം, അതിൽ പങ്കു ചേരണമല്ലോ. ഇതിൻ്റെ അവസാനത്തിൻ്റെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു സ്വർണമൊക്കെ പണയം വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ പലിശക്ക് എടുത്തിട്ടൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇറക്കുമ്പോൾ നല്ലോണം ആലോചിച്ചോളൂ. ഒന്നത് ഇസ്ലാമികമായിട്ട് ശരിയല്ല, അതുപോലെ ഇങ്ങനെ. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ഈ സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ അന്ന് വളരെ ചെറിയ ഒരു ക്യാഷിനാണ് ഇത് പണയം വെച്ചത്, പക്ഷേ ഇന്നും ആ പലിശയിൽ നിന്ന് എനിക്ക് മുക്തമാകാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. എന്ന് വെച്ചാൽ അതുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റും അല്ലെങ്കിൽ ഒരു ഗുണവും എനിക്കതുകൊണ്ട് ഉണ്ടായില്ല, കുറേ നഷ്ടങ്ങൾ വന്നു എന്നതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചറിവും അദ്ദേഹം അത് പിന്നെ കവർ ചെയ്യാൻ അദ്ദേഹം പിന്നീട് അത്തരം രൂപങ്ങളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് ആ ഒരു സാമ്പത്തിക മേഖലയിലേക്ക് ശരിയായ ഇസ്ലാമിക വശത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഇതിലെ ഒരു വിഷയം സംഭവം ഇതാണ്, എന്താ വെച്ചാൽ പലിശയുടെ ഗൗരവം. പിന്നെന്താ വെച്ചാൽ ഒന്നതാണ്, അത് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. അത് ചെറിയ പൈസക്ക് അല്ലേ, അതൊക്കെ വീട്ടാലോ എന്ന് വിചാരിക്കും, പക്ഷെ എന്ത് ചെയ്യാൻ കഴിയില്ല, വീട്ടാൻ കഴിയില്ല. അതിങ്ങനെ എന്ത് ചെയ്യും, ഒരു നീറിപ്പുകഞ്ഞ് വലിയൊരു പ്രയാസമായിട്ട് നിൽക്കും. ഇപ്പോഴും കുറേ ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും, നിസ്സാര സംഖ്യക്കായിരിക്കും ചിലപ്പോൾ പലിശക്ക് എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പണയം വെച്ചിട്ടുണ്ടാവുക. എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ വേഗം കൊണ്ടുപോയിട്ട് പണയം വെക്കലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യൂല, പലിശ സംബന്ധിച്ചമായിട്ടുള്ള ഇടപാടാണോ അതിൽ ബർക്കത്തുണ്ടാവില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരുപാട് ദുരന്തങ്ങൾ കയ്പുനീരുകൾ എന്ത് ചെയ്യേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അത് അനുഭവത്തിൽ അയാൾ പറയാം, ഇത്രയും കാലം ഞാൻ വലിയ മെച്ചാവും, ഞാനിങ്ങനെ ഉഷാറായിട്ട് നിൽക്കും എന്നൊക്കെ വിചാരിച്ചത് എൻ്റെ ജീവിതം മുഴുവനും തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്.
3: നമുക്ക് ഹലാലല്ലാത്തൊരു പൈസ അല്ലേ,
2: അതെ,
3: അധ്വാനിച്ച് നേടാത്തൊരു പണം എന്ന് പറയുന്നത് അത് എല്ലാ നിലക്കും നമ്മളെപ്പോഴും പല പേരുകളിൽ ഈ മണി ചെയിൻ എന്നത് മുമ്പ് വളരെ ഫേമസ്
2: ആയിരുന്നു. മണി ചെയിൻ എന്നല്ല പറയണം, മണി ചീറ്റ് എന്ന് പറയണതിന്.
3: പിന്നീട് അത് പല പേരുകളിലും പല രൂപത്തിലും ഉണ്ട്. അപ്പോ ആളുകൾക്ക് എന്താ വെച്ചാൽ ചിലതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, പൈസ കിട്ടുന്ന കാര്യമാകുമ്പോൾ അതിലൊന്ന് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ.
2: ഇതുപോലെ ആരെങ്കിലും നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലും കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതൊരു ശ്രദ്ധിക്കണം. ആരെങ്കിലും നമ്മളില്ലെങ്കിൽ അവരോട് എന്ത് ചെയ്യാം, ഉണർത്തുകയും ചെയ്യണം.
4: കുടുംബകങ്ങളിൽ കുളിർത്തന്നലായി സ്നേഹക്കൂട്. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകുന്നത് ഹാരിസ് ഇബ്നു സലീം.
5: അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല അലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുന്നത്. ഒരു കൗൺസിലിംഗ് രൂപത്തിലാണ്, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യമാണ് ഇന്നത്തെ ഈ ഒരു സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡിന് നമ്മൾ കാണുന്നത്. അതേ ഗൗരവത്തിലാണ് ഇൻഷാല്ലാ ബഹുമാന്യരായ ശ്രോതാക്കൾ ഇതിനെ നോക്കിക്കാണുന്നത് എന്ന് മനസ്സിലാവുന്നു. വ്യത്യസ്ത ശ്രോതാക്കളിൽ നിന്ന് നമുക്ക് എഴുതി വന്ന, അല്ലെങ്കിൽ സ്നേഹക്കൂടിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വന്ന സംശയങ്ങൾ, അവരുടെ ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ മുന്നിൽ വെക്കുന്നത്. ഒരു ശ്രോതാവിൻ്റെ ചോദ്യം ഇപ്രകാരമാണ്. നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നില്ല. ഒന്നാമതായി ഇപ്പോൾ കോളേജില്ലാത്തത് കാരണം വീട്ടിലിരിപ്പാണ്. വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്ത കുടുംബമാണ്. കോവിഡ് കാരണം ഇപ്പോൾ കൂടുതൽ കഷ്ടത്തിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ പണിയും ഉണ്ടാവാറുണ്ട്. ഉപ്പയും പണിക്ക് പോകുന്നത് കൊണ്ട് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, അൽഹംദുലില്ല. പക്ഷേ എനിക്ക് സ്ഥിരമായിട്ടൊരു പണിയില്ലാത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് എപ്പോഴും പരിഹാസമാണ്. കോളേജിൽ പഠനം ഏകദേശം ഉപേക്ഷിച്ച മട്ടാണ്. അതിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വീട്ടിൽ നിന്ന് പ്രോഗ്രാമിംഗ് കുറച്ച് പഠിക്കണമെന്നുണ്ട്. പക്ഷേ ഇതുവരെയായി ഒരു കമ്പ്യൂട്ടർ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അത് കാരണം അതും നിലച്ച മട്ടാണ്. ഒരു ജോലി അല്ലെങ്കിൽ കുറച്ച് പ്രോഗ്രാമിംഗ് നോളജ്, അതാണ് ഇപ്പോൾ എൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായി തോന്നുന്നത്. ഈ കാരണങ്ങൾ കൂടെ നിസ്കരിക്കാൻ കഴിയുന്നില്ല. എത്രയും പെട്ടെന്ന് ഇതിലൊന്നിലേക്ക്, ഏതെങ്കിലും ഒന്നിലേക്ക് എത്തണം. എന്നിട്ട് വേണം നിസ്കാരം ശ്രദ്ധിക്കാനെന്നാണ് മനസ്സിലിപ്പോഴുള്ളത്. സ്ഥിരമായൊരു ജോലി ഇല്ലാത്തതിൻ്റെ ഒരു പ്രയാസം ആണ് നമസ്കാരം ഒഴിവാക്കാനുള്ള ഒരു കാരണമായിട്ട്, അല്ലെങ്കിൽ നമസ്കാരത്തിലേക്ക് ഇല്ലാത്തൊരു കാരണമായിട്ട് ഈ ഒരു കോളേജ് വിദ്യാർത്ഥി പറഞ്ഞിട്ടുള്ളത്. കോളേജ് പഠനം ഈ അവസ്ഥയിൽ നിന്നും എന്നെ ഒരിക്കലും കരകയറ്റില്ല. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അവസാന.
6: ജോലി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളെന്താണ് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ, നമ്മുടെ ഭാവി നന്നാക്കാൻ, ഒരു വിവാഹം കഴിക്കാൻ, ഒരു വീട് വെക്കാൻ, ഇങ്ങനെയുള്ള ഒരു വരുമാനം എന്ന നിലക്കാണ് ജോലിയെ പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അതൊരു ശരി തന്നെയാണ്. പക്ഷെ സത്യത്തിൽ ജോലി എന്നുള്ളത് എന്താണ്? യഥാർത്ഥത്തിൽ നമ്മളുടെ വളരെയധികം ക്രിയേറ്റിവിറ്റി ഉള്ള, നല്ല കഴിവും ഊർജവും ആരോഗ്യവും ഒക്കെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വെറുതെ ഇരിക്കാതിരിക്കുക എന്നതുകൂടെ ജോലി, ഒരു എൻഗേജ്മെൻറ്റ് എന്നുള്ളതും കൂടിയും ജോലി കൊണ്ടുള്ള ഉദ്ദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ, ഒരു ജോലി ചെയ്യാതെ ഒരാൾ, എല്ലാ കഴിവും പ്രാപ്തിയുള്ള ഒരാൾ, ആരോഗ്യമുള്ള ഒരാൾ, പ്രത്യേകിച്ച് ഒരു പുരുഷൻ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകും. മാനസിക അസ്വാസ്ഥ്യങ്ങളിൽ എന്ത് ചെയ്യും, നമ്മുടെ ആരാധനകളെ ബാധിക്കും. അത് പലപ്പോഴും മാനസിക പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല, നിസ്കരിച്ചാൽ കോൺസെൻട്രേഷൻ കിട്ടൂല, ഇത്തരം കംപ്ലൈൻറ്റുകൾ വ്യാപകമായി ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കുവാനുള്ളൊരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഇന്ന ജോലിയെ ചെയ്യൂ എന്നുള്ള ഒരു മാനസിക തീരുമാനമുള്ള പോലെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നു.
5: നിങ്ങൾ
6: നിങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പോണ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, അവരൊരു ഈവനിങ്ങിൽ എന്തെങ്കിലും പിന്നെ ടെക്സ്റ്റൈൽസിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാറ്ററിംഗ് പാർട്ടിൻ്റെ കൂടെ പോയിട്ടോ ഒക്കെ സൈഡായിട്ട് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തൊക്കെയോ ജോലി ചെയ്യാൻ പറ്റും, ധാരാളം ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു തൊഴിൽ നമ്മൾ എന്ത് ചെയ്യുക, നാളെ തന്നെയാണ് തുടങ്ങുക. എന്താ നിങ്ങളുടെ ഈ മൊത്തം പ്രശ്നങ്ങൾ എന്തെയും പരിഹരിക്കും? നേരെ മറിച്ച് നിങ്ങൾ ഇനി ഒരു ഒരു ഡിസൈനിങ് പഠിച്ച്, ഒരു അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പഠിച്ചിട്ട് പിന്നെ അതിലേക്ക് പോകണമെന്നൊക്കെ വിചാരിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യം വേണം. അത് കഴിഞ്ഞിട്ട് അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന താല്പര്യപ്പെടുന്ന സ്ഥലം വേണം. അപ്പോൾ എന്താ വെച്ചാൽ, എപ്പോഴും നിങ്ങൾക്കൊരു ജോലി സാധ്യത ഉണ്ടാവണമെങ്കിൽ ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. അപ്പോൾ ഞാൻ വെറുതെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ, വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാളെ ഞാൻ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ട് എന്താണെന്ന് ഓരോരുത്തർ ചിന്തിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പണിയിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇറങ്ങിത്തിരിക്കുക, നിങ്ങളുടെ നാട്ടിൽ ലഭ്യമാകുന്ന ഒരു പണിയിലേക്ക് നിങ്ങൾ ഇറങ്ങുക. അങ്ങനെ ഒരു ജോലിയായിട്ട് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു എൻഗേജ്മെൻ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് മാനസികമായ സംതൃപ്തി ലഭിക്കും. അതൊരു 100 രൂപയാണെങ്കിലും 50 രൂപയാണെങ്കിലും നിങ്ങൾ ആദ്യം പണമോ വരുമാനമോ ജോലിയുടെ കനമോ നിലവാരമോ ഒന്നും പരിഗണിക്കാതെ ഒരു ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് ഇറങ്ങണം. അത് നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അങ്ങനെ ഒരു ജോലിയിൽ നിൽക്കുമ്പോൾ ആ ജോലിയിൽ മെല്ലെ മെല്ലെ പുരോഗമിച്ച് വന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലിയിലേക്ക് ഇൻഷാല്ലാ നിങ്ങൾക്ക് എത്താൻ പറ്റും. അത് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും ഇതല്ലാത്ത പുതിയ പ്രയാസങ്ങളിലേക്കും നിങ്ങളുടെ ജീവിതങ്ങൾ എത്തിപ്പെടാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ജോലിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കാം.
5: തീർച്ചയായിട്ടും യുവാക്കളുടെ ഒരു മാനസികാവസ്ഥ ഇപ്പോൾ പ്രത്യേകിച്ചും അവർ പഠിച്ച ആ പഠനത്തിനനുസരിച്ചൊരു ജോലി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. മാഷാല്ലാ. ഏതായാലും മറ്റൊരു ശ്രോതാവിൻ്റെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ ചോദ്യം, ഫാമിലി ലൈഫിൽ ഞാൻ വളരെ വിഷമത്തിലാണ്. എന്നാലും എല്ലാം സഹിക്കുന്നു. ഉമ്മയാണോ ഭാര്യയാണോ വലുത്? ആരുടെ തീരുമാനമാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞ് ഉമ്മമാരെല്ലാം നേടിയെടുക്കാൻ പാടുണ്ടോ? ഒരുമ്മ കരുതണ്ടേ എൻ്റെ മോൻ സന്തോഷത്തിൽ ജീവിക്കട്ടെ എന്ന്. ഉമ്മമാർ എന്തുകൊണ്ടാണ് മരുമക്കളുടെ ലൈഫിൽ കയറുന്നത്? മരുമക്കൾക്കും ജീവിതത്തിൽ സന്തോഷം വേണ്ടേ? മകൻ ഉമ്മ പറയുന്നത് കേട്ടില്ലെങ്കിൽ നരകത്തിലാവുമെന്ന് വിചാരിച്ച് ഭാര്യയെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ? നീതിയില്ലാത്ത കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇത്തരം ഉമ്മക്കും മകനും ഉള്ള ഉപദേശം? എത്രയോ വർഷങ്ങളായിട്ട് ഈ വിഷമം ഞാൻ അനുഭവിക്കുകയാണ്, എന്താണിതിന് പരിഹാരമെന്ന് ഒരു മകൻ്റെ ചോദ്യം. ഇത് പല പ്രാവശ്യങ്ങളായിട്ട് നമ്മുടെ ഈ പീസ് റേഡിയോയിൽ തന്നെ ഈ ഒരു എപ്പിസോഡ് തന്നെ, അല്ലെങ്കിൽ ഇതിനുവേണ്ടി മാത്രമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ബഹുമാനായ ഹാരിസ് മൗലവി ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കുമെന്നാണ് വിചാരിക്കുന്നത്.
6: ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ പരിഹാരത്തിൻ്റെ വഴിയിലൂടെ നീങ്ങുമ്പോൾ മാത്രമേ പരിഹരിക്കപ്പെടുള്ളൂ. പരിഹാരത്തിൻ്റേതല്ലാത്ത വഴിയിലൂടെ പോകുമ്പോൾ പ്രശ്നങ്ങൾ സങ്കീർണമാവുകയാണ് ചെയ്യുക. ഇവിടെ എന്താണ് പരിഹാരത്തിൻ്റെ വഴി? ഉമ്മ ഉമ്മയുടെ നിലപാടുകളെയും ആറ്റിറ്റ്യൂഡുകളെയും മാറ്റും എന്ന് പ്രതീക്ഷിച്ചാൽ നമുക്ക് തെറ്റി, അതൊരിക്കലും ഉണ്ടാവില്ല. ഉമ്മയുടെ ഈ സ്വഭാവമോ പെരുമാറ്റമോ മാറ്റാൻ ലോകത്താര് വിചാരിച്ചാലും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതെന്താ വെച്ചാൽ, പൊതുവേ എന്താ വെച്ചാൽ സ്ത്രീകളുടെ ഒരു മനോഭാവമാണത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ലേഡി ചോദിച്ചതിൻ്റെ ഒരു വോയിസ് ഒരു പെൺകുട്ടിയുടെ മാതാവ് ഫോർവേഡ് ചെയ്ത്. അപ്പോൾ വോയിസിലുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, നിന്റെ മകളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഷോക്കേസിൽ വെക്കാനാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം എത്രമാത്രം വിശാലമാണെന്ന് നമ്മൾ ആലോചിക്കണം. ഒരു സ്ത്രീയാണ് ആ ചോദിക്കുന്നത്, മനസ്സിലായി? ഇപ്പോൾ അവരൊരു പെണ്ണാണല്ലോ. അവർ മരുമകളായൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഭർത്താവിൻ്റെ മാതാവ് പറയാണ്, ഞാൻ എന്നെ ഷോക്കേസിൽ വെക്കാൻ കൊണ്ടുവന്നതല്ല എന്ന് പറഞ്ഞാൽ അവരതിനെ എങ്ങനെ എടുക്കും? അപ്പോൾ സ്ത്രീകൾക്കാണ് സ്ത്രീകളുടെ പ്രശ്നം മനസ്സിലാവാത്തത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ഉമ്മയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന് നമ്മുടെ ഈ സുഹൃത്ത് പ്രതീക്ഷിക്കരുത്. പിന്നെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, അവർ ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ 100% കുറ്റവാളിയാണ്. അത് ശരിയാണെങ്കിൽ, കാരണം നമ്മളെന്താ വെച്ചാൽ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം ആവണമെങ്കിൽ, മുസ്ലിമിൻ്റെ ഡെഫിനീഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മുടെ കൈകൊണ്ടോ നാവ് കൊണ്ടോ മറ്റൊരാൾ ഉപദ്രവിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ, ഉമ്മാനെക്കൊണ്ട് ഞാൻ ഇടങ്ങേറാകുന്നു എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം എന്ന് പോലും അവരെ പറ്റി പറയാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് അവരുടെ പരലോകത്തിനും ഹിറോത്തിനും നല്ലത് എന്താണ്, ഈ ഒരു എന്നെക്കൊണ്ടൊരു ബുദ്ധിമുട്ട് അവൾക്ക് ഉണ്ടാവില്ലെന്നും, എൻ്റെ വീട്ടിൽ വന്ന അന്യ വീട്ടിലൊരു പെൺകുട്ടിനെ ഞാനൊരു ഗസ്റ്റിനെ പോലെ ഒരു അതിഥിയെപ്പോലെ ആദരിക്കുമെന്നും ബഹുമാനിക്കുമെന്നും പരിഗണിക്കുമെന്നും തീരുമാനിച്ചാലേ അവർക്കൊരു ഇസ്ലാമിക സ്വഭാവമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇനി അവരങ്ങനെ മാറാൻ തയ്യാറല്ലെങ്കിലും എന്ത് ചെയ്യണം, ഇയാൾക്കൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടൊരു കാര്യം അദ്ദേഹം ചെയ്യേണ്ടത്, ഈ ഉമ്മൻ എങ്ങനെ മാനേജ് ചെയ്യും, ഭാര്യനെ എങ്ങനെ മാനേജ് ചെയ്യും എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഉമ്മ എന്ത് ചെയ്താലും അതിനെപ്പറ്റി പരാതി പറയാൻ അവൾക്കുള്ളത് ഇവനാണ്. അപ്പോൾ അവനോട് പരാതി പറയുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ എന്തായിക്കാരി? പരാതി കേൾക്കുമ്പോൾ എൻ്റെ ഉമ്മനെ പറ്റിയാണ് പറയണത്, ഉമ്മൻ്റെ കാലിനടിയിലാണ് സ്വർഗം, അതുകൊണ്ട് ഉമ്മനെ തെറ്റിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഉമ്മനെ പറ്റി പറയണ്ട, അതൊക്കെ നീയാണ് സഹിച്ചോ എന്നാണ് മറുപടി. അത് പറയാൻ അയാൾക്ക് പറ്റില്ല, കാരണം വിവാഹം കഴിക്കുന്നൊരു വിവാഹം കഴിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബാധ്യതയാണെന്ത്, അവൾക്കുള്ള ഭക്ഷണം കൊടുക്കണം, അവൾക്കുള്ള മസ്കൻ. അതായത് ഞാൻ കല്യാണം കഴിച്ച പെൺകുട്ടിനെ എന്തു ചെയ്യണം, മാന്യമായൊരു താമസം അവൾക്ക് നൽകുക എന്നുള്ളത് ഭർത്താവ് വിവാഹത്തോടെ ചെയ്യുന്ന കരാറിൻ്റെ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് അവളിവിടെ അസ്വസ്ഥയാണെന്ന് പറയുമ്പോൾ അവളുടെ വിഷമങ്ങൾ പറയേണ്ടത് ആരോടാണ്? അവളെ വീട്ടിലല്ലല്ലോ, അവളുടെ അമ്മനോടും വാപ്പനോടും അല്ല, കാരണം അവരെ അവനെ ഏൽപ്പിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് കേൾക്കണം, അനുഭാവപൂർവ്വം പരിഗണിക്കണം. അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ അവളുടെ കൂടെ നിൽക്കണം, അവളെ ആശ്വസിപ്പിക്കണം, അവൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ തൽക്കാലം ചിലപ്പോൾ എന്ത് ചെയ്യും, ഉമ്മനെ ഉമ്മൻ്റെ പ്രയാസങ്ങൾ ഇയാൾ കേട്ട് ഉമ്മനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവളെ സഹായിച്ചു കൊടുക്കുക. അപ്പോൾ അലക്കുന്ന കാര്യത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവൾക്കൊരു വാഷിംഗ് മെഷീൻ സംഘടിപ്പിച്ചു കൊടുക്കാൻ പറ്റൂ, ജോലികൾ ലഘൂകരിച്ചു കൊടുക്കാൻ പറ്റൂ, അങ്ങനെ എന്തൊക്കെയാണോ ഉമ്മൻ്റെ കൂടെ നിർത്തി കൊണ്ടുപോകാനുള്ള വഴികൾ എന്തൊക്കെയുണ്ടോ എന്ന് നോക്കുക. കുറച്ചൊക്കെ അവനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അവൾക്ക് നിലനിന്ന് പോവാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ എന്തു ചെയ്യാം, യാതൊരു സംശയമല്ല, അവളെ വീട്ടിലോ എവിടെ വെച്ചാൽ പോയി നിന്നോട്ടെ, നീ ഉമ്മനോടൊരു വിവാദത്തിനോ പ്രശ്നത്തിനോ പോവാതെ എന്തു ചെയ്യാന്ന്. അപ്പോൾ അവളെ വീട്ടിൽ പോകുന്നു, വീട്ട് സുരക്ഷിതയാണെങ്കിൽ ഉമ്മനോട് പറയാം എന്താണ്, ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് അവൾ വരുന്നില്ല, അവൾക്ക് ഇങ്ങോട്ട് വരാനൊരു താല്പര്യമില്ല, എന്താപ്പോ ചെയ്യാന്ന് എനിക്കറിയില്ല എന്നൊരു പ്രതിസന്ധി ഉമ്മനോട് പറയാം. അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഉമ്മക്ക് ഉമ്മക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഉമ്മക്ക് ഒഴിവാക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ. ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ എന്ത്, ന്യായമല്ലാതെ ഒരു പെണ്ണിനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാ, അവിടെ അവൾ നിന്നു പോകുമ്പോൾ എന്ത് ചെയ്യും, അപ്പോഴാണ് ഉമ്മ ചിന്തിക്കുക എന്ത് ചെയ്യാ, ഇവിടെ സൗകര്യം ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവൾ സൗകര്യമുള്ളിടത്ത് പോയി നിൽക്കും എന്ന സൂചനകളാണ് ഉമ്മക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഉമ്മ മാറാൻ തയ്യാറാവും. അപ്പോൾ ഇനിയിപ്പോൾ ഇവനെ പറ്റി എന്താ പറയാൻ പറ്റും? ഇവന് ഒരു മനസ്സ്, ഇപ്പോൾ ഖത്തറെന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഭാര്യനെ കയ്യേറ്റം ചെയ്തു, പിന്നെ ഉമ്മയും പെങ്ങന്മാരൊക്കെ കൂടിയിട്ട് അങ്ങനെ പുറത്തിറങ്ങി, അത് വീഡിയോ എടുത്തു, ആളുകൾ നാട്ടിലിട്ടു, ആകെ അപമാനിതനായിട്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു അപകട സ്ഥലത്ത് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭാര്യനെ താമസിപ്പിച്ചത്? നിങ്ങൾ ഗൾഫിലല്ലേ, അവളെ വീടില്ലേ, അവളെ അവിടെ സുരക്ഷിതമല്ലേ? ഉമ്മാനെ നോക്കണ്ട, ഉമ്മാനെ നോക്കാൻ നിങ്ങൾക്കല്ല ബാധ്യത, നിങ്ങൾക്കാണ് ബാധ്യത, അവൾക്കല്ലല്ലോ. അവൾ ഉമ്മനെ നോക്കേണ്ടത് എപ്പോഴാണ്? ആ വീട്ടിൽ അവൾ സമാധാനത്തോടെ കഴിയുമ്പോൾ അവിടുത്തെ ഉമ്മനെ പരിചരിക്കൽ അവളുടെ ഭാഗമായി വരും. അതല്ലാതെ ഈ ഫൈറ്റും പ്രശ്നങ്ങളും ഉള്ള സമയത്ത് എങ്ങനെയാണ് നോക്കണമെന്ന് അവൾ വിചാരിച്ചാൽ ഈ ഉമ്മനെ നോക്കാൻ കഴിയൂലല്ലോ, അവർ തമ്മിൽ എപ്പോഴും ഫൈറ്റല്ലേ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അതുകൊണ്ടല്ലേ ഈ അവസ്ഥകൾ ഉണ്ടായതെന്ന്. അപ്പോൾ അതിന് പിന്നെങ്കിലും ടെൻഷനും അടിക്കണ്ട, അവളവളെ വീട്ടിൽ പോയി നിന്നോട്ടെ, അവൾക്ക് ചിലവിനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക, അവളവിടെ സംരക്ഷിക്കാം. അങ്ങനെ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും വീട്ടിലേക്ക് വരാതിരിക്കുന്നതിന് ഉത്തരവാദി അവനല്ലല്ലോ. അതുകൊണ്ട് അതിൽ കുറ്റബോധത്തിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ ഈ വീട്ടിൽ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവൾക്ക് സുരക്ഷിതമായ സ്ഥലത്ത് അവൾ പോയി നിൽക്കട്ടെ. അതിൻ്റെ പേരിൽ ഒരു മാനസിക പ്രയാസത്തിൻ്റെയും ആവശ്യമില്ല. അതെല്ലാ ഉമ്മമാരും മനസ്സിലാക്കുക, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മകൻ്റെ ഭാര്യ താമസിക്കണമെങ്കിൽ അവിടെ മാന്യമായ അവസ്ഥയുണ്ടാവണം. അവസ്ഥയില്ലാത്തതിൻ്റെ പേരിൽ അവൻ അവിടെ നിന്ന് അവളെ മാറ്റിയാൽ അതിൽ അവന് ഉമ്മനുസരിക്കാത്ത പ്രശ്നമോ വാപ്പിനനുസരിക്കാത്ത പ്രശ്നമോ ഒന്നും അതിലെന്ത് ചെയ്യുന്നില്ല, ഉത്ഭവിക്കുന്നില്ല എന്ന് അവർ മനസ്സിലാക്കിയാൽ മൊത്തത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
5: തീർച്ചയായിട്ടും വിട്ടുവീഴ്ചയാണ് എല്ലാത്തിനും ഒരു പരിഹാരം എന്നുള്ളത് തന്നെയാണ് അവസ്ഥൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു മറുപടി. ഓൺലൈൻ കൗൺസിലിംഗിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് ചോദിച്ച മറ്റൊരു ചോദ്യം ഇപ്രകാരമാണ്. അസ്സലാമു അലൈക്കും. എത്ര ശ്രമിച്ചിട്ടും ഹറാമിൻ്റെ കാഴ്ചകളിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നില്ല, വീണ്ടും അതിലേക്ക് തന്നെ എത്തുന്നു, തീർത്തും മനോവിഷമത്തിലാണ്, ഇതിൽ നിന്നും കരകയറാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്തിട്ട് രാത്രി നമസ്കാരങ്ങൾ പോലും മുടങ്ങാതെ നിർവഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ടും എനിക്ക് ഇതിൽ നിന്നും മാറാൻ കഴിയുന്നില്ല, എന്താണ് പരിഹാരം?
6: നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥനയ്ക്ക് വേണ്ട നമ്മുടേതായ ചില അസ്ബാബുകൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ടല്ലോ, ചില കാരണങ്ങൾ. അപ്പോഴാണല്ലോ ഏത് പ്രാർത്ഥനയ്ക്കും ഫലമുണ്ടാവുക. കുട്ടികൾ വേണമെന്ന് പ്രാർത്ഥിക്കുന്ന ആൾ വിവാഹം കഴിക്കണം, വീട് വേണമെന്ന് പ്രാർത്ഥിക്കുന്ന ആൾ വീടിനൊരു സ്ഥലമൊക്കെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ അയാൾ നടത്തണം. അങ്ങനെയൊക്കെ ആകുമ്പോഴല്ലേ നടക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഭാഗത്തുള്ള ചില കാര്യങ്ങൾ നടക്കണം. ഇപ്പോൾ ഈ തിന്മകൾക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, തിന്മകൾക്ക് എല്ലാറ്റിനും അഡിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ നോട്ടം എന്നൊക്കെ ഉള്ളത് നമുക്ക് പ്രായപൂർത്തിയായത് മുതൽ എന്ത് ചെയ്യും, ഇങ്ങനെ നോക്കി നോക്കി നോക്കി വന്ന് അത് പിന്നെ ഫോണിലേക്ക് മാറി അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി അതെന്ത് ചെയ്യും, ഒരു അഡിക്ഷനാണ്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ആസ്വദിക്കുന്ന ആസ്വാദനങ്ങളും നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളുമെല്ലാം അത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് വന്നു നിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു സാഹചര്യം വരുന്നതോടുകൂടെ എന്ത് ചെയ്യും, ആ സുഖത്തിലേക്ക് നമ്മുടെ മനസ്സങ്ങ് നീങ്ങും. പിന്നെ എന്ത് ചെയ്യും, ഒരു സക്രത്താണ് ശരിക്ക്. ഓഹും ഫി സക്രത്തിഹിം യാമഹു എന്ന് പറഞ്ഞ ഒരു ലൂത്ത് നബിൻ്റെ സമുദായത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയണ്ടല്ലോ, അതായത് അവരൊരു ഒരു ലഹരിയാണ് അവിടെ. ആ ഒരു ലഹരിയിലേക്ക് നീങ്ങിക്കഴിയുമ്പോൾ പിന്നെ അയാൾക്ക് എന്തെയില്ല, സ്വബോധം ഉണ്ടാവില്ല, അയാളുടെ എല്ലാ കൺട്രോളും പോയിട്ട് അയാൾ അതിലേക്കാണ് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല ആളുകളും എത്ര വിചാരിച്ചും പറ്റുന്നില്ല പറ്റില്ല എന്ന് പറഞ്ഞാണ് അയാൾ യാന്ത്രികമായി അതിലേക്കാണ് പോകും. അപ്പോൾ ഇത്തരം അഡിക്ഷനുകളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ എന്ത് വേണം, നമ്മൾ അഡിക്ഷനുള്ളൊരു ചികിത്സ എന്നുള്ള നിലക്ക് നമ്മൾ അതിൽ ചില സ്റ്റെപ്പുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ പറ്റുള്ളൂ. അതിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എത്ര ഒരു ഫിക്സഡ് ഡ്യൂറേഷൻ, അത് ഒരു 21 ദിവസമാകാം അല്ലെങ്കിൽ 40 ദിവസമാകാം, നമുക്ക് പറ്റുന്നൊരു ദിവസം, ആ ദിവസങ്ങളിൽ ഞാനീ പ്രവൃത്തി ചെയ്യുകയില്ല എന്ന തീരുമാനമാണ് ആദ്യം വേണ്ടത്. അതായത് നമ്മൾ അഡിക്റ്റ് ആവുന്നത് നിരന്തരം ഒരു പ്രവർത്തനം ചെയ്താണല്ലോ അഡിക്ഷൻ വരുന്നത്. അപ്പം അത് സ്റ്റോപ്പ് ചെയ്യുന്നതിലൂടെയാണ് അഡിക്ഷനിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത്ര ദിവസം ഞാനത് ചെയ്യില്ല എന്ന് തീരുമാനിക്കാം. അപ്പം അത് ഒരു 3 ആഴ്ച നിങ്ങൾ തീരുമാനിക്കുക. ആ 3 ആഴ്ച നിങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അഡിക്ഷനിൽ നിന്ന് മെല്ലെ മാറി മാറി വരികയാണ്. ഇനി നിങ്ങൾ അതിലേക്ക് പോവുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ അഡിക്ഷൻ മാറുന്നതോടുകൂടെ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് ടെൻഡൻസി ഉണ്ടാവില്ല എങ്ങനെയെന്ന് ചോദിച്ചാൽ, അതിൻ്റെ സാഹചര്യങ്ങൾ വരുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ നെറ്റ് ഉപയോഗിച്ചിട്ടാണ് പോൺ സൈറ്റാണ് കാണുന്നതെങ്കിൽ ആ പോൺ സൈറ്റ് കാണുന്ന രൂപത്തിലുള്ള ഫോണിൽ ഏതെങ്കിലും വീഡിയോസോ അപ്ലിക്കേഷൻസോ ഒക്കെ കാണുമ്പോൾ അറിയാതായിക്കാൻ പോകും. മനസ്സിലായി? അതേമാതിരി തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എവിടെയെങ്കിലും അങ്ങനത്തെ ചിത്രങ്ങളോ ഫോട്ടോസോ ഒക്കെ കാണുമ്പോൾ അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങളുണ്ടാവും. അവർ ഒറ്റയ്ക്ക് മങ്ങൾ കണ്ടത് ഒരു ബെഡ്റൂമിൽ വെച്ചിട്ടാണെങ്കിൽ ആ സമയമാകുമ്പോൾ ആ ബെഡ്റൂമിലെത്തുമ്പോൾ അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്നാണ് ബാത്റൂമിലെത്തുമ്പോൾ അല്ല രാത്രി ഒരു മണിക്കാണെങ്കിൽ ഒരു മണിയാവുമ്പോൾ ഒക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ടെൻഡൻസി വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു സാഹചര്യങ്ങളെ കൂടെ അവോയ്ഡ് ചെയ്യുന്നതോട് കൂടെ നിങ്ങൾ എന്ത് ചെയ്യും, ഈ കാണേണ്ട പ്രവണതയെ എന്ത് ചെയ്യും, വീണ്ടും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. ആ ഒരു പിന്നെ വിഡ്രോ ചെയ്യാനുള്ള ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അധികാരികൾ പ്രധാനം. അധികാരികൾ എന്തിനാന്ന് വിചാരിച്ചാൽ പിശാചാണ് മനുഷ്യനെ എന്ത് ചെയ്യണത്, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ന്യായങ്ങൾ ഉണ്ടാക്കി തരുന്നത്. സയ്യന ലഹും ഷെയ്ത്താനും അമാലഹും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നത് ചെയ്യുന്ന കുഴപ്പമില്ല, ഇത്ര ചെയ്യുന്ന കുഴപ്പമില്ല, നീ ഇങ്ങനെയല്ലേ ചെയ്യുന്നുള്ളൂ, ഇത്രയല്ലേ ചെയ്യുന്നുള്ളൂ എന്ന നിലയ്ക്ക് എന്ത് ചെയ്യാണ്, നിന്നെ ഒരു വ്യഭിചാരത്തേക്ക് പോകാതൊക്കെ വേണ്ടിട്ടാണ് എന്തൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, നമ്മളെ വ്യഭിചാരത്തേക്ക് പോകാനാണത്. അതായത് ഒരു മനുഷ്യൻ ബാസ്റ്റർ ബാസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് വ്യഭിചാരത്തേക്ക് പോകാതൊക്കാനല്ല, അത് വ്യഭിചാരത്തേക്ക് പോകാനുള്ള ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, പിശാജ് മാറി നിന്നാൽ എന്ത് ചെയ്യും, കുറേ കാര്യങ്ങൾ മാറി നിൽക്കും. അതുകൊണ്ട് രാവിലെയുള്ള അധികാരികൾ, വൈകുന്നേരമുള്ള അധികാരികൾ, പ്രത്യേകിച്ച് ലായിലായുള്ള ശരീക്കല ലഹുൽ മുൽക്കു അലഹുൽ ഹംദോ വാല ഗുലിഷയും കതിർന്നുള്ളത്, പിന്നെ മനസ്സിന് തെക്കുവ കിട്ടാൻ വേണ്ടി എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും കഴിയുകയാണെങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു മായിനെ ആരാധിക്കരിക്കുക, വശുക്രിക്കുക, വശുനി ബാധിക്കുക എന്നുള്ളത് നമ്മൾ പറയുക. അതേപോലെ തന്നെ ഈ തോന്നുന്ന സമയത്ത് ആവുദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുക. അതേപോലെ മനസ്സിന് തെക്കു കിട്ടാൻ വേണ്ടി അള്ളാഹു മൈനി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഗിനാ പോലെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ രണ്ടും കൂടെ ആകുമ്പോൾ നിങ്ങൾക്കൊരു ആത്മനിയന്ത്രണം സാധ്യമാകും. തീർച്ചയായും ഏത് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും, വിട്ടു നിൽക്കാൻ കഴിയാത്ത ഒന്നിനെ അള്ളാഹു നമ്മൾ നിർബന്ധിക്കില്ല. അതുകൊണ്ട് തുടങ്ങിയത് എത്ര പഴക്കമുണ്ടോ അത്ര പ്രയാസമുണ്ടാവും വിട്ടു നിൽക്കാതെ മാത്രം. ഇന്നലെ തുടങ്ങിയതുപോലെയല്ല, 10 കൊല്ലം മുമ്പ് തുടങ്ങിയൊരു കാര്യം കുറച്ചൊരു പരിശ്രമം ആവശ്യമുണ്ട്. അത് നിങ്ങൾ നിർവഹിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും, നിങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയും. ഇൻഷാല്ലാ അതിനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.
5: വളരെ വലിയൊരു നിർദ്ദേശം തന്നെയാണ്. ഒരുപാട് യുവാക്കൾ ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഒരു ഡിപ്രഷൻ മാനസികമായിട്ട് അനുഭവിക്കുന്നുണ്ട്. നല്ലൊരു വിശദീകരണമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. മറ്റൊരു ശ്രോതാവിൻ്റെ ചോദ്യം ഇപ്രകാരമാണ് നമുക്ക് വന്നിട്ടുള്ളത്. എൻ്റെ മകൻ ഇൻ്റർനെറ്റിനും ഗെയിമുകൾക്കും അഡിക്റ്റാണ്. നെറ്റ് കണക്ഷൻ ഓഫ് ചെയ്താൽ അവൻ ഞങ്ങളെ അടിക്കുകയും വല്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്യും. വളരെ സങ്കടവും വേദനയും തോന്നുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നെറ്റും ഒക്കെ ഉള്ള മൊബൈൽ കയ്യിൽ കൊടുക്കണമല്ലോ, പഠനവും കാര്യമൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഈയൊരു വിഷയം വരുന്ന സമയത്ത് വല്ലാതെ ദേഷ്യപ്പെടുന്നു. എന്താണ് ചെയ്യേണ്ടത്? നെറ്റിന് അഡിക്റ്റാണ് അവൻ.
6: നമ്മൾ പിന്നെ മൊബൈൽ എന്നത്തെ വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ സമയത്തും ഈ കൊറോണ പീരീഡിലൊക്കെ ഫോണൊരു വലിയ വിഷയമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഡിക്ഷൻസാണ് ഇതുകൊണ്ടുണ്ടാക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സാധാരണഗതിയിൽ ഒരു കുട്ടി, ചെറിയൊരു കുട്ടിയാണെങ്കിൽ തന്നെ, 2 വയസ്സായ കുട്ടിയാണെങ്കിൽ പോലും, നമ്മുടെ ആ കുട്ടിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അവന് സൈക്കിള് താല്പര്യമാണ്, ഭക്ഷണം താല്പര്യമാണ്, ഇതെന്നൊക്കെ അവന് കൊടുക്കാതിരിക്കുമ്പോഴും അവനെ തടുക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ റിയാക്ഷനല്ല ഫോണ് വാങ്ങുമ്പോൾ ഉണ്ടാവുന്നത്. ഫോൺ നമ്മൾ വാങ്ങി വെക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്താണ്, അത് അപ്പോഴുണ്ടാകുന്ന വൈകാരിക പ്രകടനങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ഫുഡിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ എന്തില്ല, ഒരു അടിമത്വമില്ല, അഡിക്ഷനില്ല. എന്നാൽ ഫോണിന് അഡിക്ഷനുണ്ട്. അപ്പോൾ ആ ഫോണിനൊരു അഡിക്ഷൻ ഉണ്ടായിത്തീരുമ്പോൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുമ്പോൾ അവരുടെ പെരുമാറ്റങ്ങളും പ്രതികരണങ്ങളും തന്നെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് തരം കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ഫോൺ അഡിക്ഷൻ കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം, മുൻകൂട്ടി ഫോൺ കൊടുക്കുന്നതിനെക്കുറിച്ചൊരു ക്രമീകരണം എന്ത് ചെയ്യണം, വരുത്തണം. ഫോണ് കൊടുക്കുമ്പോൾ എപ്പോൾ കൊടുക്കണം, എത്ര സമയം ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, എന്തിനുപയോഗിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തുണ്ടാക്കണം, കൃത്യമായ ഒരു ഒരു ഒരു വ്യവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ഫോൺ കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ തോന്നുമ്പോഴൊക്കെ ഫോൺ എടുക്കുക, ഇഷ്ടമുള്ളതൊക്കെ ഫോൺ കാണുക, ഇങ്ങനത്തെ ഒരു പ്രവണത ഫോണിനോട് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും ഫോണിന് അഡിക്റ്റ് ആവും. ഇപ്പോൾ നമ്മൾ മുതിർന്ന ആളുകളാണെങ്കിലും ശരി, ഇപ്പോൾ ഫോൺ ഒഴിവുണ്ടാകുമ്പോഴൊക്കെ എടുക്കുക, വാട്സപ്പ് നോക്കുക, ഫേസ്ബുക്ക് നോക്കുക, ഈ ഒരു ശൈലിയിലേക്ക് നമ്മുടെ ജീവിതം പോയാൽ നമ്മൾ നിഷ്ക്രിയരാകും. ഉമ്മ അടുക്കളയ്ക്ക് എത്തൂല, അതേമാതിരി ആളുടെ ജോലി സ്ഥലത്തേക്ക് എത്തൂല, എടുക്കെത്തൂല, നമ്മുടെ ലൈഫ് മുഴുവനാണ് പോകും. അപ്പോൾ എന്ത് ചെയ്യണം, ഷെഡ്യൂളില്ലാത്ത വ്യവസ്ഥ ശ്രദ്ധയില്ലാത്ത ഫോൺ ഉപയോഗങ്ങളാണ് അപകടമുണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാണ്, ഇത്ര സമയം 10 മണി മുതൽ 12 മണി വരെ പഠനാവശ്യത്തിന് വേണ്ടിയാണ് ഫോൺ കൊടുക്കുന്നത്. അപ്പോൾ പഠനം നടക്കുന്ന സമയത്ത് എന്താണ്, അവർ സൂമോ കാര്യങ്ങളോ ഓണാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂം ഓണാക്കി വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ എന്ന്, അവർ മറ്റെന്തിലേക്കും പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അങ്ങനെ പോകുന്ന ആ സമയത്ത് വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നോക്കിയിട്ട് അത് ക്ലാസ്സിൻ്റെ കാര്യത്തിൽ മാത്രം ലിമിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ നമ്മൾ അവർക്ക് ഒരു പിന്നെ ഒരു ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള നിലക്ക് ഫോൺ നമ്മൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്തു കാണണം, എന്തു കേൾക്കണം, അത് എത്ര സമയം, ഒന്ന് രാത്രി 8:30 കണക്കാൻ ഫോൺ തരും, 9 മണിവരെ ഫോൺ തരും, അപ്പോൾ ഇന്നതൊക്കെ പറ്റുള്ളൂ, ഗെയിംസ് നീ അപ്പോൾ എടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഗെയിമിൽ ഇന്ന ഗെയിം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സ്ഥലം നോക്കാൻ പറ്റൂല എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നിനക്ക് സ്വന്തം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകാൻ പറ്റൂല, നീ ചാറ്റ് ചെയ്തൊക്കെ ഞാൻ ഹിസ്റ്ററി നോക്കും എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം, ആ കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. ഇതിപ്പോൾ അഡിക്ഷൻ ആയൊരു കുട്ടിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ വെച്ചാൽ, കുറച്ച് ശ്രമകരമാണ് അവരുടെ കാര്യത്തിലുള്ളത്. എന്തായിരുന്നാലും ആദ്യം നിങ്ങൾ ടൈം ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ആ ടൈമിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നിലേക്ക് വന്നാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പരിഹരിച്ച് വരാൻ പറ്റും. പിന്നെ നല്ല ഉപദേശങ്ങളും ബോധ്യപ്പെടുത്തലുകളും കൊണ്ടും കുറേ സംഗതികൾ നടക്കും ഇൻഷാല്ലാ.
7: ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് വന്ന മറ്റൊരു ചോദ്യം, ശ്രോതാവിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്. അസ്സലാമു അലൈക്കും, ഓൺലൈൻ കൗൺസിലിങ്ങിൽ എൻ്റെ ഒരു മാനസിക വിഷമത്തിന് ഒരു പരിഹാരം തേടിയാണ് എഴുതുന്നത്. എൻ്റെ പ്രശ്നം മരണം, രോഗം എന്നിവയെക്കുറിച്ച് വല്ലാത്ത ഭയമാണ്. തുടർന്ന് മരണത്തെയും രോഗത്തെയും കുറിച്ചുള്ള ചിന്തയാണ് എപ്പോഴും ഉത്കണ്ഠ. ഈ മാനസിക പ്രയാസം എൻ്റെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈ പ്രശ്നം മാറ്റിയെടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
6: നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്കണ്ഠ വന്നത് എന്നതിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നിടത്താണ് ഇതിൻ്റെ ചികിത്സ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ഈ ചോദ്യത്തിന് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് വൈദഗ്ധ്യമുള്ള ഒരു കൗൺസിലറെ നിങ്ങൾ കാണുക. ഇത്തരമൊരു വിഷാദപരമായ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടതിൻ്റെ കാരണം കണ്ടുപിടിക്കുക. അതിന് അദ്ദേഹം പരിഹാരം നിർദ്ദേശിക്കും. പരിഹാരങ്ങളിലൂടെ നിങ്ങളുടെ സിംറ്റംസ് അവസാനിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമായി വരും. എത്രത്തോളമുണ്ട്, എങ്ങനെ വന്നു എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇതിനോട് പ്രതികരിക്കാൻ സാധ്യമാവുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഹമ്മ് വിഷമവും ദുഃഖമൊക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യാൻ പറ്റിയ ഇസ്ലാമിക പരിഹാരങ്ങൾ, വിശുദ്ധ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുക, അത് നിങ്ങൾ കേൾക്കുക. അതേപോലെ തന്നെ പിന്നെ ധാരാളം പ്രാർത്ഥനകളുണ്ട് നിങ്ങൾക്ക്, മാനസിക സമാധാനി അബുദുക്ക വിബിനാബുദിക്ക വിബിനാമത്തിക്ക നാസുയത്തി ഫിയതിക്ക മാദിൻ ഫിയഹുക്കുമൊക്ക, ഇങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഏത് വിഷമവും മാറിപ്പോകുമെന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രാർത്ഥനകൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ച് ചൊല്ലുക എന്നുള്ളത് ഒരു പരിഹാരമാണ്. പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തി പരിഹരിക്കുന്നത് എന്നുകൂടിയും ഇതിൻ്റെ കൂടെ ആവശ്യമുള്ളൊരു സംഗതിയായിട്ട് മനസ്സിലാവും.
7: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗിലേക്ക് വന്ന ചോദ്യത്തിൽ അവസാനമായി ഒരു ശ്രോതാവിൻ്റെ ചോദ്യം പ്രകാരമാണ്. ഒരു പിതാവാണെന്നാണ് തോന്നുന്നത്, 19-കാരനായ ഒരു നിരീശ്വരവാദിയോട് കുടുംബം സ്വീകരിക്കേണ്ട നിലപാട്. ആദ്യം തന്നെ പീസ് റേഡിയോക്കും അണിയറ പ്രവർത്തകർക്കും അള്ളാഹുവിനുള്ള അർഹമായ പ്രതിഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റേഡിയോ കേൾവി സമാധാനത്തോടൊപ്പം ക്ഷമശീലിക്കാനും നന്നായി ഉപകരിക്കുന്നുണ്ട്. ദീനിയായിട്ടും ഭൗതികമായിട്ടും നന്നായിരുന്ന മകൻ പതിയെ പതിയെ നിരീശ്വരവാദത്തിലേക്ക് പോയിട്ടുണ്ട്. കൗൺസിലിംഗ് ശ്രമം നടക്കുന്നുണ്ട്. അവനെ പരിഗണിക്കണോ അവഗണിക്കണോ ഒരു മറുപടിക്കായി കാത്തിരിക്കുകയാണ്. ഇതേ പ്രശ്നത്തിലുള്ള ധാരാളം രക്ഷിതാക്കൾ എന്നെപ്പോലെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. എൻ്റെ മകനോട് ഞാൻ ഏത് രൂപത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത്? നിരീശ്വരവാദമാണ് പ്രശ്നം.
6: നിരീശ്വരത്വം, യുക്തിവാദം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ കുട്ടികളുണ്ടാക്കുന്ന തെറ്റായ ചില ബോധങ്ങളിൽ നിന്നുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ സംശയങ്ങളാണോ അവരുണ്ടാക്കുന്നത് അതിനൊക്കെ വളരെ കൃത്യവും പ്രാമാണികവുമായ മറുപടികൾ നിലനിൽക്കുന്നുണ്ട്. വളരെ യുക്തിബദ്ധമാണ് ഇസ്ലാം, ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അപ്പോൾ അവന് തെറ്റായി ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ അവനെ ഒരു വഴികേടിലേക്ക് എത്തിക്കുമ്പോൾ അവനൊരു അബദ്ധം പറ്റി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അബദ്ധം പറ്റിയ ഒരാളെ നമ്മൾ അവോയ്ഡ് ചെയ്ത് അതിലേക്ക് പോകാൻ ആക്കം കൂട്ടുന്നതിലേറെ നല്ലത് ഒരു നസീഹത്തോടുകൂടെ ഗുണകാംക്ഷയോടുകൂടെ ഉള്ളൊരു സമീപനമാണ് നല്ലത്. അപ്പോൾ നമ്മൾ പറയുന്നത് മോൻ അങ്ങനെ ചില കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിന് മറുപടി ഉണ്ടോ നോക്കുക. അപ്പോൾ അതിന് വിദഗ്ധരായിട്ടുള്ള പണ്ഡിതന്മാരടുത്ത് നമുക്ക് പോകുക, ചോദിക്കുക. അപ്പോൾ ഇതിൽ എക്സ്പേർട്ടായ പണ്ഡിതന്മാരത്ത് കൊണ്ടുപോകണം. നമ്മൾ ഏതെങ്കിലും ആരത്ത് കൊണ്ടുപോയാൽ അയാളുടെ കൺഫ്യൂഷൻ ചിലപ്പോൾ വർദ്ധിക്കും. കാരണം അയാൾക്ക് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അപ്പോൾ അത് ഞാൻ വിചാരിച്ചതിനും ശരിയെന്ന് അവൻ വിശ്വസിക്കും. അതുകൊണ്ട് നല്ല അറിവുള്ളവർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ വിഷയത്തെ സംസാരിക്കാൻ പാടുള്ളൂ എന്നൊരു നിബന്ധനയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിവും ഇന്നത്തെ ഇവരുടെ വാദങ്ങളെക്കുറിച്ച് ബോധവുമുള്ള ആളുകൾ, ഇസ്ലാമികമായി പഠിച്ച ആളുകളോടൊത്ത് പോയിട്ട് നിനക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നീ നിൻ്റെ വഴി സ്വീകരിച്ചോ, ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ വഴിക്ക് നിനക്ക് പോകാം എന്ന നിലക്ക് അവൻ്റെ സംശയങ്ങൾ ദൂരീകരിച്ച് കൊടുക്കുക എന്നതല്ലാത്തൊരു പരിഹാരം വീട് നിന്ന് പുറത്താക്കലോ അവനെ ബഹിഷ്കരിക്കലോ അല്ലെങ്കിൽ അവന് സ്വത്തില്ലാന്ന് എഴുതി വെക്കലോ ഒന്നും എന്തല്ല, യഥാർത്ഥത്തിന് പരിഹാരമല്ല, അവനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിലേക്ക് ഗുണകാംശപരമായി കൊണ്ടെത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് ബന്ധപ്പെട്ടവരിൽ നിന്ന് ആവശ്യം. തീർച്ചയായും അതിന് മറുപടി നൽകാൻ ഇന്ന് പറ്റും. പ്രത്യേകമായി അവർക്കൊരു പാനൽ തന്നെ ഇൻഷാല്ലാ നമ്മൾ രൂപീകരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ പത്രം ഒരു പാനലിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികൾ അവർക്ക് ലഭിക്കും.
7: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. ഏതൊരു പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമായി ഇസ്ലാമിന് അതോടൊപ്പം തന്നെ യുക്തിക്ക് നിർദ്ദേശിക്കുവാനുള്ളത് തീർച്ചയായും വിട്ടുവീഴ്ച മനോഭാവമുള്ള ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ്. കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഇനി സാമൂഹിക പശ്ചാത്തലത്തിലുമൊക്കെ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, അതിൻ്റെ പരിഹാരമാർഗം തേടുമ്പോൾ ആദ്യം ഉണ്ടാകേണ്ടത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്, അവിടുത്തെ അംഗങ്ങൾക്ക്, സമൂഹത്തിലെ അംഗങ്ങൾക്ക്, സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് അതിൻ്റെ ഉന്നത മേലാധികാരികൾക്കൊക്കെ വിട്ടുവീഴ്ച മനോഭാവം, വിട്ടുവീഴ്ച സ്വഭാവം, സഹിഷ്ണുതാപരമായ ഇടപെടൽ, മറ്റുള്ളവനെ സഹോദരനായി കാണാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവനെ മാന്യനും മനുഷ്യനുമായി കാണാനുള്ള ആ ഒരു പിന്നെ മനസ്സുണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരിഹാരമുണ്ട്. ആ പരിഹാരങ്ങൾക്കൊക്കെ തന്നെ ക്ഷമ എന്ന രണ്ടക്ഷരം മുന്നിൽ പിടിച്ചുകൊണ്ട് ഏത് പ്രശ്നങ്ങളെയും സമീപിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് തീർച്ചയായും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ബഹുമാനനായ ഹാരിസ് മൗലവിയുടെ ഈ വിശദീകരണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായത്. ചോദ്യകർത്താക്കളുടെ അതുപോലെ തന്നെ പരിഹാരമാർഗം ആവശ്യപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങൾ ഉന്നയിച്ച, നിർദ്ദേശിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ബഹുമാനരായ ശ്രോതാക്കളുടെ ഭാഗത്തു നിന്ന് അവർക്ക് ചോദിച്ച ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും കൃത്യമായ ഉത്തരങ്ങൾ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ, പരിഹാരമാർഗങ്ങൾ ലഭിച്ചു എന്ന് തന്നെയാണ് ടീം പീസ് റേഡിയോ വിശ്വസിക്കുന്നത്. അങ്ങനെയാവട്ടെ. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ അറിയാനോ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാനോ ഉണ്ടെങ്കിൽ തീർച്ചയായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്, അതോടൊപ്പം തന്നെ വോയിസ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഇത്തരം എപ്പിസോഡുകളിലൂടെ പരിഹാരം നിർദ്ദേശിക്കപ്പെടാൻ തീർച്ചയായും പീസ് റേഡിയോക്ക് സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതോടുകൂടെ മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, പീസ് റേഡിയോ വ്യത്യസ്ത സമയങ്ങളിലായി കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എപ്പിസോഡുകൾ സ്നേഹക്കൂടിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മരുമക്കളുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ ഉമ്മയും മരുമക്കളുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ, സംസാരങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ ആഗ്രഹിക്കുന്ന എന്തു തന്നെയാവട്ടെ പീസ് റേഡിയോയിലേക്ക് നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ്. ഇസ്ലാമികമായ പരിഹാരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി നിർദ്ദേശിക്കാൻ പീസ് റേഡിയോ ഒരുക്കമാണ് എന്ന് അറിയിക്കുകയാണ്. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ഇത്തരം ചോദ്യങ്ങൾക്ക്, ഇവിടെ വന്ന ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വളരെ വ്യക്തമായ, തൃപ്തികരമായിരിക്കുന്ന മറുപടി, വിശദീകരണങ്ങൾ നൽകിയ ബഹുമാനായ ഹാരിസ് മൗലവി അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു പരിപാടിയെ സാഗൂദം ശ്രവിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന പീസ് റേഡിയോയുടെ സഹചാരികൾക്ക്, ഇതിൻ്റെ ശ്രോതാക്കൾക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം, ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായതായി അറിയിക്കുന്നു. ദുആ ചെയ്യുക, അതോടൊപ്പം തന്നെ സഹകരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
8: സ്നേഹക്കൂട്. ഈ ചർച്ച നയിച്ചത് മൗലവി ഹാരിസ് സുബ്ന സലീം.
9: പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെലിവിഷൻ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടീം വന്നു എന്നതാണ് ഒരു കഥ. അപ്പോൾ അവർ വരുമ്പോൾ ആ കമ്പനിയിൽക്ക് വലിയൊരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഫാക്ടറിയിൽ പിന്നെ ഈ ടെലിവിഷൻ അതിലെല്ലാം അവിടെ വെച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ജോലിക്കാരും പല സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ പല പാർട്സുകൾ, പല ഭാഗങ്ങളും ഓരോ ഇടങ്ങളിൽ നിന്ന് ചെയ്തിട്ട് അത് ഇവിടെ കൊണ്ടുവരികയാണ്,
10: അസംബ്ലിയാണ്
9: ചെയ്യുന്നത്. അപ്പം അതിൽ പിന്നെ അതിൽ കുടിൽ വ്യവസായത്തിൻ്റെ ഒരു സംഘം അതുണ്ട്. സർക്യൂട്ട് ബോർഡുകളൊക്കെ തയ്യാറാക്കുന്ന ഇത് പഞ്ചാബിലെ ഒരു ഉൾഗ്രാമത്തിൽ നിന്നാണ്. അങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് പിന്നെ ഇങ്ങനെ അസംബിൾ ചെയ്തിട്ടുള്ള ഈ ഫാക്ടറിയിൽ. അപ്പോൾ ആ ഫാക്ടറിയിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഇത് പൂർത്തിയാവുന്നത് എങ്ങനെ, ഇതിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ എന്ത്, അവർക്ക് വിസിബിൾ അല്ല. ഓരോരുത്തരും ചെയ്യുമ്പോൾ അവർ കാണുന്ന പിന്നെ മൊത്തത്തിൽ പല ഭാഗങ്ങളിലായി ചേർത്ത് വെക്കുമ്പോൾ മാത്രമാണ് അത് അവർ മനസ്സിലാവുന്നത്. അപ്പം ഈ ഒരു സംഭവത്തെ കണ്ടതിന് ശേഷം അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരാൾ അതിനെ പറഞ്ഞെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ലൈഫും എന്ന് അദ്ദേഹം അതിനെക്കുറിച്ചൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു എന്നുള്ളത് അവൻ്റെ ചിന്ത പോലെ ഒരു കഥ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ മുമ്പിൽ വിസിബിളാവുന്ന കാര്യം ഉണ്ടാവും, നമുക്ക് വിസിബിളാവാത്ത കാര്യം ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു പൂർണ്ണത നമ്മുടെ കയ്യിൽ, ചിലപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത എന്താണ്, ഇതിൻ്റെ ബാക്കി എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇതെല്ലാം അറിയുന്ന ഒരാളുണ്ട് എന്നതാണ് അതിൻ്റെ അടിക്കുറിപ്പിൽ ബാക്കി. നമുക്ക് ഇതെല്ലാം അറിയുന്ന, ഇതെല്ലാം ചേർത്ത് വെക്കുന്ന പടച്ചവനുണ്ട്. പക്ഷെ നമ്മളെ ഈ പൂരിപ്പിക്കുന്നതിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അതിലുള്ളത്. മനുഷ്യൻ്റെ ലൈഫിനെ അതിൽ പിന്നെ അതിൽ ചേർത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ കിളികൾ, പക്ഷികൾ അവരുടെ അവ മരിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ജീവൻ പോകുന്നതോടുകൂടി അതുവരെ അവരെ പാറാൻ സഹായിച്ചിരുന്ന ചിറകുകൾ പിന്നെ കൊഴിഞ്ഞു പോവുകയാണ് എന്നതുപോലെ മനുഷ്യൻ്റെ ലൈഫിലും മനുഷ്യന് പലപ്പോഴും ഇങ്ങനെ പാറാം അല്ലെങ്കിൽ ജീവിച്ച് പാറിക്കൊണ്ടിരിക്കുന്നതിന് അവനെ പ്രേരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അവൻ്റെ സമ്പത്ത്, ആരോഗ്യം, അതുപോലെ അവൻ്റെ സമയങ്ങൾ, ഇതെല്ലാം അവൻ്റെ ലൈഫ് മരണത്തോടുകൂടി അതവിടെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് ആ ചിറക് കൊഴിഞ്ഞു പോകുന്നത് പോലെ അതവിടെ കൊഴിഞ്ഞു പോയി. അപ്പം ഇങ്ങനെയുള്ള ഒരു ലൈഫിനെ നമുക്ക് എല്ലാം പൂർണ്ണമായിട്ട് എനിക്ക് കണ്ട് മനസ്സിലാക്കി എന്നിട്ട് മാത്രമേ എനിക്കതിനെ പൂരിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കഴിയില്ല.
10: അതെ,
9: ഇതാണ് ആ ഒരു സംഭവമായി.
10: നല്ലൊരു മെസ്സേജാണ്, ഒരു കഥ എന്നുള്ളതിലുപരി നല്ലൊരു മെസ്സേജ് എന്ന് പറയലായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് പറയണമെങ്കിൽ, ഒരു കുറച്ച് സമയങ്ങൾക്ക് മുമ്പ്, ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, ഇവിടെ ഓഫീസ് റോഡിൽ ഒരു ഫാമിലി എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ലിംഗാഗ്രഹത്തിൽ ക്യാൻസറാണ്. അപ്പോൾ അതിൻ്റെ സർജറിയും അനുബന്ധങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചികിത്സയ്ക്ക് ആയിട്ട്. ഓൾറെഡി ക്യാൻസർ ബാധിച്ചാൽ തന്നെ ഒരാൾ ഫിസിക്കലി എത്ര ടയർഡായിരിക്കും, പിന്നെ അയാളുടെ ഒരു സെക്ഷൽ ലൈഫൊക്കെ എന്തായിരിക്കും എന്നൊക്കെ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ശാരീരിക സാഹചര്യത്തിനനുസരിച്ച്. പിന്നെ അങ്ങനത്തെ ഒരു റൊമാൻസും സെക്സും ഒന്നും പൊതുവെ വന്നോളുന്നില്ല. അപ്പോൾ അവർ വളരെ ചെറിയ പ്രായമാണ് രണ്ടുപേരും. അപ്പോൾ ഈ സ്ത്രീയാണ് ഈ വരവ് പ്ലാൻ ചെയ്ത് അവരെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചതൊക്കെ അവരാണ്. അപ്പോൾ വന്നിരുന്ന് ഇരുന്ന് ഉടനെ ഇയാളിങ്ങനെ കരയാണ് പിന്നെ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ക്യാൻസറാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. കരയാണ് മൂപ്പര്, ഒന്നും പറയണില്ല, കരയാണ്. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ചു, ക്യാൻസർ ആയിക്കോട്ടെ, അതിനെന്താ, ക്യാൻസർ ഇപ്പോൾ ഇന്ന് ബീറ്റബിളായിട്ടുള്ള ട്രീറ്റ് ചെയ്ത് മാറാവുന്ന സ്റ്റേജ് അല്ലേ, പിന്നെ എന്താ പ്രശ്നം. അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു പോയിൻ്റാണിത്, എനിക്ക് എൻ്റെ വൈഫായിട്ടുള്ള ഒന്നും സെക്സോ കാര്യങ്ങളോ ഒന്നും നടക്കൂല, ഇനി സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള ഒരു. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ലൈഫിൽ ഒരു കുടുംബജീവിതത്തിൽ ഒരു മർമ്മപ്രധാനമായ ഒരു ഒരു തലമാണല്ലോ ഇത്, എല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ആ സ്ത്രീ വളരെ ബോൾഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അവരോട് പറയാനുള്ളതെന്ന് ചോദിച്ചു, മൂപ്പരോട് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ അതിമനോഹരമായ ഞാൻ ഉത്തരം പറഞ്ഞു, ഉത്തരം ഞാൻ പറയണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കുള്ള കൗൺസിലിംഗ് ഇതാണ് പറഞ്ഞത്, നിങ്ങൾക്കുള്ള കൗൺസിലിംഗ് കൂടി തന്നു കഴിഞ്ഞു. ലൈഫിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്, എല്ലാം സെറ്റായിട്ട് എനിക്കൊക്കെ നടക്കുള്ളൂ എന്നുള്ള ഇതല്ല. ആ പരിമിതിയിലും ഒരു സെക്സ് ഉണ്ട്. ആ സെക്സ് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് സുഖവും ആസ്വാദനവും മാത്രമല്ല കിട്ടുന്നത്, മറിച്ച് അവിടെ ഭയങ്കര പുണ്യം കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന രാത്രി നിസ്കാരങ്ങളെക്കാളും പാരായണം ചെയ്യുന്ന ഖുർആൻ പാരായണത്തെക്കാളും ഒക്കെ ആ മൊമെൻറ്റുകളായിരിക്കും, ആ നിമിഷങ്ങളായിരിക്കും ഒരു വ്യക്തിക്ക് വലിയൊരു പുണ്യമായിട്ട് ഇബാദത്തായിട്ടൊക്കെ മാറണത്. ഈ മെസ്സേജ് ആണ് നമ്മൾ അവരോട് പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരനായ ഒരു ബിസിനസ്സുകാരൻ, അയാളുടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബൈക്കൊന്ന് ഇടിച്ചിറങ്ങിയിട്ട് അയാളുടെ തലയടിച്ച് നിലത്ത് വീണു, അയാളുടെ മെമ്മറി ടോട്ടൽ ലോസായി, സീറോ. അയാളുടെ ബിസിനസ് സ്ഥാപനമൊക്കെ അറിയില്ല, അയാളുടെ അക്കൗണ്ട് നമ്പറൊക്കെ അറിയില്ല, അയാളുടെ പാൻ കാർഡൊക്കെ അറിയില്ല, ഒന്നും അറിയില്ല, എല്ലാം വട്ടപൂജ്യം. റിക്കവർ ചെയ്ത് വന്നപ്പോൾ ഒന്നും ഓർമ്മയിലില്ല.
11: ശരി,
10: മരിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറയണത്.
11: ഇപ്പൊ
10: എല്ലാരും പൊതുവെ മരണത്തെ കുറിച്ചാണല്ലോ പറയാം, ഇത് മരണത്തെക്കാളും ഭീകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാണ്, ഇത് എന്റെ സ്ഥാപനമാണ്, പിന്നെ ഇതാണ് ഇതാണ് ഇങ്ങനെയൊക്കെയാണ്. കണ്ടോ അവിടെ കണ്ടോ എന്റെ ഫോട്ടോ ഉണ്ടല്ലേ, ഇതേണ്ടല്ലേ, ഞാൻ എന്റെ ചാറ്റ് എടുത്ത് നോക്കാം എന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്തെടുക്കണേ അയാളുടെ ഭാര്യനെയും അയാളുടെ സഹോദരനെയൊക്കെ സംബന്ധിച്ചുള്ളൊരു അവസ്ഥ ചെറുതല്ലല്ലോ. അപ്പൊ എന്തായാലും നമ്മളൊക്കെ ഭയങ്കര നിസ്സാരന്മാരാണ്, നമ്മളൊന്നും അല്ല, നമ്മൾ കണ്ടതൊന്നുമല്ല യഥാർത്ഥ പരീക്ഷണം എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ അന്ന് ഞാനിപ്പോൾ ചില സ്പീച്ചുകളൊക്കെ പറഞ്ഞത് ഒരു ഖുതുബ പറഞ്ഞു ഞാൻ, പിന്നെ ഡിസോർഡറുകളെ കുറിച്ചായിരുന്നു, മനുഷ്യനുണ്ടാകുന്ന മെൻ്റൽ ഡിസോർഡറുകൾ ഫുള്ള് ലിസ്റ്റ് ചെയ്തിട്ട് ഞാനതൊന്ന് ഒരു 6-7 മിനിറ്റ് എടുത്തിട്ട് അതൊന്ന് വായിച്ചു. മനുഷ്യനുണ്ടാകുന്ന മെൻ്റൽ ഡിസോർഡറുകൾ വെറുതെ വായിച്ചു പോയി ഓരോന്നും, അതെന്താന്ന് ഇങ്ങനെ ജസ്റ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഏകദേശം എല്ലാതും ഇല്ല, നല്ലൊരു 10 എണ്ണറ്റേ ഞാൻ എടുത്ത് പറഞ്ഞു. അപ്പോൾ നല്ല ആരോഗ്യമുണ്ട്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, പൂത്ത പൈസയാണ്, 1 മിനിറ്റിൽ കോടികളുണ്ട് കിട്ടുന്നുണ്ട്, ഭയങ്കര സുന്ദരന്മാരായ മക്കളുണ്ട്, സുന്ദരികളായ പെൺകുട്ടികളുണ്ട്, അതിസുന്ദരിയായ ഭാര്യയുണ്ട്, ഇഷ്ടമുള്ള വാഹനമുണ്ട്, എങ്ങനെ വേണമെങ്കിലും പോകാം, അതൊക്കെ ഒരാൾക്ക് ഉണ്ട് കിട്ടുക. ഈ ഡിസോർഡറിൽ ഏതെങ്കിലും ഒന്നയൊക്കെ ഉണ്ടായാൽ മതി, ഇതൊന്നും ആവില്ല, ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഖുതുബ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം രാത്രി കഴിഞ്ഞതിൻ്റെ മുമ്പ് ഞാൻ ഒരുപാട് കോളുകൾ അറ്റൻഡ് ചെയ്തു. ആളുകൾ വിചാരിക്കണേ നമ്മൾ ഈ ഡിസോർഡറുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും നമ്മുടെ അടുത്ത് ഉണ്ടെന്നാണ്. നമ്മുടെ അടുത്തില്ല, നമ്മളെ ഉണ്ടെന്നാണ് പറഞ്ഞത്, ഞാൻ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മളതൊന്നും പഠിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടെന്നേ പഠിച്ചിട്ടുള്ളൂ, അതിൻ്റെ പരിഹാരങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അത് മെഡിക്കേഷൻ ആവശ്യമുള്ള കാര്യമാണ്,

0: വെട്ടുമ്പോ ഒന്ന് കയറി വെട്ടിയാല് നമ്മളങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, നഗേ ഇങ്ങനെ വെട്ടിയപ്പോഴേ. അല്ലെങ്കിൽ കാലും ഒരു നമ്മളെ മലപ്പുറം ഭാഷ പറഞ്ഞാല് മറ്റേ സൈഡ് കുത്തുന്നതിന് എന്താ പറയാ, പിയ്യാൻ കുത്തും അല്ലേ. അത് തിരുവനന്തപുരത്തുകാരൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഞങ്ങൾ വളരെ പ്രൗഡായിട്ടുള്ള ഒരു ലാംഗ്വേജിന്റെ ആൾക്കാരാണ്, തൽക്കാലം ക്ഷമിക്കുക. അത് അതിന്റെ പെയിൻ വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര പ്രശ്നമായി. അത് മൈഗ്രെയിൻ വന്നാല് അയിമ ഓഫാക്കുന്ന ടീമാണ് നമ്മള്, മൊത്തം സിസ്റ്റം ഓഫാക്കും.
1: അല്ല, നമ്മൾ എന്നൊരു ഒരു ഒരു സർക്കിളിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുമ്പോഴേ എപ്പോഴും അത് ഭയങ്കര ഇറിറ്റേഷൻ തന്നെയാണ്. കാരണം അവിടെ ചെറിയതുപോലെ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചുകൂടിയും അതിനെ വൈഡായിട്ട് കാണാൻ കഴിയുന്ന ഒരാക്കേ മുന്നോട്ടും കഴിയുള്ളൂ.
0: അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു അടിസ്ഥാനമുണ്ട്, ലോകത്ത് ആർക്കും അങ്ങനെ പറയാൻ പറ്റിയിട്ടില്ല, ഒന്നുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകുകും ഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുള്ളാഹി അലൈക്കും. നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കി വിഷമിക്കണവനും വേദന അനുഭവിക്കുന്നവനും കണ്ണീര് കുടിച്ച് കഴിയുന്നവനും ഉറങ്ങാത്ത രാത്രികളിൽ അസ്വസ്ഥമായ മനസ്സുമായി അങ്ങനെ കടലടിക്കുന്ന ചിന്തകളുമായി ചിന്തകളോട് യുദ്ധം ചെയ്തും മല്ലിട്ടും അങ്ങനെ പോണേ കുറേ മനുഷ്യന്മാരുണ്ട്. അവരെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഓക്കെയാണ്. നമ്മൾ കൂർക്കം വലിച്ച് ഉറങ്ങണില്ലേ, നമ്മൾ കൂർക്കം വലി സഹിക്കണില്ല എന്നാ പരാതി അല്ലേ. അതൊരു സത്യമാണ്. നമുക്ക് ഒരു പോകാനൊരു വീടില്ലേ, അഴുക്ക് ചാലിലും പാലത്തിൻ്റെ ചുവട്ടിലൊക്കെ ഉറങ്ങണ കുറേ മനുഷ്യരുണ്ട് ലോകത്ത്. വിശ്വാസത്തിൻ്റെ പേരിലും ദേശത്തിൻ്റെ പേരിലും ഒക്കെ ആട്ടിയിറക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്, ഒറ്റപ്പെട്ട ആളുകളുണ്ട്. ജെ സി ബി വന്ന് ഫുൾ ബുൾഡോസ് ചെയ്ത് ടാർപോളിൻ ഷീറ്റിൻ്റെ താഴേക്ക് ജീവിതം മാറ്റപ്പെട്ടവരുണ്ട്, രോഗികളുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ ഓർക്കണം നമ്മൾ തീർച്ചയായും. അങ്ങനത്തെ ഒരു ചിന്തക്ക് നിങ്ങളെ ഒരു പ്രസ്താവന കാരണമായി എന്നുള്ളത് മാഷാ അള്ളാഹ് വലിയ കാര്യം.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് മുഖമൊഴി, മഴക്കെടുതി പ്രകൃതി ചൂഷണത്തിന്റെ ബാക്കി പത്രമോ. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: മഴക്കെടുതി പ്രകൃതി ചൂഷണത്തിന്റെ ബാക്കി പത്രമോ. ഓരോ വർഷവും കേരളത്തെ പിടിച്ചുകുലുക്കും വിധം മഴക്കെടുതികൾ കടന്നുവരുന്നു. ഒരു കാലത്ത് സമൃദ്ധിയുടെയും കുളിർമയുടെയും വേളയായിരുന്ന മഴക്കാലം ഇന്നിവിറങ്ങലിക്കുന്ന ഭയത്തിന്റെയും കണ്ണീരിന്റെയും ഓർമ്മപ്പെടുത്തലാണ്. തുടർച്ചയായ ഉരുൾപൊട്ടലുകൾ, പ്രളയങ്ങൾ തുടങ്ങിയവ പ്രകൃതിയുടെ സ്വാഭാവികമായ മാറ്റങ്ങൾ മാത്രമാണോ, അതോ മനുഷ്യന്റെ അനിയന്ത്രിതമായ കടന്നുകയറ്റത്തിന്റെ തിരിച്ചടിയോ? ഇത്തരം ദുരന്തങ്ങൾ പ്രകൃതിക്കുമേൽ മനുഷ്യർ നടത്തുന്ന ക്രൂരമായ ചൂഷണത്തിന്റെ ബാക്കിപത്രമാണെന്നതിന് അടിവരയിടുന്ന ചില ഘടകങ്ങളുമുണ്ട്. അശാസ്ത്രീയമായ ഭൂവിനിയോഗവും മലയോര ചൂഷണവുമാണ് അതിൽ പ്രധാനം. ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും വർദ്ധിക്കാൻ പ്രധാന കാരണം അശാസ്ത്രീയമായ ഭൂവിനിയോഗമാണെന്ന് വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പോലുമുള്ള അനിയന്ത്രിതമായ പാറമട പ്രവർത്തനങ്ങളും സ്ഫോടനങ്ങളും മലനിരകളുടെ സ്വാഭാവിക ഘടനയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ വെട്ടിമാറ്റി കാടുകളില്ലാതാക്കുമ്പോൾ മണ്ണിന് ഉറപ്പിച്ചു നിർത്താനുള്ള ശേഷി ഭൂമിക്ക് നഷ്ടപ്പെടുകയാണ്. ഇത് കനത്ത മഴയിൽ മലയിടിച്ചിലിനും വഴിവെക്കുന്നു. മഴവെള്ളത്തെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വയലുകളും ചതുപ്പുകളും തടാകങ്ങളും നികത്തി വൻകിട കെട്ടിടങ്ങളും റോഡുകളും നിർമ്മിക്കുന്നത് പതിവായി മാറിയിരിക്കുന്നു. അതോടെ വെള്ളത്തിന് സ്വാഭാവികമായി ഒഴുകിപ്പോകാനും ഭൂമിയിലേക്ക് ഇറങ്ങാനുമുള്ള വഴികൾ അടയുന്നു. പുഴകളുടെയും തോടുകളുടെയും തീരങ്ങൾ കയ്യേറിത്തുടങ്ങിയതോടെ അല്പം മഴ പെയ്യുമ്പോഴേക്ക് നഗരങ്ങളും ഗ്രാമങ്ങളും വെള്ളത്തിലാകുന്ന അവസ്ഥയായി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ പരിസ്ഥിതി പഠന റിപ്പോർട്ടും മുന്നറിയിപ്പുകളെയും അവഗണിച്ചത് ശരിയായില്ല എന്ന് ഇപ്പോൾ തിരിച്ചറിയുകയാണ്. ആഗോള താപനത്തിന്റെ അനന്തരഫലമായി ഒന്നു രണ്ടു ദിവസങ്ങൾ കൊണ്ട് ഒരു മാസത്തിൽ പെയ്യേണ്ട മഴ ഒരുമിച്ച് പെയ്യുന്ന അവസ്ഥയും വർദ്ധിച്ചുവരുന്നു. അറബിക്കടലിലെ താപനിലയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മഴ വിസ്ഫോടനങ്ങൾക്കും മേഘവിസ്ഫോടനങ്ങൾക്കും തീവ്രമഴകൾക്കും കാരണമാകുന്നുണ്ട്. ഒന്നോ രണ്ടോ ദിവസം കൊണ്ടുള്ള മഴയിൽ ഡാമുകൾ നിറഞ്ഞു കവിയുന്നതും റോഡിലും വീട്ടിലുമൊക്കെ വെള്ളം നിറയുന്നതും എന്തുകൊണ്ടാണ്? മഴക്കാലത്ത് വൻതോതിലുള്ള വെള്ളം സംഭരിക്കാൻ ഡാമുകൾക്ക് ആഴമില്ല.

0: അത്രമാത്രം മണൽ അവയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു. മണൽ നിറഞ്ഞതുമൂലം നദികളുടെ ആഴം കുറഞ്ഞിരിക്കുന്നു. ഒഴുകിപ്പോകാൻ പറ്റാത്തതിനാൽ വെള്ളം കരകളിലേക്ക് ഒഴുകിപ്പരക്കുന്നു. നദികളിലെ മണൽവാരൽ വീണ്ടും തുടങ്ങി. നദികളുടെ ആഴം കൂട്ടിയാൽ വെള്ളക്കെടുതി മൂലമുണ്ടാകുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഇല്ലാതാക്കാം. മണൽ വിൽപ്പനയിലൂടെ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ടാക്കുകയും ചെയ്യാം. പ്രകൃതിയെ അശാസ്ത്രീയമായി ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിയാൽ ഒരു പരിധിവരെയെങ്കിലും ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചേക്കാം. മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. അവർ പ്രവർത്തിച്ചതിൽ ചിലതിന്റെ ഫലം അവർക്ക് ആസ്വദിപ്പിക്കാൻ വേണ്ടിയത്രയത്. അവർ ഒരു വേള മടങ്ങിയേക്കാം. വിശുദ്ധ ഖുർആൻ അധ്യായം 30 വചനം 41.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. മഴക്കെടുതി പ്രകൃതി ചൂഷണത്തിന്റെ ബാക്കി പത്രമോ? ഉസ്മാൻ പാലക്കഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്. കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
1: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ 36-37 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ വഹാബ് സലാഹിയാണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَالْبُدْنَ جَعَلْنَاهَا لَكُمْ مِنْ شَعَائِرِ اللَّهِ لَكُمْ فِيهَا خَيْرٌ فَاذْكُرُوا اسْمَ اللَّهِ عَلَيْهَا صَوَافَّ فَإِذَا وَجَبَتْ جُنُوبُهَا فَكُلُوا مِنْهَا وَأَطْعِمُوا الْقَانِعَ وَالْمُعْتَرَّ كَذَلِكَ سَخَّرْنَاهَا لَكُمْ لَعَلَّكُمْ تَشْكُرُونَ لَن يَنَالَ اللَّهَ لُحُومُهَا وَلَا دِمَاؤُهَا وَلَكِن يَنَالُهُ التَّقْوَى مِنكُمْ كَذَلِكَ سَخَّرَهَا لَكُمْ لِتُكَبِّرُوا اللَّهَ عَلَى مَا هَدَاكُمْ وَبَشِّرِ الْمُحْسِنِينَ
4: പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാഅല്ലാ അതിൻ്റെ 36-37 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ബലിമൃഗവും അതിനോടനുബന്ധമായ ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ വിശദീകരിച്ചത്. ബലിമൃഗം അല്ലാഹുവിൻ്റെ ശിആറുകളിൽപ്പെട്ടതാണ് എന്ന ആ കാര്യവും അതിനെ ആദരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചത്. അതിനെ തുടർന്നുകൊണ്ട് തന്നെയുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഈ വരുന്ന രണ്ടായത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. നമുക്ക് ആദ്യം ആയത്തിൻ്റെ അർത്ഥം ഒന്ന് പരിശോധിക്കാം. വൽബുദിന. വൽബുദിന, ബുദിന എന്ന് പറഞ്ഞാൽ ബലിമൃഗം, ബലിയൊട്ടകങ്ങൾ, ബലിയെറുക്കാൻ ഉപയോഗിക്കുന്ന ഒട്ടകങ്ങൾ. വൽബുദിന, ബലിയൊട്ടകങ്ങളെ ജഅൽനാഹ, നാം അതിനെ ആക്കിയിരിക്കുന്നു ലക്കും നിങ്ങൾക്ക്, മിൻ ഷഅഇരില്ലാ, അല്ലാഹുവിന്റെ ഷിആറുകളിൽ പെട്ടതാക്കിയിരിക്കുന്നു, അല്ലാഹുവിന്റെ മത ചിഹ്നങ്ങളിൽ പെട്ടതാക്കിയിരിക്കുന്നു ആ ബലിയൊട്ടകങ്ങളെ. ലക്കും നിങ്ങൾക്കുണ്ട്, ഫീഹാ ഖൈറുൻ, അതിൽ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളുണ്ട്, അതിൽ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. ഫദ്കുറുസ്മല്ലാഹി അലൈഹാ സവാഫ, അതിനെ മൂന്ന് കാലിലായി നിർത്തി അതിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ നാമത്തെ നിങ്ങൾ ഉച്ചരിക്കുക. നിങ്ങൾ അവയെ ഒരു കാൽ ബന്ധിച്ചുകൊണ്ട് മൂന്ന് കാലുകളിന്മേൽ നിർത്തി, അതാണ് സവാഫ എന്ന് പറഞ്ഞത്. അങ്ങനെ നിർത്തി അതിൻ്റെ മേൽ, ഫദ്കുറുസ്മല്ലാഹി അലൈഹ, അതിൻ്റെ മേൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമത്തെ നിങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അവയെ അറുക്കുക, അതാണ്. ഫഇദാ വജബത് ജുനൂബുഹ, അങ്ങനെ അത് അതിൻ്റെ പാർശ്വത്തിലേക്ക് വീണു കഴിഞ്ഞാൽ, അത് അതിൻ്റെ ഒരു ഭാഗത്തേക്ക് വീണു കഴിഞ്ഞാൽ, ഫകുലൂ മിൻഹ, അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. വാത്വഇമൂ അൽഖാനിഅം, തൃപ്തിപ്പെട്ട ആളെ നിങ്ങൾ അതിൽ ഭക്ഷിപ്പിക്കുക. വൽ മുഗ്തറ, ചോദിച്ചു വരുന്നതായ ആളുകളെയും തൃപ്തിയടഞ്ഞ ആളെയും നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. കെദാലിക്ക, അപ്രകാരം, സഹർനാഹാലക്കും, നാം അതിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. ഇവിടെ മുമ്പത്തെ പല എപ്പിസോഡുകളിലും നമ്മൾ വിശദീകരിച്ച കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. വൽബുദിന, ആ ബലിയൊട്ടകം, ജഅൽനാഹാലക്കും മിൻ ഷഅഇരില്ല, അതിനെ നിങ്ങൾക്ക് നാം അല്ലാഹുവിന്റെ മത ചിഹ്നങ്ങളിൽ പെട്ടതാക്കിയിരിക്കുന്നു. മുമ്പും ഈ ഷിആർ വമൻ യുഅല്ലിം ഷഅഇറല്ലാ തുടങ്ങിയ വാക്കുകളിലൂടെയൊക്കെ മുമ്പത്തെ ആയത്തുകളിൽ വന്നിട്ടുണ്ട്. ആ ഷിആർ എന്ന് പറഞ്ഞാൽ എല്ലാം അതിൽ ഉൾപ്പെടുമെന്നും, എന്നാൽ ഇവിടെ അതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം ബലിയെറുക്കാൻ ഉദ്ദേശിക്കുന്ന ബലിമൃഗമാണ് എന്നൊക്കെ വിശദീകരിച്ചത് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ അതേപോലെ ആ ബലിയൊട്ടകത്തെ അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളിൽ പെട്ടതാക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളുണ്ട്, ലക്കും ഫീഹാ ഖൈർ, അതിൽ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളുണ്ട് എന്നും എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ആ ഗുണങ്ങളും നമ്മൾ മുമ്പ് വിശദീകരിച്ചത് അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ കൗലായിട്ട്, അവിടെ മൻഫഅത്തു ദുനിയ വ മൻഫഅത്തുൽ ആഖിറ, ദുനിയാവിലെ ഗുണങ്ങളുണ്ട്, ആഖിറത്തിലെ ഗുണങ്ങളുണ്ട്. അഥവാ ദുനിയാവിലെ ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരൊട്ടകത്തിൽ നമുക്ക് അതിൻ്റെ പാല് കുടിക്കാം, അതുപോലെ അതിനെ നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, അത് ദുനിയാവിലെ ഗുണമാണ്. എന്നാൽ ആ ബലിയെറുക്കുമ്പോൾ അതിലൂടെ വലിയ പ്രതിഫലം ആഖിറത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ലഭ്യമാവുകയും ചെയ്യും. അതാണ് ലക്കും ഫീഹാ ഖൈർ, അതിൽ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞത്. എന്നിട്ട് പറയുന്നത് ഫദ്കുറുസ്മല്ലാഹി അലൈഹാ സവാഫ, അതിനെ ഒരു കാൽ ബന്ധിച്ച് മൂന്ന് കാലുകളിലായിട്ട് നിർത്തി അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അതിനെ അറുക്കുക എന്നാണ്. സ്വവാഫ് എന്ന് പറഞ്ഞാൽ അതാണ് ഒട്ടകത്തെ അറുക്കുന്ന ഒരു രീതി അങ്ങനെയാണ് എന്നാണ്. അഥവാ മുന്നിലെ ഒരു കാല് ബന്ധിച്ച് ബാക്കി മൂന്ന് കാലുകളിലായിട്ട് അതിനെ നിർത്തിക്കൊണ്ടാണ് ഒട്ടകത്തെ എന്ത് ചെയ്യുക, അറുക്കുക. അതാണ് അവിടെ സ്വവാഫ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നിട്ട് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കുക എന്നതാണ്. അറുക്കുമ്പോൾ പറയേണ്ടത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവയെ എന്ത് ചെയ്യുന്നു, അറുക്കുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അറുക്കുകയാണ്. അങ്ങനെ ഫഇദാ വജബത് ജുനൂബുഹ, ആ അറിവ് നടത്തി അത് അതിൻ്റെ ഒരു പാർശ്വത്തിലേക്ക് വീണു കഴിഞ്ഞാൽ അതിൻ്റെ മാംസം ഉപയോഗിക്കാനാണ് പിന്നെ പറയുന്നത്. ഫകുലൂ മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. ഇവിടെ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക എന്നതും മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, അവിടെ ഒരു കൽപ്പനയാണ്. ഫകുലൂ മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു കൽപ്പനയാണ്. പക്ഷേ ആ കൽപ്പന എന്തെല്ലാം, അതൊരു വുജൂബിനെ തേടുന്നതല്ല എന്നാണ്, അത് ചെയ്തേ പറ്റൂ എന്ന തരത്തിലുള്ള ഒരു കാര്യമല്ല. മറിച്ച് അംറുൽ അംറുൻ ഇബാഹ, അതൊരു അനുവദനീയമായ കൽപ്പനയാണ് എന്നർത്ഥം. യുസ്തഹബ്ബു ദാലിക, അത് നമുക്ക് മുസ്തഹബായ ഒരു കാര്യമാണ്, കഴിക്കലാണ് നല്ലത്. ഇനി ഒരാൾക്ക് ഒരാൾ കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഇല്ല. അതാണ് അവിടെ ഫക്കുലു കൽപ്പനയാണ് അവിടെ ഉള്ളത്. ഫക്കുലു മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. വാത്തഇമു, നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യണം. വാത്തഇമു, നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യണം. അൽ ഖാനിഅ, ഖാനിഅ എന്ന് പറഞ്ഞാൽ തൃപ്തിയടഞ്ഞവൻ എന്നാണ്. തൃപ്തിയടഞ്ഞവൻ അഥവാ തൻ്റെ പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ആരോടും പറയാതെ തനിക്ക് കിട്ടിയതിൽ തൃപ്തിയടഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ. അവൻ ആവശ്യക്കാരനായിരിക്കാം, പക്ഷെ അവൻ്റെ ആവശ്യം ആരുടെയും മുമ്പിൽ പറയാറില്ല. തനിക്ക് കിട്ടിയതിൽ തൃപ്തിയടഞ്ഞ് ജീവിക്കുന്ന ആൾ, അതാണ് കാനി എന്ന് പറഞ്ഞാൽ എന്നർത്ഥം. അവന് കിട്ടിയതിൽ തൃപ്തിയടയുക. പിന്നെ വൽ മുഅ്തറ എന്ന് പറഞ്ഞാൽ ചോദിച്ചു വരുന്നതായ ആളുകൾ. അപ്പോൾ ബലിയറുക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ചോദിക്കൊന്നും ചെയ്യാതെ നിൽക്കുന്ന, തനിക്ക് കിട്ടിയത് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാകും. അത്തരം ആളുകളെയും ചിലപ്പോൾ ചോദിച്ചു വരുന്ന ആളുകളുണ്ടാകും. ഇത്തരം ആളുകൾക്കൊക്കെ അത് ഭക്ഷണമായിട്ട് എന്ത് ചെയ്യണം, നൽകണം എന്നുകൂടിയാണ് എന്ത് ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. എന്നിട്ട് പറയുന്നു, കദാലിക സഖർനാഹ, അപ്രകാരം നാം അതിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ആ ബലിയൊട്ടകത്തെ നാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. ഇവിടെ ആ ബലിമൃഗത്തെ അറുത്ത് അതിൽ നിന്ന് ഭക്ഷിക്കാനും മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാനും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ആയത്തിൽ, അതിന്റെ മാംസമോ അതിന്റെ രക്തമോ അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുകയില്ല. വലാക്കിൻ യനാലുഹു തഖ്‌വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള ആ ധർമ്മബോധമാണ് അല്ലാഹുവിലേക്ക് എത്തുക. കദാലിക, അപ്രകാരം സഹറഹാലക്കും, നിങ്ങൾക്ക് അതിനെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ, ആ മാർഗദർശനം നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അല്ലാഹുവിനെ പ്രകീർത്തിക്കാൻ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി. വബശ്ശിരിൽ മുഹ്സിനീൻ, സത്വൃത്തരായ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം, അതിന്റെ രക്തമോ മാംസമോ അല്ലാഹുവിലേക്ക് എത്തുകയില്ല എന്നാണ്. ഇവിടെ ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ, അവര് ബലിയറുത്തു കഴിഞ്ഞാൽ, അവരുടെ ദൈവങ്ങൾക്ക് വേണ്ടി ബലിയറുത്തു കഴിഞ്ഞാൽ അതിന്റെ മാംസവും മറ്റുമൊക്കെ എന്ത് ചെയ്യും, അവരുടെ അതിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കും. അതേപോലെ തന്നെ അതിന്റെ രക്തം കഅബാലയത്തിലും ആ വിഗ്രഹങ്ങളിലുമൊക്കെ പുരട്ടാറുണ്ട് എന്നാണ്. അവരാ മാംസം എന്ത് ചെയ്യാറില്ല, കഴിക്കാറില്ല. കാരണം അത് അവർ ആ ദൈവങ്ങൾക്ക് സമർപ്പിച്ച ഒരു സംഗതിയാണ്, അതുകൊണ്ട് അത് അവർ കഴിക്കാറില്ല എന്നൊക്കെയാണ് തഫ്സീറുകൾ നമുക്ക് കാണുന്നത്. എന്നാൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതിന്റെ മാംസമോ രക്തമോ അല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്, മറിച്ച് അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ധർമ്മബോധം, നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു തഖ്വ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് എത്തുക. അതിനനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം നൽകുക. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര വലിയ മൃഗത്തെ ബലിയറുക്കുന്നു, എത്ര കിൻഡൽ ഇറച്ചിയുള്ള മൃഗത്തെ ബലിയറുക്കുന്നു എന്നതല്ല പ്രധാനം. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ആ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താണുള്ളത്, ഞാനാണ് ഏറ്റവും വലിയ മൃഗത്തെ അറുത്തത്, ഈ കൂട്ടത്തിലെ ഏറ്റവും വലുത് എൻ്റെതാണ് എന്ന ഒരു ചിന്തയാണോ, അതല്ല. എൻ്റെ കഴിവിനനുസരിച്ച് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ റബ്ബിൻ്റെ കൽപ്പനയെ അനുസരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിന് ഒരു ബലിയറുക്കുകയാണ് എന്ന ആ ഒരു ധർമ്മബോധമാണോ ഉള്ളത്, ഇതാണ് പ്രധാനം. അതാണ് വലാക്കിൻ യനാലുഹു തഖ്‌വാ മിൻകും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ആ ഒരു തഖ്‌വയാണ് പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ അല്ലാഹു നമുക്ക് നൽകിയ ആ മാർഗദർശനത്തിന്റെ പേരിൽ അല്ലാഹുവിന് തക്ബീർ ചെയ്തുകൊണ്ട് റബ്ബിനെ മഹത്വപ്പെടുത്തി പ്രകീർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നതിന് വേണ്ടിയാണ് ധർമ്മനിഷ്ഠയുള്ള ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മുഖ്ബിതീൻ, വിനയാന്യതരായ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പഠിച്ചിരുന്നു. ഇവിടെ ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഈ ഒരു ഭാഗം ഏകദേശം ഇവിടെ ഈ ബലിമൃഗവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകദേശം ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. അതിന് അവസാനം പറഞ്ഞത് ആ ബലിയൊട്ടകത്തെ അള്ളാഹുവിന്റെ ശിആറുകളിൽ പെട്ടതാക്കിയിട്ടുണ്ട്. അതിനെ നിങ്ങൾ അറുത്ത് അള്ളാഹുവിനെ നാമം ഉച്ചരിച്ചറുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷിക്കുക. ആവശ്യമുള്ള പരസ്പര തൃപ്തിയടഞ്ഞ ആളുകൾക്ക് നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ ഓർക്കേണ്ടത് അതിന്റെ മാംസമോ രക്തമോ അല്ല അള്ളാഹുവിലേക്ക് എത്തുക, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ധർമ്മബോധമാണ് അള്ളാഹുവിലേക്ക് എത്തുക. ഈ കാര്യമാണ് അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. കൃത്യമായി മനസ്സിലാക്കുക, ഒന്നുകൂടെ പാരായണം ചെയ്യാം. വൽബുദിന ജാൽനാഹും മിങ് ഷാഇരില്ല ലക്കും ഫീഹാ ഖൈറും ഫദ്കുറു സ്മല്ലാഹി അലൈഹാ സവാഫ ഫഇദാ വജബത് ജുനൂബുഹാ فَكُلُوا مِنْهَا وَأَطْعِمُوا الْقَانِعَ وَالْمُعْتَرَّ كَذَلِكَ سَخَّرْنَاهَا لَكُمْ لَعَلَّكُمْ تَشْكُرُونَ لَنْ يَنَالَ اللَّهَ لُحُومُهَا وَلَا دِمَاؤُهَا وَلَكِنْ يَنَالُهُ التَّقْوَى مِنْكُمْ كَذَلِكَ سَخَّرَهَا لَكُمْ لِتُكَبِّرُوا اللَّهَ عَلَى مَا هَدَاكُمْ വബശ്ശിരിൽ മുഹ്സിനീൻ. കൃത്യമായിട്ട് ഓരോ ആയത്തുകളും പ്രധാന പദാർത്ഥവും ആശയവും ഒക്കെ ഉൾക്കൊണ്ട് പഠിക്കാൻ പരിശ്രമിക്കുക, അത് ഉൾക്കൊള്ളുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഹജ്ജിൽ നിന്നും 36-37 വചനങ്ങളാണ് നാം പഠിച്ചത്. ബലിമൃഗം അള്ളാഹുവിന്റെ മതചിഹ്നത്തിൽ പെട്ടതാണെന്നും അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവയെ അറുക്കണമെന്നും അതിൽ നിന്ന് നാം ഭക്ഷിക്കണമെന്നും ആവശ്യക്കാരെ ഭക്ഷിപ്പിക്കണമെന്നും പറയുന്ന വചനമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയേൽക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റേഡിയോക്ക് കൊടുക്കാം. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ربي اسالك خير ما في هذه الليله وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
4: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അൽഹംദുലില്ലാഹ്, വളരെ ഏറെ സന്തോഷം നിറഞ്ഞ റബ്ബു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ഒരു സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രദോഷം നമുക്ക് വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ നമ്മളോട് ഫോൺ വിളിച്ച് നിർത്തിയ ആളുകൾ, നമ്മോട് രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം സംസാരിച്ച് വീട്ടിലേക്ക് മടങ്ങിയ ആളുകൾ, ഉച്ചയ്ക്ക് ദുഹറ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ ആളുകൾ, പലരും വിട പറഞ്ഞ അവസ്ഥയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും നമ്മുടെ കൂടെയില്ല. പക്ഷേ ഒരു പ്രദോഷ സമയം കൂടി അള്ളാഹ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇത് എന്തിനാണ് റബ്ബ് നമുക്ക് നൽകിയത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നല്ലത് പ്രവർത്തിക്കുവാനും ലഭിച്ച ആയുസ്സിൽ നല്ല നന്മകൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം ആഫിയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ ഇൻഷാല്ലാ. ഏതായാലും ഇന്ന് പീസ് റേഡിയോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: അനൂസ് മഞ്ചേരി,
0: നമ്മോടൊപ്പം രണ്ട് അതിഥികളുണ്ട്. ഇൻഷാല്ലാ അവരെ പരിചയപ്പെടുത്തും.
2: എൻ്റെ പേര് ഹമദ് ഫർഹദ്, ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
0: അടുത്ത ആള്?
3: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് മുഹമ്മദ് ഫുസൈൽ, ഞാനും ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കും.
0: മാഷാല്ലാ. അപ്പോ നമ്മുടെ പീസ് റേഡിയോ യൂണിയൻ ലീവിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ആൾക്ക് സലാം പറഞ്ഞു വരാറുണ്ട്. കുറെ ആളുകൾ കേൾക്കുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞിരുന്നു. ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് തുടങ്ങാൻ ലേറ്റായത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ സലാം പറഞ്ഞ് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് സലാം പറഞ്ഞു വന്നിട്ടുള്ളത്? അമീർട്ടി, അടുത്തനാട്ടുകര, മുഹ്സിന, പിന്നെ അതുപോലെ തന്നെ ഷംനാദ് ഖാൻ, സഫിയ എടപ്പാൾ, ആയിഷ തോട്ടശ്ശേരി അറ, നഫീസ പി എ താമരശ്ശേരി, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, നഫീസ കാടാമ്പുഴ, നഫീസ് കാടാമ്പുഴ, സഫിയ കെ തിരുരങ്ങാടി, സഫിയ എടപ്പാൾ, താഹിറ ടി കെ കാസർകോട്, സലീമ ഉതുക്കുങ്ങൽ, സലീമ ഒട്ടുക്കുങ്ങു ഒതുക്കുന്നതായിരിക്കും അല്ലേ, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. ഉമൈറ തൃശ്ശൂർ വെള്ളരക്കാട്, റെയ്ഹാന ബാനത്തോട്ടശ്ശേരി അറ, സഫിയ കെ തിരുരങ്ങാടി, ഇപ്പോൾ കേട്ടല്ലേ, ഓക്കെ, ഷാഹിറ ചെറുവണ്ണൂർ, ഇത്തരം ആളുകളാണ് സലാം പറഞ്ഞ് കയറിയിട്ടുള്ളത്. ഓർ തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളുടെ മക്കൾക്കും ഇതിൽ ഭാഗവാക്കാകാം. നിങ്ങളുടെ മക്കളുടെ പ്രോഗ്രാമുകൾ അയക്കേണ്ട നമ്പർ 90 85 745 745. എന്നുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാം അയക്കുക ഇൻഷാല്ലാ. 9085 745 845 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാം നിങ്ങൾ അയക്കേണ്ടതാണ് ഇൻഷാല്ലാ. അതായത് നമ്മുടെ അമീറുട്ടി അടത്തനാട്ടുകാരൻ്റെ വലിയ നീണ്ട ഒരു എഴുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ മുന്നേ സലാം പറഞ്ഞു വന്ന ഒരുപാട് ആളുകൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇമ്രാൻ എൻ വി, കുമരനല്ലൂർ, ഉമ്മു കുൽസു, ചിറമംഗലം, അത്തസല, അസല, അത്ത അസല, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം എന്താണ് അല്ലേ, അറിയില്ല. ഏതായാലും അമീറുട്ടി അടത്തനാട്ടുകാര പറഞ്ഞൊരു നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക ചരിത്രത്തിൽ അഗാധമായ ആത്മീയതയുടെയും ഭക്തിയുടെയും ഉത്തമ മാതൃകയാണ് അലിയുബിന് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ അലിയുബിന് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുയുടെ ഈ സംഭവം ഏത്, ഒരു യുദ്ധവേളയിൽ അലി റളിയല്ലാഹുവിൻ്റെ കാലിലൊരു അമ്പ് ആഴത്തിൽ തറച്ച് കയറുകയും അതിൻ്റെ കഠിനമായ വേദന കാരണം അതിൻ്റെ കാരണം കൂടെയുണ്ടായിരുന്നവർക്ക് അത് ഊരിയെടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു. ഒടുവിൽ അദ്ദേഹം ഒരു പരിഹാരം നിർദ്ദേശിച്ചു. താൻ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ഊരിയെടുത്തുകൊള്ളാൻ അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം നിസ്കാരത്തിൽ മുഴുകി ബാഹ്യലോകവുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. ആ നിമിഷത്തിൽ യാതൊരു വേദനയും അറിയാതെ അവർ ആ അമ്പ് ഊരിയെടുത്തു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അമ്പ് എപ്പോഴാണ് എടുത്തതെന്ന് അദ്ദേഹം ചോദിച്ചറിഞ്ഞത് ഈ സംഭവത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. നിസ്കാരം എന്നാൽ കേവലം യാന്ത്രികമായി അനുഷ്ഠാനമല്ല, മറിച്ച് സൃഷ്ടാവുമായുള്ള ഗാഢമായ ബന്ധവും ലൗകിക ലോകത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ വിച്ഛേദനവുമാണെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ അള്ളാഹുവിൽ അത്രയും മുഴുകണം എന്നാണ് നിസ്കാരം, അല്ലേ? അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു വേദന അനുഭവപ്പെടാതിരുന്നത്. നിസ്കാരത്തിലെടുത്തപ്പോൾ ആ വേദന അലി റളിയല്ലാഹു അൻഹു അനുഭവപ്പെടാതിരുന്നത് വലിയൊരു സംഭവമാണ്.
1: നിസ്കാരത്തെ അത്രയും പ്രാധാന്യത്തോടെ അവർ കണ്ടു എന്നുള്ളതാണ്.
0: പക്ഷെ നമ്മുടെ നാട്ടിലാ നിസ്കാരം, ആളുടെ നിസ്കാരം എങ്ങനെ? അള്ളാഹു അക്ബർ എന്ന് തക്ബീറ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാളെ എഞ്ചിനീയർ ആവണം, നാളെ പൈലറ്റ് ആവണമെന്നുള്ള ചിന്തകാരം. എങ്ങനെ നാളെ എഞ്ചിനീയർ ആവാൻ പറ്റുമോ? എങ്ങനെ നാളെ പൈലറ്റ് ആവും? അപ്പം ഞാൻ പൈലറ്റ് ആയി എന്ത് സംഭവിക്കുക? നിസ്കാരത്തിൽ പ്ലാനിങ് ആണേ. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഈഷ് സുബ നിസ്കാരം നിസ്കരിക്കും, ഈഷ് ഇനി കുറച്ച് ഞാൻ നീച്ച് മദർസ് കൊണല്ലേ. അള്ളാഹു മദർസ് നിസ്കാരത്തിലാവും പഠിച്ചു തന്നെ മദർസ ഉസ്താദ് ഹോംവർക്ക് ഒന്നിനല്ലോ അത് ചെയ്തിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ എങ്ങനെ മദർസ്കില്ല? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്തായാലും നിസ്കാരത്തിൽ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തെ യാതൊരു വേദനയോ പ്രയാസമോ അസ്വസ്ഥമാക്കാൻ പാടില്ലെന്നും അള്ളാഹുവിലുള്ള ആത്മാർത്ഥമായ ലയിച്ചു ചേരൽ ഏത് വലിയ പ്രതിസന്ധികളെയും മറികടക്കാൻ നമ്മെ സഹായിക്കുമെന്നും ഇതിലൂടെ നാം നമ്മൾ മനസ്സിലാക്കുന്നു. ശരീരത്തിന് വേദനയുണ്ടാകുന്ന ശസ്ത്രക്രിയ പോലും അറിയാത്ത വിധം ഹുഷൂഇൻ്റെയും അഥവാ ഏകാഗ്രത ആത്മാർത്ഥതയുടെയും ഉച്ചകോടിയിലായിരുന്നു അവരുടെ നിസ്കാരമെന്നും നിസ്കാരത്തെ വെറുമൊരു ചടങ്ങായി കാണാതെ ആത്മാവിൻ്റെ സാന്ത്വന കേന്ദ്രമാക്കി മാറ്റാൻ ഈ ചരിത്രം നമുക്ക് വലിയൊരു പ്രചോദനമാണെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. വളരെ വിശാലമായ എഴുത്ത്, വലിയൊരു സംഭവം ചരിത്രം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത്. ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നമ്മൾ പഠിക്കാണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ.
1: അത് ഇതിലും വലിയൊരു ഉദാഹരണം ഇനി ആവശ്യമില്ല എന്നുള്ളതാണ്. ചില ചരിത്ര സംഭവങ്ങളാവട്ടെ, ചില ഉദാഹരണങ്ങളാവട്ടെ, അത് ആ വിഷയത്തെ മുഴുവനും ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു സംഗതി. കാരണം ഇപ്പോൾ അമീർ സാഹിബ് സൂചിപ്പിച്ചിട്ടുള്ള ഒരു സംഗതി, നിസ്കാരം അത്രയും പ്രാധാന്യമുള്ളത്.
0: ഖുർആൻ പറഞ്ഞത് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എങ്ങനെ സത്യവിശ്വാസികൾ? അല്ലദീനഹും അലാ സ്വലാതിഹിം ഖാശിഊൻ,
1: അല്ലദീനഹും ഫീ സ്വലാതിഹിം,
0: അല്ലദീനഹും ഫീ സ്വലാതിഹിം ഖാശിഊൻ. എങ്ങനെയാണ്? നിസ്കാരത്തിൽ ഖുശൂഉള്ള ആളുകളാണ് വിജയിച്ച ആളുകൾ. ഖുശൂഉ എന്ന് പറയുമ്പോൾ എങ്ങനെ? ചിന്ത അള്ളാഹുവിലേക്ക് മാത്രം അർപ്പിക്കുക,
1: ഭയഭക്തി,
0: ഭയഭക്തിയോടുകൂടി ജീവിക്കുക, നിസ്കരിക്കുക. അതാണ് ഈ നിസ്കാരത്തിൽ ഖുശൂഉ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഖുശൂഉടുകൂടി ജീവിക്കാൻ കഴിയുള്ളൂ.
1: അതെ, അതായത് പണ്ഡിതന്മാർ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, അതായത് ജീവിതത്തിൽ ഖുശൂഉള്ള ആൾക്ക്
0: ജീവിതത്തിൽ ഖുശൂഉള്ള ആൾക്ക് നിസ്കാരത്തിൽ ഖുശൂഉ. ഇപ്പോൾ ജീവിതത്തിൽ തോന്നിവാസം ചെയ്ത് ഇങ്ങനെ ജീവിക്കത്തുണ്ട്, ഇപ്പൊ താട്ടി നടക്കുക, അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യൂല, നിസ്കാരത്തിൽ ഖുശൂഉ കിട്ടൂല.
1: നിസ്കാരം ആൾക്കൊരു വെറും കടമ നിർവഹിക്കൽ മാത്രമാവും.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹമ്മദ് റഫീഖ് ടൈലർ, മംഗളൂർ. അഹമ്മദ്, അതുപോലെ തന്നെ ഇമ്രാൻ, ആരാണ്, ഷാദിയ ഒറ്റപ്പാലം, പിന്നെ ആരൊക്കെയാണ്, ഇബ്രാഹിം പരുത്തിക്കുഴി ടി വി എം തിരുവനന്തപുരത്ത് നിന്നാണ്, ജീനത്ത് പാലക്കാട്,
1: അങ്ങ് തലസ്ഥാനത്ത് നിന്ന്,
0: അവിടുന്നൊക്കെ ഒരു നല്ല ചരിത്രം. ഇമ്രാൻ എൻവി കുമരൻ നല്ലൂർ ആണ് അല്ലേ, നല്ലൊരു ചരിത്രം തന്നെയാണ് അമീറുടെ അടുത്തിനാട്ടുകാര എഴുതിയത്. അതായത് നമ്മുടെ സാരവസ്യത്തിലേക്ക് കടക്കാം,
1: കുറച്ച് ലേറ്റ് ആയി നമ്മൾ
0: അതന്നെ സാരവസ്യത്തിലേക്ക് കടക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. പലപ്പോഴും ആളുകൾക്ക് ഈ ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് കാണിക്കുന്ന താല്പര്യം ദീനിൻ്റെ കാര്യങ്ങൾക്ക് കാണിക്കാറില്ല അധികം ആളുകൾ. എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ആയിക്കൂടെ, എപ്പോഴും നിസ്കരിക്കണം. ഇനി എപ്പോഴും നിസ്കരിക്കുന്ന ആൾക്കാർ തന്നെ ഫർദ് മാത്രം നിസ്കരിച്ച് എണീറ്റ് പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അതാണ് ഏറ്റവും ഹയർ. വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നില്ല, പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണെങ്കിൽ അതിലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പം തീരെ നിസ്കരിക്കാത്ത ആൾക്കാരെന്ന വലിയ അപകടമാണ്, ഖബറിൽ അവരുടെ തല ചതച്ചരക്കപ്പെടുന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിങ്ങനെ മാറി മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. നിസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഗൗരവമാണ് ഇസ്ലാമിൽ, അതുകൊണ്ട് അവർ നിസ്കരിക്കണം. നിസ്കരിക്കുന്നവർ തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കണം, പുരുഷന്മാർ. ഇനി അങ്ങനെയുള്ള ആളുകൾ തന്നെ സുന്നത്തായ കർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. ഫർളിന് പുറമെ സുന്നത്ത് നമസ്കരിച്ചാൽ ഫർളിലുള്ള പോരായ്മകൾ നികത്തപ്പെടും, അത് മായ്ക്കപ്പെടും, ആ കുറവ് അതുകൊണ്ട് തീരും. അതുപോലെ തന്നെ പടച്ചറബിൻ്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലവും നമുക്ക് ലഭിക്കും. സ്വർഗത്തിലൊരു വീട് ലഭിക്കും. ഫർള് നിസ്കാരത്തിന് പുറമെ 12 റക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ സ്വർഗത്തിലൊരു വീടാണ്. ദുഹ നിസ്കാരത്തിന് വലിയ മഹത്വമുണ്ട്, ഖിയാമുല്ലൈലിന് അതിനേക്കാൾ വലിയ മഹത്വമുണ്ട്. തഹിയത്ത്, പള്ളിയിൽ കയറിയുള്ള സുന്നത്ത് നിസ്കാരം തഹിയത്ത്, അതിന് വലിയ പ്രാധാന്യമുണ്ട്. സുബഹ് കഴിഞ്ഞ് പള്ളി ദിക്റും ദുആയുമായിട്ട് കഴിച്ചുകൂട്ടി സൂര്യൻ ഉദിച്ച് അല്പനേരം കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചാൽ പരിപൂർണ ഹജ്ജിൻ്റെയും ഉംറയുടെയും കൂലിയാണ് ഓഫർ. അപ്പോൾ 5 ഫർള് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നതോടൊപ്പം സുന്നത്ത് നമസ്കാരങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ മിത്രങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അള്ളാഹിൻ്റെ മിത്രങ്ങൾ ആരാണ്? മുഅ്മിനീങ്ങളായ, സ്വാലിഹീങ്ങളായ, മുത്തഖീങ്ങളായ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ല ആൾക്കാർ. അവർക്ക് അവരുടെ ശത്രുക്കൾ അള്ളാഹിൻ്റെ ശത്രുക്കളാണ്. അവരാരെങ്കിലും ഉപദ്രവിച്ചാൽ അവർക്ക് പ്രതികാരം കൊടുക്കുക അള്ളാഹാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മഫ്തറത്തു അലൈഹി. എൻ്റെ ഇഷ്ടം, എനിക്കേറ്റവും ഇഷ്ടം, എൻ്റെ ഇഷ്ടം നേടിയെടുത്ത് എന്നിലേക്ക് അടുക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്, അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗം, അത് ഫർളായ നിസ്കാരങ്ങളും നോമ്പും സക്കാത്തും ഒക്കെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുപ്പം സിദ്ധിച്ച് ഇനി അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ, മാ യസാലു അബ്ദി യതഖറബ് ഇലയ്യ ബിന്നവാഫിൽ ഹത്താ അഹിബ്ബഹു. ഒരു ദാസൻ സുന്നത്ത് നമസ്കാരങ്ങൾ നിരന്തരമായി നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കും. അവസാനം എന്താ ഉണ്ടാവുക? അള്ളാഹ് അവനങ്ങോട്ട് ഇഷ്ടപ്പെടും. അള്ളാഹ് അവനങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പിന്നെ അവൻ കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും പിടിക്കുന്ന കൈയും നടക്കുന്ന കാലും എല്ലാം അള്ളാഹു ആവും. അവൻ അള്ളാഹുവിനോട് വല്ലതും ചോദിച്ചാൽ അള്ളാഹ് കൊടുക്കും, അവൻ വല്ലതും രക്ഷ തേടിയാൽ അള്ളാഹുവിന് രക്ഷ കൊടുക്കും. ഈവൻ അയാൾക്ക് മരിക്കാൻ താല്പര്യമല്ല, അയാളുടെ താല്പര്യക്കേട്, അയാളുടെ ഇഷ്ടമില്ലായ്മ വാങ്ങാൻ അള്ളാഹുക്കും താല്പര്യമില്ല, അയാളെ മരിപ്പിക്കാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം അയാൾക്ക് മരിക്കാൻ ഇഷ്ടമല്ല, അയാൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം അയാളെ ഏൽപ്പിക്കാൻ അള്ളാഹുക്കും ഇഷ്ടമല്ല. അത്രയും അധികം അള്ളാഹു അയാളെ ഇഷ്ടപ്പെടും. എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്? ഫർളിന് പുറമെ സുന്നത്തുകൾ വർദ്ധിപ്പിച്ചിട്ടാണ്. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് മടിയാണ് സുന്നത്ത് നിസ്കരിക്കാൻ, അല്ലേ? കാരണം എന്താ, ഇത്ര വലിയ പുണ്യം നമുക്ക് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത്താൻ വേറെ എന്തെങ്കിലും കൊണ്ടുവരും. ചിലർക്ക് മൊബൈൽ മെസ്സേജ് കോള് അതൊക്കെ വരും. ചിലർക്കാർക്ക് കളി ഓർമ്മ വന്നിട്ട് ഒരു ഓടും, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പായും, അല്ലേ? പല തരത്തിലുള്ള തിരക്കങ്ങോട്ട് കയറും. പിന്നെ ദിക്റും ദുആക്കും സുന്നത്ത് നിസ്കരിക്കാനൊന്നും ഇവിടുണ്ടാവില്ല. അതിലൂടെ നഷ്ടമാകുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ ഇഷ്ടം. അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ പിന്നെ അയാൾ കാണുന്നതും കേൾക്കണതും പറയണതും തുടർന്നതും നടക്കണമൊക്കെ നല്ലതായിരിക്കും. അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഒരു കാര്യത്തിലും അയാൾ എന്ത് ചെയ്യില്ല, ഇടപെടില്ല. അയാളെല്ലാത്തിലും അള്ളാഹു ഖൈറും ബറക്കത്തും കൊടുക്കും. അയാൾ എന്ത് ചോദിച്ചാലും അള്ളാഹ് കൊടുക്കും. അള്ളാഹുവിനോട് അയാൾ എന്തിൽ നിന്ന് രക്ഷ തേടിയാലും അള്ളാഹുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. സോ നമ്മളെന്ത് ചെയ്യണം? ഫർള് നിസ്കരിക്കുന്നതോടൊപ്പം, ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം സുന്നത്തായ കാര്യങ്ങൾ കൂടെ ചെയ്യണം. നിസ്കാരം മാത്രമല്ല, നോമ്പുകളുണ്ട്, ദിക്റുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ധാരാളം സുന്നത്തുകളുണ്ട്. ഫർളല്ലാത്തതായ ആരാധനകളാണ് കൂടുതൽ, ഫർള് കുറച്ചുള്ളൂ. പത്തരം ആരാധനകൾ നമ്മൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ നമുക്കൊരുപാട് നേട്ടം അതിലൂടെ കിട്ടാനുണ്ട്. ഇന്ന് മുതൽക്ക് തന്നെ നമ്മൾ ഓരോന്നും ഒന്ന് ഓർഡറാക്കാം. നിസ്കാരം, അതിൻ്റെ കൂടെയുള്ള സുന്നത്തുകൾ, മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡറാക്കിയിട്ട് വെറും നിർബന്ധ കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകാതെ ഫറളായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ കാര്യങ്ങൾ കൂടെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയൊരു ഷെഡ്യൂള്, ഒരു പ്ലാനിങ് നമ്മൾ നടത്തുക, എന്നിട്ട് അത് നമ്മൾ വർക്കൗട്ട് ചെയ്യുക, അത് സ്ഥിരമായിട്ട് ചെയ്യുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹവും ഇഷ്ടവും പ്രീതിയും ഒക്കെ നമുക്ക് ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മാഷാല്ലാ, നല്ലൊരു സർവോപദേശമായിരുന്നു നമ്മൾ കേട്ടത് അല്ലേ. ഇന്ന് വിഷയം തുടക്കം മുതലേ നമ്മൾ നിസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഗൗരവം നമ്മളെല്ലാവരും പഠിച്ച ആളുകളാണ്. പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലേക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ പോവുക എന്നുള്ളത് നിർബന്ധമാണ്. പല ആണുങ്ങളും പള്ളിൻ്റെ തൊട്ടടുത്തായിരിക്കും വീട്, ബാങ്ക് കേട്ടിട്ടും ആ ബെഡിൽ നിന്ന് എണീക്കാതെ, നിസ്കാരം ജമാഅത്ത് തുടങ്ങിയിട്ടും വീട്ടിൽ നിന്ന് എണീക്കാതെ കിടക്കുന്ന എത്ര ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഗുരുതരമാണ് അവസ്ഥ, അപകടമാണ് അവസ്ഥ. അപ്പോൾ ഇത് കൃത്യമായി നമ്മൾ അറിയേണ്ട വിഷയമാണ്. സുബൈക്ക് മാത്രമല്ല, ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി ഒന്ന് ചോദിക്കുന്നുണ്ട്, കണ്ണു കാണാത്ത അന്ധനായ സഹാബി അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം, അദ്ദേഹം ഒന്ന് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ എൻ്റെ വീട് അങ്ങ് ദൂരെയാണ്, പള്ളിയിലേക്ക് വരാൻ ഇനി ആരും സഹായിക്കാനില്ല, ഞാൻ വരുന്ന വഴിയിൽ ഇഴ ജന്തുക്കളുണ്ട്, കടിക്കുന്ന ജന്തുക്കളുണ്ട്, എനിക്ക് കണ്ണു കാണുകയില്ല, എനിക്ക് പള്ളിയിലേക്ക് വരാതിരിക്കാൻ എന്തെങ്കിലും ഇളവുകളുണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ പ്രവാചകൻ ചോദിച്ചത്, നീ ബാങ്ക് കേൾക്കാറുണ്ടോ? ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചത്, ആ ബാങ്ക് കേൾക്കാറുണ്ട് പ്രവാചകരെ, അതെ ഞാൻ ബാങ്ക് കേൾക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്കൊരു ഇളവും ഞാനിതിൽ കാണുന്നില്ല, കണ്ണു കാണാത്ത വ്യക്തിയോടാ, സഹായിക്കാൻ ആരുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കണ്ണു കണ്ടിട്ടും വീടിൻ്റെ അടുത്ത് പള്ളി ഉണ്ടായിട്ടും നമുക്ക് പള്ളിക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് അല്ലേ. ഒരു അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു, സമീജ പാറൽ അല്ലേ, സലാം പറഞ്ഞു. പിന്നെ ഒരു ചോദ്യം സഫിയ കേത്തിരങ്ങാടി ചോദിച്ച ചോദ്യം, ചിരിപ്പിക്കുന്ന പക്ഷി ഏതാണ്? ചിരിപ്പിക്കുന്ന പക്ഷി ഏതാണ്? ഓക്കെ ഓക്കെ, അതൊരു കുസൃതി ചോദ്യമാണ് കേട്ടോ, കുസൃതി ചോദ്യമാണ്. വേറെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. യാ യെസ്. പിന്നെ അസ്സലാമു അലൈക്കും, നല്ലൊരു സാരോപദേശം അൽഹംദുലില്ലാ. സീനത്ത് പാലക്കാട്, മാഷാല്ലാഹ്, എത്ര നല്ലൊരു സാരോപദേശം. അള്ളാഹു എല്ലാ ഫറള് നിസ്കാരങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളും കൃത്യമായി ചെയ്യാൻ അള്ളാഹു നമുക്കേവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ അതിഥികളെ പരിഗണിക്കണം അവളെ. മാഷാല്ലാഹ്, ആദ്യം എന്താ പ്രോഗ്രാം, ആരാണ് അവതരിപ്പിക്കുന്നത്? അഹമ്മദ്. മാഷാല്ലാഹ്, ഉമ്മ അവിടെ കാത്തുക്കുണ്ട് കേട്ടോ കേൾക്കാൻ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അല്പസമയം മാറ്റിവെച്ച് തുറന്ന മനസ്സോടെ ഇതൊന്ന് വായിക്കുക, കേൾക്കുക. എങ്കിൽ താങ്കളുടെ പരലോക ജീവിതത്തിന് അതൊരു മുതൽക്കൂട്ടമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇൻഷാല്ലാ. സുന്നത്ത്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിചര്യ എന്നതാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവർത്തനങ്ങളും മൗന അനുവാദവും ചെയ്യാൻ വേണ്ടി അവിടുന്ന് തീരുമാനിച്ച കാര്യങ്ങളുമാണ് സുന്നത്തിൻ്റെ പരിപൂർണ രൂപം. ഇക്കാര്യം പണ്ഡിതന്മാരെല്ലാം ഒരുമിച്ച് അംഗീകരിച്ചതാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാതവും പ്രസിദ്ധ ഹദീസ് പണ്ഡിതനുമായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ എഴുതുന്നു, അസുന്നത്തു മാജ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അക്വാലിഹി വ അഫാലിഹി വ തക്രീരിഹി വ മാ ഹമ്മ ബി ഫിഅൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നു ഉദ്ധരിക്കപ്പെട്ട വാക്കുകൾ, പ്രവർത്തനങ്ങൾ, മൗന അനുവാദവും അവിടെ നിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നിവയാണ് സുന്നത്ത്. അതിനാൽ നേരത്തെ പറഞ്ഞ നാല് വഴിയിലൂടെയുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ പിൻപറ്റാൻ നാം ബാധ്യസ്ഥരാണ്. അതിൽ യാതൊരു വീഴ്ചയും വരുത്താൻ പാടില്ല. അത് ഒരു പക്ഷേ നാം പാരമ്പര്യമായി ചെയ്തു വരുന്ന സമ്പ്രദായങ്ങൾക്കോ നാട്ടിൽ ഭൂരിപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾക്കോ മദ്ഹബുകൾക്കോ എതിരായിരുന്നാലും ശരി. അങ്ങനെ മനസാവജ കർമ്മണ നബിചര്യ അംഗീകരിക്കുന്നതിൻ്റെ നബിചര്യ അംഗീകരിക്കുന്നു എന്നാണ് അശ്വതന മുഹമ്മദ് റസൂലുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന ഷഹാദത്ത് കലിമയുടെ രണ്ടാം പകുതിയിലൂടെ നാം പ്രഖ്യാപിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നമ്മുടെ ഷഹാദത്ത് കലിമ പൂർണ്ണമാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ ചര്യകളും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. അതംഗീകരിക്കില്ലെങ്കിൽ നാം വിശ്വാസികൾ അല്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃക പൂജ്യനായി അംഗീകരിക്കേണ്ടതിൻ്റെ അനിവാര്യത വ്യക്തമാക്കുന്ന നിരവധി വചനങ്ങൾ വിശുദ്ധ ഖുറാനിലുണ്ട്. അതിലെ ഒന്നാണ് ഇത്. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. സൂറൽ അഹ്സാബ് 21 ആയത്ത്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ തിരുദൂതനിൽ ഉത്തമ മാതൃകയുണ്ട്. അതായത് അള്ളാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കും.

0: പ്രാവർത്തികമാക്കാനും ഉള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. റസൂലിനെ പിൻപറ്റുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൃത്യമായി സ്വീകരിക്കുക എന്നതാണ് ചുരുക്കം പറഞ്ഞാൽ. കൃത്യമായി നമ്മൾ പാലിക്കുക. റസൂലിനെ കുറിച്ച് നന്നായി പറഞ്ഞു, അൽഹംദുലില്ലാ. ജമീല വി പി പൂനൂര്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ശംസാദ് തലശ്ശേരി. ജമീല വി കെ പൂനൂർ. ഒരുപാട് ക്വസ്റ്റ്യൻസ് പിന്നെ വന്നിട്ടുണ്ട്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞല്ലോ, ചിരിപ്പിക്കുന്ന പക്ഷി ഏതാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞില്ല, ഒരാളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും ഇൻഷാല്ലാ, ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞു മുനോർസല അതിൻ്റെ സാരോപദേശം അല്ലേ. സാരോപദേശം നല്ലൊരു ഉപദേശം എന്ന് റയ്ഹാന ബാനു തുടശ്ശേരിയെ പറഞ്ഞു. ഫലനിസ്കാരം മാത്രം പോരാ, അതിൻ്റെ കൂടെ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, പ്രവാത്തിബ് സുന്നത്തുകൾ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് 12 റക്കാത്ത് റവാത്തിബ് സുന്നത്താണ് അല്ലേ. സുബഹിക്ക് മുമ്പ് 2, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുബഹിക്ക് മുന്നിൽ 2, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് മുമ്പ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, ശേഷം നിസ്കരിച്ചിരുന്നു എന്നും ചില റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആ നിയ്യത്തോടു കൂടി. അതുപോലെ തന്നെ ളുഹറിന് മുമ്പ് 4, ശേഷം 2, അസറിന് മുമ്പ് തഹിയത്ത് നിസ്കരിക്കാം, 4 വരെ നിസ്കരിച്ചതായി കാണാൻ സാധിക്കും. പിന്നെ മഗ്രിബിന് ശേഷം 2, അതുപോലെ തന്നെ ഇശായിന് ശേഷം 2, അങ്ങനെ ടോട്ടലി 12 റക്കാത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാൽ അവനക്ക് പരലോ സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടായി കൊടുക്കുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഹദീസിലൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് വരുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് പുറമെ ഒരുപാട് തഹിയത്ത് നിസ്കാരങ്ങളുണ്ട്, കാണാൻ സാധിക്കും. ഏകദേശം ആ ഒരു 22 അടുത്തേക്ക് എന്തുണ്ട് തഹിയത്ത് നിസ്കാരം വേറെയും ഇതിൻ്റെ കൂടെ ഉണ്ട് എന്ന് ചില ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ രാവിലെ പുറത്ത് പോയി വന്നപ്പോൾ റൂമിൻ്റെ ഡോറിൽ ഒരു പേര് പറയതെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയാത്ത കേട്ടോ, ആരാ എഴുതിയെന്നുള്ളത്. പോയി വന്നപ്പോൾ റൂമിൻ്റെ ഡോറിൽ ഒരു കവറ് തൂക്കിയിട്ടിരിക്കുന്നു. കവറെടുത്ത് തുറന്ന് നോക്കിയപ്പോൾ വളരെ വിലപിടിപ്പുള്ള ഒരു സൺഗ്ലാസ്, അതോടൊപ്പം ഒരു പെർഫ്യൂം, ആരാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇനി ഡെലിവറി ബോയ് റൂം മാറി വെച്ചതായിരിക്കുമോ എന്ന് സംശയിച്ച് തുറന്ന് നോക്കാൻ ആദ്യമൊന്ന് മടിച്ചു മാറ്റി വെച്ചു. രാത്രി ഞാൻ വീണ്ടും കവറിൽ നിന്ന് ആ ബോക്സ് എടുത്തു, ബോക്സ് പുറത്തെടുത്തു, നോക്കിയപ്പോൾ അതിൽ ഒരു കുറിപ്പ് അറബിയിൽ. അതിലെ കണ്ടൻ്റ് ഇതാണ്: ഹാദ മിൻ ജസാ ഇൻ അമലിക അസാലിഹ് അൽ അലീം അല്ലദി തഖൂമു ബിഹി കുല്ലു യൗമിൻ. അതുപോലെ ഇന്ന് ഞാൻ റൂമിൽ എത്തിയപ്പോൾ റൂമിൽ എത്തിയ സമയത്ത് ഡോറിന് മുന്നിൽ ഒരു ബോക്സ്, അതിൽ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ പൂച്ചകൾക്ക് ഫീഡിങ് ഐറ്റംസാണ്. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ദിവസവും 2 നേരം ഞാൻ റൂമിൻ്റെ പുറത്തൊരു സൈഡിൽ പൂച്ചകൾക്കും മറ്റു പറവകൾക്കും വേണ്ടി വെള്ളവും ഭക്ഷണ സാധനങ്ങളും വെച്ച് കൊടുക്കാറുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ട് ആരോ ഒരാൾ ആണ് ഇതെല്ലാം റൂമിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചത്. മാഷാല്ലാ, ആ വ്യക്തി ആരാണെന്നോ എവിടെ ഉള്ളതാണെന്നോ എനിക്കറിയില്ല. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാട്ടെ. മാഷാ, നല്ലൊരു ഇത്. ആരാണ് എഴുതിയതെന്ന് ഞാൻ പറയില്ല, പേര് പറയുന്നത് പറയുന്നത്
2: അബ്രോഡ് ഉള്ളതാണ്.
1: അപ്പോ
2: ഭയങ്കര സംഭവം
1: സംഭവം അല്ലേ ഇത്.
2: നമ്മള് സാധാരണ വാർത്തകളിലൊക്കെ ഇങ്ങനെ
1: അതെന്തോ, നമ്മുടെ സൈനുൽ ആബിദീൻ അലിറുള്ളാന്റെ അലിറുള്ളാന്റെ പേരക്കുട്ടി അല്ലേ, അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ വീടിൻ്റെ പുറത്തേക്ക് സാധനങ്ങൾ, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹമാണ് ഇത് ചെയ്ത് മനസ്സിലായത്. അതുപോലുള്ളൊരു പ്രവർത്തനം അല്ലേ.
2: ചിലത് ദുനിയാവുന്ന കിട്ടുന്ന ചില സന്തോഷങ്ങളാണ്.
1: അതാണ് അതാണ്. അപ്പോൾ ഏതായാലും വളരെ നല്ലൊരു പ്രവർത്തനം അല്ലേ. ഏതായാലും നമ്മുടെ അടുത്ത അതിലേക്ക് പോവാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന തവസ്സുൽ എന്ന വിഷയത്തെ കുറിച്ചാണ്.

0: ആദ്യം തന്നെ നമുക്ക് എന്താണ് തവസൽ എന്ന് മനസ്സിലാക്കാം. ഏതെങ്കിലും ഒരു പുണ്യകർമ്മം മുഖേന സൃഷ്ടികൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ നടത്തുന്ന ശ്രമത്തിനാണ് തവസൽ എന്ന് പറയുന്നത്. ഈ നിലക്ക് തവസൽ ചെയ്ത് പ്രാർത്ഥിക്കൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറെ പര്യാപ്തമായ കാര്യമാണ്. സൂറത്തുൽ മാഇദ 35 ആയൽ അള്ളാഹു പറയുന്നു, ഔദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. يا ايها الذين امنوا اتقوا الله وابتغوا اليه الوصيله وجاهدوا في سبيله لعلكم تفلحون. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവനിലേക്ക് അടുക്കുവാനുള്ള മാർഗം തേടുകയും അവന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്യുക. നിങ്ങൾക്ക് അതുവഴി വിജയം പ്രാപിക്കാം. ഈ ആയത്തിൽ പൂർവിക പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം, അള്ളാഹു തൃപ്തിപ്പെട്ട കർമ്മങ്ങൾ മുഖേന അവൻ്റെ സാമീപ്യം തേടുക എന്നാണ്. അനുവദിക്കപ്പെട്ട തവസ്സുലിൻ്റെ ഇനങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് പഠിക്കാം. 1. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ കൊണ്ട്. അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമഗുണവിശേഷണങ്ങൾ ഉണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ. ആ പേര് ും വിശേഷണങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. സൂറത്തുൽ അഅ്റാഫ് 180 ആയിൽ അള്ളാഹു പറയുന്നു, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനു യഅമലൂൻ. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്, അതിനാൽ ആ പേരുകളിൽ അവനെ വിളിച്ചുകൊള്ളുക. അവൻ്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക. അവർ ചെയ്തു വരുന്നതിൻ്റെ ഫലം അവർക്ക് വഴിയെ നൽകപ്പെടും. ഉദാഹരണമായി, യാ റഹീം, യാ റഹ്മാൻ, യാ കരീം, എന്നോട് കരുണ കാണിക്കണമേ. ഈ രീതിയിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് ഖുർആനിലും സുന്നത്തിലും ധാരാളം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ബുദ്ധിമുട്ടുകൾ ബാധിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ രേഖപ്പെടുത്തുന്നു. നമ്മൾ എപ്പോഴും അദ്കാറുകളിൽ ചൊല്ലുന്ന യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മത്തിക ഇസ്തഈസ് എന്ന പ്രാർത്ഥന, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവേ, നിന്റെ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു. ഇവിടെ അള്ളാഹുവിൻ്റെ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന നാമങ്ങൾ കൊണ്ടും അർറഹ്മ എന്ന വിശേഷണങ്ങൾ കൊണ്ടുമാണ് തവസ്സുലാക്കി പ്രാർത്ഥിച്ചത്. ഇതിൽ രണ്ടാമത്തെ തരമാണ് സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. മുൻഗാമികൾ ഉണ്ടായ ഒരു സംഭവം ഉദാഹരണമായി വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ സൽക്കർമ്മങ്ങൾ കൊണ്ടുള്ള തവസ്സുൽ പഠിപ്പിച്ചത് കാണാം. 3 ആളുകൾ യാത്രാമധ്യേ ഒരു ഗുഹയിൽ കയറി. ഒരു വലിയ പാറക്കല്ല് മലമുകളിൽ നിന്ന് അടർന്നു വീണ് ഗുഹാമുഖം അടഞ്ഞു. ഇനി നമ്മെ അള്ളാഹു അല്ലാതെ ആരും രക്ഷപ്പെടുത്തുകയില്ലെന്നും അതിനാൽ നാം ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം എന്നും അവർ പരസ്പരം തീരുമാനിച്ചു. അങ്ങനെ അവർ ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും മൂല്യവത്തായതെന്ന് അവർ മനസ്സിലാക്കിയ സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. തങ്ങൾ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് രക്ഷ കിട്ടുവാൻ അവർ ഓരോരുത്തരുടെയും പ്രാർത്ഥന കഴിയുമ്പോഴും പാറക്കല്ല് അല്പമല്പമായി ഗുഹാമുഖത്ത് നിന്ന് നീങ്ങുകയും 3 പേരുടെയും പ്രാർത്ഥനകൾ കഴിയുന്നതോടെ കല്ല് പരിപൂർണമായി നീങ്ങി അവർ രക്ഷപ്പെടുകയും ചെയ്തു. സൽക്കർമ്മങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കാമെന്ന മാതൃകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൽ 3-ാമത്തെ തരമാണ് മറ്റൊരാളുടെ പ്രാർത്ഥന മുഖേന. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മദീനയിൽ കടുത്ത വരൾച്ചയുണ്ടായപ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൈതൃവനായ അബ്ബാസ് ബിനു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷപ്പെടുകയുണ്ടായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ നബിയോടായിരുന്നു അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നത്. എന്നാൽ നബി വഫാത്തായതിനു ശേഷം അവർ നബിയുടെ പൈതൃവനോട് പ്രാർത്ഥിക്കാൻ പറയുകയാണ് ഉണ്ടായത്. മരിച്ചവരെ തവസ്സിലാക്കാൻ പാടില്ല എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. നിഷിദ്ധമായ ഇടതേട്ടം. ഇസ്ലാം പഠിപ്പിച്ച ശരിയായ തവസ്സുൽ നാം മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. എന്നാൽ ചില ബിദഅത്തിൻ്റെ കക്ഷികൾ മഹാന്മാരുടെ ഹക്ക് അഥവാ അവകാശം, ജാഹ് പദവി, ബർക്കത്ത് അഥവാ അനുഗ്രഹം എന്നിവ കൊണ്ട് കൂടി തവസ്സുൽ ചെയ്യാം എന്ന് വാദിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ ബിദ്അത്തും ശിർക്കും കുഫ്രും പ്രചരിപ്പിക്കുന്നത് കാണാം. അഥവാ മരിച്ചുപോയ മഹാത്മാക്കൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഹക്കും ജാഹും ബർക്കത്തും ഉള്ളതിനാൽ അവ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നാണ് അവർ വാദിക്കുന്നത്. അള്ളാഹുവേ, ഇന്ന് വലിയൻ്റെ ഹക്കുകൊണ്ട് ഞാൻ തേടുന്നു, ഇന്ന് ഷെയ്ഖിൻ്റെ ജാഹ് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, എങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് അവർ നടത്തുന്നത്? അത് അങ്ങേയറ്റം നിഷിദ്ധമാണ്. ഈ രീതിയിലുള്ള തവസ്സുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്തതും പിൽക്കാലത്ത് മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതുമാണ്. ഇത്തരം തവസ്സലുകൾ ബിദ്അത്താകുന്നു. ചെയ്യുന്നവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ഇവ ശിർക്കും കുഫ്റും വരെ ആകാനും സാധ്യതയുണ്ട്. ഇത്തരം തവസ്സലുകളെ മുൻകാല പണ്ഡിതർ ശക്തമായി എതിർത്തിട്ടുണ്ട്. ഏതെങ്കിലും വ്യക്തിയോടോ പ്രവാചകന്മാരോടെയോ കഅബയുടെയോ മഷ്അറുൽ ഹറാമിൻ്റെയോ ഹക്ക് കൊണ്ട് ഒരു വ്യക്തി തേടുന്നത് ഞാൻ വെറുക്കുന്നു. ഷർഹുൽ ഖർഗി ലിൽ ഖുദരി എന്നാണ് ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. മതത്തിൽ ചേർക്കപ്പെട്ട ഇത്തരം ബിദ്അത്തുകളെ നാം തിരിച്ചറിയുകയും അത്തരം പ്രവർത്തികളിൽ നിന്ന് നാം വിട്ടുനിൽക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വലൈക്കും അസ്സലാം. അപ്പോൾ തവസ്സലിനെ കുറിച്ചാണ് പറഞ്ഞതല്ലേ. അത് കൃത്യമായിട്ട് പഠിക്കുന്നത് ഇത്രയൊന്നുമല്ല, ഇതിൽ വിശാലമായിട്ട് പഠിക്കാണ്ട് പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളൊക്കെ ഉള്ളതാണ്. ശരിക്കും നമ്മൾ പണ്ഡിതന്മാരുടെ ക്ലാസ്
2: ഒരുപാട് വാദപ്രതിവാദങ്ങളും മുഖാമുഖങ്ങളൊക്കെ നടന്നിരിക്കുന്ന വിഷയമാണ് ഈ തവസ്സലെന്ന് മനസ്സിലാക്കണം.
1: വലൈക്കും അസ്സലാം. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ. സഫിയ കെ തുരങ്ങാടി നേരത്തെ വായിച്ച കഥ ഉണ്ടല്ലോ, ഇന്ന ആളുതാണെന്ന് പറയുന്നുണ്ട്. ആയിരിക്കും, ചിലപ്പോൾ ആയിരിക്കും. നിനക്ക് മനസ്സിലായിണ്ടാവും അല്ലേ?
2: തീർച്ചയായും
1: എനിക്ക് മനസ്സിലായി. അറിയാം, ഞാൻ പിന്നെ കണ്ടതാണല്ലോ. അപ്പോൾ ചില ആളുകൾക്ക് നിങ്ങളെ പേര് പറയാതെ തന്നെ ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ചത് ഇക്കിളി എന്നാണ് ഉത്തരം. ചിരിക്കുന്ന പക്ഷി ഏതാണ്? ഇക്കിളി. ഇക്കിളിയാണ് ഉത്തരം. ഉത്തരം പറഞ്ഞത് മെഹനാസ് ഗഫൂർ പാലത്തിന് മാത്രമാണ് ഉത്തരം പറഞ്ഞത്,
2: ബാക്കി ആർക്കും കിട്ടില്ല.
1: അടുത്തത് അമീർ കുട്ടി എടുത്തനാട്ടുകാര ഒരു ചോദ്യം, ചെറിയൊരു രസകരമായ ചോദ്യം. കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി അല്ലാത്തത് എന്തുകൊണ്ട്? കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി അല്ലാത്തത് എന്തുകൊണ്ട് നിങ്ങറിയോ? നിങ്ങറിയോ? ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. എന്നാലേ നമുക്ക് ഇന്നത്തെ പാഠക്കുറിപ്പിലേക്ക് പോകാലോ, സമയമായിട്ടുണ്ട്. ഇൻഷാല്ലാ.
3: വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചും അതിൽ നമ്മൾ ഉള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലേ. കൂട്ടുകാർക്ക് മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ചറിയോ? അയ്യൂബ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹം വളരെയധികം സമ്പത്തുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് സാമ്പത്തികവും അതുപോലെ തന്നെ നല്ല ആരോഗ്യവും നല്ല മക്കളും ഒക്കെ ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് അള്ളാഹു തആല പരീക്ഷണമായിക്കൊണ്ട് ഒരു രോഗം നൽകുകയാണ്. ആ രോഗത്തിലൂടെ അദ്ദേഹം ഒരുപാട് പ്രയാസപ്പെട്ടു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ, കുറേ മക്കൾ മരണപ്പെട്ടുപോയി. സാമ്പത്തികവുമായി അദ്ദേഹം ഒരുപാട് പ്രയാസപ്പെട്ടു. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുടുംബവും അങ്ങനെ തുടങ്ങി ഒരുപാട് പേര് അദ്ദേഹത്തെ കൈയൊഴിഞ്ഞ അവസ്ഥ ഉണ്ടായി. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ പോലും ഇത്രയൊക്കെ പ്രയാസം വന്നിട്ടും മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനുള്ള പ്രതീക്ഷ കൈവിട്ടില്ല. അദ്ദേഹം നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വഅയ്യൂബ ഇദനാദ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വഅന്ത അർഹമുർ റാഹിമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവേ എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീ കാരുണ്യകരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനല്ലേ, അതുകൊണ്ടല്ലാ എൻ്റെ പ്രയാസത്തെ നീ മാറ്റിത്തരണമേ എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം വർഷക്കണക്കിന് കാലഘട്ടത്തിൽ രോഗിയായി കിടന്നപ്പോഴും അള്ളാഹനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അള്ളാഹു തആല അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ രോഗം ശിഫ നൽകി അനുഗ്രഹിക്കുകയാണ്. കൂട്ടുകാരെ, ഈ കഥ നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. നമുക്കറിയാം, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹം ഒരു പ്രവാചകനാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് രോഗം കൊണ്ടുള്ള പ്രയാസങ്ങളുണ്ടായി. പക്ഷേ എന്നാലും ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, ഒരുപാട് വർഷങ്ങൾ അദ്ദേഹം രോഗം കൊണ്ട് പ്രയാസപ്പെട്ടപ്പോഴും അദ്ദേഹം അള്ളാഹുവിൽ പ്രതീക്ഷ കൈവിടാതെ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും അള്ളാഹുവിനെ വിട്ട് സൃഷ്ടികളിലേക്ക് മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പോവും പറയും നമുക്കൊന്ന് ജാറത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തങ്ങളെ കാണാൻ പോവാം എന്നൊക്കെ പറയുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് കൊടിയ ശിർക്കാണ്. എന്നിട്ട് ചിലപ്പോൾ ജാറത്തിലൊക്കെ പോയാൽ നമുക്ക് ഏലസും മുറുക്കും ഒക്കെ തരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസോ ഉറുക്കോ ഐക്കല്ലോ ഒക്കെ കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് ഒരു പക്ഷേ അത്തരം ചെയ്യുന്ന മുസ്ലിങ്ങളായ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. കൂട്ടുകാരൊരിക്കലും അത്തരം കാര്യങ്ങൾ ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മളൊക്കെ കൂടെ പഠിക്കുന്നവരോ കൂടെ കളിക്കുന്നവരെയൊക്കെ ഇത്തരം ശിർക്കൻ വിശ്വാസങ്ങളുണ്ടെങ്കിൽ അവരതിൻ്റെ ഗൗരവം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കൂട്ടുകാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് ആയത്തുകൾ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അല്ല ചോദിക്കുകയാണ്, വമൻ അദല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ല മല്ല യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അള്ളാഹുവിനോട് പുറമെ പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ മറ്റാരുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ അള്ളാഹുവിനോടാകേണ്ടതുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരെ, അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരുപാട് വർഷം രോഗിയായി കടന്നപ്പോഴും പ്രാർത്ഥിച്ച അള്ളാഹുവിനോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ പ്രതിസന്ധികളും അള്ളാഹുവിങ്കിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാക്കാം. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കും അല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ നല്ലൊരു അല്ലേ പാഠക്കുറിപ്പാണ് നമ്മൾ കേട്ടത്.
2: അയ്യൂബ് നബിയുടെ ചരിത്രം പറഞ്ഞ് നമ്മൾ സാധാരണ പടച്ചറബിനെ അവിടെ തേടിക്കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിനൊരു ഉദാഹരണം കൂടിയാണ് അയ്യൂബ് നബിയുടെ. അതുപോലെ തന്നെ ക്ഷമയുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് അയ്യൂബ് നബിയുടെ ചരിത്രം നമ്മൾ പറയാറുണ്ട്. അപ്പം എന്ത് വന്നാലും റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സൃഷ്ടികളിലേക്ക് തിരിയാതെ പടച്ചറബിന് മാത്രം
1: എല്ലാത്തിലും എന്ത് ചെയ്യുക, തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയൊരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അയ്യൂബ് നബിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചല്ലോ. അതുപോലെ തന്നെ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. 30 വർഷം അദ്ദേഹം തളർവാദം ബാധിച്ച് കിടക്കുകയാണ്. അദ്ദേഹത്തിന് മൂത്രവിസർജനത്തിനായി അദ്ദേഹത്തിന് കിടക്കയിൽ ഒരു ദ്വാരം കുത്തിയിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ ആ അവസ്ഥയിൽ അദ്ദേഹം അങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തെ കാണാൻ ആളുകൾ വരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഈ കാണാൻ വരുന്ന ആളുകളൊക്കെ കരയും. അദ്ദേഹത്തെ കണ്ടിട്ട്
2: അദ്ദേഹത്തിന് കണ്ടിട്ട്
1: കരയും. അങ്ങനെ ആ ആളുകൾ കരയുമ്പോൾ ഇബ്രാഹിം ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനായി കരയണത്? നിങ്ങൾക്ക് കരയേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹു എനിക്ക് ഈ തന്ന ഈ അവസ്ഥയിൽ ഞാൻ തൃപ്തനാണ്. നമുക്ക് കഴിയും അങ്ങനെ
2: നല്ല ഇമാനുള്ളവനെ കഴിയുള്ളൂ.
1: മറ്റേ ഇതെന്താ പഠിച്ചെന്നെ മാത്രം പരീക്ഷിക്കുന്നു, ഇതെന്തൊരു കഷ്ടക്കാരനാണ്, മനുഷ്യൻ പറയണ വാക്കാം. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് നാവ് കൊണ്ട് റബ്ബിനെ സ്മരിക്കാനും സാധിക്കുന്ന രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യുവാനും കഴിയുന്നുണ്ട്. ഇതൊക്കെ അത്ര ഈമാൻ ഉള്ള ആളുകൾക്ക് കഴിയുള്ളൂ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുന്നേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊടുത്ത ചില ഉപദേശങ്ങൾ കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു ഉപദേശമാണെന്ത് അതിൽപ്പെട്ട ഒരു ഉപദേശമാണ് അള്ളാഹു നിനക്ക് പകുത്തു നൽകിയതിൽ തൃപ്തിപ്പെടുക, എങ്കിൽ നിനക്ക് ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യവാനാകാം. ഒരിക്കലും സമ്പത്തുള്ളവനല്ല ഐശ്വര്യവാൻ, മനസ്സിലായോ? ആ കിട്ടുന്നതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഐശ്വര്യവാൻ. ഇപ്പോൾ വേറെ ചരിത്രം പറയുന്നുണ്ട്, സ്വഹാബത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സ്വഹാബത്ത് ഇരിക്കുമ്പോൾ അത് അവരുടെ അടുക്കൽ വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ നടന്നുകൊണ്ട് ആ സമ്പന്നനായ മനുഷ്യനെ പൊക്കി പറയുകയും അദ്ദേഹത്തെക്കുറിച്ച് വാഴ്ത്തി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ഒരു എന്താ പറയുക, എങ്ങനെ പറയുക, ഒരു ദരിദ്രനായ ഒരു മനുഷ്യൻ അദ്ദേഹം നടന്നുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആള് പെണ്ണിനെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിനൊന്നും റെഡിയാവണില്ല, അങ്ങനെ കുറേ പറഞ്ഞു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ ആളുണ്ടല്ലോ, അദ്ദേഹമാണ് ആദ്യം സ്വർഗത്ത് പ്രവേശിക്കുക, ദരിദ്രനാണ് ഏറ്റവും വലിയ ദരിദ്രരാണ് ആദ്യം സ്വർഗത്ത് പ്രവേശിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്താണ് അദ്ദേഹത്തെക്കാൾ ഉയരത്തിൽ നിൽക്കുന്നത്, ആ പണമുള്ള നിങ്ങൾ ആദ്യം പുകഴ്ത്തി പറഞ്ഞ ആളെക്കാളും മുകളിലാണ് ഈ ദരിദ്രനായ മനുഷ്യൻ. എന്നൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ട്, ദരിദ്രന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് ഓർമ്മല്ല ആ പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാല്ലാ അടുത്തൊരു വലിയ ഇൻഷാല്ല ഓർമ്മ കിട്ടണം, എന്ത് ചെയ്യും അത് പറഞ്ഞുണ്ട് ഇൻഷാല്ലാ. അതായത് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരങ്ങൾ വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് മാത്സ് എന്തുകൊണ്ട് ഹാപ്പി അല്ലാത്തത്? അബൂബക്കർ
2: സുലൈമാൻ പറയാൻ തോന്നുന്നുണ്ട്,
1: ആ അതിലൊരുപാട് പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട്, അതിലൊരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം ഉത്തരം പറഞ്ഞത് ആരാണ്? സഫിയ എടപ്പാള്. പിന്നെ കണക്ക് കൂട്ടൽ ശരിയല്ലാത്തത് കൊണ്ട് ചില ആളുകൾ പറയുന്നുണ്ട്. താഹിറ ടി കെ കാസർഗോഡ്, സഫിയ എടപ്പാൾ, ഷംനാദ് ഷംസാദ് തലശ്ശേരി, യെസ് മുഹമ്മദ് കെ പാലപ്പുഴ എന്നുള്ള ആളുകൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
2: പല ഉത്തരങ്ങളും പറയാം
1: അല്ലേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും ചോദിക്കാം എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അല്ലേ. സമയമുണ്ടല്ലോ അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ആരും കടക്കാത്ത സ്ഥലത്ത് ഒരു കൊല്ലച്ചക്കൻ കടക്കും. ആരും കടക്കാത്ത സ്ഥലത്ത് ഒരു കൊല്ലച്ചക്കൻ കടക്കും. ഉത്തരം അറിയോ? നഫീസ പി എ താമരശ്ശേരിയാണ് ചോദിച്ചത്. ഞാൻ ഉത്തരം എന്ത് ചെയ്യാ, ശ്രോതാക്കളായിക്കോട്ടെ. പ്രോഗ്രാം ഇനി എന്തെങ്കിലും ഉണ്ടോ? ചോദിച്ചാലേ കഥ ആയിക്കോട്ടെ. ഇൻഷാല്ലാ.
4: ഒരു ഈന്തപ്പഴം. റമദാനിലെ ഒരു വൈകുന്നേരം ഒരു ബാലൻ കയ്യിൽ ഇഫ്താറിന് ഒരു ഈന്തപ്പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൻ വിശന്ന് ഇരിക്കുന്ന മറ്റൊരു ബാലനെ കണ്ടു. ഒട്ടും മടിക്കാതെ തൻ്റെ ഈന്തപ്പഴം അവന് നൽകി. ഇരുവരും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് വെള്ളം കുടിച്ച് നോമ്പ് തുറന്നു. അത് കണ്ട ഒരു മുതിർന്നയാൾ പറഞ്ഞു, മകനെ, മറ്റുള്ളവരെ മുൻഗണിക്കുന്നവരെ അള്ളാഹു ഒരിക്കലും കൈവിടില്ല എന്ന്. ബാലൻ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. അള്ളാഹുവിന്റെ പ്രീതി നേടുന്നതാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് അവൻ മനസ്സിലാക്കി. ധാർമ്മിക പാഠം. സ്വന്തം ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുൻഗണന നൽകുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന മഹത്തായ സംഭവമാണ്. ചെറിയ ഒരു നന്മ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കും. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹ്. അപ്പോൾ നല്ലൊരു കഥ തന്നെയാണ് നമ്മുടെ അഹമ്മദ് അല്ലേ പറഞ്ഞത്. മാഷാല്ലാ. ഏതായാലും ആളുകൾക്ക് അറിയാട്ടോ, നമുക്ക് ഉത്തരം അറിയില്ലേ, ആൾക്കാർക്ക് ഉത്തരം അറിയാം. പക്ഷേ ആളുകൾക്ക് ഉത്തരം അറിയാം.
2: ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ.
1: അപ്പോൾ എന്താ, നമ്മളെ ഈവനിലെ വേഷം അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ.
2: അതെ, നമ്മളെ
1: അബ്ദുൽ അമീദ് സി കെ അഴിയൂർ. മാഷാല്ലാ, നല്ല നസീഹത്ത്, നല്ല സമ്പത്ത്, നല്ല ആരോഗ്യം, നന്മയുള്ള മനസ്സ്, അത് വിശാലമാണ്. നല്ല മനസ്സിന്റെ ഉടമയാവാൻ നാഥനുഗ്രഹിക്കട്ടെ.
2: പിന്നെ നമ്മളെ ഓഗസ്റ്റ് 15 ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകൾ പറയണം.
1: പീസ് റേഡിയോ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്ന സ്റ്റാർ ക്വസ്റ്റ് സ്പെഷ്യൽ പ്രോഗ്രാം അഥവാ ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാമിൽ നിങ്ങളുടെ മക്കൾക്കൊക്കെ പങ്കെടുക്കാൻ അവസരമുണ്ട്. ഒപീസ് റേഡിയോ അതിൻ്റെ പോസ്റ്ററുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ കാണുന്ന നമ്പറിലേക്ക് അതിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മക്കളുടെ വോയിസുകൾ നിങ്ങൾ അയക്കുക ഇൻഷാല്ലാ. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായി പങ്കെടുക്കാൻ ശ്രമിക്കുക.
2: കുട്ടികളുടെയൊക്കെ പറയാം,
1: കുട്ടികളൊക്കെ പറയാം.
2: ആ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കീഴിലെ പറയാം, സ്റ്റേറ്റിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കീഴിൽ ജില്ല നമ്മളെ സംസ്ഥാനത്തുടനീളം കുട്ടികളെ പ്രോഗ്രാമുകൾ, കൗതുകൂട്ടം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എടുക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ആക്ടിവിറ്റികളും മറ്റും ഒക്കെ ഉള്ളൊരു വലിയൊരു പ്രോഗ്രാം. അപ്പോൾ ഇതിൽ ഇപ്രാവശ്യം ഒരു വലിയൊരു എക്സാം നടക്കുന്നുണ്ട് കുട്ടികൾക്ക്, വളരെ വലിയൊരു എക്സാമാണത്. അതായത് ഏകദേശം 75,000 രൂപ പോലെ അതിന് ക്യാഷ് പ്രൈസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. 75,000 രൂപ ഉണ്ട്. അതായത് വിസ്ഡം സ്റ്റുഡൻസ് നോളജ് എക്സാം, അതാണ് അതിൻ്റെ ഒരു പേര്. എക്സാമില് സിലബസ് ആയിട്ടുള്ളത്,
1: പ്രായപരിധി എത്ര,
2: അതിൻ്റെ പരിധിയായിട്ട് വരുന്നത് നമുക്കിവിടെ ജൂനിയർ സീനിയർ അങ്ങനെ രണ്ട് കാറ്റഗറിയിലാണ് ഉള്ളത്. അതിൻ്റെ 2013-ന് 31-5-2016 ഉള്ള ഒരു കാറ്റഗറി, അത് സീനിയർ വിഭാഗമാണ്. 2016 ശേഷം ജനിച്ച കുട്ടികൾ ജൂനിയർ വിഭാഗത്തിലുമാണ് മത്സരം ഉണ്ടാവുക.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ ഇതിൽ കുട്ടികൾ എന്ത് ചെയ്യാം, നമ്മൾ മത്സരിപ്പിക്കും.
2: നമ്മുടെ നാട്ടിലൊക്കെ പരീക്ഷാ സെന്റർ ഉണ്ടാവും, സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട പ്രവർത്തകന്മാരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നാട്ടിലൊക്കെ പരീക്ഷാ സെന്റർ ഉണ്ടാവും.
1: ഏതായാലും വളരെ കുട്ടികൾക്ക് ഭയങ്കര ആവേശത്തോടു കൂടി പങ്കെടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ പേസ് റേഡിയോ ബേസിലും മദ്രസ ബേസിലൊക്കെ നടക്കുന്നുണ്ട്. പങ്കെടുപ്പിക്കുക, നമ്മുടെ ഒരു ബാധ്യതയായിട്ട് കാണുക. പക്ഷെ അത് കുട്ടികളെ ആ രൂപത്തിൽ പ്രോത്സാഹിപ്പിച്ച് കൊടുത്താൽ അവരുടെ ഭാവി നല്ല രൂപത്തിൽ പോകുമെന്ന് മനസ്സിലാക്കുക ഇൻഷാല്ലാ. ഏതായാലും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തന്ന ഓരോ അറിവുകളും നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. വെറുതെ അങ്ങോട്ട് ക്ലാസ് കേട്ട് പോയാൽ പോരാ, പഠിച്ചതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റബ്ബു സുബ്ഹാനഹു വ തആല പരലോകത്ത് നിന്ന് ചോദിക്കും ഓരോ കാര്യങ്ങളും, ചോദിക്കാതെ നമ്മുടെ ഒരടിയും മുന്നോട്ട് പോകാൻ റബ്ബ് അത് അനുവദിക്കൂല. മോനെ എന്തിനു പ്രോഗ്രാം ഉണ്ട്, ഇനി എന്താ ഉള്ളത്?
0: ഇമാം ബുഖാരി റഹിമഹുല്ലാനെ പറ്റി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബു അബ്ദുല്ല എന്ന ഓമനെ പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ബിനു ഇസ്മായിൽ ബിനു ഇബ്രാഹിം എന്ന ഇമാം ബുഖാരി റഹിമഹുല്ലാ ജനിച്ചത് ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ എന്ന സ്ഥലത്താണ്. ഹിജറ 194 ഷവ്വാൽ മാസത്തിലായിരുന്നു ജനനം. ജന്മസ്ഥലമായ ബുഖാറയിലേക്ക് ചേർത്തിയാണ് അദ്ദേഹം ഇമാം ബുഖാരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ പിതാവ് ഇസ്മായിൽ വലിയ പണ്ഡിതനും ധനികനുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ലക്ക് തൻ്റെ പിതാവിനെ നഷ്ടമായി. പിന്നീട് ഉമ്മയുടെ സംരക്ഷണത്തിലാണ് അദ്ദേഹം വളർന്നത്. ജന്മന അന്ധനായിരുന്നു. ശൈശവത്തിൽ കണ്ണിന് കാഴ്ചയില്ലാതിരുന്ന അദ്ദേഹത്തിന് പിന്നീട് കാഴ്ച തിരിച്ചു കിട്ടുകയായിരുന്നു. ഹിജറ 256 സമർഖന്തിനടുത്ത് ഗർത്തങ് എന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയും അവിടെ തന്നെ കബറടക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വൈജ്ഞാന യാത്രകൾ. 15 വയസ്സുവരെ ബുഹാറിലായിരുന്നു അപ്പഠനം. ശേഷം ഹിജറ 210 ഹജ്ജിനായി മക്കയിലേക്ക് പുറപ്പെട്ടു. ഹജ്ജ് കർമ്മത്തിനു ശേഷം അദ്ദേഹം അവിടെ തങ്ങുകയും ഹദീസ് സമാഹരണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ശേഷം 6 വർഷത്തോളം മക്കയിൽ വിവിധ പണ്ഡിതന്മാരോടൊപ്പം സഹവസിച്ചു. തനിക്ക് ലഭിക്കാത്ത ഒരു ഹദീസ് ഏതെങ്കിലും പണ്ഡിതൻ്റെ അടുത്തുണ്ടെന്ന് കേട്ടാൽ അവിടേക്ക് സ്ഥലം അദ്ദേഹം സകല ത്യാഗങ്ങളും സഹിച്ച് ഓടിയെത്തുമായിരുന്നു. ബാഗ്ദാദ്, ബസ്ര, ഖൂഫ, വസിത്, ഈജിപ്ത്, ദമസ്കസ് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം വൈജ്ഞാന സമ്പത്തിനായി ചുറ്റി കറങ്ങി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, ഇമാം ബുഖാരിനെ കുറിച്ചുള്ള ചെറിയ ഒരു ചുരുങ്ങിയ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇനിയും വിശാലമായ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാണ്ട് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് അദ്ദേഹം ഇൽമ് നേടിയത്, അദ്ദേഹം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഏതായാലേ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാണ്, പൂട്ടും താക്കോലും എന്നാണ് ഉത്തരം. പൂട്ടും താക്കോലും. അപ്പോൾ അതിൻ്റെ ഉത്തരം ആരൊക്കെയാണ് അയച്ചത്? മുഹമ്മദ് ഷമീം, അതുപോലെ തന്നെ ചില ആളുകൾ സൂചിയും നൂലും ഒക്കെ അയച്ചിട്ടുണ്ട്. പൂട്ടും താക്കോലും, ശംസ തലശ്ശേരി, വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു, ഹമദ് എന്ന അക്കൗണ്ട്, നല്ലൊരു കഥ മാഷാല്ലാ. പൂട്ടു താക്കോൽ, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, ചില ആളുകൾ ഖബർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് ചില വെറൈറ്റി പ്രോഗ്രാമുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കൃത്യമായി അറിവുകൾ പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമ്മുടെ പീസ് റേഡിയോ ഈവനിംഗ് ലൈവ് ഇവിടെ അവസാനിക്കാൻ സമയമായിട്ടുണ്ട്. ഇന്ന് നിങ്ങളോടൊപ്പം പീസ് റേഡിയോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് അനൂസ് മഞ്ചേരി, അതോടൊപ്പം ഞാൻ അമീൻ അഹമ്മദ് മങ്കട, നമ്മോടൊപ്പം രണ്ട് അതിഥികൾ
0: മുഹമ്മദ് ഫുസൈൽ.
1: ഏതായാലും ഇൻഷാല്ലാ അടുത്തൊരു ഈവനിംഗ് ലൈവിൽ നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ഇത് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാദൻ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനമാണ് പീസ് റേഡിയോ സ്വരം. അമ്പവൻ പുകളെമ്പിയ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് നിത.

0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്വരം. അമ്പവൻ പുകളെമ്പിയ എന്നാരംഭിക്കുന്ന ഗാനമാലപിച്ചത് പീസ് റേഡിയോ ഓർമ്മ മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ഭാഗം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഓർമ്മ പ്രോഗ്രാമിൽ ഇന്ന് തെറാവീഹ് വിവാദം എന്ന ഭാഗം പങ്കുവച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ടി കെ.
1: ദൂരവ്യാപകമായ ദുഷ്ഫലങ്ങളുടെ ഒരു വെള്ളച്ചാട്ടം തന്നെ ഈ മുഖപ്രസംഗത്തിൻ്റെ അനന്തരഫലമായി ഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ഉടനെ ഏറ്റവും പ്രധാനം എന്ന തലവാചകത്തിൽ ഒരു ചെറിയ ലേഖനമെഴുതി ഷബാബിലേക്ക് അയച്ചു. ആഴ്ചകൾ കാത്തിരുന്നു. അതു പ്രസിദ്ധപ്പെടുത്താൻ അവർ തൃപ്തി കാണിക്കുന്നില്ലെന്ന് തോന്നിയപ്പോൾ അടുത്തലക്കം സെൽസബീരിൽ അത് ചേർക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ കാര്യം എങ്ങനെയോ അവർ മണത്തറിഞ്ഞു. അപ്പോൾ അവർ അതു പ്രസിദ്ധപ്പെടുത്തി. ഇവിടെ സദുദ്ദേശം മാത്രമാണുള്ളത്. തെറ്റുകളിലേക്ക് ആരും വഴുതി വീഴാം. അത് കണ്ടറിഞ്ഞവർ തക്ക സമയത്ത് പ്രതികരിച്ചാൽ പലപ്പോഴും ഗുണഫലമാണുണ്ടാവുക. പരസ്യമായി എഴുതുകയോ പറയുകയോ ചെയ്ത ഒരു വിഷയത്തിൻ്റെ ദോഷഫലങ്ങൾ പരസ്യമായി തന്നെ എടുത്തു പറയൽ മുസ്ലിം സമൂഹത്തോട് കൂറുപാലിക്കുക എന്ന തത്വത്തിൽ പെടുന്നു. വഴുതി വീണാലും ഇടറി വീണാലും ആരെങ്കിലും ഉന്തി വീഴ്ത്തിയാലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ ശ്രമിക്കണം. അതാണ് ബോധമുള്ള മനസ്സിൻ്റെ കടമ. മുഖപ്രസംഗത്തിന് ഒരു ലേഖനത്തേക്കാൾ വലിയ പ്രാധാന്യമുണ്ടല്ലോ. പാർട്ടിയുടെ ആദർശമാണതെന്നാണ് അതിൻ്റെ അർത്ഥം. സുബഹാനല്ല, പാർട്ടി ഇങ്ങനെയായിപ്പോയോ എന്ന് ഞാൻ വ്യസനിച്ചു. ഇതിങ്ങനെ വളർന്നാൽ നദുവത്തുൽ മുജാഹിദീൻ പിരിച്ചുവിടേണ്ട ആവശ്യം വരില്ല. അത് പൊതുവെ സമൂഹത്തിൽ ലയിച്ചു പോകും. കേന്നം സ്ഥാപിച്ചവരും അതിനെ ശ്രമപ്പെട്ട് വളർത്തിയവരും പരലോകപ്രാപ്തരായി. ഒരു സങ്കല്പഭാവനയോടെ പറയട്ടെ, ആ മഹാന്മാർ ഒന്നിവിടെ മടങ്ങി വന്നിട്ട് ഞങ്ങളുണ്ടാക്കിയ കേന്നം എവിടെയെന്ന് ചോദിച്ചാൽ ഓഹോ അതിൻ്റെ കാലം കഴിഞ്ഞുപോയല്ലോ എന്ന് മറുപടി ലഭിക്കും. സ്ഥാനമോഹങ്ങളും ധനമോഹങ്ങളും വിശന്ന രണ്ടു ചെന്നായിക്കളെപ്പോലെയാണെന്നും ആട്ടിൻകൂട്ടത്തിലേക്ക് അഴിച്ചുവിട്ടാൽ ആ ചെന്നായിക്കൾ ആടുകളെ നശിപ്പിക്കുന്നതിനേക്കാൾ വേഗതയിൽ ഈ രണ്ടു മോഹങ്ങളും മനുഷ്യൻ്റെ ദീനിനെ നശിപ്പിച്ചു കളയുമെന്നുമുള്ള നബിവചനം എത്ര സത്യം. കുട്ടികൾക്ക് സംഭവിക്കുന്ന ചിന്താപരമായ പാളിച്ചകളെ വളരാൻ അനുവദിക്കാതെ മുതിർന്നവർ തടയണം, വസ്തുനിഷ്ഠമായി തടയണം. ദോഷഫലം അവരെ ചരിത്രപാഠങ്ങളിലൂടെയും ആനുകാലിക സംഭവങ്ങളിലൂടെയും ബോധ്യപ്പെടുത്തണം. അവരെ തിരുത്തി നേരായ പാതയിലൂടെ ചരിപ്പിക്കണം. നദുവത്തുൽ മുജാഹിദീൻ്റെ നേതൃത്വവും പണ്ഡിതന്മാരുടെ സംഘവും കൂട്ടായി ഇതിനു ശ്രമിക്കട്ടെ. ഉദ്ദേശശുദ്ധിക്ക് സത്ഫലം നൽകുന്നവനാണ് അള്ളാഹു. ഈ വയസ്സനായ എനിക്ക് അവശമായ അവസ്ഥയിൽ ഇനി കൂടുതലൊന്നും കഴിയില്ല. അള്ളാഹുവേ, എൻ്റെ ആദർശ കുടുംബത്തിലെ മക്കൾക്ക് സദ്ബുദ്ധി പ്രദാനം ചെയ്യണമേ. അവരുടെ കരങ്ങൾ ശക്തിപ്പെടുത്തുകയും ആ ശക്തിയിലൂടെ തൗഹീദ് പ്രസ്ഥാനം വളരാൻ നീ ഉദവി നൽകുകയും ചെയ്യണമേ. അമീൻ.
2: തറാവീഹും ഞാനും. പഴയ ചില വാദപ്രതിവാദങ്ങളുടെ വിവരങ്ങൾ വിശദീകരിച്ച കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അത് എന്നെ വ്യക്തിപരമായി ബാധിക്കുന്നതാണ്. ഇപ്പോൾ ഓർമ്മയിൽ ഓടിക്കയറിയതുകൊണ്ട് ഇവിടെ കുറിക്കുന്നു. കൊടിയത്തൂരിൽ പ്രമുഖ സുന്നി പണ്ഡിതനായ പറവണ്ണ കെ പി എ മൊയ്തീൻകുട്ടി മുസ്ലിയാർ നയിച്ച വാദപ്രതിവാദത്തിൻ്റെ വിഷയം ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് 20 റക്അത്ത് നടപ്പിൽ വരുത്തി എന്നതായിരുന്നുവല്ലോ. തൻ്റെ വാദം തെളിയിക്കാൻ കഴിയാതെ അദ്ദേഹം പരാജിതനായി. സുന്നികൾ മഹാനാണക്കേടിലായി. കാരണം അവരുടെ കൂട്ടത്തിൽ പ്രസിദ്ധനായിരുന്നു പറവണ്ണ മുസ്ലിയാർ. ഈ വാദപ്രതിവാദം കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ പട്ടാളപ്പള്ളിയിൽ ഖത്തീബായി സ്ഥാനമേറ്റത്. പട്ടാളപ്പള്ളിയുടെ പ്രസിദ്ധിയും പ്രാധാന്യവും അക്കാലത്ത് പ്രത്യേക വിഷയമായിരുന്നു. അവിടെ ആദ്യത്തെ മലയാള ഖുത്ബയുടെ ആൾ എന്ന നിലയിൽ മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി എത്തി ജുമയിൽ പങ്കെടുക്കുന്നവരുടെ നാവിലൂടെ എൻ്റെ പേരും മലബാറിൽ പരക്കെ പ്രചരിച്ചിരുന്നു. പള്ളിയുടെ പ്രശസ്തിയിലൂടെ സ്വാഭാവികമായും എൻ്റെ പേർ മറ്റുള്ളവർക്കിടയിൽ വളരെ പരിചിതമായി എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. ആത്മപ്രശംസയല്ല ഇതുമൂലം ഞാൻ ഉദ്ദേശിക്കുന്നത്. കഠിനമായി ദ്രോഹിക്കപ്പെട്ട ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലമാണ് നിങ്ങളെ അറിയിക്കുന്നത്. കൊടിയത്തൂർ വാദപ്രതിവാദത്തിലേറ്റ തിരിച്ചടിയിൽ നിന്നും മോചനം നേടാൻ അവർ തന്ത്രം മെനയുകയായിരുന്നു. പട്ടാളപ്പള്ളിയിൽ ഞാൻ ഖത്തീബായി വന്നതോടെ തറാവീഹ് 8:00, 3:11 റക്അത്ത് നടപ്പിലാക്കി. കോഴിക്കോട്ടും പരിസരത്തും ഇത് പുതിയ സംഭവമായിരുന്നു. നമസ്കാരത്തിൽ വലിയ സൂറത്തുകൾ ഓതലും സമയമെടുത്ത് സാവധാനത്തിൽ നമസ്കരിക്കലും നിമിത്തം നാട്ടിലൊക്കെയും അതൊരു കൗതുക വാർത്തയായിത്തീർന്നു. പരിസര പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ തറാവിഹിൽ പങ്കെടുക്കാൻ പട്ടാളപ്പള്ളിയിലേക്ക് പ്രവഹിച്ചു തുടങ്ങി. അക്കാലത്ത് വടകര ജുമാഅത്ത് പള്ളിയിൽ നടന്നു വന്നിരുന്ന ദർസിൽ മുദരിസായിരുന്നത് സുന്നികളിൽ പ്രശസ്തനായ കൂട്ടായി ബാബു മുസ്ലിയാർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിയാക്കളിലൊരു യോഗം കൂടി. വാദപ്രതിവാദ തകർച്ചയുടെ മാനക്കേടിൽ നിന്നും മുഖം രക്ഷിക്കാനുള്ള മാർഗം ആരാഞ്ഞുകൊണ്ട് വളരെ നീണ്ട ചർച്ചകൾ നടന്നു. ഒടുവിൽ ഏതോ കുബുദ്ധിയുടെ തലച്ചോറിൽ എളുപ്പമായ ഒരു മാർഗം ഉദിച്ചു. പട്ടാളപ്പള്ളിയിലെ തറാവീഹിൻ്റെ മറപിടിച്ച് എന്നെ കരുവാക്കി ഒരു കള്ളക്കഥ പടച്ചുണ്ടാക്കി. അതാണ് നിങ്ങളിൽ അധിക പേരും കേട്ടുകൊണ്ടിരിക്കുന്ന മദീനത്ത ഉമർ തറാവീഹി 20 ആക്കിയെങ്കിൽ വെളിയങ്കോട്ട ഉമർ ഇതാ 8 ആക്കിയിരിക്കുന്നു എന്നത്. ഞാൻ ഇപ്രകാരം പ്രഖ്യാപിച്ചുവെന്നാണ് ആരോപിക്കപ്പെട്ടത്. മുസ്ലിയാക്കൾ പള്ളികളിലൂടെയും മതപ്രസംഗവേദികളിലൂടെയും അത് പ്രചരിപ്പിച്ചു തുടങ്ങി. വാർത്ത എൻ്റെ ചെവിയിലും എത്തി. ഞാൻ നമ്പരന്നു. എനിക്ക് കലശലായ വിഷമമുണ്ടായി. എന്തൊരു ഭയാനകമായ കളവ്! രണ്ട് നേട്ടമാണ് അവർ ഇതും മുഖേന ലക്ഷ്യമിട്ടത്. മദീനത്തെ ഉമർ, വെളിയങ്കോട്ടെ ഉമർ എന്നിങ്ങനെ തുല്യപ്പെടുത്തി പറഞ്ഞു. അങ്ങേയറ്റത്തെ ധാർഷ്ട്യമാണല്ലോ ഈ പ്രയോഗം. കൂടാതെ ഉമർ റളിയല്ലാഹുഅൻഹു 20 റക്അത്ത് നടപ്പാക്കിയിട്ടില്ലെന്ന് നമ്മൾ ശരിക്കും തെളിയിച്ചിരുന്നല്ലോ. കൊടിയത്തൂർ വാദപ്രതിവാദത്തിലൂടെ അക്കാര്യം നാടാകെ അറിയപ്പെടുകയും ചെയ്തു. എന്നാൽ ഞാൻ അവരുടെ വാദം സമ്മതിച്ചുവെന്ന് ഈ വാക്കുകളിലൂടെ വരുത്തണം. കടുത്ത ധിക്കാരികളും അഹങ്കാരികളുമാണ് വഹാബികൾ എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ഈ വ്യാജപ്രചാരണത്തിന് എന്നെ ആയുധമാക്കിയത് രണ്ട് കാരണങ്ങളാലാണ്. ഒന്ന്, പേരിലുള്ള യോജിപ്പ്. രണ്ട്, മലബാറിൽ ഏറ്റവും ശ്രദ്ധേയമായ പട്ടാളപ്പള്ളിയിലെ തറാവി ഞാനാണല്ലോ. അവിടെ 8, 3, 11 നടപ്പിലാക്കിയതും അതിന് നേതൃത്വം കൊടുക്കുന്നതും. പ്രസംഗങ്ങളിലൂടെയും രചനകളിലൂടെയും ഞാൻ ഈ കള്ളക്കഥ ശക്തിയായി നിഷേധിച്ചു. ആര് വകവെക്കാൻ! നാടുകളിൽ നിന്നും നാടുകളിലേക്ക് അത് പ്രചരിച്ചു കൊണ്ടിരുന്നു. മലയാളികൾ ലോകത്ത് എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെയും ദുഷ്ടന്മാർ ഈ കള്ളവാർത്ത എത്തിച്ചുകൊണ്ടിരുന്നു. ഖബറാരാധനയുടെ കേന്ദ്രമായ തുർക്കിയിൽ നിന്നും പ്രിന്റ് ചെയ്ത് കേരളത്തിൽ സൗജന്യമായി വിതരണം ചെയ്ത സുന്നി എന്ന മലയാള കിതാബിലും ഈ കള്ളക്കഥ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പേരിൽ മനഃപൂർവ്വം ആസൂത്രിതമായി ഈ കഥ കെട്ടിച്ചമച്ചവർക്കും പ്രചരിപ്പിച്ചവർക്കും ഞാൻ മാപ്പ് കൊടുക്കുകയില്ല. ആരെങ്കിലും ഖേദിച്ചതിൽ നിന്ന് പിന്മാറിയാലൊഴിച്ച് തെറ്റിദ്ധരിച്ച് വല്ലവരും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ സ്വമേധയാ മാപ്പ് നൽകുന്നു. 50 വർഷങ്ങളിലേറെയായി മുസ്ലിയാക്കൾ തലമുറകളിലൂടെ ഈ കളവ് കൈമാറിപ്പോരുന്നു. എൻ്റെ പേരമക്കളുടെ പ്രായത്തിലുള്ള മുസ്ലിയാർ കുട്ടികൾ പോലും ഇപ്പോൾ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും ഞാൻ അത് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊരു പരീക്ഷണം! അള്ളാഹുവിൽ ശരണം. മുസ്ലിയാക്കളുടെ വർഗസ്വഭാവത്തിൻ്റെ പത്തരമാറ്റം മനസ്സിലാക്കാൻ ഈ സംഭവം ചിന്തിക്കുന്നവർക്ക് സഹായകമാകും.
0: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന ഗ്രന്ഥത്തിൽ നിന്നും തറാവീഹ് വിവാദം എന്ന ഭാഗം ഓർമ്മകളിലൂടെ അയവിറക്കിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ടി കെ.

0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ ചിന്തകൾ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. തിമിര ശസ്ത്രക്രിയ ഭയപ്പെടേണ്ട ഒന്നല്ല, യഥാർത്ഥത്തിൽ ആളുകൾക്ക് വളരെ ആശങ്കകൾ സൃഷ്ടിക്കുന്ന ഒന്നാണല്ലോ ശസ്ത്രക്രിയകൾ. അപ്പം ആളുകൾ പൊതുവെ ഈ തിമിര ശസ്ത്രക്രിയയെക്കുറിച്ച് ഭയപ്പാടോടുകൂടിയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശരിക്കും യഥാർത്ഥത്തിലുള്ള ഒരവസ്ഥ മനസ്സിലാക്കാത്തതിൻ്റെ കാരണമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വാച്ചിന് പല ഭാഗങ്ങൾ ഉള്ളതുപോലെ കണ്ണിനും പല ഭാഗങ്ങളുണ്ട്. കണ്ണിൻ്റെ ഭാഗങ്ങളിൽപ്പെട്ട ഒന്നാണ് കണ്ണിനുള്ളിലുള്ള ലെൻസ്. ഈ ലെൻസ് സാധാരണമായി കണ്ണിൻ്റെ ഉള്ളിലേക്ക് പ്രകാശം കടത്തിവിടുന്ന അവസ്ഥയിലാണ് ഉള്ളത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട്, ഉദാഹരണത്തിന് പ്രായം കൊണ്ട്, അതല്ലെങ്കിൽ ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങളുടെ ഭാഗമായി, ചില മുറിവുകളുടെ ഭാഗമായി, അതല്ലെങ്കിൽ ശരീരത്തിലെ മറ്റ് അസുഖങ്ങളുടെ ഭാഗമായി, ഈ കണ്ണിനുള്ളിലുള്ള ലെൻസ് വെളിച്ചം കടത്തിവിടുന്ന അവസ്ഥ മാറി കടത്തിവിടാത്ത അവസ്ഥയിലേക്ക് മാറുന്നതാണ് യഥാർത്ഥത്തിൽ തിമിരം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കണ്ണിനുള്ളിലുള്ള ലെൻസിൻ്റെ പ്രകാശം കടത്തിവിടുന്ന അവസ്ഥ മാറി, അങ്ങനെ അത് പ്രകാശം നമ്മുടെ കണ്ണിനുള്ളിലേക്ക് കടത്തിവിടുന്നില്ല. സാധാരണയായി പ്രകാശം കണ്ണിനുള്ളിൽ എത്തുകയും അത് തലച്ചോറിലേക്ക് ആ സന്ദേശം എത്തുകയും നമ്മൾ കാണുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തു ഇന്നതാണ് എന്ന് അറിയുകയും ചെയ്യുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാഴ്ച കാണുന്നത്. അപ്പോൾ ഈ ഒരു പാത്വേ, ഈ ഒരു സർക്യൂട്ടിലുള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കാഴ്ച കിട്ടുന്നില്ല. അപ്പം തിമിരം എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, പേടിക്കേണ്ട ഒന്നല്ല. യഥാർത്ഥത്തിൽ തിമിരം ഒരു പ്രായമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവാം. അപ്പോൾ തിമിരമായി കഴിഞ്ഞാൽ പല രോഗികളും വന്ന് തിമിരമുണ്ടോ എന്ന് ചോദിച്ച് വളരെ എന്തോ ക്യാൻസർ ഉള്ളത് പോലെയുള്ള ഒരു ചോദ്യമാണ് പലപ്പോഴും എന്നോട് ചോദിക്കാറുള്ളത്. തിമിരം നമ്മുടെ മുടി നരയ്ക്കുന്നത് പോലെയുള്ള ഒരു പ്രായത്തിൻ്റെ ഭാഗമായിട്ടായി മാത്രം നമ്മൾ കണ്ടാൽ മതി. എന്നാൽ അതിനുള്ള സർജറി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അതല്ലെങ്കിൽ ഇത്ര റെസ്റ്റ് എടുക്കണം, ഇങ്ങനത്തെ പല തെറ്റിദ്ധാരണകളും ജനങ്ങൾക്കിടയിലുണ്ട്. തിമിര ശസ്ത്രക്രിയയിലൂടെ നമ്മൾ ചെയ്യുന്ന സംഗതി എന്ന് പറയുന്നത് കണ്ണിനുള്ളിലെ കേടായ ലെൻസ് മാറ്റി ആ സ്ഥാനത്ത് പുതിയ ലെൻസ് വെക്കുന്നതാണ്. അതിന് ഇപ്പോഴത്തെ ആധുനിക സംവിധാനങ്ങളും സാങ്കേതിക വിദ്യയും ഒക്കെ നമ്മൾ ഉള്ളതുകൊണ്ട് പണ്ടത്തെ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ തിമിര ശസ്ത്രക്രിയയിൽ നമുക്ക് ഇല്ല. കണ്ണിൽ ഇഞ്ചക്ഷൻ വെക്കേണ്ട ഒരവസ്ഥ യഥാർത്ഥത്തിൽ ആവശ്യമില്ല. അതുപോലെ സാധാരണ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്, പ്രമേഹമുള്ളവർക്ക് മുറിവ് ഉണങ്ങാതെ ബുദ്ധിമുട്ടാവുകയില്ലേ? പ്രമേഹ രോഗികൾക്ക് വളരെ സഹായകരമായിട്ടുള്ള

0: കണ്ണിന് പുറത്ത് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കറുത്ത കണ്ണുകൾ കുറച്ച് ദിവസത്തേക്ക് വെക്കണമെന്ന് മാത്രം. അപ്പോൾ വേദനയില്ല, കണ്ണ് കെട്ടേണ്ട ആവശ്യമില്ല, ആശുപത്രി വാസം ആവശ്യമില്ല, അവിടെ വന്ന് അഡ്മിറ്റായി ഒന്നോ രണ്ടോ ദിവസം കിടക്കേണ്ട ആവശ്യമില്ല, പിന്നെ കുറേ നാളത്തെ റെസ്റ്റും ആവശ്യമില്ല. കാരണം മുറിവിൻ്റെ വലിപ്പം വളരെ ചെറുതായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങുന്നതുകൊണ്ട് കൂടുതൽ റെസ്റ്റ് ആവശ്യമില്ല. കാഴ്ച പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് പുതിയ തരം ലെൻസുകളുടെ കണ്ടുപിടുത്തോടുകൂടി നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിമിരശസ്ത്രയെക്കുറിച്ച് നമ്മൾ മുമ്പുണ്ടായിരുന്ന ഭീതികൾ മാറ്റി, അത് വളരെ ചെറിയൊരു പ്രൊസീജിയറാണ്. രാവിലെ വന്ന് അപ്പോൾ തന്നെ സർജറി ചെയ്ത് അപ്പോഴേ തന്നെ തിരിച്ചു പോകുന്ന അവസ്ഥ ഇപ്പോൾ ലഭ്യമാണ്. അതിൻ്റെ സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയമായിട്ടുള്ള പല പുതിയ കണ്ടുപിടുത്തങ്ങളും നമ്മളെ തിമിരശസ്ത്രക്രിയ ഭയമില്ലാതെ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു എന്ന് നമുക്ക് ഇതിൻ്റെ ഒരു മൊത്തമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 9020840840, www.peaceradio.com.
3: ഇസ്ലാം മനുഷ്യരെ സൃഷ്ടിച്ച ഏകദൈവത്തിൽ നിന്നുള്ള മതമാകുന്നു. ദൈവിക ദർശനങ്ങൾ കലർപ്പില്ലാതെ നടപ്പിൽ വരുത്തുമ്പോൾ മാത്രമേ ഭൂമിയിൽ സമാധാനം കളിയാടുകയുള്ളൂ. പീസ് റേഡിയോയിലിനി ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി ഇൻസൈറ്റ്. ബഹുമത സമൂഹത്തിലെ മുസ്ലിം. അവതരണം അഷ്റഫ് സലഫി വാണിയമ്പലം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രപഞ്ച സത്താവിൻ്റെ നിയമങ്ങളാണ്. പ്രപഞ്ച സത്താവിനുള്ള പൂർണ്ണമായ സമർപ്പണമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ ജിബ്രീൽ എന്ന മലക്ക് മുഖേന അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടത് ജനങ്ങൾക്കത് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ജനങ്ങൾക്കത് വിശദീകരിച്ചു കൊടുക്കുന്ന ഓരോ നിയമങ്ങളും ഓരോ കൽപ്പനകളും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അത് മനുഷ്യ സമൂഹത്തിന് പ്രയോജനപ്രദമാകുന്ന, ഒരിക്കലും മനുഷ്യർക്ക് ഉപദ്രവകരമായ, സമൂഹത്തിൽ ഉപദ്രവകരമായ ഒന്നും തന്നെ സർട്ടാവിൻ്റെ കൽപ്പനകളിൽ, നിർദ്ദേശങ്ങളിൽ, നിയമങ്ങളിൽ ഇല്ല എന്നതാണ്. വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിലൊന്നും തന്നെ നമ്മൾ ലജ്ജിക്കേണ്ട, അതല്ലെങ്കിൽ മനുഷ്യത്വത്തിനോ അല്ലെങ്കിൽ മനുഷ്യർക്കിടയിലോ അവർക്ക് മനുഷ്യരുടെ ധാർമ്മികതക്കോ എതിരായ മറ്റൊന്നുമില്ല. പരിഹസിക്കേണ്ട ഒരു ക്ഷയമാവുന്ന ഒരു കാര്യവും ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ നിയമങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് അറബി ഭാഷയിലാണ്. വൻസൽനാഹു ഖുർആനൻ അറബിയൻ, ഖുർആനിനെ അറബി ഭാഷയിൽ അവതരിപ്പിച്ചു എന്നത് ഒരിക്കലും തന്നെ എന്തല്ല, അതൊരു പ്രോബ്ലമുള്ള ഒരു വിഷയമായിക്കൊണ്ടില്ല. പല ഭാഷകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് അറബി മാത്രമേ അറിയൂ എന്നത് അതിനർത്ഥമില്ല. എല്ലാ ഭാഷകളും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, എല്ലാം ഉടമപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവാണ്. ഇവിടെ മുസ്ലിമുകൾക്ക് അവരുടെ വിശ്വാസവും ആചാരവുമായിക്കൊണ്ട് ജീവിക്കുമ്പോൾ, വിശിഷ്യ പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ജീവിക്കുമ്പോൾ അവർക്ക് മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉപദ്രവകരമായ യാതൊരു കാര്യവും ഇസ്ലാമിൻ്റെ നിയമങ്ങളിലോ നിർദ്ദേശങ്ങളിലോ ഇല്ല. പക്ഷേ മുസ്ലിം നാമധാരികളായ ചില ആളുകൾ തന്നെ, അതല്ലെങ്കിൽ ഇസ്ലാമിനെ വെറുക്കുന്ന, ഇസ്ലാമിനെ ഇഷ്ടപ്പെടാത്ത, ഇസ്ലാം എന്തോ ഒരു, അത് ജനങ്ങൾക്കിടയിൽ ബഹുമത സമൂഹത്തിൽ വ്യത്യസ്തമായ മതങ്ങളുള്ള മത ജാതി ഉള്ള ആളുകളിൽ ജീവിക്കുന്ന ഈ ഒരു ഇന്ത്യ രാജ്യത്ത്, ഇന്ത്യ പോലുള്ള രാജ്യത്തൊക്കെ, അവിടെ മുസ്ലിമിൻ്റെ ഓരോ ഷിആറുകൾ, അടയാളങ്ങൾ അവരുടെ ഓരോന്ന് അറബി ഭാഷയിലുള്ളത്, അത് ജനങ്ങൾക്കിടയിൽ പറയുമ്പോൾ അതൊരു ഷെയ്മല്ലേ, അതൊരു ആ രൂപത്തിൽ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. വല്ല യുക്തിവാദികളും യുക്തിചിന്തയിലുള്ള ആളുകളുമുണ്ട്. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ചൊരു അപകർഷതാബോധം, ഈ ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങൾ, അത് ഓരോ കാര്യങ്ങൾ അത് പാലിക്കുന്നതിലും അത് വിശ്വസിക്കുന്നതിലും അത് ചെയ്യുന്നതിലൊക്കെ ഒരു ഷെയ്മ് ഒരു

0: ലജ്ജ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടമില്ലായ്മ ഉള്ള മനസ്സിലുള്ള ആളുകൾ, അവർക്ക് യഥാർത്ഥ വിശ്വാസികളായിട്ടില്ല അവർ എന്നതാണ് യാഥാർത്ഥ്യം. അതല്ലെങ്കിൽ യുക്തിവാദത്തിൻ്റെ ആളുകൾ വിമർശിക്കാൻ അനുവാദമുണ്ട്, പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, എന്താണ് അതിലുള്ള ഒരു കുഴപ്പം എന്നതാണ്, എന്തൊരു പ്രോബ്ലം എന്ത്. ഇപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷയിലാണ്, അത് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുള്ളത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുന്നു. അത് വ്യത്യസ്തമായ ഭാഷയിൽ ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ അവർ അവരുടെ പിന്നെ ഗീതയും അതുപോലെ തന്നെ മറ്റു രാമായണവും പല സംസ്കൃതത്തിലുണ്ട്, പല ഭാഷകളിലുണ്ട്. അവരുടേതായ മന്ത്രങ്ങൾ അവർ അവരുടെ ഭാഷയിൽ ചൊല്ലുന്നതിന് ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. അതുപോലെ തന്നെ വിശ്വാസികൾ ചില ആളുകളൊക്കെ എതിർത്തുകൊണ്ട് ചോദിച്ചത്, നിങ്ങൾ ഈ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വ്യത്യസ്തരായ മതവിഭാഗക്കാരുണ്ടാകും, അതുപോലെ തന്നെ സ്കൂളിലെയൊക്കെ പല ഗ്രൂപ്പുകളുണ്ടാകും, അതിലൊക്കെ ആരെങ്കിലും മരിച്ചാൽ ആദരാഞ്ജലികൾ ചില ആളുകൾ ഇടുന്നു, ബാഷ്പാഞ്ജലികൾ ഇടുന്നു, ഇങ്ങനെയൊക്കെ ഇടുന്ന കൂട്ടത്തിൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അതൊരു ഇതല്ലേ? അതിലെന്താണ് ഇപ്പോൾ ഒരു കുഴപ്പമായിട്ടുള്ളത്? അതിൻ്റെ അർത്ഥം അള്ളാഹുവിനുള്ളവരാണ് നമ്മൾ, അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, അവനിലേക്ക് തന്നെ മടക്കപ്പെടുന്നവരാണ്. ഇതറിയാമല്ലോ, ആളുകൾക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് മുസ്ലിമീങ്ങളുടേതായ വിശ്വാസികളുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണെന്ന് അവർക്കറിയാം. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ഹിന്ദുക്കളുടെ ഏതെല്ലാം മതക്കാരുണ്ട്, അവർക്കൊക്കെ അവരുടേതായ ആരാധനകളുണ്ട്, അതെല്ലാം ആളുകൾക്കറിയാവുന്നതാണ്. അതിനൊന്നും ഇവിടെ യാതൊരു പ്രോബ്ലവുമില്ല. ഈ ഒരു ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഏത് മതം വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്, അനുവാദമുണ്ട്. അതുകൊണ്ട് തന്നെ അവരവരുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും അനുസരിച്ച് ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്നതിന് എന്താണ് ഒരു ഷെയിമുള്ളത്? അപ്പോൾ മുസ്ലിമീങ്ങൾ അവരവരുടെ ശിഖാറുകൾ അതിൻ്റേതായപ്പോൾ അവർ വെള്ളവസ്ത്രം ധരിക്കുന്നതോ അല്ലെങ്കിൽ തൊപ്പി ധരിക്കുന്നതോ താടി വെക്കുന്നതോ താടി നീട്ടി വളർത്തുന്നതോ അതൊന്നും തന്നെ ഒരാൾക്കും ഉപദ്രവമില്ല. അതവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവനവൻ്റെ വിശ്വാസത്തിൻ്റെയും ആചാരവും അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അത് പാലിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അതുപോലെ തന്നെ സമൂഹത്തിൽ ഓരോരുത്തരും അവരവരുടേതായ വിശ്വാസത്തിൽ ഒരാളെ കാണുമ്പോൾ വിശ്വാസികൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറയുന്നു, അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന്. വേറുള്ള ആളുകൾ നമസ്കാരം എന്ന് പറയുന്നു, അതൊക്കെ ആളുകൾക്കറിയാവുന്നതാണ്. അത് പറയുന്നതിൽ മുസ്ലിമീങ്ങൾക്കെവിടെയും ആർക്കിടയിലും ഏത് ആളുകൾക്കിടയിലും ഒരു മുസ്ലിങ്ങളുണ്ടോ വേറൊരു മുസ്ലിമിനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് അതൊരു വർഗീയതയല്ല. ഒരിക്കലും അത് ഒരു ബഹുമത സമൂഹത്തിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്ന കാര്യമല്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്നാണ് ആ പറയുന്നത്. അതേപോലെ തന്നെ ഒരു നല്ല കാര്യം ചെയ്തത് കാണുമ്പോൾ മാഷ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത്, അതെ പ്രപഞ്ച സെട്ടാവ് ഉദ്ദേശിച്ചത്. ഒരാളൊരു നന്മ ചെയ്തു എന്നാൽ ജസാക്കല്ലാഹു ഖൈറൻ, നിനക്ക് നന്മ പ്രതിഫലം നൽകട്ടെ എന്ന്. അതെ, എന്തെങ്കിലും ഒരു ഖൈറ് നമുക്ക് കിട്ടിയാൽ, നന്മ ലഭിച്ചാൽ അൽഹംദുലില്ല, അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുന്നു. ബാറക്കല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് അതിനൊന്നും യാതൊരു വിദ്വേഷമോ പകയോ അതല്ലെങ്കിൽ ഒരു ക്ഷെയിമോ ഒന്നും ഒരു മുസ്ലിമിനുണ്ടാവേണ്ടതില്ല, അതിനും പക വെക്കേണ്ടതില്ല. ഇപ്പോൾ സംസ്കൃതത്തിൽ ഓരോരുത്തർ അവർ ഓം എന്ന് പറയുന്നു, അതവരുടേതായ വിശ്വാസം. അതേപോലെ തന്നെ അവരുടേതായ സംസ്കൃത ഭാഷയിലുള്ള അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ ചെയ്യുന്നു, അവർ നമസ്കാരം പറയുന്നു, ഇങ്ങനെ അതൊന്നും ഇപ്പോൾ ആരും വെറുപ്പ് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ മുസ്ലിമിന് മുസ്ലിമിൻ്റേതായ വിശ്വാസവും ആചാരവും കൊണ്ടു നടക്കുന്നതിൽ അവന് തന്നെ ഒരു അപകർഷതാബോധമുണ്ടായാൽ, അതേപോലെ തന്നെ ഇതിൽ നിന്ന് തെറ്റിപ്പോയ അതല്ലെങ്കിൽ ഇത് ഇസ്ലാമി മുസ്ലിമായി ജനിച്ച് പിന്നെ അതിൽ നിന്ന് യുക്തിവാദത്തിലേക്ക് അതല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തയിലേക്ക് പോയി ഇതൊന്നും ശരിയല്ല എന്ന ചിന്താഗതിയുള്ള ആളുകൾ, അവർ പിന്നെ ഓരോരുത്തർക്കും ഇപ്പോൾ സ്വതന്ത്ര ചിന്തകർക്കും എന്തുണ്ട്, അവരുടേതായ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, അവർ ചെയ്യുന്നതായ കാര്യങ്ങൾ. അതിനെന്താണ് അടിസ്ഥാനമുള്ളത്? അത് അവരുടെ ബുദ്ധിയാണ്, അവരുടെ ലോജിക്കാണ്, അവർക്ക് തോന്നിയ പോലെയാണ്. എങ്കിൽ ഇതൊരു പ്രപഞ്ച സെട്ടാവിൻ്റെ നിയമം എന്ന നിലക്ക് ഒരു പ്രവാചകൻ, സത്യസന്ധനായ പ്രവാചകൻ കൊണ്ടുവന്ന് പഠിപ്പിച്ച ഒരു കാര്യം എന്നുള്ള നിലക്ക് ഒരു മുസ്ലിമീങ്ങൾ അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നതിൽ ബഹുമത സമൂഹത്തിൽ എന്തൊരു പ്രോബ്ലമാണുള്ളത്? ഒരു മുസ്ലിം അവൻ നമസ്കാരം നിർവഹിക്കുന്നു, അതെ അവനവൻ്റെ പിന്നെ അവൻ്റേതായ കൃത്യമായ സമയത്ത് 5 നേരമുള്ള നമസ്കാരം നിർവഹിക്കുന്നതിനോ അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്നതിനോ, അതേപോലെ ഇപ്പോൾ ഇനി എല്ലാവരുമുള്ള ഒരു സദസ്സിൽ തന്നെയും ഇപ്പോൾ ഒരാൾ നോമ്പുകാരനാണ്, അയാൾ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ഭക്ഷണം കഴിക്കുന്നില്ല, അത് അവൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു കാര്യമാണ്. അതെന്താ അപ്പം ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ നീ മാത്രം? അത് ആരും അങ്ങനെ വേറൊരു മതക്കാരൻ അവനവൻ്റെ വിശ്വാസത്തെ കൊണ്ടു നടക്കുമ്പോൾ ആരും അതിനെ വിമർശിക്കാറില്ല. അതേപോലെ തന്നെ വസ്ത്രം ധരിക്കുന്നത്. ഓരോരുത്തർ അവരവരുടേതായ ഇഷ്ടത്തിനനുസരിച്ചതായ വസ്ത്രം ധരിക്കാറുണ്ട്. അതാരും എന്തല്ല, വസ്ത്രം ധരിക്കുക എന്നുള്ളത് അവരവരുടെ നഗ്നത മറക്കാനും അതുപോലെ തന്നെ അവരുടെ തിരിച്ചറിയാനുള്ള ഒരു ഒരു അടയാളവുമായിക്കൊണ്ടാണ്. എന്നാൽ വസ്ത്രം തന്നെ ധരിക്കാതെ നടക്കുന്നത് അതൊരു മനുഷ്യത്വത്തിന് ഒരു ധാർമ്മികതയ്ക്ക് എതിരാണ് എന്ന് നമുക്ക് വേണ്ടി പറയാം. പക്ഷേ അതും മതാചാരമായി കൊണ്ട് നടക്കുന്നവരുണ്ട്. അങ്ങനെയും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലൊക്കെ പല ആളുകളും നടക്കുന്നുണ്ട്, അങ്ങനെ വസ്ത്രമെടുക്കാത്തവർ ആരാധിക്കുന്നവരൊക്കെ. അത് അവരൊരു ഭാഗത്ത്. ഇവിടെ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് അവരവരുടെ ആചാരങ്ങൾ, അവരുടെ അടയാളങ്ങൾ, അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനോ അല്ലെങ്കിൽ അറബി ഭാഷകൾ കൊണ്ട്, അറബി ഭാഷ കൊണ്ട് എന്തെങ്കിലും പിന്നെ നമ്മൾ ആളുകളെ അഹ്ലൻ വസഹ്ലൻ ഇപ്പോൾ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ പല സ്കൂളുകളിലും ഇപ്പോൾ അറബിക് ലാംഗ്വേജ് പഠിക്കുമ്പോൾ വെൽക്കം എന്ന് പറയുമ്പോൾ സ്കൂളൊക്കെ തുടങ്ങുന്ന സമയത്ത് സ്കൂളുകളിലൊക്കെ. അപ്പോൾ അതിനുവരെ കേരളം എന്താ ഇങ്ങനെ വർഗീയതയുടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മതത്തിൻ്റെ മാത്രം അങ്ങനെ ആരും പറയാറില്ല. അത് ബുദ്ധിയില്ലാത്ത ആളുകൾ അതല്ലെങ്കിൽ ഇങ്ങനെ കുടുസായി വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത്. ഒരു ഭാഷയാണത്, ഒരു ഭാഷയിലുള്ള കാര്യങ്ങൾ വാക്കുകൾ പഠിക്കുക അതിനെ മനസ്സിലാക്കുക എന്നതല്ലാതെ എല്ലാത്തിലും അതങ്ങനെ ഒരു വർഗീയമായി അതല്ലെങ്കിൽ മതത്തിൻ്റെ ഇത് മാത്രമായിക്കൊണ്ട് അങ്ങനെയൊരു ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ്. തുറന്ന മനസ്സുമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ സമീപിക്കേണ്ടത് എന്നത് ഈ പൊതുജനങ്ങൾക്ക് പൊതുസമൂഹത്തിന് ബോധ്യമുള്ള കാര്യമാണ്. അറബിയാവട്ടെ സംസ്കൃതമാവട്ടെ മറ്റേതായിരുന്നാലും മുസ്ലിമീങ്ങൾക്ക് അവരുടേതായ രീതിയിൽ വസ്ത്രം ധരിക്കാനും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ ഭാഷ സ്വീകരിക്കാനും അത് അനുഷ്ഠിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിനെ മാന്യമായിക്കൊണ്ട് അതിനെ വിമർശിക്കാം, വിമർശിക്കാം, ഏത് ഒരാൾക്കും ഏതിനെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. പക്ഷേ അത് അതിനെ ഒരു ഷെയ്മായി കാണുന്നത് അല്ലെങ്കിൽ അത് സമൂഹത്തിൽ വളരെ അത് ശരിയല്ല എന്നുള്ള രൂപത്തിൽ കാണുന്നത് എന്തല്ല, അതൊരു തെറ്റായ സമ്പ്രദായമാണ്. കാരണം മുസ്ലിമീങ്ങൾക്ക് അവരുടെ വിശ്വാസമനുസരിച്ചുകൊണ്ട് അവരുടേതായ വാക്കുകൾ അതിൻ്റെ അസ്സലാമു അലൈക്കും ഒരാളൊക്കെ അപ്പോൾ പറയുന്നത് എന്തല്ല, ഒരിക്കലും ഒരാളെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല, അത് പ്രപഞ്ച സെറ്റാവിൻ്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ കഴിഞ്ഞു, അതല്ലാതെ പിന്നെ അതിന് വർഗീയമായിക്കൊണ്ട് കാണേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങളെ പഠിക്കാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുകയാണ് വേണ്ടത്. ഏതെങ്കിലും അറബി വാക്കുകൾ കേൾക്കുമ്പോഴേക്ക് അതിനെ ഒരു ഷെയ്മായി കാണാനോ അതല്ലെങ്കിൽ അതിനെ വർഗീയമായിക്കൊണ്ട് ചിന്തിക്കുവാനോ ഉള്ള ആ ഒരു മനസ്സ് ഉപേക്ഷിച്ചുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാഅല്ലാ, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമത സമൂഹത്തിലെ മുസ്ലിം, അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത് ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക, പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
2: അതായത്
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
2: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്നത്തെ വോയിസ് ഓഫ് പീസിലൂടെ നാം കേൾക്കുന്നത്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ വന്ദേ മാതരം നിർബന്ധമോ എന്ന ചർച്ചയാണ് നാം കേൾക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ ബഷീർ വി പി, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര.
5: നമ്മുടെ നാട്ടിൽ അപകടകരമായിട്ട് വിഷയം വെച്ചാൽ ബംഗാളിലെ കോടതി ഒരു ഒരു പ്രയോഗം എന്താണ്, വന്ദേ മാതരം മദ്രസകളിൽ ആലപിച്ചാൽ സ്വർഗം ഇടിഞ്ഞു വീഴില്ല എന്നൊക്കെയാണ്. അതൊക്കെ ആകാശം സ്വർഗം തന്നെ, സ്വർഗം ഇടിഞ്ഞു വീഴില്ല എന്നാണ് അതാണല്ലോ പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ വളരെ ഗൗരവമുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളാണ്. അതുകൊണ്ട് തന്നെ കോടതികൾ കൈവിട്ട കളി കുറച്ചു കാലമായിട്ട് കളിക്കുന്നുണ്ട്. അതിലേക്കെന്താ വെച്ചാൽ പലപ്പോഴും അതൊക്കെ തിരുത്തേണ്ടത് നിയമജ്ഞർ തന്നെയാണെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. എന്തായാലും ഇപ്പം നമ്മൾ കുറിച്ചിപ്പോൾ ഈ നമ്മുടെ തമിഴ്നാട്ടിൽ എന്ത് ചെയ്തു, അവർ സംയുക്തമായിട്ട് പ്രമേയം പാസ്സാക്കി. അവരുടെ തായ് വാഴ്ത്ത് പാട്ട് തന്നെയാണ് ആദ്യം ചെയ്യുക പാടുന്നുള്ളത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അത് മതപരമായത് കൊണ്ട് പോലുമല്ല, ദേശീയമാണ്. അതായത് തമിഴ് ദേശീയതയ്ക്കാണ് മുൻഗണന എന്ന്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് തമിഴ് ദേശീയതയെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് വന്ദേ മാതരത്തെ എതിർക്കാമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഉയർന്ന് നിൽക്കുന്നൊരു സാധനമാണ് വ്യക്തികളെ സംബന്ധിച്ചോളം അവരുടെ മതം എന്ന് പറയുന്നത്. ആ മതത്തിൻ്റെ പേരിൽ ഇതിനെ എതിർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ ചില ആശയങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, മറ്റേ പാടാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ ഒരു തെറ്റും എന്താണ് ഇല്ല. ഇത് നമ്മളെന്തായാലും വിശ്വാസവിരുദ്ധമായത് കൊണ്ട് തന്നെയാണ് നമ്മൾ എതിർക്കുന്നത്. എന്തായാലും അതെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇനി ഇത് ആവർത്തിക്കുമ്പോൾ, ഇനി ഇത് വീണ്ടും ഉയർത്തിക്കാണിക്കുമ്പോൾ എന്താണ് ഇതിലെ വ്യക്തമായ നിലപാടുകൾ ഇതാണെന്ന് നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയണം. അത് കോൺഗ്രസും ലീഗൊക്കെ അതിനകത്ത് ഒരു ഉറച്ച നിലപാടിലേക്ക് വരട്ടെ, മാത്രമല്ല സെക്യുലർ മറ്റേ കക്ഷികളെല്ലാം തന്നെ ഒരു ഉറച്ച നിലപാടിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുത്താവുന്നതേ ഉള്ളൂ. ഇത് ഈ ഒരു അഴകുഴമ്പന്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത് വീണ്ടും വീണ്ടും ശക്തമായി ഇതിൻ്റെ കക്ഷികൾ ഉന്നയിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
6: തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ സർക്കുലർ കാണുമ്പോൾ എന്തായാലും ഇത് ആലപിക്കേണ്ടതില്ല എന്ന ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താമെന്നത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. ഈ ഒരു ചർച്ചയുടെ മറുഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വളരെ കാലം മുതൽ തന്നെ മുമ്പ് മുതൽ തന്നെ ഈ മതനിരപേക്ഷ കക്ഷികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരം ഫാസിസ്റ്റ് നീക്കങ്ങളെ നേരിട്ടൊരു ചരിത്രമുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ അത് എങ്ങനെയായിരിക്കണം അതിൻ്റെ ഒരു ഒരു പുതിയ രൂപം എന്ന് പറയുന്നത്?
7: ഇപ്പം ഇതിനകത്ത് അമിത് മാഷ് സൂചിപ്പിച്ച പോലെ അതിൻ്റെ ഒരു ചരിത്രപരമായ വന്ദേ മാതരത്തിൻ്റെ ചരിത്രപരമായ ഒരു സാഹചര്യം, പുതിയ തലമുറയെ നമ്മൾ ഒന്നുകൂടി അതുണ്ടായി വരുന്നതിൻ്റെ ഒരു സാഹചര്യവും, എങ്ങനെയാണ് ഒരു ദേശീയ ഗീതം എന്ന തലത്തിലേക്ക് അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടു വന്നത് എന്നതിനെക്കുറിച്ച് വീണ്ടും പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരം ചർച്ചകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടും ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഭരണഘടനാ അസംബ്ലിയിൽ വലിയ ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇത് ദേശീയ ഗാനമാക്കണമോ വേണ്ടയോ എന്നുള്ളത് വലിയ ആശയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങൾ ആ വിഷയത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അവസാനം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വോട്ടിനിട്ടിട്ടാണ് സത്യത്തിൽ ജനഗണമന ദേശീയ ഗാനമായി പ്രഖ്യാപിക്കുന്നതും വന്ദേ മാതരത്തിന് ദേശീയ ഗീതത്തിൻ്റെ സ്റ്റാറ്റസ് നൽകി മുന്നോട്ട് പോകുന്നതും ഒരു തർക്ക പരിഹാരം എന്ന നിലക്കാണ് സത്യത്തിൽ അത് സംഭവിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെല്ലാവരും നെഹ്റുവിൻ്റെ സ്റ്റാൻഡേയിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു ഇന്ത്യയുടെ ഒരു നാഷണൽ സിംബലാക്കി മാറ്റുന്ന ഒരു കാര്യവും അത് ഒരു മതവിഭാഗത്തെയും ഹേർട്ട് ചെയ്യുന്ന ഒരു മതവിഭാഗത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാര്യങ്ങളാവരുത് എന്ന എല്ലാ കാര്യത്തിലും നെഹ്റു സ്വീകരിച്ചിട്ടുള്ളൊരു നയം വളരെ പ്രസക്തമായൊരു നയമായതുകൊണ്ടും അത് മുസ്ലിങ്ങളടക്കം ഉൾക്കൊള്ളാനുള്ളൊരു ശ്രമമായതുകൊണ്ടുമാണ് ഒരു ഹിന്ദു മെജോറിറ്റേറിയൻ രാഷ്ട്രമെന്ന് സങ്കല്പിക്കാവുന്ന ഒരു രാഷ്ട്രത്തിൽ മതേതരത്വത്തിൻ്റെ സിമ്പലായി എല്ലാ കാര്യങ്ങളും വന്നത് നമ്മളെ നാഷണൽ ആന്തവും ആ നിൽക്ക് പരമാവധി ഒരു സെക്യുലർ രീതിയിൽ വരാനുള്ളൊരു വലിയ കാരണം. അതേപോലെ തന്നെ ഭരണഘടനയുടെ ശില്പി എന്ന് നമ്മൾ പറയുന്ന ഡോക്ടർ അംബേദ്കറും ഈ വിഷയത്തിൽ ഭരണഘടനാ അസംബ്ലിയിൽ കൃത്യമായ നിലപാടുകളെടുത്തത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു മതവിഭാഗത്തിന് പ്രയാസകരമായ ഹാനികരമായ ഒരു സാഹചര്യം വന്ദേ മാതരത്തിലൂടെ ഉണ്ടാക്കരുത് എന്ന നിലപാട് അവരൊക്കെ എടുത്തിട്ടുണ്ട്. ഗാന്ധി വളരെ കൃത്യമായി ആ കാര്യങ്ങൾ ഭരണഘടനാ അസംബ്ലിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വീണ്ടും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളെയും നമ്മുടെ പുതിയ തലമുറയെയും പഠിപ്പിക്കുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പുതിയ കാലത്ത് നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം. ഇതുവരെ മതേതര പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായിരുന്നാലും വളരെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കിതിൽ വളരെ കൃത്യമായ കുറച്ചുകൂടി വളരെ അഗ്രസീവായ വളരെ നല്ല ഒരു നിലപാട് കാലാകാലങ്ങളോട് സ്വീകരിച്ചു വന്നിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം ഈ ഇന്നത്തെ ഇന്ത്യയിൽ ഒരു വലിയ വിഭാഗത്തെ അതൃപ്തികരമായ സാഹചര്യത്തിലേക്ക് നയിക്കുമെന്ന് ഭയപ്പെടാതെ തന്നെ ഈ ഏറ്റവും ലാസ്റ്റ് അവർ ആദ്യത്തെ രണ്ട് സ്റ്റാൻസ മാത്രം മതി, അതിനപ്പുറത്തേക്കുള്ളത് അംഗീകരിക്കേണ്ടതില്ല എന്ന് ഉള്ളൊരു നിലപാട് ഈ 2026 സാഹചര്യത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഇതിനെ ഒരു മതേതരത്വത്തിൻ്റെ ഭൂമികയിൽ കാണുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാവഹമായ ഒരു കാര്യമാണ്. നമ്മളിതിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നം വയ്ക്കുന്ന ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഒരു ഹെയ്റ്റിന് പരസ്പരമുള്ള അങ്ങേയറ്റത്ത് വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമല്ല ദേശസ്നേഹത്തിൻ്റെയോ ദേശത്തോടുള്ള കൂറിൻ്റെയോ ഭാഗമാണിത് എന്ന് ബി ജെ പിയെ മനസ്സിലാക്കുന്ന ബി ജെ പിയെ പഠിക്കുന്ന ആർ എസ് എസിനെ മനസ്സിലാക്കുന്ന സംഘപരിവാരത്തിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ പോലും പറയില്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പരസ്പരമുള്ള ധ്രുവീകരണത്തിന് ആക്കം കൂട്ടാനുള്ള പല കാരണങ്ങളിൽ ഒന്നായി എന്തെല്ലാം ഉപയോഗിക്കാൻ പറ്റും അതിനുള്ള ടൂളായി ഉപയോഗിക്കുകയാണ്. നമ്മൾ ഈ ദേശീയ സിമ്പലുകളെ ആ അർത്ഥത്തിൽ തന്നെ ഇനിയിപ്പോൾ ഇതിന് സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു നിയമമായി കൊണ്ടുവരുമ്പോൾ രാഷ്ട്രപതി അടക്കം ഒപ്പുവെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ചർച്ചകൾ പോലും ദേശീയ ഗീതത്തെ അവഹേളിക്കുന്ന ചർച്ചകളാണ് എന്ന് പറയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്തരം എതിർശബ്ദങ്ങൾ മുഴുവൻ ഇതിൻ്റെ പേരിൽ കുറേ കേസുകളെടുക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു ദുഷ്ടലാക്ക് ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിലുണ്ട്. അപ്പോൾ ഇന്ത്യൻ കോടതികളുടെ ഒരു കാര്യം പറഞ്ഞു, കോടതികളിലാണ് നമുക്ക് പലപ്പോഴും പ്രതീക്ഷ. പക്ഷേ ഈ ഓപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി പറയുന്ന വസ്തുതകൾ നമ്മൾ വീണ്ടും ആവർത്തിച്ച് ഉറക്കെ പറയേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം വിധികളും ഇത്തരം ആളുകൾ ഇന്ത്യയുടെ എല്ലാ ബ്യൂറോക്രസിയിലും എല്ലാ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലും തലങ്ങളിലും ആർ എസ് എസിൻ്റെ സ്വാധീനം, അത് കഴിവിനപ്പുറത്ത് ആർ എസ് എസുകാരനാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആളുകൾ നിയമിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇങ്ങനെ ഹിന്ദുത്വയെ കൂടുതൽ കൂടുതൽ അവരെ ഉത്തേജിപ്പിക്കുന്ന അവർക്ക് പ്രോത്സാഹനം നൽകുന്ന വേഡിക്റ്റുകൾ അല്ലെങ്കിൽ പോലും കോടതികളുടെ പരാമർശങ്ങൾ ഇടക്കിടക്ക് പുറത്തു വരുന്നതിൻ്റെ പിന്നിലെന്നുള്ളത് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതിനെ നമുക്ക് പൊളിറ്റിക്കലായി തന്നെയാണ് നമുക്ക് അത് ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇൻക്ലൂസീവ് ആയിട്ടല്ലാതെ ഒരിക്കലും ഇന്ത്യക്ക് നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ ചരിത്രപരവും ഇന്നത്തെ കാലത്തെ യാഥാർത്ഥ്യങ്ങളും നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ത്യയെപ്പോലുള്ള രാജ്യത്തിന് ഒരിക്കലും ഒരു ഏകശിലാ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതും രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പ്രതിനിധികളും പരാജയപ്പെട്ടിടത്താണ് നമ്മളുടെ ഏറ്റവും പുതിയ ജൻസി കുട്ടികൾ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുകയും അധികാരത്തിൻ്റെയും അധീശത്വത്തിൻ്റെയും 56-ഇഞ്ച് നെഞ്ചിൻ്റെ വലിയ വിരിമാറ് പിടർത്തി നിൽക്കുന്ന വ്യക്തിയെ മുട്ടുകുത്തിക്കുകയും ചെയ്തത് എന്നത് നമ്മൾ കണ്ടതും പുതിയ കാലത്ത് അവരാ ഒരു സമരം അവിടെ അവസാനിപ്പിക്കാതെ ഓരോ വിഷയത്തിലും മുന്നോട്ട് കൊണ്ടുപോകുന്നു നിരന്തരം പ്രഖ്യാപിക്കുകയും ഞങ്ങളൊരു രാഷ്ട്രീയ സംഘടനയായിട്ടോ രാഷ്ട്രീയ പാർട്ടിയായിട്ടല്ല ഞങ്ങൾ മുന്നോട്ട് പോവുക, മറിച്ച് ഞങ്ങളിത്തരം പ്രത്യേകിച്ചും ബി ആർ അംബേദ്കറിൻ്റെ ഒക്കെ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കുന്നതും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏതൊരു മതവിശ്വാസിക്കും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള വലിയ പ്രതീക്ഷയായി നമുക്ക് ഭൗതികമായി അവരുടെ വിശ്വാസ സാഹചര്യങ്ങൾ നിലനിർത്താൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു നിരാശാബോധം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോ ഇത്തരം ഘട്ടങ്ങളിലൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ഏതു പ്രതിസന്ധിയെയും മറികടക്കാവുന്ന സാഹചര്യങ്ങൾ ലോകത്തിൻ്റെ സൃഷ്ടാവ് ഈ മതത്തിൻ്റെ ഈ മതത്തെ നിലനിർത്തുമെന്ന് പ്രഖ്യാപിച്ച സൃഷ്ടാവ് നിലനിർത്തും എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തീർച്ചയായും ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നുള്ളതാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതേസമയത്ത് ഇപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാകുന്ന വിവാദത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ സ്വീകരിച്ചൊരു നിലപാട് നമ്മൾ ശരിക്കും വിമർശന വിധേയമായി പഠിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഒന്നാമത്തത് ചീഫ് സെക്രട്ടറി ഏറ്റവും പുതുതായി നിയമിക്കപ്പെട്ട ഒരു ഉത്തരേന്ത്യക്കാരനായ ചീഫ് സെക്രട്ടറിക്ക് കേരളീയ സമൂഹത്തിൻ്റെ ഈ ഒരു സെക്യുലർ ഫാബ്രിക്സ് എത്രമാത്രം വളരെ സീരിയസ് ആണ് എന്നും അതെത്രമാത്രം വളരെയധികം കണക്റ്റഡാണ് ആളുകൾ വളരെ ജാഗ്രതയുള്ള ആളുകളാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അദ്ദേഹം ഒരുപാട് കാലം കേരളത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകൾ പക്ഷേ അതിൻ്റെ ഒരു ഗൗരവം അയാൾക്ക് ബോധ്യപ്പെട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് പോലെ ഇങ്ങനെ ഉള്ള ഒരു സർക്കാർ മുസ്ലിം ലീഗ് അടക്കമുള്ള മതേതര കക്ഷികളെല്ലാവരും ഉള്ള ഒരു സർക്കാരിൻ്റെ കാലത്തും ഇപ്പം ഗവർണറുടെ ഔദ്യോഗിക പ്രസ്താവന വന്നു കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. ഇദ്ദേഹമാണെങ്കിൽ കേന്ദ്ര പ്രോട്ടോക്കോൾ പാലിക്കണം, എന്തേമാതരം പാടുമ്പോൾ അത് ഫുൾഫിൽ ചെയ്യണമെന്ന് മാത്രം നിർദ്ദേശമാണ് കേട്ടത്. ഈ ഫുൾഫിൽ എന്നോ ഉള്ള വാചകം ഈ നമ്മളെ പത്രക്കാരെടുത്ത് നേരത്തെ ഫുള്ള് പാടണം എന്ന ഒരു അദ്ദേഹം അതിന് പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ആ സർക്കിളിൽ കൊടുത്തിട്ടുള്ളതെന്ന് ഇപ്പം എല്ലാവരും മനസ്സിലായി കഴിഞ്ഞൊരു കാര്യമാണ്. എന്നാൽ പോലും ഇപ്പോൾ നേരത്തെ തമിഴ്നാട് പറഞ്ഞ പോലെ തമിഴ്നാട്ടിലും കർണാടകത്തിലും കേരളത്തിലൊക്കെ ഇങ്ങനെ ഒരു സർക്കുലർ കൊടുക്കുന്നതിന് മുമ്പ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് എന്തെന്ന് കൃത്യമായും തിരിച്ചറിയാൻ ഈ ഒരു ചീഫ് സെക്രട്ടറി തയ്യാറാകേണ്ടിയിരുന്നു എന്നുള്ളത് കേരളത്തിലെ ഭരണകൂടം വളരെ വിജിലൻ്റ് ആവേണ്ടതിൻ്റെ പ്രത്യേകിച്ചും നിരന്തരമായ ആരോപണങ്ങൾ ചെറുതും വലുതുമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ ഭരണകൂടം വിജിലൻ്റ് ആവേണ്ടതിൻ്റെ ഒരു സൂചനയായി നമുക്കിതിനെ കാണാൻ സാധിക്കും. അത് ഭരണകൂടം അത് വളരെ ഗൗരവത്തിൽ അതിനെ കാണുകയും ഉടനെ തന്നെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് തീർച്ചയായും ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ മാൻഡേറ്റ് എന്ത് എന്ന് തിരിച്ചറിയുന്ന ജനങ്ങൾ യു ഡി എഫിന് ഇത്ര വലിയ ആഘോഷത്തോടുകൂടി സ്വീകരിച്ച് കസേരകളിൽ കൊണ്ടുചെന്നിരുത്തിയത് അവരുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വലിയ ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് യു ഡി എഫിനുണ്ട് എന്നാണ് നമ്മളിതുവരെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു തിരിച്ചറിവ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ടി ജി മോഹൻദാസിൻ്റെ അറസ്റ്റാണെങ്കിലും അതേപോലെ തന്നെ അർജുൻ ആയങ്കിയെ പിടികൂടിയ വിഷയമാണെങ്കിലും ഇപ്പോൾ വന്ദേ മാതരത്തിലെടുത്ത കൃത്യമായൊരു സമീപനം വന്ദേ മാതരം പാടേണ്ടതില്ല ദേശീയഗാനം പാടിയാൽ മതി എന്ന് സർക്കുലർ പുറപ്പെടുവിക്കുകയും അത് കൃത്യമായി ഗവൺമെൻറ് ഒഫീഷ്യൽ ആ തലത്തിൽ സർക്കുലർ കൃത്യമായി അത് പുറത്ത് വരികയും ചെയ്തു എന്നുള്ളത് സാധാരണഗതിയിൽ ഒരു കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്നുണ്ടാവുന്ന നടപടിയല്ല. കാരണം ഒരു ഭൂരിപക്ഷ സമൂഹത്തെ എത്ര പെട്ടെന്ന് നമ്മൾ അവരെ വെറുപ്പിക്കേണ്ടതില്ല എന്നുള്ള സമീപനമാണ് സ്വീകരിക്കാറുള്ളത്. പക്ഷേ കേരളത്തിൻ്റെ മനസ്സാക്ഷി എന്ത്? കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റിയും കേരളത്തിലെ എല്ലാ കമ്മ്യൂണിറ്റികളും ഉൾക്കൊള്ളുന്ന ഒരു സെക്യുലർ സാഹചര്യം എന്ത് എന്ന് മനസ്സിലാക്കിയതിനനുസരിച്ച് പ്രതികരിച്ചു എന്നുള്ളത് തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമായിട്ട് നമ്മൾ കാണുകയും ചെയ്യണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പറയാനുള്ളത്.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. വന്ദേ മാതരം നിർബന്ധമോ? ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ ബഷീർ വി പി, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര.
8: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
4: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഐഹിക ലോകത്തുള്ളതിനേക്കാൾ ശ്രദ്ധേയമായത് എന്ന വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
0: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദുസ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 196-ാമത്തെ അധ്യായം ഫജറിൻ്റെ, സുബഹിൻ്റെ, ഫജർ നമസ്കാരത്തിൻ്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം, അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും ഉണർത്തുന്നതായ അധ്യായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ജീവിതത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നതായ ഫർദായ സുന്നത്തായ നമസ്കാരങ്ങളിൽ അവിടുത്തെ ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രാധാന്യത്തോടെ താല്പര്യത്തോടുകൂടി പതിവായി നിത്യമായി നിർവഹിച്ചു കൊണ്ടിരുന്ന ഒന്നായിരുന്നു ഫജറിന് മുമ്പുള്ള രണ്ടര കാലത്ത് സുന്നത്ത് നമസ്കാരം. ഈ ദുനിയാവിലെ മുഴുവൻ ആസ്വാദനങ്ങളും മുഴുവൻ അനുഗ്രഹങ്ങളും എടുത്തു നോക്കുമ്പോൾ ഭൗതികമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം ഉന്നതിയിൽ നിൽക്കുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ജീവിതത്തിൽ ഏറെ ഇഷ്ടമുള്ള, ദുനിയാവിലെ മുഴുവൻ കാര്യങ്ങളെക്കാളും എനിക്കിഷ്ടമായത് ആ രണ്ട് റക്അത്ത് നമസ്കരിക്കുക എന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് നിർവഹിക്കുന്നവരെക്കാൾ സൗഭാഗ്യവാന്മാർ ആരുണ്ട്? ദുനിയാവിൻ്റെ പ്രൗഢമായ അലങ്കാരങ്ങളോ സൗകര്യങ്ങളോ അനുഭൂതികളോ അല്ല യഥാർത്ഥത്തിൽ നമുക്ക് മുതൽ കൂട്ടാവുന്നത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട, അവിടുന്ന് അവിടുത്തെ ജീവിതത്തിൽ ഏറെ ശ്രേഷ്ഠതയോടും താല്പര്യത്തോടും കൂടി നിർവഹിച്ചതായ, തൻ്റെ സ്വഹാബത്തിന് പകർന്നു നൽകിയതായ, ഈ ഉമ്മത്തിന് പഠിപ്പിക്കപ്പെട്ടതായ മഹത്തായൊരു കാര്യം അധികം ആളുകളും അറിയാതെ പോകുന്നു എന്നതാണ്. എത്രയോ പുണ്യമാണ് നഷ്ടപ്പെടുത്തുന്നത്. ആളുകൾ വിചാരിക്കുന്നത് ദുനിയാവിലെ ആസ്വാദനങ്ങൾ സമ്പത്തും സമ്പത്തിൻ്റെ ആധിക്യവും സൗകര്യങ്ങളുമൊക്കെയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിന് ആശ്വാസവും സമാധാനവും ലഭിക്കുന്നത്, കൺകുളിർമ ലഭിക്കുന്നത് ഇബാദത്തുകളിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തിലാണ്, നമസ്കാരം കൊണ്ടാണ് എനിക്ക് കൺകുളിർമ ലഭിക്കുന്നത് എന്ന്. അപ്പം അങ്ങനെയായിരിക്കണം നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിക്കേണ്ടത്, മനസ്സിന് ധന്യത ലഭിക്കേണ്ടത് ഇബാദത്തുകൾ കൊണ്ടാണ്. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും, ലൈസൽ ഗൈന അൻ കസറത്തിൽ അറദ് വലാകിന്നൽ ഗൈന ഗൈന നഫ്സ്. സമ്പത്തിൻ്റെ ആധിക്യമല്ല ഐശ്വര്യമെന്നുള്ളത്, മറിച്ച് സമ്പാദ്യമായി നമുക്കുണ്ടാവേണ്ടത് മനസ്സിൻ്റെ നന്മയെ ഉൾക്കൊള്ളാനും അത് തിരിച്ചറിയുവാനും അത് വിശ്വസിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനുമുള്ളൊരു മനസ്സ് അതുണ്ടാവുക എന്നതാണ്. അറിവിനോടൊപ്പം തിരിച്ചറിവുമുണ്ടായി പാരത്രിക ലോകത്ത് രക്ഷപ്പെടാൻ മാത്രമുള്ള സൗഭാഗ്യങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ നൽകിയിട്ടുണ്ട്. അതീ ഇബാദത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ എത്രത്തോളം താല്പര്യം കാണിച്ചിരുന്നു എന്നത് ഈ ഹദീസുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. ദുനിയാവും അതിലുള്ളതിനേക്കാളും എല്ലാം ഖൈറായത് എന്ന് പറയുമ്പോൾ എത്രത്തോളം മഹത്വം അതിനുണ്ട് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഫജറിൻ്റെ രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കാരത്തിന് നൽകിയ പ്രാധാന്യത്തെ ഗൗരവത്തെ ബോധ്യപ്പെടുത്തുന്ന 1103 ഹദീസ് ഈ അധ്യായത്തിൽ അവസാനത്തെ ഹദീസായി സുബഹ് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെ വിവരിക്കുന്നിടത്ത് ഇമാം നബവി റഹിമഹുള്ള കൊണ്ടുവന്നിട്ടുണ്ട്. വഅൻ നബി അബ്ദില്ലാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മുഅദ്ദിനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു അതാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുഅദ്ദിനഹു ബിസ്വലാത്തിൽ ഗദാത് ഫശഗലത് ആയിഷത്ത് ബിലാലൻ ബിഅംരിൻ സഅലതുഹു അൻഹു ഹത്താ അസ്ബഹ ജിദ്ദൻ فقام بلال فآذنه بالصلاة فوتابع أذانه ولم يخرج رسول الله صلى الله عليه وسلم فلما خرج صلى بالناس فأخبره أن عائشة شغلته بأمر سألته عنه حتى أصبح جدا وأنه أبطأ عليه بالخروج فقال يعني النبي صلى الله عليه وسلم إني كنت ركعت ركعتي الفجر فقال يا رسول الله إنك أصبحت جدا فقال لو اصبحت اكثر مما اصبحت لركعتهما واحسنتهما واجملتهما رواه ابو داود باسناد حسن. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജറിന്റെ സുന്നത്ത് നമസ്കാരത്തിന് കാണിച്ച താൽപര്യവും ശ്രേഷ്ഠതയും മഹത്വവും അത് സൂക്ഷിച്ചു പോന്നതും ഒരിക്കലും ഉപേക്ഷിക്കാത്തതുമായ കാര്യം ഉണർത്തുകയാണ് മഹാനായ മുഅദ്ദിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്നയാൾ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അബൂ അബ്ദില്ല എന്നത് അദ്ദേഹത്തിൻ്റെ കുന്യത്താണ്. വഅൻ നബി അബ്ദില്ല ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു, ഉമയ്യത്തിൻ്റെ അടിമയായിരുന്നു കറുകറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൻ്റെ കറുത്ത മുത്തെന്നറിയപ്പെടുന്നു. സഹോദരങ്ങളെ, ഇസ്ലാമ് കൊണ്ട് ഈമാന് കൊണ്ട് ജനങ്ങളിൽ ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തുക്കാക്കും തക്കവയുള്ളവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളത്, ആദരിക്കപ്പെടുന്നത്. യാ യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വ ജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു. മനുഷ്യരെ, നിങ്ങളെ ആണായി പെണ്ണായി സൃഷ്ടിച്ചത്, ഗോത്രങ്ങളാക്കിയത്, പ്രത്യേകമായ വിഭാഗങ്ങളാക്കിയത് ലിതആറഫു, നിങ്ങൾ തിരിച്ചറിയുവാൻ വേണ്ടിയാണ്, പരസ്പരം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം ലഭിക്കുന്നവർ അവരുടെ മനസ്സിലെ തഖ്വയുടെ അടിസ്ഥാനത്തിലാണ് എന്ന്. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹുഅൻഹു ഉമയ്യത്തിൽ നിന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുഅൻഹുവിനെ വലിയ വില കൊടുത്തുകൊണ്ട് മോചിപ്പിച്ച് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി. സുന്ദരമായ ബാങ്കുലികൾ മദീനപ്പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവിയിൽ നിർവഹിക്കുകയുണ്ടായത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുഅൻഹുവിൻ്റെ ബാങ്കുലികൾ മുഴങ്ങിയത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹദീസുകളിൽ വ്യക്തമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗശേഷം അവിടുന്ന് ആ നാട് വിട്ടു പോകുന്നതുമൊക്കെയായ വളരെ വേദനയേറിയ ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുഅൻഹു, മറ്റു മുഅദ്ദിനുമാരുണ്ടായിരുന്നു, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹുഅൻഹുവിനെ പോലെയുള്ള വേറെ മുഅദ്ദിനുമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ബിലാൽ റളിയല്ലാഹുഅൻഹു മുഅദ്ദിനു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. അന്നഹു അതാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്. എന്തിനാണത്? ലിയുഅദ്ദിനഹു ബി സ്വലാത്തിൽ ഖദാത്ത്, ഫജ്ർ നമസ്കാരം, സുബഹി നമസ്കാരം, അത് നിർവഹിക്കുവാൻ സമയമായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ അറിയിക്കുവാൻ വേണ്ടിയാണ്. അതായത് നമസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കാനുള്ള സമയമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കാൻ വേണ്ടി വന്നു. എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടു വരാൻ? ഒരു പ്രാവശ്യം വന്നു ലിയുഅലിമ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്വലാത്തിൽ ഗദാത്ത് വഹിയ അൽ ഫജ്ർ, ഫജ്ർ നമസ്കാരത്തിന് സമയമായിട്ടുണ്ട്. എന്നാൽ ഫശഗലത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ബിലാലൻ ബി അംറിൻ സഅലതുഹു അൻഹു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു കാര്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിലാൽ റളിയല്ലാഹു അപ്പോൾ ബിസിയായി, അവിടെ പോവാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ഒരു മസലയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഫളഹ സുബഹ്, സുബഹ് ഇങ്ങനെ വെളുക്കുന്നുണ്ട്. ഹത്ത അസ്ബഹ ജിദ്ദൻ, പ്രഭാതം അത് ആയിക്കൊണ്ടേയിരിക്കുകയാണ്, സമയം തീരാറായിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ബിലാൽ റളിയല്ലാഹു അൻഹു ഫഖാമ ബിലാലുൻ ഫആദനഹു ബിസ്സലാത്ത്, നമസ്കാരത്തിന് സമയമായിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി എണീച്ചു തന്നു. വതാബ അദാനുഹു, ആ ഒരു അറിയിക്കൽ തുടർന്നു, പിന്നെയും പറഞ്ഞു നമസ്കാരത്തിന് സമയമായിട്ടുണ്ട് എന്ന്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആ ഒരു കാര്യം അതിൽ നിന്ന് വിരമിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കൽ കൂടി അറിയിക്കുകയുണ്ടായി. എന്നാൽ ഫലം യഖ്റുജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പുറപ്പെട്ടു വന്നില്ല. ഫലം മാ ഖറജ സ്വല്ലാ ബിന്നാസ്, പിന്നെ പുറത്തു വന്നപ്പോൾ ജനങ്ങളെ കൊണ്ട് നമസ്കരിച്ചു. എന്നിട്ട് ഫഅഖ്ബറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, അന്നഹു അന്ന ആയിഷത ശഗലത്ഹു ബി അംറിൻ സഅലത്ഹു അൻഹു ഹത്ത അസ്ബഹ ജിദ്ദൻ, ഒരു കാര്യത്തെക്കുറിച്ച് എന്നോട് ചോദിച്ച് അങ്ങനെ നേരം വൈകിയതാണ്, ഞാൻ വളരെ പിന്നെ പ്രഭാതം ആയി എന്ന്. വന്നഹു അബുത്ത അലൈഹി ബിൽ ഖുറൂജ്, അങ്ങനെയാണ് പുറത്ത് പുറപ്പെട്ടു വരാൻ, സ്വഹാബികളെയും കൊണ്ട് നമസ്കരിക്കുവാൻ പുറത്തു വരാൻ വേണ്ടി കുറച്ച് വൈകിയത്, പിന്തിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ഒരു കാരണം കൊണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നീ കുൻതു റകഅത്തു റകഅത്തൈൽ ഫജ്ർ, ഞാൻ രണ്ട് റക്കാത്ത് സുന്നത്ത് കൂടി നമസ്കരിച്ചോ. അപ്പോൾ ചോദിക്കുന്നുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാ ഇന്നക അസ്ബഹത ജിദ്ദൻ, നിങ്ങൾ അങ്ങേയറ്റത്തെ നേരം വെളുത്തില്ലേ നബിയെ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൗ അസ്ബഹ്തു അക്തറ മിമ്മാ അസ്ബഹ്തു, അതെ, ഞാൻ സുബഹി ആകുന്ന സാധാരണ നമസ്കരിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ പിന്നെ സമയം ആയിട്ടുണ്ട് എന്ന്. പക്ഷേ വലം അറക്കാഹാൽ അറക്കാഴത്തുഹുമാ വഹസൻ തുഹുമാ വജ്മൽ തുഹുമാ, ഞാനത് ഖുശൂഓടെ തുമഅനീനത്തോടു കൂടി രണ്ട് റക്അത്ത് നമസ്കാരം പൂർത്തീകരിച്ചു കൊണ്ടാണ് വരുന്നത് എന്ന്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഹസനായ സനദോടുകൂടിയുള്ള ഹദീസാണ്. സഹോദരങ്ങളെ, ഫജറിൻ്റെ സുന്നത്തിൻ്റെ പ്രാധാന്യവും ശ്രേഷ്ഠത, ഏത് നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈകിയാൽ പോലും അത് നിർവഹിച്ചുകൊണ്ടാണ് ഫജർ നമസ്കാരം നിർവഹിച്ചത് എന്നത് ഈ ഒരു ഹദീസിൽ നിന്ന്, ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ ലഘുവായി കുറഞ്ഞ സമയം കൊണ്ട് ഫാത്തിഹയ്ക്ക് ശേഷം ഖുലിയാൽ കാഫറൂനും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദും സൂറത്തുൽ ഇഖ്ലാസ് അതും ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലഘുവായി നിർവഹിച്ചതായ, പതിവായി നിർവഹിച്ചതായ ഈ ഒരു നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും പുണ്യവും നമ്മളേറെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്കൊരു മുതൽക്കൂട്ടായി നാളെ പരലോകത്ത് ആഖിറത്തിൽ നമുക്കേറെ വലിയൊരു സമ്പാദ്യമായിക്കൊണ്ട് ഈ ഒരു നമസ്കാരമുണ്ടാവണം. അതിന് ഈ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം. ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങളെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടത് ഇതാണ്. ദുനിയാവിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാളും വലിയ പ്രതിഫലം ലഭിക്കുന്നത് അത് പാരത്രിക ലോകത്ത്. നമുക്കതിൻ്റെ വാല്യൂ, അതിൻ്റെ വില നമുക്ക് മനസ്സിലാക്കുകയുള്ള അവിടെ എത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ പലരും നിസ്സാരമായി കാണുന്നു. സഹോദരങ്ങളെ, രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം അത് നമ്മൾ വളരെ നോർമലായി, അതല്ലെങ്കിൽ അലസമായിക്കൊണ്ട്, പലരും അത്ര ഗൗരവം കാണിക്കാത്ത നിലക്ക് എത്രയോ നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ വില നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, റകഅത്താനി ഖഫീഫത്താനി ബിമാ തഹ്ഖിറൂന വതംഫിലൂന യസീദുഹുമാ ഹാദാ ഫീ അമലിഹി അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തി ദുനിയാകും. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിനരികിലൂടെ നടന്നു പോകുമ്പോൾ, പുതുതായി മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിനരികിലൂടെ നടന്നു പോകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുന്നത് ഈ ഒരു കാര്യം. നിങ്ങൾ നിസ്സാരമായി കാണുന്ന രണ്ട് റക്കാത്ത് നമസ്കാരമുണ്ടല്ലോ, അതാണ് ഇയാളുടെ കർമ്മത്തിൽ അയാൾ ഈ ദുനിയാവ് ബാക്കിയാവുന്ന ബാക്കിയുള്ള ഈ ദുനിയാവിലെ മുഴുവൻ കാര്യങ്ങളെക്കാളും അയാൾ ഇഷ്ടപ്പെടുന്നത് രണ്ട് റക്കാത്ത് നമസ്കരിക്കുവാൻ അതിൻ്റെ അക്കൗണ്ടിൽ അതിൻ്റെ ഏടിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്നെങ്കിൽ എന്നതാണ്. സഹോദരങ്ങളെ, കുറഞ്ഞ ചെറിയ ആയത്തോതി അതല്ലെങ്കിൽ പ്രതിഫലം നിങ്ങൾ ചെറുതാണെന്ന് വിചാരിക്കുന്ന രണ്ട് റക്കാത്ത് തത്വവു ആയ സുന്നത്തായ നമസ്കാരമാണ് ആ ഖബർ ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. യസീദുഹുമാ ആദാഫി അമലിഹി, അയാളുടെ ഖബറിൽ വെച്ച് അയാൾ ആഗ്രഹിക്കുന്നത്, അയാൾ ഇഷ്ടപ്പെടുന്നത്, അതിൻ്റെ പ്രതിഫലം ദുനിയാവിലുള്ള മറ്റെന്തതിനേക്കാളും അയാൾക്ക് കിട്ടുന്നത്, അതാണ് അയാൾ ഇഷ്ടപ്പെടുന്നത് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു മഹത്വം ശ്രേഷ്ഠത അത് ഉൾക്കൊണ്ട് ഫജറിൻ്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം ഒരിക്കലും ഉപേക്ഷ വരുത്താതെ അത് ജീവിതത്തിൽ മരണം വരെ പ്രാവർത്തികമാക്കാൻ, പതിവാക്കാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല ഈയൊരു നമസ്കാരത്തിൻ്റെ പുണ്യവും പ്രതിഫലവും നമ്മുടെ ജീവിതത്തിൽ അത് ലഭിക്കുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാലയിലേക്ക് സുന്നത്തുകൾ കൊണ്ടടുക്കുവാനും അവൻ്റെ തൃപ്തിയും പ്രീതിയും നേടി സ്വർഗീയ ലോകത്ത് ഒരിടം നൽകുവാനും അല്ലാഹു നമ്മെ ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
9: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. അഷ്റഫ് സലഫി വാണിയമ്പലമാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
10: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
11: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം.
12: പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കുന്ന ആൾക്ക് തറാവിയിലും അതിനുശേഷം നടക്കുന്ന ഖിയാമുല്ലൈൽ നിസ്കാരത്തിലും പങ്കെടുക്കാമോ എന്നാണ്.
13: അവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുകയാണെങ്കിൽ അത് പൂർത്തിയായി നമസ്കരിക്കുകയാണ് ഏറ്റവും പുണ്യമായിട്ടുള്ളത്. അത് എട്ട് നമസ്കരിച്ച് നിർത്തുന്നതിനേക്കാൾ പുണ്യം ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുകയാണെങ്കിൽ പൂർണ്ണമായും നമസ്കരിക്കുക എന്നതാണ്. പലർക്കും പിന്നീട് നമസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്നതുകൊണ്ടാണ് ഇമാമിൻ്റെ കൂടെ മുഴുവനായി നമസ്കരിക്കാൻ പ്രയാസം. അത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ ബാങ്ക് ഒരു അഞ്ചു മണിക്കാണെങ്കിൽ അത്താഴത്തിന് ഒരു നാലു മണിക്ക് എഴുന്നേറ്റാൽ മതി, അതിനേക്കാളും നേരത്തെ എഴുന്നേറ്റ് നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത് നഷ്ടപ്പെടില്ലേ? സാധാരണയായിട്ട് തഹജ്ജുദ് നമസ്കരിക്കുന്ന ആൾക്ക് ഈ തറാവീഹ് നമസ്കരിച്ചാൽ ആ സമയം നഷ്ടപ്പെടില്ലേ എന്ന ഒരു പേടിയാണ് എട്ട് നമസ്കരിച്ച് ഒഴിവാകാനുള്ള കാരണം. എന്നാൽ എട്ട് നമസ്കരിച്ചാലും പതിനൊന്ന് നമസ്കരിച്ചാലും ഒക്കെ അതിനുശേഷവും നമസ്കരിക്കുന്നതിന് വിരോധമല്ല. ഒരു രാത്രിയിൽ ഒരു വിത്രയേ പാടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എട്ട് റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഖിയാമുല്ലൈൽ നിസ്കരിച്ചുകൂടെ എന്നാ ചോദ്യത്തിലുള്ളത്? ആ എട്ട് റക്അത്ത് ഖിയാമുല്ലൈൽ തന്നെയാണ്. രാത്രി നമസ്കാരം എന്നല്ലേ ഖിയാമുല്ലൈൽ എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളൂ? ആ രാത്രി നമസ്കാരം റമദാനിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ അതിനുള്ള ഒരു പേരാണ് തറാവീഹ് എന്ന് പറയുന്നത്. അത് ഖിയാമുല്ലൈൽ തന്നെയാണ്. അതുകൊണ്ട് ഖിയാമുല്ലൈൽ നമസ്കാരമാണ് ആ നിർവഹിച്ചത്. പിന്നീട് നമുക്ക് നമസ്കരിക്കാം. അത് പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുമ്പോഴാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും നമുക്ക് രാത്രി ഇമാമിൻ്റെ കൂടെ മുഴുവനായി നമസ്കരിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ വന്ന് ഉളുവെടുത്ത് രണ്ടറക്കായത്ത് സുന്നത്ത് നമസ്കരിക്കാം, അല്ലെങ്കിൽ നാലറക്കായത്ത് സുന്നത്ത് നമസ്കരിക്കാം. മുത്തലക്കായ സുന്നത്തിൻ്റെ നിയ്യത്തോടുകൂടി നമുക്ക് രണ്ടോ നാലോ ആറോ ഇരട്ടയായിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് നമസ്കരിക്കാം. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് റമദാനിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗം ഇമാമിൻ്റെ കൂടെ പരിപൂർണമായി നമസ്കരിക്കുകയും പിന്നീട് ഉറങ്ങി എഴുന്നേറ്റ് ഇരട്ടയായിട്ട് മുത്തലക്കായ സുന്നത്തുകൾ രണ്ടോ നാലോ ആറോ ഒക്കെ നമസ്കരിക്കുകയും ചെയ്യാവുന്നതാണ്. വല്ലാഹു അഅലം.
12: ജുമാക്ക് ശേഷം സുന്നത്തായ രണ്ട് റക്കാത്ത് വീണ്ടും രണ്ട് റക്കാത്ത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുവാൻ ഹദീസുകളുണ്ടല്ലോ. ഇപ്പോൾ ആ സുന്നത്തും വീട്ടിൽ പോയി ചെയ്യുന്നതാണ് നല്ലത് എന്ന് കേൾക്കുന്നു. ഇതിലേതാണ് ശരിയായ സുന്നത്ത് എന്നാണ്?
14: ജുമാക്ക് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം, അത് രണ്ടറക്കായത്ത് പള്ളിയിലും രണ്ടറക്കായത്ത് വീട്ടിലും നമസ്കരിക്കാം. നാലറക്കായത്ത് ഒന്നിച്ച് പള്ളിയിൽ നമസ്കരിക്കാം. അതിന് വീട്ടിലാണ് നാലറക്കായത്ത് നമസ്കരിക്കുന്നത് എങ്കിൽ അങ്ങനെയും ആവാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിൽ രണ്ടറക്കായത്ത് പള്ളിയിൽ വെച്ച് നമസ്കരിച്ചിരുന്നു എന്നറിയിക്കുന്ന ഹദീസ് വന്നിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജുമാക്ക് ശേഷം നാലറക്കായത്ത് സുന്നത്ത് നമസ്കരിച്ചിരുന്നു എന്നറിയിക്കുന്ന ഹദീസും വന്നിട്ടുണ്ട്. അത് വീട്ടിൽ വെച്ച് നമസ്കരിച്ചിരുന്നു എന്നറിയിക്കുന്ന രീതിയിലും ഹദീസുണ്ട്. ഈ നാലറക്കായത്ത് ഒന്നിച്ച് ഏതായാലും ആ വിഷയത്തിൽ പള്ളിയിലായാലും അതേപോലെ തന്നെ വീട്ടിലായാലും നമസ്കരിച്ചാൽ അതിൻ്റെ പുണ്യം ലഭിക്കും എന്നതിൽ ഇഷ്കാലില്ല. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അഅലം.
12: ളുഹറിന് യാത്ര പുറപ്പെടുമ്പോൾ ളുഹർ നാല് റക്കായത്ത് നിസ്കരിച്ച് അസർ രണ്ട് റക്കായത്ത് നിസ്കരിക്കുകയാണോ വേണ്ടത്, അതോ രണ്ട് നിസ്കാരവും രണ്ട് റക്കായത്താണോ നിസ്കരിക്കേണ്ടത് ജമ്മും കസറും ആക്കുമ്പോൾ എന്നാണ്?
15: അൽജം ഉലിൽ ഹാജ എന്നാണ് ഫുഖഹാക്കൾ പറയാറുള്ളത്. അത്യാവശ്യഘട്ടത്തിൽ ജം ആക്കാവുന്നതാണ്. എന്നാൽ കസറ് എന്നത് യാത്രയുടെ വിഷയത്തിൽ മാത്രമാണ് നമുക്ക് മതം അനുവദിച്ചു നൽകുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് അത്യാവശ്യമായി ഒരു ഘട്ടം വന്നാൽ, ഉദാഹരണത്തിന് ഒരാൾക്ക് രോഗമുണ്ടായി, അതല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള ശക്തമായ മഴയോ കാറ്റോ അതല്ലെങ്കിൽ തണുപ്പോ അതല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശല്യമോ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അയാൾക്ക് വേണമെങ്കിൽ ജംആക്കാവുന്ന രണ്ടു നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ചു തന്നെ നിർവഹിക്കാവുന്നതാണ്. ജംആക്കാവുന്ന നിസ്കാരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ളുഹറും അസറും ജംആക്കാം, മഗ്‌രിബും ഇഷാവും ജംആക്കാവുന്നതാണ്. ളുഹർ ബാഗും ഇഖാമത്തും കൊടുത്ത് നാല് റക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടിയതിനു ശേഷം വീണ്ടും ഇഖാമത്ത് കൊടുത്ത് അസർ ളുഹറിൻ്റെ കൂടെ നിസ്കരിക്കുന്ന രീതിയോ, അതല്ലെങ്കിൽ ളുഹർ അസറിലേക്ക് പിന്തിപ്പിച്ചുകൊണ്ട് അവിടെയും ആദ്യം ബാങ്കും ഇക്കാമത്തും കൊടുത്ത് ളുഹർ നിസ്കരിച്ച് ശേഷം ഇക്കാമത്ത് നൽകി അസർ നിസ്കരിക്കുന്ന രീതിയാണ് ജംആക്കുന്ന രീതി. ളുഹറിൻ്റെ സമയത്തേക്ക് അസറിനെ മുന്തിച്ച് നിസ്കരിക്കുമ്പോൾ അതിന് ജംഉ തഖ്ദീമെന്നും, അസറിൻ്റെ സമയത്തേക്ക് ളുഹറിനെ പിന്തിപ്പിച്ച് നിസ്കരിക്കുമ്പോൾ അതിനെ ജംഉ തഅ്ഖീർ എന്നുമാണ് പറയാറുള്ളത്. ഇനി മൂത്രവാർച്ച, രക്തസ്രാവം പോലുള്ള രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന ആളുകളാണ് എങ്കിൽ അവർക്ക് ജംഉ സൂരി അഥവാ രൂപം കൊണ്ടത് ഒരു ജംഇൻ്റെ പോലെയുള്ള നിസ്കാരമാണ് അവർ നിർവഹിക്കേണ്ടത്. അവർ വൃത്തിയായി ശുദ്ധിയായി മൂത്രമോ രക്തമോ പുറത്തു വരാത്ത രൂപത്തിലുള്ള പേടുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പാമ്പേഴ്സുകൾ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് വുദു ചെയ്ത് അദ്ദേഹം ളുഹറും അസറും നിസ്കരിക്കുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ രക്തസ്രാവമുള്ള സ്ത്രീ ളുഹറും അസറും നിസ്കരിക്കുകയാണ് വേണ്ടത്. ളുഹറിൻ്റെ അവസാന സമയത്തും അസറിൻ്റെ ആദ്യ സമയത്തും വരുന്ന രൂപത്തിലാണ് അത്തരക്കാർ നിസ്കാരം നിർവഹിക്കുവാൻ നല്ലത്. അങ്ങനെ വരുമ്പോൾ ളുഹർ ളുഹറിൻ്റെ അവസാന സമയത്ത് നിസ്കരിക്കുന്നു, അസർ അസറിൻ്റെ ആദ്യ സമയത്തും നിസ്കരിക്കുന്നു. രൂപം കൊണ്ട് ളുഹറും അസറും ജം ആക്കിക്കൊണ്ട് നിസ്കരിക്കുന്ന രൂപമാണ് അവിടെയുള്ളത് എന്നതിനാൽ അതിന് ജം സൂരി എന്നും പറയുന്നു. ഇനി ഒരാൾ ളുഹറിൻ്റെ സമയത്താണ് യാത്ര പുറപ്പെടുന്നത്, അതല്ലെങ്കിൽ മഗ്‌രിബിൻ്റെ സമയത്താണ് യാത്ര പുറപ്പെടുന്നത്, അസറിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് തിരിച്ചെത്താൻ കഴിയുകയില്ല എന്ന ഭയമോ, അതുമല്ലെങ്കിൽ അസറിൻ്റെ സമയത്ത് കൃത്യമായി നിസ്കരിക്കുവാനുള്ള ഇടങ്ങൾ ലഭിക്കുകയില്ല എന്ന ചിന്തകളോ ഉണ്ടെങ്കിൽ തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന് 4 റക്അത്ത് ളുഹ്റും 4 റക്അത്ത് അസറും ഒന്നിച്ച് ജംആക്കി നിസ്കരിച്ചുകൊണ്ട് ഇറങ്ങാവുന്നതാണ്. അതല്ലെങ്കിൽ 3 റക്അത്ത് മഗ്രിബും 4 റക്അത്ത് ഇശാവും ഒന്നിച്ച് ജംആക്കിക്കൊണ്ട് നിസ്കരിക്കാവുന്നതാണ്. അതല്ല, നമ്മൾ യാത്രയിലാണുള്ളത്, ളുഹ്റിൻ്റെ മുമ്പാണ് യാത്ര തുടങ്ങിയിട്ടുള്ളത്, ളുഹ്റ് നിസ്കരിക്കുവാനുള്ള അവസരമൊന്നും യാത്രയിൽ ലഭിച്ചതുമില്ല, അതല്ലെങ്കിൽ ലഭിക്കുകയുമില്ല എന്നുറപ്പുള്ള ഘട്ടത്തിൽ അസറിൻ്റെ മുമ്പ് അതല്ലെങ്കിൽ അസറിന് തൊട്ടുമുമ്പോ അസറിൻ്റെ സമയത്തോ വീട്ടിൽ തിരിച്ചെത്തുമെന്ന് ഒരാൾക്കുറപ്പുണ്ട് എങ്കിൽ, നാട്ടിൽ തിരിച്ചെത്തുമെന്ന് ഒരാൾക്കുറപ്പുണ്ട് എങ്കിൽ, നാട്ടിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ ളുഹ്റ് 4 റക്അത്തും അതോടൊപ്പം തന്നെ അസർ 4 റക്അത്തും കൂടി ജംആക്കി അസറിൻ്റെ സമയത്തും നിർവഹിക്കാവുന്നതാണ്. അപ്പോൾ ഈ അവസരങ്ങളൊക്കെ അല്ലാഹു നമുക്ക് നൽകിയത് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ യാതൊരു രൂപത്തിലുമുള്ള കളിതമാശകളോ അതല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ യാതൊരു രൂപത്തിലുള്ള വിനോദങ്ങളോ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ യാതൊരു രൂപത്തിലുമുള്ള ശ്രദ്ധക്കുറവുകളോ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അതിനാൽ തന്നെ വളരെ ഗൗരവത്തോടുകൂടി നിസ്കാരത്തിൻ്റെ വിഷയം നമ്മൾ മനസ്സിലാക്കുകയും സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയ ഇളവുകളെ സ്വീകരിച്ചുകൊണ്ട് നിസ്കരിക്കുകയുമാണ് വേണ്ടത്. ഇളവുകൾ സ്വീകരിക്കുവാൻ അവസ്ഥയില്ലാത്ത ഘട്ടങ്ങളിലൊരിക്കലും തന്നെ ഇളവുകൾ സ്വീകരിച്ചുകൊണ്ടല്ല നിസ്കരിക്കേണ്ടത്. അല്ലാഹു എപ്രകാരമാണോ നമ്മോട് നിസ്കരിക്കാൻ കൽപ്പിച്ചത് ആ രൂപത്തിൽ തന്നെ നിസ്കരിക്കുകയുമാണ് വേണ്ടത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു ആലം.
12: ഫിത്ര് സക്കാത്ത് ആയി ബിരിയാണി അരി കൊടുക്കാൻ പറ്റില്ലേ എന്നാണ്.
16: ചില കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്റിന്റെ ലക്ഷ്യമായി പറഞ്ഞത് തുഅമത്തൻ ലിൽ മസാകീൻ, സാധുവിനുള്ള ഭക്ഷണം എന്നാണ്. അവിടെ അന്നത്തെ കാലത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പെരുന്നാളിന് സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കാൻ എന്തെങ്കിലും കൊടുക്കണം എന്നല്ല ഉള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് പോലെ ഖൈബർ യുദ്ധാനന്തരമാണ് അല്പമൊക്കെ കാരക്ക പോലും കഴിക്കുവാനുള്ള ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടായത് എന്നാണ്. പെരുന്നാൾ ദിവസത്തിൽ ഒരാൾ പട്ടിണി കിടക്കാൻ പാടില്ല എന്ന ലക്ഷ്യമാണ്. അതുകൊണ്ട് തുഅമത്തല്ലിൽ മസാക്കീൻ, സാധുവിനുള്ള ഭക്ഷണമായിട്ടാണ് കൊടുക്കേണ്ടത്. അവിടെ ഇനങ്ങളും വിഭവങ്ങളും കൊടുക്കുക എന്നല്ല പറഞ്ഞത്. അന്ന് അവർ പട്ടിണി കിടക്കരുത്, പട്ടിണി കിടക്കാതിരിക്കുവാനുള്ള അന്നം അവർക്ക് എത്തിച്ചു കൊടുക്കണം. രണ്ടാമത് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പല മഹല്ലുകളും ജമാഅത്തുകളുമൊക്കെ ആളുകളുടെ അരി ശേഖരിച്ച് അങ്ങനെ തന്നെ വിതരണം ചെയ്യാറുണ്ട്. മഹല്ലിലുള്ള എല്ലാ ആളുകൾക്കും, പാവപ്പെട്ടവർക്കും പണക്കാർക്കും എല്ലാം വിതരണം ചെയ്യാറുണ്ട്. അതും ശരിയല്ല. ഇവിടെ സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത് ഫക്കീറിനും മിസ്കീനുമാണ് ഏറ്റവും ശരിയായ അഭിപ്രായത്തിൽ. അപ്പോൾ നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന അർഹരുണ്ടല്ലോ, 8 വിഭാഗം ആളുകൾ. അവരിൽപ്പെട്ട ഫക്കീറും മിസ്കീനും, അഥവാ ഒരു കാശുമില്ലാത്തവനും ഉള്ളതുകൊണ്ട് തികയാത്തവനും, അവർ മിസ്കീന്, ഇങ്ങനെയുള്ള ആളുകൾക്കാണ് സക്കാത്തുൽ ഫിത്ർ കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. അതല്ലാതെ മഹല്ലിലുള്ള എല്ലാ ആളുകൾക്കും 5 കിലോ അരി വെച്ച് കൊടുക്കലല്ല. നമ്മുടെ ബാധ്യത വീടുമോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇനി 3 നമ്മൾ പരിശോധിക്കണം. നമ്മൾ കൊടുക്കുന്നത് നാട്ടിലെ മുഖ്യാഹാരമാണ്. ആ മുഖ്യാഹാരം പെട്ടെന്ന് കേടുവന്ന് പോകുന്നതല്ല. പച്ചക്കറിയോ പഴങ്ങളോ പാലോ അല്ല നമ്മൾ കൊടുക്കുന്നത്, മറിച്ച് സൂക്ഷിച്ചു വെക്കാവുന്ന പെട്ടെന്ന് കേടുവരാത്ത ഭക്ഷണങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അരി മാസങ്ങളോളം വലിയ കേടുവരാതെ സൂക്ഷിച്ചു വെക്കുവാൻ സാധിക്കും. ഒരു സാധുവിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 25 കിലോ അരി, അല്ലെങ്കിൽ 35 കിലോ അരി, അത് അല്പം ചില റേഷൻ കാർഡിൻ്റെ ഉടമകൾക്കാണ്. നാട്ടിലുള്ള ഭൂരിപക്ഷം ആളുകൾക്കതില്ല. സാധാരണക്കാരായ പലർക്കും ആ ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത്രത്തോളം ലഭിച്ചിട്ടുമില്ല. ഇനി എത്ര അരിയാണെങ്കിലും ശരി, നമ്മൾ ഒരു നമ്മുടേതായ വിഹിതം 5 or 10 kilos ഒരു വീട്ടിലേക്ക്, ഒരു മിസ്കീൻ്റെ വീട്ടിലേക്ക് സക്കാത്തുൽ ഫിത്റായി സാധാരണ അരി കൊടുത്താൽ അത് അവർക്ക് ഞങ്ങൾക്ക് വേണ്ട തികഞ്ഞു എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എത്തിയിട്ടില്ല. അഥവാ അവരെത്തിയെങ്കിൽ പിന്നീട് നാം ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്നും തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് ആ അരി എത്തിച്ചു കൊടുക്കുക. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ മിസ്കീനൊക്കെ ഇനി വേണ്ട, ഞങ്ങൾ സൂക്ഷിച്ചു വച്ചാൽ കേടുവന്ന് പോവും, ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട്ടിൽ എത്തിയത് എങ്കിൽ സ്വാഭാവികമായും വടക്കേ ഇന്ത്യയിലേക്കും നമ്മുടെ നാട്ടിൻ്റെ തൊട്ടടുത്തുള്ള ദരിദ്രർ മാത്രമുള്ള ആളുകളിലേക്കും

0: അത് പാടുണ്ടോ ഇല്ലയോ എന്നാണ്. സ്വാഭാവികമായി യാതൊരു സംശയവുമില്ല, നാം കൊടുക്കുന്ന അരിക്ക് സാധാരണ അരി കുറുവ ജയ അല്ലെങ്കിൽ അതേപോലുള്ള അരിക്ക് പകരമായി ബിരിയാണി അരി കൊടുത്തുകൂടെ യാതൊരു കുഴപ്പവുമില്ല, നല്ലത് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏറ്റവും നല്ലതും സൂക്ഷ്മതക്ക് നല്ലതും എത്ര അരിയാണോ നാം സാധാരണ അരിയായി കൊടുത്തിരുന്നത് അതേ തൂക്കത്തിനും അളവിനുമനുസരിച്ച് കൊടുക്കുക. ഒരു ഏകദേശം 2.5 കിലോ സാധാരണ അരിയാണ് ഒരാളുടെ പേരിൽ കൊടുത്തിരുന്നതെങ്കിൽ ബിരിയാണി അരി കൊടുക്കുമ്പോഴും സ്വാഭാവികമായും അതേ അളവിലും തൂക്കത്തിലും കൊടുക്കണം. അപ്പോൾ ഒരു 200 രൂപ 200 ചില്ലായിരം രൂപ വരും, അത് ഒരാളെ കൊണ്ട് കൊടുക്കുവാൻ സാധിക്കുകയില്ല. സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുമ്പോൾ ഓരോ ശരീരത്തിനുമുള്ള സക്കാത്ത് ആയതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ബിരിയാണി അരി കൊടുക്കുവാനുള്ള 200 രൂപ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് കൊടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ചില ആളുകൾ മനസ്സിലാക്കി എങ്കിൽ പകുതി കൊടുക്കാം, 80 രൂപക്കാണ് സാധാരണ അരി വാങ്ങാൻ കഴിയുന്നതെങ്കിൽ ആ രൂപക്ക് സമാനമായ ബിരിയാണി അരി നെയ്ച്ചോർ അരി കൊടുത്തുകൂടെ എന്നതാണ്. അത് തീരുമാനിച്ചതിന് ശേഷം ഒരു തെളിവ് എന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ അവർ കൊണ്ടുവരുന്നത്, മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന വേളയിൽ ആ സംഭവം ഉദ്ധരിക്കുന്ന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം മുആവിയ റളിയല്ലാഹു അൻഹു ഹജ്ജിനോ ഉംറയോ കാരണത്താൽ ഒരിക്കൽ മദീനയിലെത്തുകയും മദീനയിൽ ഉള്ള ആളുകൾ ഒരു സായ് കാരക്ക സക്കാത്തുൽ ഫിത്റായി കൊടുക്കുന്നത് കാണുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ സിറിയൻ ഗോതമ്പ്, അന്ന് ഗോതമ്പ് എന്ന് പറഞ്ഞാൽ വളരെ പിന്നെ വിലപ്പെട്ട കാരക്കയെ അപേക്ഷിച്ച് വിലപ്പെട്ടതും അവർക്ക് അപൂർവവുമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ്, എങ്കിൽ അരസായി കാരക്ക കൊടുത്താൽ അരസായി ഗോതമ്പ് കൊടുത്താൽ മതി എന്ന് പറയുകയും അദ്ദേഹം വിളംബരം നടത്തുകയും ചെയ്തു. ഈ സംഭവം ഉദ്ധരിക്കുന്ന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ജനങ്ങൾ പലരും അങ്ങനെ കൊടുത്തുവെങ്കിലും ഞാൻ അതൊരിക്കലും കൊടുക്കുകയില്ല, കാരണം ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ സഅ മിൻ തംരിൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്റായി നിശ്ചയിച്ചത് ഒരു സാ ആണ്, കാരക്കയാട്ടെ മറ്റു വിഭവങ്ങളാട്ടെ ഞാൻ അങ്ങനെ തന്നെ കൊടുക്കുകയുള്ളൂ എന്നാണ് സംഭവം ഉദ്ധരിച്ച അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ബിരിയാണി അരി കൊടുക്കുകയാണെങ്കിൽ സാധാരണ അരി കൊടുക്കുന്ന അതേ തൂക്കത്തിൽ കൊടുക്കണം, ഒരിക്കലും പകുതി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുവാൻ പാടില്ല. ഇനി നോക്കൂ, നിങ്ങൾ ഈ സംഭവം ഉദ്ധരിക്കുന്ന അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു നൽകിയ ഗവേഷണം ആ ഇജ്തിഹാദ് അദ്ദേഹം സ്വീകരിച്ചില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വിവിധ ഇനങ്ങളിലുള്ള കാരക്കയുണ്ടായിരുന്നു, സാധാരണ കാരക്കയുണ്ടായിരുന്നു, ബുറനി കാരക്കയുണ്ടായിരുന്നു, വില കൂടിയ അജുവ കാരക്കയുണ്ടായിരുന്നു. സാധാരണ ഒരു സായ് കാരക്ക കൊടുക്കുന്നതിന് പകരം നിങ്ങൾ അരസായ് അജുവ കാരക്ക കൊടുത്താൽ മതി എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു താരതമ്യം നമ്മൾ ഒഴിവാക്കിയാണ് സൂക്ഷ്മതക്ക് നല്ലത്. മറ്റൊന്ന്, കാരക്കക്ക് പകരം ഗോതമ്പാണ് കൊടുത്തിരുന്നത്, ഇവിടെ നമ്മൾ അരി തന്നെയാണ്, മുന്തിയ അരിയും സാധാരണ അരിയും അതൊരിക്കലും ഒരു കമ്മി വരുത്തിക്കൊണ്ട് ചെയ്തുകൂടാ എന്നതാണ് ഏറ്റവും ശരിയായി തോന്നുന്നത്, സൂക്ഷ്മതക്ക് അടുത്ത് നിൽക്കുന്നതും അത് തന്നെയാണ്. അല്ലാഹു തആല ആലം.
1: നിസ്കാരത്തിൽ മൊബൈൽ ഫോൺ റിങ് ചെയ്താൽ എന്ത് ചെയ്യണം? താഴെ വെച്ചതാണെങ്കിൽ നിസ്കാരത്തിനിടയ്ക്ക് കുനിഞ്ഞ് അത് ഓഫാക്കാൻ പറ്റുമോ എന്നാണ്.
2: പലപ്പോഴും നമ്മളൊക്കെ അനുഭവിക്കാറുള്ളൊരു പ്രശ്നമാണ് മൊബൈൽ ഫോൺ സൈലൻറ്റിലാക്കാൻ മറന്നുകൊണ്ട് നിസ്കരിക്കുവാൻ നിൽക്കുക എന്നത്. നിസ്കാരം തുടങ്ങിയ ഉടനെ തന്നെ ഫോൺ റിങ് ചെയ്തും തുടങ്ങും. റിങ് ചെയ്തു തുടങ്ങുന്ന ഫോൺ നിശബ്ദമാക്കിയാൽ നിസ്കാരം ബാത്തിലാകുമോ എന്ന ഭയത്താൽ അതതുപോലെ തുടരുകയാണ് പല ആളുകളും ചെയ്യാറുള്ളത്. അത്തരം ഘട്ടങ്ങളിൽ അവിടെ നിസ്കരിക്കുന്ന ആളുകളുടെ നിസ്കാരം മുഴുവനും കുഴപ്പത്തിലാവുകയും മുഴുവൻ ആളുകളുടെയും നിസ്കാരത്തിൻ്റെ ഖുശൂഇനെയും ഖുലൂഇനെയും അത് ബാധിക്കുകയും ചെയ്യും. അത്തരം ഘട്ടമാണ് അതിലൂടെ സംഭവിക്കുന്നത് എന്നതിനാൽ തന്നെ റിങ് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ അത് നിശബ്ദമാക്കുകയാണ് വേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നിശബ്ദമാക്കുന്നത് കാരണത്താൽ അയാളുടെ നിസ്കാരം ബാത്തിലാകുന്നതുമല്ല. അതുപോലെ തന്നെ കൊറോണയും കോവിഡുമെല്ലാം അധികരിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മളെല്ലാവരും മാസ്ക് ധരിക്കേണ്ട ആളുകളാണ്. പള്ളികളിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലാണെങ്കിലുമെല്ലാം മാസ്കുകൾ ധരിച്ച് രോഗവ്യാപനത്തിന് തടയിടുവാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രോത്സാഹനം നൽകേണ്ട ആളുകളാണ് നമ്മൾ. ഒതു ചെയ്യുന്ന സമയത്ത് മറ്റും മാസ്ക് ഊരിവെക്കുമ്പോൾ തന്നെ പിന്നീടത് ധരിക്കാൻ മറക്കുകയും നിസ്കാരത്തിലാണത് ഓർമ്മ വരികയും ചെയ്യുന്നത് എങ്കിൽ

0: നിസ്കാരത്തിൻ്റെ ഖുശൂഇനെയും ഖുദൂഇനെയും ബാധിക്കാത്ത വിധം പെട്ടെന്നു തന്നെ അത് ധരിക്കുന്നത് കാരണത്താൽ നിസ്കാരത്തെ അത് ബാത്തിലാക്കുകയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ ഗുണങ്ങൾ പറഞ്ഞതിൽ ഒന്ന്, മന്ത്രിക്കാൻ പോലും മറ്റൊരാളെ ആശ്രയിക്കരുതെന്ന് പറയുന്നു. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചികിത്സയെക്കുറിച്ചാണോ എന്നാണ്.
2: അല്പം നീണ്ട ഒരു ഹദീസിലൂടെ അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇപ്രകാരം കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാരുമായി ഒരുമിച്ചിരിക്കുമ്പോൾ സബ്ഊന അൽഫൻ യദ്ഖുലൂന അൽജന്ന ബിഗൈരി ഹിസാബിം വല അദാബ്, വിചാരണ കൂടാതെ യാതൊരു ശിക്ഷയുമില്ലാതെ 70,000 ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇത് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പോവുകയും സഹാബിമാർ ആരായിരിക്കും ആ ഭാഗ്യവാന്മാർ എന്നതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്തു. അങ്ങനെ അല്പസമയശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നുകൊണ്ട് അവരോട് പറഞ്ഞു, ഹുമുല്ലദീന ലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വഅലാ റബ്ബിഹി യതവക്കലൂൻ. ഈ 70,000 ഭാഗ്യവാന്മാർ അവരെ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്, ചൂടുവയ്ക്കൽ ചികിത്സ നടത്താത്തവരാണ്, അള്ളാഹുവിൽ അങ്ങേയറ്റത്തെ തവക്കുലാക്കുന്ന ആളുകളുമാണ്. ഇതിലൊന്നാമതായി പറഞ്ഞത് ലാ യസ്തർഖൂൻ എന്നാണ്. ചില റിപ്പോർട്ടുകൾ ലാ യർഖൂൻ, മന്ത്രിക്കാത്തവരും എന്ന് കാണാൻ സാധിക്കും. പക്ഷേ പണ്ഡിതന്മാർ ആ ഒരു റിപ്പോർട്ടിനേക്കാൾ സ്വീകാര്യയോഗ്യമാക്കിയതും മറ്റു പല കാരണങ്ങളാലും ഏറ്റവും ശരി എന്ന് അഭിപ്രായപ്പെട്ടതും ലാ യസ്തർഖൂൻ, മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവർ എന്നാണ്. ഈ ഹദീസിനെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തപ്പോൾ അവർ വളരെ വിശദമായി തന്നെ പറഞ്ഞു, ഇവിടെ മന്ത്രിക്കാത്തവർ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് രോഗം വരുമ്പോൾ അള്ളാഹുവാണ് രോഗം നൽകുന്നത്, അവൻ മതി തനിക്ക്, അള്ളാഹുവാണ് ബലമേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമൻ, അവൻ മാത്രമാണ് എന്ന വിശ്വാസത്തോടുകൂടി മറ്റൊരാളോട് മന്ത്രിക്കാൻ പോലും ആവശ്യപ്പെടാത്ത തവക്കുലിൻ്റെ ഉടമകളാണ് ഇവർ, അതല്ലാതെ സ്വയം മന്ത്രിക്കാത്തവർ എന്നല്ല. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് രോഗം ബാധിച്ചാൽ അയാൾ സ്വയം മന്ത്രിക്കുന്നത് തെറ്റല്ല, അല്ലെങ്കിൽ ഒരു രോഗിയെ കാണുമ്പോൾ അയാൾ ആവശ്യപ്പെടാതെ തന്നെ അയാൾക്ക് മന്ത്രിച്ചു കൊടുക്കുന്നതും തെറ്റല്ല. എന്തുകൊണ്ടെന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അവസാന ദിനങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന് വേണ്ടി മന്ത്രിച്ചു കൊടുത്തിരുന്നു. മന്ത്രിച്ചു കൊടുക്കൽ പ്രവാചകൻ ആവശ്യപ്പെട്ടിട്ടല്ല. അപ്പോൾ മന്ത്രിച്ചു കൊടുക്കൽ അത് വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ തടസ്സമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കലും അത് ചെയ്യുമായിരുന്നില്ല. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ച് കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ ആർക്കെങ്കിലും തൻ്റെ സഹോദരൻ ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ അവൻ അപ്രകാരം ഉപകാരം ചെയ്തു കൊടുക്കട്ടെ എന്നാണ്. അപ്പോൾ ഹദീസിൽ സൂചിപ്പിക്കുന്നത് ജനങ്ങളോടിങ്ങനെ ആവശ്യപ്പെട്ട് പരാതി പറഞ്ഞ് ഒന്ന് മന്ത്രിച്ചു തരണേ എന്ന് ആവശ്യപ്പെടാതെ അള്ളാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് പോകുന്ന ആളുകൾ അവർക്കാണ് 70, അവരാണ് ഈ ഹദീസിൽ സൂചിപ്പിച്ച 70,000 ആളുകളെന്നാണ്. അതേപോലെ തന്നെ രോഗം വരുമ്പോൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ മന്ത്രിച്ചു കൊണ്ട് അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബസ്, അല്ലാഹുമ്മ ഇഷ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാൻ ലാ യുഗാദിറു സഖമൻ മുതലുള്ള ദിക്റുകൾ ഓതി അത് ശരീരത്തിൽ കൈവച്ചുകൊണ്ട് ശരീരത്തിൽ തടവിക്കൊണ്ട് അപ്രകാരം ചൊല്ലുന്നതിന് കുഴപ്പമില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ സഹാബിമാരെ, രോഗികളായ സഹാബിമാരെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ കാണുവാൻ സാധിക്കുന്നതാണ്.
3: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ, സംശയ നിവാരണം.
4: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയ ജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: കാർഷിക കോളേജുകളിൽ PG PhD പ്രവേശനം. ഓഗസ്റ്റ് 20 വരെ അപേക്ഷ സ്വീകരിക്കും കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ. PG PhD പ്രോഗ്രാമുകൾക്ക് ഓഗസ്റ്റ് 20 വരെ അപേക്ഷ നൽകാം. വിവിധ കോഴ്സുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇത്തവണത്തെ ICIRPG PhD പ്രവേശന പരീക്ഷകളുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. പ്രത്യേകം പ്രവേശന പരീക്ഷകൾ നടത്തും. കാർഷിക കോളേജുകളിൽ PG PhD പ്രവേശനം സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കേണ്ടത് www.admissions.kau.in.
6: ഒരു ചരിത്രം പറയാൻ തോന്നുന്നല്ലേ. ചരിത്രം പറഞ്ഞാലേ, നമ്മൾ അബാന ബിൻ ഉസ്മാൻ, അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മകനാണല്ലോ.
7: എൻ്റെ മകൻ
6: അദ്ദേഹം ഒരിക്കൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള അനുയായിയുടെ മുമ്പിൽ എണീറ്റ് നിൽക്കുമ്പോൾ അയാളുടെ ഒരു ഭാഗം, വലതുഭാഗം ഇങ്ങനെ പക്ഷാഘാതം വന്നിട്ട് തളർന്ന രൂപത്തിൽ ഇങ്ങനെ കൈക്കിങ്ങനെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിന്നിട്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. രാവിലത്തെ ഒരു പ്രാർത്ഥന നന്ന് നമ്മൾ പറഞ്ഞല്ലോ, ബിസ്മില്ലാഹില്ലദില്ലാഹുറുമാസ്മീഷീം ഫിലർലി വലാഫിസ്സമാ ഹോസമിയൽ അലീം, അത് 3 തവണ ചൊല്ലുക. അത് പതിവാക്കി ചെല്ലിയ ഒരാൾക്ക് അന്നത്തെ ദിവസം ഒന്നും അയാൾക്ക് സംഭവിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അത് പറയുന്ന സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ചൂണ്ടി, എന്നിട്ട് നിങ്ങൾക്ക് എന്തേത് സംഭവിച്ചെന്ന് ചോദിച്ചു.
7: അതെ.
6: അപ്പോൾ അയാൾ പറയണത് ശരിയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഇത്തരം ഈ ദിക്കറിൻ്റെ അല്ലെങ്കിൽ അത് ചൊല്ലുന്നതിൽ നിന്ന് അശ്രദ്ധമായ ചില സമയങ്ങൾ എനിക്കുണ്ടായി,
7: മാറിയെന്ന് പോയി.
6: ആ സമയത്താണ് എനിക്കിത് സംഭവിച്ചിട്ടുള്ളത്.
7: സുബ്ഹാനല്ലാഹ്.
6: അപ്പം അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ മുമ്പോ അതിന് ശേഷമോ പിന്നെ ഞാനത്
7: ഒഴിവാക്കിയിട്ടില്ല.
6: പക്ഷെ എന്ന് എന്നിൽ നിന്ന് അത് ഒഴിവായോ, അതിന് ശേഷമാണ് എനിക്കിങ്ങനെ ശാരീരികമായിട്ട് പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം ആളുകളെ ഉത്ബോധിപ്പിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പം ഈ ഒരു നമ്മളിപ്പോൾ ദിക്കറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. അപ്പം എത്രമാത്രമുണ്ട് നമുക്ക് പോലും കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ഹെസ്സുനെ
7: തന്നെ,
6: ഒരു കവചം.
7: ഹെസ്നുൽ മുസ്ലിം ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമേ ദിക്കറുകൾ പഠിപ്പിച്ചെന്നപ്പോഴും അത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
6: അതെ അതെ.
7: നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലൊരു കവചം അള്ളാഹു നമുക്ക് ഏർപ്പാടാക്കി തരുമെന്നുള്ളതാണ്.
6: സാധാരണ നമുക്ക് ഓരോ സബബുകൾ ഉണ്ടാവും, നമുക്ക് കാണുന്ന സബബുകൾ ഉണ്ടാവും, അതങ്ങനെയാവുന്നതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇങ്ങനെ. പക്ഷെ ഒരു വിശ്വാസിയുടെ മുമ്പിൽ കാണാത്ത സബബുകൾ അവൻ്റെ അമലുകളായിരിക്കും, അവൻ്റെ കർമ്മങ്ങളാണ്, അവൻ്റെ ദുആകളാണ്, ദിക്റുകളാണ്. അതുപോലെ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ട് പിന്നെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തവക്കുലാക്കാനും പടച്ചോൻ ഞാൻ എൻ്റെ കർമ്മങ്ങൾ ചെയ്യണം, അതിൻ്റെ മഹത്വം കൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാവും, ഭയങ്കര പ്രതീക്ഷയും ഭയങ്കര ഊർജ്ജത്തോടു കൂടി മുന്നോട്ട് പോകാൻ, അതാണ് അവനെ പ്രേരിപ്പിക്കുന്നത്.
7: അത് പറയുമ്പോഴേ പിന്നെ ഒറ്റ കാര്യം കൂടെ അതിൽ സൂചിപ്പിക്കാം. മിക്കവാറും നമ്മൾ യാത്രക്കാരാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ പ്രത്യേകിച്ച് ഒരാവശ്യമില്ലെങ്കിലും യാത്ര ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു സദുദ്ദേശത്തോടു കൂടെയുള്ളൊരു യാത്രയാണെങ്കിൽ പ്രത്യേകിച്ച് അതിനെന്തുണ്ട്, ഒരു പ്രതിഫലം കൂടെ ഉണ്ട്. ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരാൾ യാത്ര ചെയ്യുകയാണ്, കുടുംബനാഥൻ എന്തിനാണ് പോകുന്നത്, മക്കൾക്ക് അവരെ മക്കളെ പോറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ യാത്രക്കും അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലമുണ്ട്. ആ ഒരു യാത്രക്ക് പോവുകയാണെങ്കിൽ പോലും, ഇനി സുബഹിക്ക് വീട്ടിൽ നിന്ന് പിന്നെ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ പോലും, അതൊരു യാത്ര അല്ലെങ്കിൽ പോലും എന്തുണ്ട്, അവിടെ ദിക്കറുകളുണ്ട്. ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂലും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ചില ഇത്തരം ദിക്കറുകൾ നമ്മൾ ഒരു വിടുന്നോടുകൂടെ അള്ളാഹുവിൽ നമ്മൾ ഏൽപ്പിക്കുകയാണ്. വീട്ടിൽ നിന്ന് സുബഹിക്ക് പള്ളിയിലേക്ക് പോകുന്നൊരു വിശ്വാസി ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാഹ്, വീട്ടിൻ്റെ അടുത്തുള്ള പള്ളിയാണ്, വീട്ടിനടുത്തുള്ള പള്ളിക്കാണ് അദ്ദേഹം പോണത്. എന്നാലും അതിന് ചില ആളുകൾ കുടുംബസമേതം പള്ളിയിൽ പോകുന്നവരുണ്ടാവും, ഭാര്യയും കുട്ടികളൊക്കെ സുബഹിക്ക് ആ പള്ളി വീട്ട് കൂട്ടിയിട്ട് പള്ളിയിൽ പോണ ആൾ അവിടെ ചെല്ലാൻ പറഞ്ഞു ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഇവിടെ റസൂല് പറഞ്ഞു അത് പിന്നെ അള്ളാഹനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്തരമൊരു സുരക്ഷ പ്രത്യേകിച്ച് യാത്രാവേളകളിലുള്ള നമ്മുടെ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുകൂടാ ഒരു പിന്നെ ചരിത്രത്തോട് കൂട്ടി വായിക്കാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. അള്ളാഹുവിൻ്റെ മഹിത നാമമായ അത്തൗവാബ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നേർരേഖയിൽ നമ്മൾ കേൾക്കുന്നത്. പ്രൊഫസർ ഹാരിസ് ഇബ്നു സലീം സംസാരിക്കുന്നു.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അത്തവ്വാബ്, പശ്ചാത്താപങ്ങൾ സ്വീകരിക്കുന്നവൻ എന്ന് അള്ളാഹുവിന് ഒരു നാമമുണ്ട്. യഥാർത്ഥത്തിൽ ഈ പശ്ചാത്തപിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ മതകർമ്മങ്ങളിൽ, ദീനീ കാര്യങ്ങളിൽ ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നതും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങുന്നതും മതത്തിൻ്റെ തന്നെ ഒരു കർമ്മമാക്കി, ഭാഗമാക്കി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തരികയാണ്. മാത്രമല്ല, അത്തരമൊരു പശ്ചാത്താപത്തിലേക്കുള്ള താല്പര്യം നമ്മുടെ മനസ്സുകൾക്ക് ഉണ്ടാക്കിത്തരുന്നതും അതും അള്ളാഹു തന്നെയാണ്. അങ്ങനെ നമ്മൾ അള്ളാഹുവിനിലേക്ക് തൗബ ചെയ്യുമ്പോൾ, പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ, ആ തൗബ സ്വീകരിക്കുന്നവനും അള്ളാഹുവാണ്. മാത്രമല്ല, ആ ഒരു പശ്ചാത്താപ മനസ്ഥിതിയിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നവനും അള്ളാഹുവാണ്. യഥാർത്ഥത്തിൽ ഈ വിശാലമായ ആശയങ്ങളെ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പദമാണ് അത്തവ്വാബ്. മതത്തിൻ്റെ ഭാഗമായ ഒരു കർമ്മമായി, അതിനുള്ള പ്രേരണകൾ നമുക്ക് നൽകി, അത് സ്വീകരിക്കുകയും ചെയ്യുന്നു, അത് നിരന്തരമായി ചെയ്യുവാനുള്ള ഒരു മനസ്സും നമുക്ക് നൽകുന്നു. ഈ നിലക്കാണ് അത്തവ്വാബ്, പശ്ചാത്താപങ്ങൾ സ്വീകരിക്കുന്നവൻ എന്ന അള്ളാഹുവെക്കുറിച്ച് പറയുന്നത്. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹുൻ. സത്യവിശ്വാസികളെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ച് മടങ്ങുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. തുമ താബ അലൈഹിം ലിയതൂബു ഇന്നല്ലാഹു വത്തവ്വാബു റഹീം. അവൻ വീണ്ടും അവരുടെ നേരെ കനിഞ്ഞു മടങ്ങി. അവർ ഖേദിച്ചു മടങ്ങുന്നവരായിരിക്കാൻ വേണ്ടി അത്രയത്. തീർച്ചയായും അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. വഹുവല്ലദി യക്ബലു തൗബത്ത അൻ ഇബാദി വയഅഫു അനി സയ്യിആത്ത്. അവൻ തൻ്റെ ദാസന്മാരിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. അവൻ ചീത്ത കാര്യങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് അത്തവ്വാബ് എന്ന് പറയുന്ന പദം. അത്തവ്വാബ് എന്ന് പറയുന്ന ഈ ഒരു നാമം വിശുദ്ധ ഖുർആനിൽ 11 തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇല്ലല്ലദീന താബു വ അസ്ലഹു വ ബയ്യനു ഫ ഉലാഇക അതൂബു അലൈഹിം വ അനത്തവ്വാബു റഹീം വ അനത്തവ്വാബു റഹീം. അത്തവ്വാബ് എന്ന് അള്ളാഹുവിനെക്കുറിച്ച് തന്നെ പറയുന്നതാണ്. മാത്രമല്ല, വളരെ വലിയൊരു മഹത്വം നമ്മൾ കാണുന്നത് അത്തവ്വാബ് എന്നുള്ള ഈ വാക്ക് പലപ്പോഴും വിശുദ്ധ ഖുർആൻ അർറഹീം, കരുണാനിധി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന പദവുമായി, നാമവുമായി ചേർത്തു പറഞ്ഞിട്ടുണ്ട്. അത്തവ്വാബുർ റഹീം, തവ്വാബുൻ റഹീം, തവ്വാബുൻ റഹീമ എന്ന രൂപത്തിലെല്ലാം അള്ളാഹു ഈ വാക്കിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു തൗബ ചെയ്യുവാനുള്ളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു മനസ്സ്, ഒരു അവസ്ഥ, ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് തരിക എന്നുള്ളത് തന്നെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു കാരുണ്യമാണല്ലോ. തെറ്റുകളിൽ തന്നെ ഉറച്ചു നിന്ന് അതിൽ തന്നെ മരണപ്പെട്ടു പോകുന്ന എത്ര ദൗർഭാഗ്യവാന്മാരുണ്ട്, എന്നാൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിച്ചു വരുവാനുള്ള മനസ്സ് നമുക്ക് നൽകുന്നു എന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു കാരുണ്യം തന്നെയാണ്. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരടിമ തന്നിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നത്. ഒരാൾ തൗബ ചെയ്യുമ്പോഴുണ്ടാകുന്ന അള്ളാഹുവിൻ്റെ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വചനം നമ്മളെല്ലാവരും കേട്ടതാണ്. അതായത്, ഒരാൾ കാനാല റാഹിലത്ത് ഖിബി അർലിൻ ഫലാത്ത്, ഒരു മരുഭൂമിയിലൂടെ തൻ്റെ വാഹനപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരാൾ, ഫൻ ഫലത്തത് മിൻഹു വ അലൈഹ വ തആമുഹു വ ശറാബുഹു, അങ്ങനെ ആ മൃഗം അയാൾക്ക് നഷ്ടപ്പെട്ടു. ആ മൃഗത്തിൻ്റെ പുറത്ത് അയാളുടെ ഭക്ഷണവും പാനീയവും ഒക്കെയുണ്ട്. മൃഗം പോയി കഴിഞ്ഞപ്പോൾ ഫ ഐസ മിൻഹ, അയാൾ നിരാശപ്പെട്ടു. ഫ അത്ത ശജറത്തൻ ഫൽത്ത ജാഫി ദില്ലിഹ, അങ്ങനെ ഒരു മരത്തിൻ്റെ ചോട്ട് പോയിട്ട് അവിടെ കടന്നു. അത് ഐസ മിൻ റാഹിലെത്തി, ഇനി വാഹനം തിരിച്ചു കിട്ടൂല എന്ന നിലക്കെന്നെയാണ് അദ്ദേഹം അവിടെ കടന്നത്. ഹുബൈനാഹുവ കദാലിക് ഇദാഹുബിഹ കായിമ കായിമത്തൻ എന്തഹു, അങ്ങനെ അദ്ദേഹം അവിടെ നിൽക്കുന്ന സമയത്ത് അതാ ആ ഒട്ടകം, ആ വാഹനം വന്ന് അയാളെ മുന്നിൽ നിൽക്കുന്നു. ഫഹദ ബിഖിതാബിഹ, അതിനെ കടിഞ്ഞാൻ പിടിച്ചു. തുമ്മ കാല മിൻ ഷിദ്ദത്തിൽ ഫറഹ, സന്തോഷം കൊണ്ട് അയാൾ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക അഖ്ത മിൻ ഷിദ്ദത്തിൽ ഫറഹ, സന്തോഷം കൊണ്ട് തെറ്റിപ്പോയതാണ്, അല്ലാഹുവേ നീ എൻ്റെ അടിമ, ഞാൻ നിൻ്റെ രക്ഷിതാവ് എന്നയാൾ പറഞ്ഞു പോയിന്നാണ്. അപ്പോൾ ഇത്രമാത്രം സന്തോഷം അള്ളാഹുവിന് ഒരടിമ പശ്ചാത്തപിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം. എല്ലാ സന്ദർഭത്തിലും പശ്ചാത്തപിക്കാൻ അവസരം ഒരുക്കുന്നവനാണ് തവ്വാബായ അള്ളാഹു. ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ ലിയതുബ മുസി ഉന്നഹാർ വ യബ്സുതു യദഹു ബിന്നഹാർ ലിയതുബ മുസി ഉല്ലൈൽ ഹത്ത തത്തുലു ശംസു മിൻ മഗ്രിബിഹ. അള്ളാഹു കൈനീട്ടിയിരിക്കുന്നു, പകൽ തെറ്റ് ചെയ്യുന്നവന് പശ്ചാത്തപിക്കുന്നതിന് വേണ്ടി രാത്രിയിലും, രാത്രി തെറ്റ് ചെയ്യുന്നവന് പശ്ചാത്തപിക്കുന്നതിന് വേണ്ടി പകലിലും അള്ളാഹു കൈനീട്ടിയിരിക്കുന്നു എന്ന് ഹദീസിൽ വന്നത് എല്ലാ സമയത്തും അള്ളാഹു പശ്ചാത്താപത്തെ സ്വീകരിക്കുവാൻ സന്നദ്ധമാണ് എന്നാണ് അത് കാണിക്കുന്നത്. പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു യാന്ത്രികമായ ഒരു കേവല പ്രവർത്തനമാവരുത്. ആത്മാർത്ഥമായി നമ്മുടെ തെറ്റുകളെ ഉപേക്ഷിക്കുകയും അതിൽ അങ്ങേയറ്റം ഖേദിക്കുകയും മടങ്ങുകയില്ലെന്ന് നമ്മൾ ഉറപ്പിക്കുകയും കൂടുതൽ സൽപ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് തൗബ ആത്മാർത്ഥമാകുന്നതും സ്വീകരിക്കപ്പെടുന്നതും. യ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹൻ, നിഷ്കളങ്കമായ ആത്മാർത്ഥമായ തൗബ, അതാണ് അള്ളാഹു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അള്ളാഹു തൗബ സ്വീകരിക്കാത്ത സമയങ്ങളുമുണ്ട്, പശ്ചാത്താപം സ്വീകരിക്കാത്ത സമയങ്ങളുമുണ്ട്. ഒന്ന്, മരണം തൊണ്ടക്കുഴിയിലെത്തും വരെയും തൻ്റെ തെറ്റുകളിൽ നിന്ന് ഖേദിക്കാതെ ആ ഗർഗറത്തിൻ്റെ തൊണ്ടയിലുള്ള ആ ഒരു പ്രത്യേക ശബ്ദം മരണസമയത്ത് പുറപ്പെടുന്ന സമയത്ത് തൗബ ചെയ്യുന്നവർ, ഇന്നല്ലാഹ യഖ്ബൽ തൗബത്തൽ അബ്ദ് മാ ലം യുഗർഗിർ, ഗർഗറത്തിൻ്റെ തൊണ്ടയിലുള്ള ആ ഒരു ശബ്ദം പുറപ്പെടുന്നതിന് മുമ്പ് ഒരാൾ പശ്ചാത്തപിച്ചാൽ അള്ളാഹു സ്വീകരിക്കും. മറ്റൊന്ന്, അന്ത്യനാളിൻ്റെ ലക്ഷണം സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന അവസ്ഥ വരുന്നതിന് മുമ്പ് ഒരാൾ ലാ യുഗലക്കു ഹത്ത തത്തുലു അഷ്ഷംസു മിൻ മഗ്രിബിഹ, പടിഞ്ഞാറെന്നും സൂര്യൻ ഉദിക്കുന്നത് വരെ തൗബയുടെ കവാടങ്ങൾ അള്ളാഹു അടക്കുകയില്ല എന്നാണ്. ഈ സന്ദർഭങ്ങൾക്ക് മുമ്പ് പശ്ചാത്തപിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറാവേണ്ടതുണ്ട്. ജീവിതത്തിലെപ്പോഴും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുക. യാ യുഹന്നാസ് തൂബു ഇലല്ലാ ഫ ഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത്ത മറ. ഒരു ദിവസം ഞാൻ 100 പ്രാവശ്യം അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുന്നു, ഖേദിച്ചു മടങ്ങുന്നു, പശ്ചാത്തപിച്ചു മടങ്ങുന്നു എന്നാണ്. ധാരാളം പ്രാർത്ഥനകളിൽ പശ്ചാത്താപത്തിൻ്റെ പ്രാർത്ഥനകളുണ്ട്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒക്കെ അത് വന്നിട്ടുണ്ട്. റബ്ബന വജഅൽന മുസ്ലിമീന ലക് വമിൻ ദുർരിയത്തിന ഉമ്മത്ത മുസ്ലിമത്തൻ ലക് വ അരിന മനാസിക്കന വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം, റബ്ബി ഗഫിർലി വതുബ് അലൈയ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് ഹദീസിലും വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വ അതുബ് ഇലൈഹി. യുദ്ധത്തിൽ തിരിഞ്ഞോടൽ അടക്കമുള്ള തെറ്റുകളെന്നു പോലും നമുക്ക് പശ്ചാത്താപം നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതുബ് ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതുബ് ഇലൈഹി എന്ന് പറയുന്ന പ്രാർത്ഥന. മാത്രമല്ല തൗബയുടെ പശ്ചാത്താപം ഉൾക്കൊള്ളുന്നൊരു പ്രാർത്ഥനയാണ് ഉളുവിനു ശേഷം പഠിപ്പിക്കപ്പെട്ടത്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർക്ക് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുമെന്നാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ല വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജ്അൽനി മിനൽ മുത്തദഹിരീൻ. അല്ലാഹുവേ, ധാരാളമായി പശ്ചാത്തപിക്കുന്നവരിൽ എന്നെ നീ ആക്കണമേ, ശുചിത്വം പാലിക്കുന്നവരിലും എന്നെ നീ ആക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അള്ളാഹുവിൻ്റെ ഈ നാമത്തെ ശരിയായി മനസ്സിലാക്കുകയും അതുൾക്കൊണ്ട് കൂടുതൽ പശ്ചാത്താപത്തിന് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവസരങ്ങളുണ്ടാക്കുകയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
9: പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടത് നേർരേഖ അത്തൊവ്വാബ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. അള്ളാഹുവിൻ്റെ മഹിതമായ ഈ നാമത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് നേർരേഖയിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചത്. സംസാരിച്ചത് പ്രൊഫസർ ഹാരിസ് ഇബ്നു സലീം.
10: ഹജ്ജ് നിർവഹിച്ച് ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭം. ഈ സമയത്ത് ഒരാൾ അവിടെ നിന്ന് വല്ലാതെ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ തൊട്ടപ്പുറത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ ഉണ്ടൊരു വ്യക്തി, മഹാനായ ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി ചോദിച്ചു നോക്കുന്നു. ആ പണ്ഡിതൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് യാത്രക്കാരൻ ചെന്നു ചോദിക്കുകയാണ്. വിചിത്രമായൊരു ചോദ്യമാണ് ചോദ്യം. ഈ ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊതുക് അടിച്ചു, അപ്പോൾ കൊതുകിനെ ഞാൻ അടിച്ചു കൊന്നു. അപ്പോൾ ഉംറക്കിടയിൽ വേട്ട പാടില്ല എന്നല്ലേ, അപ്പൊ അതെന്റെ ഉംറയെ ബാധിക്കുക എന്നിട്ടാണ് അയാള് സംശയിട്ട്, വലിയ സംശയിട്ട് ചെന്നു. അത് കേട്ടപാട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നു ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാന് കൂഫയിൽ നിന്നാണ്. ആ കൂഫയിൽ അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിന്റെ രക്തം ചിന്തി. അതൊന്നും നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമായിട്ടില്ലല്ലേ, ഇവിടെ ഇപ്പോൾ ഒരു കൊതുകിൻ്റെ രക്തം, അതാണ് നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം എന്ന് ചോദിച്ചു അദ്ദേഹത്തെ തിരിച്ചയച്ചു. എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവണ്ടേ? ഇസ്ലാമിൽ ചില നമുക്ക് കുറേ കാര്യങ്ങളിൽ ചിന്തിക്കാണ്ടാവും, ചില പ്രയോറിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് കൂഫക്കാർക്ക് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കൊലപാതകം മാത്രമേ മുസ്ലിങ്ങൾ പിടിച്ചുലച്ച കാര്യമാണ്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണത്, അത്ര ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവം പോലും പലപ്പോഴും കൂഫക്കാർ ഒരു കുതുകനെ അടിച്ച കാര്യത്തിലേക്ക് വലിയ ആശങ്ക, ഇതങ്ങനെയാവോ ഇങ്ങനെയാവോ അതെന്താണെന്നുള്ള ഒരു ചോദ്യം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഫർള് നോക്കാതെ സുന്നത്തിടുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില ആളുകൾ അങ്ങനെയാണ്, സുന്നത്തുകൾ ചിലപ്പോൾ ഭയങ്കര പ്രാമുഖ്യം കൊടുക്കുന്നത്, എന്നിട്ട് എന്ത് ചെയ്യും, ഫർളിന് ഒരു വില ഉണ്ടാവില്ല. ഇപ്പോ
11: ആ ചോദ്യത്തിന് നേരിട്ട് മറുപടി പറയാതെ നല്ലൊരു ചിന്തന ഇട്ട് കൊടുത്തു അല്ലേ.
10: അതെ,
11: കാരണം ആ വ്യക്തിക്ക് ആവശ്യമുള്ളതും അത് ആവശ്യം വേണ്ടതും ആ കൂഫയിലുള്ള ആളുകൾക്കും വേണ്ട ഒരു ചിന്തയോ തന്നെയാണ് എന്നുള്ളതാണ്.
10: കൊതുകിനെ കൊല്ലുക എന്നുള്ളൊരു വേട്ടയേറ്റ് ഒരിക്കലും തുല്ലം ചെയ്യാൻ പറ്റില്ല, അനാവശ്യമായിട്ടുള്ളൊരു ചോദ്യമാണ്.
11: അതെ അതെ, മറിച്ച് ആ വ്യക്തിക്ക് ഒരു വലിയ ചിന്തയാണ് അവിടെ വേണ്ടത്, അയാളും ആ കൂഫക്കാരുടെ മനസ്സിന് വലിയൊരു വെളിച്ചം കിട്ടാണ് വേണ്ടതെന്നുള്ളതാണ് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഉദ്ദേശിച്ചത്.
10: ഇപ്പോൾ അതിൽ ഞാനിങ്ങനെ അതിൽ ചേർത്ത് അതിങ്ങനെ കേട്ടപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ പിന്നെ വന്നിട്ടുള്ള അത് അത് അതിൽ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗീബത്ത് നമീമത്ത്, മറ്റുള്ളവരെ കുറ്റം പറച്ച് ഇങ്ങനെയുള്ള വളരെ പിന്നെ ഹറാമായ തെറ്റായ കുറേ സ്വഭാവങ്ങൾ പുലർത്തി പോരുകയും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നന്മകളുണ്ടാവും, ചെറിയ നന്മകൾ എന്ന് കൂട്ടിക്കോ, അത്തരം നന്മകളിൽ വല്ലാതെ കണിശതയും അത് വല്ലാതെ ഇതാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഇതൊഴിവാക്കുന്നില്ല, മാതാപിതാക്കൾക്കുള്ള കടമകൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിദ്രോഹം ചെയ്യുക, അവരവഗണിക്കുക, തൊട്ടപ്പുറത്തെ സ്ഥലത്ത് ചാരിറ്റി പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുക. പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇസ്ലാമിൽ മുൻഗണനാക്രമം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പറയാറുണ്ട് റമദാനിൽ തറാവിസ്കരിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തിട്ട് ഇഷ പോയി. എന്നിട്ട് സന്തോഷം എന്താണ്? തറാവി കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള അവസ്ഥ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്.
11: ഡേ ടു ഡേ ലൈഫിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇപ്പോൾ സലാംക്ക് പറഞ്ഞ പോലെ ഓരോ അനുഭവങ്ങൾ വരും. അത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്.
10: നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഇസ്ലാം ഇപ്പോൾ വിശ്വാസം, വിശ്വാസ കാര്യങ്ങൾ, തൗഹീദിന് മുൻഗണന ഉണ്ട്.
11: അതെ,
10: തൗഹീദ് പറയാതെ ബാക്കിയുള്ള, തൗഹീദിൻ്റെ പ്രാധാന്യം അതാണല്ലോ ഏറ്റവും പ്രധാനം. അതില്ലാതെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക, മുൻഗണനാക്രമം തെറ്റിക്കുക. കാരണം ഒരു മനുഷ്യൻ്റെ തൗഹീദ് അത്രമേൽ പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ ഒരാൾ കാണിക്കണം, അതില്ലെങ്കിൽ പിന്നെ എല്ലാം പോയില്ലേ. അപ്പം അതിന് പ്രാമുഖ്യമോ അതിനുള്ള കുറിച്ചുള്ള ഒരു ഗൗരവമോ ഇല്ലാതെ അതല്ലാത്ത വിഷയങ്ങൾക്ക് അതിനേക്കാൾ വലിയ ഗൗരവം വരുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല.
11: നല്ലൊരു തിരിച്ചറിവാണ് അല്ലേ ഈ ഒരു സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
12: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
13: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ജിന്നുകളുടെ അസ്തിത്വം വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
14: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം ജീവജാലങ്ങളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതും കഴിയാത്തതുമായ അനേകായിരം സൃഷ്ടികൾ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യനെപ്പോലെ തന്നെ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിക്കേണ്ടുന്ന മറ്റൊരു സൃഷ്ടിയാണ് ജിന്നുകൾ എന്നുള്ളത്. ജിന്നുകൾ ഉണ്ട് എന്നതിന് ധാരാളം തെളിവുകൾ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ നിന്ന് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവരുടെ ഭക്ഷണത്തെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവരുടെ മരണത്തെപ്പറ്റി ഹദീസുകളിൽ കാണാം. അങ്ങനെ ധാരാളം വിഷയങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ജിന്നിൻ്റെ 1-2 ആയത്തുകളിൽ പറയുന്ന വിഷയമെന്താണ്? അല്ലാഹു പറയുന്നു, ഖുൽ ഊഹയ ഇലയ്യ അന്നഹുസ്തമഅ നഫറു മിനൽ ജിൻ. നബിയെ പറയുക, എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു, തീർച്ചയായും ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗം അവർ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നു, അവർ ഖുർആൻ കേട്ടിട്ടുണ്ട്. ഫഖാലു, എന്നിട്ടവർ പറഞ്ഞു, ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങളിതാ കേട്ടിരിക്കുന്നു. യഹ്ദീ ഇല റുഷ്ദ്, അത് നേർവഴിയിലേക്ക് നയിക്കുന്നതാണ്. ഫആമന്നാ ബിഹി, അതുകൊണ്ട് ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ, ഞങ്ങളുടെ റബ്ബിൽ ഒരാളെയും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല. അപ്പോൾ ജിന്നുകൾ ഖുർആൻ റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ടതും അവർ അതിൽ വിശ്വസിച്ചതുമായ കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ പറഞ്ഞു തന്നത്. ഇതിനെ വിശദീകരിക്കുമ്പോൾ സഅദി റഹിമഹുള്ള പറയുന്നുണ്ട്, ഫീ ഹാദിഹി സൂറത്തി ഫവാഇദു കസീറത്തുൻ, ഈ സൂറത്തിൽ, സൂറത്തുൽ ജിന്നിൽ ധാരാളം നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് വുജൂദുൽ ജിന്ന്, ജിന്നുകൾ ഉണ്ട് എന്നുള്ള കാര്യം. വ അന്നഹും മുകല്ലഫൂൻ മഅ്മൂറൂൻ മുകല്ലഫൂൻ മൻഹിയൂൻ, അവർക്കും കൽപ്പനകളുണ്ട്, അവരോടും വിരോധങ്ങളുണ്ട്, അതിൽ വിധേയരാവേണ്ടവരാണ് അവരും. മുജാസൗ നബി അഅ്മാലിഹിം, അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് പ്രതിഫലം നൽകും. നന്മയാണെങ്കിൽ നല്ല പ്രതിഫലം, തിന്മയാണെങ്കിൽ ചീത്തത്. ഇതെല്ലാം അവർക്കുണ്ട്. അതൊക്കെ ഈ സൂറത്ത് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്ന് സഅദി റഹിമഹുല്ലാ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ സൂറത്ത് ദാരിയാത്തിൻ്റെ 56-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്നുകളെയും മനുഷ്യന്മാരെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാർക്ക് ചില കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നുള്ളത്. അത് മനുഷ്യന്മാർക്ക് മാത്രമല്ല ജിന്നുകൾക്കും അത് ബാധകമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൂറത്തു സജദയുടെ 13-ാമത്തായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വലാക്കിൻ ഹഖൽ ഖൗലു മിന്നി ലഅംല അന്ന ജഹന്നമ. അല്ല പറയുകയാണ്, ഞാൻ നരകത്തെ നിറക്കുക തന്നെ ചെയ്യും. മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ, ജിന്നുകളെ കൊണ്ടും മനുഷ്യന്മാരെ കൊണ്ടും. അപ്പോൾ ഇതും അവരുടെ വുജൂദിയത്ത്, അസ്തിത്വത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ആയത്ത് തന്നെയാണ്. അതുപോലെ തന്നെ 55-ാം അധ്യായം സൂറത്തുർ റഹ്മാനിൻ്റെ 56-ാമത്തായത്തിൽ സ്വർഗീയ സ്ത്രീകളെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഫീഹിന്ന ഖാസിറാത്തു ത്വർഫ് ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാന്നുൻ. അവയിൽ കണ്ണുകളെ, നോട്ടത്തെ നിയന്ത്രിക്കുന്ന സ്ത്രീകൾ ഉണ്ട്. അവർക്ക് മുമ്പ് ഒരു മനുഷ്യനാകട്ടെ ജിന്നാകട്ടെ അവരെ സ്പർശിച്ചിട്ടില്ല. അപ്പോൾ ഈ ആയത്തും നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് അവരുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള തന്നെയാണ്. ഇങ്ങനെ ധാരാളം ആയത്തുകൾ, സൂറത്തു സബയിലെ 14-ാമത്തായത്ത്, സൂറത്തുൽ ഇസ്രായിലെ 88-ാമത്തായത്ത്, സൂറത്തു അൽ മുഅ്മിനൂനിലെ 97-98 ആയത്തുകൾ, ഇതൊക്കെ നമുക്കറിയിച്ചു തരുന്നത് അവരുടെ വുജൂദിയത്ത്, അസ്തിത്വത്തെക്കുറിച്ച് തന്നെയാണ്. അവർക്കും മനുഷ്യന്മാരെപ്പോലെ വിധിവിലക്കുകൾ ബാധകമാണ്. അവർക്കും നന്മകൾക്ക് പ്രതിഫലം നൽകും, തിന്മകൾക്ക് ശിക്ഷ നൽകും. അവരോടും അള്ളാഹു പല കാര്യങ്ങളും കൽപ്പിച്ചിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് ഈ ആയത്തുകൾ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
15: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. ജിന്നുകളുടെ അസ്തിത്വം വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
16: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ട് എല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെയുണ്ടാകും. പീസ് റേഡിയോ നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
12: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺഡ് ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ദുരിതം ബാധിച്ചവനെ കണ്ടാൽ നിർവഹിക്കേണ്ട പ്രാർത്ഥനയാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം ബിൻ റഷീദ് നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ പ്രാർത്ഥനാ പഠനം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അള്ളാ, നാം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന ദുരിതം ബാധിച്ചവനെ കണ്ടാൽ പ്രാർത്ഥിക്കാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നാം ജീവിക്കുന്ന സമൂഹത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പലരെയും പല വിധത്തിൽ പരീക്ഷിച്ചതായി നമ്മൾ കാണാൻ ഇടവരാറുണ്ട്. അത്തരക്കാരെ കാണുമ്പോൾ പ്രാർത്ഥിക്കാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ഇൻഷാ അള്ളാ ഈ ഒരു സെക്ഷനിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രാർത്ഥന ഒന്ന് പറഞ്ഞു നോക്കാം. അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി വഫള്ളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല. നമുക്ക് ഇതൊന്ന് പറഞ്ഞു പഠിക്കാം. അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി അൽഹംദുലില്ലാഹില്ലദി ആഫാനി അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി മിമ്മബ്തലാക ബിഹി അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി വഫള്ളലനി വഫള്ളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല. വഫള്ളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല വഫള്ളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി വഫള്ളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല വഫള്ളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല. ഇതാണ് ആ ഒരു പ്രാർത്ഥന. നമുക്ക് ഒരാവർത്തി കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി വഫള്ളലനി على كثير ممن خلق تفضيلا. ഈ പ്രാർത്ഥനയുടെ അർത്ഥം അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മബ്തലാക ബിഹി, നിന്നെ ബാധിച്ചതുപോലുള്ള വിപത്തിൽ നിന്ന് എനിക്ക് സൗഖ്യവും രക്ഷയും നൽകിയ. പിന്നീട് തുടരുകയാണ്, വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീല. സൃഷ്ടികളിൽ പല ആളുകളെക്കാളും എന്നെ ഉത്കൃഷ്ടനാക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നുള്ളതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. ഇത്തരം പ്രാർത്ഥനകൾ നാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറകല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
6: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
7: റെയിൽവേയിൽ 119 സെക്ഷൻ കൺട്രോളർ വിജ്ഞാപനമായി. റെയിൽവേയിലെ 119 സെക്ഷൻ കൺട്രോൾ ഒഴിവുകളിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ്, യോഗ്യതാ ബിരുദം തത്തുല്യം, പ്രായം 20 മുതൽ 33 വരെ, ശമ്പളം 35,400, ഫീസ് 500 രൂപ. ഒന്നാംഘട്ട CBT ക്ക് ഹാജരാകുന്നവർക്ക് 400 രൂപ തിരികെ നൽകും. തിരഞ്ഞെടുപ്പ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയായിരിക്കും. റെയിൽവേയിൽ 119 സെക്ഷൻ കൺട്രോളർ ഇതു സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.rrbthiruvananthapuram.gov.in.
4: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നത് നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. സൂഫിസം ആത്മീയതയോ തത്വചിന്തയോ? മുഹമ്മദ് ഫയാസിന്റെ രചനയുടെ രണ്ടാമത്തെ ഭാഗം വായിച്ചു കേൾപ്പിക്കുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
7: സൂഫിസം ആത്മീയതയോ തത്വചിന്തയോ, ഭാഗം 2, സൂഫിസത്തിന്റെ കടന്നുവരവ്, എഴുത്ത് മുഹമ്മദ് ഫയാസ് നാദാപുരം. തസവ്വുഫിന്റെ തുടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണത് ഉണ്ടായതെന്ന് ചോദിക്കാതെ കടന്നുപോകാൻ കഴിയില്ല. ഉദാഹരണത്തിന്, മുഅ്തസിലുകൾ എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കാം. ഇസ്ലാമിലെ പല കാര്യങ്ങളും മറ്റു മതങ്ങളിലെയും വിശ്വാസങ്ങളിലെയും പോലെ ചർച്ച ചെയ്യപ്പെടണമെന്ന് അവർ കരുതി. ഖുർആനും സുന്നത്തും ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം നൽകിയിട്ടില്ലെന്നവർ കരുതി. അതിനാൽ ബുദ്ധിക്കാണ് അഖ്ല് പ്രാധാന്യമെന്ന് അവർ പറഞ്ഞു. തീർച്ചയായും ഇത് തെറ്റായ ചിന്തയാണ്. എന്നാൽ സൂഫിസത്തിന്റെ കാര്യത്തിൽ ചോദ്യം ഇതാണ്: ഇസ്ലാമിൽ എന്താണ് കുറവുണ്ടായിരുന്നത് അവരൊരു പ്രത്യേക ഗ്രൂപ്പായി മാറാൻ? സുഹൃദ് ഭൗതിക വിരക്തി നമുക്ക് പോരാതെ വന്നോ? ഇല്ല എന്നാണ് ഉത്തരം. പിന്നെ എന്തുകൊണ്ട് സൂഫികളും തസവ്വുഫുമുണ്ടായി? ആദ്യത്തെ നൂറ്റാണ്ടുകൾ കഴിയുകയും ഇസ്ലാമിക ലോകത്തിന്റെ ഭൂപടം സ്ഥിരപ്പെടുകയും ഇസ്ലാമിക വിജയങ്ങൾ നിലയ്ക്കുകയും ചെയ്തപ്പോൾ ഇസ്ലാമിലേക്ക് വ്യത്യസ്ത പശ്ചാത്തലങ്ങളുള്ള ജനവിഭാഗങ്ങൾ കടന്നുവന്നു. മുസ്ലിങ്ങളുടെ അവസ്ഥ മാറാൻ തുടങ്ങി. വീടുകളിൽ അമിതമായ ആഡംബരങ്ങൾ പ്രവേശിച്ചു. ദുനിയാവ് പലതരം ആസ്വാദനങ്ങളാലും പ്രലോഭനങ്ങളാലും നിറഞ്ഞു. പല ആളുകളും നേരായ മതത്തിൽ നിന്നകലുകയും ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തു. ഈ അവസ്ഥക്കെതിരെ ചില ആളുകൾ പ്രതികരിച്ചു. ചിലർ ദുനിയാവിന്റെ ബഹളങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു. അവർ ഏകാന്തതയും കഠിനമായ സുഹൃദും ആരാധനകളും തേടിപ്പോയി. തുടക്കത്തിൽ ഇത് നല്ല നിയത്തോടെയായിരുന്നു. എന്നാൽ കാലക്രമേണ അത് ക്രിസ്തീയ സന്യാസത്തിന് സമാനമായ മറ്റൊരു രൂപം കൈക്കൊണ്ടു. മറ്റു ചിലർ, പ്രത്യേകിച്ച് പേർഷ്യൻ നാടുകളിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നുവന്നവർ, തങ്ങളുടെ പഴയ മതങ്ങളായ സ്വരാഷ്ട്രിയനിസം, ഹിന്ദുമതം, ബുദ്ധമതം എന്നിവയുടെ തത്വചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു. യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിതത്തിൽ നിന്നും ഇസ്ലാമിക ശരിയത്തിൽ നിന്നും ഓടിയൊളിക്കാനുള്ള ഒരു മാർഗമായി അവർ തസവ്വുഫിനെ കണ്ടു. അവർ തങ്ങളുടെ പഴയ ആശയങ്ങൾക്ക് ഇസ്ലാമിന്റെ വസ്ത്രം ധരിപ്പിച്ചു. അതിൽ നിന്ന് സ്വഹാബികളുടെയും താബീകളുടെയും പ്രവാചകന്റെയും ജീവിതരീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ മദ്ഹബ് ജനിച്ചു. തങ്ങളുടെ പഴയ സംസ്കാരത്തിൽ നിന്ന് പൂർണ്ണമായി മാറാതെ തന്നെ കൂടുതൽ നല്ല മുസ്ലിങ്ങളാകാൻ ഇതിലൂടെ സാധിക്കുമെന്നവർ കരുതി. അതായത്, ഇസ്ലാമിക രാജ്യത്തിന്റെ അന്നത്തെ അവസ്ഥ ഫലഭൂയിഷ്ഠമായ ഒരു മണ്ണുപോലെയായിരുന്നു. കിഴക്കൻ സംസ്കാരങ്ങളായ പേർഷ്യക്കാരുടെയും പടിഞ്ഞാറൻ സംസ്കാരങ്ങളായ ഗ്രീക്കുകാരുടെയും കടന്നുവരവ് ഈ മണ്ണിൽ നടപ്പെട്ട സൂഫിസത്തിന്റെ വിത്ത് പോലെയായിരുന്നു. കാലക്രമേണ ഈ വിത്ത് വളരുകയും ആശയം വികസിക്കുകയും ചെയ്തു. ഇസ്ലാമിലില്ലാതിരുന്ന എന്നാൽ വിദേശ സംസ്കാരങ്ങളിൽ ഉണ്ടായിരുന്ന ചില പദങ്ങൾ ആദ്യമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. വഹദത്തുൽ വുജൂദ് ഏകദൈവ അസ്തിത്വവാദം, വഹദത്തുൽ അദിയാൻ സർവമതസത്യവാദം, പ്രവാചകനേക്കാൾ ഉയർന്ന പദവിയിലുള്ള വലിയ, ശരീഅത്തിന് മുകളിലുള്ള ഇൽമുൽ ബാത്തിൻ ആന്തരിക ജ്ഞാനം തുടങ്ങിയ പദങ്ങൾ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു. ഖുറാനിലോ സുന്നത്തിലോ ഇല്ലാത്ത ഈ പദങ്ങൾ യാതൊരു വിജ്ഞാനത്തിൻ്റെയോ ശരീഅത്തിൻ്റെയോ മാനദണ്ഡങ്ങളില്ലാതെ പൊതുബോധത്തിലേക്ക് കടന്നുകൂടി. മതത്തെക്കുറിച്ചുള്ള അജ്ഞത കൂടുകയും വിജ്ഞാനം കുറയുകയും ചെയ്തൊരു സമയത്താണ് ഈ ആശയങ്ങൾ വ്യാപിച്ചത്. ഇബ്നുൽ ജൗസി തന്റെ ഗ്രന്ഥത്തിൽ സൂഫികളുടെ അവസ്ഥയെ ഉപമിക്കുന്നത്, ഇബ്ലീസ് അവരുടെ അടുക്കൽ വിജ്ഞാനത്തിന്റെ വിളക്കുകൾ കെടുത്തുകളഞ്ഞപ്പോൾ അവർ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു. ഓരോ നൂറ്റാണ്ടിലും വ്യതിയാനങ്ങൾ കൂടി വന്നു. ഒടുവിൽ തസവ്വുഫിന് സ്വന്തമായി പേരും ഷെയ്ഖുമാരും പുസ്തകങ്ങളും സങ്കീർണമായ പദാവലികളും പ്രത്യേക ആചാരങ്ങളും ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തിന് പുറത്തുള്ള പല വിശ്വാസങ്ങളുമുണ്ടായി. തസവ്വുഫ് അതിന്റെ തുടക്കത്തിൽ സുഹുദിലേക്ക്, ഭൗതിക വിരക്തിയിലേക്ക് ചായ്വുള്ളതായിരുന്നു. നിയന്ത്രിതമായ സുഹൃദ് നല്ലൊരു കാര്യമാണ്. എന്നാൽ കാലക്രമേണ അതൊരു കൂട്ടം ആളുകൾക്കിടയിൽ ഒരു പൂർണ്ണ മധുഹബായി മാറി. അതിനതിൻ്റേതായ ഭാഷയും മതത്തിന് അതിൻ്റേതായ വ്യാഖ്യാനവും ഉണ്ടായി. അത് പലപ്പോഴും ശരിയായ പ്രവാചകചര്യക്കനുസൃതമായിരുന്നില്ല. മിക്കപ്പോഴും ഈ മധുഹബുകൾ പ്രതികരണങ്ങളിലോ മറ്റ് സംസ്കാരങ്ങളുടെ സ്വാധീനങ്ങളിലോ അധിഷ്ഠിതമായിരുന്നു. ചിലരിലെങ്കിലും അത് തഹരീഫ് വികലമാക്കൽ വരെ എത്തിച്ചു. സൂഫിസത്തിന്റെ ചരിത്രപരമായ വേരുകൾ. തസവ്വുഫ് എന്നാൽ എന്താണെന്നും ഈ പേര് തന്നെ പുറത്തുനിന്ന് വന്നതാണെന്നും അത് വൈകിയാണ് പ്രത്യക്ഷപ്പെട്ടതെന്നും നമ്മൾ മനസ്സിലാക്കി. എങ്കിലും സൂഫിസം എവിടെ നിന്ന് വന്നു എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആരാണിതുണ്ടാക്കിയത്? ഇത് ഇസ്ലാമിനുള്ളിൽ തന്നെ പേരിലല്ലാതെ ഉണ്ടായിരുന്നതാണോ അതോ പുറത്തുനിന്ന് വന്നതാണോ? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അൽ കഷ്ഫു അൻ ഹഖീഖത്തു സുഫിയ, സൂഫിസത്തിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തൽ എന്ന പുസ്തകത്തിൽ പറയുന്നത്, സൂഫിസം ഒരു ആശയമെന്ന നിലയിലും വഴിയെന്ന നിലയിലും പുതിയൊരു കാര്യമല്ല എന്നാണ്. അത് ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുണ്ടായതല്ല. പ്രസ്തുത പുസ്തകത്തിൽ പറയുന്നത് സൂഫിസം വളരെ പഴയൊരു കാര്യമാണെന്നും അതിനു മുമ്പുള്ള എല്ലാ നാഗരികതകളിലും സമൂഹങ്ങളിലും അത് നിലനിന്നു എന്നാണ്. അറബികൾക്കിടയിൽ സൂഫിസത്തിന്റെ ആദ്യത്തെ അടയാളം ജാഹ്ലിയ കാലത്തെ അറബികൾ തന്നെയായിരുന്നു. അന്നവർ അതിനെ കഹാന, ജ്യോതിഷം കൺകെട്ട് എന്നാണ് വിളിച്ചിരുന്നത്. ഓരോ അറബ് ഗോത്രത്തിലും ഒരു കൽപ്പിത ജ്യോത്സ്യനോ ഒരു അറിവുകാരനോ ഉണ്ടായിരുന്നു, കാഹിനുണ്ടായിരുന്നു. അറബികൾക്കിടയിലെ ഏറ്റവും പ്രശസ്തരായ കാഹിനുകളായിരുന്നു ഷിഖ് ഇബ്നു സ്വാബ്, സുതൈഹ് എന്നിവർ. ഇസ്ലാമുമായി സംഘട്ടനത്തിലേർപ്പെട്ട അറിവുകാരികളിൽ ഒരാളായിരുന്നു മുസൈലിമത്തുൽ കദ്ദാബ്, അൽ അസ്വദുൽ അനസി, സജാഹ് എന്നിവർ. അതായത് അറബികൾക്കിടയിൽ കഹാനത്തിന്റെ കാര്യത്തിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നില്ല. അത് പുരുഷനായാലും സ്ത്രീയായാലും അവർക്ക് ഗോത്രങ്ങൾക്കിടയിൽ മറ്റാർക്കുമില്ലാത്ത അധികാരവും സ്വാധീനവും ഉണ്ടായിരുന്നു. തർക്കങ്ങളുണ്ടാകുമ്പോൾ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ ഇവരെയാണ് സമീപിച്ചിരുന്നത്. ഗോത്രത്തിന്റെ നിർണായകമായ കാര്യങ്ങളിൽ അറബികൾ കാഹിനികളോട് ആലോചിച്ചിരുന്നു. ഗോത്രവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും കാഹിന് ഒരു അഭിപ്രായമുണ്ടാകണമായിരുന്നു. ഈ പദവി കാഹിൻ തന്റെ മക്കൾക്ക് പാരമ്പര്യമായി നൽകിയിരുന്നു. കൽപ്പിത കാഹിനികൾക്ക് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ടെന്നും ഭാവി പ്രവചിക്കാൻ കഴിയുമെന്നും അറബികൾ വിശ്വസിച്ചിരുന്നു. താൻ അദൃശ്യജീവികളുമായി, പ്രത്യേകിച്ച് ജിന്നുകളുമായി സമ്പർക്കത്തിലാണെന്ന് കാഹിൻ ജനങ്ങൾക്കുറപ്പ് നൽകിയിരുന്നു. മറ്റാർക്കും കാണാൻ കഴിയാത്ത കാര്യങ്ങൾ താൻ കാണുന്നുവെന്നും വരാനിരിക്കുന്ന കാര്യങ്ങളുടെ വാർത്തകൾ അവർ തനിക്ക് കൊണ്ടുവരുന്നുവെന്നും അയാൾ അവകാശപ്പെടും. തങ്ങളുടെ സംസാരം എപ്പോഴും അസ്പഷ്ടവും അതേസമയം ആകർഷകവുമായിരിക്കാൻ അവർക്ക് സജ്ജ അനുപ്രാസ ശൈലി രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അവർ എപ്പോഴും വിചിത്രവും നിഗൂഢവുമായ വാക്കുകൾ പറയുമായിരുന്നു. അത് കേൾവിക്കാരിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സൂഫിസം ആത്മീയതയോ തത്വചിന്തയോ? മുഹമ്മദ് ഫയാസ് നാദാപുരത്തിന്റെ രചനയുടെ രണ്ടാം ഭാഗം നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിച്ചത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നു.

Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: ആ അങ്ങനെ സൈലന്റ് ചെയ്താൽ മതി.
1: അപ്പൊ ഇത് ഇപ്പൊ ലൈവ് ആയിരിക്കുമല്ലേ?
0: ആ റേഡിയോ ചാനലില്.
2: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യം സംബന്ധിയായ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ ഡോക്ടറോട് ചോദിക്കാം എന്ന പ്രോഗ്രാമിലാണ് ഉള്ളത്. എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അലിയാണ്. അദ്ദേഹം കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാലക്കാട്, അദ്ദേഹം അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ മെഡിസിനിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, അസ്സലാമു അലൈക്കും. ശ്രോതാക്കൾക്കൊക്കെ അറിയാവുന്നതുപോലെ എല്ലാ ആഴ്ചയിലും നമ്മൾ ഓരോ ടോപ്പിക്കാണ് എടുക്കാറുള്ളത്. ഇന്ന് വൈറൽ പനിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കാണ് മറുപടി പറയാൻ ഡോക്ടർ നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 2026 ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ അനുസരിച്ച് നോക്കുമ്പോൾ ഏകദേശം 800,000 ആളുകൾ പനി ബാധിച്ച് കണക്കിലുള്ളതാണ്. 800,000 ആളുകൾ പനി ബാധിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിലൊക്കെ അധികം ആളുകൾ ഇത്തരം ബുദ്ധിമുട്ടുകളുമായി നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ പനി എന്ന് പറയുമ്പോൾ വൈറൽ പനിയാവാം, അതുപോലെ തന്നെ ഡെങ്കി, ലെപ്റ്റോസ്പൈറ, അങ്ങനെ എലിപ്പനി പോലത്തെ പല പ്രശ്നങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ നമുക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഇതിനെ തരംതിരിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായി പലർക്കും തോന്നാറുണ്ട്. എന്നാൽ അതിനാണ് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ നമ്മുടെ ആശങ്കകളൊക്കെ അകറ്റാനുള്ള ഒരു അവസരമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇതൊരു അവസരം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. റേഡിയോയിലേക്ക് നേരിട്ട് വിളിക്കാനുള്ള നമ്പർ 9020840840 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഈ ഒരു പ്രോഗ്രാം നേരിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ നേരിട്ട് തന്നെ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ലൈവായി ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഈ ഒരു നമ്പറിലൂടെ നേരിട്ട് ടെക്സ്റ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെയും അയക്കാം. ഇവിടെ അത് റേഡിയോയിലെ ടെക്നിക്കൽ ടീം അത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇൻഷാല്ലാ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്തു. ഡോക്ടറെ, ഇന്നിപ്പം രാവിലെ മുതൽ ഹോസ്പിറ്റലിൽ പേഷ്യൻസിൻ്റെ കൂടെ അതേപോലെ ഹോസ്പിറ്റൽ സ്റ്റാഫിൻ്റെ കൂടെ ഒക്കെ ഉള്ളൊരു അനുഭവമായിരിക്കും. എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിരിക്കും ക്യാബിനിലിരുന്ന് നല്ലൊരു റിലാക്സ് മോഡിലിരുന്ന്. ഇൻഷാല്ലാ നമുക്ക് ഒരു മണിക്കൂർ സമയമാണ് നമ്മുടെ പ്രോഗ്രാം. പല ശ്രോതാക്കൾക്കും പല വിധത്തിലുള്ള സംശയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുക. സാധാരണ പനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പനി നല്ലൊരു ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹമാണല്ലോ.
1: തീർച്ചയായിട്ടും
0: പല അസുഖങ്ങൾക്കും ഇപ്പോൾ വേദന ഒരു അനുഗ്രഹമാണെന്ന് പറയുന്ന പോലെ
1: തീർച്ചയായിട്ടും
0: പനി ഒരു അനുഗ്രഹമാണല്ലോ. അതിന് നമുക്ക് എങ്ങനെ കാണാൻ കഴിയും?
1: നമ്മുടെ ശരീരം കൃത്യമായിട്ട് അത് സംവിധാനിക്കുമ്പോൾ തന്നെ ശരീരത്തിൻ്റെതായ ഒരു പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ശരീരത്തിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് ശരീരം തന്നെ പറയും. അപ്പോൾ ഒരു പരിധിവരെ ശരീരത്തിനെ ശരീരത്തിൻ്റെ വഴിക്ക് വിട്ടാൽ ശരീരം ശല്യമൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ വേദനയാണെങ്കിലും ശരി, പനിയാണെങ്കിലും ശരി, ഒക്കെ ശരീരം തരുന്ന ചില അലാംസാണ്. ഒരർത്ഥത്തിൽ അത് അലാമാണ്, മറ്റൊരർത്ഥത്തിൽ ശരീരം മറ്റു പലതിനെയും അതിജയിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ചില സർവൈവൽ സ്ട്രാറ്റജികളാണ്. അപ്പോൾ പനി അനുഗ്രഹമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിലേക്ക് ഒരു അപരിചിതൻ കടന്നു വരികയോ ശരീരത്തിൻ്റെ അകത്തുള്ള മറ്റെന്തെങ്കിലും പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം ചെയ്യുന്ന

0: ഒരു അതിജയ പ്രവർത്തനമാണെന്ന് പനീനെ വേണമെങ്കിൽ നമുക്ക് വളരെ താത്വികമായിട്ട് അവലോകനം ചെയ്യാം. കാരണം പനി ഒരിക്കൽ ഒരു വേള പനി ഇല്ലായിരുന്നെങ്കിൽ അത് വളരെ പിന്നെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം പ്രതിരോധ സംവിധാനം കുറവുള്ള രോഗികളുണ്ട്, അവർക്ക് പനി ഉണ്ടാവില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഒരു 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അവർക്ക് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും പലപ്പോഴും ഈ രോഗികളെ ഒപ്പിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴായിരിക്കും കാണുക അവരുടെ മൂത്രത്തിൽ അണുബാധ ഉണ്ടാവാം, അല്ലെങ്കിൽ ലങ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം. എന്തുകൊണ്ട് അവർ പനിച്ചില്ല എന്നുള്ളതാണ് സത്യത്തിൽ ആ അസുഖത്തെ വഷളാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത്. അപ്പോൾ പനി അനുഗ്രഹമാണെന്ന് വെച്ചാൽ 100-ൽ 110% പനി അനുഗ്രഹം തന്നെയാണ്.
1: ഓക്കെ, തീർച്ചയായും പനിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഒരു ശ്രോതാവ് ലൈനിൽ വന്നിട്ടുണ്ട്. നമുക്കൊരു ശ്രോതാവിലേക്ക് പോയി തിരിച്ചു വരാം. ഇൻഷാല്ലാ. പീസ് റേഡിയോ ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിട്ടുള്ളത്? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ.
2: ഹലോ,
0: ചോദിച്ചോളൂ.
1: കേൾക്കാം കേൾക്കാം, ചോദിച്ചോളൂ.
2: ഞാൻ എനിക്ക് 13 വയസ്സായുള്ള കുട്ടിക്ക് ഒരു 3-4 ദിവസമായി തലവേദന ഇങ്ങനെ തുടങ്ങി. ഇപ്പൊ പനി ഒക്കെ കാണിച്ചു പറഞ്ഞിട്ട് എന്തെങ്കിലും 4 നേരം പനിന്റെ ഗുളിക കൊടുക്കുന്നുണ്ടെങ്കിലും ആ ടൈം അതിന്റെ ഈ ഒരു ഗുളിക പിന്നെ ആ ഫലം കഴിയുമ്പോഴത്തേക്കും വീണ്ടും പനിക്കുന്നത് പേരില്ല. അപ്പൊ ഇനി എന്താ ചെയ്യാൻ? ഇപ്പൊ 2 ദിവസമായി മരുന്ന് കൂടി തുടങ്ങി, 3 ദിവസത്തിനുള്ള മരുന്നാ തന്നിട്ടുള്ളത്.
0: ഓക്കെ, അപ്പോൾ വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒ പിയിൽ വന്ന് ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മാഡം ചോദിച്ചിട്ടുള്ളത്. സത്യത്തിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. പനി 3 ദിവസത്തിൽ, അതിൻ്റെ ഇടയിൽ സാന്ദർഭികമായിട്ട് പറയാണ്, പനി 3 ദിവസത്തിലധികമായാൽ കൃത്യമായ വൈദ്യസഹായം തേടണം. അപ്പോൾ നമ്മൾ പാരസെറ്റമോൾ പോലുള്ള മറ്റ് ഹോം റെമഡികളൊക്കെ, ഇഞ്ചിയാണെങ്കിലും തേനാണെങ്കിലും മറ്റ് നമ്മുടെ ഉമ്മമാര് നമുക്ക് പറഞ്ഞു തരുന്ന നെറ്റി നനച്ചിട ടെപ്പിഡ് സ്പഞ്ച് പോലുള്ള സംഗതികളെല്ലാം അതിൻ്റെ ആയുസ് 3 ദിവസം കൊണ്ട് തീരും. 3 ദിവസത്തിനപ്പുറം പിന്നെ നമ്മൾ അതിനെ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ്. 3 ദിവസത്തിന് മുകളിൽ വരുന്ന പനികൾ കൃത്യമായി ഡോക്ടറെ സമീപിച്ച് അതിന് ചികിത്സ നേടണം. കാരണം ഇപ്പോൾ ഒരു സീസണൽ ഔട്ട്ബ്രേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഫ്ലൂ നമ്മുടെ ചുറ്റുമുണ്ട്, ഒരു ഫ്ലൂലേക്ക് ഇല്ലനസ് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതായിരിക്കാം. പക്ഷേ ബീങ് സെഡ് ദാറ്റ് തക്കാളിപ്പനി പോലുള്ള അസുഖങ്ങൾ ഇപ്പോൾ 13 വയസ്സായിട്ടുള്ള കുട്ടിയാണെന്ന് പറയുന്നത്, അപ്പോൾ ഒരു ബോർഡർ ലൈനിലുള്ള, അതായത് ഏജ് ഗ്രൂപ്പ് നോക്കുമ്പോൾ ഒരു പീഡിയാട്രിക് അഡൽട്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് മറ്റെന്തെങ്കിലും ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടോ, ശരീരത്തിൽ എന്തെങ്കിലും പൊന്തിയിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ട് മനസ്സിലാക്കി ഡോക്ടർ നിർദ്ദേശിക്കുകയാണ്. ഓക്കെ, ഡോക്ടറെ കാണിച്ചു തന്നായിരുന്നു? മനസ്സിലായി മനസ്സിലായി. അപ്പൊ ഇപ്പൊ 4-ാമത്തെ ദിവസമായി എന്നല്ലേ പറയുന്നേ. അപ്പോ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇന്നിപ്പോ 4-ാമത്തെ ദിവസമാകുമ്പോൾ നാളെ 5-ാമത്തെ ദിവസമാണ്. അപ്പൊ നാളെ തന്നെ ഡോക്ടറെ വീണ്ടും പോയി റിവ്യൂ ചെയ്യണം. കാരണം ഡോക്ടർ പ്രാഥമികമായിട്ട് 4-ാമത്തെ ദിവസം ചികിത്സിക്കുമ്പോഴും പ്രോബബ്ലി ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പൊ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ കുട്ടിക്ക് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരു പക്ഷേ ഡോക്ടർ ആവശ്യപ്പെടുകയാണെങ്കിൽ ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം. അത്തരം സാഹചര്യത്തിൽ ടെസ്റ്റ് ചെയ്ത്, കാരണം 5-ാമത്തെ ദിവസം ആവുന്നതോടുകൂടി ആ വൈറൽ ഫീവർ ആണെന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ മെല്ലെ മെല്ലെ പുറത്തു വരാം. അങ്ങനെയാണ് പറഞ്ഞത്.
2: ഓക്കെ,
0: കുട്ടിക്ക് കലശലായ പനി ഇല്ലെങ്കിൽ തീവ്രമായ നിർജ്ജലീകരണം, അതായത് കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഛർദിയാണ്, അങ്ങനെ പൂർണ്ണമായിട്ടും കിടപ്പിലല്ല കുട്ടി, എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 3 ദിവസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്.
1: ഇതിപ്പം സാധാരണ ഈ ഉമ്മമാർക്ക് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ എന്താ വെച്ചാൽ ഡോക്ടറെ കണ്ട് കഴിഞ്ഞാൽ ആ ഒരു ദിവസം തന്നെ ഒരു നേരത്തെ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ പനി മാറണം
0: എന്നുള്ളതാണ്.
1: അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടല്ലോ, എന്തായാലും വന്ന സ്പീഡിൽ അസുഖം മാറില്ലല്ലോ.
0: എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഒരു ക്വിക്ക് ഫിക്സ് സംസ്കാരം ഉണ്ട്, അതായത് 2 മിനിറ്റ് മാഗി പോലെ
1: ഓക്കെ
0: എല്ലാ സംഗതികളും പെട്ടെന്ന് നടക്കണം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ എൻ്റെ സാധാരണക്കാരായ പേഷ്യൻസ് വരുമ്പോൾ ചില സംഗതികളുടെ കാര്യത്തിൽ അവർ ഈ അസഹിഷ്ണുത പെട്ടെന്ന്, അവരുടെ നല്ല ഉദ്ദേശം കൊണ്ടുള്ള അസഹിഷ്ണുതയാണ്, കൂടെ ഉള്ള ആളുകളുടെ അസുഖം വേഗം മാറണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവർ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഉമ്മ ഒരു ചായ ഉണ്ടാക്കാൻ എത്ര നേരം വേണം? ഉമ്മ പറയും 10 മിനിറ്റ് മതി. ഉമ്മാക്ക് ഒരു ഊണുണ്ടാക്കാനോ? അപ്പോൾ ഇത്ര നേരം വേണം. ബിരിയാണി ഉണ്ടാക്കാനോ? അല്ല അത് പറ്റില്ല, എനിക്ക് 5 മിനിറ്റ് കൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കി തരണം. അപ്പം ചിരിക്കും. അപ്പോൾ അസുഖത്തിൻ്റെ സ്വാഭാവികമായ കോഴ്സ്, അതിൻ്റെ കാലാവധി, അതിനെ മനസ്സിലാക്കാതെയുള്ള ഈ അസഹിഷ്ണുത, അസഹിഷ്ണുത എന്ന് പറയാൻ കഴിയില്ല, അവരുടെ സ്നേഹത്തോടുള്ള അഭിവാഞ്ഞ എന്ന് പറയാം, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അയാൾ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമാണല്ലോ. ആ ധൃതി പലപ്പോഴും നമുക്ക് കൂടുതൽ അനാവശ്യമായ ചികിത്സകളിലേക്കും അനാവശ്യമായ ടെസ്റ്റുകളിലേക്കും കൂടെ എത്തിക്കാറുണ്ട്. അനാവശ്യമായ ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന സംസ്കാരം, അനാവശ്യമായിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന സംസ്കാരം, ഡോക്ടറെ നിർബന്ധിച്ച് സ്കാൻ ചെയ്യിപ്പിക്കുന്ന സംസ്കാരം, ഇതെല്ലാം തുടങ്ങുന്നത് പലപ്പോഴും നല്ല ഉദ്ദേശത്തിലാണ്. 2 നേരം മരുന്ന് കഴിച്ചിട്ടും ഇനി എന്ത്, ഇനി എന്തെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, 3 ദിവസം വരെയുള്ള പനിക്ക് ക്ഷമിക്കുക എന്നുള്ളതാണ് ഉത്തരം. ആ ക്ഷമിക്കുക എന്നുള്ള ഉത്തരം പലപ്പോഴും തൃപ്തികരമാകുന്നില്ല ചിലർക്ക്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഇവരുടെ ആശങ്ക കൊണ്ടാണ് കേട്ടോ ഞാൻ ആവർത്തിച്ച് പറയുന്നത്, അവരുടെ സ്നേഹം കൊണ്ടാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ചില ഡോക്ടേഴ്സെങ്കിലും ഈ ചില ടെസ്റ്റുകൾ ചെയ്യാനും ചില മരുന്നുകൾ എഴുതാനും
1: നിർബന്ധിത
0: സാഹചര്യത്തിലേക്ക്
1: എത്തും. നമുക്കൊരു കോളർ ഉണ്ട്, നമുക്ക് അതിൽ
0: തിരിച്ചു വരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: പീസ് വലൈക്കും സ്സലാം വറഹ്മത്തുള്ള വബറകാതു.
1: ഡോക്ടറോട് ചോദിക്കാൻ പ്രോഗ്രാമിലേക്കാണ് നിങ്ങൾ വിളിച്ചിട്ടുള്ളത്, ചോദിച്ചോളൂ. ഡോക്ടർ അലി നമ്മുടെ കൂടെയുണ്ട്, ചോദിച്ചോളൂ.
3: ഞാനെന്റെ കൊച്ചിന് കൊച്ചിന് മാത്രമല്ല ഞങ്ങൾ ഫാമിലി മൊത്തം വൈറൽ പനി പിടിച്ചേക്ക്, ഇൻഫ്ലുവൻസ ബി പോസിറ്റീവ് ആണെന്നാ പറഞ്ഞത്. അപ്പൊ അത് മൊത്തത്തില് ഇപ്പൊ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പനി മിക്കവാറും 2 ദിവസം കൊണ്ടൊക്കെ മാറി, ഡോക്ടറെ കണ്ടിരുന്നു, അപ്പൊ അവർ ആന്റിബയോട്ടിക് ഒക്കെ തന്ന് അവിടെ 2 ദിവസത്തേക്ക് സംഭവം മാറി. പക്ഷെ ചുമ ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ചുമ ഇപ്പോഴും മാറിയിട്ടില്ല, 1-2 ആഴ്ചയായി. പിന്നെ അതിന്റെ കൂട്ടത്തില് വേറൊരു സംശയം കൂടി, എന്റെ 6-ഉം 10 വയസ്സുള്ള കൊച്ചിനെ, 10 വയസ്സില്ല 7 വയസ്സുള്ള, സോറി 3 വർഷങ്ങളുടെ വയസ്സ് അങ്ങനെ
1: പറഞ്ഞു,
3: 7 വയസ്സുള്ള കൊച്ചിന് ഫിക്സ് വന്നിരുന്നു. ഈ പനി കൂട്ടിയിട്ടാണ് ഫിക്സ് വന്നത്. സാധാരണ 5 വയസ്സുവരെയും 5 പ്രാവശ്യം ഫിക്സ് വന്നിട്ടുണ്ട്. അത് ഇനിയിപ്പോ 3 വർഷത്തിന് ശേഷമാണ് ഈ ഫിക്സ് വന്നേക്കുന്നത്. അപ്പൊ ഇനിയും ഫിക്സ് തുടരോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
0: 2 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ പോയിന്റ് അദ്ദേഹം പറഞ്ഞത് കുടുംബത്തിലെ ഒന്നിലധികം ആളുകൾക്ക് ഇൻഫ്ലുവൻസ ബി ഡയഗ്നോസ് ആയി. ഇപ്പോൾ ഇൻഫ്ലുവൻസ ബി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വൈറസാണ്, നമ്മൾ പറയുന്ന ഇൻഫ്ലുവൻസ, അതായത് ഹ്യൂമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ. അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്, അതിന് ആൻറ്റി വൈറൽസ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക, അത് ഡയഗ്നോസ്ഡ് ആണെങ്കിൽ. പക്ഷേ ഇവിടുത്തെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് പേഷ്യൻ്റെ സിംപ്റ്റംസ് ഫീവർ മാറി, കോഫ് പിന്നെ 2 ആഴ്ചയായി. അപ്പോൾ മനസ്സിലാക്കേണ്ടത് വൈറൽ പനികൾക്കുണ്ടാകുന്ന പനി അവസാനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ക്ഷീണവും ചുമയും, ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ക്ഷമ വളരെ അനിവാര്യമാണ്. പോസ്റ്റ് വൈറൽ ടസീവ് എന്ന് പറയും, വൈറൽ ഇൻഫെക്ഷൻ വന്ന് ലങ്സിനെ അല്ലെങ്കിൽ ശ്വാസകോശത്തെ ബാധിച്ച്, സോറി, തൊണ്ടയെ ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചുമ, കുത്തി കുത്തിയുള്ള ചുമ, ക്ലസ്റ്ററിങ് ഓഫ് കോഫ്, ഒന്നിനു പിറകെ ഒന്നായിട്ട് ആവർത്തിച്ച് വരുന്ന ചുമ, ഇത്തരം ചുമകൾ പലപ്പോഴും മാറാൻ 1 മുതൽ 2 വരെ സമയമെടുക്കും. വളരെ കലശലാണെങ്കിൽ, അല്ലെങ്കിൽ ചുമ വന്ന് കുട്ടിക്ക് തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബ്ലഡ് വരികയാണ്, അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറയാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് ശ്വാസം മുട്ട് വരികയാണ്, ഇത്തരം സാഹചര്യങ്ങളിലെ സാധാരണഗതിയിൽ ഒരു വൈറൽ പനി വന്നതിന് ശേഷമുള്ള ചുമ, അത് ഇൻഫ്ലുവൻസ ബി ആണെങ്കിലും ശരി മറ്റെന്തെങ്കിലും ആണെങ്കിലും ശരി, അതിനെ പരിഹരിക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിന് ഒരു വളരെ കലശലാണെങ്കിൽ ഡോക്ടറെ കണ്ട് കോഫ് സപ്രസൻസ് എടുക്കുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം ഹോം റെമഡീസിലൂടെ തന്നെ അതും പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ്. 2-ാമത്തെ വിഷയം കുറച്ചുകൂടി സങ്കീർണമായ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഫിബ്രൈൽ സീഷർ, കുട്ടിയുടെ താപനിയന്ത്രണ സംവിധാനം, ശരീരത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിച്ച് താപനിയന്ത്രണ സംവിധാനത്തിന് തകരാറിലാകുമ്പോൾ ഉണ്ടാകുന്ന ഫിബ്രൈൽ സീഷർ, അത് പൊതുവേ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ, കുട്ടികളുടെ വിഭാഗത്തിൽ 5 വയസ്സിന് താഴെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പിന്നെയും പിന്നെയും സീഷർ വരാണെന്ന് പറയുമ്പോൾ അതിനെ ഒരിക്കലും നമ്മൾ സാധാരണയായിട്ട് കാണില്ല, കൃത്യമായിട്ട് ഇവാലുവേഷൻ അതിനാവശ്യമുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പീഡിയാട്രീഷ്യനെ തന്നെ കണ്ട് കുട്ടിക്ക് വേണ്ട ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും മറ്റും ചെയ്യേണ്ടതുണ്ട്. അതിനൊരിക്കലും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ക്ലിയർ ആണ്.
3: പിന്നെ അവൻ ഞാൻ നിലവിൽ കണ്ടിരുന്നു ഡോക്ടറെ. അപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോ ഒരു മെഡിസിൻ തന്നു, ആ മെഡിസിൻ 10 ദിവസം കഴിക്കാൻ പറഞ്ഞു, അത് ഇനി ഈജിരിക്കണം പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രിക് ന്യൂറോനെ കാണണമെന്നുണ്ടോ?
0: വേണമെന്നില്ല, പീഡിയാട്രിഷ്യനെ തന്നെ കണ്ടാ മതിയാവും.
1: മക്കളെ കുറിച്ച് എല്ലാവർക്കും ആശങ്കയാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ ഒരു ചെറുപ്പത്തിൽ. ഒരിക്കൽ ചെറിയ കുട്ടികളാവുമ്പോൾ പൊതുവേ നല്ല പനി ഉണ്ടാവുമ്പോൾ ഒരു ഫിക്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ പിന്നീട് അതേപോലെ അപസ്മാരത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പിന്നീട് കാണുമ്പോൾ ഇതുപോലെ രക്ഷിതാക്കൾ ആശങ്കപ്പെടാറുണ്ട്.
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ ഡോക്ടർ, നമ്മളിപ്പം നമ്മുടെ നാട്ടില് പനീൻ്റെ ഒരു സമയമാണ് എന്ന് പറഞ്ഞു. അപ്പം ഈവൻ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് പ്രവാസികൾ വരെ നാട്ടിലേക്ക് ലീവ് സമയം നീട്ടി തുടങ്ങിയിട്ടുണ്ട്. പനീൻ്റെ സമയം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ നാട്ടിലേക്കില്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വരുന്നുള്ളൂ, അങ്ങനെ വരെ പ്രവാസികൾ തീരുമാനമെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി അങ്ങനെയൊക്കെ നമ്മൾ പനിയെ ഭയക്കേണ്ടതുണ്ടോ? നമ്മളെ ഈ ഒരു കാലാവസ്ഥ വരുമ്പോഴാണല്ലോ പനി വരുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ?
0: രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ആമുഖമായിട്ട് പനിയൊരു അനുഗ്രഹമാണെന്ന്, 100% അനുഗ്രഹമാണെന്ന് പറഞ്ഞു. 100% ആണെന്ന് പറയുമ്പോഴും അതിന് വിശാലാർത്ഥത്തിൽ പഠിക്കുമ്പോൾ അതിൽ രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പനി അധികമാകുമ്പോൾ പ്രതിരോധ സംവിധാനം കുറവുള്ള ആൾക്കാർ, അതായത് എക്സ്ട്രീംസ് ഓഫ് ഏജ് ഗ്രൂപ്പ്, കുട്ടികളിൽ, പ്രായമായ ആളുകളിൽ, ഇവരുടെ ഉപാപചയ പ്രവർത്തനം അധികമാവും, മെറ്റബോളിസം അധികമാകുമ്പോൾ ഇവർക്ക് അതിൻ്റെ ആ ഒരു സിറ്റുവേഷനെ കോപ്പപ്പ് ചെയ്യാൻ കഴിയില്ല. അവരുടെ താപനിയന്ത്രണ സംവിധാനം തകരാറിലാകുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വരുമ്പോൾ കുട്ടികളിലാണെങ്കിൽ ഈ ഫിബ്രൈൽ സീഷർ, ഇപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം അതാണ്, ഒരു പനിയാണ് ഈ പറയുന്ന അപസ്മാരത്തെ ഉണ്ടാക്കുന്നത്. അപസ്മാരം എന്ന് പറയാൻ കഴിയില്ല, എന്നാലും ആ അതിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന ഫിബ്രൈൽ സീഷർ, റിവേഴ്സിബിൾ കോസ് ഓഫ് സീഷർ ഉണ്ടാവുന്നത് പിന്നെ എന്താ പറയുക, ഈ പറയുന്ന പനിയാണ്. അതുപോലെ പ്രായമായ ആളുകളിൽ ഇത്തരം പേഷ്യൻസിന് ഈ പനി കൂടി, സോഡിയം കുറയുക അല്ലേ, അല്ലെങ്കിൽ ഷുഗർ കുറയുക, അതായത് മെറ്റബോളിക് അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് കേസുകളിലും പനി അവരെ കോംപ്ലിക്കേറ്റ് ചെയ്യും. കോംപ്ലിക്കേറ്റ് ചെയ്യാനുള്ള അടിസ്ഥാന ധാതു അതിൻ്റെ കാരണം എന്താണ്, പ്രതിരോധം കുറവുള്ളതാണ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന വിഷയം എന്താ വെച്ചാൽ, പനി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. അതും ഒരു പ്രശ്നമാണ്. സി, ഇതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, 70-90% പനികളും തന്നെത്താനെ മാറുന്ന, ഒരു ഡോക്ടറെ കാണേണ്ടതേയില്ലാത്ത, ഒരു മരുന്ന് പോലും കഴിക്കേണ്ടതേയില്ലാത്ത, നമ്മൾ എത്ര പറഞ്ഞാലും ഇത് ഈ സമ്മർദ്ദം, ഈ സോഷ്യൽ പ്രഷർ അവിടെ നിലനിൽക്കുന്നുണ്ട്, ഇല്ലാത്ത പനിയാണ്, അതായത് വൈറൽ പനിയാണ്. പക്ഷേ ബീങ് സെഡ് ദാറ്റ്, പനി എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ അല്ല. പനീനെ നമുക്ക് ബ്രോഡായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പനി ഇൻഫെക്ഷൻ ആവാം, ഇൻഫ്ലമേഷൻ ആവാം, അതായത് നീർക്കെട്ട് എന്ന് വിളിക്കാം. നീർക്കെട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നീർക്കെട്ടല്ല, അതായത് പിന്നെ ഒരു പിന്നെ ബോഡിയിലൊരു ബ്ലോക്ക് ഉണ്ടായി, രക്തക്കോയിൽ ബ്ലോക്ക് ഉണ്ടായി, അത് ഹൃദയത്തിലാവാം, തലച്ചോറിലാവാം, ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോകുന്ന വഴിയിലാവാം, കാലിലാവാം, അങ്ങനെ ഉണ്ടാകുന്ന ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് പനി വരാം. അതുപോലെ തന്നെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്, ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം ശരീരത്തിനെതിരെ തന്നെ പ്രതികരിക്കുന്ന അവസ്ഥ, നമ്മളീ പറയുന്ന വാദം പോലുള്ള രോഗങ്ങൾ, അത്തരം രോഗങ്ങളിലും പനി ഉണ്ടാവും. അതുപോലെ തന്നെ ക്യാൻസറിലും പനി ഉണ്ടാകാം. അപ്പോൾ ഒരിക്കലും ഒരു 3 ദിവസത്തെ പനിക്ക് ഇങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പനിയെ ഭയക്കണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, ഭയക്കേണ്ടതില്ല എന്നാണ്. ഒരുപാട് ദിവസമായിട്ടും പനീനെ നിസ്സാരമായിട്ട് കാണണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നിസ്സാരമായിട്ട് കാണാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഒരു മിതത്വം പനിയുടെ വിഷയത്തിൽ വേണം. അപ്പോൾ എല്ലാത്തിലും ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, എല്ലാത്തിലും നമ്മളൊരു സാഹചര്യ തെളിവ് വെച്ചിട്ടാണ് നോക്കുക. 3 ദിവസത്തിൻ്റെ താഴെയുള്ള പനി, 3 എന്നുള്ളതാണ് മാജിക് നമ്പർ, 3 ദിവസത്തിൻ്റെ താഴെയുള്ള ഒരു പനിയിനെയും സാധാരണഗതിയിൽ, സാധാരണ ആളുകളിൽ, ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകളിൽ ഗൗരവത്തിലെടുക്കേണ്ടതില്ല. അപ്പോൾ ചോദ്യത്തിലേക്ക് വരാം, ഗൾഫിൽ നിന്ന് വരുന്ന പ്രവാസികൾ നാട്ടിലുണ്ടാകുന്ന ജലദോഷപ്പനിയെ ഭയക്കേണ്ടതുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയാം, കുറഞ്ഞ കാല ജീവിതം ആസ്വദിക്കാൻ തീരുമാനിക്കുക, അനാവശ്യമായ ഭയങ്ങളുടെ പേരിൽ നല്ല നിമിഷങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക. പ്രതിരോധമാണ്, പ്രിവെൻഷനാണ് ട്രീറ്റ്മെൻറ്റിനേക്കാളും ഇമ്പോർട്ടൻറ്റ്. അവരവരുടെ ഹാൻഡ് ഹൈജീനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു വീട്ടിലെല്ലാവർക്കും പനിയാണ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഇൻഫ്ലുവൻസ ബി ആണ്, സ്വാഭാവികമായിട്ടും നമ്മൾ ചില പ്രിവെൻറ്റീവ് മെഷേഴ്സ് അതിലെടുക്കണം, അല്ലാത്ത പക്ഷം നോർമലി പനിയെ പേടിച്ചെങ്ങനെ ജീവിക്കുക? അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് പ്രവാസികളോട് പറയാനുള്ളത്, നാട്ടിലേക്ക് വരൂ, നാട് എൻജോയ് ചെയ്യൂ, മടങ്ങിപ്പോകുന്നുള്ളതാണ്.
1: ഓക്കെ, ഇപ്പം ഉറക്കക്കുറവ് നമ്മൾ ഇത്തരം പനികൾക്കും മറ്റുള്ള അസുഖങ്ങൾ വരാനൊക്കെ എന്തിനു സ്വാധീനമുണ്ടോ ഡോക്ടറെ?
0: ഭയങ്കര ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വൈറൽ ഫീവർ നമ്മൾ എത്ര നിസ്സാരാണെന്ന് പറഞ്ഞാലും പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര സിംറ്റംസ് ആയിരിക്കും. ഈ വൈറൽ ഫീവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം ആണ് മയാൽജിയ, മസിൽ പെയിൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മയാൽജിയ, അതുപോലെ ആർത്രാൽജിയ, അതായത് സന്ധിവേദന, ശരീരവേദന, തലവേദന, ഇത് നമ്മൾ ഡോക്ടർ വന്നിട്ട് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പോലും, കുഴപ്പമില്ല എന്ന് പറയുന്നത് ഫർദർ കോംപ്ലിക്കേഷൻസിൻ്റെ വിഷയത്തിലാണ് ഡോക്ടർ, അഥവാ അസുഖം സെൽഫ് ലിമിറ്റിംഗ് ആണ്, തന്നെത്താനെ മാറുമെന്നുള്ളതാണ് ഈ ഡോക്ടർ പറയുന്നത്. പക്ഷേ പേഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉറങ്ങുക എന്നുള്ള മൗലികമായ അവകാശമാണ് അവിടെ ഹനിക്കപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ വൈറൽ പനി ഒരു ഉറക്കം കൊല്ലി തന്നെയാണ്. ആ അർത്ഥത്തിൽ ഈ ഉറക്കം കൊല്ലിയാണെന്ന് പറയുമ്പോൾ തന്നെ ഒട്ടുമിക്ക അസുഖങ്ങളുടെയും അടിസ്ഥാന കാരണം കൃത്യമായ വിശ്രമം ഇല്ല എന്നുള്ളതാണ്. വിശ്രമം കൂടി പോകാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഷുഗറിൻ്റെ വിഷയത്തിൽ നോക്കുകയാണെങ്കിലും ഉറക്കം ഒരു പ്രശ്നമാണ്. ബി പിയുടെ വിഷയത്തിൽ നോക്കിയാലും ഉറക്കം ഇല്ലാത്ത ആളുകൾക്ക് ബി പി കൂടുന്നതായിട്ട് കാണാൻ പറ്റും. സ്ട്രോക്കിൻ്റെ വിഷയത്തിലും ഒക്കെ കൃത്യമായ പഠനങ്ങൾ കാണാൻ കഴിയും. ഉറക്കക്കുറവ് കൊണ്ട് ഈ പറയുന്ന പ്രശ്നം. അപ്പോൾ ഉറക്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഭാഗമുണ്ട്. വൈറൽ പനികളിൽ ഈ പറയുന്ന ആദ്യ ദിവസങ്ങളിൽ കുറച്ച് ഉറക്കം നഷ്ടപ്പെടാം. പക്ഷേ വൈറൽ പനിയുടെ കാര്യത്തിൽ ഈ പറയുന്ന വിഷയത്തിലേക്ക് കാടുകയറിപ്പോകേണ്ട ആവശ്യമില്ല. വൈറൽ പനിയുടെ കേസിൽ വളരെ കുറഞ്ഞ ദിവസങ്ങളിലേക്ക് അതുണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും പേഷ്യൻസിന് അതിൽ ആശങ്കയുണ്ട്. അതിനൊരു പക്ഷേ, അതായത് വളരെ തീവ്രമായ മറ്റ് അസുഖങ്ങളുള്ള ആൾക്കാർ, ഷുഗറോ ബി പി ഒക്കെ ഉള്ള ആൾക്കാർ അത്തരം കേസുകളിൽ വൈദ്യസഹായം തേടണം.
1: ഈ പൊതുവേ ഫോണിൽ രാത്രി ഒരുപാട് വൈകി ഫോണിലങ്ങനെ എൻഗേജായി നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ പനിയൊക്കെ ഉള്ള സമയത്ത് അവർ ഉറക്കം മിസ്സായി പോകും. അപ്പം ചെറുപ്പക്കാരൊക്കെ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നുണ്ട് അല്ലേ?
0: തീർച്ചയായിട്ടും. ഇതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും റഷാണ്. ഇവർക്കൊരു ബ്രേക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ പനികൾ വരുമ്പോഴാണ്. എപ്പോഴായിരിക്കും ഒരു പഴയ കൂട്ടുകാരൊക്കെ തപ്പിയെടുക്കുന്നതും പഴയ റീലുകളൊക്കെ കാണുന്നതൊക്കെ. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈറൽ ഫീവർ നമ്മൾ സിമ്പിളാണെന്ന് പറയുമ്പോഴും നിർജ്ജലീകരണം പോലുള്ള, അതായത് ജലാംശം ശരീരത്തിൽ കുറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ കൃത്യമായ റെസ്റ്റ് ഇല്ലാത്ത അവസ്ഥ, ഇതെല്ലാം ഈ പനീനെ കോംപ്ലിക്കേറ്റ് ചെയ്യാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയും ഈ ജലദോഷപ്പനി വന്ന ആൾ കൃത്യമായി റെസ്റ്റ് എടുക്കാതെ, കൃത്യമായി ഉറങ്ങാതെ, കൃത്യമായി വെള്ളം കുടിക്കാതെ ആയി മൂന്നാല് ദിവസം കഴിയുമ്പോൾ അതൊരു കഫക്കെട്ടെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ശ്വാസകോശത്തിൽ കഫം നിറയുന്നു, കഫത്തിൽ മഞ്ഞ നിറം വരുന്നു. അങ്ങനെ വരുമ്പോൾ അതൊരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷനായി മാറുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അനാവശ്യമായ അലച്ചിൽ അല്ലെങ്കിൽ റെസ്റ്റ് ഇല്ലായ്മ, ഇതാണ് ഇവർക്കൊരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷനിലേക്ക് അവരെ എത്തിക്കുന്നത്.
1: അപ്പം രോഗപ്രതിരോധത്തിന് ആവശ്യമായ മാർഗം കൂടി നമ്മൾ സ്വീകരിക്കാം. മറിച്ച് പനി അങ്ങനെ പേടിച്ച് നിൽക്കല്ല വേണ്ടത്.
0: തീർച്ചയായും
1: കൃത്യമായി സമയത്ത് ഉറങ്ങുക,
0: തീർച്ചയായിട്ടും
1: സമയത്ത് ഭക്ഷണം കഴിക്കുക, ഈ ഒരു സമയത്തൊക്കെ കുറച്ച് നല്ല ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് അങ്ങനെ കുറച്ച് പ്രതിരോധം കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളെ കുറിച്ചൊന്ന് ഡോക്ടർക്കൊന്ന് പറയാമോ?
0: തീർച്ചയായിട്ടും. ഇപ്പോൾ ഭക്ഷണങ്ങളെ നമുക്ക് മൂന്നായിട്ട് വിധിക്കാം മാക്രോന്യൂട്രിയൻസിനെ. ഒന്ന് പ്രോട്ടീനാണ്, അതായത് മാംസ്യം. രണ്ട് കാർബോഹൈഡ്രേറ്റ് ആണ് അന്നജം. മൂന്ന് ഫാറ്റ് ആണ് കൊഴുപ്പ്. എപ്പോഴും നമ്മൾ പ്രോട്ടീൻസിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ മുട്ട, മീൻ പോലുള്ള, അല്ലെങ്കിൽ പിന്നെ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം പനീർ പോലുള്ള, സോയ പോലുള്ള ഭക്ഷണങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുക. ഇതാണ് ഒന്ന്. ഈ പേഷ്യൻസിന് വയറു സംബന്ധമായ, ഉദര സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. രണ്ടാമത്തേത് നട്ട്സാണ്. നട്ട്സ് വളരെ മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് വെള്ളമാണ്. വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വളരെ അശ്രദ്ധമായി വിടുന്നൊരു കേസാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ വന്ന രണ്ട് പേഷ്യൻസ്, അവർക്കൊരു നാല് ദിവസം മുന്നേ പനി, പനിയുടെ കൂടെ ജലദോഷം. പക്ഷേ അതിലൊരു പേഷ്യൻ്റിന് മൂത്രം കുറവാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. സാധാരണ പനി നോക്കുമ്പോൾ ക്രിയാറ്റിനിൻ 1.9 ആണ്. അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ പനി വന്നതിന് ശേഷവും ഇയാൾ തീരെ വെള്ളം കുടിക്കുന്നില്ല. അപ്പം പനിയിലൂടെ ഉണ്ടാകുന്ന പിന്നെ
1: നിർജ്ജലീകരണം
0: ഒരു ഭാഗത്തൂടെ, അതിൻ്റെ ഉപാപചയ പ്രവർത്തനത്തിൻ്റെ ആധിക്യം മറ്റൊരു ഭാഗത്തൂടെ, ഇയാൾ വെള്ളം കുടിക്കുന്നില്ല എന്നുള്ള പ്രശ്നം മൂന്നാമതായിട്ട് അവിടെ കിടക്കുന്നു. അപ്പോൾ അത് കിഡ്നീനെ പ്രീറീനൽ പിന്നെ കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തള്ളിയിടാണ്. അപ്പോൾ വെള്ളം, അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതുപോലെ നട്ട്സ്, അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്, അതായത് വേറെ സോർ ത്രോട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ് എന്നുള്ളത് താരതമ്യേന കുറയ്ക്കുക. അല്ല ഒരാൾക്ക് തീരെ വയ്യ, പിന്നെ അയാൾക്ക് ഉദരസംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, ക്ഷീണിതനാണെങ്കിൽ അയാൾ അപ്പോൾ ചെയ്യേണ്ടത് ലേറ്റ് ആയിട്ടുള്ള അരിയാഹാരം, പെട്ടെന്ന് ദഹിക്കുന്ന ജലാംശം നിറഞ്ഞ അരിയാഹാരമായിരിക്കണം പ്രാഥമികമായിട്ട് കഴിക്കേണ്ടത്. വൺ സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടത് പ്രോട്ടീനും അതുപോലെ തന്നെ മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള ഈ നട്ട്സൊക്കെ പോലുള്ള ഭക്ഷണങ്ങളടങ്ങിയ ഒരു ഡയറ്റായിരിക്കണം അയാൾ ശ്രദ്ധിക്കേണ്ടത്.
1: ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പനിയുടെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഇനിയിപ്പോൾ നമ്മളെ ഇങ്ങനെ പിന്നെ പനി പല വിധത്തിലുണ്ടല്ലോ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ 3 ദിവസമൊക്കെ നമുക്ക് പനി സാധാരണ ഒരു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ വാച്ച് ചെയ്തിട്ട് എന്തെല്ലാം ലക്ഷണങ്ങളാണ് പുറത്തേക്ക് പ്രകടമായി നമുക്ക് തോന്നുക? പിന്നെ പനി ഏതൊക്കെ, എങ്ങനെയാണ് നമ്മൾ പനിയെ മനസ്സിലാക്കുക, എന്താണ് ചെയ്യേണ്ടത്? ഒരു ഡോക്ടറെ അടുത്ത് കൂടി പോകുന്നതിന് മുമ്പ് നമ്മൾ ചിലപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഇൻഷാല്ലാ നമുക്ക് സംസാരിക്കാം. അതിന് മുമ്പ് ഒരു കോള് വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഞാൻ വിളിച്ചത് ഇപ്പോ ഒരു രണ്ടു മാസം പ്രായമായ കുഞ്ഞാണ്, പ്രസവിച്ചപ്പോഴും ഇനി പിന്നെ മുടി മുറിക്കാൻ പറ്റിയില്ല. അപ്പോ ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ടാണ് മുടി കളയുന്നത്. അതൊരു മുസ്ലിമിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം.
1: ഓക്കെ, നിങ്ങൾ ചോദിച്ച ചോദ്യം പീസ് റേഡിയോയില് അൽ ഇജാബ സംശയ നിവാരണം എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്, അതിലേക്കാണ് വിളിക്കേണ്ടത്. ഈ ഒരു പ്രോഗ്രാം ഈ സമയത്ത് ആരോഗ്യ സംബന്ധമായ നമ്മൾ ആശങ്കകളൊക്കെ ഉണ്ടല്ലോ, അതിന് ദൂരീകരണത്തിന്റെ സമയമാണ്. നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ അലിയാണ്. അദ്ദേഹം പാലക്കാട് കേരള മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ജനറൽ മെഡിസിനിൽ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട്
0: എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ടേ ഒരു അതിന്റെ മേഖലയിൽ നിപുണനായ ഒരു ഡോക്ടറോട് ചെന്ന് ചോദിക്കുന്നതാവും. അതെനിക്ക് തോന്നുന്നു മാഡം ഒരു പ്രൈവറ്റ് കൺസൾട്ടേഷൻ തന്നെ ആവശ്യത്തിൽ നടത്തണം. ഒരു പൊതുവായ ഒരു ഒപ്പീനിയൻ ആയിട്ട് അതിലേക്ക് പറയാൻ കഴിയില്ല.
1: പല്ല് ഡോക്ടറാണ് അതിന് അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു പല്ല് ഡോക്ടറെ ഉമ്മ പോയി കാണണം. എന്നിട്ട് ഓക്കെ, എന്നാ പിന്നെ ആ ഡോക്ടറോട് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചോദിക്കണം. ആ ഡോക്ടറെ കാണിച്ചാൽ നിങ്ങൾ തൃപ്തി അല്ലെങ്കിൽ വേറൊരു ഡോക്ടറെ കൂടി പല്ല് ഡോക്ടറെ കൂടി പോയി കാണിക്കൂ.
2: കാണിച്ചു, അതൃപ്തികരമായിട്ടല്ല അത്. പിന്നെ എനിക്ക് മറ്റു പോയെങ്കിൽ അതിനോട് കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്.
1: ഓക്കെ, അതിന്റെ ഇസ്ലാമിക സൈഡാണ് അറിയണ്ടല്ലേ, ദീനിയായ. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ പീസ് റേഡിയോയില് പല പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ. അപ്പൊ അതില് അല്ലിജാബ സംശയ നിവാരണം എന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഇനിയിപ്പോ അടുത്ത ശനിയാഴ്ച ഇന്നുണ്ടായിരുന്നു, ഇന്ന് ഉച്ചക്ക് ഉണ്ടായിരുന്നു, 1:30 to 2 വരെ ഉണ്ടായിരുന്നു.
2: ഓക്കെ,
1: പ്രശ്നമല്ല പ്രശ്നമല്ല, ഇനി അവസരം ഉണ്ടല്ലോ. ഇല്ല, പിന്നെ ഇനി എല്ലാ ശനിയാഴ്ചയും ഉണ്ടാവും, 7 to 8 വരെയുള്ള സമയത്ത് ഉണ്ടാവും. അതല്ലെങ്കിൽ പീസ് റേഡിയോയില് ഒരു പീസ് റേഡിയോ ആപ്പ് ഉണ്ടല്ലോ, ആ ആപ്പില് ഫീഡ്ബാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഫീഡ്ബാക്ക് എന്നുള്ള ഓപ്ഷനിൽ അൽ ഇജാബ സംശയ നിവാരണം എന്നുള്ള ഒരു ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ അമർത്തിയിട്ട് ഉമ്മാക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ദീനിയായ എന്ത് ചോദ്യങ്ങൾ അതിൽ ചോദിക്കാം, കൃത്യമായ മറുപടി അതിൽ വരും. ആ ആ മറുപടി ടെലികാസ്റ്റ് ചെയ്യുന്ന ദിവസം നിങ്ങളെ വിളിച്ച് പറയുകയും ചെയ്യും. ഇൻഷാല്ലാ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പനി, നമ്മൾ ഏത് ദിവസം ഏത് സമയത്താണ് നമ്മളൊരു ഡോക്ടർ കാണണം എന്നുള്ളതിനെ പറ്റി ആലോചിക്കേണ്ടതെന്നാണ്.
0: എനിക്ക് തോന്നുന്നു ചോദിച്ചത് ഏത് അടയാളങ്ങളാണ് വാച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു മാജിക്കൽ നമ്പർ 3 ആണെന്ന്. അപ്പം 3 ദിവസത്തിന് താഴെ വരുന്ന സാധാരണ പനി സാധാരണ ആൾക്കാരിൽ ഹോം റെമഡീസിലൂടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 3 to 5 days വരെ നമുക്കുള്ളത് ജലദോഷപ്പനി എന്നുള്ള ഭാഗമാണോ എന്നുള്ളത് നോക്കണം. അതായത് പനി, തൊണ്ടവേദന, മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, അതുപോലെ തുമ്മൽ, ഇങ്ങനെയുള്ള പനിയാണെങ്കിൽ പിന്നെയും ഒരു 2 ദിവസം കൂടി വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇതൊരു സാധാരണ ജലദോഷപ്പനി തന്നെയാണ്. നമ്മളതിന് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് വിളിക്കും. 5 ദിവസത്തിന് മുകളിലേക്ക് ആ പനി പോവുകയോ 3 ദിവസത്തിലേക്ക് മുകളിൽ അനായാസ, അതായത് വളരെ തീവ്രമായ പേശിവേദന അല്ലെങ്കിൽ ശക്തമായ ചുമ അല്ലെങ്കിൽ ശ്വാസംമുട്ട്, ഇതാണ് ഒരു ഏരിയ. അവിടെയാണ് നമ്മൾ ഇൻഫ്ലുവൻസേനെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഒരു ഇൻഫ്ലുവൻസ സീസണൽ ഔട്ട് ബ്രേക്ക് ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ, പത്രമാധ്യമങ്ങളിലൂടെ സംശയിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം രോഗികളുടെ ആധിക്യം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻഫ്ലുവൻസേനെ സംശയിക്കേണ്ടതുണ്ട്. ഇതാണ് മറ്റൊരു ഏരിയ. പിന്നൊരു സംഗതി, പനിയുടെ കൂടെ എന്തെങ്കിലും റാഷുകൾ പോലെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ, കുമിളകൾ പോലെ ഉണ്ടാകുന്നുണ്ടോ, അവിടെയാണ്
1: ശരീരത്തിൽ,
0: അതെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടോ അവിടെ നമുക്ക്
1: കളർ എന്തെങ്കിലും പ്രത്യേകിച്ച്
0: ഇല്ല. കുമിളകൾ പോലെ ഉണ്ടാകുമ്പോൾ അത് പിന്നെ അവിടെ കുറച്ച് വിശദാംശങ്ങളുണ്ട്. ശരീരത്തിൽ മാത്രമാണോ, കൈകളിൽ നിന്ന് ശരീരത്തിലേക്ക് വരാണോ കുമിളകൾ, അതായത് ചെറിയ
1: കട്ടി,
0: അതെ വെസിക്കിൾസ് എന്ന് വിളിക്കുന്ന അവസ്ഥയിലുള്ള അത്തരം കേസുകളിൽ നമുക്ക് ഈ കുട്ടികളിലാണെങ്കിൽ പറയുന്ന HFMD എന്ന് പറയുന്ന അവസ്ഥ, കാളിപ്പനിയും, വലിയ ആൾക്കാരിലാണെങ്കിൽ യൂഷ്വലി അത് കാണാറില്ല, ചിക്കൻ ബോക്സും അതുപോലുള്ള അല്ലെങ്കിൽ ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസും ഒക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ കാണുന്നത് ഡോട്ട് ഡോട്ടാണ്, പനിയുടെ കൂടെ ഡോട്ടുണ്ട്. അത് കേരളത്തിൽ വളരെ കോമൺ ആണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഡെങ്കിപ്പനി സംശയിക്കുന്നത്. പനിയുടെ കൂടെ ശക്തമായ ശരീരവേദന, സന്ധിവേദന, കണ്ണിൻ്റെ പിൻഭാഗം വേദന, ഛർദി, ക്ഷീണം, തലവേദന, കൂടെ ചില ആളുകൾ കാണുന്ന ഡോട്ട് ഡോട്ടോടെയുള്ള അവസ്ഥ, സ്ത്രീകളിലാണെങ്കിൽ പിരീഡ്സിന്റെ ആധിക്യം, പിരീഡ്സ് വരുന്നതിന് മുന്നേ തന്നെ സ്ത്രീകൾക്ക് പിരീഡ് സംഭവിക്കുക, ഇത്തരം കേസുകളിലൊക്കെ നമ്മൾ ഡെങ്കിപ്പനി സംശയിക്കണം. അപ്പോൾ അല്ലെങ്കിൽ പേഷ്യൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരിക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പേഷ്യൻറ്റിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരിക, അതായത് ഓൾട്ടേർഡ് സെൻസോറിയം, അവരുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ വ്യത്യാസം വരിക, സംസാരത്തിൽ കുഴച്ചിൽ സംഭവിക്കുക, ഇത്തരം കേസുകളുണ്ടെങ്കിൽ അത് ഏത് ദിവസം സംഭവിച്ചാലും ശരി, ഇതൊക്കെ ഒരു റെഡ് ഫ്ലാഗ്സ് ആണ്. അതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണെങ്കിലും ശരി, ഞാൻ പറഞ്ഞല്ലോ സാധാരണ ആൾക്കാരിലാണ് ഈ മൂന്ന് ദിവസം എന്നുള്ള പോയിന്റ് ഉള്ളത്. ഒരു ഒരു ഒരു ഒരു 70 വയസ്സുള്ള ഒരു ആൾക്ക് രണ്ടാമത്തെ ദിവസമാണ് പനി, രണ്ട് ദിവസമായപ്പോഴത്തേക്കും സംസാരത്തിൽ കുഴച്ചിലുണ്ടായി, സ്വാഭാവികമായിട്ടും ഗൗരവത്തിലെടുക്കണം, അദ്ദേഹം ഡോക്ടറെ കാണണം. അപ്പോൾ പനിക്കൊരു സിൻഡ്രോമിക് അപ്രോച്ച് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ പനിയുടെ കൂടെ എന്തെല്ലാം അടയാളങ്ങളാണ് ഉണ്ടാകുക എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അത് എന്താണ്.
1: വേറൊരു പനിയല്ല,
0: വേറൊരു പനിയല്ല,
1: പനിന്റെ കൂടെ മറ്റെന്തെങ്കിലും കാണണമെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഏജ് ഉള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് അഡ്മിറ്റ്.
0: അതെ, അല്ലാത്ത പക്ഷം ഇപ്പോൾ വെറുമൊരു പനീനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വെറുമൊരു പനിയുടെ കൂടെ അത് 1, 2, 3, 4, 5 ദിവസങ്ങൾ കഴിഞ്ഞ് പിന്നെയും പനിക്കുകയാണ്, ഇയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, മെല്ലെ മെല്ലെ മെല്ലെ ഇയാളുടെ ഭാരം കുറയുകയാണ്, ഇയാളുടെ വസ്ത്രം ലൂസാവുകയാണ്, അല്ലെങ്കിൽ അയാളുടെ ഫാമിലിയിൽ ചില അസ്വാഭാവികമായ അസുഖങ്ങളുണ്ട്, ക്യാൻസർ പോലുള്ള വാദസംബന്ധമായ പോലുള്ള രോഗങ്ങളുണ്ട്, അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അത് ഒരു ഗൗരവത്തിലെടുക്കണം. അപ്പോൾ അവിടെയാണ് ഇൻഫെക്ഷൻ്റെ പുറത്തേക്ക് നമ്മൾ പനീനെ കാണുന്നത്. ഇപ്പോൾ പനിയുടെ കൂടെ ഏതെങ്കിലും ഒരു സന്ധി തീവ്രമായിട്ട് വേദനിക്കുകയും ആ ഭാഗം ചുമന്നിരിക്കുകയും ചെയ്യുക, ചൂടായ അവസ്ഥയിലുണ്ടാവുക, അവിടെയാണ് നമ്മൾ വാദത്തെ പിക്ചറിലേക്ക് കൊണ്ടുവരിക. പക്ഷേ മനസ്സിലാക്കണം, നമുക്ക് മെഡിസിനിലോ അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ എപ്പോഴും റൂളുണ്ട്, കോമൺ ഈസ് ഓൾവേസ് കോമൺ. ഗൂഗിളിലും ചാറ്റ് ജിപിറ്റിയിലും ജെമിനിയിലൊക്കെ നോക്കിയിട്ട് വിചിത്രമായ പനികൾ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന ചില കഷ്മല ഡോക്ടർമാരുണ്ട് പേഷ്യൻസിൻ്റെ കൂട്ടത്തിൽ. ഇവർ വന്നിട്ട് നമ്മൾ ഗൈഡ് ചെയ്യും, ഇവർ നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്യും, ഇവർ കുറേ റിപ്പോർട്ട്സ് ആയിട്ടാണ് വരിക, ഇവർ നാട്ടിലില്ലാത്ത എക്സോട്ടിക് ടെസ്റ്റുകളൊക്കെ ചെയ്യും, എന്നിട്ട് വന്നിട്ട് നമ്മൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം സുഖമാണോ, എന്താണ് വിശേഷം, എന്താ ബുദ്ധിമുട്ട്. അപ്പോൾ അവർ ബുദ്ധിമുട്ടല്ല പറയുക, അവർ മുന്നിലേക്ക് റിപ്പോർട്ട് വെക്കും, അവരൊരു വൈറ്റമിൻ ഡിയുടെ റിപ്പോർട്ട് വെക്കും, ഒരു ഫാറ്റി ലിവറിൻ്റെ റിപ്പോർട്ട് വെക്കും, എന്നിട്ട് പറയും ഡോക്ടർ വൈറ്റമിൻ ഡി കുറവാണ് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ട്രാപ്പിലാവാൻ പാടില്ല. അവിടെ ഞാൻ ഡോക്ടർ കമ്മ്യൂണിറ്റിനോട് കൂടി പറയാണ്, നമ്മുടെ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു വരാലോ, അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യണം, അയാളിലേക്ക് തിരിച്ചു പോകണം, എന്നിട്ട് അയാളുടെ പ്രശ്നം എന്താണെന്ന് കേൾക്കണം. കാരണം ആ ടെസ്റ്റ് ചെയ്യിച്ചത് അയാൾ തന്നെയായിരിക്കും, വലിയ ഒരു സിസ്റ്റം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഈ പറയുന്ന ടെസ്റ്റുകളിലേക്ക് പുഷ് ചെയ്യുന്ന. അപ്പോൾ അത്തരം കേസുകളിൽ പേഷ്യൻറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ടെസ്റ്റുകളെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാതെ, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നമുക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഈ ടെസ്റ്റുകൾ നോക്കി നോക്കി നോക്കി കണ്ടെത്തും അവസാനം പ്രശ്നം ഇതൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് പനീനെ അപ്രോച്ച് ചെയ്യുക. ബേസിക്കലി പറഞ്ഞാൽ വിക്കാറ് വരുന്ന അസുഖങ്ങൾ ഒരു കോമൺ കോൾഡ് ആയിരിക്കും, ജലദോഷപ്പനി ആയിരിക്കും, അതിനപ്പുറം പോവുകയോ അത് സഹിക്കാൻ പറ്റാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ഗൗരവത്തിൽ കാണേണ്ടതുള്ളൂ.
1: യെസ്, ഒരു കോളർ ഉണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഇൻഷാല്ലാ തിരിച്ചു വരാം.
4: റേഡിയോ വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളികളുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പിന്നണി പ്രവർത്തകർ, ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രകളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com, www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം ഇവിടെ തുടരുകയാണ്. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം എന്നുള്ള പ്രോഗ്രാമിൽ നമ്മൾ ഡോക്ടർ അലിയാണ് നമ്മളൊപ്പം ഉള്ളത്. അദ്ദേഹം ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഓരോ വീടുകളിലും ഒരുപക്ഷെ ഇന്ന് ഡോക്ടറെ കാണിക്കാൻ വന്ന ഒരാൾ, അയാൾ ഡോക്ടറെ കാണിച്ച് മെഡിസിൻ വാങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ മക്കൾക്ക് പനിച്ചു എന്നാണ്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പനിച്ചു എന്നാണ്. അങ്ങനെ ഒരാൾക്ക് പനിച്ചു കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ മൊത്തം പനി പടർന്നു വരിക. അങ്ങനെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ സൈക്കിൾ തന്നെ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ പ്രതിരോധ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പം നമ്മൾ വീട്ടിൽ പ്രഗ്നൻ്റ് ആയ ആളുകളും അതുപോലെ തന്നെ കുറച്ച് ഏജ് ആയ ആളുകളും ഇതുപോലെ തന്നെ നന്നേ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, ഇവരൊക്കെ ഈ പനീൻ്റെ ഒരു സമയത്ത് പനി ഇങ്ങനെ പടർന്ന് പിടിക്കുന്ന ഒരു സമയത്ത് അവരൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് അവരെ നമുക്കൊന്ന് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഡോക്ടർ ചോദിക്കാറ്.
0: ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, പാനിക് ആവുക എന്നുള്ളത് ഒന്നിനും പരിഹാരമല്ല എന്നുള്ളതാണ്. എൻ്റെ ചില പേഷ്യൻസ് വന്നിട്ട് ഭയങ്കരമായിട്ട് ബേജാറാവും, ടെൻഷനാവും. അപ്പോൾ ഞാൻ അവരോട് ആദ്യം തന്നെ പറയും, നന്നായിട്ട് ടെൻഷൻ അടിക്കി, ഒരു 3 നേരം 10 ഗ്രാം വെച്ച് ടെൻഷൻ അടിക്കണം. ടെൻഷൻ അടികൊണ്ട് നിങ്ങളുടെ അസുഖം മാറുമായിരുന്നെങ്കിൽ ദാ ഇങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക, ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ അവർ ചിരിക്കും, അവർ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കും. അപ്പോൾ ഈ ടെൻഷൻ അടിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇന്നത്തെ അവസ്ഥയിൽ നമ്മളടങ്ങുന്ന ഈ സമൂഹം എല്ലാ കാര്യത്തിലും ഒരു അക്ഷമത കാണിക്കുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുകയാണല്ലോ, എല്ലാം ഈ പറയുന്ന ഒരു സ്വിഗ്ഗിയുടെയും ഇൻസ്റ്റാമാർട്ടിൻ്റെയും കാലമാണല്ലോ. അപ്പോൾ പാനിക് ആവുന്നത് വലിയ പ്രശ്നമാണ്. ഒരു പനി വരുമ്പോഴത്തേക്കും കൊണ്ടുപോവാൻ ചാടി വാരി കൊണ്ടുപോവാൻ, ഇത് അനാവശ്യമായ ചികിത്സ പിന്നെ ഭാരം അവരിൽ മേലുണ്ടാക്കി വെക്കുകയാണ്, ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്ന എക്സ്ട്രീംസ് ഓഫ് ഏജ് ഗ്രൂപ്പ് ആൻഡ് വൾണറബിൾ കമ്മ്യൂണിറ്റീസ്, അതായത് കുട്ടികൾ, വൃദ്ധർ, പ്രഗ്നൻറ്റ് ലേഡീസ്, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ വിഷയത്തിൽ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോമൺ കോൾഡ് വന്നു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ. ഒന്ന്, എയറോസോളൈസേഷൻ നടക്കും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകളുടെ ജലദോഷപ്പനിയുടെ ധൂമങ്ങൾ അവരുടെ അതുപോലെ തന്നെ ഈ ഡ്രോപ്സ് മറ്റുള്ളൊരാളിലേക്ക് പടരാനുള്ള സാധ്യതയാണല്ലോ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ വേ. അപ്പോൾ പിന്നെ വീട്ടിലാണെങ്കിൽ പോലും ഇത് പ്രത്യേകിച്ച് പ്രഗ്നൻറ്റ് ലേഡീസ് ഒരു സ്പേസിങ് അവർ എന്ത് ചെയ്യുക, പിന്നെ പരിഗണിക്കുക. അവർക്ക് വീട്ടിൽ അതിനുള്ളൊരു അറേഞ്ച്മെൻ്റ് ഉണ്ടെങ്കിൽ, അവർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ചെയ്യണം. അതുപോലെ കോണ്ടാക്ട്സ് വരുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് പിന്നെ സ്വാഭാവികമായിട്ടും പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല എന്ന് വിചാരിക്കും, പക്ഷെ ഞാൻ പറയുന്നത് സാധാരണക്കാരുടെ കാര്യമല്ല, പ്രഗ്നൻ്റ് ആയ ലേഡീസ് എസ്പെഷ്യലി ഇൻ ദ ഫസ്റ്റ് 3 മന്ത്സ്, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ, അതുപോലെ വൃദ്ധരായ ആൾക്കാർ, അവരുള്ള അവരെ പോലെയുള്ള ആളുകൾ പ്രത്യേകിച്ച് അവരുടെ കൈകളുടെ വൃത്തിയും അതുപോലെ തന്നെ തുമ്മുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാലോ പ്രവാചക വൈദ്യത്തിൽ പോലും തുമ്മുന്നതിന് ചില ഉസൂലുകളുണ്ട്, കൈ മറച്ചു വെച്ച് തുമ്മുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എറ്റിക്വറ്റ്സ്, അദബുകൾ, അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില മര്യാദകൾ, ആ മര്യാദകൾ തന്നെയാണ് കോമൺ കോൾഡ് ആണെങ്കിലും മറ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണെങ്കിലും ഇപ്പം ഇത്തരത്തിലുള്ള വൾണറബിൾ കമ്മ്യൂണിറ്റീസിനെ സഹായിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുക, പരിഹാരമായിട്ട് വരിക. രണ്ടാമത്തെ കാര്യം, ഒരു അസുഖം വന്നാൽ പിന്നെ നിരാശനാവുക എന്നുള്ളതില്ല. നമ്മളെപ്പോഴും പറയും ഓൾവേസ് ഫോൾ ഫോർവേഡ്, മുന്നോട്ടേക്കാണ് വീഴേണ്ടത്, ഫോർവേഡേക്കല്ല. അപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് പനി വന്നു, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു, അത്തരത്തിലുള്ള അനാവശ്യ പാനിക് സിറ്റുവേഷനിലേക്ക് പോകാതെ ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റിലേക്ക് വരിക. മറ്റൊരു കാര്യം, എന്തൊക്കെയാണ് ഹോം റെമഡീസ് എന്നൊരു ചോദ്യം എവിടെയോ ചോദിച്ചതുപോലെ എനിക്ക് തോന്നി. ഒന്ന്, സാറ് പറഞ്ഞതുപോലെ ടെപ്പിഡ് സ്പഞ്ച്, അതായത് നനച്ച് തുടച്ചു കൊടുക്കുക, അത് വളരെ നല്ലൊരു രീതിയാണ്. അതായത് താപ നിയന്ത്രണ സംവിധാനത്തിന് തകരാറിലാവാതിരിക്കാൻ, ഊഷ്മാവ് ഒരളവിന് മുകളിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ് ടെപ്പിഡ് സ്പഞ്ച്. മറ്റൊരു കാര്യം, നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഇഞ്ചി പോലുള്ള, തേൻ പോലുള്ള ഹോം റെമഡീസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതെല്ലാം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള സംഗതികളാണ്. അതുപോലെ തന്നെ സലൈൻ ഗാർഗിൾ, അതായത് ചൂടുവെള്ളത്തിൽ ആവശ്യത്തിലധികം ഉപ്പിട്ട്, അതായത് ഹൈപ്പർ സാച്ചുറേറ്റഡ് സലൈൻ ചെയ്തുകൊണ്ടുള്ള ഗാർഗിളിങ്, അതുപോലെ വോമായിട്ടുള്ള വാട്ടർ മാത്രം യൂസ് ചെയ്യുക, ആവി പിടിക്കുക, അതായത് ഒരു മിതത്തിൽ ഒരു ആവി പിടിക്കുക, ഇത്തരത്തിലുള്ള ഹോം റെമഡീസൊക്കെ ആദ്യത്തെ 3 ദിവസം ഒരു കംഫർട്ട് തരുന്ന കാര്യത്തിൽ പേഷ്യൻസിനെ സഹായിക്കും. ചിലപ്പോൾ റൂട്ട് കോസിനെയോ അസുഖത്തിൻ്റെ ട്രജക്ടറിനെയോ ഒന്നും എന്ത് ചെയ്യില്ല, ബാധിക്കില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അതിന് ഹെൽപ്ഫുൾ ആയില്ലെങ്കിൽ പോലും, പേഷ്യൻസിനെ ആ 3 ദിവസത്തെ ക്ലേശകരമായ സമയത്തെ ടൈഡ് ഓവർ ചെയ്യാൻ ഇത്തരത്തിലുള്ള ഹോം റെമഡീസ് സഹായിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്.
1: അപ്പം കുറച്ചുകൂടി നമ്മൾ അലേർട്ടാവേണ്ട ഒരു സമയമാണ് അല്ലേ, പ്രത്യേകിച്ച് ഈ ഒരു പ്രഗ്നൻ്റ് ആയ ആളുകൾ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം അകലം പാലിക്കുക, കോവിഡിൻ്റെ സമയത്ത് വന്ന കുറേ വാക്കുകളുണ്ടല്ലോ, പിന്നെ പേഴ്സണൽ ഹൈജീനെ കുറിച്ചൊക്കെ ഡോക്ടർ പറയേണ്ടത്.
0: ഞാൻ പൊതുവേ അലേർട്ടാവണമെന്ന് പറയാറില്ല, കാരണം സൊസൈറ്റി ഇപ്പോൾ ഹൈപ്പർ അലേർട്ടാണ്, അല്ലെങ്കിൽ ഹൈപ്പർ അലേർട്ട് ആക്കി വെച്ചേക്കാണ്. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു വ്യക്തി 5 ദിവസത്തെ പനിയായിട്ട് വീട്ടിലിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ആളുകളെ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിന് പകരം ഒരു ദിവസത്തെ പനിയായിട്ട് ബഹളം വെച്ച് വരുന്ന കാഷ്വാലിറ്റിയിലേക്ക് ഓടിക്കേറി വരുന്ന ആളുകളെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ പറയുക, നമ്മുടെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് തന്നെയാണ്, ഭയം വേണ്ട, ജാഗ്രത മതി.
1: ഓക്കെ ഫൈൻ ഡോക്ടർ. അപ്പോൾ നമ്മളെ ഈ ഡോക്ടർ പറഞ്ഞു കുറേ ടെസ്റ്റുകൾ ചെയ്ത് ടെസ്റ്റ് റിപ്പോർട്ട് ആയിട്ടാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ആൾക്കാർ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അവരൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇത് ഇത് ഇതല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ധാരണ ശരിയാണോ എന്ന് മാത്രം അവർക്കൊരു ഡോക്ടർ കാണുമ്പോൾ അവരെ മനസ്സിലുള്ളൂ. അത് വലിയ അബദ്ധങ്ങളിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പനി പനിക്കുമ്പോഴത്തേക്ക് വേഗം പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും അതൊരു ആ ഒരു ധാരണ കൂടി ഡോക്ടറോട് പറയുന്നത് നന്നായിരിക്കും തോന്നണം. അതായത് ഇന്ന് പനിച്ചു കഴിഞ്ഞാൽ നാളെ പോയി ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം CBC നോക്കിയാൽ മതി, അതല്ലെങ്കിൽ വൈഡ് നമ്മുടെ ടൈഫോയിഡിൻ്റെ മഞ്ഞപ്പിത്തത്തിൻ്റെ ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്താൽ മതി എന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ട്. ശരിക്കും ആദ്യത്തെ ദിവസം പനിച്ച ആദ്യത്തെ ദിവസം നമ്മൾ ടെസ്റ്റുകൾ ചെയ്താൽ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ?
0: ഇവിടെ വളരെ രസകരമായൊരു ചോദ്യമുണ്ട്. ചില പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടർ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ഓക്കെ, ഞാനൊരു 200 രൂപ കൊടുത്താൽ എനിക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും, അതിലൂടെ എനിക്ക് സമാധാനം കിട്ടും. എനിക്ക് സമാധാനം കിട്ടാൻ ഒരു 200 രൂപ കൊടുക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ന്യായമായ ചോദ്യമല്ലേ? ഞാൻ പറയാം, അത് അവർക്ക് അസമാധാനം കൊടുക്കും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇവിടെയാണ് അവർ മനസ്സിലാക്കിയതിൽ വരുന്നൊരു പെർസ്പെക്റ്റീവ് ബയാസ് ഉള്ളത്. അവർ സ്ക്യൂഡാണ്, അവരുടെ ചിന്തകൾ കുറച്ച് ഇൻക്ലൈൻഡ് ആണ് ടുവേർഡ്സ് ഇറാഷണൽ പൊസിഷൻ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വിചാരിക്കുന്നത് ഈ സെറ്റ് ഓഫ് ടെസ്റ്റുകളാണ് ഇതിന് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ഒരു ടെസ്റ്റ് അവിടെ ചെയ്യാണ്, ടെസ്റ്റുകളിൽ വേരിയബിലിറ്റി ഉണ്ടാവാം, വ്യത്യസ്തതകളുണ്ടാവാം. ആ വ്യത്യസ്തതകളൊന്നും അസുഖങ്ങളല്ല. എപ്പോഴും ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് ഒരു ഡോക്ടറും ഒരാളെയും ട്രീറ്റ് ചെയ്യുന്നില്ല. ക്ലിനിക്കൽ ഡയഗ്നോസിസിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്ററാണ്, അവരുടെ ഡയഗ്നോസിസിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ സഹായകമാകുന്ന, അതിനെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംവിധാനം മാത്രം ടെസ്റ്റ്. അപ്പോൾ ഇവിടെ ടെസ്റ്റുകൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടെസ്റ്റുകളുണ്ട്. ഈ രോഗി കുറേ കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ കുറേ വേരിയബിളായിട്ടുള്ള, കുറേ നോർമാലിറ്റിയിൽ നിന്ന്, സമൂഹത്തിൻ്റെ നോർമലിൽ നിന്ന് മാറി നിൽക്കുന്ന കുറേ വാല്യൂസ് വരാണ്. ഇവിടെ ഡോക്ടർ വലിയൊരു ഡിലമയിൽ, വലിയൊരു ഒരു ഒരു ഒരു പ്രശ്നത്തിലേക്ക് വന്ന് പെടുകയാണ്. കാരണം ഇവിടെ ഒരു റിപ്പോർട്ട് വരുന്നു, ആ റിപ്പോർട്ടിൽ കുറച്ച് നോർമലല്ലാത്ത വാല്യൂ വരുന്നു. എന്നാൽ ഈ വാല്യൂ അടിസ്ഥാനപരമായിട്ട് രോഗിയുടെ ഇപ്പോഴത്തെ പ്രശ്നമായിട്ടൊരു ബന്ധമില്ല. എന്നാൽ ഈ രോഗിക്ക് കൃത്യമായൊരു മറുപടി കൊടുക്കുകയും വേണം. അവിടെ ഡോക്ടേഴ്സ് രണ്ട് വിധമാവും. ഒരു വിഭാഗം ഡോക്ടേഴ്സ് സംയമനത്തോടെ ഈ രോഗിനെ പറഞ്ഞ് മനസ്സിലാക്കും. മനസ്സിലാക്കാൻ മിനിമം ഒരു 15 മിനിറ്റ് വേണം. രണ്ടാമത്തെ വിഭാഗം 15 മിനിറ്റ് ഇല്ലാത്തതുകൊണ്ടും ഇന്നത്തെ സമൂഹത്തിലെ ഡോക്ടേഴ്സ് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് രോഗികളിൽ നിന്ന് വരുന്ന കയ്യേറ്റം. എല്ലാവരും അല്ല, എന്നാലും അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഡിഫെൻസീവ് മെഡിസിൻ, ഡോക്ടറുടെ തടി രക്ഷപ്പെടുത്തുക എന്ന് പറയുന്ന അവസ്ഥ. അത്തരം കേസുകളിൽ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അതിനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ഫർദർ വർക്കപ്പിലേക്ക് പോവാണ്. ഇത് സത്യത്തിൽ സമാധാനമാണോ കൊടുക്കുന്നത്, അസമാധാനമാണോ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ. ഒരു കാരണവശാലും ഒരു മെഡിക്കൽ വൈദ്യശാസ്ത്രത്തോട് അല്പമെങ്കിലും കടപ്പാടുള്ള, അല്പമെങ്കിലും സ്നേഹമുള്ളൊരു രോഗി അവരുടെ ജീവിതം തുടച്ചു നിൽക്കേണ്ട ഒരു സംഗതി, ദയവ് ചെയ്ത് ഡോക്ടേഴ്സിനെ ബൈപ്പാസ് ചെയ്യാതിരിക്കുക, ഔട്ട് റൺ ചെയ്യാതിരിക്കുക, ഔട്ട്സ്മാർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഔട്ട്സ്മാർട്ട് ചെയ്യുമ്പോൾ, ഡോക്ടറേക്കാൾ വലിയ ഡോക്ടറാകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരു ഈഗോ വിഷയമല്ല, ഡോക്ടറെ സംബന്ധിച്ച് അയ്യോ എൻ്റെ ജോലിനെ ബാധിക്കും എന്നുള്ളതല്ല, അനാവശ്യമായ ടെസ്റ്റുകളിലേക്ക് പോവാണ്, വഴിമാറി പോവാണ്. കാസർഗോഡ് കയറേണ്ട ആൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയേക്കാണ്, വലിയ പ്രശ്നത്തിലെത്തേക്കാണ്. അതെങ്ങനെയാണ് അവർക്ക് സമാധാനം തരാം? സമാധാനം തരുന്നുള്ളത് അവരുടെ കൊച്ചുബുദ്ധിയിലെ അവരുടെ ഉട്ടോപ്യൻ ചിന്താഗതിയാണ്. അപ്പോൾ ഡോക്ടറെ കാണുക, ഡോക്ടർ പറഞ്ഞാൽ മാത്രം ടെസ്റ്റ് ചെയ്യുക, ടെസ്റ്റ് വേണ്ടേ എന്ന് ഡോക്ടറോട് ചോദിക്കാതിരിക്കുക. ഡോക്ടേഴ്സ് എല്ലാം വെൽ ട്രെയിൻഡ് ആണ്, കൃത്യമായ പരിശീലനം കിട്ടിയാണ് വന്നിട്ടുള്ളത്. ഡോക്ടേഴ്സിന് താല്പര്യമുണ്ടെങ്കിൽ, ഡോക്ടേഴ്സിന് അവരുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഒരു കൺഫർമേഷൻ അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവർ ടെസ്റ്റ് ചെയ്യും.
1: ഇതിപ്പം ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്ന പേഷ്യൻസിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഡിസ്കഷൻ എന്താ വെച്ചാൽ, ഇപ്പോൾ ഡോക്ടർ ഷോപ്പിങ്ങിൻ്റെ ഒരു സമയമാണല്ലോ, ഒരു ഡോക്ടറെ അടുത്ത് പോയി പനി മാറിയില്ല, അടുത്ത ഡോക്ടറെ അടുത്ത്. അപ്പോൾ എന്താ വെച്ചാൽ പേഷ്യൻസ് ഇങ്ങനെ പേഷ്യൻ വെയിറ്റിംഗ് ഏരിയയിൽ ഇങ്ങനെ ബെഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് പരസ്പരം വരുന്ന ചർച്ചയിൽ വരും, ഞാൻ ആ ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ ഒരു ടെസ്റ്റും ചെയ്തില്ല, ഈ ഡോക്ടറെ അടുത്ത് വന്നു, ഡോക്ടർ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു. അപ്പോൾ ടെസ്റ്റുകൾ കുറേ ചെയ്യുന്ന ഡോക്ടേഴ്സിനാണ് കൂടുതൽ എന്നെക്കുറിച്ച് മനസ്സിലാവുക എന്നുള്ളൊരു ധാരണയാണ് പൊതുവെ പേഷ്യൻസിൻ്റെ ഇടയിലുള്ളത്. അപ്പം നമ്മൾ പനിച്ച ഉടനെ പോയി ടെസ്റ്റ് ചെയ്യാത്ത ഡോക്ടേഴ്സ് പൊതുവേ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ടെസ്റ്റ് എഴുതാറില്ലല്ലോ. പൊതുവേ രണ്ടോ മൂന്നോ ദിവസം മരുന്ന് കഴിച്ച് നോക്കൂ, എന്നിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തു വരാം എന്നാണല്ലോ ഡോക്ടേഴ്സ് പൊതുവേ പറയാറുള്ളത്. അപ്പോൾ അതിന് ക്ഷമ കാണിക്കാത്തൊരു ഒരു ഒരു ആൾക്കാരുണ്ട്,
0: വല്ലാത്ത അവസ്ഥയാണ്.
1: ആ അവർക്ക് എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു.
0: ഞാൻ ഒരു DDRC പോലത്തെ ലാബ് കാണുമ്പോൾ അതിനെ ഞാൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ ഒരു ഔട്ട്സ്കേർട്ടിലുള്ള ഏതൊരു പ്രാന്ത പ്രദേശത്തുള്ള ഒരു ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ ലബോറട്ടറി സംവിധാനം ഇല്ലായിരിക്കാം. അപ്പോൾ അവിടെ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സംവിധാനമായിട്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിലുള്ള ബുട്ടീക്ക് ലാബുകളെ കാണുന്നത്. ഒരിക്കലും അവർക്ക് പോയി കുറച്ച് ടെസ്റ്റ് ചെയ്ത് അതിലൂടെ ആത്മരതി കണ്ടെത്തി ഞാൻ പൂർണ്ണമായിട്ടും ആരോഗ്യവാനാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ആശ്രയ കേന്ദ്രമായിട്ട് ഞാൻ ഈ പറയുന്ന ലാബുകളെ കാണാറില്ല. അങ്ങനെ കാണേണ്ടതില്ല, അങ്ങനെ കാണാൻ ഒരു ഡോക്ടറും ഒരു അധ്യാപകരും പഠിപ്പിക്കുന്നുമില്ല. ലാബുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ PG ലൈഫിലൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ ഡോക്ടേഴ്സ് വഴക്ക് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. വി ഹാവ് ടു റാഷണലൈസ് ഫോർ ഓൾ ദ ഇൻഡിക്കേഷൻസ് ദാറ്റ് വി ഡു. കൃത്യമായിട്ട് കാരണം പറഞ്ഞു കൊടുക്കണം എന്തിനാണ് ടെസ്റ്റ് ചെയ്തതെന്ന്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഞാനൊരു ചെക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ടെസ്റ്റ്, ആ ടെസ്റ്റിനകത്ത് എന്തൊക്കെ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രത്യേകമായ മാനസികാവസ്ഥ നമുക്കുള്ളത്. നമ്മുടെ ജോലി അതാണ്, ഇതാണ് ഒരു സംഗതി. ഇപ്പോൾ ഇന്നലെ എൻ്റെ ഒപ്പിയിൽ ഒരു പേഷ്യൻ്റ് വന്നു, അപ്പോൾ ഒരു 4-5 പേര് കൂടിയാണ് വന്നത്. അപ്പോൾ ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ ഒരുപാട് വിദേശത്തുള്ള പിന്നെ പ്രവാസികളുള്ള നാടാണ്. അപ്പോൾ പ്രവാസികൾ വന്നാൽ ആദ്യം തന്നെ ചെക്കപ്പ് ചെയ്യും. ചെക്കപ്പ് ചെയ്ത് എൻ്റെ അടുത്ത് വന്നു കുറേ ഈ ലാബുകാരൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ റെഡൊക്കെ മാർക്ക് ചെയ്യും. അവർ തന്നെ ഒരു നോർമൽ റെഫറൻസ് റേഞ്ച് വെച്ചിട്ട് അവരിനെ ഒരു ആരോ ഒക്കെ ഇടും. ഭീതിയാണല്ലോ, ബ്രേക്കിംഗ് ന്യൂസ് ആണല്ലോ എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈ പേഷ്യൻ്റ് ഇങ്ങനെ വലിയൊരു ബാണ്ടക്കെട്ടായിട്ട് വരെ ഇന്ന് തീരുമാനമാവും. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നു, നമ്മൾ നോക്കുന്നു. അപ്പോൾ വൈറ്റമിൻ ഡി ഇത്ര കുറവ്, യൂറിക് ആസിഡ് ഇത്ര കൂടുതൽ, സോഡിയം 135 വേണ്ടത് 132, HB 13 റെഫറൻസ് റേഞ്ച് 12.9, പ്ലേറ്റ്ലെറ്റ് അങ്ങനെ. അപ്പോൾ ഓരോന്ന് കാണുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നോക്കി നോക്കി നോക്കി അവസാനം ഞാൻ അവർക്ക് ജീവിതശൈലി പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, ഉറക്കം നന്നാക്കണം, ടെൻഷൻ കുറയ്ക്കണം, പ്രോട്ടീൻ അധികം കഴിക്കണം. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ 3 സ്ത്രീകളും ഒരു പുരുഷനും, പുരുഷനാണ് പേഷ്യൻ്റ്. അപ്പോൾ ഈ സ്ത്രീകൾ പരസ്പരം ചോദിച്ചു മരുന്നൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരുടെ ചോദ്യം എൻ്റെ വായിലൂടെ ഞാൻ തിരിച്ചു ചോദിച്ചു, ഞാനൊരു മോശം ഡോക്ടറല്ലേ മരുന്ന് ചെയ്തതുകൊണ്ട്? അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു അല്ല, ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെയുള്ള ഡോക്ടർമാരെ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ഡോക്ടർമാരും ഇങ്ങനെ തന്നെയാണ്, എല്ലാ ഡോക്ടർമാരും ഇങ്ങനെ തന്നെയാണ്. ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു സോഷ്യൽ പ്രഷറാണ് ചില ഡോക്ടർമാരെയൊക്കെ ഇങ്ങനെ ടെസ്റ്റുകൾ എഴുതാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടേഴ്സ് ബേസിക്കലി നമ്മുടെ പിന്നെ രോഗത്തിനെ ചികിത്സിക്കാൻ, നമ്മളെ പാമ്പർ ചെയ്യാൻ, നമുക്ക് എമ്പതി പകരാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു പ്രത്യേകതരം പൊതുബോധം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ പൊതുബോധം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ക്യാഷുള്ള ആൾ ഏറ്റവും വലിയ ടെസ്റ്റുകൾ ചെയ്ത് ഏറ്റവും കൂടുതൽ രോഗത്തിൽ നിന്ന് മുക്തനാവുക എന്ന് പറയുന്ന പ്രത്യേകതരം ഒരു ഡോഗ്മ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാൾ 20,000 രൂപ കൊടുത്ത് ടെസ്റ്റ് ചെയ്താൽ പോലും അയാൾക്ക് ഒരു രോഗവും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അത് ആ പ്രയോഗത്തിലൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ രോഗം സ്ഥിരീകരിക്കാൻ ഇരിക്കുന്നവരല്ല, രോഗമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനിരിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും ഗതികേട് കൊണ്ട് ഈ ഡോക്ടേഴ്സിന് നിങ്ങൾക്ക് രോഗമില്ല അല്ലെങ്കിൽ ഈ രോഗങ്ങളൊന്നും നിങ്ങൾക്കില്ല എന്ന് പറയേണ്ടി വരും. ഞാൻ പറയുന്നത് നമ്മളാരും അടിസ്ഥാനപരമായിട്ട് രോഗികളല്ല എന്ന് എന്തുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്?
1: അങ്ങനൊരു മാനസികാവസ്ഥയിൽ നമ്മൾ എല്ലാവരും എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്.
0: തീർച്ചയായിട്ടും
1: ഡോക്ടർ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നാട്ടിൽ സാധാരണ ഈ ഒരു സമയത്ത് കാണുന്ന പനികളെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ഡെങ്കിപ്പനി എന്ന് പറയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന സങ്കീർണതകളും അതുപോലെ തന്നെ ഏത് സമയത്ത് ഏത് ഇപ്പോൾ പെട്ടെന്ന് ആളുകൾ ചോദിക്കും കൗണ്ട് കുറവാണ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഈ കൗണ്ട് എന്ന് പറയുന്നത് ഏതാണ് ഉദ്ദേശിക്കുന്നത്, അത് എത്ര കുറഞ്ഞാലാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നുള്ളൂ.
0: വളരെ ഗംഭീര ചോദ്യമാണ്, കാരണം ഒരുപാട് പേർക്ക് ഡൗട്ടാണ്. നമ്മൾ അവർ വിചാരിച്ചിരിക്കുന്ന കൗണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ബോഡിയിലുണ്ടെന്നുള്ളതാണ്. സി, നമ്മുടെ ബോഡിയിൽ എല്ലാത്തിനും കൗണ്ടാണ്. ഡെങ്കുവിൻ്റെ കേസിൽ ഓരോന്നിൻ്റെ കോൺടെക്സ്റ്റിലാണ് ഇമ്പോർട്ടൻസ്. ഡെങ്കുവിൻ്റെ കേസിൽ സാധാരണ പറയുന്നത് പ്ലേറ്റ്ലെറ്റാണ്, പ്ലേറ്റ്ലെറ്റാണ്, തട്ടണുക്കൾ എന്ന് പറയുന്ന പ്ലേറ്റ്ലെറ്റ്സാണ്. ഇവൻ വൈറ്റ് ബ്ലഡ് സെൽസും കുറയാം. ഓക്കെ, അപ്പോൾ അതും കൗണ്ട് എന്ന് പറയും. അപ്പോൾ ഇവർ കൗണ്ട് കൗണ്ട് എന്ന് പറയുന്നത് സാധാരണ പ്ലേറ്റ്ലെറ്റ്സ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ സംസാരത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞു നമ്മുടെ ബോഡിക്ക് ഒരു പ്ലാൻ ബിയും പ്ലാൻ സി ഒക്കെ ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ അസുഖങ്ങളും ബോഡി തന്നെ റീവാമ്പ് ചെയ്യും. ഡെങ്കു കേസിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയാൻ കഴിയില്ല, എന്നാൽ പോലും ഒരു ഭൂരിഭാഗം കേസുകളിലും ബോഡി തന്നെ പ്ലേറ്റ്ലെറ്റ്സിനെ ഇമ്പ്രൂവ് ചെയ്യും. കം വാട്ട് മേ, എന്ത് വന്നാലും ശരി, ഒരു 8 9 ദിവസത്തിനുള്ളിൽ നമ്മുടെ ബോഡി തന്നെ പ്ലേറ്റ്ലെറ്റ് ഇമ്പ്രൂവ് ചെയ്യും. ഈ 6-ാമത്തെ ദിവസം ഈ അക്ഷമനായ വ്യക്തി പൊടിക്കൈകൾ പരീക്ഷിക്കും. അയാളുടെ കയ്യിലുള്ള പേരക്ക, അയാളുടെ കയ്യിലുള്ള പേരക്കയുടെ ഇല, കപ്പങ്ങ, കപ്പങ്ങയുടെ ഇല, കപ്പങ്ങയുടെ കുരു, കപ്പങ്ങയുടെ തണ്ട്, കിവി, പോംഗ്രാനൈറ്റ് തുടങ്ങി ആ നാട്ടിൽ എന്തൊക്കെയാണോ ഫേസ്ബുക്കിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്, ആ നാട്ടിൽ ഇൻസ്റ്റാഗ്രാമിൽ അൽഗോരിതം എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം ചെയ്യും. ചെയ്താൽ എന്ത് സംഭവിക്കും? കൃത്യമായിട്ട് 48 മണിക്കൂർ കഴിയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൂടും. അതൊരു അത്ഭുതമല്ലേ? അത് കഴിക്കാത്തവർക്കും 48 മണിക്കൂർ കഴിയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൂടും. അപ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായ അക്ഷമ ക്രിയേറ്റ് ആവാണ്. അപ്പോൾ കൗണ്ട് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റാണ്. ഡെങ്കിപ്പനിയുടെ കേസിൽ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞാൽ പോലും ഭയപ്പെടേണ്ടതില്ല. അത്യപൂർവം കേസുകളിൽ പ്ലേറ്റ്ലെറ്റ് 50,000 താഴെ കുറയാം, അപ്പോഴും ഭയപ്പെടേണ്ടതില്ല. 20,000 താഴെ, 1.5 ലക്ഷം വേണ്ട പ്ലേറ്റ്ലെറ്റ് 20,000 താഴെ കുറഞ്ഞാൽ മാത്രം കൃത്യമായി ഡോക്ടറെ കണ്ട് വൈദ്യസഹായം തേടണം. 50,000 താഴെ കുറഞ്ഞാൽ അലേർട്ടാവണം. മറ്റൊരു സാഹചര്യം, എന്തെങ്കിലും രക്തസ്രാവം ഉണ്ടായി ബോഡിയിൽ, അതായത് പീരീഡ്സ് ഇല്ലാത്ത സ്ത്രീക്ക് പീരീഡ്സ് ഉണ്ടാവുക, പീരീഡ്സിൻ്റെ തീവ്രത കൂടുക, ശരീരത്തിൽ കുത്തുകുത്ത് പാടുപാട്, ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരിക, മൂക്കിലൂടെ ബ്ലഡ് വരിക, ഇത്തരം കേസുകളിൽ എത്ര പ്ലേറ്റ്ലെറ്റ് ഉണ്ടെങ്കിലും ശരി, വൈദ്യസഹായം തേടണം. അപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് വലിയൊരു ജംബോ ബംബോ ബിഗ് എലിഫൻറ്റ് ഇൻ ദ റൂം ആയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ വിഷയമല്ല പ്ലേറ്റ്ലെറ്റ്. അത് സമൂഹം തന്നെ, പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂടെയൊക്കെ പുഷ് ചെയ്തുണ്ടാക്കിയെടുത്ത വലിയൊരു പ്രോബ്ലമാണ്.
1: അതോടൊപ്പം നമ്മളിപ്പം ഈ കർഷകരായ ആളുകൾ, തൊടിയിലൊക്കെ പണിയെടുക്കുന്ന ആളുകളാകുമ്പോൾ അവർ നിരന്തരം കൊതുകിൻ്റെ കടി ഇങ്ങനെ കൊണ്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അവർ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: ഇപ്പോൾ ഡെങ്കുവിടെ വാക്സിൻ ഇന്ത്യയിൽ ഇറങ്ങാൻ പോവുകയാണ്. ആക്ച്വലി അത് അപ്രൂവ് ആയിട്ടുണ്ട്, അത് അവൈലബിൾ ആയിട്ടില്ല. അത് ഇതിൻ്റെ ഇടയിൽ സാന്ദർഭികമായിട്ട് ഞാൻ അപ്ഡേറ്റ് പറഞ്ഞാണ്, ഡെങ്കു വാക്സിൻ ഈസ് ഓൾമോസ്റ്റ് നിയർ അവർ റീച്ച്. രണ്ടാമത്തെ കാര്യം, നമുക്ക് മോസ്കിറ്റോ റിപ്പല്ലൻസ് എല്ലാം ഉണ്ട്. നമുക്ക് ടോപ്പിക്കലായിട്ട് കയ്യിൽ പുരട്ടാൻ പറ്റുന്ന ടോപ്പിക്കൽ മോസ്കിറ്റോ റിപ്പല്ലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡെങ്കു ഒരാൾക്ക് ഡയഗ്നോസായി, അയാൾ എന്ത് ചെയ്യണം? മോസ്കിറ്റോ നെറ്റ്സ് ഉപയോഗിക്കണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്.
1: കൊതുകുവല
0: ഇതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതല്ലാതെ മറ്റൊരു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡെങ്കു വന്നു കഴിഞ്ഞാൽ പിന്നെയും ഡെങ്കു വരുമെന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഡെങ്കു വന്നു, റെയറാണ്. ഡെങ്കു സിറോളജിക്കൽ സ്പെസിഫിക്കാണ്, സിറോ സ്പെസിഫിക് ആണെന്ന് പറയും. അതായത് ഡെങ്കുവിന് 1, 2, 3 വേരിയൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഡെങ്കു വന്ന ആൾക്ക് മറ്റൊരു ഡെങ്കു അതേ സിറോയിൽ നിന്ന്, അതേ സിറോ ടൈപ്പിൽ നിന്ന് വരാൻ സാധ്യതയില്ല. റെയർലി ഡെങ്കു വീണ്ടും വരാം. ആ വരുന്ന ആൾക്ക് കുറച്ച് തീവ്രമായിട്ടായിരിക്കും വരിക. അപ്പോൾ ഡെങ്കു വന്നു എന്നതിൻ്റെ പേരിൽ മുൻകരുതലുകൾ എടുക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല. മുൻകരുതലുകൾ എപ്പോഴും വേണം.
1: ഓക്കെ, ഒരു പനിയൊന്നുമില്ല, പനിയൊന്നുമില്ലാതെ പെട്ടെന്ന് ക്ഷീണം വന്നു, അങ്ങനെ പ്ലേറ്റ്ലെറ്റ് നോക്കി, CBC ഒക്കെ നോക്കുന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞൊരവസ്ഥ കണ്ടു, അങ്ങനെ ഒരാള് എനിക്ക് ഡെങ്കു വന്നു പോയി, അങ്ങനെ ആശങ്കപ്പെടുകയാണോ വേണ്ടത്, അതോ ഫർദർ എന്തെങ്കിലും ടെസ്റ്റ്?
0: ഞാൻ അയാളെ ആദ്യം അയാളുടെ തോളത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് വഴക്ക് പറയും, എന്തിനാണ് പ്ലേറ്റ്ലെറ്റ് നോക്കിയെന്ന് ചോദിച്ചിട്ട്. അതാണ് ചെയ്യുക. കണ്ട റൂട്ട് സാറ് വളരെ ജനുവിനായിട്ട് ചോദിച്ചാണ്, പക്ഷെ ഞാൻ റൂട്ടിനെ ഒന്നുകൂടി ഒരു റീഡയറക്റ്റ് ചെയ്യും. ഞാൻ അയാളെ സ്നേഹബുദ്ധിയെ നന്നായിട്ടൊന്ന് ശാസിക്കും, നിങ്ങൾ എന്നേക്കാളും സ്മാർട്ടായ ഡോക്ടർ ആയിരിക്കുന്നു എങ്കിൽ ഇതാ എൻ്റെ സ്റ്റെത്ത് എന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അയാൾ ക്ലിനിക്കലി ഇപ്പോൾ എന്താ അവസ്ഥ? ക്ലിനിക്കലി ബെറ്ററാണ്. ക്ലിനിക്കലി ബെറ്ററായ വ്യക്തി എന്തിനു ടെസ്റ്റ് ചെയ്യുന്നു? കണ്ടോ, നോക്കൂ, ഇപ്പോൾ അയാളുടെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതിൻ്റെ കാരണം കണ്ടെത്തണം. കാരണം അയാൾക്ക് ഉറങ്ങാൻ കഴിയില്ല. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെങ്കു, ലെപ്റ്റോ, സ്ക്രബ്ബ്, മലേറിയ, പെരിഫറൽ സ്മിയർ, വയറിൻ്റെ സ്കാനൊക്കെ പോകണം. പോകട്ടെ, അതൊരു ശിക്ഷയായിട്ട് സ്വീകരിക്കാൻ ഞാൻ പറയും. അപ്പോൾ നോർമലി ഒരു പേഷ്യൻറ്റ് ബെറ്റർ ആണെങ്കിൽ, ഇഫ് ഈസ് എൻ യങ് അഡൽട്ട്, അയാളൊരു ചെറുപ്പക്കാരനാണ്, അയാളുടെ ഇമ്മ്യൂണിറ്റി ഇൻടാക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അയാളൊരു ടെസ്റ്റും ചെയ്യാൻ പാടില്ല. ഇതിലൊരു പ്രധാനപ്പെട്ട സംഗതി എനിക്ക് പറയാനുള്ളത്, എല്ലാ രോഗികൾക്കും ഒരു വിശ്വസ്തനായ ഡോക്ടർ ഉണ്ടാവണം,
1: ഒരു ഫാമിലി ഡോക്ടർ
0: ഉണ്ടാവണം. ഈ വിശ്വസ്തനായ ഡോക്ടറുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ രോഗി പിന്നെ ആ ഡോക്ടറെ സംശയിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സംശയിക്കില്ല. രണ്ട്, ആ ഡോക്ടർക്ക് എപ്പോഴും ഒരു ഫോളോ അപ്പ് ഉണ്ടാവും. ഇപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്താണ് വരുന്നതെങ്കിൽ പിന്നെ വീണ്ടും ഒരു ടെസ്റ്റുകളുടെ അനാവശ്യമായ ചിലവിലേക്ക് ആ പേഷ്യൻറ്റ് പോകില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പേഷ്യൻ്റെ ഒരു പ്രശ്നം വന്ന് ഉടനെ തന്നെ ഫോൺ ചെയ്ത് വേറെ ഡോക്ടർ വിളിക്കുന്ന ആ ഒരു കൾച്ചറല്ല. അതൊരു തെറ്റായ കൾച്ചറാണ്. കാരണം ഡോക്ടർ മിസ് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഡോക്ടർക്കും ഒരു പേഴ്സണൽ സ്പേസും പേഴ്സണൽ ടൈമൊക്കെ ഉണ്ട്. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഡോക്ടറെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡോക്ടറെ കണ്ടു, മരുന്ന് എഴുതിയില്ല, അടുത്ത ഡോക്ടറെ കാണുന്നു, ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ധാർമ്മികമായിട്ട് രോഗികൾക്ക് ഡോക്ടറിൽ ട്രസ്റ്റ് സംഭവിക്കുന്നില്ല. ഇതിനൊരു കൺസ്യൂമർ മെൻറ്റാലിറ്റിയിലാണ് കാണുന്നത്. ഞാൻ പൈസ കൊടുത്തു, ഡോക്ടറെ കാണുന്നു, പോകുന്നു. അതിനപ്പുറം അതിൽ കുറേ വാല്യൂസ് ഉണ്ട്. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ നമ്മളേക്കാൾ തൽപരരായ ആളുകളാണെന്ന് മനസ്സിലാക്കി അയാളെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു പരിധിവരെ അയാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിഷയങ്ങളിൽ പരിഹാരം കിട്ടും. അപ്പോൾ അസുഖമില്ലാത്ത ആൾ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. അയാൾക്കൊരു ഫാമിലി ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ടെസ്റ്റ് ചെയ്യിപ്പിക്കില്ലായിരുന്നു.
1: യെസ്, ഫൈൻ. ഒരു നല്ലൊരു വ്യക്തത ആ ഒരു വിഷയത്തിൽ ഡോക്ടർ പറയേണ്ടായി. ഇതുപോലെ തന്നെ നമ്മൾ ഡെങ്കി പോലെ തന്നെ മറ്റൊരു പ്രശ്നമാണല്ലോ പൊതുവേ ഇപ്രാവശ്യം കേരളത്തിൽ കുറച്ച് അധികമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി, എലിപ്പനി. അതിനെക്കുറിച്ച് അത് ഇപ്പോൾ നമ്മുടെ സാധാരണ ഇപ്പോൾ കർഷകരൊക്കെ ഒരുപാടുള്ളൊരു സ്ഥലം എന്നൊക്കെ നമുക്ക് കേരളത്തിൻ്റെ മൊത്തം സാഹചര്യത്തിലൊക്കെ അങ്ങനെ വന്നവർക്ക് ഇനി എന്ത് ചെയ്യണം, അതേപോലെ അത്തരം ഈ ഒരു സമയത്ത് ഇവരൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, അതിലൊന്ന് ഡോക്ടർ ഒന്ന്.
0: കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലുള്ളൊരു അസുഖമാണ് എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. കാരണം ഒന്ന്, കേരളത്തിൽ അത് അത്ര വ്യാപകമല്ലായിരുന്നു, കുറച്ചുകൂടി അത് തമിഴ്നാട് ബോർഡേഴ്സിലും അല്ലേ ആ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചും കൂടി എന്താ പറയുക, പൊട്ടൻ്റ് ആയിട്ടുള്ള അഗ്രസീവ് കോഴ്സ് അല്ലെങ്കിൽ അസുഖത്തിൻ്റെ തീവ്രതയും അതിൻ്റെ സ്പീഡും കുറച്ച് കൂടുതലാണ് ഈ ലെപ്റ്റോ സ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനിക്കുള്ളത്. അപ്പോൾ എലിപ്പനി നമുക്കറിയാം അത് തൊലിയിലൂടെയാണ്, അതായത് തൊലിയിൽ പൊട്ടിയ ഭാഗങ്ങൾ, ബ്രീച്ച്ഡ് ബാരിയേഴ്സിലൂടെയാണ് ഇത് കടന്നു വരുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് ആർക്കാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടാമിനേറ്റഡ് വാട്ടേഴ്സിൽ, വെള്ളത്തിൽ ഒരുപാട് ഇടപെടുന്ന ആൾക്കാർ, അതായത് ഫാർമേഴ്സ്, അതുപോലെ സീവേജ് വർക്കേഴ്സ്, അല്ലെങ്കിൽ നമ്മളീ പറയുന്ന ഫ്ലഡുമായി ബന്ധപ്പെട്ട് റിലീഫിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, ആ ആളുകളിലും ഇത് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ട് അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു എലിപ്പനി സംശയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുൻകരുതൽ എന്ന രീതിയിൽ അതിൻ്റെ കൃത്യമായ മെഡിസിൻ, അത് അറിയാം, അതിൻ്റെ വിഷയങ്ങൾ നമ്മൾ ഓപ്പൺ എയറിൽ പറയേണ്ട ആവശ്യമില്ല. ആ മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യാം, മുൻകരുതൽ എന്ന രീതിയിൽ, പ്രൊഫലാക്റ്റിക് ആയിട്ട് മുൻകരുതൽ എന്ന രീതിയിൽ കഴിക്കണം. അല്ല നമ്മൾ ലെപ്റ്റോസ്പൈറോസ് സംശയിക്കുന്നുണ്ടെങ്കിൽ ആരെല്ലാം സംശയിക്കുക, ഇത്തരത്തിലുള്ള കർഷകർ, സീവേജ് വർക്കേഴ്സ് പോലുള്ള ആൾക്കാരിൽ ശക്തമായ പനി, ശരീരവേദന, പേശിവേദന, അല്ലെങ്കിൽ യൂറിൻ പോകുന്നില്ല, ശ്വാസം മുട്ടാണ്, അല്ലെങ്കിൽ പെരുമാറ്റ വ്യത്യാസം വരികയാണ്, അത്തരം കേസുകളിൽ കൃത്യമായി ഡോക്ടറെ കാണണം. അത്തരം കേസുകളിലാണ് ഈ ജാഗ്രതയും ഈ ഡോക്ടറെ കാണാനുള്ള തീവ്രതയും തിടുക്കുമൊക്കെ കാണിക്കേണ്ടത്.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ വൈറൽ ഫീവറും മറ്റും പനികളിൽ നിന്നുള്ള വ്യത്യസ്തതയും ഡോക്ടർ പറഞ്ഞത്, ഇതിൽ വരുന്ന കൺഫ്യൂഷൻസും ഡോക്ടർ പറയുന്നുണ്ടായി. ഇനി വേറെ എന്തെങ്കിലും ഈ ഒരു സമയത്ത് നമ്മൾ വൈറൽ ഫീവറാണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന മറ്റ് എന്തെങ്കിലും പനികൾ ഈ ഒരു സമയത്തുണ്ടോ?
0: ഞാൻ പറഞ്ഞല്ലോ, കേരള സൊസൈറ്റി എന്ന് പറയുന്നത് ഹൈപ്പർ അലേർട്ട് കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ അൽഗോരിതം നോക്കിയാൽ മനസ്സിലാവും, ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യപ്പെടുന്ന കോണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഹെൽത്താണ്. ഹെൽത്തിൽ ജെനുവിൻ കോണ്ടന്റ് കൊടുക്കുന്നവർക്കൊന്നും റീച്ച് കിട്ടില്ല. അതിൽ കുറേ ഗിമിക്സ് അല്ലെങ്കിൽ ഈ അസുഖം മാറാൻ ഈ മൂന്ന് മരുന്നുകൾ കഴിച്ചാൽ മതി, ഈ അസുഖം മാറാൻ ഈ അഞ്ച് ടെസ്റ്റ് ചെയ്താൽ മതി, ഈ അസുഖം മാറാൻ ഈ മൂന്ന് ഭക്ഷണം കഴിച്ചാൽ മതി, അതെല്ലാം ഈസി ഈസി ആക്കി കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കാണ് റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ കേരള കമ്മ്യൂണിറ്റി അത് അതിൻ്റെ ഒരു ഷെയറബിലിറ്റിയും വൈറാലിറ്റിയൊക്കെ നോക്കുക. അത് കാരണം ആളുകൾക്ക് ഹെൽത്തിനെ കുറിച്ചൊന്നും പറയേണ്ട എന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ ആളുകൾ ഹൈപ്പർ അലേർട്ടാണ് ഈ സമയത്ത്. ഞാൻ പറയുകയാണെങ്കിൽ പാനിക് ആവണ്ട, കാം ആവുക. സാധാരണ പനികളെ ഇപ്പോൾ നാട്ടിലുള്ളൂ, ഇൻഫ്ലുവൻസ കുറവാണ്, ലെപ്റ്റോസ്പൈറോസിസ് എലിപ്പനിയും ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി കുറവാണ്, ജലദോഷപ്പനി വ്യാപകമായിട്ടുണ്ട്. അതിൽ സാധാരണ നമ്മൾ കോവിഡ് കാലത്ത് സ്വീകരിച്ച അടിസ്ഥാന മാനദണ്ഡങ്ങളും സുരക്ഷാ നിർദ്ദേശങ്ങളും മാത്രം പാലിക്കുക, ക്ഷമയോടെ വീട്ടിലിരിക്കുക, 3 ദിവസത്തിൻ്റെ മുകളിൽ മാത്രം ഒരു സാധാരണ വ്യക്തി ഡോക്ടറെ സമീപിക്കുക, അസ്വാഭാവിക അടയാളങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വൃദ്ധരോ കുട്ടികളോ ഗർഭിണികളാണെങ്കിൽ അതിന് മുന്നേ തന്നെ ഡോക്ടറെ സമീപിക്കുക. ഇതാണ് അതിൻ്റെ ബേസിക് അൽഗോരിതം.
1: താങ്ക് യു ഡോക്ടർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇന്ന് വൈറൽ പനിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആശങ്കകളെക്കുറിച്ചാണ് സംസാരിച്ചത്. നമ്മളോടൊപ്പം ഡോക്ടർ അലി ആയിരുന്നു. അദ്ദേഹം കേരള മെഡിക്കൽ കോളേജ് ഈ പാലക്കാട് ചെർപ്പുളശ്ശേരിയുള്ള ആ ഒരു സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ അലി. അദ്ദേഹം ഒരു മണിക്കൂർ സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പൊതുവേ കാണുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ പനിയുമായി ബന്ധപ്പെട്ട്, ചികിത്സയുമായി ബന്ധപ്പെട്ട്, അത് എല്ലാവരുടെയും ഇടയിലുണ്ടാവുന്ന അത്തരം ആശങ്കകൾക്കുള്ള പരിഹാരമായിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ചു തന്നത്. താങ്ക് യു ഡോക്ടർ. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വിഷയത്തിൽ, ഇപ്പോൾ ഈ റേഡിയോയിൽ മറ്റു പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്, എല്ലാ തിങ്കളാഴ്ചയിലും നമ്മൾ പ്രക്ഷേപണം ചെയ്യാറുള്ള ആരോഗ്യ വിചാരം ഓരോ ടോപ്പിക്ക് വെച്ച് നടത്തുന്ന പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ബീസ് റേഡിയോ 24 മണിക്കൂർ റൺ ചെയ്യുന്ന സമയത്ത് ആരോഗ്യ ചിന്തകൾ ഓരോ ചെറിയ ചെറിയ എപ്പിസോഡുകളുമായിട്ടൊരു പരിപാടികളുണ്ട്. അങ്ങനെ ആരോഗ്യ സംബന്ധമായ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവരും അലേർട്ടായിട്ടുള്ള ആ ഒരു മേഖലകളിലും റേഡിയോ ഒരുപാട് പ്രോഗ്രാമുകളുമായി ശ്രോതാക്കളിലേക്ക് എത്തുന്നുണ്ട്. നമുക്ക് ഇൻഷാല്ല അടുത്തം അത്തരം ഒരു പ്രോഗ്രാമിൽ വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാല്ല. ബറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: ഹലോ, പീസ് റേഡിയോ കൂടിക്കാഴ്ചയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. മികച്ച പാർലമെൻറ്റേറിയൻ എന്ന ഖ്യാതി നേടിയ ബഹുമാന്യനായ എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ സാറാണ് ഇന്ന് നമ്മോടൊപ്പം സംവദിക്കുന്നത്. സമകാലിക ഇന്ത്യൻ സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾക്കാണ് ഈ ഒരു എപ്പിസോഡിൽ നാം ഉദ്ദേശിക്കുന്നത്. എൻ കെ പ്രേമചന്ദ്രൻ സാറെ ഈ ഒരു പരിപാടിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. വർഷങ്ങളായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ഈ രംഗത്തേക്ക് താങ്കൾക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ?
1: എൻ്റെ സ്കൂൾ വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഒരു സാമൂഹ്യ തൽപരതയും ഒരു പ്രതികരണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലുമുള്ള അഭിരുചിയും താല്പര്യവും നല്ലതുപോലെ ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ വിദ്യാർത്ഥി സമരങ്ങളുമായി ബന്ധപ്പെട്ട്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളർന്നു വന്നത് അതൊരിക്കുന്നൊരു ഇൻബോൺ ടേസ്റ്റാണ്, അല്ലെങ്കിൽ ജന്മനാ തന്നെ ഉള്ള ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും പിന്നീട് കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലും തുടർന്ന് പൊതുരാഷ്ട്രീയ രംഗത്തും ട്രേഡ് യൂണിയൻ രംഗത്തുമൊക്കെ അതിൻ്റെ ഭാഗമായി തന്നെ വന്നു. അപ്പോൾ അത് സ്വാഭാവികമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു പ്രവർത്തനമാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാൻ പ്രചോദനമായ പ്രധാനപ്പെട്ട സംഗതി. പലപ്പോഴും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ശരിയുടെ പക്ഷത്ത് നിൽക്കുക, ശക്തമായി പ്രതികരിക്കുക, ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിൽ ശരിയുടെ പക്ഷത്ത് നിന്ന് ചെയ്യുക എന്നൊരു, എനിക്ക് തോന്നുന്നു അതാണ് ഒരുപക്ഷെ ഇടതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇടതുപക്ഷ വികാരമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു. അതുതന്നെയാണ് ജനപക്ഷ നിലപാടുകളോടൊപ്പം നിൽക്കുക എന്നൊരു പൊതുവികാരം പലപ്പോഴും മനസ്സിനെ നല്ലതുപോലെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം ഒരു പ്രധാന ജീവിതത്തിൻ്റെ പാതയായി സ്വീകരിക്കാനുള്ള കാരണം അത് തന്നെയാണ്.
0: ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാൻ താങ്കളെ സ്വാധീനിച്ച വ്യക്തികൾ ആരെല്ലാമായിരുന്നു?
1: അങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട്. കാരണം പ്രത്യേകിച്ചും ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ നേതാക്കന്മാർ സർവ്വതും, കാരണം പ്രത്യേകിച്ചും ഞാൻ പലപ്പോഴും പരിശോധിക്കുമ്പോൾ ജീവിതത്തിൻ്റെ സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്ന ഒരു തലമുറയാണ് കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റവും നവേത്ഥാന മുന്നേറ്റത്തോടൊപ്പം തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശക്തമായ മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. അതിൽ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പുരോഗമന പ്രസ്ഥാനങ്ങൾ RSP ഉൾപ്പെടെയുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ വളർച്ചയ്ക്കും രൂപീകരണത്തിനും ത്യാഗനിർഭരമായ പ്രവർത്തനം കാഴ്ചവെച്ചത് അതിസമ്പന്ന കുടുംബത്തിൽപ്പെട്ട, എല്ലാ ജീവിത സൗകര്യങ്ങളും എല്ലാ പശ്ചാത്തലവും ഉണ്ടായിരുന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ്. അപ്പോൾ അതുതന്നെ ഏറ്റവും ആകർഷകമായിട്ടുള്ള സംഗതികളിലൊന്നാണ്. കാരണം ഉള്ളവൻ, സമ്പന്നൻ, സമൂഹത്തിലെ ഇല്ലാത്തവന് വേണ്ടി അവൻ്റെ ജീവിതവും അവൻ്റെ സമസ്തവും സമർപ്പിക്കുക എന്നുള്ളതൊരു വലിയ സമർപ്പിതമായിട്ടുള്ള മനോഭാവമാണ്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ ആ പൂർവ്വകാല നേതാക്കന്മാരുടെയൊക്കെ ജീവിതവും അവരുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയും നല്ലതുപോലെ പൊതുപ്രവർത്തന രംഗത്ത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുണ്ട്. അല്ല, ഒരു പർട്ടിക്കുലർ ഒരു ഇൻഡിവിജ്വൽ, ആ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെ സ്വാധീനം കൊണ്ട് രാഷ്ട്രീയത്തിൽ വന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മാതൃകയായി സ്വീകരിക്കുന്നു എന്ന് പറയാൻ കഴിയത്തില്ല. അതൊരു പൊതുവികാരമായി രൂപപ്പെട്ടതാണ് ഈ പറയുന്ന ഒരു നേതൃത്വം.
0: കേരള നിയമസഭയിൽ ദീർഘകാലം MLA ആയും മന്ത്രിയായും ഇപ്പോൾ MP ആയും സേവനമനുഷ്ഠിക്കാൻ സാധിച്ചിട്ടുണ്ട് താങ്കൾക്ക്. ഈ ഒരു നീണ്ട സേവനകാലത്ത് താങ്കൾക്ക് അനുഭവപ്പെട്ട ഏറ്റവും പ്രയാസകരമായതും സന്തോഷകരമായതുമായ എന്തെങ്കിലും കാര്യങ്ങൾ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവെക്കാനുണ്ടോ?
1: ഒരുപാട് ഘട്ടങ്ങൾ ആ രൂപത്തിലുണ്ടായിട്ടുണ്ട്. പലപ്പോഴും മന്ത്രിയായിരിക്കുമ്പോൾ സത്യത്തിൽ ഏറ്റവും, എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയുടെ, പൊതുപ്രവർത്തകൻ്റെ, രാഷ്ട്രീയ പ്രവർത്തകൻ്റെ സംഘർഷഭരിതമായ ദിവസങ്ങളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മന്ത്രിയായിരിക്കുമ്പോഴാണ്. അതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു മന്ത്രിക്ക് വിവേചനാധികാരം ഉപയോഗിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ആ തീരുമാനമെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് സമ്മർദ്ദങ്ങൾക്കും സ്വാധീനങ്ങൾക്കും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ വഴങ്ങിയ മതിയാവും. പല ഘട്ടങ്ങളിലും നമുക്ക് പ്രത്യയശാസ്ത്രപരമായും മാനസികമായ ചിന്താഗതിക്കും വിരുദ്ധമായി പല ഘട്ടങ്ങളിലും പ്രവർത്തിക്കേണ്ടി വരുന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന, മാനസികമായ പിരിമുറുക്കം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ അത്തരം ഘട്ടങ്ങളിലാണ്. നമുക്ക് തന്നെ അറിയാം ഇതല്ല ശരിയായ തീരുമാനം. എന്നാൽ പോലും അത് ഭരണരംഗത്ത് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്ത് പോലും പലപ്പോഴും ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്തും ഭരണ സംവിധാനത്തിനകത്തും അതിൻ്റെ ഭാഗമായി, ആ സ്ട്രക്ചറിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ പലതുമായും കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഇംഗിതത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുമ്പോഴുണ്ടാകുന്ന സംഘർഷവും

0: അതുണ്ടാക്കുന്ന മാനസിക പ്രയാസവും വളരെ വളരെ വലുതാണ്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് മന്ത്രിയായിരിക്കുമ്പോഴാണ്. അത് ഒരു പൊതുസമൂഹത്തിന് മുമ്പായി പങ്കുവെക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഭരണപരമായും ശരിയല്ല എന്നുള്ളത് കൂടെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ സന്തോഷകരമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ അതിനേക്കാൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിലേറ്റവും സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ രൂപപ്പെട്ടതും അതിൽ സന്തോഷകരമായ അനുഭവം ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ മുല്ലപ്പെരിയാർ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയമാണ്. അതിലൊരു നല്ലതുപോലെ ഗൃഹപാഠം ചെയ്ത് കഠിനമായി അധ്വാനിച്ച് അഭിഭാഷകരുമായി നിരന്തരം ബന്ധപ്പെട്ട് ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഉൾപ്പെടെയുള്ള അന്തർസംസ്ഥാന നദീജല പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് അനുഭവസമ്പത്തും അതിൽ പ്രാവീണ്യവുമുള്ള പ്രഗത്ഭരായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ളവരുമായി നിരന്തരം കൂടിക്കാഴ്ച നടത്തി അതിലെല്ലാം ഫോർ ആൻഡ് അഗൻസ്റ്റ് ഉണ്ട്. എപ്പോഴും ഈ വിദഗ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും കോൺഫ്രണ്ടിങ് ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ ഒപ്പീനിയൻ ഉള്ളവരാണ്. അപ്പം നമ്മൾ രണ്ട് ഭാഗവും കേട്ടതിന് ശേഷം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ, ലേമൻ എന്നുള്ള നിലയിൽ അതിൽ നിന്ന് യുക്തിസഹമായി കാര്യങ്ങൾ നമ്മൾ കണ്ടെടുത്തുകൊണ്ടാണ് പലപ്പോഴും കോടതിയെ സമീപിച്ചത്. അത് ഭയങ്കര സക്സസ് ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോഴും. കാരണം 2006 ഞാൻ മന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ മുല്ലപ്പെരിയാർ കേസ് തീർന്ന കേസാണ്. ആ കേസിന്മേലുള്ള സുപ്രീം കോടതിയുടെ 3 ബെഞ്ച് ഒരു കാരണവശാലും ഈ കേസ് നിലനിൽക്കത്തക്കതല്ല എന്ന് കണ്ടെത്തി തള്ളി. ആ തള്ളിയതിന്മേൽ അതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ് 3 റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. 3 റിവ്യൂ ഹർജിയും തള്ളിയതിന് ശേഷം ഒരു സ്കോപ്പുമില്ലായിരുന്ന ഒരു കേസാണ് സത്യത്തിൽ റീബിൽഡ് ചെയ്ത് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വന്നു പതിച്ചു. ആ സാഹചര്യങ്ങളെ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ കേസ് നടത്തി ഒരുപാട് അത് റിവേർട്ട് ചെയ്ത് കൊണ്ടുവരാനും ലൈവ് ഇഷ്യൂ ആയി മെയിൻറ്റെയിൻ ചെയ്ത് കുറേയധികം ഗുണപരമായ മാറ്റങ്ങൾ കൈവരിക്കാനും കഴിഞ്ഞത് ആ കാലഘട്ടത്തിലാണ്. സത്യത്തിൽ അന്നൊക്കെ ആ സുപ്രീം കോടതിയിൽ പോയിരുന്ന് വാദം പറഞ്ഞ വിധി വരുമ്പോഴും കോടതിയുടെ നിരീക്ഷണങ്ങൾ വരുമ്പോഴും ഒക്കെ ഉണ്ടായിട്ടുള്ള ടെൻഷനും അവസാനത്തെ ആ റിസൾട്ട് ഉണ്ടായപ്പോൾ ഉള്ള സന്തോഷവും ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പിന്നെ അതിനകത്തൊക്കെ ഏറ്റവും പ്രധാനം പൊതുജീവിതത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് രാഷ്ട്രീയ ഇപ്പോൾ സാമ്പത്തിക നേട്ടവും പദവിയുമല്ല. സത്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് റിസൾട്ട് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണഫലം ഈ സമൂഹത്തിലെ സാധാരണക്കാർക്കുണ്ടാകുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായ സംതൃപ്തിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ആ ചാരിതാർത്ഥ്യമാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ, രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാലൻസ് ഷീറ്റ്. ഇപ്പം നമ്മളെ അഭിനന്ദിക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ സന്തോഷം തോന്നും. അഭിനന്ദിക്കുമ്പോൾ അനർഹമായിട്ടുള്ള അഭിനന്ദനമല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ ധാരാളം അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. പലതും 90% അത് നമ്മളെ വ്യക്തിഗതമായി നമ്മൾ സന്തോഷിപ്പിക്കുന്നതിനോ താല്പര്യപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ വന്നവരുടെ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി പറയുന്നതാണ്. അല്ലാതെ ഉള്ളിൽ തട്ടിയിട്ടുള്ള ഒരുപാട് അവരുടെ ജീവിതത്തിൽ, ഇപ്പോൾ ആശുപത്രി കേസ് ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല പ്രതികരണമുണ്ടെന്ന ആശുപത്രി കേസ്. അവർ നമ്മളൊരു ടെലിഫോൺ കോളായിരിക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടെ വിളിച്ച് പറഞ്ഞ ഒരു ബെഡ് കിട്ടിയാൽ അല്ലെങ്കിൽ സർജറി നടന്നാൽ അവരുടെ ജീവൻ നമ്മൾ രക്ഷിച്ചു എന്നാണ് ആ നിലയിലാണ്. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു 100% ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള അവരുടെ സംതൃപ്തിയും ചാരിതാർത്ഥ്യവും അവർ നമ്മളോട് പ്രകടിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായ ഒരു കരുത്ത്, അപ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തനം കൊണ്ട് ഇങ്ങനൊരു സഹായം അല്ലെങ്കിൽ ഒരു ഗുണം സമൂഹത്തിനുണ്ടായി. അതുപോലെ തന്നെയാണ് പാർലമെൻറ്റിലും നിയമസഭയിലുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ, ബില്ലുകളിന്മേൽ സംസാരിക്കുമ്പോൾ, വിഷയങ്ങളിന്മേൽ സംസാരിക്കുമ്പോൾ, ആ സംസാരത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് പ്രതികരിക്കുകയും അതിന്മേൽ ഗുണഫലമുണ്ടാകുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ, അതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. ഇത് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇത് രണ്ടും, സംഘർഷമുണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായി സന്തോഷവും ഉണ്ടാകുന്നു, ഇത് ജീവിതത്തിൻ്റെ കൂടി ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ഒരുപാട് അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ, അതിപ്പോൾ മുല്ലപ്പെരിയാർ കേസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പാർലമെൻറ്റിൽ ഒരുപാട് അത്തരത്തിലുള്ള ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള അവസരങ്ങൾ എന്നെ സംബന്ധിച്ചു. കാരണം റിസൾട്ട് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇൻ്റർവെൻഷൻ്റെ ഭാഗമായി, നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു നോട്ടീസിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ റെസൊല്യൂഷൻ്റെ ഭാഗമായി അതിന്മേൽ റിസൾട്ട് ഉണ്ടാകുന്നു, ഒരു ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് അത് റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അതിൻ്റെ ഗുണഫലം ജനങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്.
1: 2016 മികച്ച പാർലമെൻറ്റേറിയനായി താങ്കളെ തിരഞ്ഞെടുത്തിരുന്നു. കൂടാതെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പരിശീലനത്തിനായി തിരഞ്ഞെടുത്ത മികച്ച 9 MPമാരിൽ താങ്കളും ഒരംഗമായിരുന്നു. ആ ഒരു സന്ദർശനവേളയിൽ ഒരുപാട് പേരുമായി സംവദിക്കാൻ അവസരമുണ്ടായ ഒരു വ്യക്തി എന്ന നിലക്ക് ഒരു ചോദ്യം, മറ്റു രാജ്യങ്ങളിലെ ജനാധിപത്യ സംവിധാനങ്ങളോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന എന്ത് മാറ്റങ്ങൾക്കാണ് ഇന്ത്യൻ പാർലമെൻറ്റ് കൈക്കൊള്ളേണ്ടത്?
0: വളരെ വളരെ ശരിയാണ്. നമുക്കിപ്പോൾ അമേരിക്കൻ ഡെമോക്രസിയോടും ബ്രിട്ടീഷ് പാർലമെൻ്ററി സംവിധാനത്തോടുമൊക്കെ പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പോലും ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ജനാധിപത്യ പ്രക്രിയയെ തന്നെ ദുർബലപ്പെടുത്തുന്നതാണ്. അതിനിപ്പോൾ പ്രത്യേകിച്ചും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ബോധപൂർവമായി ഇപ്പോൾ ഗവൺമെൻ്റ് അത് ചെയ്യുന്നു. ബി ജെ പിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പാർലമെൻറ്റിനെയും പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തെയും അപ്രസക്തമാക്കുന്ന നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കാരണം പ്രധാനമന്ത്രി തന്നെ പാർലമെൻറ്റിൽ വരുന്നില്ല. സമൺ ചെയ്ത് പാർലമെൻറ്റ് ആരംഭിക്കുന്ന ദിവസം 5 മിനിറ്റ് പ്രധാനമന്ത്രി വന്ന് സഭയിലിരിക്കുന്നു. അത് കഴിഞ്ഞ് സഭ അഡ്ജോൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സൈനേഡായി സഭ എന്നത്തെ അടുത്ത ഒരു സെഷനു വേണ്ടി പിരിയുമ്പോൾ വന്ദേമാതരം പാടുമ്പോൾ അപ്പോഴും വന്നിരിക്കുന്നതല്ലാതെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിൽ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല സഭയിൽ. അപ്പോൾ പാർലമെൻറ്റിനെ ആര് മുഖവിലേക്കെടുക്കും, ആര് വിശ്വാസത്തിലെടുക്കും? അപ്പോൾ ഇതല്ലാതെ പാർലമെൻ്റ് ഇല്ലാതെ തന്നെ കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസിലൂടെ ചെയ്യാൻ കഴിയുമെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ഇപ്പോൾ ഗവൺമെൻറ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഫിനാൻസ് ബിൽ രാജ്യസഭയെ പൂർണ്ണമായും അപ്രസക്തമാക്കിക്കൊണ്ട് ഏതൊരു നിയമവും മണി ബില്ലാണ് എന്ന നിർവചനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള ലോക്സഭാ സ്പീക്കറുടെ വിവേചനാധികാരം വിനിയോഗിച്ച് ഒരു ബിൽ മണി ബില്ലാണ് എന്ന് എൻഡോസ് ചെയ്തുകൊണ്ട് ആ മണി ബില്ലിൻ്റെ പരിധിയിൽ ഏത് ജനവിരുദ്ധ നിയമവും കൊണ്ടുവന്ന് ലോക്സഭയിലെ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസ്സാക്കി കൊണ്ടുപോവുകയാണ്. എന്തൊരു ജനാധിപത്യ ധ്വംസനമാണ് രാജ്യത്ത് നടക്കുന്നത്! ഈ പാർലമെൻ്റ്, നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനവും ഇന്ത്യൻ പാർലമെൻ്ററിയും ട്രഡീഷൻ ഏറ്റവും മഹത്തരമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ മൗലങ്കാർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് ഇന്ത്യൻ പാർലമെൻറ്. എഴുതപ്പെട്ട നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇന്നത്തെ നിലയിലേക്ക് ഇന്ത്യൻ പാർലമെൻറ്. കീഴ്വഴക്കങ്ങളുടെയും അതുപോലെ ഒരുപാട് ട്രഡീഷൻസും ഒക്കെ വിലകൽപ്പിച്ചുകൊണ്ടാണ് ഒരു പരസ്പര എ കെ ഗോപാലൻ. അന്ന് സത്യത്തിൽ എ കെ ഗോപാലൻ പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് അർഹനല്ലാതിരുന്നിട്ട് പോലും പരിമിതമായ അംഗസംഖ്യ മാത്രമുള്ള പ്രതിപക്ഷത്തിൻ്റെ നേതാവ് എ കെ ഗോപാലൻ ഒരു മികച്ച പ്രഭാഷകനായിരുന്നില്ല. പക്ഷേ എ കെ ഗോപാലൻ സഭയിൽ പ്രസംഗിക്കുമ്പോൾ പണ്ഡിറ്റ് നെഹ്റു അവിടെ ഉണ്ടാകും, പ്രധാനമന്ത്രി കസേരയിലുണ്ട്. അതാണ് പരസ്പര ബഹുമാനം, പ്രതിപക്ഷ ബഹുമാനം. കാരണം ജനാധിപത്യ വ്യവസ്ഥയിൽ കരുത്തുറ്റ പ്രതിപക്ഷം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ അനിവാര്യമാണ്. ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന സമീപനം അതുപോലെ. പാർലമെൻറ്റ് ദിവസങ്ങൾ വെട്ടിച്ചുരുക്കുന്നു. ഇനി പാർലമെൻറ്റിൽ ക്രിയാത്മകമായിട്ടുള്ള ഗവൺമെൻറ്റിനും രാജ്യത്തിനും അനുകൂലമായിട്ടുള്ള ഭേദഗതി നിർദ്ദേശങ്ങൾ നമ്മൾ സമർപ്പിച്ചാലും നിഷ്കരുണം നിരാകരിക്കുന്ന നിലപാടാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അങ്ങനെയല്ല, അമേരിക്കൻ പാർലമെൻറ്റിൽ അങ്ങനെ, ലോകത്തൊരു സ്ഥലത്തുമില്ല. പ്രതിപക്ഷത്തു നിന്നുകൊണ്ട് ഈവൻ കേരള നിയമസഭയിൽ പോലും ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവന്ന നിരവധി ഭേദഗതി നിർദ്ദേശങ്ങൾ ഞാൻ അവതരിപ്പിച്ച 2 ബില്ലും സ്വീകരിച്ചിട്ടുണ്ട്. എന്താ അതിനപകടം? അപ്പോൾ ഈ രൂപത്തിൽ പാർലമെൻറ്റ് വേണ്ട, ഭൂരിപക്ഷമുണ്ടെങ്കിൽ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ മുഖാന്തരം. ഇപ്പോൾ തന്നെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട്, നമ്മുടെ ഈ പ്രപഞ്ചത്തെയും പരിസ്ഥിതിയെയും പരിരക്ഷിക്കുന്നതിൽ ഏറ്റവും വലിയ സംഭാവന ഈ നൂറ്റാണ്ടിൽ ചെയ്ത, അല്ലെങ്കിൽ ഏറ്റവും വലിയ യു പി എ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മികവുറ്റ നേട്ടങ്ങളിലൊന്ന് 2010 നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്റ്റാണ്. ആ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ടിൻ്റെ ഗളഹസ്തങ്ങൾ ഛേദിക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. എങ്ങനെ? എൻ ജി ടി ആക്ട്, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് ഭേദഗതി ചെയ്യുന്നില്ല. ഫിനാൻസ് ബില്ലിൽ മണി ബില്ലായി ഫിനാൻസ് ബില്ല് കൊണ്ടുവന്ന് അതിനകത്തൊരു ചാപ്റ്റർ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഫിനാൻസ് ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയെടുത്ത് രാജ്യസഭയിലേക്ക് അയക്കേണ്ട, അയച്ചാൽ തന്നെ അവരുടെ എൻഡോസ്മെൻ്റ് ഇല്ലെങ്കിലും നിയമമാകുന്നുള്ള നിലയിൽ എൻ ജി ടി ആക്ട്, എൻ ജി ടി മണി ബില്ലും തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ ഈ നിലയിൽ ജനാധിപത്യ സംവിധാനത്തെ പരിമിതപ്പെടുത്തി വളരെ ഘട്ടം ഘട്ടമായി ദുർബലപ്പെടുത്തുന്ന ആസൂത്രിതമായ നീക്കമാണ് ഇന്ന്. അതാണ് ഏറ്റവും വലിയ അപകടം എൻ്റെ അഭിപ്രായത്തിൽ. അത് ഏകാധിപത്യത്തിലേക്ക് വഴിതെളിക്കുകയാണ്, അത് വ്യക്തികേന്ദ്രീകൃതമായിട്ടുള്ളൊരു സംവിധാനത്തിലേക്ക്. എനിക്ക് തോന്നുന്നു 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കൂടി ബി ജെ പിക്കും ശ്രീ നരേന്ദ്രമോദിക്കും വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ അവസരം കിട്ടുമെങ്കിൽ ഉറപ്പാണ് 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല, ചിലപ്പോൾ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഡെമോക്രസിയുടെ ഭാഗമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഉണ്ടാകും. ഇതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ. അപ്പോൾ പാർലമെൻറ്റിലെ ഡിബേറ്റ്, പാർലമെൻറ്റിൽ ഉണ്ടാകുന്ന ചർച്ചകൾ, സംവാദങ്ങൾ, അതിന് റിസൾട്ടില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് പാർലമെൻ്ററി സംവിധാനത്തോടുള്ള താല്പര്യം കുറയും, അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ മാധ്യമങ്ങൾക്ക് ഈ കാര്യത്തിൽ വലിയൊരു പങ്കുണ്ട്. മാധ്യമങ്ങൾ നമ്മൾ എത്ര ക്രിയേറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് പാർലമെൻറ്റിൽ ചെയ്താലും നിയമസഭയിൽ ചെയ്താലും ഒരു വരി പോലും വാർത്ത വരില്ല. എന്നാൽ നിങ്ങളവിടെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ബഹളമോ അല്ലെങ്കിൽ നടുത്തളത്തിലിറങ്ങി എന്തെങ്കിലും ഒരു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ വലിയ പ്രാധാന്യത്തോടു കൂടി വരും. ഇതാണ് അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ച് ഇതൊരു ഗവൺമെൻറ്റിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് മാധ്യമങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. അവരും ആ ചുമതല നിർവഹിക്കണം. അവരുമത് നിർവഹിക്കുന്നില്ല എന്നുള്ള പരാതിയാണ്. അപ്പോൾ അത്തരം ഇന്നത്തെ സാഹചര്യം വളരെ വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ഇന്ത്യയെപ്പോലെ ഒരു മതേതരത്വം നിലനിൽക്കുന്ന, ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രസക്തി വളരെ വളരെ വലുതാണ്. അതിനെ ശാക്തീകരിക്കുക എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഇപ്പോൾ പൊതുവേ സ്വീകരിക്കുന്ന നയം. അതുകൊണ്ട് ഞാൻ തന്നെ പ്രതിപക്ഷ നേതാക്കളോട് പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയും, അവർക്ക് പാർലമെൻറ്റ് നടക്കണം എന്നില്ല. പാർലമെൻറ്റ് നടന്ന് അറ്റ്ലീസ്റ്റ് നമ്മുടെ ജനങ്ങളുടെ വികാരങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാനുള്ള നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തി ചെയ്യുന്നത് ശരിയല്ല. വേണം, അത്യാവശ്യം വേണം. പക്ഷേ സഭാ നടപടികളാകെ തടസ്സപ്പെടുത്തി പോകുന്നതിനോട് താല്പര്യമാണ് ബി ജെ പി ഗവൺമെൻറ്. അവരെ എക്സ്പോസ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷവും ഈ കാര്യത്തിൽ ഒരു സ്വയം വിമർശനത്തോടു കൂടിയിട്ടുള്ള വിലയിരുത്തൽ ഈ കാര്യത്തിൽ നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം എന്നേക്കുമായി ഇല്ലാതാകും എന്ന, കാരണം ബി ജെ പിയുടെ അല്ല, RSS സംഘ്പരിവാറിൻ്റെയും പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തെ ദുർബലപ്പെടുത്തുക എന്നത് തന്നെയാണ്. അവർ വളരെ നേരത്തെ തന്നെ പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായത്തെ സംബന്ധിച്ച് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്കാണ് മെല്ലെ മെല്ലെ കാര്യങ്ങൾ നീങ്ങുന്നത്.
1: ജനാധിപത്യ സംവിധാനം നിലനിൽക്കുമ്പോഴും കുറച്ചു വർഷങ്ങളായി രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥയും ഭീതിയും വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തെ സർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന 1950 നാം നമുക്ക് വേണ്ടി തയ്യാറാക്കി, നാം അംഗീകരിച്ച് പ്രാവർത്തികമാക്കിയതാണ്. ആ ഭരണഘടനയുടെ മൂലതത്വങ്ങളിലൊന്നാണ് നമ്മുടെ ജനാധിപത്യം, പരമാധികാരം, മതേതരത്വം. ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് സെക്കുലറിസം. ഇപ്പോൾ ബി ജെ പി വക്താക്കൾ ഇപ്പോൾ പറഞ്ഞ ശ്രീ രവിശങ്കർ പ്രസാദ് തന്നെ, നിയമമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ചർച്ച ചെയ്ത്, തയ്യാറാക്കി, അവതരിപ്പിച്ച, നാം അംഗീകരിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ സെക്കുലറിസം എന്ന വാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കുലറിസം എന്ന വാക്ക് അനാവശ്യമാണ് എന്നാണ് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, അത് പിന്നീട് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സെക്കുലറിസം എന്ന വാക്ക് കൊണ്ടുവന്നത്, അതുപോലെ സോഷ്യലിസവും വന്നത്. പക്ഷേ ഈവൻ അതർവൈസ് ഈ വാക്കില്ലെങ്കിൽ പോലും ഇന്ത്യൻ ഭരണഘടന 100% മതേതരത്വം അംഗീകരിച്ചിട്ടുള്ളൊരു ഭരണഘടനയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരിക്കൽ ശരിയത്ത് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്ന ഒരു വലിയ ഡിബേറ്റ്, ആ കാര്യം എനിക്ക് തോന്നുന്നു ശ്രീ ജനാബ് ബനാത് വാല സാഹിബാണ് ഒരു സ്വകാര്യ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നു ലോക്സഭയിൽ. ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബാണ് അതിന് നല്ല ധൈര്യം നൽകിയത്. അവതരിപ്പിക്കുമ്പോൾ തന്നെ ബനാത് വാല സേട്ടു സാഹിബിനോട് ചോദിച്ചു, നമ്മളെ ആര് പിന്തുണയ്ക്കും? ധൈര്യമായി അവതരിപ്പിക്കാൻ പറഞ്ഞു, അദ്ദേഹം അവതരിപ്പിച്ചു. അവതരിപ്പിച്ചതിന് ശേഷം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ബനാത് വാല സാഹിബിൻ്റെ സ്വകാര്യ ബില്ലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ലോക്സഭയിൽ നടത്തിയ പ്രസംഗം വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നല്ലതുപോലെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം വലത് കൈയിൽ ഇന്ത്യൻ ഭരണഘടനയും ഇടത് കൈയിൽ വിശുദ്ധ ഖുർആനും പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ വലത് കൈയിലിരിക്കുന്ന ഈ ഭരണഘടനയെ അനുശാസിക്കുന്ന നിലയിൽ വിശുദ്ധ ഖുർആനിക നിയമം പിൻപറ്റി ജീവിക്കാനുള്ള അവകാശം, അധികാരം ഈ ഭരണഘടന എനിക്ക് നൽകുന്നുണ്ട്. അതാണ് പരമാധികാര ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയുടെ മതേതര ഭരണഘടന. അതാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. പരമാധികാര ജനാധിപത്യ മതേതര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ വാർഷികമാണ് നമ്മൾ റിപ്പബ്ലിക് ദിനം എന്ന രൂപത്തിൽ ദേശീയതലത്തിൽ ആഘോഷിക്കുന്നത്. പക്ഷേ ആ ദേശീയ പരമാധികാര ദിനമായി നമ്മൾ ആചരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ, ആ ന്യൂനപക്ഷങ്ങളിൽ തന്നെ ഞാൻ ഒന്നെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, മുസ്ലിം സമൂഹം കനത്ത കടന്നാക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രിപ്പിൾ തലാഖ് ബിൽ, വേറെ ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യത്തില്ലാഞ്ഞിട്ടല്ല, ആ ട്രിപ്പിൾ തലാഖ് ബില്ലിൻ്റെ അവതരണ സമയത്തും അത് പാസ്സാക്കുമ്പോഴുമൊക്കെ ഉണ്ടായിരുന്നൊരു ജൂബിലിയൻ മൂഡുണ്ട്. ബി ജെ പി ബെഞ്ചസ് ഞങ്ങളെല്ലാം നേർക്കുനേറിന്ന് കാണുന്നതാണ്. അപ്പോൾ ആ ട്രിപ്പിൾ തലാഖ് മുസ്ലിം വനിതാ സമൂഹത്തിൻ്റെ പൗരാവകാശ സംരക്ഷണത്തിന് വേണ്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കുന്ന ട്രിപ്പിൾ തലാഖ് ബിൽ എന്തുകൊണ്ട് സുതാര്യതയോടുകൂടി പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നില്ല? അതെന്തുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ആ ആവശ്യം ഉന്നയിച്ച ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡുമായി പോലും ഒന്ന് ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല? അപ്പോൾ ഗവൺമെൻറ് വാണ്ട്സ് എ ഡിവിഷൻ, മുസ്ലിം വേഴ്സസ് നോൺ മുസ്ലിംസ് എന്ന നിലയിൽ ഒരു വേർതിരിവ് വിഭജനം രാജ്യത്തുണ്ടാകുന്നതിന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ആഗ്രഹിക്കുന്നു. തൊട്ടു പിന്നാലെയാണ് ഹജ്ജിനുള്ള സബ്സിഡി പിൻവലിച്ചത്. ഇത് രണ്ടും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലെന്നാണ് അവരവകാശപ്പെടുന്നത്. സുപ്രീം കോടതി വിധിയനുസരിച്ചാണെങ്കിൽ പോലും ഘട്ടം ഘട്ടമായി ഹജ്ജ് സബ്സിഡി പരിമിതപ്പെടുത്തി 2022 പൂർണ്ണമായും നിർത്തൽ ചെയ്താൽ മതി. ഞാൻ ചോദിക്കട്ടെ, സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞിട്ടുള്ള എത്രയോ വിധിന്യായങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഗവൺമെൻറ് ചെയ്യേണ്ടത്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തുല്യ ജോലിക്ക് തുല്യ വേതനമെന്നുള്ള സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് വന്നിട്ട് എത്ര കാലമായി? കരാർ തൊഴിൽ നിയമം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എത്ര സുപ്രീം കോടതി വിധികളാണ് നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ളത്? എന്തേ ഈ വിധിന്യായങ്ങളിലൊന്നും നിയമനിർമ്മാണം നടത്താനുള്ള ഔത്സുക്യവും താല്പര്യവും ഭരണകൂടത്തിനില്ല. ഈ കാര്യത്തിൽ പ്രത്യേകമായ താല്പര്യമെടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പാർലമെൻറ്റിൽ പറഞ്ഞതാണ്, ട്രിപ്പിൾ തലാഖ് ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞാണ്, ഗവൺമെൻറ് ഈസ് ടാർഗറ്റിംഗ് എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, അവരൊരു സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്നു. അതാണ് ഈ കാണുന്ന ബോഡി ലാംഗ്വേജ്, അതാണ് ഈ കാണുന്ന വെർബൽ ലാംഗ്വേജ്, അതാണ് ഈ ജൂബിലിയൻ മോഡ്. അത് രാജ്യത്തിന് അത്യന്തം അപകടകരമാണ്. ഇത് ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഗോസംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെയുള്ള. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷവും ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നതിന് മുമ്പുമുള്ള ഇന്ത്യൻ രാഷ്ട്രീയം ഭംഗിയായി വിലയിരുത്തേണ്ടതാണ്. അതിനുശേഷം അവർക്ക് മനസ്സിലായി ഭരണാധികാരത്തിലെത്തുന്നതിന് മതപരമായ ആയുധം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു സംഗതി ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് 2002 മുതൽ അവർ തെളിയിച്ചു കഴിഞ്ഞു. 96 അത് ഭാഗികമായി അവർ തെളിയിച്ചു. അപ്പോൾ ആ ഒരു രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോഴും രാജ്യത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ മതേതരത്വം ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത കനത്ത വെല്ലുവിളിയെ നേരിടുന്നു എന്നുള്ളതാണ് ഈ ദിനത്തിൽ നമ്മെ ഉത്കണ്ഠപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട സംഗതി. അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. അവരത് പരസ്യമായി തന്നെ പറയുന്നുണ്ട്, അവരത് രഹസ്യമായി വെക്കുന്നില്ല. മുൻകാലങ്ങളിൽ അത് പരോക്ഷമായി പറയുമായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ പരസ്യമായി, ശ്രീ ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി അടക്കമുള്ളവർ അത് പരസ്യമായി പറയുന്നുണ്ട്. ഇപ്പോൾ ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ചില നിയമനിർമ്മാണങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുന്നു. അവിടെ എല്ലാം നിങ്ങൾ പരിശോധിച്ചാലറിയാം, ഇതെല്ലാം ടാർഗറ്റ് ചെയ്യുന്ന പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെയാണ്, അല്ലെങ്കിൽ അവരുടെ അതെല്ലാം പുരോഗമനത്തിൻ്റെ പേരിലാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ നിലയിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് വളരെയേറെ ഉത്കണ്ഠപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട സംഗതികളിലൊന്നാണ്.
1: ഈ ഒരു വിഷയങ്ങളെല്ലാം നിലനിൽക്കെ രാജ്യത്ത് പല ഭാഗത്തും ചില അക്രമങ്ങൾ നടന്നു വരുന്നു, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്. ഇത്തരം അക്രമങ്ങൾക്ക് പിന്നിൽ ഭരണകൂടത്തിൻ്റെ കൈകൾ പ്രവർത്തിക്കുന്നുണ്ടോ? അതല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തെ വർഗീയ ശക്തികൾ ഉപയോഗപ്പെടുത്തുകയാണോ?
0: രണ്ടുമുണ്ട്. ഒന്ന്, ഗവൺമെൻറ് ബോധപൂർവമായി കമ്മ്യൂണൽ പാഷൻ രാജ്യത്ത് വളർത്തുന്നു. ശ്രീ ഗിരിരാജ് സിംഗിനെ പോലെയുള്ള കേന്ദ്രമന്ത്രിമാരുടെ പ്രസംഗം, അതുപോലെ തന്നെ ശ്രീ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ രാജ്യത്തിൻ്റെ നിയമമന്ത്രി ശ്രീ പ്രസാദ്, രവിശങ്കർ പ്രസാദ്, അവരെ പോലെ നല്ല പാണ്ഡിത്യവും അറിവും ശേഷിയും നല്ല അവബോധവുമുള്ള അവർ പോലും ഈ ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാകാൻ ഉതകുന്ന നിലയിലുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോഴാണ്, ഗിരിരാജ് സിംഗ് ആണെങ്കിൽ ഒരു തീവ്രവാദി എന്ന് വേണമെങ്കിൽ പറഞ്ഞ് മാറ്റി നിർത്താം, അല്ലെങ്കിൽ മറ്റ് സന്യാസിമാരെ വേണമെങ്കിലും അങ്ങനെ മാറ്റാം. ഇത്തരക്കാരും ഇത് പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹം പറഞ്ഞല്ലോ സെക്കുലറിസം ഒരു നാഷണൽ ഡിബേറ്റായി മാറണം, ദേശീയ സംവാദമായി മാറണം, മതേതരത്വം വേണമോ വേണ്ടയോ പറഞ്ഞതാരാ? രാജ്യത്തിൻ്റെ നിയമകാര്യമന്ത്രിയാണ്. അപ്പം ബോധപൂർവമായി ഗവൺമെൻറ് ആ കാര്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവരുടെ നിയന്ത്രണങ്ങൾക്കും അപ്പുറത്ത് നിയമത്തെ കയ്യിലെടുത്തുകൊണ്ട്, അതെപ്പോഴും അങ്ങനെയാണ്, നിങ്ങളൊന്നിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഒരിക്കലും, പ്രത്യേകിച്ചും വർഗീയതയെ കയറൂരി വിട്ടാൽ അത് കുടത്തിൽ നിന്ന് തുറന്നു വിടുന്ന ഭൂതം പോലെ പല ഘട്ടങ്ങളിലും തിരിഞ്ഞുകൊത്തും. അതാണിപ്പോൾ പ്രവീൺ തൊഗാഡിയയുടെ കാര്യത്തിൽ രാജ്യം കണ്ടത്. പ്രവീൺ തൊഗാഡിയയെ ഈ പറയുന്ന വർഗീയ വിഷം തുപ്പുന്ന നിലയിൽ രാജ്യത്ത് മുഴുവൻ നടന്ന് പ്രചരിപ്പിച്ച അദ്ദേഹം ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തീവ്രമായ ചിന്താഗതിക്ക് അനുരോധമായി, അല്ലെങ്കിൽ തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾ നേരെ തിരിഞ്ഞു. ഇത് സ്വാഭാവികമായിട്ടുള്ള പരിണാമമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെയും ഇപ്പോൾ സ്വീകരിക്കുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ സംഘ് പരിവാറിൻ്റെ നേതൃത്വം സ്വീകരിക്കുന്ന നടപടികൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ അവസരത്തെ മുതലെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്, എൻ്റെ വളരെ വ്യക്തമായ അഭിപ്രായം, ഗവൺമെൻറ് സ്പോൺസേർഡ് ആയിട്ടുള്ള പ്രൊമോഷനാണ് കമ്മ്യൂണൽ പാഷൻ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. യു പി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് മുസാഫർപൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് 1084 വർഗീയ കലാപങ്ങൾ നടന്നു. അതിൻ്റെ ഗുണഭോക്താവായി മാറി ബി ജെ പി പിന്നീട്. ഇതുതന്നെയാണ് 2002 ഗോദ്ര സംഭവത്തിന് ശേഷം ഗുജറാത്തിൽ നടന്ന വർഗീയ കലാപം ക്ലിയർ ഡിവൈഡ് ഉണ്ടാക്കി. മുസ്ലിം വേഴ്സസ് നോൺ മുസ്ലിംസ് എന്നുള്ള ക്ലിയർ ഡിവൈഡ് ഗുജറാത്ത് സംസ്ഥാനത്തുണ്ടാക്കി. ഇന്ത്യയിൽ ആകമാനം പരീക്ഷിക്കുന്നതും ഇപ്പോൾ ആ ഒരു അമിത്ഷാ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, മതനിരപേക്ഷത എന്ന് പറയുന്നത്. എന്നാൽ ഇത് ഇതര സമുദായങ്ങളോട് ആ നിലയിൽ കാണുന്നില്ല. മാത്രമല്ല ലോകത്താകെ ഭീകരവാദത്തിനെതിരായി ഉയർന്നു വരുന്ന ഒരു വലിയ വികാരമുണ്ട്. ആ വികാരത്തെയും ചിത്രീകരിച്ച്, അല്ലെങ്കിൽ അതും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ കോർണർ ചെയ്തുകൊണ്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള നീക്കങ്ങൾ രാജ്യത്ത് നടക്കുന്നു. അതല്ലേ അമിത്ഷാ പറഞ്ഞത്, ഗുജറാത്തിൽ ബിഹാറിൽ ബി ജെ പി തോറ്റാൽ പാകിസ്ഥാനിൽ പടക്കം. അതുപോലെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയും പ്രതിരോധ സുരക്ഷയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലും മതപരമായ ചിഹ്നങ്ങളും പരാമർശങ്ങളും നടത്തിക്കൊണ്ട് ആ നിലയിൽ ചിത്രീകരിക്കാൻ വേണ്ടി തന്നെ പരിശ്രമം നടത്തുന്നു. ഇത് രാജ്യത്ത് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയും പ്രത്യാഘാതങ്ങളും വരും കാലങ്ങളിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ന് ഇന്ത്യൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഗവൺമെൻറ്റിൽ പൂർണ്ണമായി വിശ്വാസം. എന്നാൽ ഇതായിരുന്നില്ല വാജ്പേയി ഗവൺമെൻറ് കാലഘട്ടത്തിൽ. വാജ്പേയി ഗവൺമെൻറ് അധികാരത്തിലിരുന്ന സമയത്ത്, 6 വാജ്പേയി ഗവൺമെൻറ് ഇരുന്നപ്പോൾ എന്തേ മുസ്ലിം സമൂഹത്തിന് ഈ ആശങ്ക ഉണ്ടായില്ല, എന്തേ ഈ ഉത്കണ്ഠ ഉണ്ടായില്ല. അദ്ദേഹം ഇതൊക്കെയാണെങ്കിലും ഒരു മോഡറേറ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഭരണഘടനയെയും ഭരണഘടനയുടെ മൂല്യങ്ങളെയും ഒരു പരിധിവരെ അംഗീകരിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇന്നവർക്ക് അന്ന് പിന്നെ ഭൂരിപക്ഷമില്ല, അങ്ങനെയുണ്ട്. ഇന്നവർക്ക് ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് ആ ഭൂരിപക്ഷാധികാരം കൂടി വിനിയോഗിച്ചുകൊണ്ട് സംഘ് പരിവാറിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള പിൻബലത്തോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊരു സംശയവും വേണ്ട, വലിയ പ്രതിസന്ധിയാണ് രാജ്യത്ത് സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത്.
1: ജനാധിപത്യ സംവിധാനം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ് ഈ ഒരു എപ്പിസോഡിൽ എൻ കെ പ്രേമചന്ദ്രൻ സാർ നമ്മോട് സംസാരിച്ചിട്ടുള്ളത്. സമയത്തിൻ്റെ പരിമിതി മൂലം ഈ ഒരു എപ്പിസോഡിന് തൽക്കാലം വിരാമം കുറിക്കുന്നു. എൻ കെ പ്രേമചന്ദ്രൻ സാറുമായിട്ടുള്ള ഈ ഒരു അഭിമുഖം ഇവിടെ അവസാനിക്കുന്നില്ല. ഇൻഷാല്ലാ തുടർന്നുള്ള ചർച്ചകൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: സമാധാനവും ശാന്തിയും പുലരണം. മതന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരായിരിക്കണം. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളി കൂടിക്കാഴ്ച. ഇന്നത്തെ അധ്യായം പൂർണ്ണമായി പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകൻ എൻ കെ പ്രേമചന്ദ്രനുമായി യു ജിൻഷാദ് നടത്തിയ കൂടിക്കാഴ്ചയുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമായി. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളി. ഈ പ്രത്യേക അഭിമുഖത്തിന്റെ തുടർഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ ശ്രോതാക്കൾക്ക് കേൾക്കാനാവും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: പീസ് റേഡിയോയിൽ ഇനി ചുവരെഴുത്ത്. ആയിഷ റളിയല്ലാഹു അൻഹയും അഹ്ലു ബൈത്തും. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദങ്ങൾ ശ്രവിക്കുന്ന ബഹുമാന്യരെ, ഇന്ന് ഈയൊരു പരിപാടിയിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവർ നബി കുടുംബവുമായി എത്ര അടുത്ത് ബന്ധപ്പെട്ടിരുന്നു, നബി കുടുംബത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ ഉണ്ടായിരുന്ന സ്ഥാനം എത്രയായിരുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കുടുംബവുമായി എത്രമാത്രം അടുത്ത് ബന്ധം പുലർത്തിയിരുന്നു തുടങ്ങിയ ഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഷിയാക്കളാൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വമാണ് നമ്മുടെ ഉമ്മയും പ്രവാചക പത്നിയുമായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഇന്നത്തെ ഷിയാ ലോകം ശപിക്കുന്നു. കഴിഞ്ഞ പരിപാടിയിൽ അബൂബക്കർ ഉമർ എന്നിവരെ ശപിക്കുവാനുള്ള ഷിയാക്കളുടെ ശാപപ്രാർത്ഥന അനുസ്മരിച്ചപ്പോൾ അല്ലാഹുമ്മൽ അൻ സ്വനമൈ ഖുറൈഷ് വജിബ്തൈഹിമ വജിബ്തൈഹ വതാഗൂതൈഹ എന്ന് തുടങ്ങിയിട്ട് അവരുടെ ആ പ്രാർത്ഥനയിൽ വബ്നതൈഹിമ, ഖുറൈഷികളുടെ വിഗ്രഹങ്ങളായി ഷിയാക്കൾ വ്യാജമായി പറയുന്ന അബൂബക്കർ ഉമർ എന്നിവരുടെ മക്കളെയും രണ്ട് പെൺമക്കളെയും ശപിക്കാൻ അവർ പ്രാർത്ഥിക്കുകയാണ്. അവരുദ്ദേശിക്കുന്നത് ഒന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്, മറ്റൊന്ന് ഹഫ്സ റളിയല്ലാഹു തആല അൻഹയാണ്. അതേപോലെ ഷിയാ ഗ്രന്ഥങ്ങൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വളരെ ദൂഷ്യമായി ചിത്രീകരിക്കുകയും അതേപോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കുടുംബത്തോട് ശത്രുതയുള്ളവളായിരുന്നു, വിശിഷ്യ അലിയിനോടും ഫാത്തിമയോടും എന്നൊക്കെ ഷിയാലോകം പറഞ്ഞ് പരത്തുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഷിയാക്കളുടെ നാവിനാൽ ഏറെ അപകീർത്തിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പോലും ദുർവ്യാഖ്യാനിച്ച് അവർ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, അല്ലാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കുവാൻ കൽപ്പിക്കുന്നു എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലരോട് പറഞ്ഞ ആ വിഷയത്തിൽ പോലും അവിടെ അറുക്കാൻ കൽപ്പിച്ചത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണെന്ന് ഷിയാലോകം അവരിലെ അവർ പരിഗണിക്കുന്ന പ്രാമാണികർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇതുപോലെ കുറേ കുറേ കുപ്രചരണങ്ങൾ, കുറേ കുറേ ദുർവ്യാഖ്യാനങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് തൽപരകക്ഷികൾ പറഞ്ഞു പരത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ചുവരെഴുത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ നബി കുടുംബം എങ്ങനെയാണ് കണ്ടിരുന്നത്, നബി കുടുംബത്തോട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു, അതിൻ്റെ ചില ചരിത്ര ഉദാഹരണങ്ങൾ, അതാണിവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മു അബ്ദില്ല, അൽ ഹുമൈറ, ഇതൊക്കെ അവരുടെ പേരും സ്ഥാനപ്പേരുമാണ്. ലഖദ് ഉഅ്തീതു തിസ്അൻ മാ ഉഅ്തിയത്ഹ ഇംറാഅത്തുൻ ബഅദ മറിയം ബിൻതി ഇംറാൻ, ഇമ്രാൻ്റെ പുത്രി മറിയം അലൈഹസ്സലാം, അവർക്ക് ശേഷം ഒരു സ്ത്രീക്ക് നൽകപ്പെടാത്ത 9 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല അൻഹ താൻ ആരാണ് എന്ന് അറിയിക്കുന്ന ഒരു വചനം കാണാം. അതിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ജിബ്രീലിൻ്റെ കൈ വെള്ളയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ച് അവരെ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടതും തിരുദൂതർ കല്യാണം കഴിച്ച ഏക കന്യക ഞാനാണ് എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് എൻ്റെ മടിയിൽ കിടന്നാണ് എന്നും എൻ്റെ വീട്ടിലാണ് തിരുദൂതർക്കുള്ള കബറൊരുക്കപ്പെട്ടതെന്നും എൻ്റെ വീടിനെ വളയം ചെയ്ത് വളഞ്ഞ് മലക്കുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതും ഞാൻ തിരുദൂതരോടൊപ്പം ഒരു വിരിപ്പിൽ ഒരു പുതപ്പിന് താഴെ കിടക്കുമ്പോൾ വഹിറങ്ങാറുണ്ടായിരുന്നു എന്നതും തിരുദൂതരുടെ ഖലീഫയുടെ പുത്രിയാണ് ഞാനെന്നതും തിരുദൂതരുടെ സിദ്ദീഖിൻ്റെ പുത്രിയാണ് ഞാനെന്നതും ഒക്കെ ആയിഷ റളിയല്ലാഹു തആല ഉണർത്തുന്നുണ്ട്. അവരുടെ നിരപരാധിത്വം അള്ളാഹു വാനങ്ങൾക്കുപരിയിൽ നിന്ന് അവതരിപ്പിച്ചതും അതേപോലെ ത്വയ്യിബായ വിശിഷ്ടനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശിഷ്ടയായ ഭാര്യയാണ് താനെന്നതുമൊക്കെ അനുസ്മരിച്ച് ആയിഷ റളിയല്ലാഹു തആല തൻ്റെ പ്രത്യേകതകൾ എണ്ണിയത് കാണുവാൻ സാധിക്കും. അതൊക്കെയും പ്രമാണങ്ങളിൽ വന്നതും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിൽ സത്യസന്ധവുമായ വാർത്തകളാണ്. ഇങ്ങനെയുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇന്ന് ഷിയാ ലോകത്തിൻ്റെ കണ്ണിലെ കരടാവുക എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും വെറുക്കുന്ന ചരിത്ര കണ്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാവുക എന്ന് പറഞ്ഞാൽ അതേറെ സങ്കടകരമാണ്. പൂർവകാല ഷിയാ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഷിയാക്കൾ നേതാക്കളായി പരിഗണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരിൽ പ്രാമാണികരായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് കൂടി സമ്മതിക്കുന്ന അംഗീകരിക്കുന്ന ഇമാമ്മാർ വരെ ആയിഷ എന്ന നാമത്തെ വിശിഷ്ടനാമമായി കണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഷിയാക്കൾ പരിഗണിക്കുന്ന എണ്ണുന്ന ഇമാമുമാരിൽ പ്രമുഖർ തങ്ങളുടെ പെൺമക്കൾക്ക് ആയിഷ എന്ന് പേരിട്ട് വിളിച്ചത് ഷിയാക്കളുടെ തന്നെ അവലംബകൃതികളിൽ കാണുവാൻ സാധിക്കും. അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രൻ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രൻ, അലി സൈനുൽ ആബിദീൻ്റെ പുത്രൻ മുഹമ്മദുൽ ബാഖിർ, അവരെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണർത്തിയിരുന്നു. മുഹമ്മദുൽ ബാഖിറിൻ്റെ പുത്രനാണ് ഇമാം ജാഫർ സാദിഖ്. ജാഫർ സാദിഖ് അദ്ദേഹത്തിന് പുത്രിയുണ്ടായപ്പോൾ അദ്ദേഹം ആയിഷ എന്നാണ് പേരിട്ടത്. ഇമാം ജാഫർ സാദിഖിൻ്റെ മകളുടെ പേര് ആയിഷ എന്നാണ്. ഈ ജാഫർ സാദിഖിൻ്റെ പുത്രൻ മൂസ ഇബ്നു ജാഫർ, മൂസൽ കാദിം, മൂസൽ കാദിമിനും ആയിഷ എന്ന മകൾ. അതേപോലെ മൂസൽ കാദിമിൻ്റെ മകൻ ജാഫർ, ആ ജാഫറിൻ്റെ പുത്രി ആയിഷ, അഥവാ മൂസൽ കാദിമിന് പുത്രിയായിട്ടും പൗത്രിയായിട്ടും ആയിഷയുണ്ട് എന്ന് നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നു. ഇതേപോലെ മൂസൽ കാദിമിൻ്റെ പുത്രനാണ് അലി ഇബ്നു മൂസ, അലിയു റിദ എന്ന് പറയും. ഷിയാക്കൾ തങ്ങളുടെ ഇമാമ്മാർക്കൊക്കെ ഓരോ സ്ഥാനപ്പേര് കൽപ്പിച്ചിട്ടുണ്ട്. അലി അൽ മുർത്തദ, ഹസൻ അൽ മുജ്തബ, ഹുസൈൻ അഷഹീദ്, അലി സൈനുൽ ആബിദീൻ അസജ്ജാദ്, മുഹമ്മദുൽ ബാഖിർ, ജാഫർ അസ്സാദിഖ്, മൂസ അൽ കാദിം, പിന്നെ അലിയുറിദ. അലിയുറിദ, ഈ അലിയുറിദയുടെ പുത്രി ആയിഷ എന്ന നാമം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ഇതേപോലെ അലി ഇബ്നു മൂസ, അലിയുറിദാൻ്റെ പുത്രൻ മുഹമ്മദ്, മുഹമ്മദുൽ ഹാദി, ഈ മുഹമ്മദിൻ്റെ പുത്രൻ മുഹമ്മദുൽ ജവാദ്, മുഹമ്മദുൽ ജവാദ്, അതാണ് അലിയുറിദൻ്റെ പുത്രൻ. ഈ മുഹമ്മദുൽ ജവാദിൻ്റെ മകൻ അലിയുൽ ഹാദി, അലിയുബിന് മുഹമ്മദ് അൽ ഹാദി എന്ന് പറയുന്ന പുത്രൻ. ഷിയാക്കളുടെ പത്താമത്തെ ഇമാം, ഷിയാക്കൾ 12 ഇമാമന്മാരെയാണ് എണ്ണാറ്, അതിൽ പത്താമത്തെ ഇമാമിൻ്റെ പേരാണ് മുഹമ്മദുൽ ഹാദി. ഈ മുഹമ്മദുൽ ഹാദിയുടെ മകൻ, അല്ല അലിയുൽ ഹാദി, അലിയുൽ ഹാദി പത്താമത്തെ ഇമാം, അലിയുൽ ഹാദിയുടെ പുത്രിയുടെ പേര് ആയിഷ എന്നാണ്. ഈ ആയിഷയാണ് 11 ഇമാമ് അൽ ഹസൻ അസ്സക്കിയുടെ അല്ലെങ്കിൽ ഹസൻ അൽ അസ്കരിയുടെ സഹോദരി. അപ്പോൾ ഷിയാക്കളുടെ 11 ഇമാമ് അൽ ഹസൻ അസ്സക്കി അൽ അസ്കരി എന്ന് പറയുന്ന ഇമാമിൻ്റെ പെങ്ങൾ ആയിഷയാണ്, അഥവാ അലി അൽഹാദിയുടെ മകൾ ആയിഷയും മകൻ അൽ ഹസനു സക്കി അൽ അസ്കരിയാണ്. അദ്ദേഹം ജനിച്ചതെന്ന ഹിജ്റയുടെ 231 ജനിച്ചത്. ഹിജ്റയുടെ 231 ഹിജ്റാബ്ദം 231 ഇവിടെ ജീവിച്ച ഷിയാക്കളുടെ ഇമാമന്മാർ അവരുടെ മക്കൾക്ക്, പെൺമക്കൾക്ക് ആയിഷ എന്ന പേരിട്ടിട്ട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ പേരിനോട് അവർക്കെത്ര കൂറും, പേരിനോട് അവർക്കെത്ര ഇഷ്ടവും ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ സ്വന്തം ബീജത്തിൽ പറഞ്ഞ മക്കൾക്ക് ആ നാമം നൽകുന്നത്. വിളിക്കാൻ എളുപ്പവും കേൾക്കാൻ ഇമ്പവുമായ സുന്ദരനാമമാണ് ആയിഷ എന്നത്. ആ നാമം അവരുടെ മക്കൾക്ക് അവർ നൽകിയെന്ന് പറയും. നമ്മൾ ചരിത്രത്തിൽ അത് ഷിയ റിപ്പോർട്ടുകളിലും വായിക്കാം, സുന്നി റിപ്പോർട്ടുകളിലും വായിക്കാം. ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അൽ ഹസനു സക്കി, ഈ ഹസനു സക്കിയുടെ മകനായിട്ടാണ് മുഹമ്മദുൽ മഹദി എന്ന പ്രതീക്ഷിക്കപ്പെടുന്ന മഹദിയെ ഷിയാക്കൾ പറയാറുള്ളത്. അതായത് ഹസനു സക്കിയുടെ മകനാണ് തൻ്റെ 4-ാം വയസ്സിൽ സാമുറ ദേശത്തെ സിർദാബിൽ ഗുഹയിൽ അപ്രത്യക്ഷനായിട്ട് ഷിയാക്കൾ വാഗ്ദത്ത മസീഹിനെ അല്ലെങ്കിൽ വാഗ്ദത്ത മഹദിയെ പ്രതീക്ഷിച്ചു കഴിയുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഹസനു സക്കീന് കുട്ടികളെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേറെ വിഷയം. വാഗ്ദത്ത മഹദി എന്ന് പറയുന്ന ഷിയാക്കളുടെ രൂപകൽപ്പനയിലുള്ള അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിലുള്ളതായ മഹദിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അന്ധവിശ്വാസത്തിൻ്റെയും അതേപോലെ തന്നെ അതൊരു പിന്നെ പ്രമാണമില്ലാത്ത വിശ്വാസത്തിൻ്റെയും ചരിത്രമാണ്. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവരെ പിൽക്കാലത്ത് ഷിയാക്കൾ പരിഗണിച്ചതുപോലെ ആയിരുന്നില്ല പൂർവ്വകാലത്ത് ഷിയാ ലോകത്തിൻ്റെ പരിഗണനയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന് മനസ്സിലാക്കാനാണ് ഏതാനും കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയത്. അവർ ആയിഷ എന്ന പേരിനെ പരിഗണിച്ചിരുന്നു. അത് കേൾക്കുമ്പോൾ അവർ ശപിക്കലായിരുന്നില്ല, പഴിക്കലായിരുന്നില്ല, ചീത്ത വിളിക്കലായിരുന്നില്ല. ആയിഷ എന്ന പേര് കേൾക്കുന്ന മാത്രയിൽ അവർ രോഷം പ്രകടിപ്പിക്കുന്നവരും ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കാനാണ് അവിടെ ഏതാനും കാര്യങ്ങൾ കേൾപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുമായി ബന്ധപ്പെട്ട് കുറേ ചരിത്രങ്ങൾ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. നബി കുടുംബത്തിൻ്റെ മഹത്വവും നബി കുടുംബത്തിനുള്ള സ്ഥാനവും നമ്മൾ മനസ്സിലാക്കുന്ന ഹദീസുകളിൽ, ചരിത്ര റിപ്പോർട്ടുകളിൽ, ആ ചരിത്ര റിപ്പോർട്ടുകളെയും ഹദീസുകളെയും ഒക്കെ സമർപ്പിച്ചതും സംഭാവന ചെയ്തതും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. ആയിഷ ഉമ്മക്ക് നബി കുടുംബത്തോടുള്ള കൂറും ബന്ധവുമാണ് പ്രസ്തുത റിപ്പോർട്ടുകൾ അറിയിക്കുന്നത്. ആ റിപ്പോർട്ടുകൾ ഇൻഷാല്ലാ ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടെത്തിക്കുകയാണ്. സഹിഹായി ഇമാം ബുഖാരിയും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കുടുംബത്തിൻ്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്? ഖറജൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാതൻ വ അലൈഹി മിർത്തുൻ മുറഹൽ മിൻ ശഅരിൻ അസ്വദ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാതത്തിൽ പുറപ്പെട്ടു. അപ്പോൾ തിരുദൂതരുടെ മേൽ വരയുള്ള കറുത്ത രോമത്തിൻ്റെ ഒരു വസ്ത്രമുണ്ടായിരുന്നു. ഫജാ അൽ ഹസൻ ഇബ്നു അലി ഫഅദ്ഖലഹു. അപ്പോൾ ഹസൻ ഇബ്നു അലി വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ഹസനെ വിളിച്ചുകൂട്ടി പ്രവേശിപ്പിച്ചു. സുമജാ അൽ ഹുസൈൻ ഫദഖല മഅഹു. പിന്നീട് ഹുസൈൻ വന്നു, ഹുസൈൻ ഹസനോടൊപ്പം തിരുദൂതർ പുതച്ച പുതപ്പിലേക്ക് കടന്നു. പിന്നീട് ജാഅത്ത് ഫാത്തിമത്തു, ഫാത്തിമ വന്നു. ഫഅദ്ഖലഹ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും ആ പുതപ്പിലിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. സുമജാ അലിയുൻ. പിന്നീട് അലി വന്നു. ഫഅദ്ഖലഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയെയും ആ പുതപ്പിലേക്ക് പ്രവേശിപ്പിച്ചു. സുമഖാൽ. എന്നിട്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തതഹീറ. നബി കുടുംബമേ, നിങ്ങളെ മാലിന്യങ്ങളിൽ നിന്ന്, മ്ലേച്ഛത നിങ്ങളെ തൊട്ട് പോക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണ്. നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ, നന്നായി ശുദ്ധീകരിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണ്, ശുദ്ധീകരിക്കുകയാണ് എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്തരുണത്തിൽ പറയുകയുണ്ടായി എന്നാണ്. ഇത് ആരാ റിപ്പോർട്ട് ചെയ്യണത്? ഇത് ശരിക്കും നബി കുടുംബത്തിൻ്റെ മഹത്വം അറിയിക്കുന്ന ഒരു ചരിത്രമാണ്. ഹസൻ ഹുസൈൻ അലി ഫാത്തിമ റളിയല്ലാഹു അൻഹുൽ ജമീൽ അവരുടെ സ്ഥാനവും മഹത്വവും അറിയിക്കാനുള്ള ഒരു സംഭവമാണ്. ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലാനിയാണ്. എന്നിട്ട് അവർ അത് ഉദ്ധരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആലാൻഹ നബി കുടുംബത്തോട് വൈരിയും ശത്രുതയുള്ളവരും അതേപോലെ തന്നെ അവരുടെ വിഷയത്തിൽ അനിഷ്ടമുള്ളവരുമായിരുന്നുവെങ്കിൽ ഇത്തരം റിപ്പോർട്ടുകൾ അവർ ഒരിക്കലും ചരിത്രത്തിൽ സമർപ്പിക്കുമായിരുന്നില്ല. ഇതേപോലെ ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു സംഭവം, ഇമാം ബുഖാരിയും മുസ്ലിമും തുർമുദിയും ഇമാം അഹ്മദും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം, വിവിധ റിപ്പോർട്ടുകൾ ക്രോഡീകരിക്കപ്പെട്ടത് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം. എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്? ആയിഷ റളിയല്ലാഹു തആലയും ഫാത്തിമ റളിയല്ലാഹു തആലയും എത്രമാത്രം അടുപ്പത്തിലായിരുന്നു, ബന്ധത്തിലായിരുന്നു എന്നതിൻ്റെ ഒരു ചരിത്രം. എന്താണ് ആയിഷമ്മ പറയുന്നത്? ലമ്മ മരിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രോഗഗ്രസ്തനായപ്പോൾ, കുന്ന അസ്വാജ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദഹു ജമീഅൻ, തിരുദൂതരുടെ അടുക്കൽ ഞങ്ങൾ ഭാര്യമാർ എല്ലാവരും ഉണ്ടായിരുന്നു. ലം തുഗാദിർ മിന്ന വാഹിദത്തുൻ, ഒരാളും തിരുദൂതർ രോഗത്തിൽ കിടക്കുമ്പോൾ അവിടെ വിട്ടുപോയിട്ടില്ല. ഫഅഖ്ബലത് ഫാത്തിമത്തു തംഷി, അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല എന്നെ നടന്നു വന്നു. കഅന്ന മിശിയതഹ മശിയു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ നടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വരുന്നത് പോലെ റസൂലുള്ളാഹിൻ്റെ നടത്തമാണ് ഫാത്തിമയുടെ നടത്തം. ഫലമ്മാ റആഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാ ഫാത്തിമ വരുന്നത് കണ്ടപ്പോൾ, റഹബ ഫാത്തിമക്ക് സ്വാഗതമരുളി. ഫഖാൽ, തിരുദൂതർ പറഞ്ഞു, മർഹബൻ ബിബ്നതി, എൻ്റെ മോൾക്ക് സ്വാഗതം. സുമ്മ അജ്ലസഹ അൻ യമീനിഹി ഔ അൻ ശിമാലിഹി. ആയിഷ റളിയല്ലാഹു തആലനെ പറയുന്നത്, ഫാത്തിമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഇടത് ഭാഗത്ത് അല്ലെങ്കിൽ വലത് ഭാഗത്തായിട്ട് ഇരുത്തി. സുമ്മ അസറ ഇലൈഹ ഹദീസൻ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കാതിൽ ഒരു രഹസ്യഭാഷണം നടത്തി. ഫബക്കത്ത് ബുക്കാ അൻ ശദീദൻ, അത്തരുണത്തിൽ ഫാത്തിമ നന്നായിട്ട് കരഞ്ഞു. ഫഖുൽതുലഹ, അപ്പോൾ ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഞാൻ ഫാത്തിമയോട് ചോദിച്ചു, ലീമ തബിക്കീൻ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഒരു വയത്തിൽ ഫലമ്മാ റആ ഹുസ്നഹ സാറഹ സാനിയ, ഫാത്തിമയുടെ ദുഃഖം തിരുദൂതർ കണ്ടപ്പോൾ രണ്ടാമതൊരിക്കൽ കൂടി അവരോട് തിരുദൂതർ രഹസ്യം പറഞ്ഞു. ഫദഹികത്, അപ്പോൾ ഫാത്തിമ ചിരിച്ചു. ഫഖുൽത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ റഅയ്തുക അൽയൗമ ഫറഹൻ അഖറബ മിൻ ഹുസ്ൻ, ഇതുപോലൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. ഈ ദിവസത്തിലെ പ്രത്യേകത ദുഃഖം അതിനോടടുത്ത് സന്തോഷം. ഫസഅൽതുഹാ അമ്മാ ഖാൽ, തിരുദൂതർ എന്ത് പറഞ്ഞു എന്നറിയാൻ ഞാൻ ആ ഫാത്തിമയോട് അത് ചോദിച്ചു. ഫഖാലത്ത്, അപ്പോൾ ഫാത്തിമ പ്രതികരിച്ചു, മാ കുൻതു ലഉഫ്ഷിയ സിറ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, തിരുദൂതരുടെ രഹസ്യം ഞാനൊരിക്കലും പരസ്യാക്കുകയില്ല. ഫലം മാ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, തിരുദൂതർ വഫാത്തായതിൽ പിന്നെ, ഖുൽതുലഹ, ആയിഷ പറയാണ്, ഞാൻ ഫാത്തിമയോട് ചോദിച്ചു, അസംതു അലൈക്കി ബിമാലി അലൈക്കി മിനൽ ഹഖ് ലമ അഖ്ബർതീനി, നിങ്ങൾക്ക് നേരെയുള്ള എൻ്റെ കടപ്പാട് അതിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ഉറച്ചു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളതെന്നോട് പറയാത്തത്? ഫാത്തിമ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞു, അമ്മൽ ആൻഫന, ഇപ്പോൾ എങ്കിൽ ഞാനത് പറയാം. അമ്മ ഹീന സാറനി ഫിൽ അംരിൽ അവ്വൽ, ആദ്യ തവണ എന്നോട് തിരുദൂതർ രഹസ്യം പറഞ്ഞത്, ഫഇന്നഹു അഖ്ബറനി അന്ന ജിബ്രീൽ കാന യുആരിദുഹുൽ ഖുർആൻ കുല്ല സനത്തിൻ മറ വഇന്നഹു ഖദ് ആറദഹു ബിഹിൽ ആമ മറതൈൻ. ഒന്നാമത്തെ രഹസ്യം എന്താ? ജിബ്രീൽ ഓരോ വർഷവും ഒരു തവണയാണ് ഞാനുമായി ഖുർആൻ പഠനം, അതിൽ തിരുദൂതർ പഠിച്ചത് ജിബ്രീൽ പരിശോധിക്കാറ്. പക്ഷേ ഈ വർഷം രണ്ട് തവണ പരിശോധന നടന്നിട്ടുണ്ട്. തിരുദൂതർ പറഞ്ഞു, വല ഉറാഹു ഇല്ല ഹദറ അജലി, എൻ്റെ മരണം അടുത്തു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫത്തഖില്ലാഹ വസ്ബിരി, അതുകൊണ്ട് മോളെ നീ അള്ളാഹുവെ ഭയന്ന് ജീവിക്കണം, നീ ക്ഷമിച്ചു കഴിയുകയും വേണം. ഫൈനി നിഅമ സലഫു അനലകി, ഞാൻ നിനക്ക് എത്ര നല്ല മുൻഗാമിയാണ്, അഥവാ തിരുദൂതർ മരണപ്പെട്ട് മുൻ കടന്നു പോവുകയാണ് എങ്കിൽ എത്ര നല്ല മുൻഗാമിയാണ് ഞാൻ, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, അള്ളാഹുവെ ഭയന്ന് കഴിയണം. ഇത് ഫാത്തിമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞ രഹസ്യമാണ്. ഫാത്തിമ പറയുകയാണ്, ഫബക്കൈതു ബുക്കാഇ അല്ലദീ റഅയ്ത്, അതുകൊണ്ടാണ് നിങ്ങൾ കണ്ട കരച്ചിൽ ഞാൻ കരഞ്ഞത്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുകയാണ് എന്ന വാർത്ത അറിഞ്ഞപ്പോൾ. ഫലമറാ ജസഈ സറനി സാനിയ, എൻ്റെ വേദന കണ്ട തിരുദൂതർ എന്നോട് രണ്ടാമത് പിന്നെ രഹസ്യം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താ, ഇന്നക്ക് അവ്വലു അഹ്ലി ബൈതി ലഹാ കംബി, ഫാത്തിമ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നോട് വന്നു ചേരുന്നത് നിങ്ങളായിരിക്കും. യാ ഫാത്തിമ അലാ തർദൈന അൻ തകൂനി സയ്യിദത നിസാ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ സ്ത്രീകളുടെ നേതാവ് നിങ്ങളാകുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ. ഫസുദീർത്തു ബിദാലിക വാജബനി, അപ്പോൾ ഞാൻ സന്തോഷിച്ചു, പ്രവാചകൻ്റെ ആ വർത്തമാനം എന്നെ ആശ്ചര്യപ്പെടുത്തി, കൗതുകപ്പെടുത്തി. ഫദഹിത്തു ദഹിക്കില്ലദി റഅയ്ത്, നിങ്ങൾ കണ്ട ആ ചിരി ഞാനപ്പോൾ ചിരിക്കുകയുമുണ്ടായി. ഇത് ഫാത്തിമയും ആയിഷ റളിയല്ലാഹു തആലയും നടന്ന സംഭാഷണ ചരിത്രം. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ആയിഷ റളിയല്ലാഹു തആലയാണ്. ഈ റിപ്പോർട്ട് അറിയിക്കുന്നത് എന്താണ്? ഫാത്തിമ റളിയല്ലാഹു തആലയുടെ പദവിയും അവർക്കുള്ള സ്ഥാനവുമാണ്. ഫാത്തിമ റളിയല്ലാഹു തആലയുടെ മഹത്വങ്ങൾ വിളിച്ചറിയിക്കുന്ന ഒരു പ്രധാന സംഭവം, അത് ഉദ്ധരിക്കുന്നത് ആയിഷ റളിയല്ലാഹു തആലയാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം അവർ അടുപ്പത്തിലും എത്രമാത്രം അവർ ബന്ധത്തിലുമായിരുന്നു എന്നാണ് ഇത് നമ്മളെ അറിയിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആലനെ പറയാറുണ്ട്, മാ റഅയ്തു അഫ്ദല മിൻ ഫാത്തിമ ഗൈറ അബീഹ, ഫാത്തിമയോളം ശ്രേഷ്ഠയായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, ഗൈറ അബീഹ, ഫാത്തിമയുടെ ഉപ്പയെയല്ലാതെ. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടയായി ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഫാത്തിമയെയാണ് എന്ന് ആയിഷ റളിയല്ലാഹു തആലനെ പറയാറുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മാ റഅയ്തു അഹദൻ ഖത്തു അസ്ദഖ മിൻ ഫാത്തിമ ഗൈറ അബീഹ, ഒരാളെ ഞാൻ ഏറ്റവും സത്യസന്ധയായി കണ്ടിട്ടില്ല ഫാത്തിമയെയല്ലാതെ. ഫാത്തിമയോളം സത്യസന്ധയായിട്ട് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, ഫാത്തിമയുടെ ഉപ്പയെയല്ലാതെ. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ഞാൻ കണ്ട ഏറ്റവും നല്ല സത്യസന്ധ അത് ഫാത്തിമയാണ്. ഇതാരുടെ സാക്ഷിയാണ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ സാക്ഷിയാണ്. ആർക്ക് വേണ്ടി? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി. ഇതേപോലെ സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു സംഭവത്തിൽ ആയിഷ റളിയല്ലാഹു തആലനെ പറയാണ്, മാ റഅയ്തു അഹദൻ അഷ്ബഹ സംതൻ വദല്ലൻ വഹദിയൻ ബി റസൂലില്ലാ ഫി ഖിയാമിഹ വഖുഊദിഹ മിൻ ഫാത്തിമ ബിന്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമയോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നടത്തത്തിലും ഇരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുകരിച്ച് നബിയുടെ ഹദി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ഇരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ നിൽക്കുന്ന, അതേപോലെ ഒതുക്കത്തിലും മൗനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും സാദൃശ്യം പുലർത്തുന്ന വ്യക്തിത്വം, അത് ഫാത്തിമയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാണ് ആ ഫാത്തിമയാണ് റസൂലുള്ളാഹിനോട്, റസൂലുള്ളാഹിൻ്റെ മൗനത്തിലാകട്ടെ ഒതുക്കത്തിലാകട്ടെ അതേപോലെ ഇരിക്കുമ്പോൾ നടക്കും നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഏറ്റവും സാദൃശ്യം പുലർത്തിയിരുന്നത് എന്ന് ആരാ പറയുന്നത്? ഫാത്തിമ റളിയല്ലാഹുവിനെ പറയാണ്, ആയിഷ റളിയല്ലാഹുവിനെ പറയാണ്. ആരെക്കുറിച്ച്? ഫാത്തിമയെക്കുറിച്ച്. ഇതൊക്കെ അറിയിക്കുന്നത് എന്താ? ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് മഹദി ഫാത്തിമയോടുള്ള ആദരവാണ്. ഫാത്തിമ ആയിഷ റളിയല്ലാഹു തആലയുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയതാണ്. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ നമ്മൾ എപ്പോഴും ഉണർത്താറുള്ളൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചില സേവകർ ഹാജരായപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അതറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയിലേക്കാണ് ഫാത്തിമ വരുന്നത്. വീട്ടുപണിക്ക് സഹായിക്കാൻ ഒരു വേലക്കാരൻ അന്വേഷിച്ച് വെള്ളം കോരിയും വറക് ചുമന്നും കൈകളിൽ അടയാളം വീണ് തഴമ്പിച്ച് മുഖകാന്തി നഷ്ടപ്പെട്ട് പ്രയാസത്തിലായിരുന്നു ഫാത്തിമ. വീട്ടുവേലക്ക് ഒരാളെ സഹായത്തിന് ലഭിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഓടി വന്നത് എവിടേക്കാണ്? തിരുദൂതരുടെ അടുക്കലേക്കാണ്. പക്ഷേ തിരുദൂതർ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് ആയിഷ റളിയല്ലാഹു തആലാനിയാണ്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആലാന ആയിഷയോട് തൻ്റെ ആവശ്യങ്ങൾ പറയാണ്. അങ്ങനെ പിന്നീട് തിരുദൂതർ വന്നപ്പോൾ അപ്പോഴത്തേക്ക് ഫാത്തിമ മടങ്ങിയിരുന്നു. ആയിഷ റളിയല്ലാഹു തആലാനിയാണ് ഫാത്തിമയുടെ ആവശ്യം തിരുസവിധത്തിൽ അവതരിപ്പിക്കുന്നത്, വിശദീകരിക്കുന്നത്. ആ വിശദീകരണം കേട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് ഫാത്തിമയുടെയും അലിയുടെയും ഇടയിൽ ഇരുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിഷമതകൾ പോകാൻ, പ്രയാസങ്ങൾ മാറാൻ അവരോട് 33 തവണ ഉറങ്ങാൻ കിടക്കുമ്പോൾ തസ്ബീഹ ചൊല്ലാനും 33 തവണ തഹ്മീദ് അൽഹംദുലില്ലാ ചൊല്ലാനും 34 തവണ അള്ളാഹു അക്ബർ ചൊല്ലാനും പഠിപ്പിച്ചു. എന്നാൽ സേവകനെ ആവശ്യപ്പെട്ടത് തരാൻ ഇല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സാധുക്കളായ മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചതായിട്ട് അറിയിക്കുകയാണ് ചെയ്തത്. ഇവിടെ സഹോദരന്മാരെ, ഫാത്തിമയ്ക്കൊരു വിഷമം അതുണ്ടായപ്പോൾ അത് അവതരിപ്പിക്കാൻ തിരുസവിധത്തിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അവതരിപ്പിച്ചില്ല. കാരണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ടായില്ല. പക്ഷേ ആയിഷയോട് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അത് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഫാത്തിമയ്ക്ക് വേണ്ടി വിശദീകരിച്ച ചരിത്രം. ഇതൊക്കെ അറിയിക്കുന്നത് അവർ തമ്മിലുള്ളതായ അടുപ്പവും ബന്ധവുമാണ്. ഇതുപോലെ ഉദാഹരണങ്ങൾ വേറെയും നമുക്ക് ധാരാളം മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളിവിടെ മുമ്പ് ജമൽ യുദ്ധത്തെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. ജമൽ യുദ്ധം മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ഒരു കുഴപ്പമാണ്. സഹാബികൾ അവരറിയാത്ത വിധം ഒരു യുദ്ധത്തിലേക്ക് നയിക്കപ്പെട്ട ഒരു സാഹചര്യം. ആയിഷ റളിയല്ലാഹു തആല വിശ്വാസികളുടെ മാതാവാണ്. അവർ രണ്ട് കക്ഷികളായി ഇറാഖിൽ അന്യോന്യം വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഓങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് ഉമ്മുൽ മുഅ്മിനീൻ വന്ന് യുദ്ധത്തിന് ഒരുങ്ങുന്ന തൻ്റെ മക്കൾക്കിടയിൽ സന്ധി ഉണ്ടാക്കണം, സുലഹുണ്ടാക്കണം എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഇറാഖിലേക്ക് കൊണ്ടുപോവുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടേക്ക് നയിക്കപ്പെടുകയാണ്. യുദ്ധത്തിൽ ഒരു കക്ഷിയുടെ പക്ഷം നിൽക്കാനോ ഒരു കക്ഷി ചേരാനോ അല്ല ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇറാഖിലേക്ക് പുറപ്പെട്ടത്. പിന്നെയോ അവരുടെ മക്കൾ രണ്ട് കക്ഷികളായി ആയുധമെടുത്ത് നിൽക്കുകയാണ്. ഒരു രക്തച്ചൊരിച്ചിലില്ലാത്ത വിധം അവർ ഐക്യത്തിൽ ഒന്നിക്കണമെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം, എന്നിട്ട് ഐക്യപ്പെടണം എന്ന നിലക്കാണ് അവർ കൊണ്ടു അവർ അവിടേക്ക് നയിക്കപ്പെടുന്നത്. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇറാഖിലെത്തിയപ്പോൾ തൽപര കക്ഷികൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സാന്നിധ്യം മുതലെടുത്ത് കൂടുതൽ ഫിത്നയെ, കുഴപ്പത്തെ ആളി കത്തിക്കുവാനാണ് ശ്രമിച്ചത്. അലിയിനെതിരിൽ ആയിഷയും നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗം ഏറെ വഷളാക്കാൻ കുഴപ്പക്കാർക്ക് സാധിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ വന്നത് അലിയാരോട് യുദ്ധം ചെയ്യാനായിരുന്നില്ല. അലി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് യുദ്ധം ചെയ്യാൻ ഭാവിച്ചിട്ടുമില്ല ഒരിക്കൽ പോലും. പക്ഷേ ഒരു യുദ്ധം സംജാതമായി. ആ വിഷയങ്ങൾ നമ്മൾ മുമ്പ് ഈ ചുവരെഴുത്തുന്ന പംക്തിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും യുദ്ധമുണ്ടായി. അലി റളിയല്ലാഹു തആല അൻഹയുടെ പക്ഷം വിജയിക്കേണ്ടായി. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അലി റളിയല്ലാഹു തആല അൻഹ സംരക്ഷിക്കുകയാണ്. അവർ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അവർ വന്ന ഒട്ടകത്തെ പുറത്ത്, ആ ഒട്ടകക്കെട്ടിലിനുള്ളിലായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹ. അലി റളിയല്ലാഹു തആല അൻഹു അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. അലി റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹക്കുള്ള സ്ഥാനം മനസ്സിലാക്കുവാനാണ് ഈ ഒരു ഭാഗം ഇവിടെ ഞാൻ പ്രത്യേകം വിശദീകരിക്കുന്നത്. കാരണം ഈ ജമലി യുദ്ധത്തിൻ്റെ പേരിൽ അലിയിനെതിരിൽ ആയുധം ഏന്തിയവരാണ് ആയിഷ എന്ന് ആയിഷ റളിയല്ലാഹു തആലയെ മോശപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആലാൻഹ അലി റളിയല്ലാഹുവിനെതിരെ യുദ്ധം ചെയ്യാൻ പോയതല്ല. ആയിഷ റളിയല്ലാഹു തആലാൻഹ വഅസ്വാജുഹു ഉമ്മഹാത്തുഹും, പ്രവാചക പത്നിമാർ വിശ്വാസികളുടെ മാതാക്കളാണ്. അതുകൊണ്ട് മാതാവ്

ബസറയിൽ നിന്ന് ഇറാഖിലെ, ബസറയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങാൻ ആയിഷ റളിയല്ലാഹു തആലനെ തീരുമാനിക്കുകയാണ്. ബസറയിലേക്കാണ് അലി റളിയല്ലാഹു തആല അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചത്. അവിടുന്ന് മദീനയിലേക്ക് മടങ്ങാൻ ആയിഷ റളിയല്ലാഹു തആലനെ ഭാവിച്ചപ്പോൾ അലി റളിയല്ലാഹു തആലനും അവർക്ക് വാഹനവും യാത്രാ വിഭവങ്ങളും മറ്റും തയ്യാറാക്കി. മാത്രമല്ല ചരിത്രത്തിൽ നമുക്ക് കാണാം അലി റളിയല്ലാഹു തആലനും ബസറയിൽ നിന്ന് മഹദികളായ 40 സ്ത്രീകളെ, വിശിഷ്ടരായ 40 സ്ത്രീകളെ ആയിഷ റളിയല്ലാഹു തആലയുടെ കൂടെ വിടുകയാണ്. എന്തിന്? ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് സേവനം ചെയ്യാൻ, അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ. ആയിഷ റളിയല്ലാഹു തആലയുടെ ആ യാത്രയിൽ ഒരു ഭീതിയോ ഒരു പ്രയാസമോ ഇല്ലാത്ത വിധം ബസറയിൽ നിന്ന് സുരക്ഷിതയായി അവർ മദീനയിലേക്ക് എത്താൻ. ഇത് ജമൽ യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ചരിത്രമാണ്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു തആലയെ ബസറയിൽ നിന്ന് മദീനയിലേക്ക് അലി റളിയല്ലാഹു തആലനെ യാത്രയാക്കുമ്പോൾ കൂടെ മുഹമ്മദ് ബിൻ അബീബക്കർ റളിയല്ലാഹു അൻഹുവേ വിടുന്നുണ്ട്. ആരെ? ഈ മുഹമ്മദ് ആയിഷ റളിയല്ലാഹു തആലയുടെ സഹോദരനാണ്. ആയിഷ റളിയല്ലാഹു തആലയുടെ അർദ്ധ സഹോദരൻ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു തആലയുടെ പൂർണ്ണ സഹോദരൻ അബ്ദുറഹ്മാനാണ്. അതായത് അബൂബക്കർ, ഉമ്മുർ റഹ്മാൻ ദമ്പതികൾക്ക് ആയിഷയും അബ്ദുറഹ്മാനാണ് കുട്ടി. അബൂബക്കർ റളിയല്ലാഹുവിന് അസ്മാ ബിന്തു ഉമൈസിലൂടെയാണ് മുഹമ്മദ് കുട്ടി ഉണ്ടായത്. ഈ മുഹമ്മദിനെ, സഹോദരനെ ബസറയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു തആലയോടൊപ്പം പറഞ്ഞേക്കണാർ അലി റളിയല്ലാഹു തആലയാണ്. ഈ സമയം ആയിഷ റളിയല്ലാഹു തആലയുടെ യാത്ര, മടക്കയാത്ര തുടങ്ങുകയാണ്. അവരുടെ ഒട്ടകക്കെട്ടിലിന് ചുറ്റും ഒട്ടകത്തിന് ചുറ്റും ആളുകൾ ഒരുമിച്ച് കൂടി. അപ്പോൾ അവരോട് യാത്ര പറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് ആയിഷ റളിയല്ലാഹു തആലയെ പറഞ്ഞൊരു വചനമുണ്ട്. അതെന്താണ്? യാ ബനീ ലാ യാതിബു ബഅദുനാ അലാ ബഅദ് ഇന്നഹു വല്ലാഹു മാ കാന ബൈനീ വബൈന അലിയ്യിൻ ഫിൽ ഖിദമി ഇല്ലാ മാ യകൂനു ബൈനൽ മർഅത്തി വഅഹ്മാഇഹ വഇന്നഹു അലാ മഅതബതി ലമിനൽ അഖിയാർ. എൻ്റെ മക്കളെ, വിശ്വാസികളെ വിളിക്കുകയാണ്. നമ്മിൽ ചിലർ ചിലരെ ആക്ഷേപിക്കേണ്ട, എൻ്റെയും അലിയുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് എന്താണ്? ഭർത്തൃ വീട്ടുകാരോട് ഒരു സ്ത്രീക്കുണ്ടാകുന്ന വിഷയങ്ങളെന്താണോ അതുമാത്രമാണ്. ഞാൻ അലിയിനെ ഏതെങ്കിലും വിഷയത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും അലി ലമിനൽ അഖിയാർ, ശ്രേഷ്ഠരിൽപ്പെട്ട ആളാണ് എന്ന് ബസറയിൽ വച്ച് അവിടെ തടിച്ചുകൂടിയ ആളുകളോട് പ്രസംഗിച്ചിട്ടാണ് ഉമ്മുൽ മുമിൻ ആയിഷ റളിയല്ലാഹു തആലനെ തൻ്റെ മടക്കയാത്ര നടത്തുന്നത്. ആ വാർത്ത, ആ വിഷയം അലി റളിയല്ലാഹുവിന് കേട്ടപ്പോൾ അലിയിൻ്റെ പ്രതികരണം, സദഖത്തു അല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ആയിഷ പറഞ്ഞത് സത്യമാണ്. മാ കാന ബൈനി വബൈനഹ ഇല്ലാ ദാക്, എനിക്കും ആയിഷക്കുമിടയിൽ അവരാ പറഞ്ഞ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. വഇന്നഹ ലസൗജത്തു നബീയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിദ്ദുനിയാ വൽ ആഖിറ, ആയിഷ നിങ്ങളുടെ പ്രവാചകൻ്റെ പത്നിയാണ്. എവിടെ? ഈ ദുനിയാവിലും നാളെ പരലോകത്തും. ഇഹത്തിലും പരത്തിലും പ്രവാചകൻ്റെ ഭാര്യയാണ് ആയിഷ എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു തആലനു അവർ പറഞ്ഞതിനോട് പ്രതികരിക്കുകയുണ്ടായി എന്നാണ്. എന്നിട്ട് അലി റളിയല്ലാഹു തആലൻ ആയിഷയോടൊപ്പം അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നടന്നു. അങ്ങനെ മൈലുകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ നടന്ന് അലി റളിയല്ലാഹു തആലനു പിന്നെയാണ് അവരെ ബസറയിൽ നിന്ന് മദീനയിലേക്ക് യാത്രയാക്കുന്നത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കണം. പറഞ്ഞു വരുന്നത് എത്രമാത്രം നബി കുടുംബത്തോട് അടുത്ത് വർത്തിച്ചിരുന്ന മഹദിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. അലിയുടെ അടുക്കൽ, അതേപോലെ ഫാത്തിമയുടെ അടുക്കൽ നബി കുടുംബത്തിൽ ആയിഷ റളിയല്ലാഹു തആലയ്ക്കുള്ള സ്ഥാനം, അതേപോലെ തന്നെ നബി കുടുംബത്തിന് ആയിഷ റളിയല്ലാഹു തആലയുടെ മനസ്സിലുള്ള സ്ഥാനം, ഇതിൻ്റെ ഉദാഹരണങ്ങൾ, ചരിത്രങ്ങൾ ഇതുപോലെ നമുക്ക് ധാരാളം വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. ഇമാം ഇബ്നുൽ അസീർ അദ്ദേഹത്തിൻ്റെ അൽഖാമിൽ എന്ന ചരിത്രത്തിൽ ജമൽ യുദ്ധത്തിൻ്റെ സംഭവങ്ങളെ വിശദീകരിക്കുമ്പോൾ ഒരു കാര്യം രേഖപ്പെടുത്തിയതുണ്ട്. ആയിഷ റളിയല്ലാഹു തആലനെ ബസ്രയിൽ സുരക്ഷിത സ്ഥാനത്തേക്ക്, ഒരു വീട്ടിലേക്ക് മാറി താമസിക്കുന്ന അവസരത്തിൽ അവരെ അലി റളിയല്ലാഹുവിനെ മാറ്റി പാർപ്പിച്ചപ്പോൾ അവർ താമസിച്ച വീടിന് മുമ്പിൽ രണ്ടാളുകൾ വന്നു ആയിഷ ഉമ്മയോട് സംസാരിക്കാൻ. എന്താ ഒരാൾ പറഞ്ഞത്? ആയിഷ ഉമ്മയോട് ഒരാൾ പറഞ്ഞത്, രണ്ട് പേരിൽ ഒരാൾ പറഞ്ഞത്, ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉഖൂഖാണുള്ളത്. ഉഖൂഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാക്കളെ

0: ദ്രോഹിക്കൽ ആ രീതിയിൽ, അതായത് ഞങ്ങൾ നിങ്ങളെ ദ്രോഹിക്കും എന്നർത്ഥത്തിൽ. അതാണ് ഇതിലൊക്കെ നിങ്ങൾക്ക് തരാനുള്ള കൂലി. ജുസീത്തി അന്ന ഉമ്മന ഉഖൂഖ എന്നാണ് അവർ പറഞ്ഞത്, ഒരാൾ പറഞ്ഞത്. അവരൻ പറഞ്ഞത് എന്താ, യാ ഉമ്മന തൂബി ഫഖദ് അഖ്തഅതി, ഉമ്മ തൗബ ചെയ്തോളി, നിങ്ങളടുത്ത് തെറ്റ് വന്നിരിക്കുന്നു. ഇത് ആയിഷ റളിയല്ലാഹു തആലയോട് പറയുന്ന രണ്ടാളുകൾ അവരുടെ വീട്ടുവാതിൽക്കൽ വന്നിട്ട്. ഈ സമയം അലി റളിയല്ലാഹു തആലനു ഇത് അറിഞ്ഞപ്പോൾ അൽ ഖഅഅ ബിൻ അംറിനെ അവിടേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ആ രണ്ടാളുകളെ പിടിക്കാൻ പറഞ്ഞു. അജ്ലാൻ സഅദ് എന്നീ രണ്ട് വ്യക്തികളാണ്. അലി എന്താണ് അവരെ ചെയ്തത്, ചമ്മട്ടി കൊണ്ട് 100 അടി അവർക്ക് ശിക്ഷയായി നൽകുകയാണ് ചെയ്തത്. 100 അടി ശിക്ഷയായി നൽകുകയാണ് ചെയ്തത്. എന്തിന്, ആയിഷ റളിയല്ലാഹു തആലയെ അവർ മോശമായി വിളിച്ച് സംസാരിച്ചത് കാരണത്താൽ. ഇത് ഇമാം ഇബ്നു അസീർ അവിടുത്തെ കാമിൽ എന്ന താരീഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആലയെ ഇവർ പറഞ്ഞതുപോലെ ദുരുദ്ദേശപരമായിട്ട് വന്നിട്ടില്ല, അലിയാരോട് യുദ്ധത്തിന് വന്നിട്ടില്ല. യുദ്ധമുണ്ടാകാതെ മുസ്ലിമീങ്ങൾ ഒന്നിക്കാൻ ഐക്യപ്പെടാൻ ഒരു മാതാവെന്ന നിലക്ക് ഇടപെടാൻ മാത്രമാണ് ആയിഷ റളിയല്ലാഹു തആലനെ വന്നത്. അത് അലീനറിയാം, അലി റളിയല്ലാഹുവിനെ അറിയാം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആലനെ മോശമായി പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആലനെ പറഞ്ഞവരെ പിടിച്ച് 100 അടി വീതം അവർക്ക് നൽകുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. ഇത് അലിയിന് ആയിഷ റളിയല്ലാഹു തആലനെയോടുള്ള ആ ആദരവിൻ്റെ ഉദാഹരണമാണ്. ഇവിടെ ആയിഷ റളിയല്ലാഹു തആലനെ എത്ര മഹതിയാണ്, എത്ര വിജ്ഞാനമുള്ള മഹതിയാണ്. ദീനി കാര്യങ്ങളിൽ സഹാബികളെല്ലാവരും അവലംബിച്ചിരുന്നത് ആയിഷ റളിയല്ലാഹു തആലനെയാണ്. അബൂ മൂസ അൽ അശ്അരി പറയുന്നുണ്ട്, ഞങ്ങൾ സഹാബികളിൽ ദീനി വിഷയത്തിൽ എന്തൊരു വിഷയവും അറിയേണ്ടതുണ്ട് എങ്കിൽ സഹാബികൾ ആശ്രയിച്ചിരുന്നത് പലപ്പോഴും ആയിഷയെയാണ്. ആയിഷയുടെ പാണ്ഡിത്യം, അവരുടെ അറിവ് അതൊക്കെയും ഏറെ പ്രസിദ്ധമാണ്. പക്ഷേ ഒരു മസല ചോദിക്കുമ്പോൾ അലിയുടെ അടുക്കലേക്ക് നിയോഗിക്കുകയാണ് എന്ന് അലിയാരോട് ചോദിക്കാൻ, അദ്ദേഹമാണ് എന്നേക്കാൾ കൂടുതൽ അറിവുള്ളവൻ എന്ന് ആയിഷ റളിയല്ലാഹു തആലനെ പറയാണ്. ഇതൊക്കെ അറിയിക്കുന്നത് സഹോദരന്മാരെ എന്താണ്, ആയിഷ റളിയല്ലാഹു തആലയുടെ അടുക്കൽ അലിയിനുള്ള സ്ഥാനവും അലിയിനോടുള്ള ആയിഷ റളിയല്ലാഹുവിനായുടെ ആദരവുമാണ്. ഇതൊക്കെ ഇവിടെ ഈ ചരിത്ര ഉദാഹരണങ്ങൾ എടുത്തുദ്ധരിക്കുന്നത്, ഉണർത്തുന്നത് എത്രമാത്രം സ്നേഹത്തിൽ വർത്തിച്ചിരുന്ന വ്യക്തിത്വങ്ങളാണ് ഇവരെല്ലാം എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് നബി കുടുംബത്തോടുള്ള അടുപ്പം, ബന്ധം, നബി കുടുംബത്തിന് ആയിഷ റളിയല്ലാഹു തആലയോടുള്ള അടുപ്പം, ബന്ധം, ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഇതുപോലെ ധാരാളം നമുക്ക് വേറെയുമുണ്ട്. ഇവിടെ ചില സംഭവങ്ങളിലൂടെ മാത്രം ഈ ഒരു ഭാഗം മനസ്സിലാക്കുവാൻ, വിശദീകരിക്കുവാൻ ഉദ്ദേശിച്ചു എന്ന് മാത്രം. മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി തയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്, അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: ഇപ്പം നമ്മുടെയൊക്കെ ഒരു കുടുംബ ജീവിതമാണല്ലോ ഒരു നമ്മുടെയൊക്കെ ഈ ഭൗതിക ജീവിതത്തിൽ ഏറ്റവും ഇമ്പമാർന്ന ഇടം. അപ്പം നമ്മൾ എത്ര പറഞ്ഞാലും കേട്ടാലും മതി വരാത്ത അത്ര ഉപദേശങ്ങളും അതേപോലെ തന്നെ നിർദ്ദേശങ്ങളും നമുക്ക് കിട്ടേണ്ടുന്നൊരു മേഖല കൂടിയാണത്. അപ്പം അതിൽ പിന്നെ ഒരു ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ഉമ്മയും നടത്തുന്നൊരു സുന്ദരമായൊരു ഒരു ഒരു സംഭാഷണമുണ്ട് ചരിത്രത്തിൽ. അപ്പം അതിൽ പിന്നെ ഇങ്ങനെ വായിക്കുമ്പോൾ അത് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ വല്ലാതെ ഹൃദയസ്പർക്കായി ഇങ്ങനെ തറച്ചു നിൽക്കേണ്ടുന്ന ഒരു ഒരു ഒരു വാക്യമായിട്ട് തോന്നിയതുകൊണ്ട് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു. നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ ഉമ്മയോട് പറയാണ്. എന്ത്, ആയിഷ ഉമ്മയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനീല ആലമു ഇദാ കുന്തി അന്നി റാദിയ വൈദാ കുന്തി അലിയ ഗലബി. ആയിഷ, നിനക്കെന്നോട് പ്രിയമുള്ള സമയവും അപ്രിയമുള്ള സമയം, അതൃപ്തിയുള്ള സമയവും എനിക്ക് നല്ലപോലെ അറിയാം. ഇവിടെ മാഷാല്ല ഒന്ന് നോക്കൂ, ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാവണം എന്നത് പ്രവാചകൻ വാക്കുകളിലൂടെ പറഞ്ഞു തരുന്നു. അപ്പോൾ ആയിഷമ്മ ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് പ്രവാചകർ നിങ്ങൾക്ക് അറിയാം എനിക്ക് തൃപ്തിയുള്ളതും അതൃപ്തിയുള്ളതുമായ അവസ്ഥ എങ്ങനെയാണ് അറിയുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ മറുപടി അത് വല്ലാത്തൊരു ഒരു വാക്കാണ്. എന്ത്? ആയിഷ, നിനക്ക് തൃപ്തിയുള്ള സമയത്ത് ഫഇന്നക തഖൂലീൻ, നീ പറയും ലാ വറബ്ബി മുഹമ്മദ്, മുഹമ്മദിൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം. അത് ധാരാളമായിട്ട് പറയും. അപ്പം എനിക്ക് മനസ്സിലാവും ആയിഷ തൃപ്തിയുള്ളവളാണ്. നമ്മൾക്ക് സാധാരണ പറയുന്ന പോലെയുള്ള
3: ഒരു വാക്ക്,
2: ആ ഒരു വാക്ക് നല്ല ഒരു അവസ്ഥയിലാണുള്ളത്. എന്നാൽ വൈദാ കുഞ്ചി അലി യഗളബി, വൈദാ കുഞ്ചി അലി യഗളബി, നിനക്ക് എന്നോട് അതൃപ്തിയുള്ള സമയത്ത് നീ എന്താ പറയുക? ലാ വറബി ഇബ്രാഹിം, ഇബ്രാഹീമിൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം എന്നുള്ളത്.
3: ചെറിയ കുശുമ്പ് പോലെ.
2: അപ്പം അതിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു ഭർത്താവ് എന്നുള്ള നിലക്കുള്ള ഒരു റോള് എന്തായിരിക്കണം എന്ന് പ്രവാചകൻ വളരെ വ്യക്തമായി ഇവിടെ പഠിപ്പിച്ചു തരാൻ. അത് നമ്മുടെ പിന്നെ കൂടെ കഴിയുന്ന ഭാര്യയുടെ അവളുടെ മുഖത്ത് നോക്കിയിട്ട് വായിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഒരു ഭർത്താവിൻ്റെ ഒരു ഉത്തരവാദിത്തം. നമ്മൾ യഥാർത്ഥത്തിലായോ എന്നുള്ളത് അതിൻ്റെ ഒരു പൂർണ്ണതയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെ ഒട്ടേറെ മാതൃകകൾ ഇപ്പം നമ്മൾ ഇപ്പോൾ ഇതിങ്ങനെ പിന്നെ ഈ ഒരു ഹാരിസ് മൂലയുടെ ഒരു ഇത് പിന്നെ വാചകം കേട്ടപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറേ നിർദ്ദേശങ്ങളാണല്ലോ അദ്ദേഹം പറഞ്ഞത്.
3: തീർച്ചയായും.
2: അപ്പോൾ അതിൽ നമ്മളുടെ റോള്, ഓരോരുത്തരും അവരവരുടെ റോളുകൾ നിർവഹിക്കുമ്പോഴാണല്ലോ കുടുംബം ഭംഗിയുള്ളതാകുന്നത്, സുന്ദരമായ ഒരു ഇടമായി മാറുന്നത്, ഇമ്പമുള്ളതാകുന്നത്. മക്കളോട്, മാതാപിതാക്കളോട്, ഭാര്യയോട്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭാര്യ ഭർത്തർ ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധത്തിൻ്റെ ഒരു സുദൃഢത, അതായത് ഒരാൾക്ക് തൻ്റെ ഇണയുടെ മുഖത്ത് നോക്കിയിട്ട് വായിച്ചെടുക്കാൻ കഴിയുമ്പോൾ അത് അത്രമാത്രം ഇഴചേർന്ന് നിൽക്കുന്നു ആ ബന്ധം എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കിൽ
3: ഖുർആനിൽ പറഞ്ഞ ലിതസ്കുനു ഇലൈഹാ,
2: ലിതസ്കുനു ഇലൈഹാ,
3: ആ ഒരു വാചകത്തിൻ്റെ ഒരു അർത്ഥത്തിൻ്റെ തലം, അതിൻ്റെ ഒരു വിശാലത ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു ഘടകം തന്നെയാണ്. പ്രസാനസാർ പങ്കുവച്ച ഈ ഒരു ചരിത്രം, ചരിത്ര പാഠം, ഓരോ ഭർത്താക്കന്മാരും അത് തിരിച്ച് അങ്ങ് ഭാര്യയാണെങ്കിലും എൻ്റെ ഇണ എന്നിൽ തൃപ്തിയാകുന്ന ചില മേഖലകളും എന്നിൽ അതൃപ്തിയാകുന്ന ചില സമയങ്ങളും ഉൾക്കൊള്ളാനാവുക, തിരിച്ചറിയാനാവുക എന്നുള്ളത് തന്നെയാണ് ആ കുടുംബത്തിലെ ഏറ്റവും സുന്ദരമായ ഇടം. അത് അതില്ലാതെ വരുമ്പോഴാണ് എൻ്റെ ഭാര്യക്ക് എന്നോട് വെറുപ്പ് എപ്പോഴൊക്കെയാണ്, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഇഷ്ടം എപ്പോഴൊക്കെയാണ് എന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് തിരിച്ചറിയാൻ കഴിയാതെ പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ തിരിച്ചറിയാൻ കഴിയുന്നിട്ടില്ല.
2: ഒരു അകലം, ഒരു അറിയാത്തൊരു ഒരു ഒരു അകലം അതിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്.
3: ഒരു ഒരു എന്തോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ജീവിതം,
2: അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിച്ചു പോകുന്നു എന്നതിലുപരിയായിട്ട്
3: ഒരു മാനസികമായ ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കപ്പെടണം എന്നതാണ് ഒരു ഒരു സുന്ദരമായ ചരിത്രത്തിലൂടെ നമ്മെ ഹസൻ അൻസാരിയെ ഓർമ്മിപ്പിച്ചത്. അല്ലാഹു അത്തരത്തിൽ ഏറ്റവും നല്ല കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തിയും അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ, സൂറ അൽ ഹിജ്ർ 36 മുതൽ 38 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ൽ ഖുർആൻ സൂറ അൽ ഹിജ്റിലെ 32 വരെയുള്ള ആയത്തുകളാണ് നാം മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഇൻഷാല്ലാ 33, 34, 35 രണ്ട് മൂന്ന് ചെറിയ ആയത്തുകളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ശ്രോതാക്കൾ കൂടെ പാരായണം ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പാരായണം ചെയ്ത് നമുക്ക് പുതിയ ഭാഗം എടുക്കാം.

0: ഇൻഷാല്ലാ സൂറത്തുൽ ഹിജറിലെ 35 വരെയുള്ള ആയത്തുകൾ നാം ഇതുവരെ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ഇന്ന് 33, 34, 35 ചെറിയ 2-3 ആയത്തുകളാണ് മനഃപ്പാഠമാക്കിയത്. അള്ളാഹു നമ്മിൽ നിന്നും നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ ഹർഫിനും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 36 മുതൽ 38 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
2: നാല് വശവും നാല് ഭാഗവും എങ്ങനെ ഉയരമുള്ള വലിയൊരു മതിൽ, ആ മതിൽ കെട്ടി മറച്ചിട്ടുള്ളൊരു തോട്ടാണത്. അപ്പോൾ ആ തോട്ടത്തിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറുക്കന് ഉള്ളിലൊരു കൗതുകം, ഒരു കുറുക്കനയിലിങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ കൗതുകം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് അറിയാനുള്ളൊരു താല്പര്യമാണ്. അങ്ങനെ അതിന് ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു മതിലിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ദ്വാരം കണ്ടു. പക്ഷെ ആ ദ്വാരത്തിലൂടെ ഇങ്ങനെ തലയിട്ട് നോക്കുമ്പോൾ അകത്ത് നല്ല പഴുത്ത് പാകമായിട്ടുള്ള മുന്തിരിക്കുലകളാണ് കാണുന്നത്. നിറയെ മുന്തിരിത്തോട്ടാണ് അതിൻ്റെ അകത്ത്. അത് കണ്ടപ്പോഴേക്കും കുറുക്കനെ പിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കുറുക്കന് അത് എങ്ങനെയെങ്കിലും അത് കിട്ടണം. അപ്പോൾ വല്ല ഒന്നുകൂടിയും ആ ഒരു ദ്വാരത്തിലൂടെ തലയിടുമ്പോൾ തല പോകുന്നുണ്ട്, ബാക്കി ഉടൽ പോകണില്ല. അതിൽ കുറുക്കൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം ഇങ്ങനെ നടത്തുക. അപ്പം കുറുക്കൻ ഇങ്ങനെ വിചാരിച്ചു, ബുദ്ധിമാനാണല്ലോ കുറുക്കൻ, ശരീരം മെലിയാം. അപ്പോൾ ഒന്നും കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ കുറുക്കൻ ഇങ്ങനെ 3-4 ദിവസം ഇങ്ങനെ കാത്തിരുന്നു. ആ ശരീരം നന്നായിട്ട് ശോഷിച്ച് മെലിഞ്ഞപ്പം പിന്നെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയപ്പം ബുദ്ധി വിജയിച്ചു, കുറുക്കൻ അകത്തേക്ക് എത്തി. സന്തോഷം കൊണ്ട് കുറുക്കന് പിന്നെ ആരും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ശ്രമം സക്സസ് ആയപ്പോൾ കുറുക്കനകത്തുള്ള മുന്തിരിയൊക്കെ അവിടെ അടിപൊളിയായിട്ട് കഴിച്ച് അതിൻ്റെ അകത്ത് അങ്ങനെ കൂടി. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടി നല്ല മുന്തിരിയൊക്കെ തിന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ കുറുക്കനിപ്പോൾ അവിടെ കുറേ നിന്നിട്ട് കാര്യമില്ല. അപ്പോഴേക്കും കുറുക്കൻ നന്നായിട്ട് തടിച്ചു കൊഴുത്തിട്ടുണ്ട്, പുറത്ത് കിടക്കണമല്ലോ. അവിടുത്തെ ഒരു രസം കഴിഞ്ഞു, പുറത്ത് കിടക്കാൻ നോക്കുമ്പോൾ അപ്പോഴും ഈ ദ്വാരം തന്നെയല്ലേ ഉള്ളത്. പഴയ പോലെ എങ്ങനെയാലും പുറത്തെടുക്കാൻ കഴിയില്ല. അതിൽ കുറേ നേരം കുറുക്കൻ ആലോചിച്ച് എന്ത് ചെയ്യും, പുറത്തെടുക്കാൻ എന്താ ചെയ്യുക. അപ്പോഴും പഴയ ബുദ്ധി തന്നെ തോന്നി, മെലിയല്ലാതെ വേറെ നിർത്തിയില്ല. ആ മുന്തിരിത്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് പഴയ പോലെ ഉപവസിച്ച് കുറുക്കൻ വീണ്ടും മെലിഞ്ഞു മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞ് അവസാനം എന്ത് ചെയ്തു, ഭക്ഷണം മുന്തിരിയൊക്കെ ഉണ്ടായിട്ടൊന്നും കഴിക്കാതെ ഇരുന്ന് മെലിഞ്ഞ് പുറത്ത് കടന്നു. പുറത്ത് കടന്ന് അതിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് കുറുക്കൻ പറഞ്ഞു, നീ എത്ര സമ്പന്നമായൊരു തോട്ടാണെങ്കിലും എനിക്കിപ്പോൾ എന്താ പ്രയോജനം കിട്ടി, ഞാൻ 2 തവണ പട്ടിണി കിടന്നു തിരിച്ചു പോന്നു, ഇത്രയേ ഉള്ളൂ പയ്യിലുള്ളത് എന്ന് കുറുക്കൻ പറഞ്ഞു.
3: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം പീസ് റേഡിയോ നുറുങ്ങുകൾ.
4: പ്രവാചക ദൗത്യത്തിൻ്റെ ലക്ഷ്യവും മനുഷ്യനോടുള്ള ഗുണകാംക്ഷയും. എഴുത്ത് ഏജാസ് ബിൻ ഇസ്മായിൽ മസ്കറ്റ്. മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത് പ്രവാചകന്മാർ വന്നത് മതങ്ങളെ നിർബന്ധിച്ച് വഴി നടത്താനോ ശിക്ഷിക്കാനോ ആണെന്നാണ്. എന്നാൽ കാരുണ്യവാനായ അള്ളാഹു മനുഷ്യർക്ക് നൽകുന്നൊരു വലിയ അനുഗ്രഹമാണ് പ്രവാചകത്വ ദൗത്യം. വഴിയറിയാതെ നിൽക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ വരാനിരിക്കുന്നൊരു വലിയ അപകടത്തെക്കുറിച്ച് തുറന്നു പറയാൻ നിയോഗിക്കപ്പെട്ടവനാണ് താനെന്ന് അള്ളാഹു പ്രഖ്യാപിക്കാനായി കൽപ്പിക്കുന്നു. നബിയെ പറയുക, ഹേ മനുഷ്യരെ, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 22 വചനം 49. താൻ ജനങ്ങളുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ വന്നവനല്ലെന്നും വരാനിരിക്കുന്ന വിനാശകരമായ അവസ്ഥകളെക്കുറിച്ച് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ കൃത്യമായി ഓർമ്മിപ്പിക്കാൻ വന്നവൻ മാത്രമാണെന്നും ജനങ്ങളോട് വിളിച്ചു പറയാനാണ് പ്രവാചകനോട് ഇവിടെ കൽപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിയെയും വിവേകത്തെയും മാനിച്ചുകൊണ്ട് ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള അവസരമാണ് ഇതിലൂടെ തുറന്നു നൽകപ്പെടുന്നത്. വ്യക്തമായ താക്കീതുകാരൻ, സ്നേഹത്തോടെ അപകടത്തെക്കുറിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നവനാണ് നദീർ. ഒരു വഴിയാത്രക്കാരൻ മുന്നോട്ടു പോകുമ്പോൾ വഴിയിൽ വലിയൊരു കുഴിയുണ്ടെന്ന് മറ്റൊരാൾ വിളിച്ചു പറയുന്നത് അവനോടുള്ള ശത്രുത കൊണ്ടല്ല, സ്നേഹവും ഗുണകാംക്ഷയും കൊണ്ടാണ്. അതുപോലെ പരലോക വിചാരണയും നരകശിക്ഷയും വരാനിരിക്കുന്നുണ്ടെന്നും നരകത്തിൽ വീണുപോകാതെ സൂക്ഷിക്കണമെന്നും മനുഷ്യരാശിയെ വിളിച്ചോതുന്ന കാരുണ്യത്തിൻ്റെ ശബ്ദമാണ് പ്രവാചകത്വം. ഈ താക്കീത് ഒളിച്ചുവെക്കാതെ തികച്ചും വ്യക്തമായി ജനങ്ങളിലെത്തിക്കുക എന്നതാണ് പ്രവാചകൻ്റെ ചുമതല. ഒരു അധ്യാപകൻ പരീക്ഷയ്ക്ക് മുമ്പ് കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് അവരെ പരാജയപ്പെടുത്താനല്ല, ജയിപ്പിക്കാനാണ്. പ്രവാചകൻ്റെ താക്കീതുകളും ഇതേ ഗുണകാംക്ഷയോടെ ഉള്ളതാണ്. യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കാതെ സത്യമെന്താണെന്ന് വെട്ടിത്തുറന്നു പറയുന്നതിലൂടെ മനുഷ്യന് സ്വയം തിരുത്താനുള്ള ഏറ്റവും വലിയ അവസരമാണ് ലഭിക്കുന്നത്. ബലപ്രയോഗമില്ലാത്ത ആദർശം. ഞാൻ താക്കീതുകാരൻ മാത്രമാകുന്നു എന്ന് പറയുന്നതിലൂടെ ഒരു വലിയ സത്യം വെളിപ്പെടുന്നുണ്ട്. ജനങ്ങളെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കാനോ വിശ്വസിക്കാത്തവരെ ശിക്ഷിക്കാനോ ഉള്ള അധികാരം പ്രവാചകന് നൽകപ്പെട്ടിട്ടില്ല. വിശ്വാസം എന്നത് ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടതാണ്. പരലോകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കേട്ട ശേഷം അത് സ്വീകരിക്കണോ തള്ളിക്കളയണോ എന്ന സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. സത്യം പറഞ്ഞുകൊടുക്കുക എന്നതിനപ്പുറം ആരുടെയും മേൽ ബലപ്രയോഗം നടത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. മതത്തിൽ യാതൊരുവിധ നിർബന്ധവുമില്ലെന്ന ഖുർആനിക അധ്യാപനത്തിൻ്റെ സാക്ഷ്യപത്രമാണിത്. പ്രവാചകന്റെ ദൗത്യം കേവലം എത്തിച്ചുകൊടുക്കൽ മാത്രമാണ്. ആർക്കെങ്കിലും ഈ സന്ദേശം സ്വീകരിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് മാത്രമായിരിക്കും. പ്രവാചകന് അതിൻ്റെ പേരിൽ യാതൊരു ബാധ്യതയുമില്ല. ഖുർആൻ ഇവിടെ വിശ്വാസികളെ എന്നല്ല വിളിക്കുന്നത്, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഈ മുന്നറിയിപ്പ് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. ജാതിമത ദേശഭേദമന്യേ എല്ലാ മനുഷ്യരിലേക്കും അള്ളാഹുവിൻ്റെ സന്ദേശമെത്തിക്കുക എന്നതാണ് പ്രവാചക ദൗത്യം. ഈ ആഹ്വാനം ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിലോ പ്രദേശത്തോ ജീവിച്ചവരോട് മാത്രമായിരുന്നില്ല, ലോകാവസാനം വരെയുള്ള മനുഷ്യരോട് മുഴുവനുമായിട്ടുമുള്ളതാണ്. മാനവരാശി മുഴുവൻ ഒരേ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണെന്ന സത്യത്തിലൂന്നിയാണ് ഖുർആൻ സംസാരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാരുണ്യത്തിൻ്റെ സന്ദേശവും പരലോകത്തെക്കുറിച്ചുള്ള താക്കീതും ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമായതാണ്. അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാം കേൾക്കാം. നമുക്കിനി സൂറത്ത് യൂനുസിലെ 24 വചനം, ദുനിയാവിൻ്റെ ഉപമ. ഈ വിഷയം ക്ലാസ് എടുക്കുന്നത് ജാസൽ ജാഫർ അൽഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ സർവമേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് യൂനുസിലെ 23 ആയത്തുകളാണ് വിശദീകരിക്കുകയുണ്ടായത്. 23-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് നന്ദികേട് വെച്ചു പുലർത്തുന്ന, കടലിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും കരയിലേക്കെത്തുമ്പോൾ അല്ലാഹുവിനോട് പങ്കുചേർക്കുകയും ചെയ്യുന്ന അവിശ്വാസികളുടെ സ്വഭാവത്തിൻ്റെ ദൂഷ്യതയെക്കുറിച്ച് അല്ലാഹു വ്യക്തമാക്കുകയുണ്ടായി. അതിൽ അല്ലാഹു പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദുനിയാവിൻ്റെ ഓഹരികളാണ്. ദുനിയാവിലെ നശിച്ചു പോകുന്ന നൈമിഷികമായ ഐഹിക ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിലും അതിൻ്റെ ആകർഷണീയതയിലും അകപ്പെട്ടുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിശദീകരിക്കുകയാണ് 24-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ അത് അല്ലാഹു വ്യക്തമാക്കുകയാണ്.

ആയത്തിൻ്റെ സാരം: നാം ആകാശത്തുനിന്ന് വെള്ളമിറക്കിയിട്ട് അതുമൂലം മനുഷ്യർക്കും കാലികൾക്കും ഭക്ഷിക്കാനുള്ള ഭൂമിയിലെ സസ്യങ്ങൾ ഇടകലർന്നു വളർന്നു. അങ്ങനെ ഭൂമി അതിൻ്റെ അലങ്കാരമണിയുകയും അത് അഴകാർന്നതാകുകയും അവയൊക്കെ കരസ്ഥമാക്കാൻ താങ്കൾക്ക് കഴിയുമാറായെന്ന് അതിൻ്റെ ഉടമസ്ഥർ വിചാരിക്കുകയും ചെയ്തപ്പോഴതാ, ഒരു രാത്രിയോ പകലോ നമ്മുടെ കൽപ്പന അതിന് വന്നെത്തുകയും തലേ ദിവസം അവയൊന്നും അവിടെ നിലനിന്നിട്ടേയില്ലാത്ത മട്ടിൽ നാം അവയെ ഉന്മൂലനം ചെയ്യപ്പെട്ട അവസ്ഥയിലാക്കുകയും ചെയ്യുന്നു. ഇതുപോലെ മാത്രമാകുന്നു ഐഹിക ജീവിതത്തിൻ്റെ ഉപമ. ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി അപ്രകാരം നാം തെളിവുകൾ വിശദീകരിക്കുന്നു. ഇന്നമ മസലുൽ ഹയാതി ദുന്യ, തീർച്ചയായും ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഉപമയാകുന്നത് കമാ ഇൻ, ഒരു വെള്ളത്തെപ്പോലെ മാത്രമാണ് എന്നാണ്. ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഉപമ എന്ന് പറയുന്നത് ആകാശത്തു നിന്ന് പെയ്ത മഴയെപ്പോലെയാണ്. അതെങ്ങനെയാണ് ആ വെള്ളത്തെ വിശേഷിപ്പിക്കുകയാണ്? അൻസൽനാഹു മിനസ്സമ, നാം ആകാശത്തു നിന്നിറക്കിയ വെള്ളത്തെപ്പോലെയാണ് ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഉപമ. ഫഖ്തലത ബിഹി നബാത്തുൽ അർദി മിമ്മാ യഅ്കുലു.

الناس والأنعام فاختلط به نبات الأرض ഭൂമിയിലെ സസ്യങ്ങൾ വെള്ളവുമായി ഇടകലർന്നു. ഇഖ്തലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടകലരുക എന്നാണ്. ഫഖ്തലത ഇടകലർന്നു, ബിഹി വെള്ളവുമായി, നബാത്തുൽ അർദി ഭൂമിയിലെ സസ്യങ്ങൾ. ആ സസ്യങ്ങൾ എങ്ങനെയുള്ളതാണ്? മിമ്മായ കുലുന്നാസു വൽ അൻആം, ജനങ്ങളും കന്നുകാലികളും ഭക്ഷിക്കുന്നതായ ഭൂമിയിലെ സസ്യങ്ങൾ വെള്ളവുമായി ഇടകലർന്ന അത്തരം സസ്യങ്ങളെപ്പോലെയാണ് ദുനിയാവിൻ്റെ ജീവിതത്തിലെ ഉപമ എന്ന് പറയുകയാണ്. എന്നിട്ട് അള്ളാഹു ഭൂമിയെക്കുറിച്ച് പറയാണ്, നല്ല ഒരു മഴ പെയ്യുന്നു, ആ മഴയിലൂടെ സസ്യങ്ങൾ മുളക്കുന്നു, ആ സസ്യങ്ങളാണ് മൃഗങ്ങളും മനുഷ്യന്മാരുമെല്ലാം ഉപയോഗിക്കുന്നത്. ഹത്താ ഇദാ അഖദതിൽ അർദു സുഖ്റുഫഹ, അങ്ങനെ ഭൂമി അതിൻ്റെ അലങ്കാരമണിഞ്ഞു. അഖദതിൽ അർദു സുഖ്റുഫഹ, സുഖ്റുഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുസ്നഹ വസീനതഹ, ഭംഗി അലങ്കാരമെന്നൊക്കെയാണ്. അങ്ങനെ ഭൂമി നല്ല അലങ്കാരമായി, ഭംഗിയായി, കാരണം മഴ പെയ്യുകയാണ്. അതിലൂടെ സസ്യങ്ങൾ മുളക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം ഭൂമിയിൽ പച്ചപ്പ് മുളക്കുകയും വ്യത്യസ്ത ഇനങ്ങളിലുള്ള ധാന്യങ്ങൾ, വ്യത്യസ്ത ഇനങ്ങളിലുള്ള ചെടികൾ, വ്യത്യസ്ത ഇനങ്ങളിലുള്ള പഴവർഗ്ഗങ്ങൾ, ഇതെല്ലാം വർദ്ധിക്കുമ്പോൾ, ഇതെല്ലാം പുറത്തു വരുമ്പോൾ ഭൂമിയുടെ സൗന്ദര്യം അത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. അതാണ് പറയുന്നത് ഹത്ത ഇദ അഖദത്തിൽ അർദു സുഖ്റുഫഹ, അങ്ങനെ ഭൂമി അതിൻ്റെ അലങ്കാരമണിഞ്ഞു. വസ്സയ്യനത്ത്, എന്നിട്ട് അത് അഴകാർന്നതാവുകയും ചെയ്തു. വസ്സയ്യനത്ത്, നല്ല അഴകുള്ളതായി മാറി. അപ്പം ഭൂമിയെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരവസ്ഥ, നമ്മൾ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ കണ്ണഞ്ചി പോകുന്ന അവസ്ഥ. ഇത് കണ്ടപ്പോൾ വളന്ന അഹ്ലുഹ, അതിൻ്റെ ഉടമസ്ഥർ വിചാരിച്ചു, അവർ ഉറപ്പിച്ചു. വളന്ന അഹ്ലുഹ എന്നത് തഫ്സീർ ചെയ്യുന്നിടത്ത് ഇമാം ഖുർത്തുബി റഹിമഹുള്ള കൊടുത്തത് ഐ ഖന, അവർ ഉറപ്പിച്ചു, ആ ഭൂമിയുടെ ആളുകൾ അവർ ഉറപ്പിച്ചു. അന്നഹും ഖാദിറൂന അലൈഹ, അത് സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കും. ഈ പച്ചപ്പുള്ള അതേ അവസ്ഥയിൽ കാലാകാലം അതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുമെന്നവർ ഉറപ്പിച്ചു. അതാഹ അംറുന, അതാഹ അംറുന, നമ്മുടെ കൽപ്പന അവരിലേക്ക് വന്നെത്തി എന്നാണ്. ഐ അദാബുന, നമ്മുടെ ശിക്ഷ അവരിലേക്ക് വന്നെത്തി. ഔ അമർനാ ബിഹലാക്കിഹ, നമ്മുടെ കൽപ്പന അവർക്ക് വന്നെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കാനുള്ള, അതിനെ നശിപ്പിക്കാനുള്ള കൽപ്പന അവർക്ക് വന്നെത്തി എന്നതാണ് അർത്ഥം. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ നശിപ്പിച്ചു എന്നാണ്. അതാഹ അംറുന ലൈലൻ ഔ നഹാറാ, ഒരു രാത്രിയോ പകലോ നമ്മുടെ കൽപ്പന അതിനു വന്നെത്തി, നമ്മളതിനെ നശിപ്പിച്ചു. ഫജഅൽനാഹ ഹസീദൻ, ഒന്നുമല്ലാത്തതുപോലെ നമ്മളതിനെ ആക്കി. ഫജഅൽനാഹ, അതിനെ നാം ആക്കി തീർത്തു. ഹസീദൻ, ഹസീദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഖ്തൂഅതൻ, മഹ്സൂദതൻ, എല്ലാം മുറിക്കപ്പെട്ട രൂപത്തിൽ, എല്ലാം നശിപ്പിക്കപ്പെട്ട രൂപത്തിൽ അതിനെ നമ്മളാക്കി തീർത്തു. ഏതുപോലെ? എന്നിട്ട് അതിനെയും അള്ളാഹു ഉപമിക്കുകയാണ്. കഅല്ലം തഗ്ന ബിൽ അംസ്, ഇന്നലകളിൽ ഒന്നുമില്ലാത്തതുപോലെയായിരുന്നു ഇന്നത്തെ അവസ്ഥ എന്നാണ്. കുറച്ച് ദിവസം മുമ്പ് അവിടെ അങ്ങനെയൊന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും തോന്നാത്ത വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. ഇതാണ് ദുനിയാവിലെ ജീവിതമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതായത് നിങ്ങൾക്ക് അത് ഭംഗിയുള്ളതായി തോന്നിയേക്കാം, പക്ഷേ അത് നശിച്ചു പോകുന്നതാണ്. നിങ്ങളുടെ കൈകളിലല്ല അതുള്ളത്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ആസ്വാദനവും അതിൻ്റെ അലങ്കാരവും ഭംഗിയുമൊക്കെ നിലനിർത്താൻ സാധിക്കുമെന്ന്, പക്ഷേ അങ്ങനെയല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. ദുനിയാവ് പെട്ടെന്ന് നശിക്കുന്നതും നൈമിഷികവും വളരെ കുറച്ചു സമയവും മാത്രമാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മഴക്കാലത്ത് പെയ്യുന്ന മഴ, ആ മഴ മൂലം മുളക്കുന്ന ചെടികളും സസ്യങ്ങളും ധാന്യങ്ങളും, അത് കണ്ട് മനുഷ്യർ അത്ഭുതപ്പെടുന്നു, അത് നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു, ഇതുപോലെ നമുക്ക് നിലനിർത്താം എന്നവർ പദ്ധതിയിടുന്നു. എന്നാൽ ഒരു ദിവസം അവർ വിചാരിച്ചതിന് നേർവിപരീതം സംഭവിക്കുന്നു, എല്ലാം നശിച്ചു പോകുന്നു. കഴിഞ്ഞ ദിവസം അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന്

0: ുന്നതുപോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അള്ളാഹു സുബഹാനഹു വതആല അതിനെ മാറ്റിമറിക്കുന്നു. ഇതുപോലെയാണ് ദുനിയാവിലെ ജീവിതം എന്ന് പറയുകയാണ്. കദാലിക അപ്രകാരമാണ് നുഫസ്സിലുൽ ആയാത്ത് നാം നമ്മുടെ ആയത്തുകൾ വിശദീകരിക്കും. ലിഖൗമിൻ യതഫക്കറൂൻ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് നമ്മുടെ ആയത്തുകളെ നമ്മൾ വിശദീകരിച്ചു കൊടുക്കും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, യുതാ ബി അൻഅമി അഹ്ലി ദുനിയ فيغمس في النار غمسة ثم يقال له هل رأيت خيرا قط. ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച അനുഗ്രഹങ്ങളുടെ പേമാരി ലഭിച്ച ഒരു വ്യക്തിയെ കൊണ്ടുവരും. فيغمس في النار غمسة, അങ്ങനെ അവനെ നരകത്തിലേക്ക് ഒറ്റ പ്രാവശ്യം മുക്കുമെന്ന്, നരകത്തിലേക്ക് മുക്കിയെടുക്കും. ثم يقال له, എന്നിട്ട് അവനോട് ചോദിക്കും, هل رأيت خيرا قط, എന്തെങ്കിലും നന്മകൾ നീ കാണുന്നുണ്ടോ, നിനക്ക് ഈ ശിക്ഷക്ക് മുമ്പായിട്ട് എന്തെങ്കിലും അനുഗ്രഹത്തിലൂടെ നീ കടന്നുപോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയുന്നത് ഫയഖൂലുല, ഇല്ല എന്ന്. അതായത് ദുനിയാവിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് പാത്രനായ മനുഷ്യൻ പക്ഷേ ആഖിറത്തിലേക്കെത്തി നരകത്തിലേക്ക് ഒറ്റ പ്രാവശ്യം അവനെ മുക്കിയെടുത്തപ്പോൾ അവനെല്ലാം മറന്നുപോയി, ദുനിയാവിലൊന്നും ഓർമ്മയില്ല എന്നാണ്. ഇതാണ് ദുനിയാവിലെ ജീവിതം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരാൻ അതിനെ വിശദീകരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. വയുതാബി അഷദ്ദിന്നാസി അദാബൻ ഫിദ്ദുനിയാ, ദുനിയാവിൽ ഏറ്റവും വലിയ പരീക്ഷണത്തിനും ശിക്ഷക്കും വിധേയമായ ഒരു മനുഷ്യനെ കൊണ്ടുവരും. ഫയുഗ്മസു ഫിൻ നഈമി ഖംസ, അള്ളാഹു അനുഗ്രഹത്തിലേക്ക് അവനെ ഇറക്കിവിടും, അവനെ സ്വർഗത്ത് പ്രവേശിപ്പിക്കും. സുമ്മ യുഖാലു ലഹു അൽ റഅയ്ത ബുസൻ ഖത്തു, നിനക്ക് എന്തെങ്കിലും പ്രയാസം ഇതിനു മുമ്പ് നീ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഫയഖൂലുല, ഇല്ല എന്ന് പറയുമെന്ന്. അതായത് ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയനായ ഒരു മനുഷ്യൻ പോലും ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദുനിയാവ് മറന്നുപോകുന്ന അവസ്ഥയാണ്. അതാണ് പറഞ്ഞു വരുന്നത്, ദുനിയാവിലെ ജീവിതമെന്നത് നൈമിഷികമാണ്, അത് വളരെ തുച്ഛമാണ്, അത് വളരെ വില കുറഞ്ഞതാണ്. അദ്ദുന്യ മൽഊന വ മൽഊനതുൻ മാ ഫീഹ, ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്, അതിലുള്ളതും ശപിക്കപ്പെട്ടതാണ്. ദീന് പഠിപ്പിക്കുകയും ദീന് പഠിക്കുകയും ചെയ്യുന്നവരല്ലാത്ത എല്ലാ ആളുകളും ശപിക്കപ്പെട്ടവരാണ് എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ ലിഖൗമിൻ യതഫക്കറൂൻ എന്ന് വിശദീകരിക്കുന്നിടത്ത് വളരെ അർത്ഥവത്തായ ഒരു വാചകം എടുത്തു കൊടുക്കുന്നുണ്ട്. ഫഇന്ന മിൻ തബഇഹ അൽ അഹറബ മിമ്മൻ തലബഹ, ദുനിയാവിൻ്റെ പ്രകൃതിയിൽപ്പെട്ടതാണ്, ദുനിയാവിൻ്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ്, ആരെങ്കിലും അത് അന്വേഷിച്ചു പോയിക്കഴിഞ്ഞാൽ അത് അവനിൽ നിന്ന് അകലും. എന്നാൽ ആരെങ്കിലും അതിനെ തൊട്ട് അകന്നു കഴിഞ്ഞാൽ അവനിലേക്ക് അതടക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എത്ര കണ്ട് ആഖിറത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹു നമുക്ക് ദുനിയാവിലെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും. എന്നാൽ എത്ര കണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ദുനിയാവുമായി ബന്ധപ്പെട്ടതാണോ അത്ര കണ്ട് നമുക്ക് പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ദുനിയാവിലെ ജീവിതത്തിൽ വഞ്ചിതരാകാതെ യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഒരു പരീക്ഷണ കേന്ദ്രം മാത്രമാണ് ദുനിയാവിലെ ജീവിതമെന്ന് മനസ്സിലാക്കി യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ നിമിഷങ്ങളും നമ്മൾ ജീവിക്കേണ്ടത്. അല്ല എങ്കിൽ ഒരു സ്വപ്നലോകത്ത് ഒരു സുന്ദരമായ സൗന്ദര്യം സുന്ദരമായ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ ലോകത്തെ ജീവിതം തന്നെയാണ് ജീവിതം എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വമ്പിച്ച പരാജയമായിരിക്കും നമുക്കുണ്ടാവുക. അതുകൊണ്ട് ഇതിൻ്റെ സൗന്ദര്യത്തിൽ ഇതിൻ്റെ വശ്യതയിൽ അകപ്പെട്ടു പോകാതെ ആഖിറമെന്ന അത്യുന്നതമായ സൗന്ദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഗേഹം അവിടെയാണ് യഥാർത്ഥ സമാധാനമെന്നും അവിടെ എത്തിക്കഴിഞ്ഞാലാണ് യഥാവിധം സന്തോഷിക്കാൻ കഴിയുന്നതെന്നും അതാണ് യഥാർത്ഥ ലോകമെന്നും അതാണ് ശാശ്വതമെന്നും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതേ ആയത്ത് സമാനമായ ഉപമ പല സൂറത്തുകളിലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിലെ 45-ാമത്തെ ആയത്ത് വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുന്യ, ദുനിയാവിൻ്റെ ഉപമയെക്കുറിച്ച് നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം. കമാ ഇൻ അൻസൽനാ ഉമിനസ്സമ, ആകാശത്ത് നിന്ന് നാം ഇറക്കിക്കൊടുത്ത ഒരു വെള്ളത്തെപ്പോലെയാണ്. فاختلط به نبات الارض اവെള്ളവുമായി ഭൂമിയിലെ സസ്യങ്ങൾ ചേരുന്നു. فاصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. അള്ളാഹു ആ ആയത്തിലും പറയുന്നത്, കുറച്ചു കഴിയുമ്പോൾ ഒരു കാറ്റ് വരുന്നു, ആ കാറ്റിലൂടെ എല്ലാം നശിച്ചു പോകുന്നു. ഇതാണ് ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഉപമ എന്നാണ്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളോടെ ജീവിക്കുന്നു. പൊടുന്നനെ നമ്മൾ വിചാരിക്കാതെ ഒരു പ്രയാസം നമ്മിലേക്ക് കടന്നു വരുന്നു. അതിലൂടെ നാം അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും മാറ്റിവെക്കേണ്ടി വരികയാണ്. അതാണ് ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് സൗന്ദര്യമുള്ളതായി തോന്നും, പക്ഷേ പിശാച്ച് നമ്മെ തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും അകപ്പെട്ടു പോകരുത്. പലപ്പോഴും പല ആളുകളും ആദർശപരമായി തന്നെ മാറി നിൽക്കുന്നത് ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടാണ്. ആദർശം ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് ദുനിയാവിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനമാനങ്ങളും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പല ദുനിയവിയായ കാര്യങ്ങളും അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയപ്പാട് മൂലമാണ് ആദർശം തന്നെ ഉൾക്കൊള്ളാൻ ചില ആളുകൾക്ക് സാധിക്കാതെ പോകുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടെ നിങ്ങളുടെ ലക്ഷ്യം ആഖിറമായിരിക്കണം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആഖിറവുമായി ബന്ധപ്പെട്ടതായിരിക്കണം, ദുനിയാവിൽ എന്തു തന്നെ സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ പിന്നിൽ ഉണ്ടാകേണ്ട ഉദ്ദേശം ആഖിറം മാത്രമായിരിക്കണം എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കേൾക്കുന്നുണ്ട്. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖ, ആഖിറത്താണ് ഏറ്റവും നല്ലതും എന്നെന്നും നിലനിൽക്കുന്നതെന്നും വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സൂറത്തുകളിൽ അള്ളാഹു ഈ ആശയം ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഉപമ ഇത് സൂറത്തുൽ കഹ്ഫിൽ ആവർത്തിച്ചിട്ടുണ്ട്, സൂറത്തുൽ സുമറിൽ ആവർത്തിച്ചിട്ടുണ്ട്, സൂറത്തുൽ ഹദീദിലും ആവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പാഠങ്ങളിൽ ഒന്ന്, ദുനിയാവിൻ്റെ പരീക്ഷണത്തിൽ ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ, അതിലൊന്നാമത്തേത് ദുനിയാവിൽ നമ്മൾ വഞ്ചിതരായി പോകരുത്. ആളുകളെല്ലാം ദുനിയാവിൻ്റെ പിന്നിൽ സഞ്ചരിക്കുമ്പോൾ, ദുനിയാവ് വാരിക്കൂട്ടാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം തികച്ചും വ്യത്യസ്തമായി വ്യതിരിക്തമായി നിൽക്കേണ്ടതുണ്ട്. അവിടെയാണ് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുക. രണ്ടാമത്തേത്, ദുനിയാവ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരേ അവസ്ഥയിൽ നിലനിൽക്കുകയില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ കരങ്ങളിലാണ് നമ്മുടെ ജീവിതമുള്ളത്. അള്ളാഹുവിന് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാം എന്ന പാഠം കൂടി നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങിയാൽ പിന്നെ ആർക്കും തന്നെ അത് തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല. ആ ശിക്ഷ വമ്പിച്ചതായിരിക്കും, അത് എല്ലാ ആസാറുകളെയും ഇല്ലാതാക്കി കളയുന്ന രൂപത്തിലുള്ള ശിക്ഷയായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കുക എന്നാണ്. നാലാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. ദുനിയാവിൽ അകപ്പെട്ട ആളുകൾ, ദുനിയാവിൻ്റെ ഭ്രമത്തിൽ കുടുങ്ങിയ ആളുകൾ, അവർ ശരിക്കും ചിന്തിക്കാത്ത ആളുകളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ചിന്തിക്കുന്ന ഒരാൾ അവനെപ്പോഴും മുന്തിക്കുക ആഖിറത്തിനെയാണ്, ആഖിറവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയാണ്. ആഖിറത്തിലെ വിജയമാണ് അവൻ്റെ ഓരോ നിമിഷത്തിലെയും ചിന്ത. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ആഖിറത്തിൻ്റെ ആളുകളായി നമ്മൾ മാറുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിനു വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന അവൻ്റെ ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്ത് യൂനുസിലെ 24 വചനം, ദുനിയാവിൻ്റെ ഉപമ. ഈ വിഷയം അവതരിപ്പിച്ചത് ജാസിൽ ജാഫർ അൽഹിക്കമി.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി, മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഒരിക്കലൊരു അന്ധനായ ആൺകുട്ടി തെരുവിൽ ഒരു കെട്ടിടത്തിന് മുൻപിലുള്ള പടികളിൽ കയ്യിലൊരു ബോർഡ് ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവനിരിക്കുന്നതിന്റെ മുൻപിലുള്ള തറയിൽ മലർത്തിവച്ച തൊപ്പിയിൽ കുറച്ച് നാണയങ്ങളും കിടപ്പുണ്ടായിരുന്നു. ആ ബോർഡിൽ ഞാൻ കാഴ്ചയില്ലാത്തവനാണ്, എന്നെ സഹായിക്കണം എന്നെഴുതിയിരുന്നു. ധാരാളം ആളുകൾ അതുവഴി കടന്നു പോകുന്നുണ്ടെങ്കിലും ആ ബോർഡ് വായിക്കുന്നതല്ലാതെ പണമൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അല്പസമയത്തിന് ശേഷം അതുവഴി വന്ന ഒരാൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് നാണയങ്ങളെടുത്ത് അവന്റെ മുൻപിലിരിക്കുന്ന തൊപ്പിയിലേക്ക് ഇട്ടുകൊടുത്തു. അതിനുശേഷം അദ്ദേഹം ആ ബോർഡ് അവന്റെ കയ്യിൽ നിന്നും എടുത്ത് അതിലെന്തോ എഴുതിയ ശേഷം അവന്റെ കൈകളിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് പോയി. പിന്നീട് അതുവഴി പോയവരെല്ലാം ആ ബാലന്റെ കയ്യിലുള്ള ബോർഡിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ വായിക്കുകയും അവന്റെ മുൻപിലെ തൊപ്പിയിൽ നാണയങ്ങൾ ഇടുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ആ തൊപ്പിയിൽ നാണയങ്ങൾ നിറയാൻ തുടങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം ബോർഡിൽ എഴുതി കൊടുത്ത ആ വഴിയാത്രക്കാരൻ അവിടെ തിരിച്ചെത്തി. അദ്ദേഹത്തിന്റെ ബൂട്ടിന്റെ ശബ്ദം കേട്ട ആ കുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, എന്റെ കയ്യിലിരിക്കുന്ന ബോർഡിലെ എഴുത്തിൽ മാറ്റം വരുത്തിയത് നിങ്ങളാണോ? എന്താണ് എഴുതിയിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ സത്യം മാത്രമാണ് എഴുതിയത്, നിങ്ങളുടെ ബോർഡിൽ എഴുതിയിരുന്ന അതേ കാര്യം തന്നെ. കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ എഴുതി. അത് ഇങ്ങനെയാണ്, ഇന്ന് മനോഹരമായൊരു ദിവസമാണ്, പക്ഷേ നിങ്ങളെപ്പോലെ എനിക്കത് കാണാൻ കഴിയുന്നില്ല. ബോർഡിൽ രണ്ടു പ്രാവശ്യം എഴുതിയത് ആ കുട്ടിക്ക് കാഴ്ചയില്ല എന്ന് തന്നെ. ആദ്യത്തേതിൽ ഞാൻ കാഴ്ചയില്ലാത്തവനാണെന്ന് ലളിതമായി എഴുതിയിരുന്നു. എന്നാൽ രണ്ടാമത്തെ എഴുത്തിൽ കാഴ്ചശക്തിയുള്ളവർ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ആളുകളെ ഓർമ്മപ്പെടുത്തി. അത് ആളുകളുടെ ഹൃദയത്തിലേക്ക് വേഗം പതിഞ്ഞു. അങ്ങനെ ആളുകൾ സഹായിക്കാൻ തുടങ്ങി. അതെ, ചില എഴുത്തുകൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും.
6: തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ ആളുകളോട് പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അതിനെ വളരെ മനോഹരമായിട്ട് പറയുകയാണെങ്കിൽ ആളുകളുടെ മനസ്സിലേക്ക് കുറച്ചും കൂടി അത് ആഴ്ന്നിറങ്ങും. തീർച്ചയായും അവരതിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കും. ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കോമൺ വളരെ സിമ്പിളായിട്ട് പറയുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിൽ കൊള്ളുക. അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നതായിരിക്കും ഉണ്ടാവുക. അപ്പം ഇവിടെ നമ്മളൊരു പ്രത്യേകിച്ച് ദേവരംഗത്തൊക്കെ ഉള്ള ആളുകൾ കൂടിയും അത് നല്ലൊരു പാഠമാണ് അതിനകത്ത് കാണുന്നത്. കാരണം നമ്മളൊരാളുകളിലേക്ക് ഒരു മെസ്സേജ് ചെന്ന് പറയുന്ന സമയത്ത് അവരെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വളരെ സരസമായിട്ട് അതിനെ പറഞ്ഞു
7: കൊടുക്കുകയാണ്. അതെ, ഞാനൊരു അന്ധനാണ് എന്നെ സഹായിക്ക എന്ന് പറയുന്നതിനേക്കാളും വളരെ സുന്ദരമായൊരു ഭാഷയിലൂടെ, പിന്നെ ഇപ്പൊ ഞാനൊരു അന്ധൻ, അപ്പൊ അത് അത്ര ഗൗരവത്തിലുണ്ടാവില്ല. എന്നുവെച്ചാൽ ഈ ലോകം കാണാനുള്ള ഭാഗ്യം കിട്ടിയ ആളുകളാണ് നിങ്ങൾ, അതിന് ഭാഗ്യം കിട്ടാത്ത ഒരാളാണ്. അപ്പൊ ആ വാചകം മനസ്സിൽ വല്ലാതെ തട്ടും. ഇപ്പൊ ഇതിനൊന്നും മാത്രമല്ല, ഏത് കാര്യത്തിനും ഇപ്പൊ ഒരു പാവപ്പെട്ട ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കണം, നമ്മളൊരാളൊരു വീടുണ്ടാക്കുകയാണ് എന്ന് പിന്നെ ഞങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അത്ര ഒരു ഗൗരവത്തിൽ ചിലപ്പോൾ എടുത്തോളന്നുണ്ടാവില്ല. പക്ഷെ വാചകത്തൊന്നാണ് മാറ്റിമറിക്കാൻ. ആ വാചകത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, സുന്ദരമായ കൊട്ടാരങ്ങളിലും സൗധങ്ങളിലും ജീവിക്കുന്ന നിങ്ങൾക്ക് എന്ത് പിന്നെ അനുഗ്രഹത്തോടെ ജീവിക്കാൻ പറ്റും? അതില്ലാത്ത എത്രയോ പട്ടിണി പാവങ്ങൾ കഴിഞ്ഞു കൂടുന്നു ചോർന്നൊലിക്കുന്ന വീടുമായി. അപ്പം അങ്ങനെ ചിലപ്പോൾ ചുരുങ്ങിയ ചെറിയ ഒരു പദങ്ങളിലൂടെ അയാൾക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരൊറ്റ വാചകം മതി എന്നുള്ളതാണ് ആ ഒരു ചിന്തയിലൂടെ നമുക്ക് കിട്ടിയ വലിയൊരു മെസ്സേജ്.
8: നമ്മളിനി പ്രവേശിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമാർന്ന പാരായണത്തിലേക്കാണ് അല്ലേ? മധുരം ഖുർആനിലേക്ക് പോകും.
9: മധുരം ഖുർആൻ സെഷനിലേക്ക്.
10: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
11: വയൗമ നബഅദു ഫീ കുല്ലി ഉമ്മതിൻ ശഹീദൻ അലൈഹിം മിൻ അൻഫുസിഹിം വജിഅ്നാ

0: മാഷാ. മദരൻ ഖുർആനിൽ നാം കേട്ടത് സൂറത്തുൻ നഹലിൻ്റെ 89-ാമത്തെ വചനമാണ്. അബ്ദുറഹ്മാൻ അസ്സുദൈസിയാണ് ഇന്നത്തെ മദരൻ ഖുർആനിൽ നാം കേട്ട കാര്യം.
1: സൗദി അറേബ്യയിലെ പ്രശസ്ത ആരെയാണ് അദ്ദേഹം? ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ദുൽ ഖുർആനിൽ ഖാമില പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതന്മാരുടെ കീഴിൽ അദ്ദേഹം പഠനങ്ങൾ പൂർത്തിയാക്കിയ ഒരു വ്യക്തി കൂടിയാണ് അബ്ദുറഹ്മാൻ അസുദേസ്.
0: യെസ്, ഇന്നത്തെ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സൂറത്തുൻ നഹലിൻ്റെ 89-ാമത്തെ വചനമാണ്, അഥവാ എല്ലാ സമുദായത്തിലും അവരിൽ നിന്ന് തന്നെ അവരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്ന ഒരു സാക്ഷിയെ നാം എന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. നബിയെ ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നിന്ന് നാം കൊണ്ടുവരുന്നതാണ്. എല്ലാ കാര്യത്തിലും വിവരണമായിക്കൊണ്ട് നിൻ്റെ മേൽ നാം വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മാർഗദർശനവും കാരുണ്യവും മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമായി കൊണ്ടും അവതരിപ്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്ത് കേൾക്കുമ്പോൾ റസൂലുള്ള വല്ലാതെ കരഞ്ഞുപോയിരുന്നു എന്നൊക്കെ നമുക്ക് ഹദീസുകളൊക്കെ കാണാൻ പറ്റും. കാരണം ഒരു സമുദായത്തിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഉത്തരവാദിത്വ ഏറ്റൊരാളായിക്കൊണ്ട് പ്രവാചകനെ കൊണ്ടുവരും എന്നുള്ള ആ ഒരു അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകുകയാണ്. അപ്പോൾ അത് ഒരു ഗൗരവമാണ് ഈ ഒരു ആയത്തിലൂടെ പറയുന്ന വിഷയം. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറിച്ചിലൊക്കെ ഉണ്ടാകും റബ്ബിൻ്റെ മുമ്പിൽ എന്ന് നമ്മളെയും ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ?
1: തീർച്ചയായും മാർഗദർശനമാണ്, അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയാണ് വിശുദ്ധ ഖുർആൻ എന്നതുകൂടി അടിവരയിടുന്ന ഒരു വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
2: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
3: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
2: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
3: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
2: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
3: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
2: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
3: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
2: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
3: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
2: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം,
3: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പ്രാമാണികമായ പഠനം,
3: പ്രായോഗികമായ പഠനക്രമം,
2: പണ്ഡിതോചിതമായ പ്രതിപാദനം,
3: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
2: ലളിത സുന്ദരമായ അവതരണം,
3: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
3: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
2: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
3: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
3: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
2: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
3: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ, അള്ളാഹുവിൻ്റെ സമ്മാനം എന്ന വിഷയത്തിൽ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ഇബ്നു സലീം നിർവഹിച്ച സംസാരം നമുക്ക് കേൾക്കാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബാദ്. അള്ളാഹു നമുക്ക് തരുന്ന ഒരു സമ്മാനം, ഒരു പാരിതോഷികം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന കൺകുളിർമ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അത്യധികമായ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകുന്നതാണ് നമ്മുടെ മക്കളിൽ നിന്ന്, അതേപോലെ തന്നെ നമ്മുടെ ഇണകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺകുളിർമയും സന്തോഷവും. അതുകൊണ്ടായിരിക്കണം

0: ത്തിന്റെ ഫലം നമ്മിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്. അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണല്ലോ ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനമായിക്കൊണ്ട് നമുക്കതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കും. അതോടൊപ്പം എല്ലാവരും തങ്ങളുടെ മക്കളെ നല്ലവരാക്കി തീർക്കണമെന്ന് തീരുമാനിച്ചാൽ ലോകം നന്നായി. ലോകം നന്നായില്ലേ? ഇനി അടുത്ത് വരാൻ പോകുന്ന തലമുറ നമ്മുടെ കൈകളിലാണുള്ളത്. അവരെ മുഴുവനും നാം നല്ലവരാക്കി തീർക്കുന്നുവെങ്കിൽ യഊദു ഇലാ നഫ്ഇ ഉമുമിൽ മുസ്ലിമീൻ, മുഴുവൻ ആളുകളുടെയും പ്രയോജനത്തിലേക്കാണ് യഥാർത്ഥത്തിൽ അത് എത്തുന്നത്. അതേതെങ്കിലും പരിമിതമായ ആളുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതിൻ്റെ പ്രയോജനം. ഇത് പറയുമ്പോൾ അതൊരു പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ലോ. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി തീരേണ്ടത് നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ ഇണകളിൽ നിന്ന് ഒരു കൺകുളിർമ. ആ കൺകുളിർമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർക്ക് ഉന്നതമായ പദവി, ഉന്നതമായ സ്ഥാനം ഏതിൽ? ദീനിലുണ്ടാവണം. ദീനിൽ അവരനുഭവിക്കുന്ന, ദീനീ ജീവിതത്തിൽ അവർ കാഴ്ചവെക്കുന്ന നന്മകളാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. ഒരു മകൻ ഹാഫിലായാൽ, ഒരു മകൾ കൃത്യമായി നമസ്കരിക്കുന്നവളായാൽ, ഇസ്ലാമിക അച്ചടക്കങ്ങൾ പാലിക്കുന്നതായാൽ, ദീനിനു വേണ്ടി സേവനം ചെയ്യുന്നതായി കണ്ടാൽ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും സന്തോഷത്തിന് അതിരുണ്ടോ? നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ക്ഷമിച്ചും സഹിച്ചും അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും നമ്മുടെ മക്കളെ, നമ്മുടെ ഇണകളെ ഏറ്റവും നല്ല ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നാം പരിശ്രമിക്കണം. പല രക്ഷിതാക്കളും മക്കളുണ്ടായിട്ട് പോലും ജീവിതത്തിൻ്റെ ഒരു ഗൗരവബോധത്തിലേക്ക് വരാത്തവരാണ്. വിശ്വസ്തമല്ലാത്ത ജീവിതവും വഴിവിട്ട നിലപാടുകളും കാരണം മക്കളെ എന്ത് ചിന്തിക്കുമെന്ന് പോലും അറിയാതെയാണ് പല പിതാക്കളും പല ഉമ്മമാരും അവിഹിത ബന്ധങ്ങളും തെറ്റായ വഴികളും സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നത്. ഇവിടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത്. മക്കളിൽ നിന്ന്, ഇണകളിൽ നിന്ന് കൺകുളിർമയുള്ള ദീനീ അനുഭവങ്ങൾക്കു വേണ്ടി നാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വല്ലദിനെ യക്കുലുൻ റബ്ബന ഹബ്ലന മിന സുവാജിന വദുരിയാത്തിന കുറത്ത ആയുൻ വജാലിനാൽ മുത്തക്കിന് ഇമാമ. അവസാനത്തിൽ പറയുന്നത്, ധർമ്മനിഷ്ഠ പാലിക്കുന്ന സദ്വൃത്തരായ നല്ലവരായ ആളുകൾക്ക് ഞങ്ങളെ നീ മാതൃകയാക്കണമേ എന്നാണ്. പൂർവികന്മാരായ, സച്ചരിതരായ, ഉത്തമന്മാരായ സ്വാലിഹീങ്ങളും സിദ്ദീഖുകളും എല്ലാം എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിച്ച് സമൂഹത്തിലെ എല്ലാവർക്കും മുന്നിൽ മാതൃകയായി ജീവിക്കുവാനുള്ള അവസ്ഥ ഞങ്ങൾക്ക് നൽകണേ എന്നാണ് അവർ. ഈ മനസ്സ് അവർക്കുണ്ടെങ്കിലേ കുട്ടികൾ കൺകുളിർമയുള്ളവരായി വരൂ. മാതാപിതാക്കൾ എന്താഗ്രഹിക്കണം? ഈ സമൂഹത്തിൽ ദീനിൻ്റെ രംഗത്ത് ഏറ്റവും ഉന്നത സ്ഥാനത്ത് നാട്ടിലുള്ളവർക്കും വീട്ടിലുള്ളവർക്കും ലോകത്തുള്ളവർക്കും ദീനീ മാതൃകകൾ കാണിച്ചു കൊടുക്കുന്നവരായി, ഇമാമിങ്ങളായി ജീവിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സുള്ള രക്ഷിതാക്കൾക്ക് മക്കളെ ദീനിൻ്റെ ഉന്നതങ്ങളിലേക്ക് നയിക്കുവാനും മാതൃക കാണിച്ചു കൊടുക്കാനും സാധ്യമാകൂ എന്നതാണ് വസ്തുത. വലിയ ആശയങ്ങളാണ് നമുക്ക് നൽകുന്നത്. നമുക്ക് സമ്മാനമായി, പാരിതോഷികമായി തന്ന നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അവരെ നമുക്ക് അതിൻ്റെ പ്രയോജനത്തിൽ ലഭിക്കാൻ നാം പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. അല്ലാഹു സഹായിക്കട്ടെ.
1: പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടത് നേർരേഖ, അല്ലാഹുവിൻ്റെ സമ്മാനം. ഈ വിഷയത്തിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നിർവഹിച്ച സംസാരമാണ് നമ്മൾ ശ്രദ്ധിച്ചത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നയവ്യതിയാനവും മതവ്യതിയാനവും. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് സംഘടനകളും പാർട്ടികളും പ്രസ്ഥാനങ്ങളുമൊക്കെ ഉണ്ട്. സാമാന്യേന അവയെല്ലാം തന്നെ ചില ആദർശങ്ങളുടെയോ അല്ലെങ്കിൽ ചില സിദ്ധാന്തങ്ങളുടെയൊക്കെയോ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടവയായിരിക്കും. ആദർശമെന്ന് പറയുമ്പോൾ ചില മൂല്യാധിഷ്ഠിതമായ കാഴ്ചപ്പാടിലൂർന്നിയ അല്ലെങ്കിൽ ചില ഉയർന്ന മൂല്യങ്ങൾ പ്രാപിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സത്യം, നീതി, സ്നേഹം, ധാർമ്മികത എന്നൊക്കെയുള്ള ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹ്യ സൃഷ്ടിക്ക് വേണ്ടി ശ്രമിക്കുന്ന, മനുഷ്യ ജീവിതത്തെ പുനഃക്രമീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന അത്തരത്തിലുള്ളൊരു ജീവിത പദ്ധതി പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നവ ആയിരിക്കും. ഇവയുടെ ഒരു പ്രത്യേകത, ഇവ എല്ലാ കാലത്തേക്കും ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ സാർവകാലികമായ ഒരു ശരിയിലാണ് ഇത്തരം ആദർശങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ സിദ്ധാന്തങ്ങളാകട്ടെ, അവ ലഭ്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ വിശകലനം ചെയ്തും ശാസ്ത്രീയ വിശകലനങ്ങൾക്ക് വിധേയമാക്കിയും യുക്തിസഹമായ രീതിയിൽ അവയെ പുനർ നിർണയങ്ങൾക്ക് വിധേയമാക്കിയതിനു ശേഷം ഒരു സൈദ്ധാന്തികമായ നിലയിൽ കെട്ടിപ്പടുക്കുന്നവയാണ് അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഇവ പലപ്പോഴും പ്രായോഗിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഒരടിത്തറയാണ് ഇത്തരം സിദ്ധാന്തങ്ങളിലൂടെ കണ്ടെത്തുന്നത്. മാത്രവുമല്ല, ഈ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെ സിദ്ധാന്തങ്ങളെ സാർവകാലികമായിട്ട് കാണാറില്ല, മറിച്ച് പലതും ആപേക്ഷികമാണ്. കാരണം സത്യങ്ങൾ മാറുമ്പോൾ, കണ്ടെത്തലുകൾ മാറുമ്പോൾ, അറിവുകൾ മാറുമ്പോൾ അതനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകും, ആക്കാൻ കഴിയും, അതിനുള്ള അനുവാദമുണ്ട് എന്ന് വിശ്വസിക്കുന്നവയാണ്. മതങ്ങൾ സാമാന്യേന ഈ ആദർശബന്ധിതമാണ്. അതുകൊണ്ട് തന്നെ അവ മാറുവാൻ കഴിയാത്ത, മാറ്റാൻ കഴിയാത്തവയാണ് എന്ന് വേണം നമുക്ക് പറയാം. ദൈവീകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന മതങ്ങളാവട്ടെ, ഈ മതങ്ങളുടെ ആശയങ്ങളുടെ, ആദർശങ്ങളുടെ, സങ്കല്പങ്ങളുടെ, കർമ്മങ്ങളുടെ ഒക്കെ അടിസ്ഥാനം ദൈവപ്രോക്തമാണ്, ദൈവത്തിൽ നിന്നുള്ള അറിവാണ്, അല്ലെങ്കിൽ അവ ദൈവീകമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. സ്വാഭാവികമായും തങ്ങൾക്ക് ആ ആദർശങ്ങളിൽ, കാഴ്ചപ്പാടിൽ സ്വയം മാറ്റം വരുത്തുവാനുള്ള അനുവാദമില്ല എന്നും വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിന് മതങ്ങൾ അനുവാദം നൽകുന്നില്ല ദൈവീകമായതുകൊണ്ട് തന്നെ. ഇപ്പം ഇവിടെ ഒരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾക്ക് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ സുപരിചിതമായ ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന മൂന്ന് നാല് കാര്യങ്ങൾ, അതിലൊന്ന് നമ്മുടെ അതിൻ്റെ ചരിത്രപരമായ ബൗദ്ധികവാദം, വർഗസമര സിദ്ധാന്തം, അതുപോലെ തന്നെ ചരിത്രപരമായ ബൗദ്ധികവാദമുണ്ട്, സ്വകാര്യ സ്വത്തിൻ്റെ നിഷേധം, മിച്ചമൂല്യ സിദ്ധാന്തം ഒക്കെയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വർഗരഹിതവും ഭരണകൂടരഹിതവുമായ ഒരു സാമൂഹ്യക്രമം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ പരിശ്രമിക്കുന്നത്. അപ്പോൾ സമത്വത്തിലൂന്നിയ ഒരു സോഷ്യലിസ്റ്റ് സിദ്ധാന്തം, ഘട്ടം ഘട്ടം അത്തരത്തിലൊരു ഭരണകൂടം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഘട്ടം ഘട്ടമായിട്ട് ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി, വർഗരഹിതമായ ഒരു സൊസൈറ്റി, പിന്നീട് ഭരണകൂടങ്ങൾ കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മുതലാളിത്ത വിരുദ്ധമാണ്, ഒപ്പം തന്നെ ഉൽപ്പാദനോപാധികൾ കൈയടക്കി വയ്ക്കുന്നതിന് അവരെതിരാണ്. ഇതുപോലെ തന്നെ കമ്പോളം അല്ലെങ്കിൽ മാർക്കറ്റ്, അത് കുത്തകവൽക്കരിക്കുന്നതിന് എതിരാണ്. വിതരണത്തിലെ, വിതരണ പ്രക്രിയയിലെ സ്വകാര്യവൽക്കരണത്തിനെതിരാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് പൂർണ്ണമായ ഓണർഷിപ്പുള്ള, അവർക്ക് കൂടുതൽ പങ്കാളിത്തമുള്ളതായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. അപ്പോൾ ഈ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആദർശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു സംഘടനയാകട്ടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാകട്ടെ അവരുടെ നയ രൂപീകരണം നടത്തുന്നത്. അപ്പോൾ നയങ്ങളെന്ന് പറയുന്നത് ഈ ആദർശങ്ങളുടെയോ സിദ്ധാന്തങ്ങളുടെയോ അടിസ്ഥാനത്തുള്ളതാണ്. അപ്പോൾ ആ നയങ്ങൾ മാറുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവ വേണമെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് മാറ്റുവാൻ കഴിയും. പക്ഷെ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ നയങ്ങൾ ഈ കൃത്യമായും ഇത്തരത്തിലുള്ള മതബോധത്തിൽ, ആദർശബോധത്തിൽ ഊന്നിയതുമാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം ഈ കോപ്പറേറ്റീവ് സഹകരണ സംഘങ്ങൾ, കൂട്ടു സംരംഭങ്ങൾ, ബഹുജന ഈ പങ്കാളിത്തത്തോടെയുള്ള ധാരാളം വ്യവസായങ്ങൾ, ഈ ആശയങ്ങളൊക്കെ തന്നെ ഉത്ഭവിക്കാൻ അല്ലെങ്കിൽ അതൊക്കെ തന്നെ പ്രയോഗതലത്തിൽ കൊണ്ടുവരാനുള്ള കാരണം ഈ ജനകീയ പങ്കാളിത്തം, മുതലാളിത്തത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള കമ്പോളങ്ങളെ, ഉൽപ്പാദന പ്രക്രിയയെ, ഇതിനെയൊക്കെ മോചിപ്പിക്കുക എന്നുള്ളതിൻ്റെ കൂടെ ഒരു അർത്ഥത്തിലാണ്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ സാമ്പത്തികമായി ഉള്ള മോണോപ്പളൈസേഷന് കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ എന്നാൽ നമ്മളിപ്പോൾ നോക്കിയാൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളോ പ്രസ്ഥാനങ്ങളൊക്കെ അവരുടെ നയങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ നയങ്ങളിൽ നിന്നുണ്ടാകുന്ന നേരിയ വ്യതിയാനങ്ങൾ പോലും അതിശക്തമായ വിമർശനങ്ങൾക്ക് വിധേയമാകും. മാത്രവുമല്ല അത് പലപ്പോഴും പാർട്ടിക്കകത്തും സംഘടനയ്ക്കകത്തും തന്നെ വമ്പിച്ച ഭിന്നിപ്പുകൾക്കും പിളർപ്പുകൾക്കും വരെ കാരണമാകാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയപ്പോൾ സ്വകാര്യ വിദ്യാഭ്യാസം ഇതിനൊരിക്കലും പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു സമീപനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നിലവിലുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാതെയാകുന്ന, പൂർണ്ണമായും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാരിൻ്റെ അണ്ടറിലാകുന്ന, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എല്ലാ രീതിയിലും പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നായി മാറണമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് വ്യവസായ സംരംഭങ്ങളിൽ, അതിൽ സ്വകാര്യ സംരംഭകരെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു സമീപനമല്ല യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെതുള്ളത്. അതൊരു നയപരമായിട്ടുള്ള, അവരുടെ സൈദ്ധാന്തികമായ കാഴ്ചപ്പാടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത നയപരമായൊരു നിലപാടാണെന്നർത്ഥം. അപ്പം ഇതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ ഏറ്റവും വിവാദമായി നിലകൊള്ളുന്ന പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. ഇപ്പം പി എം ശ്രീ എതിർക്കപ്പെടാനുള്ളൊരു കാരണം അതിനകത്തുകൂടെ ചില വർഗീയ അജണ്ടകൾ, സ്വകാര്യവൽക്കരണത്തിൻ്റെ അജണ്ടകൾ, വിദ്യാഭ്യാസത്തിൻ്റെ കുത്തകവൽക്കരണം, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിനിടയിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്തരമൊരു അജണ്ട അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ പി എം ശ്രീയെ ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞ് ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിന് സ്വീകരിക്കുമ്പോൾ ആ നയപരമായ വ്യതിയാനം അതിശക്തമായ നിലയ്ക്കുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു സൈദ്ധാന്തികമായി കാഴ്ചപ്പാടുള്ള ഒരു പാർട്ടിയാകട്ടെ, സംഘടനയാകട്ടെ, ആ സൈദ്ധാന്തികമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഒരു നയത്തിൽ പോലും ചെറിയൊരു മാറ്റമോ വ്യതിയാനമോ ഉണ്ടായാൽ അത് അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെയാണ് ഒരു വലിയ വൈരുദ്ധ്യം നമ്മൾ കാണുന്നത്. മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ആദർശങ്ങളാകട്ടെ, നയങ്ങളാകട്ടെ, അവ ആപേക്ഷികമാണെന്നൊരിക്കലും മതങ്ങൾ പറയുന്നില്ല. ഇസ്ലാം പോലുള്ള മതങ്ങളാകട്ടെ, പൂർണ്ണമായും അവരുടെ ആദർശങ്ങളുടെ അടിസ്ഥാനം അത് ഇത്ര ദൈവികമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ആ ദൈവികമായ അടിത്തറയ്ക്ക് ദൈവം പറയാതെ, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാതെ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. ഇവിടെ ഈ സ്വയം മാറാൻ കഴിയാത്തതാണ് എന്നർത്ഥം. പക്ഷേ ഇവിടെ ഇവ കേവലം നയങ്ങളല്ല, പലപ്പോഴും അവ ആദർശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അത്തരത്തിലുള്ള തങ്ങളുടെ ആദർശത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യതിയാനം വരുത്തണം എന്ന് പറയുമ്പോൾ, അതിനുവേണ്ടി നിർബന്ധിക്കപ്പെടുമ്പോൾ, ഇത് ബുദ്ധിപരമായ ഒരു വിശകലനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ട് സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ സിദ്ധാന്തങ്ങൾ വെള്ളം ചേർത്തുകൂടാ, അവരുടെ നയങ്ങളിൽ വ്യതിയാനം വരുന്നത് വിമർശിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിക്കാവുന്നതാണ്. കമ്മ്യൂണിസത്തിനും ഫെഡറലിസത്തിനും ക്യാപിറ്റലിസത്തിനും എന്തുകൊണ്ട് യോജിച്ചുകൂടാ, അവർക്ക് ഒരുപോലെയുള്ള നയപരിപാടികൾ നടപ്പാക്കിക്കൂടാ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ബാലിഷമായ ഒന്നാണ് ഇതെന്നർത്ഥം. പക്ഷെ ഇവിടെയാണ് പലപ്പോഴും നമ്മൾ ഈ നമ്മുടെ നാട്ടിലിപ്പോൾ ഉയർന്നു വരുന്ന വിളക്കുമായി ബന്ധപ്പെട്ട, നിലവിളക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇസ്ലാമിക വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതുപോലെ തന്നെ വന്ദേമാതരം ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മൾ കാണേണ്ടത്, ഇവ ഒരിക്കലും തന്നെ ഈ കേവലമായി ഇത്തരം ആശയങ്ങളോടുള്ള ഒരു എതിർപ്പല്ല, അല്ലെങ്കിൽ അത് മറ്റൊരു മതത്തിൻ്റെ കാഴ്ചപ്പാടാണെന്നതുകൊണ്ട് മാത്രമല്ല, മറിച്ച് തങ്ങളുടെ ആദർശങ്ങൾക്ക്, തങ്ങൾ വിശ്വസിക്കുന്ന ആദർശങ്ങൾക്ക് വിഭിന്നമാണ്, എതിരുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവല്ലാത്ത ഒന്നിനെയും വണങ്ങുവാൻ, അള്ളാഹുവല്ലാത്ത ഒന്നിനെയും ആരാധിക്കുവാൻ, അള്ളാഹുവല്ലാത്ത ഒന്നിനെയും പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ദൈവീകമായ അർത്ഥത്തിൽ പൂജിക്കുവാനൊന്നും നമുക്ക് കഴിയില്ല. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ മതങ്ങൾ വെച്ച് പുലർത്തുന്ന ഇത്തരത്തിലുള്ള നയങ്ങളെ, കാഴ്ചപ്പാടുകളെ, വിശ്വാസങ്ങളെ ആദർശബന്ധിതമാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് അനുവദിക്കുകയാണ് വേണ്ടത്. കേവലം നയപരമായ വിഷയങ്ങൾ പോലും തർക്കവിധേയമാകുമ്പോൾ, നയവ്യതിയാനങ്ങൾ പോലും തർക്കവിധേയമാകുമ്പോൾ ആദർശ വ്യതിയാനങ്ങൾക്ക് വേണ്ടി ഇത്തരം സംഘടനകളെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാർട്ടികളെ, മതങ്ങളെ പ്രേരിപ്പിക്കുന്നത് എത്രമാത്രം ബുദ്ധിശൂന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇതൊരു ഇരട്ടത്താപ്പാണ്. ഒരു ഇരട്ട മാത്രമല്ല, ചെറിയ വ്യതിയാനങ്ങൾ പോലും വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്നിടത്ത് ഇവിടെ ഇത്തരം ചർച്ചകളിൽ തന്നെ ഉണ്ടാകുന്ന ഏറ്റവും പരിഹാസ്യമായ കാര്യം ഈ നയവ്യതിയാനങ്ങൾക്ക് നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവ നയവ്യതിയാനങ്ങളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവ ബോധപൂർവം അംഗീകരിക്കാതെ ഇത്തരത്തിലുള്ള ആദർശ വ്യതിയാനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കേണ്ട, അവർക്ക് ബോധ്യതയുണ്ടാകേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള സൈദ്ധാന്തികമായ വ്യതിയാനങ്ങളെപ്പോലും, സൈദ്ധാന്തിക നയവ്യതിയാനങ്ങളെപ്പോലും അവർ അതിൻ്റെ വക്താക്കൾ സ്വയം എതിർക്കുന്നുണ്ടെങ്കിൽ, അതിനോടവർക്ക് സമരസപ്പെടാൻ കഴിയുക ഇല്ല എന്നുണ്ടെങ്കിൽ, മതപരമായ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന, ദൈവീകമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഒരു വിശ്വാസി കോംപ്രമൈസ് ചെയ്യേണ്ടതില്ല. അത്തരം വ്യതിയാനങ്ങളോട് കോംപ്രമൈസ് ചെയ്യുകയോ സമരസപ്പെടേണ്ടതില്ല എന്നു തന്നെയാണ്. ഇത് വ്യക്തമായും ഒരു വിശ്വാസിക്ക് ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമേ തൻ്റെ ആദർശത്തിലും തൻ്റെ നയങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ അവർക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മതവ്യതിയാനമെന്ന് പറയുന്നത് നയവ്യതിയാനത്തേക്കാൾ കൂടുതൽ അപകടകരമാണ്. ആദർശ വ്യതിയാനമെന്നത് സൈദ്ധാന്തിക വ്യതിയാനം പോലെ ഒരു കേവലം അനുവദനീയമായ ഒന്നല്ല നമ്മൾ അറിയുക. ഇതാണ് നമ്മൾ എക്കാലത്തും മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ മതപരമായൊരു ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവ്. ഇൻഷാ അല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത നൽകുമാറാവട്ടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, നയവ്യതിയാനവും മതവ്യതിയാനവും. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ മോർണിംഗ് സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ പീസ് റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വൈബ്സിൽ നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ബാസിൽ കുന്നപ്പള്ളി.
1: ഞാൻ അബ്ദുള്ള മുഹ്സിൻ മണ്ടൂർ.
0: ഇന്ന് വൈബ്സിൽ നമ്മൾ ആദ്യമായി കൊണ്ട് കേൾക്കുന്നത് ഇൻസൈറ്റ്. ഇൻസൈറ്റ് അവതരിപ്പിക്കുന്നത് ഷംജാസ് കെ അബ്ബാസ്.
1: ഇസ്ലാം ഹോട്ട് ന്യൂസുകൾക്കപ്പുറം എന്ന വിഷയത്തിലുള്ള ഒരു സംസാരമാണ് നാം കേൾക്കുന്നത്.
0: സംസാരത്തിലേക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുമ്പോൾ എന്തുകൊണ്ട് ഇസ്ലാം എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലെല്ലാം ഉടലെടുക്കുന്നുണ്ട്. അതിനുത്തരം യഥാർത്ഥത്തിൽ ആദ്യം കണ്ടെത്തേണ്ടത് മുസ്ലിമീങ്ങൾ തന്നെയാണ്. ഇവിടെയുള്ള മുസ്ലിം സമുദായം തന്നെയാണ് എന്തുകൊണ്ട് ഇസ്ലാം എന്നതും ഞാൻ എന്തുകൊണ്ട് മുസ്ലിം എന്നതും ഒരു ഗൗരവകരമായ ചർച്ചയായി മുന്നോട്ട് വെക്കേണ്ടത്. അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് മാത്രമേ ഇസ്സത്തുള്ള ഒരു സമുദായമായി നമുക്ക് മാറാനും സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ ഇന്നേ വരേക്കുള്ള ജൈത്രയാത്ര പരിശോധിക്കുമ്പോൾ ഒട്ടനവധി വെല്ലുവിളികൾ ഇസ്ലാം നേരിട്ടിട്ടുണ്ട്. ആധുനിക കാലത്ത് ഇസ്ലാമോഫോബിയ എന്ന ഒരു നാമകരണത്തോടുകൂടി വെറുപ്പിൻ്റെ ഉൽപ്പാദനത്തെ പോലും നമ്മൾ ഏറെ ഗൗരവത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഇന്നലകളുടെ ചരിത്രം ഒട്ടും വ്യത്യസ്തമല്ല. ഓരോ കാലഘട്ടത്തിലും ഇസ്ലാം കടന്നു വന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളെ, വെല്ലുവിളികളെ പരിശോധിക്കുമ്പോൾ ഇതിനേക്കാൾ എത്രയോ ആഴമേറിയ, ഇതിനേക്കാൾ എത്രയോ ഗൗരവമേറിയ വെല്ലുവിളികൾ ഇസ്ലാം നേരിട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുൻപും യഥാർത്ഥത്തിൽ അത്തരം വെല്ലുവിളികൾ നാം യഥേഷ്ടം കാണുന്നുണ്ട്. പലപ്പോഴും പുതിയ കാലത്ത് ഇസ്ലാമിനെക്കുറിച്ച് പൊതുവിൽ പൊതുസമൂഹത്തിനുള്ള ധാരണ എന്ന് പറയുന്നത് അത് ആറാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത ഒരു മതമാണ് എന്നതാണ്. പലപ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചേർത്ത് വെച്ചുകൊണ്ട് അത്തരം വ്യാഖ്യാനങ്ങൾ നടത്തുന്നതോടുകൂടി അത് ആറാം നൂറ്റാണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു അറേബ്യൻ ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളാണ്, അത് അറബികൾക്ക് മാത്രമുള്ളതാണ് എന്നെല്ലാമുള്ള ചിന്തകൾ പലപ്പോഴും ഉണ്ട്. അതിന് വലിയൊരു പങ്ക് വഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള യുക്തിവാദികളും അതല്ലെങ്കിൽ ഇവിടെ മതത്തിനെ എതിർത്തുകൊണ്ട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളും തന്നെയാണ്. അതിനവർക്ക് ഒട്ടേറെ അജണ്ടകളുമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യാഥാർത്ഥ്യം അതല്ലല്ലോ. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് തന്നെ നമുക്ക് മനുഷ്യരാശിയുടെ തുടക്കം മുതൽ തന്നെ ഇസ്ലാമിൻ്റെ ആദർശത്തിൻ്റെയും ആശയത്തിൻ്റെയും പ്രചരണം നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ വിശ്വാസമനുസരിച്ച് ലോകത്തിൻ്റെ ആരംഭത്തിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആദം അലൈഹിസ്സലാമാണ്. ആദം അലൈഹിസ്സലാമയിൽ നിന്നും പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കളിലൂടെ കടന്നു വന്ന് സമുദായങ്ങളും സമൂഹങ്ങളുമെല്ലാം കടന്നു വരുന്നു. ഒട്ടനവധി പ്രവാചകന്മാർ കടന്നു വരുന്നു. ആ പ്രവാചകന്മാരിലൂടെ ആ സത്യത്തിൻ്റെ മാർഗം വീണ്ടും വീണ്ടും സമൂഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനായി അവതരിക്കുന്നു. ആ പ്രവാചകനിലൂടെ ഈയൊരു സവിശേഷമായ ആദർശം ആകാശലോകത്തു നിന്നും വരൽ നിൽക്കുന്നു. ഇനി അത് ഈ ഒരു ലോകത്തിൻ്റെ അവസാനം വരെയും തുടർന്നു പോകുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ പൊതു കാഴ്ചപ്പാട്. എന്നാൽ ഈ ഒരു ആശയത്തിനിടക്ക് നാം മനസ്സിലാക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, അബുൽ ബഷർ ആദം അലൈഹിസ്സലാം, മനുഷ്യരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആദം അലൈഹിസ്സലാം ലോകത്ത് ഭുജാതനാവുന്ന, ലോകത്ത് ഇറക്കപ്പെടുന്ന ആ ഒരു സമയം, അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആശയത്തെക്കുറിച്ചും ആദർശത്തെക്കുറിച്ചുമെല്ലാം ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട ആശയം അത് തൗഹീദിൽ, ഏകദൈവ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടുള്ളതായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് ബഹുദൈവ വിശ്വാസം അഥവാ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഏകദൈവ വിശ്വാസത്തിൽ നിന്നും ആദ്യമായി ഈ ഒരു സമൂഹം വഴിതെറ്റുന്നത് അത് പ്രവാചകൻ നൂഹ് അലൈഹിസ്ലാമിയുടെ കാലത്താണ്. നൂഹ് അലൈഹിസ്ലാമിയുടെ കാലത്താണ് അവർ വദ്ദ്, സുആ, യഊഖ്, യഊസ് എന്നെല്ലാം പറയുന്ന ഒട്ടനവധി ആരാധനാ പാത്രങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ ആരാധനകൾ ആരംഭിക്കുന്നത്. അതിനും ചില കാരണങ്ങളുണ്ടായിരുന്നു. വർഷങ്ങളായി അവർ കണ്ടുവന്നിരുന്ന അവരുടെ പിതാക്കൾ, അവരുടെ മഹാന്മാരായ മുൻഗാമികൾ, ആ മുൻഗാമികളോടുള്ള ബഹുമാനാർത്ഥം അവർ മരണപ്പെട്ടപ്പോഴും അത്തരം വിഗ്രഹങ്ങളെയെല്ലാം അവിടെ സ്ഥാപിക്കുകയും ആ സംസ്ഥാപനത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ട് അത്തരത്തിലുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെടുകയുമാണ് ഉണ്ടായത്. പിന്നീട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഒട്ടനവധി ആശയങ്ങൾ അത്തരത്തിൽ കടന്നു വരുന്നതാണ്. ലോകത്ത് കടന്നു വന്ന ഇന്നേ വരെയുള്ള മതങ്ങളെയെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈയൊരു ആശയത്തിൻ്റെ പിന്മുറക്കാരാണ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ അള്ളാഹു എന്ന് പറയുന്ന പരമകാരുണികനായ, കരുണാവാരിധിയായ ഒരു രക്ഷിതാവിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും മറ്റുള്ള പലതിനെയും അവർ പങ്കുചേർത്ത് തുടങ്ങി എന്നുള്ളതാണ്. ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന ലോകത്തെ മതങ്ങളെയെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബ്രഹ്മാവി എന്ന് പറയുന്ന, അതല്ലെങ്കിൽ പിതാവ് എന്ന് പറയുന്ന, ഒട്ടനവധി വാക്കുകളിൽ അറിയപ്പെടുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണമെന്ന് അവർ വിചാരിക്കുന്ന ഒരുപാട് വിശേഷണങ്ങൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാം മൊത്തത്തിൽ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഇതിനെല്ലാം ഒരു രക്ഷിതാവുണ്ട് എന്നത് തന്നെയാണ്. എന്നാൽ പലപ്പോഴും ആ ഒരു വിശ്വാസത്തിൽ കൂടിക്കലരലുകളും ആ ഒരു വിശ്വാസത്തിൽ കൈകടത്തലുകളും സംഭവിച്ചതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവർ ഇസ്ലാമിൽ നിന്നും അകന്നു പോകുന്നത്. എന്നാൽ അത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഇന്നേ വരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ജൈത്രയാത്രയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. മറിച്ച് അത് ദൈവീകമായ ആശയമാണ് എന്നത് തന്നെയാണ്. പലപ്പോഴും മനുഷ്യൻ മനുഷ്യനായി നിർമ്മിക്കുന്ന ഏതൊരു അജണ്ടയുടെയും ഏതൊരു ആശയത്തിൻ്റെയും എല്ലാം ഏറ്റവും വലിയ പോരായ്മ അത് കേവലം ചില കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ചില സമുദായത്തിന് അതല്ലെങ്കിൽ ചില സ്ഥലങ്ങൾക്ക് മാത്രം യോജിച്ചതായിരിക്കും എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന വ്യത്യസ്തമായ ആശയങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അതെല്ലാം ചെറിയ ചില ഓഡിയൻസിനെ, ചെറിയ ചില സ്പേസിനെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നതാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ ഓരോ ആശയങ്ങളെയും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത് കാലികമായി എല്ലാ കാലത്തെയും സ്പർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അത് എല്ലാ മേഖലകളെയും, മനുഷ്യനിടപെടുന്ന എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നുണ്ട് എന്നതാണ്. മൂന്നാമത്തേത്, അത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന വ്യത്യസ്തമായ ആശയങ്ങളിൽ നിന്ന്, വ്യത്യസ്തമായ ചിന്തകളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുന്നുണ്ട് എന്നതാണ്. പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ആളുകൾക്കത് മനസ്സിലാവാറില്ല. എന്നാൽ നമുക്കൊരു ഉദാഹരണം മാത്രമെടുക്കാം. പലപ്പോഴും ഇസ്ലാമിനെ എതിർക്കാൻ, ഇസ്ലാമിനെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മാനദണ്ഡമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. യഥാർത്ഥത്തിൽ ഇസ്ലാം സ്ത്രീകളുമായി മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് പരിശോധിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയുടെ, അതിൻ്റെ കാലികതയുടെ, അതിൻ്റെ ദൈവികതയുടെ എല്ലാം അടിസ്ഥാനം പരിശോധിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നതാണ്. ലോകത്ത് ഒട്ടനവധി ആശയങ്ങൾ സ്ത്രീകളെ വിമോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കടന്നു വന്നിട്ടുണ്ട്. കേവലം 19-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത ഒരു ഫെമിനിസം എന്ന് പറയുന്ന ഒരു നിയോ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകൾ മാത്രമല്ല യഥാർത്ഥത്തിൽ അത്തരത്തിൽ കടന്നു വന്നിട്ടുള്ളത്. ലോകത്ത് എക്കാലത്തും ഒരു ഹോട്ട് ടോപ്പിക്കായിക്കൊണ്ട് എല്ലാ കാലത്തും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ വിമോചനം എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ച വരാനുള്ള കാരണം? കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു പുരുഷാധിപത്യത്തിനെ അഡ്രസ്സ് ചെയ്യുകയാണ് അത്തരം ആശയങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരുപക്ഷെ രാജാധികാരവുമായി ബന്ധപ്പെട്ട് ഭരണകൂടങ്ങൾ മുൻപ് കാലത്തുണ്ടായപ്പോൾ അവിടെ സ്ത്രീകളെ വ്യാപകമായി ചൂഷണം ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ മുൻപ് വായിച്ചിട്ടുണ്ടാവാം. എന്നാൽ അതിൽ നിന്നെല്ലാം മുന്നോട്ട് വന്ന് പുതിയ കാലത്ത് പോലും ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ ശ്രമിക്കുന്നവർ അവർക്ക് സ്വാതന്ത്ര്യമാണോ നേടിക്കൊടുക്കാറുള്ളത്? ഒരിക്കലുമല്ല. പലപ്പോഴും സ്ത്രീകളെ ദുരുപയോഗിക്കാൻ മാത്രമാണ് അത്തരം ആളുകൾ ശ്രമിക്കാറുള്ളത്. നമുക്ക് ഒട്ടനവധി തെളിവുകൾ അതിന് തന്നെ നേർക്കുനേരെ കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഇന്ന് കമ്പോളത്തിൽ, ഇന്ന് പൊതുസമൂഹത്തിൽ സ്ത്രീകളെ വിമോചിപ്പിക്കണമെന്ന് പറയുന്ന ആളുകളൊന്നും സ്പർശിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു 30-ോ 40-ോ വയസ്സിന് ശേഷമുള്ള സ്ത്രീകളെക്കുറിച്ചല്ല. മറിച്ച് അവർക്കെല്ലാം വിമോചിപ്പിക്കേണ്ടത്, അവർക്കെല്ലാം സ്വാതന്ത്ര്യം നൽകേണ്ടത്, അവർക്കെല്ലാം പാറിപ്പറക്കുന്ന പറവകളായി കാണേണ്ടത് യഥാർത്ഥത്തിൽ ഒരു 15-ും 30-ഉം വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളെയാണ്, അതല്ലെങ്കിൽ ചെറുപ്പക്കാരികളെയാണ്. എന്താണ് അത്തരമൊരു സ്വാതന്ത്ര്യത്തിൻ്റെ, അത്തരമൊരു ചൂഷണത്തിൻ്റെ അടിസ്ഥാനം? അത് അവരുടെ സൗന്ദര്യവും അവരെ ദുരുപയോഗിക്കാനുള്ള പൂർണ്ണമായ ചിന്തകളും തന്നെയാണ്. എന്നാൽ ഇസ്ലാം എല്ലാ സ്ത്രീകൾക്കും കൃത്യമായ നിയമങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ആ നിയമങ്ങളുടെ എല്ലാം അടിസ്ഥാനം യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ സെക്യൂരിറ്റി എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ മുന്നോട്ടു പോക്കു കൂടി തന്നെയാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും സ്ത്രീകളുടെ ഹിജാബിനെക്കുറിച്ച് പറയുമ്പോൾ അത് അവർക്കുള്ള സംരക്ഷണമാണ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള യുക്തിവാദികൾ പറയാറുള്ളത്, പട്ടികളെ പേടിച്ചുകൊണ്ട് എന്തിനാണ് നമ്മൾ വീടടച്ചിരിക്കുന്നത്, അതിന് പട്ടികളെ ചങ്ങലക്കിട്ടാൽ പോരെ എന്നാണ്. എന്നാൽ ഇവിടെ ഒരു യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത്, കാലം ഇത്രയും അങ്ങനെ ചങ്ങലക്കിടാൻ ശ്രമിച്ച ആരും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന് കാരണം മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെയാണ്. അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ചില സൈക്കോളജികൾ, ചില വർക്കിംഗ്, ചില പ്രോസസ്സുകൾ അത് ആ രക്ഷിതാവ് തന്നെ, മനുഷ്യനെ സൃഷ്ടിച്ച രക്ഷിതാവ് തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതാണ്. അതിനെ മറികടക്കാൻ ഒരിക്കലും ഒരു മനുഷ്യനും സാധിക്കുകയുമില്ല. അതുകൊണ്ട് ആ രക്ഷിതാവ് പറഞ്ഞ മാർഗേണ അത്തരം കാര്യങ്ങൾക്കുള്ള പരിഹാരം കാണുക മാത്രമാണ് അതിനുള്ള യഥാർത്ഥ പരിഹാരം. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്ന ഏതൊരു മേഖലയെ പരിശോധിക്കുമ്പോഴും അത് മനുഷ്യനെ ഇത്തരം ചൂഷണങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റ്, ഇസ്ലാം മനുഷ്യന് ധാർമ്മികതയെന്ന അടിസ്ഥാനപരമായി ശരികളും തെറ്റുകളും വിവേചിച്ച് നൽകി എന്നുള്ളതാണ്. പലപ്പോഴും അത്തരമൊരു വാക്കിൻ്റെ ആഴം നമ്മൾ എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ശരിയും തെറ്റുമെന്ന് പറയുമ്പോൾ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും അവൻ്റേതായ ശരികളും തെറ്റുകളും വിവക്ഷിക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ഇടയിൽ തന്നെ നാം 2-3 പേരോ അടങ്ങുന്ന ഒരു കുടുംബത്തിൽ പോലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എന്താണ് അഭിപ്രായങ്ങളുടെ എല്ലാം ബേസ്, അടിസ്ഥാനം? അത് രണ്ട് ശരിയും തെറ്റും വരുന്നു എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ ശരിയും നിനക്ക് നിൻ്റെ ശരിയും വരുമ്പോൾ അവിടെ കോൺഫ്ലിക്ട്, ക്ലാഷുകൾ സംഭവിക്കുന്നു. എന്നാൽ ഇസ്ലാം അവിടെ യഥാർത്ഥത്തിൽ ശരി ഏത്, തെറ്റ് ഏത് എന്ന് കൃത്യമായും വിവക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചപ്പോൾ ഏറ്റവും ആദ്യം അത് പറഞ്ഞത് ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, ദാലികൽ കിതാബു ലാ റൈബ ഫീഹി എന്നാണ്. അതിന് ഒരു സംശയവുമില്ലാത്ത വിധത്തിലാണ് അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്, അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അത്രത്തോളം സംശയലേശമന്യേ ഒരാൾക്ക് പിന്തുടരാൻ പറ്റുന്ന ശരിയെയും തെറ്റിനെയും ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നു. ഖുർആനിന്റെ മറ്റൊരു നാമം യഥാർത്ഥത്തിൽ ഫുർഖാൻ എന്നതാണ്, സത്യത്തെയും അസത്യത്തെയും വിവേചിച്ച് നൽകുന്നത് എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം കൃത്യമായും മനുഷ്യന് അവന്റെ ലക്ഷ്യത്തെയും അവന്റെ ശരിതെറ്റുകളെയും അവന്റെ ധാർമ്മികതയെയും അവൻ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള മേഖലകളെയും എല്ലാം പഠിപ്പിച്ചു നൽകുന്നത് തന്നെയാണ് അത് ലോകത്ത് ഇന്ന് ഏറ്റവും വേഗത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന മതമായി മാറ്റുന്നതും. ഇന്ന് ലോകത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്ന് നമ്മൾ ഒരുപാട് വിധത്തിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് ഇസ്ലാമിൻ്റെ വ്യാപനം സോഷ്യൽ മീഡിയയിലൂടെ വർദ്ധിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കേവലം കുറേ ദഅവാ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതുകൊണ്ടോ മാത്രമല്ല, മറിച്ച് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ലോകത്ത് പ്രശ്നങ്ങൾ അധികരിക്കുമ്പോൾ അതിനുള്ള പരിഹാരം തേടി മനുഷ്യൻ തന്നെ യാത്ര ചെയ്യുമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇസ്ലാമിൻ്റെ വ്യാപനം മുഴുവനും. ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ഫിത്തനകൾ, പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ വേണ്ടി മനുഷ്യൻ ഓടിയെത്തുന്ന ഓരോ അഭയ കേന്ദ്രങ്ങളും യഥാർത്ഥത്തിൽ അവനെ നിരാശപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നിരാശപ്പെടുത്താത്ത, അവനേറെ ആശ്വാസം നൽകുന്ന, യഥാർത്ഥ പരിഹാരം നൽകുന്നത് ഇസ്ലാം മാത്രമായി മാറുന്നു എന്നുള്ളതാണ്. യൂറോപ്പിൽ ഇന്ന് ഏറ്റവും ഫാസ്റ്റസ്റ്റായി ഗ്രോ ചെയ്യുന്നുവെന്ന്, വളരുന്നു എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ, യൂറോപ്പിലെ ഇസ്ലാം സ്വീകരണത്തിൻ്റെ അടിസ്ഥാനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ഇസ്ലാം സ്വീകരിക്കുന്നത് more than 70% സ്ത്രീകളാണ് എന്നതാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇസ്ലാം സ്വീകരിക്കുന്നത്? ഒരു ഭാഗത്ത് സ്ത്രീകളെ അടിച്ചമർത്തുന്നു എന്നും ഹിജാബിലൂടെ അവരെ ഇല്ലാതാക്കുന്നുവെന്നും അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്നും നിഖാബിലൂടെയും ഹിജാബിലൂടെയും അവരുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുകയാണ് എന്നെല്ലാം വാദിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മറുഭാഗത്ത് ഇന്നിവർ പറയുന്ന എല്ലാ സ്വാതന്ത്ര്യവും കണ്ട് വളരുന്ന് ആ സ്വാതന്ത്ര്യമെല്ലാം അനുഭവിച്ച ആളുകൾ അത്തരം സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണ്ട എന്നും ഇതല്ല യഥാർത്ഥ സ്വാതന്ത്ര്യമെന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് ഇസ്ലാം ആശ്ലേഷിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വ്യതിരിക്തത നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് എന്തുകൊണ്ട് ആളുകളിൽ സ്വീകാര്യമാവുന്നു എന്നും എന്തുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ഇസ്ലാം പടർന്നുകൊണ്ടിരിക്കുന്നത് എന്നും പരിശോധിക്കുമ്പോഴാണ് ആ ഇസ്ലാമിൻ്റെ ദൈവികതയും അതിൻ്റെ സമ്പൂർണ്ണതയും എല്ലാം നമുക്ക് ബോധ്യപ്പെടുന്നത്. പുതിയ കാലത്തും ലോകത്തെ വ്യത്യസ്തമായ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് ഇസ്ലാം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാനുള്ള കാരണവും അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് കേരളത്തിൽ ചർച്ച നടന്ന, ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നടന്ന കളക്ഷൻ, പണം സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരിശോധിക്കുമ്പോൾ ആ ചർച്ചകളിലെല്ലാം എന്തുകൊണ്ട് ഇസ്ലാമിക് ലോ, ശരിയ ലോ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ലോകത്ത് ഇന്നും ഏറ്റവും കൂടുതൽ പഠിപ്പിക്കപ്പെടുന്ന നിയമപുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാമിക ലോ, ഇസ്ലാമിക് ശരിയ എന്ന് പറയുന്നത്. പലപ്പോഴും മുഹമ്മദൻ ലോ എന്നെല്ലാം അറിയപ്പെടുന്ന ആ ഇസ്ലാമിക നിയമങ്ങളുടെ ആഴം പരിശോധിക്കുമ്പോൾ അത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കേവലം സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സിലെ കേവലം അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു സമ്പൂർണമായ നിയമവ്യവസ്ഥയെ സൃഷ്ടിക്കാൻ കൂടി ഇവിടെ ഇസ്ലാം സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ചർച്ചകളുടെ അടിസ്ഥാനമോ അകക്കാമ്പുകളോ ഒന്നും തേടാതെ വളരെ പെരിഫറലായ, വളരെ ഉപരിപ്ലവമായ കേവല ചർച്ചകളിലൂടെ ഇത്തരം ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെയോ അതിൻ്റെ യഥാർത്ഥ ആഴത്തെയോ ഒന്നും സമൂഹം അറിയുന്നില്ല, അതല്ലെങ്കിൽ രുചിക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇസ്ലാമിക് ശരിയ നിയമത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് കേവലം ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കുറേ ആളുകളെ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന, അതല്ലെങ്കിൽ കേവലം ഒരുപാട് മത നിയമങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു നിയമവ്യവസ്ഥയല്ല, മറിച്ച് ഒരു നിയമവ്യവസ്ഥയിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ ആ കാര്യങ്ങളെല്ലാം സമ്പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്ന മറ്റൊരു നിയമവ്യവസ്ഥയാണ് ഇസ്ലാമിക് ശരിയ എന്ന് പറയുന്നത്. ഇസ്ലാമിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പല പരിധികളും പല പരിമിതികളും അതേറെ അപകടമുള്ളതാണ്. ഇസ്ലാമിൻ്റെ ചർച്ചകൾ അത് മനുഷ്യകുലത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഇസ്ലാമിൻ്റെ ചർച്ചയിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് അത് മനുഷ്യനാഗമാനം അവൻ്റെ ദൈവം നൽകിയ ചർച്ചകളായിക്കൊണ്ടാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. സ്വാഭാവികമായും പുതിയ കാലത്ത് ഇസ്ലാം വിമർശകർ ഉണ്ടാക്കുന്ന നരേഷനുകൾക്കെല്ലാം നമുക്ക് കൃത്യമായ മറുപടികൾ നൽകാൻ അത്തരമൊരു ചിന്തയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പുതിയ കാലത്ത് പലപ്പോഴും അറിവിനെ നോക്കിക്കാണുന്നതിൽ വ്യാപകമായ പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓരോ അറിവും വളരെ ചെറിയ സമയം കൊണ്ട് വളരെ ചെറിയ വായനയിലൂടെ ചെറിയ കേൾവിയിലൂടെ മാത്രം ലഭിക്കുന്ന രൂപത്തിൽ പിന്നീട് അതിനെല്ലാം അഭിപ്രായങ്ങൾ പറയുന്ന കൺക്ലൂസീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു രീതി വന്നപ്പോൾ ആ ഒരു രീതിയുടെ അടിസ്ഥാനത്തിൽ കേവലം ഒരു ഉപരിപ്ലവമായ അറിവിലൂടെ മാത്രം ആളുകൾ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രൂപം ഇന്ന് കാണുന്നുണ്ട്. അത് ഏറെ അപകടമാണ്. മറിച്ച് ഏതൊരാശയത്തെ പഠിക്കുമ്പോഴും ഏതൊരാദർശത്തെ പഠിക്കുമ്പോഴും അതിൻ്റെ ആഴവും അതിൻ്റെ വേവും എല്ലാം പരിശോധിച്ച് കൃത്യമായി അതിൻ്റെ ഇംപ്ലിക്കേഷൻ അത് എങ്ങനെയാണ് സംസ്ഥാപിക്കപ്പെടുന്നത് എന്നെല്ലാം പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ കൃത്യമായ അറിവ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ ഇസ്ലാമിനെ പഠിക്കുക, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ലോകത്ത് ഇന്നും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയനായി ഇസ്ലാം നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ആശയത്തിൻ്റെ ആഴം തന്നെയാണ്. അത് മനുഷ്യൻ്റെ എല്ലാ മേഖലയും സ്പർശിക്കുന്നതും അത് മനുഷ്യകുലത്തിന് പരിഹാരമായിക്കൊണ്ടുമാണ് അവതരിച്ചത് എന്നത് തന്നെയാണ്. അല്ലാഹു കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാഅല്ലാ, ബറക്കല്ലാഹു ഫീക്കും. ഏറ്റവും നല്ല ഒരു വളരെ നല്ലൊരു വിഷയമാണ് നാം ഇപ്പോൾ കേട്ടിട്ടുള്ളത്. ഇസ്ലാം ഹോട്ട് ന്യൂസുകൾക്കപ്പുറം എന്ന വിഷയത്തിൽ ഇൻസൈറ്റിൽ നമ്മോട് സംസാരിച്ചത് ഷംജാസ് കെ അബ്ബാസ്.
1: അടുത്തതായി ഒരു ഗാനമാണ് നാം കേൾക്കുന്നത്. ഇസ്ലാം ഇസ്ലാം എന്ന ഒരു ഗാനമാണ് ആലപിക്കുന്നത്, റിഫ മോൾ.

0: മാഷാല്ല, വളരെ നല്ലൊരു ഗാനമാണ് നാം ഇപ്പോൾ കേട്ടിരിക്കുന്നത്. ഇസ്ലാം ഇസ്ലാം എന്ന ഗാനം. ആലപിച്ചിരിക്കുന്നത് റിഫ മോൾ. സ്വരത്തിനു ശേഷം ഇനി നമ്മൾ കേൾക്കാനിരിക്കുന്നത് ആരോഗ്യവിചാരം. ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ വയറുവേദനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നാം ഇനി കേൾക്കാനിരിക്കുന്നത്. ആ ഒരു സംസാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇസ്രായിലി സദ്രി വയസ്സില്ലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് വയറുവേദനയുമായി ബന്ധപ്പെട്ട മുൻകഴിഞ്ഞ എപ്പിസോഡുകളിൽ പ്രതിപാദിച്ച കാര്യങ്ങളുടെ മൂന്നാം ഭാഗമാണ്.
2: ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് തിരൂർ ജനറൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ മുഹമ്മദ് സലീം.
1: ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ തവണ നാം ചർച്ച ചെയ്തത് വയറുവേദനയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ചും വയറിനകത്തുള്ള പ്രധാന അവയവങ്ങളെക്കുറിച്ചും, പിന്നീട് വിശദമായിട്ട് സംസാരിച്ചത് വയറിടിച്ചിൽ അഥവാ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ചും അതിനുശേഷം അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെയാണ്. പിന്നീടുള്ള എപ്പിസോഡിൽ നാം കൂടുതൽ വിശദമായിട്ട് ചർച്ച ചെയ്തത് മൂത്രക്കടച്ചിൽ അഥവാ മൂത്രപ്പഴുപ്പ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ്. ഇന്ന് നമുക്ക് ചർച്ചക്കെടുക്കാനുള്ളത് വയറുവേദനയുടെ മറ്റൊരു കാരണമായ യുറീട്രി കോളിക് എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ്. അഥവാ മൂത്രനാളി മൂത്ര സംബന്ധമായ മൂത്രാശയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേദനകളുടെ ചുരുക്കമായിട്ട് നമ്മൾ പറയുന്ന ഒരു ടൈമാണ് യുറീട്രി കോളിക് അല്ലേ?
3: ഓക്കെ.
1: അപ്പോൾ എന്താണ് ഈ ഒരു യുറീട്രി കോളിക് എന്ന് പറയുന്നത്? എങ്ങനെയാണ് അത് വേദന ഉണ്ടാവുക? എവിടെ വേദന ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാൻ കഴിയും.
3: യുറീട്രി കോളിക്കെന്നും റീനൽ കോളിക്കും എന്നൊക്കെ സാധാരണ പറയാറുള്ള ഈ കോളിക്ക് പെയിൻ, അതായത് കോളിക്ക് എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ഇടവിട്ടായിരിക്കും ഈ തരത്തിലുള്ള വേദനകൾ പ്രത്യക്ഷപ്പെടുക. അതായത് കുറച്ച് സമയം വേദന ഇല്ലാത്തൊരവസ്ഥയും വീണ്ടും വേദന ഉണ്ടാകുന്നൊരവസ്ഥയും മാറി മാറി വരുന്ന ഒരു സംഗതിയാണിത്.
1: ഈ
3: കോളിക്കെന്ന് കൂടി കുറഞ്ഞും വരുന്ന അതിനാണ് കോളിക്കെന്ന് പറയുന്നത്. അത് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, കിഡ്നിയിൽ നിന്നും വരുന്ന മൂത്രം വഹിച്ചുകൊണ്ടുവരുന്ന കുഴലാണ് യൂറിട്ര എന്ന് പറയുന്നത്. അത് നേരെ വന്ന് യൂറിനറി ബ്ലാഡറിലേക്ക് മൂത്ര സഞ്ചിയിലേക്കാണ് ഇത് കയറുന്നത്. ഇതിനെ ഈ ട്യൂബിനകത്ത് അതിൻ്റെ മൂത്രം താഴേക്ക് എത്തിക്കാൻ വേണ്ടി അതിനെ സഹായിക്കാൻ വേണ്ടി പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു നീക്കം, അതായത് മസിൽ അതിനുള്ള സ്മൂത്ത് മസിൽസിൻ്റെ സങ്കോചം, അത് ക്രമപ്പെടുത്തിയിട്ടുള്ള ആ സങ്കോചം, അതുവഴിയാണ് ആ മൂത്രത്തെ അതിനുള്ളിലുള്ള മൂത്രത്തെ താഴേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് വേദന അനുഭവപ്പെടുന്ന ഈ സങ്കോചത്തിന് അനുസരിച്ചായിരിക്കും ഇതിന് വേദന ഉണ്ടാകുന്നത്. ഇങ്ങനെ ഈ വേദന വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ പറയേണ്ടത് നമ്മൾ കല്ലാണ്, കിഡ്നി സ്റ്റോൺസ് എന്ന് പറയുന്നത്, മൂത്രക്കല്ല് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. അതല്ലാത്തെയും കാരണങ്ങൾ ഉണ്ടാവാം. ഉദാഹരണത്തിന് ചിലപ്പോൾ കല്ലല്ലാതെ തന്നെ ബ്ലഡിൻ്റെ ക്ലോട്ട്, ചെറിയ ക്ലോട്ടുകൾ വന്നാലും ഇതുപോലെ ഈ ഇതുപോലുള്ള പെയിൻ, യുറിട്രി കോളിക്കുന്ന പെയിൻ ഉണ്ടാവാം. അതുപോലെ എന്തെങ്കിലും നെക്രോട്ടിക് ടിഷ്യൂ, അതായത് കോശങ്ങൾ കലകളുടെ എന്തെങ്കിലും നിർജീവമായിട്ടുള്ള ഭാഗങ്ങൾ, അതൊക്കെ വന്നു കഴിഞ്ഞാലും ഇതുപോലുള്ള വേദനകൾ ഉണ്ടാവാം.
1: അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വേദന ഉണ്ടാകുകയാണെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് അനുഭവപ്പെടുക? പുതിയ വയറുവേദന ഇപ്പം നമ്മൾ പല തരത്തിലുള്ള വയറുവേദനയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഉണ്ടാവുന്ന വയറുവേദന എങ്ങനെയാണ് ഉണ്ടാവുക? ഒരാൾക്ക് എങ്ങനെയാണ് അത് അനുഭവപ്പെടുക?
3: ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വേദന അനുഭവിച്ച ആളുകൾക്കറിയാം അത്രയും വലിയൊരു വേദന അദ്ദേഹം മറ്റൊരിക്കലും തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചിട്ടില്ല എന്ന്. അത്രയും അസഹനീയമായ ഒരു വേദനയാണ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഇത് ഈ വേദന ഉണ്ടാകുന്നത് നമ്മുടെ വാരിയല്ലിൻ്റെ തൊട്ട് താഴെ നിന്നും വേദന വരുന്നതായിട്ടും അത് അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നതായിട്ടും ഇരു നാഭിയുടെ വശത്തേക്ക് വരുന്നതായിട്ടും ഒക്കെ നമുക്ക് അനുഭവപ്പെടാം. അതുപോലെ തന്നെ ഈ വേദന ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തേക്ക് വരുന്നതായിട്ടും പുരുഷന്മാരിൽ, ഇനി സ്ത്രീകളിലാണെങ്കിൽ അത് യോനിയുടെ വശങ്ങളിലേക്ക് ലേബിയ മെജോറയിലേക്ക് വരുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടാം. ഈ പറഞ്ഞ വേദനകളെല്ലാം കല്ലിൻ്റെ പ്രത്യേകമായിട്ടുള്ള വേദനയാണ്. കല്ലുകൊണ്ടാണ് ഈ വേദന ഉണ്ടായിരിക്കുന്നതെങ്കിൽ എങ്കിൽ ഇത് ഇതിന് പുറമെ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാവുന്നത് വയറുവേദനയ്ക്ക് പുറമെ ഛർദ്ദിക്കാൻ വരുന്ന പോലത്തെ ഒരു അവസ്ഥ, നോസിയ എന്ന് പറയുന്നത്, അതുണ്ടാവാം. അതുപോലെ മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ, അതായത് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട അതിൻ്റെ ലക്ഷണങ്ങൾ, പനി, വിറയൽ തുടങ്ങിയ തലവേദന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ കണ്ടേക്കാം.
1: ഓക്കെ, അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഒരാൾക്ക് ഉണ്ടാവും അല്ലെ? അപ്പൊ ഇത്ര ഇങ്ങനത്തെ അവസ്ഥയുമായി വരുന്നൊരു രോഗീന് ഇതിപ്പോ കല്ലിന്റെ പ്രശ്നം തന്നെയാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ ഉറപ്പുവരുത്തുക?
3: കല്ലിന്റെ ഇത് നമ്മൾ ഇതിനെ കുറിച്ച് അടുത്ത കിഡ്നി സ്റ്റോൺസിൽ നമ്മൾ പറയാനിരിക്കുകയാണ്. എങ്കിലും പറയാത് എക്സ്റേ, അൾട്രാസൗണ്ട് എന്നുള്ള സാധാരണ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് കല്ലാണോ അല്ലേ എന്നുള്ളത്.
1: കിഡ്നിയിൽ കല്ലുണ്ടാവുന്നു എന്ന് പറയുന്നല്ലോ, എങ്ങനെയാണ് ഈ കിഡ്നിയിൽ കല്ല് ഉണ്ടാവുക? നമ്മൾ സാധാരണ പുറത്ത് കാണുന്ന കല്ല് പോലത്തെ കല്ലാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോസസ്സ് കാരണം ഉണ്ടാവുന്നതാണോ, ഭക്ഷണത്തിലൂടെ പോകുന്നതാണോ, അങ്ങനെ എന്തെങ്കിലും സ്വാഭാവിക ആളുകൾ ചോദിക്കുന്ന ഒരു സംശയം ഉണ്ടാകുന്ന ഒരു സംശയമാണിത്.
3: കിഡ്നിയിലെ കല്ലുകൾ പല തരത്തിലുള്ള കല്ലുകളുണ്ട്. ഏറെയും കണ്ടുവരുന്നത് കാൽഷ്യം ഓക്സലേറ്റ് എന്ന ഇനത്തിൽപ്പെടുന്ന കല്ലാണ്. പിന്നെ കാൽഷ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കല്ലുകളുണ്ട്. അതുപോലെ തന്നെ യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടാവാറുണ്ട്, സ്ട്രൂവൈറ്റ് സ്റ്റോൺസ് ഉണ്ടാവാറുണ്ട്, സിസ്റ്റീൻ സ്റ്റോൺസ്, ഇതൊക്കെ ഇങ്ങനെയുള്ള കല്ലുകളൊക്കെ ആണ് സാധാരണ കാണാറുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം ഓക്സലേറ്റ് ആണ് നമ്മൾ കണ്ടുവരുന്നത്.
1: ഈ കല്ലുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതൊന്ന് ചുരുക്കി പറഞ്ഞു കഴിയുമോ?
3: കല്ലുണ്ടാവാനുള്ള കാരണം മൂത്രത്തിനകത്തെ കോൺസെൻട്രേഷൻ, അതായത് അതിൻ്റെ സാന്ദ്രത, കാൽഷ്യത്തിൻ്റെയും ഓക്സലേറ്റിൻ്റെയും ഫോസ്ഫറസിൻ്റെയൊക്കെ സാന്ദ്രത, ഇവ കൂടി വരുമ്പോൾ അവിടെ അത് ഘനീഭവിച്ച് ക്രിസ്റ്റലൈസ് ചെയ്ത് അത് തമ്മിൽ ഒട്ടിപ്പിടിച്ച് അങ്ങനെ ക്രമേണ അതിൻ്റെ മേലെ മേലെയായി വീണ്ടും ഒട്ടിപ്പിടിച്ച് അങ്ങനെയാണ് ഇത് കല്ലായിട്ട് രൂപപ്പെടുന്നത്.
1: ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കല്ല് ഇതിൻ്റെ ഇത് കൂട്ടും, നമ്മൾ സാധാരണ എല്ലാ ആളുകളിലും ഇപ്പോൾ കല്ല് ഉണ്ടാവാറില്ലല്ലോ, അപ്പോൾ എല്ലാ എന്നാ വെച്ചാൽ എല്ലാവരുടെയും ഭക്ഷണത്തിൽ കാൽഷ്യം ഓക്സലേറ്റ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അല്ലേ?
3: അപ്പോൾ
1: ചില ആളുകൾ മാത്രമൊക്കെ കല്ലുണ്ടാവുന്നതിൻ്റെ കാരണം എന്താ?
3: എല്ലാവരിലും കല്ലുണ്ടാവുന്നില്ല, പക്ഷേ അത് കല്ല് വരാൻ ഉള്ള ആ ടെൻഡൻസി, ആ പ്രവണത ഉള്ള ആളുകൾക്കാണ് സാധാരണ കല്ല് ഉണ്ടായി വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അത് മനസ്സിലാക്കി ആ കല്ല് ഏതാണെന്നുള്ള അനലൈസ് ചെയ്ത് ആ കല്ലിന് എന്താണ് രീതി, എന്ത് രീതിയിലുള്ള കല്ലാണ്, എന്ത് തരത്തിലുള്ള കല്ലാണെന്ന് മനസ്സിലാക്കി അത് തടയാൻ എന്തൊക്കെ മാർഗങ്ങൾ വേണ്ടത് എന്ന് അയാളുടെ ജീവിതത്തിൽ അയാൾ അത് പഠിച്ച് അതിനനുസരിച്ച് അയാൾ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കഴിക്കേണ്ടത് കഴിച്ചുകൊണ്ട് അങ്ങനെ ഒഴിവാക്കി അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ആ കല്ല് വരുന്ന ഉണ്ടാവുന്ന നമുക്ക് തടയാൻ പറ്റും ഒരു പരിധിവരെ.
1: ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞത് എന്റെ ഇടയിൽ എന്ത് ഭക്ഷണമാണ് ഇതിൽ ആളുകൾ ഒഴിവാക്കേണ്ടത്?
3: ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഓക്സലേറ്റ് എന്ന് പറയുന്ന കാൽഷ്യം ഓക്സലേറ്റ് ഏറ്റവും പ്രധാനമായി കണ്ടുവരുന്ന സ്റ്റോൺസ് അതാണല്ലോ. ഈ സ്റ്റോൺസ് ഉണ്ടാവുന്ന ആളുകൾക്ക് അവരുടെ ഭക്ഷണത്തിൽ ബീട്രൂട്ട്, അതുപോലെ പാലക്ക് എന്ന് പറയുന്ന സ്പൈനാഷ്, പിന്നെ നമ്മൾ മധുരക്കിഴങ്ങ്, അതുപോലെ ചോക്ലേറ്റ്, നട്ട്സ്, അതുപോലെ സോയാബീൻ, ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതല്ല. മാത്രമല്ല കോള, അശീതള പാനീയങ്ങൾ, അതും തന്നെ ഏറ്റവും ഒഴിവാക്കുന്നതാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് നല്ലത്. പിന്നെ ജനിതകപരമായിട്ടുള്ള അവർക്ക് ഒരു സാധ്യത ഉണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ചില ആളുകൾക്ക് ഈ പ്രവണത ഉണ്ടെന്ന് പറയാൻ കാരണം അതാണ്, അവർക്ക് അവരുടെ ജനറ്റിക് ടെൻഡൻസിയാണത്,
1: അവരുടെ ജീവിതത്തിൽ മീൻസ് ജനിതകമായിട്ടുള്ള അവർക്ക് കൂടുതൽ ഇങ്ങനെ
3: കല്ലുണ്ടാവാനുള്ള ഒരു.
1: ഓക്കെ, അപ്പൊ ഈ യൂറേട്രി കോളിക് എന്ന് പറയുന്ന അവസ്ഥയിലെ ഒരു കാരണമാണ് കല്ല് എന്ന് പറഞ്ഞു. അപ്പൊ ഈ കല്ലിന്റെ വേദന നേരത്തെ കുറച്ച് സൂചിപ്പിച്ചു, അതിൽ ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ഈ കല്ലുമായി ബന്ധപ്പെട്ട് വേദനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവോ? ഈ യൂറേട്രി കോളിക്കിന്റെ കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമല്ലോ, പ്രധാനപ്പെട്ട കാരണമാണ് കല്ല് എന്ന് പറയുന്നത്, അതിന്റെ ബുദ്ധിമുട്ടുകൾ വേറെന്തെങ്കിലും ഇതിനോടനുബന്ധിച്ചുണ്ടാവോ?
3: കല്ലിന്റെ പ്രത്യേകമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയേഷനാണ്. അത് വാരിയലിൻ്റെ താഴെ നിന്നും തുടങ്ങി ചില ആളുകൾക്ക് അത് നാവിയിലേക്ക് വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ പുരുഷന്മാരിൽ അത് കല്ല് അതിൻ്റെ വേദന ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തേക്കും വരുന്നു, പ്രത്യേകിച്ച് അത് ബ്ലാഡർ സ്റ്റോൺസിൽ. അതുപോലെ ഇതേ അവസ്ഥ സ്ത്രീകളിലാണെങ്കിൽ യോനിയുടെ വശങ്ങളിലേക്ക്, ലേവ്യ മജോറിലേ മെജോറ എന്ന് പറയുന്ന ഭാഗത്തിൽ, അങ്ങനെ അതിലെ ആ ഭാഗത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. പിന്നെ ഇതിൻ്റെ കൂടെ മൂത്രമൊഴിക്കുമ്പോഴുള്ള കടച്ചിൽ ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ. അതുപോലെ ഇതിനെ തിരിച്ചറിയാൻ മറ്റു നമുക്ക് സഹായിക്കുന്നത് മൂത്രത്തിൻ്റെ ചുവപ്പ് നിറം ആളുകൾ സാധാരണ പറയാറെന്നുള്ളതാണ്. കാരണം ഇതിൽ RBC രക്തത്തിൻ്റെ അംശം വരുന്നതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. പിന്നെ ചില ആളുകൾക്ക് മൂത്രത്തിൻ്റെ നിറത്തിലെ ഒരു കലങ്ങിയ തരത്തിലുള്ള മൂത്രം, അതൊരു ക്ലൗഡി യൂറിൻ, ചില ആളുകൾക്ക് അതുപോലെ ഒരു ദുർഗന്ധം ഉള്ള മൂത്രം, ഇങ്ങനെയൊക്കെ സാധാരണ കംപ്ലയിൻറ്റ് ഈ ഒരു വിഷയത്തിൽ കാണാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഛർദ്ദിക്കാൻ വരുന്നൊരു അവസ്ഥ, ചിലർക്ക് ഛർദ്ദി തന്നെ ഉണ്ടാവും. ഈ വേദന കൂടുമ്പോൾ എന്ത് വേദന കൊണ്ടാണെങ്കിലും ചിലപ്പോൾ ഛർദ്ദി അതിൻ്റെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ മൂത്രം ഇടക്കിടക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക എന്നുള്ളത്, അതും വളരെ പ്രധാനപ്പെട്ടതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ. ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ വീണ്ടും വീണ്ടും മൂത്രമൊഴിക്കാനുള്ള ഒരു അവസ്ഥ നേരത്തെ പറഞ്ഞത്. അതുപോലെ നേരത്തെ പറഞ്ഞു നമ്മൾ പനിയും അതുപോലെ വിറയലും, ഇത് ഈ മൂത്രത്തിൽ പഴുപ്പുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ലക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്.
1: അപ്പോൾ ഇതിലൊരു കാര്യം എനിക്ക് ഡൗട്ട് തോന്നിയത്, ഈ ഇടക്കിടക്ക് മൂത്രമൊഴിക്കാൻ തോന്നാന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഈ പ്രായമുള്ള ആളുകളൊക്കെ ഇടക്കിടക്ക് മൂത്രമൊഴിക്കാൻ, ഒരു പ്രായമുള്ള പുരുഷന്മാർ പ്രത്യേകിച്ച് ഇടക്കിടക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നൊരു ടെൻഡൻസി ഉണ്ടാവുന്നത് അതിങ്ങനെ കല്ല് ഉള്ളതുകൊണ്ടാണോ?
3: അല്ലല്ല, അത് മറ്റൊരു കാരണമാണ്. അത് പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ എന്ന് പറയുന്ന ഒരു അസുഖമാണത്. അതായത് മൂത്രസഞ്ചിയുടെ താഴെ

0: ഇതിന് നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് എക്സ്റേ, രണ്ടാമത്തേത് അൾട്രാസോണോഗ്രാം USG. ഇത് രണ്ടും തന്നെയാണ് ഇപ്പോഴും മുഖ്യമായിട്ടും എല്ലാവരും ഈ രോഗത്തിന് സ്ഥിരീകരിക്കാൻ വേണ്ടി ആശ്രയിക്കുന്നത്. ഇത് എക്സ്റേയിൽ നമുക്ക് അതിൻ്റെ കല്ലിൻ്റെ സൈസ് എത്രയുണ്ട്, ആ കല്ല് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ മിക്കപ്പോഴും എക്സ്റേ കൊണ്ട്, അതായത് എല്ലിൻ്റെ ഡെൻസിറ്റിയും കല്ലിൻ്റെയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഘട്ടങ്ങൾ വരുന്ന അവസരമുണ്ടാവാറുണ്ട്. അങ്ങനെ വരുമ്പോൾ എക്സ്റേ മാത്രം മതിയാകില്ല, അതിന് അൾട്രാസോണോഗ്രാം കൂടി വേണ്ടി വരും. മാത്രമല്ല എല്ലാ കല്ലുകളും എക്സ്റേയിൽ തെളിഞ്ഞ് കണ്ടോളണം എന്നില്ല. ഉദാഹരണത്തിന് സിസ്റ്റീൻ സ്റ്റോൺസ്, അത് എക്സ്റേയിൽ നമ്മൾ കാണാൻ സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും അൾട്രാസോണോഗ്രാം വേണ്ടി വരും അതിന്. ഇത് ഇനി ഈ പറഞ്ഞ എക്സ്റേയും USG രണ്ടും കൊണ്ടും കാണാൻ കഴിയാത്ത കല്ലുകൾ ഒരുപക്ഷെ ചിലപ്പം ഉണ്ടായെന്ന് വരാം. ഉദാഹരണത്തിന് യൂറിട്രിൻ്റെ മധ്യഭാഗത്തുള്ള സ്റ്റോൺസ് ആണെങ്കിൽ ചിലപ്പോൾ അൾട്രാസോണോഗ്രാമിൽ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് യൂറിട്രി ആരംഭിക്കുന്ന സ്ഥലത്ത്, പെൽവിയൂറിട്രിക് ജംഗ്ഷൻ, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കല്ല്, ആ സ്ഥലത്തുള്ള കല്ലും അതുപോലെ അത് യൂറിട്രി വന്ന് ബ്ലാഡറിനകത്ത് കയറുന്ന ആ സ്ഥലങ്ങളിലെ താഴെയുള്ള യൂറിട്രി ഭാഗത്തിൻ്റെ കല്ലുകളും വളരെ കൃത്യമായിട്ട് USG നിർണ്ണയിക്കാം. പക്ഷെ മധ്യഭാഗത്തുള്ള കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മൾക്ക് മറ്റുള്ള ഇൻവെസ്റ്റിഗേഷനെ ആശ്രയിക്കേണ്ടി വരും. ഉദാഹരണത്തിന് CT scan, അതുപോലെ MRI, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ഇനി ഈ നേരത്തെ പറഞ്ഞ ഇതൊന്നുമല്ലാത്ത ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഇൻട്രാവീനസ് പൈലോഗ്രാം IVP എന്ന് പറയുന്ന എക്സ്റേ, അതായത് മരുന്ന് കുത്തിവെച്ചിട്ടുള്ള എക്സ്റേ ഉണ്ട്. ചില, അതായത് കിഡ്നിയുടെ ഫങ്ഷൻ, കിഡ്നിയുടെ പ്രവർത്തനം, ഇപ്പോഴത്തെ സ്ഥിതി അറിയാൻ ഇത് വളരെ സഹായിക്കും. കല്ല് എത്രത്തോളം ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നു, കിഡ്നി എത്രത്തോളം ബാധിക്കുന്നു എന്നെല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഓരോ ആളുകൾക്ക് വേണ്ട രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. പൊതുവെ പറയാൻ എക്സ്റേയും USG മതിയാവും.
1: അപ്പോൾ ഒരു കല്ല്, മൂത്രത്തിൽ കല്ല് മാറ്റി വന്നൊരു രോഗി, അവർക്ക് എല്ലാം നമ്മൾ പറയണം മൂത്രത്തിൽ കൂടെ പോകുമെന്ന് പറയുന്നത്? എല്ലാ കല്ലും അങ്ങനെ മൂത്രത്തിൽ കൂടെ പോകുമോ?
0: എല്ലാ കല്ലും മൂത്രത്തിലൂടെ പോകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഒരു 60-70% കല്ലും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതായത് ഒരു ചെറിയ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 5 mm വരെ വലുപ്പമുള്ള കല്ല് വലിയ പ്രയാസമൊന്നും കൂടാതെ സാധാരണ പോകാറുണ്ട്. ഇനി അതൊരു 90% അത്തരത്തിലുള്ള ഈ സൈസിലുള്ള കല്ലുകൾ പോയി കിട്ടും വെള്ളത്തിന് മൂത്രത്തിലൂടെ. ഇനി അതിൽ കൂടുതലുള്ള കല്ലുകൾ, അത് ഏത് 9 mm മുതൽ 10 mm വരെയുള്ള കല്ലുകളെല്ലാം പോകാറുണ്ട്. പക്ഷേ പോകുന്നതിൻ്റെ പെർസെൻറ്റേജ് കുറച്ച് കുറവാണ്. അതായത് ഇടയ്ക്ക് വെച്ച് അത് പോകാത്തൊരവസ്ഥ വരാം. അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്കത് പോകുമെന്ന് കല്ലിനെ പറ്റി പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് 5 mm കൂടുതലുള്ള കല്ലുകളാണെങ്കിൽ.
1: അപ്പോൾ ഒരു കല്ല്, ഇപ്പം കല്ലുണ്ടെന്ന് സ്ഥിരീകരിച്ചു. അപ്പോൾ ഒരു രോഗി പറയാണ് എനിക്ക് കല്ലിനെ പ്രത്യേകിച്ച് ചികിത്സ ഒന്നുമുണ്ട്, കല്ല് അവിടെ നിന്നോട്ടെ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വേദന ഉണ്ടായി, ഇനി വേദന ഉണ്ടായില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ മറുപടി പറയുക?
0: കല്ല് നിന്ന് കഴിഞ്ഞാൽ അത് വേദന അപ്പോഴില്ലെങ്കിലും പിന്നെ വേദന വരാം, അതൊരു കാര്യം. ഇത് ഈ ആളുകൾ ഈ കിഡ്നിയിൽ കല്ല് അല്ലെങ്കിൽ യൂറിട്രിലെല്ലാം കല്ലുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഡോക്ടർമാരുടെ അടുത്ത് എത്തുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രധാന കാരണം വേദനയാണ്. വേദനയില്ലെങ്കിൽ ഈ ഒരുപക്ഷെ ഈ ആളുകളൊന്നും വരില്ല. അപ്പോൾ ഇനി അങ്ങനെ വേദന ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ട് എങ്കിൽ അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. കാരണം യൂറിട്രിനെ ഇത് ബ്ലോക്ക് ചെയ്യും, അതിലെ കൂടെയുള്ള മൂത്ര പ്രവാഹം തടസ്സപ്പെടും. അതുകൊണ്ട് അവിടെ നിന്ന് ബാക്ക് പ്രഷർ അത് കിഡ്നിയിലേക്ക് പോവും. അവിടെ നിന്നുള്ള പ്രഷർ കൂടിയിട്ട് അത് കിഡ്നിയിലെത്തിയ കിഡ്നിക്കും ആ പ്രഷർ കിട്ടുകയും അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാലം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് കിഡ്നിയെ സാരമായി

0: ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊന്നാണ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ. അങ്ങനെ ഒരു ബ്ലോക്ക് തടസ്സം വന്നു കഴിഞ്ഞാൽ അത് അവിടെ രോഗാണുക്കൾ പെരുകാനും ആ രോഗാണുക്കൾ കിഡ്നിയിലേക്ക് എത്തി കിഡ്നിയെ അത് സാരമായി ബാധിക്കാനും അങ്ങനെ അതിനും ഇതിന് വഴിവെക്കുന്നു. അത് ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ ബ്ലോക്ക് കൊണ്ട് ഒബ്സ്ട്രക്ഷൻ കാരണം ഉണ്ടാകുന്നത്. അത് നേരത്തെ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ അത് പൂർണ്ണമായും സുഖപ്പെടും. നേരെ മറിച്ച് അത് കിഡ്നിയെ ബാധിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കല്ലിനെ എടുത്ത് നീക്കം ചെയ്താലും ഒരു പക്ഷേ ആ ബാധിച്ച് ആ ഉണ്ടായ അസുഖം അത് അവിടെ തന്നെ കാണും. അതാണ് അതിലൊരു ബുദ്ധിമുട്ട്.
1: അതെ, അപ്പൊ അത് സ്വാഭാവികം ചികിത്സിക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കാൻ കഴിയും.
0: തീർച്ചയായിട്ടും
1: കൃത്യമായ ചികിത്സ, വിദഗ്ധ ചികിത്സ എടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയാണ്. ഇത് എന്തൊക്കെ ചികിത്സകളാണ് ഇപ്പോൾ ഒരു മൂത്രക്കല്ലിന് സാധാരണ കൊടുക്കാറുള്ളത്?
0: ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കല്ലുകളാണെങ്കിൽ നമ്മൾ അത് സ്വാഭാവികമായിട്ടും അത് അതിൻ്റെ വഴിക്ക് മൂത്രത്തിലൂടെ പോകാനുള്ളൊരു സമയം കൊടുക്കും. ഈ പറഞ്ഞ 8-9 mm വരെയുള്ള കല്ലുകൾ. പക്ഷേ അത് പോകുന്നില്ല, അത് വീണ്ടും പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ കിഡ്നിക്ക് വീക്കം, ഹൈഡ്രോയൂറിനെഫ്രോസിസ് എന്നുള്ള പറയുന്ന ആ വീക്കം വന്ന് അതങ്ങനെ നിൽക്കുകയാണ് എങ്കിൽ പിന്നെ നമ്മളതിനെ എടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് ലിത്തോട്രിപ്സി എന്ന് പറയുന്ന കല്ല് പൊട്ടിക്കുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു ചികിത്സയുണ്ട്. അത് ഒരുവിധം വലിയ കല്ലുകളെല്ലാം പൊടിച്ച് കഷ്ണങ്ങളായി അത് കിഡ്നിയിലൂടെ മൂത്രത്തിലൂടെ താഴേക്ക് പോകുന്ന ഒരു സംവിധാനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സ ഉള്ളത്, എടുക്കുന്ന രീതി. ഇനി വേറെ നമുക്ക് ഇതുകൊണ്ട് പറ്റിയില്ല എങ്കിൽ ചെറിയ കല്ലുകളും പ്രത്യേകിച്ചും നമ്മൾ സിസ്റ്റോസ്കോപ്പ് വഴി, അതായത് മൂത്രദ്വാരത്തിലൂടെ തന്നെ ഒരു സ്കോപ്പ് കടത്തിവിട്ട് അതുവഴി ഡോർമിയോ ബാസ്കറ്റ് എന്ന് പോലുന്ന ചില ഉപകരണങ്ങൾ വെച്ച് അങ്ങനെ ഈ കല്ലിനെ പിടിച്ച് അത് താഴേക്ക് മൂത്രദ്വാരത്തിലൂടെ എടുക്കാൻ പറ്റിയ ഒരു സംവിധാനമുണ്ട്. അതുവഴിയും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇനി അതും പറ്റില്ല, വിജയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് PCNL എന്ന് പറയുന്ന സർജറിയാണ്. അതായത് തൊലിപ്പുറത്ത് തന്നെ ദ്വാരമുണ്ടാക്കി അതിനകത്തൂടെ കിഡ്നിയിലെ കല്ലും പെൽവിസിലെ കല്ലും റിയൽ പെൽവിസിലെ കല്ലും എടുക്കാൻ പറ്റിയ ഒരു സംവിധാനമാണിത്. ഇതാണ് പിന്നെ അറ്റകൈയായിട്ട് അവസാനത്തെ കൈയായിട്ട് നമ്മൾ ചെയ്യാം.
1: ഓക്കെ, അപ്പോൾ PCOD ആരോഗ്യചാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഏത് അസുഖത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ ഒരു മോട്ടോ എങ്ങനെ ആ അസുഖം വരാതെ നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ കല്ലിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു, അതിൻ്റെ ടൈപ്പുകളെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു, അത് ചികിത്സിച്ചില്ലെങ്കിലുള്ള കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അതിൻ്റെ ചികിത്സാ രീതികളും പറഞ്ഞു. ഈ കല്ല് ഉണ്ടാവാതെ വരാതെ നോക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് PCOD ശ്രോതാക്കളോട് താങ്കൾക്ക് നിർദ്ദേശിക്കാനുള്ളത്?
0: പൊതുവെ പറഞ്ഞാൽ എല്ലാവരോടും ഒരേപോലെ പറയാനുള്ളത് വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ്. അതായത് ശരാശരി ഒരാൾക്ക് ഒരു 2.5 liter മൂത്രം വരെ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കണം. അതിന് എത്രയാണോ വെള്ളം കുടിക്കേണ്ടത് അതനുസരിച്ച് വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. അത് ഓരോരുത്തരുടെയും ശരീര ഘടനയ്ക്കും അതുപോലെ അവരുടെ പ്രത്യേക ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവാം, ക്ലൈമറ്റിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവാം. മൊത്തത്തിൽ പറയാം, ഒരു 2.5 liter മൂത്രം ഉൽപ്പാദിപ്പിക്കുന്ന അത്രയും വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. പ്രത്യേകിച്ച് അത് നമുക്ക് ഒരു ഏകദേശം പറയുകയാണെങ്കിൽ മൂത്രത്തിന് വലിയൊരു മഞ്ഞ കളർ വരാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു പ്രാക്ടിക്കൽ പോയിൻ്റ് അതിൻ്റെ. പിന്നീട് പറയാനുള്ളത് ഉപ്പിൻ്റെ അംശം കഴിയുന്നതും കുറക്കുക എന്നുള്ളതാണ്. അതുപോലെ മാംസത്തിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ, മാംസാഹാരം കഴിയുന്നതും കുറക്കുന്നതാണ് മൊത്തത്തിൽ നല്ലത്. അത് ഇതിന് കല്ലിനെന്നല്ല, മാംസം മറ്റുള്ള രീതിയിലും നമുക്ക് ചിലപ്പോൾ അമിതമായി ഹാനികരമാണ് എന്നുള്ളതുകൊണ്ട് ഇത് രണ്ടും കുറക്കുക, ഉപ്പും മാംസവും. പിന്നെ അതുപോലെ കുടിക്കുന്ന പാനീയങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു അത് കോള പോലുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുക കഴിയുന്നതും. പക്ഷേ നേരെ മറിച്ച് ഇളനീർ വെള്ളം അത് നല്ലതാണ്, കല്ല് വരാതിരിക്കാൻ അത് നല്ലതാണ്, അത് കഴിയുന്നതും. അങ്ങനെ വെള്ളം കുടിക്കേണ്ട സാഹചര്യം വന്നാൽ, വെളിയിൽ നിന്ന് വെള്ളം കുടിക്കേണ്ട ആവശ്യം വന്നാൽ ഇളനീർ വെള്ളത്തിലേക്ക് പോവാം. പിന്നെ പറയാനുള്ളത്, കാൽഷ്യം ഉള്ള അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് നമ്മൾ കഴിക്കുകയാണ് വേണ്ടത്. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അത് കാൽഷ്യമുള്ള സാധനങ്ങൾ കഴിക്കാൻ പാടില്ല.
1: ഈ പോയിന്റ് കേട്ടപ്പോ എനിക്കും തോന്നിയതാണ്, കാൽഷ്യം പ്രധാനപ്പെട്ട കല്ലിലൊന്നാണ് കാൽഷ്യം കൊണ്ടുണ്ടാവുന്ന കല്ലുകൾ എന്ന് പറഞ്ഞു.
0: അതെ,
1: കാൽഷ്യം കഴിക്കാണ്ടിരിക്കല്ലേ അതിന് നല്ലതെന്ന് സ്വാഭാവികമായിട്ടും ശ്രോതാക്കൾ എല്ലാവർക്കും മനസ്സിലെ സംശയം ഉണ്ടാവും.
0: അതെ അതെ അതെ, അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം കാൽഷ്യം കഴിക്കുന്നില്ലെങ്കിൽ അവന് കല്ലുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണത്. ഇനി കാൽഷ്യം ഗുളികകൾ നമ്മൾ കഴിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ, ആ ഗുളികൾ കഴിക്കുന്നതിന് പോലും കുഴപ്പമില്ലാതെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ ഗുളികൾ കഴിക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ ആവണം ഈ ഗുളികൾ കഴിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അത് മറ്റൊന്ന് പറയാനുള്ളത്, കടലിൽ നിന്ന് കിട്ടുന്ന മത്സ്യ സമ്പത്ത്, മത്സ്യം അങ്ങനത്തെ സാധനങ്ങൾ അത് കഴിയുന്നതും കുറക്കുന്നതാണ് നല്ലത്. കാരണം ഈ സീ ഫുഡ്സിൽ പ്യൂറിൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉള്ളതുകൊണ്ട് അത് അങ്ങനെ യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കുറക്കുന്നത് നല്ലതാണ്. പിന്നെ അമിതവണ്ണം, വണ്ണം കൂടിക്കഴിഞ്ഞാലും അത് കല്ലിനൊരു സാധ്യത കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് വണ്ണം അല്ലെങ്കിലും നല്ലതല്ലല്ലോ, വണ്ണം കഴിയുന്നതും ഒഴിവാക്കുക, അമിതവണ്ണം ഒഴിവാക്കുക.
1: ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മറ്റൊരു ധാരണയാണ്, തക്കാളി കഴിച്ചു കഴിഞ്ഞാൽ കല്ലുണ്ടാവും, അതുകൊണ്ട് തക്കാളി കഴിക്കരുത് എന്ന് പറയുന്ന ഒരു ഇത് കേൾക്കാറുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? അങ്ങനെ തക്കാളി തിന്നുന്നവർക്കൊക്കെ കല്ലുണ്ടാകുമോ?
0: അത് ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. കാരണം തക്കാളിയിൽ ഓക്സലേറ്റിൻ്റെ അംശങ്ങളുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ. പക്ഷേ കല്ല് ഉണ്ടാക്കാൻ അത്രത്തോളം അധികം ഉള്ള ഓക്സലേറ്റ് കണ്ടൻറ് അതിലില്ല. അതുകൊണ്ട് തക്കാളി പിന്നെ കിലോ കണക്കിന് തക്കാളി വാങ്ങി കഴിക്കേണ്ടി വരും, അങ്ങനെ കല്ലുണ്ടാകാൻ ഒരു സാധ്യത വരുന്നെങ്കിൽ.
1: സാധാരണ ഒരു ആള് കഴിക്കുന്ന തക്കാളിയിലെ കണ്ടന്റ് അനുസരിച്ച് കല്ലുണ്ടാകാൻ മാത്രം പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു ഇത് ഈ കല്ലിനെ കുറിച്ച് പറയുമ്പോൾ യൂറിക് ആസിഡ്, യൂറിക് ആസിഡ് എന്നിടക്ക് പറഞ്ഞു. അപ്പൊ യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന അത് യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധാരണ ശരീരത്തിൽ രക്തത്തിൽ കൂടിയിട്ട് വേദനകൾ, സന്ധി വേദനകളായിട്ട് ഡോക്ടറുടെ കാണാൻ പോകുന്ന ഒരു ഇതാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാകുക. ഈ യൂറിക് ആസിഡ് സ്റ്റോണും ഇങ്ങനത്തെ ഒരു യൂറിക് ആസിഡ് എന്ന് പറയുന്ന അവസ്ഥയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: യഥാർത്ഥത്തിൽ യൂറിക് ആസിഡ് രക്തത്തിൽ കൂടി എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ രക്തത്തിൽ കൂടിയൊരവസ്ഥ ഉള്ളതുകൊണ്ട് അത് യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടാവണം എന്നില്ല. അത് സ്റ്റോൺസ് ഉണ്ടാവുന്നത് നേരെ മറിച്ച് അതൊരു യൂറിൻ്റെ അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട് അസിഡിക് യൂറിനിലാണ് സ്റ്റോൺസ് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ആ യൂറിൻ ആൽക്കലൈസ് ആവാൻ ആണ് നമ്മൾ മരുന്ന് കൊടുത്ത്, സിസ്റ്റമിക് ആൽക്കലൈസസ് കൊടുത്ത് അത് സ്റ്റോൺ ഉണ്ടാവാതെ തടയുന്നത്. ഇതാണെങ്കിലോ ജന്തുക്കളിലുണ്ടാകുന്ന ഗൗട്ട് എന്ന് പറയുന്നത് അത് അതിൻ്റെ ബ്ലഡിലുള്ള യൂറിക് ആസിഡ് കൂടുമ്പോഴാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. നേരിയ ബന്ധമേ ഉള്ളൂ, വലിയ ബന്ധമില്ല.
1: ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ധാരാളം കാരണങ്ങൾ, വയറുവേദനയുടെ കാരണങ്ങൾ ഇനിയും കുറേ ഡിസ്കസ് ചെയ്യാനുണ്ടല്ലേ. അപ്പൊ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിശദമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കടക്കേണ്ടതുണ്ട്. ഈ കേട്ട കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങൾ വരാതെ നോക്കാനും നമ്മുടെ കുറെ സാമ്പത്തിക അതുപോലെ തന്നെ നമ്മുടെ സമയം ഒക്കെ നമുക്ക് ലാഭകരമാക്കി തീർക്കാനും കഴിയും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾ പ്രത്യേകം ഓർക്കണം എന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വാഖറുദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാ ബാറക്കല്ലാ. നാം ഇപ്പോൾ കേട്ടത് ആരോഗ്യ വിചാരം, വയറുവേദനയുമായി ബന്ധപ്പെട്ട അതിൻ്റെ മൂന്നാമത്തെ ഭാഗം നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞു.
3: വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവൻ ബന്ധപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിനോടാണ്. അള്ളാഹുമായി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു പുതിയ പ്രാർത്ഥനയുമായി. പീസ് റേഡിയോ ശരീരത്തിൽ പ്രയാസമനുഭവിക്കുമ്പോൾ എന്ന വിഷയത്തിൽ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ കേൾക്കാനിരിക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുജ്തബ പി സി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കൾ, പരീക്ഷണാർത്ഥമാണ് നമ്മളെല്ലാവരെയും ഈ ഭൂമിയിൽ റബ്ബ് സുബ്ഹാനഹു തആല അയച്ചതെന്ന് നമുക്കറിയാം. പല തരത്തിലുള്ള പരീക്ഷണങ്ങളും നേരിടുന്നവരാണ് നാം ഓരോരുത്തർ. രോഗം കൊണ്ട്, വേദന കൊണ്ട്, ശാരീരിക പ്രയാസങ്ങൾ കൊണ്ട് വേദന അനുഭവിക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവർക്കെല്ലാം എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. അത്തരം വേദന അനുഭവിക്കുമ്പോൾ, ശരീരത്തിൽ വേദന അനുഭവിക്കുമ്പോൾ ചെല്ലാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന അതിപ്രകാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന അനുഭവപ്പെടുന്ന ഒരു മനുഷ്യനോട് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ശരീരത്തിൽ വേദന അനുഭവപ്പെടുന്ന ഭാഗത്ത് കൈവെക്കുകയും എന്നിട്ട് 3 പ്രാവശ്യം ബിസ്മില്ല എന്ന് ചൊല്ലുകയും ചെയ്യുക. ബിസ്മില്ല, ബിസ്മില്ല, ബിസ്മില്ല എന്നിട്ട് തുടർന്ന് 7 തവണ ചൊല്ലുവാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥന ഇപ്രകാരമാണ്. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. അഊദു ബില്ലാഹി, അള്ളാഹുവേ, ഞാൻ നിന്നിൽ നിന്ന് ശരണം തേടുന്നു. വഖുദറതിഹി, നിന്റെ കൈവിൽ ഞാൻ അഭയം തേടുന്നു. മിൻ ശർരി മാ അജിദു, എനിക്ക് ബാധിച്ചിട്ടുള്ള ഈ രോഗത്തിൽ നിന്ന്, ഈ ഉപദ്രവത്തിൽ നിന്ന്. വഉഹാദിറു, ഞാൻ ഭയക്കുന്ന രോഗത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു, നിന്നിൽ അഭയം തേടുന്നു. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. ദാലാണ് വഉഹാദിറു. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. മിൻ ശർരി മാ അജിദു വഉഹാദിറു. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. മിൻ ശർരി മാ അജിദു വഉഹാദിറു. ഈ പ്രാർത്ഥന 7 തവണ ചൊല്ലുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വേദനയുണ്ടാകുമ്പോൾ വേദന ഉണ്ടാകുന്ന ഭാഗത്ത് കൈകൾ വെക്കുകയും തുടർന്ന് 3 തവണ ബിസ്മില്ല, ബിസ്മില്ല, ബിസ്മില്ല എന്ന് ചൊല്ലുകയും തുടർന്ന് അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന ഈ പ്രാർത്ഥന 7 തവണ ചൊല്ലുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വേദനകൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ, ശരീരത്തിൽ പ്രയാസമനുഭവിക്കുന്ന, വേദനിക്കുന്ന ഭാഗത്ത് കൈകൾ വെക്കുകയും പ്രവാചകൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്യുക. റബ്ബ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായ ശിഫ നൽകുകയും അവർ അനുഭവിക്കുന്ന വേദനക്ക് തക്കതായ പ്രതിഫലം നാളെ അവൻ്റെ കോടതിയിൽ അവർക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു എല്ലാവിധ ഷെറിൽ നിന്നും, പ്രയാസത്തിൽ നിന്നെല്ലാം നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം. ശരീരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നാം ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ഇവിടെ പഠിച്ചത്, അവതരിപ്പിച്ചത് മുജ്തബ പിസി.
3: ഇനി നമുക്ക് കുട്ടികളുടെ ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. പൂമരത്തണലിൽ
2: അള്ളാഹുവിൻ്റെ പരീക്ഷണം മലക്കുകളിലൂടെ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അൽ ഫഹദ് പൂന്തുറ. പൂന്തുറല്ലേ,
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ കുഞ്ഞനുജന്മാരെ, കുഞ്ഞനുജത്തിമാരെ, ആരാണ് നിങ്ങൾ? പീസ് റേഡിയോയുടെ പൂമരത്തണലിൻ്റെ എൻ്റെ കുഞ്ഞു ശ്രോതാക്കളാണ് നിങ്ങൾ. കൂട്ടുകാരെ, ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും, എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ വിളിച്ചു വരുത്തുന്നു. പൂമരത്തണൽ കേൾക്കുന്നവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൂട്ടുകാരെ, എന്താ വിശേഷം? എന്തൊക്കെയുണ്ട് പറയ്. നിങ്ങളുടെ നാട്ടു വർത്തമാനങ്ങൾ പറയണം, നിങ്ങളുടെ വീട്ടു വർത്തമാനങ്ങൾ പറയണം. എന്തൊക്കെയുണ്ട് ഇപ്പൊ? എന്താ നിങ്ങളുടെ അവസ്ഥ? എന്താ ഹാല് പറയണം കൂട്ടുകാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയല്ലേ എല്ലാവർക്കും? പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ക്ലാസ്സിനിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു കുട്ടി അല്പം കറുത്തവനാണ്. അവൻ മുടി കഷണ്ടിയുള്ളവനാണ്. അതുപോലെ തന്നെ അവൻ്റെ മുഖത്തെല്ലാം പാടുള്ളവനാണ്. അങ്ങനെയുള്ള കുട്ടിയെ നമ്മളെങ്ങനെയാ അവനോട് പെരുമാറുക? ഒന്നാമത്തെ ക്വസ്റ്റ്യനാണേ. ഈ കൂട്ടുകാരെ ക്വസ്റ്റ്യൻ കേട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ സഹപാഠിയോട് നമ്മളെങ്ങനെ പെരുമാറും? എങ്ങനെ പെരുമാറും? ഈ ക്വസ്റ്റ്യൻ കേൾക്കുന്ന ഓരോ കുഞ്ഞു കൂട്ടുകാരും നിങ്ങളുടെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ എടുത്തിട്ട് അതിനകത്ത് പൂമരത്തണലിൽ എന്ന പരിപാടി സെലക്ട് ചെയ്തതിന് ശേഷം പൂമരത്തണലിൽ ഇന്ന് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ, എൻ്റെ സഹപാഠിയോട് ഞാൻ എങ്ങനെ പെരുമാറും? എന്നിട്ട് കൂട്ടുകാരെന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സഹപാഠിയോട് പെരുമാറുന്നത് എന്ന് വൃത്തിയായി വെടുപ്പോടുകൂടി അതിനകത്ത് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വോയിസ് അയക്കുകയോ ചെയ്യുക, കേട്ടോ കൂട്ടുകാരെ. ശരി കൂട്ടുകാരെ, നമ്മുടെ സഹപാഠിയോട് നമ്മൾ എന്തൊക്കെ പെരുമാറുക? അവനോട് നമ്മൾ നല്ലപോലെ സംസാരിക്കും, നമ്മൾ അവനോട് അവനക്ക് വേണ്ടതെന്നുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും. കുറച്ചും കൂടി പാവപ്പെട്ടവനാണെങ്കിലോ, നമ്മളെക്കാളും ഭക്ഷണമില്ലാത്തവനും ഉടുക്കാൻ ഉടുപ്പില്ലാത്തവനും അങ്ങനെയുള്ളൊരു കൂട്ടുകാരനാണെങ്കിലോ, നമ്മൾ കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യും കൂട്ടുകാരെ? കെയർ ചെയ്യും അല്ലേ കൂട്ടുകാരെ? നമ്മൾ അവനോട് നല്ലപോലെ നല്ല രീതിയിൽ അവനോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണം. അങ്ങനെ ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം എഴുതാം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു പരീക്ഷണ കഥയെ പറ്റിയാണ്. എന്ത് പറ്റിയാണ്? ഒരു പരീക്ഷണ കഥ. അതായത് ഞാൻ മുമ്പുള്ള കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിരുന്ന എൻ്റെ കുഞ്ഞു കൂട്ടുകാരോട്, അനുജന്മാരെ, അനുജത്തിമാരെ, ഓർമ്മയുണ്ടോ? അള്ളാഹു നമ്മെ എന്തു ചെയ്യും? എന്തു ചെയ്യും? പരീക്ഷിക്കും. എങ്ങനെയൊക്കെ പരീക്ഷിക്കും? രോഗം തന്നു പരീക്ഷിക്കേക്കാം. എങ്ങനെയൊക്കെ പരീക്ഷിച്ചേക്കാം? രോഗം തന്നു പരീക്ഷിച്ചേക്കാം, സമ്പത്ത് തന്നു പരീക്ഷിച്ചേക്കാം, സമ്പത്തില്ലാതെ പരീക്ഷിച്ചേക്കാം, അതുപോലെ ഒരു പിന്നെന്താ പറയുക, നമുക്കൊരു സ്ഥാനമാനങ്ങൾ നൽകി അള്ളാഹുവിൻ്റെ, അങ്ങനെ പല രീതിയിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിച്ചേക്കാം. കൂട്ടുകാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ജനതയിൽ ഒരു മൂന്നാളുകളെ അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കുന്ന ഒരു കഥയാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കഥയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നതായിട്ട് അദ്ദേഹം കേട്ടു. ബനു ഇസ്രായേലിൽപ്പെട്ട വെള്ളപ്പാണ്ടുകാരൻ, ആരെ? ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു വെള്ളപ്പാണ്ടുകാരൻ മൂന്നാളുകളെ പരീക്ഷിക്കുന്ന കഥയാണല്ലോ അല്ലേ? അപ്പോൾ ഒന്ന്, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു വെള്ളപ്പാണ്ടുകാരൻ; രണ്ട്, ഒരു കഷണ്ടിക്കാരൻ; അതുപോലെ മൂന്നാമത്തേത് അന്ധൻ. എന്നീ മൂന്ന് പേരെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവരുടെ അടുക്കലേക്ക് അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞയച്ചു. മലക്ക് പാണ്ഡുരോഗിയെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? അപ്പോൾ പാണ്ഡുരോഗി പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു, നല്ല വർണ്ണം, ഭംഗിയാർന്ന ചർമ്മം, ജനങ്ങൾ എന്നെ വെറുക്കാൻ കാരണമായ ഈ പാണ്ഡുരോഗം മാറിക്കിട്ടണം. മലക്ക് അദ്ദേഹത്തെ സ്പർശിച്ചു. അതോടെ അദ്ദേഹത്തിൻ്റെ പാണ്ഡുരോഗം വിട്ടുമാറി, ഭംഗിയാർന്ന വർണ്ണം കൈവന്നു. പിന്നീട് ചോദിച്ചു, നിനക്കേറ്റവും ഇഷ്ടമുള്ള ധനം ഏതാണ്? ഒട്ടകമെന്നോ പശുവെന്നോ? അദ്ദേഹം ഉത്തരം നൽകി. അദ്ദേഹത്തിന് പ്രസവിക്കാനായ ഒരു ഒട്ടകത്തെ നൽകി. അള്ളാഹു നിനക്കതിൽ അഭിവൃദ്ധി നൽകട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഒന്നാമത്തെ ആളെ കണ്ടു, അദ്ദേഹത്തിൻ്റെ രോഗം മാറ്റി. അങ്ങനെ അദ്ദേഹത്തിനു വേണ്ടി ആവശ്യമായ സാധനങ്ങൾ നൽകുകയും അവനക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് മലക്ക് എന്ത് ചെയ്തു? മലക്ക് അവിടെ നിന്ന് പോയി. അടുത്ത രണ്ടാമത് ആളിലേക്ക് പോയി. രണ്ടാമത്തെ ആളാരാണ്? കഷണ്ടിക്കാരൻ. കഷണ്ടിക്കാരനെ സമീപിച്ചുകൊണ്ട് മലക്ക് ചോദിച്ചു, നിനക്ക് ഏറ്റവും പ്രിയമുള്ളത് എന്താണ്? അപ്പോൾ മലക്ക് പറഞ്ഞു, ആ മലക്കിനോട് കഷണ്ടിക്കാരൻ പറഞ്ഞു, എനിക്ക് അഴകാർന്ന മുടി, ജനങ്ങൾ എന്നെ വെറുക്കുന്ന കഷണ്ടി എനിക്ക് മാറിക്കിട്ടണം. അദ്ദേഹം മറുപടി പറഞ്ഞു തുടർന്ന് മലക്ക് അദ്ദേഹത്തിനെ തലോടിയപ്പോൾ കഷണ്ടി നീങ്ങുകയും സുന്ദരമായ മുടി ലഭിക്കുകയും ചെയ്തു. നിനക്കിഷ്ടപ്പെട്ട ധനം ഏതാണ് എന്ന് അദ്ദേഹത്തോട് മലക്ക് ചോദിച്ചു. ഒന്നാമത്തെ ആളോട് ചോദിച്ചു പോലെ ചോദിച്ചു. അപ്പോൾ മലക്ക് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു? എനിക്ക് പശുവാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു പശു നൽകുകയും അള്ളാഹു നിനക്കതിൽ വർദ്ധനവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ശേഷം മലക്ക് ആരെ സമീപിക്കും? ഇനി ആരെ സമീപിക്കുക കൂട്ടുകാരെ? ആ അന്ധനെ സമീപിക്കും. അന്ധനെ സമീപിച്ചിട്ട് നിനക്ക് ഏറ്റവും പ്രിയങ്കരമായത് എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എനിക്ക് കാഴ്ച തിരിച്ചു നൽകി. തനിക്കേറ്റവും ഇഷ്ടമുള്ള ധനമേതെന്ന് ചോദിച്ചതിന് ആടാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന് ഗർഭിണിയായ ഒരാട് നൽകുകയും ചെയ്തു. എന്നിട്ട് പിന്നീട് മലക്ക് പാണ്ഡുരോഗിയുടെ രൂപഭാവത്തിൽ വെള്ളപ്പാണ്ഡുക്കാരനെ സമീപിച്ച് മലക്ക് പറഞ്ഞു, ആഗതൻ പരമദരിദ്രനാണ്, യാത്രയുടെ സന്നാഹങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. ഇനി ദിവസം എനിക്ക് അള്ളാഹുവും പിന്നെ നിങ്ങളുമല്ലാതെ ഒരു ഗത്യന്തരവുമില്ല. നിങ്ങൾക്ക് അഴകാർന്ന വർണ്ണവും സുന്ദരവുമായ ചർമ്മവും ധനവും നൽകി അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യാത്ര ചെയ്ത് ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് എത്താൻ ഒരു ഒട്ടകം എനിക്ക് നൽകുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. കൂട്ടുകാരെ, ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? അവിടെ അള്ളാഹു എല്ലാം നൽകിയതിനു ശേഷം, ഈ മൂന്ന് പേർക്കും ആവശ്യമായ സാധനങ്ങളെല്ലാം നൽകിയതിനു ശേഷം ആ മലക്ക് എന്ത് ചെയ്തു എന്നറിയോ? തിരിച്ച് ഒന്നാമത്തെ ആളിലേക്ക് വരികയാണ്. എങ്ങനെ വരികയാണ്? ആ പാണ്ഡുരോഗക്കാരൻ്റെ അതേ രൂപത്തിൽ, അതേ ഭാവത്തിൽ, ആ ഒരു പാണ്ഡുരോഗക്കാരൻ വരുന്നത് പോലെ എന്ത് ചെയ്തു? അദ്ദേഹം വന്നു. എന്നിട്ട് മലക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ പരമദരിദ്രനാണ്, യാത്രയുടെ സന്നാഹങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. ഈ ദിവസം എനിക്ക് അള്ളാഹു ഇന്നീ ദിവസം എനിക്ക് അള്ളാഹുവും പിന്നെ നിങ്ങളുമല്ലാതെ ഒരു ഗത്യന്തരവുമില്ല, ഒരു സഹായം ചെയ്യാൻ ഒരു അവസരവുമില്ല എന്ന് പറയുമ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് അഴകാർന്ന വർണ്ണവും സുന്ദരമായ ചർമ്മവും ധനവും നൽകിയ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, യാത്ര ചെയ്ത് ഉദ്ദിഷ്ട സ്ഥാനത്തേക്കെത്താൻ എനിക്കൊരു ഒട്ടകം തരുമോ? അദ്ദേഹം പറഞ്ഞു, ഒരുപാട് ബാധ്യതകളുണ്ട്. മലക്ക് പറഞ്ഞു, എനിക്ക് നിങ്ങളെ മുൻപരിചയമുള്ള പോലെ തോന്നുന്നു. നിങ്ങൾ വെള്ളപ്പാണ്ടുകാരനായിരുന്നില്ലേ? ജനങ്ങൾ വെറുത്തിരുന്ന ദരിദ്രൻ, പിന്നീട് അള്ളാഹു നിങ്ങൾക്കിതെല്ലാം നൽകിയില്ലേ? അദ്ദേഹം പറഞ്ഞു, ഈ സമ്പത്തെല്ലാം ഞാൻ പരമ്പരാഗതമായി സമ്പാദിച്ചതാണ്. മലക്കു പറഞ്ഞു, നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ അള്ളാഹു നിന്നെ പൂർവ്വസ്ഥിതിയിലാക്കട്ടെ. നോക്കൂ കൂട്ടുകാരെ, ഒരു സഹായവുമായി ഒരാൾ മുമ്പിലേക്ക് വന്നപ്പോൾ വളരെ പ്രയാസത്തിൽ കിടന്ന ആ ഒരു പാണ്ഡുകാരന് അള്ളാഹു തിരിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയതിന് ശേഷം അള്ളാഹുവിൻ്റെ മലക്ക് പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അദ്ദേഹം അവിടെ എന്തു പറഞ്ഞു? ദാനം കൊടുക്കാൻ മടിച്ച് അദ്ദേഹം എന്താ പറഞ്ഞത് കൂട്ടുകാരെ? കളവ് പറഞ്ഞു. കളവ് പറഞ്ഞത് മാത്രമാണോ? എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ സമ്പത്തെല്ലാം എനിക്ക് എങ്ങനെ കിട്ടിയതാണ്? പരമ്പരാഗതമായി എനിക്ക് കിട്ടിയ സ്വത്താണിത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, എന്നിട്ട് മലക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞെന്ത്? അങ്ങനെയാണ് എങ്കിൽ, താൻ പറഞ്ഞത് കളവാണ് എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ പൂർവസ്ഥിതിയിലാക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കു കൂട്ടുകാരെ, എന്നിട്ട് മലക്ക് വീണ്ടും അടുത്ത ആരുടെ അടുക്കലാണ് പോവാം? കശണ്ടിക്കാരൻ്റെ അടുക്കൽ. കശണ്ടിക്കാരൻ്റെ അടുക്കലേക്ക് ചെന്ന് പഴയ വേഷത്തിലും രൂപത്തിലും കശണ്ടിക്കാരനെ സമീപിച്ചു. ആദിത്യവനോട് പറഞ്ഞതുപോലെ ഇവനോടും പറഞ്ഞു. കശണ്ടിക്കാരനോട് മന്ത്രി എന്താ പറഞ്ഞത്? ഞാൻ ഒരു യാത്രക്കാരനാണ്, ഞാൻ ഇതുപോലെ ഒരു പ്രതിസന്ധിയിൽ പെട്ടിരിക്കുന്നു, എൻ്റെ മുടികളെല്ലാം കൊഴിഞ്ഞുപോയി, ഞാൻ കശണ്ടിക്കാരനാണ്, എനിക്കുദ്ദിഷ്ട സ്ഥലത്തേക്കെത്താൻ താങ്കൾ എന്നെ സഹായിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ ആ കശണ്ടിക്കാരൻ പറഞ്ഞു, ആദിത്തവനെപ്പോലെ ഈ കശണ്ടിക്കാരനും മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? എനിക്ക് എന്ത്, എൻ്റെ ഇതൊന്നും എനിക്ക് സമ്പത്തെല്ലാം പരമ്പരാഗതമായി സമ്പാദിച്ചാണെന്ന് ചെയ്തു. ഇദ്ദേഹവും കളവ് പറഞ്ഞു കൂട്ടുകാരെ. അങ്ങനെ അദ്ദേഹവും കളവ് പറഞ്ഞപ്പോൾ ആ മലക്കു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് കള്ളമാണ് എങ്കിൽ അള്ളാഹു നിങ്ങളെ ആദ്യത്തേതുപോലെ ആക്കട്ടെ. നോക്കൂ, ആ മലക്ക് വന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ പറയുന്നത് കള്ളമല്ലേ? താങ്കൾ മുമ്പ് ഇതുപോലെ കശണ്ടിക്കാരനായിരുന്നില്ലേ? സമ്പത്തില്ലാത്തവനായിരുന്നില്ലേ? സ്വത്തില്ലാത്തവനായിരുന്നില്ലേ? താങ്കൾക്ക് അള്ളാഹു നൽകിയതല്ലേ? അതുകൊണ്ട് അള്ളാഹുവിനെ മുൻനിർത്തി എന്നെ സഹായിച്ചാലും എന്ന് പറയുമ്പോൾ അദ്ദേഹം കളവ് പ്രചരിപ്പിച്ചത് നിമിത്തം ആ മലക്ക് ആദ്യത്തെ അവൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ അടുത്തും പറഞ്ഞു, താങ്കൾ പറഞ്ഞത് കളവാണ് എങ്കിൽ നിങ്ങളെ ആദ്യത്തേതുപോലെ ആക്കട്ടെ എന്നും മലക്ക് പ്രാർത്ഥിച്ചു കൊണ്ടുപോയി. എന്നിട്ട് പിന്നീട് മലക്ക് എവിടെയാണ് പോവാ? എവിടെ പോകും കൂട്ടുകാരെ പറയ്? ആ അന്ധൻ്റെ അടുക്കലേക്ക് എന്ത് ചെയ്തു? മലക്ക് വീണ്ടും പോയി, അന്ധൻ്റെ അടുക്കലേക്ക് പോയി. അന്ധൻ്റെ അടുക്കലേക്ക് പോയിട്ട് മലക്ക് പറഞ്ഞെന്താണ്? മലക്ക് പറഞ്ഞു, അന്ധൻ്റെ പഴയ വേഷവിധാനത്തിൽ അന്ധനെ സമീപിച്ചു പറഞ്ഞു, അഗതൻ പരമദരിദ്രനാണ്, ഞാൻ പരമദരിദ്രനാണ്, യാത്രയിൽ എല്ലാ മാർഗങ്ങളും അടഞ്ഞ സാധുവാണ്. ഇന്നെനിക്കല്ലാഹുവും പിന്നെ നിങ്ങളും സഹായിച്ചല്ലാതെ ഒരു അവസ്ഥയുമില്ല, ഒരു അവസരവുമില്ല, ഒരു ഗത്യന്തരവുമില്ല. നിങ്ങൾക്ക് കാഴ്ചശക്തി തിരിച്ചു തന്നവനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, എൻ്റെ യാത്രയ്ക്ക് പാതേയമായി ഒരാടിനെ തരുമോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ മുമ്പ് അന്ധനായിരുന്നു, പിന്നീട് അല്ലാഹു എനിക്ക് കാഴ്ച തിരിച്ചു തന്നു. ആയതിനാൽ നിങ്ങൾക്കിഷ്ടമുള്ളത് എടുത്തുകൊള്ളുക, അല്ലാത്തവ വിട്ടേക്കുക. അള്ളാഹുവാണേ, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ എന്തെടുക്കുകയാണെങ്കിലും ഇന്നെനിക്ക് പരാതിയേതുമില്ല. മലക്കു പറഞ്ഞു, നിങ്ങളുടെ ധനം അവിടെ വെച്ചുകൊള്ളുക, ഇത് നിങ്ങൾക്ക് കേവലം ഒരു പരീക്ഷണമായിരുന്നു. അള്ളാഹു നിങ്ങളെക്കുറിച്ച് സംതൃപ്തനാണ്. നിങ്ങളുടെ രണ്ടു കൂട്ടുകാരിൽ രോഷാകുലനുമാണ് അള്ളാഹു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്കെന്ത് പാഠമാണുള്ളത്? പടച്ചവൻ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ട് ആ അള്ളാഹുവിനോട് പടച്ചവൻ നൽകിയ നന്ദി, പടച്ചവൻ നൽകിയ ഔദാര്യം നമ്മൾ പറ്റിയിട്ട് കൂട്ടുകാരെ നമ്മൾ നന്ദി കേടുള്ളവരാകാൻ പാടുണ്ടോ? ഇല്ല. അങ്ങനെ നന്ദി കേട് കാണിച്ചതിൻ്റെ നിമിത്തം അള്ളാഹു സുബ്ഹാനഹു വതആല അവരെന്തു ചെയ്തു? മറ്റു രണ്ടുപേരെ, ആ പാണ്ഡുകാരനെയും കശണ്ടിക്കാരനെയും അള്ളാഹു പൂർവസ്ഥിതിയിലേക്ക് മാറ്റി അല്ലേ? അള്ളാഹു നൽകിയിട്ട് അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ അവരെന്ത് ചെയ്തു? പൂർവസ്ഥിതിയിലേക്ക് മാറ്റി. ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? ഈ അന്ധനായ ആൾ, അദ്ദേഹം അള്ളാഹുവെ ഭയപ്പെട്ടിരുന്നതിൻ്റെ പേരിൽ, അള്ളാഹുവെ പേടിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ എന്തെടുത്താലും എനിക്ക് വിരോധമില്ല, പടച്ചവൻ നൽകിയതാണ് എനിക്ക് ഈ സൗഭാഗ്യം, അതുകൊണ്ട് നിങ്ങൾ തന്നെ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ ആ ഒരു മനസ്സ്, ആ ഒരു ഗുണപാഠമാണ് കൂട്ടുകാരെ നമുക്ക് ഈ കഥയിൽ നിന്ന് കിട്ടേണ്ടത്. നമ്മുടെ ഈ കഥയുടെ ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ്? സ്വതക്കയുടെ പ്രാധാന്യം, ചോദിച്ചു വരുന്നവരെ അവഗണിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചല്ലോ, അമ്മസ്സായില ഫലാ തഖർ. നമ്മോട് ചോദിച്ചു വരുന്നവരോട് നമ്മൾ എന്ത് ചെയ്യരുത്? അവരെ വിരോധിക്കരുത്, അവരെ തിരിച്ചയക്കരുതെന്ന് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞില്ലേ കൂട്ടുകാരെ ഖുർആനിൽ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ചോദിക്കുന്നവരെ, നമ്മുടെ സഹപാഠികളെ സഹായിക്കാൻ നമ്മൾ തയ്യാറാകണം കൂട്ടുകാരെ. അങ്ങനെ നല്ലൊരു വ്യക്തിത്വമാണ്, നല്ലൊരു സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന ഒരു തികഞ്ഞ ബോധം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള മറ്റൊരു ഗുണപാഠം എന്താണ് കൂട്ടുകാരെ? അള്ളാഹുവോട് നന്ദികേട് കാണിച്ചാൽ പടച്ച റബ്ബ് നമ്മളോട് കോപിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. പടച്ചവൻ നമുക്ക് നൽകിയതിന് നന്ദികേട് കാണിച്ചത് കൊണ്ടല്ലേ പടച്ചവൻ കോപിച്ചത് അല്ലേ. പാണ്ഡുകാരൻ അള്ളാഹു എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയിട്ടും തിരിച്ച് പടച്ചവൻ ചോദിക്കുമ്പോൾ പടച്ചവനോട് നന്ദികേട് കാണിച്ചതിൻ്റെ പേരിലല്ലേ അള്ളാഹു സുബ്ഹാന തആല താങ്കൾ പറഞ്ഞത് കളവാണ് എങ്കിൽ ആ മലക്ക് മുഖേനെ അള്ളാഹു സുബ്ഹാന തആല അദ്ദേഹത്തെ അറിയിച്ചത് താങ്കൾ പറഞ്ഞത് കളവാണ് എങ്കിൽ താങ്കൾ അള്ളാഹു പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കട്ടെ എന്ന് പറഞ്ഞത് കൂട്ടുകാരെ എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹുവോട് നന്ദി കാണിക്കുന്നവരെ അള്ളാഹു സുബ്ഹാന തആല കോപിക്കുമെന്ന് സുന്ദരമായ ഒരു കഥയിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു. പീസ് റേഡിയോ പൂമരത്തനിൽ കേൾക്കുന്ന കൂട്ടുകാരെല്ലാവരും നമ്മൾ ഓരോ നിലയിലേക്ക്, ഇനി നമ്മൾ 5-ാം ക്ലാസ്സിലാകും, 6-ാം ക്ലാസ്സിലാകും, 7-ാം ക്ലാസ്സിലാകും, അങ്ങനെ ഓരോ ക്ലാസ്സുകൾ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ പൊസിഷൻസുകൾ വളർന്നുകൊണ്ടിരിക്കും, നമ്മുടെ മേഖലകൾ അത് വളർന്നുകൊണ്ടിരിക്കും, നമ്മളുടെ മെച്ചൂരിറ്റി അത് വലുതായിക്കൊണ്ടിരിക്കും. അപ്പോഴും നമ്മൾ എന്തു ചെയ്യരുത്? അള്ളാഹു നമുക്ക് നൽകിയതെന്തോ അതിൽ നിന്ന് നമ്മൾ സഹായിക്കാനാണ് കൂട്ടുകാരെ നമ്മൾ തയ്യാറാകേണ്ടത്. അതിൽ പിശുക്ക് കാണിക്കാൻ നമുക്ക് പാടില്ല. പിശുക്കാണ് കളവ് പറയാനും അള്ളാഹുവിൻ്റെ നിഅമത്തിനെ നിഷേധിക്കുവാനും പ്രേരിപ്പിക്കുന്നത് അല്ലേ. അള്ളാഹു സുബ്ഹാന തആല നമുക്ക് നൽകിയതിന് നമ്മൾ പിശുക്ക് കാണിക്കുമ്പോഴാണ് കൂട്ടുകാരെ, അത് നമുക്ക് പിശുക്ക് കാണിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്യും? അതിലൂടെ എന്തു ചെയ്യും? ആ ഒരു തെറ്റു ചെയ്യുന്നതിലൂടെ നമ്മൾ എന്തൊക്കെ ചെയ്യും? കളവ് പറയും. അതുപോലെ അള്ളാഹു നൽകിയ നിഅമത്തിനെ അത് അവഹേളിക്കാൻ, അതിനെ തള്ളിപ്പറയാനും നമ്മൾ തയ്യാറാകുമെന്നുള്ളത്. അതുപോലെ തന്നെ സമ്പത്തിൻ്റെ ആധിക്യം, ഇതിലുള്ള മറ്റൊരു ഗുണപാഠം കൂട്ടുകാരെ, സമ്പത്തിൻ്റെ ആധിക്യം അള്ളാഹുവിൻ്റെ സ്നേഹത്തിനും തെളിവല്ല, മറിച്ച് പരീക്ഷണമായി വരാം. അപ്പോൾ കൂട്ടുകാർ പഠിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉമ്മയോടും ബാപ്പയോടും പറയണം, നമുക്ക് ലഭിക്കുന്ന സമ്പത്തുകൾ, ഉമ്മ ബാപ്പ നമുക്ക് ലഭിക്കുന്ന സമ്പത്തുകൾ, അത് അള്ളാഹു നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ തെളിവല്ല, അത് പടച്ചവൻ നമ്മെ പരീക്ഷിക്കുവാനും കാരണമായേക്കാം ഉമ്മ എന്നുകൂടി പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതുപോലെ അള്ളാഹു സുബ്ഹാന തആല ഇതിലൂടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ള എന്താണ്? അള്ളാഹു എല്ലാ രോഗങ്ങളെയും മാറ്റുവാൻ കഴിവുള്ളവനാണ് അല്ലേ. ഈ രോഗങ്ങളൊക്കെ അള്ളാഹു നൽകിയിട്ട് അള്ളാഹു തന്നെ എന്ത് ചെയ്തു കൂട്ടുകാരെ? അതിനെ മാറ്റി അല്ലേ. അത് മാറ്റുവാനും കഴിവുള്ളവനാണ് ആര്? അള്ളാഹു സുബ്ഹാന തആല എന്നതിനുള്ള ഒരു കഥയാണ്, നല്ലൊരു പാഠമാണ് അള്ളാഹു നമുക്ക് ഇതിലൂടെ നൽകുന്നത്. അതുപോലെ തന്നെ പ്രത്യേകമായി പ്രധാനമായി മനസ്സിലാക്കേണ്ട മറ്റൊരു രണ്ട് കാര്യങ്ങളുണ്ട് കൂട്ടുകാരെ. മലക്കുകളെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന പണികൾ എടുപ്പിക്കും അല്ലേ. അള്ളാഹു ഉദ്ദേശിച്ചൊരു പണിയല്ലേ മനുഷ്യൻ്റെ രൂപത്തിൽ വരാനും, ആ രോഗം മാറ്റാനും, തിരിച്ചു രോഗിയെപ്പോലെ അഭിനയിക്കാനും, അങ്ങനെ അവിടെ പ്രവർത്തിക്കാനും അള്ളാഹു ഉദ്ദേശിച്ച രീതിയിൽ മലക്കുകൾ പണിയെടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ മലക്കുകൾക്ക് രൂപമാറ്റം അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ ഉണ്ടാകുമെന്നും നമുക്ക് ഈ പാഠത്തിലൂടെ, ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ഈ എപ്പിസോഡ് വളരെയധികം അറിവുകൾ നിറഞ്ഞ, വളരെയധികം ചിന്തിക്കാൻ കൂട്ടുകാരുടെ കുഞ്ഞു മനസ്സുകളിൽ വളരെയധികം ചിന്തിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്നുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ വിടവാങ്ങുന്നത്. ഇൻഷാല്ലാ അടുത്ത പീസ് റേഡിയോയുടെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക്, കുഞ്ഞനുജന്മാർക്ക്, കുഞ്ഞനുജത്തിമാർക്ക് ഒരു ഇടവേള. അടുത്ത ഞായറാഴ്ചയിൽ പൂമരത്തണലിൽ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ ഇനിയും ഉണ്ടാകും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
3: മാഷാല്ലാ, വളരെ നല്ലൊരു ക്ലാസ്സാണ് നമ്മളിപ്പോൾ കേട്ടു കഴിഞ്ഞത്. അള്ളാഹുവിൻ്റെ പരീക്ഷണം മലക്കിലൂടെ എന്ന വിഷയം അധികരിച്ച് സംസാരിച്ചത് അൽ ഫഹദ് പൂന്തുറ.
2: ഇനി നാം കേൾക്കാനിരിക്കുന്നത് നുറുങ്ങുകൾ. പാലം പണിയുന്നവർ എന്ന തെൻസിഹ നസറിൻ കെവിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
6: പാലം പണിയുന്നവർ. ഒരിടത്ത് രണ്ടു സഹോദരങ്ങൾ തൊട്ടടുത്ത വീടുകളിലായി താമസിച്ചിരുന്നു. കൃഷിക്കാരായ അവർ ഇരുവരും ഒരുമയോടെയാണ് കഴിഞ്ഞിരുന്നത്. ഒരേ പണിയായുധങ്ങൾ ഉപയോഗിച്ച് പരസ്പരം കൃഷിക്കാര്യങ്ങളിൽ സഹായിച്ച് അവർ ജീവിച്ചു പോന്നു. ഇതിനിടെ എന്തോ കാര്യത്തിന് അവർ തമ്മിൽ പിണങ്ങാൻ ഇടയായി. രണ്ടുപേരുടെയും ഇടയിൽ തെറ്റിദ്ധാരണ വളർന്നുവന്നു. എന്തിനേറെ അവർ തമ്മിൽ കണ്ടാൽ പരസ്പരം സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെയായി. അവരുടെ കൃഷിയിടങ്ങൾ വേർതിരിക്കുന്ന ഭാഗത്തുകൂടി അവർ വലിയ ഒരു ചാല് കീറി തൊട്ടടുത്ത പുഴയിലെ വെള്ളം അതിലൂടെ ഒഴുക്കിയിരുന്നു. സഹോദരൻ തൻ്റെ കൃഷിയിടത്തിലേക്ക് വരാതിരിക്കാൻ ചാല് നല്ലതാണെന്ന് ഇരുവരും കരുതുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മൂത്ത സഹോദരന്റെ വീട്ടിൽ ഒരു മരപ്പണിക്കാരൻ വന്ന് എന്തെങ്കിലും മരപ്പണികൾ തരുമോ എന്നന്വേഷിച്ചു. പെട്ടെന്ന് മൂത്ത സഹോദരനൊരു ബുദ്ധി തോന്നി. അയാൾ മരപ്പണിക്കാരനെ വിളിച്ചുകൊണ്ടുപോയി കുറേ പഴയ തടിക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണിച്ചു കൊടുത്തു. അതുപയോഗിച്ച് തൻ്റെ പറമ്പിന് ചുറ്റും ഒരു വേലി കെട്ടിത്തരുവാൻ പറഞ്ഞു. ഇളയ സഹോദരന്റെ പുരയിടം കാഴ്ചയിൽ നിന്ന് മറയത്തക്ക രീതിയിൽ ഉയരത്തിലായിരിക്കണം വേലി കെട്ടേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അതിനായി കുറച്ച് ആണികളും മറ്റു ചില സാധനങ്ങളും വാങ്ങണമെന്ന് മരപ്പണിക്കാരൻ ആവശ്യപ്പെട്ടു. അയാൾ ഉടനെ തന്നെ മരപ്പണിക്കാരനെയും കൂട്ടി നഗരത്തിലേക്ക് പോയി. വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തു. വേഗം തന്നെ പണി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് മരപ്പണിക്കാരനെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. മൂത്ത സഹോദരന് മറ്റൊരിടത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അയാൾ ആദ്യമൊന്ന് അമ്പരന്നു. പുരയിടത്തിനു ചുറ്റും വേലിയൊന്നും കാണാനില്ല. എന്നാൽ മരപ്പണിക്കാരൻ ചാലിനോട് ചേർന്ന് എന്തോ പണി ചെയ്യുന്നുമുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് മരപ്പണിക്കാരൻ ചാലിനു കുറുകെ ഒരു പാലം പണിതിരിക്കുന്നു. കൈവരികൾ ചേർത്ത് മനോഹരമായി നിർമ്മിച്ച പാലം. പാലം പണികണ്ട് ഇളയ സഹോദരൻ അതിൽ കൂടി കയറി വന്നു. തൻ്റെ കൃഷിയിടത്തിലേക്ക് എളുപ്പം കടക്കാൻ ജ്യേഷ്ഠൻ പാലം പണിയിച്ചതാണെന്നാണ് അനുജൻ കരുതിയത്. ആ സന്തോഷത്തോടെ കൈകളും നീട്ടിപ്പിടിച്ചു വരുന്ന അനുജനെ കണ്ടപ്പോൾ ജ്യേഷ്ഠ സഹോദരനും പാലത്തിലൂടെ നടന്നുകയറി. പാലത്തിൻ്റെ നടുക്കുവെച്ച് അവരിരുവരും കെട്ടിപ്പിടിച്ചു, കണ്ണീർ പൊഴിച്ചു. പ്രിയ സഹോദരങ്ങളെ, വേലികൾ കെട്ടുന്നതിനേക്കാൾ പാലങ്ങൾ പണിയുന്നതിലാകട്ടെ നിങ്ങളുടെ ശ്രദ്ധ. ബന്ധങ്ങൾ കെട്ടടിച്ചുവിടാതെ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കുക.
3: നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് തെൻസിഹ നസറിൻ കെവി രചിച്ച പാലം പണിയുന്നവർ എന്നതിന് ശബ്ദം നൽകി സംസാരിച്ചത് മൻസൂർ മണ്ണാർക്കാട്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു തആലയെ അറിയലാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലക്ഷ്യം. ആ അള്ളാഹുവിനെ അറിയാനുള്ള മാർഗമാണ് അവൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുക. പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്നയിലൂടെ ഇനി നാം പഠിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അൽ മന്നാൻ എന്ന നാമത്തെക്കുറിച്ചാണ്. അവതരിപ്പിച്ച് സംസാരിക്കുന്നത് ഷമീർ മദീനി.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവാണ് അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളിലൂടെ അവനെ അറിയുക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനുമായി ബന്ധപ്പെട്ട കൂടുതൽ കൂടുതൽ അറിവ് നൽകി നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശിഷ്ടങ്ങളായ നാമങ്ങൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ ആ നാമങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്, ഔദാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്ന വ്യത്യസ്തങ്ങളായ നാമങ്ങൾ. അതിൽപ്പെട്ട ഒരു നാമമാണ് അൽ മന്നാൻ, കനപ്പെട്ട അനുഗ്രഹങ്ങൾ നൽകുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഈ ഒരു നാമം നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ മന്നാൻ എന്നൊരു നാമം അള്ളാഹുവിൻ്റെ നാമമായി പരിചയപ്പെടുത്തുന്നില്ല എങ്കിലും ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അവൻ്റെ കാരുണ്യത്തെയും ഔദാര്യത്തെയും നന്മയെയും ഒക്കെ കുറിക്കുന്ന വ്യത്യസ്തങ്ങളായ നാമങ്ങൾ ആ അനുഗ്രഹങ്ങളുടെ വലിപ്പവും വിശാലതയുമാണ് നമ്മെ അറിയിക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി ഇപ്രകാരം ദുആ ചെയ്യുന്നത് കേട്ടു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും എന്നുള്ളതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാൻ, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. നീ കനപ്പെട്ട അനുഗ്രഹങ്ങൾ നൽകുന്ന അൽ മന്നാനാണ്. ബദീ ഉസ്സമാവാത്തി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനുമാണ്. ദുൽ ജലാലി വൽ ഇക്റാം, ആദരവും മഹത്വവും ഉള്ള ആദരവുകളുടെയും മഹത്വങ്ങളുടെയും ഉടയവനായ അല്ലാഹുവേ, യാ ഹയ്യു യാ ഖയ്യൂം എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹുവേ, ഇങ്ങനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുന്ന ആ സുഹാബിയെ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തൻ്റെ മറ്റ് സുഹാബത്തിനോടായി, അതദറൂന ബിമ ദഅ, എന്തുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് എന്നറിയോ? അദ്ദേഹം ചോദിച്ച ആ ചോദ്യങ്ങളുടെ ആ പ്രാർത്ഥനാ വചനങ്ങളുടെ പ്രത്യേകത നിങ്ങൾക്കറിയോ? സുഹാബത്ത് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും അവൻ്റെ ദൂതനുമാണ് കൂടുതൽ അറിയുക, അഥവാ അവർക്കറിയില്ല എന്നുള്ളത് അവർ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സീ ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ പടച്ചിറപ്പ് തന്നെയാണ് സത്യം. ലഖദ് ദഅല്ലാഹ ബിസ്മിഹിൽ അഅലം, അദ്ദേഹം അള്ളാഹുവിനോട് ചോദിച്ചത് അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. അല്ലദി ഇദാ ദുഇയ ബിഹി അജാബ്, അള്ളാഹുവിൻ്റെ മഹത്തായ ആ നാമം വെച്ചുകൊണ്ട് ആ നാമത്തിലൂടെ ഒരാൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യും. വ ഇദാ സുഇല ബിഹി അഅത്വാ, അത് മുഖേന അള്ളാഹുവിനോട് ഒരാൾ ഒരു കാര്യം തേടിയാൽ അള്ളാഹു അത് നൽകും, ചോദിച്ചാൽ നൽകും. ഇമാം അബൂദാവൂദ്, നസായി, ഇബ്നു മാജ, ഇബ്നു ഹിബ്ബാൻ, ഹാക്കിം ഇവരൊക്കെ ഉദ്ധരിച്ച പ്രബലമായൊരു ഹദീസ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മന്നാൻ, ധാരാളമായി കനപ്പെട്ട അനുഗ്രഹങ്ങൾ തന്നെ നൽകുന്നവനാണ് എന്നൊരു ആശയം നമുക്ക് ആ ഹദീസിൽ നിന്ന്, ആ ഒരു നാമത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദുനിയാവിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത ആരാണുള്ളത്? ദുനിയാവിലെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അത് നൽകും എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ചരിത്രവും അതാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ല അല്ലാ ദുനിയാവ് കൊടുക്കുക. ഉദാഹരണം നോക്കിയാൽ ഖാറൂൻ വലിയ ധനികനായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അംഗീകരിക്കാത്ത ധിക്കാരിയായ ഒരു അഹങ്കാരിയായ മനുഷ്യനാണ്. പക്ഷേ ധാരാളം സമ്പത്ത് നൽകി അല്ലാഹു അയാൾക്ക്. ഖാറൂൻ ധാരാളം സമ്പത്ത് നൽകപ്പെട്ട ആളാണ് എങ്കിലും അല്ലാഹു ഇഷ്ടപ്പെടാത്തവനാണ് എന്നത് ആ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് നൽകിയതുമുണ്ട്. ദുനിയാവിൽ സമ്പത്ത് നൽകപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നോക്കിയാൽ ധാരാളം അല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ദുനിയാവിൽ തന്നെ നൽകിയിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം അതാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകിയിട്ടുണ്ട്. ദുനിയാവിൽ തന്നെ സമ്പത്തും സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതേപോലെ അല്ലാഹു അധികാരം നൽകിയ ആളുകളുടെ ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഫിർഔൻ, വലിയ അധികാരവും സ്വാധീനവുമുള്ള ഒരു മനുഷ്യനായിരുന്നു. അന റബ്ബുക്കുമുൽ അഅല, നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവ്, പടച്ചവൻ ഞാനാണ് എന്ന് പറയാൻ മാത്രം അഹങ്കാരിയും പോക്കരിയും ധിക്കാരിയുമായ ഫിറഔൻ. അല്ലാഹു ദുനിയാവിൽ അധികാരം നൽകി, പക്ഷെ അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അധികാരം നൽകിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കും അമ്പിയാക്കന്മാരിൽ പലർക്കും അള്ളാഹു സ്വാധീനവും സൗകര്യങ്ങളും അധികാരവും ഒക്കെ നൽകിയ ചരിത്രമുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അള്ളാഹു ദുനിയാവ് നൽകും. എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം നൽകുന്ന അതിമഹത്തായ അനുഗ്രഹമാണ് ദീനിയായിട്ടുള്ള അനുഗ്രഹം, നിഅമത്തുൽ ഹിദായ, ഹിദായത്ത് നൽകുക എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതേപോലെ ആ ദീനിൻ്റെ താല്പര്യമനുസരിച്ച് തേട്ടമനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ്, ദീനുമായി ബന്ധപ്പെട്ട അറിവ്, ഇതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് പ്രത്യേകം നൽകുന്ന അനുഗ്രഹങ്ങളാണ്. ഇന്നല്ലാഹ യുഅത്തി ദുനിയാ ലിമൻ യുഹിബ്ബു വലിമൻ ലാ യുഹിബ്ബു, ദുനിയാവ് അവൻ ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും, പക്ഷേ ദീൻ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല, സത്യവിശ്വാസികൾക്ക് അള്ളാഹു പ്രത്യേകമായി കൊടുത്ത കനപ്പെട്ട അനുഗ്രഹമാണ് അവരിൽ നിന്ന് അവരിലേക്കൊരു ദൂതനെ നിയോഗിച്ചയച്ചു എന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ബോധമുള്ളവരും ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം അതിൻ്റേതായ ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും നിർവഹിക്കുവാൻ കടപ്പെട്ടവരാണ് എന്നുള്ളൊരു തിരിച്ചറിവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്ന നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ ചെയ്യാൻ, മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ ചെയ്തത് മറന്നേക്കണം, ചെയ്യാനുള്ള തൗഫീഖ് നൽകി അള്ളാഹുവിനെ സ്തുതിക്കുവാനും സാധിക്കണം. ഇല്ലെങ്കിലോ ആ നന്മ ഇവിടെ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കും. നമ്മൾ ഒരാളെ സഹായിച്ചു, അയാളിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ചെയ്തതെങ്കിൽ അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് വല്ലാതെ വേദനയുണ്ടാകും. നമ്മൾ പലരോടും പറയും, ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നു, അവനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ആ ചെയ്ത നന്മകളെപ്പോലും ഇല്ലാതെയാക്കുകയും നമ്മുടെ മനസ്സ് തന്നെ ദുഷിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് പല പണ്ഡിതന്മാരും ഉണർത്തിയതുപോലെ, നീ ഒരാൾക്ക് നന്മ ചെയ്യുന്നുവെങ്കിൽ ആ നന്മ നീ മറന്നേക്കുക. അള്ളാഹു നിനക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നീ സദാ ഓർക്കുകയും ചെയ്യുക. അള്ളാഹു ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകിയതിൽ പടച്ചറബിനെ സ്തുതിക്കുവാനും നമുക്ക് സാധിക്കണം. സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ കൊടുത്തത് എടുത്തു പറഞ്ഞും ശല്യപ്പെടുത്തിയും നിങ്ങൾ കൊടുത്ത ദാനധർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത്, ബാത്തിലാക്കി കളയരുത് എന്നാണ് സൂറത്തുൽ ബക്കറയിലെ 264-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വിശദീകരിച്ചത്. എന്നിട്ട് അതിനൊരു ഉദാഹരണവും ഉപമയും അള്ളാഹു പറഞ്ഞു. ഒരു വലിയ കുന്നിൽ മൊട്ടപ്പാറ, കരിമ്പാറ, അതിൽ കുറേ മൺതരികൾ കുന്നുകൂടിയിട്ടുണ്ട്. ഫഅസ്വാബഹു വാബിലുൻ ഫതറകഹു സൽദ, അവ മൊട്ടക്കുന്നിൽ കുറേ മണ്ണ് കൂടിക്കിടക്കുന്നു, ആ മണ്ണിലേക്ക് ശക്തമായൊരു പേമാരി പെയ്തിറങ്ങുമ്പോൾ ആ മൺതരികളെല്ലാം ഒലിച്ചുപോയി. ഫതറകഹു സൽദ, ഒരു മൊട്ടക്കുന്നായി, കരിമ്പാറയായി അത് അവശേഷിച്ചു നിൽക്കും, ഒരു തരി മണ്ണും ഇല്ലാത്ത രീതിയിൽ. ഇതുപോലെ നിങ്ങൾ ചെയ്ത കുറേ നന്മകൾ, അത് റിയാവും അതേപോലെ തന്നെ മറ്റുള്ളവരെ ശല്യപ്പെടുത്തിക്കൊണ്ട് എടുത്തു പറഞ്ഞ് അവരെ വേദനിപ്പിക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ ആ നന്മകൾ നിഷ്ഫലമാവുകയാണ്, അവിടെ നിലനിൽക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആണ് നമുക്ക് ഓരോരുത്തർക്കും നന്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകിയത്, ഔദാര്യം നൽകിയത്. അതുകൊണ്ട് പടച്ചറബിനെ സ്തുതിക്കാൻ, അള്ളാഹുവിനോട് നന്ദി പറയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചോദിക്കാതെ തന്നെ നൽകിയവനാണ്. ചോദിക്കുന്നതിന് മുമ്പേ തന്നെ നൽകിയതാണ് അള്ളാഹു നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം. വലായു ത്വാലിബു കഷൈ, അതിന് പകരമായി അള്ളാഹു ഒന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല, ഞാൻ ഇത്ര തന്നില്ലേ അതുകൊണ്ട് നീ ഇത്ര തരണം എന്ന രീതിയിൽ. യുത്തഈമു വലായു ത്വാം, അള്ളാഹുവാണ് നമ്മളെ തീറ്റിയവൻ, നമ്മൾ അള്ളാഹുവിനെ തീറ്റിപ്പോറ്റേണ്ട ആവശ്യമില്ല. പടച്ചറബിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് ധാരാളമായി ഓർക്കുക എന്നത് അള്ളാഹുവിന് ദിക്കർ ചെയ്യുന്ന ദിക്കറിൻ്റെ ഒരു ഇനമായി പണ്ഡിതന്മാർ പ്രത്യേകം പറയാറുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ നമ്മൾ ജാഗ്രതയുള്ളവരാകുമ്പോൾ, ഓർമ്മയുള്ളവരാകുമ്പോൾ, നന്ദിയുള്ളവരാകാൻ നമുക്ക് സാധിക്കും. ഫദ്കുറു ആലാ അല്ലാഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കുക, എങ്കിൽ നിങ്ങൾ വിജയം വരിച്ചേക്കാം എന്ന് ഖുർആൻ സൂറത്ത് അൽ അഅ്റാഫിലെ 69-ാമത്തെ ആയത്തിൽ പറഞ്ഞു. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. ഭൂമിയിൽ നിങ്ങൾ ധിക്കാരികളായി വിഹരിക്കരുത്, അങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നവരായി നിങ്ങൾ മാറരുത്. പടച്ച റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് അനുഗ്രഹദാതാവായ റബ്ബിനെ തിരിച്ചറിഞ്ഞ് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനുള്ള മനസ്സുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാൻ നമുക്ക് സാധിക്കും. നാവുകൊണ്ടും അതേപോലെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടുമൊക്കെ പടച്ച റബ്ബിനെ സദാ സ്മരിച്ചുകൊണ്ട് ദിക്കർ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ സാധിക്കും. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. സൂറത്ത് ഇബ്രാഹീമിലും സൂറത്ത് നഹലിലുമൊക്കെ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞതാണ്, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ, അത് ക്ലിപ്തപ്പെടുത്താൻ, കണക്കാക്കാൻ പോലും നിങ്ങൾ അശക്തരാണ്, നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ അത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള അള്ളാഹുവിനെ സംബന്ധിച്ച് നാം ബോധവാന്മാരാണെങ്കിൽ, മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ ആ പടച്ചറബിലേക്കാണ് കൈകൾ നീട്ടുക, അവരുടെ സങ്കടങ്ങളും ആവനാദികളും ബോധിപ്പിക്കുക. ആ പടച്ചറബിനെ മറന്നുകൊണ്ട് അവനോട് ചോദിക്കേണ്ട ഒരു കാര്യം മറ്റാരോടെങ്കിലും ചോദിക്കുക എന്നത് ഏറ്റവും വലിയ നന്ദികേടാണ്. പടച്ചറബിനെ അപഹസിക്കുന്നതിനും അവനെ നിന്ദിക്കുന്നതിനും തുല്യമാണ്. സൂറത്തു സുമറിൽ അള്ളാഹു പറഞ്ഞതുപോലെ, നീ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അവനോട് മാത്രം നീ ചോദിക്കുക. വഖും മിന അശ്ശാക്കിരീൻ. അതുവഴി നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുക. അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു കാര്യം അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് നന്ദികേടാണ്, ശിർക്കാണ്. അപ്പോൾ പടച്ചറബിനോട് നന്ദിയുള്ളവരാകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ബോധവാന്മാരാകണം. ധാരാളമായി നൽകുന്നവനാണ് അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അവനോട് ചോദിക്കാൻ യാതൊരു മടിയും നമുക്ക് വേണ്ടതില്ല. രോഗം മാറാൻ, സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങാൻ, മാനസികമായ വ്യഥകളും സങ്കടങ്ങളും നീങ്ങാൻ എന്ന് വേണ്ട എന്തും അള്ളാഹുവിനോട് നമുക്ക് പറയാം, ചോദിക്കാം. അള്ളാഹുവിനോട് ചോദിക്കുന്നതിൻ്റെ പേരിൽ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടക്കേടമൊന്നും ഉണ്ടാവുകയില്ല. ചോദിക്കാത്തവരോട് അള്ളാഹ്ക്ക് ദേഷ്യമുണ്ടാകും. മല്ലം യസ് അലില്ലാഹ യഗളബ് അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഒരാൾ അള്ളാഹിനോട് ചോദിക്കുന്നില്ലെങ്കിൽ അള്ളാഹ്ക്ക് ദേഷ്യമുണ്ടാകും, അയാളോട് വെറുപ്പുണ്ടാകും. നേരെ മറിച്ച് അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളോട് അള്ളാഹ്ക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ അൽ മന്നാൻ, ധാരാളമായി അനുഗ്രഹങ്ങൾ നൽകുന്ന, കനപ്പെട്ട അനുഗ്രഹങ്ങൾ നൽകുന്ന അള്ളാഹുവിനെ നാം അറിയണം. അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربي زدنا علما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد السلام عليكم ورحمة الله
8: പീസ് റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിൻ്റെ അൽ മന്നാൻ എന്ന നാമത്തെ വിശദീകരിച്ച് സംസാരിച്ചത് ഷമീർ മദീനി.
3: ശ്രോതാക്കളെ, ഇനി നമ്മൾ കുട്ടികളുടെ പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
8: അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിന്റെ 13-ാം എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് അബ്ദുസ്സലാം വീട്ടി.
9: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 13. വിചാരിക്കാതെ ഒരു വിനോദയാത്ര. ശർക്കരയും തേങ്ങയും ഉള്ളിയും ചേർത്ത് കുഴച്ച അവിലും ചായയും മക്കളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് ഷാഹിദ തലേ ദിവസത്തെ പത്രമെടുത്ത് വരാന്തയിലേക്ക് പോയി. ശങ്കുണ്ണി നായരുടെ വീട്ടിൽ നിന്ന് അജ്മൽ വാങ്ങിക്കൊണ്ടുവന്നതാണത്. എല്ലാ ദിവസവും രാവിലെ തലേ ദിവസത്തെ പത്രം എടുത്തുകൊള്ളാൻ ശങ്കുണ്ണി നായർ സമ്മതിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഷാഹിദക്കും അജ്മലിനും തോന്നിയത്. പത്രത്തിലെ മുൻപേജ് വാർത്തകൾ വായിച്ചു തീരും മുമ്പേ അജ്മലും സെൽവയും വരാന്തയിലെത്തി. ഷാഹിദ് അവരോട് പറഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, സ്കൂളും മദ്രസയുമില്ല.

0: മുറ്റത്ത് ഒരില വെച്ചു. പിന്നെ അടുത്ത ചവിട്ടുപടിയുടെ വക്കിൽ, നടുവിൽ, പിന്നെ വരാന്തയിലെ ചൂടിപ്പടത്തിൽ, പിന്നെ വാതിൽപ്പടിയിൽ. ഇതാപ്പോ അത്ര വലിയ കളി, ഒരു രസമല്ല. എടീ, ഈ കളിയിലൊരു കാര്യമുണ്ട്. വെയിലിൻ്റെ യാത്ര മനസ്സിലാക്കാനാണ് ഈ ഇലകൾ കൊണ്ട് അടയാളം വെക്കുന്നത്. അത് കാണാൻ നല്ല രസമാണ്. സെൽവ കുറച്ചു നേരം കസേരയിലിരുന്ന് വെയിലിൻ്റെ യാത്ര ശ്രദ്ധിച്ചു. ഇക്കാക്ക പറഞ്ഞ പോലെ അത് അടയാളം വെച്ച ഇലകൾ പിന്നിട്ട് തൻ്റെ നേരെ വരാൻ തുടങ്ങിയിരിക്കുന്നു. അവൾ ചോദിച്ചു, ഇക്കാക്ക, വെയിലിന് ബുദ്ധിയുണ്ടോ? അത് ഇക്കാക്ക പറഞ്ഞ മാതിരി തന്നെയാണല്ലോ വരുന്നത്. വെയിലിന് ബുദ്ധിയുണ്ടായതുകൊണ്ടല്ല, സൂര്യന്റെ റൂട്ട് നേരത്തെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. അതിന് റൂട്ട് മാറാൻ സ്വാതന്ത്ര്യമില്ല. സൂര്യന്റെ യാത്രക്കനുസരിച്ച വെയിലിന്റെ യാത്ര. രാവിലെ നമ്മുടെ നിഴലിന് നമ്മളേക്കാൾ നീളണ്ടാവും. സൂര്യൻ പൊന്തുന്നതിനനുസരിച്ച് നിഴലിന്റെ നീളം കുറയും. നീ മുറ്റത്തിറങ്ങി പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നു നോക്ക്. സെൽവ മുറ്റത്തിറങ്ങി പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നു. ഇക്കാക്ക പറഞ്ഞ പോലെ തന്റെ നിഴലിന് ശരീരത്തേക്കാൾ നീളമുണ്ട്. ഇനി ഉച്ചയാവുമ്പോൾ അതേ സ്ഥലത്തു തന്നെ നിന്നു നോക്ക്. നിഴലിന് ശരീരത്തേക്കാൾ നീളം കുറയും. നട്ടുച്ചയായാൽ തീരെ നിഴലുണ്ടാകൂല. ഇതെല്ലാം സംഭവിക്കുന്നത് പടച്ചോൻ സൂര്യനെ സഞ്ചരിപ്പിക്കുന്നതുകൊണ്ടാ. അത് പറഞ്ഞ് അജ്മൽ അകത്തേക്ക് പോയി. സെൽവ പടിഞ്ഞാറോട്ട് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് തന്റെ പിന്നിൽ നിന്ന് രണ്ടു നിഴൽ തല കാണിക്കുന്നതായി അവൾക്ക് തോന്നി. തിരിഞ്ഞു നോക്കി. അത്ഭുതം! പൊന്നമ്മ ടീച്ചറും ഹസീന ടീച്ചറുമാണ്. അവരവളുടെ തലയിൽ തൊട്ടു. സന്തോഷം കൊണ്ടും അത്ഭുതം കൊണ്ടും സെൽവയ്ക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ടീച്ചർ വന്നത് ഉമ്മ അറിഞ്ഞിട്ടേയില്ല. ഉമ്മയുടെ കണ്ണുകൾ പത്രത്തിലാണ്. സെൽവ വിളിച്ചു, ഉമ്മാ, ഇക്കാക്ക, ഇതാ രണ്ടാള് വന്നിരിക്കുന്നു. ഷാഹിദ മുറ്റത്തേക്ക് നോക്കി. ഓടിയിറങ്ങി പൊന്നമ്മ ടീച്ചറെ കെട്ടിപ്പിടിച്ചു. ശേഷം ഹസീന ടീച്ചറുടെ കൈപിടിച്ചു. അവർ വരാന്തയിലേക്ക് കയറി. സെൽവ ചിന്തിച്ചു, ഉമ്മയെന്താ പൊന്നമ്മ ടീച്ചറെ കെട്ടിപ്പിടിക്കുകയും ഹസീന ടീച്ചറെ കെട്ടിപ്പിടിക്കാതിരിക്കുകയും ചെയ്തത്? ഹസീന ടീച്ചറുടെ കൈക്ക് പിടിക്കുക മാത്രമാണല്ലോ ചെയ്തത്. എടീ പൊന്നമ്മേ, നിനക്കിപ്പോഴെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ, സന്തോഷായി. ഹസീന ടീച്ചറെ, ഞാനും ഈ പൊന്നമ്മയും അഞ്ചിലും ആറിലും ഏഴിലും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചോരാ. ഇരിക്കി, ഞാൻ ചായ എടുക്കട്ടെ? ഇരിക്കടി അവിടെ, ചായയേക്കാൾ രസം നിന്റെ വർത്താനത്തിനാ. സെൽവേ, നിന്റെ ഉമ്മ നല്ല തമാശ പറയായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പം. ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോ ഞങ്ങൾ പിരിഞ്ഞു. ഞാൻ പഠിച്ച് ടീച്ചറായി, ദൂരെ ഒരു സ്കൂളിൽ ജോലിക്ക് ചേർന്നു. ഇപ്പോഴാണ് എന്റെ കൂട്ടുകാരിയുടെ മക്കളായ നിന്റെയും അജ്മലിന്റെയും സ്കൂളിലെത്തിയത്. ഷാഹിദ ചായയെടുക്കാൻ വീണ്ടും എഴുന്നേറ്റു. ഹസീന ടീച്ചർ അവളുടെ കൈ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി. ചായ കുടിച്ചിട്ടേ ഞാനും പൊന്നമ്മ ടീച്ചറും പോകുള്ളൂ. ഇപ്പോ ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. ഹസീന ടീച്ചർ നിർത്തിയപ്പോൾ പൊന്നമ്മ ടീച്ചർ വിഷയമെടുത്തിട്ടു. നാളെയാണ് സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോകുന്നത്. മലമ്പുഴയിലേക്കാ. അതിന് അജ്മലിനെയും സെൽവയും പറഞ്ഞേക്കണം. പൈസ ഒന്നും വേണ്ട. നിന്റെ മക്കളുടെ യാത്ര എന്റെയും ഹസീന ടീച്ചറുടെയും ചെലവിൽ. ഒന്നും എതിർത്തു പറയരുത്. നാളെ ഏഴു മണിക്ക് സ്കൂളിലെത്തിക്കണം. പൊന്നമ്മ ടീച്ചർ സെൽവയുടെ മുഖത്തേക്ക് നോക്കി. ആ കുഞ്ഞു മുഖത്ത് സന്തോഷത്തിന്റെ ഒരു നിറപ്പൂക്കൽ വിരിയുന്നത് കണ്ടു. ഇനി നീ ചായ എടുത്തോ? പൊന്നമ്മ ടീച്ചർ ഷാഹിദയുടെ ചുമലിൽ തട്ടിക്കൊണ്ടു പറഞ്ഞു. ഷാഹിദയോടൊപ്പം അവർ അകത്തേക്ക് കടന്നു. സെൽവ ഓടിച്ചെന്ന് കുളിമുറിയുടെ വാതിൽക്കൽ ശക്തിയായി മുട്ടി. ഇക്കാക്ക, വേഗം വരി, വിരുന്നുകാർ വന്നിട്ടുണ്ട്. അജ്മൽ കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് കടന്നപ്പോൾ ചിരിക്കുന്ന രണ്ടു മുഖങ്ങൾ അവനെ സ്വാഗതം ചെയ്തു. പൊന്നമ്മ ടീച്ചറുടെയും ഹസീന ടീച്ചറുടെയും മുഖങ്ങൾ.
1: വളരെ നല്ലൊരു സെഷനാണ് നാം ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. അജ്മലും കുഞ്ഞുപങ്ങളും എന്നതിൻ്റെ 13-ാം എപ്പിസോഡ് നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത് അബ്ദുസലാം വീട്ടി. മനോഹരമായ പല ദൃശ്യങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ പലരും. പലപ്പോഴും പല കാരണങ്ങളാൽ ആ ദൃശ്യങ്ങൾ അത് നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ് പലരും. അവർക്ക് വേണ്ടി പീസ് റേഡിയോയിലൂടെ ഒരു പുതിയ ദൃശ്യം ഒരുക്കുകയാണ്. ദാൽ തടാകത്തിലെ ശിക്കാരകൾ അവതരിപ്പിച്ച് സംസാരിക്കുന്നത് മുഹമ്മദ് അലി, കൂടെ അദ്നാനുൽ ഫാരിസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ്.

0: റേഡിയോ ദൃശ്യം നയനമനോഹര കാഴ്ചകളുടെ ശ്രവ്യാനുഭവം. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടുവരുന്ന ദൃശ്യം പലരുടെയും യാത്രാ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പീസ് റേഡിയോ ദൃശ്യം എപ്പിസോഡിൽ ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി മുഹമ്മദ് അലി പോത്തുകാടൻ, പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര സ്വദേശി, അസിസ്റ്റന്റ് ജി എസ് ടി കമ്മീഷണർ മലപ്പുറം. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സുപരിചിതൻ കൂടിയാണ്. കുറേ നല്ല പ്രോഗ്രാമുകൾ പീസ് റേഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള ആളുകൂടിയാണ്. കൂടാതെ മുഹമ്മദ് അലിക്ക ഒരു നല്ലൊരു യാത്രികൻ കൂടിയാണ്. ഇന്ന് നമ്മോടൊപ്പം ഏതൊരു യാത്രികനും കാണാൻ കൊതിക്കുന്ന, പോയി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ജമ്മു ആൻഡ് കാശ്മീർ. അതിലെ കാശ്മീർ യാത്രയിലെ അനുഭവങ്ങളാണ് പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി നമ്മോടൊപ്പം മുഹമ്മദ് അലിക്ക പങ്കുവെക്കുന്നത്. അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: മുഹമ്മദ് അലിക്ക, എങ്ങനെയാണ് കാശ്മീർ യാത്രയെ ഒന്ന് ചുരുക്കി കാണുന്നത്? എങ്ങനെ എത്തിപ്പെട്ടു ഈ ഒരു ആഗ്രഹത്തിലേക്ക്? ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ?
1: കാശ്മീർ എന്നതൊരു വികാരമായിരുന്നു. കുട്ടിക്കാലത്ത് പുസ്തകങ്ങളിൽ വായിച്ചത് തൊട്ട് മനസ്സിൽ കാശ്മീർ ഉണ്ടായിരുന്നു. ഒരു 3 വർഷത്തിന് മുമ്പ് വഴുതി മാറിയതാണ് ഈ യാത്ര.
0: അപ്പോൾ ഇതിനു മുമ്പ് മറ്റു പല യാത്രകളും പോയിട്ടുണ്ടാകും, ചെറിയ ചെറിയ യാത്രകൾ, വലിയ യാത്രകളല്ല. എന്നാൽ തന്നെ യാത്ര ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്, താങ്കളുടെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണാം. അപ്പോൾ ഇതിനു മുമ്പ് വേറെ വല്ല യാത്രകളും ചെയ്തിട്ടുണ്ടോ, ഒറ്റയ്ക്കോ ഫാമിലി ആയിട്ടോ ഒക്കെ? അതൊന്ന് പറയാം. ആദ്യം
1: ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, ഫാമിലി ആയിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്, മറ്റു കൂട്ടുകാരുമായി യാത്ര ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, അടുത്ത സംസ്ഥാനങ്ങളിൽ ഒക്കെ പോയിട്ടുണ്ട്.
0: അതിൽ ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ പറ്റിയ ഇടങ്ങൾ ഏതൊക്കെയാണ്?
1: ദുബായിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്, സൗദി അറേബ്യയിൽ 2 തവണ.
0: സിംഗപ്പൂരിൽ എങ്ങനെയാണ്, ഫാമിലി ആയിട്ടാണോ അതോ വെറുതെ വിസിറ്റിംഗിന് പോയതാണോ അതോ ടൂറായി തന്നെ പോയതാണോ?
1: സിംഗപ്പൂരിലും ഫാമിലി ആയിട്ടാണ് പോയത്, ഞാനും ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്നു.
0: ഓക്കെ. അപ്പം ഇപ്രാവശ്യം നമ്മൾ കാശ്മീരിലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ഒറ്റക്കായിരുന്നോ അതോ ഫാമിലി ആയിട്ടാണോ, ഒന്ന് പറയാം.
1: കാശ്മീരിൽ പോയത് ഫാമിലി ആയിട്ടാണ്, ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്നു, പുറമെ ഭാര്യയുടെ സഹോദരിയും ഭർത്താവും ഉണ്ടായിരുന്നു.
0: പൊതുവെ കാശ്മീർ എന്ന യാത്ര യുവാക്കളുടെയും അതുപോലെ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മാത്രമാണ് അധികം പോയി കാണാറ്. അപ്പോൾ കൂട്ടത്തിൽ ഫാമിലിയെയും കൂട്ടിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് കാശ്മീരിലേക്ക് എത്തിയത്? ഏത് യാത്രാമാർഗം കൂടിയാണ്? ഇതെല്ലാം കൂടെ ഒന്ന് ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്താം.
1: 3 വർഷം മുമ്പ് ഒന്ന് പ്രോഗ്രാം ചെയ്തതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ വിമാന ടിക്കറ്റ് വരെ എടുത്തിരുന്നു, പക്ഷേ ബൈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. ഞങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരും ഓഫീസർമാരും ഫാമിലി ആയിട്ടാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, കാശും പോയി കുറച്ച്. പിന്നീട് കാശ്മീർ എന്നൊരു മോഹം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അതേപോലെ മക്കൾ ഇടക്ക് പറഞ്ഞിരുന്നു, കുട്ടികളോടൊക്കെ പറഞ്ഞു, സഹപ്രവർത്തകരോടൊക്കെ പറഞ്ഞു, അപ്പോൾ അവർ കളിയാക്കുന്നു, അപ്പോൾ അങ്ങനെ നമുക്കൊരു വാഗ്ദാനം തന്നിട്ട് മുടങ്ങിയല്ലോ എന്നുള്ളത്. അടുത്ത കാലത്താണ് ഒത്തു വന്നു എന്നുള്ളതാണ് സത്യത്തിൽ. ഞാൻ പോയത് സിംഗപ്പൂരിൽ പോയത് ഒരു ട്രാവൽസ് വഴിയാണ്. അതേപോലെ ഇത്തവണയും അവരുടെ നല്ലൊരു സർവീസായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഇത്തവണയും അവരെ തന്നെയാണ് ഉദ്ദേശിച്ചത്. എൻ്റെ സഹ സീനിയർ ഓഫീസറായിരുന്ന ഒരു CM തോമസ് ഉണ്ട്. അദ്ദേഹം ഒരു വലിയ യാത്രക്കാരനായിരുന്നു. ഓരോ വർഷവും ഓരോ രാജ്യങ്ങളിലേക്കാണ് ഫാമിലിയായിട്ട് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. സമ്പന്നനും കൂടിയാണ് അദ്ദേഹം. ഈ ട്രാവൽസ് റോയൽ ഒമാനിയ ടൂർസ് ആൻഡ് ട്രാവൽസ്, എറണാകുളത്ത് ആണ് ആസ്ഥാനം. ഇസ്രയേലിൽ അടക്കം ഇന്ത്യക്ക് പുറത്തും കേരളത്തിനും അകത്തുമായിട്ട് വേറെയും കുറേ ഓഫീസുകളൊക്കെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അദ്ദേഹം ഓപ്പറേഷൻസ് അതേപോലെ ഓർഗനൈസേഷൻ്റെ ചാർജിലുള്ള ഡേവിഡുമായി എന്നെ കണക്ട് ചെയ്തു. പിന്നെ എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് കാണേണ്ടത്, എത്ര ദിവസമാണ് എന്നുള്ളൊരു ഏതാണ്ടൊരു ചർച്ച ഞങ്ങൾ ചെയ്തു. അതിനുശേഷം അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഇന്ന ദിവസം പോകുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു ഐറ്റിനറി നമുക്ക് അയച്ചു തന്നു. അത് ഡിസ്കസ് ചെയ്തോ തീരുമാനമാക്കി. പിന്നെ എങ്ങനെ എത്തുന്നു എന്നുള്ള ചോദ്യമാണ് നമുക്ക്. ഞാൻ സർവീസിലുള്ളതുകൊണ്ട് ഒരുപാട് ലീവ് എടുക്കൽ പ്രശ്നമാണ്. അപ്പോൾ വിമാനമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങോട്ട് പോയത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കുമാണ് വിമാനത്തിൽ പോയത്. തിരിച്ച് ശ്രീനഗറിൽ നിന്ന് ബോംബെയിലേക്കും തുടർന്ന് നെടുമ്പാശ്ശേരിയിലേക്കുമാണ് യാത്രയായിട്ട് വന്നത്.
0: അപ്പോൾ ഇവിടുന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഡൽഹിയിലേക്ക്, ഡൽഹിയിൽ യാത്രകൾ ചെലവഴിച്ചോ അതോ നേരെ ശ്രീനഗറിലേക്ക് പോയതാണോ?
1: ഇൻഡിഗോ എയർലൈൻസ് വഴിയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഡയറക്റ്റ് ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. നേരത്തെ ബോംബെ വഴിയാണ് ഉദ്ദേശിച്ചിരുന്നത്, ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ കോവിഡ് പ്രശ്നം കാരണം ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഡൽഹിയിൽ ഇറങ്ങി, ഒരു ടെർമിനലിൽ ഇറങ്ങി അടുത്ത ടെർമിനലിലേക്ക് മാറി അടുത്ത ചെക്ക് ഇൻ കഴിഞ്ഞു പോകുന്നു എന്നുള്ളൂ. അപ്പോൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല.
0: സ്വാഭാവികമായിട്ടും ശ്രോതാക്കൾക്ക് ഉള്ളൊരു ചോദ്യമായിരിക്കും, ഈ ഒരു കാലം അത് കോവിഡ് കാലമാണല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട യാത്രകളിലേക്ക് വന്ന ബുദ്ധിമുട്ടുകളോ പ്രോട്ടോക്കോളുകളോ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞാൽ?
1: സത്യത്തിൽ കോവിഡ് യാത്ര ഒരു പ്രശ്നം തന്നെയാണ്. കോവിഡ് ചെക്ക് പരിശോധന ഉണ്ടാകും എന്നുള്ളൊരു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളുടെയും ഒരു ആശങ്ക, എങ്ങാനും ഈ ആറു പേരിൽ ഒരാൾക്ക് പോസിറ്റീവായാൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, അത് ഒരു ആശങ്ക ഉടനീളമുണ്ടായിരുന്നു. നമ്മൾ ചില ഡിക്ലറേഷൻസൊക്കെ കൊടുക്കണം, കോവിഡ് ഇല്ല, കോവിഡ് വീട്ടിൽ ആർക്കും കോവിഡ് ഇല്ല, വിദേശയാത്രകളൊന്നും അടുത്ത് നടത്തിയിട്ടില്ല എന്നുള്ള ഡിക്ലറേഷൻസ് കൊടുക്കണം. അതിന് പുറമെ ശ്രീനഗറിൽ ഇറങ്ങിയിട്ട് ഒരു കോവിഡ് ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ മൂക്കിലുള്ള സ്രവം അവരെടുക്കും, എന്നിട്ടത് പരിശോധിക്കും. നമ്മുടെ നിന്ന് ഫോം ഫില്ലപ്പ് ചെയ്ത് വാങ്ങിക്കും, കുറേ ഡീറ്റെയിൽസൊക്കെ അവർ ചോദിക്കും. പരിശോധന കുറച്ച് ക്രൂരായിരുന്നു, മൂക്കിലൊക്കെ കുത്തിയിട്ട് വേദനയൊക്കെ ഉണ്ടായി. എന്തായാലും അവർ ആ സാമ്പിൾ ശേഖരിച്ചു, നമ്മുടെ ഫോൺ നമ്പർ വാങ്ങി വെച്ചതിന് ശേഷം അറിയിക്കാം വിളിക്കാമെന്നാണ് പറഞ്ഞത്. ഭാഗ്യവശാൽ ഞങ്ങൾ ആറുപേരെയും വിളിച്ചില്ല, അതായത് നെഗറ്റീവായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഡൽഹിയിൽ ഇറങ്ങിയപ്പോൾ താപനില 0°C ആണെന്ന് അറിയിപ്പ് കിട്ടി. ഒരു വിമാനത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത ടെർമിനലിലേക്ക് വരുമ്പോഴേ തണുത്തിരുന്നു. സത്യത്തിൽ ശ്രീനഗറിലേക്കുള്ള വിമാനം കയറി ഏതാണ്ട് ഒരു മണിക്കൂർ യാത്രയാണുള്ളത്. പക്ഷെ അതൊരു നമ്മളൊരു സ്വപ്ന ലോകത്തിലേക്ക് പറന്നിറങ്ങുന്ന ഒരു അനുഭവമായിരുന്നു. ഉയരമുള്ള മലകളുടെ മുകളിലൂടെ വിമാനം പറക്കുകയാണ്. അതിൻ്റെ ഏറ്റവും മുകളിൽ വെള്ള നിറമുണ്ട്, അത് മഞ്ഞ് കട്ടിയായതാണ്. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ മരത്തിൻ്റെ വേരുകൾ വരയ്ക്കുന്ന പോലെയുള്ള ചില വരകളുണ്ട്, അത് ഈ മലയുടെ ഇടുക്കുകളിലൂടെ ഇങ്ങനെ മഞ്ഞ് കട്ടിയായിട്ടാണ്. പിന്നെ ഇടയ്ക്ക് സൂര്യപ്രകാശം തട്ടുമ്പോഴുള്ള അതിൻ്റെ ഒരു ഭംഗി. എന്തായാലും നമ്മളൊരു സ്വപ്ന ലോകത്തിലേക്ക് ഇങ്ങനെ പറന്നിറങ്ങുന്നൊരു അനുഭൂതിയാണ് ശ്രീനഗറിൽ ഇറങ്ങിയപ്പോൾ ഉണ്ടായത്. ശ്രീനഗറിലെ സീസൺ എന്ന് പറയുന്നത് ഏപ്രിൽ തൊട്ടുള്ള 2-3 മാസങ്ങളാണ്. അതാണ് അവിടുത്തെ ബെസ്റ്റ് സീസൺ. അതായത് മഞ്ഞൊന്നും ഉണ്ടാവില്ല, തണുപ്പ് കൂടുതലുണ്ടാവും, മൊത്തത്തിലൊരു ഗ്രീനറി, അതുപോലെ ബ്ലോസം, അതായത് പച്ചപ്പും പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു സീസണാണത്. എന്തുകൊണ്ട് ഈ സമയം എന്ന് പറഞ്ഞാൽ അതൊരു യാദൃശ്ചികമായി വന്നതാണ്. മോൻ്റെ എക്സാമിൻ്റെയൊക്കെ ഒരു ഡേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ സമയമാണ് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാശ്മീരിൻ്റെ ഒരു മുഖം. നല്ല തണുപ്പാണ്, പലപ്പോഴും രാത്രിക്ക് -1 ആവുന്നു. നമ്മൾ ഞാനൊന്നും മനസ്സിൽ വിചാരിച്ച ഒരു തണുപ്പല്ല. അതായത് ഒരു കോട്ടും ഒരു പാൻറ്റും ഒരു ജീൻസും ഒരു ഷൂക്കെ ഇട്ടാൽ ഒതുങ്ങുമെന്ന് വിചാരിച്ചിരുന്ന തണുപ്പ് അങ്ങനെയായിരുന്നില്ല. ഞങ്ങൾ ശ്രീനഗറിൽ ഇറങ്ങുമ്പോൾ ശ്രീനഗറിലെ കാശ്മീരിലെ നമ്മുടെ ഏജൻറ്റ് ഒരു ഫോൺ നമ്പറും ഒരാളുടെ പേരും വാട്സപ്പും SMS തന്നിരുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പ്രീപെയ്ഡ് സിമ്മുകളൊന്നും വർക്ക് ചെയ്യില്ല, പോസ്റ്റ് പെയ്ഡ് സിമ്മുകളെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് അഡ്വാൻസായിട്ട് എൻ്റെ ഒരു സിം ഞാൻ മാറ്റിയിട്ട് പോസ്റ്റ് പെയ്ഡ് ആക്കിയിരുന്നു. അപ്പോൾ ഒരു മെസ്സേജ് വന്നിരുന്നു, ചെക്ക് ഇൻ പരിപാടികളും ബാക്കിയുള്ള ചെക്ക് ഔട്ട് പരിപാടികളും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കോവിഡ് ടെസ്റ്റും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ എൻ്റെ പേര് എഴുതിയിട്ടുള്ള ബോർഡുമായിട്ട് ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്. മുന്നാജി അദ്ദേഹമായിരുന്നു നമ്മുടെ ഡ്രൈവർ. ഒരു ഇന്നോവ കാറിൽ ഞങ്ങൾ ആറുപേരും കയറി അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങുകയാണ്. അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ പറയേണ്ടതില്ല, നല്ല തണുപ്പാണ്. എയർപോർട്ടിൽ നിന്ന് കാറിലേക്ക് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ശൈത്യം ശരിക്ക് അനുഭവിച്ചു. തുടക്കത്തിൽ എയർപോർട്ടിൻ്റെ ചില മൂലകളിലൊക്കെ ഇങ്ങനെ മഞ്ഞുകട്ടകൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ആദ്യമായിട്ടാണ്. പക്ഷേ ഓർത്തിരുന്നില്ല ഇനി മുഴുവൻ മഞ്ഞാണെന്നുള്ളത്, 100% മഞ്ഞിലേക്കാണ് പോകുന്നതെന്നുള്ളത്. ഞങ്ങൾ അതിരാവിലെയാണ് യാത്ര തുടങ്ങിയിരുന്നത്, അതുകൊണ്ട് തന്നെ ഭക്ഷണം വേണ്ടത്ര ശരിയായിരുന്നില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, 10 രൂപയ്ക്ക് പുറത്ത് ചായ കുടിക്കുന്നത് നമ്മൾ ഫ്ലൈറ്റിലും എയർപോർട്ടിലും 100 രൂപക്കാണ് ചായ കുടിക്കുന്നത്. സ്വാഭാവികമായിട്ടും മാനസികമായി വേണ്ട എന്നുള്ളൊരു ചിന്തയും വരും. അതിറങ്ങിയപ്പോൾ തന്നെ വിശക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹത്തോട്. അദ്ദേഹം നമ്മൾ അവിടെ ഓൺ ദ വേ വഴിയിലുള്ളൊരു കൃഷ്ണ ധാബയിൽ നിർത്തി നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ഫുഡ്, അതായത് ചപ്പാത്തിയും ആലു അങ്ങനെയുള്ള സംഭവങ്ങൾ, നല്ലൊരു ഭക്ഷണമാണ് കിട്ടിയത്. എല്ലാവർക്കും വളരെ ഹാപ്പിയായി. അതായത് നമ്മൾ കേരളത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഒരു തമിഴ്നാട്ടിലാണുള്ളൊരു ഫീലാണ് വന്നത്. പിന്നീട് ഞങ്ങളെയും കൂട്ടി അദ്ദേഹം ഞങ്ങളുടെ ഒന്നാമത്തെ ദിവസത്തെ താമസം ഒരു ഹൗസ് ബോട്ടിലായിരുന്നു.
0: ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ
1: നമ്മൾ സാധാരണ ഇവിടെ ആലപ്പുഴയിലൊക്കെ കാണുന്ന ബോട്ട് പറയുമ്പോൾ സഞ്ചരിക്കുന്ന ഒരു ബോട്ടാണ്. അത് രാത്രി ഒരു സ്ഥലത്ത് ഹാൾട്ട് ചെയ്യും, അവിടെ അതിനകത്ത് താമസിക്കും, സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. കാശ്മീരിലുള്ള ഹൗസ് ബോട്ടുകൾ എന്ന് പറയുന്നത് കണ്ടതൊന്നും സഞ്ചരിക്കുന്ന ഒന്നല്ല. തടാകത്തിൻ്റെ തീരത്ത് അതൊരു സ്ഥിരം സ്ട്രക്ചറായിട്ട് ഒരു ബോട്ടാണ്, പക്ഷെ അത് സഞ്ചരിക്കാത്തൊരു സാധനമാണ്. അതായത് പിന്നെ വെള്ളത്തിലൊരു വീട് എന്ന് പറയാം. അതിൽ ഇങ്ങനെ കേടുവരാതെ എങ്ങനെയാണ് അവിടെ കിടക്കുക ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ദേവദാരു മരത്തിൻ്റെ തടികൾ കൊണ്ടാണ് അത് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ താഴേക്ക് കാലുകളൊക്കെ നമുക്ക് കാണാം. അതായത് ദാൽ തടാകത്തിൻ്റെ തീരത്ത് വെള്ളത്തിൽ സദാ പൊങ്ങിക്കിടക്കുന്ന ഒരു വീട്, മനോഹരമായ ഒരു വീട്, അതാണ് ഹൗസ് ബോട്ട്.
0: എത്ര ദിവസമായിരുന്നു ശ്രീനഗറിലെ താമസം?
1: ശ്രീനഗറിലെ മൊത്തം ഞങ്ങളുടെ മൊത്തം പ്രോഗ്രാം 6 പകലുകളും 5 രാത്രികളും ആയിരുന്നു. അതിൽ ഒരു തവണ ഒരു ദിവസം മാത്രമാണ് പെഹൽഗാമിലേക്ക് ഗുൽമാർഗിലേക്ക് പോയിട്ട് താമസിച്ചത്. ബാക്കിയുള്ള 4 രാത്രികളും ഞങ്ങൾ ശ്രീനഗറിൽ തന്നെ ആയിരുന്നു.
0: അപ്പോൾ ഈ 4 രാത്രികളും ഈ ഹൗസ് ബോട്ടിലായിരുന്നു താമസം?
1: ഹൗസ് ബോട്ടിൽ ചെന്ന ദിവസം താമസിക്കുന്നു, പിറ്റേ ദിവസം ഒരു യാത്ര കഴിഞ്ഞ് വീണ്ടും ഹൗസ് ബോട്ടിൽ തന്നെ താമസിക്കുന്നു, അടുത്ത ദിവസം വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്, പിന്നീട് തിരിച്ച് വരുന്നത് മറ്റൊരു ഹോട്ടലിലേക്കാണ്. അപ്പോൾ ഹൗസ് ബോട്ടിലേക്ക് 2 രാത്രിയാണ് നമ്മൾ താമസിച്ചിട്ടുള്ളത്.
0: ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്താണ്?
1: അതിനു മുമ്പ് നേരത്തെ ചോദിച്ചൊരു ഷിക്കാര പറയേണ്ടതുണ്ട്. വാഹനത്തിൽ ഇന്നോവ കാറിൽ അകത്ത് ഹീറ്ററൊക്കെ വർക്ക് ചെയ്ത് ചൂട് പിടിപ്പിച്ച് ഞങ്ങൾ ഭക്ഷണത്തിന് ശേഷം യാത്ര തുടർന്നു.
0: സാധാരണ നമ്മൾ നാട്ടിലൊക്കെ എ സി ഓൺ ആക്കുന്നതിന് പകരം ഹീറ്ററാണ് ഓൺ ആക്കുന്നത്.
1: പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കൊരു 20 ഡിഗ്രിയിൽ താഴ്ന്ന ടെമ്പറേച്ചറൊന്നും താങ്ങാൻ പറ്റില്ല. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായി കുളിര് തോന്നും. ഇത് ഇറങ്ങുന്ന സമയത്ത് -1, -2 ഒക്കെയാണ് വരുന്നത്. അപ്പം നല്ല നമുക്ക് പെട്ടെന്ന് അതിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ വാഹനം ദാൽ തടാകത്തിൻ്റെ തീരത്ത് ഇറങ്ങുന്നു, നമ്മുടെ ലഗേജുകളൊക്കെ ഇറക്കുന്നു. പിന്നെ ഡ്രൈവർ മുന്നാജി ചൂണ്ടിക്കാണിച്ചു, ആ ഭാഗത്താണ് നമ്മുടെ ഹൗസ് ബോട്ട്. അവരൊക്കെ ഇറക്കി തന്ന് ഈ മുന്ന എന്ന് പറയുന്ന ആളെ കുറിച്ച് പറയുമ്പോൾ ഒരു 10-60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു ഉയരം കുറഞ്ഞ ഒരു ഗൗരവക്കാരനായിട്ടുള്ള ഒരാൾ. പക്ഷേ അയാൾ നമുക്ക് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. കാര്യം മാത്രം പ്രസക്തമായ കാര്യങ്ങൾ മാത്രം പറയും. അയാൾ സീനിയറായത് കാരണം അയാൾ എല്ലാവർക്കും ബഹുമാനമായിരുന്നു. അപ്പോൾ ഇയാൾ ഇറങ്ങുമ്പോഴേ ബാക്കിയുള്ള ആൾക്കാർ അറ്റൻഷനായി നിന്നു. ഷിക്കാരയിലാണ് പിന്നീട് നമ്മുടെ ഹൗസ് ബോട്ടിലേക്ക് പോകുന്നത്. ഒരു എനിക്ക് തോന്നുന്നുണ്ട് ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവുന്നതാണ്, വളഞ്ഞൊക്കെയാണ് പോയിരുന്നത്.
0: ഷിക്കാര ഒരുവിധം എല്ലാവർക്കും അറിയാം. എന്നാലും ഷിക്കാരയുടെ സ്ട്രക്ചർ, ഷിക്കാര എന്താണ് ഈ ഷിക്കാര എന്ന് ശ്രോതാക്കൾക്കൊന്ന് പറഞ്ഞാൽ.
1: ഷിക്കാര എന്ന് പറഞ്ഞാൽ മരം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ബോട്ടാണ്. 3 പേർക്കത് സഞ്ചരിക്കാം, അല്ലെങ്കിൽ 6 പേർക്കൊക്കെ സഞ്ചരിക്കാം. ഈ മഞ്ഞ സമയമൊക്കെ ആയത് കൊണ്ട് ഒരു മേൽക്കൂര കൂടി ഉണ്ട്. മൊത്തത്തിലൊരു കളർഫുള്ള ഒരു സംഭവം,
0: നമ്മളെ തോണി പോലെ ഒരു മുകളിലൊരു ഷീറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു
1: നാടൻ തോണി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് വർണ്ണ ശബളിമയാർന്നതായിരിക്കും. അത് കുത്തുന്ന കളറൊക്കെ അവർ അടിച്ചിട്ടുണ്ടാവും. അതിൽ വിരിച്ചിട്ടുള്ള നമ്മുടെ വിരിപ്പുകളൊക്കെ അതേപോലെ തന്നെ മനോഹരമായിരിക്കും. ആ കാശ്മീർ പട്ടിൻ്റെ ആയിട്ടുള്ള ഒരു ലെങ്കലും ഒക്കെ അതിലുണ്ടാവും.
0: സ്വാഭാവികമായിട്ടും ശ്രീനഗറിലെത്തി ഈ ഷിക്കാര പോലുള്ള ബോട്ട് തോണികളിൽ യാത്ര തുടങ്ങി. അതിനോടൊപ്പം തന്നെ അവിടുത്തെ നാട്ടുകാരുടെ ഇടപഴകി കാണും. അപ്പോൾ അവിടുത്തെ നാട്ടുകാരുടെ സംസ്കാരവും അവരുടെ ഡ്രസ്സും ഒക്കെ എങ്ങനെയായിരിക്കുന്നു?
1: മൊത്തത്തിൽ തണുപ്പ് കാലമാണ്. ആ ഒരു അറ്റയർ ഡ്രസ്സാണ് അവരുടെ മൊത്തത്തിലുള്ളത്. അതായത് ഏതാണ്ട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മിക്കവാറും മുഖവും കൈയും മാത്രമേ പുറത്ത് കാണാവുന്നുള്ളൂ. പുരുഷന്മാരൊക്കെ തൊപ്പിയുണ്ടാവും, അതേപോലെ ചിലരും ഒക്കെ ഷാളുകൾ ധരിച്ചിട്ടുണ്ടാവും. അതിങ്ങനെ ചെവിയുടെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് ഒന്നുകൂടിയും പണച്ചിട്ട് തോളിലൂടെ തൂക്കിയിട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നിസ്കാരക്കുപ്പയൊക്കെ പറഞ്ഞ പോലെ ഒരു മുട്ടിന് വരെ എത്തുന്ന ഒരു തരം അപായ, അതാണ് കൂടുതൽ ആളുകളും ധരിച്ചിട്ടുണ്ടാവുക. കൈകളിൽ നമുക്കൊന്നും കയ്യുറ ധരിക്കാതെ നടക്കാൻ പറ്റില്ല സമയത്ത്. പക്ഷെ അവർ മിക്കവാറും അവരുടെ കൈകൾ അവരുടെ കോട്ടിനുള്ളിൽ ഈ വലിയ ഡ്രസ്സിനുള്ളിൽ ഇങ്ങനെ പൊഴുത്തിട്ടിരിക്കുകയും ചെയ്യുക. ഷിക്കാരയുടെ കുറച്ച് കാര്യങ്ങളൂടി പറയാൻ എനിക്ക് തോന്നുന്നുണ്ട്, ബാക്കിയുണ്ട്. ഷിക്കാര ഒരു മനോഹരമായ ഒരു സംഗതി തന്നെയാണ്. ദാൽ തടാകത്തിലൂടെ അതിലെ ഷിക്കാരയിൽ സഞ്ചരിക്കുക പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ബ്രഹ്മാത്മകമായ ഒരു സ്വപ്നലോകത്താണ് തോന്നിപ്പോകും. ഞങ്ങൾ ചെന്ന സമയത്ത് ദാൽ തടാകത്തിൻ്റെ മുകൾ ഭാഗം ഏതാണ്ട് മഞ്ഞിൽ കട്ടി പിടിച്ച് കിടക്കുകയാണ്. എന്താ വെച്ചാൽ നമ്മുടെ കാറിൻ്റെയൊക്കെ ഒരു ഗ്ലാസിൻ്റെ കട്ടിയിൽ ദാൽ തടാകത്തിൻ്റെ മുകളിൽ ഐസ് കട്ടകൾ ഐസായിട്ട് ഇങ്ങനെ വലിയ പാളികൾ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വള്ളക്കാരൻ അതിലിങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ ഇടയ്ക്ക് പൊട്ടാത്ത ചെറിയ കഷ്ണങ്ങളിങ്ങനെ കിരികിരി ശബ്ദത്തോടി പൊട്ടുന്ന ശബ്ദം കേൾക്കാം. അതല്ലെങ്കിൽ പൊട്ടാത്തുണ്ടെങ്കിൽ അയാൾ അയാളുടെ തുഴ കൊണ്ടൊന്ന് കുത്തിപ്പൊട്ടിക്കും. അപ്പോൾ അത് ഈ ദാൽ തടാകത്തിലൂടെ ഷിക്കാരയിൽ നമ്മൾ ഹൗസ് ബോട്ടുകളുടെ യാത്ര തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ കാശ്മീരിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഹൗസ് ബോട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഹൗസ് ബോട്ടിൽ ഒരു 4 റൂമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഡൈനിങ് ഹാള്, ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു സിറ്റിംഗ് റൂം പോലെ ഒന്ന്, പിന്നെ ഒരു എൻട്രൻസും, അതാണ്. അത്രേ അതിനകത്തുള്ളൂ. റൂമുകൾ അത്യാവശ്യം വിശാലമാണ്. ഡബിൾ ബെഡ്, സെപ്പറേറ്റ് വേറെ ബെഡ്, പിന്നെ ചൂടുവെള്ളം കിട്ടാനുള്ള സൗകര്യം, മനോഹരമായ സൗകര്യങ്ങളുള്ള ബാത്റൂമുകൾ ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴേ തണുപ്പ് തുടങ്ങി. പിന്നെ ഹൗസ് ബോട്ട് ഈ ഒരു സീസണിൽ ഫെബ്രുവരി ആദ്യ വാരത്തിലാണ് ഞങ്ങളവിടെ പോകുന്നത്. ആ സമയത്ത് അവിടെ ഒരു എന്താണെന്ന് പറയുക, നമുക്കൊക്കെ പറയുമ്പോൾ അസഹനീയമായ തണുപ്പാണ്. പ്രത്യേകിച്ച് ഹൗസ് ബോട്ട് പറയുമ്പോൾ അത് കിടക്കുന്നത് വെള്ളത്തിലാണ്, വെള്ളത്തിൽ തന്നെ ഐസുണ്ട്. പിന്നെ ഹൗസ് ബോട്ടിൻ്റെ രണ്ട് വശങ്ങളിലും തലേന്ന് അല്ലെങ്കിൽ ദിവസങ്ങളായി പെയ്ത മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട്, മഞ്ഞിൻ്റെ കട്ടകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫ്രീസറിനകത്ത് കിടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ആദ്യം ഉണ്ടാവുക. ഞങ്ങളവിടെ ചെന്നപ്പോഴേ വിറക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ മുന്ന ഒരു ജൂനിയർ മുന്നുണ്ട്, മുനീബ് എന്ന് പറയുന്നൊരു ഒരു നല്ല പയ്യൻ, ഒരു 23-കാരൻ. അവൻ കഹുവ വേണോ അതോ ചായ വേണോ ചോദിച്ചു. കഹുവ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോഴോട് ഫീൽ വരുന്നില്ല, ചായയുടെ ഒരു മോഹമാണ്. ചായ വേണം പറഞ്ഞു. അവർ ചായ, ചൂട് ചായ കൊണ്ടുവന്നു, അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ വിറക്കുന്ന അയാൾ കണ്ടു സ്വാഭാവികമായിട്ടും. അവിടെ നമ്മുടെ സിറ്റിംഗ് റൂമിൽ നെരിപ്പോടുണ്ട്, എന്ന് വെച്ചാൽ ചൂടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ചായക്കടയിലൊക്കെ കാണുന്ന സമാവറിൻ്റെ രൂപത്തിൽ ഒരു വട്ടത്തിലുള്ള ഒരു ലോഹനിർമ്മിതമായൊരു സാധനം, അതിലേക്ക് അതിന് പുകവള്ളികളൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. അയാളത് തുറന്ന് അതിലേക്ക് വിറകിൻ്റെ കഷ്ണങ്ങൾ മനോഹരമായി ചെത്തി പൊളിച്ചിട്ട പീസ് പീസുകളായിട്ട് അതിലിട്ടു. പിന്നെ ഡീസലോ മണ്ണെണ്ണ എന്തോ ഒഴിച്ചിട്ട് അതിൽ തീപിടിപ്പിച്ചു. ഞങ്ങൾ ചുറ്റും അതിൻ്റെ ആ ഒരു പരിസരത്ത് ഞങ്ങൾ പിന്നെ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം.
0: ഓക്കെ, അപ്പോൾ ഈ ഹൗസ് ബോട്ടിലെ ഭക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഈ എന്താ ചായയുടെ കൂടെ വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞു, അതുപോലെയുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു ഹൗസ് ബോട്ടിൽ?
1: ചായയുടെ കൂടെ പറഞ്ഞത് കഹുവ എന്നുള്ള ഒരു പാനീയമാണ്. കഹുവ ഞങ്ങൾക്ക് അന്ന് ചായ മതിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നില്ല, പിറ്റേ ദിവസം കഹുവ വേണമെന്ന് പറഞ്ഞു. കഹുവ എന്ന് പറയുമ്പോൾ നമ്മളൊരു കട്ടൻ ചായയുടെ രൂപത്തിലുള്ളൊരു സാധനം, ഒരു ഇളം മഞ്ഞ നിറമായിരിക്കും. അതിൽ കുങ്കുമം ചേർക്കും, അതേപോലെ ബദാം അവർ അരിഞ്ഞിടും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കട്ടൻ ചായയിൽ തേങ്ങ ചവയ്ക്കുന്ന പോലെ അങ്ങനെ ഒരു ഫീലിൽ അങ്ങനെ കുടിക്കാം. ഒരു രസമാണ് അത്. അവിടെ സാധാരണ കടകളിൽ മിനിമം ഒരു 30 രൂപയൊക്കെയാണ് കഹുവയ്ക്ക് ഒരു ഗ്ലാസ്സിന് അവർ ചാർജ് ചെയ്യുന്നത്. അത് 50-60-100 വരെയൊക്കെ പോകും പല റേറ്റിലും. മറ്റുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെത്തിയത് വൈകുന്നേരമാണ്. പിന്നെ ഈ നെരിപ്പോടിന് ചുറ്റും ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ മുറിയിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല, തണുപ്പുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പോകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് മുറികളിൽ ഞങ്ങൾ, ഞാനും വൈഫും പിന്നെ മക്കൾ വേറെ റൂമിൽ, പിന്നെ മറ്റൊരു വേറെ റൂം, അങ്ങനെ 3 റൂമിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ആ മുറികളിൽ ചൂടാക്കാനുള്ള വേറെ സംവിധാനങ്ങളുണ്ട്. അത് ഒരു ഇലക്ട്രിക്കലാണെന്ന് തോന്നുന്നു, ചൂടാക്കാനുള്ള വേറെ സംവിധാനം. അത് 2-3 മണിക്കൂറാകുമ്പോഴേക്കും മുറിയിൽ ശരിക്കും ചൂട് നല്ല ഹെവി ചൂടാവും. പിന്നെ ഓരോ ബെഡും ചൂടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അതിലൊരു ഇലക്ട്രിക് സംവിധാനമാണ്. അപ്പോൾ ബെഡ് ഒരിളം ചൂടിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ മുറി ആദ്യം ചൂടാക്കിയിടാൽ ഓഫാവും, ഓഫാക്കും. എന്ന് വെച്ചാൽ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അഥവാ ചൂട് കൂടിയാൽ എന്തെങ്കിലും അപകടം ഉണ്ടാവും, അത് ഓഫാക്കും. പിന്നെ രാത്രി മുഴുവൻ അവർ ഈ ബെഡ് ചൂടാക്കാനുള്ള സംവിധാനം ചെയ്യുകയാണ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് അവിടെ കിടക്കാൻ പറ്റില്ല. പിന്നെ കക്കൂസിൽ പോലും വുതുകൊടുക്കലൊക്കെ ഒരു പ്രയാസമാണ്, കാരണം അതിൽ ചൂടുവെള്ളം ഉണ്ടെങ്കിലും അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ഐസ് ആണ് ചൂടാക്കിയിട്ട് ചൂടുവെള്ളമാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കിട്ടാൻ കുറച്ച് സമയമെടുക്കും, അതുകൊണ്ട് സഹകരിക്കണം പറഞ്ഞു. പലപ്പോഴും തേമം ചെയ്തിട്ടാണ് നിസ്കരിച്ചത്. ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞത് എന്താണ് വേണ്ടത് ചോദിച്ചു. അപ്പം ഓണും വെജും രണ്ടും ആയിക്കോട്ടെ പറഞ്ഞു. അവർ നല്ല ഭക്ഷണമാണ് കൊണ്ടുവന്നത്. പല ദിവസങ്ങളിൽ പല ഇതായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട, അതിൻ്റെ ഒരു വേറൊരു സ്റ്റൈൽ ആലു പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെജും കറികളും ചിക്കൻ കറിയും അങ്ങനെയുള്ള നല്ല രസമായിരുന്നു. അതിനേക്കാൾ അവിടെ നമുക്ക് രസകരമായി തോന്നിയത് ചൂടുള്ള സൂപ്പ് ഉണ്ടായിരുന്നു, വെജ്ജും അല്ലാത്തൊക്കെ ആയിട്ടുള്ള. അപ്പോൾ സൂപ്പൊക്കെ കുടിച്ച് ഈ നെരിപ്പോടിന് അടുത്തിരുന്ന് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നത് വരെ നെരിപ്പോടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു പറഞ്ഞു. ഭക്ഷണം പ്ലേറ്റിലെടുത്ത് തന്നെ ചുറ്റിട്ട് തന്നെയാണ് കഴിച്ചത്.
0: ഇപ്പോൾ നമ്മൾ ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ടിലാണ്.
1: അതെ,
0: ഇൻഷാല്ലാ നമുക്ക് ഇനി കൂടുതൽ കാശ്മീർ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പങ്കുവെക്കാം. ശ്രോതാക്കളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ പ്രോഗ്രാമിനെ പറ്റി അയക്കുക. ഇതുപോലെ നിങ്ങളുടെ അറിവിലുള്ള യാത്രകളെ സ്നേഹിക്കുന്ന നല്ല നല്ല അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിവുള്ളവരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ അറിയിക്കുക. ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മനോഹരമായ ദൃശ്യത്തിലൂടെയാണ് നാം സഞ്ചരിച്ചത്. ദാൽ തടാകത്തിലെ ശിക്കാരകൾ, അവിടുത്തെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് മുഹമ്മദ് അലി അദ്നാനുൽ ഫാരിസ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. എന്നാൽ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. കുടുംബത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുകയാണ് പീസ് റേഡിയോ സ്നേഹക്കൂടിലൂടെ. ഇന്ന് നമ്മുടെ കൂടെ സ്നേഹക്കൂടിലുള്ളത് പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം, കൂടെ അബ്ദുറഹ്മാൻ ചുങ്കതറ.
2: വിഷയം: ഭാരമാകുന്ന മരുമകൻ.
5: ഓരോ കുടുംബത്തിലേക്കും തൻ്റെ മകൾ വിവാഹം കഴിക്കുന്ന ഒരു പുരുഷൻ അയാൾ കടന്നു വരുമ്പോൾ അയാളെക്കുറിച്ച് ധാരാളം പ്രതീക്ഷകളുണ്ടാവും. മകൾക്ക് അതൊരു സഹായകരമായിരിക്കും, അവളുടെ കുടുംബജീവിതം മനോഹരമാകും, ഞങ്ങളുടെ കുടുംബത്തിന് ഇതൊരു താങ്ങാകും, തണലാകും, അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ. ഇനി തങ്ങളുടെ കുടുംബങ്ങൾക്ക് അത് വലിയ ഉപകാരം ചെയ്തിട്ടില്ല എങ്കിലും മകളുടെ ഭാവി അത് സുരക്ഷിതമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഓരോ വിവാഹവും ഓരോ കുടുംബങ്ങളിലും നടക്കുന്നത്. പക്ഷേ ചില കുടുംബങ്ങളിലെങ്കിലും മരുമക്കൾ ഭാരമായി മാറാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത്തരം ചില പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചർച്ച തുടരുകയാണ്. മുലി, വിവിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രതിസന്ധികൾ, അവരുടെ മനോവേദനകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ മരുമകൻ എന്ന ഒരു ആണിനെ മാത്രം പ്രത്യേകമായി നമ്മൾ ചർച്ചക്കെടുക്കുകയാണ്. എന്തായിരിക്കും പൊതുവിൽ മരുമക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് കുടുംബങ്ങൾക്ക് ഭാരമായി മാറുന്നത്?
6: ഇപ്പം നമ്മൾ മരുമകൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ മരുമകനെക്കുറിച്ച് പറയേണ്ടത് ആരാണ്? അയാൾ കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ വാപ്പയോ ഉമ്മയോ, അവർക്കല്ലേ ഇയാൾ മരുമകനാവുന്നത്. അപ്പോൾ അവർക്കും ചിലത് പറയാനുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ വിഷയം എടുക്കാനുള്ള ഒരു കാരണം. എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ, നിങ്ങളീ പറഞ്ഞ പോലെ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടെ എന്നുള്ളതിലുപരി എന്താണ്, ഒരു ഏൽപ്പിച്ചു കൊടുക്കലാണല്ലോ. അതായത് ഇനിയിപ്പോൾ നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർന്നു, എനിക്കുള്ളതിപ്പോൾ 4 പെൺകുട്ടികളാണ്, ഓരോ 4 കല്യാണം കഴിഞ്ഞു എന്നതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മക്കളുടെ കാര്യത്തിലൊന്നും ടെൻഷനായി മരുന്ന് കഴിക്കുക ഗുളിക കഴിക്കേണ്ടെന്നും വരാത്ത എത്രയോ സഹോദരിമാർ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു നല്ല ജീവിതം കിട്ടിയില്ലല്ലോ എന്ന വേദന പങ്കുവെക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ആ വേദന ശക്തമാവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളാണല്ലോ വിവാഹം കഴിച്ചു കൊടുത്തത്. അപ്പോൾ എൻ്റെ കുട്ടിക്ക് ഒരു പിന്നെ ഒരു ഭർത്താവിനെ തിരഞ്ഞെടുത്തിടത്ത് ഞങ്ങൾക്ക് ചില അപാകതകൾ സംഭവിച്ചു. അതുകൊണ്ട് എൻ്റെ കുട്ടി ഇനി ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ടു പോകും. അതിൽ ഞങ്ങളാണല്ലോ ഉത്തരവാദികൾ എന്ന നിലക്കുള്ള ഒരു വേദന. അതിലുപരി എന്താണെന്ന് വെച്ചാൽ, ഈ മരുമകൻ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ വരുമ്പോൾ ആ ഭാരം മുഴുവനും ആരിലാണ് വരിക? ഈ ഉമ്മയിലും ഉപ്പയിലുമാണ് വരിക. കാരണം അയാൾ കുട്ടികളെ നോക്കണില്ലെങ്കിൽ ഇവർ നോക്കണം, ഇവളുടെ മാനസിക സന്തോഷങ്ങൾ അവർ നടത്തുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അതൊക്കെ ഇവർ നടത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എന്ത് ചെയ്യും എന്ന് വിചാരിച്ചാൽ, ഈ മരുമകൻ്റെ എല്ലാ ഭാരങ്ങളും എനിക്ക് തോന്നുന്നത് മകളെക്കാളും ആ ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നതും അതിൽ കൂടുതൽ പ്രയാസപ്പെടേണ്ടി വരുന്നതും യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ്. കാരണം ഇവളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇവനോടൊരു ഇഷ്ടമുണ്ടാവും. ഇനി എത്ര മോശപ്പെട്ട ആളാണെങ്കിലും ശരി, ഭർത്താവിനൊക്കെ ഒരു ഇഷ്ടമുണ്ടാവും, കുറേ പ്രതീക്ഷകളുണ്ടാവും, മാറി വരുന്നൊക്കെ ഉള്ള ചില സമാധാനങ്ങളുണ്ടാവും. എന്നാൽ അയാളെപ്പറ്റി വളരെ കൃത്യമായി അറിയുമ്പോൾ ഇവൻ ശരിയായി വരൂല എന്ന നിലക്കുള്ള ഒരു നിരാശ ഇവരിലുണ്ടായിരിക്കും. പിന്നെ ഇവൾ ഓരോ സമയത്തും വന്ന് ഇവനെക്കുറിച്ചുള്ള അപ്ഡേഷൻ കൊടുക്കും, എന്നെ അങ്ങനെ ചെയ്തു, എന്നെ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഒരു ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കുന്നില്ല. ഈ പരാതികൾ മുഴുവനും നിരന്തരമായി കേൾക്കേണ്ടി വരുന്നത് ആരാണ്? മാധവരാണ്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം അതുവരെ ഇല്ലാത്ത കുറേ ഭാരങ്ങളും കുറേ സാമ്പത്തിക ചെലവുകളും കുറേ മനഃപ്രയാസങ്ങളും മാത്രമാണ് ഉത്തരവാദിത്തമില്ലാത്ത മരുമക്കളിൽ നിന്നുണ്ടാവുന്നത്. അപ്പോൾ ഒന്നിൻ്റെ മോൾ വിവാഹം കഴിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇവൾക്കൊരു കുഞ്ഞാകുന്നതിന് മുമ്പ് ഈ ബന്ധം വേർപ്പെടുത്താമായിരുന്നു ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ വളരെ വലിയൊരു പ്രയാസമാണ് എന്ത് ചെയ്യണത് ഇവരനുഭവിക്കുന്നത്. അപ്പോൾ ചില മക്കൾ അപ്പനോടും ഉമ്മനോടും ചോദിക്കുന്ന ചെയ്യും, നിങ്ങൾ എന്തിനാണ് എന്നെ കെട്ടിച്ചത്, നിങ്ങൾ എന്തിനാണ് എൻ്റെ വിവാഹം നടത്തിയത്, ഞാൻ എത്ര സമാധാനത്തിൽ ജീവിക്കായിരുന്നു, ഇവനിക്ക് എന്നും ഇപ്പം ഞാൻ എനിക്കിനി എന്തെങ്കിലും ഒരു രക്ഷ ഉണ്ടോ, ഒരു മോചനമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാതാപിതാക്കൾ അത് എത്രമാത്രം തളർത്തും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചർച്ച വെക്കുമ്പോൾ എന്താണ് ഈ മരുമക്കളോടുള്ള സമീപനങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാൽ ആ മരുമക്കളെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ചില സൂചനകൾ നമ്മുടെ ചർച്ചയിൽ നിന്ന് ലഭിക്കാം. ഇങ്ങനെയൊക്കെ വേദനകൾ അനുഭവിക്കുന്നുണ്ടോ എൻ്റെ ഭാര്യയുടെ ഉമ്മയും വാപ്പയും എന്ന് യാദൃശ്ചികമായി നമ്മുടെ സംസാരം കേൾക്കാൻ ഇടയാവുന്ന ഏതെങ്കിലും പുരുഷന്മാർ ചിന്തിച്ചാൽ അവർക്കൊരു മനമാറ്റം വന്നാൽ ഒരു കുടുംബത്തിൻ്റെയെങ്കിലും പ്രയാസം നീങ്ങിക്കിട്ടുമല്ലോ എന്നതാണ് നമ്മൾ ഇത്തരം ഒരു വിഷയം ചർച്ചക്കെടുക്കുന്നതിൻ്റെ ഉദ്ദേശം.
7: മോളി, വന്ന ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് നേരെ കടക്കാം. മരുമകൻ ഗൾഫിലായിരുന്നു, ഇപ്പോൾ നാട്ടിലാണ്. സ്വന്തമായ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, നഷ്ടമില്ലാതെ കച്ചവടം പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് സ്റ്റാറ്റസിന് പറ്റിയതല്ല എന്ന് പറഞ്ഞ് അവൻ്റെ പാരൻസ് അത് ഒഴിവാക്കിച്ചു. ഉമ്മക്കും ഉപ്പക്കും ഗൾഫിൽ പോകണം, എന്നാൽ മകൾക്ക് ഗൾഫിൽ പോകുന്നത് ഇഷ്ടമല്ല. അത് അവനോട് പറയുമ്പോൾ, നിനക്ക് ഞാൻ നരകിച്ചു കഴിയുന്നത് കാണണം, അള്ളാഹു തരും എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുന്നു. ഇത് പറയുമ്പോൾ മകൾക്ക് ടെൻഷനാവുകയാണ്. മോൾ അള്ളാഹുവിൽ തവക്കുലാക്കുകയാണ്. അവൾക്ക് ഒന്നിച്ചു നിൽക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ മരുമോനെ അതിന് കിട്ടുന്നില്ല. എന്താണ് ഒരു പോം വഴി എന്നാണ്
6: ഇതാണത്. പിന്നെ ഇത് തന്നെയാണ് അടിസ്ഥാന പ്രശ്നം. അതായത് നമ്മളിപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ ആയി കഴിയുമ്പോൾ അവരുടെ പ്രശ്നങ്ങളിൽ അവരിൽ തീരണമല്ലോ. അത് തീരാതിരിക്കുമ്പോഴാണ് അത് ആരിലേക്ക് എത്തുന്നത്? മാതാപിതാക്കളിലേക്ക് എത്തുന്നത്. അവിടെ എന്തുകൊണ്ടാണ് അത് തീരാത്തത് എന്ന് ചോദിച്ചാൽ, തൻ്റെ ഭാര്യയുടെ ഒരാവശ്യം, അതായത് നമ്മുടെ മകളൊരാവശ്യം പറയുമ്പോൾ അത് നിർവഹിക്കാൻ മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ എത്ര കണ്ട് ശ്രമിക്കുന്നുവോ അതിനേക്കാളും താല്പര്യം എന്ത് ചെയ്യണം, ഭാര്യ ഒരു വിഷമം പറയുമ്പോൾ ഭർത്താവിന് ഉണ്ടാവണം, എനിക്ക് നിങ്ങളെ കൂടെ കിട്ടണം, നമുക്ക് ഒന്നിച്ച് ജീവിക്കണം, നിങ്ങളൊപ്പം വേണം എന്നൊക്കെ പറയുമ്പോൾ, നമ്മുടെ മകളൊരു വിഷമം വന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ എന്ന നിലക്ക് നമുക്ക് എന്ത് തോന്നുന്നുവോ ഇതേ ഒരു സ്നേഹവും ഒരു വികാരവും ഒരു വിഷമവും തോന്നുന്നില്ല ഭർത്താവിന് എന്നതല്ലേ. അതുകൊണ്ടല്ലേ അതിൽ മാതാപിതാക്കൾ ഇടപെടേണ്ടി വരുന്നത്. അവളുടെ പ്രശ്നത്തിന് ശരിക്കുള്ള പരിഹാരം എന്താണ്? ഇദ്ദേഹം കൂടെ നിന്ന് ഒപ്പം ജീവിക്കുക എന്നുള്ളതല്ലേ. അതിനിപ്പോൾ ആരെ കൊണ്ടാ പറ്റും? അത് അയാൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അയാൾ അതിന് ചെയ്യാറാവാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യണത്, ഈ കാര്യം വേറൊരാൾ പറയേണ്ടി വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ ന്യായമായ ആവശ്യങ്ങളെയും പ്രശ്നങ്ങളെയും നിർവഹിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം ഭർത്താക്കന്മാർ മാനസികമായി വരണം. അത് അവരുടെ ഒരു അമാനത്താണ്, അത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്, അത് പരലോകത്ത് അല്ലാഹു ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ മാന്യമായ താമസം, ഇങ്ങനത്തെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്ത് ചെയ്യണം അവർ വകവെച്ച് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ ചെയ്യാത്തൊരു ഭർത്താവിനെ എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യമാണ്. ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും ഭർത്താവ് എന്ന് പറയുമ്പോൾ അയാൾ ബഹുമാനിക്കേണ്ട ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റും, നമ്മുടെ താഴെയാണ് നിൽക്കുന്നത്. എന്നാൽ നമ്മളിൽ മുകളിൽ നമ്മൾ ആദരിക്കേണ്ട ഒരു വ്യക്തിനെ കൊണ്ട് എങ്ങനെ ഒരു സംഗതി ചെയ്യിപ്പിക്കാം എന്നത് അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ്. അങ്ങനെ ചെയ്യിപ്പിക്കാൻ പെൺകുട്ടികൾക്ക് പറ്റാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം അവരുടെ വീട്ടിലേക്ക് എത്താനുള്ള കാരണം. അപ്പോൾ അവരുടെ തലത്തിൽ നിന്ന് പരിഹരിക്കാനുള്ള വഴികൾ എന്താണെന്നാണ്. ഒന്നാമത്തൊരു വഴി എന്ന് പറഞ്ഞാൽ ഭർത്താവും അവരും തമ്മിലുള്ള അങ്ങേയറ്റത്തൊരു മാനസിക സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ ആയുധം. അപ്പോൾ പൊതുവേ എന്താണ്, പ്രശ്നങ്ങളുള്ളൊരു ഭർത്താവുമായി അങ്ങനെ ഒരു മാനസികമായ ഒരു വലിയ അറ്റാച്ച്മെൻറ്റ് പൊതുവേ സ്ത്രീകൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായും അവരുടെ കാര്യങ്ങൾ ഇവരോട് സാധിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സഹോദരിമാരെപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നമുക്കുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ തടയപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സ്നേഹിച്ചും പരിഗണിച്ചും ബഹുമാനിച്ചും അയാളെ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു വരിധിയിൽ നിർത്താൻ നമുക്ക് പറ്റും. അതിന് സ്നേഹത്തിന് അതിന് പറ്റും. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്ക് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവരും സ്ത്രീകളുടെ അണ്ടറിലാണ് ജീവിക്കുന്നത്. അങ്ങനെയാണ് വസ്തുത. നമ്മൾ പറയുമ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറയും പെൺകുട്ടികളൊക്കെ പറയും എന്ത്, എന്താ പറയുക, ഭർത്താവിൻ്റെ അടിമയാണെന്നൊക്കെ പറയുമെങ്കിലും നേരെ തിരിച്ചാണ്. കാരണം സ്നേഹവതിയായ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്ന ഒരു സ്ത്രീയിൽ നിക്ഷിപ്തമാണ് നമ്മുടെ ജീവിതം. ഒരു കാര്യവും നമുക്ക് അവളില്ലാതെ നടക്കൂല. നമ്മുടെ ഡ്രസ്സാവട്ടെ, നമ്മുടെ ഭക്ഷണമാവട്ടെ, നമ്മുടെ ഉറക്കാവട്ടെ, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാവട്ടെ. ഞാൻ പലപ്പോഴും ഈ ചെറുപ്പക്കാരോട് ചോദിക്കലുണ്ട്, നിങ്ങൾ എന്ത് സ്ഥാപനം നടത്തുകയാണെങ്കിലും അവിടുത്തെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്കാണ് പോകാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കൊരു കച്ചവട സ്ഥാപനമുണ്ട്, ഇതൊക്കെ പണിക്കാർ നോക്കിക്കൊള്ളു വെച്ചെങ്കിൽ പോകാൻ പറ്റും. എന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെങ്ങനെ പോകണത്? നമുക്ക് ഒരു ഒരു ബേജാറുമില്ലല്ലോ. മുഴുവൻ അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുത്തിട്ടാണ് പോകുന്നത്. നമുക്ക് കിട്ടുന്ന മുഴുവൻ പൈസ അവിടെ കൊണ്ടേ കൊടുത്താലും നമ്മൾ എന്ത് ചെയ്താലും എന്ത് ചെയ്യും, ആ വീട്ടിൽ ഒരു വീഴ്ചയില്ലാതെ, ഒരു കരട് പോലും മുറ്റത്തോ ഉള്ളിലില്ലാതെ അവർ നോക്കും. അപ്പോൾ എന്താണ്, അങ്ങനെ വീട് കൺട്രോൾ ചെയ്യുന്ന ഒരാളെ കൺട്രോളിൽ നമ്മൾ നിൽക്കേണ്ടി വരൂലേ? സ്വാഭാവികമല്ലേ അത്? ഇപ്പോൾ നിങ്ങളൊരു സ്ഥാപനം, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു മാനേജറുണ്ട്, അയാൾക്ക് അവിടുത്തെ എ ടു സെഡ് കാര്യങ്ങൾ അറിയുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആ സ്ഥാപനം പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അയാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, അയാളോട് ചോദിക്കാതെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല സ്ഥാപനത്തിൽ. അതിനേക്കാളും നമ്മൾ ആശ്രയിക്കേണ്ട ആളാണ് ആര്? ഭാര്യ. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പലപ്പോഴും പല സഹോദരിമാർക്കും പറ്റ ഒരു ചത്തു പണിയെടുക്കും. പക്ഷെ ആ പണിയെടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഭർത്താവ് നമ്മളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഖവും സന്തോഷവും എല്ലാം നമ്മളിൽ നിക്ഷിപ്തമാണെന്നും അത് നമ്മൾ കൂടെ നിന്ന്, അപ്പം അയാൾക്ക് പോകണമെങ്കിൽ, പുറത്തു പോകണമെങ്കിൽ ഇവൾ വേണ്ടി വരും. വല്ലാതെ പോയാൽ നടക്കില്ല. എന്ത് കാര്യത്തിനും അപ്പം ഫോൺ വിളിക്കണം, വീട്ടിൽ വിളിക്കണം. അപ്പോൾ ഭർത്താവ് വിളിക്കണില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല. മനസ്സിലായി? എല്ലാ കാര്യങ്ങളും ഇവളിൽ നിക്ഷിപ്തമായിരിക്കും. അവനവൻ്റെ തൊഴിൽ സ്ഥാപനത്തിൻ്റെയും കാര്യങ്ങൾ പോലും, നമുക്കൊരു സർട്ടിഫിക്കറ്റ് വേണം പുറത്തു പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് വേണം. അത് വീട്ടിൽ വിളിച്ചാൽ അത് ഫോട്ടോ സെറ്റ് എടുത്ത് നമുക്ക് പറഞ്ഞയച്ചേരുന്ന ആരാ? എത്രമാത്രം നമുക്ക് ഭാര്യമാരെ ആശ്രയിക്കണം? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ്, എന്താണ് ഭാര്യയുടെ അഭിപ്രായത്തിന് വ്യത്യസ്തമായി ന്യായമായ ഒരു കാര്യത്തിൽ ഭർത്താവ് നിലപാട് സ്വീകരിക്കുക? അപ്പോൾ നമ്മുടെ സഹോദരിമാർ ആ സ്നേഹത്തിൽ അവരെ കൺട്രോൾ ചെയ്യുന്നതിൽ എന്ത് ചെയ്യണം, വിജയിക്കണം. അതൊരു അയാളെ ദ്രോഹിക്കാനല്ല, നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് സാധിക്കണം. പിന്നെന്താ വെച്ചാൽ, ചില ഭർത്താക്കന്മാരൊക്കെ എന്താണ്, ഇങ്ങനെയൊക്കെ പോയാലും എൻ്റെ കുടുംബം പ്രശ്നമില്ലാതെ പോകും, ഇവൾ ഇവിടെ തന്നെ ഉണ്ടാകും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തും എന്ന തെറ്റായ ധാരണ കുറേ പുരുഷന്മാർക്കുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ, ഒരു ഉത്തരവാദിത്തമില്ലാതെ ജീവിക്കും. ഒരു പക്ഷേ വീട്ടിലുള്ളത് പോലും കൊണ്ടുപോയി വിറ്റ് തുലച്ച് ഇങ്ങനൊരു മക്കളും ഭാര്യയും ഒന്നും ജീവിക്കണ്ടെന്ന് പോലും അറിയാതെ അത്രയും നിരുത്തരവാദപരമായിട്ട് ജീവിക്കും. അതിന് വളരെ കണിശമായ ഒരു തടസ്സം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മരണം വരെ ഈ നിരുത്തരവാദിയായ ആളെ കൂടെ ജീവിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ അതിനെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, വളരെയധികം എന്തിനു തീരുമാനം, സ്റ്റേണായ തീരുമാനം എടുക്കാൻ പറ്റും. നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂല. ഇന്നിന്ന കാര്യങ്ങളൊക്കെ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്തേ പറ്റൂ, എങ്കിലേ മുന്നേറ്റ് പോകാൻ പറ്റുള്ളൂ എന്ന് വളരെ ശക്തമായൊരു തീരുമാനമെടുക്കാൻ അവൾക്ക് പറ്റുമെങ്കിൽ മാറും. അങ്ങനെ പറ്റാത്തവർ ജീവിതകാലം മുഴുവനും അനുഭവിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഭർത്താവിൻ്റെ ഒരു പ്രശ്നം വീട്ടിൽ പറയാതെ, ഉമ്മയോട് പറയാതെ, വാപ്പയോട് പറയാതെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നമ്മുടെ സഹോദരിമാർ ആർജിച്ചെടുക്കുമ്പോൾ മരുമക്കൾ എന്നൊരു ചർച്ച തന്നെ ആവശ്യമുണ്ടാവില്ല. കാരണം അവിടെ എന്തില്ല, ഈ പ്രശ്നം ഉമ്മ പറയണ്ടല്ലോ, വാപ്പ പറയണ്ടല്ലോ, അത് ഇവിടെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. പിന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടി തൻ്റെ വാപ്പനോടും ഉമ്മനോടും പോയിട്ട് ഭർത്താവിൻ്റെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ, അത് അയാളെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം മോശമാണ്. അയാൾക്ക് ആ ഒരു വിലയെ എന്ത് ചെയ്യുള്ളൂ, ആ വീട്ടിലുണ്ടാവുള്ളൂ, അവളുടെ അടുക്കലുണ്ടാവുള്ളൂ. അതുകൊണ്ട് പുരുഷന്മാർ അവിടെ എന്ത് ചെയ്യണം, ഒരു പുരുഷനായി മാറുന്നതിനെ പറ്റി.
7: അസ്സലാമു അലൈക്കും. ഞാൻ ഒരു എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അവളുടെ മകളുടെ പ്രശ്നമാണ് ഇവിടെ പറയുന്നത്. അവളുടെ മകൾ വിവാഹം കഴിച്ചിട്ടുണ്ട്, മക്കളുണ്ട്, മരുമകൻ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ മകളുടെ അസുഖം, പേരക്കുട്ടികളുടെ അസുഖം, അവരുടെ പഠന ചിലവ്, മറ്റു സ്വന്തം ആവശ്യങ്ങൾ എല്ലാം സ്വന്തം വീട്ടിൽ ചിലവഴിക്കാനാണ് പറയാറുള്ളത്. ഉദാഹരണം, അവൾക്കോ കുട്ടികൾക്കോ അസുഖമാകുമ്പോൾ വീട്ടിലോട്ട് പറഞ്ഞുവിടും. ആദ്യമൊക്കെ അവരുടെ കാര്യങ്ങൾ പ്രയാസമില്ലാതെ നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അവളുടെ ഭർത്താവ്, അതായത് മകളുടെ ഉപ്പ, പ്രവാസം അവസാനിപ്പിച്ചു നാട്ടിലാണ്. ഇപ്പോൾ അവരുടെ ആവശ്യങ്ങളും വീട്ടിലെ ആവശ്യങ്ങളും നിറവേറ്റാൻ പ്രയാസമാണ്. ഇതിൻ്റെ പരിഹാരവും ഇതിനെ എങ്ങനെയാണ് ഇസ്ലാമിൽ നോക്കിക്കാണേണ്ടതും
6: ഇതെന്താ, ഇത് നമ്മൾ തുടക്കം മുതൽ തന്നെ ഇതൊക്കെ പുരുഷനെ കൊണ്ട് തന്നെ ചെലവഴിപ്പിച്ച് ശീലിക്കണം. ഇത് പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. ഇതിൽ രണ്ട് പ്രതികളുണ്ട്. അതായത്, വിവാഹം കഴിച്ച ഒരുത്തൻ അയാളുടെ ഭാര്യയ്ക്കും അയാളെ കുട്ടികളെയും മര്യാദക്ക് സാമ്പത്തികമായി ചെലവ് കൊടുത്ത് സംരക്ഷിക്കാന്നുള്ളത് ഒബിമാ അംഫക്കുമിൻ അംവാലി, അതുപോലെ വാലൽ മൗലൂദി ലഹു റിസ്ഖു നവക്ക് സ്വത്ത് എന്നൊക്കെ ഖുർആൻ പറഞ്ഞതാണ്. അത് അയാളുടെ തന്നെ ബാധ്യതയാണ്. ഇനി ഒരു പെണ്ണിന് എത്ര തന്നെ സമ്പത്തും വരുമാനവും സ്വന്തമായും വീട്ടിലുമുണ്ടെങ്കിലും അത് നിർവഹിക്കേണ്ടത് ആരെന്നെയാണ്?
7: പുരുഷനാണ്.
6: അത് അവൻ്റെ അടുത്തുനിന്ന് ഒന്നാം തീയതി മുതൽ എന്ത് ചെയ്യണം? വാങ്ങി ശീലിക്കണം. എന്തുകൊണ്ടത് ഇങ്ങനെ ആവണം അറിയോ? തുടക്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പെൺകുട്ടികൾ വന്നിട്ട് പറയും, എനിക്കൊരു മാക്സി വാങ്ങി തന്നിട്ടില്ല, എനിക്കൊരു ഉടുപ്പ് വാങ്ങി തന്നിട്ടില്ല, കുട്ടികളെ സുന്നത്ത് കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ കുട്ടികളെ അക്കേക്ക് അറുത്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതുപോലെ മരുമകനോട് പറയുന്ന ഒരു വിഷമം ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അതൊക്കെ ഇവർ ചെയ്യും. ഇപ്പോൾ ഇവർ ചെയ്യുമ്പോൾ എന്തുള്ളൂ, ഇവർ തൽക്കാലം ഒരു പ്രസവത്തിൻ്റെ ചിലവോ ഒക്കെ ആലോചിക്കുന്നുള്ളൂ. പക്ഷേ ഈ മേജർ ചിലവുകളൊക്കെ വഹിച്ചാൽ ഇയാൾ മനസ്സിലാക്കണം എന്താണ്, ഞാൻ കൊടുത്തില്ലെങ്കിൽ അത് അവിടെ പരിഹരിക്കും. പിന്നെ കല്യാണം കഴിച്ച ഈ പെൺകുട്ടീനെ മുഴുവൻ എന്ത് ചെയ്യും? ഇപ്പോൾ രക്ഷാവിനോട് പറഞ്ഞു, മോൻ 5 വയസ്സായി, അവരിപ്പോൾ വാടക താമസിക്കുന്നു, ആ ഫ്ലാറ്റിൻ്റെ വാടക ഞാനാണ് കൊടുക്കണം, മോൻ്റെ സ്കൂളിൻ്റെ ഫീസ് ഞാനാണ് കൊടുക്കണം. ഇപ്പോൾ അവസാനം എൻ്റെ മോളിനോട് ചോദിക്കുകയാണ്, എന്ത്, എന്തിനാണോ അപ്പം എനിക്കൊരു ഭർത്താവ് എന്നാണ്. ഒരു സ്നേഹമോ ഒരു ശാരീരികമായ ഒരു ബന്ധങ്ങളൊന്നും നടക്കണില്ല. പിന്നെ ചിലവ് മുഴുവൻ നിങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇപ്പം ഇനിയും കുട്ടിനെയും അയാളെയും നോക്കണേ നിങ്ങൾക്ക്. നിങ്ങൾ അയാളെ എൻ്റെ അടുത്ത് ഒഴിവാക്കി തന്നാൽ നിങ്ങൾക്ക് പിന്നെ ഇനിയും കുട്ടി നോക്കിയാൽ പോരെ, എന്നാലും നിങ്ങൾക്ക് ലാഭമല്ലേ എന്ന് ചോദിക്കുന്നൊരു സ്ഥിതിവിശേഷാച്ചു. അപ്പം അങ്ങനെ പെൺവീട്ടിൽ ചെയ്യരുത്. ഇത് പഴയ കാലം മുതലുള്ളൊരു സമ്പ്രദായമാണ്. പെണ്ണുങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കും. ഇത് ഈ പെണ്ണുങ്ങൾക്കാണ് ഇത് മനസ്സിലാവാത്തത്. അതായത്, ഇപ്പോൾ ഒരു പെണ്ണിന് നമ്മൾ ആഭരണം കൊടുത്താൽ അത് ആരെടുക്കൽ? ആ അതെ, ആദ്യം മഹർ മേടിക്കും, പിന്നെ മഹർ അയാൾ കൊടുത്താണല്ലോ, അയാൾ മേടിക്കും, പിന്നെ ഓരോന്ന് മേടിക്കും, പിന്നെ 60-70 കൊടുക്കുന്ന അത് ഇവരെ ഒരു പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴേക്കിന് ഇവളെ മോതിരം, ഇവളെ ചെയിന്, ഇവിടെ കമ്മലെ ഓർമ്മ വരും. അപ്പോൾ പിന്നെ പഴയ കാലത്താണെങ്കിൽ സ്ത്രീധനം അത് വാങ്ങും. അതും അല്ലെങ്കിൽ എന്താണ്, ഈ കടത്തിന് ആവശ്യം ഉണ്ടാകുമ്പോഴൊക്കെ പെൺവീട്ടിലോട് ചോദിക്കാം, കാരണം അവർക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റില്ലല്ലോ, മകളവിടെ അല്ലേ, എന്നിട്ട് അവരിന്ന് കടം വാങ്ങാം. ഇങ്ങനെ പെണ്ണുങ്ങളെ ചൂഷണം ചെയ്യും. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ എന്ത് ചെയ്യുക, അപ്പോൾ പെണ്ണുങ്ങൾക്ക് ജോലി ഉണ്ടാവും, ആ ജോലിയിലെ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കുക, എന്നിട്ട് അവരുടെ അക്കൗണ്ട് പോലും നമ്മുടെ അക്കൗണ്ടാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ആ പൈസ ഉപയോഗിച്ചിട്ട് അങ്ങനെ നടക്കുക, ഇവൾ പണിയെടുക്കുക, ഈ പണം പോയി കൈകാര്യം ചെയ്യുക. ഇതിന് തികച്ചും മാറ്റം വരള അനിവാര്യമാണ്. അപ്പോൾ ഒന്ന്, ഈ പെൺവീട്ടുകാരെന്ത് ചെയ്യും, പൈസ കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവൻ എന്ത് ചെയ്യും, അതൊരു ശീലാവും. അതില്ലെങ്കിൽ ഈ പെൺകുട്ടി എന്ത് ചെയ്യും, ഇത് ചോദിക്കാനുള്ള മടി കൊണ്ട് ഭർത്താക്കനോട് ഇങ്ങനെ ചോദിച്ചിട്ട് കിട്ടൂല, അപ്പോൾ അതിങ്ങനെ ഒരു യാചനയായി തോന്നുമ്പോൾ അവർ സ്വയം ജോലി കണ്ടെത്തും. അപ്പോൾ ഇതുവരെ PSC എഴുതും, PSC എഴുതും, ഡിഗ്രി പൂർത്തിയാക്കാത്തൊരു ഡിഗ്രി പൂർത്തിയാക്കും, പ്രീ പ്രൈമറി സ്കൂൾ ടെസ്റ്റിന് പോകും, എന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി കയറും. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവനെ എന്ത് ചെയ്തു, ഇവന് സ്വസ്ഥമായല്ലോ, ഇതുവരെ ഇവനൊരു വിഷമം ഉണ്ടായിരുന്നു, എന്ത്, ഞാനൊന്നും കൊടുക്കണില്ല, അവളടുത്തൊന്നുമില്ല എന്നൊരു, ഇപ്പോൾ അവനൊരു പ്രശ്നമില്ല, ഞാനൊന്നും കൊടുക്കണില്ല, അവളാ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുക, സാധാരണ എല്ലാവരും വായ്പ വാങ്ങണമാരും എന്ത് ചെയ്യും, ഭാര്യൻ്റെ പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, വായ്പിട്ടുമല്ലോ, അങ്ങനെ അവളെ നിന്ന് പോക്കറ്റ് മണി വാങ്ങി ജീവിച്ചു പോവുക. ഈ ഒരവസ്ഥ ഉണ്ടാവരുത്. അവൻ ഭർത്താവായി നിലനിൽക്കുന്നുണ്ടോ, അവൻ ചിലവാക്കേണ്ടത് അവൻ ചിലവാക്കണം. അത് ഭാര്യ വീട്ടിലും കൊടുക്കാൻ പാടില്ല, ഇവളും കൊടുക്കാൻ പാടില്ല. ഇനി ഇവൾ ജോലി കണ്ടെത്തിയാൽ പോലും അവൻ കുട്ടികളെ നോക്കേണ്ട കാര്യങ്ങളും ഒക്കെ അവൻ്റെ അടുക്കു തന്നെ വാങ്ങണം. ഇപ്പം നമ്മൾ ജോലിക്കെതിരാന്ന് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ജോലിക്കെതിരല്ല, അതായത് പെൺ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവളുടെ പൂർണ്ണമായ സംരക്ഷണം ആരെ ചുമതലയാണ്? അവളുടെ പൈസ ഉണ്ടായിക്കോട്ടെ, സ്വതക്ക് കൊടുക്കാമല്ലോ, അവൾ ജോലി ചെയ്തോട്ടെ, ആ പണം കൊണ്ട് എന്ത് ചെയ്യാം, ഇയാൾ ചിലവഴിക്കാത്ത മറ്റു പല കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ സന്തോഷങ്ങൾ അനുഭവിക്കണം. ഒരു നല്ല കാറ് വാങ്ങി, എന്താ പ്രശ്നം, നമുക്കൊരു സഞ്ചരിച്ചൂടെ. ഞാൻ പറഞ്ഞ എക്സ്ട്രാ കിട്ടുന്ന പണം കൊണ്ട് നമ്മുടെ പേരിൽ വെച്ച് സ്ഥലം വാങ്ങിയിട്ടു, അല്ലെങ്കിൽ സ്ഥിര വരുമാനം ഉണ്ടാക്കി, അതിനൊന്നും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞ ഇയാൾ കൊടുക്കേണ്ട ചിലവ് എന്ത് ചെയ്യണം, അയാൾ തന്നെ കൊടുക്കണം. അത് കൊടുക്കാതെ ശീലിപ്പിച്ചാൽ ആ ശീലങ്ങൾക്ക് അവസാനം ഉണ്ടാവില്ല.
7: എൻ്റെ മരുമകൻ ഒരു ആദർശ സ്നേഹിയാണ്, പക്ഷേ കുടുംബത്തോടുള്ള ബാധ്യത നിറവേറ്റുന്നില്ല. അദ്ദേഹത്തെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അതുപോലെ തന്നെ സമാനമായ വേറൊരു വിഷയം വന്നിട്ടുള്ളത്, ദീനീ പ്രവർത്തനങ്ങളും മറ്റു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഒക്കെ മുഴുകി അതിൽ മാത്രം ശ്രദ്ധ, കുടുംബങ്ങളുടെ കൂടെ ഒരു കുട്ടികളൊരു വിരുന്നിന് കൊണ്ടുപോകാനോ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ആക്കി കൊടുക്കാനോ ഒരു പാർക്കിൽ കൊണ്ടുപോകാനോ പോലും സമയം കിട്ടാത്ത ആൾ. അതൊക്കെ നിർവഹിക്കേണ്ടി വരുന്നത് ഭാര്യയുടെ മാതാപിതാക്കളാണ്.
6: എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാന്നല്ലേ ചോദിച്ച്? പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവത്തിൽ വരുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ തെറ്റാനോ പിണങ്ങാനോ കച്ചറക്കോ ഒന്നും പോകണ്ട. മരുമകനോട് നല്ല നിലയ്ക്ക് പറയാം, കുട്ടിയെ ചിലവൊക്കെ ഞങ്ങളല്ലേ വഹിക്കണത്, എല്ലാ കാര്യങ്ങളും നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓൾ ഇവിടെ നിന്നോട്ടെ, ഇനിയിപ്പോൾ ഇതൊന്ന് അങ്ങോട്ട് പോയി, ഒന്ന് ഇങ്ങോട്ട് പോയി, പിന്നെ അവിടെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴും നമ്മൾ ഇവിടുന്ന് ചിലവ് കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അവിടെ തൽക്കാലം ഉള്ളു, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നീ വാ, എന്നിട്ട് അവളെ കൊണ്ടുപോയി നോക്കാം, നിനക്ക് നോക്കാനൊരു കപ്പാസിറ്റി ഉണ്ടാകുമ്പോൾ കൊണ്ടുപോയി നോക്കിക്കോളാം, ഒരു പ്രശ്നവുമില്ല. അവൻ എന്ത് ചെയ്യും? ഒരു പെൺകുട്ടി ഇന്നൊരു അനുഭവം പറഞ്ഞു. അപ്പോൾ അവളെ ഭർത്താവ് ഓ കല്യാണം കഴിഞ്ഞു, അവനൊരു വിചാരമല്ല, ഒരു പെണ്ണെട്ടി എന്നുള്ള ഒരു വിചാരമല്ല, ഒരു കുട്ടിയായി അപ്പോഴും ചിന്തയല്ല. അവസാനം ആ പെൺകുട്ടി പറഞ്ഞൊരു, ഇങ്ങനെ ജീവിക്കാൻ താല്പര്യം, എനിക്കും എൻ്റെ കുട്ടിക്കും ചിലവ് കൊടുക്കാൻ കഴിയുന്ന ഒരു ജോലിയും ചുറ്റുപാടും ആകുമ്പോൾ നിങ്ങൾ വേരി, അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം, ഒന്നിച്ച് ജീവിക്കാം എന്നൊരു വാക്കാണ് പറഞ്ഞു. ആ അതിന് സാക്ഷികളായ ആളുകൾ പറയണം അതൊരു മാറ്റമായിരുന്നു എന്നാണ്. അവനിപ്പം ഗൾഫിലാണ്, അവൻ ഉടനെ ഗൾഫിലേക്ക് കയറി വളരെ കൃത്യമായി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു വീടുണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. അതെന്തറിയോ, അത് നമ്മൾ അങ്ങനെ പറയുമ്പോഴുള്ളൂ. ഇത് പെൺകുട്ടികളുടെ സമ്മതത്തോടെ പറയണം. ഇപ്പോൾ പെൺകുട്ടിക്ക് സമ്മതമല്ലാതെ നമ്മൾ പറഞ്ഞാൽ എന്ത് ചെയ്യും, എനിക്കിപ്പോൾ അതിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല, നിങ്ങൾ വെറുതെ ഇല്ല ബന്ധം ഒഴിവാക്കി, ഇപ്പം അയാൾ വരുന്നില്ല. അത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം, അവർക്കത് മനസ്സിലാക്കി കൊടുക്കണം. ജീവിതകാലം മുഴുവനും ഈ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. ഇതിപ്പം മാന്യമായ വർത്താനല്ലേ? അല്ലേ, നമ്മുടെ മകളെ നമ്മൾ വേറൊരാളെ വീട്ടിൽ കൊടുത്തയക്കുമ്പോൾ അവൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാകണം. അതില്ലെങ്കിൽ എന്ത് വേണം? എന്നാണോ നിനക്ക് സംരക്ഷിക്കാൻ പറ്റുക അന്ന് കൊണ്ടേക്കോ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് നോക്കിയാൽ മതിയല്ലോ, നീ നോക്കുകയാണെങ്കിൽ അല്ലുള്ളൂ, നിൻ്റെ ഒരു അധീനത്തിൽ കൊണ്ടുപോയി നോക്കണ്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറേണ്ടി വരും. അവിടെ കുറേ ചോദ്യങ്ങളുണ്ട്, എന്താ ഭാര്യ പെണ്ണ് വരാത്തത്, അതിന് അയാളൊരു മറുപടി പറയണം, നമ്മൾ പറയണ്ട, അയാൾ മറുപടി പറയണം. മനസ്സിലേ, ഒരു പെണ്ണും കുട്ടി ഉണ്ടായിട്ട് ഓളെ കൊണ്ടുവരാതെ നീ എവിടെ ഇങ്ങനെ നടക്കണത്? ഇപ്പം തരുമോ ഒരു അഡ്രസ്സിൽ നല്ല ഉഷാറായിട്ട് കുട്ടികളൊക്കെ, ഇപ്പോൾ കുട്ടികളെ ഉഷാറ് കാണുമ്പോൾ ഇതൊക്കെ ഇയാളെ ചിലവിലാണ് നടക്കുന്നത് എന്നാണ് സമൂഹം അറിയണത്. അത് അമ്മായിമ്മ കൊടുക്കുകയാണെങ്കിൽ അമ്മോശം കൊടുക്കുകയാണെന്നുള്ളതൊന്നും അവിടെ അറിയില്ലല്ലോ. അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടായാലേ ഒപ്പം ജീവിക്കൂ എന്നൊരു തീരുമാനത്തിലേക്ക് വരണം. അത് അവരുടെ അന്യായമായ അവകാശം, ആ അവകാശത്തിന് വേണ്ടിയുള്ള ഒരു സമരം ചിലപ്പോൾ ചെയ്യേണ്ടി വരും.
7: മറ്റൊരു വിഷയം, മകളുടെ പ്രസവ സമയത്ത് അവളുടെ കൂടെ നിൽക്കാൻ വേണ്ടി വീട്ടിലുള്ള മറ്റു ഒരു മകളെ കൂടി പറഞ്ഞയച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഭർത്താവും മകളുടെ ഭർത്താവും മറ്റേ അനിയത്തിയുമായി അടുപ്പത്തിലാവുകയും ഇപ്പോൾ മകൾ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന വാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവക്കും ഇതിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ല എന്നതാണ് പ്രശ്നം.
6: ഞാൻ ഈ പടുത്ത് വായിച്ചപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസിനോടൊരു സ്ത്രീ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ മരുമകൻ എന്ന് പറയുമ്പോൾ അവന് ഭാര്യയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ മഹറമല്ലേ? അപ്പോൾ ഉമ്മഹാത്തു നിസാഇക്കും എന്ന് പറയണ്ടല്ലോ ഖുർആൻ, നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാരും എന്ന് പറയുന്നിടത്ത് മഹറമിൻ്റെ കൂടത്തെ അവർ പരിഗണിക്കുന്നു. അപ്പോൾ മഹറം തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ കാണുന്ന എന്താന്ന് വിചാരിച്ചാൽ, ഈ സ്ത്രീ മരുമകനിൽ നിന്ന് വളരെ ഒരു ഡിസ്റ്റൻസ്, ഒരു അകലം പാലിക്കുന്നതാണ്. മരുമകൻ്റെ മുന്നിൽ ഫുൾ ഡ്രസ്സിലേ നിൽക്കുള്ളൂ, കൂടെ ഇരുന്ന് രണ്ടാൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വിസമ്മതിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മുള്ള പറയുന്നുണ്ട്, നിങ്ങൾ കൂടെ ഭക്ഷണം കഴിച്ചോളിയും, അതൊക്കെ നല്ലൊരു ബന്ധം ഉണ്ടാവാൻ നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഹിജാബ് പാലിച്ചിട്ട് നിന്നാൽ മതി എന്ന് പറയുന്നത്. ഈ മഹ്റം എന്ന വാക്ക് വരുന്നതോടുകൂടെ നമ്മുടെ പല സഹോദരിമാരും തെറ്റിദ്ധരിച്ച എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം നമ്മൾ മക്കളെയൊക്കെ മുന്നിൽ നിൽക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, ആവാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിലേറെ അപകടം എന്താ വെച്ചാൽ, ഈ പിന്നെ ഭാര്യയുടെ സഹോദരിമാരാണ് ഈ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ അവൾക്ക് തീർത്തും ഇയാൾ അന്യനാണ്. ഇപ്പം നിങ്ങളുടെ ഇളയച്ചി നമ്മൾ പറയും അല്ലേ, ഭാര്യൻ്റെ അനുജത്തിക്ക്, അവൾക്ക് നിങ്ങൾ അന്യനാണ്. പക്ഷെ നമ്മൾ നാട്ടിൽ അടിയാക്കാന്നോ എന്തോ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഭയങ്കര റെസ്പെക്റ്റിലാണ്. അത് പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നു, നമ്മളൊരു വാപ്പനെപ്പോലെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ, തലമുറകളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പ്രായങ്ങളിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അല്പം സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരിക്കലും കേൾക്കുക പോലും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് എന്ത്, ഇപ്പോൾ ഇളയച്ചനെ പ്രേമിക്കുന്നു, അവൾക്ക് ഇയാളെ കൂടെ ജീവിക്കണം, അവളുടെ ജ്യേഷ്ഠത്തി അവിടെ ഉണ്ട് എന്ന് അറിയാലോ. അങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പല്ലേ? അതായത് രണ്ടാൾ ഒരുമിച്ച് വെക്കാൻ ഇസ്ലാം അനുവദിക്കണില്ലല്ലോ, മനസ്സിലായി? അപ്പോ ഇനി ഒഴിവാക്കിയാൽ തന്നെ എന്താന്ന് വിചാരിച്ചാല് അവർക്കൊരു ഒരു ബാഇനായ റജഇയായ തൊലാക്കാണെങ്കിൽ വീണ്ടും ഇവളെ തിരിച്ചെടുക്കാൻ സാധ്യതകളില്ലേ? അപ്പൊ അത് കഴിയണ്ടേ? ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തണ്ടേ? എത്ര സാധ്യതകളൊന്നുമില്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ, സാധാരണ ഒരു പ്രേമാണെങ്കിൽ അത് ആരിലും സംഭവിക്കും. ഒരു അന്യജാതിക്കാരനാവാം, അന്യമതസ്ഥനെയാവാം, കുട്ടികളുള്ളയാവാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു അടുപ്പത്തിനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഭയാനകമാണ്. അവിടെയൊക്കെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇവരെ ഒരു അന്യനായി കാണുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇളയച്ചിമാരൊക്കെ അളിയൻ്റെ ബൈക്കുമ്പോൾ കയറി പോവും, കാറിലൊറ്റക്ക് പോവും, അവരൊട്ട് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. വീട്ടിൽ ചിലപ്പോൾ അവരൊറ്റക്കാണ് സാഹചര്യം ഉണ്ടായിരിക്കും, ഹോസ്റ്റലിൽ ഒറ്റക്ക് കൊണ്ടുപോയാക്കും. അപ്പോൾ അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയൊക്കെ നമ്മൾ അന്യരാണ് ഇവർ എന്നുള്ളൊരു വിചാരം മറന്നു പോവുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് കിട്ടുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ പെൺകുട്ടിനെ കൺവീൻസ് ചെയ്താൽ തീരേണ്ട കാര്യമുള്ളത്. സാധാരണ നമ്മൾ പ്രേമുണ്ടാവുമ്പോൾ കൺവീൻസ് ചെയ്യൂലേ, അതേമാതിരി കൺവീൻസ് ചെയ്ത് മനസ്സിലാക്കി കൊടുത്ത് അവളെ ഇന്ന് രക്ഷപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. അതൊരു അതിൻ്റെ പരിഹാര പത്രമുള്ളൂ. പക്ഷേ ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. അതായത് നമ്മുടെ മരുമക്കളോട് നമ്മൾ എന്ത് ചെയ്യണം, ഒരകലത്തിൽ നിൽക്കണം. ഇതിപ്പോൾ ചിലപ്പോൾ തിരിച്ചും കേസുകൾ വരുന്നുണ്ട്. അതായത് അമ്മായിയും അതൊക്കെ തന്നെ എൻ്റെ അപകടം തന്നാൽ ഇപ്പോൾ പിന്നെ എങ്ങനെയാണ് അവരൊന്നിച്ച് പോവുക? പിന്നെ ഈ മോളെ എങ്ങനെ അയാളിത് താമസിക്കുക? ഉമ്മനോട് തെറ്റായ രൂപത്തിൽ പെരുമാറുന്നുണ്ട് എന്ന് മോള് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കവിടെ ജീവിക്കാൻ പറ്റുമോ? എൻ്റെ അനുജത്തിയോട് എൻ്റെ ഭർത്താവ് മോശമായി പെരുമാറുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളെ ഭർത്താവായി സ്വീകരിക്കാൻ പറ്റുമോ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബം വിളക്കി ചേർക്കാൻ പറ്റാത്ത വിധം ചിന്ന ഭിന്നമായി പോകുന്ന പ്രശ്നങ്ങളാണ് ഈ ബന്ധം. അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ പൊതുവേ ഇളയച്ചിമാരാണെങ്കിൽ പ്രത്യേകിച്ചും എന്ത് ചെയ്യണം, പൂർണ്ണ ഹിജാബോടെ ഇയാളൊരു അന്യ പുരുഷനാണെന്നുള്ള 100% ബോധത്തോടുകൂടെ തന്നെ വീട്ടിൽ നിൽക്കേണ്ടത്. അത് കുറച്ചൊക്കെ അമ്മായിമ്മമാർ അല്ലെങ്കിൽ ഉമ്മമാരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ നല്ലത് വിചാരിക്കും, അപ്പുറത്തെ ആൾ നല്ലത് വിചാരിച്ചുകൊള്ളണമെന്നില്ല. അപൂർവങ്ങളിൽ അപൂർവമായി പോലും അങ്ങനത്തെ ഒരു തെറ്റായ ബന്ധമുണ്ടായിപ്പോയാൽ നമ്മുടെ മകളുടെ ഭാവി അനാഥമായി പോകും. സമൂഹത്തിൽ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല. അള്ളാരടുക്ക് ചെല്ലുമ്പോഴും അതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ അതൊരു തിരിച്ചറിവുണ്ടാവാൻ ഈ ക്വസ്റ്റ്യൻ ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
7: നമ്മുടെ മകളും ഉമ്മയും എന്നുള്ള എപ്പിസോഡിൽ അത്തരമൊരു ചോദ്യം നമ്മളിതിൽ വന്നിരുന്നു. നമുക്ക് സമയപരിമിതി മൂലം അത് എടുക്കാൻ പറ്റിയിട്ടില്ല.
6: ശ്രദ്ധിക്കേണ്ട കാര്യമാണ്,
7: എൻ്റെ മരുമകൻ വിദേശത്താണ്, മോള് നന്നായി പഠിച്ചിട്ടുണ്ട്, മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ദുശീലങ്ങളുമില്ല. പക്ഷെ നാട്ടിലെത്തിയാലും അയാൾ വീട്ടിൽ തന്നെ ഇരിക്കും, പള്ളിയിൽ പോകും, തിരിച്ചു വരും. ഭാര്യ വീട്ടിൽ വരികയാണെങ്കിലും അവിടെ ഇരിക്കും, പള്ളിയിൽ പോകും, തിരിച്ചു വരും. അതല്ലാതെ പുറത്തു പോകുന്നൊരവസ്ഥ, ഭാര്യയെക്കൊണ്ട് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ അയാൾ അത് വലിയ തെറ്റായി കണക്കാക്കുന്നു, അതൊന്നും വേണ്ട എന്നും നമ്മൾ വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയേണ്ടവരാണെന്നുമാണ് അയാളുടെ ചിന്ത. അതെൻ്റെ മകൾക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നു, കുടുംബജീവിതവുമായി മുന്നോട്ട് പോകാൻ തന്നെ പ്രയാസപ്പെടുന്നുണ്ട്. ഇയാളെ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും?
6: അത് നമുക്ക് അയാളെ പറ്റി അറിയണം. നമുക്കിപ്പോൾ ഈ ഒരു പരിമിതമായ ചോദ്യത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അയാളൊരു മതപരമായ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒരു മഹറമ് വേണം പറയണില്ലേ? അതിന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഒരു മഹറമിൻ്റെ കൂടെ യാത്ര ചെയ്യാന്നല്ലേ. അതായത് ഇത് മനസ്സിലായിക്കൂടെ. പിന്നെ ഏറ്റവും വിശിഷ്ടമായ യാത്രയാണ് ഹജ്ജിനുള്ള യാത്ര. അതിപ്പോൾ പെണ്ണുങ്ങൾക്ക് പോകണമല്ലോ ഹജ്ജ്. ഈ പെണ്ണുങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമല്ല എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കും ന്യായമായി സംശയിക്കാമായിരുന്നത് ഒരു സ്ത്രീ
7: ഒരു കാര്യം
6: പുറത്തു പോകേണ്ടതില്ല എന്ന്. ഒരു സ്ത്രീക്ക് ഹജ്ജ് ഒഴിവാക്കിക്കാലോ, അള്ളാഹുക്ക് പറ്റുമല്ലോ. ഹജ്ജ് ഒരു സ്ത്രീക്ക് നിർബന്ധമല്ലേ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ? അതിൻ്റെ അർത്ഥം എന്താ, ഒരു മാസം യാത്ര ചെയ്ത് അവിടെ പോയി തിരിച്ചു വരണം എന്നല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിന് മതപരമായൊരു തെറ്റിദ്ധാരണയാണെങ്കിൽ നമുക്ക് തെളിവ് പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ മാറ്റാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല ഇതൊരു മതപരമായ തെറ്റിദ്ധാരണയാണോ എന്ന്. മറിച്ച് എന്താ, ചിലപ്പോൾ എക്സ്ക്യൂസ് ആവാം. എന്ത്, ഇതൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളായിട്ട് പുറത്തു പോകാന്ന് പറയുമ്പോൾ ഒരു കൈൻ്റെതായ ചിലവും സമയം എനക്കൂടെ ഒക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യാം, അതിനൊരു ഒരു കാരണം പറയാം, അങ്ങനെ സംഭവിക്കാം. ഇതെന്താന്ന് നമുക്കറിയില്ല. അങ്ങനെ എന്ത് ചെയ്യാം, പറഞ്ഞതാവാം. അതുമല്ലെങ്കിൽ എന്താണ്, പൊതുവെ ഒരു അലസത, ഒരു മടി, അതിനെന്ത് ചെയ്യാണ് ഒരു ന്യായം പറയാന്നുള്ള കവിഞ്ഞ് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഇസ്ലാമോ ദീനോ ഒന്നും ഇതിന് പ്രതിയല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പുറത്ത് കാണുന്ന ഈ സ്ത്രീകളൊക്കെ എന്താണ്, അവരൊക്കെ തെറ്റായ നിലക്ക് പുറത്തിറങ്ങിയവരാണ് എന്ന് പറയാൻ നമുക്കൊരിക്കലും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹിജാബുകളൊക്കെ പാലിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ കൂടെ പുറത്തു പോകുക എന്നുള്ളത് അവളുടെ ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ഇനി വേറൊരു ഭർത്താവ് വരുമില്ലല്ലോ. ആ ആഗ്രഹം ഇയാൾ തന്നെ നിറവേറ്റി കൊടുക്കണ്ടേ? അപ്പൊ അത് അദ്ദേഹം നിറവേറ്റി കൊടുക്കേണ്ടതുണ്ട്.
7: അത് ഇയാളൊരു ഇൻട്രോവേർട്ടായ ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു സാധ്യത ഉണ്ട്,
6: അങ്ങനെ ഉണ്ടാകും. പക്ഷെ അത് നമുക്ക് വേറെ, അതാ പറഞ്ഞ നേരത്തെ പല വിഷയങ്ങളിലും നോക്കണം. മനസ്സിലായി? അയാൾ തന്നെ പുറത്തു പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാന്നായി പറയണം.
7: അതാണ്,
6: അതായിരിക്കാം അയാള് ഇവളെ കൂടെ കൊണ്ടുപോകാൻ,
7: പള്ളിയിൽ പോവാ തിരിച്ചു വരാ തന്നെയുള്ള പണി.
6: അതെ, കുറച്ചധികം ആളുകളുടെ സ്ഥലത്ത് പോവാനോ അല്ലെങ്കിൽ പൊതുവെ ജനങ്ങളോട് പെരുമാറാനോ ആളുകൾ എന്തെങ്കിലും ചോദിക്കുമ്പോ അതിനെ കുറിച്ച് ഭയങ്കര ഭയമായിരിക്കും. പുറത്തിറങ്ങിയ ആളുകൾ എന്തെങ്കിലും ചോദിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇവളെ കൊണ്ടാകാത്ത മാത്രാവൂല, അയാൾ ഇനി ജോലിക്കും കാര്യങ്ങൾക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ വിശേഷം വന്നേക്കാം.
7: എൻ്റെ കുടുംബം ഒരു മുജാഹിദ് കുടുംബമാണ്. എന്നാൽ മകളെ കല്യാണം കഴിച്ച വീട്ടിൽ അവനവൻ്റെ ഇഷ്ടമാണുള്ളത്. പിന്നെ മർദവളുടെ ഭർത്താവ് ഒരു എ പി സുന്നിക്കാരനാണ്. ഈ മരുമോനാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാലുള്ള 3, 7, 40 ആണ്ട് എന്നിവ നടത്തുന്നതിൽ മുൻകൈ എടുക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്കാർക്കും അതിലൊരു താല്പര്യവുമില്ല. ഞങ്ങളിതൊന്നും ചെയ്യാത്തതിന് മോളെ ഓരോന്ന് പറഞ്ഞ് ഇതിൻ്റെ പേര് വഴക്ക് പറയും. അപ്പോൾ എനിക്കും മാങ്ങളമാർക്കും പെങ്ങളുടെ കാര്യത്തിൽ ഇടങ്ങാറാണ്. പെങ്ങൾക്ക് ബുദ്ധിമുട്ട് വേണ്ട എന്ന് പറഞ്ഞ് അവർ ഈ മാമൂലുകളൊക്കെ അളിയന് വേണ്ടി ചെയ്യും. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണെന്നറിയാനുള്ളൊരു താല്പര്യമുണ്ട്. നമ്മൾക്ക് ദീനിലില്ലാത്തൊരു കാര്യം കൂട്ടിച്ചേർക്കുന്നതിൽ വിഷമമുണ്ട്. നിങ്ങളിൽ നിന്നും നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.
6: അതെ അതെ അതെ അതെ, ഇതെന്താണെന്നറിയോ, നമ്മുടെ ആദർശത്തോട് യോജിക്കാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മുടെ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പാഠം. കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ആളുകൾ പറയും അവരങ്ങനെ ഒരു കണിശമായ യാഥാസ്ഥിതികത്വമൊന്നുമില്ല എന്ന് പറയും. അത് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ എന്ന് പറഞ്ഞാലിപ്പോൾ ഒരു ശരിയായ സുന്നത്ത് പാലിക്കുന്ന ഒരാളും അതിനെക്കുറിച്ച് ബോധമില്ലാത്തൊരു യാഥാസ്ഥിതികരും തമ്മിൽ എല്ലാ വിഷയവും വ്യത്യസ്തമാണ്, കംപ്ലീറ്റ് വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, എവിടെ എന്ത് കാര്യങ്ങൾ ഇടപെടണമെങ്കിലും ബുദ്ധിമുട്ടാണ്. ഒന്ന് വീട്ടിൽ പോയി ഒന്നിച്ചൊരു ജമാഅത്ത് നിസ്കരിക്കാൻ പോലും പറ്റില്ല. നമ്മളെല്ലാവരും കൂടെ കൂടി ചേരുന്നിടത്ത് ഒരാൾ 2 മിനിറ്റ് ഒരു ഉത്ബോധനം നടത്തിക്കോട്ടെ എന്ന ഒരാളെ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഒരു മരണ വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടുത്തെ ഒന്നിലും ഒരു കാര്യത്തിലും. നമ്മളിപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാരെ കുളിപ്പിക്കുക, മറ്റേ പൊതുവെ എന്തായിരിക്കും, പൊതുവായ ആൾക്കാർ വരിക ചെയ്യുക. നമുക്ക് ഒരിക്കലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ, പിന്നെ അവിടെയുള്ള കൂട്ടുപ്രാർത്ഥനകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, 7, 3, 14 എന്തൊക്കെയാണ് ഇനി ഒരു പിന്നെ ഈ ഒരു കുട്ടീനെ ഒരു അക്കേക്ക് അറുക്കുകയാണെങ്കിൽ അതിന് തന്നെ എന്തൊക്കെ തെറ്റായ നിയമങ്ങളാണ് അതിലുള്ളത്. പശുവിനോട് അറുക്കണ ഗുരുവിനെ അറുക്കുമ്പോൾ കഴുത്തിൽ കത്തി വെക്കുന്ന അതേ സമയത്ത് ഇവിടെ തലയിൽ കത്തി വെക്കണം. അത് കുറച്ച് അങ്ങോട്ടും മാറാൻ പറ്റില്ല. അങ്ങനെ എന്തൊക്കെ ആചാരങ്ങളാണ്. ഒരു കുടിയിരിക്കുകയാണെങ്കിലോ എന്തൊക്കെ ഉണ്ടാവും അവിടെ. നമുക്ക് നമ്മുടെ മകൾക്ക് ഒരു വീടുണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചാൽ അന്ന് അവിടെ മൗലൂദ് കേൾക്കാറും. അപ്പോൾ എങ്ങനെയാണ് യോജിച്ച് പോവുക? അപ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങോട്ട് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാതിരിക്കുക എന്നിട്ടാണ്. ഇനി വിവാഹം കഴിച്ച് കൊടുത്തു പോയി, ഇനിയിപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞത്, ഇനി എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ, നമ്മൾ എന്തായിരുന്നാലും ഈ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് നേരെ നരകത്തേക്കുള്ള കാര്യമാണ്. മറ്റ് തിന്മകളെ പോലെ കുല്ലു ബിദ്അത്തിൻ ദലാല കൊക്കുല്ലു ദലാലത്തിൻ ഫിന്നാറാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തായിരുന്നാലും പങ്കെടുക്കാൻ പറ്റൂല. അപ്പോൾ അതിപ്പം മോളുടെ ഒരു മനസ്സ് കണ്ടും അവൾക്കൊരു വിഷമം വരാതിരിക്കാനും വേണ്ടി പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം പങ്കെടുക്കും, എത്രത്തോളം പങ്കെടുക്കും? ഒരു സിയാറത്ത് പോകണം, ഒരു ഷേഖിൻ്റെ മക്ബറി പോകണം, എന്തൊക്കെ പറഞ്ഞാലൊക്കെ പോകേണ്ടി വരില്ലേ? അല്ലെങ്കിൽ കുട്ടിൻ്റെ പേരിടാൻ വേണ്ടി ഞങ്ങൾ അങ്ങടെ കൊണ്ടുപോകണം, മമ്പറത്ത് കൊണ്ടുപോകണം, നിങ്ങൾ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞാൽ ഈ തൗഹീദിൽ അടിവച്ചിട്ട് നിങ്ങൾക്ക് പറ്റൂ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് ചെയ്യാം, ദീനിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങൾക്കൊരു വിട്ടുവീഴ്ച ഇല്ല എന്നുള്ള നിലപാടിൽ അവർ സ്വീകരിക്കണം. അത് അവളും അതേ നിലപാട് തന്നെയാണ് അവിടെ സ്വീകരിക്കേണ്ടത്. അതിനുള്ള സ്വാതന്ത്ര്യം ഭർത്താവ് അവൾ വാങ്ങണം. ഞാൻ ജീവിച്ച ആദർശത്തിൽ ഞാൻ മുജാഹിദാന്ന് അറിഞ്ഞുകൊണ്ടല്ലേ എന്നെ കല്യാണം കഴിച്ചത് അല്ലേ, അറിഞ്ഞുകൊണ്ടാണല്ലോ കല്യാണം കഴിക്കണത്. അപ്പോൾ അവൾ അതുവരെ അനുഷ്ഠിച്ച കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ അയാൾ സ്വാതന്ത്ര്യം കൊടുക്കണം. ഞാനിതൊക്കെ ഈ ആദർശമൊക്കെ വിട്ടെറിഞ്ഞ് വരുന്നില്ലൊരു കരാർ അവൾ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് അവൾക്കുടെ അവകാശമാണത് ചെയ്യാൻ അനുവദിക്കണം. അത് ഭർത്താവിന് അതിനെ തടസ്സപ്പെടുത്താൻ അവകാശമല്ല, അധികാരമല്ല.
7: ഇതിൽ വേറൊരു ടൈപ്പ് ചോദ്യമാണ് പോലെ, ഇത് ആൺമരുമക്കൾക്ക് ഭർത്തൃ വീട്ടുകാരെ സാമ്പത്തികമായി സഹായിക്കൽ നിർബന്ധമുണ്ടോ? മരുമക്കൾക്ക് ഭാര്യ വീട്ടുകാരെ സാമ്പത്തികമായി സഹായിക്കൽ നിർബന്ധമുണ്ടോ? ഭാര്യ ഈ കാര്യത്തിൽ ഭർത്താവിനെ നിർബന്ധിച്ചാൽ അത് തെറ്റായ കാര്യമല്ലേ? എൻ്റെ വീട്ടിൽ ഞങ്ങൾ രണ്ട് പെൺമക്കളായതിനാൽ എൻ്റെ കുടുംബക്കാർ എൻ്റെ ഭർത്താവിനെ കൊണ്ട് എൻ്റെ വീട്ടിൽ സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുകയാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്.
6: നമുക്ക് ഈ ബാധ്യത എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതായത് ഇപ്പോൾ

0: എന്നുവെച്ചാൽ നമ്മളപ്പനി ഇമ്മനി ഇപ്പം അവൾ നോക്കണില്ലേ. ഇപ്പം എല്ലാ മരുമക്കളുടെയും പണി ഇപ്പം എന്താണ്? ഭർത്താവിൻ്റെ വാപ്പനി ഇമ്മനി നോക്കല, അതുപോലെ ജീവിതകാലം മുഴുവൻ അത് നോക്കാനാണ്. അപ്പോൾ അതെങ്ങനെയുണ്ടായത്? അത് ബാധ്യതയായിട്ട് രാവും പകലും എപ്പോഴും നോക്കിയാൽ പോരാ. അതേപോലെ തന്നെയാണ് എന്ത്, ഇപ്പോൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പെൺകുട്ടികളുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് അവളുടെ വാപ്പി ഇമ്മി എന്ന് പറഞ്ഞാൽ, അതിവിടെ നാട്ടിലെവിടെ ആചാരമില്ല, നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഭാര്യ തന്നെയാണ് പരാതിപ്പെടുന്നത്, അവളമ്മനെയും വാപ്പനെയും നോക്കണം എന്നല്ലേ അവർ പറയേണ്ടത്. ആ സ്ഥാനത്ത് ഇങ്ങനെയാണ് പറയണത്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, എന്തോ അനാവശ്യമായ നിലക്കുള്ള നിർബന്ധിപ്പിക്കലുകൾ ഇയാളെ പേരിൽ കുടുംബങ്ങൾ ചെലുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. അതിനെ നമ്മൾ തന്ത്രപരമായി വളരെ നല്ല ഒരു കുടുംബ ബന്ധത്തിന് പ്രശ്നം വരാത്ത രൂപത്തിൽ ഡീൽ ചെയ്യുക എന്നുള്ളതേ നമുക്ക് അതിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ബാധ്യതകൾ എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വെറുതെ നമ്മളെ തൊട്ടയൽപ്പക്കത്ത് ഒരു വൃദ്ധനായ ഒരു മനുഷ്യനോ ഒരു വൃദ്ധനായ സ്ത്രീയോ ആരും നോക്കാനില്ലാതെ കിടക്കണുണ്ടെങ്കിലോ നമ്മൾ നോക്കണ്ടേ? അത് നമ്മളടുത്ത് വന്നാൽ നമുക്ക് ബാധ്യതയായി. ഇവരെ നോക്കാൻ ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവരെ നോക്കണം.
1: മകളുടെ സാലറി മുഴുവൻ വരുന്നത് ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്കാണ്. മകളുടേത് എന്തോ അക്കൗണ്ടിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് അതിൽ സൂചിപ്പിക്കുന്നത്. മകൾക്ക് എന്തെങ്കിലുമൊക്കെ പണം ചെലവഴിക്കണമെങ്കിൽ എല്ലാ കണക്കും ഭർത്താവിനെ ബോധ്യപ്പെടുത്തി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, അങ്ങനെ വെറുതെ ജോലിക്ക് പോകണമെന്ന് മാത്രമേ ഉള്ളൂ എന്നതാണ്.
0: ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ ഇവർ ശീലിപ്പിക്കേണ്ടത്. അതൊന്നും ഇത് അക്കൗണ്ട് ആകെ കിട്ടണമെങ്കിൽ ഇവരെ അക്കൗണ്ട് ആക്കി കൊടുക്കണ്ടേ?
1: അങ്ങനെ വേണം. അതെ,
0: അല്ല അവർ ഒരു ഒ ടി പി എങ്കിലും അടിച്ചു കൊടുക്കാതെ എൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് പൈസ ഇട്ടു. ഇനിയിപ്പോൾ അക്കൗണ്ട് മാറ്റം വിചാരിച്ചോളി, ഒരു പുതിയ അക്കൗണ്ട് അതേ ബാങ്കിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പിന്നെ ദേശസാൽകൃത ബാങ്കിലോ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, ഇനി മുതൽ സാലറി അക്കൗണ്ട് ഇതാണെന്ന് പറഞ്ഞ് നമ്മളൊരു അപ്ലിക്കേഷൻ കൊടുത്താൽ എന്ത് ചെയ്യും? നമ്മളെ അക്കൗണ്ട് മാറ്റിക്കിട്ടും, ഇതല്ലാത്തൊരു അക്കൗണ്ട് മാറ്റിക്കിട്ടും. അത് ചേഞ്ച് ചെയ്യാനൊന്നൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ സ്വാഭാവികമായും ആദ്യം ഇത് സമ്മതിച്ചു, പിന്നെ ഇത് തടസ്സപ്പെടുത്താറിനാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ സ്ത്രീകളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ജോലി നേടുന്നത് നമുക്കൊരു പിന്നെ സ്വയം പര്യാപ്തതയൊക്കെ ഉണ്ടാവാനായിരിക്കാം, പക്ഷേ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുഴുവൻ അധ്വാനം നമുക്കും അതിൻ്റെ ബെനിഫിറ്റ് മുഴുവനും ഭർത്താവിനും കിട്ടും. ഭർത്താവിന് കിട്ടിയിട്ട് നമുക്ക് വിഷമമുണ്ടായിട്ടല്ല, പക്ഷേ ഇത് ഈ അവരൊരു പണിയും ചെയ്യാതെ ഇത് മാത്രം ജീവിച്ച് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഭാര്യയും ഭർത്താവുമ്പോൾ ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ബന്ധങ്ങളെ ബാധിക്കും. ബന്ധങ്ങളെ ബാധിക്കാത്ത രൂപത്തിൽ പരിഹരിക്കേണ്ടത് തന്നെയാണ് അത് മനസ്സിലാക്കുന്നത്.
1: ഞാൻ വളരെയധികം മാനസിക വിഷമത്തിലാണ്. മകളുടെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി, കുട്ടിയുണ്ട്. ആദ്യമൊക്കെ ഭർത്താവിന് നമസ്കാരമുണ്ടായിരുന്നു, കൃത്യമായിട്ടല്ലെങ്കിലും നമസ്കരിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ നിസ്കാരം പാടെ ഒഴിവാക്കിയിരിക്കുന്നു. നിസ്കരിക്കണ്ടേ, സ്വർഗത്തിൽ പോകണ്ടേ എന്നൊക്കെ അവൾ ചോദിക്കാറുണ്ട്. നിനക്ക് നിൻ്റെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ എന്നാണ് പറയുന്നത്. അവർ തമ്മിൽ ഇപ്പോൾ ശാരീരിക ബന്ധവും ഇല്ല. അങ്ങനത്തെ ഒരാളുമായിട്ട് അങ്ങനത്തെ ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു നിൽക്കുകയാണ്. സ്ഥിരമായി പ്രശ്നങ്ങളാണ്. ഇപ്പോൾ അത് വീട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങിയെന്നാണ്, മുണ്ടാതിരിക്കുന്നതൊക്കെ ആൾക്കാർ കണ്ടു തുടങ്ങി. പിന്നെ എന്നാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, പുതിയ ഫോൺ വാങ്ങിച്ചു കൊടുക്കും, ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ ദീൻ്റെ കാര്യത്തിൽ ആണ് ഇങ്ങനെ പ്രയാസമുള്ളത്. ഇതിൽ ഇവരുടെ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ, മകളുടെ ഒന്നാമത്തെ വിവാഹമല്ലത്, മുമ്പത്തെ വിവാഹങ്ങൾ ഇതേ അവസ്ഥയിൽ പിരിയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്.
0: അല്ല, നമുക്കിപ്പോൾ ഇതിലൊരു വിധി ചോദിക്കുമ്പോൾ നമസ്കാരത്തിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ കൂടെ ജീവിക്കണം എന്ന് ഇസ്ലാം ഒരിക്കലും പറയണില്ല. അപ്പോൾ അവർക്കിപ്പോൾ ഒരു ഡൈവോഴ്സ് ചോദിക്കാനൊന്നും ഇപ്പോൾ ഇതിലൊരു തടസ്സമില്ല. പക്ഷേ ജീവിച്ചു തുടങ്ങിയവർക്ക് എന്താണ് അത് വഴിയിൽ വെച്ച് പിരിയുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ദീന പറഞ്ഞാൽ ആർക്കും നമുക്ക് വേണമെങ്കിൽ ഒരു പരിശ്രമം നടത്തിയുണ്ടായി വരാവുന്നുള്ളൂ. അപ്പോൾ ഇയാൾ നിസ്കരിക്കാനൊക്കെ തുടങ്ങിയ പ്രശ്നം വരച്ചില്ല, ബാക്കിയൊക്കെ നിലക്ക് അയാൾ നല്ലൊരു ഭർത്താവാണ്. അപ്പോൾ അയാൾ നിസ്കരിക്കണം എന്നൊരു നിബന്ധന എന്ത് ചെയ്യണം, വളരെ സ്ട്രോങ് ആയിട്ട് ഇവർക്ക് പറയാൻ പറ്റണം.
1: അപ്പോൾ അയാൾക്ക് ചോദ്യത്തിലുള്ളത് വേറെ വിവാഹങ്ങൾ മുമ്പ് കഴിഞ്ഞത് ഡൈവോഴ്സ് ആയതാണ്, അത് ഇതേ വിഷയത്തിലാണ് ഡൈവോഴ്സ് ആയത്. ഇയാൾ നല്ലതാണ് മറ്റു കാര്യങ്ങളൊക്കെ, പക്ഷേ ഇപ്പോൾ മറ്റു രണ്ടാളുകളെക്കാൾ കൂടുതൽ പ്രയാസം ഇയാളെ കൊണ്ടാണ് എന്നാണ് ഇതിൽ നിസ്കരിക്കാത്ത മെയിൻ വിഷയം.
0: അപ്പോൾ എങ്ങനെയെങ്കിലും ദീനിയായ നിസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്ത് അതിലേക്ക് മാറാൻ അയാൾ നിർബന്ധിതനാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പരിഹാരമാണ്. നിർബന്ധിതനാകുമ്പോൾ ചെയ്യും, അപ്പോൾ അയാൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും, അതല്ലാതെ ഇപ്പോൾ അയാൾ മടങ്ങി വരും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് രണ്ട് ഗുണമുണ്ട്,

0: ഒന്നൊരു വളരെ ശക്തമായൊരു തീരുമാനമെടുത്താൽ ഒന്നില്ലെങ്കിൽ അയാളൊരു ഹിതായത്തിലേക്ക് വരും, അതല്ലെങ്കിൽ എന്തു ചെയ്യും, സ്വതന്ത്രമായി സമാധാനത്തോടെ എന്തു ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റും, അതേ ഉള്ളൂ. ഇത് നമുക്ക് ഇങ്ങനെ ഒരു വിശദ വിവരങ്ങൾ ചോദിച്ച് അയാളെക്കുറിച്ച് മനസ്സിലാക്കി അയാളെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ നമുക്കിതിലൊരു തീരുമാനം പറയാൻ പറ്റുള്ളൂ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളോട് സൂചിപ്പിക്കാനുള്ള നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മിൽ നിന്നൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ.
2: അൽഹംദുലില്ലാ, വളരെ നല്ല വിഷയം തന്നെയാണ് നാം കേട്ടത്. സ്നേഹക്കൂടിലൂടെ ഭാരമാകുന്ന മരുമകൻ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഹാരിസ് ബിനു സലീം, കൂടെ അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
3: ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യതയാണ്. ദീനിൻ്റെ പല ഉസൂലുകളും വിശദീകരിക്കുന്നു ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി. സഹീഫത്തു സഹീഹ എന്ന ഹദീസ് ഗ്രന്ഥത്തിലെ വിശദീകരിച്ച് അല്ലുസൂലൂടെ അവതരിപ്പിക്കുന്നു അബ്ദുൽ മാലിക് സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വഹാബത്തിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ അസ്സഹീഫത്തു അസ്സഹീഹ എന്നു പറയുന്ന താബഈ പണ്ഡിതനായ ഹമ്മാം ബിൻ മുനബ്ബഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഗ്രന്ഥത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അംറ് ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അസ്സഹീഫത്തു സ്വാദിഖ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന പ്രഥമ ഹദീസ് ഗ്രന്ഥത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിശദമായി മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ അഥവാ ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് തന്നെ എഴുതി സൂക്ഷിച്ച് അത് ക്രോഡീകരിച്ച് ഗ്രന്ഥ രൂപത്തിലാക്കിയിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ചരിത്ര രേഖയായി ഇന്നും അവശേഷിക്കുന്ന ഒന്നാണ് അസ്സഹീഫത്തു അസ്സാദിഖ. അതുപ്രകാരം തന്നെ സ്വഹാബത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത തലമുറയായി കടന്നുവരുന്ന താബിഉകൾ, ആ താബിഉകളും ഈ ഒരു പ്രക്രിയ അഥവാ ഹദീസുകൾ ക്രോഡീകരിക്കുകയും അത് എഴുതി സൂക്ഷിച്ച് ഗ്രന്ഥ രൂപത്തിലാക്കി വെക്കുന്ന ഒരു പ്രവണത അത് താബിഉകളിലും കാണപ്പെട്ടിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വഹാബത്തിൽ നിന്ന് കേട്ടുപഠിച്ച് എഴുതി സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു മഹാനായ താബിഈയാണ് ഹമ്മാം റഹ്മത്തുള്ളാഹി അലൈഹി. ഹിജ്റ 40-ലാണ് അദ്ദേഹത്തിന്റെ ജനനം. സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് ഹിജ്റ 40. നമുക്കറിയാം മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് അതിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ച, അല്ലെങ്കിൽ അതിനന്ത്യം കുറിച്ചു എന്ന് പറയാവുന്ന കാലഘട്ടമാണത്. ഒരുപാട് സഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. ഹിജ്റ 131-ലാണ് അദ്ദേഹത്തിന്റെ മരണം ഉണ്ടായിട്ടുള്ളത്. ഇമാം ഹമ്മാം റഹ്മത്തുള്ളാഹി അലൈഹി ഏറ്റവും കൂടുതൽ ഹദീസുകൾ ശ്രവിച്ചിട്ടുള്ളത് മഹാനായ സ്വഹാബി അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെയാണ്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 4 വർഷത്തോളം രാവിലും പകലിലും നിരന്തരം പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവാചക സ്വഹാബിമാരിൽ പ്രമുഖനായ പ്രവാചകന്റെ ഹദീസുകളെക്കുറിച്ച് കൂടുതൽ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിയ, പ്രവാചകന്റെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹീതനായ, പ്രവാചകന്റെ മരണശേഷം ഒരുപാട് കാലം ഹദീസുകളുടെ വിജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ട് അത് ജനങ്ങൾക്ക് പകർന്നുകൊടുത്തിട്ടുള്ള ഒരു മഹാനായ സ്വഹാബി. ആ സ്വഹാബിയിൽ നിന്നാണ് ഹമ്മാം ബിൻ മുനബ്ബഹ് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകൾ ശ്രവിച്ചിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. ഇദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹുഅൻഹുവിൽ നിന്ന് കേൾക്കുന്ന ഹദീസുകൾ അപ്രകാരം തന്നെ എഴുതി സൂക്ഷിക്കാറുണ്ടായിരുന്നു. ആ എഴുതി സൂക്ഷിക്കുക മാത്രമല്ല, അത് ഒരു സഹീഫയിൽ ആക്കുകയും അതിന് അസ്സഹീഫത്തു അസ്സഹീഹ എന്ന പേര് നൽകുകയും ചെയ്തിട്ടുണ്ട്. അസ്സഹീഫത്തു സ്വാദിഖ എന്ന് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹുഅൻഹുവിന്റെ സഹീഫ മുമ്പുണ്ടായിട്ടുണ്ട്. അദ്ദേഹം സഹാബിയാണ്. ഇദ്ദേഹം താബിഈയായിരിക്കാണ് ഹമ്മാം. അദ്ദേഹം തന്റെ സ്വഹീഫക്ക് പേര് വെച്ചത് അസ്സഹീഫ അസ്സഹീഹ എന്നതാണ്. എല്ലാ അർത്ഥത്തിലും പൂർണമായും സ്വഹീഹായ ഹദീസുകൾ മാത്രമാണ് അതിലുള്ളത്. അതുകൊണ്ടുതന്നെ അസ്സഹീഹ എന്ന നാമം അതിന് ഏറ്റവും കൂടുതൽ യോജിക്കുന്നതാണ്. അതല്ലാത്ത നാമങ്ങൾ അതിന് യോജിക്കുകയുമില്ല. മുസ്തലഹുൽ ഹദീസിന്റെ ഒരു വശത്തിലൂടെ നോക്കുകയാണെങ്കിൽ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു വ്യക്തി മാത്രം അകലെയുള്ള ഹദീസുകളാണ് അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുള്ളത്. പ്രവാചകന്റെയും അദ്ദേഹത്തിന്റെയും ഇടയിൽ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് പ്രമുഖനായ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും ആണ്. ഇദ്ദേഹത്തിന്റെ അസ്സഹീഫത്തു അസ്സഹീഹ ഇന്നു നമുക്ക് പൂർണമായും ലഭ്യമാണ്. ദക്തൂർ മുഹമ്മദ് ഹമീദുള്ള റഹിമഹുള്ള ഹദീസ് വിജ്ഞാനീയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം കരഗതമാക്കുകയും ഒരുപാട് ഗ്രന്ഥങ്ങൾക്ക് തഹ്ഖീഖ് നടത്തുകയും ചെയ്തിട്ടുള്ള മഹാപണ്ഡിതനാണ് ഹമീദുള്ള ദക്തൂർ. അദ്ദേഹത്തിന്റെ തഹ്ഖീഖോടുകൂടി ഈ ഗ്രന്ഥങ്ങൾ പുറത്തുവരുകയും ദിമശ്കലും അതുപോലെ തന്നെ ബർലിനുമൊക്കെയുള്ള ലൈബ്രറികളിൽ ഇന്നും ഈ സ്വഹീഫയുടെ മഹ്തൂത്തകൾ കയ്യെഴുത്ത് കോപ്പികൾ നിലവിലുണ്ട് എന്നും ഡോക്ടർ മുഹമ്മദ് ഹമീദുള്ള അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിന്റെ തഹ്ഖീഖിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഈ സഹീഫയെ പൂർണമായും എടുത്തു ഉദ്ധരിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഈ ഹമ്മാമിന്റെ സഹീഫയിൽ കൊടുത്തിരിക്കുന്ന ഹദീസുകൾ അദ്ദേഹത്തിന്റെ സനദിലൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സഹീഹുൽ ബുഖാരിയിലും പല അധ്യായങ്ങളിലായി ഈ ഹമ്മാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹീഫയിൽ നിന്ന് ഹദീസുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു സഹീഫയാണിത്, അഥവാ ഹദീസ് ഗ്രന്ഥമാണിത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എഴുതി സൂക്ഷിക്കപ്പെട്ടത് അതല്ലെങ്കിൽ എഴുതപ്പെട്ടത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് എന്ന വിമർശകരുടെ ആരോപണത്തിന്റെ നട്ടലൊടിക്കുന്ന, അതിന്റെ മുനയൊടിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ഇതൊരു വ്യക്തമായ സുവ്യക്തമായ തെളിവാണ്, ചരിത്രപരമായ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളാകുന്ന ഹദീസുകൾ പ്രവാചകന്റെ അനുയായി വൃന്ദം എഴുതി വച്ചിട്ടുണ്ട്, അതവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനു പുറമെ അവരിൽ നിന്ന് മതം പഠിച്ചിട്ടുള്ള താബിഉകൾ അത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്, അതവർ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്, അതവർ ഗ്രന്ഥ രൂപത്തിലാക്കി സമൂഹത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അതിന്റെ ആദ്യ ഭാഗത്തു തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വസ്തുത. മഹാനായ ഹമ്മാം റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹുനെ കണ്ടുമുട്ടുന്നു. ഒരുപാട് ഹദീസുകൾ അദ്ദേഹത്തിൽ നിന്ന് മനഃപ്പാഠമാക്കി പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി അഥവാ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലാണ് അത് ക്രോഡീകരിച്ചതെങ്കിൽ, തന്റെ സഹീഫ ക്രോഡീകരിച്ചതെങ്കിൽ, ഇവിടെ ഒന്നാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ തന്നെ ഈ ഹദീസ് ഗ്രന്ഥം നിലവിൽ വരികയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഹദീസ് ക്രോഡീകരണത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, ഹദീസ് കിതാബുകൾ തന്നെ നിലവിലുണ്ട് എന്നു പറയാൻ ഉള്ള കാരണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ചെയ്തത് ഈ ഒരു പ്രക്രിയക്ക് ഔദ്യോഗികമായ ഗവൺമെന്റ് തലത്തിലുള്ള ഒരു നിർദ്ദേശം നൽകുക എന്നതു മാത്രമാണ്. അതോടൊപ്പം അദ്ദേഹം ആ വിഷയത്തിൽ ഏറെ ജാഗരൂകനായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ ഹമ്മാം റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയപ്പെട്ടിട്ടുള്ള ഹദീസുകൾ മുഴുവനും എന്നു പറയാവുന്ന തരത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന് പ്രത്യേകമായ ഹദീസിന്റെ സദസ്സുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ആ സദസ്സുകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ശിഷ്യന്മാർ ഇദ്ദേഹത്തിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുകയും മറ്റുള്ള ആളുകൾക്ക് നിവേദനം ചെയ്തു കൊടുക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു മഅ്മർ ബിൻ റാഷിദ്, അതുപോലെ അബ്ദുർ റസാഖ്, ഇവരൊക്കെ തന്നെയും ഈ ആളുകളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഹമാം റഹ്മത്തുള്ളാഹി അലൈഹി ഏകദേശം 140 ഹദീസുകളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരേ സനദിൽ, ഒരു പരമ്പരയിൽ, ഒരു സനദിൽ 140 ഹദീസുകൾ ഹമ്മാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ശ്രവിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു ഹജ്ജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 138 ഹദീസുകൾ അദ്ദേഹത്തിന്റെ അസ്സഹീഫത്തു സ്വഹീഹയിൽ നമുക്ക് ദർശിക്കാനാവും. അതുകൊണ്ടുതന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഹദീസിന്റെ ഗ്രന്ഥത്തിന്റെ ഔന്നിത്യവും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അടുത്തു നിൽക്കുന്നതിന്റെ മഹത്വവുമൊക്കെ നമുക്ക് കാണാനാവുന്ന സംഗതിയാണ്. ഈ ഗ്രന്ഥത്തിന്റെ മഹത്വം അതുമൂലം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ, ഇങ്ങനെയുള്ള ഒരുപാട് സ്വഹീഫകൾ എഴുതപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഒന്നാമത്തെ കാലഘട്ടം. അതുകൊണ്ടുതന്നെ ഹദീസുകൾ രണ്ടാം നൂറ്റാണ്ടിന് ശേഷം വന്ന മനുഷ്യ സൃഷ്ടിയാണ് എന്ന വാദത്തിന് യാതൊരു കഴമ്പുമില്ല, യാതൊരു അടിസ്ഥാനവുമില്ല. അത് തീർത്തും മനുഷ്യ നിർമ്മിതമായ മനുഷ്യ മസ്തിഷ്കങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു പിഴച്ച ചിന്താധാരയാണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇന്ന് നാം പഠിച്ചത് അസ്സഹീഫത്തു അസ്സഹീഹയെക്കുറിച്ചാണ്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ട് കഴിഞ്ഞത് അൽ ഉസൂൽ, സഹീഫത്തു സഹീഹ എന്ന ഹദീസ് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ദീനിന്റെ പല അടിസ്ഥാനങ്ങളും നമുക്ക് പകർന്നു നൽകിയത് അബ്ദുൽ മാലിക് സലഫി.
5: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ആങ്കറിംഗ് ഡെസ്കിൽ

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, ഖലീഫ തുനൈജിയുടെ ശബ്ദമാണ് ഖിറാത്തിലൂടെ നമ്മൾ കേട്ടത്. സൂറത്തെ ഹഖാഫിലെ 15-ാമത്തെ വചനം. സുഹൃക്ക, നമ്മൾ ഈയൊരു വചനം എങ്ങനെ നമ്മൾ പറയാം? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ അങ്ങനെ കടന്നുപോയിട്ട് അവസാന മനുഷ്യൻ എത്തി നിൽക്കുന്ന അവൻ്റെ മനസ്സിൻ്റെ ഒരു ഒരു തപിക്കുന്ന ഒരു വാക്കുകളാണ് ശരിക്കാ പറഞ്ഞിട്ടുള്ളത്.
1: അതെ, എത്രത്തോളം നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവരിലേക്ക് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത അങ്ങനെ വരികയാണ് അല്ലേ.
0: ആ ചുറ്റുപാടിൽ ഏറ്റവും വലിയ കടപ്പാട് പടച്ചറബ് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ കഴിഞ്ഞാൽ തന്നെ ഈ ഖുർഹൻ എന്ന് പറഞ്ഞ വലഅതുഹു ഖുർഹ ഹമലഹു വഫസ്ലുഹു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, ഗർഭധാരണം, ആ പ്രയാസത്തിൻ്റെ മീത് പ്രയാസത്തോടുകൂടി ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും കുഞ്ഞാക്കി പോറ്റി വളർത്തി അവസാനം ഇങ്ങനെ വളർന്നു വന്ന് ഒരു 10-40 വയസ്സാവുമ്പോൾ മാതാപിതാക്കൾ മുന്നിൽ നിൽക്കുമ്പോൾ ഖാല റബ്ബി ഔസി അനി അന്നഷ്കുറ നിഅമത കല്ലത്തി അൻഅംത അലയ്യ, പടച്ചവനവർക്ക് നന്ദി കാണിക്കാനുള്ളൊരു പ്രചോദനം എനിക്ക് നീ തരയണമേ. അതിനു വരെ നമ്മളെ മനസ്സ് തെറ്റിപ്പോവരുത്. അവരോട് കടപ്പെട്ട് നിൽക്കാൻ അതിനുള്ള ഒരു ഒരു ശക്തി അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു ഒരു തോക്കത്ത് നീ എനിക്ക് നന്ദി ചെയ്യാനുള്ള തൃപ്തിപ്പെട്ട പ്രവർത്തനങ്ങൾ കർമ്മം ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്.
1: ഇത് വെറുതെ നമ്മൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലേ. ഇതുപോലെ വിശ്വാസ ഖുർആനിലെ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ ആമീൻ പറയണം. അതേപോലെ നമ്മളെ മക്കളെ കൊണ്ട് അവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം ഒരു ഉമ്മ അനുഭവിച്ച പ്രയാസം മാതാ ഉമ്മക്ക് തന്നെ അല്ലേ അറിയുള്ളൂ. സലാമക്ക,
0: അതെ,
1: അവിടെ ആ ഒരു റൂമിൽ പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം അനുഭവിച്ചാണ് പ്രസവിക്കുന്നത്. പക്ഷേ ആ 9 മാസത്തെ നാൾ വഴികൾ മൊത്തം എത്ര പ്രയാസം ഉണ്ടെങ്കിലും ആ പ്രസവത്തിന് ശേഷം കരയുന്ന കുട്ടീനെ ഉമ്മൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോഴേ അതൊക്കെ മറക്കണമല്ലോ. എത്ര പ്രയാസപ്പെട്ടിരുന്നു അതൊന്നും അവർക്കതൊരു പ്രശ്നേ ആവാതിരിക്കണം. ഉമ്മ എന്ന് വിളിച്ചിട്ട് ഒരു കുട്ടി പിന്നെ അതിൻ്റെ വലുതാണ സമയത്ത് ഇങ്ങനെ ഉമ്മ വിളിച്ചിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അപ്പോഴാണ് ഉമ്മാൻ്റെ ഒരു അല്ലേ.
0: അതെ അതെ അതെ അതെ, അതിലിങ്ങനെ പറഞ്ഞു പോകുന്ന നോക്കൂ. ആയത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോഴേ എനിക്ക് മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാനുള്ള ഒരു ഒരു ഒരു ഉദവി അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു തൗഫീഖ് നൽകണേ, അതിനെ പ്രചോദിപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ട് പിന്നെയുള്ള പ്രചോദനം എന്തിനാണ്? വ അഅമല സ്വാലിഹൻ തർള്ളാ, തൃപ്തിപ്പെട്ട അമല് ചെയ്യാൻ അല്ല തൃപ്തിപ്പെട്ട്. അടുത്തെന്താണോ? വാസ്ലിഹ് ലീ ഫീ ദുരിയത്തി, എൻ്റെ മക്കളെ നീ നന്നാക്കണേ. മക്കള് നന്നായി കിട്ടാൻ ആഗ്രഹിക്കാത്ത ആരാളുള്ളത്? അപ്പം അതൊരു പ്രാർത്ഥനയുടെ ഭാഗം കൂടിയാണ്. അത് നമ്മൾ മക്കളെ നന്നാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്ന് മാത്രമല്ല, അത് നിരന്തരമായൊരു പ്രാർത്ഥന കൂടി അതിൽ വേണം എന്നുള്ളത് കൂടിയാണ് നമ്മളെ ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്.
1: മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ശ്രോതാക്കൾ ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു സമയത്ത് നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരൊക്കെ ഇതേപോലെ ഒരു ഒരു ഉമ്മൻ്റെ ഉപ്പൻ്റെ മക്കളാണല്ലോ. അപ്പോൾ അവർ വേണ്ടത് അവരുടെ ഉമ്മക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്.
0: യെസ്,
1: ഇൻഷാല്ലാ ഇതിനേക്കാളും ഒരുപാട് ഹയറുള്ള കാര്യങ്ങൾ ഇൻഷാല്ലാ പരലോകത്ത് വെച്ച് സ്വർഗത്തിൽ വെച്ച് അവർക്ക് കിട്ടട്ടെ എന്ന് കൂടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം.
0: ആമീൻ.
2: പ്രാർത്ഥനാ പഠനം, നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.

0: പീസ് റേഡിയോയിൽ അടുത്തതായി സുപഥം. സത്യത്തിന് വേണ്ടി ധീരമായി നിലകൊണ്ടവർ എക്കാലത്തും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അവർ എത്ര കണ്ട് അടിയുറച്ചു നിന്നുവോ അത്ര തന്നെ വിമർശനങ്ങളുടെ രൂക്ഷതയും വർദ്ധിച്ചിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ സുബദത്തിൽ ബഹുമാന്യനായ ഉമർ ഫൈസി വിശദീകരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അദ്ദേഹം തീവ്രവാദിയാണെന്നും വലിയ കലാപങ്ങൾക്കും രക്തച്ചൊരിച്ചിലിനുമൊക്കെ കാരണക്കാരനായവനാണെന്നുമൊക്കെ വലിയ പ്രചരണങ്ങൾ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തീവ്രവാദത്തിന് തിരികൊളുത്തിയ വ്യക്തിത്വമാണെന്നുമൊക്കെയുള്ള ആക്ഷേപങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിന് പ്രവാചകന്റെ നിരവധി ഹദീസുകൾ ദുരുപയോഗപ്പെടുത്തുന്നതും നമ്മൾ കാണുകയാണ്. വളരെ ഖേദകരമാണ്. ഹിജ്റ 1115 ജനിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് എതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ ദുരുപയോഗപ്പെടുത്തുന്നത് കാണുമ്പോൾ വൈജ്ഞാനിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ നിജസ്ഥിതി വിവരിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ പറയാം, ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് എപ്പോഴും കേൾക്കാറുണ്ട്. പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ ഗനീമത്ത് സ്വത്തോഹരി വെച്ചപ്പോൾ പ്രവാചകനോടൊരാൾ എണീറ്റ് നിന്ന് പറഞ്ഞു, മുഹമ്മദെ, നീ നീതി കാണിക്കണമെന്ന്. ആ വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, യഖ്റുജു മിൻ ളി ഹാദ ഖൗമുൻ യത്ലൂന കിതാബല്ലാഹി റത്ബൽ ലാ യുജാവിസു ഹനാജിറഹും യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർറംയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ തലമുറയിൽ നിന്ന് ഒരു വിഭാഗം ആളുകളുണ്ടാകും, അവർ ഖുർആൻ ഓതുന്നത് വല്ലാത്ത ഒരു പ്രത്യേക രൂപത്തിലായിരിക്കും. അവർ ഖുർആൻ ഓതിയാലും എന്തൊക്കെയായിരുന്നാലും അവർ ദീനിൽ നിന്ന് അമ്പ് വില്ലിൽ നിന്ന് തെറിച്ചു പോകുന്നത് പോലെ തെറിച്ചു പോകുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഹദീസ് പറഞ്ഞു. ആ ഹദീസ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്, അവർ ദീനിൽ നിന്ന് പുറത്തു പോകുന്നവരാണ് എന്നൊക്കെ പറയുന്ന പരാമർശം. സഹോദരങ്ങളെ, ഈ ഹദീസ് ആരെ സംബന്ധിച്ചാണ് എന്ന് ഇമാം മുസ്ലിം റഹമുള്ളയുടെ ഹദീസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഇമാം മുസ്ലിം റഹമുള്ള അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ കൊണ്ടുവരുന്ന മറ്റൊരു ഹദീസ് കാണാം. സയ്ദ് ബിൻ വഹബിൽ ജുഹാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനവറുകൾ അലി റളിയല്ലാഹു അൻഹുവിനോടുകൂടെ ഖവാരിജിയാക്കൾക്കെതിരെ യുദ്ധം ചെയ്ത ആ പടയാളികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വ്യക്തിത്വമാണ് സയ്ദ് ബിൻ വഹബിൽ ജുഹാനി. മഹാനവറുകൾ പറയുന്നു, അലി റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പറഞ്ഞു, ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു ഖൗമു മിൻ ഉമ്മത്തി യഖ്റഊന അൽഖുർആൻ ലൈസ ഖിറാഅത്തുകും ഇലാ ഖിറാഅത്തിഹിം ബിശ്ശൈ. ഇതാ എൻ്റെ ജനതയിൽ ഒരു ജനത വരാൻ പോകുന്നു, അവരുടെ ഖുർആൻ പാരായണവും നിങ്ങളുടെ ഖുർആൻ പാരായണവും തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ഖുർആൻ പാരായണം ഒന്നുമല്ല. വലാ സ്വലാത്തുക്കും ഇലാ സ്വലാത്തിഹിം ബിശ്ശൈ, അവരുടെ നമസ്കാരം കണ്ടാൽ നിങ്ങളുടെ നമസ്കാരം ഒന്നുമല്ല. അത്രയും വലിയ ഭക്തിയോടുകൂടെ അവരുടെ ആരാധനകളും ഖുർആൻ പാരായണങ്ങളും അവർ പ്രകടിപ്പിക്കും. എന്നാൽ യംറുഖൂന മിനൽ ഇസ്ലാമികമാ യംറുഖു സഹ്മു മിനർ റമ്യ, അവർ ഇസ്ലാമിൽ നിന്ന് അമ്പ് വില്ലിൽ നിന്ന് തെറിച്ചു പോകുന്നത് പോലെ തെറിച്ചു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് അലി റളിയല്ലാഹു അൻഹു മഹാനായ സെയ്ദ് ബിൻ വഹബിൽ ജുഹനി റളിയല്ലാഹു അൻഹുവിനോടും കൂട്ടുകാരോടും പറയുകയാണ്, ഇത് പറയുന്നത് മഹാനവറുകൾ ഖവാരിജിയാക്കൾക്ക് എതിരെയുള്ള യുദ്ധത്തിന് പോകുമ്പോഴാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ പറയുകയാണ്, വല്ലാഹി ഇന്നീല അർജു അൻ യകൂനു ഹാഉലൈൽ ഖൗം, അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നതുപോലെ ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന ജനത ഈ ഖവാരിജികളാണ് എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഫഇന്നഹും ഖദ് സഫഖു ദമൽ ഹറാം, പവിത്രമായ രക്തം അവർ ചിന്തിയിരിക്കുന്നു. വ അഗാറു ഫീ സിർഹിന്നാസ് ഫസീറു അലാ ഇസ്മില്ലാ, അവർ ജനങ്ങളുടെ മൃഗങ്ങളെ ആക്രമിക്കുകയും അതുപോലെ ജനങ്ങളുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു, നിങ്ങൾ അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങുക എന്ന് അലി റളിയല്ലാഹുവിനെ പ്രഖ്യാപിക്കാൻ. അപ്പോൾ ഈ പറഞ്ഞ വിഭാഗം അലി റളിയല്ലാഹുവിൻ്റെ കാലത്ത് വരികയും അവർ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുകയും ആ ഖവാരിജിയാക്കളുടെ പ്രവർത്തനങ്ങൾ അക്കാലത്ത് തന്നെ സജീവമാവുകയും ചെയ്തു എന്ന് ഹദീസിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണ്. അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പെരടിയിലേക്ക് വെക്കുന്നത് ഹദീസുകളോട് കാണിക്കുന്ന അനീതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ സെയ്ദ് ബിൻ വഹബിൽ ജുഹനി റളിയല്ലാഹുവിന് പറയുകയാണ്, ഫലമ്മൽ തഖൈന വഅലൽ ഖവാരിജി യൗമഇദിൻ അബ്ദുല്ലാഹി ബിൻ വഹബുർ റാസിബി, ഞങ്ങളിങ്ങനെ ആ ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ തയ്യാറാകുന്ന സന്ദർഭത്തിൽ അവരുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ബിൻ വഹബുർ റാസിബി എന്ന് പറയുന്ന ഈ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കാണാൻ സാധിച്ചു എന്ന്. സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ പ്രബോധകന്മാർക്കെതിരെ മുസ്ലിം സഹോദരങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ഇസ്ലാമിൻ്റെ പ്രവർത്തകന്മാരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്യുന്ന അതിക്രൂരമായ പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായി രംഗത്ത് വന്ന വ്യക്തിയാണ് അബ്ദുല്ലാഹി ബിൻ വഹബുർ റാസിബി. ഈ റാസിബിയെ സംബന്ധിച്ച് റാസിബിയാക്കൾ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം തന്നെ ഇസ്ലാമിക കാലത്ത് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് തന്നെ ഈ റാസിബിയാക്കളുടെ പ്രവർത്തനത്തെ നമ്മൾ ഒന്നുകൂടെ വിലയിരുത്തുമ്പോൾ സുനനുദ്ദാരിമിയിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ഹദീസ്. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും പങ്കെടുത്ത ഒരു വേദിയുടെ രംഗം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ അബ്ദുല്ലാഹി ഇബ്നു വഹബുർ റാസിബി എന്ന് പറയുന്ന ആളുടെ പ്രസ്ഥാനക്കാർ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളും അവരുടെ ആരാധനാ കർമ്മങ്ങളും നമുക്ക് വിലയിരുത്താൻ കഴിയും. മഹാനായ ഇമാം ദാരിമി തൻ്റെ സുനനിൽ രേഖപ്പെടുത്തുകയാണ്, അബ്ദുല്ലാഹി ബിൻ മസൂദ് റളിയല്ലാഹു അൻഹുവും അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവും ഒരു പള്ളിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ കാണുന്നത് എന്താണ്? ഒരു ആളുടെ ചുറ്റും കുറച്ചാളുകൾ ഇരിക്കുന്നു, തൊട്ടപ്പുറത്ത് വേറൊരാളുടെ ചുറ്റും കുറേ ആളുകൾ ഇരിക്കുന്നു. അങ്ങനെ കുറേ വട്ടങ്ങൾ, കുറേ ഹൽക്കകൾ പള്ളിയിൽ ഇരിക്കുന്നു. ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ബിൻ മസൂദ് റളിയല്ലാഹുവിനെ ചോദിക്കുകയാണ്, മാ ഹാദല്ലദീ അറാക്കും തസ്നഊൻ, എന്താണ് നിങ്ങളെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, അബാ അബ്ദുറഹ്മാൻ ഹസ്വൻ നഅദ് ബിഹി തക്ബീറ വത്ത് ഹലീല വത്ത് തസ്ബീഹ്, ഞങ്ങൾ തസ്ബീഹും തഹ്ലീലും തക്ബീറും ചൊല്ലുകയാണ്, ദിക്ര ഹൽക്കയിലാണ് ഞങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത് ഖവാരിജിയാക്കളുടെ ആരാധനാ സ്വഭാവം ദിക്ര ഹൽക്കകളുണ്ടാക്കി എല്ലാവരും കൂട്ടത്തോടെ ദിക്ര ചൊല്ലുകയാണ്. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസൂദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താണ് ഈ കല്ലുകൾ എന്തിനാണ്? അവർ പറയുന്നു, ഞങ്ങൾക്ക് ദിക്റുകൾ തഹ്ലീലുകൾ തക്ബീറുകൾ എണ്ണിക്കണക്കാനക്കാനാണ്. മഹാനവറുകൾ പറഞ്ഞു, ഫഅദ്ദു സയ്യിആത്തികും ഫഅനല്ലാമിനും അല്ലാ യുദീഅ മിൻ ഹസനാത്തികും ഷൈ, നിങ്ങളുടെ നന്മകൾ ദിക്റുകൾ എണ്ണിക്കണക്കാക്കുന്നത് നിങ്ങൾ നിർത്തുക, നിങ്ങൾ നേരം പുലർന്ന് വൈകുന്നേരമാകുന്നത് വരെ ചെയ്യുന്ന തെറ്റുകളും നിങ്ങളുടെ തമ്മാടിത്തങ്ങളും അത് നിങ്ങൾ എണ്ണിക്കണക്കാക്കി അള്ളാഹുവിനോട് നിങ്ങൾ തോബ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ എണ്ണം നിങ്ങൾ പിടിക്കേണ്ടതില്ല, അതിൻ്റെ എണ്ണം അള്ളാഹുവിന് തെറ്റുകയില്ല. മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തുടർന്ന് അദ്ദേഹം പറഞ്ഞു, വയ്യഹക്കും യാ ഉമ്മത്ത് മുഹമ്മദ്, മാ അസ്രാ ഹൽഖത്തക്കും ഹാ ഉലായി സ്വഹാബത്തു നബീക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തവാഫിറൂൻ. ഓ ജനങ്ങളെ, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് നശിക്കാൻ കാരണമെന്താണ്? പ്രവാചകന്റെ സ്വഹാബാക്കൾ ജീവനോടെ ഇവിടെ ഉണ്ടല്ലോ. വഹാദിഹി തിയാബുഹുലം തബില വ ആനിയത്തുഹുലം തുക്സർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാത്രം തകർന്നിട്ടില്ല, വസ്ത്രങ്ങൾ നുരുമ്പിയിട്ടില്ല. ഇങ്ങനെ എല്ലാം ബാക്കി നിൽക്കെ നിങ്ങൾ എന്തേ ഇത്രയും പെട്ടെന്ന് നശിക്കാൻ കാരണം? എന്താ നാശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ദിക്ര് ഹൽക്കയാണ് അവരുണ്ടാക്കിയത്. എന്നിട്ട് മഹാനവറുകൾ ചോദിക്കുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി ഇന്നക്കും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാമി മില്ലത്തി മുഹമ്മദിൻ. എന്റെ ശരീരം ഏത് റബ്ബിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. നിങ്ങളുടെ മതം മുഹമ്മദ് നബിയുടെ മതത്തെക്കാൾ നല്ല മതമാണല്ലോ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പരിഹസിക്കുകയാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അവ മുഫത്തിഹു ബാബദ്ദലാല, നിങ്ങൾ ദലാലത്തിന്റെ കവാടം തുറക്കുകയാണോ? മഹാനവറുകളോട് അവരുടെ മറുപടി, വല്ലാഹി യാ അബാ അബ്ദുറഹ്മാൻ മാ അറദന ഇല്ലൽ ഖൈർ, ഞങ്ങൾ നന്മ ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നത് എന്ന്, വേറെ ഒന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. മഹാനായ അബ്ദുല്ലാഹിബ്നു മസൂദിന്റെ മറുപടി, വക്കമ്മിം മുരീദിലിൽ ഖൈർ ലൻ യുസീബ, എത്ര ആളുകളാണ് നന്മ ഉദ്ദേശിച്ചിട്ട് ആ നന്മ ലഭ്യമാവാതെ പോയിട്ടുള്ളത്? ഇന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ് ഇനി പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്, അന്ന ഖൗമൻ യഖറൂന അൽ ഖുർആന ലാ യുജാവിസു തറാഖിയഹും, ഒരു ജനത വരാൻ പോകുന്നുണ്ട്, ആ ആളുകൾ ഖുർആനോതും അതിൻ്റെ ആശയം അവരുടെ തൊണ്ടയിലേക്ക് ഇറങ്ങുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. മാ അദരി ലഅല്ല അക്തറുഹും മിൻകും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞ ആളുകൾ, പിൽക്കാലത്ത് വരാൻ പോകുന്ന ആളുകളെന്ന് പറഞ്ഞ ആളുകൾ, ബഹുഭൂരിഭാഗവും നിങ്ങളിൽ തന്നെയാണ്, നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് എന്ന ആശങ്ക അവരുടെ മുമ്പിൽ മഹാനവറുകൾ പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ ആ വിഷയവും പറഞ്ഞ് തിരിഞ്ഞു പോരുകയാണ്. തുടർന്ന് മഹാനായ അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്ന ആമത ഉലൈകൽ ഹിലഖി യുതാഇനൂനനാ യൗമൻ നഹ്റുവാൻ മഅൽ ഖവാരിജ്. ഈ പള്ളിയിൽ ദിക്ർ ഹൽക്കയുമായിരുന്ന ആളുകൾ നെഹ്റുവാൻ യുദ്ധത്തിൽ ഹവാരിജിയാക്കളോടുകൂടെ ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നതാണ് പിന്നീട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ പറഞ്ഞ ദീനിൽ നിന്ന് അമ്പ് വില്ലിൽ നിന്ന് തെറിച്ചു പോകുന്നത് പോലെ പോകും എന്ന് പറഞ്ഞ ജനങ്ങൾ അവർ നെഹ്റുവാൻ യുദ്ധത്തിൽ, അതുപോലെ അലി റളിയല്ലാഹുവിനെതിരെയുള്ള ഖവാരിജിയാക്കളുടെ യുദ്ധത്തിൽ ആ സന്ദർഭത്തിൽ കഴിഞ്ഞു പോയവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെക്കുറിച്ച് വന്ന ആ ജനതയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാമർശിച്ച ആ ജനങ്ങൾ അവിടെ കഴിഞ്ഞുപോയി. അവരെയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പേരിൽ ചാർത്തുന്നത് എന്നുള്ളത് ഖേദകരമാണ്. മാത്രമല്ല, നോക്കൂ, നിങ്ങൾ മഹാനായ ഇമാം ഖസ്തല്ലാനി പറഞ്ഞു, വ ഇന്നമാ അന്ദറ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു സയകൂനു ദാലിക ഫി സമാനിൽ മുസ്തഖബിൽ വഖദ് കാൻ. മഹാനവരുകൾ പറഞ്ഞു, ഭാവിയിൽ ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ഒരു വിഭാഗം ആളുകൾ വന്നു കഴിഞ്ഞു. കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഫ ഔവലു മാ നജബ നജമ ഹും ഫി അയ്യാമി അലിയൻ, ആദ്യമായി അവർ അലി റളിയല്ലാഹുവിൻ്റെ കാലത്ത് തന്നെയാണ് അവർ പ്രത്യക്ഷപ്പെട്ടത് എന്ന് മഹാനായ ഇമാം ഖസ്തല്ലാനി റഹ്മഹുള്ള പറയുകയാണ്. അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കാലത്തേക്ക് ഇവരെടുത്തു വെക്കുകയാണ് ചെയ്തത് എന്നുള്ളത് ഖേദകരമാണ്. ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യണമെങ്കിൽ, ഒരാദർശ പ്രസ്ഥാനത്തെ അപമാനിക്കണമെങ്കിൽ, വെറും കളവ് തന്നെ പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്നത് മതമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഭൂഷണമല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. മാത്രവുമല്ല, ഇവിടെ സംഭവിച്ച ഈ റാസിബിയാക്കളുടെ മേഖലയെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അതായത്, വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൊണ്ടുവന്നതാണ് എന്നുള്ള തെറ്റായ ഒരു ചരിത്രപരമായ ഒരു അട്ടിമറിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം വഹാബി പ്രസ്ഥാനം ഹിജ്റ 200-ലാണ് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം അതിൻ്റെ ഏറ്റവും ഉയർന്ന ഗ്രാഫിലേക്ക് എത്തിപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം, ഈ അബ്ദുല്ലാഹിബ്നു വഹാബുർ റാസിബി എന്ന് പറയുന്ന ഈ വ്യക്തിയെ നെഹ്റുവാൻ യുദ്ധത്തിൽ വധിക്കപ്പെടുകയുണ്ടായി. അതായത് ദിക്ർ ഹൽക്ക പരിപാടിക്ക് നേതൃത്വം നൽകുകയും അതിൽ സജീവമാവുകയും ചെയ്തിരുന്ന ആളുകൾ, ആ ആളുകൾ നെഹ്റുവാൻ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. അങ്ങനെ വധിക്കപ്പെട്ടപ്പോൾ അവരുടെ പിൻഗാമികളായ ആളുകൾ റാസിബി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി. ഈ ആളുകളെ സംബന്ധിച്ച് ഹാഫിളുദ്ദുന്യ തൻ്റെ ഫതുഹുൽ ബാരിയിൽ പറഞ്ഞത്, യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം വ യദഊന അഹ്ലൽ ഔസാൻ, അവർ ഇസ്ലാമിൻ്റെ ആളുകളെ വധിക്കുകയും ബിംബാരാധകരെ വെറുതെ വിടുകയും ചെയ്യുന്ന സ്വഭാവമായിരുന്നു അവർക്ക്. അവരുടെ ശത്രുത കൂടുതലും മുസ്ലിങ്ങളോടായിരുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ മഹാനായ ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, അമ്പ് വില്ലിൽ നിന്ന് തെറിച്ചു പോകുന്നത് പോലെ തെറിച്ചു പോകും എന്ന് പറഞ്ഞ ആളുകൾ ആരാണ്? അവരുടെ അടയാളം സീമാവും, അവരുടെ അടയാളം എന്താണ്? സീമാവും തഹ്ലീഖ്, അവർ മുടി മൊട്ടയടിക്കുന്ന ആളുകളാണ്. മുടി മൊട്ടയടിക്കുന്ന ആളുകളാണവർ. ആരാണ് സഹോദരങ്ങളെ നമ്മുടെ കേരളത്തിൽ മുടി മൊട്ടയടിച്ചിരുന്നവർ? എപ്പോഴും മുടി മൊട്ടയടിക്കുകയും പെരുന്നാൾ പോലെയുള്ള ആഘോഷങ്ങൾക്ക് പോലും കുട്ടികൾക്കും ചെറുപ്പക്കാർക്കുമൊക്കെ മുടി മൊട്ടയടിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്ന ആളുകൾ. കേരളത്തിൽ ഒരു 20 വർഷത്തിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ മൊട്ടയടിക്കുക എന്നുള്ളത് മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ചിഹ്നമായി സ്വീകരിച്ചിരുന്നവർ ആരായിരുന്നു എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ ഇടപെടൽ കാരണം അത്തരം പ്രവണതകളിൽ നിന്ന് മാറി ആളുകൾ മുടിയൊക്കെ വളർത്താൻ തുടങ്ങി എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ മുടി മൊട്ടയടിക്കുക എന്നുള്ളത് ലക്ഷണമായി ഇമാം ബുഖാരിയുടെ സ്വയിൽ ഈ വിഭാഗം ആളുകളെ സംബന്ധിച്ച് പ്രഖ്യാപിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ ഹദീസ് ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഈ വിഭാഗം ആളുകൾ പിന്നീട് റാസിബിയാക്കൽ ഹിജറ 171 റുസ്തുമിയ പ്രസ്ഥാനമെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനവുമായി സജീവമായി കടന്നു വരുന്നത് ഈ അബ്ദുല്ലാ ഇബ്നു വഹബ് റാസിബിയുടെ പിൻഗാമിയായ അബ്ദുറഹ്മാൻ ഇബ്നു റുസ്തുമിൻ്റെ പ്രവർത്തനമാണ് പിന്നീട് അരങ്ങേറുന്നത്. അവരുടെയും പ്രവണതകൾ ഇതുതന്നെയായിരുന്നു. മുടി മൊട്ടയടിക്കലാണ്, മുസ്ലിങ്ങളോട് ശത്രുതയാണ്, ഇസ്ലാമിൻ്റെ എതിരാളികളോട് അവർ മിത്രങ്ങളാണ്. ഇങ്ങനെ പ്രവർത്തിച്ചു പോരുകയും മുസ്ലിം ഭരണാധികാരികളെയും പണ്ഡിതന്മാരുടെയും അറുകൊല നടത്തുകയും പള്ളികളും അതുപോലെയുള്ള മറ്റ് കേന്ദ്രങ്ങളിലുമൊക്കെ കൊള്ള നടത്തുകയും ചെയ്തിരുന്ന ആളുകൾ ഈ റുസ്തുമിയ പ്രസ്ഥാനക്കാരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ മഗ്രിബുൽ കബീർ പോലെയുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്കിത് കാണാൻ കഴിയും. ഇവിടെ അബ്ദുറഹ്മാൻ ഇബ്നു റുസ്തും എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വളരെ ശക്തമായി മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ വിപ്ലവകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നശിക്കുകയും അവസാനം അദ്ദേഹം തൻ്റെ മകൻ അബ്ദുൽ വഹാബിനെയും അതുപോലെ കുറച്ചാളുകളെയും കൂട്ടി ഒരു ആലോചനാ സമിതിയെ ഏൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ ആലോചനാ സമിതി യോഗം കൂടുകയും ആ യോഗത്തിലുണ്ടായ തീരുമാനം ഏകീകരിക്കാൻ സാധിക്കാതെ അവസാനം അബ്ദുറഹ്മാൻ ഇബ്നു റുസ്തുമിൻ്റെ മകൻ അബ്ദുൽ വഹാബ് പ്രത്യേകമായി ഒരു പാർട്ടി ഉണ്ടാക്കി കൂടെയുള്ള സുഹൃത്തുക്കളോട് തെറ്റുകയും എന്നിട്ട് അദ്ദേഹം നേതാവായി ഭരണം അദ്ദേഹം സ്വന്തമായി കൈപ്പറ്റാൻ വേണ്ടി ശ്രമിക്കുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സിൽ വഹാബി പ്രസ്ഥാനം മൊറോക്കോയിലും അതുപോലെ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലും സജീവമാവുകയാണ്. ഒരു ഭാഗത്ത് വഹാബിയ, മറ്റൊരു ഭാഗത്ത് നെക്കാരിയ എന്നിങ്ങനെയുള്ള രണ്ട് ഗ്രൂപ്പുകളായി തിരികെയും വലിയ രക്തച്ചൊരിച്ചിലുകളും വലിയ വിപ്ലവങ്ങളും കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളുമൊക്കെ ഈ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ സജീവമായി നടത്തുകയുണ്ടായി. ഇസ്ലാമിക ലോകത്തിന് ഏറ്റവും ഒരു മുറിവായിരുന്നു അത്. ഈ അബ്ദുൽ വഹാബിൻ്റെ കാലം ഹിജ്റ 200 കാലഘട്ടമായിരുന്നു. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആളുകളും ലോകത്ത് വ്യാപിച്ച ഏറ്റവും അതിഭീകരമായ ഈ പ്രവർത്തനത്തെയാണ് ലോകം വഹാബിയാക്കൾ എന്ന പേരിൽ അറിയുന്നത്. ഈ വഹാബി പ്രസ്ഥാനത്തെയാണ് ഇസ്ലാമിക ലോകം ഭയപ്പെട്ടിട്ടുള്ളതും. അതിക്രൂരന്മാരായിരുന്നു അവർ. പക്ഷേ ഇത് സംഭവിക്കുന്നത് ഹിജ്റ 200 എന്നാൽ ഇവരെ ആക്ഷേപിക്കുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആവട്ടെ, അദ്ദേഹം ഹിജ്റ 1115 അദ്ദേഹം ജനിക്കുന്നത്. ഇങ്ങനെ ഹിജ്റ 1115 ജനിച്ച ഈ ഒരു വ്യക്തിയുടെ പേരിൽ ഹിജ്റ 200 പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ കലാപം ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ തലയിൽ വെച്ച് കെട്ടുന്നതിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, ഒരു കളവ് പ്രചരിപ്പിക്കുക, 100 1000 പ്രാവശ്യം ഈ കളവ് ഏറ്റ് ഏറ്റ് പറയുക, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ലിസ്റ്റിൽ വരുമല്ലോ എന്നുള്ള തോന്നലുകൾ ആളുകൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണിത്. ഇവിടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ സംബന്ധിച്ചിടത്തോളം പേരുപരമായിട്ട് പോലും ഇത് യോജിക്കുന്നില്ല. കാരണം വഹാബിയാക്കൾ എന്ന് പറയണമെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്നത് മുഹമ്മദ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. സൗദി അറേബ്യയിലെ ഈ വിപ്ലവകരമായ ധാർമ്മിക വിപ്ലവം ശാന്തസുന്ദരമായി കെട്ടിപ്പടുത്ത മുഹമ്മദ്, അദ്ദേഹം അബ്ദുൽ വഹാബല്ല. വഹാബിയാക്കൾ എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വഹാബാവണം, അബ്ദുൽ വഹാബാവണം. അല്ല, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഈ വഹാബിയാക്കൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകൾക്കൊരു പ്രശ്നവുമില്ല. പിന്നെ മുഹമ്മദിയാക്കൾ എന്ന് പറഞ്ഞ് വിമർശിക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇവിടെ പേര് നൽകിയത് പോലും അസംബന്ധമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആ റാസിബിയാക്കളുടെ, ആ വഹാബിയാക്കളുടെ, ഹിജ്റ 200 പ്രവർത്തിച്ചിരുന്ന വഹാബിയാക്കളുടെ ബാക്കി ഭാഗം നമുക്ക് ഇന്ന് ലിബിയയിലും അതുപോലെ അൾജീരിയയിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ബാക്കി പാത്രങ്ങളായിക്കൊണ്ട് അവിടെയുള്ള ചില, ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഗദ്ദാഫി പോലെയുള്ള ആളുകളുടെ ശൈലികൾ, അവരൊക്കെ അതിൻ്റെ റുസ്തുമിയ ദൗലത്തിൻ്റെ പിന്തുടർച്ചക്കാരായി വരുന്ന ആളുകളാണ്. പക്ഷേ അവർ ഈ അബ്ദുൽ വഹാബിൻ്റെ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആ ശൈലിയിൽ നിന്നും മാറി വേറെ സ്വല്പം പരിഷ്കരിച്ച ഒരു ശൈലിയിലേക്ക് പോയി. എന്നിട്ടും ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു സന്തുലിതത്വത്തോടുകൂടെ ഒരു രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കാൻ ഗദ്ദാഫിക്ക് സാധിക്കാതെ പോയതിൻ്റെയും പിന്നിൽ വഹാബി പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ ശൈലിയുടെ അവശിഷ്ടങ്ങൾ ഗദ്ദാഫി പോലെയുള്ള ആളുകളുടെ ജീവിത മേഖലയിൽ അതിൻ്റെയൊക്കെ സ്വല്പം അവശേഷിച്ചതുകൊണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാതെ വയ്യ എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അത് ഈ യാഥാർത്ഥ്യം ബോധ്യമായാൽ പിന്നെ നമ്മൾ കേൾക്കാറുള്ളത് ഇമാം ബുഖാരിയുടെ മറ്റൊരു ഹദീസ് ഉദ്ധരിച്ചിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ, സലഫി പ്രസ്ഥാനത്തെ പലരും പരിഹസിക്കാറുള്ളത്. എന്താണ്? മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാഫി ഷാമിന, അല്ലാഹുമ്മ ബാരിക് ലനാഫി യമനിന, അല്ലാഹുവേ ഞങ്ങളുടെ സിറിയയിലും ഞങ്ങളുടെ യമനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണമെന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു. ആ സന്ദർഭത്തിൽ ഒരു സഹാബി പറയുകയാണ്, വഫീ നജിദിനായ റസൂലുള്ളാ, നബിയെ ഞങ്ങളുടെ നജിദിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ല. നിരന്തരം പ്രവാചകൻ സിറിയക്കും യമനിനും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവസാനം സഹാബി പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് വേണ്ടി ഈ നജിദിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. അപ്പോൾ റസൂലുള്ളാഹിയുടെ മറുപടി, ഹുനാക സലാസിലു വൽ ഫിതൻ വബിഹാ യതുലു ഖർനു ശൈത്താൻ, അവിടുന്ന് ഫിത്നയുണ്ടാകും, അവിടുന്ന് പിശാചിന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നിർവാഹമില്ല എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് പ്രവാചകൻ നടത്തിയത്. എന്നാൽ എന്താണ് നജിദ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ആ കിഴക്കോട്ട് ചൂണ്ടിക്കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നജിദ് ഏതാണ്? മഹാനായ ഇമാം ഖത്താബിയെ ഉദ്ധരിച്ചുകൊണ്ട് ഹാഫിളുദുന്യ ഇബ്നുൽ അസ്കലാനി റഹ്മഹുള്ള പറയുന്നത്, നജിദും മിൻ ജിഹത്തിൽ മശ്രിഖി വമൻ കാന ബിൽ മദീന കാന നജിദുഹു ബാദിയത്തുൽ ഇറാഖി വനവാഹിഹാ. അതായത് മദീനയിൽ നിന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞ് ആ നജദിൽ നിന്നാണ് ഫിത്ന പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഇറാഖിലെ മേഖലകളാണ്, ഇറാഖാണ് എന്ന് ഇമാം ഖത്താബി നമ്മെ പഠിപ്പിക്കുകയാണ്. വഹിയ മശ്രിഖ് വഹിൽ മദീന വാസുലുൻ നജ്ദി മർതഫഅ മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങൾക്കൊക്കെ നജ്ദ് എന്ന് പറയും. എന്നാൽ ഇവിടെ ഇറാഖാണ് മദീനക്കാരുടെ നജ്ദ് എന്ന്, മദീനയിൽ നിന്ന് കിഴക്കോട്ട് ചൂണ്ടിയാലുള്ള നജ്ദ് ഇറാഖാണ് എന്ന് ഇമാം ഖത്താബി വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഹദീത്തും നജ്ദ് എന്ന് പറഞ്ഞാൽ റിയാദാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനാണ് നമ്മുടെ പല സഹോദരങ്ങളും ശ്രമിക്കാറുള്ളത്. നജ്ദ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി മദീനയിൽ നിന്ന് കിഴക്കോട്ട് ചൂണ്ടിക്കൊണ്ട് നജ്ദ് എന്ന് പറഞ്ഞാൽ അത് ഇറാഖാണ്. നജ്ദ് എന്ന് ഉയർന്ന സ്ഥലങ്ങൾക്കെല്ലാം പറയാം. റിയാദിൽ ഉയർന്ന സ്ഥലമുണ്ട്, അവിടെ നജ്ദുണ്ട്. പക്ഷേ പ്രവാചകൻ കിഴക്കോട്ട് ചൂണ്ടിയാണ് നജ്ദ് എന്ന് പറഞ്ഞത്, അത് ഇറാഖാണ് എന്ന് ഇമാം ഖത്താബി പഠിപ്പിക്കുന്നു. ഇനി മാത്രമല്ല, മുഅ്ജമുൽ കബീറിൽ ഇമാം തബറാനി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസ് പറയുന്നതോടുകൂടെ ഈ സംശയവും തീരും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിന. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ ഞങ്ങളുടെ സിറിയയിലും ഞങ്ങളുടെ യമനിലും നീ ബർക്കത്ത് ചെയ്യണമെന്ന്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ നിരന്തരമായി പറഞ്ഞപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം റസൂലുള്ളയോട് സഹാബി പറഞ്ഞു, ഞങ്ങളുടെ വഫി ഇറാഖിനായ റസൂലല്ലാ, ഞങ്ങളുടെ ഇറാഖിലും ബർക്കത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നബിയേ എന്ന് സഹാബാക്കൾ പറയുകയാണ്. അവിടെ നജ്ദല്ല പറയുന്നത്, ഖാലു യാ റസൂലല്ലാ വഫി ഇറാഖിന, ഞങ്ങളുടെ ഇറാഖിലും ബർക്കത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നബി എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിയുടെ മറുപടി, ഇന്ന ബിഹ സലാസില വൽ ഫിതൻ വബിഹായതുൽ ഖർന ശൈത്താൻ, അവിടെ നിന്ന് ഫിത്തനയുണ്ടാകും, വിപ്ലവങ്ങൾ ഉണ്ടാകും, പിശാച്ചിൻ്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതോടുകൂടെ വ്യക്തമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നജ്ദ് ഇറാഖാണ് എന്ന്. മഹാനായ ഇമാം കസ്തലാനി ബുഖാരിയുടെ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നമ അഷാറ അലൈഹി സ്വലാത്തു വസ്സലാം ഇലൽ മശ്രിഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിഴക്കോട്ട് ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. കാരണം ലി അന്ന അഹ്ലഹു യൗമൈദിൻ അഹ്ലു അഹ്ലൽ കുഫ്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അന്ന് ഇറാഖിലെ ആളുകൾ അവിശ്വാസികളായിരുന്നു. فأخبر أن الفتنة تكون من تلك الناحية. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫിത്ന അവിടെ നിന്നാണ് ഉണ്ടാവുക. വഖദ വഖ, അങ്ങനെ സംഭവിക്കുകയും ചെയ്തു എന്ന്. ഫകാന വഖഅത്തുൽ ജമലി വഖഅത്തു സിഫീൻ, ജമലി യുദ്ധവും സിഫീൻ യുദ്ധവും, അതുപോലെ സുമ്മ ലുഹൂറുൽ ഖവാരിജ് ഫി അർളി നജദി വൽ ഇറാഖ്, അവിടെ ഇറാഖിൻ്റെയും നജദിൻ്റെയും ഭാഗത്ത് നിന്ന് ഖവാരിജിയാക്കളുടെ രംഗപ്രവേശനമുണ്ടായി, ഇങ്ങനെ വലിയ വിപ്ലവങ്ങൾ ഉണ്ടായി. വഖാന അസ്ലു ദാലിക കുല്ലിഹി വസബബുഹു ഖത്ൽ ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു, ഈ സർവ ഫിത്നകളുടെയും കാരണം ഉസ്മാൻ ബിൻ അഫാൻ്റെ കൊലപാതകമായിരുന്നു. മഹാനവറുകൾ വധിക്കപ്പെട്ടതായിരുന്നു. അപ്പോൾ മഹാനായി ഇമാം കസ്തല്ലാനി പറയുന്നത്, ഈ ഫിത്ന സംഭവിച്ചു പോയി, ഈ ഫിത്ന അരങ്ങേറിക്കഴിഞ്ഞു, അക്കാലത്ത് നടന്നു എന്ന് വളരെ പച്ചയായി പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുകയും ഇതിൻ്റെ വസ്തുത മനസ്സിലാക്കുകയും ഈ തെറ്റായ ധാരണ തിരുത്തുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആരാണെന്നും എന്താണ് എന്നും എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നുള്ളതും ഈ ആരോപണങ്ങൾക്ക് അദ്ദേഹം അർഹനാണോ എന്നുള്ളതും ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ ഒരു വിവരണം ലഭ്യമാകുന്നതാണ്. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വതാല സത്യം സത്യമായി മനസ്സിലാക്കാൻ നമുക്കേവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: നിങ്ങൾ കേട്ടുകഴിഞ്ഞത് സുബദം, അവതരിപ്പിച്ചത്

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. അപൂർവമായ മൂന്ന് കാര്യങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബാസിൽ കുന്നപ്പള്ളി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അലി ബിനു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്ന് കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. മനുഷ്യരിൽ ഇന്ന് മൂന്ന് കാര്യങ്ങൾ, അത് വളരെ അപൂർവമായിരിക്കുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ മൂന്ന് വിഷയങ്ങളിൽ അതിഗൗരവമായിക്കൊണ്ട് അവർ ചിന്തിക്കുന്നുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഹലാലായ സമ്പത്ത്, രണ്ടാമത്തേത് സത്യസന്ധമായ നാവിനെക്കുറിച്ചാണ്, മൂന്നാമത്തേത് ഹൃദയത്തിന് സമാധാനം നൽകുന്ന ഒരു സഹോദരൻ. ഈ മൂന്ന് വിഷയങ്ങൾ ഇന്ന് ആളുകൾക്ക് ഇടയിൽ അത് വളരെ അപൂർവമായിക്കൊണ്ടാണ് ഇത് കാണാൻ സാധിക്കുന്നത് എന്നാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായത്. സഹോദരങ്ങളെ, ഈ ഒരു മൂന്ന് വിഷയങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധ കൊടുക്കേണ്ട വിഷയങ്ങളാണ്. ഒന്നാമതായിക്കൊണ്ട് ഹലാലായ സമ്പാദ്യമാണ്. ഇന്ന് ആളുകൾ എങ്ങനെയെങ്കിലും നാല് സമ്പാദ്യം എൻ്റെ കയ്യിലെത്തിയാൽ മതി എന്നുള്ള തരത്തിലേക്ക് ആളുകളുടെ ചിന്ത മാറിപ്പോയിട്ടുണ്ട്. അത് നന്മയിൽ നിന്നായാലും തിന്മയിൽ നിന്നായാലും എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് സമ്പത്ത് കിട്ടിയാൽ മതി, അതുകൊണ്ട് എനിക്ക് തോന്നിയതുപോലെ ജീവിക്കണം എന്ന രീതിയിലേക്ക് ഇന്ന് ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞ ആ ഒരു ചരിത്രം നമ്മളേവരും സുപരിചിതമായി കേട്ടിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ സുദീർഘമായ യാത്രയിൽ അദ്ദേഹം യമുദ്ദു യദൈഹി ഇല സമാ, ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, യാ റബ്ബ് യാ റബ്ബ്, എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ എന്ന് അദ്ദേഹം ആ യാത്രയിലുടനീളം അദ്ദേഹം ധാരാളം പ്രാർത്ഥനകൾ ഉരുവിടുന്നുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമത്വഅമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം അത് ഹറാമിൽ നിന്നാണ്, അദ്ദേഹം കുടിക്കുന്നത് ഹറാമിൽ നിന്നാണ്, അദ്ദേഹത്തിൻ്റെ വസ്ത്രമെല്ലാം ഊട്ടപ്പെട്ടിട്ടുള്ളത് അത് ഹറാമിൽ നിന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ഫഅന്ന യുസ്തജാബു ലിദാലിക്, അങ്ങനെയുള്ളൊരു മനുഷ്യന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക? പ്രാർത്ഥന തടയപ്പെടുന്ന വിഷയമാണ് സമ്പാദ്യം, അത് ഹറാമുകൾ അതിൽ കലരുക എന്നുള്ള വിഷയം. നമ്മുടെ സമ്പാദ്യം അത് ഏറ്റവും ഹലാലായി മാറാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് കച്ചവടക്കാർ പല ആളുകളും കളവ് പറഞ്ഞുകൊണ്ടാണ് കച്ചവടങ്ങൾ നടത്താറുള്ളത്. പലപ്പോഴും ഹലാലല്ലാത്ത വസ്തുക്കൾ കച്ചവടം നടത്തിയാണ് ഇന്ന് പലരും സമ്പാദ്യം സ്വീകരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സമ്പാദ്യത്തിലേക്ക് അത് ഹറാമായ സമ്പാദ്യം കടന്നു വരുന്നതാണ്. അതുപോലെ തന്നെയാണ് സകാത്ത് കൃത്യമായി കൊണ്ട് നൽകുക എന്നുള്ളത്. അത് നൽകാതിരുന്നാൽ ബാക്കിയുള്ള സമ്പത്ത് കൂടി ഹറാമായിത്തീരും. താൻ തൻ്റെ

ഒരു കാലം വരുന്ന സന്ദർഭത്തിൽ അവർ തങ്ങളുടെ സമ്പാദ്യം അത് ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ സമ്പാദിക്കുന്നത് ശേഖരിക്കുന്നത് എന്ന് അവർ നോക്കാത്ത ഒരു കാലം വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. സമ്പാദ്യം അത് കൃത്യമായിക്കൊണ്ട് ഹലാലായ സമ്പാദ്യമാകണം എന്നൊരു നിയ്യത്ത് നമുക്കുണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത് പറഞ്ഞത് സത്യസന്ധമായ നാവാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്ന് സമൂഹത്തിൽ ഇന്ന് വളരെ വിളരമായിക്കൊണ്ട് അത് അപൂർവമായിക്കൊണ്ടാണ് ആളുകളിൽ കാണപ്പെടുന്നത് എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം അത് സംസാരമാണ്. സത്യത സന്ധതയുള്ള സംസാരങ്ങൾ ഇന്ന് കുറഞ്ഞു വരികയാണ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹചാരിയായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകിയ ഉപദേശങ്ങളിൽ ധാരാളം ഉപദേശങ്ങൾ കൊടുത്തപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശം നൽകിയത് വഔസാനി അൻ അഖൂല الحق വഇൻ കാന മുറ, അത് സത്യം പറയുക, കയ്പേറിയതാണെങ്കിലും അതുകൊണ്ട് ചില പ്രയാസങ്ങൾ എനിക്ക് വരാനുണ്ട് എന്ന് സത്യമായ ഒരു ബോധ്യമുണ്ട് എങ്കിൽ പോലും സത്യം പറയാൻ അയാൾ താൽപ്പര്യം കാണിച്ചാൽ അതിനെക്കുറിച്ചാണ് അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് നൽകിയത് എന്നാണ്. ഇബ്നുൽ മുഖഫ്യ റഹിമഹുല്ല ഹിജ്റ 144 മരണപ്പെട്ട പണ്ഡിതന്, അദ്ദേഹം പറയുകയുണ്ടായി, ഒരാളുടെ ഏറ്റവും ഉത്തമമായ നന്മയിൽപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം ഒന്നാമത് പറഞ്ഞു, ഞെരുക്കമുള്ള സാഹചര്യങ്ങളിലും ഉദാരത കാണിക്കുക എന്നാണ്. രണ്ടാമത്തേത് പ്രതികാരത്തിന് കഴിവുണ്ടായിട്ടും ആളുകൾക്ക് വിട്ടു നൽകുക. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് ദേഷ്യപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിലും സത്യം പറയുക എന്നാണ്. സത്യം അതേത് സന്ദർഭത്തിലും പറയാൻ സാധിച്ചാൽ അള്ളാഹുവിങ്കിൽ വളരെയധികം വലിയ സ്ഥാനമുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിക്കൊണ്ട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നസ്സിദ്ഖ ബിർറുൻ, സത്യം പറയുക എന്നുള്ളത് നന്മയാണ്. വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ആ സത്യം പറയുക എന്ന പുണ്യം ആ പുണ്യം അയാളെ നന്മയിലേക്ക് നയിക്കുന്നതാണ്. വഇന്നൽ അബ്ദ ലയതഹറസ്സിദ്ഖ ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, അദ്ദേഹം ആ സത്യം പറയുക എന്ന കാര്യത്തിൽ തുടർത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ സുദ്ദീഖ് എന്ന് രേഖപ്പെടുത്തുമെന്നാണ്. കളവ് പറയുന്ന ആളുകളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ ഇന്നൽ കദിബ ഫുജൂറുൻ, കളവ് പറയുക എന്നുള്ളത് അതൊരു മോശപ്പെട്ട തെമാടിത്തരമാണ്. വ ഇന്നൽ ഫുജൂർ യഹ്ദി ഇലൻ നാർ, അതയാളെ നരകത്തിലേക്ക് എത്തിക്കുമെന്നാണ്. അതയാൾ തുടർന്നു പോയാൽ യുക്തബ കദ്ദാബൻ, അയാളുടെ പേര് ഏറ്റവും വലിയ പെരുങ്കള്ളൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അയാളുടെ മേൽ രേഖപ്പെടുത്തുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും നല്ല സത്യസന്ധമുള്ള ഒരു നാവ് നമുക്കുണ്ടായിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തേത്, നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു കൂട്ടുകാരൻ, ഏറ്റവും നല്ലൊരു കൂട്ടുകാരൻ നമ്മുടെ കൂടെ ഉണ്ടാകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഇന്ന് അടുത്തുള്ള കൂട്ടുകാർ, നമ്മൾ എന്ത് മാനദണ്ഡം കൂട്ടിയാണ് ആ ആളുകളെ നമ്മുടെ കൂടെ കൂട്ടിയിട്ടുള്ളത്? പല ആളുകളും ഭൗതികമായ പല താൽപ്പര്യങ്ങൾ ഉദ്ദേശിച്ചാണ് പല കൂട്ടുകാരെയും ഇന്ന് കൂട്ടുകൂടിയിട്ടുള്ളത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അത്തരം കൂട്ടുകാരെ കുറിച്ച് സൂറത്തു സുഖ്റുഫിൻ്റെ 67-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, അൽ അഖില്ലാ ഉയൗമ ഇദിം ബഅദുഹും ലിബഅദ് ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ, അന്ന് ഇത്തരത്തിലുള്ള കൂട്ടുകാർ അവർ പരസ്പരം ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, തഖ്വ പാലിച്ചവർ ഒഴികെ എന്നാണ്. നമ്മളേറ്റവും കൂട്ടുകൂടേണ്ട, ഏറ്റവും ആളുകളുമായി കൂട്ടുകൂടേണ്ടത് മുത്തഖീങ്ങളായ, തഖ്വ പാലിക്കുന്ന, അള്ളാഹുവിനെ യഥാവിധം സൂക്ഷിക്കുന്ന ആളുകളുടെ കൂടെയായിരിക്കണമെന്നാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായിക്കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, ഒരു വിശ്വാസിയുടെ കൂടെയല്ലാതെ നീ കൂട്ടുകൂടരുത്. വലാ യഅകുൽ തുആമക ഇല്ലാ തഖിയുൻ, നീ നിന്റെ ഒരു തഖ്വ പാലിക്കുന്ന ആളുകളുടെ കൂടമല്ലാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത് എന്ന് അദ്ദേഹം പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും നല്ല വിശ്വാസികളായ, ഏറ്റവും നല്ല ആദർശമുള്ള ആളുകളുടെ കൂടെ കൂട്ടുകൂടാൻ, നമ്മുടെ മനസ്സിന് സമാധാനം നൽകാൻ അത്തരം കൂട്ടുകാർ അവരാണ് നമുക്ക് ഉപകാരപ്പെടുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും, ദുനിയാവിൻ്റെ ചിന്തകളുമായി നടക്കുന്ന 1000 കൂട്ടുകാരേക്കാൾ നിനക്കേറ്റവും ഉത്തമം ദുനിയാവിനെയും ഖബറിനെയും പരലോകത്തെയും നിന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കൂട്ടുകാരനാണ് എന്ന് പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. ഷെയ്ഖ് ഇബ്നു

0: ബാസ് റഹിമഹുല്ല അദ്ദേഹയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നല്ല കൂട്ടുകാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, നിന്റെ കൂട്ടുകാരൻ, അത് നിന്നെ ഉപദേശിക്കുന്നവനും നിന്നെ ആഖിറത്തിൻ്റെ വിഷയത്തിൽ നിന്നെ ഓർമ്മപ്പെടുത്തുന്നവനുമാണ്. എന്നാൽ അതാരല്ല, അല്ലാതെ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലാത്ത, നിന്റെ കാര്യത്തെ തൊട്ട് തിരിഞ്ഞുകളയുന്ന, നിന്നെ വെറുതെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ആ കൂട്ടുകാരല്ല നിന്റെ കൂട്ടുകാർ എന്ന് അദ്ദേഹം പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൗലു ഖൗലു ഹാദ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അപൂർവമായ മൂന്ന് കാര്യങ്ങൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് ബാസിൽ കുന്നപ്പള്ളി. പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വർഗീയ കലാപങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. വിവരണം നാസർ സലാഹി.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. സ്വാതന്ത്ര്യാനന്തരം നടന്ന വർഗീയ കലാപങ്ങൾ അധികവും ആസൂത്രിതമായിരുന്നു. കാരണങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള പദ്ധതികളും ഹിന്ദുത്വവാദികളുടെ അടുക്കലുണ്ടായിരുന്നു. ഉദാഹരണം, 1979 ഇന്നത്തെ ജംഷഡ്പൂരിൽ നടന്ന കലാപം. ഒരു ഔദ്യോഗിക കണക്ക് പ്രകാരം 121 പേരും മരിച്ചിട്ടുണ്ടാകാമെന്നാണ്. മഹാഭൂരിപക്ഷവും കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന സാമുദായിക നീക്കങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം 23 തയ്യാറാക്കിയ റിപ്പോർട്ടിൽ 31 ഏപ്രിൽ 1 തീയതികളിലായി നടക്കാനിരിക്കുന്ന RSS മേഖലാ സമ്മേളനത്തെക്കുറിച്ച് പ്രത്യേക പരാമർശമുണ്ടായിരുന്നു. RSSന്റെ പരമാധികാരി സർ സംഘ് ചാലക് കൂടി പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര ഏതു വഴിയിലൂടെ വേണം എന്നതിനെ ചൊല്ലിയായിരുന്നു ശക്തമായ അഭിപ്രായ ഭിന്നത നിലനിന്നത്. സംയുക്ത ബജ്രംഗ് ബാലി അഖാര സമിതി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ഇത് ഏറ്റുപിടിച്ചിരിക്കുന്നത്. വർഗീയ വികാരമുണർത്തുന്ന വിധത്തിലുള്ള ലഘുലേഖകൾ ആ വിഭാഗം വിതരണം ചെയ്തു കൊണ്ടിരുന്നു. ഇക്കൂട്ടർ RSSമായാണ് സംഘടനാ തലത്തിൽ ബന്ധം. സംഘാടകർ ആവശ്യപ്പെട്ട ഒരു റൂട്ട് അനുവദിക്കാൻ അധികാരികൾ വിസമ്മതിച്ചപ്പോൾ പ്രകോപനപരമായ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അക്കൂട്ടർ അക്രമാസക്തമായി പ്രകടനം നടത്തുകയുണ്ടായി. അതിനുശേഷം ശ്രീരാമനവമി കേന്ദ്രീയ അഖാര സമിതിയുടെ പേരിൽ അത്യന്തം പ്രകോപനപരമായ നോട്ടീസുകളും അവർ ജംഷഡ്പൂരിൽ വ്യാപകമായി വിതരണം ചെയ്തു. ഹൈന്ദവ വികാരം ആളിക്കത്തിക്കുന്നതും ഹൈന്ദവർക്ക് നേരെയുള്ള കടന്നാക്രമണമായി ദുർവ്യാഖ്യാനം ചെയ്യുന്നതുമായിരുന്നു നോട്ടീസിലെ ഉള്ളടക്കം. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നിരീക്ഷണം കൂടെ നമുക്കിവിടെ വായിക്കാം. വർഗീയ സാമുദായിക കലാപങ്ങളെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നാഷണൽ പോലീസ് അക്കാദമിയിലെ VN റായ്. 1968 മുതൽ 1980 കാലയളവിൽ നടന്ന കലാപങ്ങളെ സംബന്ധിച്ച രേഖകളും മറ്റു വസ്തുതകളും വിശകലനം ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളാണ് എപ്പോഴും കലാപം തുടങ്ങിവെക്കുന്നത് എന്ന സമൂഹ മനസ്സിൽ ഉറഞ്ഞുപോയ മിഥ്യാധാരണ അദ്ദേഹം തിരുത്തുന്നു. മുകളിൽ സൂചിപ്പിച്ച കാലയളവിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 3,949 കലാപങ്ങളാണ് അരങ്ങേറിയത്. ഇരയാക്കപ്പെട്ടവർ മൊത്തം 2,289. അതിൽ 1,598 പേരും മുസ്ലിങ്ങളാണ്, 530 പേർ ഹിന്ദുക്കളും. രാജ്യത്തെ മൊത്തം ജനസംഖ്യയിൽ മുസ്ലിങ്ങൾ കേവലം 12% അക്രമങ്ങൾക്ക് ഇരയാകുന്നവരിൽ 65% ആ വിഭാഗമാണ് വരുന്നത്. അപവാദ പ്രചരണത്തിന്റെ പൊള്ളത്തരമാണ് വ്യക്തമാക്കുന്നത്. നമ്മുടെ പോലീസ് സംവിധാനം ഒട്ടും നിഷ്പക്ഷമല്ല. കലാപങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനുശേഷമുള്ള നടപടികളിലും മുസ്ലിങ്ങൾക്കെതിരായ നിലപാടാണ് പോലീസ് പൊതുവെ അവലംബിച്ചു കാണാറുള്ളത്. ഒരു ലഹളക്കുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ തയ്യാറെടുപ്പ് നേരത്തെ തന്നെ തുടങ്ങുന്നു. അങ്ങനെ മാനസികമായി പാകപ്പെടുത്തിയ ഒരു സമൂഹം ഒരു നിസ്സാര സംഭവം വീണുകിട്ടുമ്പോൾ ആ വിദ്വേഷം മുഴുവൻ പ്രകടിപ്പിക്കുന്നു. ബിസിനസ് രംഗത്തുണ്ടായ ശത്രുതയോ സ്വത്തു തർക്കമോ പോലും സമുദായങ്ങൾ തമ്മിലുള്ള കലാപമായി മാറിയിട്ടുണ്ട്. ഇനി മറ്റൊരു കലാപത്തെ സംബന്ധിച്ച് നമുക്ക് ഒന്ന് വിശകലനം നടത്താം. മുംബൈ കലാപം. ഹിന്ദുത്വ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒരു കലാപം ഇത്തരത്തിൽ എങ്ങനെ പാകപ്പെടുത്തുന്നു എന്നൊരു നല്ലൊരു ദൃഷ്ടാന്തമാണ് മുംബൈ കലാപം. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ മുംബൈയിൽ പലയിടത്തും മുസ്ലിങ്ങൾ പ്രാദേശിക തലത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി. അതിനിടയിൽ ചില പൊതുസ്ഥാപനങ്ങൾക്ക് നേരെ കല്ലേറ് നടന്നു. ഇതൊന്നും തന്നെ സംഘടിതമായ രീതിയിൽ നടന്നതായിരുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ബാബരി മസ്ജിദ് സംരക്ഷിക്കുമെന്ന് കോടതിക്ക് നൽകിയ വാഗ്ദാനം പോലും പാലിക്കപ്പെടാതിരിക്കുകയും മസ്ജിദ് തകർക്കുകയും ചെയ്തപ്പോൾ December 7 ഏതാനും മുസ്ലിങ്ങൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രകടനം നടത്തി. രോഷാകുലരായ ആ ചെറിയ ജനക്കൂട്ടത്തിൻ്റെ നേരെ പോലീസ് വെടിവെയ്പ് നടത്തി. കൊല്ലപ്പെട്ടവരിൽ 90% നെഞ്ചിലോ തലക്കോ ഉദരത്തിലോ വെടിയേറ്റിട്ടാണ് മരിച്ചത്. അതിനർത്ഥം അവർക്ക് മുന്നിൽ നിന്നാണ് വെടിയേറ്റത് എന്ന് തന്നെയാണ്. ഈ സംഭവത്തെക്കുറിച്ച് ശ്രീകൃഷ്ണ കമ്മീഷന്റെ റിപ്പോർട്ട് ഇപ്രകാരമാണ്: ബാബരി മസ്ജിദ് തകർന്നതിൻ്റെ പേരിൽ ഹിന്ദുത്വ ശക്തികൾ നടത്തിയ വിജയാഹ്ലാദ പ്രകടനം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിലാഴ്ത്തിയ കത്തി ഒന്നുകൂടി ആഴത്തിൽ കുത്തുന്നതിന് സമാനമായിരുന്നു. മറുവിഭാഗത്തിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങൾ അവരുടെ ഭീതിയും നൊമ്പരവും വർദ്ധിപ്പിച്ചതേയുള്ളൂ. അവരുടെ രോഷവും അതുപോലെ വർദ്ധിച്ചു. ധാരാവി പ്രദേശത്തെ ശിവസേന സംഘടിപ്പിച്ച വിജയറാലി ഒരു ഉദാഹരണമാണ്. കമ്മീഷൻ റിപ്പോർട്ട് തുടരുന്നു: മുസ്ലിങ്ങൾക്ക് അമർച്ചമുണ്ടായിരുന്നു. അത് പ്രകടിപ്പിക്കാൻ അവർ തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്തു. 1992 December 6 രാത്രി 11:20 ധാരാളം മുസ്ലിങ്ങൾ പൈതോണിയിലെ മിനാസ് മസ്ജിദിനടുത്ത് തടിച്ചുകൂടി. സന്ദർഭത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ആ ജനക്കൂട്ടത്തെ തന്ത്രപരമായി നേരിടുകയും ഇരു സമുദായത്തിലെയും നേതാക്കളെ ഒപ്പമിരുത്തി ചർച്ച നടത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ പ്രതിഷേധ പ്രകടനം ശാന്തമായി സമാപിക്കുമായിരുന്നു. എന്നാൽ വിവേകപൂർവ്വം പെരുമാറുന്നതിന് പകരം പോലീസ് തെറ്റായ വിധത്തിലായിരുന്നു പ്രശ്നം കൈകാര്യം ചെയ്തത്. പോലീസിൻ്റെ ധിക്കാരപരമായ നടപടികൾ ജനക്കൂട്ടത്തെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. അവർ കൂടുതൽ അക്രമാസക്തരാവുകയും സമീപത്തുണ്ടായിരുന്ന മുനിസിപ്പൽ വാഹനം തകർക്കുകയും ചെയ്തു. അധികാര ചിഹ്നമായി കണ്ട പോലീസിൻ്റെ നേരെയും അവരുടെ രോഷപ്രകടനമുണ്ടായി. കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു: ജനക്കൂട്ടത്തിൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കല്ലോ വടിയോ പോലും ഉണ്ടായിരുന്നില്ല. അവർ രോഷാകുലരായിരുന്നു. ആ രോഷം അവർക്ക് അധികാരികളുടെ മുമ്പാകെ പ്രകടിപ്പിക്കുകയും വേണം. എന്നാൽ പോലീസ് അതിനെ മറ്റൊരു വിധത്തിലാണ് വിലയിരുത്തിയതും കൈകാര്യം ചെയ്തതും. അവർ പ്രശ്നങ്ങളാകെ വഷളാക്കുകയാണ് ചെയ്തത്. മുസ്ലിം പള്ളി തകർത്തതിലുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിന് ശിവസേനയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. മുസ്ലിമിന് 2 ദേശങ്ങളേ ഉള്ളൂ: ഒന്നുകിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബറിസ്ഥാൻ. എന്ന മട്ടിലുള്ള അത്യന്തം പ്രകോപനപരവും അവഹേളനപരവുമായ മുദ്രാവാക്യങ്ങൾ അവർ ഉയർത്തിയപ്പോൾ സ്വാഭാവിക രീതിയിൽ മറുപക്ഷവും മൂർച്ചയേറിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഞങ്ങളെ തൊട്ടു കളിച്ചാൽ കഴുത്തിൽ തല കാണില്ല. പ്രകടനങ്ങൾക്കിടയിൽ ശിവസേന പ്രവർത്തകർ മുസ്ലിം പള്ളികൾക്ക് നേരെ ചാണകമെറിഞ്ഞ് അശുദ്ധമാക്കി. എതിർപക്ഷമാകട്ടെ ഹിന്ദുക്കളുടെ ആരാധനയങ്ങൾക്കു നേരെ കല്ലേറു നടത്തി. ചേരി പ്രദേശമായ ധാരാവിയിൽ 100 പാർപ്പിടങ്ങൾ തകർത്തു. അവയിൽ 80% മുസ്ലിങ്ങളുടേതായിരുന്നു എന്നത് ഒരു നഗ്ന യാഥാർത്ഥ്യം മാത്രം. മുംബൈയുടെ ദക്ഷിണമേഖലയിലേക്കും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്കും അക്രമങ്ങൾ ക്രമേണ വ്യാപിക്കുകയാണുണ്ടായത്. ഈ അക്രമത്തെക്കുറിച്ച് മുംബൈ നിർമ്മല നികേതൻ കോളേജിലെ MSW വിദ്യാർത്ഥികൾ നടത്തിയ സർവേയിൽ അക്രമം നടന്ന 690 86% മുസ്ലിങ്ങളുടേതാണെന്ന് കണ്ടെത്തി. അവയുടെ ഉടമകളാകട്ടെ കൂലിപ്പണിക്കാരും സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിതം തള്ളി നീക്കുന്നവരുമായിരുന്നു. സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ കഴിയുന്ന ദരിദ്രരായിരുന്നു. അവരുടെ കുടിലുകൾ നഷ്ടപ്പെടുത്തുക മാത്രമല്ല, കുറേ പേർ പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചു, കുറേ പേരെ കുത്തിക്കൊന്നു, ഇനിയും ചിലരെ ചുട്ടുകൊന്നു. ലഹള നടന്ന വേളയിൽ സാധാരണ മുസ്ലിങ്ങളെ മാത്രമായിരുന്നില്ല അക്രമികൾ ലക്ഷ്യമിട്ടിരുന്നത്. മുസ്ലിങ്ങളായ പത്രപ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച സംഭവങ്ങളുമുണ്ടായി. ഹിന്ദുവർഗീയതക്കെതിരെ പേന ചലിപ്പിച്ചവർ പ്രത്യേകം നോട്ടപ്പുള്ളികളായിരുന്നു. അക്രമങ്ങൾ നടന്നിടങ്ങളിലെല്ലാം പോലീസ് അവർക്ക് സംരക്ഷകരായി നിലകൊണ്ടു എന്നതും ഏറ്റവും ലജ്ജാകരമായ കാര്യമാണ്. ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: സമൂഹത്തിൽ നിലനിൽക്കുന്ന സമാധാനം തകർക്കുകയും വർഗീയ സംഘർഷത്തിന് വകവെക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള മഹാ ആരതികൾ 1992 December 26 തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വർഗീയ വികാരം ആളിക്കത്തിക്കുന്ന വിവിധ തലത്തിലുള്ള പ്രസംഗങ്ങളാണ് നേതാക്കൾ നടത്തിയിരുന്നത്. അതിൻ്റെ ഫലമെന്നോണം ആവേശഭരിതരായ പ്രവർത്തകർ ഘോഷയാത്ര കഴിഞ്ഞു മടങ്ങുന്ന വഴി കണ്ണിൽ കണ്ട മുസ്ലിം കടകൾ കൊള്ളയടിക്കുകയും വസ്തുവകകൾ നശിപ്പിക്കുകയും ചെയ്തു. ഹിന്ദുക്കൾ ഉണരുകയും വീര്യം കാട്ടുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു ലേഖനത്തോടെയാണ് 1993 നവവത്സര ദിനത്തിൽ ശിവസേനയുടെ മുഖപത്രമായ സാംന ഇറങ്ങിയത് എന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് 3 ഗജാനന കീർത്തിക്കാർ, രമേശ് മൂർ തുടങ്ങിയ ശിവസേനയുടെ ഉന്നത നേതാക്കളുടെ നേതൃത്വത്തിൽ ഹിന്ദുക്കൾക്ക് മതിയായ സംരക്ഷണം ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ജോഗേശ്വരി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തി. പ്രകടനം നടത്തിയവർ വഴി മധ്യേ ചാച്ചാ നഗർ മസ്ജിദ് ആക്രമിക്കുകയും മുസ്ലിങ്ങളെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. മഹിം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള മക്തം നഗറിൽ മുസ്ലിങ്ങളുടെ 100 കുടിലുകൾ അക്രമികൾ തീവച്ചു നശിപ്പിച്ചു. 1970 B1D കലാപത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ജസ്റ്റിസ് മദൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ: കുഴപ്പമുണ്ടാക്കുന്നതിന് ഇറങ്ങിത്തിരിച്ച കുറച്ചു പേർ ഘോഷയാത്രയോടൊപ്പമുണ്ടായിരുന്നു. RSS-ന്റെയും PSP-യുടെയും പ്രവർത്തകരായിരുന്നു അവർ. ഘോഷയാത്രയിൽ ചേർന്നത് മഹാനായ ശിവജിയോടുള്ള ആദരവിന്റെ പേരിലായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ മേധാവിത്വം സ്ഥാപിച്ചെടുക്കാനും മുസ്ലിങ്ങൾക്കൊരു താക്കീത് കൊടുക്കാനുമായിരുന്നു. ഘോഷയാത്രയിൽ പങ്കെടുത്തവരുടെ ഭാഗത്തുനിന്നുണ്ടായ നിരുത്തരപരമായ പെരുമാറ്റമാണ് കലാപത്തിന് വഴിയൊരുക്കിയത് എന്നതാണ് കമ്മീഷന്റെ നിഗമനം. ഘോഷയാത്രയുടെ സമയവും അതിൻ്റെ റൂട്ടും പോലീസിനെ അറിയിക്കാതിരുന്നതും പള്ളിയിലേക്ക് തീർത്ത ജലമെറിഞ്ഞതും പോലീസ് വിലക്കിയിട്ടും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതും ഗൂഢലക്ഷ്യത്തോടെയായിരുന്നു. ആ ലക്ഷ്യം നിറവേറ്റുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു. 1989 ഭഗൽപൂർ കലാപം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. രാമജന്മഭൂമി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ കലാപവും. ആ സംഭവത്തെ തുടർന്ന് അന്വേഷണം നടത്തുന്നതിന് ജസ്റ്റിസ് രാമാനന്ദ പ്രസാദ്, രാമചന്ദ്ര പ്രസാദ് സിൻഹ, എസ് ഷാഹുൽ ഹസൻ എന്നിവരടങ്ങുന്ന 3-അംഗ കമ്മീഷനെ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം കലാപത്തിൽ 1000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി. കടകൾക്ക് തീവെച്ചത് കാരണം 500,000 പേർക്ക് തൊഴിലില്ലാതെയായി. 250 ഗ്രാമങ്ങളിലേക്ക് അക്രമം വ്യാപിപ്പിച്ചു എന്നാണ് കണക്ക്. രാമശില പൂജയുമായി ബന്ധപ്പെട്ട ഘോഷയാത്ര നേരത്തെ അറിയിച്ചിരുന്ന പാത ഉപേക്ഷിച്ച് മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ടാറ്റർപൂർ വഴി കടന്നുപോവണമെന്ന് ശഠിച്ചതാണ് അക്രമങ്ങൾക്ക് മറ്റും അനിഷ്ട സംഭവങ്ങൾക്കും വഴിവെച്ചതെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. കുന്തം, കത്തി, വടിവൾ തുടങ്ങിയ മാരകായുധങ്ങളുമേന്തി RSS, BJP വജ്രംഗദൾ പ്രവർത്തകരായിരുന്നു ഘോഷയാത്രയിൽ കൂടുതലും അണിനിരന്നിരുന്നത്. അത്യന്തം പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയുള്ള ഘോഷയാത്ര ടാർപൂരിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മുസ്ലിം സ്കൂളിന് മുന്നിൽ വെച്ച് ഘോഷയാത്രയ്ക്കു നേരെ കല്ലേറുണ്ടായി. ബോംബുകളും പടക്കങ്ങളും ഘോഷയാത്രയിലേക്ക് വന്നു പതിച്ചു. ആരാണ് അതിക്രമങ്ങൾ കാണിച്ചത് എന്ന് കമ്മീഷനു കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ആളപായമൊന്നും ഉണ്ടായില്ലെങ്കിലും അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കുകയും മുസ്ലിം വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തുകയും ചെയ്തു. അതിനിടയിൽ പരീക്ഷ എഴുതാനെത്തിയ ഏതാനും ഹിന്ദു വിദ്യാർത്ഥികളെ മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്തതായുള്ള കിംവദന്തി നാടെങ്ങും പ്രചരിപ്പിച്ചു. പ്രതികാരവാഞ്ചയുമായി മുസ്ലിങ്ങളെ പിടികൂടി ഉന്മൂലനം ചെയ്യുന്നതിന് BJPയുടെയും മറ്റു വർഗീയ ശക്തികളോടൊപ്പം തുല്യാവേശത്തോടെ പോലീസും രംഗത്തിറങ്ങി. 150 മുസ്ലിങ്ങളെയാണ് അന്ന് കശാപ്പു ചെയ്തത്. അവരുടെ ജഡം സമീപത്തെ പാടത്ത് മണ്ണിട്ട് മൂടി പിന്നീട് അവിടെ കോളിഫ്ലവർ കൃഷി ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത്. അസമിലെ മന്ത്രിയായ അശോക് സിംഗൾ 2025 ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ബീഹാർ അപ്രൂവ്സ് ഗോബി ഫാമിംഗ് എന്ന വാചകത്തോടൊപ്പം കോളിഫ്ലവറിൻ്റെ കൃഷിയുടെ ചിത്രവും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത് മുസ്ലിങ്ങൾക്കൊരു താക്കീതായിരുന്നു. 2002 ഗുജറാത്തിലും 2020 ഡൽഹിയിലും നടന്ന കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് നമുക്കറിയാം. ഞാനിതിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ കലാപങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് മുസ്ലിങ്ങൾക്ക് നേരെ വർഗീയ വിദ്വേഷങ്ങളും അപരവൽക്കരണങ്ങളും ഭീകരവാദികളാണെന്നും പാകിസ്ഥാനികളാണെന്നും വന്നുകൂടിയവരാണെന്നും കൂടുതൽ പ്രസവിക്കുന്നവരാണ് എന്നുമൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തിക്കൊണ്ടാണ് അവർക്ക് നേരെ അക്രമങ്ങൾ നടന്നിരിക്കുന്നത്. കേരളത്തിലും ഇതുപോലത്തെ സന്ദേശങ്ങളും മെസ്സേജുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ ഭാഗങ്ങളിൽ ശ്രദ്ധിക്കണം. വർഗീയ ശക്തികളെ, തീവ്രവാദികളെ, ഭീകരവാദികളെ നമ്മുടെ രാജ്യത്തുനിന്നും ഇല്ലായ്മ ചെയ്യേണ്ടത് എല്ലാവരുടെയും ആവശ്യമാകുന്നു. അതിനു വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്ത് സമാധാനമുണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: തബാറകല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, വർഗീയ കലാപങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. നമ്മോടൊപ്പം ചേർന്നത് നാസർ സുലാഹി.
3: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്നൊരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്താടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടികൂടുന്ന ദുനിയാവിന് ഈ ചത്താടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്. അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരുപക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്നേഹക്കൂട്, ആത്മവിശ്വാസമുണ്ടാക്കാം. നമ്മോടൊപ്പം ചേരുന്നത് ഷമീം എം വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഏതൊരു വിഷയത്തിലും നമുക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ്. അത് ഏത് കാര്യത്തിനിറങ്ങി പുറപ്പെടുകയാണെങ്കിലും അതുണ്ടെങ്കിൽ നമുക്ക് വിജയം സാധ്യമാണ് എന്നുള്ളതാണ്. ഇന്നത്തെ സ്നേഹക്കൂടിൻ്റെ ചർച്ചയിൽ ടീച്ചറും ട്രെയിനറുമായ ഷമീം സ്വലാഹിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും
4: വറഹ്മത്തുള്ളാഹി.
3: സ്വലാഹി, നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണത്, ഈ പുതിയ തലമുറ പെട്ടെന്ന് അനിശ്ചിതത്വത്തിലായി പോവുക. ഒരു ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ പഠനം തുടങ്ങി അവിടെയൊക്കെ നിരാശരായി പോകുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് അവർക്ക് കൊടുക്കാനുള്ളത് ആത്മവിശ്വാസം എങ്ങനെ നേടിയെടുക്കാം, എന്തിനു വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅല ആലിഹി വസഹബി അജ്മഈൻ, അമ്മാബാദ്. ഇന്ന് ഏറ്റവും മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് സെൽഫ് കോൺഫിഡൻസ് ട്രെയിനിങ്ങുകൾ.
3: അതെ.
4: അപ്പോൾ നമ്മളോടൊക്കെ തന്നെ പല ടീമുകളും ഇപ്പോൾ സ്റ്റാഫ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസിന് വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് പിന്നെ ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് മറ്റു പല മേഖലയിൽ കൂടെ, ഈ ട്രഡീഷണൽ കോഴ്സിനല്ലാതെ പിന്നെ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് പോകുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ പിന്നെ പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ സെഷനുകൾ വേണ്ടിയിട്ട് സമയം ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരിതാണ്, ഒരു ധൈര്യമില്ല, ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്, അതാവട്ടെ നമ്മുടെ ടോപ്പിക്.
3: അപ്പോൾ
4: ഞാൻ ഈ ഒരു 2026 എനിക്ക് തോന്നുന്നത് ഒരു 16-17 സെഷനുകൾ ഈ ഒരു മേഖല സെൽഫ് കോൺഫിഡൻസ് എന്ന ഒരു ഇതിൽ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കൊടുത്ത് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്യൽ. എവിടെ നോക്കിയാലും നിങ്ങൾ പറഞ്ഞ പോലെ ആത്മവിശ്വാസം എന്നത് ഒരു നെടുന്തൂണാണ്.
3: അതെ.
4: അല്ലേ, ഒരു മനുഷ്യനെ മനുഷ്യനായി നിലനിർത്തുന്നതിൽ, വിജയങ്ങൾ നേടാൻ പ്രാപ്തരാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായൊരു ക്വാളിറ്റിയാണ്, ഒരു സ്കില്ലാണ് സെൽഫ് കോൺഫിഡൻസ്. ഏതിനെയും ആത്മധൈര്യത്തോടു കൂടിയിട്ട് നേരിടാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അത് യുവതലമുറക്കും വിദ്യാർത്ഥികൾക്കും കുറവാണോ എന്ന് സംശയിക്കപ്പെടുന്നു, തീർത്ത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും എവിടെയൊക്കെ ചെറിയൊരു തട്ടലും മുട്ടലൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്യണം, അത് വേണമെന്നുള്ളതാണ്. ഇപ്പോൾ വിജയത്തിന് വേണ്ട ചേരുവകളിൽ ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ് ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസം ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല.
3: അതെ.
4: അല്ലേ, സെൽഫ് കോൺഫിഡൻസ് എന്നത് കേവലം 1-2 ദിവസങ്ങൾ കൊണ്ടോ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തത് കൊണ്ടോ നേടാൻ പറ്റുന്ന ഒരു സ്കില്ലല്ല എന്നതാണ് ആദ്യം നമുക്ക് ഉണർത്താനുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കാര്യത്തിന് ധൈര്യമായിട്ട് നേരിടുക എന്നുള്ളതാണ് ആത്മവിശ്വാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലേ, ഒരു കാര്യം അത് ഏറ്റവും ഭംഗിയായി ഏത് രൂപത്തിലാണോ അത് ഏറ്റവും സൂപ്പറാക്കാൻ പറ്റുക, ആ രൂപത്തിലേക്ക് അതാക്കി മാറ്റുക എന്നുള്ളതാണ് ആത്മവിശ്വാസം. ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് പഠനം എന്നത്. അതിൽ ഒരു സ്റ്റുഡൻ്റ്, ഒരു വിദ്യാർത്ഥി എന്നുള്ളത്, ആ പഠനം അവൻ്റെ പരമാവധി കഴിവുകൾ ഉപയോഗിച്ച്, സമയം ഉപയോഗിച്ച്, ടെക്നിക്കുകൾ ഉപയോഗിച്ച് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിക്കുന്നതാണ് അവൻ്റെ ആത്മവിശ്വാസം. ആസ് എ ടീച്ചർ, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ മുന്നിലെത്തുന്ന മക്കളെ, വിദ്യാർത്ഥികളെ ഞാൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങാൻ പ്രാപ്തരാക്കുക. മാർക്കിനപ്പുറം, ഐ ബിയോണ്ട് ദ സിലബസ്, സിലബസുകൾക്ക് അപ്പുറമുള്ള അവരുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി അവരെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം എന്ന്
3: പറയുന്നത്.
4: അങ്ങനെ ഓരോ മേഖലയിലും, ഇപ്പോൾ കുടുംബജീവിതത്തിലാണെങ്കിൽ, ഒരു ഭാര്യയാണെങ്കിൽ ആ ഭാര്യയുടെ കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നന്നായി നിർവഹിക്കുക. അത് മക്കളോടാണെങ്കിലും ഭർത്താവിനോടാണ്, വീട്ടിലെ മറ്റു അംഗങ്ങളോടാണെങ്കിലും. ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ തൻ്റെ ഭാര്യയോട്, മക്കളോട്, വീട്ടിലെ മറ്റു അംഗങ്ങളോട് ആ വീടിൻ്റെ കാര്യങ്ങൾ, അയാളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി, ഏറ്റവും സുന്ദരമായി, ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുമ്പോഴാണ് അയാൾ ഒരു ആത്മവിശ്വാസമുള്ള ആളായി മാറും. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, താൻ നടത്തുന്ന ബിസിനസ് അതേറ്റവും വിജയിക്കുന്ന രൂപത്തിൽ, എവിടെയെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് അതിനെ നല്ല നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഓരോ ദിവസവുമുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് ആത്മവിശ്വാസം എന്നുള്ളത് ഓരോരുത്തർക്കും മനസ്സിലായി, ഇത് കേൾക്കുന്ന, ഇത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതുണ്ടാക്കാൻ എങ്ങനെയൊക്കെയാണ് അല്ലേ നമ്മൾ ആലോചിക്കുക. നമുക്ക് ഇതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം അതെന്താണ്, ഈ രൂപത്തിന് നിലനിൽക്കാനല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിൽ അല്ലേ, മാനസിക ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടതാണ്, ശരീരത്തിന് നല്ല ഭക്ഷണം വേണം എന്നതുപോലെ മാനസിക ആരോഗ്യം നല്ല രൂപത്തിൽ നിലനിൽക്കാൻ ഒരാൾക്ക് വേണ്ടതാണെന്ത്, സിക്കത്തു നഫ്സ് എന്ന് അറബിയിൽ പറയുന്ന, സെൽഫ് കോൺഫിഡൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത്.
3: ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരിക്കൽ ഒരാളെ പരിചയപ്പെട്ടു. ഞാൻ സൗദിയിൽ ചെന്നപ്പോൾ അവിടുന്ന് പരിചയപ്പെട്ടതാണ്. നമ്മളെ നമ്മുടെ നാട്ടിലല്ല, മറ്റൊരു നാട്ടിലുള്ള ആളാണ്. അയാളുമായി ഇങ്ങനെ സംസാരിച്ചു. അയാൾ ഒരു വിസ ഒരു എന്തോ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഒരു വിസയുമായി വന്നതായിരുന്നു. അവസാനം സൗദിയിലെത്തി ജോലിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ആ കമ്പനിക്ക് അയാളെ പറ്റൂല എന്ന് മനസ്സിലായി. അങ്ങനെ അയാൾ അവിടുന്ന് പുറത്തു പോകണം. പുറത്തു പോകുന്ന സമയത്ത് പിന്നെ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം അയാൾക്കുണ്ടായിരുന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, നാട്ടിൽ അയാൾക്ക് ചെറിയ ഒരു മീൻ വിൽപ്പനയായിരുന്നു. അപ്പം അദ്ദേഹം തന്നെ പറയണം, നാട്ടിൽ ഒരു സൈക്കിളിൽ മീൻ വെച്ച് പോകുന്നൊരു ജോലിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്, വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു സുഹൃത്ത് വഴി ഒരു വിസ ശരിയായപ്പോൾ അങ്ങനെ വന്നതായിരുന്നു. പക്ഷേ എനിക്ക് ആ ജോലി ശരിയായില്ല, ഇനി എന്ത് എന്നുള്ള ചോദ്യചിഹ്നം. രണ്ട് ദിവസം റൂമിൽ ആലോചിച്ചിരുന്നു. മൂന്നാമത്തെ ദിവസം ഇയാൾ മാർക്കറ്റിലേക്ക് പോയി. അപ്പോൾ അയാൾക്ക് അന്ന് 1200 റിയാലാണ് സാലറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് നല്ല സാലറിയാണ്, പക്ഷേ അത് നഷ്ടപ്പെട്ടല്ലോ. ഇനി എന്ത് ചെയ്യും, വീട്ടിലെ കുടുംബം നാട് ഇതൊക്കെ ആലോചിച്ചപ്പോൾ തിരിച്ചു പോകാൻ തോന്നിയില്ല. അങ്ങനെ അയാൾ മാർക്കറ്റിൽ പോയി, അവിടെ ജോലി അന്വേഷിച്ചു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കുറച്ച് പൈസ കടം വാങ്ങി അയാൾ പിന്നെ എന്ത് ചെയ്തു, അവിടെ ഒരു ചെറിയ മീൻ കട തുടങ്ങി. ഇന്ന് അയാൾക്ക് വലിയ ഒരു മീൻ ഷോപ്പുണ്ട്. അയാളിപ്പോൾ നാട്ടിലുള്ളത് ഞാനിടയ്ക്ക് കാണാറുണ്ട്. നാട്ടിലെ ഒരുപാട് ബിൽഡിങ്ങുകളും ആ കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇപ്പോഴും അവിടെ പോകും വിസ പുതുക്കാനും. അതുപോലത്തെ ആ കച്ചവടം അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനന്ന് നിരാശനായി മടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊന്നും ഉണ്ടാവില്ല. എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നത് എനിക്കറിയാവുന്നൊരു തൊഴിൽ ഞാൻ നാട്ടിൽ ചെയ്തത്, അത് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഞാനത് നടപ്പിലാക്കി. അതുകൊണ്ട് എനിക്ക് വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിച്ചു, അത്യാവശ്യം സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ സാധിച്ചു എന്നയാൾ പറയാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞപ്പം ഇത് ഓർത്തതാണ്. കാരണം നമുക്കുള്ളൊരു ആത്മവിശ്വാസമാണ്, എന്ത് നഷ്ടപ്പെടുത്തി പോന്നാൽ എന്തായാലും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ തന്നെ നിന്ന് കഷ്ടപ്പെട്ട് അയാൾ എന്ത് ചെയ്തു, നിരന്തരമുള്ള പരിശ്രമത്തിൽ അയാൾക്ക് നല്ലൊരു അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് ആ കരുത്ത് എന്താണ്, ആത്മവിശ്വാസമാണ്.
4: അതെ, ഈ ജീവിത വിജയത്തിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ, ജീവിതത്തിന് വിജയത്തിന് വേണ്ട ഒരുപാട് ചേരുവകൾ കൂടി ചേരുമ്പോഴാണ് വിജയങ്ങൾ ഉണ്ടാവും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മവിശ്വാസം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ കാണുന്ന ഏതൊരാളുകളും വീരങ്ങളെ, അത് മതപണ്ഡിതന്മാരാണെങ്കിൽ, ഞങ്ങൾ ആലോചിക്കും, വ്യത്യസ്തരായ ഒരുപാട് പണ്ഡിതന്മാരുടെ ജീവചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് നേരിട്ട് അനുഭവങ്ങൾ. ഇപ്പോൾ മഹാനായ ഉമർ പിന്നെ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം അല്ലേ. അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതത്തിൽ ആ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് പോരാടിയ ചരിത്രങ്ങളാണ് നമുക്ക് എന്നും അയവർക്കാറുള്ളത്. അതുപോലെ തന്നെ മലയാളക്കരയിലുള്ള ഒരുപാട് പണ്ഡിതന്മാരാവട്ടെ, നേതാക്കന്മാരാവട്ടെ, ഇപ്പോൾ ഞാൻ വായിച്ചൊരു പുസ്തകം, നമ്മളെ ഇന്ന് നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാണ് കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്നത്. വി ഗാർഡ് എന്ന് പറയുന്ന എല്ലാ സാധനത്തിൻ്റെയും ഒരു സ്റ്റെബിലൈസർ എന്നുള്ള ഒരു സംരംഭം പ്രചാരമാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൽ, അദ്ദേഹത്തിൻ്റെ ചില ലളിതമായൊരു സംസാരം ഇങ്ങനെ കേട്ടപ്പോൾ, അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാനത് തൊട്ടടുത്തൊരു ദിവസം ഇങ്ങനെ പിന്നെ കോഴിക്കോട് പോയ സമയത്ത് ബുക്ക് സ്റ്റാളിൽ കയറിയിട്ട് ആ പുസ്തകം ഞാൻ വായിച്ചു, പ്രാക്ടിക്കൽ വിസ്ഡം എന്നുള്ള. അപ്പം അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിൻ്റെ തുടക്കത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം ഇന്ന് വീഗാർഡ് അതുപോലെ വീഗാലാൻഡ് പോലെയുള്ള വ്യത്യസ്തമായ പ്രോജക്റ്റുകളുണ്ട് അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ ഇതിൽ നിന്നെല്ലാം ഒരു വിഹിതം ഈ കമ്മ്യൂണിറ്റി സൊസൈറ്റിയിലെ വ്യത്യസ്തമായ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാറുണ്ടെന്നുള്ളതാണ്. ഒക്കെ പോട്ടെ, നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക്. അദ്ദേഹം പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ, തൃശ്ശൂർ ടൗണിൽ ഒരു ദിവസം സൈക്കിൾ ചവിട്ടി പിന്നെ ഒരാഴ്ചയിലുണ്ടാക്കിയ പ്രോഡക്റ്റ്, ഇപ്പോൾ 5 സ്റ്റെബിലൈസറൊക്കെ അദ്ദേഹം ഒരാഴ്ചകൊണ്ട് ഉണ്ടാക്കും, കൈകൊണ്ട് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നും തൃശ്ശൂർ ടൗണിലേക്ക് വരും. എന്നിട്ട് ടൗണിൽ ഓരോ കടയിലും പോയിട്ട് ഇങ്ങനെ പറയും, ആരും വാങ്ങൂല. അവസാനം ഇത് ഉണ്ടാക്കിയാലോ, അപ്പോൾ വിറ്റ് പോയിട്ട് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 5 ഓരോന്ന് കൊടുത്തു, വിറ്റ് പോയ 3 മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെ ഒരു അദ്ദേഹം പറയണതെന്ന് വെച്ചാൽ, അന്ന് ഇത് ഉണ്ടാക്കാൻ എനിക്ക് കഴിയുമെന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു.
3: അതെ,
4: അതുണ്ടാക്കിയിട്ട് കടയിലെത്തിയപ്പോൾ എൻ്റെ ആത്മവിശ്വാസമൊക്കെ ചോർന്ന് പോയി. പക്ഷേ ഞാൻ അവിടെ വിട്ടില്ല, ആകെ 5 ഉണ്ടാക്കിയത് 5 കടയിൽ കൊടുത്തു. അതിൽ 3 വിറ്റുപോയി. അവർ വീണ്ടും ഉണ്ടോ എന്ന് ചോദിച്ചു. വിറ്റുപോകാത്ത കടയിൽ നിന്ന് ആ 2 എടുത്തിട്ട് 3 ഒരു കടയിൽ കൊടുത്തു, ബാക്കിയുള്ള ഓരോ കടയിൽ വീണ്ടും 2 വെച്ച് കൊടുത്തു. അങ്ങനെ ആ 5 പിന്നെ 10 അങ്ങനെ കൂട്ടി. സൈക്കിളിൽ പോകുന്ന അവസാനം ചവിട്ടി പോകുന്ന ആ മോട്ടോർ ബൈക്ക് ഉണ്ടല്ലോ, ലൂണ എന്നൊക്കെ പറയുന്നത്, അതാക്കി. പിന്നെ അവസാനം ഒരു വേറെ സാധാ മോട്ടോർ സൈക്കിൾ വാങ്ങി. അവിടെ നിന്ന് അങ്ങനെ പോരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് ഞാൻ നേടിയിട്ടുള്ള ഈ നേട്ടങ്ങളെല്ലാം എന്നുള്ളത്. ഇതൊരു വീഗാർഡിന്റെ മാത്രം ചരിത്രമല്ല, വിജയകഥയല്ല,
3: അല്ലേ?
4: ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നേരിടുന്ന ആളുകൾക്കാണ് ഏതൊരു കാര്യവും ഭംഗിയാക്കാൻ വിജയിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിരന്തരമായ പരിശ്രമങ്ങളിലൂടെയും അതുപോലെ തന്നെ ശ്രമങ്ങളിലൂടെയും മാത്രമേ എന്തേയുള്ളൂ ഒരാൾ ആത്മവിശ്വാസമുള്ള ആൾക്കാരായി മാറുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കും, ലോകത്ത് പല ഉയർന്ന പ്രഭാഷകരായ ആളുകളുണ്ട്
3: അല്ലേ,
4: പല മേഖലയിൽ, മത മേഖലയിലുണ്ട്, അതുപോലെ തന്നെ അല്ലാത്ത കോമൺ രാഷ്ട്രീയ മേഖലയിലൊക്കെ ഉണ്ട്. അവരൊക്കെ പലപ്പോഴും അവരുടെ ഒരു ഫസ്റ്റ് അനുഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പം അന്നത്തെ അനുഭവം അദ്ദേഹമൊക്കെ ഷെയർ ചെയ്തത് വിറക്കുന്ന കൈകളോടുകൂടിയിട്ട്, ആൾക്കാരെ കണ്ണിലേക്ക് നോക്കാൻ പറ്റാതെ ബാക്കിലേക്ക് മാത്രം നോക്കി, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ടൊക്കെ പറഞ്ഞ് പരിശീലിച്ച ആൾക്കാരാണ്. പക്ഷെ അന്നും ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ പേരിലാണ് ഇന്ന് ഈ രൂപത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്.
3: അബ്രഹാം ലിങ്കന്റെ ഒക്കെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ അദ്ദേഹം മരങ്ങളോട് പോയി സംസാരിച്ചിരുന്നു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി.
4: അപ്പം ഈ രൂപത്തിലാണെന്ത്, ഇത് നിരന്തരം പരിശ്രമിച്ചതിലൂടെ മാത്രം എന്തേ ഉള്ളൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ആ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ട ഓരോ ഘട്ടങ്ങൾ എന്ത് ചെയ്യണം, പിന്മാറാതെ ധൈര്യമായിട്ട് നേരിടുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ രക്ഷിതാക്കളോട് നമുക്കിവിടെ ഒന്ന് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം, തങ്ങളുടെ മക്കൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് രക്ഷിതാക്കൾക്കുണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെ സാധിക്കുക? നമ്മൾ മറ്റു മറ്റേ മൃഗങ്ങളെയൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഇപ്പോൾ ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു കോഴി അല്ലേ, ഈ കോഴി മുട്ടയിൽ നിന്നും കുട്ടികളെ വിരിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസം അതിൻ്റെ ഭക്ഷണം പോലും മാറ്റി വെച്ചിട്ട് അല്ലേ, ചില ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ഒട്ടും പുറത്തിറങ്ങൂല, അത്ര അടയിരുന്നിട്ട് കിണുന്നത്, അത്രയും സ്നേഹമാണ് ആ കുഞ്ഞുങ്ങൾ വളർന്നു വരാൻ, വിരിഞ്ഞു വരാൻ എന്നുള്ളതാണ്. അങ്ങനെ ഈ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് വന്ന് അവയെന്ത് ചെയ്യാണ്, ആദ്യം തന്നെ സ്വയം പര്യാപ്തരാക്കണം എന്നുള്ളതാണ്. ഈ തള്ളക്കോഴി കൊത്തി ഇങ്ങനെ പെറുക്കി കൊടുക്കും, ചെനക്കിയിട്ട് കൊടുക്കും, അപ്പോൾ ആ കുഞ്ഞുങ്ങളിങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊത്തി തിന്നും, വീണ്ടും അത് കഴിഞ്ഞാൽ വീണ്ടും മാന്തി കൊടുക്കണം. അത് ഇതിങ്ങനെ പരിശീലിപ്പിക്കണം. പിന്നീട് എന്ത് ചെയ്യാണ്, ഇവയൊക്കെ സ്വന്തമായി കൊത്തിപ്പറക്കും, പിന്നെ കോഴി അവിടെ നിന്ന് കൊടുക്കും, കുട്ടികൾ ചികഞ്ഞ് മാന്തി അവ ഭക്ഷണം കണ്ടെത്തുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഒരല്പം വലുതായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അറിയോ, ഈ തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ മണ്ടൊക്കെ കുത്തുക, തലക്കാണ് എന്ത് ചെയ്യുക കുത്തുക, ആ കൊത്ത് കിട്ടുന്നതോടുകൂടി പിന്നെ അകന്ന്
3: പോകും.
4: ആ കോഴിക്കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ ചെയ്യുന്നത്, മറിച്ച് എന്താ, നിങ്ങളൊക്കെ സ്വയം പര്യാപ്തരായിട്ടുണ്ട് അല്ലേ, ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ഫുഡ് എന്നുള്ളത്. നമ്മൾ മനുഷ്യരുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ആട്ടൊന്നും വേണ്ട, മറിച്ച് എന്ത് ചെയ്യണം, ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ളതാണ്. ഇതിന് നമ്മൾ ഏറ്റവും ഉദാഹരണം പറയാറുള്ളത് എന്തറിയോ, ഈ കോഴികളുടെ കഥ തന്നെ പറയുള്ളൂ. നമ്മൾ ചിക്കൻ സ്റ്റാളിൽ പോകുന്ന ഒരു കോഴി, നിങ്ങൾ ആലോചിക്കുകയും ഒരു ബോക്സിൽ 10-20 കോഴികളെ നിറച്ചിട്ടാണ് കൊണ്ടുവരും, അത് കൊണ്ടുവന്ന് തൂക്കുന്നു, അവിടെ വെക്കുന്നു, ഒന്നോ രണ്ടോ കോഴി ചിലപ്പോൾ എന്ത് ചെയ്യും, തല ഒന്ന് പൊന്തിച്ചു വെക്കും. അത് ആ കടക്കാരൻ തല താഴ്ത്തിച്ച് പിന്നെ അങ്ങനെ തന്നെ ഇരിക്കണം. അതെങ്ങാനൊരു നാടൻ കോഴിയാണെങ്കിലും ഒരു ഓപ്പൺ ബോക്സിൽ ഒരിക്കലും കൊണ്ടുവരാൻ കഴിയില്ല, കാരണം അപ്പോഴേക്ക് അത് ഓടി. ഇനി അഥവാ അങ്ങനെ അവിടെ എങ്ങാനും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴി അവിടെ കിട്ടൂല എന്നുള്ളത്. ഈ രൂപത്തിലാണ് നമ്മളിങ്ങനെ നമ്മുടെ കീഴിൽ ഇങ്ങനെ തൊടാനും പഠിക്കാനും എല്ലാത്തിനും നമ്മൾ അവരോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തിലും രക്ഷിതാക്കൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഈ ചിക്കൻ കടയിൽ
3: കൊണ്ടുവരുന്നത്
4: ബ്രോയിലർ ചിക്കൻ കോഴിയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ പ്രായത്തിനനുസരിച്ച് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ മക്കളെ ഏൽപ്പിക്കണം, മക്കളെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളതാണ്.
3: അത് ഒരു പൂമ്പാറ്റ വിരിഞ്ഞു വരുമ്പോഴുള്ളൊരു കഥ
4: അതെ അതെ
3: പറയാറുണ്ട്. അപ്പം അതിങ്ങനെ ആ അതിൻ്റെ ആ പോള പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചിറകുകൾ കൊണ്ട് ഇങ്ങനെ അടിക്കുന്നു. അപ്പോൾ അത് നോക്കിക്കണ ഒരു കുട്ടി എന്ത് ചെയ്തു, അതിൻ്റെ പ്രയാസം കണ്ടിട്ട് ആ പോള ഒന്ന് പൊട്ടിച്ചു കൊടുത്തു. അപ്പോൾ തലക്ഷണം എന്ത് ചെയ്തു, അത് താഴേക്ക് വീണ് ചത്തുപോയി എന്നുള്ള. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഈ അടിക്കുന്നത് എന്തിനാണ്, ഇതിൻ്റെ ചിറകിട്ട് അടിക്കുന്നത് അതിന് പറക്കാനുള്ള കഴിവാണ്, അതിനെ ബലം ഉണ്ടാക്കണം. അപ്പോൾ അതുപോലെ മക്കളെന്ത് ചെയ്യണം, ഒരു സ്വയം പര്യാപ്തരാക്കി മാറ്റുക എന്നുള്ളത് എല്ലായിടത്തും ഇപ്പോഴും ചില ഉമ്മമാരൊക്കെ പറയുന്നുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ടും ആ കുട്ടികൾ എല്ലാ കാര്യവും എന്ത് ചെയ്യണം, ഉമ്മ ചെയ്ത് കൊടുക്കണം, ഭക്ഷണം വരെ വാരി കൊടുക്കുന്നു, അയാൺ ചെയ്ത് കൊടുക്കുന്നു, അലക്കി കൊടുക്കുന്നു. എന്നിട്ട് അവർ മറ്റൊരു വീട്ടിലേക്ക് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയാൽ അല്ലെങ്കിൽ വേറെ താമസമായാൽ അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത എത്രയോ ആളുകൾ, കുട്ടികൾ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അങ്ങനത്തെ അവസ്ഥ.
4: ഇപ്പോഴത്തെ ഒരു നമ്മളൊരു ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ മക്കൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാം.
3: അതെ,
4: നമ്മുടെ മക്കളേക്ക് എന്തെങ്കിലും കടയിലേക്ക് പോവാൻ പരിശീലിപ്പിക്കണം നമ്മൾ.
3: അതെ,
4: ആദ്യമൊക്കെ നമ്മളെ കൂടെ കൊണ്ടുപോകാം അല്ലേ, നമ്മൾ വാങ്ങുന്നതൊക്കെ അവർക്ക്
3: കാണിച്ചു കൊടുക്കുക,
4: അവസാനം അവരെ മാത്രം വിടണം അല്ലേ, ഇന്ന കാര്യങ്ങൾ പോയി വാങ്ങും. ചിലപ്പോൾ ആദ്യത്തിൽ എന്തുണ്ടാവും, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവലുണ്ടാവുക. ആ സമയത്ത് തന്നെ രക്ഷിതാക്കൾ എന്താ ചെയ്യാറ്? അന്നെയൊക്കെ പറഞ്ഞാൽ അന്നേ അറിയായിരുന്നു പറഞ്ഞിട്ട് അടച്ചാക്ഷം. അവിടെ നമ്മൾ രക്ഷിതാക്കൾ ഒരു കുറച്ച് അബദ്ധങ്ങൾ ഉണ്ടാവും, തെറ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ രസകരമായിട്ട് പറയാറുള്ളത്, നമ്മളിവിടെയുള്ള ഏറ്റവും മുതിർന്ന ഒരാൾ, കേരളക്കാരെല്ലാം അറിയപ്പെടുന്ന ഒരാൾ, അദ്ദേഹം വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഭാര്യ അദ്ദേഹത്തിനോട് കുറച്ച് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോൾ പഞ്ചസാര വളരെ കുറച്ചും കടുക് 1 kg ഒക്കെ ഒന്നിച്ചു. അപ്പോൾ കടക്കാരൻ ചോദിച്ചു, അത്ര എന്തിനാണ് ഇത്ര കടുക് എന്ന് ചോദിച്ചു എന്നാണ്. അല്ല, എൻ്റെ വൈഫ് അങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ വീട്ടിലേക്ക് ഈ കാര്യം എത്തിയപ്പോൾ, സാധനം എത്തിയപ്പോൾ വൈഫ് തലയിൽ കൈ, അപ്പോൾ എന്തിനാ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ വൈഫ് പറഞ്ഞു, അല്ല നിങ്ങളോട് പഞ്ചസാര 1 kg കടുക് 100 അല്ലേ വാങ്ങാൻ പറഞ്ഞത്, എന്നിട്ട് ഇത് വാങ്ങിയപ്പോൾ കടക്കാരൻ നിങ്ങളോടൊന്നും ചോദിച്ചില്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തരാം കടക്കാരൻ എന്നോട് ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞത് വൈഫ് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, ഞാൻ വിചാരിച്ച പോലെ അച്ചാറോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനോ. അപ്പോൾ വൈഫ് ചിരിച്ചുകൊണ്ട് പറഞ്ഞത്രേ, 4 വർഷത്തിനുള്ള കടുക് ഏതായാലും അച്ചാർ വരെ ഉണ്ടാക്കിയാലും ബാക്കിയാവും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച്, ഒട്ടും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും പരിചയമായിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ വരും, ഇത് മുതിർന്ന ആളുകൾക്ക് വരെ വരും.
3: ഇതൊരു ഈ കാര്യം പറഞ്ഞപ്പോൾ, ഇപ്പോൾ അടുത്ത ദിവസം എൻ്റെ ചെറിയ മോനുണ്ട്, അവന് NCCയിൽ ഇത് കിട്ടിയപ്പോൾ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അപ്പോൾ ഇവന് അറിയില്ല ഹോസ്പിറ്റലിൽ പോയി എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ കൂടെ കൊണ്ടുപോയി ഡോക്ടർ, അവിടുന്ന് ഷീട്ട് എടുക്കണതും ഡോക്ടറെ കാണുന്നതും അങ്ങനെ അവിടുത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പോയി കണ്ടു പോന്നു. അപ്പോൾ രണ്ടാമത്തെ ദിവസം പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇവൻ്റെ മുകളിൽ മോനെന്തായിട്ടുണ്ട്, അവന് പനിയായി. അപ്പോൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ കൊണ്ടുപോവാം, അതുവരെ പേടിയെന്നു, നിങ്ങളില്ലാതെ ഞാൻ പോരാ, അവിടെ എന്താ ചെയ്യാന്നാണ് അറിയില്ല, പോകാൻ പറ ഞാൻ കൊണ്ടുപോവാനേ, എനിക്കറിയാം എവിടെ പോകേണ്ടത് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു
4: അങ്ങനെയുള്ള അനുഭവങ്ങൾ കൊടുക്കണം, സ്വയം പര്യാപ്തരാക്കാൻ വേണ്ട അനുഭവങ്ങൾ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, മക്കൾക്ക് കൊടുക്കണം. പ്രായത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, മക്കളെ ആ രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണെന്ന് അറിയാം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഈ വിഷയങ്ങൾ, കടയിലേക്ക് പോകുന്നത്, ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ അവർ ഇടപഴകുന്നത്, അതുപോലെ ഓരോ കാര്യങ്ങളും കണ്ടും നോക്കിയും മനസ്സിലാക്കുന്നത്, ഇതൊക്കെ അവരെ പ്രാപ്തരാക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മളെ മക്കളെയൊക്കെ വിവാഹ സദസ്സുകളിലേക്ക് അവരെ കൊണ്ടുപോകാം, നമ്മളെ കൂട്ടുകാരൊക്കെ അവരെ പരിചയം, ഇതൊക്കെ അവരിൽ ആത്മവിശ്വാസം വളർത്താൻ. അതുപോലെ ഒരു മരണ വീട്ടിലേക്ക് നമ്മളെ മക്കളുടെ നമ്മൾ പോകണം, അവിടെയുള്ള സംഭവങ്ങൾ അവർ കാണണം. അല്ലെ, ഇതൊക്കെ മക്കളിൽ എന്ത് ചെയ്യുന്നറിയോ, ആത്മവിശ്വാസം വളരാനുള്ള ഒരുപാട് കാര്യങ്ങളാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നീട് ആത്മവിശ്വാസം കുട്ടികളുടെ ചോർന്നു പോകുന്നൊരു ഘട്ടം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനവുമായി ബന്ധപ്പെട്ട് മാർക്കുമായി ബന്ധപ്പെട്ട്
3: അല്ലെ.
4: അതെന്താണ്, എല്ലാ രക്ഷിതാക്കളുടെയും ആഗ്രഹം തങ്ങളുടെ മക്കൾക്ക് ഏറ്റവും ഉന്നതമായ മാർക്ക് ലഭിക്കണം എന്നതാണ്. പക്ഷേ നമ്മളെ കുട്ടികളുടെ ബുദ്ധിയുടെ ലെവൽ എന്താണെന്നോ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് എന്താണോ, ഇതൊന്നും രക്ഷിതാവിനറിയില്ല. എൻ്റെ കുട്ടി സൂപ്പറാവണം എന്ന ഒറ്റ താല്പര്യം, ഒറ്റ ആഗ്രഹം രക്ഷിതാവിനുണ്ടാവുള്ളൂ. അപ്പോൾ മാർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നിലാണെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ ആത്മവിശ്വാസവും കുട്ടീൻ്റെ ചോർന്നുപോകും. കാരണം എന്താ അറിയോ, ആ രൂപത്തിലാണ് ചില രക്ഷിതാക്കളെങ്കിലും മക്കളോട് പെരുമാറുള്ളത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇവിടെ നിങ്ങളോട് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടാനുള്ളത്, പറയാനുള്ളത്, നമ്മുടെ മക്കളുടെ മാർക്ക് എന്ന് പറയുന്നത് അവർ ചെയ്ത പരിശ്രമത്തിൻ്റെ ഒരു റിസൾട്ട് മാത്രമാണ്. അത് ജീവിത വിജയത്തിനുള്ള ഒരു മാനദണ്ഡമാണെങ്കിലും അത് മാത്രമല്ല മാനദണ്ഡം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്നുള്ള. ജീവിതത്തിൽ വിജയങ്ങൾ നേടിയ മുഴുവൻ ആളുകളും അക്കാഡമിക് ലെവലിൽ പഠനരംഗത്ത് ഏറ്റവും മികച്ചു നിന്ന് നല്ല ഫുൾ ടൈം A+ വാങ്ങിയ ആളുകളൊന്നുമല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. പരമാവധി പരിശ്രമിക്കാനുള്ള, അതുപോലെ തന്നെ നന്നായിട്ട് എഫേർട്ട് എടുക്കാനുള്ള, നന്നായിട്ട് മാർക്ക് ലഭിക്കാനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തണം, അതിൽ യാതൊരു സംശയമല്ല. പക്ഷെ അത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ഒരല്പം മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താനും ശകാരിക്കാനും നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളുടെ ജീവിതത്തിൽ വിജയിക്കേണ്ട ആത്മവിശ്വാസം പോലും ചോർന്നു പോവുകയും ഇല്ലാതായി പോവുകയും ചെയ്യുന്നുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്.
3: അതെ, ഇത് പറഞ്ഞപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു നെഗറ്റീവായിട്ട് ആരും എടുക്കരുത്. കാരണം അങ്ങനെ ഉണ്ടാവും, ചില ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് അക്കാഡമിക് ലെവലിൽ ഉയരേണ്ടതെന്നോ അല്ലെങ്കിൽ മാർക്ക് വാങ്ങേണ്ടതെന്നല്ല. പക്ഷെ അങ്ങനെ ഒരുമിച്ച് പഠിച്ച രണ്ട് സുഹൃത്തുക്കളെ എനിക്കറിയാം. ഒരാൾ ഫുൾ A+, SLCയിൽ ഫുൾ A+ ആയിരുന്നു, +2 ഫുൾ A+ ആയിരുന്നു, അങ്ങനത്തെ ഒരാൾ. അതേസമയം ജസ്റ്റ് പാസ്സായ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, ഈ ഫുൾ A+ ഉള്ള ആൾ, നല്ല ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ, ജോലി അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കണം, അതുവരെ അയാൾക്കൊരു ജോലി കണ്ടെത്താനായില്ല. അതേസമയം മറ്റേ ആൾ എന്ത് ചെയ്തു, ഏതായാലും മാർക്കും കാര്യങ്ങളും, അയാളൊരു ചെറിയ ബിസിനസ് തുടങ്ങി, അത് ആ കമ്പനി അങ്ങനെ വലുതായി വന്നു. യാദൃശ്ചികമായി ഇവർ കണ്ടുമുട്ടാണ്. അപ്പോൾ ഇയാളൊരു കുറച്ച് നല്ലൊരു കാറിൽ വന്ന് ഇപ്പോൾ വഴിയിൽ നിന്ന് കണ്ടപ്പോൾ ജോലിയൊന്നും ആയിട്ടില്ല, ഇപ്പോൾ പി എസ് സി എഴുതുന്നു, അതുപോലെ തന്നെ മറ്റുള്ള കമ്പനികളിൽ ജോലി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു നാളെ രാവിലെ ഇന്ന സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞ് അയാളെ എന്ത് ചെയ്യുന്നു പിറ്റേന്ന് ഇയാളെ കമ്പനിയിലേക്കാണ് ക്ഷണിച്ചത്. അവിടെ അയാളൊരു ജോലി കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കമ്പനി ഉണ്ടായ ആൾ കമ്പനി ഉണ്ടാക്കിയ ആൾ പറയുന്നത് ഞാൻ അന്നേ തീരുമാനിച്ചെന്ത് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, നമ്മൾ ഇനി പഠനവും കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പൈസ കടം വാങ്ങി ബിസിനസ് തുടങ്ങി. അതൊക്കെ വലിയൊരു നിലയിലെത്തി. ഈ കമ്പനിയുടെ പിന്നെ മാനേജറായി ഇയാൾക്ക് അവിടെ എന്ത് ചെയ്തു ഒരു ജോബ് കൊടുത്തു. അപ്പോൾ നല്ല ഡിഗ്രിയും കാര്യമുള്ള ഒരാളെന്ത് ഈ ഡിഗ്രി ഇല്ലാത്ത ഒരാളുടെ അങ്ങനെയും സംഭവിക്കാം. ഞാൻ അത് ആദ്യം പറഞ്ഞത് നെഗറ്റീവ് ആരും വിചാരിക്കരുത്,
4: കാരണം
3: അങ്ങനത്തെ സാധ്യതകളുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കണ വെച്ചിട്ടാണ് വീണ്ടും ആവർത്തിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ എന്തുണ്ട് ഇവിടെ ഉണ്ട്. അപ്പം പഠനവും അതുപോലെ തന്നെ വലിയ മാർക്ക് മാത്രം നോക്കിയാൽ പോരാ, അവരുടെ ഒരു ആത്മവിശ്വാസം അല്ലേ. ഇപ്പോൾ എത്രയോ വലിയ മാർക്കുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിൽക്കുന്ന ആളുകളുണ്ട്.
4: അതെ, അപ്പോൾ ആത്മവിശ്വാസം ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്, അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർക്കേണ്ട കാര്യങ്ങളാണ് എന്ത്, തെറ്റുകളോട് നോ പറയാൻ നമ്മുടെ മക്കൾ പഠിക്കണമെന്നുള്ളത്.
3: അതെ
4: അല്ലേ, ഒരു തെറ്റ് കാണുമ്പോൾ അതിനെ കൂടെ കൂടേണ്ടവരല്ല, അവിടെ നോ പറയാൻ. അപ്പോൾ സൗഹൃദത്തിലുള്ള സുഹൃത്തുക്കളായ ആളുകളെല്ലാവരും ഒരു മോശമായൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കണം അല്ലേ, അവരൊരു മോശമായ ഇപ്പോൾ മദ്യപിക്കുന്ന ആൾക്കാരാണ്, അങ്ങനത്തെ ഒരു സംഘത്തിലാണ് എൻ്റെ ഫ്രണ്ട്സ് എങ്കിൽ അവർ മദ്യപിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ എല്ലാവരും അത് ഉപയോഗിക്കണ്ട്, ഞാനത് ഉപയോഗിക്കട്ടെ,
3: ഞാൻ മോശക്കാരനാവുമെന്നല്ല
4: അവിടെ അതിനോട് നോ പറയാൻ, ഇല്ല എനിക്കിതിന് ഒരിക്കലും കഴിയില്ല, നിങ്ങളോട് ഇനി സഹകരിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് നോ പറഞ്ഞ് പോരാൻ എന്ത് ചെയ്യണം നമ്മുടെ മക്കൾ. അത് ആത്മവിശ്വാസം വളരെ വർദ്ധിക്കുന്നുള്ള ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
3: അല്ലെങ്കിൽ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, കാരണം ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി അല്ലേ മദ്യപാനി ആയവരും അഡിക്ഷൻ ആയ ആൾക്കാരെ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും.
4: ഭൂരിഭാഗം അങ്ങനെയാണ്,
3: അങ്ങനെയാണ്
4: അല്ലേ. എങ്ങനെ മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഫസ്റ്റ് ഡേ പറയാനുള്ളത് അന്ന് എൻ്റെ കൂട്ടുകാർ നിർബന്ധിച്ചതിന്റെ പേരിൽ, അവരോട് നോ പറയാൻ പറ്റാത്തതിന്റെ പേരിൽ, അങ്ങനെയാണ് പല ആളുകൾ ഭൂരിഭാഗം ആൾക്കാരും പ്രത്യേകിച്ച് യുവാക്കൾ വിദ്യാർത്ഥികളൊക്കെ എത്തിച്ചേരുന്ന എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ആത്മവിശ്വാസം വർദ്ധിക്കാൻ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ, അത് ടെക്നോളജി ആവണമെന്നില്ല, ടെക്നോളജി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ആ പഠനത്തിൻ്റെ അപ്പുറം അവർക്ക് സംതിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ, പലതരത്തിൽ ഇപ്പോൾ കുട്ടികൾ ചെയ്യാറുണ്ട്, അവർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്.
3: ഇപ്പോൾ
4: വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ, ചെറിയ കുട്ടികൾ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ അവിടെയുള്ള കംപ്ലീറ്റ് റെക്കോർഡിങ് നടത്തുന്നത് എനിക്ക് പരിചയമുള്ള ഒരു ചെക്കനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാടാ നീ എങ്ങനെ അവിടെ എത്തിയത്, അതൊന്നും പറയണ്ട സാറേ, അപ്പം ഇങ്ങനെ തലയിൽ ഞാൻ പറയാം ഈ നേരിട്ട് പറഞ്ഞോ എന്താ പ്രശ്നം. അപ്പോൾ അവൻ ജസ്റ്റ് പ്ലസ് വൺ കഴിഞ്ഞപ്പോൾ പ്ലസ് ടുയിലേക്കുള്ള ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിലാണ്. അപ്പോൾ എന്നെ വിളിച്ചത് ഇവരാണ്, അയ്യോ എന്തിനാ വന്ന് സാർ, ഞാൻ വീഡിയോ ഇട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു അതിൻ്റെ കോഴ്സ്, ഞാൻ ചെറിയൊരു കോഴ്സ് പഠിച്ചിരുന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇവരെന്തിനും ക്യാഷ് തരും. അപ്പം പറഞ്ഞു എനിക്കൊരു ദിവസത്തിന് 2500 പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കുട്ടി 2500 പേര്, ഇപ്പോൾ ഒരു ദിവസത്തെ ആ റെക്കോർഡിങ്ങും അതിൻ്റെ എഡിറ്റിങ്ങും അവൻ അവൻ്റെ ഫോണിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കുട്ടികളെ കയ്യിലൊക്കെ നല്ല അടിപൊളി ഫോണുകളുണ്ട്, അത് വെച്ചിട്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല നല്ല മേഖല. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതും ആത്മവിശ്വാസം കൂടാനുള്ളൊരു കാര്യമാണ്. ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയുന്നത്, ഞാൻ പിന്നെ അറബിക്ക് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് അഫ്നുലോലമൊക്കെ കഴിഞ്ഞിട്ട് ബി എഡിന് വേണ്ടിയിട്ട് കോട്ടയം ജില്ലയിലാണ് പോയത്. അവിടെ കാഞ്ഞിരപ്പള്ളി ബി എഡ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ അധ്യാപകർ ക്ലാസ് എടുക്കുന്നത് മുഴുവൻ ഇംഗ്ലീഷിലാണ്, അറബിക്ക് മാത്രം ഒരു ദിവസം 2 പീരീഡാണ് അറബിക്ക് ഉണ്ടാവും. ആ അറബിക്ക് മാത്രമേ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിലുള്ളൂ, ബാക്കിയുള്ള മെയിൻ 4 പേപ്പറുകൾ മുഴുവനും ടീച്ചേഴ്സ് വരുന്നു, സൈക്കോളജി അതുപോലെ പെഡഗോഗി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുന്നത്. ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഇങ്ങനെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവണില്ല, അപ്പോൾ ഇത് ഭയങ്കര സങ്കടം നമുക്ക്, പടച്ചനത് പൂർത്തീകരിക്കാൻ കഴിയില്ലേ. അങ്ങനെ മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന അന്നത്തെ ഞങ്ങളുടെ 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ശ്രീപ്രഭ എന്ന് പറയുന്ന ടീച്ചറും അതുപോലെ ദിവ്യ ടീച്ചറും എന്ന് പറഞ്ഞത്, ഇവർ 2 പേരുടെ അടുത്തിട്ട് ഞങ്ങൾ പോയിട്ട് പറഞ്ഞു, ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും. എൻ്റെ അതേ അനുഭവം തന്നെയാണ് അവർക്കുള്ളത്, ഞങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവണില്ല, ബി എഡ് പൂർത്തീകരിക്കാൻ കഴിയും തോന്നുന്നില്ല, എങ്ങനെയാണ് പരീക്ഷ ചെയ്തത്, പിന്നെ ഇംഗ്ലീഷിലാണല്ലോ എല്ലാവരും ക്ലാസ് എടുക്കുന്നത്, ഇംഗ്ലീഷ് എന്താണെന്ന് പോലും. അപ്പോൾ ഞങ്ങൾ എൻ്റെ മനസ്സിലാകുന്നുണ്ടായിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് മാത്രമാണ് മനസ്സിലാവാത്തത്, എൻ്റെ കൂട്ടുകാർ 2 പേര് അവർക്ക് മാത്രമേ മനസ്സിലാവാത്തത് അല്ല. അന്ന് പിന്നെ ഒരു അധ്യാപക ഒരാവാൻ വേണ്ട ആളുകളാണല്ലോ ഞങ്ങൾ, ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത്. പക്ഷെ അന്ന് ഒരു ടീച്ചറെക്കാൾ സ്നേഹത്തോട് കൂടിയിട്ടില്ല, ഒരു മാതാവിൻ്റെ, ഒരു മാതാക്കൾ കാണുന്ന ആ നിലവാരത്തിൽ സ്വന്തം മക്കളോട് ഉപദേശിക്കുന്ന രൂപത്തിൽ അവർ രണ്ടുപേരും പറഞ്ഞു, മക്കൾ നിങ്ങൾ എന്താ വിചാരിച്ചേ, ആ ക്ലാസ്സിരിക്കണ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയുന്ന, അതിലൊരു 90% കുട്ടികൾക്കും ഇംഗ്ലീഷ് അറിയില്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ എടുക്കണം തന്നെ അറിയും, ഫസ്റ്റിൽ തന്നെ നിങ്ങളെ ഒന്ന് ഇതൊക്കെ കേട്ട് പ്രാപ്തരാക്കുക എന്നുള്ള വേണ്ടിയിട്ടാണ്. ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാണ് രൂപത്തിൽ തന്നെ എടുക്കും, ഡോണ്ട് വെറി, നിങ്ങളൊന്ന് ക്ഷമിക്കട്ടോ. ഇനി പിന്നെ അന്ന് ആശ്വാസത്തിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, പരീക്ഷ മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളത്തിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. പക്ഷെ അന്ന് ദിവ്യ ടീച്ചർ, അവരിപ്പോൾ പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അവർ, അവരന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ഞാൻ പറയുന്നു നിങ്ങളാരും മലയാളത്തിൽ പരീക്ഷ എഴുതില്ല, നിങ്ങൾ ഇംഗ്ലീഷിലേ എഴുതുള്ളൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലാണ് ആ തന്നെ എന്നുള്ള രൂപത്തിലാണ് എൻ്റെ മനസ്സിലായിരുന്നത്. പക്ഷെ ആ പറഞ്ഞത് സത്യമായിരുന്നു. ഒരു 2-3 ക്ലാസ് കഴിയുന്നതോടുകൂടിയിട്ട് മലയാളത്തിലെ ചില സൈക്കോളജിൻ്റെ ടേമും നമുക്ക് ഒട്ടും തിരിയില്ല. അതിൻ്റെ മലയാളം എഴുതുന്നതിനേക്കാൾ ഇംഗ്ലീഷ് പഠിക്കണതാണ് സുഖം. ടീച്ചർ പറഞ്ഞത് 100% സത്യമായിരുന്നു. ഞങ്ങളെല്ലാവരും പിന്നീട് ലാസ്റ്റ് പരീക്ഷ എഴുതുന്നത് മുഴുവൻ ഇംഗ്ലീഷിലാണ്. ഞാൻ പറഞ്ഞത് ആ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു പരിശ്രമം അന്ന് നടത്തിയതിൻ്റെ പേരിൽ, അത് വലിയൊരു ആത്മവിശ്വാസം. ഒന്ന് ടീച്ചേഴ്സ് നൽകിയ ആ ഉപദേശം, അതിലുപരി പഠിക്കണം എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം കിട്ടിയപ്പോൾ പഠിക്കാനുള്ളൊരു ആത്മവിശ്വാസം. അപ്പോൾ ആ രൂപത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ, അത് ലാംഗ്വേജുകളാവാം, അതേപോലെ തന്നെ ചെമ്മാട് ഭാഗത്ത് ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോൾ പൂരണ സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ കൈ കാണിച്ചു. അപ്പോൾ സാധാരണ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ കൈ കാണിച്ചാൽ നിർത്താറൊന്നുമില്ല, കാരണം ഇതെന്താ എങ്ങനെ ഒന്നും അറിയില്ലല്ലോ. പക്ഷേ അങ്ങനെ ഒരു എന്താ പറയുക, നമുക്കൊരു ചില സമയത്ത് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ കൈ കാണിച്ചപ്പോൾ ഞാൻ നിർത്തി കയറാൻ പറഞ്ഞ്. അപ്പോൾ എങ്ങോട്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ, കുറച്ച് ഇപ്പുറത്താണ് അവൻ്റെ വീട്, എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചപ്പോൾ അവിടെ ഉള്ളൊരു സ്ഥാപനത്തിൽ നിന്ന് വരികയാണ്. അപ്പോൾ എന്താ മോനെ ഈ പഠിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് 9-ാം ക്ലാസ്സിലാണ് പഠിക്കണത്. അപ്പം ഏത് സ്കൂളിലാണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ സ്കൂളിലല്ല ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ പഠിക്കണുണ്ട്, അതിന് പുറമെ 3 ലാംഗ്വേജ് പഠിക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു, സ്കൂളിൽ ഓൾറെഡി ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഓൾറെഡി ഉണ്ട്, പിന്നെ അറബിക്കാണോ മലയാളം എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു അറബിക്കാണ് അതിനടുത്തുള്ളത്. അപ്പോൾ ഈ 4 ലാംഗ്വേജ് ഓൾറെഡി നമുക്കുണ്ടല്ലോ. അതല്ല, ഞാൻ ഫ്രഞ്ച് പഠിക്കുന്നുണ്ട്, ഫ്രഞ്ച് ഭാഷയും ജർമ്മൻ ഭാഷയും എന്തുണ്ട് കൂടെ പഠിക്കേണ്ടത്. അപ്പോൾ ചോദിച്ചാൽ അതിൻ്റെ ഇവിടുന്ന സമയം, അതിനാണ് ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതെന്നാണ്. നിങ്ങൾ ആലോചിച്ചു, 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവൻ പഠിക്കുന്ന പാഠ്യ വിഷയങ്ങൾക്കപ്പുറം മറ്റു വിദേശ ഭാഷകൾ പഠിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള സംതിങ് പുതിയത്, അഥവാ ഒരു രൂപത്തിൽ ഇങ്ങനെ പോവുകയല്ല, എന്നെക്കൊണ്ട് ഇനി എന്തൊക്കെ പുതിയത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പോൾ ടെക്നിക്കൽ സ്കില്ലുകളൊക്കെ പഠിക്കുന്നത് ഏറെ ആത്മവിശ്വാസമാണ്. അപ്പം അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും നമ്മുടെ മക്കളെ നമ്മൾ പ്രേരിപ്പിക്കുക. നമ്മളങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരാത്മവിശ്വാസം ഉണ്ടാവുമെന്നുള്ളതാണ് പറയുന്നത്.
3: ഈ കാര്യം സൂചിപ്പിക്കുമ്പോൾ നമുക്കതിലൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, കുട്ടികളുടെ അടുത്ത് പുതിയ പുതിയ ഐഡിയാസുകൾ കണ്ടമാനുണ്ടാവും, അത് രക്ഷിതാക്കൾക്ക് അറിയില്ല. അപ്പോൾ അവർ കൂടെ പഠിക്കുമ്പോഴും ക്ലാസ് റൂമുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള വിവര സാങ്കേതികതയിൽ നിന്നൊക്കെ അവർക്ക് മനസ്സിലാവും ഇങ്ങനൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ 9-ാം ക്ലാസ്സുകാരൻ ഫ്രഞ്ച് പഠിക്കാൻ അവന് താല്പര്യം ഉണ്ടായത് എന്താ, അവിടെ പോകാൻ, ജർമ്മൻ പഠിക്കണതിനാണല്ലോ. അപ്പോൾ ഇത് രക്ഷിതാക്കൾക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു എന്താ പറയുക, കുട്ടികളുടെ ആ സ്കില്ല് അല്ലെങ്കിൽ കുട്ടികളുടെ അഭിപ്രായങ്ങളെ മാനിക്കാൻ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം.
4: നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ വരുന്നത് ഈ ഒരു വിഷയമാണ്, അഥവാ മക്കളിൽ ആത്മവിശ്വാസം വളർത്താൻ അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കുക, അത് കേൾക്കുക. അവിടെ നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർദ്ദേശിച്ചു കൊടുക്കുക. ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളെ കുട്ടി ചെയ്ത ഒരു കാര്യം അല്ലേ, അവൻ്റെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരത്തിന് ചെയ്തൊരു കാര്യത്തിനെ നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ലെവലാണ് കൂടും. ഒരു ചെറിയ കുട്ടികളൊക്കെയാണെങ്കിൽ ആ ഒരു അവരെ ശരീരഭാഷയിൽ തന്നെ അവരവർ കാണിക്കുമെന്നുള്ളതാണ്. അത് മുതിർന്ന കുട്ടികളാണെങ്കിലും ഉണ്ടെന്നുള്ളതാണ്. മക്കളുടെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആലോചിക്കുക, നമ്മളെ കയ്യിലൊക്കെ ഫോണുണ്ട്. എൻ്റെ ഫോണിൽ ഉള്ള ഫീച്ചേഴ്സുകൾ പകുതിയിലധികം എനിക്കറിയില്ല. പക്ഷെ ആർക്കറിയും,
3: കുട്ടികൾക്കറിയും,
4: നമ്മുടെ മക്കൾക്ക് അത് അറിയും. മക്കളത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവില്ല.
3: പക്ഷെ
4: ഇന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാഹനങ്ങളെ കുറിച്ചൊക്കെ, ഇപ്പോൾ റോഡിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് മോൻ ചില വാഹനങ്ങൾ കണ്ട അവൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയും. പക്ഷേ ഇന്ന് ആ വാഹനമല്ലേ, അത് ഇന്ന കമ്പനീൻ്റെ ആണ്, അതിന് എത്ര വില എനിക്കറിയാം. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ എന്താണ്, ഒരു പാട്ട വണ്ടി അല്ലേ, നമ്മളൊരു കൺസെപ്റ്റിൽ അങ്ങനെയാണ്, അതിന് ഇത്ര വില ഉണ്ടാവുള്ളൂ. പക്ഷേ പറയും, നിങ്ങളെ എന്താ നിങ്ങൾക്ക് അറിയില്ല, അത് ഇന്ന വണ്ടിയാണ്, ഇന്ന കമ്പനീൻ്റെ ആണ്, അത് ഇവിടെ ഒന്നുമില്ല, ഇമ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, ആ രാജ്യത്താണ്, അതിന് 1.5 കോടി ഉണ്ട്, 2 കോടി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ മനസ്സിലോട്ടുണ്ടാവില്ല.
3: അപ്പം
4: ഇങ്ങനെയുള്ള വളരെ അടിപൊളി ഐഡിയകൾ ആർക്കുണ്ട്, ലോകത്തിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ മക്കൾക്കുണ്ടെന്നുള്ളതാണ്. അപ്പം ഇന്ന് പിന്നെ മോള് പറഞ്ഞൊരു സംഭവം, അവളിങ്ങനെ എന്തോ ഒരു ഇത് നോക്കുന്നതിനിടയിൽ പറയാണ്, ഇപ്പം ചെയ്യ ഹാളുണ്ട് ഞങ്ങളാരെങ്കിലും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹാളുണ്ട് പറഞ്ഞാൽ കളിക്കാരനല്ലേ ചോദിച്ചു. ആ അപ്പം അയാൾ അയാളുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈലാണ്. അപ്പം അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഫുഡ് ഇന്ത്യയുടെ ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ, ഏതോ ഒരു ഇതിൽ. അപ്പോൾ ഇന്ത്യയുടെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള കോഴിക്കോടുള്ള ഒരു ഹോട്ടലുകാർ എന്ത് ചെയ്തു, അവർ വി ആർ റെഡി ടു സെർവ് യു എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ സോഷ്യൽ മീഡിയയിൽ ടാഗ് ചെയ്തുകൊണ്ട് ഇട്ടു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്യാണ് എങ്കിൽ അതിന് പ്രതികരിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ത്യയിലേക്ക് വരാമെന്നോ അങ്ങനെ എന്തോ ഇത് പ്രതികരിച്ചിട്ടുണ്ടോ, നമ്മളാരും ഇത് അറിയണില്ല അല്ലേ ഒരു ഒട്ടും. നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ കാര്യത്തിനും കുറിച്ച്. ഇപ്പോൾ ഈ ലോകകപ്പ് ഫുട്ബോൾ കഴിഞ്ഞ ഒരു സന്ദർഭം കൂടിയാണല്ലോ, ചില രാജ്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോഴാണ് കേൾക്കുന്നത് അല്ലേ. എന്താ കേപ്പ് വെർദെ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ട് പക്ഷെ നമ്മളാരും ഇല്ല, നമ്മുടെ ഒരു മനസ്സിലേക്കോ ശ്രദ്ധയിലേക്കോ എത്തിയിട്ടില്ല. അപ്പോൾ അവരുടെ ഗോളിയെക്കുറിച്ച് ഭയങ്കര ചർച്ച നടത്താണ്, അയാൾ കുറച്ച് ഏജ്ഡ് ആയ ആളാണ് പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ സ്കില്ല്. അപ്പോൾ മോൻ പറയണം ആ രാജ്യത്തിൻ്റെ ഓരോ അവസ്ഥയെക്കുറിച്ചും നമ്മുടെ മക്കൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരണം, ആ രാജ്യത്ത് ഇത്രയാണ് പോപ്പുലേഷൻ ഉള്ളത്, പിന്നെ അവിടുത്തെ ആളുകൾ ഇന്നതാണ്, അവിടെ ഇന്ന രൂപത്തിലാണ് അവരുടെ സംസ്കാരം ഉള്ളത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ കണക്കാക്കുന്നതിനേക്കാൾ കൂടുതൽ പലപ്പോഴും ചില വിഷയങ്ങൾ, എല്ലാത്തിലൊന്നുമില്ല ചില വിഷയങ്ങൾ എന്തുണ്ട്, നമ്മുടെ മക്കൾക്ക് അപ്ഡേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ആ കാര്യം അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ടു ക്രിയേറ്റ് ദ സെൽഫ് കോൺഫിഡൻസ്. നല്ല ആത്മവിശ്വാസം നമ്മുടെ മക്കളിൽ വളർത്താൻ അതിന് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളതാണ്.
3: അതോടൊപ്പം തന്നെയാണ് വീട്ടിലെ ചർച്ചകൾ അല്ലേ, അതിലവരെ പങ്കാളികളാക്കുക എന്നുള്ളത്.
4: നമുക്ക് അതുകൂടി പറഞ്ഞാൽ ഏകദേശം ഒരു സെൽഫ് കോൺഫിഡൻസിൻ്റെ ഒരു ഭാഗം പൂർത്തിയാവുമെന്നാണ് വിചാരിക്കുന്നത്. ചർച്ചകൾ നമ്മൾ വീട്ടിൽ നടക്കുന്ന ചെറിയ ചർച്ചകളാണെങ്കിലും അതിൽ നമ്മുടെ മക്കളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ, മക്കൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആത്മാഭിമാനം വർദ്ധിക്കാനത് വലിയ കാരണമാണെന്നുള്ളതാണ്. ചിലപ്പോൾ തെറ്റായിരിക്കും പറയണത് അല്ലെ, ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ തെറ്റായിരിക്കാൻ പറയണത്, ചർച്ച ചിലപ്പോൾ അവരുടെ ഒരു ഇപ്പോൾ നമ്മളവിടെ തിരുത്തി കൊടുക്കും, മോനെ അതടാ അതിങ്ങനെയാണെങ്കിൽ അതല്ലേ നല്ലത് അല്ലേ, ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ടുള്ള ഒരു മറുപടി എന്ത് ചെയ്യണം നമ്മൾ നിർവഹിക്കണം എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ആലോചിക്കുക, ഒരു വാഹനം വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മക്കളോടും ഭാര്യനോടും നമ്മുടെ പേരൻസിനോടൊക്കെ അക്കാര്യത്തിനെ കുറിച്ച് ഒരു വണ്ടി വാങ്ങണമെന്നുണ്ട്, ഏതാ നല്ലത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തീരുമാനിച്ച വണ്ടിനേക്കാൾ ആ റേറ്റിൽ എന്തുണ്ടാവും അതിനേക്കാൾ ഫീച്ചേഴ്സുള്ള വാഹനത്തിനെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് നിർദ്ദേശിക്കാം. ഇപ്പോൾ ഒരു ഫോൺ വാങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണ്, അപ്പോൾ ഫോൺ പോയിട്ട് വാങ്ങി വന്നിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് മക്കളെ കാണിക്കേണ്ടത്. ഞാനൊരു ഫോൺ വാങ്ങണമെന്നുണ്ട്, എന്താ അഭിപ്രായം എന്ന് ചോദിക്കുക. നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ഫോണാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ മക്കളോട് ആ ശരി എന്നായിക്കോട്ടെ അല്ലേ. ആ മക്കളോട് അത് പറയുന്നതോട് എന്താണ്, എൻ്റെ ഉപ്പ എന്നോടും അഭിപ്രായം ചോദിച്ചല്ലോ ആ ഒരു തരം. ഇപ്പം ഞാനതിനെ കുറിച്ചുള്ള ചർച്ചയാണെങ്കിൽ ആ ചർച്ചയിൽ എന്നോടും അല്ല എൻ്റെ ഒരു ഭാഗം കേട്ടല്ലോ. ഇനി ആ മക്കളാണ് ഏറ്റവും നല്ല നിർദ്ദേശിക്കണത് എന്ത് ചെയ്യുക, അവിടെ നമ്മൾ മസിൽ പിടിച്ചിങ്ങനെ നിൽക്കാതെ അവരെ ആ പറഞ്ഞ തീരുമാനങ്ങൾ, അവർ പറഞ്ഞ അഭിപ്രായത്തിന്, അവർ പറഞ്ഞ നിർദ്ദേശത്തിന് നമ്മൾ മാനിക്കുക എന്നുള്ളതാണ്.
3: അവരെ പറയാനുള്ള അവസരം അവർക്ക് കൊടുക്കുക,
4: അവസരം അവർക്ക് കൊടുക്കുക.
3: ഇനി ഇതുപോലെ തന്നെയാണ്, ഇപ്പോൾ നമ്മൾ അവരെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ അവർ ഇതേപോലെ മുതിർന്നാൽ നമ്മളോട് ചോദിക്കാതെ എന്ത് ചെയ്യും, അവർ പലതും ചെയ്യും.
4: അതെ,
3: അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാനസികമായ ഒരു പ്രയാസം നമുക്കുണ്ടാവും അല്ലേ. നമ്മളെ മോൻ നമ്മളോട് ചോദിച്ചില്ല, അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ അവരെ പരിഗണിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ഇതേപോലെ തന്നെ നമ്മൾ വയസ്സാകുമ്പോഴും അവനും ഇതേപോലെ നമുക്ക് ഇന്നെ ചെയ്താലോ എന്നുള്ളൊരു പരിഗണന സത്യത്തിൽ മക്കൾ നമുക്കും തരും എന്നുള്ളത് കൂടി അതിൽ കൂട്ടിച്ചേർക്കാനുള്ളതാണ്.
4: ഇതിൽ അവസാനമായിട്ടൊരു പോയിന്റ് നമ്മൾ ഇടയിൽ പറയേണ്ട ഒരു പോയിന്റ് വിട്ടുപോയതെന്ന് വെച്ചാൽ ഒരു ഡിപ്പെൻഡൻസി അല്ലേ, നമ്മളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഇതുണ്ടല്ലോ.
3: അതെ,
4: അത് ഒരു പ്രായം കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മളെ മക്കള് സ്വയം പര്യാപ്തരാക്കണം എന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം അല്ലേ. ഒരു എന്നും നമ്മുടെ കാൽച്ചുവട്ടിൽ നമ്മുടെ മക്കൾ ഉണ്ടാവുക അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്. ഈ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ

0: ിലും കയറി അഭിപ്രായം പറഞ്ഞ് നമ്മുടെ ഒരു വാശിയും കാർക്കശ്യവും കാണിച്ചുകൊണ്ട് അവരുടെ ഒരു മേഖലയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും തല്ലിക്കെടുത്തരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല ഒരു ആത്മവിശ്വാസം കൈവരുത്താൻ സാധിക്കുമെന്നാണ്. ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സുപ്രഭാതത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടോ ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ടോ അല്ല, ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, ഓരോ ഘട്ടങ്ങളെയും പരിഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അവിടെ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ആ വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട്, വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി, സന്തോഷ അവസരത്തിൽ ആ സന്തോഷത്തിനുള്ള അവസരം എന്താണെന്ന് മനസ്സിലാക്കി, ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ സങ്കടം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കി, ഒക്കെ ഇങ്ങനെ തിരിച്ചറിഞ്ഞും കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കി തിരുത്തേണ്ടത് തിരുത്തി നല്ലത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആത്മവിശ്വാസം ഉണ്ടാവുക. ആ ആത്മവിശ്വാസം ഉണ്ടാകുമ്പോഴാണ് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുക. എല്ലാവർക്കും വിജയം നേടാൻ ആത്മവിശ്വാസമുള്ളവരാവാൻ സാധിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ആത്മവിശ്വാസമുള്ള നല്ലൊരു ഭാവി ഉണ്ടാകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ സ്നേഹക്കൂട് പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. ആത്മവിശ്വാസമുണ്ടാക്കാം ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഷമീം എം വണ്ടൂർ.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരു ഇടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: Peace Radio. Tune to reality.
4: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും

0: പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഇൻസൈറ്റ്, വിഷയം മരണം യാഥാർത്ഥ്യമെങ്കിൽ മരണാനന്തര ജീവിതവും യാഥാർത്ഥ്യമാണ്. അബ്ദുൽ റൌഫ് അൽഹിക്കമി അവതരിപ്പിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽ മുത്തഖീൻ, വലഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജനിച്ചാൽ മരിക്കുമെന്നത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അത് വിശ്വാസിയും അവിശ്വാസിയും നിരീശ്വരവാദിയും ആരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ജനിച്ചാൽ മരിക്കുമെന്നുള്ളത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. ഐനമാ തക്കൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയാണെങ്കിലും, ഒരു വലിയ കോട്ടയ്ക്കുള്ളിൽ നിങ്ങൾ ഒളിച്ചിരുന്നാൽ പോലും അവിടെ വന്ന് നിങ്ങളുടെ മരണം നിങ്ങളെ പിടികൂടും. അത് യാഥാർത്ഥ്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ, വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളെപ്പോലെയുള്ള ആളുകൾ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന അങ്ങനെയുള്ള ചില ആളുകൾ, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ചില സൂക്ഷ്മതക്കുറവുകൾ, അല്ലെങ്കിൽ ലിബറൽ ചിന്തകൾ, അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കുത്തൊഴുക്കിൻ്റെ പ്രസരിപ്പിൽ മുന്നോട്ടു പോകുന്നവർ ആ രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ സൃഷ്ടിപ്പും അവൻ പരിപാലിക്കുന്നതും അതിനുശേഷമുള്ള മരണവും അതിനുശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പും ഉണ്ട് എന്നത് വളരെ കൃത്യമായി നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച് നൽകുന്നുണ്ട്. ഈ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു എന്ന് പറയുന്നവർക്ക് അവർ തോന്നിയതുപോലെ ജീവിക്കാനും അതിൽ ആനന്ദം കണ്ടെത്താനും ആണ് യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലാണ് യഥാർത്ഥത്തിൽ നീതി നടപ്പിലാവുക. ഈ ലോകത്ത് ഒരുപക്ഷെ നീതി കിട്ടാതെ അലയുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ജയിലറകളിൽ അന്യായമായി അടച്ചിട്ടിരുന്ന എത്രയെത്ര ആളുകളെ നമുക്കറിയാം. കോടതി വരാന്തയിൽ നീതി കിട്ടാതെ പ്രയാസപ്പെടുന്ന, കണ്ണീരൊലിപ്പിക്കുന്ന എത്രയെത്ര ആളുകൾ നമുക്കറിയാം. അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ രക്ഷപ്പെടുന്നവർ എത്രയെത്ര കൊലയാളികളാണ് രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നീതിയുടെ ലോകം വരാനുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നതും, അതുപോലെ തന്നെ അള്ളാഹു നമ്മെ മരിപ്പിക്കുന്നു എന്നതും, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കൃത്യമായി പഠിക്കുമ്പോൾ ഇനിയൊരു ലോകം വരാനുണ്ട് എന്നത് നമുക്ക് ബോധ്യപ്പെടും. ഒരു വിസ്ഫോടനത്തിലൂടെയാണ് ഈ ലോകമുണ്ടായത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവർ പോലും മനസ്സിലാക്കുന്നൊരു യാഥാർത്ഥ്യം, ഒരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടാവുകയില്ല എന്നാണ്. അതിൻ്റെ പിന്നിൽ മെഷീനുകൾ വർക്കാവണം, അതിൻ്റെ പിന്നിൽ ആളുകൾ പ്രവർത്തിക്കണം എങ്കിലേ നിസ്സാരമായ ഒരു മുട്ടുസൂചി പോലും അത് ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു നിരീശ്വരവാദി പോലും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്നിരിക്കെ ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഈ ലോകത്തുള്ള സർവ സംവിധാനങ്ങളും ഭൂമിയും എല്ലാം ഇത് വെറുതെയുണ്ടായി എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അതിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട്, അതിന് പിന്നിലൊരു രക്ഷിതാവുണ്ട്. അവൻ്റെ പേരാണ് അല്ലാഹു, അവനാണ് ദൈവം. ആ അല്ലാഹു സുബ്ഹാനഹു തആല ശാസ്ത്രം പുരോഗമിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിൻ്റെ വിശുദ്ധ കലാമായ ഖുർആനിലൂടെ നമുക്ക് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ചും മാതാവിൻ്റെ വയറ്റിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശാസ്ത്രങ്ങൾ പുരോഗമിക്കാത്ത സ്കാനിങ്ങുകളും എക്സറകളും എടുക്കാൻ സാധിക്കാത്ത, അതിൻ്റെ ലോകം പുരോഗമിക്കാത്ത ഒരു സാഹചര്യത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മാതാവിൻ്റെ ഉദരത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഓരോ സ്റ്റേജുകളെക്കുറിച്ചും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. മനുഷ്യനെ ആദ്യം കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും പിന്നീടത് ബീജമാക്കി സംരക്ഷിക്കുകയും ആ ബീജത്തിൽ നിന്ന് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ അള്ളാഹു സുബ്ഹാനഹു തആല അത് തുടർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതിൻ്റെ ഭാഗങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് കേൾക്കാം. സുമ്മ ഖലഖ്ന, പിന്നീട് നാം സൃഷ്ടിച്ചു, അന്നുത്ഫത അലഖ, ബീജത്തെ അത് ഭ്രൂണമാക്കി അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചു. എന്നിട്ടോ ഫഖലഖ്നൽ അലഖത മുദ്ഗ, ആ ഭ്രൂണത്തെ മാംസപിണ്ഡമാക്കി അള്ളാഹു സുബ്ഹാനഹു തആല മാറ്റി. ഫഖലഖ്നൽ മുദ്ഗത ഇലാമ, അതിനുശേഷം അതിനെ എല്ലുകളാക്കി മാറ്റി. എന്നിട്ടോ ഫകസൗനൽ ഇലാമ ലഹ്മ, ആ എല്ലുകളെ അള്ളാഹു മാംസം കൊണ്ട് പൊതിഞ്ഞു. അങ്ങനെ 4-5 സ്റ്റെപ്പുകൾ കഴിഞ്ഞു. ثم انشأناه خلقا اخر, എന്നിട്ട് അല്ലാഹു മറ്റൊരു സൃഷ്ടിയായിക്കൊണ്ട് അതിനെ സംവിധാനിച്ചു എന്നാണ്. ഒരു ഉമ്മയുടെ, ഒരു മാതാവിൻ്റെ ഉദരത്തിൽ നടക്കുന്ന ഗർഭ അവസ്ഥയിലുള്ള 4-5 സ്റ്റേജുകളെയാണ് അല്ലാഹു ഇവിടെ പഠിപ്പിച്ചത്. ഇത് ശാസ്ത്രം പുരോഗമിക്കുന്നതിന് മുമ്പ്, വൈദ്യശാസ്ത്രം പുരോഗമിക്കുന്നതിന് മുമ്പ്, അതിൻ്റെ അത്യാധുനിക ടെക്നിക് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ്, കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കൃത്യമായി അതിൻ്റെ 5 സ്റ്റേജുകൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല മാതാവിൻ്റെ ഉദരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്രഷ്ടാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ചില ആളുകൾ ആ സ്രഷ്ടാവിനെ നിഷേധിക്കുന്നു, മരണാനന്തരം ഇനിയൊരു ലോകമില്ല എന്ന് നിഷേധിക്കുന്നു, ഈ ജീവിതമെന്നത് അത് അടിച്ചുപൊളിക്കാനും ആസ്വദിക്കാനുമുള്ള ഒരു അവസരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിവാസങ്ങളിലേക്ക് തിരിയുന്ന ആളുകളെ കാണാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ഈ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യം അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു തന്നു. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് മർമ്മപ്രധാനമായ ലക്ഷ്യം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സമ്പാദിക്കണം, പഠിക്കണം, വിവാഹം കഴിക്കണം, മക്കളുണ്ടാകണം, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഏറ്റവും മർമ്മപ്രധാനമായത് ഈ ലോകത്ത് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ കാരണം അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നിരീശ്വരവാദിയായിക്കൊണ്ടാണ് കഴിയുന്നതെങ്കിലും അള്ളാഹുവിനൊന്നും കുറയാൻ പോകുന്നില്ല. കാരണം നമ്മളാണ് അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇബാദത്ത് ചെയ്യണം. ആ ഇബാദത്ത് എന്തിനു വേണ്ടി? നാളെ പരലോകത്ത് രക്ഷപ്പെടാനാണ്. ഇനിയൊരു ലോകം വരാനുണ്ട് എന്ന ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുക. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ആ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ, ഏത് കൊട്ടാരത്തിനുള്ളിൽ ഒളിച്ചാലും ആ മരണം നമ്മെ പിടികൂടുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഐനമാ തക്കൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, ഏത് വലിയ കോട്ടയ്ക്കുള്ളിൽ ഒളിച്ചാലും ആ മരണം വന്ന് പിടികൂടുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഒരാളും നിഷേധിക്കാത്തൊരു യാഥാർത്ഥ്യമാണ് മരണം എന്നുള്ളത്. ആ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ, മരണശേഷം അത് പട്ടിയെപ്പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികളെപ്പോലെ ഈ മരണത്തോടുകൂടി എല്ലാം നശിക്കും എന്നതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഇനിയൊരു ലോകം വരാനുണ്ട്, നീതിയുടെ ലോകം വരാനുണ്ട്. അന്ന് നീതി നടപ്പിലാക്കും. ഒരു മുൻ മാതൃകകളുമില്ലാതെ അള്ളാഹുവിന് ഈ ഭൂമിയെ സംവിധാനിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചന്ദ്രനെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യനെ ഈ രൂപത്തിൽ സംവിധാനിക്കാൻ അള്ളാഹുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരം ആളുകളോട് ചോദിക്കുകയാണ്, ഈ ജീവിതത്തോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്, അയഹ്സബുൽ ഇൻസാനു അയുത്രക സുദ, വെറുതെ അങ്ങ് വിടുമെന്ന് അവർ വിചാരിക്കുകയാണോ? ചില ആളുകൾ ജ്വലിപ്പിക്കുന്ന വിഷയമാണ് ഈ മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞിട്ടോ, ഇനിയൊന്നുമില്ല, മൺമറഞ്ഞു പോവുകയാണ്, മണ്ണായി മാറുകയാണ് എന്ന് ചില ആളുകൾ ജ്വലിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ചോദ്യം പ്രസക്തമാണ്, അയഹ്സബുൽ ഇൻസാനു അയ്യുത്തറക്കസുത, വെറുതെ അങ്ങ് വിടുമെന്ന് വിചാരിക്കുകയാണോ? ദുനിയാവിൽ തോന്നിവാസികളായി ദുനിയാവിൽ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ, തോന്നിവാസികളായി കഴിഞ്ഞ ആളുകൾ, അയഹ്സബുൽ ഇൻസാനു അയ്യുത്തറക്കസുത, വെറുതെ അങ്ങ് വിടുമെന്ന് വിചാരിക്കുകയാണോ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനു തആല അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു, അവൻ്റെ മഹത്വങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം അവസാനം അല്ലാഹു ചോദിക്കുകയാണ്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അയ്യുഹിയിൽ മൗത്ത. ഇങ്ങനെയുള്ള അല്ലാഹുവിന്, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കാൻ കഴിയുന്ന അല്ലാഹുവിന്, അതുപോലെ തന്നെ മുൻമാതൃകകളില്ലാതെ മനുഷ്യനെ ഈ രൂപത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞ അല്ലാഹുവിന്, ബീജത്തിൽ നിന്ന് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ അല്ലാഹുവിന്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അയ്യുഹിയിൽ മൗത്ത, അല്ലാഹുവിന് ആ മരിച്ച ആ ഒരു മയ്യത്തിനെ തിരിച്ച് ജീവിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കുകയില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദികളുടെയും ഇത്തരം നിർമ്മതവാദികളുടെയും ഈ ഒരു വാദം ഇവിടെ പൊളിയുകയാണ്. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അയ്യുഹിയിൽ മൗത്ത, ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച, നമ്മെ സൃഷ്ടിച്ച അല്ലാഹുവിന്, മുൻമാതൃകയില്ലാതെ നമ്മെ സംവിധാനിക്കാൻ കഴിഞ്ഞ അല്ലാഹുവിന് നാം മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ജീവൻ തരാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അല്ലാഹുവിന് സാധിക്കുകയില്ല എന്ന ഇത്തരം ആളുകളുടെ പൊട്ടൻ വാദം ഇവിടെ പൊളിയുകയാണ്. അല്ലാഹുവിന് അതിൽ കഴിയുമെന്ന് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയൊരു ലോകം അത് ഉള്ളതാണ്, യാഥാർത്ഥ്യമാണ്. മരണശേഷം ഇനിയൊരു ലോകത്തിലേക്ക് കടക്കാനുണ്ട്, അതാണ് എന്നെന്നും നിലനിൽക്കുന്ന ലോകം. മരണാനന്തരം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം നമ്മൾ ചെയ്ത ഓരോ നന്മകളും ഓരോ തിന്മകളും കൃത്യമായി കണക്കാക്കപ്പെടുന്ന ഒരു ലോകം വരാനുണ്ട്. ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറയ്യറ, ആരാണോ ഒരു അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുള്ളത് അവൻ അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകം. വമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഷറയ്യറ, ഒരു അണുമണി തൂക്കമാണ് തിന്മകൾ പ്രവർത്തിച്ചിട്ടുള്ളത് എങ്കിൽ അതിൻ്റെയും പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകം വരാനുണ്ട്. നീതിയുടെ ലോകം, നീതിയുടെ ലോകം വരാനുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലക്ഷ്യങ്ങളെ മറക്കാതെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ആരാധിച്ചുകൊണ്ട് അവൻ കീഴ്പ്പെട്ടുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പരലോക രക്ഷയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഇൻസൈറ്റ്. അവതരണം അബ്ദുൽ റൗഫ് അൽഹിക്കമി. വിഷയം മരണം യാഥാർത്ഥ്യമെങ്കിൽ മരണാനന്തര ജീവിതവും യാഥാർത്ഥ്യമാണ്.
0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
5: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മളിനി അടുത്തതായി കാതോർക്കുന്നു തിരുമൊഴികൾ.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: ഇന്നത്തെ തിരുമൊഴികളിൽ മനോഹരമായ സ്വർഗീയ ജീവിതങ്ങളെപ്പറ്റിയുള്ള ഒരു വിവരണവുമായി കെ വി മുഹമ്മദ് അലി മൗലവി നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ ജാബിർ റളിയല്ലാഹു അൻഹുമ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹുമ ഖാല സമഅത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്ന അഹ്ലൽ ജന്നത്തി യഅകുലൂന ഫീഹാ വയശ്റബൂന വലാ യത്ഫുലൂന വലാ യബ്ലൂന വലാ യതഗവ്വതൂന വലാ യംതഖിതൂൻ ഖാലു ഫമ ബാലു തഅം ഖാല യുഷാഉൻ വറശ്ഹുൻ കറശ്ഹിൽ മിസ്ക് يلهمون التسبيح والتحميد كما يلهمون النفس. പ്രമുളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കേട്ടു എന്നാണ് ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ജാബിർ ഇബ്നു അബ്ദുള്ള ഇബ്നു അംർ ഇബ്നു ഹറാം അൽ അൻസാരി അതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഹിജ്റ 16 അദ്ദേഹം മദീനയിൽ ജനിക്കുന്നത്. ഹിജ്റ 78 ജാബിർ റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് മരണപ്പെടുന്നത്. 1540 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹുവിൻ്റെ പിതാവ് അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷിയായ മഹാനാണ്. ബദർ യുദ്ധത്തിനും ഉഹദ് യുദ്ധത്തിനും ശേഷമാണ് ജാബിർ റളിയല്ലാഹു അൻഹു നബിയോടൊപ്പം യുദ്ധങ്ങളിൽ പങ്കെടുത്തത്. അതിനുള്ള കാരണമായിട്ട് നാം വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് തൻ്റെ 9 സഹോദരിമാരെ നോക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ടാണ് പിതാവ് യുദ്ധത്തിന് പോയിരുന്നത്. എന്നാൽ ഉഹദ് യുദ്ധത്തിൽ പിതാവ് മരണപ്പെട്ടതിന് ശേഷം നബിയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു എന്നതാണ് ചരിത്രം. അദ്ദേഹത്തിൻ്റെ വിഷയത്തിലാണ് സൂറത്ത് നിസായിലെ 176 ആയത്ത് കലാലത്തിൻ്റെ വിഷയത്തിൽ അവതരിച്ചത് എന്നും നാം വായിക്കുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു അറിയിക്കുന്നത് സമയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ഇന്ന അഹ്ലൽ ജന്നത്തി, നിശ്ചയമായും സ്വർഗക്കാർ, സ്വർഗാവകാശികൾ, സ്വർഗത്തിൽ വസിക്കുന്നവർ, യഅകുലൂന ഫീഹാ വയശ്റബൂൻ, അവർ ആ സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുടിക്കുന്നുമുണ്ട്, ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നവരാണവർ. എന്നാൽ വലാ യത്ഫുലൂന വലാ യബൂലൂൻ വലാ യതഗവ്വതൂന വലാ യംതഖിതൂൻ വലാ യത്ഫുലൂൻ, അങ്ങനെയാണെങ്കിൽ കൂടി അവർ ലാ യത്ഫുലൂന, അവർ തുപ്പുകയില്ല, കാർക്കിച്ച് തുപ്പുകയില്ല എന്നതാണ്. ലാ യബ്സുഖൂൻ, അവർ സാധാരണ ദുനിയാവിൽ മനുഷ്യർ ചെയ്യുന്നതുപോലെയുള്ള തുപ്പലുകൾ, കാർക്കിച്ച് തുപ്പലുകൾ അവിടെ അവർ നിർവഹിക്കുകയില്ല. വലാ യബൂലൂൻ, അപ്രകാരം തന്നെ അവർ മൂത്രമൊഴിക്കുകയുമില്ല. വലായ തകവ്വത്തൂൻ, തകവ്വത്ത എന്ന് പറഞ്ഞാൽ മലവിസർജനവും നടത്തുകയില്ല എന്നാണ്. തകവ്വത്വ എന്നാണ് പദം. അവരവിടെ മലവിസർജനം നടത്തുകയുമില്ല, മൂത്രമൊഴിക്കുകയുമില്ല, അതായത് മലമൂത്ര വിസർജനം നടത്തുകയില്ല. വലായം തഹിത്തൂൻ, ഇം തഹത്വ എന്ന് പറഞ്ഞാൽ മൂക്ക് പിഴിയുക, മൂക്ക് ചീറ്റുക എന്നൊക്കെയാണ്. അപ്പോൾ മൂക്ക് പിഴിച്ചിലോ അങ്ങനെ മൂക്ക് ചീറ്റിക്കളയലോ അവിടെ ഉണ്ടാകില്ല. ഇന്നഹൽ ജന്ന, തീർച്ചയായിട്ടും സ്വർഗക്കാർ, യഅകുലൂന ഫീഹാ വയശ്റബൂൻ, അവർ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പാനീയങ്ങൾ കുടിക്കുന്നു. എന്നാൽ വലാ യത്ഫുലൂന, അവർ കാർക്കിച്ചു തുപ്പുന്നില്ല. വലാ യബൂലൂൻ, അവർ മൂത്രമൊഴിക്കുന്നില്ല. വലാ യതഗവ്വതൂൻ, അവർ കാഷ്ടിക്കുന്നില്ല. വലാ യംതഖിതൂൻ, അവർ മൂക്ക് ചീറ്റുന്നുമില്ല. ഖാലു, അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ് ഫമാ ബാലു തഅം, അപ്പോൾ സ്വർഗക്കാർ കഴിക്കുന്ന ഈ ഭക്ഷണമൊക്കെ എന്താണ് അവസ്ഥ? അതാണ് ഫമാ ബാലു തഅം, അയ്നത യദ്ഹബു തഅം, ആ ഭക്ഷണമൊക്കെ എവിടെ പോകും എന്നാണ് ചോദ്യം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, ജുഷാഉൻ വറശ്ഹുൻ, അത് ജുഷാ ആയിട്ട്, ഒരു ഏമ്പക്കമായിട്ട്, തികട്ടലായിട്ട്, ഏമ്പക്ക രൂപത്തിൽ അത് പുറത്തു പോകും, അത്രയേ ഉള്ളൂ. റഷ്ഹുൻ പ്രകാരം തന്നെ ഒരു പിന്നെ അറക്കായിട്ട്, റഷ്ഹ് എന്ന് പറഞ്ഞാൽ വിയർപ്പിനാണ് പറയുക, റഷ്ഹ്. അത് മാത്രവുമല്ല, തുടർന്ന് റസൂലത പറഞ്ഞ റഷ്ഹിൽ മിസ്ക്, കസ്തൂരിയുടെ നീര് പോലെ, കസ്തൂരിയുടെ ഗന്ധം പോലെയുള്ള ഗന്ധമായിരിക്കും അവിടെ വിയർപ്പിന്, ദുർഗന്ധമില്ല. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുൽഹമൂന അത്തസ്ബീഹ വതഹ്മീദ്. യുൽഹമൂന എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശ്വസിക്കുന്നു എന്നാണ്. അവരുടെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് അത്തസ്ബീഹ വതഹ്മീദ്, തസ്ബീഹും തഹ്മീദുമാണ് അവരുടെ ശ്വസനവും ഉച്ഛ്വാസവും ഒക്കെ. കമാ യുൽഹമൂന നഫസ്, ശ്വാസോച്ഛ്വാസം കഴിക്കുന്നത് പോലെ, അതാണ് യൽഹമൂന അന്നഫസ്, ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്നത് പോലെ, അങ്ങനെ വായു ഒഴുങ്ങുന്നത് പോലെ, പുറത്തു വരുന്നത് പോലെ, അവരുടെ തസ്ബീഹും തഹ്മീദുമായിരിക്കും സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ എന്ന പദങ്ങളായിരിക്കും അവരുടെ ശ്വാസോച്ഛ്വാസവും. അങ്ങനെയാണ് ആ നഫസിനോടൊപ്പം, അതായത് അൻഫാസുകളോടൊപ്പം, അതാണ് ഒരു വിശദീകരണം. ശ്വാസോച്ഛ്വാസം എന്നതുപോലെ അവർ അതിനോടൊപ്പം തസ്ബീഹും തഹ്മീദും നിർവഹിച്ചുകൊണ്ടിരിക്കുക എന്നതായിരിക്കും അവരെന്ന്. പ്രിയമുള്ളവരെ, സ്വർഗ്ഗക്കാരുടെ ചില പ്രത്യേകതകളിൽ നിന്ന് ചില കാര്യങ്ങളാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടതായി അബൂ റളിയല്ലാഹു അൻഹു അറിയിക്കുന്നത്. അതിലൊന്നാണ് അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വലിയ ഭാഗങ്ങളായ ഭക്ഷണപാനീയങ്ങൾ അവർ കഴിക്കുന്നു. എന്നാൽ സാധാരണ ദുനിയാവിൽ കാണുന്നത് പോലെയുള്ള യാതൊരു തരത്തിലുള്ള ദുനിയാവിലെ ഒരു മാലിന്യവും വെറുപ്പുണ്ടാക്കുന്ന ഒന്നും ദുർഗന്ധമുണ്ടാക്കുന്നതൊന്നും നാളെ പരലോകത്ത് സ്വർഗത്തിലില്ല എന്നതാണ് ഒരു വലിയ അനുഗ്രഹമായി, പ്രത്യേകതയായിട്ട് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. ദുനിയാവിലെ ദുർഗന്ധമോ അല്ലെങ്കിൽ മാലിന്യമോ വെറുപ്പുണ്ടാക്കുന്നതായ പല കാര്യങ്ങളാണല്ലോ ഈ പറഞ്ഞതൊക്കെ. കാർക്കിച്ചു തുപ്പുക, മൂത്രമൊഴിക്കുക, അതേപോലെ തന്നെ കാഷ്ടിക്കുക, മൂക്ക് ചീറ്റുക, ഇതൊക്കെ പലപ്പോഴും ദുർഗന്ധമുണ്ടാക്കുന്നതും ശരിയായ രൂപത്തിലല്ലെങ്കിൽ അത് മറ്റു പലർക്കും പ്രയാസമുണ്ടാക്കുന്നതുമാണ്. എന്നാൽ അങ്ങനത്തെ യാതൊരു കാര്യവും സ്വർഗത്തിലുണ്ടാകില്ല എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ എന്താണ് കഴിക്കുന്ന ഭക്ഷണമൊക്കെ എന്തായി പോകുമെന്ന ചോദ്യത്തിനാണ് അത് കേവലം ഒരു ഏമ്പക്കമായി, അതേപോലെ തന്നെ വിയർപ്പായിട്ട് അതങ്ങ് പോകും. അള്ളാഹു ആ രൂപത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. വിയർപ്പാകട്ടെ, അതും ഒരിക്കലും ദുർഗന്ധമില്ല. അത് കസ്തൂരിയുടെ മണം പോലെ, കസ്തൂരിയിൽ നിന്നുള്ള ആ നീര് പോലെ അതിൻ്റെ ഗന്ധമായിരിക്കുമെന്നാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ദുനിയാവിലെ യാതൊരു പ്രത്യേകതകളും അല്ലെങ്കിൽ ദുനിയാവിലെ കഷ്ടപ്പാടുകളോ ക്ഷീണമോ പ്രയാസമോ കിതപ്പോ ഒന്നുമില്ല. ശ്വാസോച്ഛ്വാസം പോലും റബ്ബിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് ഇവിടെ ഉണ്ടാവുക എന്നുകൂടി നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുമ്പോൾ ഇവിടെ സ്വർഗ്ഗക്കാർക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ, അവരുടെ പ്രത്യേകതകൾ വായിക്കുകയും പഠിക്കുകയും നാം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം കൂട്ടത്തിൽ അഹ്ലുൽ ജന്നത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയുള്ള ശ്രമവും ശ്രദ്ധയും പ്രാർത്ഥനയും അധ്വാനവും ഈ ദുനിയാവിൽ നാം നിർവഹിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗക്കാരിൽ നമ്മേക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കെ വി മുഹമ്മദ് അലി മൗലവിയുടെ സ്വർഗ്ഗക്കാർക്ക് മലമൂത്ര വിസർജനം ആവശ്യമില്ല എന്ന വിഷയത്തിലെ തിരുമൊഴികളാണ് നമ്മൾ കേട്ടത്.
3: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഹൃദയവസന്തം ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ, അതിൻ്റെ ആദ്യത്തെ 3 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാ 4 മുതൽ 7 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്നർത്ഥമുള്ള ഈ സൂറത്ത്, ഇതിൻ്റെ ആദ്യത്തെ വചനങ്ങളിൽ വിജയം നേടിയ സത്യവിശ്വാസികളുടെ ഗുണങ്ങളാണ് പഠിപ്പിക്കുന്നത്, അള്ളാഹു പരാമർശിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കേണ്ടായി. അടുത്ത വചനങ്ങളിലും ഇതിൻ്റെ തുടർച്ചയാണ്, അഥവാ വിജയം നേടിയ സത്യവിശ്വാസികളുടെ ഗുണങ്ങളിൽ ബാക്കിയാണ് അടുത്ത വചനങ്ങളിൽ പറയുന്നത്. നമുക്ക് ആദ്യം വചനം ഒന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ. إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. فمن ابتغى وراء ذلك فأولئك هم العادون. 4 വചനങ്ങളാണ്. والذين هم للزكاة فاعلون. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച തജ്വീദിൻ്റെ നിയമം നമ്മൾ നോക്കണം. ഇവിടെ കഴിഞ്ഞ മൂന്നായത്തുകളിലും അതേപോലെ തന്നെ ഈ നാലായത്തുകളും അവസാനിക്കുന്നത് ഫഇലൂൻ, ഹാഫിദൂൻ, മലൂമീൻ, ആദൂൻ എന്നിങ്ങനെയാണ്. അഥവാ താൽക്കാലികമായ വഖഫ് സുക്കൂന്, അതിന് തൊട്ട് മുമ്പ് മദ്ദക്ഷരങ്ങൾ, മദ്ദക്ഷരങ്ങൾ അലിഫ്, വാവ്, യ എന്നിവയാണ് മദ്ദക്ഷരങ്ങൾ. ആ മദ്ദക്ഷരം വന്നാൽ അതിനെ നീട്ടിയാണ് നമ്മൾ ഓതേണ്ടത് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതിന് അൽമദ്ദുൽ ആരിൽ എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ആവർത്തിച്ചു വരുന്ന തജ്വീദിൻ്റെ ഒരു നിയമം. എന്താണ് ഇതിൻ്റെ അർത്ഥം? വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. വല്ലദീനഹും എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി അടുത്ത വചനങ്ങളിലൊക്കെ ആവർത്തിച്ചു വരുന്നതാണ്. ഹും എന്ന് പറഞ്ഞാൽ അവർ അഥവാ സർവനാമത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു മലയാളത്തിൽ സർവനാമം എന്ന് പറയുന്ന, അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ പ്രോനൗൺ എന്ന് പറയുന്നതാണ് ഹും. അവൻ എന്നർത്ഥം പറയുന്നതിന് ഹു എന്നാണ് പറയുക. ഹുവ അവൻ എന്ന് പറയും. സാധാരണ പണ്ട് മദ്രസയിലൊക്കെ സ്വറഫ പഠിച്ച ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നഹ്നു, ഇതാണ് സർവനാമങ്ങൾ. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ, പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ. ഹും എന്ന് പറഞ്ഞാൽ അവർ കുറേ ആളുകൾ. ഹിയ എന്നത് സ്ത്രീ, അവൾ ഒരാൾക്കാണ് പറയുന്നത്. ഹുന്ന എന്നത് അവർ കുറേ സ്ത്രീകൾ എന്നാണ്. അൻത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ എന്നാണ്. അൻതി എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീയാണ്. അൻതുമ എന്നത് സ്ത്രീക്കും പുരുഷനും രണ്ടാളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരെന്ന അർത്ഥത്തിൽ പറയുന്നതാണ്. അൻതും എന്ന് പുരുഷന്മാർക്കും, അൻതുന്ന എന്ന് സ്ത്രീകൾക്കും, കുറേ ആളുകളുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ പറയും. അന ഞാൻ എന്നാണ്, നഹ്നു ഞങ്ങൾ എന്നാണ്. ഇവിടെ ആവർത്തിച്ചു വരുന്നത് അൽ മുഅ്മിനൂൻ, വിജയം നേടിയ സത്യവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞതിനാൽ ആ വിശ്വാസികളെക്കുറിച്ച് ആണ് പിന്നീട് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹും അവർ എന്നാണ് ഇവിടെ ആവർത്തിച്ചു വരുന്നത്. വല്ലദീന ഹും അവർ യാതൊരു കൂട്ടരാകുന്നു. ലിസ്സകാത്തി സകാത്തിൻ്റെ വിഷയത്തിൽ ഫാഇലൂൻ അവർ പ്രവർത്തിക്കുന്നവരാണ് എന്നാണ്. അപ്പോൾ എന്താണ് അർത്ഥം വരിക? വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ അവർ തങ്ങളുടെ സക്കാത്ത് പ്രവർത്തിക്കുന്നവരാണ് അഥവാ തങ്ങളുടെ സക്കാത്ത് കൊടുത്തു വീട്ടുന്നവരാണ്. ആര്? അഫ്ലഹൽ മുഅ്മിനൂൻ, വിജയം പ്രാപിച്ചതായ സത്യവിശ്വാസികൾ. അതാണ് അവരുടെ ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തേത് അഥവാ തുടർന്ന് വരുമ്പോൾ മൂന്നാമത്തെ ഗുണം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു നമസ്കാരത്തിൽ ഭയഭക്തി പാലിക്കലാണ്. രണ്ടാമത്തേത് അവർ അനാവശ്യങ്ങളെ വിട്ടു നിൽക്കുന്നവരാണ്. മൂന്നാമത്തേത് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒന്നാമത്തെ ഗുണം, അത് അവർ സക്കാത്ത് കൊടുത്ത് വീട്ടുന്നവരാണ്. നാലാമത്തെ ഗുണം വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിദൂന. വല്ലദീനഹും അക്കൂട്ടർ യാതൊരു കൂട്ടരാകുന്നു. ലി ഫുറൂജിഹിം, ഫർജ് എന്ന പദത്തിൻ്റെ ജം ആണ് ഫുറൂജ്, അഥവാ ലൈംഗികാവയവം എന്നാണ് ഫർജ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഭാഷാപരമായിക്കൊണ്ട് പുരുഷ ലൈംഗികാവയവമാണെങ്കിൽ ദക്കർ എന്നും സ്ത്രീയുടേതാണെങ്കിൽ ഫർജ് എന്നാണ് പറയാറുള്ളത്. എന്നാൽ പൊതുവെ ലൈംഗികാവയവം, ഗുഹ്യാവയവം, രഹസ്യഭാഗം എന്ന അർത്ഥം ഉപയോഗിക്കുന്നതിന് ഫർജ് എന്ന പദമാണ് പൊതുവായി അറബി ഭാഷയിൽ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് ഇവിടെ പൊതു അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിശ്വാസികൾ പൊതുവെ എല്ലാവരും ഫുറൂജിഹിം, അവരുടെ ഫുറൂജുകളെ അഥവാ അവരുടെ ലൈംഗികാവയവങ്ങളെ, ഗുഹ്യാവയവങ്ങളെ, ഹാഫിദൂൻ അതിനെ അവർ സംരക്ഷിക്കുന്നവരാണ്, കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിദൂൻ എന്ന് പറഞ്ഞാൽ അവർ തങ്ങളുടെ ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കുന്നവരായിരിക്കും എന്നാണ് അർത്ഥം. അഥവാ ലൈംഗികമായ ശുദ്ധി, വിശുദ്ധി കൈവരിക്കുന്ന അശുദ്ധി, ലൈംഗികമായ രൂപത്തിൽ അനാവശ്യങ്ങളായ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നവരായിരിക്കില്ല അവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ലൈംഗികാവയവം സൂക്ഷിക്കുന്നവരാണെന്ന് പറയുമ്പോൾ അവർ ലൈംഗികാവയവം ഉപയോഗിക്കൽ അനുവദിക്കപ്പെട്ട ഒരേ ഒരു അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. വിജയം വരിച്ച സത്യവിശ്വാസികൾ അവരുടെ ലൈംഗികാവയവം അവർക്ക് അനുവദിക്കപ്പെട്ടതായ മേഖലകളിൽ മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. അതേതാണ്? ഇല്ല അല അസ്വാജിഹിം, ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴികെ. അപ്പോൾ തൊട്ട് മുമ്പ് അവർ തങ്ങളുടെ ലൈംഗികാവയത്ത് സൂക്ഷിക്കും അഥവാ ഒരു തരത്തിലും ലൈംഗികാവയം അവർ പ്രവർത്തിക്കുകയേ ഇല്ല എന്നർത്ഥമാണ്. കാത്തു സൂക്ഷിക്കുന്ന, എന്നാൽ കാത്തു സൂക്ഷിക്കാതിരിക്കുന്നത് എവിടെയാണ്? അത് അനുവദിക്കപ്പെട്ട മേഖല, ഇല്ല ഒഴികെ. ഏതിലാണത്? അല അസ്വാജിഹിം, അവരുടെ അസ്വാജുകളുടെ മേൽ. അസ്വാജിഹിം, നേരത്തെ ഫുറൂജി ഹിം എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു പദത്തിലേക്ക് ഹിം എന്ന് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ഹും എന്ന് ചേർക്കുമ്പോൾ അവരുടേത് എന്ന അർത്ഥത്തിലാണ് കിട്ടുക. അസ്വാജിഹിം, സൗജ് എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് അസ്വാജ്. അപ്പോൾ അസ്വാജിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ ഇണകൾ എന്നർത്ഥം. സൗജ് എന്ന് പറഞ്ഞാൽ ഇണ എന്നാണ് അർത്ഥം. ഭാഷാപരമായിക്കൊണ്ട് ഇണകൾ എന്ന ഉദ്ദേശത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും സൗജ് എന്ന് പ്രയോഗിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു എല്ലാത്തിനെയും ഖലഖന സൗജൈനി സ്നൈൻ എന്ന്, ഇരട്ട ഇണകളാക്കിക്കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇണകൾ അല്ലെങ്കിൽ രണ്ട് എന്ന രൂപത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ പുരുഷന് ഭർത്താവിനാണ് സൗജ് എന്ന് പറയുക, ഭാര്യക്കാണെങ്കിൽ അതിലേക്ക് താഹ് ചേർത്ത് സ്ത്രീലിംഗമായി പ്രയോഗിച്ച് സൗജത്ത് എന്ന് പറയും. പൊതുവേ സൗജ് എന്ന് പറഞ്ഞാൽ ഇണ എന്ന അർത്ഥത്തിൽ ആണിനും പെണ്ണിനും പറയും. അപ്പോൾ ഇല്ല അല അസ്വാജിയും, അവരുടെ ഇണകളിൽ മാത്രമായിരിക്കും അവർ അവരുടെ ലൈംഗികാവയവം ഉപയോഗിക്കുന്നത്. ഔ, ഇനി അവർക്ക് ലൈംഗികാവയവം പുരുഷന്മാരാണെങ്കിൽ അവർക്ക് ലൈംഗികാവയവം ഉപയോഗിക്കാത്ത മറ്റൊരു മേഖല ഏതാണ്? മലക്കച്ച് ഐമാനുകും. മലക്കച്ച്, മലക്ക എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തുക എന്നാണ്. മലക്കച്ച്, അവർ ഉടമപ്പെടുത്തിയിരിക്കുന്നു. അഥവാ ഈ സ്ത്രീകളെ കുറിച്ച് പറയുന്നു, ഒരു സ്ത്രീ ഉടമപ്പെടുത്തിയിരിക്കുന്നു. ഐമാനുഹും, അവരുടെ വലം, അവരുടെ വലതുകൈ. അഥവാ പുരുഷന്മാർ അവരുടെ വലതുകൈ ഉടമപ്പെടുത്തിയ ഏതൊരു സ്ത്രീയാണ് അവരുടെ വലതുകൈ ഉടമപ്പെടുത്തിയത്, അഥവാ വിശ്വസിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ പരിപൂർണമായി വലതുകൈ ഉടമപ്പെടുത്തിയതായ അടിമകൾ എന്ന അർത്ഥത്തിലാണ്. പണ്ടുകാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ. ഇപ്പോൾ ലോകത്തെവിടെയും അടിമ സമ്പ്രദായം നമുക്ക് കാണാൻ സാധ്യമാവുകയില്ല. അവിടെ അടിമകൾ, അവർക്ക് അടിമകൾ വലതുകൈ ഉടമപ്പെടുത്തിയ അടിമകളുടെ മേലും ലൈംഗിക അവയവങ്ങൾ അനുവദിക്കപ്പെട്ടതാണ്. ഈ രണ്ടു മേഖലകൾ മാത്രമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈംഗികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഏരിയകൾ. എന്നാൽ ആ രണ്ട് കാര്യം ഉപയോഗിക്കുന്നുവെങ്കിൽ ഫഇന്നഹും, അപ്പോൾ അവർ, ഫ എന്നത് ഒരു കാര്യം പറഞ്ഞ ശേഷം അതിലേക്ക് ചേർത്തിക്കൊണ്ട് അപ്പോൾ അതിനെ തുടർന്ന് എന്ന രൂപത്തിൽ അർത്ഥം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ഫ ഇന്നകും. അപ്പോൾ അവർ ഗൈറു മലൂമീൻ, അവർ മലൂമുകളല്ല. മലൂം എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹൻ എന്നർത്ഥം. ആക്ഷേപാർഹൻ, മലൂമീ എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹർ, ജംഅൈ ബഹുവചനമായി. ഗൈറു മലൂം എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹൻ അല്ലാത്തവർ. അപ്പോൾ തങ്ങളുടെ ഇണകളിലും വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളിലും തങ്ങളുടെ ലൈംഗികാവയവം ഉപയോഗിക്കുന്നുവെങ്കിൽ അവർ ആക്ഷേപാർഹരാവുകയില്ല എന്ന് പറഞ്ഞാൽ ഈ രണ്ടു മേഖലകൾ ലൈംഗികമായി ഉപയോഗിക്കാൻ അനുവദിക്കപ്പെട്ടതായ മേഖലകളാണ്. എന്നാൽ അതിനപ്പുറത്ത് പോയാലോ? ഫമൻ, അപ്പോൾ ഏതൊരുവനാണ് ഇബ്തഗ ആഗ്രഹിക്കുന്നത് വറാ ദാലിക, അതിന് പുറമെയുള്ളത്. വറാ എന്ന് പറഞ്ഞാൽ പിന്നിൽ എന്ന അർത്ഥത്തിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ പുറമേ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണ് വറാ ദാലിക. അതിന് പുറമെ ആരെങ്കിലും ഉപയോഗിച്ചാൽ ഫ, അപ്പോൾ ഉലായിക അക്കൂട്ടർ, ഹും അവർ തന്നെയാകുന്നു. അൽ ആദൂൻ, അതിരുവിട്ടവർ, പരിധിയെ ലംഘിച്ചവർ എന്ന അർത്ഥമാണ്. അപ്പോൾ ഈ രൂപത്തിലല്ലാത്ത ആരെങ്കിലും ലൈംഗിക ഉപയോഗിക്കുന്നുവെങ്കിൽ അവർ പരിധി വിട്ടവരായിരിക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ രണ്ടു ഗുണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നാലായത്തുകളിൽ പഠിപ്പിക്കുന്നത്. അതിൽ ഒന്ന് സക്കാത്ത് കൊടുത്തു വീട്ടുന്നവരാണ് സത്യവിശ്വാസികളെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളുടെ മേൽ പഞ്ചസ്തംഭങ്ങൾ, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായി നിശ്ചയിച്ച കാര്യമാണ് സക്കാത്ത് എന്നത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക്ക തഖദ്ദമ അലാ ഖൗമിന അഹ്ലി കിതാബ്, അഹ്ലി കിതാബിൽ പെട്ട ഒരു ഖൗമിനെ നീ മുന്നിടാൻ പോവുകയാണ്. അതുകൊണ്ട് അവരുടെ ഏറ്റവും ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് നീ എന്ത് പറയണം? ഫഅഖ്ബിറുഹും അന്നല്ലാഹ ഖദ് ഇഫ്തറദ അലൈഹിം ഖംസ സ്വലവാത്തിൻ ഫി യൗമിഹിം വലൈലത്തിഹിം, രാവിലും പകലുമായി അഞ്ചു നേരം നമസ്കാരം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയിട്ടുണ്ട്. അതാണ് നീ അവരെ പഠിപ്പിക്കേണ്ടത്. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം സത്യവിശ്വാസികൾ, വിജയം പ്രാപിച്ച സത്യവിശ്വാസികളുടെ ഒന്നാമത്തെ ഗുണമായി പഠിപ്പിച്ച നമസ്കാരത്തിന്റെ വിഷയമാണ്. അപ്പോൾ ആ നമസ്കാരം അവർ നിലനിർത്താൻ വേണ്ടി അവരെ പഠിപ്പിക്കണം. അങ്ങനെ അവർ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി തുടങ്ങിയാൽ പിന്നെ അവരോട് പറയുന്ന കാര്യം എന്താണ്? ഫഅഖ്ബിറുഹും അന്നല്ലാഹ ഖദ് ഇഫ്തറദ അലൈഹിം സകാത്തൻ ഫി അംവാലിഹിം, അവരുടെ സമ്പത്തിൻ്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതആല സകാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കണമെന്നാണ്. സകാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് തൻ്റെ സമ്പത്തിൻ്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച നിർബന്ധ ബാധ്യതയാണ് സക്കാത്ത്. സദഖ നമുക്കറിയാം, സദഖ എന്ന് പറഞ്ഞാൽ അത് ദാനധർമ്മം എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനിൽ സദഖ എന്ന പദം സക്കാത്ത് എന്ന ഉദ്ദേശത്തിൽ പ്രയോഗിച്ചത് കാണാൻ വേണ്ടി സാധ്യമാകും. ഭാഷാപരമായി അല്ലെങ്കിൽ സാങ്കേതികമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലും പ്രവാചകന്റെ ഹദീസിന് ചില വചനങ്ങളിലുമൊക്കെ സക്കാത്ത് എന്ന ഉദ്ദേശത്തിൽ സദഖ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ആ വചനങ്ങൾ അതിൻ്റെ ആശയം മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. പൊതുവേ സദഖ എന്ന് പറഞ്ഞാൽ അത് ഐച്ഛികമായ നിർബന്ധമല്ലാത്ത ദാനധർമ്മങ്ങളാണ്. എന്നാൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ദാനധർമ്മമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സമ്പത്തുള്ള ആളുകളുടെ മേൽ നിർബന്ധമാക്കിയ കാര്യമാണ് സക്കാത്ത്. പക്ഷേ സക്കാത്ത് വളരെ എളുപ്പമാണ്. ലോകത്ത് എല്ലാവരും സക്കാത്ത് കൊടുക്കേണ്ടതില്ല, മുസ്ലിങ്ങളിൽ തന്നെ എല്ലാവരും കൊടുക്കേണ്ടതില്ല. ആരാണ് കൊടുക്കേണ്ടത്? സമ്പത്തുള്ള ആളുകളാണ്. സമ്പത്തുള്ള എല്ലാവരും കൊടുക്കേണ്ടതുണ്ടോ? എല്ലാവരും കൊടുക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു വെച്ചതായ ചില സമ്പത്തുകളുണ്ട്. ആ സമ്പത്തുകൾക്ക് മാത്രമാണ് സക്കാത്ത് ഉള്ളത്. ഉദാഹരണത്തിന് സ്വർണം, വെള്ളി, ഒരാളുടെ ക്യാഷ് പണം, അതേപോലെ തന്നെ കൃഷി വസ്തുക്കൾ, കച്ചവട വസ്തുക്കൾ തുടങ്ങിയതിനൊക്കെയാണ് സ്വർണ്ണമുള്ള സക്കാത്ത് ഉള്ളത്. ഇതല്ലാത്ത സക്കാത്ത് നിർബന്ധമില്ലാത്ത കാര്യങ്ങൾ ഒരാൾക്ക് കുറേ ഉണ്ട്. ഒരാൾക്ക് കുറേ വീടുണ്ട്, ഒരാൾക്ക് കുറേ കാറുകളുണ്ട്, ഒരാൾക്ക് വജ്രമുണ്ട് തുടങ്ങിയതായിട്ടുള്ള സക്കാർ നിർബന്ധമല്ലാത്തതായ കാര്യങ്ങൾ, സ്ഥലമുണ്ട്, ഇതൊന്നും സാധാരണ പ്രോപ്പർട്ടിയെ വാങ്ങി വെച്ച സംഗതികളാണ് എങ്കിൽ അതിനൊന്നും സക്കാത്ത് നിശ്ചയിച്ചിട്ടില്ല. ഇനി ഈ പറയപ്പെട്ട നിർബന്ധം നിശ്ചയിക്കപ്പെട്ട ഐറ്റംസ് സക്കാത്ത് അത് ഉള്ള ആളുകൾ എല്ലാവരും കൊടുക്കേണ്ടതുണ്ടോ? അതും കൊടുക്കേണ്ടതില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് നോൺ ടാക്സബിൾ ആയ എമൗണ്ട് നിശ്ചയിച്ചിട്ടുണ്ട്, അഥവാ സക്കാത്ത് കൊടുക്കേണ്ടതില്ലാത്ത ഏരിയകൾ, അതിനപ്പുറത്തേക്ക് പോയവർ മാത്രം സക്കാത്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്വർണത്തിന് 85 grams ഹദീസിൽ വന്ന പ്രയോഗം അനുസരിച്ചുള്ള നിസാബ്, വെള്ളിയാണെങ്കിൽ 595 grams, അതേപോലെ പിന്നെ ക്യാഷ് ആണെങ്കിൽ വെള്ളി സ്വർണം ഇതിൻ്റെ എമൗണ്ടിൽ ഏതാണോ ഏറ്റവും കുറഞ്ഞത് ആദ്യം എത്തുന്നത് അതാണ് ക്യാഷിൻ്റെത്. ഇപ്പോൾ നിലവിൽ 595 grams വെള്ളിക്ക് സമാനമായതാണ് നിലവിൽ കുറവ്, കാരണം 595 grams വെള്ളിക്ക് 100,000 ചില്ലാനം പണം മാത്രമാണ് ഉള്ളത്. എന്നാൽ ഒരു പവൻ സ്വർണത്തിന് തന്നെ 100,000 മുകളിലുണ്ട്. ഇപ്പോൾ 10.5 pounds ഏകദേശം 85 grams എന്ന് പറഞ്ഞാൽ 10.5 കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒരു പവന് തന്നെ 100,000 മുകളിൽ ഉണ്ടാകുമ്പോൾ 10.5 pounds 1,000,000 മുകളിലുള്ള ആളുകളാണ് അവർ സക്കാത്ത് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ആദ്യം എത്തുന്ന പരിധി സ്വർണത്തിൻ്റെ അല്ല വെള്ളിയുടേതാണ്. ഇനി ഭാവിയിൽ നേരെ തിരിച്ചു വരികയാണ് വെള്ളിക്ക് കൂടുതലും സ്വർണത്തിന് കുറവുമായാൽ അന്ന് വെള്ളിയായിരിക്കും അത് നിസാബ് എന്നുള്ളത്. അപ്പോൾ ഈ നിസാബ് എന്നാണ് ഒരാൾക്ക് പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള പരിധി. അതിനപ്പുറത്ത് പോയാൽ മാത്രമാണ് കൊടുക്കേണ്ടത്, അതിനിപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ നൽകേണ്ടതില്ല. കയ്യിലുള്ള ക്യാഷ് ഞാൻ പറഞ്ഞ രൂപത്തിൽ, കച്ചവട വസ്തുക്കളും അതേ രൂപത്തിൽ തന്നെയാണ്, സമാനമായ രൂപത്തിൽ ഓരോന്നിനും അള്ളാഹു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിക്കപ്പുറത്ത് എത്തിയാൽ അള്ളാഹു നിശ്ചിത കണക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സ്വർണം, വെള്ളി, പണം, കച്ചവടം ഒക്കെ 2.5%. കൃഷിയാണെങ്കിൽ 5%, 10%, 7.5% നൽകേണ്ടതുണ്ട്. അപ്പോൾ ഒരാൾ ഈ സക്കാത്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് അവൻ്റെ സമ്പത്ത് മുഴുവൻ ഹലാലാകുന്നത്. അഥവാ ഒരാൾ 2.5% സക്കാത്ത് കൊടുത്താൽ അയാളുടെ ബാക്കി 97.5% സമ്പത്തും ഹലാലായി. ഇനി 2.5% ഒരാൾ പരിപൂർണമായും കൊടുത്തിട്ടില്ലെങ്കിലോ, 2% മാത്രം കൊടുത്തു, 1% മാത്രം കൊടുത്തു, തീരെ കൊടുത്തിട്ടില്ല എങ്കിൽ അയാളുടെ 100% സമ്പത്തും ഹറാമാണ്. ഈ ഹറാമായ സമ്പാദ്യം ഒരാൾ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ അവരെ തീറ്റിക്കുന്നത് ഹറാമാണ്. അത്തരം ഹറാമായ സമ്പാദ്യം തീറ്റിച്ചു കഴിഞ്ഞാൽ ഈ ആളുകളുടെ പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാരണം ഹറാമ് തിന്നുന്നവരുടെ അതുകൊണ്ട് കൊഴുത്ത ശരീരം ഒരിക്കലും പുഷ്ടിപ്പെടുകയില്ല. അതുകൊണ്ട് ഹറാമിനെ, സമ്പത്തിനെ വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ സക്കാത്ത് കൊടുത്തുവിടും. വിശ്വാസികളുടെ പ്രത്യേകത എന്താണ്? അവർ സക്കാത്ത് നിർബന്ധമായും കൊടുത്തുവിടും. അവർക്കൊരു മടിയിൽ അത് കൊടുക്കുന്ന വിഷയത്തിൽ തനിക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും അള്ളാഹു നിശ്ചയിച്ച പരിധി എത്തിക്കഴിഞ്ഞാൽ അത് കൊടുത്തു വീട്ടാൻ ഇത്തരം ആളുകൾക്ക്, വിശ്വാസികൾക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ആ വിശ്വാസികളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടുന്നത്. അവർക്ക് മാത്രമാണ് വിജയമുള്ളത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്തതായി 4th ഗുണമായി പഠിപ്പിക്കുന്നത്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമനി ബിതഗാ വറാ ദാലിക് ഫഉലൈകഹുമുൽ അദൂൻ എന്നാണ്. അഥവാ ലൈംഗിക സദാചാരം പാലിക്കുന്നവരായിരിക്കും സത്യവിശ്വാസികൾ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ഏറെ സൂക്ഷിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു അവയവമാണ് ലൈംഗിക അവയവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൈ യദ്മനു ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന ഫഖിദൈഹി അദ്മന ലഹുൽ ജന്ന. ആരാണോ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതിനും രണ്ട് തുടകൾക്ക് ഇടയിലുള്ളതിനും എനിക്ക് ജാമ്യം നിൽക്കുന്നത്, അവന് ഞാൻ സ്വർഗത്തിന് ജാമ്യം നിൽക്കാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലൈംഗികമായ സദാചാരം തൻ്റെ ഗുഹ്യാവയത്തെ സൂക്ഷിക്കുന്നത് ഏറ്റവും ഗുണമുള്ള വിഷയമാണ്. അത് ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ തിന്മയിലേക്ക് നയിക്കുന്ന കാര്യവും തൻ്റെ ലൈംഗികാവയവമാണ്. ലൈംഗികാവയവങ്ങൾ കൊണ്ടുണ്ടാ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചിന്തകൾ ഇല്ലാതിരിക്കാൻ ഇസ്ലാം വളരെ ഗൗരവത്തിൽ സൂചിപ്പിച്ചു, വല തഖറബു സിന, നിങ്ങൾ സിനയെ, വ്യഭിചാരത്തെ ഒരു നിലക്ക് നിങ്ങൾ അടുത്തു പോകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ഇസ്രായിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് വളരെ ഗുരുതരമായ വിഷയമാണ്. ആ സിനയിലേക്ക് അടുക്കുന്ന എല്ലാ കാര്യത്തെയും പ്രവാചകൻ നിരോധിച്ചു. കണ്ണുകൾ വ്യഭിചരിക്കും, കാതുകൾ വ്യഭിചരിക്കും, കൈകൾ വ്യഭിചരിക്കും, കാലുകൾ വ്യഭിചരിക്കും എന്ന് പ്രവാചകനെ പഠിപ്പിച്ചു. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം മോശമായ നോട്ടമാണ്, കാതുകൊണ്ടുള്ള വ്യഭിചാരം മോശമായ കേൾവിയാണ്, അതേപോലെ കൈകൾ കൊണ്ടുള്ള മോശമായ പിടുത്തമാണ്, കാലുകൾ അതിലേക്കുള്ള നടത്തമാണ് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ ഒരാൾ മോശം കാണുകയും കേൾക്കുകയും പറയുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൻ തൻ്റെ ലൈംഗികാവയവം കൊണ്ട് ചെയ്യുന്ന ഹറാമിലേക്ക് അവനെ എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതായ വിഷയം. അതുകൊണ്ട് തന്നെ ലൈംഗികമായ പിന്നെ അരാജകത്വത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ലൈംഗികമായ തിന്മകൾ ഒരു അന്യ പെണ്ണുമായി കൊണ്ട് അനാവശ്യമായി സംസാരിക്കുന്ന, കുഞ്ചിക്കൊഴിയുന്ന അവസ്ഥകൾ നമുക്കുണ്ടെങ്കിൽ അത് ഹറാമാണ്. അത്തരം അവസ്ഥകൾ ഉണ്ടാകുവാൻ വേണ്ടി പാടില്ല. സ്വയംഭോഗം പോലെ, സ്വർഗ്ഗഭോഗം പോലെ, വ്യഭിചാരം പോലെ ഒന്നും ഒരിക്കലും ഒരു വിശ്വാസിക്കുന്നവനായിരിക്കില്ല. അവനാകെ അള്ളാഹു അനുവദിച്ച രൂപത്തിലേക്ക് അവന് പോകും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾ യുവാക്കളായ ആളുകൾ അവർക്ക് ലൈംഗികമായ ആവശ്യം പൂർത്തീകരിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒരു പെണ്ണിനെ പോച്ചാൻ കഴിവുണ്ടെങ്കിൽ അവൻ ഷബാബ് നിങ്ങൾ കല്യാണം കഴിക്കുന്ന പ്രവാചകൻ പറഞ്ഞു. അതെന്താണ്? നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്താനും ഗുഹ്യാവയവത്തെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. അതാണ് അവർ ചെയ്യേണ്ടത്. ഇനി അതിനെ ഒരു പെണ്ണിനെ പോച്ചാൻ മാത്രമുള്ള കഴിവ് ഒരാൾക്കില്ല എന്നുണ്ടെങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ, എങ്കിൽ അവന്റെ ലൈംഗിക ചിന്തകളെ ആ നോമ്പ് കുറക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാരണം ഹറാമിലേക്ക്, ലൈംഗികമായ തിന്മയിലേക്ക് പോകുവാൻ വേണ്ടി പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ കല്ലിപ്പേരൻ വിശ്വാസികളുടെ ഗുണമായിട്ടാണ് അള്ളാഹു അത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ലൈംഗികമായ ആ അനാസ്ഥയിലേക്ക്, അരാജകത്വത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കണം. അങ്ങനെ തിന്മകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നുണ്ട്. ഏതാണ് പ്രാർത്ഥന? അള്ളാഹുമ്മ അള്ളാഹുവേ, ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഗിന എന്നാണ് ആ പ്രാർത്ഥന. അള്ളാഹുവേ, ഇന്നി അസ്അലുക്ക്, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൽ ഹുദ നേർമാർഗത്തെ, വത്തുഖ തഖ്വയെ, വൽ അഫാഫ് ലൈംഗികമായ ചാരിത്രശുദ്ധിയെ, വൽ ഗിന ഐശ്വര്യത്തെ സമ്പന്നതയെ, ഈ നാല് കാര്യങ്ങൾ പഠിച്ചോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ പ്രാർത്ഥന നമ്മൾ ചെയ്യുക. ഹറാമിലേക്ക്, തിന്മയിലേക്ക്, ലൈംഗികമായ തോന്നലുകൾക്ക് ഒരിക്കലും പോകരുത്. അത്തരം കാഴ്ചകളും അത്തരം കേൾവികളും അത്തരം തോന്നലുകളൊക്കെ നമ്മൾ പരിപൂർണമായും മാറിഞ്ഞിരിക്കണം. സംഗീതം കേൾക്കുക, സിനിമ കാണുക, അന്യ പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുക തുടങ്ങിയതൊക്കെ ഒരു വിശ്വാസി മാറി നിൽക്കേണ്ട കാര്യങ്ങളാണ്. അതിലേക്ക് നമ്മൾ എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായി മാറി നിന്ന് ലൈംഗികമായ അരാജകത്വത്തിലേക്ക് പോകാതെ ലൈംഗികമായ സംശുദ്ധി കൈവരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അത് വിജയം വാരിച്ച വിശ്വാസികളുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് നാലായത്തുകളിൽ രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, വല്ലദീന സക്കാത്തി ഫായിലൂൺ, അവർ സക്കാത്ത് കൊടുത്തു വിട്ടുന്നവരായിരിക്കും. രണ്ടാമത്തേത് ലൈംഗികമായ അരാജകത്വത്തിലേക്ക് പോകാതെ ലൈംഗിക ശുദ്ധി കൈവരിക്കുന്നവരായിരിക്കും. അത് തൻ്റെ ഭാര്യയിലും തൻ്റെ ഇണകളിലും അതേപോലെ വലങ്കി ഉടമപ്പെടുത്തിയ അടിമകളിലും മാത്രമാണ് അവർ ഉപയോഗിക്കുക. അതല്ലാത്തതെല്ലാം അവനെ വഴികേടാണ് എന്ന് പഠിപ്പിക്കുന്നു സൂറത്തുൽ മഅരിജിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സമാനമായ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിലുണ്ടാവുക, അതനുസരിച്ച് ജീവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.
7: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കുപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
8: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
9: ان الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد മനുഷ്യന്റെ ചീത്ത സ്വഭാവങ്ങളിൽ ഏറ്റവും ഗുരുതരമായ ഒന്നാണ് അഹങ്കാരം. അതിന്റെ പ്രതിഫലമായിട്ട് അല്ലാഹു നരകമാണ് താക്കീത് ചെയ്തിട്ടുള്ളത്. അഹങ്കാരത്തിന്റെ പ്രകടമായ മൂന്ന് സ്വഭാവങ്ങളായിട്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്, ഒന്ന്, സത്യം അംഗീകരിക്കാൻ വിസമ്മതിക്കലും അഹങ്കരിക്കലുമാണ്. ലോകത്താദ്യമായി ഇത്തരത്തിൽ അഹങ്കാരം പ്രകടിപ്പിച്ചത് ഇബ്ലീസ് ആകുന്നു. ആദമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു തആല മലക്കുകളോടും ഇബ്ലീസിനോടും നിർദ്ദേശിച്ചപ്പോൾ ഇബ്ലീസ് അബ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, അവൻ അതിന് വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും സത്യനിഷേധികളിൽപ്പെട്ടവനായി മാറുകയും ചെയ്തു. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പരമയാഥാർത്ഥ്യം സൃഷ്ടാവും സംരക്ഷകനും നമുക്ക് ഉപജീവനം നൽകുന്നവനും ലോകത്തെ നിയന്ത്രിക്കുന്നവനുമായ ഏകനായ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, അവനെ മാത്രം ആരാധിക്കുക എന്നതാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ആ സമീപനം അഹങ്കാരത്തിൽപ്പെട്ടതായിരിക്കുമെന്നും അത് നമ്മെ കുഫറിലേക്ക് എത്തിക്കാൻ കാരണമാകുമെന്നും നാം ഓർക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ലക്ഷണമായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത് ഇസ്ലാമിനെയും അതിൻ്റെ ആൾക്കാരെയും പരിഹസിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഇസ്ലാമിലെ വേഷങ്ങളെയും ചിഹ്നങ്ങളെയും ഒക്കെ പരിഹസിക്കുന്ന പ്രവണതകൾ നമ്മൾ സമൂഹത്തിൽ കണ്ടുവരാറുണ്ട്. അത് വിശ്വാസികളെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാ. മൂന്നാമതായി പണ്ഡിതന്മാർ നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചത് അതിരുവിട്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മനുഷ്യരായ നമുക്ക് അള്ളാഹു വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, ആരോഗ്യം നൽകിയിട്ടുണ്ട്. അത് അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിൽ ചെലവഴിക്കാനാണ് നമുക്ക് അനുവാദം നൽകിയിട്ടുള്ളത്. സമ്പത്ത് നൽകിയിട്ടുണ്ട്, അതും എങ്ങനെ ചെലവഴിക്കണമെന്ന് അള്ളാഹുവും റസൂലും നമുക്ക് കൃത്യമായ അതിരുവരമ്പുകളും ഇനങ്ങളും നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് അധികാരങ്ങളും സ്വാധീനങ്ങളും പദവികളും നൽകിയിട്ടുണ്ട്. അതും തീർത്തും അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന രീതിയിൽ മാത്രമേ ചിലവഴിക്കാൻ നമുക്ക് അനുവാദമുള്ളൂ. ഈ പരിധി വിട്ടുകൊണ്ട് ഒരാൾ ഈ വക അനുഗ്രഹങ്ങളെ ഉപയോഗിക്കുമ്പോഴാണ് തുകയാൻ അല്ലെങ്കിൽ പരിധി വിട്ട പ്രവർത്തനം എന്ന് പറയുന്നത്. ആ പ്രവർത്തനത്തെ വിശുദ്ധ ഖുർആൻ അഹങ്കാരത്തോടാണ് ചേർത്ത് വായിക്കുകയും ചെയ്തിട്ടുള്ളത്. അവർ സ്വയം അഹങ്കരിക്കുകയും വലിയ തോതിൽ ധിക്കാര പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ചെയ്തത്. തീർച്ചയായും നമ്മെ കുഫറിലേക്കും നരകത്തിലേക്കും എത്തിക്കുന്ന ഈ അഹങ്കാരത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ പ്രധാനമായും നമ്മൾ മൂന്ന് സ്വഭാവങ്ങളാണ് വളർത്തിയെടുക്കേണ്ടത്. ഒന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ വിനീതനായി ജീവിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അധ്യാപനങ്ങളായിക്കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏതൊരു അധ്യാപനങ്ങളും നാം അത് പൂർണ്ണമായും അതിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഏതൊരു മനുഷ്യനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ വിനീതനായി കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ചുവോ അതിലൂടെ അള്ളാഹു അവന് പദവികൾ ഉയർത്തിക്കൊടുക്കും എന്നതാണ്. രണ്ടാമതായി നാം ആർജിക്കേണ്ട സ്വഭാവം സ്ഥൈര്യത്തിന് വേണ്ടി സത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നാം മനസ്സിലാക്കിയ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതുണ്ട്. അതിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, മനസ്സുകളെ മാറ്റിമറിക്കുന്നവനായ നാഥ എൻ്റെ മനസ്സിനെ സത്യത്തിൽ ഉറച്ചു നിർത്തണമേ. മൂന്നാമതായി നാം ആർജിക്കേണ്ട ഗുണം ചരിത്രം പഠിക്കുക, പാഠം ഉൾക്കൊള്ളുക എന്നാണ്. ഈ തരത്തിൽ ജീവിതം സംസ്കരിക്കുവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.
10: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
11: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
12: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് വഴികാട്ടി. ഇന്നത്തെ വഴികാട്ടിയിൽ മദീനയിലെ വിദ്യാർത്ഥി അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് എഹ്സാനുൽ ഹഖ് അൽഹിക്കമി, ഒപ്പം അജ്മൽ ഫൗസാൻ അൽഹിക്കമി എന്നിവർ ചേരുന്നു.
13: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യന മുഹമ്മദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പീസ് റേഡിയോയുടെ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻഷാല്ലാ, ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് എൻ്റെ പേര് എഹ്സാനുൽ ഹഖ്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ആമയൂർ ആണ് എൻ്റെ ദേശം. നിലവിൽ ജാമിഅ തൈബയിൽ, മദീനത്തു മുനവ്വറയിലെ ജാമിഅ തൈബയിലെ വിദ്യാർത്ഥിയാണ്. എൻ്റെ കൂടെയുള്ളത് പ്രിയപ്പെട്ട സുഹൃത്ത് അജ്മൽ ഫൗസാൻ അൽ ഹിക്കമി. തിരുവനന്തപുരം വെമ്പായം ആണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. നിലവിൽ മദീനയിൽ തന്നെ ജാമിഅ ഇസ്ലാമിയയിലെ വിദ്യാർത്ഥിയാണ്. ഇൻഷാല്ലാ, നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ വളരെ സ്വാഭാവികമായ നമ്മുടെ ചില അനുഭവങ്ങളും കാര്യങ്ങളും, മദീനയിലെ അനുഭവങ്ങൾ, പഠനാനുഭവങ്ങൾ, ഇതൊക്കെ പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മദീനയിൽ 4 വർഷം പൂർത്തിയാകുകയാണ്. 3.5 വർഷം കഴിഞ്ഞ് 7 സെമസ്റ്ററോളം പൂർത്തിയായി. ജാമിഅ പൊതുവെ ആളുകൾക്കറിയ മദീന യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ജാമിഅ ഇസ്ലാമിയയാണ്, മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ഞാൻ പഠിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ജാമിഅ തൊയ്ബയിലാണ്, ജാമിഅ തൊയ്ബയിലെ കുല്യത്തുൽ ആദബുൽ ഉലൂം ഇസ്ലാമിയ എന്ന കുല്യക്ക് കീഴിൽ വരുന്ന ദിറാസത്തുൽ ഖുർആനിയ. ദിറാസത്തുൽ ഖുർആനിയ തന്നെ അതിൻ്റെ പ്രത്യേക ഭാഗമായ തഫ്സീറു ഉലൂമുൽ ഖുർആൻ, ഇതിലാണ് എൻ്റെ തഖസ്സുസ്, സ്പെഷ്യൽ തഫ്സീറും ഉലൂമുൽ ഖുർആൻ. എനിക്ക് തോന്നുന്നത് അജ്മൽ ഫൗസാനും ഇതേപോലെ ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങിയാൽ.
14: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. എഹ്സാനും ഞാനും നാട്ടിൽ ജാമിഅൽ ഹിന്ദിലെ ഒരേ ബാച്ചിലെ ആള്, പിന്നെ സഹപാഠികളാണ്. പിന്നെ ജാമിഅൽ ഹിന്ദിലെ പഠനം കഴിഞ്ഞ് എഹ്സാനെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ അവിടെ പിന്നെ കിട്ടി തൊയ്ബ യൂണിവേഴ്സിറ്റിയിൽ. ഞാൻ പി ജി കഴിഞ്ഞ് ഇവിടെ ജാമിഅയുടെ കീഴിൽ തന്നെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അൽഹംദുലില്ലാ മദീന യൂണിവേഴ്സിറ്റിയിൽ പിന്നെ കിട്ടുന്നത്. ഞാൻ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുല്യത്തുൽ ലുഗ, ലുഗത്തിൽ അറബിയ, വദ്ദിറാസത്തിൽ ഇൻസാനിയ, അറബി ഭാഷയും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളും എന്നുള്ള കുല്യയുടെ ഒരു മുമ്പത് കുല്യത്തുൽ ലുഗ മാത്രമായിരുന്നു. കഴിഞ്ഞ വർഷമാണത് വദ്ദിറാസത്തിൽ ഇൻസാനിയ എന്നതുകൂടി, അഥവാ ഈ ചരിത്രം, പിന്നെ മറ്റ് ഭാഷകൾ, മീഡിയ, ഇങ്ങനെ ഉള്ള ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ കൂടി ചേർത്ത് ആഡ് ചെയ്ത് ഇങ്ങനൊരു പുതിയ ഒരു പേരിൽ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റായി മാറുന്നത്.
13: ഇപ്പോൾ 1 വർഷം കഴിയായി ഇവിടെ.
14: എക്സാനിപ്പോൾ കഴിയാറായി, ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ തുടങ്ങുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷമാണ്, പിന്നെ 2025 പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നത്.
13: തുടങ്ങാൻ 2 സെമസ്റ്റർ,
14: 2 സെമസ്റ്റർ കഴിഞ്ഞു. പിന്നെ ആദ്യത്തെ ലീവിലാണ് ഇപ്പോൾ നമ്മൾ റേഡിയോയിൽ പിന്നെ വന്നിട്ട് ഈ ഒരു വഴികാട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഭവങ്ങൾ, ഒരു പുതിയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരുപാട് പുതിയ അനുഭവങ്ങളുണ്ടാവും. അതിൽ ഒന്നാമതായി പറയാനുള്ളത് മദീന എന്ന് പറയുന്ന, മദീന മുനവ്വറ എന്നതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇസ്ലാമിലെ അതിൻ്റെ പുണ്യവും മറ്റു കാര്യങ്ങളും, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഗരം എന്നുള്ള ആ മഹത്വമൊക്കെ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല.
13: പ്രത്യേകിച്ച് ഏതൊരു മുസ്ലിമിൻ്റെയും ഒരു വൈകാരിക.
14: അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ പഠിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ, ഇന്ന് ലോകത്ത് ഒരു പക്ഷേ മക്കയേക്കാൾ കൂടുതൽ ലോകത്തിൽ ഇസ്ലാമിക പഠനം, അത് ഖുർആൻ, ഹദീസ്, ഫിഖ്, അങ്ങനെ എന്തൊക്കെ ഇസ്ലാമിക പഠന മേഖലകളുണ്ടോ അതിൻ്റെയൊക്കെ ഏറ്റവും ടോപ്പ്, ഏറ്റവും നമ്പർ 1 പണ്ഡിതന്മാരും അതുപോലെ തന്നെ മദീന യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റി ഹറമിലെ പിന്നെ പഠനവും സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് മദീന എന്ന് പറയാം. അതിനർത്ഥം മറ്റ് പണ്ഡിതന്മാരില്ലെന്നല്ല, പക്ഷേ മദീനയാണ് ഒരു ഹബ്ബ് എല്ലാറ്റിൻ്റെയും. ഒരു ലോകത്തിലിപ്പോൾ ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ലോകത്തിലെ അഹ്ലു സുന്നയുടെ വ്യത്യസ്ത നാടുകളിലുള്ള അത് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരൊക്കെയും മദീനയിൽ പഠിച്ചവരായിരിക്കും, അധികവും മദീനിമാർ അല്ലെങ്കിൽ മദനിമാർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊരു വലിയൊരു പിന്നെ അനുകൂല സാഹചര്യം മദീനയിലുണ്ട്. അത് ഒരുപാട് ആൾക്ക് അറിയില്ല. അതൊരു പിന്നെ പലർക്കും അറിയാം, ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങളൊക്കെ അറിയാത്തവരൊക്കെ ഉണ്ടാവും.
13: ഇതിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വർഷം മദീന യൂണിവേഴ്സിറ്റി തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ,
14: അതെ, മദീന യൂണിവേഴ്സിറ്റിയിൽ അത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ്, വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, QS വേൾഡ് റാങ്കിംഗ് എന്ന് പറയും. അത് ലോകത്തിലെ മൊത്തം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളെന്ന് മാത്രമല്ല, മൊത്തം യൂണിവേഴ്സിറ്റികളുടെ പല പിന്നെ മാനദണ്ഡങ്ങളിൽ വെച്ച് റാങ്ക് കൊടുക്കുന്ന റാങ്കിംഗ് ലിസ്റ്റാണത്. അപ്പോൾ അതിൽ 2027 ഈ അടുത്ത വർഷത്തേക്കുള്ള റാങ്കിങ്ങിൽ ഫസ്റ്റ് പ്ലേസിലാണ് മദീന യൂണിവേഴ്സിറ്റി ഉള്ളത്. ഞാൻ മനസ്സിലാക്കിയത്,